0: ആ ചൂട് താങ്ങാൻ പറ്റാതെ ഹീറ്റ് സ്ട്രോക്ക് വരികയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എയർ സർക്കുലേഷൻ കുറവ് കാരണമാണ് മെയിനായിട്ടും മരണമുണ്ടാകാനുള്ള സാധ്യത. ഇനി എ സി ഇട്ടിട്ടുള്ള വ്യക്തികളിൽ തന്നെ ഒത്തിരി നേരം നമ്മൾ കാർ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ചില പഴയ കാറുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അത് നിറമില്ലാത്ത അതുപോലെ ഗന്ധമില്ലാത്ത ഒരു വിഷവാതകമാണ്. അത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ മരണമുണ്ടാകും. അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാരണമാണ്. ഈ മൂന്ന് കാരണങ്ങൾ കാരണമാണ് പ്രധാനമായിട്ടും ഈ അടഞ്ഞ കാറുകളിൽ മരണമുണ്ടാകാനുള്ള സാധ്യത. ഇനി ഈ ഒരു ഹീറ്റ് സ്ട്രോക്ക് 1985 ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഡൗഗ്ലസ് എന്നുള്ളൊരു വ്യക്തി ഏകദേശം 1000 മീറ്റർ മാരത്തോൺ ഓട്ടം ചെയ്യുന്ന സമയത്ത് ഒരു 200 മീറ്ററിന് അടുപ്പിച്ചെത്തിയപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. ഓക്കാനിക്ക് ഛർദ്ദിക്കുക, കുഴഞ്ഞു വീഴുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ഓടാൻ ശ്രമിക്കുന്നു, വീണ്ടും കുഴഞ്ഞു വീഴുന്നു, ഛർദ്ദിക്കുന്നു, അപസ്മാരം പോലെയൊക്കെ ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് പിന്നെ ഭയങ്കര ചർച്ചയുണ്ടായി. ഡോക്ടർമാരും അതുപോലെ എല്ലാം ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് തയ്യാറാക്കി. അതിനുശേഷമാണ് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചുള്ള അവബോധം സാധാരണ ആളുകളിലിടയിൽ ഒത്തിരി ഉണ്ടായത്. പക്ഷേ ഹീറ്റ് സ്ട്രോക്ക് ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെന്ന്. അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള മരണങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയാനായിട്ട് കഴിയും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് ഈ ഒരു മരണം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഈ അസുഖങ്ങൾ.
1: ഡോക്ടർ, ഇതിപ്പം പിന്നെ ഈ ചൂട് കണ്ടാൽ അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങിയാൽ ഉണ്ടാവുന്ന എല്ലാ ഇപ്പോൾ ചിലർക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും, ചിലർക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെടാം, ഇതെല്ലാം ഹീറ്റ് സ്ട്രോക്ക് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇത് ഹീറ്റ് സ്ട്രോക്ക് ആണെന്ന് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും?
0: അതായത് 104 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ നമ്മുടെ ടെമ്പറേച്ചർ പോകുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അതിന് അതുവരെയുള്ള നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ പറയില്ല. നമ്മൾ സാധാരണ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വെയിൽ കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്, നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിൽ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ തൊലി ഭയങ്കര ചൂടായിരിക്കും, നമുക്ക് തലവേദന ഉണ്ടാവും, ഓക്കാനം ഉണ്ടാവും, ദേഹത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊറിഞ്ഞു തടിക്കുന്ന പാടുകളും അതുപോലെ ചൊറിച്ചിലുണ്ടാകുകയും ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാകും, ചില ആളുകൾ ചൊറിച്ചിലുണ്ടാകും, ചിലപ്പോൾ പൊള്ളൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലൊരു ഒരു തീ കൊണ്ടാലോ അല്ലെങ്കിൽ ഒരു വെള്ളം തിളച്ച വെള്ളം വീണാൽ എങ്ങനെയാണോ നമ്മുടെ ശരീരം ഉണ്ടാകുന്ന പോലെ പൊള്ളലുണ്ടാവും, ബ്ലബ് ഉണ്ടാവും. നമുക്കറിയാം പൊള്ളൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തൊലിയിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞതുപോലെ അങ്ങനെയുള്ള പൊള്ളൽ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ അപസ്മാരത്തിലോട്ട് പോകും, കുഴഞ്ഞു വീഴലുണ്ടാവും. അപ്പോൾ ഇതിലേതെങ്കിലും ഉണ്ട്, നമുക്ക് വെയിലത്ത് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വെയിലില്ലാത്ത ഒരു തണലിലോട്ട് മാറി നിൽക്കുക. അതിന് ഇതാണ് എന്ന് നമ്മൾ സംശയിച്ച് നിൽക്കേണ്ട സാഹചര്യമൊന്നും അവിടെ ഇല്ല. ഒരു മടിയും കാണിക്കരുത്. നിങ്ങളൊരു അസംബ്ലിയിൽ നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൈ പൊക്കുക, ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്.
1: ഡോക്ടർ, അപ്പോൾ ഈ ഇത് ഒരുപാട് കോൺസിക്വൻസ് ഉള്ളൊരു സംഗതിയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക? എന്തൊക്കെ കാര്യങ്ങളാണ് ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
0: ആദ്യമായിട്ട് നമ്മളൊരു അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് അക്ലിമൈസേഷൻ. എന്താണ് അക്ലിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കറിയാം ബുധനാഴ്ച രാവിലെ 11 മണി തൊട്ട് 12 മണി വരെ ഞാനൊരു വെയിലുള്ള സ്ഥലത്ത് നിൽക്കണമെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാമെങ്കിൽ വളരെ സ്ലോലി നമ്മുടെ ബോഡിയെ അഡാപ്റ്റ് ചെയ്തെടുക്കുക. അതായത് ഞായറാഴ്ച മുതൽ തന്നെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെയിൽ കൊണ്ട് നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് അതിനൊരു പറയുന്നത്, അക്ലമൈസേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 11 മണിക്ക് ചില വർക്കേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഈ വെളിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്തതും, നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുഴഞ്ഞു വീഴുന്നതിൻ്റെയും കാരണം അതാണ്. നമ്മുടെ ശരീരത്തിന് സ്ലോലി അഡാപ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അക്ലിമൈസേഷൻ. ഒരു 4-5 ദിവസം കൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അക്ലിമൈസേഷൻ. അത് അറിഞ്ഞിരിക്കുകയാണ്. 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ നമ്മൾ കൊള്ളാതിരിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലത്ത് പോവുകയോ അല്ലെങ്കിൽ ഒരു അംബ്രല നമ്മൾ കൊട ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു തൊപ്പി ഉപയോഗിക്കുകയോ ചെയ്യാം. ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ ക്രീമുകൾ അവൈലബിൾ ആണ്, സൺസ്ക്രീൻ ക്രീമുകളാണ്. ഈ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ SPF മോർ ദാൻ 30 ഉള്ളത് വാങ്ങണം. അതിൻ്റെ താഴോട്ടുള്ളതാണെങ്കിൽ ഒരു ഗുണവും നമുക്ക് ശരീരത്തിൽ ചെയ്യില്ല. അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ശരീരത്തിൽ അധികം ഏൽക്കാതിരിക്കാനാണ് ഈ SPF എന്നുള്ളത്. അത് നമ്മൾ സാധാരണ വെയിൽ കൊള്ളുന്ന മുഖം അതുപോലെ കയ്യിലൊക്കെ തേച്ചിട്ട് കൊണ്ടുപോകുക. കുട്ടികൾക്കാണെങ്കിലും അത് തേക്കുന്നത് നല്ലതാണ്, സൂര്യതാപം ഏൽക്കാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ലൈറ്റ് കളർ ക്ലോത്ത് വേണം പുറത്ത് പോകുമ്പോൾ ഇടാൻ. അത് നമ്മുടെ ഡാർക്ക് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് കൂടുതൽ ചൂട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. സാധാരണ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു 15 മിനിറ്റ് കൂടുമ്പോൾ വെള്ളം കുടിക്കാനായിട്ടാണ് പറയുന്നത് എപ്പോഴും. അങ്ങനെ അത്രയും വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഹീറ്റ് സ്ട്രോക്കിനെ തടയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
1: ഹീറ്റ് സ്ട്രോക്ക് ഒഴിവാക്കുന്ന കാര്യങ്ങളാണ് ഡോക്ടർ സംസാരിച്ചത്. ചില പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺബാത്തിനൊക്കെ പോലെ ഡോക്ടർ. അപ്പോൾ ഇതിൽ സമയം തിരഞ്ഞെടുക്കുന്നൊരു സമയം ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ ഏത് സമയത്താണ് അവർ പോകേണ്ടത് ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്?
0: അതായത് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ 10 മണിക്ക് ശേഷമുള്ള വെയിൽ കിട്ടിയേ പറ്റുള്ളൂ. പണ്ടൊക്കെ നമ്മളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇളം വെയിലാണ് കൊള്ളേണ്ടതെന്ന്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്, ശരിക്കും 10 മണിക്ക് ശേഷമുള്ള വെയിലാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞ് നമ്മളൊരു 3 മണിക്കൂറോ 2 മണിക്കൂറോ വെയിലിൻ്റെ അടിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ നോർമലാക്കേണ്ടത്. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ വെയിൽ കൊള്ളാനായിട്ട് ശ്രമിക്കുക. 10 മണിക്ക് ശേഷം, നീ വളരെ സൂര്യ താപം കൂടുതലുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ അവിടെ ടെമ്പറേച്ചർ 55-50 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മുടെ കാല് മാത്രം കൊണ്ടാലും മതി, കാലിലോ അല്ലെങ്കിൽ കയ്യിലോ മാത്രം കൊള്ളുന്ന രീതിയിൽ ഇരിക്കുകയും അതുപോലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയും മാറുകയും ചെയ്യാം. അപ്പം അല്ല എന്നിട്ടും പറ്റാത്ത, അതായത് ഹൈ ടെമ്പറേച്ചറുള്ള ചില രാജ്യങ്ങളുണ്ട്, നമുക്ക് 10 മണിക്ക് ശേഷം ഇറങ്ങാനേ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും. പക്ഷേ വെയിൽ കൊള്ളേണ്ടത് 10 മണിക്ക് ശേഷമാണ്. അപ്പം 11 മണിക്ക് ശേഷം എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 11 മണിക്ക് ശേഷം നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ നോക്കുക. അതുപോലെ 3 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ അമിതമായി കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക.
1: ഡോക്ടർ, ഹീറ്റ് സ്ട്രോക്ക് എന്താണെന്നും അത് എങ്ങനെ തിരിച്ചറിയാന്നൊക്കെ വിശദീകരിച്ചു. അപ്പോൾ നമ്മളൊരാൾ ഇപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഏറ്റതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് എന്ത് പരിഹാരമാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്?
0: അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറ്റുക എന്നുള്ളതാണ്. ഏർലി റെക്കഗ്നേഷനാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കാണുമ്പോൾ തന്നെ അതിലൊരു കുട്ടിക്കൊരു ഒരു ബുദ്ധിമുട്ട് കാണുന്നു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഹീറ്റ് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറ്റുക. ഇനി അദ്ദേഹം ഒരു കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ടൈ ഇട്ടിട്ടുണ്ടെങ്കിലോ അതൊന്ന് ലൂസൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മാറ്റി നോക്കുക. ഇപ്പോൾ ആദ്യത്തെ ബട്ടൺസ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ദേഹം മൊത്തം നമുക്ക് പിന്നെ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യാം. സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ഒരു പേപ്പർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ വീശരി പോലെ വീശി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫാൻ കൊണ്ട് അടുത്ത് വയ്ക്കാം. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. പല ആളുകളും ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധവും കാണില്ല, നിങ്ങൾ വെള്ളം കൊടുക്കുന്ന നേരെ ശ്വാസകോശത്തോട്ട് പോകണം. നമ്മുടെ ശ്വാസനാളിയും അതുപോലെ അന്നനാളവും അടുത്തടുത്താണ്. നമുക്ക് നോർമലായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് നമ്മളെ വയറിലോട്ട് എത്തിക്കാൻ അല്ല അന്നനാളത്തിലൂടെ വെള്ളം വയറിലോട്ട് എത്തിക്കാൻ പറ്റൂ. ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിക്ക് നമ്മൾ ഇരുത്തിയാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അബോധാവസ്ഥയിലാണെങ്കിൽ അത് നേരെ പോകുന്നത് ലങ്സിലായിരിക്കും. ലങ്ങിൽ ആസ്പിറേറ്റ് ചെയ്യും, മരണമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. അല്ലാത്ത വ്യക്തികളിൽ ഇരുത്തിയതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കുക, നല്ലോണം കൊടുക്കുക. പറ്റുമെങ്കിൽ കരിക്കും വെള്ളമൊക്കെ കൊടുക്കുന്ന വളരെ നല്ലതാണ്, അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങയുള്ളവോ അല്ലെങ്കിൽ സാധാരണ വെള്ളമായാലും എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഇനി അദ്ദേഹത്തിന് വെള്ളം കൊടുത്തതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിനെ പ്ലെയിനായിട്ടുള്ള സ്ഥലത്ത് കിടത്തുക, കാല് ഉയർത്തി വയ്ക്കുക. കാരണം ചിലപ്പോൾ ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ നോർമലാവാൻ കാല് മാത്രം ഉയർത്തി വയ്ക്കുക, വീശരി കൊണ്ട് ആട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ഈ വ്യക്തികളിൽ നമ്മൾ ചെയ്യേണ്ടത്.
1: ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഹീറ്റ് സ്ട്രോക്ക് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത്, വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതും കൂടെ ഒന്ന് വിശദീകരിക്കാം.
0: അതായത് ഈ 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് നമ്മൾ പുറത്തു പോകുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് അധികമായി വ്യായാമം ചെയ്യാതിരിക്കാൻ നോക്കുക. അമിതമായി നമ്മൾ ഒത്തിരി എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ ഹീറ്റ് ഉണ്ടാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ബോഡി നമ്മൾ നല്ലോണം എക്സസൈസ് ചെയ്ത് പുറത്തോട്ട് പോയാൽ നമുക്ക് സാധ്യതയുണ്ട് ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പ്രായം കൂടി 60 വയസ്സ് അല്ലെ 65 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഈ 11 മണിക്ക് ശേഷം പുറത്ത് ഈ കവറിങ് ഇല്ലാത്ത രീതിയിൽ പോകാതിരിക്കുക. അതുപോലെ കൊച്ചുകുട്ടികൾ ഒരു 5 വയസ്സിൽ 4 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെയും ഈ സമയത്ത് പുറത്തോട്ട് പോകാതിരിക്കുക. ചായ അതുപോലെ കാപ്പി കൊക്കോകോള പോലുള്ള സാധനങ്ങൾ നമ്മുടെ ദേഹത്ത് ചൂട് കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് നമ്മൾ പുറത്തോട്ട് പോയാലും ഇതേ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഈ ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ ഒരു അളവ് കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമ്മൾ നോർമലാക്കി വെക്കുകയും ഈ തണലത്ത് നമ്മൾ പോവുകയും വെയിൽ അധികം അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ഈ ഒരു ഹീറ്റ് സ്ട്രോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ.
1: തീർച്ചയായും ഡോക്ടർ, ഈ ചൂടുകാലത്ത് ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചാണ്. ഡോക്ടർ, അതോടൊപ്പം മറ്റ് എന്തൊക്കെ അസുഖങ്ങളാണ് ഈ ചൂടുകാലത്ത് ഉണ്ടാവുക? ചിലർക്കൊക്കെ ഈ വെയിലൊക്കെ തട്ടിയുണ്ടെങ്കിൽ മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റെന്ത് ബുദ്ധിമുട്ടുകളാണ് സാധാരണ ഈ സമയത്ത് കാണാറുള്ളത്?
0: അതൊരു കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ വെയിൽ ഒത്തിരി ഏൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം വറ്റിപ്പോവുകയും അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുകയും ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ തലവേദന ഉണ്ടാകുകയും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വെള്ളം നോർമലാക്കി വെക്കുക, ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് എത്രമാത്രം വെള്ളം കുടിക്കാൻ പറ്റും അത്രമാത്രം വെള്ളം കുടിക്കുക. ഫ്രൂട്ട് ജ്യൂസസ് അല്ല ഉദ്ദേശിച്ചത്, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാം, പക്ഷേ അല്ലാത്ത രീതിയിൽ നമ്മൾ സാധാരണ വെള്ളം കുടിച്ചാൽ മാത്രം മതിയാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചിക്കൻ പോക്സ് വളരെ കോമൺ ആയിട്ട് ഈ സമയത്ത് പടരാറുണ്ട്. അതുപോലെ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്ന ടൊമാറ്റോ ഫീവർ, തക്കാളിപ്പനി ഈ സമയത്ത് കുട്ടികളിൽ ധാരാളം പടർന്നു പിടിക്കാറുണ്ട്. കാരണം അതൊക്കെ നമ്മൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമ്മൾ ഒരു ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഉള്ള ഒരു വ്യക്തിയെ തൊട്ടതിന് ശേഷം അല്ലെങ്കിൽ ആ വ്യക്തി ഉപയോഗിച്ച കളിപ്പാട്ടം തൊട്ടതിന് ശേഷം നമ്മുടെ കുട്ടികളെ തൊടുകയാണെങ്കിൽ. അപ്പോൾ എപ്പോഴും കൈകൾ വൃത്തിയാക്കാതെ നമ്മൾ ഒരു സാധനം കഴിക്കുകയോ അതുപോലെ മുഖത്ത് തൊടുകയോ കുട്ടികളെ എടുക്കുകയോ ഒന്നും ചെയ്യരുത്. എപ്പോഴായാലും നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ട് വരുമ്പോൾ കൈ നല്ലോണം സോപ്പിട്ട് 20 സെക്കൻഡ് കഴുകിയതിന് ശേഷം മാത്രമേ കുട്ടികളെ എടുക്കാവൂ. അതുപോലെ നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും മുഖത്തോട്ട് നമ്മൾ കൈ കൊണ്ടുവരുന്നതിന് മുമ്പ് അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മൾ കൊടുക്കും, നമുക്കും കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇത് ചെയ്യുന്നത്. ചിക്കൻ പോക്സ് ഒക്കെ ഈ സമയത്ത് വളരെ വേഗത്തിൽ പടരുന്ന ഒരു അസുഖമാണ്. ചിക്കൻ പോക്സ് സാധാരണ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കൊണ്ട് അസുഖം മാറും. നല്ലോണം വെള്ളം കുടിക്കുകയും അതുപോലെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്താൽ മാത്രം മതിയാവും. ചിക്കൻ പോക്സിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതിന് വാക്സിൻ അവൈലബിൾ ആണ്, 2 ഡോസ് വാക്സിനാണ്. നമ്മൾ 2 ഡോസ് വാക്സിൻ എടുത്താൽ ഏകദേശം 85 മുതൽ 90% അസുഖം വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അഥവാ വന്നാൽ പോലും വളരെ മൈന്യൂട്ടായിട്ടായിരിക്കും വരുന്നത്. കാരണം ചിക്കൻ പോക്സ് ഗർഭിണികൾക്ക് വന്നു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടികളിൽ ചെവി കേൾവിശക്തിക്ക് കുറവും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ബ്രെയിനിനുള്ള തകരാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിക്കൻ പോക്സിൻ്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഇത് കൂടാതെ കോമൺ ആയിട്ട് കാണുന്നത് ഈ ടൈഫോയിഡ് പോലുള്ള രോഗങ്ങളും വയറിളക്ക രോഗങ്ങളും ഈ ചൂടുള്ള സമയത്ത് ഉണ്ടാകും. കാരണം നമ്മളൊരു ആഹാരം ഉണ്ടാക്കി പുറത്ത് വയ്ക്കുകയാണ്, നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് അത് ചീത്താവും. അപ്പോൾ ഒരു മണിക്കൂറിലെ 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ചീത്താവും. നമ്മൾ അത് ശ്രദ്ധിക്കില്ല, നമ്മളെടുത്ത് കഴിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് വീണ്ടും വെച്ച് കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് കേടാവും. നമ്മൾക്ക് വയറിളക്കം അതുപോലെ മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
1: ഡോക്ടർ, അതോടൊപ്പം തന്നെ ചൂടുകാലത്ത് ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക് കാണുന്ന പ്രശ്നമാണ് ഈ യൂറിനുമായി ബന്ധപ്പെട്ട യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും. ചിലർക്ക് മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലർക്ക് മൂത്രത്തിൻ്റെ കളറ് മാറും. ഇത് ചൂടുകാലത്താണ് കൂടുതലായി കാണുന്നതെന്ന് തോന്നുന്നു. ഇത് എന്തുകൊണ്ടാണ്, എന്താണ് ഇതിന് പരിഹാരം?
0: കാരണം നമ്മൾ സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ യൂറിൻ എപ്പോഴും ലൈറ്റായിട്ടാണ് പോകേണ്ടത്. മഞ്ഞ കളറിലല്ല, നമ്മൾ ലൈറ്റ് കളറിലാണ് ഇത് പോകേണ്ടത്, ചെറിയൊരു മഞ്ഞ. അങ്ങനെ പോവുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിസവും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വെയിലുള്ള സമയത്തോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി വിയർക്കുന്ന സമയത്തോ നമ്മൾ അമിത കറക്റ്റായിട്ടുള്ള വെള്ളം കുടിച്ചില്ലെങ്കിലാണ് മഞ്ഞ കളറിൽ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫൻറ്റ്, അതായത് 1 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 to 2 ml/kg ഓരോ മണിക്കൂറും നമ്മൾ യൂറിൻ ഉണ്ടാക്കണമെന്നാണ്. അതായത് അപ്പം മൂത്രം എപ്പോഴും ലൈറ്റായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ മുതിർന്നവരാണെങ്കിൽ പോലും നമുക്ക് മറ്റസുഖങ്ങളില്ല, പക്ഷേ ലിവർ ഫെയിലൂറില്ല, കിഡ്നി ഫെയിലൂറില്ല, അതുപോലെ ഹാർട്ട് ഫെയിലൂറില്ലെങ്കിൽ ഫെയിലുവേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാൻ ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ തടയാനായിട്ട് കഴിയും. അതുപോലെ പറ്റുമ്പോൾ എല്ലാം നമ്മൾ ജലം നിറഞ്ഞ ഫ്രൂട്ട്സുകൾ കഴിക്കുക, തണ്ണിമത്തങ്ങ അതുപോലെ പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയും നല്ലതാണ് ഈ സമയത്ത്.
1: ഡോക്ടർ, വളരെ നന്ദി. നമുക്ക് അനുവദിച്ച സമയത്തെ കഴിയുകയാണ്. ചൂടുകാലത്ത് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. വളരെ നന്ദി പീസ് റേഡിയോയുമായി സഹകരിച്ചതിന്. ജസാകല്ലാഹ് ഖൈർ.
2: നാം ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം, ചൂടുകാലത്തെ രോഗങ്ങൾ. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ ഡാനിഷ് സലീം, ഒപ്പം സലാഹുദ്ദീൻ ഇ എന്നിവരാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
5: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
4: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
6: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
7: سيد الاستغفار
6: اللهم انت ربي لا اله الا انت
4: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت
8: اللهوه نيانو എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ദിവസങ്ങൾ ഓരോന്നായി നമ്മുടെ ജീവിതത്തിൽ നിന്നകലുമ്പോൾ ഓരോ ദിനവും അനുഭവങ്ങളും പാഠങ്ങളായി നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കട്ടെ. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
0: ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെർപ്പുളശ്ശേരി. ഇന്ന് 2026 മെയ് 19 ചൊവ്വ, ഹിജ്റ വർഷം 1447 ദുൽഹിജ്ജ 1, കൊല്ലവർഷം 1201 ഇടവം 5.
1: ശരഫുടനിധി മതി സന്തോഷ പൊന്തുരുൾ ചന്ദം മുന്തിര സുന്ദര ചന്ദിര.

0: ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ശ്രോതാക്കൾ നമ്മുടെ കൂടെയുണ്ട്. ഇൻഷാല്ലാ വിശുദ്ധ ഖുർആനിൻ്റെ മധുരം അനുഭവിക്കുന്നതിന് മുമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. സാബിറായം പാലക്കാട്, ഫൗസിയ മമ്മു കൊല്ലം, സുബൈദ കുഞ്ഞിമംഗലം, അബൂബക്കർ പെരുമ്പട്ട, സഫിയ കെ തിരൂരങ്ങാടി, ജമീല നമ്മിനി, സമീജ പാറൽ, അമീൻ കൂട്ടിൽ, മനാഫ് കെ വി പാലക്കാഴി, നഫീസ പി എ താമരശ്ശേരി, സെൽമത്ത് എലൂർ, ലൈല പടിയൂർ, ജസീന ബി ഒതായി, ഡാനിഷ് പെരിന്തൽമണ്ണ, സന ഒറ്റപ്പാലം, സൈനാബി പി എൻ കാലിക്കറ്റ്, സമീറ എം പി പുളിക്കൽ, സജീന എം കെ കാഞ്ഞിരമറ്റം, സയീദ മേലാറ്റൂർ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഖദീജ വി പാണ്ടിക്കാട്, സുഫൈറ അനസ് മേപ്പാടി, സലീന തോട്ടശ്ശേരിയറ, സൗജ കുളക്കാട്, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ആയിഷ അങ്ങാടിപ്പുറം, റസിയ ചങ്ങാണി, ജമീല വി കെ പൂനൂർ, സഫിയ കെ തിരൂരങ്ങാടി, നാഫിയ പൊന്നാനി, ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, മൈമൂന പാറപ്പുറം, ഹഫ്സ വെള്ളില, ഷുഹൈബ എം വളവട്ടണം, ഹഫ്സ ബി വി കാക്കനാട്, ജാസ്മിൻ സലീം തൊടുപുഴ, ജമീല വി കെ പൂനൂർ, സഫിയ ഇടപ്പാൾ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അൻസാരി ദുൽഹജ്ജ ഒന്നാണ്.
0: അതെ,
1: അല്ലാഹു പവിത്രമാക്കിയ നാല് മാസങ്ങളിൽ വളരെ ശ്രേഷ്ഠകരമായ ഒരു മാസം. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ദിവസമാണ്
0: ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങൾ.
1: അതെ, ദുൽഹജ്ജ ഒന്ന് മുതൽ പത്ത് ദിവസമുള്ള ആ ഒരു ദിവസങ്ങൾ വളരെയേറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണ്. അപ്പം അതിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇബാദത്തുകൾ ചെയ്യുവാനും ആത്മീയമായ ഒരു ഒരുക്കം നേടിയെടുക്കാൻ ഗ്രന്ഥം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം മനസ്സാ ശരീരം ഒരുങ്ങാൻ, മനസ്സും ശരീരവും ഒരുങ്ങാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ചതും ഈ ദിവസങ്ങളായിരുന്നു.
0: അതെ,
1: 30 പത്തും എന്നൊരു പ്രയോഗം ഖുറാനിൽ പറയുന്നുണ്ട്. ഫതമ്മ മീഖാത്തു റബ്ബിഹി അർബഈന എന്ന് പറയുന്ന ഒരു 40 ദിവസത്തെ പറ്റി പണ്ഡിതന്മാർ പറയുന്നത് 30 ദുൽഖഅദും ആദ്യത്തെ 10 ദുൽഹജ്ജയുടെയും എന്നുള്ളതാണ്. വളരെയേറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ പകലുകളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾ, രാത്രികളിലും അപ്രകാരം അള്ളാഹുവിലേക്ക് ആരാ

0: ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിഷാരി അൽ അഫാസി. സൂറ ബക്കറയിലെ 68-69 ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മിഷാരി റാഷിദ് അൽ അഫാസി ഹഫിളഹുല്ല, ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻകാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ്. കുവൈത്തിൻ്റേതായ ഒരു മതനിഷ്ഠ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മനഃപാഠമാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തുകയുണ്ടായി. ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നാണ് അദ്ദേഹം ഖിറാഅത്ത് ആൻഡ് തജ്വീദ് വിഷയങ്ങളിൽ ബിരുദം നേടുന്നത്. മഖാമത്ത്, ശബ്ദപരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം, കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ പള്ളികളിൽ ഇമാമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലോകപ്രശസ്തമായ ആത്മീയ ഗായകൻ കൂടിയാണ് ഈ മിഷാരി റാഷിദ് അൽ അഫാസ്. അദ്ദേഹത്തിൻ്റേതായി വന്ന പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 68-69 വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കാതോർത്തത്. ആ വചനങ്ങളുടെ ആശയം ഇപ്രകാരമാണ്: ഹേ മനുഷ്യരെ, ഭൂമിയിലുള്ളവയിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുവിൻ. പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. നിശ്ചയമായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്. തിന്മക്കും നീചവൃത്തിക്കും മാത്രമേ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുവാനും.
1: മഷാല്ല, നമ്മളിവിടെ കേട്ടത് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഹലാലായതും തൊയ്യിബുമായതും മാത്രമേ നിങ്ങൾ കഴിക്കാവൂ. ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമായത്, തൊയ്യിബ് എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായത്. ഭക്ഷണ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞ രണ്ട് കാര്യമാണ്: ഒന്ന്, അള്ളാഹു അനുവദിച്ചതായിരിക്കണം, അത് ഹലാലായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഹലാലാക്കിയതിൽ തന്നെ വിശിഷ്ടമായത്, തൊയ്യിബായതാണ് നിങ്ങൾ കഴിക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഉണർത്തുകയാണ്, നിങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. അവൻ നിങ്ങൾക്ക് വ്യക്തമായ പ്രത്യക്ഷമായ ശത്രുവാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ശത്രുവിൻ്റെ രൂപത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നതിന് നീചവൃത്തിക്കും തോന്നിവാസത്തിനും മാത്രമാണ് നിങ്ങളോട് അവൻ കൽപ്പിക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് പറയാനും വേണ്ടിയിട്ടാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പിശാചിൻ്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് നമ്മളെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു മാർഗത്തിലല്ലാത്ത ഒരുപാട് ഭക്ഷണങ്ങൾ നാട്ടിലുടനീളം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അനുവദനീയമാക്കാത്ത ഒരുപാട് ഭക്ഷണങ്ങൾ, അപ്പം അതിൽ നമുക്ക് പിന്നെ പറയാൻ കഴിയും അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടത്, അള്ളാഹുവിൻ്റെ പേരിലല്ലാത്ത ആളുകളുടെ തൃപ്തിക്കും അവരുടെ താല്പര്യത്തിനും വേണ്ടി അറുക്കപ്പെട്ടത്, അതേപോലെ തന്നെ മറ്റുള്ള മനുഷ്യന്മാരുടെ വിയർപ്പണിഞ്ഞ ഭക്ഷണങ്ങൾ, അതായത് പലിശ പോലെ

0: അതേപോലെ തന്നെ മോഷ്ടിച്ചെടുത്തത്, അതേ രൂപത്തിൽ മറ്റുള്ളവരുടെ വിയർപ്പ് നിൽക്കുന്ന ഭക്ഷണങ്ങൾ, ആ ഒരു രൂപം നമ്മളോട് കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല വിരോധിക്കുകയാണ്.
1: ഇവിടെ അൻസാരി ഈ പറയുന്ന കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ ഹലാലൻ തയ്യിബ എന്ന് പറയുമ്പോൾ ഏറെ കുപ്രചരണങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടവന്ന ഒരു ടേമാണ് ഹലാൽ.
0: ഹലാൽ
1: ഭക്ഷണം അത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഭക്ഷണമാണ്, അത് നമുക്ക് അനുവദനീയമല്ല എന്ന നിലക്കുള്ള അത് എന്തോ ഒരു ഒരു പ്രത്യേക സംഗതിയാണ്. ശരിക്കും ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഹസ്സൻ അൻസാരി ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ എൻ്റെ ഭക്ഷണമാകണം. അന്യൊരുത്തൻ സമ്പാദിച്ചുണ്ടാക്കിയത് അവനർഹതപ്പെട്ടത് ഞാൻ കവർന്നെടുക്കുന്നത് അത് ഹറാമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഹലാലും ഹറാമും. ഇപ്പോൾ ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ നയിച്ചുണ്ടാക്കിയത് തന്നെയാണ് ഹലാലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അത് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് വിധേയമായ ഒരു ടേമാണ്. ഇപ്പം എന്തോ ഒരു ഉസ്താദുമാർ ഇപ്പോൾ തുപ്പി ഭക്ഷണം വിതരണം ചെയ്യാന്നൊക്കെ പറയുന്ന പല പ്രചരണങ്ങളും പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും വെറുപ്പുൽപാദകരായ ആളുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്.
0: തീർച്ചയായും
1: എന്താണ് ഹലാലായ ഭക്ഷണം എന്നുള്ളത് യഥാർത്ഥത്തിൽ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്.
0: അതെ, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഹലാലിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അത് വിശ്വാസികളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടേമാണെന്ന് ഇവിടെ വിശദീകരിക്കപ്പെട്ടല്ലോ. അപ്പം നമ്മൾ ദുനിയാവിൽ കാണുന്ന ഭക്ഷണങ്ങളൊന്നും ഹലാലല്ല, ഏതൊഴികെ? അള്ളാഹു അനുവദിച്ചതൊഴികെ. അപ്പം അള്ളാഹു അനുവദിച്ചതൊഴികെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ കിതാബിലൂടെ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പം കുടുങ്ങിച്ചത്തത്, അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പിന്നെ അറുക്കപ്പെട്ടത്, അങ്ങനെ വൽ മുത്തറദ്ദിയത്തു വൽ മുൻഖനിഖത്തു എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ടത് അള്ളാഹു ആയത്തിലൂടെ നമുക്കത് വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലല്ലാത്ത ഭക്ഷണങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു തആല എണ്ണിപ്പറഞ്ഞ ആ രൂപത്തിലല്ലാത്ത എല്ലാ ഭക്ഷണങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഹലാലാണ്. അതോടൊപ്പം അതാണ് ഈ ആയത്തിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും പിശാചിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. അപ്പോൾ പിശാജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ്. ആ ശത്രുവിൻ്റെ കാഠിന്യം എവിടെയാണ്? അവൻ അദൃശ്യനാണ്, അവനെ നമ്മൾ കാണുന്നില്ല. പക്ഷെ അവനും അവൻ്റെ സംഘാംഗങ്ങളും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടതും വലതും മുമ്പിലും പിന്നിലും താഴെയും മുകളിലുമായിട്ട് നമ്മളെ പഴപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ച് അവൻ ശപഥം ചെയ്തതാണ്, എല്ലാവരെയും ഞാൻ പഴപ്പിച്ചു കളയും, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഒരൊറ്റ ആൾക്കാർക്ക് മാത്രമാണ് പിശാജ് പിന്നെ വഴങ്ങിക്കൊടുക്കാത്തത്. അതാരാണ്? അള്ളാഹുവിൻ്റെ ഇഖ്ലാസുള്ള ദാസന്മാരിൽ അവന് ആക്സസ് ഇല്ല, അവന് സ്വാധീനമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലെ പലയിടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും പിശാജിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ലക്ഷണമൊത്ത ഒരു ഭാഗത്തെക്കുറിച്ച് പറയണം. അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ഫഹ്ഷാഹുകളാണ്, തോന്നിവാസ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ തിന്മകളാണ് അവൻ നിങ്ങളോട് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്.
1: നല്ലതാണെന്ന് തോന്നുന്നു, പക്ഷേ അതെല്ലാം പിശാജ്. ഇപ്പോൾ അതൊക്കെ ഒരു ന്യായീകരണങ്ങൾ പലരും പലതിനും കണ്ടെത്താറുണ്ട് എന്നുള്ളത് വലിയൊരു ഗൗരവമുള്ള സംഗതിയാണ്.
0: അതെ,
1: അതിലിപ്പോൾ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതുപോലെ ഫഹ്ഷാഹി ഒരു മുൻകർ നീച പ്രവർത്തനങ്ങൾ മാത്രമേ ഇവൻ നമ്മളോട്
0: കൽപ്പിക്കുന്നുള്ളൂ,
1: നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുള്ളൂ. അതാകട്ടെ നല്ലതായി തോന്നിച്ച് അലങ്കാരമാക്കി കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ ഈ പ്രത്യക്ഷ ശത്രുവായ പിശാജ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും ഇടപെടുന്നതിനെ അങ്ങേയറ്റം ഗൗരവകരമായി സൂക്ഷിക്കണമെന്നും എപ്പോഴാണ് പൈശാചികമായ ഒരു പ്രയാസം നേരിട്ടതായി അനുഭവപ്പെടുന്നത് ആ ഘട്ടത്തിൽ ശപിക്കപ്പെട്ട പിശാചിൻ്റെ കെടുതിയിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്ന ആ മനോഹരമായ പ്രാർത്ഥനയും ഇസ്തിആദത്തിൻ്റെ പ്രാർത്ഥനയും ഒക്കെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ അർത്ഥ തലങ്ങളുള്ള ആശയ തലങ്ങളുള്ള ഒരു ആയത്തുകളുൾക്കൊള്ളുന്ന മധുരം ഖുർആനാണ് നാം ഇതുവരെയും കാതോർത്തത്.
0: തീർച്ചയായും നമ്മുടെ ശ്രോതാക്കൾ കൂടി നിങ്ങളുടെ കമൻറ്റുകളിലൂടെ ഇതിനോട് പ്രതികരിച്ചാൽ മാഷാല്ലാഹ് ഈ വിഷയം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അടുത്ത ഒരു നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പുലരിവട്ടം സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
2: പുലരികളിൽ പുതു പ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം
0: ഇന്നത്തെ പുലരിവട്ടത്തിൽ പതിവ് പോലെ ബഹുമാന്യനായ ഹാരിസ് ബിനു സലീം ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞാലോ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വളരെ ലളിതമായ കാര്യങ്ങളെ മതത്തിൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. അത് പല സ്ഥലത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നെയാണ്. ഇപ്പോൾ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയപ്പോൾ അത് കുറച്ചൊരു പ്രയാസകരമായി തോന്നാവുന്ന ഒരു കാര്യമാണ്. അപ്പോഴും അള്ളാഹു പറഞ്ഞു യുരീദു ബിക്കുമുൽ യുസ്ര വല യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല എന്ന്. അള്ളാഹുവിന് എന്തു വേണമെങ്കിലും നമ്മളോട് കൽപ്പിക്കാം. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹു എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയാണ്. തൻ്റെ മകനെ അറുക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു. അള്ളാഹു കൽപ്പിച്ചാൽ അത് ചെയ്യണമല്ലോ. അദ്ദേഹം സന്നദ്ധമായി ആ മകനെ അറുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അവസാന നിമിഷങ്ങളിൽ അള്ളാഹു അതിന് പകരം കൊടുത്ത് തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അള്ളാഹു നമുക്ക് ചെയ്യാവുന്നതല്ലേ കൽപ്പിച്ചുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും, താല്പര്യമുണ്ടാകും. ഇങ്ങനെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിൽ അള്ളാഹു പറയുന്നുണ്ട് ഇതേപോലൊരു ആശയം. വലവു അന്ന കത്തബിന് ആലയും അനിക്കത്തുലു അംഫുസക്കും, നിങ്ങൾ സ്വയം മരിക്കണം, അതായത് ആത്മഹത്യ ചെയ്യണം എന്ന അള്ളാഹു ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണെങ്കിൽ, അത് നിർബന്ധമാക്കുകയാണെങ്കിൽ, അവിഹ്രുജുമിൻ ദിയാരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകൾ ഇട്ടെറിഞ്ഞ് നിങ്ങൾ പോവണം എന്ന് അള്ളാഹ് നമ്മളോട് പറഞ്ഞാൽ മാ ഫഅലുഹു ഇല്ലാ ഖലീലും മിൻഹും, അത് കുറച്ചാൾക്കാരൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സ്വയം നമ്മൾ മരിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഇഷ്ടപ്പെട്ട വീട് വിട്ടു പോകണം എന്ന് പറഞ്ഞാൽ അതെല്ലാവരെ കൊണ്ടും ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. വലവ് അന്നഹും ഫഅലു മാ യുഅദൂന ബിഹി, അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുള്ള ഒന്നും അള്ളാഹ് നമ്മോട് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് വളരെ ലളിതമായി നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കൽപ്പിച്ച കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ ലേ കാന ഖൈറല്ലഹും, അതവർക്ക് ഉത്തമമാകുമായിരുന്നു. അശദ്ദ തസ്ബീത, അവർക്ക് സ്ഥൈര്യമായി ഉറച്ചു നിൽക്കാൻ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തു പറയാം. ലളിതമായി ചെയ്യാൻ കഴിയുന്ന ഇത്തരം നമുക്കറിയാവുന്ന നന്മകളെ നമ്മൾ പ്രവർത്തിച്ച് പോവുകയാണെങ്കിൽ അതുകൊണ്ട് കിട്ടാവുന്ന ഗുണഫലങ്ങൾ അത് വളരെ വലുതാണ്. അതവർക്ക് ഗുണമാകുന്നതാണ്. ഏതൊരു നന്മ നമ്മൾ പ്രവർത്തിച്ചാലും അത് നമ്മൾക്ക് ഗുണത്തിലേ അത് കലാശിക്കും എന്നുള്ളതാണ് അള്ളാഹു തരുന്നൊരു ഉറപ്പ്. അതിലൊന്നെന്താണ്, നമ്മൾ ജീവിതത്തിൻ്റെ ഏത് രംഗങ്ങളിലും അള്ളാഹു നമ്മളെ ഉറപ്പിച്ച് നിർത്തും. മരണത്തിൻ്റെ സന്ദർഭത്തിലാണെങ്കിലും ഖബറിലാണെങ്കിലും ജീവിത പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുന്ന സന്ദർഭങ്ങളിലാണെങ്കിലുമെല്ലാം അവിടെ ഒരു മനസ്സുറപ്പോടുകൂടെ നിൽക്കുവാനുള്ള ഒരു കരുത്ത് അള്ളാഹു നമുക്ക് തരുന്നു. എത്ര വലിയൊരു ഇതാണ്, ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു പോകുന്ന ഒരാൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, ഞാൻ അള്ളാഹുവോട് നീതിപുറത്ത് ജീവിച്ച ഒരാളാണ്, അതുകൊണ്ട് അത് തന്നെ അടങ്ങാറാക്കൂല എന്ന് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ ഏതൊരു പ്രതിസന്ധിക്ക് മുന്നിലും, അതാണ് ഒരു ഗുണം. രണ്ടാമത്തെ ഇതല്ല തേനാകും ഇല്ലതുന്ന അജറൻ അദീമ, മഹത്തായ പ്രതിഫലം നാം അവർക്ക് നൽകും. നാളെ പരലോകത്ത് ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യൻ്റെ മനസ്സിലും ഇന്നേവരെ വിചാരിച്ചിട്ട് പോലുമില്ലാത്ത സുഖ സൗകര്യങ്ങളാണ് അള്ളാഹു തരാൻ പോണം. വളരെ ലളിതമായി നമുക്ക് ചെയ്യാവുന്ന നന്മകൾക്ക് അള്ളാഹു നിശ്ചയിച്ച മഹത്തായ പ്രതിഫലത്തെക്കുറിച്ചാണ് ഈ പറയണത്. വലഹദൈനാഹും സിറാത്തം മുസ്തഖീമ, മാത്രമല്ല അവരെ നേരായ വഴിയിലേക്ക് നയിക്കുന്നു. നേരായ വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതിൽ നേരത്തെ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളും. അള്ളാഹു നമ്മളെ നല്ലൊരു മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അള്ളാഹു നമ്മളെ നിർമാർഗത്തിലാക്കുന്നതാണ്. ഏറ്റവും വലിയൊരു ഓഫറല്ലേ നമുക്ക്? ഇതിനെന്തേ വേണ്ടുള്ളൂ? നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത്രയല്ലേ പടച്ചവും പറഞ്ഞുള്ളൂ? എന്നോട് ആത്മഹത്യ ചെയ്യാനോ നാട് വിട്ടു പോകാനൊന്നും പടച്ചവും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചാൽ നമ്മൾ കേൾക്കുകയും നമ്മൾക്ക് അറിയുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഇതൊരു പൊതു തത്വമാണ്. ഇതൊരു പൊതു തത്വമാണ്, മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു ജോലി ചെയ്യുകയാണ്, അപ്പം നമുക്ക് ആ ജോലി ഭയങ്കര പ്രയാസമായി തോന്നുന്നത് എന്തൊരു കഷ്ടമാണിത്, ഞാൻ രാവിലെ 8 മണിക്ക് വരണം, വൈകുന്നേരം 6 മണിക്ക് പോകാൻ പറ്റുള്ളൂ, എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കണം, ഒരു രാത്രി മാത്രം സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ഒരാളെ പറ്റി ആലോചിച്ച് നോക്കും നിങ്ങൾ. അയാൾക്ക് എന്നും രാത്രി ഡ്യൂട്ടി, യാതൊരു ഷിഫ്റ്റും ഇല്ല, അയാൾ എന്നും രാത്രി ജോലി ചെയ്യണം. അപ്പോൾ ആ എന്നും രാത്രി ജോലി ചെയ്യുന്ന, ഉറക്കമൊഴിച്ച് ജോലി ചെയ്യുന്ന, CCTV വെച്ച് നിരീക്ഷിച്ച് ഉറങ്ങുന്നുണ്ടോ നോക്കി നോക്കുന്ന മുതലാളിമാർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളെ പറ്റി ഒരു സാധുവിനെ കുറിച്ച് ആലോചിച്ച് നോക്കും നിങ്ങൾ. അങ്ങനെ ചിന്തിക്കുമ്പോൾ രാവിലെ 8 മണിക്ക് വന്ന് വൈകുന്നേരം 6 മണിക്ക് പോകുന്നത് എത്ര സമാധാനമുള്ളൊരു ജോലിയാണെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയേക്കാളും പ്രയാസമുള്ള ജോലി ചെയ്യുന്നവരുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജോലി നമുക്ക് വളരെ ലളിതമായി ചെയ്യാൻ പറ്റും. അള്ളാഹു നമ്മോട് കൽപ്പിച്ച കർമ്മങ്ങൾ എത്രയോ ലളിതമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പടച്ചോം കൽപ്പിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സമാധാനത്തോടെയും സംതൃപ്തിയോടെയും ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന മതപരമായ കാര്യമാണെങ്കിലും ഭൗതികമായ കാര്യങ്ങളിലും അത് ഇഷ്ടത്തോടെയും സംതൃപ്തിയോടെയും ആസ്വദിച്ചും ആശ്വാസത്തോടെയും ചെയ്യാന്ന് പറഞ്ഞാൽ അതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച ലളിതമായ കാര്യങ്ങൾക്ക് വളരെ വലിയ പ്രതിഫലമുണ്ടെന്ന് ആലോചിച്ച് ആത്മാർത്ഥതയോടെയും ആവേശത്തോടെയും താല്പര്യത്തോടെയും തൃപ്തിയോടെയും അനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: ആമീൻ. മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ പതിവ് പോലെ ബഹുമാനനായ ഹാരിസ് മൗലവിയാണ് നമ്മളോട് സംവദിച്ചത്. മാഷാല്ലാ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രഭാതം തുടങ്ങുന്നത് പുലരിവട്ടം കേട്ടുകൊണ്ടാണ്. അത് പിന്നെ നമ്മൾ കേട്ടിട്ടില്ല എങ്കിൽ സ്ഥിരം ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒന്ന് നഷ്ടപ്പെട്ട ഒരു പ്രതീതിയാണ് ഉണ്ടാവുക. പുലരിവട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഗൈഡൻസ്, അതല്ലെങ്കിൽ ഒരു തിരുത്തൽ, അതുമല്ലെങ്കിലോ നമ്മളെ നേരായ പാതയിലേക്ക് ആകർഷിക്കുന്ന ഒരു വർത്തമാനം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കവാറും സ്ഥിരം ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം പുലരിവട്ടം കേട്ടിട്ടില്ലെങ്കിൽ അതെന്തോ ഒന്ന് നഷ്ടപ്പെട്ടതിന് തുല്യമാണ്.
1: തീർച്ചയായും നമുക്ക് ധാരാളം പ്രതികരണങ്ങൾ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അതിൻ്റെ കൂടെ നമ്മളെ സലഫി കയറുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. പീസ് റേഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുലരിവട്ടങ്ങൾ മൊത്തം ഒരു 500 പ്ലേലിസ്റ്റിലുണ്ട്. അപ്പം നമ്മൾ കേട്ടത് തന്നെയായിരിക്കും, പക്ഷേ അത് വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുമ്പോൾ അതൊരു മറ്റൊരു വൈബാണത്. അപ്പം അതുകൂടി നിങ്ങളുടെ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ഇൻഷാ അല്ലാ. كصرح شيد الاركان سلام القلب للخلا. നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒന്ന് പോയി പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം.
1: അമാൻ മക്കരപ്പറമ്പ്,
0: ഷാജിദ വീട്ടി വല്ലപ്പുഴ, ഹുസൈൻ VM എടത്തനാട്ടുകര,
1: കളിയാട്ടുമുക്കിൽ നിന്നൊരു ശ്രോതാവ്.
0: അതെന്താണ്? അസ്സലാമു അലൈക്കും കളിയാട്ടുമുക്കിൽ
1: നിന്ന്. പേര് എഴുതണ്ടടത്ത് അസ്സലാമു അലൈക്കും. എന്തായാലും ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. ഒരു കളിയാട്ടുമുക്കിലെ ഒരു ശ്രോതാവ് അവരുടെ പേരുള്ളിടത്ത് അസ്സലാമു അലൈക്കും എന്നാണ് ഉള്ളത്, അതൊന്ന് എഡിറ്റ് ചെയ്യണം.
0: മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട്, യൂസഫിന്റെ പിന്നെ കൂടെ എന്ത് ചെയ്യണം, സ്ഥലം ചേർക്കണം. മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജ, മുംതാസ് ബേപ്പൂർ, ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം, മുനീർ ചെമ്മനാട്, സലീന കരുവാരക്കുണ്ട്, ജമീല VK പൂനൂർ, യാസിൻ ഷെരീഫ് നിറമരുതൂർ, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ഷുഹൈബ എം വളപട്ടണം, ഫസീല മുണ്ടക്കൽ, സ്വതക്കത്തുള്ള ടി കെ അരനല്ലൂർ. സലഫി സ്വതക്കത്തുള്ള വന്നിട്ടുണ്ട്. നസീറ KS പാലക്കാട്, ഫാത്തിമ നസീർ ഈസ്റ്റ് കൂടൂർ, റസിയ മാളിയക്കൽ അരീക്കോട്, നുസൈബ UK മണ്ണാർക്കാട്, ഹൈറുന്നിസ തിക്കൽ, സൗദത്ത് PK പാലക്കാട്, അൻവർ NT മുട്ടിൽ വയനാട്, നബീസ ഒറ്റപ്പാലം, ബുഷ്റയുടെ കൂടെ സ്ഥലപ്പേര് ചേർക്കണം, റംലത്ത് ചുങ്കത്തറ, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, ഹംദാൻ ചൂരക്കോട്, റുഷ്ദ കാളികാവ്, റുക്കിയ V കാക്കയങ്ങാട്, ജുമൈലത്ത് തുറക്കൽ, നസീമ അഷ്റഫ് തിരുവേഗപ്പുറ, അസ്മാബി പെരിന്തൽമണ്ണ, ഉമൈറ തൃശൂർ വള്ളറക്കാട്, മൊഹ്സിന ചെലവൂർ, സൈനബ കടമ്പഴിപ്പുറം, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, ഐഷ മുഹമ്മദ് മുളവൂർ, സബീല പാലക്കാട്, ലുബിന P കൊണ്ടോട്ടി, അബ്ദു എടത്തനാട്ടുകര, ഹാജറ കടമ്പഴിപ്പുറം, അഷ്റഫ് V പാലക്കാടി, സുലേഹ തിരുവാലി, ഷിഹാബ് കൽപ്പറ്റ വയനാട്, ഖദീജ M കുറുക്കിലമ്പാട്, ഐഷ P പത്തപ്പിരിയം, മൈമൂന തെക്കേപ്പൊയിൽ കരിക്കുളം, നാസിഹ മാട്ടൂൽ, ഉമൈബ കല്ലടിക്കോട്, ഷാഹിദ വെള്ളാങ്കല്ലൂർ, മുർഷിദ് പടിഞ്ഞാറങ്ങാടി, ഹാജറ റസാഖ് തലപ്പാറ, അബു ഫാത്തിഹ് പട്ടില മംഗ്ലൂർ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ഇപ്പോൾ മോർണിംഗ് ലൈവ് ഷോയിൽ ലൈവ് ക്വിസിന്റെ സമയമാണ്. 1000 ആളുകൾ, ശ്രോതാക്കൾ കാത്തിരിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ലൈവ് ക്വിസ്, അത് 3 തവണയാണ് നമ്മൾ ചോദ്യം ചോദിക്കുക. 3-ാമത്തെ തവണ ചോദ്യം ചോദിച്ചതിന് ശേഷം 25 സെക്കൻഡ് ബിപ് സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേൾക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് പ്രകാരമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ലഭിക്കുമെന്ന മെയിൻ വിൻഡോയിലെ ഫീഡ്ബാക്ക് എന്ന ബട്ടൺ അമർത്തി തുടർന്ന് വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, ആ നിർദ്ദേശങ്ങൾ 2 പ്രധാനമായും. 1, നിങ്ങളുടെ പേരും സ്ഥലം ഉൾപ്പെടുത്തുക. തൊട്ടുതാഴെ പ്രോഗ്രാം എന്നുള്ളത് സെലക്ട് ചെയ്ത് അതിൽ നിന്നും ലൈവ് ക്വിസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുക. താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരങ്ങളുടെ ആൽഫബറ്റുകൾ A, B, C, D ടൈപ്പ് ചെയ്ത് താഴെ സബ്മിറ്റ് അമർത്തുക. അങ്ങനെയാണ് നിങ്ങൾ ക്വിസിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ചോദ്യം, ഇന്നത്തെ ഏതായാലും നല്ല ഒരുപാട് ആളുകൾ നമ്മിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇൻഷാല്ലാ. ഏതായിരുന്നാലും നമ്മുടെ ഈ ഒരു സ്ലോട്ട് ഒരുപാട് ആളുകൾ ഇതിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഒരല്പ സമയത്തേക്ക് ലൈവ് ക്വിസ് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ചെറിയ ഒരു സാങ്കേതിക തടസ്സം നേരിട്ടിട്ടുണ്ട്. അപ്പം അത് സാധാരണ സംഭവിക്കാറുള്ളതാണ്, ഒരുപാട് ആളുകൾക്ക് അതൊരു വിഷമുണ്ടാക്കുന്നതാണ്. ഏതായിരുന്നാലും ഇൻഷാല്ലാ നമ്മൾ ഇനി അടുത്ത ഒരു സ്ലോട്ടിൽ ലൈവ് ക്വിസ് ഇൻഷാല്ലാ തീർച്ചയായും നടത്താവുന്നതാണ്. നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്.
0: മാഷാല്ലാ, നമ്മുടെ ശ്രോതാക്കളിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാം. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, സൗമ്യത്തി എസ് ആറ്റിങ്ങൽ പാലാങ്കോണം, സുഹ്ര നടുവന്നൂർ, നാദിറ ഇടിമുഴിക്കൽ, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, ജമീല വി പി കാളികാവ്, സഫിയ ഇടപ്പാൾ, അബ്ദുൽ ഖാദർ പി കക്കോവ്, സൗദ മുട്ടം, ഷഹന മേലാറ്റൂർ, സൈനബ കരുവാങ്കല്, ഷെരീഫ പെരിങ്ങോട്ട് കുർഷി, ഫസീല അനസ് മുളവൂർ, ഉമ്മു ഗുൽസു ചിറമംഗലം, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, ഫായിസ പിലാത്തറ, ഹംസ സി പി വട്ടമണ്ണപുരം, ഉമ്മർകുട്ടി കോട്ടക്കൽ, അബു ഹവ കോഴിക്കോട്, മൈമൂന ചീക്കിലോട്, ആയിഷ തോട്ടശ്ശേരിയറ, സാജിദ കാലിക്കറ്റ്, താഹിറ ടി കെ കാസർകോട്, ബേബി ഷാഖിറ ഓമാനൂർ, നൌഷീദ വേങ്ങര, ജമീല വി കെ പൂനൂർ, ഹനീന സുൽഫി കൊട്ടാരക്കര, ഷെറീന അത്താണിക്കൽ, മനാഫ് കെ വി പാലക്കാട്, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മറിയം അവർ പുലരിവട്ടത്തെപ്പറ്റി പറയുന്നത് ഒരേ വിഷയം തന്നെ വ്യത്യസ്ത രീതിയിൽ കേൾക്കുമ്പോൾ ഒരു വൈബാണ് എന്നാണ്. മനസ്സിന് കുളിർമ നൽകുന്ന ഒരു ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് പുലയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരിൽ നിന്ന് അഭിപ്രായപ്പെടുന്നത്.
0: നമ്മുടെ ക്വിസിൻ്റെ സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാല്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇൻട്രോ സലഫി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്, ഖുർആനിലെ സൂറത്തുൽ ഹഷ്ർ 8-ാമത്തെ സൂറത്താണ്? ഓപ്ഷൻ എ 59, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 55, ഓപ്ഷൻ ഡി 60. 2-ാമത്തെ തവണയും ആവർത്തിക്കുന്നു, ഖുർആനിലെ സൂറത്തുൽ ഹഷർ 8-ാമത്തെ സൂറത്താണ്? ഓപ്ഷൻ എ 59, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 55, ഓപ്ഷൻ ഡി 60.
1: ചോദ്യം 3-ാമതും അവസാനത്തേതും തവണ ആവർത്തിക്കുന്നു, ഖുർആനിലെ സൂറത്തുൽ ഹഷർ 8-ാമത്തെ സൂറത്താണ്, അഥവാ സൂറത്തുൽ ഹഷറിൻ്റെ സൂറത്ത് നമ്പർ എത്രയാണ്? ഉത്തരങ്ങൾ, ഓപ്ഷൻ എ 59, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 55, ഓപ്ഷൻ ഡി 60. ഓക്കെ, ആ 25 സെക്കൻഡ് ബിപ്സ് കൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഒരു പക്ഷേ അതിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചെറിയൊരു സാങ്കേതികം അവിടെ ഉണ്ടായി എന്നുള്ള ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും ഒരുപാട് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: അതെ,
1: ചോദ്യം വ്യക്തമായിട്ടുണ്ടാകും. ഖുർആനിലെ സൂറത്ത് ഹഷർ 8-ാമത്തെ സൂറത്താണെന്നാണ് ചോദ്യം. ഹഷറിന്റെ സൂറത്ത് നമ്പറാണ്.
0: ഓക്കെ, ശരി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ആയിഷ കരുമ്പിൽ, സഫിയ കൊണ്ടോട്ടി, സക്കീന ഉദരംപൊയിൽ, ഇംതിയാസ് തിരുവമ്പാടി, മുഹമ്മദ് കോയ, ബേപ്പൂർ, കെ വി സാജിദ ചുണ്ടമ്പറ്റ, സബീന പാലാങ്കോണം, ബഷീരി അബു തലശ്ശേരി, സുഹറ ഷിഹാബ് കൽപ്പറ്റ വയനാട്, സഖീല ഇടപ്പാൾ, മുംതാസ് കൂരാട്, സീനത്ത് പി ചാലിയം, മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട്, ബഷീരി അബു തലശ്ശേരി, സുബൈദ ഇസ്മായിൽ മടിക്കേരി, റുഖിയ പി ചമ്പക്കുത്ത്, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ മനോഹരമായ ഒരു സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വൺ മിനിറ്റ് ടോക്ക്, ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേരുന്നു നൂറുദ്ദീൻ സ്വലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരങ്ങളെ, ദീന് സ്വീകരിക്കുന്ന സമയത്ത് ആളുകൾ പൊതുവെ രണ്ട് രൂപത്തിലാണ് നമ്മൾ കാണാറുള്ളത്. ഒരു വിഭാഗം കൃത്യമായി ഖുർആനും സുന്നത്തും ഒക്കെ എങ്ങനെയാണോ നമ്മുടെ മുൻഗാമികളായ സഹാബത്തും സലഫുകളും ഒക്കെ സ്വീകരിച്ചത്, അങ്ങനെ സ്വീകരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാല് ഞങ്ങള് വാപ്പാരും വല്യപ്പാരും നമ്മളെ തൊട്ടടുത്ത മഹല്ല് പള്ളി ഖബർസ്ഥാനിൽ കിടക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഓലൊക്കെ നരകത്തേക്കാണെങ്കിൽ ആ നരകത്തേക്കാണ് ഞങ്ങൾക്കും പോയാൽ മതി എന്ന് പറയുന്ന ഒരു സമീപനം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ 104-ാമത്തെ ആയത്ത് നമ്മളെല്ലാവരും കേൾക്കണം. ഖുർആൻ പറയണേ, അള്ളാഹുവും റസൂലും അവതരിപ്പിച്ച ഖുർആനിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും, എന്താ അവർ പറയാ, ഖാലു ഹസ്ബുന മാ വജദന അലൈഹി ആബാഅന, ഞങ്ങളെ വാപ്പാരും ആളുകളൊക്കെ കണ്ടത് ഞങ്ങൾ ഇങ്ങനെയാണ്, അത് മതി ഞങ്ങൾക്ക് എന്നവർ പറയുമെന്നാണ്. അപ്പോ അത്തരം വിഭാഗത്തിൽ നമ്മളില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അള്ളാഹുവിനെ ഗ്രഹിക്കുമാറാവട്ടെ.
1: ആമീൻ. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ ഇതാണോ ദീനിൽ തെളിവാകേണ്ടത് എന്ന ഒരു വിഷയത്തിലാണ് നൂറുദ്ദീൻ സ്വലാഹി നമ്മോടൊപ്പം ചേർന്നത്.

0: മുഹമ്മദ് റഫീഖ്, ടൈലർ മാംഗ്ലൂർ, ഷബീബ ചെർപ്പളശ്ശേരി, സുബൈദ കുഞ്ഞിമംഗലം, മൈമൂന ചീക്കിലോട്, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, ഹഫ്സ ബി വി കാക്കനാട്, ഷമീലത്ത് ഒറ്റപ്പാലം, അബ്ദുൽ സത്താർ ടി പി പരിയാരം, റുബീന താനൂർ, സൗജ കുളക്കാട്, ആയിഷ കരുമ്പിൽ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്.
1: വഅലൈക്കും സലാം.
0: ഖൈറുന്നീസ അഷറഫ് പടിഞ്ഞാറത്തറ പറയുന്നത് കിസ് നല്ല എളുപ്പമാണെന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാല്ലാ അത് നമ്മൾ പിന്നെ ഓരോ പിന്നെ ദിവസം, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതുപോലും പ്രയാസമായിരിക്കാം, ചിലപ്പോൾ ആളുകൾക്ക് അത് വളരെ എളുപ്പമായിരിക്കാം. എന്തായിരുന്നാലും നമ്മളൊരു ദീനീ അറിവ് നിങ്ങൾക്ക് പകർന്നു തരിക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. റുഖിയ വി കാക്കയാട് കിസ്സുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. എൻ്റെ ഉത്തരം ഇന്ന് തെറ്റിപ്പോയി, ആൻസർ അവർ പറഞ്ഞിട്ടുണ്ട് 59 എന്നാണ്, 59 എന്നാണ് അവർ എടുത്തിട്ടുള്ളത്. മൈമുന ചീക്കിലോട് ഒരു മിനിറ്റിൽ ഖനമുള്ള അറിവ് കിട്ടി മാഷാ അല്ലാ എന്നൊരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്.
1: ഉത്തരവല്ലേ പ്രഖ്യാപിച്ചില്ലേ,
0: കറക്കെ കുത്തി, പെട്ടെന്ന് നമ്പർ ഓർമ്മ വന്നില്ല, എങ്കിലും ഉത്തരം കേൾക്കുമ്പോൾ അറിവ് കിട്ടുമല്ലോ. അൽഹംദുലില്ല എന്നാണ് ജമീല വി കെ പൂനൂരിൽ നിന്ന് കമന്റ് നടത്തിയിട്ടുള്ളത്.
1: ഉദരം പോയിൽ നിന്ന് സക്കീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: സലാം.
1: ഇന്നത്തെ പുലരിവട്ടം വളരെ അർത്ഥവത്തായതും മനസ്സിൽ ഉണർത്തുന്നതുമായിരുന്നു. അല്ലാഹു മൗലവിക്കും നമുക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. കൊണ്ടോട്ടിയിൽ നിന്ന് സഫിയ, നല്ല ഒരു ചോദ്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്.
0: മൈമൂന തെക്കേപ്പുയിൽ കരിക്കുളത്തുനിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.
1: സറീന ചമൽ താമരശ്ശേരി, അവരും നമ്മോടൊപ്പം ചേരുന്നുണ്ട്, സലാം അറിയിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇൻഷാല്ലാ എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, എനിക്കൊരു ഒരു മിനിറ്റിൽ ഖനമുള്ള ഒരു അറിവ് കിട്ടി, കിസ് നല്ല എളുപ്പമാണ് എന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമായി ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പ്രതികരണങ്ങളിലേക്ക് വീണ്ടും മടങ്ങി വരാം. അതിനു മുമ്പ് അതിനിടയ്ക്ക് വളരെ മനോഹരമായ ചരിത്രത്തിൽ നിന്നുള്ള ചില ഏടുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പതിവ് പോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകളാണ് നമ്മൾ എടുക്കാറുള്ളത്. അതിൽ നമുക്ക് ഒരുപാട് ആവേശം നൽകുന്ന പാഠങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോള് ചെയ്യുന്ന സമയത്ത് വളരെ വേദനിപ്പിക്കുന്ന ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അതായത് പിന്നെ പശുവിൻ്റെ മാംസം കയ്യിൽ വെച്ചു എന്നാരോപിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ. ഇപ്പം നമ്മളിപ്പോൾ തൊട്ടടുത്ത് നടന്ന ഒരു പിന്നെ വൈറലായൊരു വീഡിയോ ആണല്ലോ, എല്ലാവർക്കും പിന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ക്യൂവിൽ ഒരു മുസ്ലിമായൊരു വ്യക്തി പാത്രം കൊണ്ട് ചെന്നപ്പോൾ, നീ മുല്ലയാണ്, നീ മുസ്ലിമാണ്, നിനക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആട്ടിയകറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ നിന്നുള്ള ഒരു ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പൊരുള് നമുക്ക് മനസ്സിലാകും. അതിന് ഉപകരിക്കുന്ന ഒരു ഭാഗമാണ് പറയുന്നത്. ഒരിക്കൽ ഖുറൈശികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരിൽ ഒരു അഭിപ്രായം വരികയാണ്, നമ്മൾ ഇന്നലെ ഒരു ഇന്ന കുടുംബത്തിലൊരു ഒട്ടകത്തറത്തിലെ, ആ ഒട്ടകത്തിൻ്റെ കുടൽമാലയുണ്ടല്ലോ, അതിൻ്റെ വേസ്റ്റുകളുണ്ടല്ലോ, ആ വേസ്റ്റുകൾ ഇന്നും അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് അത് പോയി എടുത്തുകൊണ്ടുവന്ന് ഈ മുഹമ്മദിൻ്റെ കഴുത്തിലൊന്നിട്ട് കൊടുക്കുക എന്ന് അഭിപ്രായം പറയണം. അപ്പം അതിൽ നിന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഇദിം ബഅസ അഷ്ഖാഹ, ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുവരാം.
1: ശരിക്കും ആ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബോഡി വേസ്റ്റിൽ ഏറ്റവും ദുർഗന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു കുടൽമാല എന്നുള്ളത്. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ ഈ ലഹയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്, ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് പ്രത്യേകം എടുത്തു മാറ്റി അതിൽ അതിനകത്താണ് ഈ നമ്മുടെ ഈ ദഹന പ്രക്രിയ നടന്ന് ഈ പറയുന്ന മോഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു മലം അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കുടൽമാല. അപ്പം അത് വളരെ നിജമായ ഒരു പ്രവൃത്തിയാണ് അവരുടെ.
0: അപ്പൊ അതിൽ ആ ഒരു നീചനായ വ്യക്തി ചെന്നു പോയിട്ട് അവിടുന്ന് അതൊക്കെ കൂടി വാരി, എല്ലാം കൂടി വാരി കൊണ്ടുവന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കുക പ്രവാചകന്റെ കഴുത്തിലേക്ക് ഇടുകയാണ്. നിങ്ങൾ ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഇവരെല്ലാവരും ഇത് കണ്ട് പിന്നെ ഇങ്ങനെ പുളകിതരായി സന്തോഷിക്കുകയാണ്. പ്രവാചകന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, കഴുത്തിൽ ഇത്ര മാത്രം ഭാരം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ ഭാഗമാണ് കൊണ്ടുവന്നിട്ട് ശരീരത്തിലിടുന്ന, കഴുത്തിലിടുന്നത്. പ്രവാചകന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവിടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് വരുന്നത് ഇതെടുത്തു മാറ്റാൻ വേണ്ടി വരുന്ന, ആരും സഹായിക്കാനില്ല പ്രവാചകനെ, എടുത്തു മാറ്റാൻ വരുന്നത് ഫാത്തിമ റളിയല്ലാഹുന്നയാണ്. ഹദീസിൽ കാണാം, വഹിയ ജുവൈരിയത്തുൻ, അവളന്നൊരു ചെറിയ, ആ ഫാത്തിമ ബീവി ഒരു ചെറിയ പെൺകുട്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരുമ്പോണ്ടാകുന്ന ഒരു ഒരു മാനസിക വിഷമം. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ട് തൻ്റെ ഉപ്പയുടെ കഴുത്തിൽ നിന്ന് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ ആ ഒരു കൊച്ചു കൈകളെ കൊണ്ട് തട്ടി മാറ്റുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കഴുത്തിൽ നിന്ന് മകള് ഇത് ഈ മാലിന്യങ്ങൾ ഓരോന്നോരോന്നായി അവിടെ നിന്നിങ്ങനെ മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ദുആ നടത്തുന്നുണ്ട്. ആ ദുആ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അല്ലാഹുവേ, അല്ലാഹുമ്മ അലൈക ബി ഖുറൈഷ്, അല്ലാഹുവേ ഖുറൈശികളെ നീ കൈകാര്യം ചെയ്യണേ. എന്നിട്ട് അവിടുന്ന് പേരെടുത്ത് പറയണം, അല്ലാഹുമ്മ അലൈക ബി അംറു ബിൻ ഹിഷാം വ ഉത്ബത്തു ബിൻ റബീഅ വ ശൈബത്തു ബിൻ റബീഅ വൽ വലീദു ബിൻ ഉത്ബ വ ഉമയ്യത്തു ബിൻ ഖലഫ് വ ഉഖബത്തു ബിൻ അബി മുഈദ്. അങ്ങനെ പേരെടുത്തിട്ട് പറയണം, ഇവരെയൊക്കെ നീ അല്ലാ കൈകാര്യം ചെയ്യണേ. എന്നിട്ട് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഈ പേരെടുത്ത് അള്ളാഹുവിൻ്റെ റസൂല് ദുആ ചെയ്ത വ്യക്തികളൊക്കെയും ബദറിൽ ആ പൊട്ടക്കിണറ്റിൽ ഞങ്ങൾ കണ്ടു എന്നുള്ളത് ചരിത്രം പിന്നീട് സാക്ഷിയാണ്. അപ്പം എൻ്റെ ശ്രോതാക്കളോട്, എന്നോട് തന്നെയും ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പരസ്യമായ പ്രബോധനത്തെയും ഇസ്ലാമിക ശിആറുകളെയും വെറുത്തിരുന്ന ആളുകൾ മറ്റുള്ളവർക്കൊരു പാഠമാകാൻ വേണ്ടി മുസ്ലിങ്ങളെ പീഡനത്തിന് വേണ്ടി വിധേയരാക്കിയ ആളുകൾ, സാധാരണ ഒരു മുസ്ലിമിനെയല്ല, മുസ്ലിമീങ്ങൾ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന നേതാവിനെയാണ് ഇത്തരുണത്തിൽ പരസ്യമായി വേട്ടയാടിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ ചരിത്രം ആവർത്തിക്കുകയാണ്. അന്നവർ അതിനെ അതിജയിച്ചത് അവരുടെ മഹത്തായ ആദർശം മുറുകെ പിടിച്ചുകൊണ്ടാണ്, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ അന്ന് അങ്ങനെയുള്ള ആ ഒരു കാര്യമാണ് ഇന്നും ബദൽ എന്നൊരു കാര്യം കൂടി ഒരു ചരിത്രം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അനുഷ്ഠിച്ച ആ ഒരു ത്യാഗങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മൾ എത്ര കണ്ട് ഈ ദീനിനു വേണ്ടി അധ്വാനിച്ചു, സമയം ചെലവഴിച്ചു എന്നൊരു ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് പാഠമായിട്ട്.
1: തീർച്ചയായും അതിൽ വളരെ മനോഹരമായൊരു ചരിത്രവും മാതൃകാപരമായ പല പാഠങ്ങളും നമുക്കതിൽ നേടാനുണ്ട്. അതിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഹസൻ അൻസാരി തുടക്കത്തിൽ സംസാരിച്ചതുപോലെ, ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഫാഷിസ്റ്റ് ചിന്താഗതികൾ, ഒരു ക്യൂവിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളിൽ നീ മുല്ലയാണ്, നിനക്ക് ഭക്ഷണമില്ല, നീ മുസ്ലിമാണ് എന്ന് പറഞ്ഞ അയാൾ അട്ടിയകറ്റുന്ന രംഗം, ഇതൊക്കെ വളരെ ന്യൂനപക്ഷമായ ചില ഫാഷിസ്റ്റ് ശക്തികൾ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി ഇന്ത്യയിൽ നടപ്പാക്കുന്നുണ്ട് എങ്കിലും വളരെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളും മതമുള്ളവരും മതമില്ലാത്തവരും വളരെ സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും തന്നെ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്ന ഒരു മണ്ണുകൂടിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. എല്ലാ രാജ്യം എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളതുപോലെ ന്യൂനപക്ഷം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അവർ വരും. പക്ഷേ ആ ഘട്ടങ്ങളിൽ പോലും തളരാതെ പതറാതെ ഇമാൻവാദിൻ്റെ മൂർധന്യാവസ്ഥയിൽ മുൻനിർത്തിക്കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പ്രവാചക ചരിത്രങ്ങൾ മാതൃകയാകണമെന്ന മഹത്തായ ദർശനമാണ് ഇന്നത്തെ ചരിത്രത്തിലൂടെ നമുക്ക് പകർന്നു നൽകപ്പെട്ടത്. ബറക്കല്ലാഹു ഫീക്കും.

0: ധാരാളം പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരങ്ങാടിയിൽ നിന്ന് സഫിയ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ചരിത്രം ഏറെ സങ്കടപ്പെടുത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നാൽ, ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നല്ല അറിവാണ് കിട്ടുന്നത്. ചരിത്രങ്ങൾ പറയൂ, അറിവുകൾ വർദ്ധിക്കട്ടെ എന്നൊരു ഒരു ഒരു പ്രതികരണമാണ് അവർ നടത്തുന്നത്. അതേപോലെ തന്നെ താമരശ്ശേരിയിൽ നിന്ന് നഫീസ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ് മനസ്സിൽ. ഇസ്ലാമിനെതിരെ ഇപ്പോഴും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നമുക്കും അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്ന ഒരു പ്രതികരണം അവർ നടത്തുന്നു. അതേപോലെ തന്നെ മുനീർ ചെമ്മനാട് ഒരു ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ട്. എൻ്റെ സഹോദരിക്ക് ഹോസ്പിറ്റലിലാണുള്ളത്, എല്ലാവരും ദുആ ചെയ്യണം എന്ന് കാസർഗോഡ് നിന്ന് മുനീർ ചെമ്മനാട് ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹു അവർക്ക് ഏറ്റവും ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ ഖുർആൻ പാരായണവും അദ്കാറും ഏറ്റവും നല്ലതായിരുന്നു. പുലരിവട്ടം കൊണ്ട് തുടങ്ങുന്ന ഓരോ ദിവസവും ഹൃദ്യമാണ് എന്ന നിലയിൽ നമ്മുടെ സബീന പാലാംകോണം ആറ്റിങ്ങൽ അവർ പ്രതികരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഹുസൈൻ വി എം മടത്തനാട്ടുകര നമ്മോടൊപ്പം ചേരുന്നുണ്ട്, സലാം അറിയിക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നുണ്ട് അദ്ദേഹം. നമുക്ക് നമ്മുടെ അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം.
1: അടുത്തതായി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.
2: إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا.
1: ما شاء الله നമുക്ക് അറിയാം വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറ അൽ-കഹ്ഫിന്റെ 7-8 ആയത്തുകളാണ് നമ്മൾ കേട്ടത്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് 2383 ദിവസമായി. 2360-ാം എപ്പിസോഡിനാണ് നമ്മൾ ഇന്ന് കാതോർത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കാനും ഷെയർ ചെയ്യാനും നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക.
0: മാഷാഅല്ലാഹ്, വളരെ മനോഹരമായ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രോഗ്രാം പ്രമോഷൻ സ്ലോട്ട്. ധാരാളം പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ പരിപാടികളെ സംബന്ധിച്ചുള്ള പരിചയപ്പെടുത്തലുകളാണ് നമ്മൾ ഈ മിനിറ്റുകളിൽ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നുറുങ്ങുകൾ. നുറുങ്ങുകൾ എന്ന പ്രോഗ്രാം നിസ്സാരമായ ചെറിയ വരികളിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും രാവിലെ 11:15 അത് പ്രക്ഷേപണം ചെയ്യുന്നത്. പിന്നീട് 24 മണിക്കൂർ ഇവൻ്റ് ഓപ്ഷൻ ഉണ്ടാവും. പല എഴുത്തുകാരുടെയും ലേഖനങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഇന്ന് ഷാക്കിറ ടി കെ കൊല്ലം രചിച്ച തിരുത്തിയ വരികൾ എന്ന നുറുങ്ങുകൾ വായിക്കുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: തിരുത്തിയ വരികൾ, എഴുത്ത് ഷാക്കിറ ടി കെ കൊല്ലം. ജനാലക്കരിയിൽ പുറത്തു പെയ്യുന്ന മഴയിലേക്ക് ഇടയ്ക്കിടെ നോക്കിയിരിക്കുമ്പോഴാണ് അയാൾ എഴുതുന്ന ലേഖനത്തിന് ചൂടുപിടിച്ചത്. കടലാസിൽ വരികൾ വെട്ടിത്തിരുത്തി അയാൾ എഴുതിക്കൊണ്ടിരുന്നു. ശിരോവസ്ത്രങ്ങൾ പ്രാകൃതയുഗത്തിൻ്റെ അവശേഷിപ്പുകളാണ്. സ്വയം പൊതിഞ്ഞ് കെട്ടിവെക്കുന്നതിലൂടെ പെണ്ണ് സ്വന്തം സ്വാതന്ത്ര്യത്തെയാണ് കുഴിച്ചുമൂടുന്നത്. ആധുനികതയെക്കുറിച്ചും വ്യക്തിസ്വാതന്ത്ര്യത്തെക്കുറിച്ചും വരികൾ അലയടിക്കുമ്പോഴാണ് ചെറിയ മകൾ മുറിയിലേക്ക് ഓടിക്കയറി വന്നത്. അവളുടെ മുഖത്ത് വലിയൊരു സങ്കടമുണ്ടായിരുന്നു. ഇങ്ങോട്ട് വേഗം വന്നേ, നമ്മുടെ തോട്ടത്തിലെ ആ വലിയ പേരക്കകൾ കണ്ടോ, നന്നായി പഴുത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ എപ്പോഴോ വന്ന പക്ഷികൾ അതൊക്കെ കൊത്തിപ്പറിച്ച് നശിപ്പിച്ചു. അയാൾ തൂലിക താഴെ വെച്ചു. അവൾ അയാളുടെ വിരലുകളിൽ പിടിച്ച് തോട്ടത്തിലേക്ക് കൂട്ടി. മഴ ശമിച്ചിരിക്കുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ മകൾ പറഞ്ഞത് ശരിയാണ്. മഞ്ഞ നിറത്തിൽ തുടുത്തു നിൽക്കുന്ന പേരക്കകളിൽ പക്ഷികൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു. പാതി പക്ഷിച്ചും ബാക്കി ചീഞ്ഞും അവ താഴെ വീഴാൻ പാകത്തിൽ നിൽക്കുന്നു. ദേ നോക്ക്, ബാക്കിയുള്ളവ കൂടി അവ കൊത്തി നശിപ്പിക്കും. നമുക്കവയെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞു വെച്ചുകൂടെ? എല്ലാവരും അങ്ങനെയാ ചെയ്യാറ്, അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് അയാൾ ഒരു നിമിഷം നിന്നുപോയി. അല്പം മുമ്പ് കടലാസിൽ കുറിച്ച വരികൾ ഉള്ളിൽ നിന്നെത്തി നോക്കി അയാളെ പരിഹസിച്ചു. സംരക്ഷണം എന്നത് അടിമത്തമാണോ അതോ കരുതലാണോ? അയാൾ വീടിനകത്തേക്ക് ചെന്ന് കുറച്ച് പഴയ കവറുകളെടുത്ത് തോട്ടത്തിലേക്ക് തിരികെ വന്നു. കയ്യെത്താവുന്ന ഉയരമേ പേരക്കമരത്തിനുള്ളൂ. മകളുടെ സഹായത്തോടെ ബാക്കിയുള്ള പേരക്കകൾ ഓരോന്നായി അയാൾ മൂടിക്കെട്ടി. പുറത്തെ കണ്ണുകളിൽ നിന്നും പക്ഷികളുടെ കൊക്കുകളിൽ നിന്നും അവ സുരക്ഷിതമായി. ഇനി ഇതിനെ ആരും തൊടില്ലല്ലോ അല്ലേ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. ഇല്ല മോളെ, ഇതിപ്പോൾ സുരക്ഷിതമാണ്, അയാൾ പതിയെ പറഞ്ഞു. തിരികെ മുറിയിലെത്തിയപ്പോൾ മേശപ്പുറത്തിരുന്ന തൻ്റെ ലേഖനം തന്നെ നോക്കി പരിഹസിക്കുന്നതുപോലെ അയാൾക്ക് തോന്നി. തട്ടമിട്ട പെണ്ണിനെ പ്രാകൃതയുഗത്തിൻ്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ച അതേ തൂലികയെടുത്ത് അയാൾ താനെഴുതിയ വരികൾ തലങ്ങും വിലങ്ങും വെട്ടി പകരം പുതിയൊരു കടലാസെടുത്ത് തിരിച്ചറിവിൻ്റെ പുതിയ പാഠങ്ങൾ എന്നെഴുതി ചേർത്തു. മൂടിവെക്കൽ അടിമത്തമല്ല, പ്രാകൃതമായ നടപടിയുമല്ല, അത് വിലപ്പെട്ടതിനെ കാത്തു സൂക്ഷിക്കാനുള്ള കരുതലാണ്.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. നമ്മളുടെ പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിലാണ് നൂറുകണക്കിന് വരുന്ന പ്രോഗ്രാമുകളെ ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തുന്ന ഒരു സ്ലോട്ട് കൂടിയാണിതിൽ. അതിൽ നമ്മളിന്ന് കേട്ടത് നുറുങ്ങുകൾ. ഏതാനും ചില വരികളിൽ ഒരുപാട് ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ ശ്രോതാക്കളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടി ഇതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമാണ്. ധാരാളക്കണക്കിന് ശ്രോതാക്കൾ നമ്മുടെ കൂടെയുണ്ട്. നഫീസ പി എ താമരശ്ശേരി, അസ്സലാമു അലൈക്കും. റസൂലിൻ്റെ ചരിത്രം കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ് മനസ്സിൽ. ഇസ്ലാമിനെതിരെ ഇപ്പോഴും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നമുക്കും അങ്ങനെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്നൊരു മെസ്സേജാണ് അവർ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ സബീന പാലാങ്കോണം, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഖുർആൻ പാരായണവും അതുക്കാറും മനസ്സിനെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിലനിർത്താൻ സഹായിക്കുന്ന പുലിരിവട്ടം കൊണ്ട് തുടങ്ങുന്ന ഓരോ ദിവസവും അൽഹംദുലില്ലാ വലിയൊരു സമാധാനം കിട്ടുന്നു എന്നൊരു മെസ്സേജാണ് അവർ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ സഫിയ കെ തിരുരങ്ങാടി, പിന്നെ അസ്സലാമു അലൈക്കും, ആ സഹോദരിയുടെ അസുഖം അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ജമീല വി കെ പുനൂർ, ഇന്നത്തെ മധുരം ഖുർആൻ തുടങ്ങിയ എല്ലാ പരിപാടിയും വളരെ സൂപ്പറായിരുന്നു, കുറേ അറിവുകൾ കിട്ടി എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. മൈമുന പാറപ്പുറം, നമ്മുടെ മുത്തുനബി സഹിച്ച ത്യാഗം എത്ര വലുതാണ്, അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു നോവാണ് മനസ്സിന് എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സമയത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കേട്ടത് പ്രോഗ്രാം സ്ലോട്ടിൽ നമ്മൾ കേട്ടത് നമ്മൾ നുറുങ്ങുകളെക്കുറിച്ചായിരുന്നുവെങ്കിൽ, ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന തിരുമൊഴികളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: ഇൻഷാല്ലാ, ഇന്ന് അറഫയിൽ ഒരുമിച്ച് കൂടുന്നവരുടെ കാര്യത്തിൽ റബ്ബിൻ്റെ സന്തോഷം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് പതിവ് പോലെ ബഹുമാനിയനായ കെ വി മുഹമ്മദ് അലി മൗലവി നടത്തുന്ന സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ യുബാഹി ബി അഹ്ലി അറഫാതിൻ മലായികത്ത സമാഇ ഫയഖൂലു ഉൻദുറു ഇലാ ഇബാദി ഹൗലാഇ ജാഊനി ശുഅസൻ ഗുബറ. ശ്രോതാക്കളെ, സഹീഹുൽ ജാമിയിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. സഹീഹ് തർഗീബിലും അതുണ്ട്. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല തൻ്റെ ഹദീസ് സമാഹാരത്തിൽ നൽകിയിട്ടുണ്ട്. അബു ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസിൻ്റെ നിവേദകൻ. നമുക്കറിയാം, ഹിജ്റ ഏഴാം കൊല്ലമാണ് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് യമനിലെ ദൗസ് ഗോത്രക്കാരനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനത്തെത്തുന്നത്. അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ നാമം. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യോഗം വരെയും നബിയോടൊപ്പം ദീൻ പഠിച്ച്, ഹദീസ് പഠിച്ച്, ഖുർആൻ പഠിച്ച് അദ്ദേഹം ജീവിച്ചു എന്നതാണ് ചരിത്രം. 5374 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ടും കണക്കാക്കിയിട്ടുണ്ട്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യുബാഹി ബി അഹ്ലി അറഫാത്തിൻ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല അറഫയിലുള്ളവർ, അറഫാത്തിലുള്ളവരെ പറ്റി അഭിമാനം കൊള്ളും. യുബാഹി യുബാഹി ബാഹ യുബാഹി എന്ന് പറ അഭിമാനം കൊള്ളും. ബി അഹ്ലി അറഫാത്തിൻ, അറഫാത്തിലുള്ള അറഫാത്തുകാരെ പറ്റി. അഹ്ലി അറഫാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹജ്ജുമാരാണ്, ഹുജ്ജാജുകളാണ്. അറഫയിൽ ദുൽഹിജ്ജ 9 അറഫയിൽ നിൽക്കുക എന്ന ഹജ്ജിൻ്റെ അതിപ്രധാനമായ കർമ്മം നിർവഹിക്കുന്ന ഹാജിമാരെ കുറിച്ചാണ് അഹ്ലു അറഫാത്ത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ദുൽഹിജ്ജ 9 ഉച്ച മുതൽ സൂര്യാസ്തമയം വരെ ഹജ്ജിന് വന്ന മുഴുവൻ ഹാജിമാർ, ലക്ഷോപലക്ഷം ജനങ്ങൾ അറഫ മൈതാനിൽ ഒരുമിച്ചു കൂടുകയും അവിടെ പ്രാർത്ഥനാ നിരതരായി ഇബാദത്തുകളിൽ മുഴുകി, അദ്കാറുകളിൽ മുഴുകി റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ഒരു അത്ഭുത ദിനമാണ് ദുൽഹജ്ജ് 9 അറഫ ദിനം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ പരിഗണനയാണ് അവിടെ ഒരുമിച്ച് കൂടുന്ന വിശ്വാസികളുടെ മേൽ ചൊരിയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് അഭിമാനം കൊള്ളുമെന്നാണ് ആ അഭിമാനം പറയുന്നത്. അഭിമാനം കൊള്ളുന്നത് ആരുമായിട്ടാ? മലായിക്കത്തസ്സമായി വാനലോകത്തെ മലക്കുകളുമായി. വാനലോകത്തെ മലക്കുകളുമായി അല്ലാഹു അഭിമാനം കൊള്ളുകയും മലക്കുകളോട് ഇവന്ന് പ്രാർത്ഥിക്കുന്ന, വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്ത നിറങ്ങളുള്ള, വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള ആളുകൾ ഒരേ ലക്ഷ്യത്തോടുകൂടി, ഒരേ ചിന്തയോടുകൂടി വന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന, തെറ്റുകൾ ഏറ്റുപറയുന്ന, ആഗ്രഹങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ വെക്കുന്ന, പ്രതീക്ഷയോടുകൂടി റബ്ബിലേക്ക് തിരിഞ്ഞ് കണ്ണീറുതിർക്കുന്ന ആ ഏറ്റവും സുന്ദരമായ ആ സമയം, ആ സന്ദർഭത്തെ, അവരുടെ ആ ഒരു പ്രത്യേക ചിന്തകളെ, ആ ദിവസത്തിലെ അവരുടെ ശ്രേഷ്ഠതയെ, അവരുടെ അമലുകളുടെ നന്മയെ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് സംസാരിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യുബാഹി ബി അഹ്ലി അറഫാത്തിൻ മലായികത്ത് സമാ, അറഫയിലുള്ള അറഫാത്തിൽ സമ്മേളിക്കുന്ന ആളുകളെപ്പറ്റി വാനലോകത്തെ മലക്കുകളോട് അല്ലാഹു അഭിമാനം കൊള്ളും. ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു ഇങ്ങനെ പറയും, ഉന്നുറു ഇലാ ഇബാദിഹ ഉലാ, മലക്കുകളെ, ഉന്നുറു ഇലാ ഇബാദിഹ ഉലാ, എൻ്റെ അടിമകളേക്ക് നോക്കിക്കെ, ജാഊനീ, അവർ ഇതാ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, എന്നെ ലക്ഷ്യം വെച്ചവർ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. വന്നതെങ്ങനെയാ? ഷുഇസൻ ഓബിറ, ഷുഇസ് ഓബിർ, ഷുഇസ് എന്ന് പറഞ്ഞാൽ അഷ്അസ് എന്നതിൻ്റെ ബഹുവചന രൂപമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനാവുക. തലമുടി ചിന്നിച്ചിതറിയവരായി, പാറിപ്പറന്നവരായി എന്നൊക്കെയാണ് അഷ്അസ് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം. അതിന് ബഹുവചന രൂപമാണ് ഷുഇസ്. തലമുടി ചിന്നച്ചിതറിയരായി, പാറിപ്പറന്ന തലമുടിയുമായി, അല്ലെങ്കിൽ ജടകുത്തിയ ആ രൂപത്തിൽ ഒക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഷാസ്. പിന്നെ പറഞ്ഞ ഊബിറൻ, അഖ്ബർ എന്നതിൻ്റെ ബഹുവചന രൂപമാണ് ഊബിർ. ഉദ്ദേശിക്കുന്നത് പൊടി പുരണ്ടവൻ എന്നർത്ഥത്തിന്, ശരീരത്തിൽ ഒക്കെ യാത്രയുടെ പൊടിയും ഒക്കെ പുരണ്ട് ക്ഷീണിതരായി, എന്നാൽ ഒരിക്കലും ലക്ഷ്യം മറക്കാതെ ആവേശത്തോടെ, പ്രയാസങ്ങൾ സഹിച്ചൊരുമിച്ചു കൂടിയ എൻ്റെ അടിമകളെ നോക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശ്വാസികളെപ്പറ്റി അഭിമാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി അവൻ്റെ മലക്കുകളോട് സംസാരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ആ വിശ്വാസികളുടെ കാര്യത്തിൽ റബ്ബിൻ്റെ വലിയ സന്തോഷം അല്ലാഹു അറിയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇവിടെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ റബ്ബിൻ്റെ വലിയ സന്തോഷം ആ നാളിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, ഇത്രയും വലിയ ഒരു പ്രത്യേകത. അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർ, കണ്ണീരൊഴുക്കുന്നവർ, നരകമോചനത്തിനായി വന്നവർ, വിളികേട്ടവർ, ത്യാഗം ചെയ്തവർ, അവരൊക്കെയാണല്ലോ അറഫാ ദിനത്തിൽ സമ്മേളിക്കുന്നത്. അപ്പോൾ അറഫാ ദിനം മഹത്തായ ദിനമാണ്. ആ ദിവസത്തിൽ സമ്മേളിക്കാൻ ഈ വർഷം ഭാഗ്യം കിട്ടിയവർ
6: പുലരികളിൽ പുതു പ്രതീക്ഷകളുമായി
5: പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് ആ ദിവസത്തെ അവൻ ഉൾക്കൊള്ളേണ്ടത്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല അധിക ജനങ്ങളെ, ഒരുപാട് ജനങ്ങളെ നരകത്തു നിന്ന് മോചിപ്പിക്കുന്ന ഉഴ്തക്കാവുകളുള്ള ഒരു ദിവസമാണ് ആ ദിവസം. അന്നത്തെ പോലെ മഹത്തായ മറ്റൊരു ദിവസവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്ന് അല്ലാഹു ഭൂമിയോടടുത്ത ഭാഗത്തേക്ക് വരികയും അങ്ങനെ ഭൂമിയിലുള്ളവരെ പറ്റി സമാ ആകാശത്തിലുള്ളവരോട് അല്ലാഹു അഭിമാനം കൊള്ളുമെന്നും പറഞ്ഞ ഹദീസും നമുക്കിതിനോട് ചേർത്ത് വായിക്കാം. അപ്പോൾ അല്ലാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ എന്ന തിരിച്ചറിവുണ്ടാവുകയും അവസരം ലഭിച്ചവർ പ്രതിഫലം ആഗ്രഹിച്ച് ഈ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ദിവസത്തെ അനുകൂലമാക്കണം. ബാക്കി ലഭിക്കാത്തവർ അവർ വലിയ ഒരുമിച്ച് കൂടലിനായി ആഗ്രഹിക്കണം, കൊതിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇതുവരെയും ശ്രവിച്ചത് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയുടെ സംസാരമാണ്. തിരുമൊഴികളിൽ അറഫയിൽ ഒരുമിച്ച് കൂടുന്നവരുടെ കാര്യത്തിൽ റബ്ബിൻ്റെ സന്തോഷം എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോട് പ്രതികരിച്ചത്.

0: അമീർട്ടിയടത്തനാട്ടുകര, സീനത്ത്, പാലക്കാട്, ഇവരെല്ലാവരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സക്കീന ഉതിരമ്പൊയിൽ, മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട്, അനീസ കൊല്ലം, മൈമൂന പാറപ്പുറം, ഇവരെല്ലാവരും നമ്മുടെ കൂടെ മെസ്സേജുകളുമായി ചേരുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മളൊരടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻഷാല്ലാ പീസ് റേഡിയോ അടുത്തതായി സംപ്രേഷണം ചെയ്യുന്നു.
1: നമുക്ക് നമ്മുടെ പീസ് റേഡിയോയുടെ അപ്ഡേഷനുകളൊന്ന് എത്തിക്കേണ്ടതുണ്ട് ആളുകളിലേക്ക്. ചില ഒന്ന് രണ്ട് അപ്ഡേഷനുകൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഫാമിലി ലൈവ് ടെലികിസ്. ഒരുപാട് ശ്രോതാക്കൾ ഉള്ള ഒരു പ്രോഗ്രാമാണ് ഫാമിലി ലൈവ് ടെലികിസ്. കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് പീസ് റേഡിയോയിലേക്ക് വിളിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് വിജയികളാകുന്ന ഒരു മനോഹരമായ പ്രോഗ്രാമാണ് പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികിസ്. അതിൻ്റെ ഒരു അടിമുടി മാറ്റം അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇനി ആർക്കും കോൾ എടുക്കുന്നത് വരെ കാത്തു നിൽക്കേണ്ടി വരില്ല. അവർ പലപ്പോഴും വിളിക്കുമ്പോൾ ബിസിയായിരിക്കും, കാരണം ഒരുപാട് ആളുകൾ വിളിക്കുന്നൊരു സാഹചര്യം. അപ്പോൾ ബിസിയായിരിക്കുന്ന സമയത്ത് വിളിച്ച് വിളിച്ച് ഒരുപാട് ആളുകൾ കാത്തിരുന്ന് മുഷിഞ്ഞു പോകാറുണ്ട്. അത് വേണ്ടതില്ല. പീസ് റേഡിയോ നിങ്ങൾ അങ്ങോട്ട് വിളിക്കും. ഫാമിലി ലൈവ് ടെലികിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ശ്രദ്ധിക്കുക, പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികിസിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9020 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാകും. അതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോള് അങ്ങോട്ട് വരും. അപ്പോൾ ഏറെ പ്രയാസമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഫാമിലി ലൈവ് ടെലികിസിൽ പങ്കെടുക്കാവുന്നതാണ്. ശരി, അടുത്ത ഒരു അപ്ഡേഷൻ 500-നെ പറ്റിയാണ്. 500 മൊഡ്യൂള്, 16-ാമത് 500 മൊഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇന്ന് രാത്രി 10 മണിക്ക് അതിൻ്റെ 16-ാമത് ക്ലാസ് പ്രക്ഷേപണം ചെയ്യും. ഖുർആൻ 500 ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16-ാം മൊഡ്യൂൾ ഏപ്രിൽ 13 തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. അബ്ദുൽ ജബ്ബാർ മദീനയുടെ നേതൃത്വത്തിൽ സൂറത്ത് ബഖറയിലെ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠന വിധേയമാക്കുന്നത്. തഫ്സീർ പഠനത്തിന് പുതിയ മാനങ്ങൾ, ലോകരാഷ്ട്രങ്ങളിലെ മലയാളി സമൂഹത്തിന് സമ്മാനിച്ച 500 പഠന കോഴ്സ്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് പഠിതാവിലേക്ക് എത്തുന്നത്. ഓരോരുത്തരും ഇന്ന് തന്നെ കോഴ്സ് ഓപ്ഷൻ സന്ദർശിച്ച് മൊഡ്യൂളിൽ എൻറോൾ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. എന്തെങ്കിലും സംശയങ്ങൾക്ക് വിളിക്കാം 9747 845 845. 97 47 845 845. 9747 845 845.
0: മഷാല്ല, അടുത്തതായി നമ്മൾ കേൾക്കുന്നത് സ്വരം. റിയ ഇടവണ്ണ, കണ്ണീരുമായി കൈകൾ നീട്ടി ഞാൻ എന്ന വരികളുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു.

0: മാഷാല്ലാ, റിയ ഇടവണ്ണ ആലപിച്ച സ്വരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ശ്രോതാക്കൾ സ്വരവുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ നടത്തുന്നുണ്ട്. ഹൈറുനിസ അഷ്റഫ്, ജാസ്മിൻ പാലക്കാട്, ഉമൈബ കല്ലടിക്കോട്, സഫിയ ഇടപ്പാൾ, ബഷേരി അബു തലശ്ശേരി, ഇവരെല്ലാവരും നമ്മളോട് സ്വരവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിട്ടുള്ളത്, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും അവിടെ എത്തിക്കട്ടെ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവർ അവരുടെ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. അൻസിൽ കുനിയിൽ സലാം പറഞ്ഞിട്ടുണ്ട്. സീനത്ത് ചങ്ങരംകുളവും ആയിഷ കെ ഇരിക്കൂർ ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ്, അസ്സലാമു അലൈക്കും. നുറുങ്ങുകൾ വളരെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്, പേരക്കയുടെ ഉപമ. അതുപോലെയാണ് നമ്മുടെ ഇസ്ലാം കൽപ്പിച്ചതും നല്ലപോലെ വസ്ത്രധാരണം കുറിച്ച് പറഞ്ഞതും അതുപോലെ ചെയ്താൽ ഒരു അപകടവും ഉണ്ടാകില്ല എന്നാണ് അവരുടെ ഒരു കമൻറ്റ്. അതേപോലെ തന്നെ ഒരുപാട് ശ്രോതാക്കൾ നമ്മളോട് കമൻറ്റുകളിലൂടെ വന്ന് പരിപാടികളെ കുറിച്ച് പറയുന്നുണ്ട്.
1: ഈ ഒരു ഈണം ചാനലിനെ ഒരു ചെറിയൊരു പ്രൊമോഷൻ ഈ സമയത്ത് ആവശ്യമാണെന്ന്
0: തീർച്ചയായും,
1: കാരണം ഒരുപാട് ആളുകൾ നമുക്ക് പ്രതികരണത്തിൽ വരുന്ന ഒരു സ്ലോട്ടാണ് സ്വരം. അത് ഒരു ഒരു ചെറിയ ഒരു ആശ്വാസം, ഒരു കുളിർമയാണ് പലപ്പോഴും നല്ല ഈണത്തിലുള്ള ആശയസമ്പുഷ്ടിയുള്ള ഗാനങ്ങൾ ഇടക്കിടക്ക് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്കത് കേൾക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, സ്റ്റുഡൻസ് വിങ്ങും മറ്റുമൊക്കെ വളരെ വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഈണം ചാനൽ, നമ്മൾ പീസ് റേഡിയോ ചാനലിനോടൊപ്പം അതോടൊപ്പം യൂട്യൂബിൽ ഈണം എന്ന് നമ്മൾ അമർത്തുമ്പോൾ അവിടെ നമുക്ക് ഈണം ചാനൽ കാണാൻ കഴിയും. അത് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ അതിലെ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ആ ഈണം ചാനലിൽ വ്യത്യസ്തങ്ങളായ പാട്ടുകൾ, അറബി, മലയാളം, മറ്റൊരുപാട് പാട്ടുകൾ, ദീനിപരമായ വിജ്ഞാനം, നുകരവൻ, സദ്യതയുള്ള ധാരാളം പാട്ടുകൾ അതിലടങ്ങിയിട്ടുമുണ്ട്. ആ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുവാനും അതിലൂടെ ഒരു ആശ്വാസം കണ്ടെത്തുവാനും കഴിയും എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയുമാണ്. സീനത്ത് പാലക്കാട് പറയുന്നത് അവരുടെ ഒരു അസ്സലാമു അലൈക്കും, സ്വരം സൂപ്പറാണ്, ഇത്ര കേട്ടാലും മതി വരാത്ത ഗാനമാണ്. പാടിയ മോൾക്കും പിന്നിൽ പ്രവർത്തിച്ചവർക്കും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ എന്നാണ്. സഫിയ ഇടപ്പാൾ പറയുന്നത് സ്വരം അതിമനോഹരം, ശ്രുതി മധുരം, റിയ മോളുടെ എല്ലാ പാട്ടും ഇഷ്ടമാണ് എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ പൂനൂരിൽ നിന്ന് ജമീല വി കെയും സ്വരത്തെ പറ്റിയുള്ളൊരു നല്ലൊരു അഭിപ്രായവുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതുപോലെ ഏടത്തനാട്ടുകരയിൽ നിന്ന് അമീർ, അള്ളാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കൈകൾ ഒരിക്കലും തട്ടിമാറ്റരുതേ എന്ന ആശയം വിളിച്ചോതുന്ന വളരെ മനോഹരമായ ഗാനം മാഷാ അല്ലാ എന്നാണ് റിയാദിൽ നിന്ന് അമീർ ഇടത്തനാട്ടുകര പ്രതികരിക്കുന്നത്.
0: അടുത്തതായി വഴിവിളക്ക്. ഇന്നത്തെ വഴിവിളക്ക് സുഹൃതങ്ങൾക്കുള്ള സുവർണാവസരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സുഹൃതങ്ങൾ ചെയ്യാൻ ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10 സുദിനങ്ങളെക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമായ മറ്റു ദിനങ്ങളൊന്നുമില്ല എന്ന പ്രവാചക വചനമാണ് ഇന്നത്തെ വഴിവിളക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
1: 2537 നമ്പർ വഴിവിളക്കാണ് ഇന്നത്തെ വഴിവിളക്ക്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തിലും ഔദാര്യത്തിലും പെട്ടതാണ്. തൻ്റെ ദാസന്മാർക്ക് സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അവൻ പ്രത്യേക കാലവും സമയവും നിർണയിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത്. അത്തരത്തിലുള്ള പ്രത്യേക പുണ്യകാലങ്ങളിൽ പെട്ടതാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. ഈ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ പറ്റിയാണ്

0: വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫജറിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നു, വൽ ഫജർ വലയാലിൻ ആഷർ, ആ പത്ത് രാത്രികൾ പത്ത് ദിനങ്ങൾ എന്ന് പടച്ചവും പ്രത്യേകം എടുത്തു പറഞ്ഞത് ഈ പത്ത് ദിവസങ്ങളെ പറ്റിയാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഇബാദത്തുകളുമായി മുന്നേറുവാൻ ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പത്ത് ദിനരാത്രങ്ങൾ, ദുൽഹിജ്ജയുടെ ആദ്യ പത്ത് ദിനരാത്രങ്ങൾ, ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നിശ്ചയിച്ച പത്ത് പ്ലസ് മുപ്പത് നാൽപ്പത് ദിനരാത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആരാധനയിൽ നിമഗ്നനായി ശരീരവും മനസ്സും തയ്യാറെടുപ്പിന് വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടു. അതെന്തിനായിരുന്നു? തൊരി സീനാ പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്ന് തൗറാത്ത് ഏറ്റുവാങ്ങുന്നതിനാണ്, വേദഗ്രന്ഥം ഏറ്റുവാങ്ങുന്നതിനാണ്. അപ്പോൾ ഒരു ആത്മീയമായ ഒരു ഉറപ്പ്, ഒരു യക്കീന് ഒരു വിശ്വാസിക്ക് കിട്ടാൻ, പ്രത്യേകിച്ച് മൂസാ നബിക്ക് കിട്ടാൻ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത് ദുൽഖഅദ മുപ്പതും ശേഷം ദുൽഹിജ്ജ പത്തുമാണ്. അപ്പം ആ പത്ത് ദിനരാത്രങ്ങളുടെ പ്രാധാന്യം തന്നെ അവിടെ വിളിച്ചോതുന്നുണ്ട്. മുൻ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആരാധനയ്ക്ക് അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്ത ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ആ പത്ത് ദിവസങ്ങൾക്ക് ഏറെ പ്രാധാന്യം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാമിൻ അയ്യാമിൻ, ഈ ഒരു ദിവസങ്ങളേക്കാൾ മറ്റു ദിവസങ്ങളില്ല എന്നാണ്. അഹബ്ബുല്ലാഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളുള്ള, അപ്പോൾ മറ്റേതു മാസങ്ങളെക്കാളും വളരെ മഹത്തരമായ ഒരു മാസമാണ് ദുൽഹിജ്ജ പത്ത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണിയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ഖുർആനിലെയും ഹദീസിലെയും ആ ഒരു താരതമ്യത്തിൽ റമദാനിലെ ദിനരാത്രങ്ങളാണോ ദുൽഹിജ്ജയിലെ ദിനരാത്രങ്ങളാണോ ശ്രേഷ്ഠത? റമദാനിന് റമദാനിൻ്റേതായ പ്രാധാന്യമുണ്ട്, ദുൽഹിജ്ജക്ക് ദുൽഹിജ്ജയുടേതായ പ്രാധാന്യമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ദിവസങ്ങളിലുള്ള അമലുകൾ മറ്റൊരു ദിവസങ്ങളെക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ മാമിൻ അയ്യാമിൻ എന്ന പദമാണ് അവിടെ പ്രയോഗിക്കുന്നത്, ദിനങ്ങൾ, പകലുകൾ. അപ്പം അവിടെ പകലുകളിൽ പകലുകളുടെ ശ്രേഷ്ഠത നോക്കുമ്പോൾ ദുൽഹിജ്ജ ആദ്യ പത്തിൻ്റെ പകലുകൾക്കാണ് ശ്രേഷ്ഠത എന്നും, രാത്രികളുടെ ശ്രേഷ്ഠത നോക്കുമ്പോൾ റമദാനിലെ അവസാന പത്തിൻ്റെ രാത്രികൾക്കാണ് ശ്രേഷ്ഠത എന്നൊക്കെ ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും.
1: മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഈ പത്ത് ദിവസങ്ങൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത? ഉമ്മഹാത്തുൽ ഇബാദത്ത് ഇതിൽ സമ്മേളിക്കുന്നു എന്നുള്ളതാണ്.
0: യെസ്.
1: അപ്പോൾ ഉമ്മഹാത്തുൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹജ്ജ് അത് ഈ മാസത്തിലല്ലാതെ ചെയ്യാൻ കഴിയില്ല. എട്ട് മുതൽ തുടങ്ങുന്ന ആരാധനാകർമ്മങ്ങൾ ഈ പിന്നെ ദുൽഹിജ്ജ മാസത്തിലേത് പറ്റൂ. വേറൊരു മാസത്തിൽ ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് ഹജ്ജ് ചെയ്യണം, എന്നിട്ട് മക്കത്തെത്തി അവിടെ പോയി, എന്നാലും അവനിൽ നിന്ന് അള്ളാഹു ഹജ്ജ് സ്വീകരിക്കില്ല. ഹജ്ജ് സ്വീകരിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിൽ മാത്രമാണ്. അതേപോലെ തന്നെ നോമ്പുണ്ട്, അറവുണ്ട്, എല്ലാ ആരാധനാകർമ്മങ്ങളും സമ്മേളിക്കുന്ന ദിനരാത്രമാണ് ഈ ഒന്ന് മുതൽ പത്ത് വരെ എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിരുത്തണം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇപ്പം നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഒരു പിന്നെ ലഘു ചിന്തയുണ്ട്. 950 കൊല്ലക്കാലം ജീവിച്ച നൂഹ് നബി അലൈഹിസ്സലാമിയുടെ ഉമ്മത്ത്, അവരെടുത്ത ആരാധനാ കർമ്മങ്ങൾക്ക് നമുക്ക് എങ്ങനെ ഒപ്പമെത്താൻ കഴിയും? അള്ളാഹു സുബ്ഹാനഹു തആല ചില അവസരങ്ങൾ, ചില സാഹചര്യങ്ങൾ പ്രത്യേകമാക്കി തരികയാണ്. ഇപ്പോൾ ചില ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, ചില മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, ചില ആഴ്ചകൾക്ക് പ്രത്യേകതയുണ്ട്, അതേപോലെ തന്നെ ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങളിൽ നമ്മളെടുക്കുന്ന ആരാധനാ കർമ്മങ്ങൾക്ക് അള്ളാഹു വലിയ പ്രതിഫലമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമം, ഒരു ചിന്ത നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ മഹാരാജന്മാരായ സഹാബത്ത് ചെയ്തിരുന്ന തക്ബീറുകളാണ്. അവർ മുക്കയ്യതും മുത്തലക്കുമായിട്ട്, അതായത് പിന്നെ ഉപാധി വെച്ച്, അതായത് ഇപ്പോൾ നമുക്കറിയാം പിന്നെ അറഫയുടെ സുബ്ഹി മുതൽ അയ്യാമത്ത് ശരീക്കിൻ്റെ അസർ വരെ നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ തക്ബീറുകൾ ചൊല്ലാറുണ്ട്. എന്നാൽ നമുക്ക് മുത്തലക്കായിട്ട് അത് എപ്പോഴും ചൊല്ലാം.
0: അത് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്താണ് ഹല്ലിലു വക്കബ്ബിറു, നിങ്ങൾ കൂടുതൽ തഹ്ലീലുകളും തക്ബീറുകളും. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യാനുള്ള കർമ്മങ്ങൾ, ഇപ്പോൾ നേരത്തെ അൻസാരി സൂചിപ്പിച്ചതുപോലെ, എന്തുകൊണ്ടാണ് ഈ ദിനരാത്രങ്ങൾക്ക് ഇത്രയേറെ പ്രസക്തി? മറ്റ് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇജ്തിമാഉൽ ഇബാദാത്ത്, ആരാധനാക്രമങ്ങളുടെ സംഗമ സ്ഥലമാണ് ഈ പത്ത് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ. നമസ്കാരം വരുന്നുണ്ട് ഈ പത്ത് ദിവസങ്ങളിൽ, നോമ്പ് വരുന്നുണ്ട്, സക്കാത്തും സദഖയും ഹജ്ജും കർമ്മവും ഹജ്ജും ഉംറയും പെരുന്നാളും അതേപോലെ തന്നെ ബലികർമ്മവും, ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അയാൾ മരിക്കണവരെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈ പത്ത് ദിവസങ്ങളിൽ സമ്മേളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പത്ത് ദിവസങ്ങളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയായി പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ പത്ത് ദിവസങ്ങളിലേക്ക് നമ്മൾ ഇന്നലെ മഗ്‌രിബോടുകൂടി
1: പ്രവേശിച്ചു.
0: അപ്പോൾ ആ കാര്യം പ്രത്യേകം ഒരിക്കലും ഒന്ന് അടിവരയിട്ട് പറയുകയാണ്. ഇപ്പോൾ ഈ വഹയ്യത്തിനൊക്കെ ചേർന്ന ആളുകൾ, പങ്കെടുത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവർക്ക് മുടിയും നഖവും ഒക്കെ നീക്കം ചെയ്യാനുള്ള സമയം ഇന്നലെ മഗ്‌രിബോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയൊരു വഹയ്യത്തിന് ശേഷമാണ് അവർക്ക് ഇനി അത് നല്ലത്.
1: അതെ,
0: അപ്പോൾ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരും മറന്ന് വന്ന് വേഗമിട്ടുകയോ മറ്റൊന്നും മറവിയൊന്നും പ്രശ്നമുള്ളതല്ല, പക്ഷെ എന്നാലും അത് പ്രത്യേകം ഇസ്ലാം നിഷ്കർഷിച്ച ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതങ്ങനെ തന്നെ ആ ഒരു ലഹിയത്തിലേക്കുള്ള ഒരു ത്യാഗ നിർഭരമായ ആ ഒരു മനസ്സ് കിട്ടാനാണ്. അപ്പോൾ അതിങ്ങനെ എന്താണ്, നമ്മൾ നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ, തലമുടികൾ അതൊക്കെ വളർത്തി പിന്നീട് ലഹിയത്ത് കഴിഞ്ഞ് അത് മുറിച്ച് കളയുമ്പോൾ അപ്പോൾ ആ ഒരു ത്യാഗം ആ വിഷയത്തിൽ കിട്ടാൻ വേണ്ടി കൂടിയാണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ദീന് മുന്നിൽ വെക്കുന്നതും.
1: നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാൻ, നഫീസ പി എ താമരശ്ശേരി, ഇസ്ലാമിൻ്റെ അഞ്ച് കാര്യങ്ങളും നടക്കുന്ന ദിവസമാണ് ദുൽഹജ്ജിലെ പത്ത് ദിവസം. ഈ ദിവസങ്ങളിൽ ഏറ്റവും പുണ്യം ചെയ്യാൻ നമ്മളെയും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്.
0: കരിമ്പിൽ നിന്ന് ആയിഷ, സ്വരം സൂപ്പറാണ്, മ്യൂസിക് ഇല്ലാത്ത പാട്ട് എത്ര കേട്ടാലും മതിയാവില്ല. അൽഹംദുലില്ലാ, ബാറകല്ലാഹു ഫീക്കും.
1: മൈമൂന കരിവാരക്കുണ്ട് ചുള്ളിയോട്, മാഷാ അല്ലാ, മൗലവി പറഞ്ഞ പോലെ നല്ല നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയാണ് എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. നാദിറ ഇടിമുഴിക്കൽ, വളരെ സങ്കടം തോന്നുന്നു, സ്വരം നീട്ടുന്ന കൈകളെ വെറും കൈയോടെ മടക്കൽ, റബ്ബെ പാടിയ മോൾക്ക് എല്ലാവിധ ഹൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജമീല വി കെ പുനൂർ, സ്വരം സൂപ്പറായി എന്നൊരു കമൻ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ചിന്ത, ആ ചിന്തയാണ് ഇന്ന് പങ്കുവെക്കുന്നത്.
0: ഒരു മനോഹരമായ ഒരു ചിന്ത ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തിൽ മോർണിംഗ് ലൈവ് ഷോയുടെ ഈ ഒരു മിനിറ്റുകളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് പകരാൻ ആഗ്രഹിക്കുകയാണ്. അഞ്ചു കാര്യങ്ങൾ, അഞ്ച് ഇരുട്ടുകൾ, ആ അഞ്ച് ഇരുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഞ്ച് വെളിച്ചങ്ങൾ, ഇതാണ് ഇന്നത്തെ ചിന്തയിൽ ഉൾപ്പെടുത്തുന്നത്. അതിലൊന്നാമത് ഹബ്ബു ദുനിയ വലുമത്തുൻ, ദുനിയാവിനോടുള്ള ഒരു അഭിനിവേശം, അത് അങ്ങേയറ്റത്തെ ഇരുട്ട് നിറഞ്ഞതാണ്. എന്നാൽ വസ്സിറാജുൽ ഹത്തഖ്വ, അവിടെ ആ ഇരുട്ട് നിറഞ്ഞ ദുനിയാവിനോടുള്ള അഭിനിവേശത്തിൽ വെളിച്ചമായി നിൽക്കുന്നത്, സിറാജായി നിൽക്കുന്നത്, വിളക്കായി നിൽക്കുന്നത് അത്തഖ്വ, ധർമ്മനിഷ്ഠയാണ്, സൂക്ഷ്മതയാണ്. രണ്ട്, വസ്സംബു വലുമത്തുൻ വസ്സിറാജുൽ ഹത്തൗബ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ലൊൽമത്താണ് ദമ്പ് എന്നുള്ളത്, ഇരുട്ടാണ് പാപങ്ങൾ ചെയ്യുക എന്നുള്ളത്. സിറാജുലഹു തൗബ, അവിടെ പാപങ്ങളാകുന്ന ഇരുട്ടിനെ മായ്ച്ചു കളയുന്ന വെളിച്ചമാണ് പശ്ചാത്താപം. മൂന്ന്, വൽ ഖബറു ലൊൽമത്തുൻ വസ്സിറാജുലഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഖബറെന്ന വലിയ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് അവിടെ മനുഷ്യർക്ക് വെളിച്ചം നൽകുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹും. നാല്, വലാഖിറത്തു ദുൽമത്തുൻ വസ്സിറാജുലഹു അമലു സ്വാലിഹ്, പരലോകത്ത് ഏറെ ഇരുട്ടുകൾ നിറഞ്ഞതാണ്, അവിടെ വെളിച്ചമായി അവൻ്റെ കൂടെ നിൽക്കുന്നത് അമലു സ്വാലിഹ്, അവൻ്റെ സൽക്കർമ്മങ്ങളാണ്. അഞ്ച്, വസ്സിറാത്തു ദുൽമത്തുൻ വസ്സിറാജുലഹു യഖീൻ, സിറാത്ത് എന്ന ആ ഒരു പാലം, നരകത്തിൻ്റെ മീതിയുള്ള ആ പാലം, ആ പാലം ഒരു ലുൽമത്താണ്, ഒരു ഇരുട്ടാണ്, ഒരു തമസാണ്, അതിനെ ഭേദിച്ചുകൊണ്ട് മുന്നേറാൻ വിശ്വാസികൾക്ക് നൽകുന്ന വെളിച്ചമാണ് അൽ യഖീൻ, ദൃഢവിശ്വാസം. അപ്പം അഞ്ച് ഇരുട്ടുകളും അഞ്ച് വെളിച്ചങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ ഈ ഒരു ചിന്തയിൽ നമുക്ക് പകർന്നു നൽകുവാനുള്ളത്.
1: മാഷാല്ല, വളരെ മനോഹരമായ ഒരു ചിന്തയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒരല്പസമയം നമുക്ക് പോയി തിരിച്ചു വരാം. സീനത്ത് പാലക്കാട്ടിൽ നിന്ന്. ഈ 10 ദിവസം ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ നന്മകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, ആമീൻ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഇനി അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
0: അടുത്തൊരു സ്ലോട്ട്, ഒരു ചോദ്യവും ഒരു ഉത്തരവും. ഷബീബ് സലാഹിയാണ് സൂറത്തു വാഖിഅ എല്ലാ ദിവസവും ഓതിയാൽ ദാരിദ്ര്യം ഇല്ലാതാകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുന്നത്.
2: സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നു, ഇത് ശരിയാണോ എന്നാണ് ചോദ്യകർത്താവിന്റെ സംശയം.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അങ്ങനെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും നിസ്കാരം നിലനിർത്തുകയും ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ അത് മുഖേന നമ്മുടെ റിസ്ഖിൽ അള്ളാഹു വർദ്ധനവ് നൽകും എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അതോടൊപ്പം ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുവാനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് ദാരിദ്ര്യം മാറാനുള്ള കാരണമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ സൂറത്തുൽ വാഖിഅ ഓതിയത് കൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്നും ശമനം ലഭിക്കുമെന്നതിന് മതപരമായി കൊണ്ട് യാതൊരു രേഖയുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: അല്ലിജാബ എന്ന ഒരു പ്രോഗ്രാമിന്റെ പ്രൊമോഷൻ കൂടിയാണ് നമ്മൾ ഈ സ്ലോട്ടിൽ ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന ഈ ഒരു പ്രോഗ്രാം. അല്ലിജാബ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 നടക്കുന്നുണ്ട്. അലിജാബയിൽ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നത് ഷബീബ് സലാഹിയും അതേപോലെ തന്നെ സ്വാദിഖ് മദീനയും ഫൈസൽ മൗലവിയും അബൂബക്കർ സലഫിയും അബ്ദുൽ ജബ്ബാർ മദീനയും അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിത ആ ഒരു നിരയാണ്. ഇന്ന് സൂറ വാഖിഅ എല്ലാ ദിവസവും മോദികൾ ദാരിദ്ര്യമില്ലാതാകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചത് ഷബീബ് സലാഹിയാണ്. ശരിക്ക് നമ്മുടെ ഇത്തരത്തിൽ അസനുസാരി ഒരുപാട് എന്താണ് ഈ വിഷയങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ അങ്ങനെ വരും.
1: അതെ,
0: ബുദ്ധി ചെയ്താൽ ഈ ദിക്റ് ചെയ്താൽ ഈ ദിക്റ് ചൊല്ലിയാൽ ഇന്ന ഗുണം കിട്ടും, പാമ്പ് വീട്ടിൽ നിന്ന് ഓടിപ്പോകും, തവള വീട്ടിൽ നിന്ന് ഓടിപ്പോകും, എലിശല്യം ഉണ്ടാവില്ല, കടം നീങ്ങിപ്പോകും, അതേപോലെ തന്നെ ദാരിദ്ര്യം നീങ്ങിപ്പോകും എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും അവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച ദ്വാകളും ദിക്റുകളും പ്രാർത്ഥനകളും മറ്റും കൊണ്ടുവന്ന് അതൊരു വലിയ ഒരു ഗൗരവമുള്ള വിഷയമാണ്. പൊതു സുഹൃത്ത് വാക്കാണ്. അപ്പം അത് എല്ലാ ദിവസവും ഓതുക എന്നുള്ളത് പ്രത്യേകം പുണ്യമുള്ളതാണ്. ഖുർആൻ എപ്പോഴും എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഓതുക എന്നുള്ളത് പ്രത്യേകം പുണ്യമുള്ളതാണ്. ഖുർആൻ പാരായണം ഇബാദത്ത് കൂടിയാണ്, മറ്റ് ഹദീസിൽ നിന്ന് വ്യത്യസ്തമായി മുതഅബ്ബദു തിലാവയാണ്. ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ പാരായണത്തിൽ തന്നെ ഇബാദത്താണ്.
1: അതെ.
0: അപ്പം അത് ആശയം പഠിച്ചാൽ, ഹെഫലാക്കിയാൽ, അതിനപ്പുറം പ്രാവർത്തികമാക്കിയാൽ അപ്പം അതിനേക്കാൾ ഇബാദത്ത് നടന്നതാണ്. പക്ഷെ കേവലം ഓതുന്നത് തന്നെ ആരാധനയാക്കി നിശ്ചയിച്ച ഒന്നാണ് ഖുർആൻ പാരായണം. പക്ഷേ ഇവിടെ സൂറത്ത് വാഖിഅ അത് ദിവസം ഓതിയാൽ ഈ ഒരു ദാരിദ്ര്യമില്ലാതാകുമോ എന്നൊക്കെയുള്ള പലപ്പോഴും പല ചിന്തകളും അതല്ലെങ്കിൽ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ യഥാർത്ഥ സ്ഥിതിയാണ് ബഹുമാന്യനായ ഷബീബ് സലാഹി നമ്മോട് പ്രതികരിച്ചത്. ഏതായിരുന്നാലും നമുക്ക് അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം.
1: അടുത്തൊരു സ്ലോട്ട് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ ബഹുമാന്യനായ
0: ഡോക്ടർ ഷംജാസ് കെ അബ്ബാസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. മതങ്ങളും ഇസ്ലാമും എന്ന വിഷയത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പൊതുവിൽ മതത്തിൻ്റെ ആശയങ്ങളെ എങ്ങനെയാണ് മനുഷ്യജീവിതത്തിൽ സ്വാധീനിക്കാറുള്ളത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ വായിക്കാറുള്ളത്. പൊതുവിൽ എല്ലാ മതങ്ങളുടെയും ആശയ അടിത്തറകൾ, അതിൻ്റെ ഗ്രന്ഥങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിയമനിർദ്ദേശങ്ങൾ എല്ലാം വളരെ സമഗ്രമായിരിക്കും. നമ്മൾ പുതിയ കാലത്തെ ഇസങ്ങളെ, അഥവാ ഓരോരോ വിഷയത്തിലും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇസങ്ങളെക്കുറിച്ച് വായിക്കുന്നിടത്ത്, അതെല്ലാം ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം അഭിസംബോധന ചെയ്യുന്നിടത്ത് മതങ്ങൾക്ക് വ്യത്യസ്തമായ ആശയങ്ങൾ സ്വാഭാവികമായി ഉണ്ട്. അത് കുറച്ചുകൂടി സമഗ്രമായിരിക്കുമെന്ന് മാത്രമല്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്ലാമിൽ വിശ്വസിക്കുമ്പോൾ എന്താണ് മറ്റ് മതങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ വ്യതിരിക്തത എന്നും, ഒരു മുസ്ലിമായിരിക്കുമ്പോൾ മറ്റ് മതത്തിൽ നിന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതും ഇസ്ലാം സവിശേഷമായി പറയുന്നതും എന്തെല്ലാമാണ് എന്നെല്ലാം കൃത്യമാവേ നമ്മൾ മനസ്സിലാക്കി വെക്കണമെന്നുള്ളതാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാം മറ്റ് മതങ്ങളെപ്പോലെ ഒരു മതമല്ല എന്ന ചിന്ത. തീർച്ചയായിട്ടും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായും സാധാരണ ഒരു മതങ്ങളെപ്പോലെ ഒരു മതമല്ല. ദീൻ എന്ന പദത്തിന് ജീവിത രീതി, ജീവിത വഴി എന്നെല്ലാമുള്ള അർത്ഥം നൽകാമെങ്കിലും അത് കുറച്ചുകൂടി സമഗ്രമായി വായിക്കുന്നിടത്ത് അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവ്, മനുഷ്യനെ സൃഷ്ടിച്ച അവൻ്റെ നാഥൻ കൃത്യമായും മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നൽകുന്ന വഴി നിർദ്ദേശങ്ങളെയാണ് നമ്മൾ ദീൻ, മതം എന്നെല്ലാം വിശേഷിപ്പിക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും മറ്റ് മതങ്ങളുടെ എല്ലാം അടിസ്ഥാന വിശ്വാസങ്ങളിൽ തന്നെയും ഈ ഒരു വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ മറ്റ് മതങ്ങളുമായി ഒരിക്കലും താരതമ്യപ്പെടുത്താനോ അല്ലെങ്കിൽ അതുമായി ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കാനോ സാധിക്കില്ലെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും പ്രബലമായ മതങ്ങളെല്ലാം പരിശോധിക്കുന്നിടത്ത് നമുക്ക് കൃത്യമായ ചില ദൃഷ്ടാന്തങ്ങൾ, ചില തെളിവുകൾ, ഇസ്ലാമിൻ്റെ വ്യതിരിക്തതകളെല്ലാം ബോധ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അടിസ്ഥാനപരമായി മറ്റ് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദൈവം എന്നുള്ളതാണ്, ദൈവസങ്കല്പമാണ്. ദൈവസങ്കല്പം എന്നുള്ളത് ഇസ്ലാമിലും മറ്റ് മതങ്ങളിലും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇസ്ലാം മോണോതീസം അഥവാ തൗഹീദ്, ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന മതമാണ്. ഏകദൈവ വിശ്വാസം എന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അള്ളാഹു എന്നത് അവൻ്റെ എല്ലാ അർത്ഥത്തിലും അവൻ്റെ വിശേഷണങ്ങളിലെല്ലാം ഏകനായിരിക്കും എന്നുള്ളതാണ്. ഏകനാണ് എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശദീകരണമായി സൂറത്തുൽ ഇഖ്ലാസിൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൊതുവിൽ മതത്തിൻ്റെ ഇസ്ലാമിക ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകൻ മാത്രമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, ഒരു പ്രവാചകൻ മാത്രമാണ് മൂസ അലൈഹിസ്സലാം, ഒരു പ്രവാചകൻ മാത്രമാണ് ഈസാ അലൈഹിസ്സലാം. സ്വാഭാവികമായിട്ടും ഈ മതങ്ങളും ഇസ്ലാമും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ വൈരുദ്ധ്യം വരുന്നത് തന്നെ ദൈവസങ്കല്പത്തിലാണ്, അള്ളാഹു എന്ന് പറയുന്ന ദൈവവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. എന്താണ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാതലായ വിശ്വാസം? ഇലാഹ്, ദൈവം എന്ന് പറയുന്നിടത്ത് അൽ ഇലാഹ്, അള്ളാഹു എന്ന് പറയുന്ന ദ ഗോഡ്, അള്ളാഹു, അള്ളാഹുവിൻ്റെ എല്ലാ അർത്ഥത്തിലും അവൻ്റെ റുബൂബിയത്തിലും അവൻ്റെ ഉലൂഹിയത്തിലും അവൻ്റെ അസ്മാ വസ്സിഫാത്തിലും അവൻ്റെ നാമഗുണവിശേഷണങ്ങളിലും എല്ലാം ഏകത്വം ഉള്ള മനുഷ്യ, ഏകത്വമുള്ളത് എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ അള്ളാഹു എന്ന് വിശദീകരിക്കാറുള്ളത്. എന്നാൽ ഇവിടെ പൊതുവിൽ മറ്റ് മതങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന, സെമറ്റിക് മതങ്ങളിൽ കാണുന്ന തൃത്വം എന്ന് പറയുന്ന ചിന്ത, ഒരുപക്ഷെ ക്രിസ്ത്യാനികളെക്കുറിച്ച് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള തൃത്വമാണ്, ട്രിനിറ്റിയാണ്, അഥവാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു ത്രയം, ഒരു ഒരു ട്രിനിറ്റി എന്ന് പറയുന്ന ആശയം. ഈ ആശയത്തെ അവർ പലപ്പോഴും ഏകദൈവ വിശ്വാസമായി വ്യാഖ്യാനിക്കാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അത് ബഹുദൈവ വിശ്വാസത്തിൻ്റെ അടയാളമാണ്, അഥവാ മൂന്ന് രൂപത്തിൽ, മൂന്ന് ഗുണങ്ങളുള്ള മൂന്ന് വ്യത്യസ്തമായ എക്സിസ്റ്റൻസ്, വ്യത്യസ്തമായ നിലനിൽപ്പുകളുണ്ടെങ്കിലും ദൈവം ഏകനാണ് എന്ന വാദം. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമുമായോ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസവുമായോ നേർക്കുനേരെ ബന്ധമുള്ള ഒന്നല്ല. ഇത് അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ മറ്റു വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഹിന്ദുയിസം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഹിന്ദുയിസം എന്ന് പറയുന്നത് പറയുന്ന മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ഒരിക്കലും അത് മതമല്ല എന്നുള്ളതാണ്, മറിച്ച് സനാതനധർമ്മം എന്ന പേരിൽ ഒരുപക്ഷെ വിവേകാനന്ദനൊക്കെ തൻ്റെ സാഹിത്യ സർവസ്വത്തിലൊക്കെ പറയുന്ന ഒരു ഇന്ത്യൻ കൾച്ചറിൽ നിന്നും ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നും രൂപീകരിക്കപ്പെട്ട ഒരാശയധാരയായിട്ടാണ് ഹിന്ദുയിസത്തെ വായിക്കാറുള്ളത്. അത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗമായി പിന്നീട് പാശ്ചാത്യരായ ആളുകൾ വരുന്ന സമയത്ത് അവർ അവരെ സിന്ധു നദീതടത്തിലെ ആളുകൾ നിലക്ക് ഹിന്ദു എന്ന് വിളിച്ചതാണെന്നെല്ലാമുള്ള വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഹിന്ദുയിസം എന്ന് പറഞ്ഞ് പറയുന്നത് അത് ഒരു സ്ട്രക്ചേർഡ് മതമായി രൂപകൽപ്പനപ്പെട്ട ഒന്നല്ല. നേരെ മറിച്ച് സാംസ്കാരികമായി ഇന്ത്യയുടെ ചരിത്രത്തിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യത്യസ്തമായ വേദഗ്രന്ഥങ്ങളെയും ഉപനിഷത്തുകളെയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഒരു ഒരു സംസ്കാരമായിട്ടാണ് ഹിന്ദുയിസത്തെ നമ്മൾ വായിക്കുന്നത്. സ്വാഭാവികമായും ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ദൈവം എന്ന് പറയുന്നത് അത് ബഹുദൈവ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട അത് അവരെല്ലാവരും അംഗീകരിക്കുന്നതുമാണ്. എന്താണ് ബഹുദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? വിഗ്രഹങ്ങളും ആരാധ്യ പുരുഷന്മാരും അതല്ലെങ്കിൽ വ്യത്യസ്തമായ ആരാധനാ മൂർത്തികളും വ്യത്യസ്തമായ രൂപത്തിലുള്ള അവതാരങ്ങളും എല്ലാം ദൈവസങ്കല്പത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്ന രൂപത്തിലാണ് ഹിന്ദുയിസം മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും നമ്മളതിൻ്റെ ഏറ്റവും എളുപ്പത്തിലുള്ള വ്യാഖ്യാനമായി പറയാറുള്ളത് സംഹാരം എന്നുള്ളതിന് ശിവനെയും സൃഷ്ടി എന്നതിനെയും പിന്നീട് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമെല്ലാം വ്യത്യസ്തമായ ശിവനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും എല്ലാം ഓരോ ഡ്യൂട്ടികൾ ഏൽപ്പിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ദൈവസങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുയിസത്തിന് അടിസ്ഥാനം. അവിടെയും ബഹുദൈവ വിശ്വാസം അവിടെ കടന്നു വരുന്നുണ്ട്. പക്ഷെ ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിലാണ് മുറുകെ പിടിക്കുന്നത്. സ്വാഭാവികമായി ഇസ്ലാമിന് ദൈവത്തിന് പ്രതിരൂപങ്ങളോ അല്ലെങ്കിൽ സങ്കല്പങ്ങളോ അതിൽ അവതാരങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസത്തിന് വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാതെ നമുക്ക് ഇതിന്റെ ആശയങ്ങളെ ബോധ്യപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇസ്ലാമിക സങ്കല്പത്തിൽ ദൈവം എന്നുള്ളത് ഏകനാണെന്ന് മാത്രമല്ല, അള്ളാഹുവിന് മാത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ ഓരോ നന്മ തിന്മകളെയും വിവച്ഛേദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മറ്റ് വിശ്വാസങ്ങളിൽ ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട അവന്റെ സമ്പർക്കങ്ങളുമായി ബന്ധപ്പെട്ട അവന്റെ ഇടപാടുകളും ഇടപഴകലുകളുമായി ബന്ധപ്പെട്ട നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ നൽകാൻ അവർക്ക് കൃത്യമായ രൂപത്തിലുള്ള ഒരു ആശയ സംഹിത ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദം അലൈഹിസ്സലാമയെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരു സമയം, അവിടെ ഖുർആൻ കൃത്യമായും പഠിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ആശയമാണ് എന്നുള്ളതാണ്. എന്റെ അടുക്കൽ നിന്നും ഒരു വഴി നിർദ്ദേശം കടന്നു വരുന്ന സമയത്ത് ആരാണോ അതിൽ മുറുകെ പിടിക്കുന്നത് അവന് സങ്കടപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് മറ്റ് മതങ്ങളിൽ നിന്നും ഇസ്ലാം വ്യതിരിക്തമാകുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാ നിയമങ്ങളും അള്ളാഹുവിൽ നിന്ന് മാത്രമായിരിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ ഭൗതികമായി മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്ന യാതൊരു അടിസ്ഥാനത്തിലുള്ള ചിന്തകൾക്കും അവിടെ പ്രസക്തിയില്ല എന്നുള്ളതാണ്. നമ്മൾ ഇത്തരത്തിൽ ഇതിനെ വായിക്കുമ്പോൾ മാത്രമാണ് ഇസ്ലാമിന്റെ മറ്റ് മതങ്ങളിൽ നിന്നുള്ള വ്യതിരക്തത നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ ചേർത്ത് വഹിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മതപരമായ ചിന്തകളെ പരസ്പര സഹകരണത്തോടുകൂടി നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ പലപ്പോഴും തെറ്റായ രണ്ടാശയങ്ങളുണ്ട്. ഒന്ന്, മതലയനമാണ്, സർവ്വമത സത്യവാദം എന്നെല്ലാം പറയുന്ന എല്ലാ മതവും ശരിയാണ് എന്നെല്ലാം പറയുന്ന വാദമാണ്. രണ്ടാമത്തേത് മത തീവ്രതയാണ്, അഥവാ എന്റെ മതം മാത്രം ഇവിടെ നിലനിന്നാൽ മതിയെന്നും മറ്റുള്ള ഒന്നും ഇവിടെ നിലനിൽക്കാൻ പാടില്ല എന്നുള്ള ചിന്തയാണ്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം എന്ന് പറഞ്ഞത് ഇസ്ലാം മാത്രമാണ് ശരിയെന്നതാണ്. ഇന്നദ്ദീനാണ് ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് ഒരു മതം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞത് തീവ്രതയാണ് എന്ന പുതിയ കാല ചിന്തകൾ ഇസ്ലാം പാടെ നിരാകരിക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രമാണ് ശരിയെന്നും എല്ലാം ശരിയാവാൻ പറ്റില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. സ്വാഭാവികമായി ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ അതല്ലാത്ത മറ്റ് മതങ്ങളെല്ലാം തെറ്റാണ് എന്നത് കൃത്യമായും ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയമാണ്. അതുകൊണ്ട് എല്ലാ മതങ്ങളും ശരിയാണ് എന്ന പുതിയ കാലത്തെ ഈ മോഡേൺ ഫിലോസഫിയിലൂടെ ഉണ്ടായിട്ടുള്ള ഹ്യൂമനിസത്തിന്റെ ചിന്തകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനികളും ശരിയാണ്, ഹിന്ദുക്കളും ശരിയാണ്, അവർക്ക് അവരുടെ ജീവിതത്തിൽ ജീവിച്ചു പോയിക്കോട്ടെ, അവർക്കെല്ലാം ദൈവമുണ്ടല്ലോ, എല്ലാവരും ഒരു ദൈവത്തിന്റെ അനുയായികളല്ലേ, ദൈവമല്ലല്ലോ മതങ്ങളല്ലേ ദൈവത്തെ സൃഷ്ടിച്ചത്, മനുഷ്യരല്ലേ മതങ്ങളെ സൃഷ്ടിച്ചത് എന്നെല്ലാം പറയുന്ന തെറ്റായ ചിന്തകൾ ഒരിക്കലും അംഗീകരിക്കാവതല്ല. മാത്രമല്ല, രണ്ടാമതായി പറഞ്ഞ എന്റെ മതം മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ അവനൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ അവൻ ജീവിക്കാൻ പാടില്ല എന്നും അവൻ കൊന്നുകളയപ്പെടേണ്ടവനാണ് എന്നുമുള്ള ചിന്തകൾ, അതും യഥാർത്ഥത്തിൽ തെറ്റാണ്. അവൻ ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ് എന്നോ അങ്ങനെ വിശ്വസിക്കാൻ അവൻ അവകാശമില്ല എന്നോ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. മറിച്ച് കൃത്യമായ ഉത്ബോധനമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. പ്രബോധനത്തിലൂടെ വത്തവാസോബിൽ ഹക്ക് വത്തവാസോബിൽ സബർ, ക്ഷമയോടുകൂടി ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും എല്ലാവർക്കും ഈ നന്മകൾ എത്തിച്ചു കൊടുക്കുകയും നസീഹത്തോടുകൂടി, ഇന്ന ദീൻ എന്ന് പറയുന്ന ദീൻ അൻ നസീഹ എന്നാണ്, നസീഹത്തോടുകൂടി നല്ല ഗുണകാംക്ഷയോടുകൂടി അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാനാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഈ മത സാഹോദര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് മതങ്ങൾ ഒരിക്കലും സഹോദരന്മാരായോ സുഹൃത്തുക്കളോ ആയോ അല്ല മുന്നോട്ട് പോകുന്നത്, അത് രണ്ടും രണ്ട് ആശയങ്ങളായിരിക്കും. പക്ഷേ മതങ്ങൾക്കപ്പുറത്തേക്ക് മാനുഷികമായ എല്ലാ വിഷയങ്ങളും നമുക്ക് സഹോദരന്മാരായും സുഹൃത്തുക്കളായും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മാനുഷികമായി നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ ചിന്തകൾ, മാനുഷികമായി നമ്മുടെ പരസ്പരമുള്ള പരിഗണനകൾക്കപ്പുറത്തേക്ക് മതപരമായി രണ്ട് വിശ്വാസങ്ങൾക്കോ രണ്ട് ആശയങ്ങൾക്കോ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ളത്. അതാണ് മതേതരത്വത്തിൻ്റെ അടിസ്ഥാനം, മതനിരപേക്ഷതയുടെ അടിസ്ഥാനം. തീർച്ചയായും നമ്മൾ ഈ വിഷയത്തെ വളരെ ഗൗരവത്തിൽ പരിഗണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങളെയൊക്കെ പഠിക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ഡോക്ടർ
0: ഷംജാസ് കെ അബ്ബാസ് ആണ് ഇതുവരെയും നമ്മോടൊപ്പം ചേർന്നത്. ഇൻസൈറ്റ് എന്ന ഒരു പ്രോഗ്രാമിൽ മതങ്ങളും ഇസ്ലാമും എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോട് പ്രതികരിച്ചത്.
1: സൽഫി, അതിൽ നമുക്ക് പിന്നെ ചേർത്ത് വെക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. അതായത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. മറ്റുള്ള മതങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇസ്ലാമിനുണ്ടാകുന്ന പ്രത്യേകതകളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഒരു ചിന്തയും നമ്മൾ സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് യഥാർത്ഥത്തിൽ നമുക്ക് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ കിസിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം.
0: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ സൂറത്ത് ഹഷർ എത്രാമത്തെ സൂറത്താണ്?
1: അതെ,
0: ശരി ഉത്തരം വരുന്നത് 59 59 ഓപ്ഷൻ എ ആണ്. സൂറത്ത് ഹഷർ 59 സൂറത്താണ്. ഇന്നത്തെ വിജയികളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ സംഷീറ തൂത, മറിയം, സഫിയ കൊണ്ടോട്ടി, ജാസ്മിൻ കബീർ പൂച്ചാക്കൽ, നസീറ കെ എസ് പാലക്കാട്, ഷിഹാബ് കൽപ്പറ്റ വയനാട്, റസീന കാരപ്പറമ്പ്, എന്താണ് സുഫൈജ കാപ്പാട്, ജമീല വടശ്ശേരിക്കോണം വർക്കല, റംല കുണ്ടായിത്തോട്, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, എസ്സ മുറിവഴിക്കൽ, നസീമ ഏങ്ങാപ്പുഴ.
1: വിജയികൾ ഒരിക്കൽ കൂടി പറയുന്നു: ശംഷീറ തൂത, മറിയം, സഫിയ കൊണ്ടോട്ടി, ജാസ്മിൻ കബീർ പൂച്ചാക്കൽ, നസീറ കെ എസ് പാലക്കാട്, ഷിഹാബ് കൽപ്പറ്റ വയനാട്, റസീന കാരപ്പറമ്പ്, സുഫൈജ കാപ്പാട്, ജമീല വടശ്ശേരിക്കോണം വർക്കല, റംല കുണ്ടായിത്തോട്, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, ഇസ്സ മുറിവഴിക്കൽ, നസീമ ഈങ്ങാപ്പുഴ.
0: അതിലെ കുണ്ടായിത്തോട് എന്നുള്ള ഈ സ്ഥലം കേട്ടപ്പോഴേ ഞാൻ എൻ്റെ ഒരു മുൻപത്തെ ആ ഒരു കാലഘട്ടം ഓർക്കുകയാണ്. ജാമിയ സലഫിയയിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പഠിക്കുന്ന സമയത്തുള്ള ഈ ഖുത്ബകൾക്ക് എവിടെയെങ്കിലൊക്കെ ഒഴിവ് വരുമ്പോൾ, ഖത്തീബ്മാരില്ലാതെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന കുട്ടികളെ വിടും. അങ്ങനെ ഞാൻ ആദ്യം പോയ പള്ളികളിലൊന്നായിരുന്നു കുണ്ടായിത്തോട്. കുണ്ടായിത്തോട് സലഫി മസ്ജിദ്. കുണ്ടായിത്തോട് പറഞ്ഞാൽ ആ ഫറോക്കിൻ്റെ ആ ഭാഗത്ത് എൻ എച്ചിലുള്ള കോഴിക്കോട് എത്തുന്നതിൻ്റെ മുമ്പ് അവിടെ അല്ലേ അത്, കുണ്ടായിത്തോട്. അവിടെ ഒരു ഇടത് വശത്ത് റോഡിനോട് ചേർന്നൊരു പള്ളി ഉണ്ടായിരുന്നു അന്ന്. ആ പള്ളി ഒരു ചെറിയ പള്ളിയാണ്, നല്ല അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പള്ളിയിൽ ഒരു 2-3 തവണയെങ്കിൽ ഞാൻ അന്ന്, എത്ര വർഷമായിട്ട്, ഒരു 10-20 കൊല്ലം മുമ്പായിരിക്കാം അന്ന് കൊണ്ടായി. അപ്പം എനിക്കതിങ്ങനെ ഓർക്കാൻ കാരണം എന്താ വെച്ചാൽ
1: ആ പേര്,
0: നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഖുത്ബകളാണല്ലോ. പിന്നീട് വർഷങ്ങളായി നമ്മളതിൽ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ടെങ്കിലും
1: തീർച്ചയായും
0: നമ്മളെ ആദ്യത്തെ ആ ഒരു അവതരണം അല്ലെങ്കിൽ ആ സ്ഥലം, അവിടുത്തെ ആളുകൾ, അവ ഞാനിപ്പോഴും അത് ഓർക്കണം. അപ്പം കുണ്ടായിത്തോട് സ്ഥലം കേട്ടപ്പോൾ, ഇന്നത്തെ വിജയികളിലെ ആളെ പേര് കേട്ടപ്പോൾ ഞാനത് ഓർത്തെടുത്തു എന്ന് മാത്രം.
1: തീർച്ചയായും നമ്മുടെ പിന്നെ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതിലെ കൂട്ടത്തിലെ 13 സിസ്റ്റം തിരഞ്ഞെടുത്ത 13 നമ്മൾ വായിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ് ഇൻഷാല്ലാ.
0: നമ്മളെ ഈ ഇൻസൈറ്റുമായി ബന്ധപ്പെട്ട ചില കൂട്ടിച്ചേർക്കലുകൾ അതിൽ,
1: അത് നമ്മൾ പിന്നെ പറഞ്ഞു വെച്ചത്. അതായത് ഇസ്ലാമിൻ്റെ ഒരു പിന്നെ അജയ്യത പറയുമ്പോൾ അത് പിന്നെ എല്ലാ നിലക്കും ഒരു മനുഷ്യനെ നന്നാക്കി തീർക്കാനുള്ള വഴികളാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ ചേർത്ത് പറയേണ്ടതുണ്ട്. അതിൽ നമ്മളിന്ന് പറഞ്ഞ ഒരു ചിന്ത കൂടി നമ്മളതിൽ പിന്നെ ഒന്നുകൂടി നമുക്കതിലൊന്ന് ഡിഫൈൻ ചെയ്ത് വെക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഹൃദയസ്പർശിയായ ഏതാനും ഭാഗമാണ് ഇന്നത്തെ ചിന്തയിൽ ഉൾക്കൊള്ളിച്ചത്. ശ്രോതാക്കൾ അത് എത്ര കണ്ട് നമ്മുടെ മനസ്സിലേക്ക് നെഞ്ചേറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്.
0: 5 5 10
1: അത് ഒന്നിന് പരിഹാരമാണ് മറ്റൊന്ന്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 5 ഒന്ന് ഇരുട്ടാണ്, ഒന്ന് വെളിച്ചമാണ്. അപ്പം ഇരുട്ടും വെളിച്ചവും നമ്മുടെ ചിന്തയ്ക്ക് ഇന്ന് ഒരു ടൈറ്റിൽ തന്നെ അങ്ങനെ കൊടുക്കാമെന്ന് തോന്നുന്നു. അതായത് ഇരുട്ടും വെളിച്ചവും. അപ്പം അതിൽ ഒന്നാമത്തെ ഇരുട്ടിനെ കുറിച്ചാണ് പിന്നെ പരാമർശിക്കപ്പെട്ടത്. ഒന്നാമത്തെ ഇരുട്ട്, അത് നമുക്ക്
0: വ്യക്തമായിട്ട്
1: ദുനിയാവിനോടുള്ള ആർത്തി. അതൊരു മനുഷ്യ സഹജമായ ഒരു സ്വഭാവം കൂടിയാണല്ലോ. ദുനിയാവിനോട് ആർത്തിയില്ലാത്ത ആരെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ? അപ്പോൾ ദുനിയാവിനോടുള്ള ആർത്തിയുണ്ട്. ആ ആർത്തി പരിധി ലംഘിച്ചാൽ അത് ജീവിതത്തിൽ ഇരുട്ടാണ് കൊണ്ടുവരിക. നമ്മൾ വിചാരിക്കും, അതായത് ദുനിയാവിനോടുള്ള ആർത്തി അല്ലെങ്കിൽ ദുനിയാവിനോടുള്ള ഹുബ് എന്ന് പറയുന്നത് അത് പിന്നെ അതാണ് ലക്ഷ്യം എന്ന് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ.
0: ദുനിയാവിനോടുള്ള ഇഷ്ടം എന്ന് പറയുമ്പോൾ, ആർത്തി എന്ന് പറയുമ്പോൾ ഒരു ഹദീസാണ് ഓർമ്മ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഒരാൾക്ക് ഒരു സ്വർണത്തിന്റെ താഴ്വര കിട്ടിയാലും അയാൾ ആഗ്രഹിക്കും 2 ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോ ഒരു ഒരു ആർത്തി നിറഞ്ഞ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ദുനിയാവിനുള്ളത്. അപ്പോൾ അതിൽ ഒരു എനിക്ക് തോന്നുന്നത് ഇബ്നുൽ ഖയ്യിമിൻ്റെ ആയി വന്ന ഒരു ഒരു കഥ പോലത്തെ ഒരു സംഗതി സാധാരണ ദുനിയാവിനോടുള്ള ആർത്തിയുമായി ബന്ധപ്പെട്ട് പറയാറുണ്ടല്ലോ.
1: അപ്പം
0: അതിൽ ഒരു മനുഷ്യൻ ഒരു വന്യജീവിയുടെ ഷറിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. ഓടി ഓടി ഒരാളൊരു എന്താണ് കിണറിൻ്റെ സമീപത്ത് എത്തുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അയാൾ കിണറ്റിലേക്ക് വീണ്ട അയാൾ വീഴുമ്പോൾ അയാൾ ഒരു പിടുത്തം കിട്ടുകയാണ്. ആ കിണറ്റിനോട് ചാരുന്ന് നിൽക്കുന്ന മരത്തിൻ്റെ ശിഖരത്തിൽ അയാൾക്കൊരു പിടുത്തം കിട്ടുകയാണ്. നോക്കുമ്പോൾ ഈ കിണറ്റിലേക്ക് താഴെ വീണാൽ സർപ്പങ്ങളാണ്, വിഷസർപ്പങ്ങളാണ്. മുകളിലാകട്ടെ പൊളിച്ച് നിൽക്കുന്ന വന്യമൃഗമാണ്. അപ്പോൾ ഇയാൾ ഇതിങ്ങനെ വളരെ പ്രയാസത്തോടെ ഇനിയിപ്പോൾ എന്താ ചെയ്യാം, മോൾക്കും കയറാൻ പറ്റില്ല താഴത്തേക്കും പോകാൻ പറ്റില്ല എന്ന നിലക്ക് ഇങ്ങനെ ആകെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. ആകെയുള്ള പിടിവള്ളി ഈ ഒരു മരക്കൊമ്പാണ്. അതാകട്ടെ ഒരു കറുത്ത എലിയും വെളുത്ത എലിയും ഇവർ മത്സരിച്ച് കാർന്ന് തിന്നുകയാണ്. ഓൾക്ക് ഇപ്പോൾ ഒന്നും തിന്നാൻ കിട്ടിയിട്ടില്ല. താൻ പിടിച്ച പിടിവള്ളിയാണ് ഓൾക്ക് തിന്നാൻ കിട്ടിയത്.
1: അപ്പോൾ
0: വളരെ തീർത്തും പ്രശ്നത്തിലാണ് അയാൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയത്തും ആ മരത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നൊരു തേനീച്ച കൂട്ടുന്ന ഒരു തേനിൻ്റെ തുള്ളി ഇങ്ങനെ ഒറ്റിയപ്പോൾ അതിങ്ങോട്ട് അത് എത്തിപ്പിടിക്കാൻ വേണ്ടി ഇയാൾ നാവ് ഇങ്ങനെ നീട്ടുകയാണ്. അപ്പോൾ അയാളൊക്കെ മറന്നു. അപ്പോൾ ആ തേനിൻ്റെ മധുര അപ്പോൾ അയാൾ ഓർത്തുള്ളൂ. അയാളെ താഴെയുള്ള വിഷസർപ്പങ്ങളോ മുകളിലെ ആ വന്യമൃഗമോ തൻ്റെ പിടിവള്ളി കരണ്ട് നിന്നുന്ന എലികളൊക്കെ അയാൾ മറന്നു. അപ്പോൾ ഇതുപോലെയാണ് ദുനിയാവിനോടുള്ള ആർത്തി എന്നിങ്ങനെ വിശദീകരിക്കുന്ന ഒരു കഥ വായിച്ചതായി ഓർമ്മിക്കുകയാണ്.
1: അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മനോഹരമായ ഇബ്നുൽ ഖയ്യിമിൻ്റെ ഉദാഹരണം ഇത് വെച്ചാലും നമ്മളൊക്കെ ആ രോഗികളുടെ കൂട്ടത്തിലുണ്ട്. മിക്കവാറും മനുഷ്യ സഹജമാണല്ലോ. അതായത് യഹ്സബു അന്നമാലഹു അഹ്ലദ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. നമ്മളത് എണ്ണിക്കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുതൽ അതത്ര ഇതിത്ര. അപ്പം അതിലാണ് നമുക്കൊരു ഒരു ഒരു ഒരു താല്പര്യമുള്ളത്. അപ്പം നമ്മളൊക്കെ കരുതാണിത് നമ്മളെ ശാശ്വതനാക്കും എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ ഇരുട്ടാണ്. അതിൽ നിന്നുള്ള വെളിച്ചം എന്താണ്? അത്തഖ്‌വ. അതായത്
0: ധർമ്മനിഷ്ഠയാണ്,
1: സൂക്ഷ്മതയാണ്. അതെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം. അതായത് ഹുബ്ബു ദുനിയ കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ വഴിമാറി സഞ്ചരിക്കും.
0: ശരിക്കും ദുനിയാവിനോട് നമ്മൾ ഇഷ്ടം ഉണ്ടാകണം.
1: അതെ,
0: പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ പറയുന്നുണ്ടല്ലോ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. ദുനിയാവിൽ അള്ളാഹുവേ ഞങ്ങൾക്ക് ഹസനത്ത് തരണം. രണ്ടാമതാണ് പ്രാർത്ഥിക്കുന്നത് ആഖിറത്തിലും ഞങ്ങൾക്ക് ഹസനത്ത്
1: നൽകണം.
0: ദുനിയാവ് ഒഴിവാക്കിയിട്ടുള്ളൊരു ആഖിറത്തിലെ ഹസനത്തോ
1: അതെ
0: ആഖിറത്ത് ഒഴിവാക്കിയിട്ടുള്ള ദുനിയാവിലെ ഹസനത്തോ അല്ല വിശ്വാസി ചോദിക്കുന്നത്. ദുനിയാവിലെയും ആഖിറത്തിലെയും ഹസന. ദുനിയാവിലെ ഹസനത്ത് പറഞ്ഞാൽ റാഹത്തോടു കൂടിയുള്ള ജീവിതം,
1: അതെ,
0: സമ്പത്ത്,
1: അതെ,
0: നല്ലൊരു വീട്, നല്ലൊരു വാഹനം,
1: ആഫിയത്തോടു കൂടിയുള്ള ജീവിതം,
0: അതൊക്കെ ദുനിയാവിലെ ഇഷ്ടങ്ങളാണ്. പക്ഷെ ആ ഇഷ്ടങ്ങളൊക്കെ റബ്ബിന്റെ തൃപ്തിക്ക് അനുയോജ്യമായി തീരണമെങ്കിൽ അവിടെ വെളിച്ചമായി നമ്മൾ കൊണ്ടുവരേണ്ടതാണ് അത്തഖ്വ, ധർമ്മനിഷ്ഠ എന്നുള്ളത്.
1: ആ ഒരു തഖ്വ ബോധം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കൊരു വീണ്ടു വിചാരത്തിലേക്ക് എത്തുക. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്, ആ റബ്ബിങ്കിലേക്ക് ഞാൻ മടങ്ങേണ്ടുന്ന ആളാണ്. എത്രയോ മനുഷ്യന്മാർ ഓരോ സെക്കൻഡിലും മരണപ്പെടുന്നു. ആ ഒരു മരണത്തിൻ്റെ വഴിയിലാണ് ഞാനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്കും ഒരു അവസാനമുണ്ട്. അവസാനത്തിന് ശേഷം ഒരു വിചാരണയുടെ ലോകമുണ്ട്. അവിടെ നന്മതിന്മകളെ വേർതിരിച്ചുകൊണ്ട് കണക്ക് കൊടുക്കേണ്ടി വരും. ഈ ഒരു ചിന്തയാണ് തഖ്വയുടെ ആകത്തുക എന്ന് പറയുന്നത്.
0: അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തഖ്വക്ക് നൽകുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്. നമ്മൾ എന്താണ് ഈ തഖ്വ? അപ്പൊ ഈ ഇരുട്ടാകുന്ന ദുനിയാവിന്റെ ആർത്തിയിലെ വെളിച്ചമാണ് തഖ്വ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. അവിടെ എന്താണ് തഖ്വ എന്നതിൻ്റെ ഒരു ഡിഫൈൻ? അത്തഖ്വ ഹിയൽ ഖൗഫു മിനൽ ജലീൽ വലഅമൽ ബിത്തൻസീൽ വറിളാ ബിൽ ഖലീൽ വലിസ്തിഅദാദ് ലിയൗമിർ റഹീൽ. വളരെ മനോഹരമായ ഒരു ഡെഫിനിഷനാണ് അദ്ദേഹം നൽകുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ നിനക്ക് റബ്ബിനോ കുറിച്ചുള്ള ഒരു ഭയമാണ്. റബ്ബ് കാണും, റബ്ബറിയും എന്ന ഒരു പ്രതീക്ഷയും ഭയവുമാണ് അത്തഖ്വ. അൽ ഖൗഫ് മിനൽ ജലീൽ വല അമൽ ബിത്തൻസീൽ, ആ ഇറക്കപ്പെട്ട ഖുർആൻ അനുസരിച്ചുള്ള അമലും തഖ്വയാണ്. അതുപോലെ തന്നെ വറിളാ ബിൽ ഖലീൽ, എത്ര കുറവാണോ നിനക്ക് ലഭ്യമായത് അതിലുള്ള ആത്മസംതൃപ്തിയാണ്. വല്ലിസ്തിഅദാദുൽ യൗമിർ റഹീൽ, മരണ ദിവസത്തേക്കുള്ള ഒരുക്കവുമാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞ ഈ ചിന്തയിൽ അഞ്ച് കാര്യങ്ങൾ. ഒന്നാമത് പറഞ്ഞത് ഇരുട്ടാകുന്ന ദുനിയാവിനോടുള്ള ആർത്തിയിലെ വെളിച്ചമാണ് ധർമ്മനിഷ്ഠയാകുന്ന തക്വ.
1: അതിൽ രണ്ടാമത് ചിന്തയിൽ പറഞ്ഞത് വദം ബുദുൽമത്തുൻ വസിറാജുലഹു തൗബ. രണ്ടാമത്തെ ഇരുട്ട് എന്ന് പറയുന്നത് പാപമാണ്. പാപം നമ്മളെ ഇരുട്ടിലേക്കാണ് കൊണ്ടുപോകുക. എന്നാലോ ആ ഒരു പാപം ഇരുട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് ശ്രോതാക്കളെ നമ്മൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, നമ്മളൊരു പാപം ചെയ്യുമ്പോൾ ഒരു നുക്തത്തുൻ സൗദ, ഒരു കറുത്ത ഒരു പുള്ളി നമ്മുടെ പിന്നെ മനസ്സിൽ വീഴുന്നു. അങ്ങനെ നമ്മൾ പിന്നെ തൗബ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് പറിച്ചു മാറ്റപ്പെടും, ഇളക്കി മാറ്റപ്പെടും. ഇനി അതിലെ തൗബ ചെയ്യാതിരുന്നാലോ ആ ഒരു പിന്നെ പുള്ളി, ആ പുള്ളി അത് വലുതായി വലുതായി കല്ലാബൽ റാൻ, ആ റാനായിട്ട്, അതായത് മൊത്തം അതിനെ ഒരു ഇരുട്ടായി അത് കാർന്നു തിന്നും എന്നുള്ള ഒരു രൂപമാണ് ഈ ഒരു ദമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: ഇവിടെ ഒരു അമീർ ടി എടത്തനാട്ടുകാരുടെ ഒരു ഒരു ഒരു പ്രതികരണം വളരെ മനോഹരമായ ഒരു വരികളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കാം എന്ന് തോന്നുന്നു. ജീവിതത്തിൻ പെരുമഴക്കാലങ്ങളിൽ തളർന്നു പോകാതെ കാക്കണം മനസ്സിനെ. നാഥൻ തന്നൊരു പവിത്രമാം ജീവനി, ഭൂമിയിൽ നാം കാക്കേണ്ട രമാനത്താണ്. നോവുകൾ
1: ഭൂമിയിൽ
0: നാം കാക്കേണ്ടൊരമാനത്താണ്. യെസ്, അതാണ് കാക്കേണ്ടൊരമാനത്താണ്. നോവുകൾ വന്ന് മൂടിയെന്നാകിലും ആത്മഹത്യ തൻ ചിന്തകൾ പാടില്ല. വിശുദ്ധ ഖുർആൻ അരുളിയ വചനങ്ങൾ വിശ്വാസിതൻ നെഞ്ചിൽ വെളിച്ചമാകണം. കൊലപ്പെടുത്തരുതൊരു ആത്മാവിനെ,
1: കൊലപ്പെടുത്തരുതാരുമാത്മാവിനെ.
0: കവിതയുടെ വരികള് അതിന്റെ ആ എന്താണ് എന്താ പറയാ അക്ഷരഘടനകളാണ്. എന്താ തോന്നി? കൊലപ്പെടുത്തരുതാരു അല്ല, കൊലപ്പെടുത്തരുതാരു മാത്മാവിനെ. കാരുണ്യവാന അല്ലാഹുവിന്റെ കൽപ്പന, പരീക്ഷണങ്ങൾ തൻ കയ്പുനീർ കുടിക്കുമ്പോഴും ക്ഷമയുടെ പ്രാർത്ഥനകൾ ഉയരുകയറകടം. നമ്മൾ തകർന്നുപോയൊരു സഹോദരനുണ്ടെങ്കിൽ ചെറുത്തു പിടിക്കാൻ താങ്ങായി മാറാം. നിരാശതൻ ഇരുളിൽ വീഴാതെ കക്കാം, പ്രതീക്ഷതൻ പുലരിയെ കൂടെ കൂട്ടാം.
1: മാഷാല്ലാ, മനോഹരമായ വരികളാണ് അദ്ദേഹം അതിലോട് ചേർത്ത് വെച്ചത്.
0: വിജയിച്ചവരിൽ പേര് വന്ന പക്ഷെ ഇനീഷ്യൽ മാറിപ്പോയെന്നാണ് ജമീല വി കെ പൂനൂർ പറയുന്നത്. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് മടങ്ങി വരാം അല്ലേ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തുൻ, പാപം ഇരുട്ടാണ്, അതിലെ വെളിച്ചമാണ് പശ്ചാത്താപം എന്നുള്ളത്. മൂന്നാമത് അതിൽ വരുന്നത്
1: ഖബറിന്റെ ഇരുട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. വൽ ഖബറുൽമത്തുൻ, ഖബർ എന്താണ്? അത് ഇരുട്ടാണ്. നമുക്കറിയാം അത് എല്ലാവരും സാക്ഷികളാകാൻ വേണ്ടി പോകുന്ന, അനുഭവിച്ചറിയാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമാണല്ലോ. നമ്മളെല്ലാവരെയും കഫൻ തുണിയിലാക്കി അതിലേക്ക് ഇറക്കി വെച്ച് മൂടുകല്ല് ചാരി അതിൻ്റെ മുകളിൽ മണ്ണിട്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരും അതേപോലെ തന്നെ നമുക്ക് വില പിടിച്ചതൊക്കെ നമ്മളോട് സലാം ചൊല്ലി തിരിച്ചു പോരും. ആ ഖബറിൽ അവശേഷിക്കുന്നത് നമ്മൾ മാത്രമായി തീരും. ആ ഇരുട്ടിൻ്റെ വേളയിൽ നമുക്ക് വെളിച്ചം പകരുന്നത് അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് അല്ല മൂന്നാമതായിട്ട് പറഞ്ഞത്. അവിടെ വെളിച്ചമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന വാചകവും അതിനോടനുബന്ധമായ ജീവിതവുമാണ് എന്നതാണ് നമ്മൾ ഇന്നത്തെ ചിന്തയിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഖബറിൻ്റെ ഇരുട്ടിൽ അവിടെ വെളിച്ചമായി തീരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന് പറയുന്ന വാചക ഘടനയാണെങ്കിൽ നാലാമത് നമ്മൾ
0: പറയുന്ന ഒരു ആഡിങ് ഒരു വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്താണ് എനിക്ക് അവിടെ ഓർമ്മ വരുന്നത്. അവർക്കും അവർ ആഗ്രഹിക്കുന്നതിനും ഇടയിൽ തടസ്സമുണ്ടാകുന്ന ഒരു ദിവസം. അപ്പൊ അവർക്കും അവർ ആഗ്രഹിക്കുന്നതിനും ഇടയിൽ തടസ്സം ഉണ്ടാകുന്ന ഒരു ദിവസം എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ വിശദീകരണത്തിലൊരു ചരിത്രം ഉൾക്കൊള്ളുന്നുണ്ട്. ആ സ്വഹാബിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ സാധാരണ പ്രാർത്ഥിക്കും അത്ര ഈ ആയത്ത് ഓതുമ്പോഴേക്ക്. അല്ലാഹുമ്മ ലാ തഹില്ല ബൈനി വബൈന മാ അഷ്തഹി, അല്ലാഹു എനിക്കും ഞാൻ ആഗ്രഹിക്കുന്നതിനും ഇടയിൽ നീ തടസ്സമുണ്ടാക്കല്ലേ. അപ്പം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് അനഖൂല ലാ ഇലാഹ ഇല്ലല്ലാ ഫി ഖബരി, എനിക്ക് മരിക്കണത് വരെ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയതുപോലെ ഖബറിലും അതിൻ്റെ വെളിച്ചം അത് ചൊല്ലുവാൻ എനിക്ക് കഴിയണം. ആഗ്രഹത്തിന് എൻ്റെ ആഗ്രഹത്തിന് തടസ്സം ഉണ്ടാവരുത് പടച്ചോനെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ഒരു മനോഹരമായ ഒരു ചരിത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം ഖബറിലെ ഇരുട്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു ചരിത്രം ഓർമ്മ വരുന്നത്, ആ ഖബറിലെ ഇരുട്ടിൻ്റെ ഒരു കാഠിന്യം പറയുന്ന ഒരു ചരിത്രം. ഇപ്പോൾ ഒരു കാനത്തിമ്രഅത്തുൻ സൗദ തഖുമുൽ മസ്ജിദ്, ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം, ഒരു കറുത്ത ഒരു സ്ത്രീ, അങ്ങനെയാണ് ഹദീസിൽ പറയുന്നത്, അവരുടെ പേര് പോലും പരാമർശിക്കപ്പെടുന്നില്ല ആ സ്വഹാബാവനിതയുടെ. അവർ പള്ളി അടിച്ചു വാരുന്ന, പള്ളി വൃത്തിയാക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ മരണപ്പെട്ടു ഒരു രാത്രി. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കാതെ അവരെ കഫൻ ചെയ്തു, അവരെ ഖബറടക്കി, നേരം പുലർന്നു. സാധാരണ പള്ളി വൃത്തിയാക്കാൻ വരാറുള്ള ആ സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നില്ല. അപ്പോൾ അന്വേഷിച്ചു എവിടെ പോയി. പലരും പറഞ്ഞു അവർ അവർ ഇന്നലെ രാത്രി മരിച്ചു റസൂലെ. അങ്ങനെ അറിയിക്കാതെ ഞങ്ങളവരെ മറമാടി ഖബറടക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദല്ലുനി അലാ ഖബരിഹ, അവരുടെ ഖബർ എനിക്ക് കാണിച്ചു തരൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന ഹാദിഹിൽ ഖുബൂർ ളുൽമത്തുൻ ലിഅഹ്ലിഹ, ഈ ഖബറുകൾ അതിൻ്റെ ആളുകൾക്ക് ശക്തമായ ഇരുട്ട് നൽകുന്നതാണ്. ഖബറിനെ പറ്റി വിശദീകരിക്കുമ്പോൾ രണ്ടു കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, അതിൻ്റെ ളയ്ഖ്, അതിൻ്റെ ഒരു കൊടുസത, മനുഷ്യൻ്റെ വാരിയല്ലുകൾ പൊട്ടിപ്പോകുമാറുള്ള ആ ഒരു ഞെരുക്കം, ഖബറിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞല്ലോ. രണ്ടാമത് അതിലെ ഇരുട്ടാണ്. അപ്പോൾ ആ ഇരുട്ടിനെ, ഇരുട്ട് ഖബറെന്ന ഇരുട്ടിനെ വകഞ്ഞു മാറ്റുന്ന വെളിച്ചമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിൽ നാലാമത് വരുന്നത്
1: വല്ലാഖിറത്തു ളുൽമത്തുൻ വസ്സിറാജു ലഹാ അൽആമലുസ് സാലിഹ്, ആഖിറം ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നമുക്ക് പ്രകാശമായി നിൽക്കുന്നത് നമ്മുടെ അമലു സ്വാലിഹുകൾ മാത്രമാണ്. അപ്പോൾ വളരെ ഹൃദ്യമായ ഒരു ഭാഗമാണ് പറഞ്ഞിട്ടുള്ളത്. ആഖിറ ലോകത്തിൽ നമുക്ക് ഇരുട്ടു പടരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അമലു സ്വാലിഹാത്തുകളെ കൊണ്ട് അതിൻ്റെ വെളിച്ചം നമ്മൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
0: തീർച്ചയായും
1: നമ്മളുടെ വിചാരണയും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് കൃത്യമായി നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായി ഉണ്ടാകേണ്ടുന്നൊരു കാര്യം അമലു സ്വാലിഹാത്തുകളുമായിട്ട് ഉയർന്നു നിൽക്കാനുള്ള കഴിവാണ്. അപ്പോൾ നമ്മുടെ ജീവിതക്രമത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, എത്ര കണ്ട് നമുക്ക് നന്മകൾ ചെയ്യാൻ പറ്റുന്നുവോ, എത്ര കണ്ട് നമുക്ക് നന്മകൾക്ക് അവസരം ലഭിക്കുന്നുവോ, അതിനെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നാലാമത് നമുക്ക് പറയാനുള്ളത്.
0: അതിൽ സിറാജാണെന്ന് പറഞ്ഞല്ലോ, വെളിച്ചമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അവിടെ ഈ നമ്മൾ ചെയ്യുന്ന നമസ്കാരം, നമ്മുടെ നോമ്പ്, ഇപ്പം നമ്മളൊക്കെ അത് വളരെ കുറത്ത് ആയി ലഭിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തെ പറ്റി പറഞ്ഞല്ലോ. എന്താണ്, എനിക്കെൻ്റെ നിസ്കാരം എൻ്റെ കണ്ണിൻ്റെ കൺകുളിർമയാണ്. അപ്പോൾ ജീവിതത്തിലെ വിഷമങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്, മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, ജീവിതകാലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആൺമക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, മറ്റ് പെൺമക്കളും മരിച്ചിട്ടുണ്ട്, തൻ്റെ ബാക്കിയുള്ള ഒരേ ഒരു മകൾ, ബാക്കിയുള്ള എല്ലാവരും മരിച്ചു, അവശേഷിക്കുന്ന ഒരേ ഒരു മകൾ ഫാത്തിമയുടെ മരണ വാർത്ത അറിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത്. അപ്പോൾ മക്കളുടെ എല്ലാം മരണം കണ്ട് അല്ലെങ്കിൽ കേട്ടും അറിഞ്ഞും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അപ്പോൾ അതുവരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അപ്പോഴേക്ക് അദ്ദേഹം പറയാണ്, എന്താണ്, അരിഹന ബിസ്വലാത്തി യാ ബിലാൽ, ബിലാൽ എനിക്ക് എൻ്റെ നിസ്കാരം അതെൻ്റെ ജീവിതത്തിൽ ഒരു ആശ്വാസമാണ്. പലപ്പോഴും എപ്പോഴെങ്കിലും നമുക്ക് നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരു റാഹത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ, ഒരു കുളിർമ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം. ഇത് ആഖിറത്തിൻ്റെ ഇരുട്ടിൽ വെളിച്ചമായി വരുന്നതാണ്.
1: അതെ,
0: ആഖിറത്തിൻ്റെ ഇരുട്ടിൽ വെളിച്ചമായി വരുന്നതാണ് അവിടെ
1: പറയുന്നത്. അതോടൊപ്പം നമ്മൾ പിന്നെ ചിന്തയിൽ അഞ്ചാമതായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം വസ്സിറാത്തു ളുൽമത്തുൻ വസ്സിറാജു ലഹുൽ യഖീൻ. സിറാത്ത് അതെന്താണ്? അത് ഇരുട്ടാണ്. അവിടുത്തെ വെളിച്ചം എന്ന് പറയുന്നത് ദൃഢവിശ്വാസമാണ്, യഖീനാണ് എന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് നമുക്കവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം ആ സിറാത്തു പാലം, അതിൽ പ്രകാശവേഗതയിൽ കടന്നു പോകുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ പിന്നെ ഇഴഞ്ഞു നീങ്ങുന്ന ആളുകളുമുണ്ട്. മാത്രമല്ല എല്ലാവരും അതിൻ്റെ അറ്റങ്ങളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. സല്യം സല്യം, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അത് മുറിച്ചു കടക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ, അതിൻ്റെ താഴെ നരകമാണ്, കത്തിയാളുന്ന നരകമാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് മുറിച്ചു കടക്കാൻ കഴിയണമെങ്കിൽ യഖീനായിട്ടുള്ള വളരെ ദൃഢ ബോധ്യത്തോടു കൂടിയിട്ടുള്ള വിശ്വാസം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് ഇത് ആവർത്തിച്ച് നൽകുന്ന സന്ദേശം.
0: നമ്മുടെ ഈ ലൈവിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ പ്രതികരണങ്ങളിലേക്ക് നോക്കുമ്പോൾ ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ഈ സമയത്തും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സൗജ കൊളക്കാട് ഞാനും വിജയിയാണെന്ന് പറയുന്നുണ്ട്. കറക്കിക്കുത്തി വിജയിച്ചു, പക്ഷെ സിസ്റ്റം പരിഗണിച്ചില്ല എന്നാണ് നാദിറ അടിമൊഴിക്കൽ പറയുന്നത്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് സീനത്ത് പാലക്കാടും സഫിയ എടപ്പാടും പറയുന്നുണ്ട്. അബ്ദുള്ള ടി എൻ പുരവും അതേപോലെ തന്നെ ആയിഷ മുഹമ്മദും അതേപോലെ തന്നെ ഫാത്തിമ മഞ്ജരിയും നമ്മോട് സലാം അറിയിക്കുന്നുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. KHLS എക്സാമിന് എല്ലാവരും രജിസ്റ്റർ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കണമെന്ന് റഷീദ എൻ കെ കാഞ്ഞിരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും May 24 KHLS എക്സാം വരുന്നത്. എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ അവിടെ നമ്മോടൊപ്പം ചേരുന്ന ഒരുപാട് ആളുകൾ, നൗഫൽ എസ് ചുങ്കം, അദ്ദേഹത്തിന് ഒരു ആശ്വാസമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഷിഹാബ് കൽപ്പറ്റ വിജയികളുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് മുഴുവനും സ്ത്രീകൾക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വലിയൊരു ആശ്വാസം അദ്ദേഹത്തിനുണ്ട് എന്നാണ് നോഫിലസ് ചുങ്കം അഭിപ്രായപ്പെടുന്നത്. സഫിയ തിരങ്ങാടി പറയുന്ന അൽഹംദുലില്ല, ഇന്നത്തെ റേഡിയോയിൽ എല്ലാ പരിപാടികളും ഹയറായിരുന്നു, ഈ നന്മമരം എന്നും വളർന്നു വലുതാവട്ടെ എന്നൊരു പ്രതികരണമാണ് അവർ നടത്തുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങളുമായി ഖൈറുന്നീസ അഷ്റഫ് പറയുന്നുണ്ട്. ഏറ്റവും വലിയ സന്തോഷ വാർത്തയുമായി വരുന്നത് സംശീറ തൂതയാണ്. അൽഹംദുലില്ല, കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഒന്നാമതായി വിജയിച്ചു, അൽഹംദുലില്ല എന്ന് പറയുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇവിടെ യാക്കൂബ് ചളുഫുള്ളശ്ശേരിയൊക്കെ സലാം അറിയിച്ച് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ള. അതേപോലെ തന്നെ ഖദീജ ഗുരിക്കലമ്പാടും നഫീസ താമരശ്ശേരിയും ഒക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ലൈവ് സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സെക്കൻഡുകളിലേക്ക് അടുക്കുകയാണ്. ഒരുപാട് പ്രോഗ്രാമുകളുമായും നമ്മൾ മുന്നേറുകയുണ്ടായി. ഒരുപാട് ആളുകൾ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നു. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ചേർന്നത് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇനി നമുക്ക് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ റേഡിയോ വൈബ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. റേഡിയോ വൈബ്സിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഞാൻ MA AP കാർഡ്. എൻ്റെ കൂടെയുള്ളത് ശുക്കൂർ അൻസാരി കാവുംപുറം. 2 മണിക്കൂറിൻ്റെ മോർണിംഗ് ഷോ കഴിഞ്ഞ് റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പതിവുകൾ തെറ്റിക്കാതെ നമ്മൾ ആദ്യം പോകുന്നത് ഇൻസൈറ്റിലേക്കാണ്. ഇൻസൈറ്റിൽ ഇന്ന് ഹൃദയം തേടുന്നത് പരലോകം തന്നെ എന്ന വിഷയത്തിൽ
1: സഹൽ ആദമാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഇൻഷാല്ലാ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആഗ്രഹങ്ങളുടെയും അധ്വാനങ്ങളും നിറഞ്ഞതാണ് മനുഷ്യൻ്റെ ജീവിതം. മനുഷ്യൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, അതിൽ ചിലതെല്ലാം നടക്കുന്നു, ഒരുപാട് അധ്വാനിക്കുന്നു. ആ അധ്വാനങ്ങളിൽ ചിലതെല്ലാം ഫലിക്കുന്നു, ചിലത് സഫലമാകാതിരിക്കുന്നു. ആ സഫലമാകാതെ യാത്രക്കിടയിൽ മനുഷ്യൻ മരിക്കുന്നു. അഥവാ എങ്ങനെയായാലും മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ മരണം എന്നൊരു സംഭവത്തെ, മരണം എന്നൊരു യാഥാർത്ഥ്യത്തെ മനുഷ്യൻ കണ്ടുമുട്ടും എന്നുള്ളതൊരു വസ്തുതയാണ്, ഒരു വാസ്തവമാണ്. ഇത് മനുഷ്യന് എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതും ഉൾക്കൊള്ളുന്നതുമാണ്. എന്നാലും തൻ്റെ ജീവിതയാത്രയിൽ താൻ അധ്വാനിച്ച കാര്യങ്ങൾ എല്ലാം നേടിയെടുക്കണമെന്നൊരു ആഗ്രഹം മനുഷ്യൻ്റെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നു. അഥവാ എല്ലാ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്ന, തൻ അധ്വാനിച്ച കാര്യങ്ങളെല്ലാം സഫലമാകുന്ന ഒരു ശാശ്വതമായ ലോകം മനുഷ്യൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഇച്ഛയാണ്. അഥവാ അനശ്വരമായൊരു ലോകം, ശാശ്വതമായ ലോകം മനുഷ്യൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ഈ ലോകത്ത് 100 പേരെ കൊന്ന ഒരു കൊലപാതകനും ഒരാളെ കൊന്ന ഒരു കൊലപാതകനും ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയാണ്. എങ്കിൽ ഒരാളെ കൊന്നൊരു വ്യക്തി ചിന്തിക്കുകയാണ്, എനിക്ക് കുറച്ച് പേരെ കൂടിയും കൊന്നിട്ട് ഈ ജയിലിൽ വന്നാമായിരുന്നു. ഏതായാലും പരമാവധി ലഭിക്കാവുന്ന ശിക്ഷ വധശിക്ഷയല്ലേ? ഒരാളെ കൊന്നാലും 100 പേരെ കൊന്നാലും 1000 കൊന്നാലും ലഭിക്കാവുന്ന ശിക്ഷ എങ്ങനെയായാലും വധശിക്ഷയാണ് എന്നൊരാൾ ചിന്തിക്കുകയാണ്. ഇവിടെ ഒരു യഥാർത്ഥത്തിലൊരു നീതികേടില്ലേ? പൂർണ്ണമായും ലോകത്ത് ഒരാളെ കൊന്നവനും 100 കൊന്നവനും ഒരേ ശിക്ഷയാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു നീതികേടില്ലേ? അല്ല, അഥവാ പൂർണ്ണമായ നീതി അവിടെ നടപ്പാക്കപ്പെടുന്നുണ്ടോ? അതല്ല, പൂർണ്ണമായ ഒരു നീതി നടപ്പാക്കാൻ സാധ്യമാണോ എന്നുള്ളതൊരു ചോദ്യമാണ്. അഥവാ നീതികൾ നടപ്പാക്കപ്പെടുന്ന, സമ്പൂർണമായ നീതികൾ നടപ്പാക്കപ്പെടുന്ന, മനുഷ്യൻ ചെയ്തതിൻ്റെ അനന്തരഫലങ്ങൾ അവൻ്റെ തോതിനനുസരിച്ച് ലഭിക്കപ്പെടുന്ന ഒരു ശാശ്വതമായ അനശ്വരമായ ഒരു ലോകം സ്വാഭാവികമായും നീതിയുടെ കാര്യത്തിലായിരിക്കുമ്പോൾ മനുഷ്യ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, ഈ ഭൂമികയിൽ ഒരുപാട് ദുഷ്പ്രവൃത്തികൾ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ബോംബ് കണ്ടുപിടിച്ച ഒരു വ്യക്തി, ബോംബുണ്ടാക്കിയ ഒരു വ്യക്തി, അയാളുടെ ജീവിതയാത്രയിൽ അയാൾ മരിച്ചു പോകുന്നു. എന്നാൽ അയാൾ ഉണ്ടാക്കിയ ബോംബിൻ്റെ അനന്തരഫലങ്ങൾ തലമുറകളോളം ഇവിടെ നിലനിൽക്കുന്നു. ഇവിടെ ജീവിക്കുന്ന കാലമത്രയും അയാൾ ഉണ്ടാക്കിയ കാര്യം വികസിച്ച് അതിൻ്റെ അനന്തരഫലങ്ങൾ അയാളുടെ ജീവിതശേഷം ഒരുപാട് ആളുകൾക്ക് അതിന് അനന്തരഫലം അനുഭവിക്കുന്നു. എന്നാൽ അത് അയാളുടെ മരണശേഷം സംഭവിക്കുന്ന അയാളുടെ കാര്യങ്ങളാൽ ഉണ്ടായ ഒരു ദുഷ്പ്രവൃത്തി അയാൾ അനുഭവിക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ ഇവിടെയും ഒരു നീതികേടില്ലേ? ഒരാൾ ഉണ്ടാക്കിയ ഒരു ദുഷ്പ്രവൃത്തി അയാളുടെ മരണത്തോടു കൂടി അയാൾക്ക് അവിടെ അനുഭവിച്ചു തീരുന്നു. എന്നാൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നത് അയാളുടെ തലമുറയായി മാറുന്നു എന്നുള്ളതൊരു ഒരു നീതികേട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അഥവാ നമ്മൾ അങ്ങനെയാണ് ആലോചിച്ചാൽ ശാശ്വതമായൊരു ലോകം, അനശ്വരമായൊരു ലോകം മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്, എന്നൊരു സ്വാഭാവികമായ ഒരു തേട്ടമാണ് എന്നുള്ളതാണ് വസ്തുത. നോക്കൂ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എന്നതിന് നമുക്കൊരു നിർവചനം യഥാർത്ഥത്തിൽ കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കുമോ? ഭൂരിപക്ഷം ആളുകളോടും എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടി, അതല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യന് സന്തോഷമായിരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അത്തരക്കാരോട് നമുക്ക് തീർച്ചയായും ചോദിക്കുവാൻ വേണ്ടി പറ്റും, ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധങ്ങൾ നടക്കുന്നു എങ്കിൽ ഫലസ്തീനിൽ നിന്നും ഭൂമി നഷ്ടപ്പെട്ട് കുടിയേറിപ്പാർക്കുന്ന ആളുകളുടെ തൻ്റെ ഉറക്കിലും മൂടിലും എല്ലാം അവൻ കാണുന്നത് അക്രമങ്ങളും കൊലയും കൊലപാതകവുമാണ്. അങ്ങനെയുള്ളൊരു ഒരു ഫലസ്തീനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എവിടെയാണ് സന്തോഷമുള്ളത്? ഫലസ്തീനിലേക്ക് നമ്മൾ പോകേണ്ട, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അങ്ങേയറ്റത്ത് നിലനിൽക്കുന്ന അതിർത്തികളിൽ താമസിക്കുന്ന ആളുകൾ എന്നും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ സന്തോഷം ആവശ്യം അവരാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് നേടിയെടുക്കാനുള്ള ഒരു സാധ്യത, ഒരു പോസിബിലിറ്റി അവരുടെ ജീവിതത്തിലില്ല എന്നതാണ്. എങ്കിൽ സന്തോഷമാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ആണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ നിർവചിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു പോസിബിലിറ്റി പോലും നിലനിൽക്കാത്ത ആളുകളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്? എങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഹാപ്പിനെസ് ആണ് എന്ന് നമ്മൾ നിർവചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജീവിത ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു സാമൂഹിക സാഹചര്യം പോലും ഇല്ലാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എങ്കിൽ എങ്ങനെയാണ് അവർ ആ ജീവിത ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അഥവാ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളൊരു ചോദ്യം അടിസ്ഥാനപരമായി ഇവിടെ എന്നും എൽക്കാലകാലത്തിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടലിൻ്റെ കാലം മുതൽക്ക് അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരുപാട് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ഇവിടെയാണ് ശാശ്വതമായൊരു ലോകം ഒരു മിത്തല്ല, അതൊരു സത്യമാണ് എന്നുള്ളൊരു കാര്യം ഇവിടെ വരുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനാണോ നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കുവാൻ പ്രയാസമുള്ളത് എന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കൾച്ചറൽ ക്യാപിറ്റൽ അഥവാ ഇസ്ലാമിൻ്റെ സംഹിത എന്ന് പറയുന്നത് തൗഹീദും ആഖിറത്തും റിസാലത്തുമാണ് എന്നുള്ളത് തന്നെയാണ്. ആഖിറത്ത് പ്രതിദാനം ചെയ്യുന്ന അഥവാ ചെയ്ത കർമ്മങ്ങൾക്കെല്ലാം അനന്തരഫലമുണ്ട്,

0: എനിക്കിതൊരു പരീക്ഷണമാണ്, ഇവിടെ വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പരലോകം നഷ്ടപ്പെടും, അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഭൂമിലോകത്ത് ജീവിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി യഥാർത്ഥത്തിൽ പരലോകം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അത് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കൾച്ചറൽ ക്യാപിറ്റലായ തൗഹീദിൽ അടിസ്ഥാനമായ അള്ളാഹു എനിക്ക് തന്നൊരു ഒരു കാര്യമാണ്. ഇവിടെ ശമിച്ചാൽ മറ്റൊരു കൾച്ചറൽ ക്യാപിറ്റലായ പരലോകത്ത് അള്ളാഹു സുബ്ഹാന തആല അതിൻ്റെ നന്മകൾ എനിക്ക് നൽകുമെന്നുള്ളത്. ഇവിടെ എനിക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാന തആലക്ക് അനുസരിച്ചുകൊണ്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ കൾച്ചറൽ ക്യാപിറ്റലായ പരലോകത്ത് എനിക്ക് വിജയമുണ്ടാകുമെന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത്തരത്തിൽ പരലോകം ഒരു വിശ്വാസിക്ക് നൽകുന്നുള്ളത് എന്ന് തന്നെയാണ്. അള്ളാഹു സുബ്ഹാന തആലയുടെ വെളിപാടുകൾ പഠിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ബാറക്കല്ലാ. വളരെ അറിഞ്ഞിരിക്കേണ്ട, പരലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ചില വിഷയങ്ങളിലാണ് സഹൽക്ക നമ്മോട് സംസാരിച്ചത്. നല്ല സംസാരമായിരുന്നു ഇൻഷാല്ലാ. പിന്നെ തീർച്ചയായിട്ടും ഇത്തരം സംസാരങ്ങൾ നമ്മൾ കേൾക്കേണ്ടതാണ്. ഇൻസൈറ്റിലെ ഓരോ ദിവസത്തെ പ്രോഗ്രാമും അത് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് സ്വരത്തിലേക്കാണ്. സ്വരം അത് ചിലരിങ്ങനെ കാത്തിരിക്കുകയാണ്. മോർണിംഗ് ലൈവിലൊരു സ്വരം അത് ഇന്ന് പൊളിച്ചടിക്കുക എന്നുള്ളതാണ് പലരുടെയും എന്തെങ്കിലും കമൻസ്. അപ്പോൾ ഇനി വൈബ്സിലെ സ്വരം നമുക്ക് കേട്ടുവരാം.

0: മാഷാല്ലാ, മനോഹരമായൊരു സ്വരം നമ്മൾ കേട്ടു കഴിഞ്ഞു. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തയും ധാരണയും ശ്രദ്ധയും എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് വൈബ്സിൽ നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. നമ്മുടെ ആരോഗ്യ വിചാരത്തെക്കുറിച്ചുള്ള ഒരു സംസാരത്തിലേക്കാണ്. ഡോക്ടർ അബ്ദുൽ മാലിക് നമ്മോടൊപ്പം ചേരുകയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ ആരോഗ്യചാരം പ്രോഗ്രാമിലേക്ക് ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ PP അബ്ദുൽ മാലിക്കാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം തിമിരവുമായി ബന്ധപ്പെട്ടതാണ്. കുറേയധികം ആളുകൾക്കുള്ളൊരു സംശയമാണ് തിമിരവുമായി ബന്ധപ്പെട്ട കുറേയധികം സംശയങ്ങൾ. നമ്മുടെ നാട്ടിൽ പരിചയക്കാരിലും അതുപോലെ തന്നെ കുടുംബക്കാരിലും ഉള്ള ഒരു സംശയമാണ് തിമിരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്നത്തെ തിമിരവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം, എന്താണ് തിമിരം എന്നുള്ളതാണ് ഡോക്ടർ ആദ്യമായിട്ട് മറുപടി നൽകേണ്ടത്.
2: തിമിരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിനകത്ത് ജന്മനം നമുക്ക് നമ്മുടെ റബ്ബ് അനുഗ്രഹിച്ച് നൽകിയ ലെൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട്, ഒരു ഡിസ്കിൻ്റെ ഷേപ്പ്, അതിലൊരു ഇഡ്ലിൻ്റെ ഷേപ്പിലാണ് അതുള്ളത്. ആ ലെൻസ് നമ്മുടെ പ്രായം ചൊല്ലുംതോറും അതിൻ്റെ സൈസ് കൂടിക്കൂടി വരും. കണ്ണിനകത്ത് സാധാരണഗതിയിൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരു മുതിർന്ന ആളുടെ ഒരു കണ്ണിൻ്റെ 80% ഏകദേശം സൈസ് വന്നിട്ടുണ്ടാവും. ബാക്കി പിന്നെ ഒരു കാര്യമായിട്ട് വളച്ച പിന്നത്തെ ഒരു 2 വയസ്സിനോടുകൂടി കഴിയും. പിന്നീട് വളരെ കുറഞ്ഞ മാറ്റം മാത്രമേ കണ്ണിൻ്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ കണ്ണിനകത്തുള്ള ലെൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരാൾ ജനിച്ചിട്ട് മരണം വരെ വലിപ്പം കൂടുന്ന ഒരേ ഒരു സ്ട്രക്ചർ നമ്മളെ കണ്ണിനകത്തുള്ളത് ലെൻസ് മാത്രമാണ്. അപ്പം ആ ലെൻസ് സാധാരണഗതിയിൽ ട്രാൻസ്പാരൻ്റ് എന്ന് പറയും, അതായത് അത് സുതാര്യമായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് ലൈറ്റ് തെളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് വരെ നല്ല ക്ലിയർ ആയിട്ട് പോകുന്ന ഒരു ഭാഗമാണ്, ഒരു സ്ട്രക്ചറാണ് ലെൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു വെള്ളത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിനകത്തേക്ക് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പുറത്ത് അപ്പുറത്തേക്ക് നേരെ കൊണ്ടാണ്, അതാണ് ഇതിൻ്റെ സുതാര്യത എന്ന് പറയുന്നത്. ആ സുതാര്യതയ്ക്ക് വരുന്ന ഏത് ഭംഗത്തിനും മാറ്റത്തിനും നമ്മൾ കാറ്ററാക്ട് അഥവാ തിമിരം എന്ന് പറയും. തിമിരം എന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സുതാര്യമായ ലെൻസ് അധാര്യമാകുക എന്നുള്ളതാണ് ഒറ്റ വാക്കിലുള്ള ഒരു മറുപടി.
1: ഈ തിമിരം എന്ന് പറയുന്ന ഈ ഒരു അസുഖം ഏത് പ്രായക്കാരാണ് ഇത് കൂടുതൽ ബാധിക്കാന്നുള്ളതാണ്. ഇപ്പോ പനി എന്ന് പറഞ്ഞത് എല്ലാരും ബാധിക്കും.
2: അതെ അതെ.
1: ഈ പക്ഷേ ഈ തിമിരം എന്ന് പറഞ്ഞത് ചിലപ്പോ കുട്ടികളിലൊന്നും കാണില്ല, അല്ലെങ്കിൽ യുവാക്കളിലൊന്നും അധികം കാണാത്തൊരു അസുഖമാണ്. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്, ഇതിന്റെ പ്രായ വ്യത്യാസങ്ങളുണ്ടോ ഇതിന്, അല്ലെങ്കിൽ ഏത് പ്രായക്കാരാണ് ഇത് ബാധിക്കാന്നുള്ളതെന്ന് പറയാം.
2: സാധാരണഗതിയിൽ തിമിരം ഏറ്റവും കൂടുതൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ മുതിർന്ന പ്രായമുള്ള ആളുകളെ ആണ് ബാധിക്കാറുള്ളത്. ഒരു 50 വയസ്സിന്റെ മുകളിലെ ആളുകളെയാണ് സാധാരണ ബാധിക്കാറുള്ളത്. അതിന് അതുകൊണ്ട് തന്നെ സെനൈൽ കാറ്ററാക്ട് എന്ന ഒരു ഗണത്തിന് ഉൾപ്പെടും. അത് പ്രായം കൊണ്ടുണ്ടാവുന്ന, ഇപ്പം നമ്മുടെ തലയിൽ നേരെ വരുമ്പോലെ അല്ലെങ്കിൽ മുടി നിരക്കുന്ന പോലത്തെ ഒരു പ്രതിഭാസം, പ്രായത്തിന്റെ ഒരു പ്രശ്നമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. എന്നാൽ കുട്ടികളുണ്ടാവുക വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ വരെ തിമിരം
1: ഉണ്ടാവാറുണ്ട്.
2: അത് മറ്റുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ ജനിക്കുമ്പോൾ ഉണ്ടാവാത്ത തിമിരം ചിലപ്പോൾ വളച്ച പ്രായത്തിൽ ജുവനൈൽ കാറ്ററാക്ട് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ഉണ്ടാവാം. ചെറുപ്പക്കാർക്ക് ഉണ്ടാവാം. ഈ മുതിർന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന തിമിരം കുറച്ച് നേരത്തെ തന്നെ ചില ആളുകൾക്ക് ഉണ്ടാവാം. പ്രീസെനൽ കാറ്ററാക്ട് എന്ന് പറയും. നമ്മൾ തലയിലെ മുടി നിരക്കുന്നത് എല്ലാവർക്കും
1: വയസ്സായിട്ടുള്ളത് സംശയം ആളുകളുടെ ഇടയിൽ മുതിർന്ന ആളുകൾക്ക് മാത്രം ഉണ്ടാകും എന്നുള്ളൊരു അപ്പൊ ഇതിന്റെ ഈ തിമിരം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: തിമിരത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോഡ് കാരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. കോമണായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രായം ഉള്ള ആളുകളിലാണ്. പ്രായത്തിലുള്ള ആളുകളിൽ നമ്മളെ ഈ മെറ്റബോളിസം എന്ന് പറയുമല്ലോ, അതായത് ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ആനബോളിസം, കാറ്റബോളിസം, ഉപജയം അപജയം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ശരീരത്തിന്റെ എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ നമ്മളെ ലെൻസിനകത്തുണ്ട്. ലെൻസിനകത്തുള്ള വേറൊരു പ്രത്യേകതയുടെ കൂട്ടത്തിൽ പറയാനുള്ളത്, ലെൻസിനകത്തേക്ക് ഒരു തുള്ളി പോലും രക്തം വരുന്നില്ല എന്നുള്ളതാണ്. രക്തയോട്ടം ഇല്ലാത്ത ഒരു സ്ട്രക്ചറാണ് ലെൻസ്. അതേപോലെ തന്നെ ഞരമ്പുകൾ, നെർവ്സും സപ്ലൈ ഇല്ല. അത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു നുള്ളി കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവും. വയറിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വയറുവേദന ഉണ്ടാവും. ചെവിക്കകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെവി വേദന ഉണ്ടാവും. തലക്കകത്ത് നീർക്കട്ടിന് തലവേദന, പക്ഷെ കണ്ണിനകത്ത്
1: ലെൻസിന്
2: എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വേദന ഉണ്ടാവില്ല, കാരണം ലെൻസിനകത്തേക്ക് നെർവ് സപ്ലൈ ഇല്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് തിമിരത്തിന്റെ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ ലെൻസിന് പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യാനില്ല. അത് വേറെ പ്രത്യേക ഒരു സ്ട്രക്ചർ. അപ്പൊ ഈ ഒരു ഉപാപചയ പ്രവർത്തനത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, പ്രായം കൊണ്ടുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ കാരണം നമ്മളെ കണ്ണിനകത്തുള്ള ലെൻസിന്റെ പ്രോട്ടീനിന്റെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റമാണ് പ്രധാനമായിട്ടും വോൾട്ടേജിൽ വരുന്ന തിമിരത്തിന്റെ കാരണം. പൊതുവെള്ളതൊക്കെ മെറ്റബോളിസത്തിന്റെ പ്രശ്നം തന്നെയാണ്, പക്ഷെ വോൾട്ടേജിലും ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് സെനൽ കാറ്റാക്റ്റിൽ വരുന്നത്. പിന്നെ ജന്മന വരുന്ന കാറ്റാക്റ്റുകൾ മിക്കവാറും ഈ ഗർഭിണികൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് അസുഖങ്ങൾ, ഇപ്പൊ ഉദാഹരണം നമ്മള് ഇപ്പോഴത്തെ ഒരു MR വാക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു, പുറമേ വാക്സിൻ ക്യാമ്പയിനും അതുമായി ബന്ധപ്പെട്ട ഘോരം ചർച്ചകളൊക്കെ ഈസ്രോയിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു, ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും. അന്ന് ഒരു ലൈവ് ഡിബേറ്റ് വരെ നടന്നിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ MR വാക്സിനിൽ റുബെല്ല എന്ന് പറയുന്ന ഒരു അസുഖം, MR എന്നല്ല, മംസ് റുബെല്ല എന്നുള്ളതാണ്, അതിൽ റുബെല്ല എന്നുള്ള അസുഖം ബാധിച്ചു കഴിഞ്ഞ അമ്മമാർക്ക് അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തിമിരാണ്. രണ്ട് കണ്ണിനും തിമിരുണ്ടാവും, അതുപോലെ ടോക്സോപ്ലാസ്മോസ് എന്ന് പറയുന്ന
1: അസുഖം,
2: ജനിക്കുന്ന കുഞ്ഞിന് തിമിരുണ്ടാവും. അതുപോലെ തന്നെ ഹാർട്ടിന്റെ അസുഖം, ചെവി കേൾവി കുറവ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതില് ഒരു സിൻഡ്രോം അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് തിമിരെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു കുറെ അമ്മമാരെ ബാധിക്കുന്ന പല അസുഖങ്ങളും പിന്നീട് കുട്ടിക്ക് തിമിരമായിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഗാലക്ടോസീമിയ, അതുപോലത്തെ കുറെ നമ്മുടെ ശരീരത്തിലെ കുറെ ചില എൻസൈമിന്റെ അഭാവം മൂലമൊക്കെ ശരീരത്തിന്റെ മെറ്റബോളിസത്തിൽ മാറ്റം വരും. പല ഇനി പല അസുഖങ്ങളുണ്ടാവും, അതിന്റെ ഭാഗമായിട്ട് തിമിരവും ആ കുഞ്ഞുങ്ങളിൽ വരാറുണ്ട്. പിന്നീട് മുതിർന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ കണ്ണിനെ ബാധിക്കുന്ന ചില പ്രത്യേകം അസുഖങ്ങൾ, അതായത് കണ്ണിന് ഏൽക്കുന്ന ക്ഷതം, അത് ബ്ലണ്ട് ട്രോമ, പെനിട്രേറ്റിംഗ് ട്രോമ എന്ന് പറഞ്ഞ രണ്ട് രീതിയിൽ, നമ്മൾ ബ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂർത്ത സാധനം അല്ലാത്ത ഒരു ബ്ലണ്ടല്ല, ഒരു കൂർത്തല്ലാത്ത ഒരു ബ്ലണ്ട് ഒബ്ജക്ട്, ഇപ്പം കൈയിൻ്റെ മുഷ്ടി ചുരുട്ടി കണ്ണിനെ കിടിയിട്ട് അങ്ങനത്തെ ബ്ലണ്ട് ട്രോമയിൽ പരിക്ക് വന്നിട്ട് അതിൻ്റെ മർദ്ദം താങ്ങാതെ വരുമ്പോൾ ലെൻസിന് ആ സമയത്ത് തന്നെയോ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞോ ചിലപ്പോൾ തിമിരം വന്നേക്കാം. അതേപോലെ തന്നെ പെനിട്രേറ്റിംഗ് ഇഞ്ചുറി, കൂർത്ത സാധനം കണ്ണിനകത്തേക്ക് തുളഞ്ഞു കയറി, അതും ഇതേപോലെ തന്നെ നമ്മൾ കണ്ണിന്റെ ലെൻസ് തൊട്ടാവാടി പോലെ ഒന്ന് പറയും, ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ മൂപ്പർക്ക് തിമിരം വരും. കണ്ണിനെ ലെൻസിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അസുഖം എന്ന് പറയുന്നത് തിമിരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെനിട്രിംഗ് ട്രോമയിൽ തിമിരം വരാം. പിന്നീട് പ്രമേഹമുള്ള ആളുകൾക്ക്, നല്ല പ്രായമുള്ള ആളുകൾക്ക് പ്രമേഹം വരുന്ന സമയത്ത് അവർക്ക് ഉള്ള തിമിരം പെട്ടെന്ന് മൂർച്ഛിക്കും.
1: അതുപോലെ തന്നെ
2: വേഗത്തിൽ തിമിരം വരാനും സാധ്യതയുണ്ട്. പിന്നെ ചില മരുന്നുകൾ കഴിക്കുന്ന ആൾക്ക്, സ്റ്റീറോയിഡ് മരുന്ന് പോലത്തെ ചില മരുന്നുകൾ, അതുപോലെ തന്നെ വാദത്തിനും അതുപോലത്തെ പല അസുഖങ്ങൾക്കും വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ കാരണം ചില ആൾക്ക് തിമിരം വരാറുണ്ട്. പിന്നെ ഈ കീമോതെറാപ്പി, റേഡിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ വെയിൽ കൊള്ളുന്ന ആൾക്ക് തിമിരം വരുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്ക് അങ്ങനത്തെ റേഡിയേഷന്റെ ഒരു എഫക്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാരണങ്ങളുണ്ട് തിമിരം വരാൻ എന്നുള്ളത്. ഏറ്റവും കോമൺ ആയിട്ട് മുതിർന്ന പ്രായത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തിമിരം എന്നുള്ളത്.
1: ഓക്കെ, ഇപ്പോ ഇതിന്റെ ഈ തിമിരം വന്നു കഴിഞ്ഞാലത്തെ അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കാന്നുള്ളത്
2: വലിയൊരു ചോദ്യമാണ്. കാരണം ആളുകൾ പലപ്പോഴും കണ്ണിന് വേദന ഉണ്ട്, തിമിരാണോ എന്ന് ചോദിച്ചു വരും. അപ്പൊ ഇല്ലാത്തൊരു ലക്ഷണം എന്ത്?
1: വേദന.
2: ഒരിക്കലും തിമിരം കാരണം സാധാരണഗതിയിൽ
1: കണ്ണിന് വേദന ഉണ്ടാവില്ല,
2: അതിന്റെ കോംപ്ലിക്കേഷനിൽ വേദന ഉണ്ടാവാം. തിമിരം കാരണം ചിലപ്പോൾ തിമിരം മൂത്ത് ഓപ്പറേഷൻ ചെയ്യാൻ വൈകി, അത് കാരണം തിമിരത്തിന്റെ ക്യാപ്സൂൾ ഉണ്ട്, ഇതിന്റെ ക്യാപ്സൂൾ ഉണ്ട്, അതിനകത്ത് കോർട്ടെക്സ്, അതിനകത്ത് ന്യൂക്ലിയസ് എന്നതിന്റെ സ്ട്രക്ചർ. അപ്പൊ ക്യാപ്സൂളിന് ഡാമേജ് വന്നിട്ട് ലെൻസിന്റെ പ്രോട്ടീനൊക്കെ പുറത്തേക്ക് വന്ന് അങ്ങനെ കണ്ണിന് പ്രഷർ കൂടി അങ്ങനെ വേദനയും ഓക്കാനും ശ്രദ്ധയായിട്ട് വരാറുണ്ട്. അല്ലാത്ത ഗതിയിൽ സാധാരണഗതിയിൽ തിമിരം കാരണം വേദന ഉണ്ടാവില്ല, ഉണ്ടാവുന്നതാകെ മങ്ങൽ മാത്രമാണ്. അതായത് മിനിമം ഏറ്റവും കൂടുതൽ സാധാരണ ദൂരക്കാഴ്ചക്ക് മങ്ങലായിട്ടാണ് കാണാറുള്ളത്, ദൂരമുള്ള വസ്തുക്കൾ കാണില്ല. അത് നമ്മൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ രണ്ട് കണ്ണിനും പതുക്കെ പതുക്കണി തിമിരം വരാം, ചിലപ്പോൾ ഒരു കണ്ണിന് കൂടുതലായിട്ട് വരും, മറ്റേ കണ്ണിന് പതിയെ വരാം. ഈ വരുന്നത് ദിവസങ്ങൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും ഒക്കെ പതിയെ പതിയെ വരുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഇത് മനസ്സിലാക്കൂല, ഇങ്ങനൊരു മങ്ങൽ പോകാൻ പെട്ടെന്നൊരു ദിവസം മങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ പതിയെ പതിയെ വരുന്നോണ്ട് ഇത് മനസ്സിലാക്കാറില്ല. കാരണം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അവർ ഒരു കണ്ണ് അടക്കുമ്പോഴാണ് ശരിയാ മറ്റേ കണ്ണിന് കാഴ്ചയില്ലല്ലോ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് മങ്ങലാണ്. പിന്നെ ചില ആളുകൾക്ക് അവർ പറയാറുണ്ട് ഒരു മഞ്ഞിലേക്ക് നോക്കിയ പോലെ ഒരു ഫീല്, അത് മങ്ങലിന്റെ വേറൊരു ഭാഗമാണ്. പിന്നെ ഒരു ലൈറ്റിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പല കളറായിട്ട് തോന്നുന്ന പോലെ, അതല്ലെങ്കിൽ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നാലഞ്ചെണ്ണമായിട്ട്
1: പല കളറായിട്ട് തോന്നി,
2: പല എണ്ണമായിട്ട് കാണാം. ഇതൊക്കെയാണ് സാധാരണയായിട്ട്
1: സാധാരണ കേൾക്കലുണ്ട്. കണ്ണ് പാട കെട്ടാന്നുള്ള ഒരു ഒരു ലക്ഷണം കൂടി ഞാൻ
2: അത് അവർക്ക് ഒരു ഫീലാണ്. അവർ ചിലർ ഞങ്ങൾ ഒരു പാട കെട്ടിയാൽ ചിലർ ആകെ ഒരു മഞ്ഞ് മൂടിയ പോലെ, ചില ആകെ പുക പുകട്ട് മൂടുക.
1: അങ്ങനെ
2: പല സ്ഥലത്തു നിന്ന് പല ലാംഗ്വേജ് ആണ് ഇതിന് ആളുകൾ പറയാറുള്ളത്.
1: ശരി. അതുപോലെ തന്നെ ഈ തിമിരെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കേട്ടുകേൾവിയുള്ളൊരു സംഭവമാണ് ഈ വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. ഈ വെള്ളെഴുത്ത് തന്നെയാണോ തിമിരം, രണ്ടൊന്നാണോ, അല്ലെങ്കിൽ തമ്മിൽ വല്ല വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടോ?
2: തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാരണം അത് പല ആളുകളും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വെള്ളെഴുത്ത് എന്ന് പറയുമ്പോൾ ഓ എനിക്ക് തിമിരായില്ല, ഇനി ഓപ്പറേഷൻ ചെയ്യണോ എന്നുള്ള ചിന്ത പല ആൾക്കുണ്ടാവും. വെള്ളെഴുത്ത് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പ്രസ്ബയോപ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥക്കാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ലെൻസ്, ലെൻസിൻ്റെ ധർമ്മം എന്നുള്ളത് ശരീര കണ്ണിനകത്തേക്ക് വന്ന ലൈറ്റിനെ ഫോക്കസ് ചെയ്ത് റെട്ടിനിലേക്ക് കറക്റ്റ് പതിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫോക്കസ് ദൂരേക്ക് നോക്കുമ്പോഴും അടുത്തേക്ക് നോക്കുമ്പോഴും നമ്മളെ ലൈറ്റ് റൈസ് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ലെൻസ്. ഈ ലെൻസിൻ്റെ ഷേപ്പ് ചെറുതായിട്ട് മാറ്റിയിട്ടാണ്, ഇതിൻ്റെ കർവേച്ചർ കൂട്ടിയിട്ടും കുറച്ചിട്ടാണ് ഇതിനെ സഹായിക്കുന്നത്. അതിനെ സഹായിക്കുന്ന ഒരു ചെറിയൊരു മസിൽ, സിലിയറി മസിൽ കണ്ണിൻ്റെ ഈ ലെൻസിൻ്റെ ചുറ്റിലുണ്ട്. ഈ ലെൻസ് പ്രായമാകുമ്പോൾ ഈ മസിലിൻ്റെ ക്ഷീണം കൊണ്ട് ഈ ഷേപ്പ് മാറ്റുന്ന അവസ്ഥ കുറഞ്ഞു
1: കുറഞ്ഞു.
2: യെസ്, അത് കാരണം അടുത്തുള്ളത് കാണുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ ചെറിയ പ്രയാസം ഉണ്ടാകും. അപ്പോൾ കുറച്ച് വിട്ടു പിടിക്കേണ്ടി വരും, അപ്പോൾ കാണും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും
1: കുറച്ച് വിട്ടു പിടിക്കണം.
2: അങ്ങനെ നീട്ടി നീട്ടി പിടിച്ചിട്ട് പ്രായമുള്ള പേപ്പർ നീട്ടി പിടിച്ച് വായിക്കാൻ നമ്മൾ
1: ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
2: അപ്പോൾ അത് അതുപോലെ ഈ സൂചി നൂൽ കുറക്കാനൊക്കെ ആ പ്രായത്തിൽ പ്രയാസം. അപ്പോൾ അവർ നീട്ടി പിടിച്ച് ഞാൻ കാണും. സാധാരണ ആളുകൾക്ക് അതൊക്കെയാണ് പ്രയാസം പറയാനുള്ളത്. പേപ്പറിലെ ന്യൂസ് പേപ്പറിൽ ചെറിയക്ഷരം കാണില്ല, മൊബൈലിൽ ചെറുത് കാണാൻ പറ്റുന്നില്ല. പിന്നെ സ്ത്രീകളാണെങ്കിൽ കുട്ടികളെ തലയിൽ പേൻ നോക്കുമ്പോൾ പേൻ കാണാനുള്ള, അതൊക്കെയാണ് അവരുടെ ലക്ഷണമായിട്ട് പറയുന്നത്. അതാണ് ശരിക്കും ഈ പ്രസ്ബയോപ്യ അഥവാ വെള്ളെഴുത്ത് എന്നുള്ളത്. എന്നാൽ മറ്റൊരു തിമിരം ലെൻസിൻ്റെ സുതാര്യതയെ ബാധിക്കുന്ന, രണ്ടും ലെൻസിനെ റിലേറ്റഡ് സാധനമാണ്. പക്ഷെ ഒന്ന് ലെൻസിൻ്റെ ഷേപ്പിൽ ബലക്ഷയം വരുന്നതാണ്, മറ്റത് ഇതിൻ്റെ സുതാര്യത മാറ്റി ആധാര്യമാവുന്നതാണ്, ട്രാൻസ്പെറൻസി മാറ്റി ഒപ്പേക്ക് ആവുന്നതാണ്.
1: ഡോക്ടർ, അതുപോലെ തന്നെ തിമിരം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഇതിനെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് പറയാമോ?
2: സാധാരണ ആളുകൾ കണ്ണ് കാണാനില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഏകദേശം അവരുടെ പ്രായം നോക്കിയിട്ട് നമ്മൾ ഏകദേശം തിമിരാകും എന്നുള്ള ഊഹം ഉണ്ടാവും. പക്ഷേ നമ്മൾ ഊഹിക്കുന്ന ചില ആൾക്ക് തിമിരം ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മളെ കണ്ണിൻ്റെ അവസ്ഥ പറയണമെങ്കിൽ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കോർണിയ, കോർണിയൻ്റെ പുറകിലായിട്ട് ഒരു ആൻറ്റി ചേംബർ എന്ന് പറയും, അവിടെ കുറച്ച് ചെറിയ ദ്രാവകം ഉണ്ട് അക്വസ്യൂമർ എന്ന് പറയുന്നത്. അതിൻ്റെ പുറകിൽ നമ്മൾ ഐറിസ് എന്ന് പറയുന്ന കൃഷ്ണമണി എന്ന് പറയുന്ന കറുത്ത സ്ട്രക്ചർ, അതിൻ്റെ നടുക്കൊരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനാണ് പ്യൂപ്പിൾ എന്ന് പറയുക. ആ പ്യൂപ്പിളിൻ്റെ പുറകിലായിട്ടാണ് നമ്മളെ ലെൻസ് ഇരിക്കുന്നത്. ലെൻസിൻ്റെ പുറകിൽ പിന്നീട് കണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റി ഉള്ള വിട്രെസ്യൂമർ എന്ന് പറയുന്ന ഒരു ജെല്ലി, അതിൻ്റെ പുറകിലായിട്ടാണ് ഏകദേശം റെട്ടിന എന്ന് പറയുന്ന ഈ നേത്രാന്തര പടലം എന്ന് പറയുന്നത്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇനി നേത്രാന്തര പടലം എന്ന് പറയുന്ന റെട്ടിനെന്ന് പിന്നീട് കാഴ്ച ഞരമ്പോ അഥവാ ഒപ്റ്റിക് നേവ് പിന്നീട് ഈ ലൈറ്റ് റേസിനെ നമ്മളെ തലച്ചോറിലേക്ക് എത്തിക്കും. തലച്ചോറിൽ അത് നമ്മൾ ഇത് ലൈറ്റാണ്, ഇന്ന വസ്തുവാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഈ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാല് അത് കാഴ്ചനെ ബാധിക്കും. അപ്പോൾ ഒരാൾ കാഴ്ച കാണുന്നില്ല, കുറച്ച് കാലമായിട്ട് കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിമിരാവാം എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണില്ല. പിന്നീട് വിശദമായിട്ട് നോക്കുമ്പോഴാണ് നമ്മൾ എന്താണ് പ്രശ്നം മനസ്സിലാക്കാറ്.
1: ശരി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടെസ്റ്റുകൾ, ഇതെങ്ങനെയാണ് മനസ്സിലാക്കാനുള്ള വഴികൾ എന്നുള്ളത്?
2: യെസ്, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ഒന്നാമത് നമ്മൾ വിഷൻ കാഴ്ച ടെസ്റ്റ് ചെയ്യും, എത്രമാത്രം കാഴ്ച ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് പല ടൈപ്പുകളുണ്ട് വിഷ്, അതൊരു സാധാരണക്കാരന് മനസ്സിലാവാൻ തോന്നില്ല പല ടൈപ്പ് കാഴ്ചകളുണ്ടെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനി കാഴ്ച എത്രമാത്രം ഉണ്ട് നോക്കും. അതിനുശേഷം നമ്മൾ കൃഷ്ണമണി വികസിപ്പിച്ച് നോക്കാന്ന് പറയാനാണ്. കണ്ണിലൊരു തുള്ളിമരുന്ന് ഒഴിക്കും. ആ തുള്ളിമരുന്ന് ഒഴിച്ച് നേരത്തെ പറഞ്ഞ നമ്മൾ ഐറിസിൻ്റെ നടുക്കുള്ള ഗ്യാപ്പ് പ്യൂപ്പിൾ, ആ പ്യൂപ്പിളിൻ്റെ സൈസ് വലുതാക്കാൻ
1: വേണ്ടിയിട്ട്,
2: അതോ നേരത്തെ നമ്മൾ പറഞ്ഞ മസിലിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യാന്നുള്ള മരുന്ന് തരും. ആ മരുന്നിട്ടിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കണ്ണടച്ച് ഇരിക്കാൻ പറയും. അതിനുശേഷം നോക്കും, എന്നിട്ട് സ്ലിറ്റ് ലാമ്പ് എന്ന് പറയുന്ന ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയാം, അതിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തിമിരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ കഴിയും. പിന്നെ അതിൻ്റെ കൂടത്ത് വേറെ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ നേത്രാന്തര പഠനം അഥവാ റെട്ടിന, റെട്ടിനയ്ക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ഒപ്റ്റിക് നേവ് എന്ന് പറയുന്ന കാഴ്ച ഞരമ്പിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അപ്പം എന്താണ് പ്രശ്നം എന്നറിയാൻ ഈ പറഞ്ഞ കണ്ണിനകത്ത് കാഴ്ച വരുന്ന വെച്ചുള്ള ടെസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ചില ആളുകൾക്ക് ജസ്റ്റ് ടോർച്ച് അടിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും,
1: അറിയാൻ കഴിയും
2: അത് നല്ല
1: നമുക്ക്
2: ചില ആൾക്കെങ്കിലും കാരണം നല്ല പല ടൈപ്പ് ഞാൻ പറഞ്ഞു നേരത്തെ. ഈ ലെൻസിനൊരു എന്താ പറയുക ക്യാപ്സൂളുണ്ട്, അതിനകത്തൊരു കോർട്ടക്സ് ഉണ്ട്, അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്.
1: അപ്പൊ
2: ഈ കോർട്ടക്സിന് തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ നല്ല വെളുത്ത കളറായിട്ടുണ്ടാവും. അപ്പൊ നല്ല വെളുത്ത ലെൻസായിട്ട് നമുക്കങ്ങനെ ഒരു ടോർച്ച് അടിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും നല്ല തിമിരം ഉണ്ടെന്നില്ല. പക്ഷെ ചിലപ്പോൾ ഇയാൾക്ക് തിമിരം കാരണം ആവൂല കാഴ്ച തകരാറ്, ഞരമ്പിന്റെ തകരാറും
1: ഉണ്ടായേക്കാം.
2: അപ്പൊ അതൊക്കെ അറിയണമെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരും.
1: ഇതിന്റെ ഇത് പരിഹാരം എന്താണ്, പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
2: അതെ, തിമിരത്തിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, അത് സർജറിയാണ്. തിമിര ശസ്ത്രക്രിയ മാത്രമാണ്, തിമിരം അധാര്യമായ ലെൻസ് എടുത്തു കളഞ്ഞ് പകരം ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കുക എന്നുള്ളത്.
1: ലെൻസ് മാറ്റിവെക്കലാണ് അതിന്റെ പരിഹാരം. അതിന്റെ മരുന്നുകൾ കൊണ്ട് ഇതിന്
2: മരുന്നുകൾ പല ആളുകളും പഴയ കാലത്ത് കൊടുത്തിരുന്നു. അതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ നേരത്തെ പറഞ്ഞ കൃഷ്ണമണി വികസിപ്പിച്ച് ഇരിക്കാനുള്ള മരുന്ന് കൊടുക്കും. അപ്പൊ കുറച്ചുകൂടി വെളിച്ചം അകത്തേക്ക് പോകും, അപ്പൊ അവർക്ക് കുറച്ചൊരു ബെറ്റർ ആയ പോലെ തോന്നും. പക്ഷെ അതൊരു ശാശ്വത
1: പരിഹാരമല്ല,
2: സർജറി മാത്രമാണ്.
1: അപ്പൊ ഇതിന് സർജറി എങ്ങനെയാണ്, എത്ര തരം സർജറി ഉണ്ടെങ്കിൽ?
2: പണ്ട് കാലത്ത് ഈ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ കണക്കെടുക്കണേ ഇപ്പോഴും എത്രയോ കോടിക്കണക്കിന് ആളുകളെ ബാധിച്ച ഒരു അസുഖമാണ് തിമിരം എന്നുള്ളത്. അതായത് ഏകദേശം 12 മില്യൺ ആളുകളെ ഇന്ത്യയിൽ ബ്ലൈൻഡ് ആണെന്നാണ്. 12 മില്യൺ എന്ന് പറഞ്ഞാൽ 1.2 കോടി ആളുകൾ ഇന്ത്യയിൽ കണ്ണ് കാണാത്ത ആളാണ്. അതിന്റെ 80% കാരണം തിമിരമാണ്.
1: അപ്പൊ
2: അത്രയും ബാക്ക്ലോഗ് ഇപ്പോഴുണ്ട്.
1: ഡോക്ടർ, നമുക്ക് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൻ്റെ സമയം ഏകദേശം ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മളെ ഇന്നത്തെ ചർച്ച തിമിരവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അതിൻ്റെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ ചർച്ച പൂർണ്ണമായിട്ടില്ല. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മളോടൊപ്പം തിരൂർ ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ പി അബ്ദുൽ മാലിക് ആയിരുന്നു. ഡോക്ടർ, പീസ് റെഡിൻ്റെ വക പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പീസ് റെഡിൻ്റെ ആരോഗ്യചാരം മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്ത്.
3: പ്രായമായാൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഈ ഒരു ആരോഗ്യ വിചാരത്തിൽ പറഞ്ഞ ചില വിഷയങ്ങൾ ആളുകൾക്കുണ്ടാവും. അപ്പം ഇങ്ങനെ സംശയങ്ങളാണ്, ചിലപ്പോൾ അശ്രദ്ധമായി അശ്രദ്ധമായി പിന്നീട് കുറേ പ്രയാസപ്പെടും. അപ്പോൾ പിന്നെ ഓപ്പറേഷനിലേക്ക് വരെ എത്തും. നമ്മുടെ വീട്ടിലൊക്കെയും ഉപ്പാക്കും ഉമ്മാക്കൊക്കെയും ഓപ്പറേഷൻ പിന്നെ അങ്ങനെ വരും. അപ്പോൾ അതിന് മുന്നേ എന്ത് സാഹചര്യം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ റേഡിയോ വല്ലാത്ത ഉപകാരമാണ്. നമ്മൾ സംശയിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടികളാണ് ഓരോ തലത്തിലും തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പ്രാർത്ഥനാ പഠനത്തിലേക്കാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ ഭാഗം 1 ഇൻഷാല്ലാ സഫീർ അൽഹിക്കമിയാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാനും ചൊല്ലാനുമുള്ള ധാരാളം പ്രാർത്ഥനകളും ദിക്കറുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ദിനേന രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു തവണ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്പം വലിയ പ്രാർത്ഥനയാണ്, ഇൻഷാല്ലാ നമുക്ക് ഏതാനും എപ്പിസോഡുകളിലായി പഠിച്ചു പോകാം. പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട അക്ഷരം വഫവ്വൽതു എന്നുള്ളിടത്താണ്. വഫവ്വൽതു എന്നുള്ളിടത്ത് ദാദാണ്. ദാദ് എന്ന അക്ഷരം നാവിൻ്റെ ഇടതുഭാഗം ഇടതു പല്ലുകളിലോ അതല്ലെങ്കിൽ വലതുഭാഗം വലതു പല്ലുകളിലോ സ്പർശിക്കും തരത്തിൽ വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദ. ല എന്ന് വാവ് ചേർത്തുകൊണ്ട് ചില ആളുകൾ ഉച്ചരിക്കാറുണ്ടത് തെറ്റാണ്. ഫവ്വൽതു എന്നാണ്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സീ ഇലൈക വഫവ്വൽതു അംരീ ഇലൈക. അല്ലാഹുമ്മ അസ്ലംതു നഫ്സീ ഇലൈക വഫവ്വൽതു അംരീ ഇലൈക. ഞാൻ ഒരിക്കൽ കൂടി ഈ വാചകം ഉരുവിടാം, ശ്രദ്ധിച്ച് കേൾക്കണം. അതിനുശേഷം ഇൻഷാല്ലാ നമുക്ക് ഒരുമിച്ച് ഇത് ചൊല്ലിപ്പഠിക്കാം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സീ ഇലൈക വഫവ്വൽതു അംരീ ഇലൈക. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കേട്ട് ചൊല്ലണം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സീ ഇലൈക വഫവ്വൽതു അംരീ ഇലൈക. അല്ലാഹുമ്മ അസ്ലംതു നഫ്സീ ഇലൈക വഫവ്വൽതു അംരീ ഇലൈക. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ, അസ്ലംതു നഫ്സീ ഇലൈക, ഞാനിതാ എന്നെ സ്വയം പരിപൂർണമായി നിന്നിൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, നിന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ, എന്നെ പരിപൂർണമായി നിനക്കിതാ ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് സ്വമേധയാ യാതൊരു അധികാരമോ അതല്ലെങ്കിൽ എനിക്ക് സ്വമേധയാ യാതൊരു കഴിവുമില്ല. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പോലും എനിക്കറിയില്ല. ആ രൂപത്തിൽ എന്നെ ഇതാ പരിപൂർണമായും നിനക്ക് ഞാൻ കീഴ്പ്പെടുത്തി നൽകിയിരിക്കുന്നു. വഫവ്വൽതു അംരീ ഇലൈക, മാത്രവുമല്ല എൻ്റെ കാര്യങ്ങളിതാ അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചു നൽകുകയും ചെയ്തിരിക്കുന്നു. കിടക്കുമ്പോൾ നമ്മൾക്ക് സ്വമേധയാ ഉറക്കത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമ്മളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിനെ സമർപ്പിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അല്ലാഹുവിനെ എല്ലാം സമർപ്പിച്ച് അല്ലാഹുവിന് കീഴ്പ്പെട്ട് കൊടുക്കുന്നു എന്നാണ് പ്രാർത്ഥനയുടെ ആദ്യ വാചകത്തിലൂടെ പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സീ ഇലൈക വഫവ്വൽതു അംരീ ഇലൈക. ഈ പ്രാർത്ഥനയുടെ ഈ വാചകം ശ്രദ്ധിച്ച് പഠിക്കുക. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, പ്രാർത്ഥനാ പഠനത്തിൽ നാം ഇതുവരെ കേട്ടത് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. സഫീർ അൽ ഹിക്കമിയാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത്. ഇൻഷാല്ലാ ഇനി നമ്മൾ കുട്ടികളിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന കുട്ടികൾക്ക് വളരെയധികം വഴികാട്ടിയായിട്ടുള്ള പൂമരത്തണലിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടികളുടെ കൂട്ടുകാരനായ ഷമീൽ മഞ്ചേരിയും മൻസൂർ സലാഹിയുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. നന്മയിലേക്ക് നടന്നെടുക്കുക എന്ന വിഷയത്തിലുള്ള സംസാരത്തിലേക്ക് പോകാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ പൂമരത്തണലായി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. പതിവ് പോലെ പാട്ടും കഥകളും കളികളും ചിരികളുമൊക്കെയായി നമ്മുടെ പൂമരത്തണലിൽ ആരംഭിക്കുകയാണ്. നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാർ ഈ പൂമരത്തണൽ കേട്ടുകൊണ്ട് ഒരുപാട് നന്മകൾ ജീവിതത്തിലേക്ക് പകർത്തുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ് നമുക്കൊക്കെ ഉള്ളത്. അത്തരത്തിൽ തന്നെ ഇന്നും നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മുമ്പ് പല എപ്പിസോഡുകളിലായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഇന്നും നമ്മോടൊപ്പമുണ്ട്, മൻസൂർ. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് വേണ്ടി ഒരുപാട് പാട്ടുകളും കഥകളും അനുഭവങ്ങളും ഒക്കെയായി നമ്മോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കൂട്ടുകൂടിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്നും നമ്മോടൊപ്പം സംവദിക്കാനും കൂട്ടുകൂടാനുമായി മൻസൂർ നമ്മളോടൊപ്പം ഉണ്ട്. മൻസൂർ, ഇന്നത്തെ പൂമരത്തണലിലേക്ക് സ്വാഗതം.
6: എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മൻസൂർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കായി
7: ഒരു പാട്ടിങ്ങനെ കൊടുത്തു വന്നിരുന്നു അല്ലേ, അതിൻ്റെ അല്പം അല്പം ഭാഗങ്ങളായിക്കൊണ്ട്. അതിൽ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഒരു പാട്ടിലൂടെ നമ്മുടെ കൂട്ടുകാർക്ക് കിട്ടിയിരുന്നു. ഇനി ആ പാട്ടിൻ്റെ ബാക്കി ഭാഗം വല്ലതുമുണ്ടോ മൻസൂർ?
6: തീർച്ചയായും, വളരെ ഗൗരവത്തിൽ വളരെ ആഴത്തിൽ കൂട്ടുകാർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ കുറച്ച് വരികളാണ് ഇനി ആ പാട്ടിൽ ബാക്കിയായിട്ടുള്ളത്.
7: എങ്കിൽ അതുകൂടി നമുക്കൊന്ന് കേട്ടാലോ?
6: ഇൻഷാ അല്ലാഹ്.

0: അതെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ചുണ്ടുകൾ കൊണ്ട്, നാവുകൾ കൊണ്ടൊക്കെ നമ്മൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന് നമ്മൾ പഠിച്ച അതേ പാട്ടിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അതേപോലത്തെ ഒരാശയം ഉൾക്കൊള്ളുന്ന, എന്നാൽ കേൾക്കാൻ ഏറെ മനോഹരമായ ചില വരികളാണ് മൻസൂറിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇതിൻ്റെ വരികളിലേക്ക് വരുമ്പോൾ കൂട്ടുകാരെ, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ നാലു വരികളിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. എന്നുവെച്ചാൽ നമ്മുടെ കാലുകൾ കൊണ്ട് നമുക്ക് നടക്കാനും ഓടാനും ചാടാനുമൊക്കെ സാധിക്കുന്നത് നമുക്ക് രണ്ട് കാലുകൾ ഉള്ളത് കൊണ്ടാണല്ലോ. ആ കാലുകൾ കൊണ്ട് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻസൂർ.
1: സത്യത്തിൽ കാലുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത, ഒഴിവാക്കി വെക്കാൻ പറ്റാത്ത, നമ്മുടെ കണ്ണുപോലെ, കാതുപോലെ, ചുണ്ടുപോലെ, നാവുപോലെ അള്ളാഹു നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. സത്യത്തിൽ നമ്മുടെ കണ്ണിനെ കുറിച്ച് പറയുമ്പോഴും കാലിനെ കുറിച്ച് പറയുമ്പോഴുമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരുപാട് കൂട്ടുകാരെയാണ്. MS, അവരെ ശരിക്കും കണ്ടാൽ നമുക്ക് സങ്കടമാകും.
0: അതെന്താ?
1: അവരിൽ ചില കൂട്ടുകാരുടെ കൈകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാരുടെ കാലുകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാർക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല, കണ്ണു കാണാത്തവർ പോലും അവിടെയുണ്ട്. അവരുടെ അരികിലൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അവരുടെ മുഖത്ത് വിരിയുന്ന ആനന്ദം, നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും സംവദിക്കുമ്പോഴുമൊക്കെ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രതികരണമൊക്കെ MS, സത്യത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്.
0: തീർച്ചയായും, നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ വില പലപ്പോഴും മനസ്സിലാവില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് ഉണ്ടായിരുന്നത് എത്രയോ വലിയ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ ബോധ്യപ്പെടുക. ഒരു പക്ഷേ ചില സമയത്തൊക്കെ നമ്മുടെ കാലിന് എന്തെങ്കിലും അപകടമൊക്കെ പറ്റി, അങ്ങനെ പറ്റാതിരിക്കട്ടെ, ഏതെങ്കിലുമൊക്കെ സമയത്ത് കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിലൊക്കെ കാലിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പിന്നീട് നമ്മൾ ആ നടക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കാലിത്ര വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാറുള്ളത്. അതുകൊണ്ട് നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ ചെയ്യേണ്ടത് അങ്ങനെ കാലിന് വല്ലതും പറ്റിയതിന് ശേഷം അതിൻ്റെ വില തിരിച്ചറിയുന്നതിനു പകരം ഈ രണ്ടു നല്ല കാലുകൾ ഉള്ള സമയത്ത് നമ്മൾ ഈ പാട്ടിലെ വരികളിൽ കേട്ട പോലെ തന്നെ നമ്മുടെ നല്ല കൂട്ടുകാരുമൊത്ത് നല്ല വഴിയിലൂടെ നടന്നു നീങ്ങാൻ, എന്നുവച്ചാൽ നന്മകൾ കേൾക്കുന്ന നല്ല സദസ്സുകളിലെത്താൻ, അതുപോലെ ബാങ്കുലികൾ കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് നടന്നു വരാനൊക്കെയാണ് നമ്മുടെ കാലുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിന് മാതൃകയായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽ വഴി നമുക്ക് മുന്നിലുള്ളത്. എന്നുവെച്ചാൽ ഈ കാലുകൾ കൊണ്ട് നമ്മൾ ചീത്ത വൃത്തി നടക്കുന്ന ഒരു സ്ഥലത്തേക്കും നമ്മൾ പോകില്ല. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്തു പറയാം മൻസൂർ?
1: MS, കാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു താബിഈ പണ്ഡിതന്റെ ചരിത്രമാണ്. കൂട്ടുകാർക്ക് ആ ചരിത്രം കേൾക്കാൻ ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
0: തീർച്ചയായും.
1: അദ്ദേഹത്തിന്റെ പേര് ഉർവ എന്നായിരുന്നു. ഉർവ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുറിവ് സംഭവിക്കുകയാണ്. അങ്ങനെ ആ മുറിവ് വലുതായി വലുതായി അവസാനം അദ്ദേഹത്തിന്റെ കാൽ മുട്ടിന് മുകളിലായി മുറിച്ചു മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ അന്നത്തെ കാലം നമുക്കറിയാം, വലിയ ഹോസ്പിറ്റലുകളില്ല, ഇത്തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കാൽ മുറിച്ചു മാറ്റുന്നു. പച്ചക്ക് അദ്ദേഹത്തെ ഇഞ്ചക്ഷൻ ചെയ്ത് ബോധം മറച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
0: എന്തൊരു വേദനയായിരിക്കുമല്ലേ?
1: തീർച്ചയായും. അദ്ദേഹം ദിക്റുകളിലും ദുആകളിലുമൊക്കെ മുഴുകി. അങ്ങനെ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി. അവിടെയാണ് സത്യത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതായിട്ട് ആ ചരിത്രം മാറുന്നത്. ആ മുറിച്ചു മാറ്റിയ ആ കാലിന്റെ മുറിയെ അദ്ദേഹം കൈകളിലെടുത്ത് പറഞ്ഞ ചില വാചകങ്ങൾ
0: അതെന്തായിരുന്നു?
1: കാലേ, നീ സ്വർഗത്തിലേക്കുള്ളതാണ്. നിന്നെക്കൊണ്ട് ഒരു തിന്മയിലേക്കും ഞാൻ നടന്നെടുത്തിട്ടില്ല. നിന്നെത്തന്ന നാഥൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിലേക്ക്, എനിക്ക് അനുവദിച്ച കാര്യങ്ങളിലേക്ക് മാത്രമാണ് നീയുമായി ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. ആ നാഥൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്കും നീയുമായി ഞാൻ പോയിട്ടില്ല. ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ, നമുക്കും പറയാൻ കഴിയണ്ടേ ഈ ഒരു വാക്ക്? മരണത്തിൻ്റെ സമയത്ത്, നമ്മളെല്ലാവരും മരിച്ചു പോകുന്ന സമയത്ത്, നമ്മുടെ കൈകളോടും നമ്മുടെ അവയവങ്ങളോടും ഇല്ല, നീ സ്വർഗത്തിലാണ് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ.
0: തീർച്ചയായും അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ആ ചരിത്രം കേട്ട് കഴിഞ്ഞതുപോലെ, നമ്മുടെയൊക്കെ ഏതെങ്കിലും അവയവം ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ അള്ളാഹു അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരമൊരു സന്ദർഭത്തിൽ മുറിച്ചു മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഈ കൈകൾ കൊണ്ട്, ഈ കാലുകൾ കൊണ്ട്, അതല്ലെങ്കിൽ ഈ ഇന്ന അവയവം കൊണ്ട് അള്ളാഹുവെ ഞാൻ നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധിക്കോ കൂട്ടുകാരെ? അങ്ങനെ സാധിക്കുന്ന നല്ല കൂട്ടുകാരാവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പീസ് റേഡിയോ പൂമരത്തണലിലൊക്കെ കൃത്യമായി കേൾക്കുന്നതും പഠിക്കുന്നതുമൊക്കെ. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നതുപോലെ, നമ്മുടെ ഈ കുഞ്ഞു കാലുകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റായ കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ,
1: അയൽവക്കത്ത് പോയി ടി വി കാണാനും അതുപോലെയുള്ള മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂട്ടുകാരുടെ കൂടെ ഓടി നടക്കാനും, സിനിമാ തിയേറ്ററുകൾ പോലെയുള്ള, ഗാനമേള പോലെയുള്ള അങ്ങനെയുള്ള മോശമായ തിന്മകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലേക്കും നടന്നു പോകാതിരിക്കുന്നതോടൊപ്പം, ആലോചിച്ചു നോക്കൂ, MS എന്നും പൂമരത്തണലിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കാറുള്ളത് പോലെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് ഓടിയടുക്കുന്ന, അല്ലേ, ആ ഒരു കാലുകളായി നമ്മുടെ കാലുകൾ മാറണം. നമസ്കാരത്തിലേക്ക് ഓടിയടുക്കുന്ന, നന്മകളുടെ സദസ്സുകളിലേക്ക് ഓടിയടുക്കുന്ന, പൂമരത്തണലിൽ കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലേക്ക് ഓടിയടുക്കുന്ന, എല്ലാ അവസ്ഥയിലും നന്മകളിലേക്ക് പോകാനും നന്മകളിലേക്ക് എത്തുവാനും നന്മകളിലേക്ക് പടിപടിയായി കടന്നു ചെല്ലുവാനുമുള്ള ഒരവസരമായി നമ്മുടെ കാലിനെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം.
0: തീർച്ചയായും. അപ്പോഴേ നമുക്ക് ഈ കാലുകൾ കൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പാട്ടിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിച്ചാലോ മൻസൂർ?
1: അതെ,

0: മാഷാല്ലാ, മനോഹരമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന നല്ല വരികളാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ആശയവും നമുക്ക് ഒരു പക്ഷേ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ കൈകൾ. നമ്മുടെ കാലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ കണ്ണുകളെക്കുറിച്ച്, കാതുകളെക്കുറിച്ച്, നമ്മുടെ ചുണ്ടുകളെക്കുറിച്ച്, നാവിനെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതെല്ലാം നന്മയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തും കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മളത് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വരികളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത് നമ്മുടെ കൈകളെക്കുറിച്ചാണ്. ഈ കൈകളാൽ ഉണ്ടാവുന്ന തിന്മകൾ എന്തൊക്കെയാ മൻസൂർ?
1: കുഞ്ഞുകുട്ടികളുടെ കൈകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തു ഭംഗിയാണ് അവയ്ക്കല്ലേ?
0: അതെ,
1: ഇറുക്കി പിടിച്ചവർ അല്ലേ? എന്തു ഭംഗിയാണ്! സത്യത്തിൽ എത്ര സുന്ദരമായ കൈകളാണവ! പക്ഷേ ഒരൽപ്പം വളർന്നാൽ, അവർ നടക്കാൻ ആരംഭിച്ചാലൊക്കെ ആ കൈകൾ കൊണ്ട് കാട്ടിക്കൂട്ടുന്ന വികൃതി വേലകൾ പലപ്പോഴും അവരുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കുമൊക്കെ സങ്കടം തോന്നുന്ന, ചില ഉമ്മമാരൊക്കെ കരയുന്ന അല്ലേ? അപ്പോ ഏറ്റവും നല്ല രൂപത്തിലാണ് ആരെയും പ്രയാസപ്പെടുത്താതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആർക്കും യാതൊരു വിധത്തിലുള്ള വേദനയോ യാതനയോ ഉണ്ടാക്കാതെയാണ് സത്യത്തിൽ നമ്മൾ, നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്.
0: തീർച്ചയായും. അതല്ലാതെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുകയോ, അല്ലെങ്കിൽ ഒരാവശ്യവുമില്ലാതെ അവരെ ഇങ്ങനെ പിന്നിൽ നിന്ന് തോണ്ടുക, അതുപോലെ പിച്ചുക തുടങ്ങിയ അനാവശ്യമായ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാർ എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരുമായി തല്ലുകൂടുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ വലിയ ഒരു അപകടമായിട്ടുള്ള മോഷണം പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ കൈകൾ കൊണ്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് പിന്നെ എങ്ങനെയാണ് ആ സ്വർഗത്തിലെ ഒരുപാട് സുഖങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയുക? ഇങ്ങനെയുള്ള തിന്മകളായിട്ട് അങ്ങനെ മരിച്ചു പോയാൽ. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ ചെയ്യേണ്ടത് ഈ കൈകൾ കൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള തിന്മകളിൽ നിന്ന് നമ്മൾ പരമാവധി ഒഴിഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് നമ്മൾ പീസ് റേഡിയോ പൂമരത്തണലൊക്കെ കേൾക്കുന്ന നല്ല കൂട്ടുകാരല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ? പലപ്പോഴും ചില കൂട്ടുകാരൊക്കെ അല്ല മൻസൂർ, ഈ മറ്റുള്ള കൂട്ടുകാരുടെ എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ എന്തുമാവട്ടെ മോഷ്ടിക്കുന്ന അവസ്ഥയൊക്കെ വലിയ കുറ്റമല്ലേ അത്?
1: അതെ അതെ, പലപ്പോഴും നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ സ്കൂളിലെ സ്റ്റാഫ് റൂമിലിരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ചില പരാതികൾ. സാറേ, ഓൻ്റെ പെൻസിലെടുത്ത്, സാറേ അവനെന്നെ പിച്ചി, സാറേ അവളെന്നെ ഇടിച്ചു, ഇങ്ങനെയുള്ള കുറേ പരാതികൾ പല കൂട്ടുകാരുടെ അടുക്കൽ നിന്നും വരാറുണ്ട്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള ആളുകളോട് എല്ലാവർക്കും ഒരു എന്തോ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. പരിപൂർണാർത്ഥത്തിൽ അവരെ ഇഷ്ടപ്പെടാനോ, ആ ഒരർത്ഥത്തിൽ വളരെ സൗഹാർദ്ദത്തോടെ അത്തരത്തിലുള്ള കൂട്ടുകാരോട് സംസാരിക്കാനോ, കൂടാനോ പലപ്പോഴും കൂട്ടുകാരും നമ്മളുടെ അധ്യാപകരുമൊക്കെ മടി കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തമാശക്ക് മറ്റുള്ളവരുടെ പെൻസിലെടുക്കുന്ന, എറൈസർ എടുക്കുന്ന, ഷാർപ്നർ എടുക്കുന്ന കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ഒരിക്കലും തമാശക്കു പോലും പറ്റിക്കാൻ പോലും അല്ലേ, നല്ല ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്.
0: അതെ കൂട്ടുകാരെ, മോഷണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാം കണ്ട ഒരു തെറ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക കോടതിയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മൾ മോഷ്ടിച്ചു, നമ്മൾ കട്ടെടുത്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ കൈയിൻ്റെ മുൻഭാഗം ഉണ്ടല്ലോ, കൈപ്പത്തി എന്ന് പറയുന്ന ഭാഗം, അതവിടെ ഉണ്ടാവില്ല. അത് മുറിച്ചു കളയണമെന്നാണ് ഇസ്ലാമിക വിധിപ്രകാരം അവർക്കുള്ള ശിക്ഷ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ എത്ര ചെറുതോ വലുതായ എന്തു വസ്തുവുമാകട്ടെ നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഈ കൈപ്പത്തി പോലും മുറിച്ചു കളയേണ്ട അത്രയും വലിയ ഗൗരവമുള്ള ഒരു തെറ്റാണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മളവിടെ മനസ്സിലാക്കണം. നമ്മളിവിടെ അങ്ങനെയുള്ള ഇസ്ലാമിക കോടതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ശിക്ഷകളില്ല. മറിച്ച് നമ്മുടെ അധ്യാപകരുടെ അടിയിലോ അല്ലെങ്കിൽ ചീത്ത പറച്ചിലോ ഒക്കെ ഒതുങ്ങിയേക്കാം. പക്ഷേ അത് വലിയ ഗൗരവമേറിയ ഒരു തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്ര ചെറുതായാലും നേരത്തെ മൻസൂർ സൂചിപ്പിച്ച പോലെ പറ്റിക്കാനാണെങ്കിലും അതല്ലെങ്കിൽ ഒന്ന് അവനെ പേടിപ്പിക്കാനാണെങ്കിലും ഒന്നും അത്തരത്തിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ വസ്തുക്കളൊന്നും അവരുടെ അനുവാദമില്ലാതെ, അത് നമ്മുടെ കൂട്ടുകാരായാലും കൂട്ടുകാരല്ലെങ്കിലുമൊക്കെ അവരുടെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്. അങ്ങനെയുള്ള കൂട്ടുകാരെ മാത്രമേ നമുക്ക് നല്ല കൂട്ടുകാരായി പരിഗണിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾ ഈ കൈകൾ കൊണ്ട് വാരിയെറിയണമെന്നാണ് പാട്ടിൽ പറഞ്ഞത്. എന്താ വാരിയെറിയേണ്ടത്? നന്മയിൽ കുരുത്തമൊട്ടുകൾ എന്ന് വെച്ചാൽ എന്താ? എന്താ മൻസൂർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: നമ്മുടെ ഭൂമരത്തണലിൽ കൂട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ നമുക്ക് പറയാൻ കഴിയും. നിസ്സാരമെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയാലും വളരെ വലിയ പ്രതിഫലങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, എല്ലാവരോടും നല്ല രൂപത്തിൽ വർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന ഒരു വിലയേറിയ ഉപദേശം അല്ലേ? ഒരു സ്വഹാബി പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, ആരാണ് ഏറ്റവും നല്ല മുസ്ലിം? എന്താ പ്രവാചകൻ കൊടുത്ത മറുപടി? അവൻ കൃത്യമായി നമസ്കരിക്കുന്നവൻ. ആണോ? അല്ല, അങ്ങനത്തെവർ തന്നെയാണ് നല്ല മുസ്ലിം. പക്ഷെ എന്നാലും ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത് തൻ്റെ കൈ കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന്, നാവ് കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് മറ്റുള്ളയാളുകൾ രക്ഷപ്പെടുന്നവനായിട്ടുള്ള മുസ്ലിമാരാണോ അവൻ്റെ ഇസ്ലാമാണ് ഏറ്റവും നല്ല ഇസ്ലാം എന്ന് അല്ലേ? അപ്പൊ ആ രൂപത്തിൽ ഒരു പ്രയാസവും ഒരാൾക്കും വരുത്താതെ, എന്നാൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ മുഴുവൻ സമൂഹത്തിലേക്ക് വാരി വിതറി മുന്നോട്ടു പോകുവാൻ കൂട്ടുകാർ ശ്രമിക്കണം. ചെറിയ കാര്യങ്ങൾ അല്ലേ? പാവപ്പെട്ടവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സഹായിക്കാൻ, അവർക്ക് സഹായകമായി നമ്മുടെ കയ്യിലുള്ള നമ്മൾ മിഠായി വാങ്ങാൻ മാറ്റിവെച്ച, ചോക്ലേറ്റ് വാങ്ങാൻ, മഞ്ച് വാങ്ങാൻ ഒക്കെ മാറ്റിവെച്ച ചെറിയ ചെറിയ നാണയത്തിട്ടുകൾ ഉപ്പയോട് പറഞ്ഞ്, ഉമ്മയോട് കുശുമ്പ് കാണിച്ച് എനിക്ക് വേണം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിവെച്ച ആ നാണയത്തിട്ടുകൾ നമ്മുടെ കൈ നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടി വരുന്നവരുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു ആനന്ദം അല്ലേ? അതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ശീലിക്കേണ്ട ചില സംഗതികളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ വളരെ നിസ്സാരമായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, ഒരുപാട് കാര്യങ്ങൾ. ഒരു പക്ഷേ ഈ ഒരു എപ്പിസോഡിലല്ലാതെ ഒരു 10 എപ്പിസോഡിൽ പൂമരത്തണലിൽ പറഞ്ഞാലും തീരാത്ത നന്മകൾ നമ്മുടെ ഈ കുഞ്ഞു കരങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതെല്ലാം അറിഞ്ഞും കേട്ടും പഠിച്ചും ചോദിച്ചും നന്മയുടെ വാക്താക്കളായി നന്മ വാരി വിതറുന്നവരായി ജീവിക്കാൻ കൂട്ടുകാരെ നമുക്ക് സാധിക്കണം.
0: അതോടൊപ്പം മൻസൂർ, നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് പകർന്നു നൽകാവുന്ന വളരെ വലിയ ഒരു അറിവാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന നന്മകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവിടെ നമ്മുടെ വീട്ടിലെ ഉപ്പയും ഉമ്മയുണ്ടല്ലോ, പ്രത്യേകിച്ച് ഉമ്മ. ഉപ്പ ഒരു പക്ഷേ രാവിലെ ആയാൽ ജോലിക്ക് പോയി, പിന്നീട് വൈകിട്ട് വരുന്ന അവസ്ഥയാവും പൊതുവേ ഉണ്ടാവുക. നമ്മുടെ ഉമ്മ വീട്ടിലങ്ങനെ പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ തിരുമ്പണം, നമ്മുടെ വീട് വൃത്തിയാക്കണം, അതിനിടയ്ക്ക് ഓരോ സമയത്തും ഭക്ഷണം വെക്കണം, അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ ജോലികൾ ചെയ്യുന്ന നമ്മുടെ ഉമ്മയില്ലേ, ആ ഉമ്മക്ക് നമ്മുടെ ഈ കൈകൾ കൊണ്ട് ഒരു സഹായം ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ സത്യത്തിൽ അതൊരു വലിയൊരു പുണ്യമല്ലേ? ആ പുണ്യം നമ്മൾ ശരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യണം. പലപ്പോഴും എന്തെച്ചാൽ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ കളിയെക്കുറിച്ച് ആലോചിച്ചും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നേരം പോക്കുകളെക്കുറിച്ചൊക്കെ ആലോചിച്ചും അത് പലപ്പോഴും ചെയ്തു കൊടുക്കാറില്ല. അതല്ലെങ്കിൽ ഒരു നല്ല മനസ്സോടുകൂടി ചെയ്യാറില്ല. അത് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ മൻസൂർ?
1: തീർച്ചയായും. പല കൂട്ടുകാരും നമ്മൾ കണ്ടിട്ടുണ്ട്, സ്കൂളൊക്കെ വിട്ടുവന്നാൽ വേഗക്കൂരി അങ്ങോട്ട് എറിഞ്ഞ്, യൂണിഫോമൊക്കെ അഴിച്ച് ഇങ്ങോട്ട് എറിഞ്ഞ് ഉടനെ കളിക്കാൻ അങ്ങോട്ട് ഓടും. അവരുടെ പുസ്തകം നല്ല രൂപത്തിൽ ഒതുക്കിയെടുത്തു വെക്കാൻ അവർക്കറിയില്ല. അതുപോലെ തന്നെ വസ്ത്രമൊക്കെ അലക്കാനുള്ള വസ്ത്രം ഒരു ഭാഗത്ത് കൂട്ടിവെക്കാൻ, അലക്കി വെച്ച വസ്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയായി മടക്കി വെച്ച് റൂമും സ്റ്റഡി ടേബിളും എല്ലാം നല്ല ഭംഗിയിൽ വൃത്തിയിൽ അടുക്കോടെ ചിട്ടയോടെ, ആര് എപ്പോ വീട്ടിലേക്ക് വന്നാലും ഹാവ് എന്ത് സുന്ദരമായ റൂം, എന്ത് സുന്ദരമായ സ്റ്റഡി ടേബിൾ, എത്ര അടുക്കും ചിട്ടയുമുള്ളവനാണ് ഈ കുഞ്ഞ് എന്നു ആളുകൾക്ക് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള അടുക്കും ചിട്ടയും വൃത്തിയും. എം എസ് സൂചിപ്പിച്ച പോലെ ഉമ്മയെ പ്രയാസപ്പെടുത്താതെ, ജോലി ഭാരങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മയ്ക്ക് ഇരട്ടി ജോലികൾ ചെയ്യിക്കാതെ സ്കൂളിൽ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് ശരീരം മൊത്തം ചെളിയായി ആകെ വിയർത്തൊലിച്ച് ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഒക്കെ വീട്ടിലേക്ക് വരുന്ന മക്കളെ നമുക്ക് കാണാം. അതിൽ നിന്നൊക്കെ മാറി വൃത്തിയുള്ള, എല്ലാവരാലും ആ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന, ആർക്കും പ്രയാസമായി വർത്തിക്കാത്ത ഏറ്റവും നല്ല കൂട്ടുകാരായി മാറുവാൻ കൂടി ഈ വരികൾ നമുക്ക് പ്രചോദനമേകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവികൾക്കും, അത് മനുഷ്യരെന്നു മാത്രമല്ല മറ്റുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ നമ്മുടെ കൈകൾ കൊണ്ടാവുന്ന ഉപകാരങ്ങൾ ചെയ്യുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന ഉപദ്രവങ്ങൾ ഒഴിവാക്കുന്ന നല്ല കൂട്ടുകാരായി മാറാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് ഈ വരിയിൽ നിന്ന് കിട്ടുന്നത് അല്ലേ?
1: എം എസ്, സത്യത്തിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ കടുത്ത വേനലിൽ സത്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ അല്ലേ? നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം വെച്ചാൽ, ഒരല്പസമയത്തേക്ക് നമ്മൾ മാറി നിന്നാൽ എത്രയോ പറവകൾ പാറി വന്ന് അതിൽ വന്ന് സന്തോഷത്തോടെ കലപില ശബ്ദങ്ങളുണ്ടാക്കി കുടിക്കുന്നതും കുളിക്കുന്നതും

0: ഇരിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്.
1: തീർച്ചയായും അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യരാവട്ടെ മനുഷ്യരിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ ഉപ്പ അവർക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്തുകൊണ്ട് നല്ല കൂട്ടുകാരാവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കാൻ സമയമായിരിക്കുകയാണ്. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് നമ്മളുമായി സംവദിച്ചതും കൂട്ടുകൂടിയതുമൊക്കെ മൻസൂറായിരുന്നു. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി കൂടുതൽ വിശേഷങ്ങളുമായി സംവദിക്കാനെത്താമെന്ന പ്രതീക്ഷയിൽ ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: കൂട്ടുകാരെ, ഈ വിഷയം ഇങ്ങനെ കേട്ടിട്ട് വല്ലാത്ത സന്തോഷത്തിലാണ്. ഷെമീൽഖാൻ്റെയൊക്കെ ആ അവതരണം ഉണ്ടല്ലോ, അതൊക്കെ ആ കുട്ടികളങ്ങനെ പിടിച്ചിരുത്തും. പക്ഷേ എനിക്ക് ശ്രോതാക്കളോട് ചോദിക്കാനുള്ള, കുട്ടികളൊക്കെ ഇത് കേട്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്, പക്ഷേ എന്നാൽ പോലും എന്താണ്, സ്കൂളൊന്നുമില്ല. മക്കളെന്തെന്ത് ചെയ്യണം? റിവൈൻഡ് എന്നാണെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യണം? കേൾപ്പിക്കണം എന്നുള്ളതാണ്, നന്മയിലേക്ക് നടന്നിടക്കുക എന്നുള്ള മക്കളോട് നാം പറയാൻ മനസ്സിൽ കണ്ട ചില വിഷയങ്ങളാണ് അദ്ദേഹം ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത്. ഇൻഷാല്ലാ.

0: നുറുങ്ങുകളാണ്. ഓക്കെ, പ്രവാസ ജീവിതം എന്ന ഹാരിസ് ഫാരിസ് വേറ്റുമ്മലിൻ്റെ അല്ലേ പേര് നല്ല രസമുണ്ടല്ലേ, ഹാരിസ് ഫാരിസ് വേറ്റുമ്മൽ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ രചനയാണ് ഇന്ന് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകുന്നത്.
1: ദുബായിൽ നിന്ന് വിമാനത്തിൽ കയറുമ്പോൾ തന്നെ ബാബു മാസ്കും ഗ്ലൗസും ധരിച്ചിരുന്നു. പാസ്പോർട്ടും ടിക്കറ്റും അടങ്ങിയ എല്ലാ രേഖകളും കസ്റ്റംസ് ക്ലിയർ ചെയ്തതിനു ശേഷം ഇരിപ്പിടത്തിൽ പോയിരുന്നു. യാത്ര പുറപ്പെടാൻ നേരത്തെ അറിയിപ്പോടെ അകലം പാലിച്ചുകൊണ്ട് എല്ലാവരും ക്യൂവിൽ വരിവരിയായി വിമാനത്തിലേക്ക്. അനുവദിച്ച ഇരിപ്പിടത്തിൽ എയർ ഹോസ്റ്റസ് ബാബുവിനെ കൊണ്ടിരുത്തി. ജനാലയുടെ അരികിലാണ് ബാബുവിന് സീറ്റ് കിട്ടിയത്. അത് വലിയ ഒരാശ്വാസമായി തോന്നി. സീറ്റ് ബെൽറ്റ് ധരിച്ച ഉടനെ ബാബു മയക്കത്തിലേക്ക് കണ്ടു. തലേദിവസം തീരെ ഉറങ്ങിയിരുന്നില്ല. നാട്ടിലേക്ക് പോവുകയല്ലേ, പലതരം ചിന്തകൾ മനസ്സിനെ അലട്ടിയിരുന്നതിനാൽ ഉറക്കം തീരെ വന്നില്ല. ഭക്ഷണവുമായി എയർ ഹോസ്റ്റസുകളുടെ സാർവിളിയിൽ ഒന്നു ഞെട്ടിപ്പോയി. വിശപ്പ് തീരെ ഇല്ലായിരുന്നു, എങ്കിലും ഒരു കപ്പ് ചായ മാത്രം കുടിച്ചു. ജനാലയിലൂടെ ആകാശക്കുടക്കീഴിലെ മേഘപ്പരപ്പിൽ നോക്കിയിരുന്ന് തന്റെ ചിന്താശകലങ്ങളുടെ മാന്ത്രിക ചെപ്പ് മനസ്സിൽ മെല്ലെ മെല്ലെ തുറക്കുകയായി. താൻ ആദ്യമായി ദുബൈയിൽ കാലുകുത്തിയത് എയർപോർട്ടിൽ നിന്നും നേരെ റൂമിലേക്ക് തന്റെ ചേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്, കുളി കഴിഞ്ഞ് ഉടുപ്പൊക്കെ മാറി നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോയത്, ലാൻഡ് ഫോണിൽ കുറേയധികം നേരം കുത്തിക്കളിച്ചതിനു ശേഷമാണ് മറുകരെ റിംഗിംഗ് ശബ്ദം കേട്ടത്. ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ, ഉമ്മാ ഞാൻ ദുബായിലെത്തിയെന്ന് സുഖം തന്നെ, ഇനി എല്ലാ കാര്യങ്ങളും എഴുത്തിലറിയിക്കാം. ഇത്രയും വാചകങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീരുമ്പോഴേക്കും നാട്ടിലെ ഇന്നത്തെ കണക്കിൽ രൂപ 250 കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും ആശ്രയം എഴുത്തുകളിലൂടെ മാത്രം. തൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പരിഭവങ്ങളും പരാധീനതകളും കുറിച്ചിടുന്നതും കണ്ണീരിൻ്റെ നനവുള്ള ആ കടലാസു തുണ്ടുകളിലൂടെയാണ്. ഗൾഫിൽ പുതുതായി വരുന്നവർ ആദ്യമായി വാങ്ങുന്നതും ലെറ്റർ പാഡും കവറും നല്ലൊരു പേനയുമായിരിക്കും. തൻ്റെ കട്ടിലിൽ പോയിരുന്ന് എഴുതാൻ തുടങ്ങും. റൂമിൽ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടെഴുതും. ആ ചെറിയൊരു കട്ടിലും അതിൻ്റെ ഇടവഴിയുമായി പിന്നീടവൻ്റെ ലോകം. അയച്ച എഴുത്തുകളുടെ മറുപടിക്കാണ് പിന്നീടുള്ള കാത്തിരിപ്പ്. ഉമ്മയുടെ എഴുത്താണെങ്കിൽ അവസാനത്തെ രണ്ടുവരി വാചകങ്ങൾ, പ്രിയപ്പെട്ട മോനെ, നിനക്കവിടെ സുഖം എന്നു കരുതുന്നു. നീ പോയതിൽ പിന്നെ ഉമ്മാക്കൊരു സമാധാനവുമില്ല. നിന്റെ കുഞ്ഞുപെങ്ങൾ എപ്പോഴും നിന്നെ ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്.

0: ഇത്രയും എഴുതി നിർത്തുന്നു. നിന്റെ മുഖം മുത്തിക്കൊണ്ട് സ്വന്തം ഉമ്മ. ഈ വാചകങ്ങൾ പലവരും ആവർത്തിച്ചു വായിക്കും. ഇറ്റുവീണ കണ്ണുനീർ തുടച്ചുകൊണ്ട് വീണ്ടും ജോലിസ്ഥലത്തേക്കായി വണ്ടി കാത്തുനിൽക്കും. വിമാനത്തിലെ അനൗൺസ്മെന്റ് കേട്ട് ചിന്തയിൽ നിന്നും ഉണർന്നു. എല്ലാവരും വിമാനത്തിൽ നിന്നിറങ്ങി. ആരും എതിരേൽക്കാൻ വരരുതെന്ന് പറഞ്ഞതിനാൽ നേരെ ആംബുലൻസിലായിരുന്നു യാത്ര. നിരീക്ഷണ കാലഘട്ടം 28 നാളുകളാണെന്നും എല്ലാവരും നന്നായി സഹകരിക്കണമെന്നും അധികൃതർ യാത്രയിൽ ഓർമ്മിപ്പിച്ചു. വീടും കഴിഞ്ഞ് ഒരു നാഴിക അകലത്താണ് നിരീക്ഷണ കേന്ദ്രം. വീടെത്താറാവുമ്പോഴേക്കും പുറത്തു തന്നെയായി നോക്കിയിരുപ്പ്. ഭാര്യയും മക്കളും തന്റെ വരവും പ്രതീക്ഷിച്ച് ഗേറ്റിനു മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. കുഞ്ഞുമോളെ അങ്ങ് ദൂരെ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്നെടുത്ത് മുത്തം കൊടുക്കണമെന്നാശിച്ചുപോയി. മുന്നോട്ടു നീങ്ങുന്ന ആംബുലൻസിൽ നിന്നും കണ്ണെടുക്കാതെ കൈവീശി കാണിച്ച് അകലും വരെ മോളെ തന്നെ നോക്കിയിരുന്നു. വാഹനം നിരീക്ഷണ കേന്ദ്രത്തിലെത്തി. ആഴ്ചകൾ രണ്ടു കഴിഞ്ഞു. ഇതിനകം എന്റെ 2-3 ടെസ്റ്റുകൾ എടുത്തു. അതിന്റെ ഫലം വന്നു. എല്ലാം നെഗറ്റീവ്. അങ്ങനെ 26 ദിവസം കൊണ്ട് എല്ലാ ടെസ്റ്റുകളും പൂർത്തിയായി. നാളെ കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന അധികൃതരുടെ വാക്കിൽ ബാബുവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിറ്റേ ദിവസം രാത്രി നേരത്തെ തന്നെ ബാബു ഉറങ്ങാൻ കിടന്നു. അതിരാവിലെ ഉണരണം. 27 നാളുകളായില്ലേ ദുബൈയിൽ നിന്നും നാട്ടിലെത്തിയിട്ട്. ഭാര്യയും മക്കളുമൊക്കെ കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ. അതിരാവിലെ ഉണരാറുള്ള ബാബു നേരം 8 മണി കഴിഞ്ഞിട്ടും എഴുന്നേറ്റില്ല. കൂടെയുള്ളവർ തട്ടിവിളിച്ചു. ഡോക്ടർ വന്ന് കൈഞരമ്പുകൾ പിടിച്ചു നോക്കി. ബാബു ഉണർന്നില്ല. ബാബു നിരീക്ഷണകാലവും കാത്തു നിൽക്കാതെ പടച്ചവന്റെ കാവലിലേക്ക്. ആരോടും പറയാതെ ആരോടും ചോദിക്കാതെ മടക്കയാത്ര തിരിച്ചിരിക്കുന്നു. എപ്പോൾ തീർന്നു പോകുമെന്നൊരു നിശ്ചയവുമില്ലാത്ത ഓട്ടമാണ് ജീവിതം. ഓർമ്മകളാണ് ബാക്കി വയ്ക്കുന്ന ഒരേയൊരു സമ്മാനം. സന്തോഷത്താൽ കണ്ണു നനയുന്ന ഒരോർമ്മയായി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിലെങ്കിലും നമ്മൾ ബാക്കിയാവട്ടെ. നോവും നൊമ്പരവുമായി ഓരോ ദിനങ്ങൾ വിട പറയുമ്പോൾ അകലെ എവിടെയോ വിരിയുന്ന പ്രതീക്ഷയുടെ നേർത്ത കിരണങ്ങൾ തേടിയുള്ള പ്രയാണമാണ് ഓരോ പ്രവാസിയുടെ ജീവിതവും.
1: മാഷാ, നുറുങ്ങുകളിൽ നമ്മൾ സാധാരണ കേൾക്കാറുള്ള ചില രചനകളുടെ ശബ്ദ ആവിഷ്കാരമാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഹാരിസ് ഫാരിസ് വേറ്റുമൽ എഴുതിയിട്ടുള്ള പ്രവാസ ജീവിതം എന്ന രചനയുടെ മൻസൂർ അലി മണ്ണാർക്കാട് നൽകിയ ശബ്ദമായിരുന്നു.
2: ഓക്കെ, ജീവിതത്തിലെ പ്രവാസ ജീവിതം അത് സഹിച്ചവർക്ക്,
1: അതെ അതെ,
2: അതല്ലെങ്കിൽ അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഫീലിംഗ് അറിയുള്ളൂ. ഓക്കെ, അള്ളാഹു തആല അങ്ങനെ കഷ്ടപ്പെട്ട് കുടുംബം നോക്കി കുറേ ആളുകളുണ്ട്. അള്ളാഹു തആല അവർക്ക് അതിൻ്റെ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ.
1: അമീൻ. ഇൻഷാല്ലാ, റേഡിയോ വൈബ്സിലിൽ നമ്മൾ ഒരു പഠനാർഹമായ സെഷനിലേക്ക് പോവുകയാണ്. അസ്മാഉൽ ഹുസ്ന.
2: അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഇൻഷാല്ലാ ആ ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതോടൊപ്പം നമുക്കുണ്ടാക്കി തീർക്കേണ്ട ചില സ്വഭാവ സംസ്കരണങ്ങളും അതുപോലെ തന്നെ വിശ്വാസരംഗത്തും നമ്മുടെ രഹസ്യ ജീവിതത്തിലുമെല്ലാം ആ നാമങ്ങളുടെ തേട്ടങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം എന്നതുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം ഇത് ആ അർത്ഥത്തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ കാണാതെ പഠിക്കുക എന്നതും കരുണീയമായ കാര്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നാം പഠിക്കുന്ന നാമം അൽ ഖദീർ എന്ന നാമത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ പലതവണ ആവർത്തിച്ചു വന്ന ഹദീസുകളിൽ ധാരാളമായി കാണാൻ സാധിക്കുന്ന ഒരു നാമമാണ് അൽ ഖദീർ എന്നുള്ളത്. എന്താണ് അൽ ഖദീർ എന്ന നാമത്തിൻ്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ കഴിവ് മികച്ചു നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ കഴിവിനെ തോൽപ്പിക്കാൻ, അൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കഴിവിനേക്കാൾ കഴിവുള്ള മറ്റൊരു സൃഷ്ടി അല്ലെങ്കിൽ മറ്റൊരു വസ്തു, ഒരു ജീവി അല്ലെങ്കിൽ ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ കഴിവിനോളമില്ല. അങ്ങനെയുള്ള പരിപൂർണമായ കഴിവുള്ള, അങ്ങേറ്റം മികച്ചതായ കഴിവുള്ള, ഏറ്റവും എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അള്ളാഹുവിൻ്റെ കഴിവ്. ഈ ഉലകത്തിലെ ഒന്നിനും തോൽപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള കഴിവാണ് അള്ളാഹുവിൻ്റെ കഴിവ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് അള്ളാഹു അൽ ഖദീർ എന്ന നാമം നമ്മെ പഠിപ്പിക്കുന്നത്. ആ വിഷയം ഊന്നി പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ഖദീറാണ് എന്ന് പലതവണ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കഴിവിനെ അറിയലും അത് മനസ്സിലാക്കലും അത് സമ്മതിക്കലും അതോടൊപ്പം അവൻ്റെ കഴിവിൽ നിന്ന് ചോദിക്കലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ബാധ്യതയായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യഖ്ലുഖുമാ യശാ വഹുവൽ അലീമുൽ ഖദീർ. അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രകാരം അവൻ സൃഷ്ടിക്കുന്നു. നമ്മുടെ ഈ ജനനമെന്നുള്ളത് നാം ഒരിക്കലും ഉദ്ദേശിച്ചതോ മുൻ പ്ലാൻ ചെയ്തതോ ഒന്നുമല്ല. നമ്മുടെ ഉമ്മമാർ തീരുമാനിച്ചതല്ല, നമ്മുടെ ഉപ്പമാർ തീരുമാനിച്ചതല്ല, മറിച്ച് നമുക്ക് ഈ രൂപം നൽകണമെന്നുള്ളതും ഈ വർണ്ണം നൽകണമെന്നുള്ളതും ഇതുപോലെയുള്ള ശരീര ഭംഗിയോ അല്ലെങ്കിൽ നീളം, അതുപോലെ തന്നെ കുറിയവൻ അല്ലെങ്കിൽ കുറച്ച് വണ്ണമുള്ളത് മെലിഞ്ഞത്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ലോകത്തുള്ള സർവ്വ സൃഷ്ടികളെയും വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മനുഷ്യൻ്റെ വിരളിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? നമ്മുടെ വിരളിൻ്റെ ഈ അടയാളങ്ങൾ പോലും, വിരളടയാളങ്ങൾ പോലും ഒരിക്കലും ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ പോലെ ആകുന്നില്ല. അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിക്കുന്നു. അങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനുമാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ 30 പ്രാവശ്യം ആവർത്തിച്ചു വന്ന വചനമാണ് ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും ഖദീറാകുന്നു, കഴിവുറ്റവനാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് 30 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാത്തിനും, ഒന്നിനും അശക്തനല്ല, ഒന്നിനും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ കഴിവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒരു സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ അള്ളാഹു കാഫിനും നൂനിനും ഇടയിലാണ് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിപ്പിൻ്റെ സമയം എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതായത് കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്നു എന്നാണ്. അത്രയും കഴിവുറ്റവനാണ് അള്ളാഹു. അതാണ് അൽ ഖദീർ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഹദീസിലാകട്ടെ നമുക്ക് ധാരാളമായി ഈ നാമത്തെ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും പഠിപ്പിച്ച ഹദീസിൽ അൽ ദിക്റിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെയും അള്ളാഹുവിൻ്റെ അൽ ഖദീർ എന്ന നാമം, അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ടാണ് അള്ളാഹുവിൻ്റെ ആ ഖദീർ എന്ന നാമത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അതിൻ്റെ വിശദീകരണം എന്നോളം അവിടെ പ്രവാചകൻ ഒന്നുകൂടി നമ്മുടെ വിശ്വാസരംഗത്തെ ഉറപ്പിക്കാൻ, നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കാൻ, അള്ളാഹുവിലുള്ള തവക്കുലിനെ ഉറപ്പിക്കാൻ ഒന്നുകൂടി പഠിപ്പിച്ചു. അല്ലാഹുമ്മല്ല മാനിഅ ലിമാ അതൈത. ഇത് നമ്മൾ നിസ്കാരത്തിന് ശേഷം പറയുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. ഈ പ്രാർത്ഥന നമ്മൾ നിസ്കാരത്തിന് ശേഷമാണ് പറയുന്നത്. അവിടെ എന്താ പ്രഖ്യാപിക്കുന്നത്? അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി അതിനെ പറയാണ്, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സംഭവം എനിക്ക് നൽകാൻ ഉദ്ദേശിക്കുകയും അള്ളാഹു അത് തടയാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും വിചാരിച്ചത് നടക്കുകയില്ല, അള്ളാഹു വിചാരിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ. അതുപോലെ അള്ളാഹു തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഈ ലോകത്തുള്ള ഒരു ശക്തികൾക്കും സാധ്യമല്ല. അങ്ങനെയുള്ള ഖദീറായ അള്ളാഹു ലോകത്തുള്ള സർവചരാചരങ്ങളുടെയും കഴിവ് അള്ളാഹുവിൻ്റെ കഴിവിനേക്കാൾ മികച്ചതല്ല. എന്നാൽ എല്ലാ ചരാചരങ്ങളുടെയും കഴിവിനേക്കാളും മികച്ചതാണ് അള്ളാഹുവിൻ്റെ കഴിവ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിനെ തോൽപ്പിക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. ഇനി സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും അവർക്ക് സാധ്യമല്ല എന്നതാണ് ഈ സംഭവങ്ങളും ഹദീസും ആയത്തുമെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതാണ് അൽ ഖദീർ, അള്ളാഹുവിൻ്റെ കഴിവിനൊത്ത ഒരാളുമില്ല. അള്ളാഹു എല്ലാ സൃഷ്ടികളുടെ കഴിവിനേക്കാളും മീതയാണ്. സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ഇങ്ങനെയുള്ള കഴിവുള്ള സൃഷ്ടികളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു. അപ്പോൾ അവൻ്റെ എത്ര കഴിവ് ഉന്നതിയിലായിരിക്കും, അള്ളാഹുവിൻ്റെ കഴിവ് എത്ര ഉന്നതിയിലായിരിക്കും. അതാണ് അള്ളാഹു അൽ ഖദീർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ പ്രധാനമായും അള്ളാഹു അൽ ഖദീറായിരിക്കെ എല്ലാത്തിനും കഴിവുള്ളവനായിരിക്കെ അവൻ്റെ കഴിവിനെ തിരിച്ചറിയണം, അവൻ്റെ കഴിവിനെ സത്യപ്പെടുത്തണം. അതോടൊപ്പം അവൻ്റെ കഴിവിൽ നിന്ന് നമ്മൾ ചോദിക്കുകയും വേണം. നമ്മൾ നിസ്സാരന്മാരാണ്, നമ്മൾ എല്ലാ നിലക്കും ആവശ്യക്കാരനാണ്. എന്നാൽ അള്ളാഹു അസ്സമദാണ്, അള്ളാഹു പരാശ്രയമുക്തനാണ്. നമ്മളാകട്ടെ പരാശ്രയത്തിലൂടെയാണ് ജീവിക്കുന്നതും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കഴിവിൽ നിന്ന് ചോദിക്കുക എന്നത് നമ്മുടെ ബാധ്യതയും കൂടിയാണ്. ചോദിക്കുന്നതെന്തും തരാൻ കഴിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, എൻ്റെ അടിമ അവരോട് പറയൂ, ഖാല റബ്ബുകും ഉദ്ഊനി, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കൂ, ചോദിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പ്രതിസന്ധിയുടെ മുൾമുനയിലാണെങ്കിലും ശരി, മക്കയിലെ മുശ്രിക്കുകൾ അവർ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇനി ഒരു രക്ഷകനുമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന അവരുടെ പ്രതിസന്ധിയുടെ മുൾമുനയുടെ സമയത്ത് മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹു മാത്രം ദീനാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമെന്നാണ്. അള്ളാഹുവിനോട് മാത്രം നിഷ്കളങ്കമായി കൊണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെ ഫലമ്മാ നജ്ജാഹും ഇലൽ ബരി ഇദാഹും യുശ്രിക്കൂൻ, അവരെ കരയിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ, രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും പറയും അത് ഇന്ന ഷെയ്ഖിന് ഞാൻ നേർച്ച ചെയ്തത് കൊണ്ടാണ്, ഇന്ന കബറാളിക്ക് ഞാൻ യാസീൻ ഓതിയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഷിർക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഏതായാലും അവിടെ മുശ്രിക്കുകൾ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട്. അവിടെ സഹായം നൽകാൻ കഴിവുള്ളവനും അള്ളാഹു മാത്രമാണ്. ഈ സംഭവത്തിലാണ് ഇക്രിമ, അബൂജഹലിൻ്റെ മകൻ ഇക്രിമ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ടും ചിന്തിച്ചപ്പോഴുമാണ് ഇസ്ലാം സ്വീകരണം നടക്കുന്നതെന്നാണ് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അള്ളാഹു ഒരാൾക്കും കഴിവില്ലാത്ത സമയത്ത് കഴിവുറ്റവനായിക്കൊണ്ട് അള്ളാഹു മാത്രമാണ്. ആരും സഹായിക്കാനില്ലാത്ത എല്ലാ പ്രതിസന്ധിയുടെയും മുൾമുനയിലും നിൽക്കുമ്പോൾ നമുക്ക് ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വിജയത്തിലേക്ക് എത്താനുള്ള മാർഗം കാണിച്ചു തരുന്ന കഴിവുറ്റവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് നമ്മൾ തിരിച്ചറിയണം. ചരിത്രത്തിൽ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം നമുക്ക് അറിയിച്ചു തരുന്നതാണ്. മൂസ നബി അലൈഹി ഇസ്ലാം തൻ്റെ സമുദായത്തെ, തന്നിൽ വിശ്വസിച്ച ആളുകളുമായി രക്ഷപ്പെടുന്ന സമയം ഫിറഔനും കൂട്ടരും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ചെങ്കടലാണ്. കൂടെയുള്ളവരെല്ലാം പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നല മുദ്റക്കൂൻ, പിടിക്കപ്പെട്ടു, ഇനി രക്ഷയില്ല. ഇങ്ങനെ പ്രതിസന്ധിയിൽ വീണ് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട സമയത്തും മൂസ നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ച എന്താ, ഖാല കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അല്ല കാര്യം അങ്ങനെയല്ല, എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്, അവൻ എനിക്ക് മാർഗം കാണിച്ചുതരും. അതിന് കഴിവുള്ളവനാണ് അള്ളാഹു. ഈ പ്രതിസന്ധിയുടെ മുൾമുനയിലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന വിശ്വാസമായിരുന്നു അവരെ സർവ പ്രതിസന്ധിയിലും രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. സർവകാര്യങ്ങൾക്കും അള്ളാഹു കഴിവുറ്റവനാണ്. ഇനി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എന്താ വായിക്കാൻ കഴിയുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നംറൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യത്തിൽ ഹസ്ബുനല്ലാ അല്ലെങ്കിൽ ഹസ്ബി അല്ലാ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തി. കത്തിക്കരിച്ച് കളയുന്ന സ്വഭാവമുള്ള, ചൂടുള്ള സ്വഭാവമുള്ള ആ തീയിനെ തണുപ്പും സമാധാനവുമാകാൻ അള്ളാഹു കൽപ്പിച്ചതോടുകൂടി, അതിന് കഴിവുറ്റവൻ അള്ളാഹു ആ തീയോട് കൽപ്പിച്ചപ്പോൾ ആ തീ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സമാധാനവും തണുപ്പുമേകിയെന്ന് പറയുമ്പോൾ, അപ്പോൾ വിപരീത സ്വഭാവം ഉണ്ടാക്കി തീർക്കാനും കഴിവുള്ളവൻ. ഈ തീ എന്നത് കരിച്ചു കളയുന്നതാണ്, ചൂട് നൽകുന്നതാണ്. എന്നാൽ ആ ചൂട് നൽകുന്ന, കരിച്ചു കളയുന്ന തീയോട് അള്ളാഹുവിൻ്റെ കൽപ്പന, അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവിലൂടെ ആ തീയിനെ തണുപ്പാകാൻ, സമാധാനമേകാൻ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന് അള്ളാഹുവിന് സാധിച്ചു എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന് അങ്ങനെ സംവിധാനിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് സാധിച്ചു. അതാണ് കഴിവുറ്റവൻ, അൽ ഖദീർ. എല്ലാത്തിനും കഴിയും. കാര്യകാരണ ബന്ധങ്ങളെന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി വച്ച കാര്യങ്ങൾക്കപ്പുറമായി കൊണ്ട് ഇടപെടാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിന് മാത്രമേ ആ രൂപത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള സഹായങ്ങൾ നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. എല്ലാം കേൾക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. എല്ലാം അറിയാൻ കഴിവുള്ളവൻ, ഈ ലോകത്ത് ഈ സെക്കൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്താരൊക്കെ എങ്ങനെയൊക്കെ ചലിക്കുന്നു, എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ ചിന്തിക്കുന്നു എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ. പ്രാർത്ഥിക്കുന്നവർ, ഒരേ സമയം എത്ര ആളുകൾ പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കാനും അറിയാനും ഉത്തരം ചെയ്യാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു എന്നതാണ് അൽ ഖദീർ എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞത്? ഈ ലോകത്ത് ഒരു ഇല അത് കൊഴിഞ്ഞു വീഴുന്നത് പോലും, ഒരു ഇല, എത്ര ഇലകളാണുള്ളത്, എത്ര ഇലകളുണ്ട് ഈ ലോകത്ത്, എത്ര വൃക്ഷങ്ങളുണ്ട്, ആ വൃക്ഷങ്ങളിൽ ഓരോ വൃക്ഷത്തിലും എത്ര എത്ര ഇലകളുണ്ട്, ആ ഇലകളിൽ ഒരു ഇല വീഴുന്നത് പോലും അല്ലാഹു അറിയുന്നു എന്നാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരു വറഖ, ഒരു ഇല അത് വീഴുന്നത് പോലും അത് അല്ലാഹു അറിയാതെ വീഴുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലും കഴിവുള്ളവൻ, എല്ലാം അറിയാൻ കഴിവുള്ളവൻ, എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവൻ, എല്ലാ നിലയ്ക്കും സഹായിക്കാൻ കഴിവുള്ളവൻ, ഏതു രൂപത്തിലും സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ, ഏതു രൂപത്തിലും നമ്മെ പുനർജീവിപ്പിക്കാൻ കഴിവുള്ളവൻ, ഇങ്ങനെ എല്ലാത്തിനും കഴിവുള്ളവനാണ്, സർവ്വതിനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇമ്രാനിൻ്റെ 26-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير. കണ്ടോ, രാജാധികാരം നൽകാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. അധികാരം നൽകാനും അത് തിരിച്ചെടുക്കാനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. അതുപോലെ തന്നെ ചില സ്ഥാനമാനങ്ങൾ നൽകാൻ, ഇസ്സത്ത് നൽകാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. ആ ഇസ്സത്തിനെ തിരിച്ചു പിടിക്കാൻ കഴിവുള്ളവനും അവനുള്ളതാണ്. അങ്ങനെ എല്ലാ ഖൈറുകളും നൽകാൻ അവന് സാധിക്കും. എന്നിട്ട് അല്ലാഹു ആയത്തിനെ അവസാനിപ്പിക്കുന്നത്, ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുറ്റവൻ അല്ലാഹുവേ നീ മാത്രമാകുന്നു, അല്ലാഹു മാത്രമാകുന്നു എന്നതാണ് നമുക്കിവിടെ പഠിപ്പിച്ചു നൽകുന്നത്. മഹാനായ ഉസ്മാൻ ബിൻ അബിവാസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ അസഹ്യമായ വേദനയുമായി കൊണ്ട് പ്രവാചകൻ്റെ സന്നിധിയിൽ വരികയാണ്. ആ അസഹ്യമായ വേദന പ്രവാചകനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, ശരീരത്തിൽ വ്രണം ബാധിച്ചു, പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്, പ്രയാസത്തിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രവാചകനോട് പരാതി ബോധിപ്പിക്കാൻ, അന്നഹു ഷക്ക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രയാസത്തെ പറഞ്ഞു കൊടുത്തു. പരിഹാരം തേടി വന്നതാണ്. പരിഹാരം തേടി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദക് അലല്ലദി തഅല്ലമ മിൻ ജസദിക്, നിനക്ക് വേദനയുണ്ടാകുന്ന സ്ഥലത്ത് നിൻ്റെ കൈവയ്ക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ലാ സലാസ മറ, മൂന്ന് പ്രാവശ്യം ബിസ്മില്ല എന്ന് പറയൂ. എന്നിട്ട് വഖുൽ സബ മറാത്തിൻ, എന്നിട്ട് ഏഴ് പ്രാവശ്യം നീ പറയുക, അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശരി മാ അജിദു വഉഹാദിറു, അഊദു ബില്ലാഹ്, അല്ലാഹുവിൽ ഞാൻ ശരണം തേടുന്നു, വ ഖുദ്റത്തിഹി, അവൻ്റെ കഴിവുകൊണ്ടും, മിൻ ശരി മാ അജിദു വ ഉഹാദിറു, ഭയക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കെടുതിയിൽ നിന്ന് അല്ലാഹുവെ ഞാനിതാ ശരണം തേടുന്നു നിൻ്റെ ഖുദ്റത്തുകൊണ്ട്. കണ്ടോ, അല്ലാഹുവിൻ്റെ ഖുദ്റത്തുകൊണ്ട് അത് മാറിക്കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവിന് രോഗം മാറ്റാൻ കഴിവുള്ളവനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ, എനിക്ക് രോഗം നൽകുന്നവൻ അല്ലാഹുവാണ്, എൻ്റെ രോഗത്തെ ശിഫപ്പെടുത്തുന്നവനും അല്ലാഹുവാണ് എന്ന് പറഞ്ഞ സംഭവം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഈ സംഭവം, ഈ ഉസ്മാൻ ബിൻ അബിവാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രവാചകൻ്റെ ചികിത്സാ രീതിയെ ചെയ്യുകയും അതിനുശേഷം അദ്ദേഹത്തിന് രോഗം മാറുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രത്തിൽ പിന്നീട് വായിക്കാൻ കഴിയുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്നതാണ് അൽ ഖദീർ എന്ന നാമം നമ്മെ പഠിപ്പിച്ചു നൽകുന്നത്, പരിചയപ്പെടുത്തി തരുന്നത്. മാത്രമല്ല അള്ളാഹു ഖദീറാണ് എന്ന് പരിചയപ്പെടുത്താൻ, പഠിപ്പിച്ചു തരാൻ പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും നമ്മുടെ ഫേസ് തന്നെ അതിനുള്ള ഒരു ഉദാഹരണമാണ്. നമ്മുടെ മുഖം, ആ മുഖത്തിൽ ഒരവയവം, നമ്മുടെ ചുണ്ട് അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ, ഇത് അതിൽ തന്നെയും നമുക്ക് ചുണ്ടിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് ചിരിയാണ്. ആ ചിരി തന്നെ പല ടൈപ്പാണ്. ഒന്ന് സന്തോഷം കൊണ്ട് ചിരിക്കും, രണ്ട് അത്ഭുതത്തോടു കൂടി ചിരിക്കും, മൂന്ന് പരിഹാസ ചിരി ചിരിക്കും. ഇതെല്ലാം നമ്മുടെ ഒരവയവം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഫേസ് എന്നത്, ഫേസ് ചിരിക്കുന്ന അവസ്ഥയുണ്ട്, കരയുന്ന അവസ്ഥയുണ്ട്, ദുഃഖിക്കുന്ന അവസ്ഥയുണ്ട്, ഇങ്ങനെ എല്ലാം ഒരു ഒന്നിൽ സമ്മേളിക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കഴിവ് എത്രയാണ്? ഒരവയവത്തിൽ തന്നെ പല രൂപത്തിലുള്ള രൂപമാറ്റങ്ങളും അല്ലെങ്കിൽ അത്തരം പ്രകടനങ്ങളും കാഴ്ചവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ ഒരായത്തിനെ വിശദീകരിച്ചിട്ടാണ് പണ്ഡിതന്മാർ അതിനെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അന്നഹു ഹുവ അൽഹക വ അബ്കാം, അവനാണ് ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നതും എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നു, ഒരേ അവയവത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല രണ്ട് സ്വഭാവത്തെ നിശ്ചയിച്ചു. ചിരിക്കുക, കരയിപ്പിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അത്ഭുതമായിക്കൊണ്ട്, അവൻ്റെ കുദറത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അത്ഭുത ചിരിയുണ്ട്, നമ്മുടെ മുഖത്ത് ചിരിക്കുക എന്നത് അത്ഭുത ചിരിയുണ്ട്. ആ അത്ഭുത ചിരി വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ സാറയ്ക്ക് വന്ധ്യത ബാധിച്ചിട്ടും കുട്ടിയെ കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് ചിരിച്ച ചിരി വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതുപോലെ തന്നെ അനുഗ്രഹം കണ്ടപ്പോഴുള്ള മനസ്സറിഞ്ഞുകൊണ്ടുള്ള സന്തോഷത്തിൻ്റെ ചിരിയുണ്ട്. വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ദാഹികത്തും മുസ്തബ്ശിറ, സ്വർഗം കണ്ടപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ ആ പ്രവിശാലമായ സ്വർഗമുണ്ട് എന്നറിഞ്ഞ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവൻ മനസ്സറിഞ്ഞ് ചിരിക്കുന്ന ചിരിയുണ്ട്. മറ്റൊന്ന് പരിഹാസ ചിരിയാണ്. വിശുദ്ധ ഖുർആനിൽ അതിലും തെളിവ് കാണാം. ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ, കണ്ടോ പരിഹാസ ചിരി, ആ ചിരിയും അവിടെ ഉണ്ടാകും മുഖത്ത്. അപ്പോൾ ഇതെല്ലാം ഒന്നിൽ സമ്മേളിക്കുന്നു എന്നാണ്. അപ്പം ഇത് തന്നെയും അള്ളാഹുവിൻ്റെ കുദറത്തിനെ എത്രമാത്രം വിശാലമാണ് എന്ന് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ ഉദാഹരണമായി ഉദാഹരിച്ചതാണ്. ഏതായാലും അള്ളാഹു അൽ ഖദീറാണ്. അവൻ്റെ ഖദീർ എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളെക്കാളും മികച്ചു നിൽക്കുന്നതാണ്. ഒരു സൃഷ്ടിക്കും അള്ളാഹുവിൻ്റെ കുദറത്തിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ അള്ളാഹു ആകട്ടെ എല്ലാത്തിനും കഴിവുറ്റവനാണ്. വിശുദ്ധ ഖുർആനിൽ 30 തവണയാണ് അല്ലാഹു ഖദീറാണ്, ഇന്നല്ലാഹ അല കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുതന്നെയും അള്ളാഹുവിൻ്റെ കുദറത്തിനെ, അവൻ്റെ കഴിവിനെ, അവൻ്റെ കഴിവിൻ്റെ വിശാലതയെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു എന്നാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ചില കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ കഴിവുകൾ നന്മയിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിസ്കരിക്കാൻ, നോമ്പ് നോക്കാൻ, നമുക്ക് ആരോഗ്യവും ആഫിയത്തും ഒക്കെ നൽകി. അതുപോലെ നമുക്ക് നാവ് നൽകി, സംസാരിക്കാൻ നാവ് നൽകി, കാണാൻ കണ്ണു നൽകി, അതുപോലെ തന്നെ കേൾക്കാൻ ചെവികൾ നൽകി, പ്രവർത്തിക്കാൻ കൈകാലുകളും അവയവങ്ങളും നൽകി. ഇതെല്ലാം നൽകിയവൻ അള്ളാഹു ഖദീറാണ്. ആ ഖദീറായ അള്ളാഹു നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനും കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നന്മകളിൽ വർത്തിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ല എങ്കിൽ നമുക്ക് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ സംവിധാനിച്ചു തന്നു എന്നിട്ട് ഇതെല്ലാം ചെയ്യാനുള്ള കഴിവും നൽകിയിട്ട് നമ്മൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അതിനേക്കാളും കഴിവുറ്റവനാണ്. നമ്മൾ തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മയിൽ പിടികൂടാൻ കഴിവുള്ളവനാണ് അള്ളാഹു. നന്മയ്ക്ക് പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നിരിക്കെ തന്നെ നമ്മൾ തിന്മകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ തിന്മകളെ പിടികൂടാൻ കഴിവുള്ളവനുമാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരു ചരിത്രം, മഹാനായ അബു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ തൻ്റെ അടിമയെ ഒരു സമയത്ത് അടിക്കുകയുണ്ടായി. ആ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലം കടന്നു വന്നു. കുന്തു അദ്രിബു ഗുലാമൻ ലി, തൻ്റെ അടിമയെ, കുട്ടിയെ അടിക്കുന്ന സമയം. ഫസമിഅ്തു മിൻ ഖൽഫി സൗതൻ, എൻ്റെ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ കേട്ട സമയം ഇഅലം അബ മസ്ഊദ്, അറിയണം അബു മസ്ഊദ്, ലല്ലാഹു അഖ്ദറു അലൈക മിൻക അലൈഹി, നിനക്ക് നിൻ്റെ ആ അടിമയോട്, നിന്റെ ആ ഭൃത്യനോട് നീ കാണിച്ചതിനേക്കാളും നിന്റെ മേൽ അള്ളാഹു കാണിക്കും, പെരുമാറും എന്ന് അബൂ മൂസ അൽഅശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിന്മകളുടെ വിഷയത്തിൽ പിടികൂടാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹു അൽ ഖദീർ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്. നന്മകൾക്ക് പ്രതിഫലം നൽകാനും തിന്മകൾക്ക് പിടികൂടാനും കഴിവുള്ളവൻ അള്ളാഹുവാണ്. അതുപോലെ നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മെ സഹായിക്കാൻ കഴിവുറ്റവൻ, എല്ലാത്തിനും കഴിവുറ്റവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവില്ലായ്മയിൽ അള്ളാഹുവിനോട് ചോദിക്കണം, റബ്ബേ എനിക്ക് ഇന്ന കഴിവുകൾ നൽകണം, എനിക്ക് ഇന്നത് പഠിക്കാൻ സാധിക്കണം, എനിക്ക് ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണം. ഇങ്ങനെ റബ്ബിനോട് ചോദിച്ച് വാങ്ങാനും നമുക്ക് സാധിക്കണം. അത് നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞെന്താ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. അത് നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും റബ്ബു സുബ്ഹാനഹു തആലയുടെ അൽ ഖദീർ എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹു സർവ്വതിനും കഴിവുള്ളവൻ. ആ കഴിവിൽ നിന്ന് നമ്മൾ ചിലത് ചോദിക്കാനുണ്ട്, നമുക്ക് ചിലത് ചോദിച്ചു വാങ്ങേണ്ടതുണ്ട്. എല്ലാത്തിനും കഴിവുറ്റവൻ, അവൻ്റെ കഴിവിനെ അതിജയിക്കാൻ ഒരു സൃഷ്ടിക്കും കഴിവില്ല എന്നതും നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവൻ്റെ കഴിവിൽ നിന്ന് തേടി ചില കാര്യങ്ങൾ നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, അസ്മാഉൽ ഹുസ്ന നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കഥയായും ചരിത്രമായും കുറിപ്പുകളായും അനുഭവമായും ആഴത്തിലുള്ള പഠന സെക്ഷനുകളുമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ ഒരു വൈബ്സ് ആളുകൾക്കൊരു വൈബ് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരണം എന്നുണ്ടാകും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ കഥകളൊക്കെ ആളുകളേറെ ഇഷ്ടപ്പെടുന്നു, പ്രായ വ്യത്യാസമില്ലാതെ കേൾക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി നമ്മൾ കഥ പറയാം, പംക്തിയിലേക്ക് പോകാം.
4: പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനയം അഴകാണ്, ഇങ്ങനെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദാഇൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു അമീറായിരുന്നു. ഒരു ദിവസം ശാമുകാരനായൊരു വ്യക്തി മദാഇനിലെത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല ഭാരമുള്ള ഭാണ്ഡങ്ങളുണ്ടായിരുന്നു. അത് ചുമക്കാൻ പറ്റിയ ഒരാളെ അദ്ദേഹം അന്വേഷിച്ചു. എന്നാൽ ഒരാളെയും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അമീറായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതുവഴി വന്നത്. വരുന്നത് അമീറാണെന്നറിയാതെ അദ്ദേഹം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ചരക്ക് ചുമക്കാൻ ആവശ്യപ്പെട്ടു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അത് ചുമന്നുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിച്ചു. പോകുന്ന വഴിയിൽ ആളുകൾ ഈ കാഴ്ച കണ്ടു, അത്ഭുതപ്പെട്ടു. അവർ ആ യാത്രക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഭാരം ചുമപ്പിക്കുന്ന വ്യക്തി ഞങ്ങളുടെ അമീറാണ്. ഉടനെ അദ്ദേഹം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഖേദം പ്രകടിപ്പിച്ചു, ആ ഭാരം ഇറക്കി വയ്ക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അത് വിസമ്മതിച്ചു. നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി കാണിക്കൂ, ഞാൻ നിങ്ങളുടെ വീട് എത്താതെ ഇത് ഇറക്കി വയ്ക്കുകയില്ല എന്ന് അദ്ദേഹം യാത്രക്കാരനോട് പറയുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ഒരു അമീർ എന്ന് പറഞ്ഞാൽ ആരാ? ആ നാട്ടിലെ, നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോ സ്ഥലത്തിനും ഏറ്റവും ചുരുങ്ങിയതാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതൊക്കെയാണ്. പക്ഷെ അമീർ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഭരണാധികാരിയാണ്. അദ്ദേഹമാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ വലിയ ചുമട് തലയിലേറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇവിടെ വിനയമാണ് അഴക് എന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടുകയാണ്. നമുക്ക് അഹങ്കാരമുണ്ടോ? കിബിറുണ്ടാവലുണ്ടോ? അതുള്ള ആളുകൾക്കൊന്നും ഇങ്ങനെ കഴിയൂല. എന്തെങ്കിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ അതിൻ്റെ പേരിൽ അഹങ്കരിക്കാറുണ്ട്. ചില ആളുകൾക്ക് പണം ഉണ്ടാവുമ്പോൾ, ചില ആളുകൾക്ക് പുതിയ എന്തെങ്കിലും കിട്ടുമ്പോൾ, എന്തെങ്കിലൊക്കെ കഴിവുകൾ നേടിയെടുക്കുമ്പോൾ, പക്ഷെ അതൊന്നും പാടില്ല എന്ന് ഈ കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം കഥ പറയാൻ പരിപാടിയിൽ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നല്ലൊരു ഗുണപാഠമുള്ളൊരു കഥയാണ് ഇന്ന് നമ്മൾ കേട്ടത്. നമുക്ക് ഇത് ആ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ഇതൊക്കെ ഉപകാരപ്പെടുക. അല്ലെങ്കിൽ ഒരു ചെവി കൂടെ കേട്ടൊരു പാട്ട് കേൾക്കണ പോലെ അങ്ങനെ കേട്ട് ഒരു ആസ്വദിച്ച് പോവുക എന്നല്ല. അപ്പോൾ അത്തരം ഗുണപാഠങ്ങൾ നമ്മൾ എന്തിൻ്റെ ജീവിതത്തിൽ പകർത്തണം എന്നുള്ളതാണ്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നമ്മൾ ജനക്ഷേമത്തിലേക്കാണ്. നമുക്ക് ധാരാളം സംശയങ്ങളുണ്ട് പല വിഷയത്തിനും. ചിലപ്പോൾ ചിലത് അറിയാത്തത് കൊണ്ട് നമ്മൾ തെറ്റ് സംഭവിക്കുന്നുണ്ട്, ചിലത് അറിയാത്തത് കൊണ്ട് നമ്മുടെ സമയവും സമ്പത്തൊക്കെയും കുറേ നഷ്ടപ്പെടുന്നുണ്ട്. അതിനൊരു പരിഹാരമാണ് പീസ് റേഡിയോ അവതരിക്കും ജനക്ഷേമം. ഇന്ന് ജനക്ഷേമത്തിൽ ട്രഷറി വകുപ്പും ആധുനികവൽക്കരണവും എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയാണ്. ഇൻഷാല്ലാഹ് ആ ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
0: ജനക്ഷേമം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് ഖജനാവുകളുടെ സൂക്ഷിപ്പുകാരനാണ്, പെരിന്തൽമണ്ണ സബ് ട്രഷറി ഓഫീസർ ജാഫർ കെ കക്കൂത്ത് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ണാർമല സ്വദേശിയാണ് അദ്ദേഹം. ട്രഷറി വകുപ്പിലെ കാൽനൂറ്റാണ്ട് സേവനത്തിൻ്റെ നീണ്ട പാത പിന്നിട്ട അദ്ദേഹത്തോട് നമുക്ക് സംവാദം തുടങ്ങാം. സർ, പീസ് റേഡിയോയുടെ ജനക്ഷേമ പരിപാടിയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എന്താണ് ട്രഷറി എന്ന് പറയുന്നത് സർ?
5: ട്രഷറി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിലേക്കുള്ള വരവുകളും ചെലവുകളും നിയന്ത്രിക്കുക, അത് യഥാസമയം പിരിഞ്ഞ് കിട്ടുന്നത് വരവ് വെക്കുക, ചെലവുകൾ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ഐറ്റംസ് പ്രത്യേകിച്ച് സ്റ്റാമ്പ് പേപ്പർ പോലുള്ള അത് സൂക്ഷിക്കുക, ഇതാണ് ട്രഷറിയുടെ പ്രധാന ധർമ്മം.
0: സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തികമായ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാവുന്നത് ട്രഷറിയിലെ നീക്കിയിരിപ്പും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ്. അതല്ലേ സർ?
5: അതെ.
0: സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ?
5: സാധാരണക്കാരന് നമ്മൾ ജനകീയ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആനുകൂല്യങ്ങൾ ട്രഷറി ബില്ല് വഴി പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ സമർപ്പിക്കുമ്പോൾ അവരെ അക്കൗണ്ടിലേക്ക് നേരിട്ട് മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ, പ്രത്യേകിച്ച് കാർഷിക രംഗത്ത്, ഇതൊക്കെ നേരിട്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിക്ക് കൈമാറിയതിൻ്റെ ശേഷം അവരും ഇതേപോലെ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ധാരാളം പെൻഷൻകാർ, പ്രത്യേകിച്ച് ഫാമിലി പെൻഷൻകാർ, ഇവർക്കൊക്കെ വേണ്ട സേവനങ്ങൾ യഥാസമയം ട്രഷറിയിൽ നിന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പളം, അതുപോലെ മറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള കോൺട്രാക്ടർമാർ. സാധാരണക്കാർക്കുള്ള സേവനം എന്ന് പറഞ്ഞാൽ ഗുണഭോക്താക്കൾ എന്നുള്ള നിലക്ക് അവർക്കുള്ള പദ്ധതി വിഹിതങ്ങൾ ഒക്കെ നേരിട്ട് ട്രഷറിയിലൂടെ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം, അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിനനുസരിച്ചുള്ള അലോട്ട്മെൻറ്റുകൾ ഒക്കെ ഉണ്ടാകും. അതനുസരിച്ച് ട്രഷറി ഇതിൻ്റെ പ്രവർത്തനവും പേയ്മെൻറ്റും ഒക്കെ ക്രമീകരിക്കുക, ഇതാണ് ചെയ്തു വരുന്നത്.
0: സാധാരണ ശമ്പളം എന്ന് വെച്ചാൽ ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പള ബില്ല് ആ ഓഫീസിലെ ഹെഡ് ഓഫ് ഓഫീസ് അല്ലെങ്കിൽ ശമ്പള ബില്ല് ഒപ്പുവെക്കാൻ അധികാരപ്പെടുത്തിയ ആൾ പ്രിപ്പയർ ചെയ്ത് ഒപ്പിട്ട് ട്രഷറിയിലേക്ക് ഒരു ഹാർഡ് കോപ്പി പേപ്പർ തരുന്നു. അത്
6: പരിശോധിച്ച് പാസ്സാക്കുന്നു. ആ ഒരു സംവിധാനമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? ഇപ്പോൾ
5: ഇന്ന് ഈ ഒരു ശമ്പള ബില്ലിൽ നിന്ന് നിരവധി ഡിഡക്ഷനുകളുണ്ട്. പ്രത്യേകിച്ച് LIC, പ്രൊവിഡൻറ് ഫണ്ട്, ഇതൊക്കെ നേരിട്ട് അതാത് മേഖലകളിലേക്ക്, ഇപ്പോൾ GPF ആണെങ്കിലും അത് നിയന്ത്രിക്കുന്ന AG ഓഫീസിലേക്ക്, അതേപോലെ ലൈഫ് ഇൻഷുറൻസ് SLI സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് അത് ബന്ധപ്പെട്ട ആ ഓഫീസിൻ്റെ അക്കൗണ്ടിലേക്ക് ഒക്കെ മാറ്റപ്പെടുന്നു. ലൈഫ് ഇൻഷുറൻസ് LIC ആണെങ്കിൽ LIC അക്കൗണ്ടിലേക്ക് ഇത് മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ വിവിധ ഡിഡക്ഷനുകളുണ്ട്, ഇതൊക്കെ ആ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് മാറ്റപ്പെടുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് 1-2 മാസത്തിൻ്റെ ഉള്ളിലായി ഒരു പേപ്പർലെസ് രീതിയിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാറുകയാണ്. ബില്ല് BIMS അല്ലെങ്കിൽ SPARK ജനറേറ്റ് ചെയ്ത ബില്ലുകൾ, SPARK ഈ ജീവനക്കാരൻ്റെ വ്യക്തിഗത അല്ലെങ്കിൽ ശമ്പള ആനുകൂല്യങ്ങളും, BIMS ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചിലവുകളുമാണ് ആ സോഫ്റ്റ്വെയറിൽ കൂടി ട്രഷറിയിലേക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇത്തരത്തിൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ബില്ലുകൾ ഓൺലൈനായിട്ട് തന്നെ പാസ്സാക്കാൻ ട്രഷറിയിൽ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 മാസത്തിൻ്റെ ഉള്ളിലായി ഒരു പേപ്പർലെസ് അഥവാ ഹാർഡ് കോപ്പി സമർപ്പിക്കാതെ നേരിട്ട് ബില്ലുകൾ ഓൺലൈനായിട്ട് തന്നെ സ്ക്രൂട്ടിനി ചെയ്ത് പാസ്സാക്കുന്ന സംവിധാനത്തിലേക്ക് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ IFMS എന്ന ഒരു സംവിധാനം, ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കേരള, ഇത് NIC മുഖാന്തരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്നുള്ള നിലക്ക് ഹാർഡ് കോപ്പി ഇല്ലാതെ തന്നെ ബന്ധപ്പെട്ട ശമ്പളം ആ ഓഫീസ് അതായത് ജീവനക്കാരൻ്റെ അക്കൗണ്ടിലേക്കും മറ്റുള്ള ഡിഡക്ഷനുകൾ ബന്ധപ്പെട്ട വിഭാഗത്തിലേക്കും മാറ്റാനുള്ള സംവിധാനം ഇപ്പോൾ ആയിട്ടുണ്ട്. അത് 1-2 മാസത്തിൻ്റെ ഉള്ളിൽ പേപ്പർലെസ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
6: അതായത് പണ്ടത്തെ പോലെ ട്രഷറി ബിൽ ബുക്കും കട്ടിയുള്ള തുന്നിക്കൂട്ടിയ ബില്ലും ടോക്കണും ചെക്ക് അല്ലെങ്കിൽ പെയിൻ സ്ലിപ്പും ഒക്കെ ഒരു പണ്ടത്തെ കഥയായി മാറാൻ പോവുകയാണ്.
5: തീർച്ചയായിട്ടും അത്തരത്തിലേക്കാണ് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ IFMS എന്ന സംവിധാനത്തിലേക്ക് വളരെ വേഗത്തിൽ, പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇതിൽ ആദ്യത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസേഷൻ തുടങ്ങിയ കാലത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇന്ന് ഓൺലൈൻ സംവിധാനത്തിൽ ഏറ്റവും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് ആ രീതിയിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് മുന്നേറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
6: നിലവിൽ തന്നെ ഓൺലൈനായി ബില്ലുകൾ മറ്റും സബ്മിറ്റ് ചെയ്ത് വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ഹാർഡ് കോപ്പി കൂടി നൽകുന്നു. അതും ഇല്ലാതാവുന്നൊരു സംവിധാനത്തിലേക്ക് മാറുകയാണ്. ഇത് ജീവനക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ സാധാരണക്കാരന് ഏതെങ്കിലും ആവശ്യത്തിലേക്ക് പണം അടക്കേണ്ടി വരികയാണെങ്കിൽ ഈ പേപ്പർലെസ് സംവിധാനം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ?
5: ഉണ്ടല്ലോ, നിലവിൽ തന്നെ ഈ ട്രഷറി എന്നൊരു സംവിധാനമുണ്ട്. മിക്ക ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ ട്രഷറി സംവിധാനത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മൈക്ക് പെർമിഷന് വേണ്ടിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ ഒരു 300 രൂപയോ 500 രൂപയോ അടക്കേണ്ട ഒരാൾ ട്രഷറിയിൽ വരേണ്ടതില്ല. അദ്ദേഹത്തിന് സ്വന്തം കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഈ ട്രഷറിയിൽ കയറി ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം ഈ ട്രഷറി സംവിധാനത്തിലേക്ക് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് തന്നെ ചെലാൻ ജനറേറ്റ് ചെയ്ത് അനുഭവവേദ്യമാക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. അതുപോലെ തന്നെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളും ഇത്തരത്തിലുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ കൊമേഴ്സ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർക്ക് ഒക്കെ ഉള്ള ഡിപ്പാർട്ട്മെൻ്റൽ പേയ്മെൻ്റ് റെസീപ്റ്റുകളടക്കം ഇത്തരം സംവിധാനത്തിലൂടെ ഓൺലൈനായിട്ടടക്കാനോ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ഷെഡ്യൂൾഡ് ബാങ്കിൽ അടക്കാനോ അല്ലെങ്കിൽ സൗകര്യമുള്ള ട്രഷറിയിൽ നേരിട്ടടക്കാനോ എല്ലാ സംവിധാനവും ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതൊന്നും കൂടി അടുത്ത ദിവസങ്ങളിലായിട്ട് കാര്യക്ഷമമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
6: ശ്രോതാക്കളിൽ ചിലർക്കെങ്കിലും താല്പര്യമുള്ള വിഷയമായിരിക്കും പോലീസ് വകുപ്പിലേക്ക് മൈക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട പണമടക്കല്. പണ്ടത്തെ ഒരു രീതി എന്ന് പറയുമ്പോൾ ചലാൻ വാങ്ങി പൂരിപ്പിച്ച് ട്രഷറിയിൽ കൊണ്ടുവന്ന് ഹെഡ് ഓഫ് അക്കൗണ്ട് വെരിഫൈ ചെയ്ത് ഒപ്പിടിയിപ്പിച്ച് പിന്നീട് ബാങ്കിൽ പോയി ക്യൂ നിന്ന് പണമടച്ച് അതിൻ്റെ രസീതി വാങ്ങി പിന്നീട് അതാണ് അപേക്ഷയുടെ കൂടെ നരേണ്ടത്. അതൊരു പഴങ്കഥയായി മാറുകയാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് സ്വന്തമായി ഓൺലൈനായി ചലാൻ ജനറേറ്റ് ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് മാറ്റി ഒരു മായികമായ ഒരവസ്ഥയാണ്.
5: അതെ, ഒരു മിനിറ്റ് കൊണ്ട് ഇത് വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഈ ഈ ചലാന് ജനറേറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു ജി ആർ എൻ നമ്പർ ഒക്കെ കിട്ടിയുകൊണ്ട് പിന്നെ അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി കൊടുത്ത് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് മൈക്ക് പെർമിഷൻ്റെ ഇത് കൊടുക്കേണ്ടത്. അവർക്ക് അത് ഡിഫേസ് ചെയ്യാൻ കഴിയും. അത് രണ്ടാമത് പിന്നീട് ഉപയോഗിക്കപ്പെടാതിരിക്കാൻ കഴിയും. ഇത്തരത്തിൽ പിന്നെ മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളും ഇന്ന് ഇത്തരത്തിലുള്ള ഈ ട്രഷറി അഥവാ ഈ ചലാൻ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗുണഭോക്താക്കൾക്ക് വളരെ ഗുണകരമാണ്. അവർക്ക് വീട്ടിലിരുന്ന് ജനറേറ്റ് ചെയ്ത് ഉള്ള ചലാനുകൾ പിന്നെ ക്യാഷ് അടച്ച ഒരു റെസീറ്റ് പ്രിൻ്റ് ചെയ്തതിൻ്റെ ശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനമാണോ ആവശ്യം അവിടെ സമീപിച്ചാൽ മതിയാവുന്ന രീതിയിൽ ഇന്ന് നിലവിലുണ്ട്. അത് ധാരാളം ആളുകളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
6: ഇനിയും വേഗത കൂടാനിരിക്കുന്നു അർത്ഥം?
5: അതെ അതെ, തീർച്ചയായിട്ടും.
6: പണ്ടത്തെ ഒരു കാഴ്ച, പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൻ്റെ അവസാനത്തിൽ ട്രഷറിയിൽ ഒരു പൂരത്തിരക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സാധാരണക്കാരായ ആളുകൾ അതിൽ തന്നെ വളരെ ചുരുങ്ങിയ എമൗണ്ടിനുള്ള ചെക്ക് തൊട്ട് വലിയ എമൗണ്ട്. പക്ഷെ അടുത്തിടെയായിട്ട് അങ്ങനെ ഒരു കാഴ്ച ഇല്ലാതാവുന്നു. എന്താണ് സർ കാരണം?
5: അത് നേരത്തെ സൂചിപ്പിച്ച ഈ IFMS എന്നുള്ള ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കേരള ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഇതിൽ വളരെ മാറ്റം വന്നിട്ടുണ്ട്. ഒന്ന്, സാധാരണക്കാരന് ആവശ്യമുള്ള ഒരു ഗുണഭോക്താവ് എന്നുള്ളതിന്, ഉദാഹരണത്തിന് പിന്നെ കക്കൂസിൻ്റെ ധനസഹായം അല്ലെങ്കിൽ വീടിനുള്ള ധനസഹായം, ഇത് പഞ്ചായത്ത് ബില്ലിൽ തന്നെ പ്ലാൻ ബില്ലിൻ്റെ ഭാഗമായിട്ട് ഈ ഗുണഭോക്താക്കളുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡ് അടക്കമുള്ള സംവിധാനവുമായിട്ടാണ് ഈ ബില്ലുകൾ പഞ്ചായത്ത് ട്രഷറിയിൽ സമർപ്പിക്കുന്നത്. ഈ ബില്ല് പാസ്സാവുന്നതോടുകൂടി തന്നെ ഇവർക്കുള്ള തുച്ഛമായ തുകയോ അല്ലെങ്കിൽ വലിയ തുകയോ എല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നിമിഷ നേരം കൊണ്ട് അവരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് എത്തുന്നു. അവർക്കതിനുള്ള SMS ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗുണഭോക്താക്കൾ, പ്രത്യേകിച്ച് വളരെ തുച്ഛമായ തുകക്കുള്ള ഗുണഭോക്താക്കൾ ട്രഷറിയിൽ വരേണ്ടതില്ല, അവരെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. മറ്റൊരു കാര്യം, ഈ ഓൺലൈൻ സംവിധാനം വളരെ കാര്യക്ഷമമായിട്ടും നമുക്ക് അക്കൗണ്ടിങ്ങിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട്, കാരണം ഇതൊക്കെ ടാലിയായിട്ട് ഈ സമർപ്പിക്കുന്ന ബില്ല് തന്നെ വളരെ ടാലിയായിട്ടും വളരെ എഫിഷ്യൻ്റായിട്ടും ഓൺലൈനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്കത് സ്ക്രൂട്ടിനി ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺട്രാക്ടേഴ്സിനുള്ള പേയ്മെൻറ്റ്, ഇപ്പോൾ ചെറുകിട കോൺട്രാക്ടേഴ്സ്, പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ വർക്കെടുക്കുന്ന കോൺട്രാക്ടർമാർ, അതുപോലെ തന്നെ അംഗനവാടികളിലേക്ക് പിന്നെ ഭക്ഷണം സപ്ലൈ ചെയ്ത ചെറുകിട കച്ചവടക്കാർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ മെഷീനറികളും കമ്പ്യൂട്ടറുമൊക്കെ പിന്നെ സ്കൂളിലേക്കും മറ്റുമൊക്കെ സപ്ലൈ ചെയ്ത പിന്നെ സപ്ലൈസ്, അതുപോലെ തന്നെ വളരെ ചെറിയ ഹോസ്പിറ്റൽ ഐറ്റംസ്, നമ്മളെ PHCയിലേക്കൊക്കെ ആവശ്യമുള്ള ഹോസ്പിറ്റൽ എക്യുപ്മെൻസ്, മരുന്നൊക്കെ സപ്ലൈ ചെയ്ത അവരൊക്കെ ഈ ബില്ല് പാസ്സാക്കുന്നതോടുകൂടി നേരെ അവരുടെ അക്കൗണ്ടിലേക്ക് തുക ചെല്ലുകയാണ്. അതുകൊണ്ട് തന്നെ 30-ആം തീയതിയോ മാർച്ച് 31-ാം തീയതിയോ ഒന്നും ഇവരാരും ട്രഷറിയിലേക്ക് വരേണ്ടതില്ല. ഈ ബില്ല് കൊണ്ടുവരുന്ന ആൾ മാത്രം വരുന്നു. 100 കണക്കിന് അക്കൗണ്ടിലേക്ക്, വിവിധ അക്കൗണ്ടിലേക്ക് ഒരു ബില്ലിൽ തന്നെ തുക പോകുന്ന സംവിധാനം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ ട്രഷറിയിൽ മാർച്ച് 30-നോ 31-നോ ഉള്ള തിരക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല. അതുമാത്രമല്ല, മാർച്ച് 31-ന് 12 മണിക്ക് ദിവസം മാറുന്നതോടുകൂടി നമ്മൾ എല്ലാം ക്ലോസ് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക്കലി ആ സോഫ്റ്റ്വെയർ ബന്ദായി. പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേയിൽ അലോട്ട്മെൻറ്റ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വരേണ്ടതുള്ളത് കൊണ്ട് തന്നെ വല്ല ബില്ലും മാറാൻ കഴിയാതിരുന്നാൽ അത് പ്രത്യേക ഒരു ക്യൂ സിസ്റ്റത്തിലേക്ക്, ഈ ട്രഷറി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച IFMS ഭാഗമായിട്ടുള്ള ട്രഷറി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ക്യൂ സിസ്റ്റത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന സംവിധാനമുണ്ട്. അങ്ങനെ ഇത് ക്യൂവിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പോൾ എല്ലാം വ്യവസ്ഥാപിതമായിട്ടും നേരത്തെ തന്ന സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ മാർച്ച് 31-ന് തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഈ വർഷം അങ്ങനെ ഒരു തിരക്കുണ്ടായിട്ടില്ല.
6: അതായത് പണ്ട് 100 രൂപ തൊട്ടുള്ള ചെറിയ ചെറിയ ചെക്കുകളുമായി ക്യൂ നിന്നിരുന്ന ആളുകൾക്ക് അങ്ങനെ ക്യൂ നിൽക്കാതെ ആ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാഫ് മാത്രം ബില്ല് കൊടുക്കുന്നു, അത് പരിശോധിച്ച് ഏതൊക്കെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കാണോ പണം പോകേണ്ടത് അവരുടെ അക്കൗണ്ടിലേക്ക് നിമിഷനേരം കൊണ്ട് വേണമെങ്കിൽ പറയാം അക്കൗണ്ടിലേക്ക് എത്തുന്നു. പണം കിട്ടിയതായിട്ടുള്ള SMS സന്ദേശം അവർക്ക്
5: അക്കൗണ്ട് ഉടമക്കും ലഭിക്കുന്നു.
6: കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്.
5: തീർച്ചയായിട്ടും
6: ഒരു വ്യക്തിപരമായ കാര്യം, താങ്കൾ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ്.
5: അതെ.
6: അതേപോലെ തന്നെ ജീവനക്കാരുടെ സംഘടനാ രംഗത്തും താങ്കൾ ഒരു സജീവ സാന്നിധ്യമാണ്.
5: അതെ അതെ.
6: ഈ തിരക്കുകൾക്കിടയിൽ ഇത്രയും ഭാരിച്ച ഒരു ജോലി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നു?
5: ഒന്ന്, നമുക്കൊരു താല്പര്യമുള്ള മേഖലകൾ, നമ്മൾ ട്രസ്റ്റിയിലെ ജോലി ഓഫീസിലെ ജോലിയാണെങ്കിലും അതൊരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാണ് എങ്കിൽ നമുക്കത് ടൈമൊന്നും നോക്കാതെ തന്നെ ചെയ്യാൻ കഴിയും. ട്രഷിയെ സംബന്ധിച്ചിടത്തോളം 10 മണിക്ക് ട്രഷി തുറന്നിരിക്കണം, തുറന്ന് പ്രവർത്തന സജ്ജമാവണം. കാരണം നമുക്ക് പോലീസിനെയാണ് നമ്മൾ ഗാർഡ് റൂം ഏൽപ്പിക്കുന്നത്, അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും 10 മണിക്ക് ഓഫീസറും മറ്റ് സംവിധാനങ്ങളൊക്കെ റെഡി ആവണം എന്നുള്ളത്. അതുപോലെ തന്നെ 5 മണി എന്നുള്ളത് ഞങ്ങൾ നോക്കാറില്ല. ആളുകളെ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ ഈ IFMS ഇതിൻ്റെ വിവരങ്ങളൊക്കെ അറിയിച്ച് പിന്നെ നമ്മൾ SP അക്കൗണ്ടും മറ്റ് സംവിധാനങ്ങളും ഒക്കെ പിന്നെ ഡേ ക്ലോസ് എന്ന സംവിധാനമുണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നതോടെ ഇത് അവസാനിക്കുന്നുള്ളൂ. ചിലപ്പോൾ ഫിഗർ ടാലി ആവാതിരിക്കൽ മറ്റൊക്കെ സ്വാഭാവികമാണ്. ഇത്തരത്തിൽ വരുമ്പോൾ 6 മണി 7 മണിയൊക്കെ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ നമ്മൾ തിരക്കിനനുസരിച്ച് നമ്മൾ സമയം നീട്ടും. അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അത് നമുക്ക് ഒഴിവ് ദിവസങ്ങളിൽ ചെയ്യാം, ഓഫീസ് സമയത്തല്ലാതെ ചെയ്യാം. ഇത്തരത്തിലൊക്കെ ചെയ്ത് നമ്മളൊരു സമയക്രമീകരണവും നമ്മൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓഫീസ് പ്രവർത്തനവും ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന കാഴ്ചപ്പാടിൽ നമ്മൾ നീക്കുമ്പോൾ ഇതൊന്നും നമുക്കൊരു പ്രവർത്തനവും മറ്റൊരു പ്രവർത്തനത്തിന് തടസ്സമാവുകയോ ഒരു പ്രവർത്തനവും മറ്റൊരു പ്രവർത്തനത്തെ ഓവർലാപ്പ് ചെയ്ത് നഷ്ടപ്പെടുത്തേണ്ട കാര്യം വരുന്നില്ല. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് വ്യവസ്ഥാപിതമായി അഡ്ജസ്റ്റ് ചെയ്താൽ, ഇപ്പോൾ അത്യാവശ്യമായ ഒരു കാര്യത്തിന്, ഒരു സംഘടനാ പ്രവർത്തനത്തിന് ഒരു ട്രഷറി ഓഫീസർ എന്ന നിലയ്ക്ക് ലീവ് എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ 2 സൂപ്രണ്ടന്മാരുണ്ട്, അവർക്ക് ചുമതല ഏൽപ്പിക്കാൻ കഴിയും അവർക്കത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പബ്ലിക്സിനെ, പൊതുജനത്തിനെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഓഫീസ് പ്രവർത്തനവും നമുക്ക് പിന്നെ ചിട്ടയായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എൻ്റെ അനുഭവം.
6: അതായത് പൊതുവേ ജനങ്ങളുടെ ഒരു ആക്ഷേപം 10 മണി തൊട്ട് 5 മണി വരെ സീറ്റിൽ കാണേണ്ട ചിലരെങ്കിലും കാണാറില്ല എന്നാണ്. താങ്കൾ പറയുന്നു 5 മണിക്ക് പുറത്തിറങ്ങേണ്ട ആളാണെങ്കിൽ പോലും 6 മണിക്കോ 7 മണിക്കോ ശേഷമാണ് പലപ്പോഴും ഓഫീസ് വിട്ടിറങ്ങാൻ സാധിക്കുന്നത്. അതൊരു വലിയ മാറ്റമാണ് സർ.
5: തീർച്ചയായിട്ടും പലപ്പോഴും പിന്നെ പൊതുജനങ്ങൾ അവർക്ക് ചിലപ്പോൾ അവരുടെ സേവന നൽകുന്നതിൽ ചിലയിടത്തെങ്കിലും ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വീഴ്ച അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക സർക്കാർ ജീവനക്കാരും അവരെ കർത്തവ്യ നിരതരാണ്. പലപ്പോഴും നിയമത്തിൻ്റെ ചില നൂലാമാലകൾ അല്ലെങ്കിൽ ഈ ആവശ്യപ്പെടുന്ന സേവനം നൽകാനുള്ള നിയമപരമായ തടസ്സങ്ങൾ, ഇതൊക്കെ ജനത്തിനൊരു മടുപ്പുണ്ടാക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് നൽകാവുന്ന നിയമപരമായി അർഹതപ്പെട്ട അല്ലെ ഒരു സാധാരണക്കാരന് കിട്ടേണ്ട സേവനങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി പരിശോധിച്ചുകൊണ്ട് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് അവരെ സഹായിക്കാൻ കഴിയും. പല ആളുകളും ചിലപ്പോൾ പലർക്കും ചിലപ്പോൾ ഒരു സമാധാനപ്പെടുത്തലോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കലോ ഒക്കെ വളരെ ആശ്വാസം നൽകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു സേവനത്തിൽ നമുക്ക് പിന്നെ താമസം അതിൻ്റെ സ്വാഭാവികമായിട്ട് വരികയാണെങ്കിൽ അവരത് ബോധ്യപ്പെടുത്തൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കടമയാണ്. അത്തരത്തിലുള്ള ബോധ്യപ്പെടുത്തലൊക്കെ ഉണ്ടെങ്കിൽ പൊതുജനം അത് നല്ല രീതിയിൽ സഹകരിക്കും. അതെൻ്റെ ഒരു 10-25 വർഷത്തെ ഒരു സേവനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ സേവനം നൽകാൻ കഴിയില്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തണം, അതവർക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും എന്നാണ്.
6: അതായത് ജീവനക്കാരുടെ ആറ്റിറ്റ്യൂഡിലുള്ള മനോഭാവത്തിലുള്ളൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഒരു സേവനം കിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അത് തരാൻ കഴിയില്ല എന്നെല്ലാം ബോധ്യപ്പെടുത്തുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾ തീരുന്നു എന്നാണ് സാർ പറയുന്നത്.
5: അതെ, ഞാൻ മനസ്സിലാക്കുന്ന പുതിയ തലമുറ അത്തരത്തിലെ ആളുകളോട് നല്ല രീതിയിൽ ഇടപഴകുന്നുണ്ട്. ഞാൻ പഴയ ആളുകളെ കുറ്റപ്പെടുത്തുകയല്ല, പലപ്പോഴും പിന്നെ നിയമത്തിൻ്റെയും മറ്റ് സാമൂഹ്യ ചുറ്റുപാടുകളുടെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് അവർക്ക് പിന്നെ സേവനങ്ങൾ നൽകാൻ കഴിയുമോ അത് ബോധ്യപ്പെടുത്താൻ പ്രയാസമായതുകൊണ്ട് പിന്നെ പല ഓഫീസുകളെ സംബന്ധിച്ചും അത്തരത്തിലുള്ള ധാരണകളുണ്ട്. പക്ഷെ പുതിയ തലമുറ പുതിയ പിന്നെ ഓഫീസ് സംവിധാനങ്ങളൊക്കെ അതിന് പിന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പിന്നെ മനോഭാവത്തിലും മാറ്റമുണ്ടായിട്ടുണ്ട്.
6: നമ്മുടെ ശമ്പള ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സംസാരിച്ചു. ശമ്പളം ബില്ല് സമർപ്പിക്കുന്നു. പണ്ട് ബാങ്കിലേക്ക് ചെക്ക് കൊടുത്ത് പി ഒ സി കൊടുത്ത് കാശ് വാങ്ങി വിതരണം ചെയ്ത് അക്വിറ്റൻസിൽ എഴുതി അങ്ങനൊരു സംവിധാനമായിരുന്നു. അത് മാറി. ഇപ്പം എങ്ങനെയാണ് പണം ജീവനക്കാർക്ക് എത്തുന്നത്?
5: ഇപ്പം രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഈ ശമ്പള ബില്ല് നേരിട്ട് ട്രഷറി അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുന്നു. അതായത് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം തന്നെ പ്രതീക്ഷിക്കുകയാണ്, എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും ട്രഷറിയിൽ അക്കൗണ്ട് തുടങ്ങണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
6: ടി എസ് ബി
5: അത് ധാരാളം ഉദ്യോഗസ്ഥന്മാർ അത്തരത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ശമ്പളം നേരിട്ട് തന്നെ ഈ ബില്ല് മാറുന്നതോട് ട്രഷറി അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. മറ്റൊരു വിഭാഗത്തിന് പൊതുമേഖലാ ബാങ്കുകൾ, പ്രത്യേകിച്ച് ഷെഡ്യൂൾ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ശമ്പള ബില്ല് സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ശമ്പള ബില്ല് പാസ്സാക്കുന്നതോടുകൂടി ഒന്നുകിൽ ട്രഷറി അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഷെഡ്യൂൾ ബാങ്കുകളിലെ അക്കൗണ്ടിലോ ഉടനെ തന്നെ എത്തുന്ന സംവിധാനമാണ്. ഇതിന് ട്രഷറി ഡിപ്പാർട്ട്മെൻ്റ് RBIയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോർ സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ആ സംവിധാനത്തിലൂടെയാണ് ഇത് പിന്നെ അതാത് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിമിഷ നേരം കൊണ്ട് എത്തുന്നത്.
6: അതായത് ശമ്പളം പാസ്സായി കഴിഞ്ഞാൽ ഒന്നുകിൽ TSP ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ജീവനക്കാരുണ്ടെങ്കിൽ അതിലേക്ക് പണം കൈമാറ്റം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഏത് ബാങ്കിലാണോ ഷെഡ്യൂൾഡ് ബാങ്കിലെ ഏത് ബാങ്കിലേക്കാണോ മാറ്റേണ്ടത് അക്കൗണ്ട് ഉള്ളത് അതിലേക്ക് വേണമെങ്കിൽ
5: മാറ്റപ്പെടും.
6: സർക്കാർ ജീവനക്കാരൻ്റെ മുതലാളി എംപ്ലോയർ സർക്കാരാണ്. സ്വാഭാവികമായും സർക്കാരിനോടൊരു പ്രതിപത്തി എന്തായാലും ജീവനക്കാർക്കുണ്ടാവും.
5: അതെ അതെ.
6: അതുകൊണ്ട് തന്നെ ട്രഷറി സേവിങ്സ് ബാങ്കിൽ പണം നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ശമ്പളം അതിലേക്ക് വരാൻ ജീവനക്കാർക്ക് താല്പര്യമാണ്. പക്ഷേ ട്രഷറി സേവിങ്സ് ബാങ്ക് ഇപ്പോഴും ഒരു പഴഞ്ചൻ രീതിയിൽ നിന്ന് കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ചെറിയ മാറ്റം, നമുക്ക് അനുഭവപ്പെടുന്നൊരു മാറ്റം, പെരിന്തൽമണ്ണ ട്രഷറിയിൽ അക്കൗണ്ട് ഉള്ള ആൾക്ക് ഇപ്പോൾ സംസ്ഥാനത്തെ ഏത് ട്രഷറിയിൽ നിന്നും പണം പിൻവലിക്കാവുന്നൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പുതിയ എന്തൊക്കെയാണ് അതിലെ ചലനങ്ങൾ?
5: അതിൽ പുതിയതായിട്ട് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അക്കൗണ്ടിൽ പണം, ട്രഷറി അക്കൗണ്ടിൽ പണം വന്നു കഴിഞ്ഞാൽ അത് നേരെ ബാങ്കിലേക്ക്, ATM സംവിധാനമുള്ള ബാങ്കിലേക്ക് മാറ്റി ഗുണഭോക്താവിന് ATMO അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒക്കെ ഉപയോഗിക്കാനുള്ള സംവിധാനം നേരിട്ട് തന്നെ ഉണ്ട്. ഇത് ട്രഷറിയിൽ ചെക്ക് തന്നുകൊണ്ട് അത് ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ പുതിയ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗുണഭോക്താവിന് തന്നെ അഥവാ ഈ ഗവൺമെൻറ് ജീവനക്കാരന് തന്നെ സ്വന്തം പാസ്വേഡിലും യൂസർ ID കയറി ആവശ്യമായ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി അടുത്ത ദിവസം തന്നെ വരികയാണ്. അപ്പം അത്തരത്തിൽ വരുന്നതോടുകൂടി ATM സംവിധാനം ഉപയോഗപ്പെടുത്താനും ആവശ്യമില്ലാത്ത അല്ലെ അത്യാവശ്യമില്ലാത്ത തുക അക്കൗണ്ടിൽ തന്നെ ഇരിക്കാനും നേരത്തെ സൂചിപ്പിച്ച ഒരു എംപ്ലോയർ എന്നുള്ള നിലക്ക് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ തന്നെ അഥവാ ട്രഷറിയിൽ തന്നെ തുക, വളരെ അത്യാവശ്യമില്ലാത്ത തുക ട്രഷറിയിൽ തന്നെ ഇരിക്കാനും അല്ലെ ട്രഷറിയിൽ ആവശ്യമുള്ള തുക ട്രഷറിയിൽ നിന്ന് കേരളത്തിലെ വിവിധ ട്രഷറികളിൽ നിന്ന് പിൻവലിക്കാനും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് ഷെഡ്യൂൾ ബാങ്കിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെയുള്ള സംവിധാനം ഇപ്പോൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ അക്കൗണ്ട് ഉടമക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനം അടുത്ത ദിവസം തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു എംപ്ലോയർ എന്നുള്ള നിലക്ക് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും ട്രഷറിയിൽ അക്കൗണ്ട് വേണം എന്നുള്ള തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിലായിട്ട് അതിന് വ്യക്തമായ നിർദ്ദേശവും അതിൻ്റെ എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങൽ എന്നുള്ള പരിപാടി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
6: ജീവനക്കാർ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം എന്നൊരു മനോഭാവവും ഒരു നിർദ്ദേശം ഏതാണ്ട് ജീവനക്കാർ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
5: അതെ അതെ അതെ.
6: സാർ പറയുന്നത് ടി എസ് ബി അക്കൗണ്ടിൽ നിന്ന് അവനവന് ആവശ്യമായ ബാങ്കിലേക്ക് മാറ്റാൻ പറ്റും അക്കൗണ്ട് ഉണ്ടെങ്കിൽ. എന്താണ് അതിന്

0: എനിക്ക് തോന്നുന്നത് ജീവനക്കാർക്ക് ഭൂരിപക്ഷത്തിനും അറിയാത്ത ഒരു സംവിധാനമാണിത്. ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളത് ചെക്ക് കൊടുത്ത് പണം വാങ്ങിച്ച് പിന്നെ ഏതെങ്കിലും ബാങ്കിൽ ക്യൂ നിന്ന് അത് ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നീടാണ് എ ടി എം സംവിധാനം ആവശ്യമുള്ളവർ ഉപയോഗിക്കുന്നത്.
1: പക്ഷേ ഇത് അടുത്ത കാലത്ത് തന്നെ ഒരു ഒന്ന് രണ്ട് മാസമേ ആയിട്ടുള്ളൂ ഇത്തരത്തിലുള്ള, അതുകൊണ്ടാണ് അത് അറിയാത്തത്. പിന്നെ ഇതിനെപ്പറ്റി അറിയിപ്പ് വേണ്ടത്ര കൊടുക്കാത്തതിൻ്റെ ഒരു കാരണം ഇത് ഇനിയും ഡെവലപ്പ് ചെയ്യാൻ പോകണം. ഒന്ന് രണ്ട് മാസം കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവനവൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവനവന് തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ട സംവിധാനം വരികയാണ്. അപ്പോൾ അതാണ് അതുകൂടി വരുന്നതോടുകൂടി ഇതിന് പിന്നെ ഗവൺമെൻറ് വേണ്ട പ്രചരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: ഒരു ഓൺലൈൻ ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് സംവിധാനത്തിലേക്ക് ആ ഒരു തരത്തിലേക്ക് മാറാൻ പോവുകയാണ് തീർച്ചയായും ജീവനക്കാർക്ക് വളരെ ആശ്വാസകരമായ അതേപോലെ സർക്കാരിനും ഗുണകരമായ ഒരു തീരുമാനമാണിത്.
1: അതെ അതെ അതെ അതെ.
0: നമ്മുടെ അതിഥി ജാഫർ കെ കക്കുത് സാറാണ്. പെരിന്തൽമണ്ണ ട്രഷറി ഓഫീസറാണ് അദ്ദേഹം. ട്രഷറിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. കാതോർക്കുക അടുത്ത എപ്പിസോഡിലേക്ക്.
2: ഈ ജനക്ഷേമം പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം, നമ്മൾ ആളുകളുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുള്ള ഫോണിലൂടെ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടാവും. സെർച്ച് ചെയ്തിട്ട് അതെങ്ങനെയാണ്, എങ്ങനെ എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അതിനെന്തൊക്കെ വേണ്ടത്, അങ്ങനെ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റു ചിലർ എല്ലാ കാര്യങ്ങളും അത് നേരിട്ട് ആളുകളോട് ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയാലേ അവർക്ക് സമാധാനമുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ചില സമയത്ത് പ്രശ്നങ്ങളാണ്. എല്ലാം ഓൺലൈനിലും ഗൂഗിളിലും മാത്രം അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കാം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിൽ നമുക്ക് ഒരു വ്യക്തത ഇല്ലാത്തതോ അല്ലെങ്കിൽ കുറച്ച് സംശയമുള്ളതോ, അപ്പോൾ രണ്ടും ആശ്രയിക്കണം. അതേപോലെ നേരിട്ട് മാത്രം ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, അത് കുറച്ചൊക്കെ അല്ലാതെയും നോക്കണം. അപ്പോൾ ഇത് രണ്ട് കൂട്ടർക്കും പറ്റിയൊരു സാധനമാണ് ജനക്ഷേമത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അതിൽ നമ്മൾ കേൾക്കുന്നത് എന്താണ്, ഓൺലൈനായിരിക്കാം അല്ലേ, പക്ഷേ അതിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആളുകളോ അതിൽ വിദഗ്ധരും ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു പ്രോഗ്രാം കൂടിയാണ് ജനക്ഷേമം എന്നത്. വിശേഷ നമ്മൾ അതിൽ മനസ്സിലാക്കുന്ന ഒരു വിഷയം, അതിൽ വളരെ സുപ്രധാനമായ പിന്നെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സംഗതി കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഇതുവരെ കേട്ടത് ട്രഷറി വകുപ്പ് ആധുനിക വൽക്കരണ ഭാഗമെന്നാണ്.
3: ഇൻഷാല്ലാ നമ്മുടെ സ്നേഹക്കൂട്, അത് ആളുകളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്.
2: യെസ്,
3: സ്നേഹക്കൂടിൽ ഇന്ന് എന്നത്തെയും പോലെ ഹാരിസ് മുലവിയാണ് ചേരുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വിഷയത്തിൽ ഒരു ടോപ്പിക്കിലുള്ള സംസാരങ്ങളാണ്. ഇന്ന് ശ്രോതാക്കൾക്ക് കുറേ സംശയം, ആ സംശയങ്ങൾ കണ്ട് മറുപടി കൊടുക്കാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് ആരാണ്?
4: ഞാനൊരു ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ഫാമിലിയിലെ എല്ലാവരും സലഫി ആദർശക്കാരാണ്. ഇപ്പോൾ എനിക്ക് കുറേ വിവാഹ ആലോചനകൾ അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു സലഫി ആദർശക്കാരന് മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ എനിക്കൊരു സലഫി ആദർശക്കാരനായ ഒരാളുടെ വിവാഹ ആലോചന വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ഫാമിലിയെല്ലാം, വീട്ടുകാരെല്ലാവരും സുന്നി ആദർശത്തിലുള്ളവരാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കല്യാണത്തിന് ശേഷം അവിടെ പോയാൽ അവിടെ പള്ളിയിലേക്ക് പോകാനോ അതല്ലെങ്കിൽ മതപരമായ ക്ലാസ്സുകൾക്ക് പോകാനോ അവിടെ നിന്ന് എനിക്ക് അനുവാദം കിട്ടുമോ എന്നെനിക്കറിയില്ല. ഒറ്റ മകളായതിനാൽ അടുത്തുള്ള അവരുമായി എൻ്റെ കല്യാണ ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തു മറുപടി നൽകണം?
5: ബിസ്മില്ലാഹിർ റഹ്മാൻിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദു. നമ്മുടെ ഈ സഹോദരിയുടെ ഈ ചോദ്യം നമുക്ക് പൊതുവായി മാത്രമേ ഇതിന് മറുപടി പറയാൻ കഴിയുള്ളൂ. ഈ പറഞ്ഞത് തന്നെ നമ്മൾക്ക് ഓരോരുത്തരുടെ അവസ്ഥയും സാഹചര്യവും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മാത്രം സാധ്യമല്ല എന്നതാണ് വസ്തുത. ഇവിടെ ഈ സഹോദരി ഇത്രയും കാലം കാത്തിരുന്നത് ഒരു സലഫി ആദർശമുള്ള തൗഹീദുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കണമെന്ന നിലക്കാണ്. അത് സമാഗതമായിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ ഒരു പ്രായത്തിൽ യോജിച്ചൊരു വിവാഹം വരുമ്പോൾ അത് നടത്തുക തന്നെയാണ് വേണ്ടത്. എങ്കിലും ഇവിടെ ഒരു ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. തന്നെ വിവാഹം കഴിക്കുന്നത് ഒരു സലഫി ആദർശക്കാരനാണെങ്കിലും ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലേക്കാണ് താൻ വിവാഹം കഴിക്കപ്പെടുന്നത് എന്ന് പറയുന്നു.

0: ഒരു പരിധിവരെ നമ്മളൊരു വിവാഹത്തിന് ഒന്നിലധികം നിബന്ധനകളെയും ഒന്നിലധികം ആഗ്രഹങ്ങളെയും നമ്മൾ വിവാഹ സന്ദർഭത്തിൽ വെക്കാറുണ്ട്. ഇവിടെ ഒരു സെലഫി ആദർശക്കാരനാണ് തൻ്റെ വിവാഹം അന്വേഷിക്കുന്ന ആൾ എന്നതുപോലെ തന്നെ പ്രധാനമാണ് അവൻ്റെ വീട്ടുകാരും ആ ഒരു സെലഫി ആദർശമുള്ളവരായി തീരുക എന്നത്. സ്വാഭാവികമായും ഇങ്ങനെ പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ടാകും, കുടുംബത്തിൽ ഒരാൾ സെലഫി ആദർശം സ്വീകരിച്ചാൽ അയാൾക്ക് ഈ ആദർശമുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സാധ്യമാകാതെ വരുമോ എന്ന ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പറയാനുള്ളൊരു സാഹചര്യം, ഈ വിവാഹം കഴിക്കുന്ന പുരുഷൻ തൻ്റെ ആദർശത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ തൻ്റെ ആദർശവുമായി ശക്തമായി മുന്നോട്ടു പോകാൻ അയാൾക്ക് കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഭാര്യയായി വരുന്ന ഒരു പെൺകുട്ടിയെയും അതേപോലെ ശക്തമായ ഒരാദർശവുമായി മുന്നോട്ടു പോകാൻ കഴിയും. അതിനുവേണ്ട സൗകര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കുവാനും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ട ഒരവസ്ഥ ഇല്ലാതാക്കുവാനും തൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുന്ന ഭർത്താവിന് അതിന് ശക്തമായ കഴിവും അതിനുള്ള താല്പര്യവും ആദർശബോധവും ഉണ്ടെങ്കിൽ അയാൾക്ക് പറ്റും. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ കുടുംബം ഈ ആദർശത്തിൽ ഇല്ലെങ്കിലും പോകുന്നതിന് വിരോധമില്ല. എന്നാൽ ഒരു പരിധിവരെ ഇന്ന് സെലഫി ആദർശ കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. പലപ്പോഴും അവർ പറയും, നിങ്ങൾക്ക് മലയാളത്തിലെ ഖുതുബക്ക് പോവാം, പള്ളിയിൽ പോവാം, നിങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പരിപാടികളൊന്നും പങ്കെടുക്കേണ്ടതില്ല എന്നൊക്കെ തുടക്കത്തിൽ പറയാറുണ്ടെങ്കിലും ഒരു കുടുംബ സാഹചര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പല പെൺകുട്ടികളും തങ്ങളുടെ വിശ്വാസത്തിനും തങ്ങളുടെ അറിവിനും തങ്ങളുടെ തൗഹീദിനും എതിരായി പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഈ സഹോദരൻ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വിവാഹം കഴിക്കാൻ വരുന്നത് പൂർണ്ണമായും ദീനിയായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാദർശ ആളാണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് വിവാഹിതയാകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അവരോട് വ്യക്തമായി തന്നെ ചോദിക്കണം, ഈ കുടുംബ സാഹചര്യങ്ങളിൽ വരുമ്പോൾ അവിടുത്തെ മറ്റു വിശ്വാസങ്ങളിലോ അന്ധവിശ്വാസങ്ങളിലോ ശിർക്കിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഒരു നിലക്കും എനിക്ക് ഇടപെടാൻ സാധ്യമല്ല എന്നും അതിനുള്ള പൂർണ്ണമായ സപ്പോർട്ടും അങ്ങനെ തന്നെ പോകാനുള്ള ശക്തമായ പിന്തുണയും ഈ വിവാഹം കഴിക്കുന്ന വ്യക്തി തരുമെന്ന ഉറപ്പോടുകൂടെയും അതിൻ്റെ സാധ്യതയും മുന്നിൽ കണ്ടു തന്നെയാണ് വിവാഹത്തിന് സമ്മതിക്കേണ്ടത്. എന്നാൽ അത്ര ശക്തമായ ഒരു നിലപാടോടുകൂടെ വരാൻ സാധിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അതിനെ പിന്തുണക്കുവാനും അതിനോട് സഹകരിക്കാനും പറ്റില്ലെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ നിങ്ങൾക്കും നിങ്ങളിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾക്കുമെല്ലാം ഒരു നല്ല ദീനീ സാഹചര്യവും ചുറ്റുപാടും വരാത്തൊരവസ്ഥാവിശേഷമുണ്ടാകും. സാധാരണഗതിയിൽ ഒരു തൗഹീദി ആദർശമുള്ളൊരു പെൺകുട്ടി ഇതില്ലാത്തൊരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ തലമുറ തലമുറകളായി അതിൻ്റെ ദുരന്തങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട്. കുട്ടികളെ മദ്രസിൽ പറഞ്ഞയക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലൊരു മരണമുണ്ടാകുമ്പോൾ, ജനനമുണ്ടാകുമ്പോൾ എല്ലാം ഇസ്ലാമിൽ താൻ മനസ്സിലാക്കിയ ആദർശങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കാൻ നിർബന്ധിതരാക്കപ്പെടുന്ന ധാരാളം പെൺകുട്ടികൾ നമ്മുടെ അറിവിലുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇവിടെ ആദർശമുള്ള ഭർത്താവ് എന്ന് പറയുമ്പോൾ ആ ആദർശം ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നടപ്പിലാക്കാനും അത് കണിശമായി ആചരിക്കുവാനും തൻ്റെ ഭാര്യയെ ആ നിലക്ക് നടത്തുവാനും ശക്തിയും അതിനുള്ള ബോധവും അറിവും തൻ്റെയിടവുമുള്ള ഒരാളാണെങ്കിൽ വിവാഹത്തിൽ കുഴപ്പമില്ല. അതിന് സാധിക്കാത്ത വിധം ദുർബലനും അതേപോലെ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലെന്നും തോന്നുകയാണെങ്കിൽ ഒരുപക്ഷെ ഭാവി ജീവിതം മതപരമായും ഭൗതികമായും എല്ലാം ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല.
1: 6 വയസ്സുള്ള പെൺകുട്ടി 5 വയസ്സുള്ള അവരുടെ കസിനുമൊത്ത് കളിക്കുമ്പോൾ പലപ്പോഴും സെക്ഷലായ പ്രവൃത്തികൾ ചെയ്യുന്നു. അതിനെ ഇല്ലാതാക്കാൻ എന്താണ് വഴി? അള്ളാഹു എല്ലാം കാണുന്നവനാണെന്ന് അവരോട് പറയുമ്പോൾ പലപ്പോഴും അവർ ജാഗ്രത പാലിക്കും. പക്ഷേ അവർ വീണ്ടും ഒറ്റക്കാവുന്ന സമയങ്ങളിൽ നീചമായ പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെന്താണ് പരിഹാരം?
0: വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു സംഗതിയാണിത്. ഈ ഒരു പ്രായത്തിൽ ഈ കുട്ടികൾക്ക് എങ്ങനെ ഈ അറിവും ഈ വിവരവും ഉണ്ടായി എന്നത് നമ്മൾ ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. ഒന്നുകിൽ ഈ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇതിലേതെങ്കിലും ഒരു കുട്ടിയെ ആരെങ്കിലും ഉപയോഗിച്ചുവോ തെറ്റായ നിലക്ക്, അതിൽ നിന്ന് കിട്ടുന്ന മാതൃകകളും പ്രചോദനങ്ങളുമാകാം ഒരു വേള ഇതിനുള്ള ഒരു കാരണം. അതല്ലെങ്കിൽ ഈ കുട്ടികൾ സ്വാഭാവികമായും അത്തരം ചില കാഴ്ചകൾ ജീവിതത്തിൽ കാണാൻ ഇടവന്നിട്ടുണ്ടോ? ഇവിടെ നിന്നെങ്കിലും ഒരു അറിവ് കിട്ടാതെ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇങ്ങനത്തെ ഒരു പ്രവണതയിലേക്ക് അവരെത്തിച്ചേരുക പ്രയാസകരമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കുട്ടികൾ ചെയ്യുന്നത് ഇതുതന്നെയാണോ എന്നത് നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾ സീരിയസ് അല്ലാതെ ചെയ്യുന്നൊരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയുമ്പോൾ വളരെ ഗൗരവമായി തോന്നിയാലും, ഗൗരവകരമല്ലെങ്കിൽ നമ്മളതിനൊരു ഗൗരവം കൊടുത്ത് അവരെ അതിലുള്ളൊരു ജിജ്ഞാസയും അതേപോലെ തന്നെ ഒരു ആശങ്കയും സൃഷ്ടിക്കുന്നതിനേക്കാളും നല്ലത് അവരെ ഏതെങ്കിലും തന്ത്രപരമായ വഴികളിലൂടെ പിന്തിരിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും ഇത് വസ്തുതാപരമാണെങ്കിൽ തീർച്ചയായും ഈ കുട്ടികളെ ഏതെങ്കിലും നിലയ്ക്ക് ഈ അറിവ് അവർക്ക് ലഭിക്കുന്ന വഴികളെ എത്രയും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ പ്രഥമ നടപടിയാണ്. അതിൻ്റെ അർത്ഥം ആരെയെങ്കിലുമൊക്കെ നമ്മൾ അന്യായമായി സംശയിക്കണം എന്ന് ഈ വാക്കുകൾക്ക് അർത്ഥമില്ല. ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ ഈ കാഴ്ചകൾക്ക് അവസരം കിട്ടാം, അല്ലെങ്കിൽ വീട്ടിലെ ടി വിയിൽ നിന്ന് കിട്ടാം, അതല്ലെങ്കിൽ കുട്ടികൾ പോകുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് കിട്ടാം, എവിടെ നിന്നും ഇത് കിട്ടാവുന്ന ഒരു സാഹചര്യം ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ അവർക്ക് ലഭിക്കാതിരിക്കാൻ ആ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇവർ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിച്ചു വരാൻ ഉള്ള അവസരങ്ങളെ പരമാവധി കുറക്കുകയും കുട്ടികളാകുമ്പോൾ അവർക്ക് താല്പര്യമുള്ള മറ്റ് വിഷയങ്ങളിലേക്ക് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, അവർക്ക് താല്പര്യമുള്ള അവർ സമയം മെനക്കെടുത്താൻ ഇഷ്ടമുള്ള ഒരു ദുശ്ശീലങ്ങളായി വരാത്ത ചില കാര്യങ്ങളിൽ അവരെ ബന്ധപ്പെടുത്താൻ ശ്രമിച്ച് അവരെ ശ്രദ്ധ തിരിക്കുക. നമ്മൾക്ക് അവരെ പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിച്ചൊരു മുതിർന്ന ഒരു 7 വയസ്സൊക്കെ എത്തുമ്പോഴാണ് ഒരു ഉപദേശത്തെക്കുറിച്ച് അവർക്ക് ശരിക്ക് ഉൾക്കൊള്ളാൻ പറ്റുക. അതുകൊണ്ട് ഈ ഒരു പ്രായമെന്ന് പറയുമ്പോൾ നമുക്കവരെ ശ്രദ്ധ തിരിക്കാം. ഇതിൽ നിന്നും മറ്റു പല കാര്യങ്ങളിലേക്കും അവരെ ശ്രദ്ധ തിരിച്ച് വേറെ കളികളിലേക്ക് കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങൾക്ക് സമയം കിട്ടാതെ വരുമ്പോൾ അവരത് മറന്നുപോകും. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ അവരെന്ത് ചെയ്തു മറന്നുപോകും. അതിനുള്ളൊരു അവസരം സൃഷ്ടിക്കലായിരിക്കും നന്നായിരിക്കുക എന്നാണ് മനസ്സിലാകുന്നത്. എന്തായിരുന്നാലും ഈ കുട്ടികളെ ശരിക്കും നിരീക്ഷിച്ചും ഇതിൻ്റെ കാരണങ്ങളെ കണ്ടെത്തിയും തന്ത്രപരമായ മാർഗങ്ങളിലൂടെ ഇതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് പ്രാഥമികമായി സൂചിപ്പിക്കാറുള്ളത്.
1: എൻ്റെ കുട്ടികൾ കാർട്ടൂൺ കാണുന്നതിനോട് ഒരു അഡിക്റ്റായ അവസ്ഥയിലാണ്. മക്കളെ എങ്ങനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കും?
0: സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ നോക്കുക എന്നുള്ളത് വലിയൊരു ഭാരമേറിയ ഒരു ജോലിയാണ്. കാരണം അവർ വളരെ ശക്തരും അതേപോലെ തന്നെ യാതൊരു കാര്യത്തെക്കുറിച്ചും അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ട് എന്തും പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കുട്ടികളെത്തും. അപ്പോൾ ഇത്തരം കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാതാപിതാക്കൾ നിന്നാൽ അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ കണ്ടെത്തുന്ന ഒരു മാർഗമാണ് കാർട്ടൂൺ. ഇത്തരം കാർട്ടൂൺ ഈ കുട്ടിക്ക് താല്പര്യമുള്ള മറ്റു പല പ്രവർത്തനങ്ങളിൽ നിന്നും ആ കുട്ടിയുടെ ശ്രദ്ധ തിരിക്കാൻ മാത്രം ആകർഷണീയവും സ്വാധീനശക്തിയും കാർട്ടൂണിനുള്ളത് കൊണ്ടാണല്ലോ കുട്ടി കാർട്ടൂണിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വാധീനശക്തി കാർട്ടൂൺ അവരിൽ ഉണ്ടാക്കും. അപ്പോൾ അവരതിന് അഡിക്റ്റാവും. അവർക്ക് അത് മാത്രമേ പിന്നെ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് വരും. അപ്പോൾ സത്യത്തിൽ ഇത്തരം ഒരു മാർഗത്തിലേക്ക് കുട്ടികളെ വഴി നടത്തുന്നവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. അപ്പോൾ ഇതിലൊരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഏതൊരു കാര്യത്തിനും അഡിക്ഷനുണ്ട്. ഭക്ഷണത്തിന് അഡിക്ഷനുണ്ട്, നമ്മുടെ വസ്ത്രത്തിന് അഡിക്ഷനുണ്ട്, എന്തിനും അഡിക്ഷനുണ്ട്. നമ്മൾ നമുക്കത് നിയന്ത്രിക്കാൻ സ്വയം പറ്റാത്തൊരവസ്ഥ, അതേപോലെ തന്നെ അതിനുള്ളൊരു സാഹചര്യം മുന്നിലൊരു സൂചന കിട്ടുമ്പോഴേക്കും അതിലേക്ക് എത്തിപ്പെടാനുള്ള മാനസികമായ വാഞ്ച, ഇതെല്ലാം അഡിക്ഷൻ്റെ ലക്ഷണങ്ങളാണ്. കുട്ടികളിൽ അഡിക്ഷൻ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് അഡിക്ഷൻ വന്നൊരു കാര്യം നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ, അപ്പോൾ അവരൊരു കാർട്ടൂൺ കാണുമ്പോൾ അത് പെട്ടെന്ന് ഓഫാക്കാനോ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങാനോ അവരെ തടസ്സപ്പെടുത്താനോ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ വല്ലാതെ വയലൻ്റായിത്തീരും, അക്രമാസക്തരാകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഡിക്റ്റാണ്. അത് നമുക്ക് നിർത്തുമ്പോൾ അറിയാം അതിന് അഡിക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ അഡിക്ഷൻ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കാർട്ടൂണിലേക്ക് മറ്റു കാര്യങ്ങളിൽ നിന്ന് ഈ കുട്ടിയുടെ ശ്രദ്ധ കൊണ്ടുവന്നത് കാർട്ടൂണിൻ്റെ സ്വാധീനം കൊണ്ടാണ്. ഇതിനേക്കാളും കുട്ടിയെ സ്വാധീനിക്കാവുന്നതും എന്നാൽ അഡിക്ഷൻ വരാത്ത തിന്മയാവാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റൂ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നതിലേക്ക്, വായനക്കൊന്നൊരു പ്രശ്നമല്ല, വായിക്കുന്നതിലേക്ക് എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ സൈക്ലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെവിടെയെങ്കിലുമൊക്കെ കുട്ടികൾക്ക് മുങ്ങാനോ നീന്താനോ കുളിക്കാനൊക്കെ പറ്റുന്ന നീന്തൽ കുളങ്ങളുണ്ടെങ്കിൽ അതിലൊന്ന് ആകാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കുകൾ, എന്തെങ്കിലും സാങ്കേതികമായ അറിവുകളോ വിവരങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല പ്രവർത്തനങ്ങളോ പറ്റുമോ? അതല്ലെങ്കിൽ അവർക്ക് കായികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഈ ഇതിനെ ഇവർക്കിന്ന് ഈ കാർട്ടൂണിനോടുള്ള അഡിക്ഷൻ ഉണ്ടല്ലോ, ആ കാർട്ടൂണിനേക്കാളും സ്വാധീനിക്കുന്നതും എന്നാൽ അഡിക്ഷനായി വരാത്തതും തിന്മയായി തീരാത്തതുമായ മറ്റേതെങ്കിലും മേഖലകൾ അവർക്ക് പകരമായി അവരെ ബന്ധപ്പെടുത്തി അതിലേക്ക് കൊണ്ടുവരാനേ പറ്റുള്ളൂ. രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം, തൽക്കാലം തനിക്കൊരു ഫ്രീ കിട്ടാൻ വേണ്ടി, ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി എന്തിലെങ്കിലും കുട്ടികളെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിച്ചാൽ പിന്നെ നമ്മൾ അതിനേക്കാളും വലിയ ദുരന്തങ്ങളാണ് എത്തിച്ചേരുക എന്ന് ഈ ചോദ്യം നമുക്കൊരു പാഠം നൽകുന്നുണ്ട്.
1: ഭർത്താക്കന്മാർ അന്യ സ്ത്രീകളോട് സംസാരിക്കുകയും ഫ്രണ്ട്ഷിപ്പ് കൂടുകയും ചെയ്യുമ്പോൾ ഏതു ഭാര്യമാരും അത് ഇഷ്ടപ്പെടുകയില്ല. ഇങ്ങനെയുള്ള വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ഇതിനെക്കുറിച്ച് ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും എന്താണ് ഉപദേശിക്കാനുള്ളത്?
0: വളരെ ഗൗരവപരമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദമ്പതികൾ പരസ്പരം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, അതായത് ഭർത്താവിനെക്കുറിച്ച് സംശയിക്കുക, ഭർത്താവ് ഭാര്യയെക്കുറിച്ച് സംശയിക്കുക, ഏത് അന്യ സ്ത്രീ പുരുഷന്മാരുമായുള്ള അവിഹിത ബന്ധങ്ങളുണ്ട് എന്ന് സംശയിക്കുമ്പോൾ, അത്തരം സംശയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ പരസ്പര വിശ്വാസത്തെയും ബന്ധത്തെയും നശിപ്പിക്കാൻ ഉപകരിക്കും. അതുകൊണ്ട് വളരെ ഗൗരവപരമായിട്ട് ദമ്പതികൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വളരെയധികം നിർബന്ധിതമാകുന്ന അവസ്ഥയിൽ മാത്രമേ ഒരു ഭാര്യ ഭർത്താവിനോട് നിങ്ങൾക്ക് സ്ത്രീകളുമായി അവിഹിതമായ ബന്ധമുണ്ട്, അതെനിക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാവുന്ന് വീണു പോയാൽ പിന്നെ അത് പരിഹരിക്കൽ കുറച്ച് പ്രശ്നമാണ്. അതേപോലെ തന്നെ സംശയം ഭർത്താവ് ഭാര്യ ഉന്നയിക്കുക, മനസ്സിലുണ്ടായാലും കുഴപ്പമില്ല, പക്ഷെ അത് പ്രസ്താവിക്കുന്നതോട് കൂടെ എന്താകും, എന്നെ അവൾക്ക് വിശ്വാസമില്ലാന്നായി, ഇനി ആ വിശ്വാസം എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് അയാൾക്ക് തോന്നും. ആ തോന്നൽ വരുന്നതോടുകൂടെ എന്ത് ചെയ്യും, അത്തരം ഇനിയൊരു വിശ്വാസത്തേക്ക് ശ്രമിക്കൂല, ആ ബന്ധം എന്നേക്കുമായി അവസാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിത്തീരും. അപ്പോൾ ഇത് പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഗൗരവപരമായി ശ്രദ്ധിക്കണം. പിന്നെ ഇതൊരു ചെറിയ സംശയങ്ങൾ മാത്രമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താ അറിയോ, സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെല്ലാവരും ഒരു ഇസ്ലാമിക് കൾച്ചറിലല്ല ഇവിടെ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, ഏത് സ്ത്രീയോടും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ വളരെ അടുത്ത് പെരുമാറും, എന്തു വേണമെങ്കിലും പറയും, തിരിച്ചു പുരുഷനോടും അങ്ങനെ തന്നെ. ഇത്രമാത്രം സ്വാതന്ത്ര്യത്തോടു കൂടെ നമ്മൾ മറ്റവരോട് പെരുമാറുമ്പോൾ നമുക്കൊന്നും തോന്നൂല. പക്ഷെ പുറത്തു കാണുന്ന ഒരാൾക്ക് എന്താണ്, ഒരു സ്ത്രീയോടാണല്ലോ ഇയാളിങ്ങനെ പെരുമാറുന്നത് സംസാരിക്കുന്നത് എന്ന് തോന്നും. ഉദാഹരണം പറയാം, ഒരു എവിടെയെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു ആണും പെണ്ണും, സഹപ്രവർത്തകരായ ആണും പെണ്ണും വളരെയധികം അടുത്തും പിന്നെ സ്നേഹത്തിലും തമാശയിലും സംസാരിക്കുന്നത് ആ ഓഫീസിലുള്ളവർക്ക് കാണുമ്പോൾ ഒന്നും തോന്നൂല. എന്നാൽ ഇതേ സംസാരം പുറത്തുനിന്ന് ഇതുവരെ കാണാത്തൊരു വ്യക്തി കാണുകയാണെങ്കിൽ ഇവരെന്താണ് ഇത്ര സ്വതന്ത്രമായി സംസാരിക്കുന്നത് എന്ന് അവർക്കതിലൊരു ശരിയില്ലായ്മ കാണാൻ അവർക്ക് കഴിയും. ഇതുപോലെ തന്നെയാണ് എന്താണ് നമ്മുടെ നാട്ടിലെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സംസാരങ്ങൾക്കുള്ള ഇസ്ലാമിക മര്യാദ പാലിക്കാത്തതുകൊണ്ട് തന്നെ പുരുഷന്മാർ സ്ത്രീകളും സ്ത്രീകൾ പുരുഷന്മാരോടും വളരെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടുകൂടെ ഇടപഴകും. ഇത് പലപ്പോഴും നാട്ടിലുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല, ഞാൻ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇതുകൊണ്ട് തന്നെ വിവാഹിതരാകുന്ന പല ആളുകളും എന്താണ് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അത് അവിഹിതമായി ആരോപിക്കുകയും പരസ്പരം അത് ശരിയല്ലെന്ന് സൂചിപ്പിക്കുകയും അതിൻ്റെ പേരിൽ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, സ്വതന്ത്രമായി ഇടപഴകാൻ ഇസ്ലാമിൽ പാടില്ല. അതുകൊണ്ട് അതിൻ്റെ ഗൗരവബോധം ബോധ്യപ്പെടുത്തുക. അതിൻ്റെ പേര് ഞാൻ സംശയിക്കുന്നു എന്നുള്ളതല്ല, അതൊരു ശരിയല്ലല്ലോ എന്ന നിലക്ക് അവരെ ബോധവൽക്കരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അതിലൊന്നും ഉണ്ടായിട്ടില്ല, എനിക്കൊന്നും തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പൊതുവെ എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ പെരുമാറുന്നത് ഒരു ശരിയല്ലല്ലോ എന്ന നിലക്ക് സൂചിപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾ ഇന്ന പെണ്ണിനോട് ഇന്ന സ്ത്രീയോട് ഇന്ന രൂപത്തിൽ പെരുമാറുന്നു എന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അത് സംശയമുണ്ടാക്കുകയും വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുകയും ബന്ധങ്ങൾക്ക് വിള്ളലേൽപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും പ്രത്യേകിച്ച് വിവാഹിതരായ ആളുകൾ പുരുഷന്മാർ അന്യ സ്ത്രീകളോടും സ്ത്രീകൾ അന്യ പുരുഷന്മാരോടും ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ദാമ്പത്യത്തിൻ്റെ വിശ്വാസ്യതയെ തകർത്ത് കളയും എന്ന് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യം അത്തരം ആളുകൾക്ക് ആലോചിക്കുവാൻ വക നൽകുന്നതാണെന്നാണ് മനസ്സിലാവുന്നത്.
1: സഹോദരി തുടർന്ന് ചോദിക്കുന്നത്, വീട്ടിലേക്ക് തളർന്നു വരുന്ന ഭർത്താവിനോട് എനിക്ക് ഒന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും സാധിക്കാറില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്.
0: ഈ ബാക്കി വന്ന ഭാഗം അതിലേറെ അപകടകരമാണ്. അതായത് സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു അനിഷ്ടം, ഭർത്താവിനെക്കുറിച്ച് ഭാര്യയ്ക്കോ ഭാര്യയെക്കുറിച്ച് ഭർത്താവിനോ ഇഷ്ടമല്ലാത്ത, നമുക്കിഷ്ടമല്ലാത്തൊരു സ്വഭാവം പെരുമാറ്റം എന്തെങ്കിലും കണ്ടാൽ പിന്നെന്താ വെച്ചാൽ ആ വ്യക്തിനെ വെറുക്കും, അകലും. ഇതാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. അതായത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഭർത്താവിൽ കണ്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, മാനസികമായി അകലും. അവർക്ക് ചെയ്തു കൊടുത്തുന്ന ആനുകൂല്യങ്ങൾ, ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വർത്തമാനങ്ങളൊക്കെ നോക്കും. അപ്പോൾ എന്തുണ്ടാവുക അറിയോ, അവർ തമ്മിൽ അകലം വർദ്ധിച്ച് വരും. പിന്നെ കൂടുതൽ പ്രശ്നങ്ങളാകും. പിന്നെ എന്ത് ചെയ്യും, ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് പോകും, കൂടുതൽ അകലും. ഒരുപക്ഷെ അത് വിവാഹമോചനത്തിലേക്ക് എത്തും, അവിഹിത ബന്ധങ്ങളിലേക്കൊക്കെ എത്തും. അതുകൊണ്ട് ചില ഇത്തരം എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറാതെ കൂടുതൽ സ്നേഹത്തോടുകൂടെയും കൂടുതൽ ബന്ധത്തോടുകൂടെയും പെരുമാറി ആ സ്നേഹത്തിൽ കീഴ്പ്പെടുത്തി അവരുടെ സ്വഭാവ തകരാറുകളെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ചെയ്യാതെ പ്രതിഷേധിക്കുകയും അകലുകയും കടമകൾ നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീക്കും തൻ്റെ ഭർത്താവിനെ മാറ്റിക്കൊണ്ടുവരുവാൻ സാധ്യമല്ലെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം.
1: പല കാരണങ്ങൾ കൊണ്ടും മാനസികമായി അകന്നുപോയ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. അയാളിൽ നിന്നും വിവാഹമോചനം ആഗ്രഹിക്കുന്നു, അത് തെറ്റാണോ?
0: നിസ്സാരമായ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ തർക്കിച്ചും അകന്നും പരസ്പരം സ്നേഹം പങ്കുവെക്കാനുള്ള മുഴുവൻ അവസരങ്ങളെയും ഇല്ലാതാക്കിയും സ്വാഭാവികമായി അകന്നകന്നകന്നകന്നു പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്നതാണ് അവസാനം ഒരു വിവാഹമോചനത്തിലേക്കുള്ള ചിന്ത. ഇവിടെ നാം തിരിച്ചറിയേണ്ടത് വിവാഹമോചനത്തിലേക്ക് എത്താൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ വിവാഹമോചനത്തിന് ശേഷമുള്ള ജീവിതവും അതിനുശേഷമുള്ള ദുരന്തങ്ങളും ഒരു പരിധിവരെ അതിൻ്റെ ഗൗരവവും നമ്മൾ ആലോചിക്കാതിരിക്കുകയാണ്. ഇതിനേക്കാളും നല്ലൊരു ജീവിതം വിവാഹമോചനത്തിലൂടെ ഉണ്ടാകുമെന്നാണ് ഒരു പക്ഷേ ഈ സഹോദരി പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ തനിക്ക് ഭർത്താവില്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ഇതിനേക്കാളും ഭേദം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ചിന്തകളും നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാനുള്ള ചിന്തകളാണ്, നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കുവാനുള്ള ചിന്തകളല്ല. കാരണം ഒരു വിവാഹമോചനം എന്നുള്ളത് നിങ്ങളെ വിധവയാക്കും. സ്വാഭാവികമായും ഒരു വിധവ ഈ സമൂഹത്തിൽ സുരക്ഷിതയല്ല. അനിവാര്യ കാരണങ്ങളാൽ അതുണ്ടാകുന്നു എന്നത് നമുക്കൊരു പക്ഷേ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു സ്ത്രീ ഏതർത്ഥത്തിലും ഒറ്റപ്പെട്ടു പോകുന്നത് ഈ പുതിയ സമൂഹത്തിൽ ഏറ്റവും സുരക്ഷിതത്തിന് ഭീഷണിയുള്ള ഒരു കാര്യമാണ്. പിന്നെ സ്വാഭാവികമായും എന്താച്ചാൽ ഒരു ഡൈവേഴ്സായി വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഭർത്താവിൻ്റെ കൂടെ കഴിയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ഇന്നുള്ള ഈ ഒരവസ്ഥ നിലനിന്നുകൊള്ളണമെന്നില്ല. ഇനി കുട്ടികളോ മക്കളോ ഒക്കെ തങ്ങൾക്കുണ്ടെങ്കിൽ ആ കുട്ടികളെക്കാലത്തും അവർക്കൊരു അധീനമില്ലാത്ത ഒരവസ്ഥാവിശേഷം സംജാതമാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പരസ്പരം നന്നാകുവാനും ഒന്നിച്ച് ജീവിക്കുവാനും സാധിക്കുമെങ്കിൽ പരസ്പരം അറിഞ്ഞവരും രഹസ്യങ്ങൾ കൈമാറിയവരും എന്ന നിലയ്ക്ക് മരണം വരെ ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും സുരക്ഷിതവും സന്തോഷകരവുമായത്. അകലാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് സഹോദരി ചെയ്യേണ്ടത്. വിവാഹബന്ധം അവസാനിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത് നന്നാക്കി കൊണ്ടുപോകുവാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അല്പം അധ്വാനങ്ങളുണ്ട്. അധ്വാനങ്ങൾ ഭാവിയിലെ ഒരു ഖേദത്തെ ഇല്ലാതാക്കിയേക്കാം.
1: അടുത്തതൊരു സഹോദരിയുടെ ചോദ്യമാണ്. ചോദ്യം അവ്യക്തമാണെങ്കിലും അവരുടെ ഭാഗത്തു വന്ന സംശയം ഇങ്ങനെയാണ്. ചെയ്തത് തെറ്റാണെന്നറിഞ്ഞിട്ടും സ്വന്തം തെറ്റുകളെ മറക്കാൻ ഭാര്യയെ മാനസിക രോഗിയാക്കുന്ന ഭർത്താവ്, ഇവരിൽ ആരുടെ കൂടെയാണ് അള്ളാഹു? കുടുംബക്കാർ ഒന്നടക്കം ഭാര്യയെ കുറ്റപ്പെടുത്താൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു.
0: വിവാഹബന്ധങ്ങളിൽ എപ്പോഴും അകലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകൾ കണ്ടെത്തുന്ന കാരണങ്ങളിൽ ഒന്നാണ് മാനസിക രോഗം. ഒരാൾ കഠിനമായ ദേഷ്യത്തോടുകൂടെ പെരുമാറിയാലും ഒരു വിഷമത്തിൻ്റെ കാരണം 4 ദിവസം മിണ്ടാതെ നടന്നാലും മനോവിഷമങ്ങൾ കാരണം രാത്രികളിൽ ഉറങ്ങാതെ കിടക്കേണ്ടി വന്നാലുമെല്ലാം ഒരാളെക്കുറിച്ച് മാനസിക രോഗിയെന്ന് ആർക്കും എളുപ്പത്തിൽ പറയാനാവും. മാനസിക രോഗമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടാൽ പിന്നെ ബന്ധങ്ങൾ എന്തുകൊണ്ട് അകലുന്നു, ഞാൻ എന്തുകൊണ്ട് ഡൈവേഴ്സ് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം കാണാനും ആളുകളെ ബോധ്യപ്പെടുത്താനും വളരെ പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ബന്ധത്തെ അകറ്റുവാനോ ഇല്ലാതാക്കുവാനോ വേണ്ടി ഇത്തരം അസത്യമായ കാര്യങ്ങൾ ആരോപിക്കുന്നത് കരുതി വേണം. പിന്നെ അന്യായമായി നമ്മുടെ മേൽ ആരോപിക്കപ്പെടുന്ന നിരപരാധിയായിട്ടും നമ്മുടെ പേരിൽ ആരോപിക്കപ്പെടുന്നതാണെങ്കിൽ വല്ല ആക്കിപത്തുലി തക്കുക എന്നും സത്യത്തിനും ധർമ്മത്തിനുമാണ് വിജയമുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഈ സഹോദരി തൻ്റെ പ്രശ്നങ്ങൾ, തൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ, തന്നിൽ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ, താൻ മാനസിക രോഗിയാണെന്ന് പറയാൻ അവർ കണ്ടെത്തിയ കാരണങ്ങൾ, ഇത് നിഷ്പക്ഷമായി നല്ല അറിയുന്ന, മതപരമായ കാര്യങ്ങൾ അറിയുന്ന, ഒരു മാനസികമായ അവസ്ഥകളെക്കുറിച്ചും മനോരോഗങ്ങളെക്കുറിച്ചും എല്ലാം അറിയുന്ന ഒരു വിദഗ്ധനായ ഒരു ആളുമായി നിങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളെപ്പറ്റി പറയുന്ന ആരോപണങ്ങൾ വസ്തുതാപരമാണോ, നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാനും ആരോപണത്തെ മാറ്റിയെടുക്കുവാനും എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിലെല്ലാം ഇസ്ലാമികമായും മനഃശാസ്ത്രപരമായും നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തരാൻ പലർക്കും സാധിക്കും. അങ്ങനത്തെ സാധിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്താൻ നല്ലത് എന്ന് തോന്നുന്നു.
1: അടുത്തതൊരു സഹോദരിയുടെ ചോദ്യമാണ്, ഭർത്താവിൻ്റെ വീട്ടുകാർ സലഫി ആദർശക്കാരല്ല, അതിനാൽ എനിക്കും എൻ്റെ മക്കൾക്കും ഈ ആദർശം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുമില്ല. അവരുടെ കൂടെ ഇടകലർന്ന് ജീവിക്കുമ്പോൾ ദീനിൻ്റെ ഒരുപാട് വശങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നു, പ്രത്യേകിച്ച് മഹറം വിഷയങ്ങളിലും മരണാനന്തര ചടങ്ങുകളിൽ പലതും എനിക്ക് ബിദഅത്തായ പല പ്രവർത്തനങ്ങളും ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനത്തെ അവസ്ഥയിൽ മറ്റൊരു വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നതിൽ തെറ്റുണ്ടോ?
0: നിങ്ങളുടെ ആദർശത്തിനും ആശയങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ സ്വതന്ത്രമായ ഒരു താമസസ്ഥലം സുരക്ഷിതമാണെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിന് ഇസ്ലാമിൽ വിരോധമില്ല. നിങ്ങളെ കൂടെ താമസിക്കുവാൻ നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാവുന്ന രൂപത്തിലുള്ള മഹറമായിട്ടുള്ള പുരുഷന്മാരുടെ സാന്നിധ്യം വേണം. നിങ്ങൾക്കവിടെ മതപരമായും ഭൗതികമായ സുരക്ഷിതത്വം ഉണ്ടാവണം. അത് നിങ്ങളുടെ ഭർത്തൃ വീട്ടുകാരുടെ സംതൃപ്തിയോടെയും സന്തോഷത്തോടും കൂടെയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട കാര്യം, സാധാരണഗതിയിൽ ആദർശമായി യോജിക്കാത്ത ഒരു കുടുംബത്തിലേക്ക് കല്യാണം കഴിക്കുന്നതിനെയും വിവാഹം കഴിക്കുന്നതിനും മുമ്പ് ആലോചിച്ചിട്ട് കാര്യമുള്ളൂ. വിവാഹം കഴിഞ്ഞ് ബാധ്യതകളും കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ആ വീട്ടിലെ ആദർശമില്ലായ്മയെക്കുറിച്ച് നമ്മൾ പറയുന്നതിലോ അതിനെപ്പറ്റി വിഷമിക്കുന്നതിലോ കാര്യമില്ല. കാരണം ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞല്ലോ. ഇനി എല്ലാറ്റിലും വെറുതെ നമ്മളെന്താണ് വാശി പിടിക്കാതെ നമ്മുടെ ദീനിൽ ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യണ്ട. പക്ഷേ നമ്മളെന്ത് ചെയ്യുക, അത് തന്ത്രപരമായി നമ്മൾ പ്രവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവർ നിർബന്ധിക്കുന്ന എല്ലാ ആചാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തിനെതിരെ ഒന്നും ചെയ്യൂല. പക്ഷെ ആ ചെയ്യാതിരിക്കുന്നത് ഒരു യുദ്ധസമാനമായ ഏറ്റുമുട്ടലിലൂടെയോ ഒരു വാശിയിലൂടെയോ പോരാട്ടത്തിലൂടെ തന്നെ വേണമെന്നൊന്നുമില്ല. വളരെ യുക്തിപരമായും തന്ത്രപരമായും നമുക്കായി നിന്ന് ഒഴിഞ്ഞു മാറി എന്ത് ചെയ്യുക, ജീവിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് നമ്മളോട് ഏറ്റുമുട്ടാനോ നമ്മുടെ ശത്രുവായി കാണാനോ നമ്മളെ തകർക്കാനോ ഒന്നും അവർക്ക് പറ്റൂല. നമ്മൾ നമ്മുടെ ആദർശാനുസരിച്ച് ജീവിതം നമുക്ക് സാധ്യമാവുകയും ചെയ്യുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ് തോന്നുന്നത്. ഒരു പരിധിവരെ നിങ്ങൾ മാറി താമസിക്കുകയാണെങ്കിലും മറ്റെന്തെങ്കിലും സത്യമാകുന്ന കാരണങ്ങൾ പറഞ്ഞ് ബന്ധുക്കളെയും ഭർത്താവിൻ്റെ കുടുംബങ്ങളുമായി പിണങ്ങാത്ത രൂപത്തിൽ സാധിക്കുമെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു.
1: ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും ഉള്ളതിനാൽ ഇങ്ങനെ വേറൊരു വീടെടുത്ത് താമസിക്കാൻ എനിക്ക് മാനസികമായി പല പ്രയാസങ്ങളും തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ നോക്കേണ്ട കടമകൾ ആലോചിക്കുമ്പോൾ, അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഈ ആദർശം പണയം വെച്ച് ഇവരുടെ കൂടെ തന്നെ താമസിക്കണോ, അതല്ല ഞാനൊരു വേറൊരു വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കണോ എന്നുള്ളതാണ് ഇവരുടെ സംശയം.
0: നിങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസിക വിഷമങ്ങൾ ഉണ്ടാകും. കാരണം കുറ്റബോധം ഉണ്ടാവും. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ വയസ്സായ മാതാപിതാക്കളെ നോക്കാതെ ഞാനിവിടെ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സ്വസ്ഥത കിട്ടൂല. ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, തന്ത്രപരമായി നിങ്ങളുടെ ആദർശത്തിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എന്നാൽ ഇവരുമായി ഒരു ഏറ്റുമുട്ടലിന് പോകാത്ത രൂപത്തിൽ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്കതിന് പ്രായോഗികമായ വഴികൾ ചിന്തിച്ചാൽ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും കളവാകാത്ത തന്ത്രപരമായ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മാറി നിൽക്കുക. പരമാവധി ഈ മാതാപിതാക്കളെ സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഭർത്താവിൻ്റെ സംതൃപ്തി കൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമാകൂ എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക.
1: അടുത്തൊരു സഹോദരൻ്റെ ഭാഗത്തുനിന്നുള്ള സംശയമാണ്, എൻ്റെ ഭാര്യ വളരെയധികം ദീനിയാണ്, മക്കളെ ദീനി ചിട്ടയിൽ വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാറുമുണ്ട്. പക്ഷെ 9 വയസ്സുള്ള മകളെ മര്യാദ പഠിപ്പിക്കുന്നത് അമിതമാകുന്നോ എന്നൊരു സംശയം. ചെറിയ തെറ്റുകൾക്ക് പോലും ശക്തമായി ശാസിക്കുന്നു, വളരെ ഉച്ചത്തിൽ ചീത്ത പറഞ്ഞാണ് പലപ്പോഴും ഇടപെടുന്നത്. അതാ കുട്ടിയിൽ വിപരീത ഫലമുണ്ടാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
0: ഇവിടെ നമ്മുടെ സുഹൃത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ ഉമ്മമാര് ഈ പ്രായപൂർത്തി പോലും ആവാത്ത കുട്ടികളോട് ഇത്ര രൂക്ഷമായിട്ടും ഇത്ര ശക്തമായും പെരുമാറുന്നു എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വീട്ടിലെ തിരക്കുകളും ജോലികളും കുടുംബപരമായ ഭാരങ്ങളും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആകുമ്പോൾ എപ്പോഴും സ്ത്രീകളെ ഇങ്ങനെ ചൂടിലാണ് നിൽക്കുക. ചെറിയ കാര്യങ്ങളുണ്ടായാൽ അവരെന്ത് ചെയ്യും, വല്ലാതെ പ്രതികരിക്കും. ഇത് പ്രതികരിക്കാൻ ഒരിക്കലും ഭർത്താവിനോട് പറ്റൂല, അമ്മോച്ചനോട് പറ്റില്ല, അമ്മായിയമ്മയോട് പറ്റൂല. അപ്പോൾ പിന്നെ അവരാരോടെ പ്രതികരിക്കാം? അവരോട് പ്രതികരിക്കാൻ കഴിയാത്ത കുട്ടികളോട് തന്നെ പ്രതികരിക്കുക. അപ്പം ഈ പ്രതികരിക്കുന്നതൊന്നും ഈ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആയിക്കൊള്ളമെന്നില്ല, മനസ്സിലുള്ള മാനസിക വിഷമങ്ങളുടെ അസ്വസ്ഥതകളുടെ ഒരു ലക്ഷണം പ്രകടിപ്പിക്കലായിരിക്കാം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. ഇത് കുട്ടിയിൽ വിപരീത ഫലമുണ്ടാകും. കാരണം കുട്ടി ചിന്തിക്കുന്നത്, ഇത്രമാത്രം ഉമ്മ എന്നോട് കോപിക്കാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു എന്നതിന് ആ കുട്ടിക്കൊരു ഉത്തരം കിട്ടാതെ വരും. ഒരു പാത്രത്തിന് ഭക്ഷണം നിറച്ചൊരു പാത്രം അടച്ചു വെക്കാത്തതിൻ്റെ പേരിലോ, വാതിലടക്കാൻ മറന്നുപോയതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഒന്ന് യൂണിഫോം മാറ്റാൻ മറന്നുപോയതിൻ്റെ പേരിലോ, എന്തോ വല്ല വ്യഭിചാര കുറ്റം ചെയ്ത പോലെയോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടിക്ക് അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാകാതെ പോകും. അതിൽ വളരെ കൃത്യമായി മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്തായിരുന്നാൽ, കുട്ടികളുടെ ഭാവി എന്താവും? ഇവളൊരു പെൺകുട്ടിയാണല്ലോ, ഇവൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ഭാവിയിൽ അവളുടെ ജീവിതം അപകടത്തിലായി പോകുമോ, അല്ലെങ്കിൽ അവൾ മുതിർന്നു വരുമ്പോൾ അവർ വേറെന്തെങ്കിലും തിന്മകളിൽ പെട്ടുപോകുമോ, ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾ അമിതമാകുമ്പോഴും കുട്ടികളെ നിസ്സാര കാര്യങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയും ശിക്ഷിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ടാകും. കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് കുട്ടിനോട് ദേഷ്യപ്പെടുന്ന സമയത്തും കോപിക്കുന്ന സമയത്തും നീ എന്തിങ്ങനെയെന്ന് കുട്ടിയുടെ മുന്നിൽ വെച്ച് ചോദിക്കുന്നത് പരിഹാരമല്ല. ആ കുട്ടിയെ ഏറ്റവും ശ്രദ്ധിക്കുകയും നന്നാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആ ഉമ്മയുടെ ആ നല്ല മനസ്സിനെ നമ്മൾ ഉൾക്കൊള്ളുക. എന്നാൽ അതോടൊപ്പം കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് അവർക്ക് നല്ലൊരു അറിവും ബോധവും നൽകുവാനുള്ള ഏതെങ്കിലും ഒരു വഴി, നമ്മുടെ ഒരു പാരൻറ്റിങ് നിലക്ക് ഈ കുട്ടികൾ പഠിക്കുന്ന മദ്രസ്സിലെ ഉമ്മമാരെ വിളിച്ചിട്ടോ, അല്ലെങ്കിൽ എവിടെ ഏതെങ്കിലും സ്കൂളിലുള്ള PTAയിലോ എവിടെയെങ്കിലും വെച്ച് കുട്ടികളോട് പെരുമാറേണ്ട ഒരു രീതി ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്നതിന് വേണ്ടി ഒരു പൊതുവായൊരു ക്ലാസ്സിന് അവസരമുണ്ടാക്കുകയും അവിടെ ഇവരെ പങ്കെടുപ്പിക്കുകയും ചെയ്തുകൊണ്ട് പൊതുവായൊരു ബോധവൽക്കരണത്തിലൂടെ ഉമ്മമാരെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പല PTAകളിലും പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലും പങ്കെടുക്കുന്ന സ്ത്രീകളിൽ വലിയ മാറ്റങ്ങൾ കുട്ടികളുടെ പെരുമാറ്റത്തിൽ കാണുന്നുണ്ട്. അതിനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കും.
1: അടുത്തതൊരു സഹോദരിയുടെ ഭാഗത്തു നിന്നുള്ള സംശയമാണ്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഭർത്താവിനോട് എന്തു പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും എപ്പോഴും തിരിച്ച് ശാപവാക്കുകൾ അവരെക്കുറിച്ച് എപ്പോഴും ശാപവാക്കുകൾ പറയുകയും ചെയ്യുന്നു. കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഈ ശാപവാക്കുകൾ എനിക്ക് തട്ടുമോ എന്നാണ് സഹോദരി ചോദിക്കുന്നത്.
0: ഇവിടെ എന്തു പറഞ്ഞാലും ഭർത്താവ് മോശമായി പ്രതികരിക്കുന്നു എന്ന് പറയുന്നിടത്ത് നമുക്കൊരു എഡിറ്റിംഗ് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ, സ്ത്രീകളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, താൻ ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളെ ഏറ്റവും ബഹുമാനിക്കുന്നു നിങ്ങളുടെ മക്കൾ. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ആ മക്കൾ നിങ്ങളോട് തിരിച്ചു പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ തന്നെയാണ്, ഭർത്താവ് ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്ത് പറയുമ്പോഴും നിങ്ങൾ തിരിച്ചു പറയുകയോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് ശക്തമായ പ്രതികരണങ്ങളായിരിക്കും ഭർത്താവ് എന്നുണ്ടാവുക. അതല്ലാതെ സ്വാഭാവികമായ സംസാരങ്ങളോ വാക്കുകളോ നിങ്ങൾക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണമെന്ന് ചോദിച്ചാൽ അതിനയാൾ ചൂടാവും. കുറച്ച് നേരത്തെ കടന്നുറങ്ങിയാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ അതിനയാൾ പ്രതികരിക്കും. നിങ്ങൾക്ക് ഇത് എന്ത് ഭക്ഷണമാണെന്ന് ചോദിച്ചാൽ പ്രതികരിക്കും. എന്ത് വിഷയങ്ങൾക്കാണ് ഈ ചൂടാകുന്നതും പ്രതികരിക്കുന്നതും എന്നതിനെ കാറ്റഗറൈസ് ചെയ്യുന്നിടത്ത് സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും എല്ലാറ്റിനും ഈ ചൂടാവണത്, എന്തു പറഞ്ഞാലും ചൂടാവുകയെന്നാണ് പറയുമെങ്കിൽ എന്തു പറഞ്ഞാലും ചൂടാവില്ല. അതായത് അവരുടെ അധികാരത്തെയോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളെയോ നമ്മൾ അവമതിക്കുകയും തിരിച്ചു പറയുകയും അതിനെതിര് പറയുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെയാണ് ഒരു നോർമലായ ഒരു ഭർത്താവ് എന്ത് ചെയ്യുക, പ്രതികരിക്കുക. എന്നാൽ ചില ആളുകൾ എന്തായിരിക്കും, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും, എപ്പോഴും ക്ഷുഭിതരായിരിക്കും, ചൂടാകുന്ന ആളുകളായിരിക്കും. ഇങ്ങനത്തെ ആളുകൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ ദേഷ്യപ്പെട്ടത് വരാം. അത് നിങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ പ്രശ്നങ്ങളൊന്നല്ല, അത് വേറെ എന്തെങ്കിലും മാനസിക അസ്വാസ്ഥ്യങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നല്ല പെരുമാറ്റങ്ങളുടെയും നല്ല സ്വഭാവങ്ങളുടെയും നിങ്ങൾക്ക് അയാളെ കീഴ്പ്പെടുത്തുവാനും നല്ലൊരു ജീവിതം അയാളോടൊപ്പം സാധ്യമാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
1: അടുത്തത് പ്രവാസിയായ ഒരു സഹോദരൻ്റെ സംശയമാണ്. ഗൾഫിലുള്ള എനിക്ക് ലീവ് വളരെയധികം കുറവാണ്. എനിക്ക് 3 മക്കളുണ്ട്. 13, 6, 4.5 വയസ്സുള്ള 3 മക്കളാണ് എനിക്കുള്ളത്. എൻ്റെ ഭാര്യയോടുള്ള ബാധ്യത തീർക്കാൻ മക്കളെ കൂട്ടാതെ ഞാൻ ഗൾഫിലേക്ക് 1 മാസത്തെ വിസിറ്റിംഗ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. മക്കൾക്ക് എതിർപ്പില്ലെങ്കിൽ ഭാര്യയെ മാത്രം കൊണ്ടുവരുന്നത് മക്കളോട് ചെയ്യുന്ന അനീതിയാവുമോ എന്നാണ് സഹോദരൻ്റെ ഭാഗത്തു നിന്നുള്ള സംശയം.
0: നമ്മളെ ഗൾഫ് ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണിത്. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും എന്താ വെച്ചാൽ ഒരു അപൂർണത ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കും. കാരണം പ്രവാസി ജീവിതം എന്നത് നമ്മുടെ പ്രകൃതിക്ക് യോജിക്കുന്ന ഒരു കാര്യമല്ല. രാവിലെ വീട് വിട്ടിറങ്ങുന്ന ഏതൊരാളും തൻ്റെ കുടുംബത്തിലേക്കും കുട്ടികളിലേക്കും തിരിച്ചു വരുവാനാണ് രാത്രി ആഗ്രഹിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ പക്ഷികളും മൃഗങ്ങളും എല്ലാം അങ്ങനെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം എത്തിച്ചേരാനോ മക്കളെ കാണുവാനോ ഭാര്യയോടൊപ്പം ചേരാനോ പറ്റാതിരിക്കുന്നത് പ്രകൃതി വിരുദ്ധമായൊരു ജീവിതമാണ്. അതിനതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ധാരാളം പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ചുണ്ട്. അത്തരമൊരു പ്രശ്നത്തെയാണ് ഈ സുഹൃത്ത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശാശ്വതമായ പരിഹാരം താങ്കളുടെ മക്കളോടൊപ്പം കുട്ടികളോടൊപ്പം ജീവിക്കാൻ ഒരു ജോലി, അത്യാവശ്യം ഒരു വരുമാനം കിട്ടുന്നൊരു ജോലിയുമായി നിങ്ങൾക്ക് നാട്ടിൽ അവരോടൊപ്പം ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉത്ഭവിക്കുന്നില്ല. നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതവും ലഭിക്കും, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളെ കൂടെ താമസിക്കാൻ കഴിയും. കാരണം ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പരിഹരിക്കുന്ന, 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പരിഹരിക്കുന്ന ഒരു വിഷയമല്ല അത്. ഇനി അതല്ല, സ്വാഭാവികമായി നിങ്ങളുടെ കുട്ടികളുടെ പ്രായമൊന്നും നിങ്ങൾ പറയാത്തത് കൊണ്ട് നമുക്കറിയില്ല. നിങ്ങളുടെ കുട്ടികൾ കൺവിൻസ്ഡ് ആണെങ്കിൽ, അതായത് ഉമ്മ അങ്ങനെ പോകുന്നതിന് കുട്ടികൾക്ക് മാനസികമായി സംതൃപ്തിപ്പെടാൻ പറ്റുമെങ്കിൽ, കാരണം അവർക്ക് ചിലപ്പോൾ ഉമ്മ പോവുകയാണെങ്കിൽ ഉമ്മൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് ഒന്ന് ജോളിയായിട്ട് 1 മാസം നിൽക്കുക എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ എന്തു ചെയ്യാം, നിങ്ങൾ ഭാര്യയെ കൊണ്ടുപോകുന്നതിനൊരു തെറ്റുമില്ല. കുട്ടികളിൻ്റെ ഒപ്പമാണ് ഉമ്മ ഉണ്ടാവേണ്ടത്. എന്തെങ്കിലും അനിവാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചുരുങ്ങിയ സമയങ്ങളിൽ കുട്ടികൾ മാറി താമസിക്കുന്ന, ഒരു ഹിഫിലൊരു കുട്ടി പോയാൽ, ഒരു ഹോസ്റ്റലിൽ കുട്ടി പോയാൽ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറി താമസിക്കാറുണ്ട്. താങ്കളുടെ കുടുംബപരമായ ഒരു കാര്യം എന്ന നിലക്ക് എന്ത് ചെയ്യുക, അങ്ങനെ പോയി എന്നുള്ളത് കൊണ്ട് കുട്ടികളുടെ സമ്മതവും സന്തോഷവും ഉണ്ടെങ്കിൽ അവരെ വേറെ നിലക്കൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ താങ്കൾ എപ്പോഴും കുട്ടികളെയും അതേപോലെ തന്നെ ഭാര്യയോടൊപ്പം ഒന്നിച്ചാവാൻ സാധിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് ഇനിയും കൂടുതലായി താങ്കൾ ചിന്തിക്കുകയും ആലോചിക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത്.
2: പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, നമുക്കറിയാം ഈ ഇപ്പം നിലവിൽ ഇത് ലൈവ് പ്രോഗ്രാം അല്ല, ഇത് ഈ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത്. നേരെ മറിച്ച് സംശയങ്ങളായിട്ട് വന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ കേൾപ്പിക്കുകയാണ് അല്ലേ. ഇൻഷാല്ലാ ഏതായിരുന്നാലും സ്നേഹക്കൂടിൽ അതിൻ്റെ ലൈവ് പ്രോഗ്രാമുകൾ ഉണ്ട്, ലൈവ് കൗൺസിലിംഗ് അതുപോലുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് നമുക്ക് ആത്മീയമായിട്ടും മാനസികമായിട്ടും പരിഹാരങ്ങളായിക്കൊണ്ട് ഒട്ടനവധി പ്രോഗ്രാമുകളുണ്ട്. ഏതായിരുന്നാലും ഇന്നത്തെ സ്നേഹക്കൂടിൽ ശ്രോതാക്കളുടെ മറുപടി പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും എന്ന പ്രതീക്ഷയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധമുള്ള ആളുകൾക്ക് ഉപകരിക്കുന്ന ഒരു വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹക്കൂടിനെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: അതേറ്റാണ് ഞാൻ ഫ്ലൈറ്റിൽ പോണത്. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ, പിന്നെ ആൾ ഇങ്ങോട്ട് പറയുകയാണ്, ഈ ഫ്ലൈറ്റിലും സിഗരറ്റ് വലിക്കാനുള്ള ഒരു ഒരു അനുവാദം വേണമല്ലേ. അപ്പോൾ സ്ഥിരം ഇടക്കിടക്ക് വലിക്കുന്ന സ്വഭാവമുള്ള ആളാണ് അയാൾ. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ നോമ്പിന് എന്താണ് ചെയ്യലേ ഇത്രയും സമയം? നിങ്ങൾ ഫ്ലൈറ്റ് ഒരു 5-6 മണിക്കൂർ മാക്സിമം അത്രയും ഇരുന്നാൽ മതി. ഇത്രയും മണിക്കൂർ, 12-13 മണിക്കൂർ കാത്തിരിക്കേണ്ട ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യലെന്ന് ചോദിച്ചു. അപ്പം നോമ്പ് തുറന്ന ഉടനെ വലിക്കും എന്നാണ് പറഞ്ഞത്. അവർ കാത്തിക്കാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആ രാത്രി കൂടി നോമ്പാണ് വിചാരിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ കഴിയൂല എന്ന് മൂപ്പരിങ്ങനെ പറയാണ്. അപ്പം മൂപ്പരനുഭവം ഇവർ, അപ്പം തൊട്ടപ്പുറത്തുള്ള ആൾ പറയാണ്, ഞാൻ അതിനെക്കാട്ടിന് വലിയ വലിയതായിരുന്നു, ഞാൻ നിർത്തിയതാണിത്, കഴിയും, എന്തായാലും കഴിയുന്നുള്ളവർക്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പം പറഞ്ഞ ഈ സിഗരറ്റിൻ്റെ വിഷയത്തിൽ എടുങ്ങറാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അതിൽ കിട്ടണമെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പുറത്തുള്ള ആൾ വേഗം കയറി പറയുകയാണ്, ഒന്നും കിട്ടല്ല. നമ്മൾ ഞാൻ പറയാൻ വിചാരിച്ച പോയാലും ഫുള്ള് മൂപ്പര് പറഞ്ഞു, ആരോഗ്യം കേടരുത്താണ്, ഭയങ്കര ക്ഷീണമാണ്, പ്രയാസമാണ്, വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും, പൈസ പോവും, പിന്നെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അമീർ ഖാ ഷെയർ ചോദിച്ചിട്ടുണ്ടല്ലോ, പള്ളിയിൽ പോകുമ്പോഴുള്ള വിഷയങ്ങൾ ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളവർക്ക് ഞാനും വിചാരിച്ചാത്ത പോയതിന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ശരിക്ക് ഇത്തരം അഡിക്ഷനുകൾ നമ്മളൊരു, ഞാൻ ക്ലാസ്സുകൾ, നമ്മൾ ആർച്ച്മോലിൻ്റെയൊക്കെ ക്ലാസ് കേട്ടു, 21 ദിവസം തുടർച്ചയായി നമ്മൾ കട്ട് ചെയ്താൽ അത് പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു ഒരു ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ബോഡി വേണ്ട എന്ന് പറയും എന്ന് ഞാൻ ആ പോയിന്റ് പറഞ്ഞു. ഇങ്ങനെ ഒരു വിഷയം തുടർച്ചയായി നമുക്ക് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് കഴിയും എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ കൊടുത്തു. അപ്പം ഇതിലൊരു ചിന്തയായി തോന്നിയത്, നോമ്പിൻ്റെ പകലുകളിൽ നമ്മൾക്ക് കഴിയുന്നു, അതൊരു പോസിറ്റീവാണ്. നമ്മൾക്ക് മീൻസ് അതിന് അഡിക്റ്റായ ആളുകൾക്ക് പോലും സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത് ഇതിനെ പിന്നെ ബ്ലോക്ക് ചെയ്തിടാൻ അവർക്ക് കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് അതേ ചിന്ത വെച്ചിട്ട് മഗ്രിബ് മുതൽ അടുത്ത സുബഹി വരെ, അതെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ടും അങ്ങനെ വെച്ചുകൂടാ? നമ്മളെ മൈൻഡ് തന്നെയാണ് വിഷയം. ശരിക്കും ഇസ്ലാമിലുള്ള ആ ഒരു പ്രിൻസിപ്പിളുണ്ട്, സദ്ദു തരിയ എന്ന് പറഞ്ഞ വഴി അടക്കുക എന്ന് പറഞ്ഞ സംഗതി. അത്തരം എന്ത് തിന്മയാണോ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുക, ഈ ഒരു പ്രിൻസിപ്പിൾ എടുത്താൽ, ഈ ഒരു തത്വം എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പിന്നെ അത്തരം വാതിലുകൾ അടക്കാൻ കഴിയും. അപ്പം വിമാനത്തിലെ ഓപ്ഷൻ കൊണ്ടുവരണം എന്നുള്ളതിന് പകരം നമ്മളൊക്കെ ആലോചിക്കുക എന്താണ്, അതെങ്കിലും ഹയറായി എന്നുള്ള. പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിനിൻ്റെ വാതിലിൻ്റെ അടുക്കൽ നിന്നിട്ടും പിന്നെ ടോയ്ലറ്റ് പോയിട്ടൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ വലിക്കും. നമ്മൾ ഒരുപാട് ആളുകളെ ഞാൻ എന്തെങ്കിലും ഇതിങ്ങനെ വേഗം മനസ്സിലാവാൻ, സ്മെല്ല് വരുന്ന സമയത്ത് ഞാൻ പോയി നോക്കുമ്പോൾ റോഡ് ഈ ഡോർ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ വലിക്കുന്ന ആളൊക്കെ ഫുൾ ചെറുപ്പക്കാരൊക്കെയാണ്. പ്രായമുള്ള ആളുകൾ പൊതുവേ ഞാൻ ഉണ്ട്, പക്ഷേ ഞാൻ കണ്ടിടത്തോളം ഫുൾ ചെറുപ്പക്കാർ. ഇതിന് അഡിക്ഷൻ വന്നിട്ട് തന്നെയാണ് മനസ്സിലാക്കണം. അവരോട് പറയുമ്പം ഇത് പൊതുസ്ഥലമല്ല, ഇതിന് പറ്റൂലും പോലും ഒഴിവാക്കും. കുറേ ആളുകളൊക്കെ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ എന്തേ ഉള്ളൂ പിന്നെ വാശി പിടിച്ച് സംസാരിക്കേ. ഞാൻ പറയും, ചെറിയ കുട്ടികളും എല്ലാവരും ഉണ്ട്. ഇത് ഞാൻ പണ്ട് വായിച്ചൊരു ഇതുണ്ട്, ഒരു കണക്കുണ്ട്, പുകവലി കാരണം മരണപ്പെടുന്നവരിൽ 30% അത് ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. ഇതിന് ഉപയോഗിക്കുന്നവരുടെ ഈ പുകയും ഇതൊക്കെ ശ്വസിച്ച് അതിൻ്റെ അതിന് പറ്റി എന്തിന് പറയാം, ഇജുബാരിയായി അതിൻ്റെ ആളുകളായി പോവാണ്, നിർബന്ധപൂർവ്വം അങ്ങനെ ആയി പോകുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ വിഷയങ്ങൾ പറയുമ്പോൾ എല്ലാവരും ഒഴിവാക്കും. പക്ഷേ ഇതൊരു തിന്മകളുടെ എന്താ പറയുക ജനറലൈസേഷൻ, ഇതെല്ലാവരും ചെയ്യണല്ലേ എന്ന രൂപത്തിൽ, ഇതൊരു തിന്മയാണ് പോലും ചില ആളുകൾക്ക് അറിയില്ല. ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, പല ആസ്പെക്റ്റുകൾ കൊണ്ടും പണ്ഡിതന്മാർ തന്നെ പല വിഷയങ്ങൾ ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത്ര വലിയ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ചിന്തയിൽ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ മനസ്സ് വെച്ചാൽ ഒരു പകൽ മുഴുവൻ ഒഴിവാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് ലൈഫിൽ തന്നെ ഒഴിവാക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു ചെറിയ ചിന്തയാണ്. ഇത് പുകവലി മാത്രമല്ല എന്ത് വിഷയത്തിൽ അഡിക്ഷൻ ആണെങ്കിലും കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹു സഹായിക്കട്ടെ,
3: ആമീൻ. അതുപോലെ എനിക്കിത് നിർത്താൻ കഴിയില്ല, എനിക്ക് കഴിയില്ല, എനിക്കിതില്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞ് വർഷങ്ങളോളം പുകവലിച്ച ആളുകൾ പിന്നീട് പുകവലിക്കിടയിൽ എപ്പോഴെങ്കിലും ശബ്ദത്തിൽ എന്തെങ്കിലും ഇടങ്ങാറുണ്ടാകുമ്പോഴോ പ്രയാസമുണ്ടാകുമ്പോഴോ അതല്ലെങ്കിൽ നിൽക്കാതെ ചുമക്കുമ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുമ്പോൾ ഒരു എക്സ്റേ എടുത്ത് അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിൻ്റെ സി ടി സ്കാനിൻ്റെ ശേഷം നിങ്ങൾക്ക് ക്യാൻസറാണ്, 4th stage അല്ലെ 3rd stage, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ഇത് നിർത്തണം എന്ന് പറയുമ്പോൾ അവരത് പാടെ നിർത്തുന്നുണ്ടല്ലോ. അത്തരം ആളുകൾ പിന്നീട് അത് തുടർന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നിർത്താൻ എത്ര നിർത്താൻ കഴിയില്ല, ഇതിൽ ഞാൻ അഡിക്റ്റായിപ്പോയി അല്ലെങ്കിൽ ഞാൻ അഡിക്റ്റല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ദുശീലങ്ങളുള്ള പല ആളുകളുണ്ടാവും. പിന്നീട് അങ്ങോട്ട് വീട്ടിൽ അല്ലെങ്കിൽ തനിക്ക് ജനിച്ച കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് വൈകല്യം ഉണ്ടായത് ഞാൻ വലിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ പുകവലി കാരണം കൊണ്ടാണെന്ന് അറിയുമ്പോൾ പിറ്റേന്ന് മുതൽ പുകവലി നിർത്തുന്ന ആളുകളുണ്ടല്ലോ. അപ്പം എത്ര നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞവരും ഇത്തരം ട്രാജഡികൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കും നിർത്തുന്നുണ്ടല്ലോ.
2: അതിൽ ഒരു അനുഭവമുള്ളതേ, ഒരു സുഹൃത്ത് പങ്കുവെച്ചാണ്, അവൻ്റെ ഫ്രണ്ട് 24 ചെറുപ്പക്കാരാണ്, 25 അവൻ്റെ ചെറിയൊരു നെഞ്ചരിച്ചിൽ വന്നു, നന്നായി വലിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ഫാർമസിയിൽ പോയിട്ടൊരു വേദന ഉണ്ട്, നിങ്ങൾ മരുന്ന് തരണമെന്ന് പറഞ്ഞു. ഇന്ന് എന്താ വിഷയം ചോദിച്ചു, അങ്ങനെ വിഷയം പറഞ്ഞു. അപ്പോൾ ഒരൊറ്റ വാചകേ ഫാർമസിസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ, അതിന് മരുന്നുണ്ട് പെട്ടെന്ന് തന്നെ മാറിക്കോളും എന്നാണ്. അത് വളരെ യുക്തിപൂർവ്വം കൊടുത്ത മറുപടിയാണ്. എന്താ അങ്ങനെ പറഞ്ഞു വെച്ചു, ഇനി അധികം മുന്നോട്ട് പോവില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരൊറ്റ വാചകത്തുമ്മല് സ്ഥിരമായി വലിച്ചിരുന്ന ഫ്രണ്ട് പിന്നെ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി അധികം മുന്നോട്ട് പോവില്ല, ലൈഫ് മുന്നോട്ട് പോവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി അധികം കാലം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ മാറും എന്നുള്ള ഒരൊറ്റ വാചകത്തിൽ അവനത് സ്പാർക്ക് ഉള്ളിൽ കത്തി. അപ്പോൾ ഒന്നുകൂടി വിശദീകരിച്ചപ്പോഴാണ് ഇങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ അധിക കാലം ജീവിക്കില്ല, പെട്ടെന്ന് തന്നെ സമയം കഴിയും എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. അപ്പോൾ വിചാരിച്ചാൽ കഴിയും എന്ന് തന്നെയാണ് എന്തായാലും നമുക്കിതിൽ പിന്നെ മനസ്സിലാകുന്ന വിഷയം.
3: നമ്മൾ എന്ത് ന്യായം കണ്ടാലും,
2: അതെ അതെ അതെ, ഞാൻ ചിലപ്പോൾ പിശാചു കൊണ്ടുതന്നെ ഇന്നെ കൊണ്ട് പറ്റൂല, അങ്ങനെ മാറി നിൽക്കാൻ കഴിയുള്ളൂ, ഇതന്നെ പറ്റുള്ളൂ. അതിനിപ്പോൾ അഫെയർ ആണെങ്കിലും ഇനി മൊബൈലിൻ്റെ വിഷയമാണെങ്കിലും എന്താണെങ്കിലും മാറ്റിവെക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ പ്രയോറിറ്റിയാണ് വിഷയം. അതിനൊരു റീസൺ വരും ചിലപ്പോൾ, അപ്പോൾ കുറേ ആളുകൾ മാറും. ഒന്നുമില്ലാതെ തന്നെ എനിക്ക് മാറണം എപ്പോഴെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവിടെയും മാറാൻ കഴിയും. നമ്മുടെ മനസ്സാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം.
4: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ള ഒരു പതികാണ്, എന്താ ഇത് റേഡിയോമായി ഒന്നും ഉണ്ടാതക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
0: പീസ് റേഡിയോ റേഡിയോ അല്ല, സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്
5: ഒരു സന്തോഷ വാർത്ത. പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ തുടർന്ന് കേൾക്കുക ഹിഫ്ദുൽ ഖുർആൻ സൂറ അന്നഹൽ വചനം 60. പാരായണം ചെയ്യുന്നത് ജാഫർ സൽഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 60-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 58-ാമത്തെ ആയത്ത് മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.
2: أعوذ بالله من الشيطان الرجيم

0: مثل السوء
1: مثل السوء
0: مثل السوء

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, പാരായണം ചെയ്തത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ. സൂറ അന്നഹൽ, വചനം 60.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ്.

0: നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Peace Radio. Tune to reality.

0: Peace Radio. Tuned to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കോഴ്സ് പ്രവേശനം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 11 മുതൽ 30 വരെ അപേക്ഷിക്കാം. പ്രോസ്പെക്ട്സ് വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.lbscenter.kerala.gov.in. ഓൺലൈനിലൂടെയോ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖകൾ വഴി വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചെലാൻ ഫോം ഉപയോഗിച്ചോ 30 മുതൽ 30 വരെ അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കോഴ്സ് പ്രവേശനം സംബന്ധിച്ച് അറിയാനായി വിളിക്കാം 0471-256-0361.
3: കഴിഞ്ഞ ദിവസം ഞാൻ FB ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോക്ക് കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈറിനോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി, ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യരുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാന തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാ അള്ളാഹ് നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും

0: നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിൻ്റെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ് ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മരണം നേരത്തെ എത്തുന്ന നേരം. രചന ഇബിനു അലി എടത്തനാട്ടുകര. പതിവിന് വിപരീതമായി അന്ന് പുലർച്ചെ 3 മണിയോടെ അറിയാതെ ഉണർന്നുപോയി. ആകപ്പാടെ ഒരു അസ്വസ്ഥത, അകാരണമായ വിഷമം. അസുഖകരമായ ആ ഉണർച്ചയിൽ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കവേ ഫോൺ മണിയടിച്ചു. ആര്, എന്തിനീ ഈ സമയത്ത് എന്ന ഞെട്ടലോടെ ഫോണെടുത്തു. കുറച്ചകലെ നിന്ന് ബന്ധുവാണ് വിളിച്ചത്. ഉണർന്നുവോ എന്ന ആദ്യ ചോദ്യത്തിനു ശേഷം അസുഖമായി കിടന്നിരുന്ന ബന്ധു നമ്മെ വിട്ടുപോയി എന്ന് പറയുകയും തുടർവാക്കുകൾ വിതുമ്പലിൽ കേൾക്കാൻ പറ്റാതാവുകയും ചെയ്യുകയായിരുന്നു. ഇന്നാലില്ലാഹി എന്ന് ചൊല്ലി യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ ഞാൻ അസ്വസ്ഥനായി കിടന്നു. ഞങ്ങൾ അടുത്ത 5 ബന്ധുക്കളിൽ ഒരാളെ പടച്ചവൻ തിരികെ വിളിച്ചിരിക്കുന്നു. ശബ്ദം കേട്ടുണർന്ന ഭാര്യയോട് ബന്ധുവിന് അസുഖം കൂടുതലാണെന്നും നേരം വെളുത്തിട്ട് അവിടം വരെയൊന്ന് പോകാമെന്നും പറഞ്ഞു. അല്പനേരത്തിനു ശേഷം മരണവിവരം അറിയിച്ചു. വാർത്ത കേട്ടതേ നിലവിളിയുണർന്നു. ദീർഘകാലം പ്രവാസിയായിരുന്നയാൾ ചികിത്സക്കായി നാട്ടിലെത്തുകയും ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൂർവ്വസ്ഥിതിയിലെത്തുകയും തിരികെ പോകാനൊരുങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അസ്വസ്ഥതകൾ തുടങ്ങുകയും ആഴ്ചകൾക്കുള്ളിൽ അവശനാവുകയും മരണപ്പെടുകയുമായിരുന്നു. യാത്രയിലുടനീളം അവൾ ഓരോന്ന് പറയുകയും തേങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും എന്നെ ആശ്വസിപ്പിക്കാനൊരു ആളെ തേടുകയായിരുന്നു എന്റെ മനസ്സ്. മരണവീടിന്റെ പടികയറിയതോടെ അവളുടെ കരച്ചിൽ ഉച്ചത്തിലായി. പിന്നെ ഒരു മുറിയിൽ കൊണ്ടുപോയി കിടത്തേണ്ടി വന്നു. മരണപ്പെട്ട ബന്ധുവിന്റെ ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ച് കുത്തിവെപ്പ് നടത്തി ഉറക്കിക്കിടത്തിയിരുന്നു. മകൻ വാപ്പ എന്ന് വിലപിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ബന്ധുവും വരുമ്പോഴും തേങ്ങലുകളും ഒതുക്കിയ കരച്ചിലുകളും കൂട്ടക്കരച്ചിലുകളും ഉയർന്നുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഒരു വീട്ടിലെ സമാന ബന്ധുക്കളായ ഞങ്ങൾ 5 പേരിൽ ശാരീരികമായും ആരോഗ്യപരമായും ഉയർന്ന തലത്തിലുള്ള വ്യക്തിയായിരുന്നു മരണപ്പെട്ടയാൾ. എന്നാൽ അദ്ദേഹത്തെ തേടി മരണം ആദ്യമെത്തി. ഹജ്ജിലെ പ്രാർത്ഥനാനിരതമായ വേളയിൽ എന്റെ ബാല്യകാല സുഹൃത്തിനെ ഓർമ്മ വന്നത് മറന്നിട്ടില്ല. പ്രാഥമിക വിദ്യാലയത്തിൽ കൂടെ പഠിച്ചവൻ, നന്നായി പന്ത് കളിച്ചിരുന്നവർ. കുട്ടിക്കാലത്ത് തന്നെ അവൻ യാത്രയായി. പാടത്തും പറമ്പിലും ആർത്തുല്ലസിച്ച് പന്ത് കളിക്കുന്നതിനിടെ കടുത്ത വയറുവേദന കൊണ്ട് പുളഞ്ഞ് നിലത്ത് കുത്തിയിരുന്ന് വയർ കാലുകളിലേക്ക് ചേർന്നമർത്തി വേദന ശമിപ്പിക്കാൻ അവൻ വൃഥാ ശ്രമിച്ചിരുന്നത് ഓർത്തുപോകുന്നു. ഒരുവേള ആ കഠിനവേദനയ്ക്ക് കാരണമായ മഹാരോഗമായിരിക്കാം അവന്റെ പെട്ടെന്നുള്ള മരണത്തിന് ഹേതു. ഒരു കൂട്ടുകാരന്റെ കുടുംബത്തിലെ കുട്ടിയെ ഓർമ്മ വരുന്നു. വലിയ ഒരാളുടെ പക്വത കാണിച്ചിരുന്ന കുട്ടി. അവന്റെ ആതിഥേയ മര്യാദ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ബസ്സപകടത്തിന്റെ രൂപത്തിലാണ് മരണം അവനെ തേടിയെത്തിയത്. അഴിമതിരഹിത വാളയാർ പദ്ധതിയിൽ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു. ശരാശരിയിലേറെ ഉയരവും കർമ്മോത്സുകതയും കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ നേടിയ ആത്മാർത്ഥ സേവകൻ. സഹപ്രവർത്തകന്റെ ചികിത്സക്ക് സഹായിക്കണമെന്നാവശ്യപ്പെട്ട് കത്തുവന്നപ്പോഴാണ് അവനൊരു മാരകരോഗത്തിന്റെ പിടിയിലാണെന്നറിഞ്ഞത്. നല്ല തുക പിരിഞ്ഞു കിട്ടുകയും മികച്ച ആശുപത്രിയിൽ തലച്ചോറിന് ശസ്ത്രക്രിയ ചെയ്യുകയും ചെയ്തു. എന്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചതും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടതും ഓർമ്മിക്കുന്നു. ഏതാനും മാസങ്ങൾക്കു ശേഷം മരണം അവനെയും തേടിയെത്തി. അടുത്ത കുടുംബത്തിൽ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ 2 മക്കളെ മരണം വിളിച്ചുകൊണ്ടുപോയത് ഉണർത്തിയ ഞെട്ടലിൽ നിന്ന് ആ കുടുംബം ഇപ്പോഴും പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല. ജീവിതത്തെ പലരും പലതരത്തിലും നിർവചിച്ചിട്ടുണ്ട്. മരണത്തിലേക്കുള്ള യാത്രയല്ലേ വാസ്തവത്തിൽ ജീവിതം? കാറ്റിന്റെ, വെള്ളത്തിന്റെ, വാഹനത്തിന്റെ, രോഗത്തിന്റെ, അങ്ങനെ പലതിന്റെയും രൂപത്തിൽ കാലത്തിന്റെ തൊട്ടടുത്ത വളവിൽ മരണം നമ്മയും കാത്തിരിക്കുന്നുണ്ടാകും. അതിനു മുമ്പായി ജീവിതം നന്നാക്കിയാൽ, സ്രഷ്ടാവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു.
4: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്, പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈസ് റേഡിയോ ശ്രോതാക്കൾ തുടർന്ന് കേൾക്കുന്നു സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ, അഖീദ ലോകത്തിന്റെ ആദർശം. സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം കൂടെയുള്ളത് അബൂബക്കർ സലഫി.
5: അസ്സലാം അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാബ, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസം, അതിൻ്റെ പ്രത്യേകതകൾ അനവധിയാണ്. അതിൽ നിന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദുറസിൽ പറഞ്ഞു, അത് ലോകത്തിൻ്റെ ആദർശമാണ് തൗഹീദ് അഥവാ ഇസ്ലാം. അത് ലോകത്തിൻ്റേതാണ്, എന്നാൽ അത് അംഗീകരിക്കാത്ത വളരെ കുറച്ച് പേരെ ഉള്ളൂ. കാരണം ഈ ലോകത്തിലെ ചരാചരങ്ങൾ എടുത്താൽ, അതും ഇത് ചെയ്യാത്ത കുറേ മനുഷ്യരും ജിന്നുകളെടുത്താൽ, അത് താരതമ്യം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ വഹദാനിയത്ത്, അവൻ്റെ ഏകത്വം അംഗീകരിക്കുകയും അവന് മാത്രം ഇബാദത്തെടുക്കുകയും ചെയ്യുന്നവരാണ് ലോകം മുഴുവനും. ആ കൂട്ടത്തിൽ ആകാശങ്ങളെപ്പറ്റി, ഭൂമിയെപ്പറ്റി, അവരൊക്കെ റബ്ബിന് ഇബാദത്തെടുക്കുന്നുണ്ട്. അതിലുള്ള വസ്തുക്കളൊക്കെ റബ്ബിന് കീഴടങ്ങുന്നുണ്ട്. അവൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് അവരൊക്കെയുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന ചില വചനങ്ങൾ നമ്മൾ പറയുണ്ടായി. മാത്രവുമല്ല, ചില നന്ദികെട്ട മനുഷ്യർ റബ്ബിൽ ശിർക്ക് വെക്കുമ്പോൾ, പങ്കുകാരെ വെക്കുമ്പോൾ, ഈ അചേതന വസ്തുക്കൾ എന്ന നിലക്ക് നമ്മൾ പറയുന്ന ഈ സൃഷ്ടിജാലങ്ങൾ അവർ അസ്വസ്ഥരാണ് എന്ന് സൂചിപ്പിക്കുന്ന കാര്യം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു വചനം നമ്മൾ ഉദ്ധരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോധം ഈ അചേതന വസ്തുക്കളൊക്കെ ഉണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസുണ്ട് ഉഹുദ് മലയെപ്പറ്റി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികളൊക്കെ ഒരിക്കൽ ഉഹുദ് മലയിൽ കയറിയപ്പോൾ അതിനൊരു പ്രകമ്പനും, അപ്പോൾ അതിനെപ്പറ്റി നബി തിരുമേനി പിന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ആ മലക്ക് അങ്ങനത്തെ ഒരവസ്ഥ. മാത്രവുമല്ല, ആ മലയെപ്പറ്റി നബി തിരുമേനി പിന്നെ പറഞ്ഞു, ഉസ്ബുദ് ഉഹുദ് ശാന്തമാവുക എന്ന് പറഞ്ഞു. നിന്റെ മേൽ ഇപ്പോൾ ഒരു നബിയാണുള്ളത്, മറ്റൊരു സിദ്ദീഖാണുള്ളത്, പിന്നെ ഫാറൂഖാണുള്ളത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മാത്രവുമല്ല, ആ മലയെപ്പറ്റി മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഉഹുദ് ജബലുൻ യുഹിബ്ബുന വ നുഹിബ്ബുഹു. ഈ ഉഹുദ് മല, അതൊരു മലയാണ്, നമ്മളാ മല ഇഷ്ടപ്പെടുന്നു, ആ മല നമ്മയും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നല്ലവരെ ഇത്തരം അചേതന വസ്തുക്കൾ ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. മോശപ്പെട്ട ആൾക്കാരെ, അവർ ചെയ്യുന്ന തിന്മകളിൽ അവർ അസ്വസ്ഥത കാണിക്കുന്നു എന്നു നമുക്ക് മനസ്സിലാൻ കഴിയും. അപ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവനും ആദർശമാണ് ഇസ്ലാമിൻ്റെ തൗഹീദ് അഥവാ ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലി അൽ ഉസൈമീൻ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹത്തൽ ബഹായിം അൽ ഉജും, സംസാരശേഷിയില്ലാത്ത മൃഗങ്ങൾ, തുഅ്മിൻ ബി വുജൂദില്ല, അവരൊക്കെ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്, അവരൊക്കെ ഈ രൂപത്തിൽ റബ്ബിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവരാണ്, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. അതിനൊക്കെ ഒരു തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞു, വഖിസ്സത്തു നംല അല്ലത്തി റുവിയത് അൻ സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഉറുമ്പിൻ്റെ കഥ. എന്താണ് ആ ഉറുമ്പിൻ്റെ പ്രശ്നം? ഖറജ യസ്തസ്ഖി. ആ ഉറുമ്പ് മഴ ആവശ്യപ്പെട്ടുകൊണ്ട് തൻ്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് ഉറുമ്പ് പ്രാർത്ഥിക്കുകയാണ് മഴയ്ക്ക് വേണ്ടി. അതാണ് അപ്പോൾ ഇവിടെ ഹെത്തൽ ബഹായിം അൽ ഉജും എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് പറയാണ്, അതായത് സംസാരിക്കാത്ത ഈ മൃഗങ്ങൾ, അവരുടെ അവസ്ഥ, അവരും റബ്ബിൻ്റെ വഹദാനിത്വം അംഗീകരിക്കുന്നവരാണ്, അവരും റബ്ബിന് ഇബാദത്ത് എടുക്കുന്നവരാണ് എന്നതിന് ഒരു ഉറുമ്പിൻ്റെ ഉദാഹരണം. അതായത് സുലൈമാൻ അലൈഹിസ്സലാം മഴയ്ക്ക് വേണ്ടി അതാവശ്യപ്പെട്ടുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു ഉറുമ്പിനെ കണ്ടു. ഫവജദ നംലത്തൻ മുസ്തൽഖിയത്തൻ അലാ ളഹരിയ, അതിങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ കാലുകളൊക്കെ മുകളിലേക്ക് വെച്ചിട്ട് അത് മലർന്ന് കിടക്കുക. മുസ്തൽഖിയത്തൻ അലാ ളഹരിയ റാഫിയത്തൻ ഖവായിമഹ നഹ്വസ്സമ, തൻ്റെ കാലുകളൊക്കെ ആകാശത്തിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് മലർന്നു കിടന്നിട്ട് ഒരു ഉറുമ്പ് എന്താ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇന്നാ ഖൽഖു മിൻ ഖൽഖിക, അല്ലാഹുവേ ഞങ്ങൾ നിന്റെ സൃഷ്ടികളിൽപ്പെട്ട സൃഷ്ടികളാണ്. ഫലാ തംന അന്നാ സുഖിയാക്, അതുകൊണ്ട് നിന്റെ മഴ ഞങ്ങളെ തൊട്ട് തടുത്തു വെക്കരുതേ, ഞങ്ങൾക്കും ആ മഴ വേണം എന്ന് പറഞ്ഞിട്ട് ഉറുമ്പുകളുടെ പ്രാർത്ഥനയാണ് ഇവിടെ. അത് കണ്ടപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, ഇർജിഊ, മടങ്ങിപ്പോയിക്കോളൂ. അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം തൻ്റെ അണികളെയുമായി പൊതുസ്ഥലത്തേക്ക് വരികയായിരുന്നു മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ഒരു മുഴുത്താണ് പക്ഷികളുടെ അതുപോലെ ഉറുമ്പുകളുടെയൊക്കെ സംസാരം മനസ്സിലാക്കാൻ കഴിയാന്നല്ലേ. അങ്ങനെയാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉറുമ്പ് പ്രാർത്ഥിക്കുന്നത് കണ്ടത്. ആ നേരം അദ്ദേഹം പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതില്ല, ഫഖദ് സുഖീത്തും വിദാവത്തിയുമായിരിക്കും, മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് മഴ കിട്ടും. വേറുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്, അവരെന്തായാലും അവരുടെ ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുമെന്ന രൂപത്തിലാണ് ഇവിടെ സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നത്. അവരൊക്കെ മുവഹ്ഹിദുകളാണ്, റബ്ബിന് മാത്രം ഇബാദത്തെടുക്കുന്നവരാണ് എന്നൊക്കെ നമുക്ക് പല പ്രമാണങ്ങളിൽ നിന്നും ഇവരെ കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പറയുന്നത് ഇത് ലോകത്തിൻ്റെ ആദർശമാണ്, ഇസ്ലാം അഥവാ തൗഹീദ്. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഇസ്ലാം അത് ലോകത്തിൻ്റേതാണെന്ന് നമ്മൾ പറഞ്ഞു, ഇനി അതല്ലാതെ റബ്ബ് സ്വീകരിക്കുകയില്ല. കാരണം എല്ലാവർക്കും അംഗീകരിക്കാവുന്നതാണ് ഈ ഒരു ആശയം. ഇത് സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടികളുടെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ്. അള്ളാഹുവിനെ ഏകത്വപ്പെടുത്തണം, അവൻ്റെ നിയമമനുസരിച്ച് ജീവിക്കണം. അവനാണ് മുവഹ്ഹിദ്, അവനാണ് മുസ്ലിം. അപ്പോൾ ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കളും അവർ അവരുടേതായ രൂപത്തിലുള്ള പ്രാർത്ഥനകളും ദുആകളും തസ്ബീഹുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യരും അള്ളാഹു ഇത് തന്നെ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടുകൊണ്ട് അവരെ കൽപ്പിച്ച് അവരോട് കൽപ്പന പുറപ്പെടുവിച്ചിട്ടാണ് ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. ആ കാര്യം അനേകം വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ഈ ലോകത്തിൻ്റെ ആദർശം ഇസ്ലാമാണ്, തൗഹീദാണ്. അത് ഏതെങ്കിലും ഒരു കൂട്ടരെ വേറിട്ട് നിന്ന് ഒരു പ്രത്യേക ആൾക്കാരുടെ ഒരു സന്ദേശമായിട്ടല്ല ഇസ്ലാം പറയുന്നത്, അത് ലോകങ്ങളുടേതാണ്, എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് അത് മാത്രമേ സ്വീകരിക്കുള്ളൂ, അതിൽ നിന്ന് വ്യതിചരിച്ചാൽ റബ്ബ് സ്വീകരിക്കില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നദ്ദീന ഇന്ദല്ലാഹി ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. വമ യബ്തഗി ഗൈറൽ ഇസ്ലാം ഫലൻ യുഖ്ബല ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, അതുകൊണ്ട് ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത എന്ന് പറഞ്ഞ ഈ സമർപ്പണത്തിൻ്റെ സന്ദേശമല്ലാത്ത വല്ല ഒന്നും പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ റളീതുലക്കും അൽ ഇസ്ലാമ ദീനൻ, നിങ്ങൾക്കവൻ മതമായി ഇസ്ലാമിനെ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു, ഇനി ഈ ഇസ്ലാമേ സ്വീകരിക്കുകയുള്ളൂ, കാരണം ഇതാണ് ലോകർക്കുള്ള നൽകിയിട്ടുള്ളത്. അപ്പം അത് സൂചിപ്പിക്കുന്ന ഹദീസുകൾ ധാരാളം കാണാം. അതിൽപ്പെട്ട ഒരു ഹദീസ് ഇങ്ങനെയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിൽ ഉമ്മ യഹൂദി വല നസ്രാനി, അള്ളാഹുവാണ് സത്യം, ഈ ഉമ്മത്തിൽപ്പെട്ട ആരാണെങ്കിലും, യഹൂദിയാണെങ്കിലും നസ്രാനിയാണെങ്കിലും, എന്നെ പറ്റി കേട്ടിട്ട് എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇല്ലാ കാനമിൻ അഹ്ലിന്നാർ, അവൻ നരകത്തിൻ്റെ ആളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആദർശം പ്രത്യേകമായി പറയുകയാണ്, അതിലെന്തോ വർഗീയതയുണ്ട് എന്നൊക്കെ ചിലർ പറയും. വാസ്തവത്തിൽ എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഇസ്ലാം അൽ വജ്ഹി ലില്ലാ, അള്ളാഹുവിന് മുഖം തിരിക്കുക എന്നാണ്. ബിമാന തദല്ലു ലി തഅതി, അവൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് കൊണ്ട് വിനയപ്പെടുക. വൽ ഇദ്ആൻ ലി അംരി, അള്ളാഹിൻ്റെ കൽപ്പനകൾക്ക് കീഴുതുങ്ങുക. വൽ ഖുദു അൽ ഖാമിൽ ലഹു ബിൽ ജവാരി, അവയവങ്ങൾ കൊണ്ടൊക്കെ റബ്ബിന് കീഴ്പ്പെട്ട് അവൻ പറയുന്ന ആരാധനകൾ ചെയ്യാം. അപ്പോൾ ലോകത്തിന് ഒരേ ഒരു റബ്ബേയുള്ളൂ, ആ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഈ റബ്ബാണ്. അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ കീഴൊതുങ്ങുക, ഇതല്ലേ ലോകത്തിൻ്റെ സന്ദേശം, ഇതാണ് ലോകർക്ക് റബ്ബ് നൽകിയത്. ആ അർത്ഥമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാലുള്ളത്. അപ്പോൾ ഈ ഇസ്ലാം ഇത് തന്നെയാണ് ലോകത്തിൻ്റെ, മനുഷ്യർ ആദ്യം ആകാശലോകങ്ങളൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു എത്ര സമയം കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത്, ആ സമയം മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ അവരോട് പറഞ്ഞ കാര്യം ഇതാണ്, ഈ റബ്ബിന് മാത്രം ഈ ഭാഗത്തെടുക്കണം, അവൻ പറഞ്ഞത് കേട്ട് ജീവിക്കണം. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടൊരു ഇസ്ലാം ഉണ്ടാക്കി, അതിൻ്റെ മുമ്പ് ഇസ്ലാമില്ല എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല, മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യൻ്റെ ഉൽപ്പത്തി, ആദിമ മനുഷ്യൻ അത് ആദം അലൈഹി സ്വലാമാണ്. ആ ആദം നബിയെപ്പറ്റി പരിശുദ്ധ ഖുർആൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദം അലൈഹി സ്വലാം, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ 10 തലമുറ ഒക്കെ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് സഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഹദീസ് മനസ്സിലാക്കിയ സഹാബികളൊക്കെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നൂഹ് അലൈഹി സ്വലാം, അദ്ദേഹം ദൈവത്തിന് നടത്തിയ കാര്യം അതെന്താണ്? ഫഇൻ തവല്ലൈതും ഫമാ സഅൽതുക്കും മിൻ അജ്ർ, ഇനി നിങ്ങൾ പിന്തിരികയാണെങ്കിൽ. അദ്ദേഹം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, പക്ഷെ അവർ കേൾക്കുന്നില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പിന്തിരികയാണെങ്കിൽ ഫമാ സഅൽതുക്കും മിൻ അജ്ർ, ഞാൻ എൻ്റെ ഈ കഷ്ടപ്പാടിനൊന്നും നിങ്ങളോട് കൂലി ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലായല്ല, എൻ്റെ പ്രതിഫലമൊക്കെ എനിക്ക് അള്ളാഹ് തരും. വ ഉമിർത്തു അൻ അക്കൂന മിനൽ മുസ്ലിമീൻ, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ. അപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളാവുന്നില്ലെങ്കിൽ ഇനിയൊരു രക്ഷയില്ല. ഞാൻ മുസ്ലിമാണ്, നിങ്ങളോട് പറഞ്ഞു നോക്കുന്നു, ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നു, ഞാൻ ഈ കാര്യം മുസ്ലിമാവണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ, ഞാൻ അനുഭവിക്കുന്ന പ്രയാസത്തിനൊന്നും അല്ല എൻ്റെ അധ്വാനത്തിനും നിങ്ങളൊരു കൂലിയും എനിക്ക് തരണ്ട, അതൊക്കെ റബ്ബ് തരും. ഇതിന് നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ, നിങ്ങൾ മുസ്ലിങ്ങളാവുന്നില്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ്. ഇതാണ് ആദം അലൈഹി സ്വലാം പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നെ. ഇതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞപ്പം, ഒമൈ യുർഗബ് മില്ലത്ത് ഇബ്രാഹീമ ഇല്ലാമൻ സഫിഹ നഫ്സഹു, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിനെ വെറുക്കുന്നവൻ ആരാണ്? സ്വന്തത്തെ വിഡ്ഢിയാക്കിയവനല്ലാതെ, അവൻ പരമവിഡ്ഢി മാത്രമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിനെ ഇഷ്ടപ്പെടാത്തവർ. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, അദ്ദേഹത്തെ നമ്മൾ ദുനിയാവിൽ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. വൈന്നഹു ഫിൽ ആഖിറത്തിൽ ലമിനസ് സ്വാലിഹീൻ, പരലോകത്തിൽ അദ്ദേഹം സ്വാലിഹികളുടെ നല്ലവരുടെ കൂട്ടത്തിലായിരിക്കും തീർച്ചയായും. ഇത് ഖാലലഹു റബ്ബു അസ്ലിം, ഇതിനൊക്കെ കാരണം എന്താണ്? അദ്ദേഹത്തെ ഈ ലോകത്ത് പ്രത്യേകമായി തിരഞ്ഞെടുത്തു, പരലോകത്തിൽ ഉന്നത സ്ഥാനമായിരിക്കും. അതിൻ്റെ ഒരു കാരണം കൂടി പറയണം, തൻ്റെ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു മുസ്ലിമാവുക. അപ്പോൾ മുഹമ്മദ് നബി കൊണ്ടുവന്നൊന്നല്ല ഇസ്ലാം എന്ന് പറയുന്നത്, മുമ്പുള്ള അമ്പിയാക്കളൊക്കെ ഇതിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബിയോട് അള്ള പറഞ്ഞു നീ മുസ്ലിമാവണം, റബ്ബിന് കീഴൊതുങ്ങണം. ഖാല അസ്ലം തുൽ റബ്ബില്ലാലമീൻ, ലോകങ്ങളുടെ റബ്ബ് ഞാൻ മുസ്ലിമായിട്ടുണ്ട്, ഞാൻ കീഴൊതുങ്ങിയിട്ടുണ്ട്, അവൻ്റെ നിയമം മാത്രം നോക്കി അതനുസരിച്ച് ജീവിക്കും. അവനെന്ത് പറയുന്നു, അവനെന്ത് വിലയ്ക്കോ അതൊഴിവാക്കും, കൽപ്പിച്ചതൊക്കെ ചെയ്യും. അങ്ങനെ റബ്ബിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുക, അവന് വിനയപ്പെടുക. ഇതുപോലെ യാഖൂബ് അലൈഹി ഇസ്ലാമിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ ബനിയ ഇന്നല്ലാഹ സ്തഫാലക്കും ഉദ്ദീൻ, എന്നെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ ദീനിനെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഇസ്ലാമിനെ പറ്റിയാണ് പറയുന്നത്. ഫല തമൂത്തുന്ന ഇല്ലാ വ അൻതു മുസ്ലിമുൻ, ആകയാൽ നിങ്ങളൊക്കെ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. അപ്പം മരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം, എപ്പോഴാണ് മരിക്കുക എന്നറിഞ്ഞൂടല്ലോ. അപ്പോൾ എപ്പോഴും മുസ്ലിം ആവണം, അതല്ല എങ്കിൽ മരിക്കുന്ന സമയം മുസ്ലിം അല്ലാതെ ഈ ലോകത്തോട് കൂടെ പറയേണ്ടി വരും. അവ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുതെന്ന് പറയുമ്പോൾ എപ്പോഴും മുസ്ലിമായി ജീവിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം മരണത്തിൻ്റെ സമയവും തീയതിയും ഒന്നും അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എപ്പോഴും മരിക്കാം, അതുകൊണ്ട് എപ്പോഴും മുസ്ലിമായി ജീവിക്കണം എന്ന് യാക്കൂബ് അലൈഹിസ്സലാം തൻ്റെ മക്കളെ ഉപദേശിച്ച കാര്യമാണ് ഇവിടെ സൂറത്ത് അൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇനി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോൾ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി യഹൂദികളും ക്രിസ്ത്യാനികളുമൊക്കെ അള്ളാഹുക്ക് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ കൂട്ടരാണ് യഹൂദികളും ക്രിസ്ത്യാനികളൊക്കെ. അള്ളാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള തെറ്റ്, ഗുരുതരമായ ബാധകമാണ് നിങ്ങൾ കൊണ്ടുവന്നത് എന്നൊക്കെ ഖുർആൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ തിന്മ അവർ ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ സൃഷ്ടിച്ചാൽ ആകാശങ്ങളും ഭൂമിയൊക്കെ വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതൊക്കെ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് പറഞ്ഞു. പക്ഷെ ഇങ്ങനെയൊക്കെ വ്യതിചലിച്ചു പോയിട്ടും ഇവർ പറയുന്നത് എന്താ, ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദിയാണ്, മറ്റൊരു പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം നസ്രാനിയാണ്. പക്ഷെ അതിനെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മറുപടി കൊടുക്കുകയാണ്. മാക്കാൻ ഇബ്രാഹിമു യഹൂദിയൻ വല നസ്രാനിയൻ, ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ജൂതനായിരുന്നില്ല, അദ്ദേഹം ഒരു നസ്രാനിയായിരുന്നില്ല, ക്രിസ്ത്യാനിയായിരുന്നില്ല. വലാക്കിൻ ഖാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം മുസ്ലിമായിരുന്നു. ഹനീഫ് എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് മാത്രം മുഖം തിരിക്കുന്നവൻ, സൃഷ്ടികളിലേക്കില്ല, അവരെ പങ്കുചേർക്കുകയില്ല, അവരുടെ നിയമം അനുസരിച്ചിട്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ചിട്ട്. അള്ളാഹുവിൻ്റെ നിയമത്തിന് വിരുദ്ധമല്ലാത്ത ഏത് കാര്യവും ഏത് ആൾക്കാരും പറയുന്ന അത് അംഗീകരിക്കുന്ന വിഷയം വേറെ, പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ നിയമത്തേക്കാൾ വേറെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മറ്റു പലതുമായി പോകുന്നവരും അതുപോലെ ശിർക്ക് വെക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം, ഒരു മുസ്ലിമായിരുന്നു. അമാക്കാനമിനൽ മുശ്രിക്കിൻ, അദ്ദേഹം ശിർക്ക് വെക്കുന്ന ആളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല. അപ്പോൾ ഇന്ന് യഹൂദികൾ, ക്രിസ്ത്യാനികൾ, അതുപോലെ മുശ്രിക്കുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആ അത്തരം ആൾക്കാർ ചെയ്യുന്ന ശിർക്കിലായിരുന്നില്ല അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം മുസ്ലിമായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോഴും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴും പരിശുദ്ധ ഖുർആൻ അവരുടെ ഒരു പ്രാർത്ഥന, ഇബ്രാഹിം അലൈഹി ഇസ്ലാം കഅബ നിർമ്മിച്ചിട്ട് പല പ്രാർത്ഥനകളും നടത്തിയ കൂട്ടത്തിലൊരു പ്രാർത്ഥന, റബ്ബനാ വജിയാലിനാ മുസ്ലിമേനിലക്ക, ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളെ രണ്ടു പേരെയും നീ മുസ്ലിങ്ങളാക്കണം. വമിൻ ദുര്യത്തിന് ഞങ്ങളെ രണ്ടുപേരെ മാത്രമല്ല ഞങ്ങളെ മക്കളെയൊക്കെ നീ മുസ്ലിങ്ങളാക്കണം. അത് ഉമ്മത്തൻ മുസ്ലിമത്തല്ലക്ക്, മുസ്ലിമത്തായ അവ മുസ്ലിങ്ങളാക്കണം എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുള്ളത്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം സൂറത്ത് യൂസുഫിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ അധികാരത്തിൽ നിന്ന് ചിലത് തന്നു. വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ ഹദീസ്, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചിലതൊക്കെ എന്നെ നീ പഠിപ്പിച്ചു. ഫത്ര സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ച സ്രഷ്ടാവേ, അൻത വലീ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തിലും നീ മാത്രമാണ് എൻ്റെ രക്ഷാധികാരി. ഇന്നൊക്കെ രക്ഷാധികാരികളായി പലതും പലരിനെയും പിന്നെ ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ട്, ഒക്കെ ശിർക്കിലകപ്പെടുകയാണ്. അവരൊക്കെ ഇസ്ലാമിൻ്റെ ആദർശത്തിൽ വ്യതിചലിച്ചു പോയവരാണ്. പക്ഷേ ഇവിടെ യൂസുഫ് നബിയുടെ പ്രാർത്ഥനയാണ്, തവഫനി മുസ്ലിമ, പിന്നെ അദ്ദേഹം പറയാണ് അള്ളാഹു എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണമേ, അൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹികളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടൊരു പ്രത്യേക ഇസ്ലാമായി ഒരു മതവുമായി വന്നു എന്നൊക്കെ ആരൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഇസ്ലാമിലേക്ക് വരണമെന്ന് പറയുമ്പോൾ അതൊരു വർഗീയമായി ചിത്രീകരിക്കാറുണ്ട്. മറിച്ച് ഇത് ലോകത്തിൻ്റെ ആദർശമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ലോകം മുഴുവനും ഇത് അംഗീകരിച്ചു പോകുന്നു. ചില സൃഷ്ടികൾ, മനുഷ്യരുടെ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ മാത്രമാണ് ഇതിനപവാദമായിട്ടുള്ളത്. ഇപ്പം എല്ലാവർക്കും രക്ഷപ്പെടണമെങ്കിൽ ഈയൊരു കീഴ്വഴക്കം, ഈയൊരു വഹദാനിയത്ത് അംഗീകരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇത് ഇസ്ലാമിൻ്റെ അഖീദയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇത് പ്രപഞ്ചത്തിൻ്റെ ആദർശമാണ്. അതൊക്കെ അവരംഗീകരിച്ച് ജീവിക്കുന്നുണ്ട്. ഇനിയും കുറേ സൃഷ്ടികൾ അതിലേക്ക് വരേണ്ടതുണ്ട്. ആ കാര്യം അതിനുവേണ്ടിയാണ് അമ്പിയാക്കളെ പറഞ്ഞയച്ചിട്ടുള്ളത്. പക്ഷേ ഇനിയൊരു നബി വരില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കിയവർ ഇത് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ പ്രവർത്തനം തുടരും. ഈ ഒരു വഴിയിലൂടെ റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കുന്ന ആ ഒരു മാർഗത്തിലൂടെ നമ്മയൊക്കെ അള്ളാഹു പ്രവേശിപ്പിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക്.
3: നാം ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ, അഖീദയുമായി ബന്ധപ്പെട്ട ലോകത്തിന്റെ ആദർശം വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി.
4: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കൂ. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ, ഹജ്ജിന്റെ ഗുണപാഠങ്ങൾ. അവതരണം അബ്ദുല്ല സലഫി.
6: വസ്സലാത്തു വസ്സലാമ അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലാണ് നാം ഉള്ളത്. പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങൾക്കു ശേഷം ബലിപെരുന്നാൾ സുദിനവും ഉദഹിയ്യത്തും അയ്യാമുത്ത് തശ്രീഖിൻ്റെ ദിവസങ്ങൾക്കുമൊക്കെയുള്ള ശേഷമുള്ള ഒരു ദിവസത്തിലാണ് നാം ഉള്ളത്. ഓരോ ദുൽഹിജ്ജ ഉണ്ടാകുമ്പോഴും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ മകൻ, കുടുംബം ഒക്കെ ഓർക്കപ്പെടുകയാണ്. ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട് ഹജ്ജ് കർമ്മത്തിൻ്റെ ചില ഗുണപാഠങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്നുള്ള ചില ഗുണപാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം ഹജറ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിലെ ഒരു സന്നിഗ്ധഘട്ടത്തിൽ അവർ പറഞ്ഞ ഒരു വാക്ക്, ആ വാക്ക് ഓരോ വിശ്വാസിക്കും ഒരു ഊർജമാണ്, ഒരു ഗുണപാഠമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വരുമ്പോൾ അവർക്കൊരു മാതൃകയാണ് ഹജറ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ വാക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഭാര്യ ഹാജറ ബീവിയെയും കുഞ്ഞുമകൻ ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുചെന്നാക്കുകയാണ്. മക്കയുടെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, ലൈസ ഫീഹാ ഷൈഉൻ വല അഹദുൻ, അവിടെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഒന്നുമില്ല. ജീവനുള്ള മനുഷ്യരും മക്കത്തില്ല, ജീവനില്ലാത്ത മറ്റൊന്നും അവിടെയില്ല. മരങ്ങളോ അല്ലെ സസ്യങ്ങളോ ഒന്നുമില്ല അവിടെ. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം തൻ്റെ കുടുംബത്തെ ആ മരുഭൂമിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുചെന്നാക്കി. മടങ്ങിപ്പോരുമ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, അല്ല ഇബ്രാഹിം, എന്നെയും പറക്കമുറ്റാത്ത നമ്മുടെ ഈ കുഞ്ഞിനെയും പിഞ്ചു കുഞ്ഞിനെയും തനിച്ചാക്കി, ആരോരുമില്ലാത്ത ഈ നാട്ടിൽ തനിച്ചാക്കി താങ്കൾ മടങ്ങിപ്പോവുകയാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും പറഞ്ഞില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം മൗനനായി നിന്നു. ഹജറ ബീവി വീണ്ടും വീണ്ടും ചോദിച്ചു. അങ്ങനെ അവർ ചോദിച്ചു, ആ അല്ലാഹു അമറക ബി ഹാദ, അല്ലാഹുവാണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത്? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നഅം, അതെ, ഇത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. സഹോദരങ്ങളെ, ആ ഘട്ടത്തിൽ ഇത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ ഹജറ ബീവി റളിയല്ലാഹു അൻഹാ ഒരു വാക്ക് പറയുകയാണ്. ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട വാക്കാണത്. ഇതൻ അള്ളാഹുവാണ് താങ്കളോട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ കൽപ്പിച്ചതെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല, ആ റബ്ബ് ഞങ്ങളെ കൈയൊഴിയുകയില്ല. ഉറപ്പാണ്, ആ റബ്ബ് ഞങ്ങളെ കൈയൊഴിയുകയില്ല. ആ റബ്ബുണ്ട് ഞങ്ങളുടെ കൂടെ, താങ്ങായി തണലായി ആശ്വാസമായി. ഇവിടെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഒന്നും ഒരു വസ്തുവും ആരും ഇവിടെ ഇല്ലെങ്കിലും അല്ലയുണ്ടിവിടെ, അവൻ ഞങ്ങളെ കൈയൊഴിയില്ല എന്ന അത്ഭുതകരമായ ഒരു വാക്ക് പ്രതിസന്ധിഘട്ടത്തിൽ ഹജറ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വലിയ അത്ഭുതകരമായ മാറ്റമാണ് ആ വാക്ക് പറഞ്ഞതിലൂടെ അവരുടെ ജീവിതത്തിലുണ്ടായത്. ഒരു തുള്ളി ദാഹജലം ലഭ്യമല്ലാതിരുന്ന മരുഭൂമിയിൽ കണ്ണെത്താ ദൂരത്തേക്ക് മണൽ കടലാണ് എന്ന് പറഞ്ഞാൽ മണലുകൊണ്ടുള്ള കടലാണ്, അത്രമാത്രം മരുഭൂമിയാണ്. പക്ഷേ അവർ ഇരിക്കുന്ന ഭാഗത്ത്, അതല്ലെങ്കിൽ ആ കുഞ്ഞു കാലിട്ടടിച്ച ഭാഗത്ത് സംസം നീരുറവ പൊട്ടിയൊലിക്കുകയാണ്. ലോകത്ത് ഇന്നുവരെ വറ്റാത്ത ആ അത്ഭുതകരമായ വെള്ളം സംസം അന്നവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയാണ്. ശേഷം വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടപ്പോൾ സ്വാഭാവികമായും യാത്രക്കാർ, കച്ചവടക്കാർ, മറ്റു ആളുകളൊക്കെ ആ നാട്ടിലേക്ക് വരാൻ തുടങ്ങി, അവരൊക്കെ അവിടെ താമസിക്കാൻ തുടങ്ങി. ഇന്ന് ഏറ്റവും കൂടുതൽ സമ്പന്നമായ രാജ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് മക്കയും പരിസര പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹജറ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിൽ പറഞ്ഞ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ പറഞ്ഞ വാക്കായിരുന്നു അതിൻ്റെ കാരണം. ഇതൻ ലാ യുദയ്യഅനല്ലാഹു അബദ, അല്ലാഹു കൈയൊഴിയുകയില്ല. അതൊരു വലിയ ഗുണപാഠമാണ് നമുക്ക് നൽകുന്നത്. ഈ ഹജ്ജിൻ്റെ അവസരത്തിൽ ഇബ്രാഹിം നബിയെയും കുടുംബത്തെയും ഓർക്കുന്ന, അവരുടെ സ്മരണകൾ അയവിറക്കുന്ന ഈ സന്ദർഭത്തിൽ വലിയ ഗുണപാഠമാണ്, മാതൃകയാണ് ഈ ഒരു വാക്കിലൂടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്. ചിലപ്പോഴൊക്കെ സാമ്പത്തികമായ പ്രശ്നങ്ങളിലകപ്പെട്ട്, കടക്കണികളിലകപ്പെട്ട്, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ കച്ചവട സ്ഥാപനങ്ങളൊക്കെ തുറക്കാൻ പറ്റുന്നില്ല, അപ്പം അതുമായി ബന്ധപ്പെട്ട ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, സാമ്പത്തികമായ ഞെരുക്കവും പ്രയാസവും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യ സഹധർമ്മിണി ഹജറ ബിവി റളിയല്ലാഹു അൻഹ അന്ന് പറഞ്ഞ വാക്ക്, കൂട്ടരെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ നാവിൽ ആവർത്തിക്കുകയാണെങ്കിൽ, ഇതൻ ലാ യുദയ്യഅനല്ലാഹു അബദ, അല്ലാഹു കൈയൊഴിയില്ല. എത്ര പ്രശ്നങ്ങളുണ്ടായാലും, എത്ര പ്രയാസങ്ങളുണ്ടായാലും, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ തുടരെ തുടരെ എൻ്റെ ജീവിതത്തിലുണ്ടായാലും എൻ്റെ റബ്ബുണ്ട് കൂടെ, ഒരാശ്വാസം അവൻ നൽകും, ഒരു തണലവൻ നൽകും, ഒരു തുറവി അവൻ നൽകും എന്ന പ്രതീക്ഷയുടെ വാക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞാൽ അന്നവിടെ അത്ഭുതം നടന്നതുപോലെ, ആരോരുമില്ലാത്ത ആ നാട്ടിൽ ജനങ്ങളൊക്കെ വന്നെത്തിയതുപോലെ, ഒരു തുള്ളി കുടിനീരില്ലാത്ത നാട്ടിൽ ദാഹജലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് സംസം ഉണ്ടായതുപോലെ, നമ്മളും ആ പ്രതീക്ഷയുടെ വാക്ക് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ആശ്വാസത്തിൻ്റെ നീരുറവകൾ കൊണ്ട് അള്ളാഹു അത്ഭുതം കാണിക്കും. മറ്റൊരുപാട് പ്രശ്നങ്ങൾ, അത് ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാകട്ടെ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാകട്ടെ, കുടുംബപരമായ ചർച്ചയില്ലായ്മയിൽ മറ്റു പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരാകട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാകട്ടെ, ഒക്കെ ഈ വാക്ക് പറഞ്ഞാൽ മതി. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസമനുഭവിച്ചൊരു ഘട്ടം വന്നല്ലോ അദ്ദേഹത്തിന്, രോഗം വന്നു, ആരുമില്ല കൂടെ, അദ്ദേഹം ഉണ്ടാക്കിയ സമ്പത്തൊക്കെ നശിച്ചുപോയിരുന്നു, അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ആരുമില്ല കൂടെ. പക്ഷെ അപ്പോഴും അദ്ദേഹം പ്രതീക്ഷ കൈവിടുന്നില്ല. അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർ വ അൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവിനെ വിളിച്ചു തേടിയ സന്ദർഭം, റഹ്മാനായ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഒരു മാരകമായ രോഗം വന്നു, പക്ഷേ ഞാൻ നിരാശനല്ല, പ്രതീക്ഷ അസ്തമിച്ചു പോയിട്ടില്ല. എന്റെ ഈ രോഗം ശിഫയാക്കാൻ കഴിവുള്ളവനാണ് നീ. നീ എനിക്ക് ശിഫയാക്കിത്തരും എന്ന പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. എന്റെ കൂടെ നീയുണ്ട് റബ്ബേ, നീ എന്നെ കൈയൊഴിയില്ല എന്ന് ആ പ്രതീക്ഷയുടെ വാക്ക് പറഞ്ഞപ്പോ അത്ഭുതം നടക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. കൂട്ടരെ, രോഗം അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോയി. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു വന്നു. മക്കൾ പിന്നെയും ഉണ്ടായി. അപ്പൊ നമ്മളും അത്തരത്തിൽ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വാക്ക് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്കുണ്ടാകും. മക്കളില്ലാതെ പ്രയാസപ്പെട്ട മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ തേട്ടം പരിശുദ്ധ ഖുർആനിൻ്റെ 19-ാം അധ്യായം സൂറത്തു മറിയമിൻ്റെ ആദ്യത്തെ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഖാല റബ്ബി ഇന്നി വഹന അൽഅൽമു മിന്നി വസ്തഅല റഅ്സു ശൈബ. പഠിച്ചവനെ, ഞാൻ വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തായി. ഇനിയൊരു കുട്ടിയുണ്ടാവുക എന്നുള്ളത് അത് അസംഭവ്യമാണ്. ദുനിയവിയായ കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനിയൊരു കുട്ടിയുണ്ടാകാനുള്ള ഒരു കാരണവും ഒരു അടയാളവും എൻ്റെ ജീവിതത്തിലില്ല. കാരണം ഞാൻ വൃദ്ധനായി, എൻ്റെ എല്ലുകൾ ക്ഷയിച്ചുപോയി, ദുർബലപ്പെട്ടുപോയി, എൻ്റെ തലമുടി നരച്ചുപോയി. എൻ്റെ ഭാര്യയാകട്ടെ ഇന്നുവരെ പ്രസവിക്കാത്തവളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് വലം അക്കും ബിദുആഇക റബ്ബി ശഖിയ. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും ഇനി കുട്ടികളുണ്ടാവാൻ ഒരു സാധ്യതയും എനിക്കില്ല എങ്കിലും നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ നിരാശനല്ല റബ്ബേ. എത്ര വലിയ എത്ര സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും റബ്ബേ, നീ എനിക്ക് ഒരു കുഞ്ഞിനെ നൽകും എന്ന അങ്ങേയറ്റത്ത വിശ്വാസം പ്രതീക്ഷ എനിക്കുണ്ട് റബ്ബേ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിരാശനല്ല. അത്ഭുതം നടക്കുകയാണ്. ആ പ്രായാധിക്യത്തിലും അദ്ദേഹത്തിന് യഹ്യാ എന്ന പേരുള്ളൊരു കുഞ്ഞിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇപ്പോൾ പ്രവാചകന്മാരുടെയും മുൻഗാമികളുടെയും ജീവിത ചര്യയാണ് ഇത്തരുണത്തിൽ നമുക്ക് മാതൃകയാക്കാനുള്ളത്. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അടിയുറപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുന്നോട്ട് നീങ്ങുക. എങ്കിൽ നമ്മുടെ ജീവിതത്തിലും അല്ലാഹു അത്ഭുതങ്ങൾ സംഭവിപ്പിക്കും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തന്നിൽ വിശ്വസിച്ച സമുദായത്തെയും കൊണ്ട് ഫിർഔനിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണല്ലോ. ആ സംഭവം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. അവരോടി ഓടി കടലിൻ്റെ സമീപത്തെത്തി. അപ്പം ആ സമയത്ത് കൂടെയുള്ളവർ പറഞ്ഞു, ഇന്നാല മുദറക്കൂൻ. മൂസാ പ്രവാചകരെ, തൊട്ടുമുമ്പിൽ ആർത്തിരമ്പുന്ന തിരമാലകളുള്ള കടലാണ്, പുറകിലാണല്ലോ. പുറകിലാണെങ്കിൽ ആയുധസജ്ജരായി നമ്മെ പിന്തുടരുന്ന, നമ്മുടെ കൈകാലുകൾ വിപരീത ദിശയിൽ വെട്ടിമുറിച്ച് മാറ്റുവാൻ, നമ്മളെ വധിച്ചുകളയാൻ വേണ്ടി നമ്മളെ പിന്തുടരുന്ന ഫിർഔനും അവൻ്റെ കിങ്കരന്മാരും. ഇന്നാല മുദറക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ, നമുക്കിനി രക്ഷയില്ല എന്ന നിരാശയുടെ വാക്ക് ആ സമുദായം പറഞ്ഞപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, കല്ല, അങ്ങനെയല്ല കൂട്ടരെ, നിരാശയുടെ വാക്ക് നിങ്ങൾ പറയരുത്. ഇന്നമഈ റബ്ബി, എൻ്റെ റബ്ബുണ്ട് എൻ്റെ കൂടെ, എൻ്റെ റബ്ബെൻ്റെ കൂടെയുണ്ട്. അവനെനിക്ക് താങ്ങായി, തണലായി, തുറവിയായി, ആശ്വാസമായി എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരും. കൂട്ടരെ, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം അവിടെ മൂസാ നബി അലൈഹിസ്സലാം അർപ്പിച്ചപ്പോ, അള്ളാഹുവുണ്ട് കൂടെ, എത്ര വലിയ സാഹചര്യം പ്രതികൂലമാണെങ്കിലും റബ്ബെന്തെങ്കിലും ഒരു മാർഗം ജീവിതത്തിൽ തരും എന്ന പ്രതീക്ഷയുടെ വാക്ക് പറഞ്ഞപ്പോൾ അത്ഭുതം നടന്നില്ലേ? അത്ഭുതം നടന്നു. അക്കടൽ രണ്ടായി പിളർന്നു. എന്നിട്ട് അവിടെ വഴി രൂപാന്തരപ്പെട്ടു. അതിലൂടെ നടന്നുപോകുവാൻ തക്കത്തിലുള്ള, നടന്നു പോകാൻ പാകത്തിലുള്ള നല്ല ഒരു വഴിയും അവിടെ രൂപാന്തരപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടരും അതിലൂടെ രക്ഷപ്പെട്ടു. ഫിർഔനും കൂട്ടരും മുങ്ങി നശിക്കപ്പെട്ടു. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ, ഭാര്യ ഹാജറ, ഇവരുടെയൊക്കെ ജീവിത ചരിത്രങ്ങളിൽ വലിയ ഗുണപാഠങ്ങളുണ്ട് നമുക്ക്. കേവലം ഓരോ ദുൽഹിജ്ജയും വരുമ്പോൾ പെരുന്നാളാഘോഷിച്ച് സന്തോഷിച്ച് ആഹ്ലാദിച്ച് അങ്ങനെ കഴിച്ചുകൂട്ടേണ്ടതെല്ലാം ഓരോ ബലിപെരുന്നാളും ഓരോ ദുൽഹിജ്ജ മാസയും. പിന്നെയോ, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തിൽ ഉത്തമ ഉദാത്തമായ മാതൃകകൾ സ്വീകരിക്കാനുണ്ട് നമുക്ക്. അതിൽപ്പെട്ട ഒരു മാതൃകയാണിത്. ഹജറ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിൽ പറഞ്ഞ ആ ഒരു വാക്ക്, ഇദൻ ലാ യുദയ്യുനല്ലാഹു അബദ, ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുചെന്നാക്കാൻ അള്ളാഹുവാണ് നിങ്ങളോട് കൽപ്പിച്ചതെങ്കിൽ ധൈര്യമായി ഇബ്രാഹിം നബിയെ താങ്കൾ മടങ്ങിപ്പോയിക്കോളൂ, ഒരു പേടിയും പേടിക്കണ്ട, അല്ലയുണ്ട് ഞങ്ങളുടെ കൂടെ, അല്ല ഞങ്ങളെ കൈയൊഴിയില്ല. ആ റബ്ബ് ഞങ്ങൾക്കൊരു ആശ്വാസം നൽകും, ഒരു തുറവി നൽകും. ഇദൻ ലാ യുദയ്യുനല്ലാഹു അബദ എന്ന ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞപ്പോൾ കൂട്ടരെ അത്ഭുതം അവിടെ നടന്നു. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ, വിഷമങ്ങളുണ്ടാകുമ്പോൾ, ആ വിഷമങ്ങളെ പരിഹരിക്കപ്പെട്ട് അതൊക്കെ പരിഹരിക്കപ്പെട്ട് അള്ളാഹുവിൽ നിന്ന് അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മളും ഇത്തരത്തിൽ പ്രതീക്ഷയോടെയുള്ള വാക്ക് പറയാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ. ഹജ്ജിൻ്റെ ഗുണപാഠങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് അബ്ദുള്ള സലഫി.
7: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
8: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമ് കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അതുങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അമ്മാകെ ബേജാറായി, കുറേ വാതിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ തത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ, അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത ഇങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ മൂന്നീസ് ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്. ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോടത്തല്ലേ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
9: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: മധുരം ഖുർആനാണ് കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിന്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മളിതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏതു മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരി ആണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളു പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ അസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ അസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്. ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തുകൂടിയാണ് സൂറത്തുൽ അസർ. സൂറത്തുൽ അസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ അസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷെ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഖുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചവൻ പറഞ്ഞു ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി മക്കയുടെ തീരത്ത്.
4: ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു يا ايها الذين امنوا اتقوا الله حق تقاته വലാ തമൂതുന്ന ഇല്ലാവ അൻതും മുസ്ലിമുൻ. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രദ്ധാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അള്ളാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികൾക്ക് ഇടക്കിടക്ക് വലിയ വലിയ ഓഫറുകൾ നൽകുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എടുത്തു നോക്കി നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ ചില സമയങ്ങൾക്ക് പ്രാധാന്യം നൽകും. ആ സമയത്ത് നമ്മൾ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രതിഫലം കിട്ടും. വേറെ ചില സ്ഥലങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. ആ സ്ഥലത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ, ആരാധനാ കർമ്മം ചെയ്താൽ വലിയ പ്രതിഫലം. ഇതുപോലെ ചില ആരാധനകൾ, ചില ദിക്റുകൾ, അപ്പം ആ കൂട്ടത്തിൽപ്പെട്ട വലിയ ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ വരാനുള്ള ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതൊരിക്കലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ഖൈറ് അവന് നഷ്ടപ്പെടരുത്, അത് അവന് ശ്രദ്ധിക്കണം. ഓരോരുത്തരും ജാഗ്രത പുലർത്തണം. അത് പോയാൽ പിന്നെ അത് അടുത്ത വർഷം കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുണ്ട്. ഇതുപോലെ ഹദീസിലും കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൽ ഫജ്ർ വലയാലിൻ നഷർ, പ്രഭാതം തന്നെ സത്യം, അതുപോലെ 10 രാത്രികൾ. അവിടെ 10 രാത്രി എന്നതുകൊണ്ട് 10 ദിവസങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ റബ്ബ് ഒരു കാര്യം സത്യം ചെയ്യാൻ വേണ്ടി സ്വീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. അപ്പോൾ ഫജ്ർ നടക്കുന്ന 2 കാര്യമുണ്ട്. 1, രാത്രി മായുകയും പകൽ വരികയും ചെയ്യുന്നൊരു സമയമാണ്. രാപ്പകലുകളുടെ മാറി മാറി വരൽ വലിയ അത്ഭുതമാണ് ചിന്തിക്കുന്നവർക്ക്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ഇന്ന ഫി ഖൽഖി സമാവാത്തി വല്ലർ ഇഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയുടെ പകലിൻ്റെ മാറി മാറി വരൽ, ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പ്, ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഈ ഫജ്ർ നേരത്ത് നടക്കുന്ന ഒരു നമസ്കാരമുണ്ട്, വളരെ പ്രധാനപ്പെട്ടൊരു നമസ്കാരമാണ്. അതുകൊണ്ടാണ് അത് വെച്ചിട്ട് സത്യം ചെയ്യണം. പിന്നെ 10 ദിവസങ്ങളാണ്. ഈ 10 ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് സഹാബികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിൽ അൽ അയ്യാമുൽ മഅ്ലൂമാത്ത് സൂറത്ത് ഹജ്ജിലെ 28-ാമത്തെ വചനത്തിൽ പറയുന്ന കാര്യം, അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ, യഷ്ഹദു മനാഫിയ ലഹും വയദ്കുറുസ്മല്ലാ ഫി അയ്യാമിം മഅലൂമാത്ത്. ഹജ്ജിന് വരുന്നവരെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്

ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് സഹാബികൾ വിശദീകരിച്ച് തന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള ആ ദിവസങ്ങളിൽ നമ്മൾ അമല് ചെയ്താൽ അതിൻ്റെ കൂലി എത്രയാണ്? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. അതിൽ ഒരു ഹദീസ് ഇങ്ങനെയാണ്, അഫ്ളലു അയ്യാമി ദുന്യ, ആ ദിവസങ്ങളെപ്പറ്റി പറയാം, ലോകത്തുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ. ഇവിടെ അല്ലാഹു ഒരു വർഷത്തിന് എത്ര ദിവസമാണ് നിശ്ചയിച്ചതെന്നൊക്കെ നമുക്കറിയാലോ, അറബി മാസമാണ് ഇത്ര, അതല്ലെങ്കിൽ ഇത്ര എന്നൊക്കെ. ഏതായാലും ഈ ദുനിയാവിൽ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയാണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതുപോലുള്ള മറ്റു പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തൊരു വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ റമദാനിലെ അവസാനത്തെ 10 ആണോ അതല്ല ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10ഓ? രണ്ടും വളരെ പ്രധാനമാണല്ലോ, സംശയമല്ലല്ലോ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി ഏതാന്ന് ചോദിച്ചാൽ ഖദറിൻ്റെ രാത്രി, ഒരു സംശയമില്ല. അതേസമയം രാത്രികൾ മൊത്തത്തിലെടുത്താൽ, ലൈലത്തുൽ ഖദർ മാറ്റിവെച്ചാൽ, രാത്രികൾ മൊത്തത്തിലെടുത്താൽ അതുപോലെ പകൽ മാറ്റിവെച്ചാൽ, ഏറ്റവും നല്ല രാത്രികൾ അത് റമദാനിലെ രാത്രികളാണെന്നും 10 രാത്രി. എന്നാൽ പകൽ നോക്കിയാൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള പകലുകളാണ് ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള പകലുകൾ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഫ്ളലു അയ്യാമി ദുനിയാന്ന്, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് ഇവിടെ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അന്നത്തെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ജിഹാദിന് പോയാൽ ഈ ദിവസങ്ങളിലല്ലാത്ത ദിവസം ജിഹാദിന് പോകുന്ന വലിയ കൂലിയുള്ള കാര്യമാണല്ലോ, അത് ഈ സമയത്തെ പ്രവർത്തനത്തിൽ ഒക്കുകയില്ല എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല ഒക്കുകയില്ല, വല മിസ്ലുഹുന്ന ഫി സബീലില്ല ഇല്ല റജുൽ അഫറ വജീഹു ബിത്തുറാം, ഒരാളൊഴികെ അദ്ദേഹത്തിൻ്റെ മുഖം മണ്ണിൽ താഴ്ത്തി എന്നൊക്കെ പറഞ്ഞാൽ, അദ്ദേഹം മരിച്ചു പോയി, യുദ്ധത്തിന് പോയിട്ട് അദ്ദേഹം മരിച്ചു, അങ്ങനെയുള്ളവൻ ഒഴികെ എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അതിൽ അറഫയുണ്ട്. അറഫയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റബ്ബ് സുബ്ഹാനഹു തആല നരകത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഹജ്ജിൽ പങ്കെടുക്കാത്ത മറ്റുള്ളവർക്ക് അറഫ നോമ്പുണ്ട്. ആ നോമ്പിനെ പറ്റി പറഞ്ഞത് 2 വർഷത്തെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല യെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുപോലെ പിശാചിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, അറഫയിൽ പിശാജ് അത്ര നിന്ദ്യനായിരിക്കും, പിശാജ് ഏറ്റവും നിരാശപ്പെട്ട ദിവസമായിരിക്കും അറഫ ദിനത്തിൻ്റെ അന്ന്. കാരണം ഒട്ടേറെ ആൾക്കാർക്ക് അള്ളാഹു മാപ്പ് കൊടുക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ പുറത്തു കൊടുക്കുന്നുണ്ട്, ഇത് ഇയാൾക്ക് സഹിക്കാൻ കഴിയാത്തതാണ്, അതുകൊണ്ടാണ് അയാൾ അഹ്ഖർ ഏറ്റവും നിന്ദ്യനായി, വല അസ്ഗർ വല അഗിയൽ അതുപോലെ ഏറ്റവും കോപിഷ്ഠനായി ഏറ്റവും നിന്ദ്യനായി നിൽക്കുന്ന അവസ്ഥയാണ് പിശാചനുണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഈ മാസത്തിലാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്നത്. ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത്. അങ്ങനെ ഹജ്ജ് നിർവഹിക്കുമ്പോൾ അതിൻ്റെ കൂലിയെപ്പറ്റിയൊക്കെ പ്രതിഫലത്തെപ്പറ്റിയൊക്കെ ഇസ്ലാം നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ദുൽഹജ്ജ് 10നാണ് അറവിൻ്റെ ദിവസം എന്ന് പറയുന്നത്, യോമുൻ നഹർ എന്ന് പറയും. അന്ന് ഹജ്ജിൽ പങ്കെടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ദിവസം ഉദ്ഹിയത്തുണ്ട്, റബ്ബിലേക്ക് അടുക്കാനുള്ള നല്ലൊരു വഴിയാണ് റബ്ബിന് വേണ്ടി ബലിയർക്കുക എന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ചരിത്രമെടുത്താൽ അവരുടെ ചരിത്രത്തോളം പഴക്കമുണ്ട് ബലിയറവിന്. ആദം അലൈഹി ഇസ്ലാമിൻ്റെ 2 മക്കൾ ഇത് ഖറബ ഖുർബാനൻ ഫതഖുബില മിൻ അഹദിഹിമ വലം യുതഖബ്ബൽ മിൻ അല്ലാഹർ എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. രണ്ടുപേരും അവർ ബലിയർപ്പിക്കും.

0: ക്കുകയാണ്, കുർബാന സമർപ്പിക്കുകയാണ്. പക്ഷെ ഒരാളത് സ്വീകരിച്ചു, രണ്ടാമത്തെ ആളത് സ്വീകരിച്ചില്ല. അതിന് കാരണമുണ്ട്. അയാള് ബലിയറവിന് സ്വീകരിച്ച മൃഗം ഹലാലായ മാർഗത്തിലൂടെ ആവില്ല, അല്ലെങ്കിൽ അയാൾ വേറെ ചില താല്പര്യത്തിന് ചെയ്തതായിരിക്കും. അതുകൊണ്ടാണ് മുത്തഖീങ്ങളിൽ നിന്നേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ. നല്ലവരിൽ നിന്നാണ് സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുക, നല്ല ഉദ്ദേശത്തോടു കൂടിയൊക്കെ ചെയ്താൽ. അപ്പം ഇങ്ങനെ തുടങ്ങി അനേകം കാര്യങ്ങൾ ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ദിവസങ്ങളൊക്കെ പ്രാധാന്യമുള്ളതായി, വലിയ വിലയുള്ളതായി റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹമായി തന്നിട്ടുള്ളത്. ഇതിന് ഇത്ര വലിയ പ്രാധാന്യം എന്തുകൊണ്ട് എന്ന് ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹം പറയുന്നത് അതിങ്ങനെയായിരിക്കും. വല്ലതി യുൽഹർ അന്ന സബബ് ഫി ഇംതിയാസി അശ്രി ദുൽഹിജ്ജ, ഈ ദുൽഹിജ്ജ 10 ഇത്ര വലിയ വ്യതിരിക്തത ഉണ്ടല്ലോ, അതിൻ്റെ കാരണം ഇതായിരിക്കാം. ലി മക്കാൻ ഇജിത്യമായി ഉമ്മഹാത്തിൽ ഇബാദ, ആരാധനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ സമ്മേളിച്ച ദിവസങ്ങളാണിത്. ഫീഹി അതിലുണ്ട് വഹിയ സ്വല, ഒന്ന് നമസ്കാരമുണ്ട്. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യത്തിൻ്റെ തൂണാണല്ലോ, 5 എണ്ണത്തിലൊന്നാണ്. അതെല്ലാറ്റിലുമുണ്ട് ഈ സമയത്തുണ്ട്. പിന്നെ അവ സ്വതക്ക സ്വതക്കയുണ്ട്, കാരണം ഇവിടെ സ്വതക്ക ചെയ്യുന്നില്ല ഒരു ഭാഗമാണ്. പിന്നെ റബ്ബിൻ്റെ മാർഗത്തിൽ അവന് വേണ്ടി ബലിയെറുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഉരുവിന് പണം ചിലവഴിക്കണം. പിന്നെ അല്ലാത്ത സദഖകളും ചെയ്യാൻ പറ്റിയ നല്ല സമയമാണ്. പിന്നെ വൽ ഹജ്ജ്, വേറെ ഒരു മാസത്തിലും ഇല്ലാത്തൊരു കാര്യം ഇതിലുണ്ട് താനും, അതാണ് ഹജ്ജ് കർമ്മം ഈ മാസത്തിലാണ്. പിന്നെ നോമ്പ്, നോമ്പ് അറഫ നോമ്പ്, അത് വളരെ പ്രബലമായ സുന്നത്താണ്, വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. പിന്നെ അന്നത്തെ തിങ്കൾ, അതുപോലെ ആ 10-ൻ്റെ ഇടയിൽ വരുന്ന വ്യാഴം, ഇതൊക്കെ ഒരാൾക്ക് എന്ത് ചെയ്യാം, സുന്നത്ത് സാധാരണഗതിയിൽ എല്ലാ മാസം എടുക്കുക, പക്ഷേ ഈ മാസം എടുക്കുമ്പോൾ അതിന് പ്രത്യേകത കൂടും. ഇനി ഒരാൾക്ക് ഇത് മുഴുവനും കാന യസൂമു തിസ്അതിൽ ഹിജ്ജ എന്നൊരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 9 എണ്ണം നോറ്റിരുന്നു എന്ന് പറയുന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു 1 മുതൽ 9 വരെ തുടർച്ചയായി നോമ്പെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്താൽ എന്തൊരു വലിയ പ്രതിഫലമാണ്. സാധാരണ നോമ്പിൻ്റെ പ്രതിഫലം തന്നെ വളരെ കൂടുതലാണല്ലോ. എന്നാൽ ഈ സമയത്ത് അതൊത്തു വന്നാലോ, അതിന് അള്ളാഹു ഇരട്ടി ഇരട്ടിയായി നൽകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരിക്കലും ഈ അവസരം പാഴാക്കാതെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്, ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിൻ്റെയും മുമ്പിൽ കടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ റബ്ബിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് എന്തൊരു പ്രതിഫലമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിന് 100 പദവികളുണ്ട്, ആ 100 അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് അള്ളാഹു തയ്യാർ ചെയ്തതാണ്. ഇന്ന ഫിൽ ജന്നത്തി മി അത്ത ദറജ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. അഅദ്ദ അല്ലാ ലിൽ മുജാഹിദീന ഫി സബീലില്ലാ, അള്ളാഹ് അത് തയ്യാർ ചെയ്തത് ആർക്കാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക്. മാ ബൈന ദറജത്തേനി, ഓരോ ദറജയുടെയും ഇടയിലുള്ള അകലം, കമാ ബൈന സമാവല്ലർ, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ എത്ര അകലമുണ്ടോ. അപ്പോൾ ഓരോന്നും ഉന്നതമായ സ്ഥാനമാനങ്ങളാണ്, വലിയ വലിയ സ്ഥാനങ്ങൾ. ഒരു സ്ഥാനം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം എത്ര ഉയർന്നതാണ്. ഫൈദാ സഅൽതുമുള്ള ഫസ് അലൂഹുൽ ഫിർദൌസ്, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ നിങ്ങൾ ഫിർദൌസ് ചോദിച്ചോളൂ, അതാണ് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായത്, സ്വർഗത്തിൽ ഏറ്റവും അത്യുത്തമമായത്. ഫൗക്കഹു അർശുർ റഹ്മാൻ, അതിൻ്റെ മുകളിലാണ് നമ്മുടെ റഹ്മാനായ റബ്ബിൻ്റെ അർശുള്ളത്. വമിനു തുഫജ്ജറു അൻഹാറുൽ ജന്ന, അതിൽ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടി വരുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയെ പറ്റി, അല്ലെങ്കിൽ സ്വർഗലോകം റസൂലിനെ അള്ളാഹ് വിവരിച്ചു കൊടുത്തതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്താൽ കിട്ടുന്ന കൂലിയാണ്. എന്നാൽ ഇത് മുജാഹിദുകൾക്ക് മാത്രമാണോ, റബ്ബിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ? എന്നാൽ ഈ പദവി അങ്ങനെയൊന്നും ജിഹാദിന് പോകാതെ തന്നെ ലഭിക്കാൻ ചില സുവർണ അവസരങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. റബ്ബിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും മറ്റുള്ള പ്രവർത്തനം തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊരു ഉദാഹരണം കൂടി പറയട്ടെ. മദീനത്തെ പള്ളിയിൽ ഒന്ന് രണ്ടാൾക്കാർ ഒരു വിഷയത്തിൽ തർക്കിച്ചു. ഒരു കൂട്ടർ പറഞ്ഞു, ഞാനിനി ഹറമിൽ പോവാണ് മക്കയിൽ, എന്നിട്ട് അവിടെ ആരാധനകളുമായി കഴിച്ചുകൂട്ടും, അതുപോലെ ഹറമിലെ പരിപാലനവുമായി കഴിച്ചുകൂട്ടും, അതുപോലെ ഹാജിമാർ വരുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കും, സംസം വെള്ളം കൊടുക്കും, അങ്ങനെ നല്ല ആരാധനയുമായി. കാരണം ഹറമിലെ ആരാധനക്ക് വലിയ മഹത്വം ഉണ്ടല്ലോ. അടുത്തൊരു നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് മറ്റു പള്ളികളിൽ വെച്ച് നിർവഹിക്കുന്നതിനേക്കാൾ 100,000 ഇരട്ടി കൂലിയുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ വലിയ വലിയ കൂലിയാണ്. അപ്പോൾ എൻ്റെ പദ്ധതി അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു സഹാബി പറഞ്ഞു, എനിക്കതിൽ യോജിപ്പില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേട്ടപ്പോൾ ഉമർ ഖത്താബ് ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെച്ച് തർക്കിച്ചിട്ട് ഈ പള്ളിയിൽ ശബ്ദമുണ്ടാക്കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ ഈ വിഷയം ഞാൻ ചോദിക്കും, എന്നിട്ട് അതിൻ്റെ ഉത്തരം കിട്ടും. അങ്ങനെ റസൂൽ തിരുമേനി വന്നപ്പോൾ ഈ വിഷയം ചോദിച്ചു. അപ്പോൾ റസൂൽ തിരുമേനി ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ വഹീ വന്നു, അജാൽത്തും ശിഖായത്തൽ ഹാജി വൈമാറത്തൽ മസ്ജിദുൽ ഹറാം, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതും അതുപോലെ മസ്ജിദുൽ ഹറാമിനെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും, അത് കമൻ ആമന ബില്ലാഹി വല്യോമിൽ ആഖിരി വജാഹദ ഫീ സബീലില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്തവനെ പോലെയാക്കുകയാണോ, ലാ യസ്തവൂന ഇന്ദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുത്ത് അത് സമമാവുകയില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അള്ളാഹു ളാലിമുകളായ ആൾക്കാരെ നെറുവഴിയിലാക്കുകയില്ല. പിന്നെ വീണ്ടും അല്ലദീന ആമനു വജാഹദു ഫീ സബീലില്ല, വിശ്വസിക്കുകയും റബ്ബിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്തവർ, ബി അംവാലിം വഅൻഫുസിഹിമുടെ ധനം കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും, ആളാമു ദറജത്തിൻ ഇന്ദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ പ്രതിഫലം, ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾ അവർക്കാണുള്ളത്. അപ്പോൾ റബ്ബിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ മക്കയിൽ ഹറമിൽ പോയി താമസിച്ച് ആരാധനകൾ ചെയ്താൽ അതിൻ്റെയും മുമ്പിൽ കിടക്കുന്നതാണ്. കാരണം ഇവർ വഴി മറ്റുള്ളവർ, ഇവർ വഴിയാണല്ലോ മറ്റുള്ളവർക്ക് ഹിദായത്ത് കിട്ടുക, ഇവരെയാണ് റബ്ബതിന് കാരണമാക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഹിദായത്ത് വന്നിട്ടുണ്ടോ അവരുടെയൊക്കെ കൂലി ഇവർ കിട്ടും. അതുകൊണ്ട് ഒരു നേരത്തെ നിസ്കാരത്തിന് 100,000 ഇരട്ടി കൂലിണ്ടെങ്കിൽ അതിനെയും മറികടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ ദഅവാ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതുപോലെ ജിഹാദ് പല രൂപത്തിലുണ്ട്, വാളെടുത്തുകൊണ്ടുള്ള ജിഹാദുണ്ട്, അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ ദഅവത്ത് എത്തിക്കാൻ വേണ്ടിയുള്ള ജിഹാദ്, അതൊക്കെ അത് തന്നെയാണ്. അപ്പോൾ അതിനുള്ള കൂലി, അപ്പോൾ റബ്ബിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് അത് വലിയ കൂലിയാണല്ലോ. ആ കൂലി കിട്ടാൻ അതിൻ്റെയും മുമ്പിൽ കിടക്കുന്ന പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവർത്തനത്തിനുള്ള അവസരമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അത് വളരെ കുറച്ച് സമയമുള്ളൂ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെ. അതുകൊണ്ടാണ് അതിനെപ്പറ്റി സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്, അതിൻ്റെ പ്രാധാന്യം അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്. ആ ജിഹാദ് അത്ര കൂലി ദുൽഹജ്ജ മാസത്തിൽ 10 വരൽ ദിവസം ചെയ്താൽ കിട്ടുമോ ചോദിച്ചപ്പോൾ, അതേ കിട്ടും, ഒരുത്തനൊഴികെ. അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ധനം മുഴുവനുമായി യുദ്ധത്തിന് പോയി, പിന്നെ തൻ്റെ ശരീരവുമായി അദ്ദേഹം പോയി. സ്വത്ത് കൊടുത്തേക്ക് മാത്രമല്ല ചെയ്തത്, അദ്ദേഹം പോയി. സ്വത്ത് മുഴുവൻ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു, അദ്ദേഹം രക്തസാക്ഷിയായി, അവൻ ഒഴികെ. അപ്പോൾ ഒരാൾ യുദ്ധത്തിന് പോയി, അയാളുടെ സമ്പത്ത് എന്തായി? സമ്പത്ത് നഷ്ടപ്പെട്ടു, പക്ഷെ അദ്ദേഹം പിന്നെ മരിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ്. ഇനി വേറൊരുത്തൻ രക്തസാക്ഷിയായ ശേഷം സമ്പത്ത് നശിച്ചിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അദ്ദേഹവും എന്താണ്, ഈ അദ്ദേഹത്തിൻ്റെ മുകളിലാണ് ഈ 10 ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നവർ. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ജാഗ്രത പുലർത്തണം, ഓരോരുത്തരും തീരുമാനിക്കണം, 5 നേരത്തെ കൃത്യമായ നമസ്കാരം ഞാൻ നിർവഹിക്കും. ആ 5 നേരം നിസ്കാരത്തിൻ്റെ അപ്പുറവും അപ്പുറവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കും. ഇതുപോലെ നോമ്പെടുക്കും, അറഫ നോമ്പ് മാത്രമല്ല അല്ലാത്തതും എടുത്താൽ അതിൻ്റെ കൂലി നമ്മൾ ഭാവനയിൽ കാണുന്നതിൻ്റെ ഇത്രയും മുകളിലാണ്. അതുപോലെ ദുആകൾ, ദിക്റുകൾ, ഫഅക്സിറു ഫീന അത്തക്ബീർ വത്തഹ്ലീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ദുആകളും ദിക്റുകളും സൽക്കർമ്മങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഉദ്ഹിയത്ത് അറവ്, അങ്ങനെ പല കാര്യങ്ങളും, ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെ ചെയ്താലും ഇരട്ടി ഇരട്ടിയായി കൂലി കിട്ടുന്ന റബ്ബിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്താൽ അതിനെയും മുമ്പിൽ കടക്കാൻ പര്യാപ്തമായ വിലപ്പെട്ട സമയമാണ് മുമ്പിലൂടെ കടന്നു പോകുന്നത്. ആ ഓർമ്മ വേണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: നാം ഇതുവരെ കേട്ടത് മക്കയുടെ തീരത്ത്
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: ഇന്നാ സമിഅന ഖുർആനൻ അജബ.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: മുമ്പത്തേതിനേക്കാളും നമ്മളിപ്പോൾ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, നമ്മൾ ഇത്രയാണ് വായിക്കുന്നത്. ടെക്സ്റ്റുകളായി വരുന്നതെല്ലാം നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിനടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറെ വായിക്കുന്നു. നേരെ മറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നു. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ്. നമ്മുടെയെല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ച് കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാവുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും. ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബ്ഹി കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അല്ലാഹു സഹായിക്കട്ടെ.
1: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Peace Radio. സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: AI സർഗാത്മക പ്രവൃത്തി പരിശീലനം. കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ 15,000 സ്കോളർഷിപ്പുകൾ. രണ്ടുഘട്ടം പ്രോഗ്രാം സൗജന്യം. മീഡിയ, ആനിമേഷൻ, ഗെയിമിംഗ്, എൻ്റർടൈൻമെൻറ്റ്, ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങിയ സർഗാത്മക പ്രവൃത്തികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ചെയ്യാൻ വാസനയും പരിശീലനവും അഭിരുചിയുമുള്ളവർക്ക് മികച്ച കരിയർ സാധ്യതയുണ്ട്. ഈ മേഖലയിൽ 15,000 പേർക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി കേന്ദ്ര സർക്കാരിലെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നടപ്പാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.iict.org. ഗൂഗിൾ, യൂട്യൂബ് എന്നിവയുടെ സഹകരണവുമുണ്ട്. പരിശീലനത്തിന് രണ്ട് ഘട്ടമായിരിക്കും. ഒന്നാം ഘട്ടം 33 മണിക്കൂർ ഓൺലൈൻ അടിസ്ഥാന പരിശീലനം, രണ്ടാം ഘട്ടം 4 മണിക്കൂർ ദൈർഘ്യം. ആദ്യഘട്ടം വിജയകരം ആക്കിയവർക്കാണ് പിന്നീട് അവസരമുണ്ടായിരിക്കുന്നത്. ഹൈബ്രിഡ് രീതിയിലുള്ള പരിശീലനത്തിൽ ഉയർന്ന തരത്തിലുള്ള പ്രായോഗിക കൃത്യങ്ങളുമുണ്ട്. കണ്ടന്റിനായി AI ഉപയോഗിക്കുന്നതും പഠിക്കാം. പ്രോഗ്രാം സൗജന്യമാണ്. ചലച്ചിത്ര പ്രവൃത്തി സാംസ്കാരികളിൽ ഉൾപ്പെടെ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. വിവരങ്ങൾക്ക് സന്ദർശിക്കാം MIB.gov.in.

0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: ദിവസവും പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ ശ്രോതാക്കൾക്ക് മനഃപ്പാഠമാക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഖാഫ് വചനം 9 ക്ലാസ് എടുക്കുന്നു ബഹുമാനനായ ഹാഫിൽ ജഅഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സൂറത്തു ഖാഫിലെ 9-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. 6-ാം വചനം മുതൽ പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം.

0: ഒമ്പതാമത്തെ ആയത്താണ് നാം മനഃപ്പാഠമാക്കിയത്. പത്താമത്തെ ആയത്ത് മുതൽ പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഖാഫ് വചനം 9. നമുക്കായി ക്ലാസ് എടുത്തത് എന്നത്തെയും പോലെ ബഹുമാന്യനായ ഹാഫിൽ ജാഫർ സലഫി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. മൊബൈൽ ഫോൺ നാം ശ്രദ്ധിക്കേണ്ടത്. അവതരിപ്പിക്കുന്നു മുഹമ്മദ് ദാനിഷ് സുലമി.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ അലഹി വസഹബിഹി അജ്മഈൻ. അമ്മബാദ്. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ മൊബൈൽ ഫോണാണ് പലരുടെയും കയ്യിലുള്ളത് എങ്കിൽ പോലും അതിലൂടെ വലിയ കാര്യങ്ങളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ ആ ഫോണിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ ആളുകൾക്ക് സാധിക്കും. എന്നാൽ ലഭിക്കാനുള്ള സ്വർഗം തട്ടിത്തെറിപ്പിച്ച് നമ്മെ നരകത്തിലേക്ക് തള്ളിയിടാനും ആ ഒരു മൊബൈൽ ഫോണ് മതി എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കുണ്ടാവണം. ഇന്ന് പലരുടെയും കയ്യിൽ ഖുർആനുള്ള ഫോണ് ആണുള്ളത്. പക്ഷേ ആ ഫോണിൽ ഖുർആനല്ലാത്ത പലതുണ്ട്, ഖുർആനിന് വിരുദ്ധമായ പലതുണ്ട്. ഒരിക്കലൊരു മുസ്ലിമിൻ്റെ ഫോണിൽ ഉണ്ടാകാൻ പാടില്ലാത്ത പലതും പലരുടെയും ഫോണിലും മറ്റൊക്കെ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതൊരിക്കലും ഉണ്ടാവരുത്. നന്മയും തിന്മയും ഒരുമിച്ച് കൊണ്ടടക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറരുത്. എന്നാൽ പിന്നെ നന്മ മാറ്റിവെക്കുക എന്നല്ല തീരുമാനിക്കേണ്ടത്, തിന്മകൾ മാറ്റിവെക്കുക. എന്നിട്ട് ഏത് കാര്യത്തെയും നന്മയിൽ ഉപയോഗിക്കുന്നത് പോലെ മൊബൈൽ ഫോൺ എന്ന വലിയൊരു നിയമത്തിനെയും നമ്മൾ നന്മയിൽ തന്നെ ഉപയോഗിക്കണം. ഒരുപാട് നന്മയുടെ അവസരങ്ങൾ മൊബൈൽ ഫോണിലൂടെ നമുക്കുണ്ട്, ശരിയാണ്. പക്ഷേ അതിൻ്റെ എത്രയോ പതിന്മടങ്ങാണ് തിന്മക്കുള്ള അവസരങ്ങളും തിന്മയുടെ സാഹചര്യങ്ങളും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായും നമ്മളെങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു, എങ്ങനെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നിടത്താണ് കാര്യം കിടക്കുന്നത്. നിഅമതാനി മഅബൂനുൻ ഫീഹിമ കസീറും മിനന്നാസ്. അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടു പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഏതൊക്കെയാണത്? അസ്സിഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയവുമാണ്. സ്വാഭാവികമായും നല്ല ആരോഗ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഒഴിവു സമയം കൂടെ കിട്ടിയാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് എല്ലാവരും ആദ്യം മൊബൈൽ ഫോൺ എടുക്കുന്നു, അതിലെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആപ്പോ മറ്റോ തുറക്കുന്നു, അതിൽ സ്ക്രോള് ചെയ്ത് അങ്ങനെ സമയം കളയുന്നു എന്നത് ഒരു ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണിക്കൂറുകൾ റീൽസ് കണ്ട് കളയുന്ന ജീവിതം നഷ്ടമാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം പോസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കാനോ ആണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് അതിൽ ഒതുങ്ങാതെ പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വരുന്നത്, അതിൻ്റെ തൊട്ട് താഴെ വരുന്നത്, അത്തരത്തിലുള്ള ഓരോ സംഗതികളുടെയും പുറകെ പോകുന്നൊരവസ്ഥ നമുക്കുണ്ട് എങ്കിൽ അവിടെ കൃത്യമായൊരു നിയന്ത്രണം നമുക്ക് ആവശ്യമാണ്. ഉലിൽ മുഅ്മിനീന യഗ്ളുമിൻ അബ്സാരിഹിം യഹ്ഫളു ഫുറൂജഹും എന്ന് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചു തന്നതാണ്. സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികളെ താഴ്ത്തുവാനും അതുപോലെ തന്നെ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സംരക്ഷിക്കാനും. അപ്പോൾ കണ്ണടക്കേണ്ടിടത്ത് കണ്ണടക്കുക തന്നെ വേണ്ടി വരും, മാറ്റേണ്ടിടത്ത് മാറ്റേണ്ടി വരും. പല അശ്ലീലതകളും പല രൂപത്തിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് പോലും പലരുടെയും മൊബൈൽ ഫോണുകളിലേക്ക് അത് കടന്നു വരും. ഇന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്, സോഷ്യൽ മീഡിയകളുടെയൊക്കെ അൽഗോരിതം പലതും അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അവിടെ നമുക്ക് ഇടപെടാൻ പറ്റും. നമുക്ക് പിന്നെ താല്പര്യമില്ലാത്ത രൂപത്തിലുള്ള സംഗതികൾ വരുമ്പോൾ അവിടെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ആ മൂന്ന് ഡോട്ടുകൾ അല്ലെങ്കിൽ രണ്ട് ഡോട്ടുകളൊക്കെ ഉണ്ടാവും ഓപ്ഷൻസിൻ്റെ ബട്ടൺ, അത് നെക്കിയിട്ട് അതിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുക്കാൻ, അതുപോലെ ഹൈഡ് ദിസ് ആഡ് എന്നുള്ള ഭാഗങ്ങൾ നെക്കി അത് ഒഴിവാക്കാൻ, അതുപോലെ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അതിൽ ഇന്നന്നെ പ്രശ്നമുണ്ട് എന്ന് അതിൽ റിപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിലൂടെ നമ്മളുടെ സോഷ്യൽ ഇടങ്ങൾ, സോഷ്യൽ മീഡിയ ഇടങ്ങൾ പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഹറാമായ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മളെ തെറ്റുകളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഒരൊറ്റ ക്ലിക്ക് മതിയായിരിക്കും ഒരാളുടെ ജീവിതം തന്നെ മാറിമറിയാം. ഏതെങ്കിലും ഒരു ക്ലിക്കിലായിരിക്കും ചിലപ്പോൾ ഒരു ദാമ്പത്യ ബന്ധം തന്നെ അറ്റുപോകുന്നത്. അതല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. അശ്രദ്ധയിലൂടെ പലതും നമുക്ക് നഷ്ടമായി വരാം. അതുകൊണ്ട് മൊബൈൽ ഫോൺ എന്നത് ഇരുതലമൂർച്ചയുള്ളൊരായുധമാണ്. അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നത് കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. തെറ്റായ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യരുത്. പലതും നമുക്ക് ഒരു വിവരം കിട്ടുമ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നൊരു അടങ്ങാത്തൊരു ഒരു ത്വരയുണ്ടാകും. പക്ഷെ അവിടെ ശരിക്ക് പരിശോധിച്ചിട്ട് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ആ ഷെയർ ചെയ്യപ്പെടുന്ന ആളുകൾക്കും ഷെയർ ചെയ്യുന്ന എനിക്കും എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. എന്നിട്ട് സത്യസന്ധമായ ഏറ്റവും പ്രയോജനപ്രദമായ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യണം. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് തനി വിഡ്ഢിത്തങ്ങളും മറ്റുമൊക്കെ ആയിരിക്കും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത ആളുകൾ തട്ടിവിടുന്ന ഓരോ കാര്യങ്ങൾ വലിയ വിജ്ഞാനമായിക്കൊണ്ട് നമ്മൾ പലതും ഷെയർ ചെയ്യും. ആരോഗ്യരംഗത്ത്, അതുപോലെ ചികിത്സാ രംഗത്ത് ഡയബറ്റിക്സിനുള്ള മരുന്ന് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇന്നത് ശീലിച്ചാൽ ഇനി ഷുഗറിന് ഗുളിക കുടിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരുടെയെങ്കിലും ഏതെങ്കിലും വീഡിയോ മറ്റൊക്കെ കാണുമ്പോഴേക്ക് അതങ്ങോട്ട് ഫാമിലി ഗ്രൂപ്പ് ിലേക്കും മറ്റുമൊക്കെ ഷെയർ ചെയ്ത് ആളുകൾക്ക്, എന്നാൽ ഒരു ബേസിക്കും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ബേസും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പലപ്പോഴും ആ ഷെയർ ചെയ്യപ്പെടുന്നത്. ദീനിയായ കാര്യങ്ങളിലും അങ്ങനെ ആയിരിക്കും. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളങ്ങ് ഷെയർ ചെയ്യുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. മറിച്ച് നമ്മൾ കൃത്യമായി ഓരോന്നിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് അത്ര ആവശ്യമുള്ള കാര്യം മാത്രം ഷെയർ ചെയ്യുക എന്ന് നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തെറ്റായ ഫേക്ക് ന്യൂസുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കും. അതെല്ലാം നമ്മളെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ നാവിൻ്റെ പാപം അല്ലേ, നാവിനെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. കളവ് പറയുക, ഈബത്തും നമീമത്തും പറയുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ ഒരു ആധുനിക കാലത്ത് ചിലപ്പോൾ നാവിലൂടെ പോകുന്ന അതേ സംഗതികളാണ് നമ്മളുടെ വിരൽത്തുമ്പുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ക്ലിക്ക് ചെയ്യുന്നതിലൂടെ, ഒരു ഷെയർ ചെയ്യുന്നതിലൂടെ, ഒരു കാര്യം ഫോർവേഡ് ചെയ്യുന്നതിലൂടെ മറ്റു പലരുടെയും ജീവിതത്തിലേക്ക് വലിയ നന്മകൾ അതിലൂടെ തടസ്സപ്പെട്ടു പോകുന്നു. മറ്റു പലരുടെയും അഭിമാനം പിച്ചു ചീന്തപ്പെടുന്നു. മറ്റു പലരുടെയും അവരുടെ രഹസ്യ ജീവിതം പരസ്യമാക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. അത്തരത്തിലുള്ള മോശപ്പെട്ട സാഹചര്യം നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. മൻകാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ ഉത്തമമായത് പറയുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്യട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. അത് കൃത്യമായി നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലും നമ്മളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആളുകളെ ഉപദ്രവിക്കുന്നൊരവസ്ഥ, നമ്മളൊരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറയാൻ അറക്കുന്ന കാര്യം ഒരിക്കലും പിന്നെ അത് അവരുടെ കമൻറ്റ് ബോക്സുകളിൽ പോയിട്ട് നമ്മളത് അങ്ങനെ കമൻറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളുടെ വ്യക്തിത്വം നമ്മളൊരു മനുഷ്യനോട് എങ്ങനെയാണോ പെരുമാറുക അതുപോലെ തന്നെയാണ് കമൻറ്റ് ബോക്സുകളിൽ നമ്മൾ ഇടപെടേണ്ടത്. അതുപോലെ തന്നെ ട്രോളും പരിഹാസവും ഒക്കെ ഈബത്തിലും നമീമത്തിലും ഒക്കെ വരുമെന്നുള്ള ഒരു തിരിച്ചറിവ് ശരിക്ക് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് സ്വകാര്യത മാനിക്കുക എന്നുള്ളത്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുതെന്ന് സൂറത്തു ഹിജ്റാത്തിൻ്റെ 12-ാമത്തെ ആയത്തിൽ റബ്ബ് പഠിപ്പിച്ചു തരികയാണ്. ഇത് ചാറ്റുകളിലും അതുപോലെ തന്നെ ഫോണിൻ്റെ മറ്റ് അവരുടേതായ അക്കൗണ്ടുകളിലും ഒക്കെ കയറിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കുത്തിച്ചൊഴിഞ്ഞ് നോക്കി അവരുടെ പല രഹസ്യങ്ങളും പിടിച്ചെടുക്കാൻ ശ്രമിക്കുക എന്ന ശീലമൊന്നും നമുക്കുണ്ടാവരുത്. അത്തരത്തിലുള്ള മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നോക്കി നടക്കുന്ന ഒരു ശീലം, അങ്ങനെയുള്ള ഹാക്കിങ്ങും മറ്റ് കാര്യങ്ങളും ചെയ്യുക, അവരുടെ പിന്നെ പഴയ മറ്റ് എന്തെങ്കിലും പിന്നെ അജ്ഞത കാലത്ത് ഒരു പഴയ കാലങ്ങളിലൊക്കെ അവർ ചെയ്തു വെച്ച എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിലോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് കുത്തിപ്പൊക്കുന്നൊരവസ്ഥ, അങ്ങനെ ഉള്ള മറ്റുള്ളവരെ പ്രയാസപ്പെടുന്നൊരു സംഗതി നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വകാര്യ കാര്യങ്ങൾ, അവരുടെ ഫോട്ടോകൾ, അവരുടേതായ സ്വകാര്യ ചിത്രങ്ങൾ മറ്റൊന്നൊക്കെ നമ്മൾ കണ്ടെത്താനും പാടില്ല. ഇനി അഥവാ നമ്മിലേക്ക് അങ്ങനെ വല്ല അവർ ആരുടെയെങ്കിലും ഒക്കെ ചിത്രങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പബ്ലിക്കാക്കുന്ന, അത് ഷെയർ ചെയ്യുന്ന, അവരെ ഇകഴ്ത്തുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊന്നും നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഫോൺ ഉപയോഗിക്കണം. ഇത്തരത്തിലുള്ള റേഡിയോ സംവിധാനങ്ങളൊക്കെ മറ്റുള്ള ഒരാൾക്ക് ഷെയർ ചെയ്യുക, നമ്മൾ യാത്ര ചെയ്യുകയാണ്, തൊട്ടടുത്തിരിക്കുന്ന ആൾക്കൊരു അയാളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് അയാൾക്ക് ജീവിതത്തിന് ആശ്വാസം ലഭിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പ്ലേ സ്റ്റോർ തുറന്ന് അയാൾക്ക് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ട പണിയേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഒരുപാട് നന്മകളുടെ പ്രവാഹമായിരിക്കും അയാളിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിയാൻ നമ്മൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുമ്പോൾ നല്ല പ്രഭാഷണങ്ങൾ, നല്ല പ്രോഗ്രാമുകളുടെ ലിങ്കുകൾ ഓരോരുത്തർക്കും എത്തിക്കേണ്ട സംഗതികൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവരിലേക്ക് എത്തിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അത്തരത്തിൽ ഫോണിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. ഫോണിൻ്റെ ഉപയോഗത്തിലൂടെ ഒരിക്കലും സ്വന്തം കുടുംബത്തെ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഫോൺ എന്നത് ഒരു ഉപകരണമാണ്, ഉപകരണത്തിനോട് പ്രണയമുണ്ടാവുകയും അതുപോലെ വീട്ടിലെ മറ്റുള്ള ആളുകൾ അവരൊക്കെ ഒരു ആവശ്യത്തിനുള്ള ആളുകളായി മാറുകയും ചെയ്യരുത്. മറിച്ച് ആളുകളോട് പരസ്പരം സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടാവുക. വീട്ടിലുള്ളവരോട്, ഭാര്യ ഭർത്താക്കന്മാർ, അതുപോലെ രക്ഷിതാക്കളും മക്കളുമൊക്കെ തമ്മിൽ നല്ല സ്നേഹവും അടുപ്പും ഉണ്ടാവുകയും ഉപകരണങ്ങളായിട്ടുള്ള ഫോണും മറ്റുമൊക്കെ അത് ആവശ്യങ്ങൾക്കായി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. റബ്ബ് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളായി നമ്മളെ ഓരോരുത്തരെയും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അക്കുൽ കൊലിഹാദ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം. മൊബൈൽ ഫോൺ നാം ശ്രദ്ധിക്കേണ്ടത്. അവതരിപ്പിച്ചത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
4: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com. hello@peaceradio.com.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ. ദുൽഹിജ്ജ പത്തിന്റെ ശ്രേഷ്ഠതകൾ അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൺ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു സത്യവിശ്വാസി നിരന്തരം അള്ളാഹുവിനെ ആരാധിക്കുന്നവനായിരിക്കണം. കാരണം അള്ളാഹു നമ്മോട് പറഞ്ഞത് വഅബുദ് റബ്ബക നിനക്കുറപ്പുള്ള ആ കാര്യം, അഥവാ മരണം, അത് നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിൻ്റെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. സൂറത്തുൽ ഹിജ്റിലെ 99-ാമത്തായത്താണ്. അപ്പോൾ ഏതെങ്കിലും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ മാത്രമല്ല അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, നിരന്തരം അള്ളാഹു നമ്മോട് പറഞ്ഞത് ഫഇദാ ഫറഗ്ത ഫൻസബ് വ ഇലാ റബ്ബിക്ക ഫറഗബ്. ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കുക, ആഗ്രഹം റബ്ബിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ ദുനിയാവിൻ്റെ ഒരു വിഷയം കഴിഞ്ഞാൽ പിന്നെ പരലോകം, പരലോകത്തിൻ്റെ ഒരു വിഷയം കഴിഞ്ഞാൽ ദുനിയാവ്. ഇങ്ങനെ നിരന്തരം ഒരു വിശ്വാസി അള്ളാഹുവിന് വേണ്ടി ആരാധനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ ശരിയായ ഗുണം. 5 നേരത്തെ നിസ്കാരം, നോമ്പ്, ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണം, സദഖകൾ, ഇങ്ങനെ ധാരാളം ഇബാദത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. നിരന്തരമുള്ള ആരാധനകൾക്ക് പുറമെ അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച ചില പ്രത്യേക ദിവസങ്ങളിലെ, ചില പ്രത്യേക മാസങ്ങളിലെ, ചില പ്രത്യേക സ്ഥലങ്ങളിലെ ആരാധനകളും നമുക്കുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചില സ്ഥലങ്ങൾക്ക്, ചില മാസങ്ങൾക്ക്, ചില സമയങ്ങൾക്ക്, ചില കർമ്മങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അതിനൊക്കെ അതിൻ്റെതായ പവിത്രതകൾ നമ്മൾ നൽകണം. ഇപ്പോൾ മാസങ്ങളിൽ തന്നെ 4 മാസങ്ങൾ പവിത്രമായതാണ്. അള്ളാഹു പറഞ്ഞത് കാണാം, ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ ദിവസം മുതൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കിതാബിൽ മാസങ്ങളുടെ എണ്ണമെന്ന് പറഞ്ഞാൽ 12 മിൻഹ, അതിൽ അർബഅത്തുൻ, 4 ഹുറും, പവിത്രമാക്കപ്പെട്ടതാണ്. അപ്പോൾ 4 പവിത്രമായതാണ്. അതേതെല്ലാമാണ്? അത് ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. അത് ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറമും റജബുമാകുന്നു. അപ്പോൾ ഈ 4 പവിത്രമാണ് എന്ന് പറയുമ്പോൾ ഇതിൽ യുദ്ധം ഹറാമാണ്, യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളാണിത്. അതുപോലെ തന്നെ പവിത്രമായ മറ്റൊരു മാസമാണ് റമളാൻ. കാരണം അള്ളാഹു പറഞ്ഞു, ഷഹ്റു റമളാൻ, റമളാൻ മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അതിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി റമളാനിലെ തന്നെ പവിത്രമായ സമയമാണ് ലൈലത്തുൽ ഖദ്ർ, അതൊരു രാത്രിയാണ്. അള്ളാഹു പറഞ്ഞത് ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ഷഹർ, 1000 പുണ്യമുള്ള രാത്രി എന്നാണ്. അപ്പോൾ അതൊരു മഹത്വമുള്ള രാത്രിയാണ്. അതുപോലെ മുഹറം മാസം, അതിലെ ഇബാദത്തുകൾ, അതുപോലെ രാത്രി നിസ്കാരം, ഇതൊക്കെ പ്രത്യേക മഹത്വമുള്ളതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അഫ്ളലു സിയാം ബഅദ റമളാൻ, റമളാനിന് ശേഷം ഏറ്റവും ഉത്തമമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ. വ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ഉത്തമമായ നിസ്കാരം സ്വലാത്തുല്ലൈൽ, രാത്രി നിസ്കാരമാകുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ പവിത്രമായ സ്ഥലങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ് മക്കയും മദീനയും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലഅ ലഹു ഉഹുദുൻ فقال هذا جبل يحبنا ويحب ونحبه. ഉഹദ് മല കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ പർവ്വതം നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ അതിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്ന ഇബ്രാഹിമ ഹറമ മക്കത്ത, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയെ പവിത്രമുള്ളതാക്കിയിരിക്കുന്നു. അപ്പോൾ കണ്ടോ, മക്കയുടെ പവിത്രം, പവിത്രതയാണ് ആ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നത്, ഇന്നൽ ഈമാന ലയ ഇരിസു ഇലൽ മദീന കമാ തഇരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹ, പാമ്പ് മാളത്തിലേക്ക് ചുരുളുന്നത് പോലെ തീർച്ചയായും ഈമാൻ, വിശ്വാസം, അത് മദീനയിലേക്ക് ചുരുളുന്നതാണ്. അപ്പോൾ ഇത് മക്കയുടെയും മദീനയുടെയും പവിത്രതയാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ 3 മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, 3 പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകാൻ പാടില്ല. അൽ മസ്ജിദുൽ ഹറാം, 1 മസ്ജിദുൽ ഹറാമാണ്. വ മസ്ജിദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 മസ്ജിദുർ റസൂൽ, മസ്ജിദുൽ നബവിയാണ്. വ മസ്ജിദുൽ അഖ്സ, 3 മസ്ജിദുൽ അഖ്സയുമാണ്. മക്കയിലുള്ള മസ്ജിദുൽ ഹറം, മദീനയിലുള്ള മസ്ജിദുൽ നബവി, അതുപോലെ ഫിലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ. അതുപോലെ പള്ളികൾ, അതിന് പ്രത്യേകം മഹത്വമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അല്ലാഹു അവന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പള്ളികളാണ്. വ അബ്ഗലുൽ ബിലാദി ഇലല്ലാഹി അസ്വാക്കുഹ, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങൾ അത് അങ്ങാടികളുമാകുന്നു. ഇതുപോലെ ഇപ്പി പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം ശ്രേഷ്ഠമാക്കിയ ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദുൽഹിജ്ജയിലെ ആദ്യ 10 സൂറത്തുൽ ഫജ്ർ അല്ലാഹു ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വൽ ഫജ്ർ, ഫജ്ർ തന്നെയാണ് സത്യം. വലയാലിൻ അഷർ, പത്ത് രാത്രികളും തന്നെയാണ് സത്യം. ഏതാണ് ഈ പത്ത് രാത്രികൾ? ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, അൽ മുറാദു ബിഹ, ആ പത്ത് രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശം, അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളാണ്. കമാ ഖാലഹു ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പത്ത് രാത്രികൾ, അള്ളാഹു ഒരു വസ്തുവിനെ കൊണ്ട് സത്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ മഹത്വമാണ് അതറിയിക്കുന്നത്. പത്ത് ദുൽഹിജ്ജയിലെ ആദ്യ പത്ത് ദിവസങ്ങളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പത്ത് ദിവസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യവും മഹത്വവും

أيام الأشر أفضل من العمل في هذه. ഈ ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ദിവസത്തെ സൽക്കർമ്മങ്ങളുമില്ല. അപ്പം ഈ ഒരു 10 ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ, അത് ദിക്റുകളാവാം, ഖുർആൻ പാരായണമാകാം, സദഖയാകാം, എന്തുമാകാം, അത്ര പ്രതിഫലമുള്ള ഒരു കർമ്മവും മറ്റൊരു ദിവസത്തിൽ നമുക്ക് ചെയ്യാനില്ല എന്നാണ്. ഇത് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദ്, റസൂലെ, ജിഹാദിനും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ പ്രതിഫലമില്ലേ? റസൂലുള്ളാഹി പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിനുമില്ല, ഇല്ല. എന്നാൽ ഒരു തരത്തിലുള്ള ജിഹാദിനുണ്ട്, അതേതാണ്? റജുലുൻ ഖറജ യുഖാത്തിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജ ബിഷൈ. ഒരു മനുഷ്യൻ അയാളുടെ ശരീരവും സമ്പത്തുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു, അവയിൽ നിന്നൊന്നും തിരിച്ചു വന്നില്ല. അഥവാ സമ്പത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവിടെ ചെലവഴിച്ചു, അയാളുടെ ശരീരവും ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ ഷഹീദായി വീണു. ആ പ്രവർത്തനത്തിന് ഇതിനേക്കാൾ പ്രതിഫലമുണ്ട്. അതല്ലാത്ത ഒന്നിനും ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ പ്രതിഫലം ഇല്ല. അവിടെ എത്ര മഹത്വമാണ് ഈ ദിവസങ്ങൾ എന്ന് ആലോചിച്ച് നോക്കൂ. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഇന്ന അയ്യാമ അശ്രു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ, അത് റമളാനിലെ അവസാന 10 ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠകരമാണ്. അതുപോലെ റമളാനിലെ അവസാന 10 രാത്രികൾ, അത് ദുൽഹിജ്ജയിലെ 10 രാത്രികളേക്കാൾ ശ്രേഷ്ഠമാണ്. മനസ്സിലായോ? റമളാനിലെ അവസാനത്തെ 10ലെ പകലുകൾ, അഥവാ റമളാനിലെ 20 മുതൽ 30 വരെയുള്ള അവസാന 10 ഉണ്ടല്ലോ, അതിലെ പകലുകൾ, അത് ദുൽഹിജ്ജ ആദ്യ ദിവസത്തിലെ 10 ദിവസങ്ങളുണ്ടല്ലോ, ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ആദ്യ ദിവസങ്ങൾ, അതിലെ പകലിനേക്കാൾ ശ്രേഷ്ഠത കുറവാണ്. അപ്പോൾ പകല് പരിഗണിക്കുമ്പോൾ റമളാനിലെ അവസാന 10ലെ പകലുകൾ അതിനേക്കാൾ ശ്രേഷ്ഠം ദുൽഹിജ്ജയിലെ ആദ്യ 10ലെ പകലുകൾക്കാണ്. എന്നാൽ രാത്രി പരിഗണിക്കുമ്പോൾ റമളാനിലെ അവസാന 10ലെ രാത്രികൾ, അത് ദുൽഹിജ്ജയിലെ ആദ്യ 10ലെ രാത്രികളേക്കാൾ ശ്രേഷ്ഠമാണ്. ഇപ്പോൾ രാത്രിയെ പരിഗണിക്കുമ്പോൾ റമളാനിലെ അവസാന 10ലെ രാത്രിക്കാണ് ശ്രേഷ്ഠത, പകലിനെ പരിഗണിക്കുമ്പോൾ ദുൽഹിജ്ജയിലെ ആദ്യ 10ലെ പകലുകൾക്കാണ് ശ്രേഷ്ഠത. ദുൽഹിജ്ജയിലെ ഈ 10 ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠത വരാൻ കാരണം? അതിന് ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞ കാരണം, ഈ 10 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ധാരാളം ആരാധനകൾ ഒരുമിച്ച് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വതക്കുണ്ട്, ഹജ്ജുണ്ട്, ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ വരുന്നത് കൊണ്ടാണ്. ഇനി ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഈ ആദ്യ 10 ദിവസങ്ങളിലെ വെള്ളിയാഴ്ച മറ്റു ദിവസങ്ങളിലെ വെള്ളിയാഴ്ചകളേക്കാൾ ശ്രേഷ്ഠകരമാണ്. ഇബ്നു ഹജർ റഹ്മഹുള്ള പറയുന്നുണ്ട്, 2 ശ്രേഷ്ഠതകൾ ഒരുമിക്കുന്നു എന്നതിനാൽ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ കടന്നു വരുന്ന വെള്ളിയാഴ്ച മറ്റേതൊരു വെള്ളിയാഴ്ചയേക്കാളും കൂടുതൽ മികച്ചതാണ്. അതുപോലെ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളയെക്കുറിച്ച് പറയുന്നത്, ഇദാ ദഖല അയ്യാമുൽ അശ്രി, ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ വന്നാൽ, ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ, ശക്തമായി അദ്ദേഹം ഈ ഇബാദത്തുകളിൽ മുഴുകുമായിരുന്നു എന്നാണ്. ഇനി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയൂല എന്ന് തോന്നുമാറ് അദ്ദേഹം ആരാധനകളിൽ നിരതമാകുമായിരുന്നു. അതുപോലെ ഇബ്നു ഖുദാമ റഹിമഹുള്ള പറയുന്നത്, ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മത്തിനും ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്നാണ്.

0: അതുകൊണ്ട് ഈ സമയങ്ങളിൽ നിസ്കാരം നമ്മൾ അധികരിപ്പിക്കുക. കാരണം അള്ളാഹുവിന് നിസ്കാരം ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്താണ്. അള്ളാഹുമായി ഏറ്റവും അടുക്കുന്നത് നിസ്കാരത്തിലെ സുജൂദിലാണ്. അതുകൊണ്ട് ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായിട്ടും സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ചും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നോമ്പ്, പല സലഫുകളും ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് എടുക്കുന്നത് വളരെ പുണ്യമാണ് എന്ന് അഭിപ്രായം പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു തിസ്അതിൽ ഹിജ്ജ, ദുൽഹിജ്ജയിലെ 9 ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് 9 ദിവസങ്ങളിലും നോമ്പെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തക്ബീർ, തഹ്ലീൽ, തഹ്മീദ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാ എന്നീ ദിക്റുകളൊക്കെ നമ്മൾ അധികരിപ്പിക്കുക. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ ദുൽഹിജ്ജ 9-ൽ അറഫ നോമ്പ്, റസൂലുള്ളാഹി ആ നോമ്പിനെക്കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു കൊല്ലത്തെ മുഴുവൻ പാപങ്ങളും പൊറുത്തു കൊടുക്കും എന്നാണ്. അതുകൊണ്ട് ആ ദുൽഹിജ്ജ 9-ൽ നോമ്പ് നൊരുക്കുക, അതുപോലെ കഴിയുന്നവരെല്ലാം ഉൽഹിയത്തിറക്കുക. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ ദിവസങ്ങളിലെ പ്രത്യേക ആരാധനകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ദിവസങ്ങളെ പ്രത്യേകം പരിഗണിക്കുവാനും അതിൽ പ്രത്യേക ഇബാദതകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ജീവിത പാഠങ്ങൾ, ദുൽഹിജ്ജ 10-ന്റെ ശ്രേഷ്ഠതകൾ. അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ. പീസ് റേഡിയോ, ഖുർആൻ പാഠങ്ങൾ, സിർക്കും ശുപാർശയും. അവതരണം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. നമുക്കൊക്കെ അറിയാം, ശിർക്ക് എന്നത് ഏറ്റവും വലിയ പാപമാണ് എന്ന്. എക്കാലഘട്ടത്തിലും മനുഷ്യരിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും ശിർക്കിൽ അകപ്പെടാനുള്ള കാരണങ്ങളിലൊന്ന് അവരുടെ തെറ്റായ ഒരു വിശ്വാസമായിരുന്നു. ഏതാണ് ആ വിശ്വാസം? ഞങ്ങൾ മഹാന്മാരായ ആളുകളെ ആരാധിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്താൽ അവർ തങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിക്കുകയും അള്ളാഹുവിനോട് ശിപാർശ ചെയ്തുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റിത്തരികയും ചെയ്യും. അള്ളാഹുവിനോട് ഞങ്ങൾ നേരിട്ട് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകുകയില്ല, ഞങ്ങൾ പാപികളാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ചിട്ടുള്ള അമ്പിയാക്കളിലൂടെ ഔലിയാക്കളിലൂടെയെല്ലാം സ്രഷ്ടാവായ നാഥനിലേക്കെത്താൻ കഴിയുമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായിരുന്നു ആളുകൾ ശിർക്കിൽ അകപ്പെട്ടത്. ഇന്നും വലിയ ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസം അതാണ്. അവർ പറയുന്നത്, അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരുമെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയും, അതിനുവേണ്ടിയാണ് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നതും അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നതും എന്ന്. എന്നാൽ ഈ വാദത്തെ വളരെ ശക്തമായി ഖണ്ഡിക്കുന്നു പരിശുദ്ധ ഖുർആൻ. ആ ഒരു വചനത്തിലേക്കാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം 18-ാമത്തെ വചനം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും, തങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അല്ലെങ്കിൽ ആളുകളെ അവർ അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്നു. വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, അവർ പറയുകയും ചെയ്യുന്നു, ഹാ ഉലായി ഇക്കൂട്ടർ ഷുഫഅഉന ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശിപാർശക്കാരാകുന്നു. അപ്പോൾ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്, ഇവരോട് പ്രാർത്ഥിക്കുന്നത് അവർ ഞങ്ങൾക്ക് ഷഫീഉകളാകാൻ, ശുപാർശക്കാരാകുവാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. ഇതാണ് അവർ വാദിച്ചത്. അതല്ലാതെ ഞങ്ങൾ ആരാധിക്കുന്ന ഔലിയാക്കളോ അമ്പിയാക്കളോ സൃഷ്ടികളോ അവരാണ് സാക്ഷാൽ ദൈവമെന്നോ അവരാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നോ അവർ വിശ്വസിച്ചിട്ടില്ല. മറിച്ച് അവരുടെ ന്യായം ഇതാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്ന ശുപാർശക്കാരാണ് ഇവർ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുൽ, നബിയെ അവരോട് പറയുക, അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ്സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹുവിനറിയാത്ത ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിന് അറിയിച്ചു കൊടുക്കുകയാണോ? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നും അള്ളാഹു ഉന്നതനും അതേപോലെ തന്നെ പരിശുദ്ധനുമാകുന്നു. അപ്പോൾ ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹുവിനറിയാത്തൊരു കാര്യം നിങ്ങൾ അള്ളാഹുവിന് പറഞ്ഞുകൊടുക്കുകയാണോ എന്ന ചോദ്യത്തിൽ ഒരു പൊരുളുണ്ട്. എന്താണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതേപോലെയുള്ള മഹാന്മാരായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ആരാധിച്ചാൽ, അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചാൽ, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയുകയും അങ്ങനെ സൃഷ്ടികളെ ആ ഒരടിസ്ഥാനത്തിൽ രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്ന ഒരു കാര്യം അള്ളാഹു ഉദ്ദേശിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ലോകത്ത് മനുഷ്യന് മതം പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാർ ഇത്തരം ഒരു ആശയം ജനങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ജനങ്ങളെ, നിങ്ങൾ പാപികളാണ്, നിങ്ങൾ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയില്ല, മറിച്ച് അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ച അമ്പിയാക്കളിലൂടെ ഔലിയാക്കളിലൂടെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കുക എന്ന് പ്രവാചകന്മാർ പറയുമായിരുന്നു. എന്നാൽ ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകനും അത് പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അവരാരും തന്നെ അവരുടെ പ്രബോധനത്തിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, തൻ്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടാത്ത ഒരു കാര്യം, അള്ളാഹുവിന് ആകാശങ്ങളിലും ഭൂമിയിലും അറിയാതെ പോയ കാര്യം നിങ്ങൾ അള്ളാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ നിന്നും അള്ളാഹു ഉന്നതനും മഹാനും പരിശുദ്ധനുമാണ് എന്നാണ് പത്താം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ പെർമിഷനില്ലാതെ, അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയാൻ ആരുണ്ട്, അല്ലെങ്കിൽ ആർക്ക് സാധിക്കും? അപ്രകാരം അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ശുപാർശ പറയുന്ന ആരും ലോകത്തില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്തു സുമറിലെ 43-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അമിത്തഖദു മിൻ ദൂനില്ലാഹി ശുഫഅ, അവർ അള്ളാഹുവിന് പുറമെ ശുപാർശക്കാരെ സ്വീകരിച്ചിരിക്കുകയാണോ? ഖുൽ, നബി അവരോട് ചോദിക്കുക, അവലൌ കാനു ലാ യംലികൂന ശൈഅൻ വലാ യഖിലൂൻ, അവർ ഒന്നും ഉടമപ്പെടുത്തുന്നില്ലെങ്കിലും അവർ ചിന്തിക്കുന്നവരല്ലെങ്കിലും അവരെയും നിങ്ങൾ ശുപാർശക്കാരായി സ്വീകരിക്കുകയാണോ? അപ്പോൾ അള്ളാഹുവിന് പുറമെ ശുപാർശക്കാരെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്നും, അള്ളാഹു അപ്രകാരം ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മറിച്ച് ആർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഉദ്ദേശിക്കുന്നുവോ അവർ നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, രക്ഷിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവർ നേർക്കുനേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ശിപാർശയുടെ പേര് പറഞ്ഞുകൊണ്ട് ശിർക്കിൽ അകപ്പെടുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവരുത് എന്ന പാഠമാണ് സൂറത്ത് യൂനുസ് നമുക്ക് നൽകുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ ശിർക്കും ശുപാർശയും, അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സദഖാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: Peace Radio. Tune to reality.

0: നിനക്കുള്ളതിൽ നന്ദി പറയാൻ പഠിച്ചാൽ നിനക്കില്ലാത്തതിൻ്റെ ദുഃഖം കുറയും. ഈ ഒരു വാചകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അതിനുശേഷം നമുക്ക് ചിലത് പറയാം. മനുഷ്യൻ്റെ സ്വഭാവം എപ്പോഴും ഇല്ലാത്തതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. നന്ദി പറയുന്നത് ഈ പ്രവണത മാറ്റുന്നു, അഥവാ ആ നിലക്ക് ചിന്തിച്ചാൽ നമുക്ക് നന്ദി പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ നന്ദി പറയുന്നത് മനസ്സിൽ ഉള്ളതിനെക്കുറിച്ച് തൃപ്തിപ്പെട്ട് ആ നിലക്ക് ചിന്തിക്കുമ്പോൾ നന്ദി പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാകുമ്പോൾ അതിലൂടെ മനസ്സിന് സമാധാനം ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഏത് ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ഇത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അഥവാ ഉള്ളതിനെ സംബന്ധിച്ച് ഉള്ളതിനെ കുറിച്ച് നന്ദി പറയാൻ പഠിച്ചാൽ, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ മനസ്സ് കാണിച്ചാൽ ഇല്ലാത്തതിൻ്റെ ദുഃഖം കുറയും എന്ന് മാത്രമല്ല, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനുള്ള സ്വഭാവം കുറയുന്നു, അതുപോലെ തന്നെ അസൂയയും സന്തോഷവും കുറയാൻ സഹായിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണപാഠങ്ങൾ ഈ ഒരു വാചകത്തിലൂടെ, അഥവാ നിനക്കുള്ളതിൽ നന്ദി പറയാൻ പഠിച്ചാൽ നിനക്കില്ലാത്തതിൻ്റെ ദുഃഖം കുറയും, ഇതിലൂടെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. രണ്ട് മൂന്ന് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻഷാല്ലാ ഇതിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് ശ്രോതാക്കളോട് ഷെയർ ചെയ്യാം.
1: ഓക്കെ, നമ്മളേ ഉള്ളതും ഇല്ലാത്തതും എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ചുറ്റുഭാഗത്തോട്ടൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഏറ്റവും വലിയ സമാധാനം എന്ന് പറഞ്ഞാൽ നിർഭയത്വത്തോടു കൂടി ഭയമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്ന് തന്നെയാണല്ലോ.
0: അതെ അതെ.
1: അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും അനിവാര്യമായ നമ്മുടെ ചുറ്റുപാടും സാഹചര്യങ്ങളും ഭക്ഷണവും പാർപ്പിടവും ഇതെല്ലാം നമുക്ക് ഏറെ ഒരു മനുഷ്യനാക്കി മാറ്റുന്നതിൽ അഭിമാനത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന വലിയ ഘടകങ്ങളാണ്. അപ്പം അതിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മുടെ അയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് പല പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുരുന്നുകളും അവിടെയുള്ള ആളുകളും, അത് പാർപ്പിടത്തിൻ്റെ മാത്രം വിഷയമല്ല, അവർക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കുമോ എന്ന് പോലും അറിയാൻ പറ്റാത്ത
0: ഉറപ്പില്ലാത്ത അവസ്ഥ.
1: അതെ, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ വീട്ടിലൊരു പക്ഷേ പ്രശ്നം ഒരു പ്രോസ്റ്റ് വാങ്ങാത്തതിൻ്റെ പേരിലായിരിക്കാം, അതല്ലെങ്കിൽ അയലോകത്ത് പിന്നെ അവർ അത് വാങ്ങിയിട്ടുണ്ട് ഇത് വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ ആ ഒരു പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും.
0: അതെ അതെ.
1: അപ്പോൾ അവിടെ നമുക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ചുറ്റുഭാഗത്തുണ്ട് എന്നുള്ളതാണ്.
0: ശരിക്കും ഉള്ളതിൽ നന്ദി കാണിക്കുന്നൊരു മനസ്സും ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന അൽ ഖനാഅത്ത് അല്ലേ, ഉള്ളത് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സും ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിസന്ധികളിൽ പോലും അതിൻ്റെ നല്ല വശം കാണാനുള്ളൊരു മനോഭാവം വളരുമെന്നാണ്. നന്ദി പറയുന്നവർക്ക് ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ കഴിയും, ആത്മവിശ്വാസം അതുപോലെ തന്നെ ആത്മസന്തോഷം ഇതൊക്കെ വർദ്ധിപ്പിക്കാനത് കാരണമാക്കും. ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുന്നവർക്ക് ജീവിതം ലളിതമാകും, അതുപോലെ തന്നെ ദുഃഖത്തെക്കാൾ സന്തോഷം മുമ്പിൽ നിൽക്കുന്ന ഒരു മനസ്ഥിതി രൂപപ്പെട്ടു വരും. അങ്ങനെ നന്ദി പറയുന്ന ഹൃദയം തന്നെയാണ് യഥാർത്ഥ സമ്പത്ത്. ശരിക്കും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് നന്ദി പറയുന്ന ഹൃദയമാണ് ശരിക്കും യഥാർത്ഥ മനുഷ്യന്റെ ഐശ്വര്യവും സമ്പത്തും എന്ന് പറയുന്നത്.
1: അതാണ് എന്നും നിലനിൽക്കുന്നതും.
0: അതെ,
1: കാരണം നമ്മൾ കുറെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതിന് ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല, അതിൽ തൃപ്തി ഉണ്ടാവില്ല.
0: അതെ,
1: കാരണം അത് അവസാനിച്ച പിന്നെ വീണ്ടും ഒരു പഴയ പ്രയാസങ്ങളിലേക്ക് പോകും.
0: ഇതില്ലാതിരുന്ന വേറെയും കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ അവര് മുകളിലേക്ക് വീടുണ്ടാക്കി, അവരുടെ മതിലിൽ എന്തൊക്കെ കലാ വൈഭവങ്ങളാണ്, എന്നാൽ പിന്നെ നമുക്കും ഒരു മതിൽ നല്ലൊരു ഗേറ്റ്, എൻ്റെ അടുത്ത് പണം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചിന്ത പോലും ഇല്ല. അപ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെടല്ല ചെയ്യണത്, മറ്റുള്ളവർക്ക് എന്തോ തനിക്കത് ഉണ്ടോ ഇല്ലേ, ഇല്ലെങ്കിലും എന്ത് ചെയ്യണം അതുപോലെ എനിക്ക് ഉണ്ടാക്കണം, ഇല്ലാത്തതിനെ പറ്റി ആലോചിച്ച് എന്ത് ചെയ്യാണ് വേവലാതിപ്പെട്ട്, എന്നിട്ട് എന്ത് ചെയ്യാണ് പണം അതിൽ കടം ഉണ്ടാക്കി വേറൊരവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ. ശരി, സിമ്പിളായ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ ശരിക്കും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെന്ത് ചെയ്യണം, വേറൊരു കുട്ടിൻ്റെ കയ്യിൽ നല്ലൊരു മോതിരം, ഒന്നല്ല നാല് വിരലും ഒക്കെ ഉണ്ടു. സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ നമ്മളെ കുട്ടി നമ്മളോട് വന്ന് പറയാണ്, ഉപ്പച്ചേ അല്ല ഉമ്മച്ചേ എനിക്ക് ഈ മോതിരം ഒന്നുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ കൂടെ പഠിക്കണ ഫിദക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മളവിടെ മക്കൾ അങ്ങനെ പറയും, സ്വാഭാവികം ചെറിയ മക്കളാണല്ലോ. നമ്മൾ ആ കാര്യം തിരിച്ച് നമ്മൾ എന്തെങ്കിലും മക്കളോട് ആ കാര്യം വേണ്ട പോലെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട്. ചിലപ്പോൾ സൈക്കിള് വാങ്ങാൻ കാശില്ലാത്ത ഒരു ഫാമിലിയാണ്, അപ്പുറത്തൊക്കെ സൈക്കിളുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് ആ വീട് വരെക്കും വാങ്ങിക്കൊടുക്കാൻ സൗകര്യ സംവിധാനമല്ല. ആ നിലക്കുള്ള അവരുടെ ജീവിത രീതി അങ്ങനെയാണ്, ആ നിലക്കുള്ളൊരു വരുമാന മാർഗ്ഗേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ച് കുട്ടിയെയും ആ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവന്ന് മാതാപിതാക്കളും തന്നെ പറയുമ്പോഴേക്ക് എന്തൊരു കാര്യം വാങ്ങിക്കൊടുക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ബോധ്യപ്പെടുത്തുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാനുള്ള സമയം രക്ഷിതാക്കൾ അതിലൂടെ കണ്ടെത്തുകയും ചെയ്യണം. അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളുണ്ടാവും.
1: അതല്ലേ, ഈ വിഭവങ്ങളെ കുറിച്ചും നമ്മളിങ്ങനെ സംസാരിക്കണ്ടല്ലോ.
0: അതെ അതെ.
1: പക്ഷെ അത് അതിന്റെ കൂടെ നമ്മൾ വായിക്കേണ്ട ഒരു സാധനമാണ്. ഇപ്പൊ കുട്ടികള് അവരുടെ ശരീരം തന്നെ അങ്ങനെയല്ലേ? അതായത് മറ്റുള്ളവർക്ക് നല്ല സൗന്ദര്യമാണ്, അപ്പോൾ എനിക്കത് കുറച്ച് കുറവാണ് എന്നൊരു അപകർഷതാബോധത്തിൽ നിന്ന് തുടങ്ങിയിട്ട് വേണ്ടാത്ത കുറേ സാധനങ്ങൾ ശരീരത്തിൽ മുഖത്തൊക്കെ ഉപയോഗിച്ച് പിന്നെ അത് വേറെ കുറെ അലർജിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നങ്ങൾ. പിന്നെ ആ മുമ്പത്തെ ഒരു സൗന്ദര്യം തന്നെ പഠിച്ചു കൊടുത്ത നാച്ചുറൽ ഉണ്ടല്ലോ, അതന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയിലേക്ക് പോകുന്നത്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് എന്തും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പനോട് പറഞ്ഞൊരു കാര്യം ഞാൻ ആലോചിക്കുകയാണ്. എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോഴേ കുട്ടികൾ പറയും പക്ഷേ വരുമ്പോൾ ഇത് കൊണ്ടുവരണ്ടെന്ന് പറയും.
0: അതെ അതെ.
1: കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ സാധനമുണ്ടല്ലോ, നമ്മൾ വരുമ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക, നമ്മൾ വരുമ്പോഴത്തേന് വണ്ടി വരും,
0: അതെ അതുണ്ട്,
1: എന്തോ പ്രതീക്ഷിക്കുന്ന
0: വാപ്പ വരുമ്പോൾ പ്രതീക്ഷ കുട്ടികൾക്ക് പണ്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ്.
1: അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു വിഷയം എന്താ അറിയോ, ഒരിക്കലും നമ്മളോട് ഇങ്ങനെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ, അതായത് മിഠായി അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പൊ കൊണ്ടുവരരുത്. അവരിതൊന്നും പറയാതെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോ നമ്മൾ കൊടുക്കുമ്പോ അതിന് ഭയങ്കര
0: സന്തോഷം
1: വിലയുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ആ സാധനം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അതിനോടുള്ള ഒരു പ്രതീക്ഷയും കാത്തിരിപ്പാണ് അവർക്ക് ഉണ്ടാവുന്നത്. നമ്മൾ വരുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ
0: അവർ പറഞ്ഞാൽ കൊണ്ടുവരും എന്നുള്ള ഒരു മൈൻഡിലൂടെ, പക്ഷെ കൊടുന്നു കൊടുക്കണ്ടെന്നല്ല, ഒരു പിതാവ് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാകും. പക്ഷെ അവര് പറയുമ്പോ അവര് പറയുമ്പോഴൊക്കെ അത് കിട്ടും എന്നുള്ളൊരു ബോധം.
1: അതെ, അതിൽ നമ്മള് ബുദ്ധിമുട്ടായി പോകും. പിന്നീട് സാഹചര്യം എല്ലാ സാഹചര്യങ്ങളും ഒരാൾക്ക് ഒരുപോലെ ആവൂലല്ലോ. അപ്പോ ഇത് ഇതൊന്നും പറ്റാത്തൊരു സമയം ഉണ്ടാവൂലേ, അപ്പോഴും അവരിത് പ്രതീക്ഷിക്കുമ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും.
0: പലപ്പോഴും എന്താ വെച്ചാല് അതൊക്കെ പിന്നെ ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്രാക്ടിക്കൽ പരിശീലനം ശരിക്ക് കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാലേ നടക്കൂ. മാതാപിതാക്കൾക്കില്ല എങ്കിൽ ആ ഫാമിലി പലപ്പോഴും അത് പല പ്രയാസങ്ങളും അവിടെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്.
1: അത് ഭാര്യക്ക് വലിയ റോളുണ്ട്.
0: ആ ഭാര്യക്ക് കുടുംബങ്ങൾക്കാണ് അതിലെ റോളില്ലേ, സഹോദരിമാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ സഹോദരിമാരൊക്കെ അതിനെപ്പറ്റി കാഴ്ചപ്പാടുള്ളവരാണ്. ബാക്കി എന്ത് ചെയ്യാം, അവർക്ക് ഉദാഹരണങ്ങൾ പലതും പറയാനുണ്ടാവും, അതൊക്കെ ഒരു മെസ്സേജ് വഴി അയച്ചോട്ടെ. എന്തായാലും ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏത് ഇല്ലാത്ത വീട്ടിലെ കുട്ടിക്ക് എന്ത് ചെയ്യണം, മറ്റവൻ്റെ പോലെ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ അവനെന്ത് ചെയ്യണം, അതുപോലെ ബുള്ളറ്റ് വേണം, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അവനതുപോലെ വേറൊരു ടച്ച് ഫോൺ ഇങ്ങനത്തെ കിട്ടണം, അത് ഉമ്മാൻ്റെ മാല വിട്ടിട്ടായാലും വേണ്ടില്ല, ഇല്ലെങ്കിൽ ഉമ്മാനെ തല്ലുന്ന, ഇത് വലിയൊരു പ്രശ്നമാണ്. എന്ന് പറയുന്ന ഈ ചിന്ത വരി ചെറുതാണെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങൾ പല വീട്ടിലും സംഭവിക്കുന്നത് ഈ ഒരു ഉള്ളതിന് നന്ദി കാണിക്കാനുള്ള മനസ്സില്ലാതെ, ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സില്ലാത്ത അവസ്ഥ കൊണ്ടാണ് പല വീട്ടിലും പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം.
1: അതെ, ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവരാകുവാൻ നമ്മൾ രക്ഷിതാക്കൾ സ്വയം ശ്രമിക്കുകയും മക്കളെ അത് ശീലിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ അള്ളാഹു തന്ന നിയമത്തിനെ കുറച്ച് കാണാതെ,
0: അതെ അതെ,
1: വഹുവ അജിദറു അല്ല തസ്ദറു നിയമത്തുള്ളാഹി അലൈക്കും എന്നാണല്ലോ
0: അല്ലേ.
1: അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നിസാരമായി കൊണ്ട് കാണാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെക്കാളും പിന്നെ സൗകര്യം കുറഞ്ഞ ആളുകളിലേക്ക് നോക്കിയിട്ട്.
0: അതെ, അതിന്റെ ആദ്യത്തിന്റെ ഫസ്റ്റ് ഭാഗം അതാണ്, നിങ്ങൾ നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കരുത്. അതിന്റെ അവസാന ഭാഗമാണ്, അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏത് സംഗതിയും നിങ്ങൾ നിസാരമാക്കാതിരിക്കാൻ ഏറ്റവും നല്ല
1: കാരണമാക്കും,
0: ഏറ്റവും അർഹതപ്പെട്ടത് അതാണെന്നുള്ളത്.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
3: പീസ് റേഡിയോ, റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീഫ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ ശ്രോതാക്കളെ പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ് റിയാലുസ് സ്വാലിഹീൻ. ക്ലാസ് എടുക്കുന്നു മുജീബ് റഹ്മാൻ സലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ, വസ്സലാത്തു വസ്സലാമു ലതമ്മാനിൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൽ ലിലാലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബാബു തൗബയിലെ 23-ാമത്തെ ഹദീസാണ് ഈ എപ്പിസോഡിൽ നാം പഠനവിധേയമാക്കുന്നത്. വഅനി ബിനു അബ്ബാസിൻ വഅനസിൻ ബിനു മാലിക്കിൻ റളിയല്ലാഹു അൻഹും അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയാനി വലൻ യംലഅ ജൗഫഹു ഇല്ല തുറാബു വയതൂബു അല്ലാഹു അലാ മൻ താബ. മുത്തഫഖുൻ അലൈ. ഇബ്നു അബ്ബാസ്, അതുപോലെ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹും, ഇവരിൽ നിന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്ന ഹദീസാകുന്നു ഇത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനാണ്. അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളുടെ ഉപരോധം, അതിന് വിധേയമായി ഷഅബിൽ, ഷഅബ് അബി ത്വാലിബിൽ 3 വർഷം കഴിച്ചുകൂട്ടിയിട്ടുണ്ട് എന്ന ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് മഹാനായ അബ്ദുല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ജനിക്കുന്നത്, അഥവാ ഹിജ്റയുടെ 3 വർഷം മുമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് അബ്ദുല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ പ്രായം 13 വയസ്സായിരുന്നു എന്നതാണ് സ്വീകാരയോഗ്യമായ അഭിപ്രായമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. 15 ആണെന്നും 10 ആണെന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ശരിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിന് 13 വയസ്സായിരുന്നു എന്നതാണ് ഏറ്റവും ശരി. ആ അഭിപ്രായത്തെ ഫലപ്പെടുത്തുന്ന ഒരു പരാമർശം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തന്നെ സ്വഹീഹായ നിലക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഹജ്ജത്തുൽ വദാഇൽ അന്നെനിക്ക് ഞാൻ പ്രായപൂർത്തിയോട് അടുത്തിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ നിന്നും ഈ അഭിപ്രായമാണ് ശരിയെന്ന് പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുകയും ആ അഭിപ്രായത്തെ ഫലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ധാരാളം ഫലായിലുകൾ, ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന ഹദീസുകൾ പ്രസിദ്ധവും സ്ഥിരപ്പെട്ടതുമാണ്. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ വഅല്ലിംഹുമുൽ വഅല്ലിംഹു അൽഹിക്മത വത്തഅ്വീൽ. അല്ലാഹുവേ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന് നീ മതത്തിൽ നല്ല പരിജ്ഞാനം, അഗാധ ജ്ഞാനം നൽകുകയും വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തിന് നീ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന് ലിസാനുൻ സഊൽ വ ഖൽബുൻ അഖൂൽ വ ബദനുൻ ഗൈറു മലൂൽ, ഈ മൂന്ന് സ്വഭാവങ്ങളും അദ്ദേഹത്തിൽ, ഗുണങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. ലിസാനുൻ സഊൽ, നന്നായി കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റുന്ന ഒരു നാവ്. വ ഖൽബുൻ അഖൂൽ, കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയ മനസ്സ്. വ ബദനുൻ ഗൈറു മലൂൽ, അലസത ബാധിക്കാത്ത ഒരു ശരീരം. ഈ പറയപ്പെട്ട ഗുണങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായ പണ്ഡിതനായി അദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ തന്നെ മാറാൻ സാധിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രത്യേക സംഘത്തിൽ കാര്യങ്ങൾ കൂടിയാലോചിക്കുന്ന മുഷാവറയിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു വളരെ ചെറുപ്രായക്കാരനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അതുപോലെ ധാരാളം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം കേട്ട് പഠിച്ച് റിവായത്ത് ചെയ്തിട്ടുണ്ട്. 1666 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 95 മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ബുഖാരിയിൽ മാത്രമായി 28 ഹദീസുകൾ, മുസ്ലിമിലില്ലാത്ത ബുഖാരിയിൽ മാത്രമായി, മുത്തഫഖുൻ അലൈഹി എന്ന ഗണത്തിലല്ലാതെ ബുഖാരിയിൽ മാത്രമായി 28 ഹദീസുകളും മുസ്ലിമിൽ 49 ഹദീസുകളും അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. ത്വായിഫിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമയുടെ ഖിലാഫത്തിൽ, ഭരണകാലത്ത്, ഹിജറ 58 ത്വായിഫിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം വഫാത്തായിട്ടുള്ളത്, മരണപ്പെട്ടിട്ടുള്ളത്. ത്വായിഫിലാണ് അദ്ദേഹം മറമാടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് ബിനുൽ ഹനഫിയ അദ്ദേഹമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ, ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ഇവരൊക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹമാണ് ഈ ഹദീസ് റിവാദി ചെയ്യുന്നത്. മറ്റൊരു സ്വഹാബി കൂടെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷറ സിനീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ ഒരു പതിറ്റാണ്ട് കാലം ഖിദ്മത്ത് ചെയ്തിട്ടുള്ള, സേവനം ചെയ്തിട്ടുള്ള പ്രഗത്ഭനായ സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പലായനം ചെയ്തെത്തിയ സന്ദർഭത്തിൽ അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മാതാവ് ആ കുട്ടിയുടെ, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈപിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്യാനായി നബിയെ തന്നെ ഏൽപ്പിച്ച അന്നു മുതൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതുവരെ നബിയുടെ പ്രധാന സേവകനായി ഖാദിമായി കഴിച്ചുകൂട്ടിയ ആളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഈ രണ്ട് പ്രഗത്ഭരായ സ്വഹാബികളാണ് നാം ഇവിടെ പഠനവിധേയമാക്കുന്ന റിയാളു സ്വാലിഹീനിലെ തൗബ എന്ന അധ്യായത്തിലെ 23-ാമത്തെ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി പറഞ്ഞു, ലൗ അന്ന ലിബ്നി ആദം, മനുഷ്യന് ഉണ്ടായിരുന്നുവെങ്കിൽ, വാദിയൻ, ഒരു താഴ്വര, മിൻ ദഹബിൻ, സ്വർണത്താലുള്ള ഒരു സ്വർണ താഴ്വര ഉണ്ടായിരുന്നുവെങ്കിൽ, ഉണ്ടായിരുന്നാലും, അഹബ്ബ, ആ മനുഷ്യൻ ആഗ്രഹിക്കും, അവൻ ഇഷ്ടപ്പെടും. എന്തിഷ്ടപ്പെടും? അൻ യക്കൂന ലഹു വാദിയാനി, ആ മനുഷ്യന് വേറെ രണ്ട് താഴ്വര സ്വർണത്തിൻ്റെതായി ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടാകണം, വേറെ രണ്ട് സ്വർണത്തിൻ്റെ താഴ്വര ഉണ്ടാകണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കും. വലൻ യംല ജൗഫഹു, അവൻ്റെ ഉള്ളിനെ നിറക്കുകയില്ല, അവൻ്റെ അകത്തെ നിറക്കുകയില്ല, ഇല്ല തുറാബു, മണ്ണല്ലാതെ. ഉയതൂബുല്ലാഹു, അല്ലാഹു തആല തൗബ സ്വീകരിക്കും, അലാമൻ താബ്, തൗബ ചെയ്ത് പശ്ചാത്താപിച്ച് മടങ്ങുന്നവൻ്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഈ ഹദീസിൽ അടങ്ങിയിട്ടുള്ള പ്രധാന പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് റിയാളു സ്വാലിഹീൻ. പരിചയപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
6: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാനെന്ത് ചെയ്തു? എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എൻ്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും നല്ല തീരുമാനങ്ങളും.
1: നമുക്ക് നമ്മുടെ മധുരം ഖുർആനിലേക്ക് പോയിട്ട് വരാം.
7: أعوذ بالله من الشيطان الرجيم.

0: സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടതല്ലേ. മുസ്തഫ സാറേ, ഈ പാരായണം ചെയ്ത ആരാന്നുള്ള വെറുക്ക് വിട്ടുകൊടുത്താൽ നമുക്ക്, കാരണം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ആരാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോട്ടെ, നമുക്ക് വായിക്കാം. പക്ഷെ ആ ആയത്തിൽ പറഞ്ഞ ഒരാശയം അതിവിശാലമായ അതിഗൗരവമായ ഒരു ആശയമാണ്. അതെന്താ, നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ?
1: അതെ, തീർച്ചയായും. ആകാശവും ഭൂമിയും ഏറ്റെടുക്കാൻ വളരെ ഭയപ്പെട്ടൊരു കാര്യം മനുഷ്യനിത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഖുർആൻ മനുഷ്യൻ്റെ ആ ഒരു സ്വഭാവത്തെയും പ്രവൃത്തിയെയും ഒക്കെ അങ്ങേയറ്റം അക്രമിയാണ് മനുഷ്യൻ എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മേൽ അമാനത്തിനെ നാം കാട്ടുകയുണ്ടായി, എടുത്തു കാട്ടുകയുണ്ടായി. എന്നാൽ അവ അത് ഏറ്റെടുക്കുന്നതിന് വിസമ്മതിക്കുകയും അതിനെപ്പറ്റി പേടിക്കുകയും ചെയ്തു. മനുഷ്യൻ അത് ഏറ്റെടുത്തു. നിശ്ചയമായും അവൻ അക്രമകാരിയും അറിവ് കെട്ടവനുമാകുന്നു.
0: അമാനത്താണ് ഈ ആയത്തിൻ്റെ വിഷയം എന്നുള്ളതാണ് അല്ലേ. അമാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ അമാനത്തുകളില്ലാത്ത മനുഷ്യന്മാരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ. ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്നാണ്. എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് അല്ലേ. റായി എന്ന് പറഞ്ഞാൽ ശരിക്ക് അതിൻ്റെ ഷെപ്പേർഡ്, ആട്ടിയുടെ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. അഥവാ നമ്മളൊക്കെ നമ്മുടെ കീഴിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടോ, അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. ഉത്തരവാദിത്തം ആണല്ലോ ശരിക്കും അമാനത്ത് എന്ന് പറയുന്നത്. അപ്പം അമാനത്തിൻ്റെ കാര്യത്തിൽ പർവ്വതങ്ങൾക്ക് അതുപോലെ തന്നെ ആകാശങ്ങൾക്കൊക്കെ ഉള്ള കൊടുത്തപ്പോൾ അവയ്ക്ക് അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. പക്ഷേ മനുഷ്യരത് ഏറ്റെടുത്തു. പക്ഷെ എന്നിട്ട് പറയണത് എന്താണ്, തീർച്ചയായിട്ടും മനുഷ്യർ അക്രമകാരികളാണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയണത്. അപ്പം അമാനത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ എത്രത്തോളം ഉണ്ട്, നമുക്കത് പുലർത്താൻ കഴിയുന്നുണ്ടോ, നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണത്. നമ്മളെ പ്രേക്ഷകരെ, ഈ നമ്മൾ ആരാണ് കാര്യം എന്ന് ചോദിച്ചതിന് തീർച്ചയായിട്ടും മറുപടി ഇട്ടുണ്ടാവില്ലേ?
1: പ്രതീക്ഷിക്കാല്ലേ.
0: വളരെ പ്രശസ്തനായ കാര്യമാണ്.
1: എന്തോ ഒരു ആ ചോദ്യം കേട്ടിട്ടില്ലേ, സംശയല്ലേ, ആരും ഒരു മറുപടി
0: വന്നിട്ടില്ല അല്ലേ.
1: ഇല്ല, ഏതായാലും നമുക്ക്
0: നമുക്ക് തന്നെ പറയാൻ തോന്നുന്നു. മിഷാരി അൽ അഫാസി ആണ് ഇന്നത്തെ ഈ മധുരം ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനം പാരായണം ചെയ്തത്. അഫാസിയെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഒരു നല്ല കാരിയാണ്, കുവൈറ്റിലാണ്. അതിലുപരി പിന്നെ ലോകത്ത് അദ്ദേഹം പ്രശസ്തമായ ഒരുപാട് മേഖലയുണ്ട്. അദ്ദേഹം നല്ലൊരു ഖിറാഅത്ത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള വ്യത്യസ്തമായ അവസരമുണ്ട്. കുട്ടികളൊക്കെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതും അറിയുന്നതും അദ്ദേഹത്തിൻ്റെ അറബി നഷീദകളിലൂടെയാണ് അല്ലേ. ഖുർആൻ പാരായണത്തിൻ്റെ ഒരു മാധുര്യമുണ്ട്, ആ മാധുര്യം അദ്ദേഹം ഓതുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നഷീദകൾ, പല കാര്യങ്ങൾ ഉൾക്കൊണ്ടുള്ള ധാരാളം നഷീദകൾ, നമ്മളൊക്കെ തന്നെ ചിലപ്പോൾ നഷീദകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റിലൊക്കെ ഉണ്ടാവുന്നത്, അതും മ്യൂസിക് ഒന്നും ഇല്ലാത്ത നഷീദകളാണ് അല്ലേ. നിഷിദ്ധമായ ഹറാമിൻ്റെ ഒരു മാർഗത്തിലല്ലല്ലോ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളായ പണ്ഡിതന്മാരായ ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വ്യത്യസ്ത ഒക്കേഷനുകളിലുള്ള നല്ല അടിപൊളി നഷീദകൾ പാടുന്ന ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം.
1: നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് പിന്നെ കലോത്സവങ്ങളിലൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചില നഷീദകൾ സെലക്ട് ചെയ്യാറ്.
0: അദ്ദേഹം വന്ന് നേരിട്ട് ഇങ്ങനെ പാടുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്, അങ്ങനെ കേൾക്കുമ്പോൾ ചില ഒക്കേഷൻ. ഇപ്പോൾ എനിക്ക് ഫലസ്തീനുമായി ബന്ധപ്പെട്ടൊരു നഷീദ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഖുർആൻ ഹൃദയസ്ഥമാക്കാനുള്ള അതിനെക്കുറിച്ചുള്ള അദ്ദേഹം, അങ്ങനെ പല വ്യത്യസ്തമായ
1: അവസരങ്ങൾ,
0: റമദാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ്.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
3: ഈ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. ഭക്ഷ്യവിഷബാധ, ഇവ ശ്രദ്ധിക്കുക. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഭക്ഷ്യ വിഷബാധ, മലിനമായതോ പഴകിയതോ സുരക്ഷിതമല്ലാത്തതോ ആയ ഭക്ഷണമോ ജലമോ കഴിച്ചുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ഭക്ഷ്യ വിഷബാധ. പ്രധാനമായും വയറ്റിലുള്ള അസ്വസ്ഥതകളാണ്. വയറുവേദന, ഓക്കാനം, ഛർദി, വയറിളക്കം, പനി ഇവയുടെ ലക്ഷണങ്ങൾ. എന്നാൽ ഇത് ചിലപ്പോൾ വളരെ ലഘുവായ ലക്ഷണങ്ങൾ മുതൽ മരണകാരണം വരെ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ഭക്ഷ്യവിഷബാധ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ഭക്ഷ്യവിഷബാധകൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾ ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളിൽ ഈ കോളൈ, ഷിഗല്ല, സാൽമണല്ല വൈറസിൻ്റെ ഇതിൽ നോവോ വൈറസുകൾ, ഫംഗസുകളാണെങ്കിൽ വിഷക്കൂണുകൾ, അങ്ങനെ പല രോഗാണുക്കളും ഈ ഒരു ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായിക്കൊണ്ട് വരാം. സ്റ്റെഫൈലോകോക്കസ് പോലെയുള്ള ചില ബാക്ടീരിയകളാൽ മലിനമാക്കപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ വിഷവസ്തുക്കൾ അടങ്ങിയിരിക്കും. കഴിച്ച് 2-3 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങും. ഇത്തരം ടോക്സിനുകൾ ഭക്ഷണം ചൂടാക്കിയത് കൊണ്ട് ചിലപ്പോൾ നശിക്കണമെന്നില്ല. എന്നാൽ മറ്റു ചില രോഗാണുക്കൾ, ഇപ്പോൾ ഷിഗല്ല പോലെയുള്ളതൊക്കെ കുടലിൽ പ്രവേശിച്ച ശേഷമായിരിക്കും അതിൻ്റെ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക, അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുക. ഇതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ കലർന്ന ചില മെർക്കുറി, ലെഡ്, കീടനാശിനികൾ പോലെയുള്ള വസ്തുക്കൾ കൊണ്ടും ഭക്ഷ്യവിഷബാധ ഉണ്ടാകാം. വയറിളക്ക രോഗങ്ങളായിട്ടുള്ള കോളറ, ടൈഫോയിഡ്, അതുപോലെ ചില വൈറസുകൾ മൂലമുള്ള മഞ്ഞപ്പിത്തം, അമീബ മൂലമുള്ള വയറുകടി, വിരബാധ, ഇവയൊക്കെ ഈ ഭക്ഷ്യവിഷബാധയിൽപ്പെട്ട അസുഖങ്ങളാണ്. നമ്മളിതിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു 4 C-ലായിക്കൊണ്ടാണ് പ്രധാനമായിട്ടും പറയാറുള്ളത്. ഒരു ക്ലീൻ, ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെൻഷൻ, കുക്ക്, ചിൽ, ഈ 4 കാര്യങ്ങളാണ്. അതിൽ ക്ലീൻ എന്ന് പറയുമ്പോൾ വൃത്തിയാണ് പ്രധാനമായിക്കൊണ്ടും. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വ്യക്തി ശുചിത്വം ഇവിടെ വളരെ പ്രാധാന്യമാണ്. കൈ കഴുകൽ, അതുപോലെ കൈയിൻ്റെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി വെക്കുക, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, പാകം ചെയ്യുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴൊന്നും പുകവലിക്കാതിരിക്കുക, അസുഖങ്ങളുള്ളപ്പോൾ ഉദാഹരണത്തിന് ജലദോഷം, ചുമ, വയറിളക്കം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളുള്ള സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നിന്നും പൂർണ്ണമായിക്കൊണ്ടും വിട്ടുനിൽക്കുകയും മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. പിന്നെ കയ്യിൽ വ്രണങ്ങളുണ്ടെങ്കിൽ നന്നായി ബാൻഡേജ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമായിക്കൊണ്ടും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ്, ടോയ്ലറ്റിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ മുമ്പൊക്കെ വൃത്തിയായിക്കൊണ്ട് തന്നെ കൈ സോപ്പിട്ട് കഴുകണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ശേഷം മൂക്ക് പിഴിയുക, തലമുടി തടവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിരലോ മറ്റോ കൈയ്യടയൊക്കെ ചെയ്താൽ വൃത്തിയായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം പാകം ചെയ്യുന്നതിലോ അതിൻ്റെ വിളമ്പുന്നതിലോ ബാക്കി കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം വേവിക്കലാണ്. ഭക്ഷണം നന്നായി വേവിച്ച് മാത്രം കഴിക്കുക. അപ്പോൾ അത് ശരിയായ താപനില എത്തുന്നത് വരെ വേവിച്ച് സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ്. അവിടെ ഇപ്പം ഇറച്ചി പോലെയുള്ള വസ്തുക്കളൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ വേവിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അരച്ച സോസേജുകളൊക്കെ, ബർഗറുകൾ ഇവയൊക്കെ, അതൊക്കെ കൃത്യമായിട്ട് പാകമായിട്ടുണ്ടോ, പാകം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നല്ല രീതിയിൽ തന്നെ വേണം, ഇറച്ചിയൊക്കെ നല്ല രീതിയിൽ വേവിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പം ബീഫ്, ആട് പോലെയുള്ളതൊക്കെ, അതേപോലെ വലിയ കഷ്ണം മീൻ, ഇതൊക്കെ ഒരു 145 ഡിഗ്രി ഫാരൻഹീറ്റിലെങ്കിലും ചൂടിൽ തിളപ്പിച്ച് വേവിക്കേണ്ടതുണ്ട്. കോഴിയിറച്ചിയാണെങ്കിൽ ഒരു 165 ഡിഗ്രി ഫാരൻഹീറ്റ് ഊഷ്മാവ് ആണ് അതിന് സുരക്ഷിതമായിട്ടുള്ളത്. അതേപോലെ തന്നെ വിളമ്പുന്നതിന് മുമ്പ് പിന്നെ ഭക്ഷണം ചൂടുള്ളതാണോ എന്ന് പരിശോധിക്കുക.
3: മഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യചിന്തകൾ, ഭക്ഷ്യവിഷബാധ, ഇവ ശ്രദ്ധിക്കുക. അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.
5: നമുക്കിനി പീസ് ടൈമാണ് നമ്മുടെ മുമ്പിലുള്ളത്.
6: യെസ്, പീസ് ടൈമിലേ നല്ലൊരു മെസ്സേജാണല്ലേ. സാധാരണ നമ്മൾ പീസ് ടൈമിൽ നമ്മുടെ ശ്രോതാക്കളുടെ മനസ്സിലുള്ള നല്ലൊരു ആശയം പീസ് റേഡിയോയുമായി പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. ഇന്നത്തെ പീസ് ടൈമിലുള്ള വരികളൊന്ന് ചിലമുക്കോ.
5: ഒരു നല്ല പ്രഭാതം തുടങ്ങാൻ പുലരിവട്ടം തന്നെ വേണം. അത് കാറും പുലരിവട്ടവും മനോഹരമായ തുടക്കമാണ്. മനസ്സിൻ്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിക്കാൻ പുലരിവട്ടം സഹായിക്കുന്നു. ജീവിതത്തിനൊരു ലക്ഷ്യബോധം നൽകുന്ന പരിപാടിയാണ് പുലരിവട്ടം. ഇന്നും കേട്ടു, അൽഹംദുലില്ലാ. ഈ പ്രോഗ്രാം ഒരുക്കിയ പീസ് റേഡിയോക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു ശ്രോത വായിച്ചിട്ടുള്ളതാണ്. മറ്റൊരു ഫീഡ്ബാക്കിലേക്ക് നോക്കാം.
6: മറ്റൊരു ഫീഡ്ബാക്ക് നല്ല രസമുണ്ട് കേട്ടോ. ആദ്യത്തെ രസം ഒരിക്കലും ബാധിക്കാത്ത രീതിയിൽ അടുത്ത ബീസ് ടൈമിലേക്ക് പോവാം. അൻവർ എൻ ടി മുട്ടിൽ വയനാടാണ് ഈ ഒരു പിന്നെ മെസ്സേജ് അയച്ചിട്ടുള്ളത്. രാവിലെ നടത്തവും കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയും കൂടെ കുറച്ച് മിക്ചറും കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ കൂടെ പീസ് റേഡിയോ കൂടി കൂട്ടിനുണ്ടാവുമ്പോൾ അത് കേൾക്കുമ്പോൾ ആഹ് അതൊരു അന്തസ് നാഥൻ നിലനിർത്തി തരട്ടെ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട് അദ്ദേഹം ഇന്നത്തെ പീസ് ടൈമിലൂടെ നമ്മുടെ ശ്രോതാക്കളുമായി സംവദിക്കുന്നത്.
7: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
8: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകുകയാണ്

0: ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
1: സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാവുകയും 10-20 ദിവസത്തിന് മുകളിൽ അത് കാണുകയും ചെയ്താൽ നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും പാടുണ്ടോ എന്നാണ്.
2: അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്കും അതേപോലുള്ള രോഗഗ്രസ്തരായ സഹോദരിമാർക്കും എത്രയും പെട്ടെന്ന് ശിഫയും പ്രദാനം ചെയ്യുകയും ആരോഗ്യം നിലർത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാവുന്ന ഏറ്റവും കൂടിയ കാലാവധി അത് 15 ദിവസമാണ്. ഹനഫി മതവും മറ്റ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ പ്രസ്തുത വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നു. അതിലപ്പുറം രക്തം കണ്ടുകഴിഞ്ഞാൽ അത് ഇസ്തിഹാലത്ത് ബ്ലീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കി ആർത്തവത്തിൽ നിന്നും ഉള്ള കുളി കുളിച്ചതിന് ശേഷം വീണ്ടും രക്തം വന്നാലും ശരി, ഈ ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് നമസ്കാരം, നോമ്പ്, മറ്റ് എല്ലാ കർമ്മങ്ങളും ചെയ്യാവുന്നതാണ്. യാതൊരുവിധ തടസ്സവും ഇല്ല. ഇസ്തിഹാലത്ത് അത് ചില സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു അസുഖമാണ്. ആർത്തവ ബ്ലഡിനപ്പുറം പോകുന്ന ബ്ലഡിനാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുക.
1: മരിച്ചവരുടെ ആത്മാവ് മൂമിനീൻ്റെ ആത്മാവാണെങ്കിൽ അത് സ്വർഗത്തിലെ കിളികളിൽ പ്രവേശിക്കപ്പെടുമെന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ഒരു സംസാരത്തിൽ കേൾക്കുകയുണ്ടായി. അപ്പോൾ വിചാരണയ്ക്ക് ശേഷമല്ലേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ? അപ്പോൾ ബർസഖ് എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് ഒരു വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ്.
3: അല്പം വിശദീകരണം ആവശ്യമായിട്ടുള്ള ഒരു മസാലയാണ്. കാരണം മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ ബർസഖാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ആളുകൾക്ക് അവരുടെ കാലശേഷം ബർസഖുണ്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരേക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അപ്പം ബർസഖിൽ ആത്മാക്കൾ എവിടെയാണ്? പിന്നെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഉള്ള ആത്മാക്കളുടെ അവസ്ഥയും ദേഹത്തിനും ദേഹിക്കും ശരീരത്തിനും ആത്മാവിനും 3 ലോകങ്ങളാണ്. ഒന്ന് ദാറുദ്ദുന്യ ഭൗതിക ലോകം, പിന്നെ ദാറുൽ ബർസഖ് മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ലോകം, പിന്നെ ദാറുൽ ബാസ് വൽ ഖിയാമ അല്ലെങ്കിൽ ദാറുൽ ആഖിറ പരലോകം. ഇതിൽ മരണാനന്തരം 2 ലോകത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഒന്ന് ബർസഖ്, പിന്നൊന്ന് ദാറുൽ ആഖിറ. ആത്മാക്കൾ ഈ ലോകത്ത്, അതായത് ബർസഖിൽ, മരണത്തോടുകൂടി മനുഷ്യരിൽ നിന്ന് മാനം കയറും. മലക്കുകൾ മരണദൂതനോടൊത്ത്, മലക്കുൽ മൗത്തിനോടൊത്ത് വന്ന് മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാക്കളെ മലക്കുൽ മൗത്ത് സ്വീകരിച്ച് മറ്റ് ആത്മാക്കൾക്ക് മറ്റ് മലക്കുകൾക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ മാനം കയറും. അർറൂഹ് ത്വയ്യിബ, വിശിഷ്ട ആത്മാക്കളാണ് വാനകവാടം തുറക്കപ്പെട്ട് അവരുടെ ആത്മാക്കളെ ഒല്ലിയീനിൽ രേഖപ്പെടുത്താനും അവിടെ എത്തിക്കാനും അവസരം ഉണ്ടാകുക. ഒല്ലിയീൻ എന്ന് പറയുന്നത് വിശിഷ്ട ആത്മാക്കളുടെ പേര് രേഖപ്പെടുത്തപ്പെടുന്ന സ്ഥലവും വിശിഷ്ട ആത്മാക്കളുടെ ഇടവുമാണ്. എന്നാൽ ആത്മാക്കൾ ദുഷിച്ചതാണ് എങ്കിൽ മലക്കുൽ മൗത്ത് ആ ആത്മാവിനെ എടുത്ത് മറ്റ് മലക്കുകൾക്ക് നൽകി ആത്മാക്കളും ആ ആത്മാവുമായിട്ട് മലക്കുകൾ മാനം കയറും. പക്ഷേ വാനകവാടം അവർക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ആകാശകവാടം അവർക്ക് തുറക്കപ്പെടുകയില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. സൂചിയുടെ

0: ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് വരെ എന്നാണ്. അപ്പോൾ ലാത്തു ഫത്താഹു ലഹും അബ്വാബ് സമ എന്ന് പറഞ്ഞാൽ ഈ ആത്മാക്കൾക്ക്, അശുദ്ധാത്മാക്കൾക്ക് മാനം കയറാൻ അവസരം ഉണ്ടാവില്ല. കവാടം, ആകാശ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആ ആത്മാക്കൾ അവിടെ നിന്ന് മലക്കുകൾ പാതാളത്തിലേക്ക് എറിയും. സിജീൻ എന്ന് പറയുന്നിടത്താണ് ആ ആത്മാക്കൾ രേഖപ്പെടുത്തപ്പെടുക. ആത്മാക്കളുടെ സ്ഥാനവും സിജീനാണ്. അപ്പോൾ മൊത്തത്തിൽ വിശിഷ്ട ആത്മാക്കൾ ഇല്ലിയീനിലും ദുഷിച്ച ആത്മാക്കൾ സിജീനിലുമാണ്. എന്നാൽ ഈ ബർസഖി ലോകത്ത് ആത്മാക്കളുടെ പൊതു ഇടം അത് ഇല്ലിയീനും സിജീനുമാണ് എങ്കിൽ ആത്മാക്കൾ അവർക്ക് പ്രഭാവമുള്ള ലോകമാണ് ദാറുൽ ബർസഖ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ദാറു ദുന്യ ദുന്യവിയായ ലോകത്ത് നമുക്ക് ദേഹവും ദേഹിയും ഉണ്ട്. പക്ഷെ വിധികൾ ദേഹത്തിനാണ് കൂടുതൽ, പ്രഭാവം ദേഹത്തിനാണ് കൂടുതൽ, ദേഹിക്കല്ല, ആത്മാവിനല്ല. എന്നാൽ ബർസഖിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ദേഹവും ദേഹിയുമുണ്ട്, പക്ഷേ വിധികൾ ദേഹിക്കാണ് കൂടുതൽ, ആത്മാവിനാണ് കൂടുതൽ, ശരീരത്തിനല്ല. പരലോകത്തേക്ക് അറിയാൽ പിന്നെ ആത്മാവും ശരീരവും ഒരുപോലെയാണ്, ഒന്നിന് ഒന്നിനേക്കാൾ പ്രഭാവം കൂടുതൽ എന്നില്ല. പിന്നെ രണ്ടും ഒരുപോലെ വിധികൾക്ക് വിധേയരാണ് ഇവിടെ പരലോകത്ത് അന്ത്യനാളിന് ശേഷം. അപ്പോൾ ബർസഖിൽ ദേഹി ആത്മാവിനാണ് പ്രഭാവം കൂടുതൽ വിധികളുടെ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ പിന്നെ ആത്മാക്കൾ ഇപ്പോൾ ഖബറുകളിൽ ആത്മാക്കൾ വരും, വിചാരണയ്ക്ക് വരും. അതുകൊണ്ടുള്ള ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത് മറമാടപ്പെട്ട വ്യക്തിയെ ഇവിടെ അടുക്കൽ നിന്ന് മറമാടിയവർ തിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ചെരിപ്പടി ശബ്ദം കേൾക്കുമെന്നുള്ളതാണ്. വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ആത്മാവിനെ ഖബറിൽ നൽകുമെന്നുള്ളതാണ്. അപ്പോൾ ഇല്ലിയീനിൽ മാത്രം സ്ഥിരപ്രതിഷ്ഠ നേടില്ല ആത്മാക്കൾ. വിശുദ്ധാത്മാക്കളാണ് എങ്കിൽ അവരുടെ ആത്മാക്കൾ പിന്നെ ഖബറിൽ വരുന്നുണ്ട്. ദുഷിച്ച ആത്മാക്കളാണെങ്കിലും ഖബറുകളിൽ അവരുടെ ആത്മാക്കൾ വരുന്നുണ്ട്, കാരണം വിചാരണയ്ക്ക് വിധേയരാകുന്നതിന് വേണ്ടി. അതേപോലെ വിശുദ്ധ ആത്മാക്കൾ അവർ അനുഗ്രഹം ആസ്വദിക്കും അവരുടെ ബർസഖിൽ. അതുകൊണ്ടാണല്ലോ വിചാരണ പൂർത്തിയായ അടക്കപ്പെട്ട വ്യക്തികൾ വിചാരണ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവർ വിശ്വാസികൾ, ശരിയുത്തരം ബോധനം നൽകപ്പെട്ട് ശരിയുത്തരം പറഞ്ഞവരാണ് എങ്കിൽ മലക്കുകളുടെ പരീക്ഷണത്തിന് അള്ളാഹു പറയില്ലേ, അൻ സദഖ അബ്ദി, എൻ്റെ ദാസൻ പറഞ്ഞ സത്യമാണ്, അതുകൊണ്ട് ഫഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വാതിൽ അവന് തുറന്നിടുക. വ അൽ ബിസുഹു മിനൽ ജന്ന, സ്വർഗത്തിലെ വസ്ത്രങ്ങൾ അവനെ ധരിപ്പിക്കുക. ഫയഅതീഹി മിൻ റൗഹിഹ വ ത്വയ്യിബിഹ, സ്വർഗീയ പരിമളങ്ങളും സുഗന്ധങ്ങളും അവനിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ അവൻ റബ്ബി അഖ്മിസാ എന്നൊക്കെ പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ആത്മാവുണ്ട് ശരീരത്തിൽ, ഈ വിചാരണയ്ക്ക് ഇവിടെ വേളയിൽ വിചാരണക്കപ്പുറം എന്നുള്ളതാണ്. ദുഷിച്ച ആത്മാവിൻ്റെ വിഷയത്തിലും പറഞ്ഞു, അൻ കദബ അബ്ദി, എൻ്റെ ദാസൻ പറഞ്ഞ കളവാണ്, കാരണം മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് മൻ റബ്ബുക്കു അമാദീനക്ക് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ ആഹ് ലാ അതിരി എന്നാളെ പറയാം, എനിക്കറിയില്ല എന്ന് അവൻ്റെ കഷ്ടത വിളിച്ചോടി പറയുമ്പോൾ അത് പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞിട്ട് അൽ ബിസു ലഹു മിനൽ ജ മിനന്നാർ, വഫ്തഹു ലഹു ബാബൻ ഇലന്നാർ എന്നൊക്കെ പറഞ്ഞില്ലേ, നരകത്തിലെ ഉടയാടകൾ ധരിപ്പിക്കാനും നരകത്തിലേക്ക് കവാടം തുറക്കാനൊക്കെ പറയും. അപ്പോൾ ഫയത്തി ഹിമിൻ രീഹിഹ വസമൂമിഹ, നരകത്തിലെ ചുടുകാറ്റ് അവനെ തേടി വരും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ആത്മാവും ഉണ്ട് ശരീരവും ഉണ്ട്, എവിടെ? ഖബറിൽ. ഖബറിൽ പിന്നെ അതേപോലെ ഇപ്പോൾ നമസ്കാരം സമയത്ത്, നിർബന്ധ നമസ്കാര സമയത്ത് കിടന്നുറങ്ങുന്ന വ്യക്തി, ഖുർആൻ സ്വീകരിച്ച് അതിനെ വിഗണിക്കുന്ന വ്യക്തി, അവരുടെ തല ചതച്ചരക്കുന്ന ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് പറയുന്നുണ്ട്, അത് ബർസഖിലാണ്. അതേപോലെ പിന്നെ വിവസ്ത്രരായ സ്ത്രീ പുരുഷന്മാർ തീ കത്തിയാളുന്ന ഒരു തെന്നൂറിൽ ശിക്ഷിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വ്യഭിചാരികൾ. അതേപോലെ കളവ് പറയുന്ന മനുഷ്യന്മാർ അവരുടെ വായും മൂക്കും ഒക്കെ ചെന്നിയുടെ ഭാഗത്തേക്ക് പിളർക്കപ്പെടുന്നത് ശിക്ഷിക്കപ്പെടുന്ന രംഗം ബർസഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കപ്പെട്ടു. കളവ് പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണത്. അതേപോലെ പലിശ പണക്കാരൻ ചോര നിറഞ്ഞൊഴുകുന്ന, ചെലം നിറഞ്ഞൊഴുകുന്ന ഒരു നദിയിൽ വാ പിളർത്തപ്പെട്ട നിലക്ക് മുങ്ങിത്താഴുന്നത്, കരയോടടുക്കുമ്പോൾ അയാളുടെ വായിലേക്ക് കല്ലിട്ട് അതിലേക്ക് താഴ്ത്തുന്നത് ബർസഖിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ കണ്ടു. പലിശ പണക്കാരുടെ പലിശ ഏർപ്പാടുകാരാണ്, ആക്കിൽ ഒരു രൂപയാണത് എന്നാണ് പറയപ്പെട്ടത്. പറഞ്ഞു വരുന്നത് ബർസഖിൽ ആത്മാക്കൾ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ വിശുദ്ധരായ ആത്മാക്കളാണ് എങ്കിൽ എല്ലിയീനിലാണ്, ദുഷിച്ച ആത്മാക്കളാണ് എങ്കിൽ സിജീനിലാണ്. പക്ഷേ അവിടെ ഒരു സ്ഥിരാവസ്ഥയില്ല, പ്രത്യുത ആത്മാക്കൾ അത് രക്ഷ അർഹിക്കുന്നവരാണെങ്കിൽ രക്ഷ നേടുന്നതിന്, ശിക്ഷ അർഹിക്കുന്നവരാണെങ്കിൽ ശിക്ഷയുടെ വൈവിധ്യങ്ങൾ അനുഭവിക്കുന്നതിന് അവക്ക് പല വേദികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെ? ദാറുൽ ബർസഖിൽ. ദാറുൽ ബർസഖിൽ. ഇപ്പം വിശുദ്ധ ആത്മാക്കൾ, ഇപ്പം ഷുഹദാക്കൾ, ഷുഹദാക്കൾ അവരുടെ ആത്മാക്കളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ രക്തസാക്ഷികളാകുമ്പോൾ അവരുടെ ആത്മാക്കളെ പച്ചവർണ്ണത്തിൽ പക്ഷികളുടെ രൂപത്തിൽ നിക്ഷേപിച്ച് സ്വർഗത്തിലേക്ക് പറത്തിവിടുമെന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ അവർ പാറിക്കളിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആത്മാക്കൾ എവിടെയാണ്? ഈ വിധമാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ആത്മാക്കളുടെ ബർസഖിലുള്ള അവസ്ഥയെ വിശദീകരിക്കുന്ന വചനങ്ങൾ ധാരാളം നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അന്ത്യനാളായാൽ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ പ്രഭാവം ആത്മാവിന് മാത്രമല്ല, പിന്നെ ശരീരത്തിനുമല്ല, പിന്നെ ഒരുപോലെയാണ്. അപ്പോൾ അനുഗ്രഹമാണെങ്കിൽ ആത്മാവും ശരീരവും ഒരുപോലെ രക്ഷ അനുഭവിക്കുന്ന, ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥയാണ് പിന്നെ പരലോകത്തുള്ളത്, അന്ത്യനാൾ ഉയർത്തെഴുന്നേൽപ്പിനപ്പുറം ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇതൊരു വിശാലമായിട്ടുള്ള ചോദ്യമാണ്, പല ഭാഗങ്ങളെ സ്പർശിക്കേണ്ടുന്ന ചോദ്യവുമാണ്. മൊത്തത്തിൽ ഒരു ഒരു വിവരണം നൽകിയെന്ന് മാത്രം, അള്ളാഹു ആലം.
1: കിടന്നുകൊണ്ട് ചെറിയ സൂറത്തുകൾ, ഖുർആൻ എന്നിവ ഓതുന്നതിൻ്റെ വിധി എന്താണ്?
2: നിന്നും ഇരുന്നും കിടന്നുകൊണ്ടുമൊക്കെ ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ്. അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമ വഖുഊദം അലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും പാർശ്വഭാഗങ്ങൾ കിടന്നുകൊണ്ടും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുകയും, റബ്ബനാ മാ ഖലഖത ഹാദ ബാത്തില റബ്ബേ, ഇത് നീ വൃഥാ സൃഷ്ടിച്ചതല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് പറയുകയും ചെയ്യുന്ന ബുദ്ധിമാന്മാരെക്കുറിച്ച് ഖുർആൻ പറയുന്നത്. ഇതുപോലെ തന്നെ ഖുർആൻ ഇരുന്നും കിടന്നും ഒക്കെ ഓതാവുന്നതാണ്. ഖുർആനെ അവമതിക്കുന്ന രൂപത്തിൽ ആകരുത് എന്ന് മാത്രം. കിട്ടുന്ന സമയങ്ങളൊക്കെ ഇബാദത്തുകളിലായി, ദിക്റുകളിലായി, അള്ളാഹുവിനെ ഓർക്കുന്നതിലായി, ഖുർആൻ ഓതുന്നതിലും പഠിക്കുന്നതിലുമായി ശ്രദ്ധ വെക്കുകയാണ് നമ്മൾ വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
1: ഗർഭിണികളായ സ്ത്രീകളും മുലയൂട്ടുന്ന ഉമ്മമാരും നോമ്പ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു പകരമായി ഫിദിയ കൊടുത്താൽ മതിയോ, അതോ നോമ്പ് വീട്ടേണ്ടതുണ്ടോ എന്നാണ്.
3: ആരോഗ്യമുള്ള, ശുദ്ധിയുള്ള, ബുദ്ധിയുള്ള ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ഗർഭിണിയായതുകൊണ്ടും മുലപ്പാൽ കൊടുക്കുന്നതുകൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെട്ട് ഒരാൾ നോമ്പ് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ, പൂർണ്ണാരോഗ്യവാനായി തിരിച്ചു വരുന്ന അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യത്തിന് നോമ്പ് നോൽക്കൽ പ്രയാസം ഉണ്ടാകാത്ത ഘട്ടം എപ്പോഴാണോ ഉണ്ടാകുന്നത്, ആ സമയത്ത് നഷ്ടപ്പെട്ട നോമ്പുകൾ ഒന്നിച്ച് നോറ്റുവീട്ടുകയാണ് വേണ്ടത്. അല്പാൽപമായും ഒന്നിച്ചുമൊക്കെ നോൽക്കാവുന്നതാണ്. അതിന് മുദ്ദു കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ മറ്റു പ്രായച്ചിത്തങ്ങളൊന്നുമില്ല. നോമ്പ് നോൽക്കാൻ ആരോഗ്യം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നോൽക്കാതെ ആ നോമ്പിനെ നീട്ടിക്കൊണ്ടുപോകുക എന്നത് അത് ശരിയുമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
1: വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞതിൽ അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലാണ് ആ സമയം എന്ന് പറഞ്ഞതായി കേട്ടു, വിശദീകരിക്കാമോ എന്നാണ്.
4: പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സമയമാണ് വെള്ളിയാഴ്ചയിലുള്ള പ്രത്യേക സമയം. ആ സമയത്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാന വ തആല അവനത് ഉത്തരം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഏതാണ് ആ സമയമെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങളാണ് പ്രസ്തുത വിഷയത്തിലുള്ളത്. ഒന്ന്, ഇമാം മിമ്പറിൽ ഇരിക്കുന്ന സമയത്താണ് ആ സമയമെന്നും, രണ്ടാമത്തേത് അസർ നമസ്കാരത്തിന് ശേഷം, വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാരത്തിന് ശേഷം മഗ്രിബിനിടയിലുള്ള സമയമാണ് ആ സമയമെന്നും ഉള്ളതാണ് പ്രധാനമായിട്ടും ഈ രംഗത്തുള്ള തർക്കങ്ങൾ. അതിൽ അസറിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയത്താണ് അത് എന്ന നിലപാടാണ് പ്രബലമായി അറിയപ്പെട്ട നിലപാട് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രണ്ട് സമയങ്ങളിലും ആത്മാർത്ഥമായ അള്ളാഹുവിനോട് ഹലാലായ ഏത് കാര്യവും നമുക്ക് തേടാവുന്നതാണ്. അള്ളാഹു അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അലം.
1: തറാവി നിസ്കാരത്തിന് ശേഷം വിത്ർ നിസ്കരിക്കാതെ നിർത്തി തഹജ്ജുദിന് ശേഷം നിസ്കരിക്കുന്നതാണോ നല്ലത് എന്നാണ്.
5: ഇവിടെ നമുക്ക് പറയാനുള്ളത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പണ്ഡിതന്മാർ ഇമാമിനെ പിരിയാതെ പൂർണ്ണമായും വിത്തറടക്കം ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കണം എന്ന് പറയുന്നത്. ഒന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമ ജുഇല ലിമാമു ലിയുഅതമ്മ ബിഹി. ഇമാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഫോളോ ചെയ്യപ്പെടാൻ വേണ്ടിയാണ്, പിന്തുടരപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു ഇമാമിൻ്റെ പിറകിൽ നമസ്കരിക്കുമ്പോൾ ആ ഇമാം ആ നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നതുവരെ അദ്ദേഹത്തെ പിന്തുടരുക എന്നതാണ് മൗമൂമീങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല മഅൽ ഇമാമി ഹത്താ യൻസറിഫ് കുതിബ ലഹു ഖിയാമു ലൈല. രാത്രി നമസ്കാരം ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും നമസ്കരിക്കുന്ന ഒരാൾക്ക്, ഇമാം പിരിയുന്നതുവരെ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുന്ന ഒരാൾക്ക് ഖിയാമുല്ലൈൽ നമസ്കാരം പരിപൂർണമായും അതിൻ്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്നാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇമാമിനെ പിരിയാതെ പൂർണ്ണമായും വിത്തറടക്കം ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കണം, അതാണ് സുന്നത്തിനോട് ഏറ്റവും യോജിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എട്ട് റക്അത്ത് കഴിഞ്ഞ് ഇമാമിനെ പിരിയാതെ വിത്ര് കൂടി ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുകയാണ് വേണ്ടത്. അതാണ് സുന്നത്തിനോട് ഏറ്റവും യോജിച്ചത്. എന്നാൽ ഇമാമിനെ പിരിഞ്ഞു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമസ്കാരം ബാത്തിലാണ് എന്ന് പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല. എന്നാൽ പരിപൂർണമായ പ്രതിഫലത്തിലുള്ള കുറവ് സംഭവിച്ചേക്കാം എന്ന് മാത്രമാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അത്തരം സാഹചര്യത്തിൽ ജനങ്ങളോട് പറയാനുള്ളത്, അവർ ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും നമസ്കരിക്കട്ടെ. ഇനി വീട്ടിൽ വന്ന് ഭാര്യയ്ക്ക് കൂടി ഇമാമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് റക്കായത്തുകളായി ഭാര്യയ്ക്ക് ഇമാമായി നമ്മൾക്ക് നമസ്കരിക്കാം. വിത്ര് രണ്ട് തവണ നമസ്കരിക്കാതിരുന്നാൽ മതി, വിത്ര് ഭാര്യ ഒറ്റയ്ക്ക് നമസ്കരിക്കട്ടെ. അതല്ലാതെ ഭാര്യയ്ക്ക് വേണ്ടി ഇമാമായി നിൽക്കുന്നതിന് വിരോധമില്ല. പക്ഷേ ആ വ്യക്തി ഈ രണ്ട് റക്കായത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത്. വിത്ര് രണ്ട് തവണ നമസ്കരിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത് ഭാര്യ ഒറ്റയ്ക്ക് തന്നെ നമസ്കരിക്കട്ടെ. ഇതാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുവാൻ കാരണമായി തീരുന്ന പ്രവൃത്തി എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ.
1: ജ്വല്ലറിയിൽ സ്വർണം നൽകി ഷെയർ കൂടിയിട്ടുണ്ട്. കച്ചവടത്തിനനുസരിച്ച് മാസം റിട്ടേൺ നൽകാറുണ്ട്. ഇവിടെ സക്കാത്ത് കൊടുക്കേണ്ടത് കിട്ടുന്ന ലാഭത്തിനനുസരിച്ചാണോ അതോ സ്വർണത്തിൻ്റെ കണക്കനുസരിച്ചാണോ അതോ രണ്ടിനും സക്കാത്ത് ഉണ്ടോ എന്നാണ്.
6: ഇത്തരം ബിസിനസ്സിൻ്റെ ഹലാല് ഹറാമുകളെക്കുറിച്ച് ഏതായിരുന്നാലും ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല. സക്കാത്ത് കൊടുക്കുമ്പോൾ അത് ഈ ഒരു നിക്ഷേപത്തിന് മാത്രമല്ല, സക്കാത്ത് കൊടുക്കുന്ന കച്ചവടത്തിനാകട്ടെ അല്ലെങ്കിൽ മറ്റു സമ്പത്തിനാകട്ടെ സ്വർണത്തിനാകട്ടെ, സക്കാത്ത് കൊടുക്കുമ്പോൾ പത്തര പവനിൽ കൂടുതലുള്ള വസ്തുക്കൾക്കല്ല, എത്രയാണോ അയാളുടെ സ്വർണമായി ഉള്ളത്, ഇത് സ്വർണം ബിസിനസ്സിൽ ആണ് ചേർത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ണർഷിപ്പിൽ മൊത്തം എത്ര സംഖ്യയുടെ സ്വർണമുണ്ട് അല്ലെങ്കിൽ എത്ര പവൻ സ്വർണമുണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള സക്കാത്താണ് കൊടുക്കേണ്ടത്. ബിസിനസ്സാകുമ്പോൾ പാർട്ണർഷിപ്പാകുമ്പോൾ സ്വാഭാവികമായും അതിനേറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, അത് സ്വർണത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ കാശിൻ്റെ രൂപത്തിലോ മൊത്തത്തിൽ ഉള്ളതിൻ്റെ സക്കാത്താണ് കൊടുക്കേണ്ടത്.
1: ചോദ്യം ഇതാണ്, നമ്മൾ ശരീരം ശുദ്ധിയാവാൻ വേണ്ടി കുളിച്ചാൽ നിസ്കരിക്കുന്നതിന് പിന്നീട് ബോധം എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ്.
7: ആദ്യം നമ്മൾ കുളിക്കുന്ന സമയത്ത് വുളുവെടുത്താൽ അത് മതിയോ നമസ്കരിക്കാൻ എന്നതാണ്. ഇവിടെ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് കുളി നിർബന്ധ കുളികളുണ്ട്, സുന്നത്തായ കുളികളുണ്ട്, അതേപോലെ തന്നെ അനുവദനീയമായ കുളിയുണ്ട്. ഇതിൽ നിർബന്ധ കുളിയായ ജനാബത്ത്, അതേപോലെ തന്നെ സ്ത്രീകൾ അശുദ്ധിയായ ശേഷം അതിൽ നിന്ന് വിരമിച്ച് കുളിക്കുന്ന, പ്രസവശേഷം അശുദ്ധിയിൽ നിന്ന് നീങ്ങിയ ശേഷം കുളിക്കുന്ന കുളി, ഇത്തരം കുളികളുടെയൊക്കെ സന്ദർഭത്തിൽ അതിന് ഇസ്ലാം ഒരു രൂപം പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം തൻ്റെ ഗുഹ്യസ്ഥാനം ശരിയായി കഴുകുക, അതിനുശേഷം വുളുവെടുക്കുക, അതിനുശേഷം ശരീരത്തിലെ മറ്റു ഭാഗങ്ങളൊക്കെ കഴുകുക, ഈ ഒരു തർത്തീബോടു കൂടിയാണ് കുളിക്കുന്നത് എങ്കിൽ ആ കുളി തന്നെ മതി. വുളുവിനും അതേപോലെ തന്നെ വലിയ അശുദ്ധി നീങ്ങാനും. എന്നാൽ സുന്നത്തായ കുളികളോ അതുപോലെ തന്നെ നമ്മൾ ശരീരത്തിൽ അഴുക്കോ മറ്റോ ഉണ്ടായി ശരീരം തണുപ്പിക്കാനോ ഒരാശ്വാസത്തിനോ വേണ്ടി കുളിക്കുന്ന സാധാരണ കുളിയോ, ഈ രൂപത്തിലുള്ള കുളികളാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നിയ്യത്തുകൊണ്ട് മാത്രം നമസ്കരിക്കാൻ അത് പറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയുന്നത്. അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. എങ്കിലും കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായം, ആ ഉളു അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നിയ്യത്ത് ഉണ്ടായാൽ പോരാ, കുളിയോടൊപ്പമുള്ള ഒരു നിയ്യത്ത് പോരാ. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ കുളിക്കുമ്പോൾ ആ കുളി ഇത് ഉളുവിനു കൂടി പകരമായിട്ടുള്ള കുളിയാണ് എന്ന നിലയ്ക്കൊരു നിയ്യത്ത് വെച്ചാൽ മതിയാകില്ല എന്നാണ് പണ്ഡിതന്മാരിൽ ചിലരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്, ഉളു അതിൽ ഓരോ അവയവങ്ങളും ഒന്നിനു ശേഷം ഒന്ന് എന്നുള്ള ആദ്യം ഇന്നത് പിന്നീട് ഇന്നത് എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള ഒരു തർത്തീബും മൂവാലാത്തും. ഇത് കുളിക്കുമ്പോഴുണ്ടാകുന്നില്ല. നമ്മൾ ചിലപ്പോൾ തല കഴുകും, ചിലപ്പോൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗം കഴുകും, ഇന്നതിന് ശേഷം ഇന്നത് എന്ന നിലക്ക് വരുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില പണ്ഡിതന്മാർ നെയ്യത്തോടുകൂടി വെള്ളത്തിൽ മുങ്ങുകയാണെങ്കിൽ ആ മുങ്ങൽ തന്നെ മതി ഉളുവിനും, അതേപോലെ തന്നെ വലിയ ശുദ്ധിയുള്ള അവസ്ഥയിലാണെങ്കിൽ ആ കുളിക്കും പകരമായിട്ട് അത് മതി എന്ന് പറയുന്നുണ്ട്. കാരണം ശരീരത്തിലെല്ലാ ഭാഗവും നനയുന്നുണ്ട്, ഒരേ സമയം നനയുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. കൂടുതൽ സൂക്ഷ്മത ആണ് ഈ വിഷയങ്ങളിൽ നമുക്ക് എടുക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് നിർബന്ധ കുളിയാണ് എങ്കിൽ ആ കുളിയുടെ കൂടെ തന്നെ ഉളുവും നമുക്ക് ലഭിക്കും. ചെറിയ അശുദ്ധി വലിയ അശുദ്ധിയുടെ ഉള്ളിൽ ഉൾപ്പെടും. അതുകൊണ്ട് വലിയ അശുദ്ധി നീങ്ങുമ്പോൾ ചെറിയ അശുദ്ധിയും നീങ്ങും. എന്നാൽ മറ്റുള്ള കുളികളോടൊപ്പമാണ് എങ്കിൽ അതിന് പ്രത്യേകമായി നമസ്കരിക്കാൻ ഉളു എടുക്കുക തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വല്ലാഹു അഅലം.
8: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകുകയായിരുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ.
9: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കാതോർക്കുന്നു സ്വരം. മരുപരപ്പിലെ പൊള്ളും മണലിൽ ആലാപനം. സഹൽ കൊല്ലം.

0: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അബ്ദുള്ള മുസ്ലിഹ് വണ്ടൂർ.
1: ഞാൻ ബാസിൽ കുന്നപ്പള്ളി. ഇന്ന് പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിൻ്റെ 35-ാമത്തെ ദിവസമാണ്.
0: അതെ,
1: പുതിയൊരു വിഷയമായിക്കൊണ്ട് പുതിയൊരു സുദിനത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. മുസ്ലിഹ്, നമ്മുടെ ഇന്നത്തെ വിഷയം
0: പ്രവാചക വനിതകൾ.
1: വനിതകളാണ്, പ്രവാചക കാലഘട്ടത്തിലുള്ള പ്രശസ്തരായ വനിതകൾ അല്ലേ? അപ്പോൾ ധാരാളം വനിതകൾ ഉണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അഥവാ നമ്മുടെ ഉമ്മമാരുണ്ടല്ലേ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിമാർ, സ്വഹാബ വനിതകളുണ്ട്. അപ്പോൾ ധാരാളം ചരിത്രത്തിൽ അറിയപ്പെട്ട വനിതകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് പീസ് റേഡിയോയിൽ നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ളത്. പുതിയൊരു ദിവസത്തിൽ ധാരാളം ഫാമിലികൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് അറ്റൻഡ് ചെയ്യാനായിക്കൊണ്ട് ധാരാളം ആളുകൾ റെഡിയായിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അവരെല്ലാവരും ഈ ഒരു വിഷയം നന്നായി പഠിച്ചുകൊണ്ടാണ് ഇതിലേക്ക് വിളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇസ്ലാമിക ചരിത്രത്തിലെ വനിതകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അത് നമ്മുടെ ഉമ്മമാരാണ്, അവരെക്കുറിച്ച് പഠിച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ്റെ കുടുംബചരിത്രവും പ്രവാചകൻ്റെ ഭാര്യമാരെയും പ്രവാചകൻ്റെ മക്കളെയും ആ ഒരു കുടുംബ സാഹചര്യമൊക്കെ നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു വിഷയം കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ്, അതിനുള്ള ഒരു ചെറിയ മാർഗമാണ് നമ്മൾ ഈ ഒരു പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു വിഷയത്തിലുള്ള വൈജ്ഞാനികമായ ഒരു ടെലിക്വിസാണ് നമ്മൾ ഇൻഷാല്ലാ ഇന്ന് സംഘടിപ്പിക്കുന്നത്. ഇൻഷാല്ലാ ഒരാളുകൾ ഇന്ന് നമുക്ക് വിളിക്കാൻ തയ്യാറായി റെഡിയായി നിൽക്കുന്നുണ്ട്. പ്രശസ്തരായ മുസ്ലിം വനിതകൾ എന്ന് പറയുമ്പോൾ സഹാബ വനിതകൾ കൂടി അതിൽപ്പെടും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ജീവിച്ച, പ്രവാചകൻ്റെ കാലഘട്ടത്ത് ജീവിച്ച എല്ലാവരെയും നമ്മൾ സഹാബ വനിതകൾ എന്ന് പറയില്ല. സഹാബികളെന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ കാലഘട്ടത്ത് ജീവിച്ചിരുന്ന എല്ലാവരെയും പറഞ്ഞാൽ അതിലാരൊക്കെ പെടും? മുശ്രിക്കീങ്ങളായാലൊക്കെ പെടും. അപ്പോൾ അത് പറയാൻ പാടില്ല. അപ്പോൾ ആ കാലഘട്ടത്ത് ജീവിച്ചുള്ള മുസ്ലിമീങ്ങളായ, പ്രവാചകൻ്റെ സ്വഹബത്ത് കിട്ടിയിട്ടുള്ള വിശ്വാസികളായിക്കൊണ്ട് തന്നെ മരണപ്പെട്ട ആളുകളാണ് ആ സ്വഹാബികൾ. ആ സ്വഹാബികളിലെ പ്രശസ്തരായ ധാരാളം വനിതകളുണ്ട്. അവരൊക്കെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു ലൈവ് ടെലിക്വിസിലൂടെ പരിചയപ്പെടുത്തുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടല്ലേ, ഇനി മുതൽ
0: പുതിയൊരു
1: രീതിയിലേക്ക് മാറുകയാണ് അല്ലേ?
0: അതെ, ടെലിക്വിസ് അതിൽ യു പി കുട്ടികൾക്ക് വിളിക്കാൻ പറ്റുന്നവര്,
1: യു പി തലം വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു ടെലിക്വിസിൽ പങ്കെടുക്കാൻ സാധിക്കും.
0: അത് സാധാരണ രീതിയിലല്ല, ഒരു ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് വിളിക്കും. നമ്പറുണ്ട് സാധാ,
1: ഒരു നമ്പറിലേക്കാണ് വിളിക്കുക. ആ നമ്പർ ഒന്ന് പരിചയപ്പെടുത്തലേ. നമ്പർ
0: 90 20 840 840
1: 9020 8408 0 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ആ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെലിക്വിസ് അറ്റൻഡ് ചെയ്യാം. അതല്ല എങ്കിൽ മറ്റൊരു രീതി, നമുക്ക് ഗൂഗിൾ ഷീറ്റ് ഉണ്ടല്ലേ, അത് എവിടെ നിന്നാണ് കിട്ടുക?
0: അത് ഈ ഇപ്പോൾ ലൈവ് നടക്കുന്ന
1: അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അല്ലേ?
0: അതെ, അതിൽ ഗൂഗിൾ ഫോം ഉണ്ട്, അതിൽ കയറി ഫില്ല് ചെയ്യണം.
1: അപ്പോൾ ഇത് കാണുന്ന യൂട്യൂബിലെ മറ്റും കാണുന്ന ആളുകൾ, അവർ പ്രത്യേകം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേകമായിക്കൊണ്ട് ഇതിൻ്റെ ഒരു ഗൂഗിൾ ഫോം ലഭിക്കും. ആ ഗൂഗിൾ ഫോമിൽ പ്രവേശിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ ഫില്ല് ചെയ്യുക. പ്രത്യേകം ആ നമ്പറെല്ലാം അതിൽ നൽകിക്കൊണ്ട് നിങ്ങൾ അത് ഫിൽ ചെയ്താൽ നിങ്ങൾക്കത് ഈ പീസ് റേഡിയോയിൽ നിന്ന് കോൾ വരും, നിങ്ങൾക്കതിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളും പ്രത്യേകം ആ ഒരു തങ്ങളുടെ മക്കളെ അതിൽ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യു പി തലം വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈയൊരു ടെലിക്വിസ് സംഘടിപ്പിക്കുന്നത്. എല്ലാവരും തങ്ങളുടെ മക്കളെ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള ആളുകളെയും, സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളെ പ്രത്യേകം അറിയിക്കാൻ ശ്രദ്ധിക്കുക. മുസ്ലിം മുമ്പ് ടെലിക്വിസിൽ ധാരാളമായിക്കൊണ്ട് പങ്കെടുത്ത ആളാണല്ലോ അല്ലേ? ഇപ്പം എത്രാമത്തെ തവണയാണ് പങ്കെടുക്കുന്നത്? ധാരാളം കുറെ തവണ പങ്കെടുത്തിട്ടുണ്ടല്ലേ. വീട്ടിൽ എത്ര ആളുകളുണ്ട്?
0: വീട്ടിൽ ഉമ്മണ്ട്, ഉപ്പ, അനിയത്തി,
1: അനിയനുണ്ട്,
0: പിന്നെ കാക്കുണ്ട്, കാക്കുൻ്റെ വൈഫുണ്ട്, താത്തയുണ്ട്.
1: താത്തയുണ്ട് അല്ലേ, ഒരു വലിയ കുടുംബം തന്നെയാണ് അല്ലേ. ഓക്കെ, ഇൻഷാല്ല നമ്മുടെ ഫാമിലി ലൈവ് ടെലിക്യൂസിൻ്റെ ഇന്നത്തെ പ്രശസ്ത മുസ്ലിം വനിതകൾ അഥവാ പ്രവാചക കാലഘട്ടത്തിലെ വനിതകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്നത്. പ്രവാചകൻ്റെ കാലഘട്ടം നമുക്ക് ഏകദേശം അറിയാം. മക്ക ജീവിതകാലം, മക്കയിൽ ഏകദേശം ഒരു നീണ്ട കാലഘട്ടമുണ്ട്. അതിനുശേഷം പിന്നീട് ജീവിച്ച ഒരു മദീന കാലഘട്ടം. ഈ രണ്ട് കാലഘട്ടങ്ങളാണ് പ്രവാചകൻ്റെ കാലഘട്ടങ്ങളിൽ വിശ്വാസികൾക്കുള്ളത്. പ്രവാചകൻ ഏകദേശം 13 കൊല്ലത്തോളം മക്കയിലുണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രബോധന കാലഘട്ടമായിക്കൊണ്ട് 13 വർഷം, ഏകദേശം 53 വയസ്സ് വരെ അല്ലേ മക്ക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 10 വർഷം മദീനയിൽ, 63-ാമത്തെ വയസ്സിൽ പ്രവാചകൻ വഫാത്താകുമ്പോൾ ഒരു വലിയ ജനസമൂഹം മുസ്ലിമീങ്ങളായിക്കൊണ്ട് ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്ത് മക്കയിലും മദീനയിലുമായിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് ധാരാളം അറിയപ്പെട്ട സ്വഹാബ വനിതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് ഒരറിഞ്ഞിരിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ പ്രഥമമായ ഒരു കർത്തവ്യമാണ്. കാരണം നമ്മൾ എന്ത് ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള എന്നാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രവാചകനെ അറിയണം. പ്രവാചകനെ അറിഞ്ഞാലാണ് നമുക്ക് ആ ഒരു പ്രവാചകനെക്കുറിച്ച്, ആ പ്രവാചകനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകനെക്കുറിച്ച് അറിയണം. പ്രവാചകൻ്റെ കുടുംബപരമായിക്കൊണ്ടും ആ ഒരു ചരിത്രപരമായിക്കൊണ്ടും എല്ലാ കാര്യങ്ങളും അറിയണം. അപ്പം അതുമായി ബന്ധപ്പെട്ട നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു പ്രശസ്ത മുസ്ലിം വനിതകൾ പ്രവാചക കാലഘട്ടത്തിലെ എന്ന ഈ ഒരു ടോപ്പിക് നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ധാരാളം ആളുകൾ ഈ ഒരു വിഷയം അത് അറിയാത്ത ആളുകളായിക്കൊണ്ട് സമൂഹത്തിലുണ്ട്. പല ആളുകൾക്കും പ്രവാചകൻ്റെ പത്നിമാരെക്കുറിച്ച്, അവർ എത്ര ഭാര്യമാരുണ്ടായിരുന്നു, അവരെവിടെ ഉള്ള ആളുകളായിരുന്നു, എവിടെ താമസമാക്കിയവരായിരുന്നു, പല ആളുകൾക്കും അറിയില്ല. എത്ര പത്നിമാരുണ്ട്, മക്കൾ എത്രയുണ്ട്, അതൊന്നും പല ആളുകൾക്കൊന്നും അറിയില്ല. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഒരു ചെറിയ കുട്ടിയെ പോലെ തന്നെ മുതിർന്ന ആളുകൾക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യ സവിശേഷമാണ് ഈ ഒരു നമ്മുടെ ഫാമിലി ലൈവ് ടെലികിസിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം ധാരാളം ക്വസ്റ്റ്യനുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ലൈവ് ടെലികിസിലേക്ക് ആളുകൾ വിളിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ധാരാളം ആളുകളുണ്ടല്ലേ, അപ്പം അതിലും ചില പ്രത്യേകമായ വനിതകളാണ് മുമ്പോട്ട് ആദ്യമായി കൊണ്ട് വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പെൺകുട്ടികളാണ് അല്ലേ, പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ചില പരിഗണനകൾ സ്ത്രീകളുടെ വിഷയത്തിൽ അവർക്ക് നൽകിയതായിക്കൊണ്ടൊക്കെ നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ജീവിതകാലത്തൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളിലൊക്കെ ഒരു വലിയ സംഖ്യ അത് സ്ത്രീകളുടെ പക്ഷത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ പ്രവാചകൻ്റെ ഭാര്യമാരിൽ നിന്നും സഹാബ വനിതകളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഈ ഒരു പ്രവാചകനെ സ്നേഹിക്കാനും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാനുമായിക്കൊണ്ട് ആ ഒരു പക്ഷത്ത് നമുക്കുണ്ടായതായിട്ട് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്.

നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകൾ പ്രത്യേകം ഈ നമ്പറിലേക്ക് വിളിക്കാൻ ആ നമ്പർ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 9020280840840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ വേർഷൻ അല്ലേ, ടെലിക്യൂസിൻ്റെ ഒരു 2.0 എന്ന ഒരു പുതിയ വേർഷനിലേക്ക് നമ്മൾ ഇനി പ്രവേശിക്കുകയാണ്. യു പി തലം വരെയുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പം അതിൽ പങ്കെടുക്കേണ്ട രീതി നമ്മൾ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. രണ്ട് തരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ആ ഒരു നമ്പറിലേക്ക്, നമ്മളിപ്പോൾ പറഞ്ഞ ആ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ആ ഒരു നമ്മൾ ഇന്ന് ഈ ഒരു യൂട്യൂബിൻ്റെ അല്ലേ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ സാധിക്കുന്ന ഒരു ഗൂഗിൾ ഫോം അല്ലേ. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ആ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. അതിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ പീസ് റേഡിയോയിൽ നിന്ന് അതിൻ്റെ പ്രതിനിധികൾ നിങ്ങളെ വിളിക്കുന്നതാണ്. അതിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പുതിയ സംരംഭത്തിൽ അതിൽ ഭാഗമാക്കാൻ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് അറിയിക്കുകയാണ്. സ്ഥിരമായിക്കൊണ്ട് പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാ പ്രാവശ്യവും വിളിക്കുന്ന കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ധാരാളം ജില്ലകളിൽ നിന്ന് സ്ഥിരമായി വിളിക്കുന്ന ആളുകളുണ്ടല്ലേ. അപ്പോൾ അവരൊക്കെ പ്രത്യേകം ഓർമ്മിക്കുക. ഇനിയുള്ള ആ ഒരു പുതിയ സംരംഭം ഒരിക്കലും നമ്മൾ അറിയാത്തത് മൂലം അത് വിട്ടുപോകരുത്. നമ്മൾ അറിയുന്ന ആളുകൾ അറിയാത്ത ആളുകൾക്കെല്ലാം പറഞ്ഞു കൊടുത്തതിൽ അവരെ മക്കളെ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ മക്കൾക്ക് ഇന്ന് പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു ഒരു മാർഗങ്ങൾ അല്ലേ, ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ ഇന്ന് സാഹചര്യങ്ങൾ വളരെ കുറവാണ്. നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് അതിനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. അപ്പം അതിന് അവിടെയാണ് ഈ ഒരു പീസ് റേഡിയോയുടെ ഒരു പ്രസക്തി. എവിടെ ഇരുന്നു കൊണ്ടും ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ടും നമുക്ക് ഈ പരിപാടിയിൽ മക്കളെ പങ്കെടുപ്പിക്കാനും അവർക്ക് പഠിപ്പിക്കാനൊക്കെ സാധിക്കും. പല ആളുകൾക്കും മക്കളുടെ ഭാവിയെക്കുറിച്ച് വളരെയധികം ഒരു ആശങ്ക ഉണ്ടാവാറുണ്ട്. എൻ്റെ കുട്ടികളെവിടെ പഠിപ്പിക്കും, എൻ്റെ അടുത്തൊന്നും ഇതിൻ്റെ സാഹചര്യമില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു പീസ് റേഡിയോ വളരെ ഉപകാരപ്രദമാണ്. പീസ് റേഡിയോയിൽ പല നമ്മുടെ ഈ മദ്രസ പോലെ അതുപോലെ തന്നെ ധാരാളം ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫാമിലി ലൈവ് ടെലികീസൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ അതിലൂടെയൊക്കെ ധാരാളം വിവരങ്ങൾ നമുക്ക് പുതിയതായിക്കൊണ്ട് ലഭിക്കും. അപ്പോൾ അതിൻ്റെ മാർഗങ്ങളൊക്കെ പ്രത്യേകം സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജമീൽ ആപ്പിലെ, ജമീൽ ആപ്പിലും ഇതുപോലെ ധാരാളം അറിവുകൾ നമുക്ക് കേൾക്കാനും അത് കാണാനും അത് വായിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള ധാരാളം ഡോക്യുമെൻ്റുകളും വീഡിയോകളും ഓഡിയോകളുമായിക്കൊണ്ടെല്ലാം നമുക്കതിൽ നിന്ന് ലഭിക്കും. ഒരു മിനി എൻസൈക്ലോപീഡിയ പോലെയാണ് നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. എല്ലാവരും അതിൻ്റെ വിഷയത്തിലും നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ജമീൽ ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പ്രത്യേകം സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.

0: കോൾ വന്നിട്ടുണ്ട്.
1: ഓക്കെ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അബ്ദുള്ള.
2: അബ്ദുള്ള എന്നാണ് പേര്? ക്ലിയർ ആയിട്ട്
0: പറയാം.
2: വിളിക്കുന്നത് പറഞ്ഞുകൊടുക്കാൻ പറയണ്ടല്ലേ. അബുലഹ
3: ഇപ്പോ തമിഴ്നാട്ടിലല്ല.
2: ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. അപ്പൊ എവിടെയാണ് ശരിക്കുള്ള വീട്? കടവത്തൂരാണ് അല്ലേ. എന്താണ് തമിഴ്നാട്ടില്? ആ, വെക്കേഷൻ ആയിട്ട്. അവിടെയാണോ ഒന്ന് കറങ്ങാൻ വന്നതാണോ? ആ, ഓക്കെ ഓക്കെ. മോന്റെ പേരെന്തായിരുന്നു? സാബിത്ത് എന്നാണോ? സാബിത്ത് ട്ടോ, വലിയ പേരാണല്ലോ. സാബിത്തിന് ശേഷം വേറെ എന്തൊക്കെയോ പേര് പറഞ്ഞല്ലോ. സാബിത്ത്, വിളിച്ചിട്ടുണ്ട് മാഷാ. അപ്പോ ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയോ? സ്വഹാബ വനിതകൾ അല്ലേ. പ്രവാചക കാലഘട്ടത്തിലെ സ്വഹാബ വനിതകളെ കുറിച്ചാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ഉള്ളത്. നന്നായി പഠിച്ചിട്ടുണ്ടോ? നന്നായി പഠിച്ചിട്ടുണ്ടോ? അറിയോ വിഷയങ്ങളൊക്കെ? കുറച്ചൊക്കെ അറിയാലേ. മോൻ എത്ര ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്? അഞ്ചാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ കുറച്ചൊക്കെ അറിയുന്നുണ്ടോ? ഇനി അഞ്ചാം ക്ലാസ്സിലേക്ക്. ആ, ഓക്കെ. അനിയത്തി എത്രാം ക്ലാസ്സിലാ? അനിയത്തി എൽ കെ ജിയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ഓക്കെ. അപ്പൊ തമിഴ്നാട്ടിലാണ്. തമിഴില് ചോദ്യം ചോദിക്കട്ടെ? തമിഴില് ചോദിച്ചാൽ അറിയില്ലേ. ആ, പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കാൻ അറിയില്ലേ. അപ്പൊ മലയാളത്തിൽ തന്നെ ചോദിക്കട്ടെ. ഓക്കെ, ഞങ്ങൾ മലയാളത്തിലാണ് പേഴ്സൺ കേട്ടോ. അനിയത്തിയാണോ സംസാരിച്ചേ? ആ, ഓക്കെ ഓക്കെ. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളൂ, ശ്രദ്ധിച്ചു കേട്ടോളൂ.
0: പ്രവാചക കാലഘട്ടത്തിലെ വനിതകളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്?
2: ചോദ്യം കേട്ടോ. ആ,
0: പ്രവാചക കാലഘട്ടത്തിൽ വനിതകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ആരാണ്?
2: ഖദീജ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പെൺകുട്ടി. ആരാണത്? അബുലഹയാണോ? അബുലഹയാണോ? ആ, അബുലഹ ഒറ്റക്ക് ഉത്തരം പറഞ്ഞിട്ടല്ലോ. വേഗ ഉത്തരം പറഞ്ഞിട്ടുണ്ട് മാഷാല്ലാ. അബുലഹക്ക് ആരാണിത് പറഞ്ഞത്? ഡാഡയോ? ആരാണ്? ഇപ്പാപ്പയാണോ പറഞ്ഞത്? ഇക്കാക്കല്ലേ. ആ, ഇക്കാക്കയാണ് പറഞ്ഞിട്ടുള്ളത്. മാഷാല്ലാ, ഉത്തരം ശരിയാണ് ട്ടോ. അൽഹംദുലില്ലാ പറഞ്ഞോ. അൽഹംദുലില്ലാ പറഞ്ഞോ. അപ്പൊ വളരെ വേഗത്തിൽ ഉത്തരം പറഞ്ഞു. മിടിക്ക് കുട്ടിയാണ്. ഇനിയും ഉത്തരം ശരിയാക്കി പറഞ്ഞു ട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യമാണ്, കൂടെ ആരൊക്കെ ഉണ്ട് ടെലിക്യൂസിൽ?
3: ആ,
2: ഓ, കൊറേ ആൾക്കാരുണ്ടല്ലേ. അപ്പൊ എല്ലാവരോടും ചോദ്യം ചോദിച്ചിട്ട് എന്ത് ചെയ്യണം, ഉത്തരം ശരിക്ക് നോക്കി ആലോചിച്ച് പറയണം കേട്ടോ. ശ്രദ്ധിച്ചോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ആദ്യമായിട്ട് ഇസ്ലാമിൽ രക്തസാക്ഷിയായത് ആരാണ്? ഓപ്ഷൻ വേണോ? ഒരു ക്ലൂ തന്നാ മതിയോ? ഒരു വനിതയാണ് അവരെ കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അവരുടെ ഭർത്താവിനെയും പിന്നീട് വധിച്ചു, മകൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്തായിരുന്നു? ആ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയൂ. സുമയ്യ റളിയല്ലാഹു അൻഹ. അതാണോ ഉത്തരം പറഞ്ഞത്? മാഷാ ബാർക്കല്ലാഹു ഫീക്കും, ഉത്തരം ശരിയാണ്. അറിയാമായിരുന്നു. ഇതും ഇക്കാക്കയാണോ പറഞ്ഞത്? ഇക്കാക്കയാണോ പറഞ്ഞത് ഉത്തരം? മാഷാ ഇക്കാക്ക ഉഷാറാണല്ലേ. ഓക്കെ, അപ്പൊ നീ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഇൻഷാ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് വിന്നറാകാൻ പറ്റും. അപ്പൊ സമ്മാനം എവിടുക്ക വരിക? തമിഴ്നാട്ടിലേക്ക് വരിക, കടവത്തൂർക്ക് വരിക? ഓക്കെ ഇൻഷാ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യട്ടോ. ഉത്തരം പറയണം, ഇത് ശരിയാക്കിയാലേ സമ്മാനം വരുള്ളൂ. അപ്പൊ ശരിക്ക് പറയണം, ചോദ്യം ശ്രദ്ധിച്ച് കേട്ട് ഉത്തരം ആലോചിച്ച് പറയാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ.
0: പ്രവാചക ഭക്തിമാരിൽ ഉമ്മുൽ മസാക്കീൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രവാചക ഭക്തിമാരിൽ ഉമ്മുൽ മസാക്കീൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
2: ഓപ്ഷൻസ് വേണോ? ആലോചിച്ച് പറയാൻ പറ്റുമോ? ഒരു ക്ലൂ തരണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ആദ്യം മരണപ്പെട്ടത് ഇവരാണ്. ആദ്യമല്ല, രണ്ടാമത്തത്. രണ്ടാമതായി
3: മരണപ്പെട്ടത്
2: സൈനബ് എന്ന് പറയുന്നുണ്ടല്ലോ. അബുലഹ, ഉത്തരം ഉറപ്പിച്ചിട്ടുണ്ടോ? സൈനബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം എന്താണ് ഉത്തരം?
0: ഉത്തരം ശരിയാണ്. മാഷാല്ലാ
2: മാഷാല്ലാ, ഉത്തരം ശരിയാണ്. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് വിന്നർ ആകുകയാണോ അതോ മുമ്പ് വിന്നർ ആയിട്ടുണ്ടോ? മുമ്പ് വിന്നർ ആയിട്ടുണ്ട്, ഇന്ന് വീണ്ടും വിന്നർ ആകാൻ സാധിച്ചിട്ടുണ്ട്. മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്. എന്താ മോള് പറഞ്ഞേ, കേട്ടില്ല? ഇക്കാക്ക വിന്നർ ആയിട്ടുണ്ടല്ലേ. മാഷാല്ലാ, ഇന്ന് മോളാണ് വിന്നർ ആയിട്ടുള്ളത് കേട്ടോ. ഇന്ന് മോളാ വിന്നർ ആയത്. ഇന്ന് അബുലഹ കുട്ടിയാണ് ഇന്ന് വിന്നർ
3: ആയിട്ടുള്ളത്.
2: അൽഹംദുലില്ലാ. മോള് പാട്ട് പാടോ? ആ മോള് പാട്ട് പാടോ? അല്ലാ, ഇങ്ങനത്തെ കുട്ടികളാ വേണ്ടേ, നമുക്ക് വേഗം പാട്ട് പാടി. നമുക്ക് സമയമില്ല, വേഗം പാടിക്കോട്ടോ. മോള് ഒരു പാട്ട് പാട്. ഏത് പാട്ടാ പാടുന്നത്? നല്ലോണം പാടുന്നുണ്ട്. മോള് നന്നായിട്ട് പാടുന്നുണ്ടല്ലേ.
0: അതെ,
2: നല്ലായിട്ട് പാടുന്നുണ്ട്. അപ്പൊ നല്ല കുട്ടിയാണ് കേട്ടോ. ഇൻഷാല്ലാ അബുല കുട്ടി നല്ല കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കണം. ഇനിയും നന്നായിട്ട് പാട്ടൊക്കെ പാടണം കേട്ടോ. ഇൻഷാല്ലാ, ഇനി ബീസ് റേഡിയോയിലേക്ക് വിളിക്കൂലേ. ഇൻഷാല്ലാ, ഇനിയും വിളിക്കണം. ഇനി മറ്റൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പൊ ഇന്ന് തമിഴ്നാട് നിന്നാണ്, കേരളത്തിന്റെ പുറത്തുനിന്നാണ് അല്ലേ? ആ, ഒരു കടവത്തൂരുള്ള ആളുകളാണ്, പക്ഷെ ഇന്ന് തമിഴ്നാട്ടിലാണ് അവിടുന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും ആദ്യത്തെ ടീമിന് വിന്നറാകാൻ സാധിച്ചിട്ടുണ്ട്. ഒരു അല്പം ആലോചിച്ച് പറയേണ്ട ഉത്തരങ്ങളാണ് എങ്കിലും അത് അവർ നന്നായിക്കൊണ്ട് ആ ഫാമിലി ആയിക്കൊണ്ട് അവർക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മോളും നന്നായിട്ട് അവതരിപ്പിച്ചു അല്ലേ. പാട്ടാണെങ്കിലും സംസാരിക്കാൻ ഭയങ്കര ഇക്കാക്കാനൊന്ന് വേടിക്കുന്നുണ്ട്. ഏ ഇക്കാക്ക ഞാൻ പറയാന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, മാഷാല്ലാ, ബർക്കല്ലാഹു ഫീഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ആ പ്രവാചക കാലഘട്ടത്തിലെ വനിതകളുമായി ബന്ധപ്പെട്ടൊരു മൂന്ന് ചോദ്യമാണ് നമ്മൾ ഈ ഒരു ആദ്യത്തെ ഫാമിലിയോട് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം നമുക്കറിയാം, ആദ്യമായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഒന്നാമതായിക്കൊണ്ട് രക്തസാക്ഷിയായ ഇസ്ലാമിന് വേണ്ടി ഷഹീദായത് സുമയ്യ റളിയല്ലാഹു അൻഹ ആയിരുന്നു അല്ലേ. സുമയ്യ റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് അടുത്തൊരു ഫാമിലി എത്തിയിട്ട് നമുക്ക് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയൂ, എന്തായിരുന്നു പേര്? റൈഹാന എന്നാണോ റൈഹാൻ എന്നാണോ? റൈഹാന അല്ലേ. ആ ഓക്കെ, നല്ല പേരാണ് കേട്ടോ റൈഹാന. എവിടെ നിന്നാ വിളിക്കുന്നത്? പരപ്പനങ്ങാടിയിൽ നിന്നാണ് അല്ലേ. പരപ്പനങ്ങാടിയിൽ എത്രാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? ഇനി അഞ്ചാം ക്ലാസ്സിലേക്ക്. സ്കൂളിലോ മദ്രസയിലോ? സ്കൂളിൽ. ഇനി അഞ്ചാം ക്ലാസ്സിലേക്കാണ്. മദ്രസയിലോ? ആ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ടല്ലേ. ഓക്കെ, മാഷാല്ലാ, ബാർക്കല്ലാഹു ഫീക്കും. അപ്പോൾ മോള് ആദ്യമായിട്ട് വിളിക്കാണോ? ആദ്യമായിട്ട് വിളിക്കല്ലേ, മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? ഇന്നത്തെ വിഷയം പ്രവാചക കാലഘട്ടത്തിലെ സ്വഹാബ വനിതകൾ കേട്ടോ. അന്നത്തെ വനിതകളെ കുറിച്ചാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, ഉത്തരം പറയാൻ സാധിക്കോ? ഇൻഷാല്ലാ, ഒരു ഉറപ്പുണ്ട് അല്ലേ. ഓക്കെ, ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിക്കാണ്, ഒന്നാമത്തെ ചോദ്യം ചോദിക്കാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഓക്കെ,
0: ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ്?

0: ശരിയാണ്.
1: മാഷാ അല്ലാ.
0: മാഷാല്ലാ, ബർക്കല്ലാ ഫീക്കും. അറിയാമായിരുന്നോ? അറിയാമായിരുന്നു അല്ലേ? ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ചോദിച്ചത്. അങ്ങനെയാണോ? ഓക്കെ, എങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുത്തിരുന്ന ഒരു സ്വഹാബ വനിതണ്ട്. അവരത് ആ ഭക്ഷണം സാധനങ്ങളൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം അരപ്പട്ട പകുത്തുകൊണ്ട് എന്ത് ചെയ്തു, അത് രണ്ടാക്കിയിട്ട് അതൊന്ന് കെട്ടുകയും മറ്റൊന്ന് ഉപയോഗിക്കുകയും ചെയ്ത ഒരു സ്വഹാബ വനിതയുണ്ട്. അവരെ അറിയപ്പെടുന്ന പേരാണ് ദാത്തുൻ നിതാഖൈൻ. ദാത്തുൻ നിതാഖൈൻ എന്നായിരുന്നു അവരെ അറിയപ്പെട്ടിരുന്നത്. ആ സ്വഹാബ വനിതയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം. രണ്ട് അരക്കച്ചയുള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഓപ്ഷന് ശ്രദ്ധിച്ചോ. ഓപ്ഷൻ എ, അസ്മ റളിയല്ലാഹു അൻഹ. ഓപ്ഷൻ ബി, ആയിഷ റളിയല്ലാഹു അൻഹ. ഓപ്ഷൻ സി, ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരത്തിൽ ഭക്ഷണമൊക്കെ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സ്വന്തം അരക്കച്ച, അരയിൽ കിട്ടുന്ന ഈ അരക്കച്ച അത് പകുത്ത് നൽകിയിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേര് നൽകിയതാണ് ദാത്തുൻ നിതാഖൈൻ, രണ്ട് അരക്കച്ചയുള്ളവർ എന്ന് പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ആ ഒരു സ്വഹാബ വനിതയുടെ പേരെന്താണ്? ഇതവരെ വിളിച്ചിരുന്ന പേരാണ്. അവരുടെ ശരിയായ പേര് എന്താണ്? ഓപ്ഷൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. അസ്മ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. മോളുടെ കൂടെ ആരൊക്കെ ഉണ്ട്? ഉമ്മയുണ്ടല്ലേ. ഉമ്മയോട് ചോദിക്കാം, ഉമ്മയോട് ചോദിച്ചിട്ട് ശരിയായി ആലോചിച്ച് ഉത്തരം പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഒരു സ്വഹാബ വനിതയുടെ പേരാണ് ദാത്തുൻ നിതാഖൈൻ, രണ്ട് അരക്കച്ചയുള്ളവർ എന്ന് അവരെ അറിയപ്പെട്ടിരുന്നൊരു പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഹിജറ പോയ സന്ദർഭത്തിൽ അവർക്ക് ഭക്ഷണമൊക്കെ നൽകാൻ വേണ്ടി അവരുടെ പുറകെ ചെന്നിട്ട് അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു സ്വഹാബ വനിതയാണ്. അവരുടെ പേര് എന്താണ്, അവരുടെ യഥാർത്ഥ പേരെന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കി പറഞ്ഞോളൂ. ഓപ്ഷൻസ് ഒന്ന്, അസ്മ റളിയല്ലാഹു അൻഹ. ഓപ്ഷൻ ബി, ആയിഷ റളിയല്ലാഹു അൻഹ. ഓപ്ഷൻ സി, ഫാത്തിമ റളിയല്ലാഹു അൻഹ. അസ്മ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്കടിച്ചതാണോ അതോ ഉത്തരം ശരിയായി പറഞ്ഞതാണോ? ഉറപ്പിച്ചിട്ടുണ്ടോ? അസ്മ റളിയല്ലാഹു അൻഹ ഉറപ്പിക്കട്ടെ. ഓക്കെ, ഉറപ്പിക്കുകയാണേ. ഓക്കെ, ഉത്തരം മുസ്ലിഹിന് ഞങ്ങൾ കൈമാറുകയാണ്. മുസ്ലിഹിനോട് ചോദിക്കാം, മുസ്ലിഹ് ഉത്തരം ശരിയാണോ എന്ന് പറയാൻ നോക്കാം നമുക്ക്.
1: ഉത്തരം ശരിയാണ്, മാഷാ അല്ലാ.
0: ഉത്തരം ശരിയാണ്, അൽഹംദുലില്ലാ. ഇത് തെറ്റൊന്ന് കരുതിയോ? ഇല്ല, ഉറപ്പുണ്ടായിരുന്നു അല്ലേ. പക്ഷെ പറയാൻ കുറച്ച് താമസം എടുത്തല്ലോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ആ ക്വസ്റ്റ്യന് മനസ്സിലാകാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. വളരെ നന്നായി ഉത്തരം ആലോചിച്ച് പറയണം, എങ്കിലേ നമുക്ക് വിന്നറാകാൻ സാധിക്കുള്ളൂ. ശ്രദ്ധിച്ച് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിമാരിൽ, മക്കളിൽ ഏറ്റവും ഇളയ പുത്രി ആരാണ്, ഏറ്റവും ചെറിയ മകൾ ആരാണ്, അതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ ഏറ്റവും ഇളയ പുത്രി മകൾ ആരാണ് എന്നാണ് ചോദ്യം.
2: ഫാത്തിമ.
0: ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. വേറെ മക്കൾ ആരെങ്കിലും അറിയോ?

0: വേറെ മക്കളെ അറിയോ, പേരറിയോ? കുറച്ചൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ഫാത്തിമ എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉത്തരം ചെക്ക് ചെയ്യാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നുള്ളത് ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാക്കിയോ? ആ, അപ്പോൾ ഇന്നത്തെ വിന്നറാകാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഇനി പരപ്പനങ്ങാടിക്ക് ഒരു സമ്മാനമുണ്ട്. ഓക്കെ, ആ ഇൻഷാല്ലാ. അപ്പോൾ ഇനി വീണ്ടും പീസ് റേഡിയോയിലേക്ക് വിളിക്കണം. ഇനിയും പുതിയ വിഷയങ്ങൾ കൂടുതൽ പഠിക്കണം. പഠിച്ച് പീസ് റേഡിയോയിലെ ഫാമിലി ലൈവ് ടെലിക്വിസിൽ പങ്കെടുക്കണം. മറ്റുള്ള ആളുകളൊക്കെ അറിയിക്കണം, ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി അറിയിക്കണം കേട്ടോ. ഓക്കെ ഇൻഷാല്ലാ. ഇനി മറ്റൊരു ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ റയ്ഹാനയാണ് വിളിച്ചിട്ടുള്ളത്, പരപ്പനങ്ങാടിയിൽ. അഞ്ചാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്. കുറച്ചൊക്കെ അറിയാം അല്ലേ. ആലോചിച്ചിട്ടാണ് പറയുന്നത്, കുറേ അത്യാവശ്യം ഇങ്ങനെ ആലോചിച്ച് പഠിച്ചിട്ടാണ് ഉത്തരം പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വനിത ആര് എന്നാണ് ഒന്നാമത് നമ്മൾ ചോദിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ, അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഉറപ്പിച്ചിട്ടാണ് അവർ എന്തായാലും ഓപ്ഷൻ കേട്ടപ്പോൾ വേഗത്തിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദാത്തു നിതാഖൈൻ. ആ ഒരു ചോദ്യം അവർ ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് തോന്നുന്നു. ഏതായാലും അവർക്ക് പുതിയതായിട്ട് അത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ദാത്തു നിതാഖൈൻ എന്ന് രണ്ട് അരക്കച്ചയുള്ളവർ അല്ലേ, ആ പേരിൽ അറിയപ്പെട്ട സ്വഹാബ വനിത അസ്മ റളിയല്ലാഹു അൻഹ. അസ്മ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് അല്ലേ. അസ്മ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഹിജ്റ വേളയിൽ അവരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകൾ അത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫഹ്മി ഫറാസ്.
1: ആരാണ്?
0: ഫഹ്മി ഫറാസ് അല്ലേ. ഫഹ്മി ഫറാസ് എവിടെയാണ് വീട്?
2: പാലക്കാട്
0: ഒലവക്കോട് അല്ലേ. ഒലവക്കോട് എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ല അല്ലേ. പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയുടെ പ്രത്യേകത എന്തെങ്കിലും അറിയോ? എന്താണ് നിങ്ങളെ ജില്ലയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല ചൂടുള്ള ജില്ലയാണ് അല്ലേ. ആ, മഴ പെയ്തപ്പോ നല്ല ആശ്വാസം ഉണ്ടോ? ആ, ഒലവക്കോട് നല്ല പ്രകൃതി രമണീയമായ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. നല്ല പാടങ്ങളും അതുപോലെ നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടോ അവിടെ? വെള്ളച്ചാട്ടങ്ങളില്ല അല്ലേ. നല്ല നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട് അവിടെ അല്ലേ. കുറച്ച് അപ്പുറത്തുണ്ട് അല്ലേ. ഓ ഓക്കെ ഓക്കെ. സ്വന്തം നാട്ടിലുണ്ട് അല്ലേ. ഉണ്ട്. ഒലവക്കോട്, പാലക്കാട് ഒലവക്കോട് നിന്നാണ് നമ്മളെ ഫഹ്മി ഫറാസ് വിളിക്കുന്നത്. ഫഹ്മി, ഫഹ്മി എത്രാം ക്ലാസ്സിലാണ്? ഇനി നാലാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോ ഫഹ്മിയുടെ കൂടെ ഇന്ന് നമ്മുടെ ഫാമിലി ലൈവ് ടെലികിസിൽ പങ്കെടുക്കാൻ ആരൊക്കെയുണ്ട്? ഉമ്മ മാത്രമേ ഉള്ളോ? ഹലോ, കേൾക്കാനല്ലേ. ആ, ഉമ്മ മാത്രമേ ഉള്ളോ? ആ, ഉമ്മയും വല്യമ്മയും ഉണ്ട്, അതുപോലെ തന്നെ അനിയത്തിയും ഉണ്ട് അല്ലേ. അനിയത്തി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ചെറിയ കുട്ടിയാണോ? രണ്ടു വയസ്സായിട്ടുള്ളൂ അല്ലേ. ആ മാഷാല്ലാ ബാറക്കല്ലാ. അപ്പൊ ഏതായാലും ഇന്നത്തെ വിഷയം അറിയോ? എന്തായിരുന്നു ഇന്നത്തെ വിഷയം? ആ, പ്രവാചക കാലഘട്ടത്തിലെ സ്വഹാബ വനിതകൾ ഉണ്ടോ. അപ്പോ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഓക്കെ, ചോദ്യം ചോദിക്കാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ.
1: ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രവാചകന്റെ അമ്മായി ആരാണ്?
2: ഓപ്ഷൻ ഉണ്ടോ?
0: ഓപ്ഷൻ എന്താ പറഞ്ഞ ഉത്തരം പറഞ്ഞല്ലോ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി ശ്രദ്ധിച്ചോ. ഖൈബർ യുദ്ധം കേട്ടിക്കണോ? ഖൈബർ യുദ്ധം. ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രവാചകന്റെ അമ്മായിയുടെ പേര്, പിതാവിന്റെ സഹോദരിയുടെ പേര്. ഓപ്ഷൻസ് പറയാം അല്ലേ? നമുക്ക് മുസ്ലിം കൊടുക്കണ്ടേ? ഓപ്ഷൻസ് കൊടുക്കാം. ഓപ്ഷൻ എ സൊഫിയ, ഓപ്ഷൻ ബി ആതിക, ഓപ്ഷൻ സി അർവ. ഓപ്ഷൻ ബി ആതികയാണോ പറഞ്ഞത്? അറിയോ? ഉറപ്പിച്ചതാണോ പറയുന്നത്? നന്നായി ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ഉത്തരം തെറ്റിയാൽ ഇപ്പൊ തന്നെ ഇവിടെ അവസാനിക്കും, പിന്നെ വിന്നർ ആകാൻ പറ്റൂല. ശ്രദ്ധിച്ച് ഉത്തരം പറയണം.
2: ഓപ്ഷൻ സി.
0: ഓപ്ഷൻ സി അറുവ എന്നാണോ ഉത്തരം? അതെ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദ്യം ഒന്നും കൂടി വായിക്കാം, ഓപ്ഷൻസ് ഒന്ന് വായിക്കാം, എന്നിട്ട് ഒന്നുകൂടി ലാസ്റ്റ് പറയാം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോ. ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രവാചകന്റെ അമ്മായി. ഓപ്ഷൻസ് ശ്രദ്ധിച്ചോ. മുസ്ലിഹ് ശ്രദ്ധിച്ച് വായിക്കുന്നുണ്ട്, അത് നേരെ കേൾക്കണം കേട്ടോ. ഓക്കെ, മുസ്ലിഹ് ഒന്ന് ഓപ്ഷൻസ് പറഞ്ഞു കൊടുത്തരു.
1: സൊഫിയ, ഓപ്ഷൻ ബി ആതിക, ഓപ്ഷൻ സി അർവ.
0: ഫഹ്മി കേട്ടോ. ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രവാചകന്റെ അമ്മായി, പിതാവിന്റെ സഹോദരി ആരാണ് എന്നാണ് ചോദ്യം. സൊഫിയ സൊഫിയ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ആതിക, അർവ. സഫിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് ഓപ്ഷനും പറഞ്ഞു അല്ലേ? ഇനി ഏതാച്ചാ ഉറപ്പിച്ചോളൂ. മൂന്ന് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഏതാ ഉറപ്പിക്കുന്നത്? ഇനി ലാസ്റ്റ് പറയുന്ന ഉത്തരം ഇപ്പോൾ ഉറപ്പിക്കും, ഇനി മാറ്റി പറയാൻ പറ്റില്ല. ഓപ്ഷൻ എ. ഓപ്ഷൻ സി അറുവ ഉറപ്പിച്ചോ. ഓക്കെ, ഓപ്ഷൻ സി അറുവ ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം, മുസ്ലിഹെ എന്താണ് ഉത്തരം?
1: ഓപ്ഷൻ എ സൊഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ.
0: ഓപ്ഷൻ എ സൊഫിയ ആണ് ശരിയായ ഉത്തരം. മോനെ ഉത്തരം തെറ്റിയിട്ടുണ്ട്, പ്രശ്നമില്ല. ചെന്ന് പുതിയൊരു വിവരം കിട്ടിയില്ലേ? പുതിയൊരു കാര്യം പഠിക്കാൻ പറ്റിയില്ലേ? കേട്ടോ മോനെ, പ്രശ്നമില്ല. ഇനി എന്തു ചെയ്യാം, ഇനിയും മറ്റൊരു ദിവസം ഇനി വീണ്ടും വിളിക്കാം, പുതിയ കാര്യങ്ങൾ വീണ്ടും പഠിക്കാം. അപ്പം ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രവാചകന്റെ അമ്മായി സൊഫിയയാണ് കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. ഇനി മറ്റൊരു ദിവസം വീണ്ടും വിളിക്കണം കേട്ടോ. ഇനി വീണ്ടും ഒരു ദിവസം ഇനി വിന്നർ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഒരു കുറച്ചൊരു ടൈറ്റായി അല്ലേ?
1: അതെ.
0: അപ്പോൾ ഏതായാലും അവനിനി പഠിച്ചിനി അടുത്തതിൽ പങ്കെടുക്കാമെന്ന് വാക്കുന്നിട്ടുണ്ട് അല്ലേ?
1: ഇൻഷാല്ലാ.
0: അപ്പോൾ ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രവാചകന്റെ അമ്മായി, പിതാവിന്റെ സഹോദരി, അത് സൊഫിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലി ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് അസ്മിൽ. എവിടെ നിന്നാ വിളിക്കുന്നത്? ചുങ്കത്ത് നിന്നാണ് അല്ലേ? ഫറോക്ക് ചുങ്കത്ത് നിന്നാ വിളിക്കുന്നത്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ആറാം ക്ലാസ്സിലേക്ക് എത്തില്ലേ? സ്കൂളിലും മദ്രസിലൊക്കെ ആറാം ക്ലാസ്സിലാണല്ലേ? ഓക്കെ, മാഷാല്ലാ. അപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ട്. ആദ്യമായിട്ടാണോ റേഡിയോയിലേക്ക് വിളിക്കുന്നത്? മുമ്പും വിളിച്ചിട്ടുണ്ട്, അപ്പൊ നല്ലൊരു പരിചയമുണ്ട്. റേഡിയോയിലേക്ക് വിളിച്ച് ധാരാളം പരിചയമുള്ള കുട്ടിയാണ്. അപ്പോ ഇന്നത്തെ വിഷയം നമ്മുടെ പ്രവാചക കാലഘട്ടത്തിലെ സ്വഹാബ വനിതകളെ കുറിച്ചാണ്. മോനി, അവരെ കുറിച്ചൊക്കെ അറിയോ? കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രവാചകന്റെ ഭാര്യമാരെ കുറിച്ച്, അതുപോലെ മക്കളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, നബ്സല്ലാ ഉസമന്റെ ചരിത്രമൊക്കെ പഠിച്ചിട്ടുണ്ടോ? എവിടെയാണ് ജീവിച്ചത്, ആരാണ് വളർത്തിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഏകദേശമൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമ്മയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാ വളർത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളം ആളുകൾ വളർത്തിയിട്ടുണ്ടല്ലേ. ആമിന ബീവി വളരെ കുറച്ച് ചെറിയ കാലം മാത്രമേ വളർത്തിയിട്ടുള്ളൂ. അതിനുശേഷം പിന്നീട് ചെറുപ്പത്തിൽ വളർത്തിയത് ഏകദേശം ഒരു വളർത്തുമ്മയാണ് വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വളർത്തുമ്മയായ ഉമ്മു ഐമൻ എന്ന പേരിൽ അറിയപ്പെട്ട അവരുടെ യഥാർത്ഥ പേരെന്താണ്? ഉമ്മു ഐമൻ എന്നുള്ളത് അവരുടെ വിളിപ്പേരാണ്. അപ്പോൾ വളർത്തുമ്മയായ ഉമ്മു ഐമൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമ്മയായ ഉമ്മു ഐമൻ, ഉമ്മു ഐമൻ എന്നുള്ളത് അവരുടെ വിളിപ്പേരാണ്, അവരുടെ ശരിയായ പേര് എന്താണ്? മുസ്ലിംക്ക് ഓപ്ഷൻസ് കൊടുക്കണോ? ഓപ്ഷൻസ് കൊടുക്കല്ലേ. ആ, ഒരു മൂന്ന് ഓപ്ഷൻസ് തരാം, ശ്രദ്ധിച്ച് കേട്ടോ.
1: ഓപ്ഷൻ എ ബറക്ക, ഓപ്ഷൻ ബി ഹലീമ, ഓപ്ഷൻ സി സുവൈബ.
0: ഓപ്ഷൻ എ ബറക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. മുസ്ലിം, ഉത്തരം ശരിയാണോ?
1: ഉത്തരം ശരിയാണ്, മാഷാല്ലാ.
0: ഉത്തരം ശരിയാണ്, അൽഹംദുലില്ല. ഉത്തരം അറിയാമായിരുന്നോ? ഓപ്ഷൻ കേട്ടപ്പോൾ തന്നെ ഉത്തരം പറഞ്ഞല്ലോ. കേട്ട് പരിചയമുണ്ട് അല്ലേ. ഓക്കെ, മാഷാല്ലാ, ബറക്കല്ലാ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളൂ.
1: പ്രവാചകന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ ഭർത്താവിന്റെ പേര് എന്താണ്?
0: ഓപ്ഷൻ ഇല്ലാതെ തന്നെ ഉത്തരം പറഞ്ഞല്ലോ, അറിയാമായിരുന്നോ? അലി റളിയല്ലാഹു അൻഹു എന്ന ഉത്തരം ശരിയാണ്. അൽഹംദുലില്ല. അപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അത് വളരെ വേഗത്തിൽ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മകളാണ് റുഖിയ റളിയല്ലാഹു അൻഹു. കേട്ടിട്ടുണ്ടോ റുഖിയ റളിയല്ലാഹു അൻഹ? അവരെ വിവാഹം ചെയ്തത് ആരാണ്? ആരായിരുന്നു അവരെ വിവാഹം ചെയ്തത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതും വളരെ വേഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉറപ്പാണോ അത്? എന്താണ് ഇത്ര ഉറപ്പ്? അതൊക്കെ നന്നായി പഠിച്ചതാണോ? അത്ര ഉറപ്പോടെയാണ് പറയുന്നത്. നമുക്ക് മുസ്ലിനോട് ചോദിക്കാം, മുസ്ലി പറഞ്ഞാലേ നമ്മൾ ഇവിടെ ഉറപ്പിക്കുള്ളൂ. മുസ്ലി, എന്താണ് ഉത്തരം?
1: ഉത്തരം അതന്നെ, ശരിയാണ്.
0: ശരിയാണ് എന്നാണ് പറയുന്നത്. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുഖിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന ഉത്തരം. അത് ശരിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മറ്റൊരു വിന്നറാകാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ അടുത്തൊരു വിന്നറാകാൻ സാധിച്ചിരിക്കുകയാണ് നമ്മുടെ ഫറോക്ക് ചുങ്കത്തിൽ നിന്ന് അശ്മിലല്ലേ.
1: അതെ,
0: അശ്മിലെ. അപ്പോൾ ഇനിയും വിളിക്കണം. ഇനി മറ്റൊരു വിഷയമായിട്ട് വീണ്ടും പീസ് റേഡിയോയിലേക്ക് വിളിക്കണം. കൂട്ടുകാരൊക്കെ അറിയിക്കണം, ഞാൻ പീസ് റേഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ട്, എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്, വിന്നറാകാൻ സാധിച്ചു എന്നൊക്കെ എല്ലാവരും അറിയിക്കണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ, മറ്റൊരു ദിവസം വീണ്ടും കാണാം. എന്താ പറഞ്ഞത്? ഇൻഷാല്ലാ, ഇനിയും മറ്റൊരു ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പൊ ഫറോക്ക് എന്നുള്ള ഒരു ടീമിലെ, അപ്പൊ കോഴിക്കോട് ജില്ലക്ക് ഇപ്പൊ ഒരു വിന്നറാകാൻ സാധിച്ചല്ലേ. ഫസ്റ്റ് എവിടെ നിന്ന്? ഫസ്റ്റത്തെ ആള് തമിഴ്നാട്ടിൽ നിന്ന് ഒരാള് വിന്നറാകാൻ സാധിച്ചല്ലേ. തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്നു അവര്. ശരിക്ക് മറ്റേ കടവത്തൂരാണ് ആൾക്കാർ, കടവത്തൂർ. അവിടുന്ന് വിന്നറാകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഫഹ്മി ഫറാസിനോ, ഫഹ്മി ഫറാസ് ഒന്ന് തെറ്റില്ലേ. ആ, ഇൻഷാല്ലാ അവന് അടുത്ത ടീമിൽ റെഡിയാകും. ഇൻഷാല്ലാ അടുത്തൊരു കളർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയൂ. ലിൻവ. എന്തായിരുന്നു സ്പെല്ലിംഗ് ഒന്ന് പറയോ? MINVA. മിൻവ അല്ലേ? ഇതുവരെ കേൾക്കാത്തൊരു പേരാണല്ലോ. എന്താണ് മിൻവ എന്നുള്ള അതിന്റെ അർത്ഥം അറിയോ? പ്രകാശിക്കുന്നവൻ എന്നാണ്. ഇപ്പൊ പ്രകാശിക്കാറുണ്ട് എപ്പോഴും. മശാല വർക്കുള്ള നല്ല പേരാണ് കേട്ടോ മിൻവ. കേൾക്കാത്തൊരു പേരാണ്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് മോള്?
2: 9-ൽ.
0: 9-ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടല്ലേ. ഓക്കെ, എവിടെയായിരുന്നു സ്ഥലം?
2: കിണവക്കൽ.
0: കിണവക്കൽ. കിണവക്കൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കിണവക്കലാണല്ലേ. ഓക്കെ, കണ്ണൂർ ജില്ലയിലെ കിണവക്കലിൽ നിന്നും മിൻവയാണ് വിളിക്കുന്നത്. 9-ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വിഷയം നമ്മുടെ സ്വഹാബ വനിതകളെ കുറിച്ചാണ്. നന്നായി അറിയോ?
2: ഇല്ല.
0: ഏകദേശമൊക്കെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അല്ലേ. നിബ്സാസ്മന്റെ ചരിത്രമൊക്കെ പഠിച്ചപ്പോൾ അതിൽ നമുക്ക് കേട്ട് പരിചയമുള്ള ചില ആളുകൾ ഉണ്ടാവും. ഏതായാലും ചോദ്യങ്ങൾ ചോദിക്കട്ടെ അല്ലേ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സലാം അറിയിച്ച പത്നി ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അള്ളാഹുവിൻ്റെ സലാം, അള്ളാഹു താങ്കൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കപ്പെട്ട ഒരു പ്രവാചക പത്നിയുണ്ട്, അവരുടെ പേരെന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹക്ക് അങ്ങനെ സലാം കിട്ടിയിട്ടുണ്ട് എന്നാണ് മിൻവ പറയുന്നത്. സ്ലിഹേ, നമുക്ക് ഇപ്പൊ തന്നെ അത് ലോക്ക്
2: ചെയ്യാം.
0: ഓപ്ഷൻസ് നമുക്ക് നൽകണോ?
3: ആണോ, സിമ്പിൾ.
0: വളരെ നമുക്ക് നന്നായി ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ആലോചിക്കാം. ഒന്നുകൂടി ഒക്കെ ആലോചിച്ച് നോക്ക്. കൂടെ ആരൊക്കെ ഉണ്ട്?
2: ഉമ്മ.
0: ഉമ്മയുണ്ട്. ഉമ്മയോടെ ഒക്കെ ചോദിച്ചു നോക്കൂ കേട്ടോ. ഖദീജ റളിയല്ലാഹു അൻഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഉറപ്പിക്കാവോ? ഖദീജ റളിയല്ലാഹു അൻഹ എന്നുള്ള ഉത്തരം നമുക്ക് മുസ്ലിഹെ എന്താണ് ഉത്തരം?
3: ഉത്തരം ശരിയാണ്. മാഷാല്ലാ,
0: ഉത്തരം ശരിയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ കേട്ടോ. അത് മാറിപ്പോയതായിരിക്കും അല്ലേ, പെട്ടെന്ന് വന്നപ്പോ ആയിഷ എന്ന് വന്നു പോയതായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഉത്തരം ശരിയായിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഒരു കടമ്പ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെയും കൂടി കഴിഞ്ഞാലേ നമുക്ക് വിന്നറാകാനുള്ള ചോദ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളൂ രണ്ടാമത്തെ ചോദ്യം.
3: അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രയായ പ്രവാചക പത്നി ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ. ഉത്തരം ശരിയാണോ? ഉറപ്പിച്ചോ.
0: എന്തോ ഒരു സംശയമുള്ള പോലെ ഉറപ്പിച്ച് പറയണം. ഉഷാറിൽ പറയേ, ശരിയാണോ? ഉറപ്പാണ് പറഞ്ഞു. ഇപ്പോൾ നല്ല ഒരു ഉഷാറുണ്ട്. അപ്പോൾ ഉത്തരം ശരിയാണ്, നമുക്ക് ചെക്ക് ചെയ്യാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ പ്രവാചകൻ്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ശരിയാണ് ഉത്തരം.
2: അൽഹംദുലില്ല.
0: ഓക്കെ, അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. അവസാനത്തെ ചോദ്യമാണ്, പ്രവാചക പത്നിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് ഉത്തരം പറയണം. ആദ്യം പറയുന്ന ഉത്തരം അതിന് മാറ്റി പറയാൻ പറ്റൂല. ഇനി അധികം സമയം ഉണ്ടാവില്ല കേട്ടോ, വേഗം പറയണം. എപ്പോഴും ഇതുമായി നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്, എങ്കിലും ആലോചിച്ച് പറയാം കേട്ടോ. കുറെ ചാൻസ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ജൂതഗോത്രത്തിൻ്റെ ഒരു തലവനുണ്ടായിരുന്നു. ആ തലവൻ്റെ മകളായിരുന്നെങ്കിലും പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ പത്നിയായി മാറിയ ആ ഒരു വനിത ആരാണ്? നമ്മുടെ ഉമ്മ.
2: ഓപ്ഷൻസ് ഉണ്ടാവുക?
0: ഓപ്ഷൻസ് നൽകാം. ഓപ്ഷൻസ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് പറഞ്ഞോളി. നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഓപ്ഷൻസ് തരാം. ജൂതഗോത്രത്തിൻ്റെ തലവൻ അവരുടെ മകളെ പിന്നീട് ഇസ്ലാം സ്വീകരിച്ച വിവാഹം ചെയ്തു. ആരായിരുന്നു? ഓപ്ഷൻ കിട്ടിയാൽ ചിലപ്പോ ഉത്തരം പറയില്ലേ. ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ നൽകാം, ഒരു മൂന്ന് ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ സൊഫിയ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ബി ജുവൈരിയ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ സി റൈഹാന. ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ സൊഫിയ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ബി ജുവൈരിയ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ സി റൈഹാന. ജുവൈരിയ എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ഉത്തരം പറഞ്ഞാൽ പിന്നെ മാറ്റി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ഓക്കെ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുസ്ലിഹിനോട് ചോദിക്കാം, മുസ്ലിഹാണ് നമുക്ക് ലോക്ക് ചെയ്യുന്ന ആള്. ഓക്കെ മുസ്ലിഹ് എന്താണ് ഉത്തരം?
3: ഉത്തരം
0: സൊഫിയ റളിയല്ലാഹു അൻഹയാണ് ഉത്തരം. ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്, പക്ഷെ വിഷമിക്കണ്ട. ഏതായാലും നമുക്കൊരു പുതിയ വിവരം കിട്ടിയില്ലേ, പഠിക്കാൻ പറ്റിയില്ലേ? ആ സൊഫിയ റളിയല്ലാഹു അൻഹ നബിസല്ലാ അലൈഹി സ്വലമക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്ന അവരുടെ ജൂതഗോത്രത്തിൻ്റെ തലവനായിരുന്ന ആ ഒരു തലവൻ്റെ മകളായിരുന്നു. അവർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും അവരെ നബിസല്ലാഹു അലൈഹി സ്വലം വിവാഹം ചെയ്യുകയും ഉണ്ടായി. അവരാണ് സൊഫിയ റളിയല്ലാഹു അൻഹയാണ് കേട്ടോ ഉത്തരം. ഓക്കെ അപ്പോൾ ഒരു പുതിയ വിവരം കിട്ടിയിട്ടുണ്ട്, ഏതായാലും ഒന്ന് വിഷമിക്കണ്ട. ഇനിയും അവസരങ്ങളുണ്ട് പുതിയ വിഷയങ്ങളുമായി പീസ് റേഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഇനിയും ധാരാളം ദിവസങ്ങളുണ്ട്. ഇനി വീണ്ടും വിളിക്കാം, മറ്റൊരു ദിവസത്തിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ശരിയായി ഉത്തരം പറഞ്ഞു, മൂന്നാമത്തെ ചോദ്യങ്ങൾ അല്ലേ? ആ അത് ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഒരു രണ്ടാമത്തെ ഫാമിലിക്കാണെന്ന് ഇത് മിസ്സാകുന്നത് അല്ലേ?
3: അതെ,
0: സമ്മാനം മിസ്സാകുന്നു. പക്ഷേ മൂന്ന് ഫാമിലികൾ വിന്നറായിട്ടുണ്ട്, മൂന്ന് ഫാമിലികൾ ഇന്ന് വിന്നറായിട്ടുണ്ട്. അവർക്ക് നന്നായി, എല്ലാവരും നന്നായി പഠിച്ചിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ചില വിഷയങ്ങൾ എന്ത് ചെയ്യുന്നത്, എത്ര പഠിച്ചാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ അതാണോ ഇതാണോ അവസാനം തെറ്റണം അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഒക്കെ പരീക്ഷയൊക്കെ ഉണ്ടാവില്ലേ? നമുക്ക് അറിയണ ഇക്കാരം, ഓപ്ഷൻ തരുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും, അതാണോ ഇതാണോ സംശയമാണ്. അപ്പോൾ അതേപോലെ തെറ്റിയതാണ് ചില ആൾക്കൊക്കെ, അതൊന്നും വിഷയമല്ല. നമുക്ക് ഏതായാലും അടുത്തൊരു കോളർ ലൈനിലുണ്ട്, നമുക്ക് ആരാന്ന് നോക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വഅലൈക്കും സലാം.
3: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മിസ് അബ. മിസ് അബ എവിടുന്നാണ് വിളിക്കുന്നത്?
0: എവിടെയാണ്? ബഹ്റൈൻ ആണോ? മാഷാല്ലാ, അപ്പൊ വിദേശത്തുനിന്നാണ് വിളിക്കണല്ലേ?
3: ഇന്ത്യന്റെ പുറത്തുനിന്നാണ്.
0: ആ ഇന്നിപ്പോ കേരളത്തിന്റെ പുറത്തുനിന്ന് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. അപ്പൊ ഇതിപ്പോ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യയുടെ പുറത്തു നിന്നാണ് ഇപ്പൊ അടുത്തൊരാൾ വിളിച്ചിട്ടുള്ളത്. അപ്പോ മിസ്ഹബ് എന്തൊക്കെയുണ്ട് അവിടെയുള്ള വിശേഷങ്ങൾ? ബഹ്റൈനിലെ വിശേഷങ്ങളൊക്കെ പറയൂ. നല്ല ചൂട് തന്നെയാണ് അല്ലേ? നമ്മുടെ കേരളത്തിന്റെ അതിനേക്കാൾ നല്ല ചൂടുണ്ടാവും അല്ലേ? ആ കേരളത്തിൽ ഇപ്പൊ രണ്ടു ദിവസം മഴ കിട്ടി, അവിടെ കിട്ടിയോ?
2: ഇല്ല.
0: ആ അവിടെ മഴ കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ അവിടെ മഴ കിട്ടട്ടെ, കാലാവസ്ഥ ഒക്കെ ഒന്ന് തണുപ്പൊക്കെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ മോനെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ഇനി അഞ്ചാം ക്ലാസ്സിലേക്കാണ് പഠിക്കാനുള്ളത് അല്ലേ? അഞ്ചാം ക്ലാസ്സിലേക്ക് പാസ്സായോ? റിസൾട്ടൊക്കെ വന്നോ? ആ റിസൾട്ടൊക്കെ വന്നു, പാസ്സായി അല്ലേ? ആ അപ്പം ഇനി അഞ്ചാം ക്ലാസ്സാണ്. അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷയാണോ? പൊതുപരീക്ഷ ക്ലാസ്സാണ് അല്ലേ? ആ ഇൻഷാല്ലാ. അപ്പം മിസ്ഹബ് ബഹ്റൈനിൽ നിന്ന് അഞ്ചാം ക്ലാസ്സുകാരനാണ് മിസ്ഹബ്. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗിസിലേക്ക് ഇന്ന് വിളിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് കൂടെയുള്ളത്? മോന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? ഉമ്മയുണ്ട്. ആ ഉമ്മയും ഉപ്പയും ഉണ്ട്. അപ്പൊ എല്ലാ സഹായത്തിനും മോന്റെ കൂടെ ഉപ്പയും ഉമ്മയും ഉണ്ട്. അപ്പം എന്തായാലും ഒന്ന് വിന്നറാകും, ഉറപ്പല്ലേ? ഇൻഷാല്ലാ കേട്ടോ, ഇൻഷാ. അപ്പോൾ ചോദ്യം ചോദിക്കട്ടെ, ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മുടെ ഉമ്മമാരായ പ്രവാചക പത്നിമാരെ കുറിച്ച് അറിയോ, പഠിച്ചിട്ടുണ്ടോ? ആ ഏകദേശമൊക്കെ അറിയാം അല്ലേ. ഓക്കെ, അതിൽ നമ്മുടെ പ്രവാചക പത്നിമാരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട വഫാത്തായ പത്നി ആരാണ്? ഏറ്റവും അവസാനമായി മരണപ്പെട്ട പ്രവാചക പത്നി ആരാണ്? ഓക്കെ, ഓപ്ഷൻ തരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓപ്ഷൻ എ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ബി ആയിഷ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ സി മൈമൂന റളിയല്ലാഹു അൻഹ. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഏറ്റവും അവസാനം വഫാത്തായ മരണപ്പെട്ട പ്രവാചക പത്നിയാണ് ചോദിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ. ഉത്തരം ഉറപ്പിച്ച് പറയാണോ? ഉത്തരം ലോക്ക് ചെയ്താൽ പിന്നെ മാറ്റാൻ പറ്റൂല, തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോലെ അവിടെ അവസാനിക്കും. അപ്പൊ ശ്രദ്ധിച്ച് പറയണം. ചോദ്യം ഒന്നുകൂടി വായിക്കാം. പ്രവാചക പത്നിമാരിൽ, പ്രവാചകന്റെ ഭാര്യമാരിൽ ഏറ്റവും അവസാനം വഫാത്തായത്, മരണപ്പെട്ടത് ആരാണ്? അതാണ് ചോദ്യം. മിസ്ഹബ് മോന് അതിൽ തന്നെ ഉറച്ചു നിൽക്കാണ്. അപ്പോ ഉറപ്പിക്കാണ് കേട്ടോ, മുസ്ലിഹിനോട് ലോക്ക് ചെയ്യാൻ പറയാണ്, ഇനി മാറ്റാനില്ലല്ലോ. ഓക്കെ, അപ്പോൾ മാറ്റാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മുസ്ലിഹി മോൻ പറഞ്ഞിട്ടുള്ള ഉത്തരം ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ്. പക്ഷേ ഉത്തരം ശരിയാണോ മുസ്ലിഹ്?
1: ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്.
0: ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. ഉത്തരം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് കേട്ടോ. ഉത്തരം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ മുമ്പ് തന്നെ വഫാത്തായിട്ടുണ്ട്. അവർക്കെല്ലാം ശേഷം പിന്നീടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. മോനെ വിഷമിക്കേണ്ട, ഇനിയും അവസരങ്ങളുണ്ട്. പീസ് റേഡിയോയിലേക്ക് ഇനിയും വിളിക്കണം. ഇന്ത്യയും കടന്ന് ബഹ്റൈനിൽ നിന്ന് വിളിച്ച മിസ്ഹബ് മോൻ ഇനിയും വിളിക്കൂലേ? ആ ഇൻഷാല്ലാ, ഇനിയുള്ള വിഷയങ്ങളൊക്കെ നന്നായി പഠിച്ച് വീണ്ടും വിളിക്കണം. മറ്റൊരു ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഓക്കെ, അപ്പോൾ ഇന്ന് ലാസ്റ്റ് കോൾ ഏതായാലും ബഹ്റൈൻ എന്നാണല്ലേ പുറത്തുനിന്നായി. അപ്പോൾ ഏതായാലും അവർക്ക് ആ ഒരു ക്വസ്റ്റ്യനെ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളത് ശരിയാക്കിയില്ല. ഏതായാലും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും അതുപോലെ തന്നെ കുറേ കാലം നബ്സാസ്മുക്ക് ശേഷം ജീവിച്ചിരുന്നതുമായ സഹാബി വനിതയാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. ഏതായാലും ഇന്നത്തെ പ്രവാചക പത്നിമാരും അതുപോലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്വഹാബ വനിതകളെ കുറിച്ചായിരുന്നു ഇന്നത്തെ ചോദ്യങ്ങൾ. ധാരാളം വിഷയങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് മനസ്സിലാക്കാം അല്ലേ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ഓർമ്മപ്പെടുത്താം. ഇനി ആ ഒരു പുതിയ വേർഷൻ ആ

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: 9ാം ക്ലാസ്സിൽ വീണ്ടും സേ പരീക്ഷ. പൊതുവിദ്യാലയങ്ങളിലെ 9ാം ക്ലാസ് വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും 30% മാർക്ക് നേടാനാകാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും സേ പരീക്ഷ. സ്കൂൾ തലത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി 20 മുമ്പ് പരീക്ഷ നടത്താനാണ് നിർദ്ദേശം. ആദ്യമായിട്ടാണ് സ്കൂളിൽ ഇത്തരമൊരു ഇരട്ട സേ പരീക്ഷ. 5 മുതൽ 9 വരെ ക്ലാസ്സുകൾ മാർച്ചിൽ നടന്ന വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് നേടാത്തവർക്ക് കഴിഞ്ഞ മാസം 8 ദിവസത്തെ സ്പെഷ്യൽ ക്ലാസ്സുകൾ നൽകിയ ശേഷം സേ പരീക്ഷ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 8ാം ക്ലാസ് വരെയുള്ളവർക്കെല്ലാം സ്ഥാനക്കയറ്റവും നൽകി. 8ാം ക്ലാസ് വരെയുള്ള സ്ഥാനക്കയറ്റം തടയാൻ പാടില്ല എന്നതുകൊണ്ടാണത്. 9ാം ക്ലാസ്സിന് ഈ നിബന്ധന ബാധകമല്ലാത്തതിനാൽ ഏപ്രിലിലെ ആദ്യ സേ പരീക്ഷയിലൂടെ 30% മാർക്ക് നേടാത്തവരുടെ സ്ഥാനക്കയറ്റം തടഞ്ഞിരുന്നു.
2: ഇന്നത്തെ ലോകം വേഗത്തിൽ മാറുന്നു. ചോദ്യങ്ങൾ കൂടുന്നു, പക്ഷേ മറുപടികൾ പലപ്പോഴും മങ്ങിയതാണ്. വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നത് തെറ്റാണോ? സംശയങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസക്കുറവാണോ? അല്ലെങ്കിൽ അത് സത്യം അന്വേഷിക്കുന്ന മനസ്സിന്റെ അടയാളമാണോ? ഇവിടെ തുടങ്ങുന്നു ഫേസ് ടു ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എന്നത് വിസ്ഡം യൂത്ത് അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പ്രഭാഷണമല്ല, ഒരു ഉപദേശവേദിയുമല്ല. ഇത് യുവമനസ്സുകളുടെ സംശയങ്ങളെ നേരിട്ടഭിമുഖീകരിക്കുന്ന ഒരു സംവാദവേദിയാണ്. ഇന്നത്തെ യുവാക്കൾ ചോദിക്കുന്നു, ദൈവമുണ്ടോ? ഇസ്ലാം ഇന്നത്തെ ലോകത്തോട് പൊരുത്തപ്പെടുമോ? സ്വാതന്ത്ര്യവും വിശ്വാസവും തമ്മിൽ സംഘർഷമുണ്ടോ? സോഷ്യൽ മീഡിയ, ബന്ധങ്ങൾ, ജീവിതലക്ഷ്യം, എവിടെയാണ് സത്യം? ഫേസ് ടു ഫെയ്ത്ത് ഈ ചോദ്യങ്ങളെ ഒന്നും ഒളിപ്പിക്കുന്നില്ല, അവയെ മുഖാമുഖം സധൈര്യം പ്രമാണബലത്തിൽ നേരിടുന്നു. ഫേസ് ടു ഫെയ്ത്ത് ഇത് വികാരത്തിന്റെ ചൂടല്ല, ബോധത്തിന്റെ വെളിച്ചമാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും തള്ളിപ്പറയുന്നില്ല, പകരം തിരിച്ചുപിടിക്കുന്നു, ബന്ധിപ്പിക്കുന്നു, വിശ്വാസത്തിലേക്ക് നയിക്കുന്നു, നന്മയുടെ വഴി കാണിക്കുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പിലേക്കുള്ള ഒരു യാത്ര. സംശയം അവസാനമല്ല, അത് തുടക്കമാണ്. ഫേസ് യുവർ ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് യുവർ ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് കേൾക്കാം വിസ്ഡം ഡയലോഗ് TVയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി അടിത്തറകൾ, മഹത്വങ്ങൾ ഉള്ളതും ഇല്ലാത്തതും. അവതരണം ഷമീർ മദീനി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വല തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ശ്രദ്ധത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളും ആദർശങ്ങളും പ്രമാണബദ്ധിതമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ പ്രോഗ്രാമിൽ അതിൻ്റേതായ ഗൗരവത്തോടുകൂടി നിങ്ങൾ ഇത് ശ്രവിക്കുവാനും ശ്രദ്ധിക്കുവാനും മനസ്സ് വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചില സംശയങ്ങളുണ്ടാകും. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന നല്ല നല്ല അഭിപ്രായങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉണ്ടാകും. അതെല്ലാം പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മടി കാണിക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ദീനിനെ സംബന്ധിച്ച് പഠിക്കുവാൻ നാം ഉപയോഗപ്പെടുത്തുന്ന ഈ സമയവും അധ്വാനവും പരിശ്രമങ്ങളുമെല്ലാം റഹ്മാനായ റബ്ബ് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ ആധികാരികമായൊരു സ്രോതസ്സാണ്. ഇസ്ലാമിൻ്റെ പ്രായോഗിക രീതി നമ്മൾ പകർന്നെടുക്കേണ്ടത് ആ പ്രവാചക ജീവിതത്തിൽ നിന്ന്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുകയും ആ പ്രവാചകൻ്റെ മഹത്വങ്ങൾ, പ്രത്യേകതകൾ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ ആദരവും സ്നേഹവും പ്രവാചക അധ്യാപനങ്ങളോടുള്ള മതിപ്പും ബഹുമാനവുമൊക്കെ കൂടുമെന്നതിൽ തർക്കമില്ല. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ അത് ആധികാരികമായിരിക്കണം. സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിലൂടെ വന്ന കാര്യങ്ങളായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തനങ്ങളായി, മഹത്വങ്ങളായി, പ്രകീർത്തനങ്ങളായി നമ്മൾ പറയുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത്. അടിസ്ഥാനരഹിതമായ പല സംഗതികളും പ്രവാചകൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങൾ എന്ന പേരിൽ 8-10 കാര്യങ്ങൾ ഒരു പദ്യശകലമായി പറയുന്ന ഏതാനും വരികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവയെ സംബന്ധിച്ച് ഒന്ന് ചുരുക്കി വിശദീകരിക്കാനാണ് ഇൻഷാല്ലാഹ് ഇന്നത്തെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുസ്സ നബിയുന ബി അശ്രി ഖിസാൽ ലം യഹ്തലിം ഖത്തു വമാ ലഹു ളിലാൽ. ഈ പറയുന്ന കാര്യങ്ങൾ ചിലത് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളുണ്ട്, സ്വഹീഹായ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ പറയുന്നതിൽ. ഈ 10 കാര്യങ്ങളിൽ വേറെ ചിലതാകട്ടെ, ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമായി ഇതിനെ അങ്ങനെ തന്നെ വ്യക്തമായി സംശയമില്ലാതെ സ്ഥിരീകരിക്കാൻ സാധിക്കാത്തവയുമുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് വേറെ ഒരു വിഭാഗത്തെയും നമുക്കതിൽ കാണുവാൻ സാധിക്കും. ഹദീസ് സ്ഥിരപ്പെട്ടു എന്ന യാതൊരു രേഖയുമില്ലാത്ത, തികച്ചും ദുർബലമായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയാനും പ്രചരിപ്പിക്കുവാനും പറ്റാത്ത കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ആ 10 കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിലേതൊക്കെയാണ് സ്ഥിരപ്പെടാത്തത് എന്ന് നമ്മൾ പ്രത്യേകം ഇൻഷാല്ലാ വിശദീകരിക്കുകയാണ്. ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി 10 കാര്യങ്ങളുണ്ട്. ലം യഹ്തലിം ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും സ്വപ്നസ്ഖലനമുണ്ടായിട്ടില്ല. വമാ ലഹു ളിലാൽ, പ്രവാചകന് നിഴലില്ല. വൽ അർളു മാ യഖ്റുജു മിൻഹു തബ്തലി, പ്രവാചകൻ വിസർജിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിസർജ്യങ്ങൾ ഭൂമി വിഴുങ്ങും. കദാലിക ദുബാബു അൻഹു മുംതനിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് ഈച്ചകൾ സ്പർശിക്കാതെ അകന്നുപോകും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ 1, സ്വപ്നസ്ഖലനമുണ്ടാവുകയില്ല. 2, നിഴലില്ല പ്രവാചകന്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിസർജ്യങ്ങൾ ഭൂമി വിഴുങ്ങും. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈച്ച അകന്നു പോകും, നബിയെ സ്പർശിക്കുകയില്ല. 5-ാമതായി പറയുന്നത് തനാമു ഐനാഹു വഖൽബുഹു ലാ യനാം മിൻ ഖൽഫിഹി യറാ കമാ യറാ അമാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കണ്ണുകളും ഉറങ്ങും, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം, കൽബ് ഉറങ്ങുകയില്ല. 6-ാമത് പറഞ്ഞത് മുന്നിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുള്ള കാര്യങ്ങളും കാണും. മിൻ ഖൽഫിഹി യറാ, പിന്നിലുള്ളതും അവിടുന്ന് മുന്നിലുള്ളത് കാണുന്നത് പോലെ തന്നെ കാണും എന്നാണ്. 7-ാമതായി ലം യത്തസാഅബ് ഖത്തു വഹിയ സാബിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ കോട്ടുവായിട്ടിട്ടില്ല. 8-ാമതായി പറയുന്നത് വുലിദ മഖ്തൂനൻ ഇലൈഹ താബിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ട രീതിയിലാണ്. തഅരിഫുഹു ദവാബു ഹീന യർകബു, 9-ാമത്തെ ഒരു പ്രത്യേകത പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് കയറി സഞ്ചരിക്കുമ്പോൾ ആ മൃഗത്തിന് പ്രവാചകന് അറിയാൻ കഴിയും. തഅതി ഇലൈഹി സുർഅതൻ ലാ തഹ്റുബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ മൃഗങ്ങൾ വേഗത്തിൽ ഓടിയെത്തും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പേടിച്ച് ഓടി അകലുന്ന അവസ്ഥയുണ്ടാകാറില്ല. യഅലു ജുലൂസുഹു ജുലൂസൽ ജുലസ സല്ല അലൈഹി സുബഹം വമസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ചിരിക്കുന്ന സദീർത്ഥ്യരുടെ സദസ്സിലിരിക്കുന്ന എല്ലാവരെക്കാളും ഉയർന്ന് ഉന്നതമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ള ചില വരികൾ. സൂഫികൾ പ്രധാനമായും ഇത്തരം ആശയപ്രചാരകരാണ്. ഇത്തരം സംഗതികൾ അതിൻ്റെ വസ്തുത എന്താണ് എന്ന് അന്വേഷിക്കാതെ തന്നെ പ്രചരിപ്പിക്കുന്നവരാണ് എന്നത് നമ്മൾ സാധാരണ തിരിച്ചറിയേണ്ടതുണ്ട്. സ്ഥിരപ്പെട്ടവയെ നിഷേധിക്കാൻ പാടില്ല, അത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് അല്ലെങ്കിൽ അള്ളാഹു അറിയിച്ച ഒരു കാര്യം നമുക്ക് നിഷേധിക്കാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ എന്ന് മാത്രമല്ല, ഏതൊരു പ്രവാചകനെ സംബന്ധിച്ചും അള്ളാഹുവോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അറിയിച്ചത് നിഷേധിക്കുവാനോ സംശയിക്കുവാനോ അവയെ അപഹസിക്കുവാനോ പരിഹസിക്കുവാനോ ഒന്നും പാടില്ലാത്തതാണ്. എന്നാൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറയാനോ അതും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത്തരത്തിലുള്ള സംഗതികൾ വിലക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, ലാ തുത്റൂനി കമാ അത്റത്തി നസ്വാറ ഇബ്നു മറിയം. മറിയമിൻ്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ക്രൈസ്തവർ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ സംബന്ധിച്ച് പുകഴ്ത്തി പറയരുത്. പല മാലകളും മൗലൂദുകളും ബൈത്തുകളുമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഏതെല്ലാം തരത്തിലുള്ള വർണ്ണനകളും അമിതമായ പ്രശംസകളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞത്. ഇന്നമിൻ ജൂദിക ദുനിയാ വളറത്തുഹ, ദുനിയാവും ആഖിറവും പ്രവാചകരെ അങ്ങയുടെ ഔദാര്യമാണ് എന്നൊക്കെയുള്ള വരികൾ എത്രമാത്രം അതിരുവിട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവാചക സന്നിധിയിൽ ചില ബാലികമാർ പാട്ടുപാടിക്കൊണ്ടിരുന്ന സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട മാത്രയിൽ അവരൊരു വരി ആ പാട്ടിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, വഫീന നബിയ്യുൻ യഅലമു മാ ഫീ ഗദി, നാളെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ് പാട്ടുപാടിയ അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുകയും തിരുത്തുകയും ചെയ്ത സംഭവം സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള വിലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിന് പുറത്തു നമ്മൾ കാണുമ്പോൾ ജൂത ക്രിസ്ത്യാനികൾ അവർ വ്യതിചലിച്ചു പോയതുപോലെ വ്യതിചലിച്ചു പോകാനുള്ള ഒരു കാരണം അതാണ് എന്ന് പറഞ്ഞ് മുൻ സമുദായങ്ങളുടെ പിഴവ് ഉണർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിലക്കിയ താക്കീത് ചെയ്തതാണ് അൽ ഗുലൂവ്, മതത്തിലുള്ള അതിരുകവിച്ചൽ. അത് പാടില്ല. അങ്ങനെ ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ഇല്ലാത്തത് പറഞ്ഞ് പാടി പുകഴ്ത്തി പടച്ചറബിൻ്റെ സ്ഥാനത്തേക്കും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട പ്രാർത്ഥനയും അതേപോലെ തന്നെ വിശേഷണങ്ങളുമൊക്കെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെയും വകവെച്ചു കൊടുക്കുന്ന അത് പടച്ചറബിൽ പങ്കുചേർക്കലാണ്, പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ വസ്തുതയും ഗൗരവവും ഉൾക്കൊള്ളേണ്ടതിന് പകരം അത് വിരോധിച്ച ഒലുവ് പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ പോലും അള്ളാഹു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയ അതിനപ്പുറത്തേക്ക് നമ്മൾ പോയിക്കൂടാ എന്ന് പറയുമ്പോൾ ആ വിലക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരും പ്രവാചക കുടുംബത്തെ അല്ലെങ്കിൽ പ്രവാചകത്വത്തെ അവഹേളിക്കുന്നവരുമൊക്കെയായി മുദ്ര കുത്തുന്നത് ശരിയായ സമീപനമല്ല. തീർച്ചയായും ബിദ്അത്തിൻ്റെ ആളുകൾ എന്നും അഹ്ലുസുന്നയുടെ വക്താക്കൾക്ക് നേരെ ഉയർത്തിയിട്ടുള്ള ആരോപണവും ആക്ഷേപവുമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്ത് നിൽക്കണം എന്ന് പറയുന്നത് അതാണ് ശരിയായ ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ തരത്തിൽ പ്രവാചകനെ അമിതമായി പുകഴ്ത്തി മുൻ സമുദായങ്ങളുടെ പിഴവിൻ്റെ പാതയിലൂടെ പോകരുത് എന്ന് പറയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ശരിയായ മഹബ്ബത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതിൽ 10 ശരിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല, 10 തെറ്റാണ് എന്ന് പറയാൻ പറ്റുകയില്ല. മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലതിൽ സ്വഹീഹായ വ്യക്തമായ ഹദീസുകൾ വന്നതുണ്ട്, ചിലത് വ്യക്തതയില്ലാത്ത എന്നാൽ ഹദീസ് ആ വിഷയത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം ഒരു പ്രത്യേകതയായി പറയാൻ പറ്റുന്ന രൂപത്തിലല്ല എന്ന് മാത്രം. മൂന്നാമത്തേതാണ് ഏറെ ഗൗരവമുള്ളത്, യാതൊരു പിൻബലവുമില്ലാത്ത അടിസ്ഥാനരഹിതമായ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലാത്ത പല സംഭവങ്ങളും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളിൽ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് വുലിദ മഖ്തൂനൻ, അന്നഹു വുലിദ മഖ്തൂനൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിലാണ് എന്ന് പറയുന്ന സംഭവം. അതിലുദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്, മിൻ കറാമത്തി അല റബ്ബി അസ്സ വജല്ല അന്നി വുലിത്തു മഖ്തൂനൻ വലം യറ അഹദുൻ സൗഅത്തി, ഞാൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് ജനിച്ചത്, അള്ളാഹു എനിക്ക് നൽകിയൊരു ആദരവാണ് എന്നും എൻ്റെ ഗുഹ്യഭാഗം ആരും കണ്ടിട്ടില്ല എന്നും പറയുന്ന ഒരു റിവായത്ത് ഇമാം തബറാനി മുഅ്ജമു സഗീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരപ്പെട്ട ഒരു ഹദീസല്ല. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം തുഹ്ഫത്തുൽ മൗദൂദ് ബി അഹ്കാമിൽ മൗലൂദ്, ഒരു കുട്ടി ജനിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കുറേ വിധികൾ, മതവിധികൾ പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തുഹ്ഫത്തുൽ മൗദൂദ് എന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നു ഈ മസ്അല ചർച്ച ചെയ്യുമ്പോൾ, ഫി ഇസ്നാദിഹി ഇദ്ദത്തു മജാഹീൽ, ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ആ ഹദീസിൻ്റെ പരമ്പരയിൽ നിരവധി മജ്ഹൂലീങ്ങളുണ്ട്. ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട ആ പരമ്പരയിലെ വിശ്വാസയോഗ്യരായ ആളുകളാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലല്ല ആ പരമ്പരയിലെ വക്താക്കളുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറയാൻ സ്ഥിരപ്പെട്ടു വരാത്ത ഒരു ഹദീസും ഒരു റിപ്പോർട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമായി നമുക്ക് പറയാൻ പാടുള്ളതല്ല. അല്ലാമ ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ അഹാദീസ് അള്ളഈഫ, ദുർബലമായ ഹദീസുകളുടെ സമാഹാരത്തിൽ വിശദീകരിക്കുകയും അത് മുൻകറായ ഹദീസാണ്, ദുർബലം, അങ്ങേയറ്റം ദുർബലമെന്ന് മാത്രമല്ല സ്വഹീഹായ പലതിനും എതിരാണ് എന്നുള്ള നിലയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് ജനിച്ചത് എന്ന് പറയുന്ന ആ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് മൂന്ന് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ കേട്ടതുപോലെ ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നൊരഭിപ്രായം. രണ്ടാമത്തെ ഒരു അഭിപ്രായം, അന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖതനഹു ഹീന ഷഖ സദറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാറിടം പിളർത്തിയ ഒരു സംഭവമുണ്ട്. ചെറുപ്പകാലഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ വന്ന മലക്കുകൾ, ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേലാകർമ്മം ചെയ്തത് എന്നൊരഭിപ്രായം. മറ്റൊരഭിപ്രായം, അന്ന ജദ്ദഹു അബ്ദൽ മുത്തലിബ് ഖതനഹു അല ആദത്തിൽ അറബ് ഫി ഖിത്താനി ഔലാദിഹി, അറബികൾ അവരുടെ കുട്ടികളുടെ വിഷയത്തിൽ ചേലാകർമ്മം ചെയ്യുന്ന ആ രീതിയനുസരിച്ച്, പതിവനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ദുൽ മുത്തലിബാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേലാകർമ്മം ചെയ്തത് ഏഴാമത്തെ ദിവസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഏഴാമത്തെ ദിവസം. ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം നേരത്തെ ഉദ്ധരിച്ച ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം അതിൻ്റെ തെളിവുകൾ നിരത്തി ഈ മൂന്നാമത്തെ അഭിപ്രായമാണ് പ്രബലം എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്ന മറ്റൊരു സംഗതി, വല ഉലിദ മഖ്തൂനൻ, ഇനി വാദത്തിനു വേണ്ടി സമ്മതിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിലാണ് ജനിച്ചത് എന്ന് വന്നാൽ പോലും, ഫലൈസ മിൻ ഖസാഇസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മഹത്വമായി പ്രത്യേകതയായി പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഫഇന്ന കസീറം മിനന്നാസ് യൂലദു ഗൈറ മുഹ്താജിൻ ഇലൽ ഖിതാൻ, ചേലാകർമ്മം ചെയ്യേണ്ട ആവശ്യമില്ലാത്ത നിലയിൽ തന്നെ, അഥവാ ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിൽ നിരവധി ആളുകൾ ജനിച്ചിട്ടുണ്ട്, ജനിക്കാറുണ്ട്. അപ്പോൾ ഈ അവസാനം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനിച്ച ഏഴാമത്തെ ദിവസത്തിൽ, വഖദ് ജാഅ ഫീ ബഅദി റിവായാത്ത്, ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് ഖതനഹു ഫിൽ യൗമിസ് സാബിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏഴാമത്തെ ദിവസത്തിൽ അദ്ദേഹമാണ് ചേലാകർമ്മം ചെയ്തത് എന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. താരതമ്യേന മറ്റുള്ളവയേക്കാൾ ബലപ്പെട്ടതും ഇത്തരം റിവായത്തുകളാണ്. വഹുവ അഷ്ബഹു ബിസ്സവാബ് വ അഖറബു ഇലൽ വാഖിഅ, അതാണ് ശരിയാകാൻ ഏറ്റവും സാധ്യതയുള്ളതും എന്നദ്ദേഹം അവിടെ സ്ഥിരീകരിക്കുന്നു. അപ്രകാരം തന്നെ ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുല്ലാഹി അലൈഹി ഫത്വഹുൽ ബാരിയിൽ ഈ ഒരു ചർച്ച പറയുമ്പോൾ കുട്ടികൾ അപ്രകാരം ജനിക്കാറുണ്ട് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു മസ്അല പറയുന്നുണ്ട്. നമുക്കാർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു കുട്ടി ആ രൂപത്തിൽ ചേലാകർമ്മം ചെയ്യപ്പെട്ട രീതിയിൽ അഥവാ ചേലാകർമ്മം ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ ആണ് ജനിച്ചതെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹിത്താൻ ചേലാകർമ്മം ചെയ്യൽ വേണ്ടതുണ്ടോ, ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചർച്ച ഫത്വഹുൽ ബാരിയിലെ പത്താമത്തെ വാള്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ടല്ല സ്വാഭാവികമായി സംഭവിക്കുന്ന അങ്ങനത്തെ രീതി. ചിലപ്പോൾ ചില കുട്ടികൾ ജനിക്കുമ്പോൾ കയ്യിൽ ആറ് വിരൽ കാണും, അതല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായി നാല് വിരൽ കാണും. എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ശരീരഘടനയിൽ തന്നെ ശരീരത്തിൽ കാണുവാൻ സാധിക്കുമ്പോൾ അതൊരു സ്വാഭാവികതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയും മഹത്വവും ആയി പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുണ്ടാകേണ്ട കാര്യമാണല്ലോ. ആ നിലയിൽ ഇതിന് പറയാൻ ന്യായമില്ല, തെളിവില്ല എന്നതാണ്. അതേപോലെ തന്നെ സുയൂത്തി റഹിമഹുല്ല അദ്ദേഹവും ഈ കാര്യം പറയുന്നുണ്ട്. ജാ ശൈഉൻ കസീർ ഫിൽ ഖസ്വാഇസി അല അന്നഹു വറദ അന്ന ജദ്ദഹു അബ്ദൽ മുത്തലിബ് ഖതനഹു യൗമ സാബിഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഏഴാം നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചേലാകർമ്മം ചെയ്തത് എന്ന് നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വമാല ഇലൈഹിൽ ഹാഫിൽ അദ്-ദഹബി, ഇമാം ദഹബി ഈ അഭിപ്രായത്തെയാണ് ബലപ്പെടുത്തിയത്. വളഅഫ റിവായത്ത് അന്നഹു വുലിദ മഖ്തൂനൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായി ജനിച്ചു എന്ന് പറയുന്ന റിവായത്ത് ദുർബലമാണ്, ളഈഫാണ് എന്ന കാര്യവും ഹാഫിൽ അദ്-ദഹബി സ്ഥിരീകരിക്കുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട് എന്നാണ്. ഇമാം മാലിക്കിൻ്റെ മുവത്ത അതിനുള്ള ഷറഹിൽ തൻവീറുൽ ഹവാലിഖ് എന്ന ഗ്രന്ഥത്തിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് ജനിച്ചത് എന്നത് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇനി സ്ഥിരപ്പെട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രമായൊരു പ്രത്യേകതയായൊരു മഹത്വമായി പറയാൻ സാധിക്കുകയില്ല, അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നാണ്. ചുരുക്കത്തിൽ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട മഹത്വങ്ങൾ തന്നെ, ഫളാഇലുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ധാരാളമുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാത്ത മഹത്വങ്ങൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കി പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിലെ നെല്ലും പതിരും കല്ലും നെല്ലും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ശരിയെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ ആ പ്രവാചക ജീവിതത്തിലേക്ക് നമ്മുടെ വക കടത്തിക്കൂട്ടേണ്ടതില്ല. സത്യം സത്യമായി പിൻപറ്റുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീക്ക് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ നബിയന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ അടിത്തറകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മഹത്വങ്ങൾ ഉള്ളതും ഇല്ലാത്തതും എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം ഷമീർ മദീനി.
6: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്രയും വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
7: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് സ്മൃതിപഥം. വാനലോകത്ത് നിന്നും നിരപരാധിത്വം തെളിയിക്കപ്പെട്ടവൾ ആയിഷ ബിന്ത് അബീബക്കർ റളിയല്ലാഹു അൻഹ. അവതരിപ്പിക്കുന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൻ്റെ ചില അധ്യായങ്ങളാണ് സ്മൃതിപഥത്തിലൂടെ നാം കേട്ട് കഴിഞ്ഞത്. നിരവധി തവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അറബികളുടെ ഭക്ഷണത്തിൽ ഏറെ രാജകീയവും സ്വാദിഷ്ടവുമായിരുന്നു സരീദ് എന്ന ഭക്ഷണം. റസൂലൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മറ്റു സ്ത്രീകളെക്കാളുള്ള ശ്രേഷ്ഠതയെ സരീദിന് മറ്റു ഭക്ഷണത്തെക്കാളുള്ള ശ്രേഷ്ഠതയോട് ഉടമപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. തനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹയോടുണ്ടായിരുന്ന ഇഷ്ടത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറന്നു പറയുന്നത് ഹദീസുകളിലുണ്ട്. ഒരിക്കൽ അമ്ർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ മറുപടി കൊടുത്തു, ആയിഷ. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പുരുഷന്മാരിൽ നിന്നും ആരാണ്? സ്വാഭാവികമായും ഒരാൾക്ക് തന്റെ ഭാര്യയോട് കൂടുതൽ ഇഷ്ടമുണ്ടായേക്കാം. എന്നാൽ പുരുഷന്മാരിൽ തനിക്ക് പ്രിയപ്പെട്ടവൻ ആരെന്ന് വ്യക്തമാക്കുമ്പോൾ പോലും മഹദിയോടുള്ള

അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയെയും വിളിച്ചോതുന്ന മറ്റൊരു സംഭവം കൂടിയും നമുക്ക് ചരിത്രങ്ങളിൽ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെയുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യാത്രയിൽ മഹദിയുടെ മാല കൊഴിഞ്ഞുപോയി. തിരയാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയപ്പോൾ കൂടെ സ്വഹാബികളും കൂടി. ആ സന്ദർഭത്തിൽ അവരുടെ പക്കൽ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. ഒരു യാത്രയിൽ പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് വെള്ളമെന്നത് അതിപ്രധാന ഘടകമാണ്. ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പരാതി പറയാൻ തുടങ്ങി. ആയിഷ ചെയ്തത് നിങ്ങൾ കാണുന്നില്ലേ? റസൂലിനെയും ആളുകളെയും ഒക്കെ അവർ കൊണ്ടുപോയി. ജനങ്ങളുടെ അടുത്ത് വെള്ളം തീർന്നിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ അടുത്തൊന്നും വെള്ളവുമില്ല. ഉടനെ യാത്ര തുടർന്ന് വെള്ളമുള്ളിടത്തേക്ക് എത്തിച്ചേരണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു നോക്കിയപ്പോൾ മാല കിട്ടാതെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന റസൂലിനെയാണ് അദ്ദേഹം കാണുന്നത്. ജനങ്ങൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ നീ അള്ളാഹുവിൻ്റെ റസൂലിനെ പിടിച്ചു വച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് തൻ്റെ മകളെ ശകാരിക്കുകയും വിരലുകൾ കൊണ്ട് മഹദിയുടെ ഊരയിൽ കുത്തുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണരുമോ എന്ന് കരുതി തൻ്റെ പിതാവിൻ്റെ ചെയ്തികൾ വകവെക്കാതെ മഹദി അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നുമുണ്ട്. തൻ്റെ മകളെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ചിന്തിക്കുന്ന പിതാവിൻ്റെയും ഒരു ചലനം കൊണ്ടുപോലും റസൂലിൻ്റെ ഉറക്കത്തിന് ഭംഗം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയുടെയും നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ രണ്ട് വശങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണരുമ്പോൾ നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. വുളോ എടുക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. ഈ പ്രതിസന്ധി മുന്നിൽ കണ്ടിട്ടായിരുന്നു ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞിരുന്നത്. എന്നാൽ ഉടനെ തയമ്മുമിൻ്റെ ആയത്ത് അവതരിച്ചു. അന്നു മുതലാണ് തയമ്മുമും മതനിയമമായി പഠിപ്പിക്കപ്പെട്ടത്. ഉസൈദ് ബിൻ ഖുദൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമേ നിങ്ങളുടെ അനുഗ്രഹം കാരണത്താൽ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യമല്ല ഇത്. ആയിഷ റളിയല്ലാഹു അൻഹ കാരണത്താൽ ഈ ഉമ്മത്തിന് ലഭിച്ച ഒരു ഇളവായിട്ടാണ് തയമ്മുമിനെ പണ്ഡിതന്മാർ എണ്ണുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുക. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒട്ടകം എണീറ്റപ്പോൾ അതിനടിയിൽ നിന്നും മാല കിട്ടുകയും ചെയ്തു എന്നത് ഈ ഒരു കാര്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹദിക്കെതിരെ വ്യഭിചാരാരോപണം ഉയർന്നപ്പോൾ നമ്മുടെ ഉമ്മയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അള്ളാഹു ഖുർആനിക വചനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അവരുടെ മഹിമയും മഹത്വവും ലോകാവസാനം വരെയും മനുഷ്യർ സ്മരിച്ചുകൊണ്ടിരിക്കുമെന്നതിന് തെളിവാണ് ആ വചനങ്ങൾ. ഹിജ്റ 5-ാം വർഷത്തിലാണ് ഈ ആരോപണത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ബനുൽ മുസ്തലക്ക് ഗോത്രവുമായുണ്ടായ മുറൈസി യുദ്ധത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ചട്ടം കെട്ടുന്ന സന്ദർഭം. റസൂലിൻ്റെ കൂടെ സഹയാത്രികയായി പോകുവാനുള്ള നറുക്ക് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വീഴുന്നു. ഹിജാബിൻ്റെ ആയത്ത് അഥവാ റസൂലിൻ്റെ ഭാര്യമാരും പെൺമക്കളും വിശ്വാസിനികളായ സ്ത്രീകളും അവരുടെ ഭംഗി പ്രദർശിപ്പിക്കാതെ അന്യരിൽ നിന്നും മറ സ്വീകരിക്കണമെന്ന മതനിയമം ഇറങ്ങിയതിന് ശേഷമായിരുന്നു ഈ സംഭവം. അതുകൊണ്ട് തന്നെ ഒട്ടകപ്പുറത്ത് ഒട്ടകക്കട്ടിലിൽ മറക്കുള്ളിലാണ് മഹദി ഇരിക്കുന്നത്. അങ്ങനെ യുദ്ധവും കഴിഞ്ഞ് റസൂലുള്ളാഹിയും സംഘവും തിരിച്ചു മടങ്ങുന്ന വഴിയിൽ മദീനയോടടുത്ത് വിശ്രമിക്കാനായി ഒരിടത്തിറങ്ങുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി സൈന്യത്തിൽ നിന്നും അല്പം അകലേക്ക് നടന്നുപോയി. മഹദി തിരിച്ചു മടങ്ങി വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. തൻ്റെ ഒട്ടകക്കട്ടിലിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് നമ്മുടെ ഉമ്മ അവരുടെ കഴുത്തിൽ തൊട്ടുനോക്കുന്നത്. യമനിൽ നിന്നുള്ള മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ തൻ്റെ മാല നഷ്ടമായിരിക്കുന്നു. വന്നിടത്തേക്ക് തന്നെ അവർ തിരിച്ചു നടന്നു. നഷ്ടപ്പെട്ട മാല തിരഞ്ഞു പിടിച്ചപ്പോഴേക്കും സൈന്യം യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവം വിവരിക്കുന്ന നമ്മുടെ ഉമ്മ പറയുന്നുണ്ട്, പട്ടിണിയിൽ നിന്നും വിശപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അല്പമാത്രം ഭക്ഷണം കഴിച്ചിരുന്ന അന്നത്തെ കാലത്ത് ഞങ്ങൾ സ്ത്രീകൾ തീരെ വണ്ണമോ ഭാരമോ ഇല്ലായിരുന്നു. മാത്രമല്ല ഞാൻ വളരെ പ്രായം കുറഞ്ഞൊരു സ്ത്രീയുമായിരുന്നു. അവർ ഒട്ടകക്കട്ടിലെടുത്ത് ഒട്ടകപ്പുറത്ത് വെക്കുമ്പോൾ ഞാൻ അതിലുള്ളിലുണ്ടെന്നാണ് അവർ കരുതിയത്. സൈന്യം കടന്നുപോയതിനു ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മാല കിട്ടുന്നത്. തിരിച്ച് ഒട്ടകക്കട്ടിലിൽ കയറാൻ ചെല്ലുന്ന മഹദി അവിടെ ആരെയും കാണുന്നില്ല. തങ്ങൾ വഹിച്ചുകൊണ്ടുവന്ന ഒട്ടകക്കട്ടിലിൽ അവരുടെ ഉമ്മ ഇല്ലെന്ന് തിരിച്ചറിയുമ്പോൾ അവർ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ മഹദി അവിടെ തന്നെ ഇരുന്നു. സുദീർഘമായ ഒരു യാത്രയുടെ അവസാന സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ഷീണം അവർ അനുഭവിച്ചിരുന്നു. ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ മഹദി ഉറങ്ങിപ്പോയി. ഏതൊരു സൈന്യത്തിൻ്റെയും അവസാനത്തിൽ കുറച്ചു പിന്നിലായി കൂട്ടത്തിലൊരാളുണ്ടാകും. കൊഴിഞ്ഞുപോയ വല്ല വസ്തുക്കളുമുണ്ടെങ്കിൽ കണ്ടെത്തുവാനും മറ്റെന്തെങ്കിലും അസ്വാഭാവികമായ സംഭവങ്ങളെ മുന്നേ മനസ്സിലാക്കുവാനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അന്ന് ഈ ഉത്തരവാദിത്തം നിർവഹിച്ചിരുന്നത് സഫ്വാൻ ബിൻ മുഅത്തിൽ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിയപ്പോൾ കറുത്ത വസ്ത്രധാരിയായ ഒരാൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നതാണ് അദ്ദേഹം കണ്ടത്. മുഖം കണ്ടപാടെ ഇത് വിശ്വാസികളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹിജാബിൻ്റെ

0: ആയിത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ കണ്ടിരുന്നത് കൊണ്ടാണ് ഞാനാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചതെന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. ഉടനെ തന്നെ ഞാൻ എൻ്റെ മുഖമക്കനെ കൊണ്ട് എൻ്റെ മുഖം മറച്ചു. അള്ളാഹു തന്നെ സത്യം. അതിനുശേഷം അദ്ദേഹം എന്നോടോ ഞാൻ അദ്ദേഹത്തോടോ ഒരു വാക്കുപോലും സംസാരിക്കുകയോ മിണ്ടുകയോ ചെയ്തിട്ടില്ല എന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. പിന്നീട് സുഫ്വാൻ ഇബ്നു മുഅത്തിർ റളിയല്ലാഹു അൻഹു തൻ്റെ ഒട്ടകത്തെ മഹദിക്ക് കയറാൻ പാകത്തിൽ മുട്ടുകുത്തിക്കുകയും മഹദിയെ മുകളിലിരുത്തി ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണു പിടിച്ച് മുന്നിൽ പോയ സൈന്യത്തെ ലക്ഷ്യമാക്കി നടന്നു. ഉച്ചകഴിഞ്ഞ് അവർ അവിടെ എത്തിയപ്പോഴേക്കും സൈന്യം അവിടെ മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അപ്പോഴേക്കും നാശമടയാനുള്ളവരൊക്കെ നാശമടഞ്ഞിരിക്കുന്നു. വ്യഭിചാരാരോപണമെന്ന ആ തോന്നിവാസത്തിന് നേതൃത്വം നൽകിയിരുന്നത് അബ്ദുല്ലാഹിബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന മുനാഫിക്കായിരുന്നു. മദീനയിലെത്തിയ പാടെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അസുഖം പിടിപെട്ടു. ഒരു മാസത്തോളം അവർ രോഗശയ്യയിലായിരുന്നു. ആരോപണങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ പരക്കുകയും വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും രോഗിയായി കിടക്കുന്ന നമ്മുടെ ഉമ്മ അറിയുന്നില്ല. മഹദി പറയുന്നത് കാണാം, രോഗമോ ക്ഷീണമോ പിടിപെടാറുള്ള സന്ദർഭങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുമുണ്ടാകാറുള്ള ലാളനയോ ആർദ്രതയോ ആ ദിവസങ്ങളിൽ ഞാൻ കണ്ടില്ല. എൻ്റെ അടുക്കൽ റസൂലുള്ളാഹി വരും, സലാം പറയും, എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, എന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അതായിരുന്നു എന്നെ ആ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരുന്നത് എന്ന് മഹദി ഓർത്തു പറയുന്നുണ്ട്. പിന്നീട് രോഗം ഭേദമായപ്പോൾ ഒരിക്കൽ ഉമ്മു മിസ്തഹിൻ്റെ കൂടെ, അഥവാ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ കൂടെ, അന്നത്തെ ആളുകൾ പ്രാഥമിക ആവശ്യ പൂർത്തീകരണങ്ങൾക്കായി പോയിരുന്ന മനാസിയ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോവുകയുണ്ടായി. അന്ന് സ്ത്രീകൾ രാത്രിയിലായിരുന്നു ഇത്തരം ആവശ്യങ്ങൾക്കായി പോയിരുന്നത്. വീടിൻ്റെ അടുത്തായി കക്കൂസുകളൊക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പായിരുന്നു ഇത്. തിരിച്ചു മടങ്ങുന്ന വഴിയിൽ തൻ്റെ ബന്ധുകൂടിയായ ഉമ്മു മിസ്തഹ് മഹദിയുടെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മിസ്തഹ് നാശമടഞ്ഞിരിക്കുന്നു. തൻ്റെ മകനെ ആക്ഷേപിച്ച് സംസാരിച്ച ഉമ്മു മിസ്തഹിനോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എത്ര മോശമായ വാക്കാണ് നിങ്ങൾ പറഞ്ഞത്? ബദറിൽ പങ്കെടുത്തൊരു മനുഷ്യനെയാണോ നിങ്ങൾ ചീത്ത വിളിക്കുന്നത്? ആരോപണങ്ങളും ദുഷ്പ്രചരണങ്ങളും ഒന്നും മഹദി അറിഞ്ഞിട്ടില്ല എന്ന് ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്നവർ മഹദിയോട് ചോദിച്ചു. ഇല്ല, എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ ഉത്തരമായിക്കൊണ്ട് പുറത്തു പ്രചരിക്കുന്ന ആരോപണത്തെക്കുറിച്ച് ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ മഹദിക്ക് വിവരിച്ചു കൊടുത്തു. അതോടെ അവരുടെ രോഗം വീണ്ടും മൂർച്ഛിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കയറി വന്നു. നിനക്കെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോകാൻ എന്നെ അനുവദിക്കുമോ എന്നായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം നൽകി. തൻ്റെ മാതാവിങ്കൽ ചെന്നുകൊണ്ട് താൻ കേട്ട കള്ളക്കഥയെക്കുറിച്ച് അവർ അന്വേഷിച്ചു. ഉമ്മ ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത്? മകൾ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉമ്മു റഹ്മാൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ ശാന്തമായിരിക്കുക. ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവളായ ഉത്തമയായൊരു ഭാര്യയുണ്ടെങ്കിൽ മറ്റു ഭാര്യമാരും ആളുകളുമൊക്കെ ഇങ്ങനെ പലതും പറഞ്ഞുണ്ടാക്കുന്നത് അപൂർവമായ കാര്യമല്ല. എന്നാൽ തൻ്റെ ഉമ്മയുടെ ഈ വാക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ അത്ഭുതപ്പെടുത്തുകയും കൂടുതൽ അവരെ തളർത്തുകയുമാണ് ചെയ്തത്. മഹദി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അപ്പോൾ ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ, തന്നെ പറ്റി ഇത്തരത്തിൽ ആളുകൾ പറയുന്നില്ല എന്ന് വിശ്വസിക്കാനായിരുന്നു മഹദി ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് ആ രാത്രി മുഴുവൻ ഒരു പോള കണ്ണടക്കാതെ കണ്ണുനീർ വാർത്ത് അവർ കരഞ്ഞുകൊണ്ടിരുന്നു. നേരം വെളുത്തു, വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയതമയെക്കുറിച്ച് തൻ്റെ വേണ്ടപ്പെട്ടവരോടെല്ലാം അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു. മഹദിയെക്കുറിച്ച് നന്മകളല്ലാതെ ആർക്കും പറയാനുണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വൃത്തിയായിരുന്ന ബരീറ അവരെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ ചെറിയ പ്രായക്കാരി ആയതുകൊണ്ട് ഭക്ഷണത്തിനായി മാവ് തയ്യാറാക്കുമ്പോൾ ഉറങ്ങിപ്പോവുകയും വീട്ടിലെ ആട് വന്ന് ആ മാവ് തിന്നുകയും ചെയ്യാറുണ്ടെന്നതൊഴിച്ചാൽ റസൂലെ, നിങ്ങളെ നിയോഗിച്ച് പറഞ്ഞയച്ചവൻ തന്നെ സത്യം, ഇന്നേ വരെ അവരിൽ നിന്ന് മോശമായതൊന്നും ഞാൻ കണ്ടിട്ടില്ല. തുടർന്നങ്ങോട്ട് രണ്ട് ദിവസത്തോളം ഉറക്കമില്ലാതെ മഹദി കണ്ണീർ വാർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. എത്രമാത്രമെന്ന് വെച്ചാൽ തൻ്റെ കരച്ചിൽ കൊണ്ട് കരളിന് വല്ലതും ബാധിക്കുമോ എന്ന് വരെ അവർ ഭയപ്പെടുമാറ് കരഞ്ഞിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഈ ദിവസങ്ങളിലെല്ലാം അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമ്മു റഹ്മാനും ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കൽ അവർ മഹദിയുടെ കൂടെ ഇരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അൻസാരികളിൽപ്പെട്ടൊരു സ്ത്രീ അനുവാദം ചോദിച്ച് കടന്നു വന്നു. നമ്മുടെ ഉമ്മയുടെ കൂടെ അവരും കുറേ നേരം കരഞ്ഞു. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടേക്ക് കയറി വന്നു. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതേവരെ മഹദിയോട് അടുത്ത് വന്നിട്ടിരുന്നിട്ടില്ലായിരുന്നു. ഏകദേശം ഒരു മാസത്തോളമായി ഈ വിഷയത്തിൽ റസൂലിന് യാതൊരുവിധ വഹയും അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ടായിരുന്നില്ല. അവിടെ ഇരുന്നു കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മേൽ സാക്ഷിവചനം ചൊല്ലി. ശേഷം പറഞ്ഞു, ആയിഷ, നിന്റെ വിഷയത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നീ നിരപരാധിയാണ് എങ്കിൽ നിന്റെ നിരപരാധിത്വം അള്ളാഹു തെളിയിക്കും. അതല്ല, ഇനി വല്ല പാപവും ചെയ്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും തൗബ ചെയ്യുകയും വേണം. കാരണം ഒരടിമ തൻ്റെ പാപം തിരിച്ചറിഞ്ഞ് തൗബ ചെയ്താൽ അള്ളാഹു അവന് മാപ്പ് കൊടുക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതോടെ എൻ്റെ കണ്ണിൽ നിന്നും ഒഴുകിയിരുന്ന കണ്ണുനീർ മുമ്പ് ഞാൻ കരഞ്ഞിട്ടില്ലാത്ത വിധം അത് നിന്നുപോയി. മഹദി ഉപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയത്തിൽ എനിക്ക് വേണ്ടി നിങ്ങൾ മറുപടി കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ എന്തു പറയാനാണ്? മഹദി തൻ്റെ ഉമ്മയോടും ഇതേ ആവശ്യം ഉന്നയിച്ചു. അവരും ഇതേ മറുപടിയാണ് നൽകിയത്. ഉടൻ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ റസൂലിനോട് പറഞ്ഞു തുടങ്ങി, ഞാൻ വളരെ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയാണ്. വളരെയധികമൊന്നും ഞാൻ ഖുർആനിൽ നിന്നും പാരായണം ചെയ്തിട്ടില്ല. അള്ളാഹുവാണ് സത്യം. നിങ്ങൾ കേട്ട ഈ ഒരു വാർത്ത നിങ്ങളുടെ മനസ്സുകളിൽ ഉറക്കുകയും അതിനെ നിങ്ങൾ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിരപരാധിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുകയില്ല. എന്നാൽ ഞാൻ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും ചെയ്യും. അള്ളാഹുവിനറിയാം ഞാൻ നിരപരാധിയാണെന്നത്. അള്ളാഹുവാണ് സത്യം. എനിക്കും നിങ്ങൾക്കുമുള്ള ഉദാഹരണമായി എനിക്കിപ്പോൾ തോന്നുന്നത് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ പിതാവിനെയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, അതിനാൽ നല്ല ക്ഷമ കൈകൊള്ളുക തന്നെ. നിങ്ങളീ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം തേടുവാനുള്ളത് അള്ളാഹുവോടത്രേ എന്ന ഖുർആനിക വചനം പാരായണം ചെയ്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ വിരിപ്പിൽ തിരിഞ്ഞുകിടന്നു. മഹദി പറയുന്നത് കാണാം, ഞാൻ ഒരിക്കലും തൻ്റെ വിഷയത്തിൽ അള്ളാഹു ഒരു ഖുർആൻ വചനം ഇറക്കുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് തൻ്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് വല്ല സ്വപ്നം വഹിയായി അള്ളാഹു കാണിച്ചു നൽകുമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ വഹിയിറങ്ങി. ആ തണുപ്പുള്ള ദിവസത്തിലും റസൂലിൻ്റെ നെറ്റിത്തടങ്ങളിൽ നിന്നും മുത്തുമണികളെ പോലെ വിയർപ്പു തുള്ളികൾ ഇറ്റുവീണു. റസൂലിനിറങ്ങുന്ന വഹിയിൻ്റെ ഭാരമാണ് അതറിയിക്കുന്നത്. ഉടനെ റസൂലിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ശേഷം റസൂൽ ആദ്യമായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ആയിഷ, അള്ളാഹുവിത നിന്റെ നിരപരാധിത്വം വ്യക്തമാക്കിയിരിക്കുന്നു. ഉടനെ മഹദിയുടെ ഉമ്മ അവരോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ല്. മഹദി പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലുകയില്ല. ഞാൻ അള്ളാഹുവിനെ അല്ലാതെ സ്തുതിക്കുകയുമില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് തീർച്ചയായും ആ കള്ളവാർത്തയും കൊണ്ടുവന്നവർ നിങ്ങളിൽ നിന്നുള്ള സംഘം തന്നെയാകുന്നു എന്ന് തുടങ്ങുന്ന ഖുർആനിലെ 24 അധ്യായം സൂറത്തു നൂറിലെ 11 വചനം മുതൽ 10 ആയത്തുകൾ അവതരിക്കപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മിസ്തഹർ റളിയല്ലാഹു അൻഹുവിന് കുടുംബ ബന്ധവും സാമ്പത്തിക പ്രയാസവും പരിഗണിച്ചുകൊണ്ട് ഏറ്റെടുത്തിരുന്ന ചിലവ് ഇനി മുതൽ നൽകില്ല എന്ന് ശപഥം ചെയ്തു. തൻ്റെ മകളെ പറ്റിയില്ല കഥ പറഞ്ഞു നടന്നു എന്നതായിരുന്നു അതിനുള്ള കാരണം. അപ്പോൾ സൂറത്തു നൂറിലെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശ്രേഷ്ഠതയും കഴിവുമുള്ളവർ, കുടുംബ ബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞു വന്നവർക്കും ഒന്നും കൊടുക്കുകയില്ലെന്ന് ശപഥം ചെയ്യരുത്. അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെരിയുന്നവനുമാകുന്നു എന്ന 22 വചനം ഇറങ്ങി. ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, അള്ളാഹുവാണ് സത്യം, അവൻ എനിക്ക് പുറത്തു തരുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അദ്ദേഹം മിസ്തഹർ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ സഹായം പുനർസ്ഥാപിക്കുകയും ഇനിയൊരിക്കലും അത് നൽകാതിരിക്കുകയില്ല എന്ന് ശപഥം ചെയ്യുകയുമുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ സുപ്രധാനവും അവിടുത്തെ മഹിമ വ്യക്തമാക്കുന്നതുമായ ഒരു സംഭവമായിരുന്നു ഇത്. റസൂലിനെ മഹദിയോടുണ്ടായിരുന്ന ഇഷ്ടത്തെ അവിടുത്തെ അവസാനത്തെ സമയത്തു പോലും പ്രകടമാക്കിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് മുമ്പ് രോഗബാധിതനായി കിടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നാളെ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ ഇഷ്ടം തിരിച്ചറിഞ്ഞ ഭാര്യമാർ ശിഷ്ട ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കഴിയാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. പിന്നീട് മരിക്കുവോളം മഹദിയുടെ വീട്ടിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിരുന്നത്. മരണപ്പെടുമ്പോൾ മഹദിയുടെ കഴുത്തിനും നെഞ്ചിനുമിടയിൽ അവിടുത്തെ തലഭാഗം ചായ്ച്ചു വെച്ച നിലയിലായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അവിടുന്ന് മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അവിടേക്ക് കയറി വന്ന മഹദിയുടെ സഹോദരനായ അബ്ദുറഹ്മാൻ്റെ കീശയിലുണ്ടായിരുന്ന അറാഖിൻ്റെ കൊള്ളിയിലേക്ക് റസൂൽ നോക്കുന്നത് കണ്ട് മഹദി അത് വാങ്ങി ചവച്ച് പദം വരുത്തി റസൂലിന് നൽകുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പല്ല് തേക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവിടുത്തെ ഉമിനീരുമായി അവസാനം കൂടിക്കലർന്നത് എൻ്റെ ഉമിനീരാണ്. മറ്റൊരു ഹദീസിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇപ്രകാരം പറഞ്ഞത്, സ്വർഗത്തിൽ എൻ്റെ ഭാര്യയായി നിന്നെ എനിക്ക് കാണിച്ചു തന്നത് മരണത്തിൻ്റെ പ്രയാസം തനിക്ക് കുറച്ചു തരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ മരണശേഷം 45 വർഷത്തോളം ജീവിച്ച നമ്മുടെ ഉമ്മ തൻ്റെ മുഴുവൻ സമയവും ദീനിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത സ്വഹാബികളിൽ നാലാമതും വനിതകളിൽ ഒന്നാമത്തെ വ്യക്തിയുമായിരുന്നു അവർ. റസൂലിൻ്റെ ജീവിതത്തെ ഒപ്പിയെടുത്ത് വലും തലമുറക്ക് പകർന്നു നൽകുന്നതിൽ മഹദി വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. മതവിധികളുടെ നാലിലൊന്നും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതാണെന്ന് വരെ പണ്ഡിതന്മാരുടെ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹദിയുടെ മഹത്വങ്ങളെ എടുത്തു പറയുന്ന സഹാബികളുടെയും താബികളുടെയും ധാരാളം ഉദ്ധരണികൾ കാണാൻ കഴിയും. സഹാബികൾക്കിടയിൽ ഹദീസുകളുടെ വിഷയത്തിൽ വല്ല ആശയക്കുഴപ്പവുമുണ്ടായാൽ അതിലൊരു പരിഹാരം നൽകാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറിവിന് സാധിക്കാറുണ്ട് എന്ന് അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹദിയുടെ സംസാര സ്ഫുടതയെയും ബുദ്ധികൂർമ്മതയെയും ചിട്ടയായ ആരാധനയെയും ദാനശീലത്തെയുമെല്ലാം അവിടുത്തെ ജീവിതത്തിൽ നിന്നും കണ്ടെത്തിയ ശിഷ്യന്മാർ വിവരിക്കുന്നുമുണ്ട്. ഇമാം ഹാക്കിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: പ്രവാചക വിയോഗത്തിന് ശേഷം ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 100,000 ദിർഹം കൊടുത്തയക്കുകയും മഹദി അതിൽ നിന്നും ഒന്നും ബാക്കി വെക്കാതെ ദാനം നൽകുകയും ചെയ്തു. അവരുടെ വൃത്തിയ ബരീറ ചോദിച്ചു: നിങ്ങൾ നോമ്പുകാരിയല്ലേ, അതിൽ നിന്നും ഒരു ദിർഹം കൊണ്ടെങ്കിലും മാംസം വാങ്ങി വെച്ചുകൂടായിരുന്നോ നിങ്ങൾ എന്ന് മഹദിയോട് ബരീറ ചോദിക്കുകയാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് മറുപടി കൊടുത്തത്. ഒരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് ഉപേക്ഷിക്കാതെ പതിവായി അവർ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ശിഷ്യനും സഹോദര പുത്രനുമായ ഖാസിം ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മരണാസന്നയായി കിടക്കുന്ന മഹദിയുടെ അടുക്കിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ച് കടന്നു വരുമ്പോൾ ഉമ്മയെ ആശ്വസിപ്പിക്കാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുണ്ടായിരുന്ന ഇഷ്ടത്തെയും അവരുടെ വിഷയത്തിൽ അള്ളാഹു ഖുർആൻ വചനം ഇറക്കിയതുമെല്ലാം ഓർമ്മിപ്പിച്ച് അദ്ദേഹം അവരെ വാഴ്ത്തി പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് മറുപടി നൽകിയത് ഇങ്ങനെയാണ്: അല്ലയോ അബ്ബാസിൻ്റെ മകനെ, നിന്നിൽ നിന്നും നിന്റെ വാഴ്ത്തലുകളിൽ നിന്നും എന്നെ ഒഴിവാക്കി തരിക. അള്ളാഹുവാണ് സത്യം, ഞാൻ ഇതിനു മുമ്പ് പാടേ വിസ്മരിച്ചു പോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നു എന്ന് ആ മഹദി അവിടുത്തെ വിനയ പുരസരം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ സഹോദരി പുത്രനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനോട് തന്നെ റസൂലിൻ്റെയും ഉന്നതരായ രണ്ട് വ്യക്തികളുടെയും കൂടെ മറവ് ചെയ്യരുതെന്നും റസൂലിൻ്റെ മറ്റു ഭാര്യമാരുടെ കൂടെ ബക്കയിൽ മറവ് ചെയ്താൽ മതിയെന്നും വസിയത്ത് ചെയ്തിരുന്നു എന്ന് കാണാം. റസൂലിൻ്റെ കൂടെ മറവ് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഞാൻ വാഴ്ത്തപ്പെടരുത് എന്നതായിരുന്നു അവർ അതിന് കണ്ടിരുന്ന കാരണം. ഹിജ്റ 57-ൽ 65-ാം വയസ്സിലാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജനാസക്ക് നേതൃത്വം നൽകുകയും മഹദിയുടെ ആവശ്യപ്രകാരം ബക്കയിൽ മറവ് ചെയ്യുകയും ചെയ്തു. സഹോദരന്മാരെ, ഈ ഒരു മഹദിയുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ജീവിത പാഠങ്ങളിൽ നിന്നും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, അത് ജീവിതത്തിൽ പകർത്തുവാനും അവരെയെല്ലാം നമ്മുടെ നഫ്സുകളേക്കാൾ നമ്മുടെ ജീവനേക്കാൾ ഇഷ്ടപ്പെടുവാനും അവരെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ മാതൃകകളാക്കി നമ്മുടെ കൂടെ കൂട്ടുവാനും നാം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ, ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം പീസ് റേഡിയോ നുറുങ്ങുകൾ.
2: സത്യസന്ധനായ കച്ചവടക്കാരൻ. എഴുത്ത് ആലിയ ബിൻത് ലത്തീഫ്, വടുതല. പണ്ട് ഒരു ഗ്രാമത്തിൽ അഹമ്മദ് എന്നു പേരുള്ള ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അഹമ്മദ് തൻ്റെ കച്ചവടത്തിൽ സത്യസന്ധതയും വിശ്വസ്തതയും പുലർത്തിയിരുന്നു. അളവിലും തൂക്കത്തിലും ഒരിക്കലും അദ്ദേഹം കൃത്രിമം കാണിച്ചിരുന്നില്ല. എന്നാൽ ആ ഗ്രാമത്തിലെ മറ്റു ചില കച്ചവടക്കാർ അത്ര സത്യസന്ധരായിരുന്നില്ല. ലാഭം കൂട്ടാൻ വേണ്ടി അവർ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയിരുന്നു. ആളുകൾക്ക് സാധനങ്ങൾ കൊടുത്തിരുന്നത് അങ്ങനെയായിരുന്നു. കച്ചവട സാധനങ്ങളുടെ ദോഷം അവർ മറച്ചുവെക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം അഹമ്മദിൻ്റെ കടയിൽ സ്ഥിരമായി വരാറുള്ള ഒരു സുഹൃത്ത് അവനോട് ചോദിച്ചു: അഹമ്മദ്, നീ എന്തിനാണ് ഇത്ര സത്യസന്ധത പാലിക്കുന്നത്? നീ വളരെ കുറഞ്ഞ ലാഭത്തിലാണല്ലോ സാധനങ്ങൾ വിൽക്കുന്നത്. മറ്റുള്ളവർ കള്ളക്കച്ചവടം ചെയ്ത് വലിയ ലാഭം നേടുന്നു. കച്ചവടത്തിൽ ഇങ്ങനെ സത്യസന്ധത കാണിക്കുന്നത് കൊണ്ടല്ലേ നിനക്ക് വലിയ പണക്കാരനാകാൻ കഴിയാത്തത്? അഹമ്മദ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു: സഹോദരാ, എൻ്റെ കച്ചവടം അല്ലാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ്. ഈ ലോകത്ത് ലാഭത്തേക്കാൾ എനിക്ക് പ്രധാനം പരലോകത്തെ വിജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിശ്വസ്തനും സത്യസന്ധനുമായ വ്യാപാരി പ്രവാചകന്മാർക്കും സത്യസന്ധന്മാർക്കും ശുഹദാക്കൾക്കുമൊപ്പമായിരിക്കുമെന്ന്. എൻ്റെ കച്ചവടത്തിലെ സത്യസന്ധത കൊണ്ട് അല്ലാഹു എനിക്ക് ബർക്കത്ത് തരുന്നുണ്ട്. നാളെ പരലോകത്തതിനേക്കാൾ വലിയ അനുഗ്രഹം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് കേട്ട സുഹൃത്തിന് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആ വർഷം ഗ്രാമത്തിലൊരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. വീടുകൾ പലതും വെള്ളത്തിലായി. മിക്ക കടകളിലും വെള്ളം കയറി. സാധനങ്ങൾ നശിച്ചുപോയി. വ്യാജ സാധനങ്ങൾ വിൽക്കുകയും കൃത്രിമം കാണിക്കുകയും ചെയ്ത മിക്ക കച്ചവടക്കാർക്കും വലിയ തോതിൽ നഷ്ടമുണ്ടായി. എന്നാൽ അഹമ്മദിന്റെ കടയെ വെള്ളപ്പൊക്കം തീരെ ബാധിച്ചില്ല. അതിനാൽ സാധനങ്ങളൊന്നും നശിച്ചില്ല. അവശ്യ സാധനങ്ങൾ കിട്ടാനില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ അഹമ്മദിന്റെ കട എല്ലാവർക്കും ഒരു തുണയായി. അഹമ്മദ് ആ ദുരിതസമയത്തും തന്റെ കടയിലെ സാധനങ്ങൾക്ക് വില കൂട്ടി പറഞ്ഞില്ല. എല്ലാവർക്കും അത്യാവശ്യമുള്ള സാധനങ്ങൾ ന്യായമായ വിലയ്ക്കവൻ നൽകി. പാവങ്ങൾക്ക് വെറുതെയും നൽകി. ദുരിതസമയത്ത് ജനങ്ങളെ സഹായിച്ചതിന്, എല്ലാവരും അവനെ സ്നേഹിക്കുകയും ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ കൊടുത്തതിന് അവനെ ആദരിക്കുകയും ചെയ്തു. അഹമ്മദിന്റെ സുഹൃത്ത് അവനോട് പറഞ്ഞു, അഹമ്മദ്, നീ പറഞ്ഞത് സത്യമാണ്. നീ സത്യസന്ധത കാണിച്ചപ്പോൾ അള്ളാഹു നിന്നെ ഈ ലോകത്ത് തന്നെ സഹായിച്ചു. ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും ആദരവും നിനക്ക് ലഭിച്ചു. പരലോകത്ത് അർഹമായ പ്രതിഫലം പടച്ചവൻ നിനക്ക് നൽകട്ടെ.
3: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
4: പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറ ആല ഇംറാൻ, വചനം 144, ഭാഗം 3. ജനങ്ങൾക്ക് മാപ്പ് നൽകുക. അവതരിപ്പിക്കുന്നു അഷ്റഫ് സൽഫി വാണിയമ്പലം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പട്ടാപീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ മൂന്നാം അധ്യായം സൂറത്തു ആല ഇംറാനിൽ നിന്നുള്ള 134-ാമത്തെ വചനത്തിൻ്റെ ആശയവും അതിൻ്റെ വിശദീകരണവുമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ

0: الناس والله يحب المحسنين. മുത്തഖികളായ ആളുകൾ സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കുന്നവരും അവരുടെ കോപത്തെ കഠിനമായ ദേഷ്യത്തെ അവർ ഒതുക്കി വെക്കുന്നവരും ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. അതേപോലെ തന്നെ മറ്റൊരു സ്വഭാവമാണ് വൽ ആഫീന അനിന്നാസ്. വൽ ആഫീന, അഫാ യഅഫു, അഫുവ് എന്ന് പറഞ്ഞാൽ മാപ്പാക്കി കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അങ്ങനെ മാപ്പ് നൽകുന്നവരാണ് ജനങ്ങൾക്ക്, മനുഷ്യർക്ക്, മനുഷ്യരെപ്പറ്റി അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവരാണവർ. മഅകഫി ശരി അഫൂന അമ്മൻ ളമഹും ഫി അംഫുസിഹിം. അവരുടെ മനസ്സിൽ ളുൽമായ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ആ ഷെറിനെ തടയാൻ വേണ്ടിയിട്ട് മാപ്പ് നൽകുക. ഫലാ യബ്ഖ ഫി അംഫുസിഹിം മൂജിദത്തുൻ അലാ അഹദിൻ. ഒരാളോടും ഒരിക്കലും തന്നെ ആ ഒരു പക വെച്ചുകൊണ്ടിരിക്കുകയില്ല. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നാണ്, ഇതാണ് എല്ലാ അവസ്ഥയിലും വിശ്വാസികൾക്കുണ്ടാവുക എന്നത്. അൽ അഫു അൻ കുല്ലി മാൻ അസാ ഇലൈക ബിഖൗലിൻ ഔ ഫിഇൽ. തന്നോട് ഉപദ്രവം ചെയ്യുന്ന, തിന്മ ചെയ്യുന്ന എല്ലാ ആളുകളോടും വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പാക്കി കൊടുക്കുക എന്നത് ഇതിൽ ഉൾപ്പെടുന്നതാണ്. വൽ അഫു അബുലഗ് മിനൽ കലം. നേരത്തെ നമ്മൾ പറഞ്ഞു ദേഷ്യം ഒതുക്കി വെക്കുക. അൽ കലമിനേക്കാളും ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണെന്ത് അഫുവിനുള്ളത്, മാഫാക്കുക എന്നുള്ളത്. അപ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ ആയിഷ റളിയല്ലാഹു തആല അൻഹ, എന്താണ് അല്ലാഹുവിൻ്റെ റസൂലെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്ന്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തതാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവെ നീ മാപ്പാക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, ഇങ്ങനെ വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നു, മാപ്പിനെ നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നീ, എനിക്ക് നീ മാപ്പാക്കണേ. ലിഅന്നൽ അഫ്വ തർക്കുൽ മുആഖദ മഅ സമാഹ അനിൽ മുസി. തിന്മ ചെയ്ത, ഉപദ്രവം ചെയ്ത ആളുകൾക്ക് അയാളെ പിടിക്കാനുള്ള ഒരു അവസ്ഥ നമുക്കുള്ളതോടൊപ്പം തന്നെ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, വിട്ടുകൊടുക്കുക, അത് ഒഴിവാക്കി കൊടുക്കുക. വഹാദ ഇന്നമ യകുനു മിമ്മൻ തഹല്ലബിൽ അഖ്ലാഖിൽ ജമീല. സുന്ദരമായ സ്വഭാവങ്ങളിൽപ്പെട്ട ഒന്നായിരിക്കും ഇത്. ഉപദ്ര ഒരു വളരെ മോശമായ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതും ഒരു ഉന്നതമായ സ്വഭാവത്തിൽ എത്തിക്കുന്നതുമായ ഒരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അഫുവാണ്, അള്ളാഹു മാഫാക്കുന്നവനാണ്. അഫാ അൻ ഇബാദില്ലാഹി റഹ്മത്തൻ ബിഹിം, തൻ്റെ അടിമകൾക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നത് അവരോടുള്ള കാരുണ്യമാണ്. വഹ്സാനനിലേഹിം, അവർക്ക് നൽകുന്ന ഒരു എഹ്സാനാണ്. ഇപ്പോൾ കറാഹത്തല്ലി ഹസൂലി ശരി അലേഹിം, അവർക്കൊരു ഷെറുണ്ടാകുന്നതിനെ വെറുത്തുകൊണ്ട് വലിയ അഫു വലിയ അഫു അള്ളാഹു അൻഹു, അള്ളാഹു അത് മാപ്പാക്കി കൊടുക്കുന്നു. വൈകൂനു അജുറുഹു അലാ റബ്ബിഹിൽ കരീം, ഒരാളങ്ങനെ മാഫാക്കി കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം അവനുണ്ട്. ലാ അലൽ അബ്ദിൽ ഫഖീർ കമാ ഖാല തആല ഫമൻ അഫാ വഅസ്ലഹാ ഫഅജ്റുഹു അലല്ലാ. ആര് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തോ, അവസ്ഥകൾ നന്നാക്കിയോ, നിശ്ചയമായും അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ അവനുണ്ടാകും എന്നതാണ്. ഒരിക്കലും അത് നഷ്ടപ്പെടുകയില്ല. വിശ്വാസികൾ നേടിയെടുക്കേണ്ട, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട തിരിച്ചടിക്കാൻ കഴിയുമ്പോഴും അതിന് ശക്തി ഉണ്ടായിരിക്കുമ്പോൾ തന്നെ പ്രതികാര നടപടികൾ സ്വീകരിക്കാതെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്നത് വലിയൊരു കാര്യമായിക്കൊണ്ടാണ് ഇസ്ലാം കാണുന്നത്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ. അൽ അഫു അനിന്നാസ് അജല്ലു ദുറൂബിൽ ദുറൂബി ഫിഇലിൽ ഖൈർ. നന്മയായ കാര്യങ്ങളിലെ ഏറ്റവും മഹത്തായ ഒരു വിഷയമാണത്. തനിക്ക് ശിക്ഷിക്കപ്പെടാൻ അർഹനായിരിക്കെ തന്നെ കഴിവുണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അത് ഉപേക്ഷിക്കുക, വേണ്ടെന്ന് വെക്കുക എന്നത് ഒരു മാഫാക്കി കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അബുൽ ആലിയ, അതുപോലെ തന്നെ അൽ കൽബി അസ്സജാജ്, ഇവരൊക്കെ ഇതിനെ വിശദീകരിച്ചത് യുരീദു അനിൽ മമാലിക്, തൻ്റെ ഉടമസ്ഥതയിലുള്ള ആളുകൾ അവർക്കത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ള തഫ്സീർ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ദേഷ്യപ്പെടുത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അതേപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള പല നിലക്കുള്ള ബന്ധത്തിലുള്ള ആളുകളും നമ്മളുമായി ഇടപഴകുന്നവരൊക്കെ, അവർക്കൊക്കെ ളുൽമിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും തിന്മയിൽ നിന്നൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു സ്വഭാവ ഗുണമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യഗ്ഫിറൂന ഇൻദൽ ഗളബി വഅസ്നാ അലൈഹിം, ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അത് ഒതുക്കി വെക്കുന്നവരാണ്. അവരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, വൈദാ മാ ഗളിബു വഹും യഗ്ഫിറൂൻ, അവർക്ക് ദേഷ്യം വന്നാൽ അവർ അത് മാഫാക്കി കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അതുപോലെ കാദിമീൻ അൽ ഗൈലിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല തുടർന്ന് പറഞ്ഞത്, വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഈ ഒരു വിഷയത്തെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഹദീസുകളിൽ കാണാം, ഒരു സമൂഹത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസി, അൽ മുഅ്മിനുല്ലദി യുഖാലിത്തുന്നാസ വയസ്ബിറു അലാ അദാഹും അഫ്ളു മിനൽ മുഅ്മിനുല്ലദി ലാ യുഖാലിത്തുന്നാസ വലാ യസ്ബിറു അലാ അദാഹും, ഏറ്റവും ശ്രേഷ്ഠനായ വിശ്വാസി ജനങ്ങൾക്കിൽ, ജനസമൂഹത്തിൽ, ആളുകൾക്കിടയിൽ ഇടകലർന്നുകൊണ്ട് ജീവിക്കുകയും അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുന്ന വിശ്വാസിയാണ്. ആളുകളുമായി ബന്ധമില്ലാതെ ദൂരെ മാറിപ്പോയി അവരുടെ ഉപദ്രവങ്ങൾ ക്ഷമിക്കാത്ത വിശ്വാസിയെക്കാളും ഖൈറായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ അൽ അഫ്വ് വസ്സഫ്ഹു വത്തസാമഹ് എന്നുള്ളത് വലിയൊരു ശ്രേഷ്ഠമായ സ്വഭാവമാണ്. അൽ അഫ്വ് അനിന്നാസ് അഫ്ളു അഖ്ലാഖി അഹ്ലി ദുനിയാ വല ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയൊക്കെ ആളുകളുടെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തിലാണ് ഈ ഒരു മാപ്പാക്കി കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നതിനെ എണ്ണിയിട്ടുള്ളത്. അത് തഖ്വയിലേക്കാണ് നയിക്കുന്നത്. അൻതഅഫു അഖ്റബു ലിത്തഖ്വ, നിങ്ങളങ്ങനെ മാപ്പാക്കുകയാണെങ്കിൽ അത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ്. വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവായിഹിഷ വഇദാ മാ ഗളിബു വഹും യഗ്ഫിറൂൻ എന്ന് സൂറത്തു ശൂറയിലെ 37-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ. അവരുടെ ജനങ്ങളുടെ തെറ്റുകൾ, തിന്മകൾ, ഈമാനിൻ്റെ സ്വലാഹിൻ്റെ ആളുകൾ അവരതെന്താ കബായിറു ലിസ്മ, വലിയ വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരും മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുമാണ് വിശ്വാസികൾ. അതുപോലെ തന്നെ അവർക്ക് ദേഷ്യം വന്നാൽ അവർ അത് പുറത്തു കൊടുക്കും. അതാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നത്, വലിയ അഫു വലിയസ്ഫഹു വലാ തുഹിബ്ബൂനാ യഗ്ഫിർ അള്ളാഹു ലക്കും അള്ളാഹു ഗഫൂർ റഹീം. അതിന് കാരണമായ ആയത്ത്, ആ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അല്ല, നിങ്ങൾ അവർ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കട്ടെ, മാഫാക്കി കൊടുക്കട്ടെ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? മിസ്തഹബിൻ ഉസാസ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനായിരുന്നു, അദ്ദേഹത്തിന് ചെലവിന് കൊടുത്തിരുന്നു. അപ്പോഴാണ് ഹാജിസത്തുൽ ഇഫ്ക്ക് തൻ്റെ മകളെക്കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിക്കൊണ്ടുള്ളൊരു സംഭവം ഉണ്ടായത്. അതിൽ നിന്നുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിൽ നിരപരാധിയാണ് എന്നുള്ള ആയത്തിറങ്ങുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹുനു കുടുംബക്കാരനായ ഇദ്ദേഹത്തിന് ചെലവിന് കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹില അംഫിഖു അല മിസ്തഹ ഷൈ എൻ അബദ ബാദല്ലതി മാ ഖാല ബാദല്ലതി ഖാല ലി ആയിഷ മാ ഖാല, ആയിഷ ബീവിയെ പറ്റി പറഞ്ഞതിന് ശേഷം ഇനി അയാൾക്ക് ഞാനൊന്നും കൊടുക്കുകയില്ല എന്നാണ്. അയാൾക്ക് കൊടുത്തിരുന്നതായ ചെലവിന് കൊടുത്തിരുന്നത്, സഹായിച്ചിരുന്നത് ഇനി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത്. വലായ ചെലി ഉലുൽ ഫദ്ലി മിൻകു വസഅ അൻ യുഅതു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാ. അതെ, ആ മിസ്തഹ് മുഹാജിറിൽപ്പെട്ടതായിരുന്നു, മിസ്കീനിൽപ്പെട്ട ആളായിരുന്നു, കുടുംബക്കാരനായിരുന്നു. അപ്പോൾ ജീവിത വിശാലതയുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. വല്യഅഫു വല്യസ്ഫഹു, അഫ്വ്, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ, മാഫാക്കി കൊടുക്കൂ, പുറത്തു കൊടുക്കൂ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? വല്ലാഹു ഗഫൂറു റഹീം. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത്, ബലാ വല്ലാഹി ഇന്നി ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലി, അള്ളാഹു ആണ് സത്യം, എനിക്ക് അള്ളാഹു പുറത്തു തരണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫറജ ഇലാ മിസ്തഹ നഫഖ അല്ലതീ കാന യുൻഫിഖു അലൈഹി, അയാൾക്ക് കൊടുക്കാറുണ്ടായിരുന്നതായ ആ ഒരു കൊടുക്കുന്നത്, ചെലവിന് കൊടുക്കുന്നത് അദ്ദേഹം തുടർന്നു എന്നാണ്. വല്ലാഹി ലാ അൻസിഉഹ മിൻഹു അബദ, ഒരിക്കലും നിന്നിൽ നിന്ന് ഊരിയെടുക്കുകയില്ല, ഇത് നിർത്തലാക്കുകയില്ല എന്ന്. നോക്കൂ, നിങ്ങൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പഠിപ്പിച്ചാൽ, ഒരു കാര്യം പറഞ്ഞാൽ, ഒരു സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞാൽ, പിന്നെ അത് തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനാണ് സ്വഹാബത്ത് അവർ പരിശ്രമിച്ചത്. ഫമൻ അഫ വാസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, നിശ്ചയമായും ആര് വിട്ടുവീഴ്ച ചെയ്യുന്നു, അവസ്ഥ നന്നാക്കുന്നു, അവരുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് എന്നാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരാൾക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അതൊരു ഒരു ബുദ്ധിമാൻ്റെ ഒരു നന്മയിൽപ്പെട്ടതാണത്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത്. മാനഖസത്ത് സദഖത്തു മിൻ മാലിൻ, സ്വതക്ക് കൊടുത്തു എന്നതിൻ്റെ പേരിൽ സ്വത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്നൊന്നും കുറഞ്ഞു പോവുകയില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബി അഫ്വിൻ ഇല്ലാ ഇസ്സ, അതേപോലെ തന്നെ ഒരടിമ അയാൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു എന്ന കാരണത്താൽ അയാൾക്ക് പ്രതാപം ഇസ്സത്ത് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഒമാ തവാഹദുല്ലാഹില്ലാ റഫൌ, അള്ളാഹ്ക്ക് വേണ്ടി വിനയം കാണിച്ചാൽ അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തുന്നതാണ് എന്നൊക്കെ. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, യാ റസൂൽ അല്ലാഹ്, അല്ലാൻ റസൂലേ, കം നഅഫു അനിൽ ഖാദിം, നമ്മുടെ ഖാദിമിനൊക്കെ സെർവൻറ്റിനൊക്കെ എത്ര നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മൗനം അവലംബിച്ചു. പിന്നെയും അയാൾ ആ സംസാരം തുടർന്നു. നബി പിന്നെയും മൗനം അവലംബിച്ചു. മൂന്നാമത്തെ പ്രാവശ്യത്തിൽ നബി പറഞ്ഞു, യഅഫു അൻഹു കുല്ല യൗമിൻ സബഈന മറ, ഡെയിലി ഒരു 70 പ്രാവശ്യം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ, അത്രത്തോളം വിശാല മനസ്സിനുടമ. ഫഅഫു അൻഹും വസ്ഫഹു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അതെ, അവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, മാപ്പാക്കി കൊടുക്കണം, അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരി റഹമഹുല്ല തൻ്റെ സ്വഹീഹിൽ ഫിൽ തൻ്റെ അദബുൽ മുഫ്രദിൽ കൊണ്ടുവന്ന ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ അമ്ര് റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ വെച്ച് പറഞ്ഞു, റഹമോ തുർഹമോ, നിങ്ങൾ കരുണ കാണിക്കുക, കരുണ ചെയ്യപ്പെടും. വഗ്ഫിറു യഗ്ഫിറില്ലാഹു ലക്കും, നിങ്ങൾ മാഫാക്കി കൊടുക്കുക, നിങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകും. വൈലുല്ലിൽ അഖ്മാഇൽ ഖൗൽ വൈലുല്ലിൽ മുസ്സിറീൻ അല്ലദീൻ യുസ്സിറൂന അലാ മാ ഫഅലു വഹും യഅലമൂൻ, തങ്ങൾക്ക് അറിവുണ്ടായിരിക്കെ തന്നെ തങ്ങൾ ചെയ്ത തിന്മകളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്കാണ് നാശം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈയൊരു വിശിഷ്ടമായ സ്വഭാവം, ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. അതാണ് മുൻഗാമികളൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അന്ന റജുലൻ ഷത്തമനി ഫി ഉദുനി, ഒരാൾ എൻ്റെ ചെവിയിൽ കാതിൽ എന്നെ ചീത്ത പറഞ്ഞു, ഹാദിഹി വാഴ്ത്തതറ ഫി ഉദുനി, ഞാനത് മാഫാക്കി കൊടുക്കും, എക്സ്ക്യൂസ് കൊടുക്കും. അൽ ഉഖ്ര, മറ്റൊരു കാതിൽ, ല കബിൽ ചോദറഹു, അവൻ്റെ എക്സ്ക്യൂസ് ഞാൻ സ്വീകരിക്കുമെന്നാണ് എന്നെ ചീത്ത പറഞ്ഞാൽ. അത് വിട്ടുവീഴ്ച. ജാഫർ സ്വാദിഖ് റഹ്മഹുള്ള പറയുന്നു, ലി അൻ അന്തമ അൽ അഫ്വി ഇശ്രീന മറ അഹബു ഇലയ്യ മിൻ അനന്ത അൻ അന്തമ അല അൽ ഉഖൂബത്തി മറത്തം വാഹിദ, ഒരു പ്രാവശ്യം ഞാൻ ഒരു പ്രതികാരം ചെയ്തു, അല്ലെങ്കിൽ ഒരാൾക്കൊരു ശിക്ഷ നൽകി, അതിൻ്റെ പേരിൽ ഞാൻ ദുഃഖിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്താണ്? ഞാൻ 20 പ്രാവശ്യം മാപ്പ് കൊടുത്തു, അതിന് അങ്ങനെ ദുഃഖിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ രൂപത്തിൽ പരിശ്രമിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് വിശ്വാസികൾക്ക്, വല്ലദീന ജാഹദു ഫീന ലനഹദി അന്നഹും സുബലന വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് സന്മാർഗം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു അവരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങേയറ്റത്തെ സ്വബറിൻ്റെ വിശേഷണമുള്ളവർക്കല്ലാതെ ഇതൊന്നും സാധ്യമല്ല എന്നാണ്. മറ്റുള്ളവരിങ്ങോട്ട് പ്രതികരിക്കാൻ, ഇങ്ങോട്ട് നന്മ തിന്മ കൊണ്ട് പ്രതികരിക്കുമ്പോൾ നന്മ കൊണ്ട് തിരിച്ചടിക്കാൻ. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യ, നന്മയും തിന്മയും ഒരുപോലെയല്ല, സമമാവുകയില്ല. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫഅബില്ലത്തി അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം, നിന്നോട് തിന്മ കൊണ്ട് പ്രതികരിക്കുന്ന ആളുകളോട് നന്മ കൊണ്ട് നീ അങ്ങോട്ട് പ്രതികരിക്കുക, നിൻ്റെ ശത്രുക്കളെല്ലാം മിത്രമായി തീരും. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, അത് സ്വബറുള്ളവമായുലഖാഹ ഇല്ലദീന സ്വബറു വമായുലഖാഹ ഇല്ലാദു ഹദ്ദിൻ അദീം, അങ്ങേറ്റത്തെ സ്വബറുള്ള ക്ഷമയുള്ള ആളുകൾക്കല്ലാതെ ഇതിന് സാധ്യമല്ല എന്നുള്ളതാണ്. അങ്ങേയറ്റത്തെ ക്ഷമിക്കുന്ന ആളുകൾക്ക്, സ്വബറുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇദാ കാന യൗമുൽ ഖിയാമ നാദാ മുനാദിൻ മൻ കാന അജ്റുഹു അലല്ലാഹ് ഫലിയദ്ഖുലിൽ ജന്ന ഫയഖാല മൻ ദല്ലദീ അജ്റുഹു അലല്ലാഹ് ഫയഖൂമുൽ ആഫൂന അനിന്നാസ് യദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്. ജനങ്ങൾക്ക് മാപ്പ് കൊടുത്ത ആളുകൾ, അവരതാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. ഖിയാമത്ത് നാളിൽ അങ്ങനെ വിളിച്ചു പറയുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളുകളെ, അവരെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ ശക്തി ഉണ്ടാകുമ്പോഴും പുറത്തു കൊടുക്കാനുള്ള ആ ഒരു മനസ്സ്, അത് വിശാലമായ മനസ്സുകൾക്ക് ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തന്നെ ഉപദ്രവിച്ചവരോട്, തനിക്ക് തിന്മ ചെയ്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണല്ലോ ഫതഹ് മക്കയുടെ ആ ഒരു ദിവസത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ഉപദ്രവം നൽകി, ഇദ്ഹബു അൻതുമുത്തുലഖാ, നിങ്ങൾ പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ്. ഏതെല്ലാം നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചിരുന്നു, എല്ലാവർക്കും മാപ്പ് നൽകി. ഹാദാ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞു. തനിക്ക് ഉപദ്രവം നൽകിയ, തൻ്റെ സ്വഹാബത്തിനെ പീഡിപ്പിച്ച, പല നിലക്കും പീഡിപ്പിച്ച ആളുകളുണ്ടായിരുന്നു. പിതൃവ്യ പുത്രൻ ഹംസ, തൻ്റെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു തആല അൻഹയെ ദാരുണമായി കൊല ചെയ്ത് കരൾ കടിച്ചു തുപ്പിയ ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്. മക്കാ വിജയത്തിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി സല്ലം എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും തനിക്ക് എതിരായി പ്രവർത്തിച്ച പലരും അവിടെ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി സല്ലം ആരോടും ഒരു പ്രതികാരം ചെയ്യാതെ അവർക്ക് മാപ്പ് കൊടുത്ത ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബന്ധുക്കളിൽ, കൂട്ടുകാരിൽ പലരും നമ്മോട് ഉപദ്രവം ചെയ്തവരുണ്ടാവാം. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, മാപ്പാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കും നമ്മുടെ തിന്മകളെല്ലാം മായ്ച്ചു കളയാനും അത് പുറത്തു തരാനും അത് മാപ്പ് നൽകാനും അത് കാരണമാകും എന്നതാണ്. അതുകൊണ്ട് വിശിഷ്ടമായ ഈയൊരു ഒരു സ്വഭാവം, അത് നേടിയെടുക്കാൻ, അതുണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മേവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹൃദയവസന്തം, സൂറ ആലിമ്രാൻ, വചനം 144, ഭാഗം 3. ജനങ്ങൾക്ക് മാപ്പ് നൽകുക. വിഷയം അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റു പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
3: Tune to reality.
4: Peace Radio. കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി. മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ. Tune to reality.
5: أمسينا وأمسى الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
6: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
7: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. ഏറ്റവും പ്രിയമുള്ള പീസ് റേഡിയോ കുട്ടികളെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവ് ആരംഭിക്കുകയാണ്. പീസ് റേഡിയോ ഈവനിങ് ലൈവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ഈവനിങ് ലൈവിൽ ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ ഫാദിയുണ്ട്. അപ്പോൾ ഫാദി ഇന്ന് ഫാദിക്കുന്ന ഇവിടെ സ്റ്റുഡിയോയിലൊരു ആദ്യത്തെ അനുഭവമാണ്. ഫാദിൻ്റെ അടുത്ത് കുറേ പാട്ടൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ഫാദിനെ പരിചയപ്പെടണം. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഇവിടെ വന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നഫീസ പി എ താമരശ്ശേരി, ഉമൈറ തൃശൂർ, ഇവരൊക്കെ ഇപ്പോൾ ജോയിൻ ചെയ്ത ആളുകൾ വേഗം വേഗം ഇതുപോലെ ഒന്ന് മെസ്സേജ് അയക്കണം. അതുപോലെ നമ്മളൊരു നമ്പറിൻ്റെ കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, 85 90 745 845. ഈ നമ്പറിലേക്ക് കുട്ടികളെ കൊണ്ട് ചില പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് അയച്ച് നമുക്കത് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്, അപ്പോൾ അതിൻ്റേതായ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. പുതിയ ക്ലാസ്സിലേക്ക് ഇപ്പോൾ മദ്രസയിൽ റിസൾട്ട് വന്നു, സ്കൂളിലാവട്ടെ പിന്നെ SSLC റിസൾട്ട് വന്നു, അപ്പോൾ പുതിയ അധ്യയന വർഷത്തെ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുഭവങ്ങളോ അല്ല മറ്റ് ചിന്തകളോ ഒക്കെ കുട്ടികൾക്ക് അയക്കാം, പാട്ടുകൾ പാടാം, കഥ പറയാം. നമ്പർ ഇതാണ്, 85 90 745 845. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. ഇന്ന് നമ്മുടെ കിഡ്സ് ഗസ്റ്റ് ആയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ടുള്ളത് ഫാദിയാണ്. അപ്പോൾ ഫാദി ആദ്യമായിട്ടാണ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. റേഡിയോയിൽ മുമ്പ് ഏതെങ്കിലും പരിപാടിയിൽ കേട്ടതോ അവതരിപ്പിച്ചതോ എന്തെങ്കിലും പരിചയമുണ്ടോ?
1: ഇല്ല.
0: ഇല്ല. ഇതെങ്ങനെ ഇവിടെ എത്തിയപ്പോ?
1: എന്റെ ഉമ്മ പറഞ്ഞു ഇവിടെ റേഡിയോയിൽ പാടാനി അവസരം കിട്ടിയിട്ടുണ്ട്.
0: അപ്പൊ അതിന് അവസരം കിട്ടണമെങ്കിൽ അതിലേക്ക് എങ്ങനെ കൊടുത്തതപ്പോ? അപേക്ഷിച്ചത്? ഉമ്മയാണ് അപേക്ഷിച്ചത്. ഓക്കെ അല്ലേ. ആഹാ. അപ്പൊ ഫാദി, ഫാദിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കട്ടെ.
1: എന്റെ പേര് ഫാദി ഫൈസൽ. ഞാൻ കുന്നമംഗലം ആരാമ്പുറത്ത് നിന്ന് വരുന്നു. എന്റെ ഉപ്പന്റെ പേര് ഫൈസൽ. എന്റെ ഉമ്മന്റെ പേര് ഇർഷാന. എനിക്കൊരു അനിയത്തിണ്ട്, ഫിയ ഫൈസൽ.
0: അനിയത്തി എന്ത് ചെയ്യുന്നു?
1: അനിയത്തി UKGയിലേക്ക്.
0: UKGയിലേക്കാണ്. ഞാൻ ഫാദിനോട് ചോദിക്കട്ടെ, അനിയത്തി ഇപ്പൊ UKGയിലേക്കാണ്, അനിയത്തിയിൽ ഫാദി കണ്ട ഒരു ക്വാളിറ്റി എന്തായിരിക്കും? എന്നാലും അനിയത്തിനെ എനിക്ക് ഇഷ്ടമാകാനുള്ള ഒരു കാരണം എന്തായിരിക്കും?
1: നല്ല സ്വഭാവമാണ്.
0: നല്ല സ്വഭാവമാണ്. പിന്നെ
1: നല്ല കുറുമ്പാണ്.
0: നല്ല കുറുമ്പുണ്ട്. പിന്നെ കളിക്കൂലേ?
1: ഓ,
0: നന്നായിട്ട് കളിക്കും. എന്റെ ഒപ്പം കളിക്കോ?
1: ഓ,
0: എന്റെ കൂടെ കളിക്കും. നീ കൂടെ കളിക്കലുണ്ടോ അതോ അവൾ നിന്റെ ഒപ്പം കളിക്കലാണോ? ഇടക്ക് അടി ഉണ്ടാവല്ലെ, പിച്ചലും ചവിട്ടലും ചെറുതായിട്ടൊക്കെ അല്ലേ. യാ ഗുഡ്. പിന്നെ നീ സ്കൂളില്, അവള് LKGയിലേക്ക്, UKGയിലേക്ക് നീ അല്ലേ, രണ്ടുപേരും ഒരുമിച്ചാണോ സ്കൂൾ വിട്ട് വരിക? അല്ലല്ലോ, അവൾ നേരത്തെ വരില്ലേ അല്ലേ. അപ്പൊ നീ വരുമ്പോ അവൾ നിന്നെ കാത്തിരിക്കോ?
1: അങ്ങനെയൊന്നുമില്ല.
0: അങ്ങനെയൊന്നുമില്ല. പക്ഷെ നിന്നെ നോക്കി നിക്കോ അവിടെ.
1: ഓ
0: അല്ലേ, ശരി. പിന്നെ എന്നാലും അവളെ കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് എനിക്ക് പറയാൻ പറ്റും? അനിയത്തി ഇപ്പൊ കേൾക്കുന്നുണ്ടാവും. അത് എന്താണ് പേര് പറഞ്ഞേ? നീ
1: ഫാദി ഫൈസൽ.
0: അതല്ല, നിന്റെ പേരല്ലടാ, അനിയത്തിന്റെ പേര് പറഞ്ഞു.
1: ഫിയ ഫൈസൽ.
0: ഫിയനെ നീ എന്താ വിളിക്കല്?
1: ഫിയാന്ന്.
0: ഫിയാന്ന് എന്നെ വിളിക്കല്. അപ്പൊ ഫിയ ഇപ്പൊ ഇത് കേൾക്കുന്നുണ്ടാവോ?
1: ഉണ്ടാവാം.
0: ഉമ്മന്റെ ഫോണിൽ കേൾക്കുന്നുണ്ടാവല്ലേ?
1: ഓ,
0: ഉമ്മ കേൾക്കുന്നുണ്ടാവല്ലേ?
1: ഓ,
0: ഉമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ ഉമ്മ കമന്റ് ചെയ്യാൻ പറയണം ഉമ്മനോട് അല്ലേ. ശരി. പിന്നെ കുടുംബങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കുക, എന്നിട്ട് അവരോടൊക്കെ പ്രോഗ്രാം കേൾക്കാൻ പറയാം. ഫാദിൻ്റെ പാട്ട് വരുന്നുണ്ട് എന്ന് പറയാം. നമ്മളൊരു 4-5 മിനിറ്റ് കഴിഞ്ഞതോടും ഫാദിൻ്റെ പാട്ട്, ഫാദിയുടെ പാട്ടിലേക്ക് നമ്മൾ പോവും. അപ്പൊ ഫാദി, അപ്പോൾ നമ്മളിതാ ഇന്ന് അമീർ ടി എടത്തനാട്ടുകര, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, ആയിഷ അങ്ങാടിപ്പുറം, ഇവരൊക്കെ ഇപ്പോൾ മുംതാസ് ബേപ്പൂർ, നഫീസ പി എ താമരശ്ശേരി, ഇവരൊക്കെ ഇപ്പം നമ്മളുടെ കൂടെ ഉണ്ട് ലൈവിൽ പങ്കെടുത്തുകൊണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യമുണ്ട് ഇവിടെ. ജീവനില്ലാത്ത രാജാവുണ്ട്, രാജ്യമുണ്ട്, കാടുണ്ട്, പക്ഷെ ഒരു മനുഷ്യൻ പോലുമില്ല, ഇതെവിടെയാണ് എന്നാണ് ചോദ്യം. ജീവനില്ലാത്ത രാജാവുണ്ട്, രാജ്യമുണ്ട്, കാടുണ്ട്, പക്ഷേ ഒരു മനുഷ്യൻ പോലും അവിടെ അല്ല, ഇതെവിടെയാണ്?
1: അറിയില്ല.
0: ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. അതിൽ രാജ്യമുണ്ട്, രാജ്യത്തിൽ ചിലപ്പോൾ രാജാവും ഉണ്ടാവും, പിന്നെ കാടുണ്ടാവും, പുഴ പോകണത് കാണുന്നുണ്ടാവും, പക്ഷെ അവിടെ എന്തില്ല, ഒരു മനുഷ്യൻ പോലുമില്ല. അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഞാൻ പറയാം, മലയാളമാണ്. മലയാളത്തിലാണെങ്കിൽ ഭൂ എന്നാണ് ആദ്യത്തെ അക്ഷരം, ഇംഗ്ലീഷിലാണെങ്കിൽ എമ്മാണ് ആദ്യത്തെ അക്ഷരം. ഗസ് ചെയ്യാം, നമ്മൾ ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. അമീരിട്ടി അടുത്തനാട്ടുകരയാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിട്ടുള്ളത്. പിന്നെ ഐഷ കരുമ്പിൽ കൂടെയുണ്ട്. പിന്നെ ആ അപ്പോൾ ഈ പാട്ട് ഫാദി എന്നാ ആദ്യമായിട്ട് പാടിയത്?
1: ഞാൻ സ്കൂൾ കലോത്സവത്തിന്.
0: ഏത് കലോത്സവത്തിന്? എന്നാണത്? ഒന്നാം ക്ലാസ്സെന്നോ രണ്ടെന്നോ?
1: ഒന്നെന്ന്.
0: ഒന്നെന്ന് പാടിയണോ? ആ ഒന്നെന്ന് ഏത് പാട്ട് പാടിയുണ്ടാവോ?
1: അറബിക്കല്.
0: അറബിക്ക് തന്നെയാണെന്ന്? അറബിക്ക് ഭയങ്കര ഇഷ്ടാ ആണോ? പിന്നെ ഏത് ഏത് പാട്ടാന്ന് ഓർമ്മയുണ്ടോ? ആദ്യത്തെ വരി എന്തേലും? അല്ല, ആദ്യത്തെ ഒരു വരിയോ രണ്ട് വരിയോ എന്തേലും ഓർമ്മയുണ്ടോ? ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് എല്ലാവരും എന്നെ പാടിയപ്പോ അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ?
1: ഓ,
0: ഏതാണ് പാട്ട്?
1: ഞാൻ ആറാം ക്ലാസ് പാടിയപ്പോ ജില്ലയില് ഫസ്റ്റ് കിട്ടിയപ്പോ.
0: ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയപ്പോ അത് ഏതായിരുന്നു പാട്ട്?
1: അത് അഫ്സൽ മുസ്ലിസി പാടിയ ഒരു പാട്ടാണ്.
0: അറബി പാട്ടന്നെ. ഏ, അതൊന്ന് പാടി വെക്കല്ലേ നമ്മള്.
1: ഓ
0: ഓക്കെ.

0: മാഷാല്ലാ മാഷാല്ലാ. ഓ, ഈ ഒരു പാട്ട്, ഇത് ആരെഴുതിയ പാട്ടാണെന്ന് പറഞ്ഞേ?
1: അഫ്സൽ മുസിരിസി.
0: അഫ്സൽ മുസിരിസി. അപ്പോ എന്തുമായി ബന്ധപ്പെട്ടാണ്, എന്തുമായി ബന്ധപ്പെട്ട പാട്ടാണ്?
1: ഫലസ്തീനോ ഇസ്രായേലും
0: ബന്ധപ്പെട്ട്. അപ്പോൾ ഫലസ്തീനിലെ മക്കളും അവിടെ ചോരപ്പുഴ ഒഴുകുന്നതും അതിൻ്റെ വിഷമമൊക്കെ ഓർത്തുകൊണ്ട് എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു ഗാനം. അതിനെ ഇതാ ഫാദി നമുക്ക് വേണ്ടി അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഫാദി സൂപ്പറായിട്ടുണ്ട്,
1: താങ്ക് യു.
0: അടിപൊളി, മാഷാ അല്ലാ, സൂപ്പർ അറബിക് സോങ്, അറബി ഗാനം. കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടായിട്ട് പോലും മോൻ അടിപൊളിയായിട്ട് പാടി. ബാർക്കല്ലാ ഫീക്ക് എന്ന അമീർ ടി അടുത്തനാട്ടുകാരാ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, അവർ മാഷാ അല്ലാ മോൻ്റെ പാട്ട് സൂപ്പറായി എന്നുള്ള മെസ്സേജാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രോതാക്കളോട് പറയുന്നു, നമ്മളെ വീട്ടിൽ

0: ഭൂപടത്തിൽ. അവിടെ മനുഷ്യന്മാരില്ല, പക്ഷെ എന്താണ്, അവിടെ ജീവനില്ലാത്ത രാജാവുണ്ട്, രാജ്യമുണ്ട്, കാടുണ്ട്, പക്ഷെ മനുഷ്യൻ പോലുമില്ല എന്നുള്ളതാണ് അമേരിക്കൻ ഇടത്തിനായിട്ട് അയച്ച ചോദ്യമാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം കേട്ടല്ലോ എല്ലാവരും, ഒരു ഉത്തരം അയച്ച് കണ്ടില്ല. ഓക്കെ ശരി, പിന്നെ ഇതിനിടയ്ക്ക് അപ്പോൾ ഫാദിക്ക് എന്തിഷ്ടമാണ്, പാട്ടിഷ്ടമാണ്, കഥ ഇഷ്ടമാണോ?
1: അല്ല,
0: കഥ അത്ര ഇഷ്ടമല്ല. കഥ കേൾക്കാറുണ്ടോ?
1: എപ്പോഴെങ്കിലുമൊക്കെ
0: കേൾക്കൂല്ലേ. ഈ സ്കൂളില് ഫാദി കേട്ട ഒരു ഒരു ഫാദിക്ക് കേട്ടിട്ട് അടിപൊളിയും തോന്നിയ ഒരു കഥ ഏതാന്ന് ഓർമ്മയുണ്ടോ?
1: ഇല്ല,
0: അങ്ങനെ ഇത് ഇത് ഓർമ്മല്ല, ഒരു കഥയും ഓർമ്മല്ല. ഒരു ഗുണപാഠമുള്ള കഥ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും ടീച്ചർ പറഞ്ഞാൽ, ടീച്ചർമാർ കഥ പറഞ്ഞു തരാറുണ്ടോ ക്ലാസ്സിൽ? ഏത് കഥയായിരിക്കും? എന്തെങ്കിലും ഒരു പോയിന്റുള്ള ഏതെങ്കിലും ഒരു കഥ ഓർമ്മ വരുന്നില്ല. ഒരിക്കൽ ഒരു കാട്ടാടും ഒരു കലമാനം ഒരേ സമയം വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ എത്തി, കാട്ടിനുള്ളിലെത്തി. കാട്ടിനുള്ളിൽ ഒരു തടാകത്തിന്റെ അരികിലെത്തി. ആരാ വന്നേ?
1: ആടും
0: ആടും കലമാനും, കാട്ടാടും കലമാനും. കലമാന്റെ പ്രത്യേകത എന്താ? നല്ല കൊമ്പൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഇങ്ങനെ മറ്റേ കൊമ്പ് കണ്ടില്ലേ, ഇങ്ങനെ മരം പോലത്തെ കൊമ്പുള്ള മന കണ്ടില്ലേ, അല്ലേ, അതാണ് കലമാനം അറിയാം. പിന്നെ കാട്ടാടും. തടാകത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കാനുള്ള സ്ഥലം കുറവായതിനാൽ ഒരാൾക്ക് മാത്രമേ അവിടെ ഇങ്ങനെ ഒരു സമയം വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തെ സ്ഥലമാണ്. അങ്ങനെ വെള്ളം കുടിക്കാൻ ഒരുങ്ങിയിരുന്ന കാട്ടാടിനോട് കലമൻ പറഞ്ഞു, കലമൻ പറയണം, മാറി ഇന്ന് ഞാനെന്ന് ആന ആദ്യം എത്തിയത്, ഞാനാണ് ആദ്യം എത്തിയത്, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കണം, അത് കഴിഞ്ഞിട്ട് നിനക്ക് കുടിച്ചാൽ മതി. ആര് പറഞ്ഞു?
1: കാട്ടാട്,
0: കാട്ടാടിനോട് കാട്ടാട് കലമാനോട് പറഞ്ഞു, ആടാണ് പറഞ്ഞത്, കലമാനോട് പറഞ്ഞു. കലമാൻ ഇത് കേട്ടിട്ട് വെറുതെ ഇരിക്കോ, ഭയങ്കര ദേഷ്യം വന്നു. അവൻ കാട്ടാടിനെ ഇടിച്ചു മാറ്റി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇടിച്ചു മാറ്റി വെള്ളം ശ്രമിച്ചു. ഇടിയുടെ ശക്തിയിൽ തെറിച്ചു വീണ കാടാട് കാട്ടാട് എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റ് അവിടുന്ന് അതേപോലെ ഇങ്ങോട്ട് വന്ന ഒരറ്റടി. രണ്ടുപേരും ഭയങ്കര അടിയാണ് അവിടെ. അവസാനം അടി അടിയോടടിയായി, ദാഹ രണ്ടാക്കും, പിന്നെ ദാഹല്ല, വെള്ളം കുടിക്കണ്ട. പിന്നെ ഒരിക്കൽ എന്ത് സംഭവിച്ചു? അടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്ത്. അങ്ങനെ അവസാനം എങ്ങനെയെങ്കിലും ഒരാൾ ഇടിച്ച് തറ പറ്റിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഓരോരുത്തരും. അങ്ങനെ പോരാട്ടം ശക്തമായി തുടരുമ്പോൾ തൊട്ടപ്പുറത്ത് ആരോ ഒരാളുണ്ട്. അതാരായിരിക്കും? ഇത് നോക്കിയിരിക്കുന്ന ഒരാൾ. ഒരു കൂട്ടം ആളുകളാണ്.
1: അറിയില്ല.
0: അതായത് ഈ രണ്ട് ആടുകളും തമ്മിൽ ഇടിച്ചിട്ട് ഇടി കൂടി കൂടി കൂടി ഇടിച്ചാവണം. ചത്തുകഴിഞ്ഞാൽ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഗുണം ചെയ്യും. കഴുകന്മാർ ചത്തുകഴിഞ്ഞാൽ കഴുകന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ അവരും വിശപ്പായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവർ ജൈവം പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ മാംസം കഴിച്ചിട്ട് വിശപ്പടക്കാന്നുള്ള കൊതിയോടെ കാത്തിരിക്കുക. ആ മുട്ടട്ടെ മുട്ടട്ടെ, തട്ടട്ടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? എതിരാളിയെ തറ പറ്റിക്കാനുള്ള ആ ഒരു പോരാട്ടത്തിൽ കാര്യമായ പരിക്ക്, അത് പരിക്ക് പറ്റിയിട്ട് ക്ഷീണിതരായ കാട്ടാടും കലമാനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഉടനെ ഇനി ഞങ്ങൾ ഉടനെ തന്നെ രണ്ടുകൂട്ടരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴുകന്മാരെ വിചാരിച്ചു, ഇതൊന്നും തീരുമാനമാണല്ലോ, നല്ല ഭക്ഷണം ഇപ്പം എങ്ങനെ കിട്ടുക? അവരാകാശത്തേക്കൊന്ന് ഇങ്ങനെ വട്ടമിട്ട് പറക്കാൻ വേണ്ടി തുടങ്ങി. നിലത്തുനിന്ന് മേൽക്കു പൊന്തി. അങ്ങനെ ആ പോരാട്ടത്തിനിടയിൽ എപ്പോഴോ അറിയാതെ മുകളിലേക്ക് നോക്കിയ കാട്ടാട് തങ്ങൾക്ക് മുകളിൽ കൊതിയോടെ വട്ടമിട്ട് പറക്കുന്ന ആരെ കണ്ടു? കഴുകന്മാരെ കണ്ടു. കാട്ടാടിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അവന് കാര്യങ്ങളുടെ കിടപ്പ് പെട്ടെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഇടി നിർത്തി കലമാനോട് പറഞ്ഞു, നോക്ക് ചങ്ങാതി, നമ്മളിങ്ങനെ പരസ്പരം പോരടിച്ചാൽ നഷ്ടം നമുക്ക് ഉണ്ടാക്കണം. നമ്മളെ കാത്ത് ആരിയിരിക്കേണ്ട ലാഭം മുഴുവൻ നമ്മളെ തിന്നാൻ വരണ ആ കഴുകന്മാരെ കണ്ടോ? അപ്പൊ നീ പോയിട്ട് ആദ്യം എന്ത് ചെയ്തോ? വെള്ളം കുടിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാട്ടാടിന്റെ വാക്ക് കേട്ടപ്പോ കലമാൻ അപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ശരിയാണല്ലോ, വേണ്ട ചങ്ങാതി, നീ എന്നെ കുടിച്ചോ.

0: തിരിച്ചിങ്ങോട്ടും പറഞ്ഞു, നീ തന്നെ ആദ്യം പോയിട്ട് വെള്ളം കുടിച്ചാൽ മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കാട്ടാട് വെള്ളം കുടിച്ച് അതിനുശേഷം കലമാനുസുഖമായി വെള്ളം കുടിച്ച് രണ്ടുപേരും സൗഹൃദത്തോടുകൂടി അവസാനം കുറേ വേദനയ്ക്കായെങ്കിലും വിഷമമായെങ്കിലും പക്ഷെ മനസ്സിന് വിഷമല്ലാതെ ഒരു പിരിഞ്ഞുപോയി. ഇത് നോക്കി കൊതിയോടെ വട്ടമിട്ട് പറഞ്ഞിരുന്ന കഴുകന്മാർ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഒരു ദൂരെ സ്ഥലത്തേക്ക് പോയി. ഫാദിക്ക് എന്ത് മനസ്സിലായി? അടി കൂടരുത് എന്നുള്ളതും പിന്നെ എന്തൊക്കെയായാലും കുറച്ചുകൂടി മനസ്സിലാവണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ പരസ്പരം അടി കൂടുമ്പോൾ നമ്മളെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ അടി കൂടുന്ന സമയത്ത് ആ അടി കാണാൻ കുറേ ആൾക്കാരുണ്ടാവും, അതിൽ നിന്ന് ഗുണം തേടുന്ന ആൾക്കാരുണ്ടാവും. സ്കൂളിലൊക്കെ അടി എടുക്കുമ്പോൾ അടിക്കടാ അടിക്കടാ അടിക്കടാ,
1: അതിൽ നിന്ന് സന്തോഷം നേടുന്ന
0: അവർക്ക് അടിച്ചിട്ട് രണ്ടാൾക്കും നാശം സംഭവിക്കണം അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അടിച്ചോ അടിച്ചോ അടിച്ചോ, എന്നാ പിന്നെ പോലെ എന്തെങ്കിലും പറ്റുമ്പോ ഒപ്പം ഉണ്ടാവോ?
1: ഇല്ല,
0: അവരുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അതുമല്ല മറ്റൊന്ന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരാൾക്ക് വെറുതെ അടി ഉണ്ടാക്കണേ, ഒരാൾ വെള്ളം കുടിച്ചോട്ട് 5 മിനിറ്റ് കഴിഞ്ഞ അടുത്താ കുടിക്കാലോ അല്ലേ? എനിക്ക് ആദ്യം ആദ്യം ആദ്യം എന്ന് പറയും എപ്പോഴും, ഞാൻ ആദ്യത്തെ ഞാൻ ആദ്യത്തെ അറിയും. അപ്പൊ വേറൊരുത്തൻ പറയും എന്താണ്, അല്ല ഞാനാണ് ആദ്യത്തെ. അപ്പൊ ശരിക്കും നമ്മൾ എന്താണ്, അത് പറയുമ്പോ അല്ല ഞാനാണ്, അപ്പൊ അല്ല ഞാനാണ്, നീ പോടാ, അപ്പൊ നീ പോടാ, പിന്നെ അടിയാണ്. അപ്പൊ ഒരാൾ എന്ത് ചെയ്താൽ മതി, ആ അടിച്ചിട്ട് രണ്ട് കൂട്ടർ വരും, ഓരോരുത്തരെ മൂന്നൊക്കെ അടിച്ചു, ഓരോരുത്തരെ കണ്ണിൽ കുത്തി, ഓരോരുത്തരെ കടിച്ചു പറിച്ചു ഒക്കെ കഴിഞ്ഞ് സാർമാര് വന്ന് നോക്കുമ്പോ രണ്ട് കൂട്ടർക്കും പരിക്ക്. അതിൽ ഒരാൾ പറഞ്ഞാൽ മതി, ആയിക്കോട്ടെ നീ തന്നെയാണ് ആദ്യത്തെ, എന്നാലും കുഴപ്പമില്ല പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യില്ല, വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവണം അല്ലേ? അപ്പം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരി, ഓക്കെ. മോൻ നേരത്തെ മാഷാല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്, ഉഷാറായി എന്നാണ് മുംതാസ് ബേപ്പൂർ പറഞ്ഞത്. ഐഷ തോട്ടശ്ശേരി ആറ നമുക്ക് സലാം പറഞ്ഞ കൂടെ ഉണ്ട്, കുറേ ആൾക്കാർ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. പിന്നെ മെസ്സേജ് അയക്കേണ്ട എല്ലാ ആൾക്കാരോട് എല്ലാവരോടും പറയാണ്, വീട്ടിലെ മക്കളെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കണം, വോയിസ് മെസ്സേജ് അയക്കാം, പ്രാർത്ഥനകളോ മറ്റൊക്കെ ചൊല്ലിയിട്ടൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാം. ഇനി ഒരു ചോദ്യം ഇവിടെ ഉണ്ട്, എന്താ ചോദ്യം എന്നോ? പിന്നെ ചോദ്യം നമുക്കത് നമുക്ക് പിന്നെ ഈ ഒരു ഇതിലേക്കുള്ള ചോദ്യമല്ല, അതൊരു ഇസ്ലാമികമായ ഫത്വ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഈവനിങ് ലൈവിൽ നമുക്കത് പറയേണ്ട ആവശ്യമില്ല, അത് ഇൻഷാല്ലാ നമുക്ക് എന്തിലേക്ക് കൊടുക്കാം, അല്ലിജാബ എന്ന അത്തരം പ്രോഗ്രാമിലേക്ക് അത് നമുക്ക് റെഫർ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ റിവൈൻഡോ അല്ല, ഈ ടെക്നിക്കൽ എററുകളൊന്നും ഇല്ലാന്ന് തന്നെ മനസ്സിലാക്കുന്നത്, ഇപ്പം ആരൊക്കെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം ഫാദിയുടെ അടുത്ത അതിമനോഹരമായ പാട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഫാദിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫാദി ഇപ്പോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത് പറഞ്ഞേ?
1: 8th.
0: ഇനി 8th. 7th സ്കൂൾ ഏതായിരുന്നു പറഞ്ഞില്ല? ഹസനിയ സ്കൂൾ. എവിടെ?
1: മുട്ടാഞ്ചേരി.
0: മുട്ടാഞ്ചേരി ഹസനിയ സ്കൂളിലാണ് ഫാദി പഠിക്കുന്നത്. പിന്നെ അതുമല്ല അവിടെ ഈ സ്കൂൾ സബ്ജില്ലാ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ജില്ലയിലൊക്കെ പോയിട്ടുണ്ട് അല്ലേ? ജില്ല സ്റ്റേറ്റിലെത്തിയെന്നോ?
1: ഇല്ല,
0: ജില്ല വരെ പോയിട്ട് അടിപൊളിയായിട്ട് പാടി, നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. അപ്പോൾ പാട്ടിലേക്കൊക്കെ നമുക്ക് പോകണം. ഇപ്പോൾ ലൈവിലുള്ള ആളുകൾക്ക് വേഗം എന്തു ചെയ്യണം, അവരുടെ ഒരു ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ. ശരി, അപ്പോൾ അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം. പക്ഷേ അതിന് മുന്ന് സാരോപദേശം കേൾക്കണം. സാരോപദേശം കേട്ടിട്ടാണ് നമ്മൾ പാട്ടിലേക്ക് പോകുന്നത്. സാരോപദേശം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആകാശത്ത് കാർമേഘങ്ങൾ പാറി നടക്കുന്നത് നാം കാണാറുണ്ട്. പഞ്ഞികൾ പോലെ ആകാശത്ത് പുക കണക്കെ പാറി നടക്കുന്നതായിട്ടാണ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുള്ളത്. സത്യത്തിൽ ഈ നോട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ഭാരമുണ്ടോ? ഒറ്റവാക്കിൽ നമ്മൾ പറയുക ഭാരമില്ല എന്നായിരിക്കും. എന്നാൽ ജസ്റ്റ് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഒരു ക്ലൗഡിന് ചുരുങ്ങിയത് 500,000 kg ഭാരമുണ്ടാകുമെന്നാണ് പറയുന്നത്. ശാസ്ത്രം വികസിച്ച കാലത്ത്, പഠനങ്ങളും മനനങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത്, നമുക്ക് വേണമെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള അവസരമുണ്ടായിട്ടുണ്ട്. എന്നാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കാർമേഘത്തെക്കുറിച്ച് മഴയെക്കുറിച്ച് എല്ലാം പറയുമ്പോൾ ഈ ക്ലൗഡിനെക്കുറിച്ച് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് ആറാഫിൻ്റെ 57-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്,
3: وهو الذي يرسل الرياح بشرا بين يدي رحمته حتى إذا أقلت سحابا ثقالا سقناه لبلد ميت فأنزلنا به الماء فأخرجنا به من كل الثمرات كذلك نخرج الموتى لعلكم تذكرون.
2: അള്ളാഹു ആകുന്നു സന്തോഷമായിട്ട് കാറ്റുകളെ പറഞ്ഞയക്കുന്നത്. പടച്ചറബിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ് അവൻ കാറ്റുകളെ കാർമേഘങ്ങൾക്ക് നേരെ അയക്കുന്നത്. കാർമേഘങ്ങൾ ഘനീഭവിച്ച് കാറ്റുകൾ കാർമേഘത്തെ തള്ളിക്കൊണ്ടുപോയി. അവ പരസ്പരം കൂടിച്ചേർന്ന് ഘനീഭവിച്ച് സഹാബൻ സിഖാല ഭാരമുള്ളതായി ഭാരിച്ചതായി മാറും. പിന്നീട് സുഖനാഹുലി ബലദിം മയ്യിത്ത് നിർജീവമായി കിടക്കുന്ന മണ്ണിലേക്ക് നാം മഴ പെയ്യിക്കും. ഫഅൻസൽനാ ബിഹിൽ മാഅ ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത്. അങ്ങനെ ആ കാർമേഘങ്ങളിൽ നിന്ന് മഴ പെയ്തിറങ്ങുകയും ഭൂമിയിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള പഴവർഗ്ഗങ്ങളെ നാം നിങ്ങൾക്കു വേണ്ടി മുളപ്പിക്കുകയും ചെയ്യും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല കാർമേഘത്തെക്കുറിച്ച് പറയുമ്പോൾ സഹാബൻ സിഖാല ഭാരമുള്ള കാർമേഘം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ശാസ്ത്രീയമായ പഠനങ്ങളോ ഗവേഷണങ്ങളോ അത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളോ ഉപകരണങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുമ്പോൾ ഈ ക്ലൗഡ്സിന് ഭാരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്ത് ഓതി കൊടുക്കാൻ പറ്റിയത്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കാർമേഘങ്ങളുടെയും സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവ്. അവനറിയാം ഓരോന്നും എങ്ങനെയാണ് എന്നുള്ളത്. ആ സൃഷ്ടാവിൻ്റെ വാക്കുകൾ തന്നെയാണ് ഖുർആൻ. അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. കലാമുല്ലാ അൽ മുനസ്സിൽ, അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആൻ. ജിബ്രീൽ എന്ന മലായിക്കത്ത് മലക്ക് വഴി മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭാഷയിൽ ഏറ്റവും നല്ല ഭാഷയായ അറബിയിൽ, മാസത്തിൽ ഏറ്റവും നല്ല മാസമായ റമദാനിൽ, ദിവസങ്ങളിലേറ്റവും മഹത്തരമായ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ, രാവുകളിലേറ്റവും മഹനീയമായ ഖിയാമുല്ലൈലിൽ അള്ളാഹു ഇറക്കിക്കൊടുത്ത ഖുർആൻ, അത് പടച്ചറബിൻ്റെ പക്കൽ നിന്ന് തന്നെയുള്ളതാണെന്ന് നമുക്ക് അതിൻ്റെ ഓരോ പദപ്രയോഗങ്ങളും അതിലുള്ള ചരിത്രങ്ങളും ശാസ്ത്രീയ സത്യങ്ങളും പ്രവചനങ്ങളും ഭാഷാപ്രയോഗങ്ങളും എല്ലാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് ശരിക്കും തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് യൂട്യൂബിലും അതുപോലെ തന്നെ പലവിധ മാർഗങ്ങളിലൂടെയുമൊക്കെ ഖുർആനിനെക്കുറിച്ച് പലവിധ കളവും പടച്ചുവിടുന്ന ആൾക്കാരുണ്ട്. അതിലൊന്നും ഒരിക്കലും നമ്മൾ വഞ്ചിതരാകരുത്. വായിക്കാനോ എഴുതാനോ അറിയാത്ത മുഹമ്മദ് നബി ഹിറാ ഗുഹയിലിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബിയെ അണച്ചുകൂട്ടി മുറുക്കിപ്പിടിച്ച് ഇഖ്റ, നീ വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല എന്നാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് ലോകം ഖുർആൻ കേട്ടത്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട 5 ആയത്തുകളാണിത്. എഴുത്തും വായനയും അറിയാത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു ഖുർആൻ ഓതാനും അത് പാരായണം ചെയ്യാനും പഠിപ്പിക്കാനുമൊക്കെ അള്ളാഹ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ ഓരോ സംഗതികളും നമ്മൾ ചിന്തിക്കുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടേത് മാത്രമാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. അതിനുള്ളൊരു എക്സാമ്പിളായിട്ടാണ് നമ്മൾ നിത്യവും കാണുന്ന കാർമേഘത്തെ ചൂണ്ടിക്കാണിച്ചത്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ ഖുർആൻ പഠിക്കാനും അത് മനഃപ്പാഠമാക്കാനും അതിൻ്റെ വ്യാഖ്യാനവും വിശദീകരണങ്ങളും അറിയാനും അതനുസരിച്ച് ജീവിച്ച് മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കേ, അപ്പോ ഇപ്പോ മനോഹരമായിട്ടുള്ള സാരോപദേശം, അതിൻ്റെ ആശയമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈയൊരു കേൾവിയിൽ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായി എന്നതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയക്കാവുന്നതാണ് കേട്ടോ. സുലൈഖ തിരുവാലി, മഷാല്ല, എത്ര നല്ല ഉപദേശമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടെയുണ്ട് എന്നറിയിച്ചുകൊണ്ട് മുംതാസ് ബേപ്പൂറും സൽമാനും അതുപോലെ ജമീല വി പി കാളിക്കാവ് ഇവരൊക്കെ കൂടെയുണ്ട്. അടുത്ത പാട്ടിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫാദിയുടെ അടുത്ത ഗാനത്തിലേക്ക് പോവാം.
1: യെസ്
0: യെസ്, തുടങ്ങിയോ.

0: മാഷ അല്ലാ മാഷ അല്ലാ. മെസ്സേജ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. പാട്ട് നല്ല അടിപൊളി കേട്ടിട്ടുണ്ട്. മാഷ അല്ലാ റൈഹാന ബാനു തൊട്ടശ്ശേരിയാറ. ഈവനിങ് ലൈവിൽ വരുന്ന ഓരോ മക്കളും എത്ര മനോഹരമായിട്ടാണ് ഓരോ ഗാനവും ആലപിക്കുന്നത്. ഈ മക്കളുടെ പാട്ട് ഈണം ചാനലിൽ വന്നിരുന്നെങ്കിൽ എന്ന ഒരഭിപ്രായമാണ് സൽമ ഫറൂഖ് പങ്കുവച്ചിരിക്കുന്നത്. ഗാനം കേട്ട് തന്നെ വരവായി. അൽഹംദുലില്ലാ. ഹുസൈൻ വി എം എടുത്തനാട്ടുകര. പിന്നെ നേരത്തെ നമ്മളയച്ച നമ്മൾ കേട്ടിട്ടുള്ള സാരോപദേശവുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഉപദേശമാണ് കിട്ടിയത്. അതിജീവനത്തിൽ അത് ജീവിതത്തിൽ പകർത്താനും പകർന്നു കൊടുക്കാനുമൊക്കെ നാഥൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ അടിപൊളി എനിക്കിഷ്ടപ്പെട്ട പാട്ടാണ്. ഞാനും അതിൻ്റെ കൂടെ തന്നെ പാടുണ്ടായിരുന്നു. സുലൈഖ തിരുവാലി നീ പാടിയപ്പം, ഫാദി പാടിയപ്പം അവർ കൂടെ തന്നെ പാടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആസിയ റഫീഖും ഇത് തന്നെയാണ് പറഞ്ഞത്. അവൻ്റെ കൂടെ തന്നെ പാടാൻ മോഹമുണ്ടായി, കൂടെ പാടുകയുണ്ടായി എന്നാണ് പറഞ്ഞത്. അതായിരിക്കണം ആസിയ റഫീഖ് തിരൂർ. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ മക്കൾക്ക് പാട്ട് ഉഷാറായി. അർത്ഥവത്തായ പാട്ടാണ് ജമീല വി പി കാളിക്കാവ്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പാടാൻ പാടി കേൾക്കാൻ ആഗ്രഹമുള്ള ഇസ്ലാമിക് സോങ്ങിൻ്റെ നാല് വരികൾ അയച്ചാൽ ഫാദിക്ക് അത് അറിയണമെങ്കിൽ പാടി നോക്കാം അല്ലേ. ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇസ്ലാമിക് സോങ് അതിൻ്റെ ആദ്യത്തെ ഏതാ വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഇൻഷാല്ലാ അത് അറിയുന്ന പാട്ടുകളാണെങ്കിൽ ഫാദി പാടാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, കുട്ടികൾ ചെറിയ മക്കളെ പ്രോഗ്രാമിലേക്ക് നമ്മൾ പങ്കെടുപ്പിക്കണം. വോയിസ് മെസ്സേജ് അയച്ച ആളുകളുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അത് കുട്ടികളെ കൊണ്ട് ഏതെങ്കിലും ഒരർത്ഥത്തിൽ അതിനായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കണം. അതിനുവേണ്ടി നേരത്തെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 90 745 845. ഈ നമ്പറിലേക്കാണ് അയക്കേണ്ടത് കേട്ടോ. ഇൻഷാല്ലാ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്, നമുക്കത് ജസ്റ്റ് ഒന്ന് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് മുസ്അബ് ബിൻ ഷിജാബ്. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചൊരു ഹദീസാണ് ഞാൻ ഇന്ന് പറയുന്നത്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമത്ത്

0: മിസ് അബുബിൻ ഷിജാസ് അങ്ങനെ തന്നെയാണ് പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷാ അല്ലാ. അപ്പൊ പഠിച്ച ഒരു ഒരു പ്രാർത്ഥന, അത് നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുമ്പോൾ കുട്ടി, കേവലം ഒരു പ്രാർത്ഥന നമ്മൾ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, അത് നമുക്ക് ശരിക്കും ഈ ഒരു സംവിധാനമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇനി ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് അത് പാടുവെന്നാണ് ആസിയ ചോദിക്കുന്നത്. ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള പാട്ട് ഏതാ, ഓർമ്മയുണ്ടോ?
1: ആ,
0: അതിൻ്റെ വരിയൊന്ന് ആസിയ, എന്ത് വരിയൊന്ന് പറയണം, ഏതാണ് വരി എന്നുള്ളത് പറയണം. ഉടനെ കഴുത്തൻ്റെ തറുക്കു ബാപ്പ പാട്ട് ഓർമ്മയുണ്ടോ? ഉടനെ കഴുത്തൻ്റെ തറുക്കു ബാപ്പ, പെരുന്നാളിന് പാടുന്ന പാട്ട് ഓർമ്മയില്ല അല്ലേ? ആ, അപ്പോൾ അത് ഫാദിക്ക് ഓർമ്മയില്ല. ഫാദി അങ്ങനെയുള്ള ഒന്ന് സംതിങ് സ്പെഷ്യൽ പാട്ടുകളാണ് ഓർമ്മയുള്ളത്. ഇൻഷാല്ലാ ഓർമ്മ ഉണ്ടെങ്കിൽ വായിക്കും, പറയും. അപ്പം പറയുമ്പോൾ അതിലുള്ളത് നോക്കാം നമുക്ക്. പിന്നെ അതിൽ നിങ്ങൾക്കൊരു അള്ളാഹു പോരെ എന്ന ഗാനം, അതൊന്നും ഫാദിക്ക് ആ പാട്ടുകളൊന്നും ഓർമ്മയില്ല. കുറച്ചുകൂടി കുട്ടികളുടെ ലെവലിലേക്കുള്ള പാട്ടുകൾ ഏതാണ്ടെങ്കിൽ നോക്കൂ, പുതിയതായി വന്ന പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ. ഇത് ലിയാഖത്ത് അലി കോട്ടാലയിൽ നിന്നാണ്. നിങ്ങൾക്കൊരു അള്ളാഹു പോരെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ താല്പര്യം. ഇവിടെ നമുക്ക് ഒരു ഒരു ദിവസം ഒരു പ്രോഗ്രാം ഇതുപോലെ കുറച്ചൊക്കെ ഇതുപോലെ മൂന്നോ നാലോ ആളുകളെ കുട്ടികളെ നമ്മൾ കൊണ്ട് നിന്നിട്ട് ഇതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ആ സമയത്ത് പാടാൻ പറ്റുന്ന രൂപത്തിലുള്ളതൊന്ന് ഇൻഷാ അല്ലാ നമുക്ക് നോക്കണം. മരണത്തെ നേരിൽ കാണും മണ്ണോട് നീരും നീയും ചേരും. മരണത്തെ നേരിൽ കാണും. ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പിന്നെ ഇപ്പം അടുത്തൊരു പാട്ട്, ഒരു പാട്ട് കൂടി ഉണ്ടല്ലോ അല്ലേ, ഒരു പാട്ട് കൂടി ഇല്ലേ പാടാം അല്ലേ? ആ പാട്ട് പിന്നെ എന്തിനെ കുറിച്ചുള്ള പാട്ടാ? അതിന്റെ തുടക്കം അത് അറബി പാട്ടാണല്ലേ. മലയാളത്തിൽ വേറെ ഏതാ പാട്ടുള്ളത്? മലയാളത്തിൽ ഏതെങ്കിലും ഒരു പാട്ട് ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് നാലിച്ച് നോക്കുക. മണിമുത്ത് റസൂലിന്റെ തുടങ്ങുന്ന പാട്ടോ, മണിമുത്ത് റസൂലിന്റെ. അപ്പോ ഇൻഷാ അല്ലാ നമ്മള് ഈ ഒരു അറബി കണ്ണാലല്ല അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ടേ കാണാവോ തുടങ്ങുന്ന മറ്റൊരു ഗാനമാണ്. കണ്ണാലല്ല അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട്. അപ്പൊ ഈ പാട്ടുകളൊക്കെ നമുക്ക് മൂന്ന് നാല് കുട്ടികളുണ്ടാവുമ്പോൾ അത് മനോഹരമായിട്ട് നമുക്ക് പാടാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നോക്കാം. ഒരാൾ ആരൊരാൾ പാടുന്ന താരാട്ടു പാട്ടിന്റെ അത് കേട്ടില്ലേ? ആ പാട്ടിന്റെ ഒരു രണ്ടു പേര് പാടിയാലേ. അത് സന ഒറ്റപ്പാലാണ് ചോദിച്ചു. ആരൊരാൾ പാടുന്ന അല്ലേ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്.

0: അത്രേ അറിയുള്ളൂ. ഇനി ഇൻഷാല്ലാ മറ്റൊരു ദിവസം ഫാദി വരണം. എങ്ങനെ വരണ്ടേ എന്നോ? ഓരോത്തിരി പാട്ടുകള് ഡയറിയിൽ എഴുതി വെച്ച് പഠിച്ച് റെഡിയാക്കിയിട്ട് നമ്മളെ ശ്രോതാക്കളെ ചോദിക്കുന്ന അവരുടെ ആഗ്രഹം സഫലാക്കി കൊടുക്കുന്ന പാട്ട് പഠിച്ചു വരണം ഒരു ദിവസം അല്ലേ? വന്നൂടെ ഇൻഷാല്ലാ. അപ്പോ നമുക്ക് ഒരു പാഠക്കുറിപ്പ് കേൾക്കാനുണ്ട്. പാഠക്കുറിപ്പ് കേട്ടതിന് ശേഷം ഫാദിൻ്റെ അടുത്തൊരു ഗാനമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സമയദേശം നമുക്ക് കഴിയാനാവും. ചാൽ നമുക്ക് ഇനി പാഠക്കുറിപ്പ് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. ഏറെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, കൂട്ടുകാരെ, ഒരുപക്ഷേ ഈയൊരു പാഠക്കുറിപ്പിൻ്റെ സെഷനിൽ ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതെനിക്കുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മളൊക്കെ തിന്മകളെ നിസാരമാക്കിക്കളയുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്ക് കൃത്യമായൊരു പരിശോധന നടത്തേണ്ട ഒരു ഘട്ടമാണിത്. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും, ഭൂരിഭാഗം ആളുകളും, ധാരാളം പേരും തിന്മയിൽ അകപ്പെട്ട് ജീവിക്കുമ്പോൾ അതൊന്നും വലിയ പ്രശ്നമുള്ളതല്ല എന്ന് മനസ്സിൽ കരുതി തിന്മകളിലേക്ക് ആപതിക്കുന്ന ആളുകൾ അവരുടെ നോർമൽ ലൈഫിൽ, സാധാരണ ജീവിതത്തിൽ അവർ അതൊക്കെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരായിരിക്കും. അവരത് തിന്മയാണ് എന്ന് മനസ്സിലാക്കുന്നു പോലും ഉണ്ടാകില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, ആ നബിയിൽ നിന്ന് ഹദീസുകൾ കേട്ട സ്വഹാബികളൊക്കെ എങ്ങനെയായിരുന്നു ഒരു തെറ്റിനെ അവർ മനസ്സിലാക്കിയത് എന്നതൊക്കെ ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിലുണ്ട്, നിങ്ങൾ ലാ തഹ്ഖിറന മിനൽ മുൻകറാത്തി ഷൈഅൻ, നിങ്ങൾ മുൻകറാത്തുകളെ, തിന്മകൾ എന്താക്കരുത്, നിസാരമായി കാണരുത് എന്ന പ്രവാചകന്റെ വചനം. ഇതൊക്കെ കേട്ട സ്വഹാബികൾ പറയണം, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അദ്ദേഹം പറയണത് അറിയോ, ഇന്നക്കും ലതഅലമൂന അഅമാലൻ, നിങ്ങളൊക്കെ ചില പ്രവർത്തനങ്ങളിൽ, ലതഅമലൂന അഅമാലൻ, ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ആ ചില പ്രവർത്തനങ്ങൾ, ഹിയ അദഖു ഫി അയുനികും മിനശ്ശാർ, അത് നിങ്ങളുടെ കണ്ണുകളിൽ രോമത്തേക്കാൾ ഏറ്റവും നിസ്സാരമാണ്. പക്ഷേ ഇന്ന ഇൻ കുന്ന ലനഉദ്ദുഹ അല അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്ത്, എന്നാൽ നബിയുടെ കാലത്ത് ഞങ്ങൾ അവയെ നാശകാരികളായ പാപങ്ങളിൽ എണ്ണുമായിരുന്നു എന്ന് അദ്ദേഹം പഠിപ്പിച്ചു തരണം. ശ്രദ്ധ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളിപ്പോൾ ചെയ്യുന്ന തിന്മകളൊക്കെ അന്ന് അവർ മനസ്സിലാക്കിയത് വൻപാപങ്ങളായിട്ടാണെന്നാണ്. അങ്ങനെ ഒരുപാട് തിന്മകളുണ്ട്. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് സമയം, 10 വർഷത്തോളം സേവകനായി ജീവിച്ചു. അതിനുശേഷവും നബിയുടെ കൂടെ തന്നെ ആ നാട്ടിലൊക്കെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നൊരു സ്വഹാബിയാണല്ലോ. അദ്ദേഹമാണ് ഈ വിഷയം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നബിയുടെ കാലത്ത് വലിയ പാപമായി കണ്ടിരുന്ന പല കാര്യങ്ങളെയും പിൽക്കാലത്ത് നിസ്സാരവൽക്കരിക്കുന്ന അവസ്ഥയുണ്ടായി എന്നത് യാഥാർത്ഥ്യ, അത് അപകടമാണെന്ന് അനസ്വല്ലാന് വ്യക്തമാക്കണ ഹദീസാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചത്. നമ്മുടെ ഈ കാലത്തും തിന്മയെ നിസ്സാരമാക്കുന്ന രംഗങ്ങൾ നമുക്ക് ധാരാളം കാണാനാവും. ഒരു തിന്മയാണെന്ന് മനസ്സിലായാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാനും അതിനെ അപകടകാരിയായി കാണാനും കഴിയണം എന്നതാണ് ഒരു വിശ്വസന നിലപാട്. അതാണ് ഈമാൻ നൽകുന്ന വെളിച്ചമെന്ന് ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. തിന്മയെ നിസാരവൽക്കരിക്കരുത് ഒരിക്കലും. തൻ്റെ തിന്മയെ തൻ്റെ മേൽ വീയുമെന്ന് ഭയപ്പെടുന്നതായ ഒരു പർവ്വതം കണക്കെ കാണുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ ഒരു തമ്മാടി എങ്ങനെയായിരിക്കും അവൻ്റെ തിന്മയെ കാണുന്നത്? അവൻ്റെ മൂക്കിൽ വന്നിരുന്ന ഒരു ഈച്ചയെപ്പോലെയാണെന്നാണ്. അത് വന്നിരിക്കുമ്പോൾ അതിനെ നിസാരമായി അവൻ തട്ടിക്കളയൂലേ, അത്ര നിസാരമായി അവൻ തിന്മകളെ കാണുന്നതാണ്. ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കൽ, വഞ്ചന കാണിക്കൽ, കളവ് പറയൽ പോലെയുള്ള നാശകാരികളായ തിന്മകളായി മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സ്വഹാബിമാർ കണ്ടിരുന്നത് വലിയ വലിയ തിന്മകളായിട്ടാണ്. നമ്മുടെ ഈ കാലത്ത് അതൊന്നൊരു വിഷയമേ അല്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. കച്ചവടത്തിലും മറ്റും ചതിയും കളവും സാർവത്രികമായി മുന്നോട്ട് വന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ചെറിയ ചെറിയ തിന്മകളെ അടക്കം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം. ഒരിക്കലും തിന്മകളെ നിസാരമായി കാണരുത്. അത് നമ്മുടെ അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് അത് ചെയ്താലും അവരോട് നമ്മൾ മുഖം നോക്കി പറയണം ഇത് തിന്മയാണ് എന്നത്. എന്നിട്ട് അവനക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കണം. അവന് തിന്മ പഠിച്ചു വെച്ച ആ ഒരു ഗ്യാപ്പിൽ, ആ ഒരു സാഹചര്യത്തിൽ അവന് നന്മകൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ സ്വമേധയാ തിന്മയിൽ നിന്ന് മാറി നന്മയുടെ റൂട്ടിലേക്ക് നമ്മൾ വരണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ നൽകട്ടെ. തിന്മകൾ ചെയ്യാനുള്ള ആ സാഹചര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല നീക്കിക്കളയുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. അപ്പോൾ പാഠക്കുറിപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മുടെ അതിലൊരു എൻഡിങ് സെഷനിലൂടെ നമുക്ക് പോകണം. അപ്പം അതിൻ്റെ മുന്നേ ശ്രോതാക്കളിലേക്ക് വരികയാണെങ്കിൽ വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് വോയിസ് മെസ്സേജ് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അമ്നാ ബിൻ തമീർ, സ്ഥലം എടുത്ത നാട്ടുകാരാണ്.

0: മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെൻ്റെയുമ്മാൻ്റെ മകളാവണം. കരൾ പൊട്ടി എനിക്കായി നിന്നോട് തേടിയ പ്രിയമുള്ളൊരു പ്പാൻ്റെ മകളാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അമ്ന ബിൻത് അമീർ നല്ലൊരു പാട്ട് നമുക്ക് വേണ്ടി പാടി തന്നു. ഇപ്പം ഇതുപോലെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ലൈവിനെ ഏറ്റവും അടിപൊളിയാക്കാൻ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് പലപ്പോഴും കുട്ടികളുടെ പ്രോഗ്രാമുകൾ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോഴാണ് മനസ്സിലാവുക. നഫീസ പി എ താമരശ്ശേരി, ഇസ്ലാമിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ്? അറിയുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് വേഗം കമൻ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യാം, ഫാദിയുടെ പാട്ടിലേക്ക് പോവാം. ഫാദി അറബി പാട്ടല്ലേ?
2: ആ
1: ആ തുടങ്ങാം.

0: കഴിഞ്ഞടാ.
1: മാഷാല്ലാ.
0: അപ്പോ
1: ഈവനിംഗ് ലൈവിന്റെ അവസാനത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ അതിമനോഹരമായ ഒരു അറബിക് സോങ് കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ശ്രോതാക്കൾ ഒരുപാട് കുഞ്ഞുമോൻ്റെ ഹദീസ് മോളുടെ പാട്ടും മോൻ്റെ പാട്ടും എല്ലാം സൂപ്പറായിരിക്കുകയാണ്. മുംതാസ് ബെപ്പൂർ, അതുപോലെ ഫിറൗന്റെ കൊട്ടാരത്തിലെ പരിചയരായ മാഷിദ എന്ന സ്ത്രീ എന്നതാണ് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നത്. ചോദ്യം ഇതായിരുന്നു, അത് ഈ ഉത്തരം തെറ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദ്യം ഇസ്ലാമിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി. അതിന് സാധാരണ നമ്മൾ പറയുന്നത് ഇസ്ലാമിലെ എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ കാല ആ ഒരു അർത്ഥത്തിലാണ് അവിടെ ഉദ്ദേശിച്ചതായിരിക്കും. അപ്പം അതിന് സുമയ്യ ബിൻത്ത് എന്നതാണ്, സുമയ്യ റളിയല്ലാഹുവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഉത്തരം ജമീല വി പി കാളികാവും അസ്വാ കടവത്തൂർ, അതുപോലെ അമീർ ടി എടത്തനാട്ട്, മുംതാസ് ബേപ്പൂർ, ലുബ്ന മാറഞ്ചേരി, സൈനബ ഇസ മുസ്അബ് ഫൗസിയ, ഫാത്തിമ പറളി, അതുപോലെ നേമ ഷാക്കിർ, ഉമൈറ തൃശൂർ വള്ളാർക്കാടുന്നു, മെഹനാസ് ഗഫൂർ പാലത്ത്. ആ അവർ പിന്നെ മെസ്സേജ് അയച്ചാൽ എല്ലാ പാട്ടുകളും ഉഷാറായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആയിഷ തോട്ടശ്ശേരി അറ, ലിയാഖത്ത് അലി, നേരത്തെ ചോദ്യമല്ല. അപ്പം നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ ഉത്തരം ശരിയായിട്ട് അയച്ചിട്ടുണ്ട്. ലിയാഖത്ത് അലിയാണ് അതിൽ മറ്റൊരർത്ഥത്തിലൂടെ ആ ഒരു ചോദ്യത്തെ കണ്ടിട്ടുള്ളത്. മാഷിദ എന്ന പാചകക്കാരി എന്ന സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞത് എന്നഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് അറബിക് സോങ് അടിപൊളിയായി എന്ന് മുംതാസ് ബേപ്പൂർ. സൂപ്പർ ഒന്നും പറയാനില്ല, ഏറ്റവും നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഫാദി, പാട്ടെല്ലാം സൂപ്പറായി. ഇപ്പം എന്താ പരിഭവം എന്താണോ, ഫാദിക്ക് കുറച്ചുകൂടി സമയം തന്ന് കൂടുതൽ കൂടുതൽ പാടട്ടെ, കൂടുതൽ ഇനിയും പാട്ടുണ്ടാവണമായിരുന്നു എന്നാണ്. അപ്പോൾ ഫാദിനി ഈ അടുത്തൊരു ദിവസം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം, കുറച്ചുകൂടിയും നല്ല പാട്ടുകൾ, നല്ലതാണ് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെ നല്ല കുറച്ചുകൂടി പാട്ടുകൾ എന്ത് ചെയ്യണം,
2: പഠിക്കണം,
1: പഠിച്ചിട്ട് റെഡിയാക്കി വരണം. അപ്പം കാണാതെ പഠിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ പാട്ട് പഠിച്ചു വരണം. കാണാതെ പഠിച്ചിട്ടില്ലെങ്കിലും ഡയറിയിൽ നമുക്ക് നോക്കി എഴുതി നല്ല ഇസ്ലാമിക് സോങ്ങുകൾ, നല്ല തൗഹീദി ഗാനങ്ങൾ ഒക്കെ, അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ളത്, പിന്നെ ജീവിതത്തെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന ഗാനങ്ങളൊക്കെ എന്ത് ചെയ്യണം, എഴുതി റെഡി വരണം എന്ന് വരും. ഇൻഷാല്ലാ സ്കൂൾ തുറക്കുന്നതിന്റെ മുന്നാകുകയാണെങ്കിൽ നല്ലത്. സ്കൂൾ തുറന്നാൽ പിന്നെ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. സമയം ഉണ്ടാവോ?
2: ഇല്ല.
1: പിന്നെ ഇങ്ങോട്ട് ഫാദി വരാൻ പറ്റും? ഫാദിക്ക് ഈ സമയത്ത് ഉപ്പ എന്നാ നീ ഗൾഫിലേക്ക് തിരിച്ചു
2: പോവാറിയില്ല.
1: എന്നാലും കുറച്ച് കഴിഞ്ഞാൽ പോവും അല്ലേ? ഇപ്പൊ അവിടെ സ്ഥിരമായിട്ട് പോവോ? ഇപ്പൊ സ്ഥിരമായിട്ട് പെർമനന്റ് ആയോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉപ്പ ഉണ്ടാവില്ല കൊണ്ടുവരാൻ. അപ്പൊ ഫാദിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ?
2: ഇല്ല.
1: ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം, ഉപ്പുള്ള സമയത്ത് മാക്സിമം പഠിച്ച്
2: പാടാൻ
1: പാടി എന്ത് ചെയ്യണം, നമുക്കൊന്ന് തെളിയണ്ട് അല്ലേ, കുറച്ചുകൂടി അല്ലേ. ആദ്യമൊക്കെ സ്റ്റേജ് കയറി നിൽക്കണതൊക്കെ ഭയങ്കര പേടിയല്ലായിരുന്നു
2: തുടക്കത്തിൽ?
1: തുടക്കത്തിലൊക്കെ, പിന്നെ എങ്ങനെയായി? പക്ഷെ തുടക്കത്തിൽ പിന്നെ പാട്ട്
2: പോയി.
1: പിന്നെ സ്റ്റേജ് ഫിയർ പോയി. ഇനി പാട്ടല്ലാതെ ആളുകൾ മുമ്പിലേക്ക് നിൽക്കണമെങ്കിൽ എന്താ തോന്നുക? പാട്ടൊന്നും പാടണ്ട, നീ പറയണമെന്ന് പറയണെങ്കിൽ എന്താ തോന്നുക? അപ്പോഴും ഫിയർ തോന്നില്ലേ അല്ലേ? അപ്പൊ അതും നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അതങ്ങനെ പോകും, അതങ്ങനെ പോണം. ഇതിന്റെ മുന്നേ സ്റ്റുഡിയോയിൽ ഇതുപോലെ റെക്കോർഡ് ഒരു സ്റ്റുഡിയോ അന്തരീക്ഷത്തിൽ പാടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതാദ്യമായിട്ട് പാടി. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആയി അല്ലേ? അങ്ങനെ ഓരോ എക്സ്പീരിയൻസിലൂടെയും നമ്മളിങ്ങനെ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഷാല്ലാ. പിന്നെ ഇപ്പോ മദ്രസയിൽ എത്രാം ക്ലാസ്സിൽ പോകുന്നത്? സെവൻത്തിലാണ് അല്ലേ? അപ്പോ മദ്രസയിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിലൊക്കെ ഫ്രണ്ട്സൊക്കെ കുറെ ആൾക്കാരുണ്ടോ? ഉണ്ട്. എനിക്ക് എന്താവാനാണ് ഫാദിക്ക് ആഗ്രഹം? പാട്ടുകാരനാവാനാണോ അതോ പാട്ടുകാരനായതിന്റെ കൂടെ തന്നെ എന്താവണമെന്ന് ആഗ്രഹം?
2: പാട്ടുകാരനും ആവണം, പിന്നെ ഡോക്ടർ.
1: ഡോക്ടർ ആവണമെന്നുണ്ട്. അപ്പൊ ഒരാള് എപ്പോഴാണ് ഒരു നല്ല ഡോക്ടറായി മാറുക?
2: പഠിച്ച്
1: ഒരു നല്ല മനുഷ്യനാവുമ്പോഴേ. ഒരു ഡോക്ടർ ആവുമ്പോ അതിന്റെ കൂടെ എന്താ മാറണം? ഒരു നല്ല മനുഷ്യന് കൂടി ആവണം അല്ലേ? നല്ല മനുഷ്യനാവാൻ എന്താ വേണ്ടത്?
2: നല്ല മനസ്സ്.
1: നല്ല മനസ്സ്. നല്ല മനസ്സുണ്ടാവാൻ എന്താ വേണ്ടത്?
2: നല്ല മനസ്സുണ്ടാവാൻ നല്ല സ്വഭാവം.
1: നല്ല കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നല്ല ഏറ്റവും നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു റസൂലും പറഞ്ഞ കാര്യങ്ങളാണ്. അതിനേക്കാൾ നല്ല കാര്യങ്ങൾ വേറില്ലല്ലോ. ആ കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നല്ല മനസ്സും നല്ല മനുഷ്യരെ കൈമാറും. അപ്പൊ ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, ഈവനിംഗ് ലൈവ് കുറച്ച് സമയം കൂടി കൂട്ടിയാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അത് പിന്നെ നല്ല, ഇന്നിപ്പോൾ ഒരാളായോണ്ടാ രണ്ട് മൂന്നാളൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്ന സമയത്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു പോലെ. അപ്പോൾ നമുക്ക് ആളുകളുടെ ഇതിനനുസരിച്ച് പതിയെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ വരട്ടെ. ഇൻഷാല്ലാ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ നല്ല അഭിപ്രായങ്ങളൊക്കെ വരട്ടെ ലൈവിനെ കുറിച്ചുള്ളതും. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഈ ഒരു സംവിധാനത്തേക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രചോദിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയിലുണ്ടാവുക. ഇന്നത്തെ ഈവനിങ് ലൈവ് നമ്മളപ്പോൾ നമുക്കിവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി.
2: യെസ്
1: മറ്റൊരു ദിവസം പുതിയ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നഫീസ പി എ താമരശ്ശേരി പറഞ്ഞത് അൽഹംദുലില്ലാ മോൻ്റെ പരിപാടികളെല്ലാം നല്ല ഉഷാറായി എന്നുള്ള സന്തോഷവും ആ ഒരു അഭിപ്രായമൊക്കെ കേട്ടതിൻ്റെ സന്തോഷം നമുക്കുണ്ട്. അപ്പോൾ ഫാദി പറഞ്ഞ പോലെ വരണം,
2: ഓക്കെ,
1: ഒരുപാട് പാട്ടുകൾ പഠിച്ചു വരണം, നല്ല നല്ല പാട്ടുകൾ പഠിച്ചു വരണം കേട്ടോ. ഇൻഷാല്ലാ അപ്പോൾ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ഈവനിങ് ലൈവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ ഫാദി. ഫാദിന്റെ സ്ഥലം എങ്ങനെ പറയാൻ?
2: കുന്ദമംഗലം.
1: കുന്ദമംഗലം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

ജനിച്ചാൽ ഒരു നാൾ മരിക്കും. അത് തികച്ചും യാഥാർത്ഥ്യമാണ്. ആരോരുമില്ലാത്ത ആറടി മണ്ണിൽ നമുക്ക് കൂട്ടായി നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രം. അതിനാണീ ഇഹലോക ജീവിതം ആ നന്മകൾ നേടിയെടുക്കാൻ. പീസ് റേഡിയോയിൽ ഇനി സ്വരം, ആറടി മണ്ണിൽ എന്ന ഒരു ഗാനം ശ്രവിക്കാം.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഓർമ്മ എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. കൊടിയത്തൂർ മുബാഹല എന്ന ചരിത്ര ഭാഗമാണ് ഇന്നത്തെ ഓർമ്മയിലൂടെ നാം അയവിറക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മൈൻ മാ ബഅദ്. മുബാഹലയുമായി ബന്ധപ്പെട്ട അത് പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായി ഇരു വിഭാഗങ്ങളും തമ്മിലുണ്ടായ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട പ്രധാന വിഷയങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഈ മുബാഹല നടന്നു കഴിഞ്ഞതിന് ശേഷം രണ്ട് വിഭാഗങ്ങളിലും ഉണ്ടായ, അതിനനുസൃതമായി രണ്ട് വിഭാഗങ്ങളിലും ഉണ്ടായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ പ്രതിഫലനങ്ങളെക്കുറിച്ചും നമുക്ക് തുടർന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്.
4: ഉമ്മത്തി നബി എന്ന് പറഞ്ഞ ഒരു നബി, വേറെ ഏതെങ്കിലും ഒരു നബിമാരെ കൂട്ടത്തിൽ ഒരു പേര് പറയാൻ
5: കഴിയും?
4: പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉമ്മത്തി നബി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടോ? അപ്പോ എൻ അബ്രഹീം സാഹിബ് പറഞ്ഞു ഇല്ല. അപ്പൊ ഇയാൾക്ക് മാത്രം, മീർജക്ക് മാത്രം അള്ളാഹു തആല നിശ്ചയിച്ചു കൊടുത്ത പോസ്റ്റാണ് ഈ ഉമ്മത്തി നബി എന്നുള്ളത് കൂടി വരികയാണ്.
6: അതുപോലെ അടുത്ത വാചകത്തില് ഹസ്രത്ത് അഹമ്മദുൽ ഖാദിയാനി സമർപ്പിച്ച ഇൽഹാമുകളും വഴികളും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് കൃത്യമാണ്. ഇനി അദ്ദേഹത്തെ നിഷേധിച്ചാൽ അള്ളാഹു അയച്ച പ്രവാചകന്മാരെ നിഷേധിച്ചവർക്ക് ഉണ്ടെന്ന് ഖുർആനിൽ പറയുന്ന ശിക്ഷ ഉണ്ടാവുന്നതാണെന്നും നബി തിരുമേനിയുടെ ഉമ്മത്തിൽ അദ്ദേഹത്തെ പിന്തുടരുന്ന ശരീഅത്തില്ലാത്ത ഉമ്മത്തി നബി വരാവുന്നതാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതെന്തിനാ അങ്ങനെയൊക്കെ വിശദീകരിക്കുന്നത് ചോദിച്ചാൽ, ഇതും ഒരു പ്രശ്നമാണ്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ നിഷേധിച്ചാൽ കാഫറാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം രണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആദ്യം തിരിയാക്കുൽ കുലൂബില്ലാലും പറയുന്നത് ഞാൻ ഒരു ശരീഅത്തില്ലാത്ത നബിയാണ്, അത്തരം ഒരു നബിയെ നിഷേധിച്ചു വിചാരിച്ചാൽ ആരും കാഫറാകുകയില്ല. കുറച്ചു കാലം കഴിഞ്ഞ് ഹഖീഖത്തുൽ വഹി എഴുതിയപ്പം അതിൽ പറയുന്നത് എന്താണ്, നിങ്ങൾ മുഹമ്മദ് നബിയെ നിഷേധിച്ചാൽ കാഫറാകുമോ, എങ്കിൽ എന്നെ നിഷേധിച്ചാലും കാഫറാകും.
5: പ്രായം കൂടിയപ്പോൾ
6: അല്ല, അതായത് അയാൾ ആദ്യത്തെ ഘട്ടത്തിൽ അയാൾ ആളുകളെ കുറച്ചുകൂടി ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ഒക്കെ എഴുതി വെച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഗുണം. അപ്പോൾ ഈ രണ്ടും പരസ്പര വിരുദ്ധമാണ്. അപ്പോൾ ഇവരോട് നമ്മളൊന്ന് ഉറക്കെ ചോദിച്ചാൽ നിങ്ങൾ ഞങ്ങളെപ്പറ്റി എന്താ വിശ്വസിക്കുന്നത്? അപ്പോൾ കൃത്യമായി നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഒരു സാധാരണക്കാരൻ ചോദിച്ചാൽ അവർ ഇങ്ങനെ അഴകുഴമ്പം മറുപടിയെ തരൂ, ഞങ്ങളൊക്കെ ശത്രുക്കളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ട് ഞങ്ങളൊക്കെ കാഫറാണെന്ന് അവർ പറയും. അതേസമയം ഇത് അവരുടെ, അപ്പോൾ അവർ മുസ്ലിം പള്ളിയിൽ അവർ അവകാശം ചോദിക്കുന്നത് മുസ്ലിം ശ്മശാനത്തിൽ മറവ് ചെയ്യപ്പെടണം ചെയ്യണം എന്ന അവകാശം ഉന്നയിക്കുന്നതൊക്കെ നമ്മളും നിങ്ങളും തമ്മിൽ മറ്റ് കക്ഷികൾ തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ എന്നുള്ള ലഘൂകരിച്ചുകൊണ്ടുള്ളത്. അതേസമയം അവർക്ക് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും മുഹമ്മദ് നബി ഒരു നബിയാണ്, അതിന് മുമ്പ് വന്നതും പ്രവാചകന്മാർ തന്നെയാണ്. ഈ പ്രവാചകന്മാരെ ആരിലും ഒരാളെ നിഷേധിച്ചാൽ നമ്മൾ നിഷേധികളാകും, കാഫറാകും, നരകാവകാശികളാകും എന്നൊക്കെ നമുക്ക് ഗണിതമായി പറയാൻ കഴിയും. ഇവർക്ക് അത് പറയുമ്പോൾ ചെറിയ അതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്ന സർവശക്തനായ അള്ളാഹുവെ ഞങ്ങൾ പറയുന്നതും വിശ്വസിക്കുന്നതും, കളവാണെങ്കിൽ ഞങ്ങളിൽ കടോര ശിക്ഷ ഇറക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. പിന്നെ പറഞ്ഞു ലേണത്തുള്ളാഹി അലൽ കാദിബീൻ, മറിച്ച് സത്യമാണെങ്കിൽ ഞങ്ങളിൽ അനുഗ്രഹം ചൊരിയുകയും സത്യം വെളിപ്പെടുമാറ് ദൃഷ്ടാന്തങ്ങൾ ഇറക്കുകയും ചെയ്യണമേ. രണ്ടാമത്തെ അവരുടെ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ അന്നത്തെ ചീഫ് മിഷണറിയായ മുഹമ്മദ് അബൂലഫ സാഹിബ്, അയാളായിരുന്നു അന്നത്തെ. പിന്നെ അമീർ പറഞ്ഞിട്ട് സിദ്ദീഖ് അമീർ അലിക്ക് ശേഷം അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് മൻസൂർ അഹമ്മദ്, ഡോക്ടർ മൻസൂർ അഹമ്മദാണ്. ആ ഒരു രണ്ട് സ്ട്രീമാണത്. ഒന്ന് ഈ ദീനിയായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന, മറ്റേ ആൾ ഒരു അമീർ മാത്രമായിരിക്കും. അയാൾ
5: ചീഫ് മിഷണറി എന്ന് പറഞ്ഞാലാണ് ഇതിന്റെ
6: ആ കാര്യങ്ങൾ ചെയ്യുക. അയാളാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. നമ്മളെന്ത് ചെയ്തു, നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരു നേതൃത്വം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്തു. അത് മുഹമ്മദ് മദനി, അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകിയത്. മിർസാഉൽ അഹമ്മദ് ഖാദിയാനി അള്ളാഹു നിയോഗിച്ചയച്ച നബിയോ റസൂലോ ഉമ്മത്തി നബിയോ ശരീഅത്തില്ലാത്ത റസൂലോ അല്ലെന്ന് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം യാതൊരുവിധ നുബുവത്തും റിസാലത്തും ഇല്ല. തനിക്ക് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചുവെന്ന മിർസ ഖാദിയാനിയുടെ വാദം കള്ളമാണ്. അദ്ദേഹത്തെ വിശ്വസിക്കാത്തവർ നരകാവകാശിയോ കാഫറോ ആവുകയില്ലെന്ന് ഞങ്ങൾ ആണയിട്ട് പറയുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നതും പറയുന്നതും കളവാണെങ്കിൽ അള്ളാഹുവെ, നിന്റെ ശാപം ഞങ്ങളിൽ വർഷിപ്പിക്കുമാറാകണമേ. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. മറിച്ച് സത്യമാണെങ്കിൽ ഞങ്ങളിൽ അനുഗ്രഹം ചൊരിയുകയും സത്യം വെളിപ്പെടുമാറ് ദൃഷ്ടാന്തങ്ങൾ ഇറക്കുകയും ചെയ്യണമേ എന്നാണ്.
5: ആ ജനസഞ്ചയം ഭയങ്കര കാഴ്ച നിലയിരുന്നു. കൊടുത്തുന്ന
7: ജനസഞ്ചയം എന്ന് പറഞ്ഞാൽ
5: ജനസഞ്ചയം
7: അന്നവിടെ വെത്തിപ്പെട്ടതിനേക്കാൾ പിന്നീട് പിന്നെ വന്നുകൊണ്ടിരുന്ന
4: ആളുകളുണ്ടായിരുന്നു.
7: സമയം കൊണ്ട്
8: കോടി എത്തുക മുതൽ കോട്ടന്റെ മോളിൽ വരെ ജാമായി വീണു. ജാമായി വീണു ഗ്രൗണ്ട് കഴിഞ്ഞിട്ട്. പിന്നെ ഈ വിഷയത്തിൽ ഒരു പ്രത്യേകത ഉള്ളത്, അവരുമായിട്ട് വാദപ്രതിവാദങ്ങൾ നടക്കുകയും ഖണ്ഡന പ്രസംഗം നടക്കുകയും എല്ലാം ചെയ്തെങ്കിലും അവരോട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ നമ്മളൊന്നും ഒരു നല്ല അവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് പിണങ്ങിയിട്ടുള്ള ഏർപ്പാടല്ല,
5: തെറ്റിയിട്ടില്ല,
8: എപ്പോഴും നല്ല ഒരു സംഭവം പറയാം. ആദ്യത്തെ പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിച്ച് അത് ഉടപ്പം പോലെ വാങ്ങിയിട്ട് കോഴിക്കോട് സ്റ്റേറ്റ് സമ്മേളനം, അവരുടെ സ്റ്റേറ്റ് സമ്മേളനത്തിൽ നമ്മൾ ഓടി പോവാ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയായിട്ട് അവരെ ഗേറ്റിൻ്റെ അടുത്ത് കുറച്ച് അപ്പുറത്ത് മേശിട്ട് ഇങ്ങനെ വിൽക്കുക. മിർദ സാഹിബ് സ്വന്തം കൃതി
5: മുതലക്കുളത്ത്.
8: അപ്പോൾ സദസ്സിൽ കുറേ ഒഴിവാണ്. മാനേജറ
5: അവര് പ്രതീക്ഷിച്ച ജനം പങ്കെടുക്കാത്തൊരു സമ്മേളനം
8: അവർക്കനുസരിച്ചുള്ള സമ്മേളനം
6: അവരുടെ സൈഡിൽ ഉണ്ടാകാറുള്ളു.
8: അപ്പൊ റോഡ് മതി നമ്മളിങ്ങനെ വിളിക്കുകയാണ്, വിളിച്ചു പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പം കൊറേ മുജാഹിദികൾ അവിടെ സഹായത്തിന്റെ ഹെൽപ്പിനൊക്കെ അവിടെ വന്ന്, അപ്പോഴാണ് ഇവര് രണ്ടാൾ വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് മാറ്റണം, അതവിടേക്ക് മാറ്റണം, ഞങ്ങളുടെ മുന്നാണ്. അപ്പം മുജാഹിദുകൾ മാറ്റാൻ അമ്മയ്ക്കൂല, പ്രശ്നമായി. അവസാനം പഞ്ചായത്ത് ഞാൻ പറഞ്ഞു ഇവിടേക്ക് മാറ്റിയാണ് രണ്ടിന് നടു. അവിടുന്ന് അത് അകട്ട് മാറ്റി വിറ്റു. രാത്രി 10 മണിയായിട്ട് സമ്മേളനം അവസാനിച്ചു. ഞങ്ങൾക്ക് പോരാൻ ബസ്സില്ല. ഇങ്ങനെ ഞങ്ങളെ കൂടെ കൂടെ ബസ്സിന്റെ കൂലിയായിട്ട് വരാം, വെറുതെ ആക്കണ്ട. പറഞ്ഞു നിക്കേണ്ടി വരും, സീറ്റില്ല, നിന്നോളാ, അതിന് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ വലിയ പുസ്തകത്തിൻ്റെ കെട്ടുപോയിട്ട് പോയിട്ട് കാലിൻ്റെ ഇടയിലൊക്കെ വെച്ച് ഞങ്ങൾ നിന്ന് ഇരിക്കാൻ തീറ്റില്ല. അപ്പം കൊടിത്തൂരത്തിനൊരേ കാര്യം റൗലായിന് പിരാവുണ്ട്, ചങ്ങായിൻ്റെ പണത്തിൻ്റെ മോ
5: പൈസ ആക്രാന്തല്ലേ,
6: അതിനെ പോസിറ്റീവായി കണ്ടാൽ മതി. നമ്മളവിടെ കുടുങ്ങി കിടക്കേണ്ട കാര്യം അവർക്കില്ലല്ലോ, ഓര് നമ്മളെ കയറ്റി പോകുന്നു. അല്ല അത് നമ്മള് അവിടുന്ന് പുസ്തകം വാങ്ങരുതെന്ന് അനൗൺസ് ചെയ്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അത് അറിഞ്ഞത്. അവർ കൂടുതലായി വന്ന് വാങ്ങി. അത് അവർ ഒരു ക്ഷുദ്രകൃതി പുറത്ത് വില്പനക്കെ ഉണ്ട്, അത് ആരും വാങ്ങരുതെന്നുള്ള ഒരു അനൗൺസ്. അതോടുകൂടി ആൾക്കാർ ഇത് അറിയുകയും വന്ന് വാങ്ങുകയും ചെയ്തു. വളരെ ചെറിയ വിലയാണെന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വാങ്ങാൻ കഴിയാത്ത കൊടിയത്തൂരുകാർ സ്വകാര്യമായിട്ട് ബസ്സിന്ന് ഞങ്ങളോട് വാങ്ങി. ബസ്സിന്ന് 3-4 കോപ്പികൾ ഓരോ ചെക്കന്മാർ വന്ന് വാങ്ങിച്ച് പൈസ തന്നിട്ട്, അതാണ് അന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ സൗഹൃദം. ഏതായാലും
8: അങ്ങനെ ആ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ആദ്യ അവസാനം വരെ ഞങ്ങൾ
4: ഏറ്റവും അവസാനം നമ്മള് വിപിൻ്റെ അടുന്ന് ഏതോരാ ഒരു കൂട്ടർ വന്നിനി അതില് സംസാരിക്കാൻ വന്നിനി ഈ ചെറിയാപ്പുവിനി ഈ പിന്നെ റെക്കോർഡിങ് ഓന് വീട്ടിൽ പോകണം, ഓന് പിന്നെ ഓൻ്റെ ആട്ട് പോകണം. ഞാൻ കൊണ്ടു അയക്കുള്ളത് തന്നെയാണ്, ഞാൻ അങ്ങോട്ട് അവിടെ ഓരോ വീട്ടിലാക്കി.
6: പിന്നെ ഈ 3-ാമത്തെ പൊതുപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതാണ്, സർവശക്തനായ അള്ളാഹുവെ, രഹസ്യവും പരസ്യവും അറിയുന്നവനെ, നിന്റെ ശക്തിയും പ്രതാപവും അന്തസ്സും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളിതാ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങൾ രണ്ട് കക്ഷികളിൽ ആരാണോ സത്യവാന്മാർ അവരിൽ നീ ഇരു ലോകത്തെയും അനുഗ്രഹങ്ങൾ ചൊരിയണമേ. സത്യവാന്മാരുടെ കഷ്ടപ്പാടുകൾ നീ ദൂരീകരിക്കണമേ. അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുകയും അവരുടെ സമൂഹത്തിൽ നിന്ന് എല്ലാ

0: വേണമെങ്കിൽ 6 മാസത്തിനുള്ളിൽ വെളിപ്പെടുത്തണമേ എന്നായിരുന്നു പൊതു പ്രാർത്ഥന. ഇനി ഇതൊക്കെ ഈ നേരത്തെ പറഞ്ഞ
1: പൊതു പ്രാർത്ഥന ആദ്യം അവരല്ലേ ശരിയല്ലേ
0: അതായാലും ഇത് മൊത്തം സമൂഹത്തിൽ രണ്ടു കുട്ടികൾക്കും പ്രാർത്ഥിക്കാനുള്ള പൊതു പ്രാർത്ഥനയായിട്ട്
1: മുബാഹല എന്ന് പറഞ്ഞൊരു ചടങ്ങ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വേദി നമ്മുടെ 40 ആളുകൾ അവരെ 40 ആളുകൾ പിന്നെ അന്ന് മധ്യസ്ഥന്മാരായിട്ടുണ്ടായിരുന്നു
0: നിരീക്ഷകർ എന്നുള്ള മധ്യസ്ഥ എന്നുള്ള വാക്ക് നിരീക്ഷകരായിട്ട് കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അദ്ദേഹമാണ് അധ്യക്ഷനായതിന്. ഒരു ഭാഗത്തു നിന്ന് അവർ നിർദ്ദേശിച്ചത് PNM കോയട്ടി എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ഒരു പരമപ്രമുഖനാണ്, കാതിയാനി ഒന്നുമല്ല. പക്ഷെ അവർ പിന്നെ അവരോട് മാന്യമായി
2: മാറുന്ന
0: ഒരാളാണ്
1: കോഴിക്കോട്.
0: പിന്നെ നമ്മൾ നിർദ്ദേശിച്ച നമ്മുടെ ആളായിട്ട് വന്നത്
2: കുനിയൽ.
0: അപ്പോൾ അങ്ങനെയാണ് ആദ്യം പിന്നെ ഇദ്ദേഹം ഒരാമുഖം പറഞ്ഞു, എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. അത് പിന്നെ
2: NM ഹുസൈൻ
0: പിന്നെ PNM ഒരു ഖിറാഅത്ത് നടത്തി, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. പിന്നെ മൂസ സുല്ലമിയാണ് എന്താണ് മുബാഹല എന്നുള്ളത്
1: വിശദീകരിച്ചു.
0: പിന്നെ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് സ്റ്റേജിൽ കയറ്റിയിട്ട് ഇങ്ങനെ നടത്തിയത്. മൊത്തം ഒരു 10-20 മിനിറ്റ് കൊണ്ട് പരിപാടി
3: അവസാനിച്ചിട്ടുണ്ടോ?
0: ഓരോരുത്തരെ വിളിച്ച് പരിചയപ്പെടുത്തുന്ന രീതിയിൽ വിളിച്ചിട്ട് പിതാവ്
1: അങ്ങനെ പിന്നെ അതായിരുന്നു മുബാഹല.
0: അതിലെ ശ്രദ്ധേയമായ ഒരു സംഗതി ഉണ്ടായത്, അഹമ്മദികളുടെ പ്രാർത്ഥന നടക്കുമ്പം അതിൽ പറയുന്ന ഒരു വാചകമുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
2: സ്കലിതം,
0: അതായത് പിന്നെ ഹസ്രത്ത് അഹമ്മദുൽ ഖാദിയാനി സമർപ്പിച്ച ഇല്ലാമുകളും വഴികളും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇയാളിങ്ങനെ വായിച്ചത് ഹസ്രത്ത് അഹമ്മദുൽ ഖാദിയാനി സമർപ്പിച്ച ഇൽഹാമുകളും വഴികളും അദ്ദേഹത്തിൽ നിന്നുള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞ നാക്കുപിഴ സംഭവിച്ചു. പിറ്റേന്ന് അതെ ഉടനെ എന്ത് ചെയ്ത് ആരോ തോണ്ടിയിട്ട് തിരുത്തി അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞു. പിറ്റേന്ന് ഒരു പത്രം എഴുതിയത് നാക്കുപിഴയോ നേര് വെളിപ്പെട്ടതോ
1: അതേപോലെ ഇപ്പം മുബാഹലക്ക് നമ്മള് പിന്നെ ഇപ്പൊ എല്ലാ മുസ്ലിം സംഘടനകളുടെയും സഹകരണത്തോടെ നടത്തിയത് എന്ന് പറഞ്ഞാലും മുബാഹലിനെ പിന്നെ മുബാഹലയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് മുമ്പും മുബാഹല കഴിഞ്ഞതിന് ശേഷം ചില വിമർശനങ്ങളൊക്കെ
3: അതേപോലെ
1: കുറച്ച് വിമർശനങ്ങളും
3: AP എന്ന് തീർത്ത് വിട്ടുന്നതാ.
4: AP വിഭാഗം മാത്രമേ
2: വിട്ടു അതിന്റെ ഒരു മുഖമായിരുന്നു. ഈ
4: കാരണം ഈ ജമാഅത്തെ മുജാഹിദുകൾക്കുള്ള ഒരു വേദിയിൽ അയാൾ വരാൻ കൂട്ടാക്കിയില്ലായിരുന്നല്ലോ. അപ്പൊ അതാണ്
1: അത് കൃത്യമാണ്. ഇപ്പൊ അവർക്ക് ഇപ്പൊ സംശയമൊന്നുമില്ല. കാരണം സലാം തന്നെ പറയാൻ പാടില്ലാത്ത ഒരു വിഭാഗമായിട്ട് സഹകരിച്ചുകൊണ്ടൊരു ദൈവത്തിൽ നിന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം
0: അതെ ഞാനിതിലേ ചില കറുത്ത ഏടുകൾ എന്ന് പറഞ്ഞിട്ട് ഇതില് ഒരു അധ്യായം ഉണ്ട്. അത് വായിച്ചാൽ അതിലൊരു കൃത്യത കിട്ടും. ഞാൻ കുറച്ചുകൂടി വിശദമായി എഴുതിയിരുന്നു. അത് ഈ കൂടിയിരുന്ന് ചർച്ച ചെയ്തപ്പം അതൊന്ന് ലഘൂകരിച്ച് ചെറുതാക്കിയത്. കാരണം ഇതതിന് ശേഷം ഇതൊരു സംഗതി ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതങ്ങനെ
2: 25 കൊല്ലം കഴിഞ്ഞപ്പോൾ
0: അതെ അത്രയും പിന്നെ വിശദമായിട്ട് അത് പറയണ്ട. സത്യത്തിൽ അത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഗതിയാണ്. പക്ഷേ ഈ മുബാഹല നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ പ്രകോപിച്ച എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എവിടെ പോയി വരുന്ന സമയത്ത് ബോംബെയിൽ ഇറങ്ങിയപ്പം അവിടെ എയർപോർട്ടിൽ കിട്ടിയ പത്രം ഉറുദു പത്രം ഇൻഖിലാബ് എന്ന് പറഞ്ഞ പത്രമാണ്. അതിൽ വെണ്ടക്കായിട്ട് എഴുതുകയാണ് എന്താണ് കേരളാമേ മുബാഹലയൊക്കെ ഇന്ന കാലത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പത്രവാർത്തയാണ്. അതോടുകൂടി നമ്മൾ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ നമ്മളിൽ അല്ലാത്തൊരു സംഗതി ഇവിടെ കേരളത്തിൽ നടന്നു എന്നുള്ളതിലായിരിക്കാം. അദ്ദേഹം പിറ്റേ ദിവസം സൗത്ത് കൊടുത്തൂരിൽ വന്ന് ഒരു എന്തോ ഒരു സ്ഥാപനത്തിൻ്റെ എന്തോ ഒന്ന് ഉദ്ഘാടനത്തിന് വന്നപ്പം അതിരൂക്ഷമായിട്ട് ഈ വിഷയം

0: മാത്രം എടുത്തിട്ട്. മാത്രമല്ല, അന്ന് തന്നെ അദ്ദേഹം ഞങ്ങൾക്ക് സുന്നികൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ പത്രങ്ങളിലും അതുപോലെ മാതൃഭൂമിയോ കേരളഭൂമിയായിട്ട് എഴുതി. പക്ഷേ പിറ്റേ ദിവസം സമസ്തൻ്റെ ആൾക്കാർ, സമസ്തയുടെ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത്, ഒറിജിനൽ സമസ്തയുടെ ആളുകൾ അതിനെ നിഷേധിച്ചുകൊണ്ട് പത്രപ്രസ്താവന ഇറക്കുകയും ചെയ്തു. പക്ഷേ പിറ്റേന്ന് ഈ പ്രസംഗത്തിൻ്റെ ഇതിൽ ഒരു 2-3 മണിക്കൂർ പ്രസംഗിച്ചതിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഈ മുബാഹലയുമായിട്ട് അത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, രണ്ടും അസത്യത്തിൻ്റെ വക്താക്കളായതുകൊണ്ട് ഞങ്ങളതിൽ പങ്കില്ല. അപ്പോൾ നമ്മളതിനൊരു മറുചോദ്യം ചോദിച്ചു. രണ്ടും അസത്യത്തിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ കാദിയാനികൾ പറഞ്ഞ മിർസ ഗുലാമത് കാദിയാനി പ്രവാചകനാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനല്ല, അദ്ദേഹത്തിന് ശേഷം വീണ്ടും നബിമാർ വരുന്ന. നമ്മൾ പറയുന്നത് എന്താണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്, അദ്ദേഹത്തിന് ശേഷം ഒരു നബി വരില്ല, മിർസ ഗുലാമത് കാദിയാനി വ്യാജനാണ്. ഇതിൻ്റെ ഈ രണ്ടും അസത്യത്തിൻ്റെ വക്താക്കളാണെങ്കിൽ ഇതിൻ്റെ സത്യം എവിടെയെന്ന് നമ്മൾ ചോദിച്ചു. നമ്മുടെ ഏറ്റവും പ്രസക്തമായ ചോദ്യം അതാണ്, എങ്കിൽ സത്യം എവിടെ, ഇതിൻ്റെ മധ്യത്തിൽ എവിടെ സത്യം ഉണ്ടാവുക? അപ്പം നമ്മൾ പറയുന്നതാണ് സത്യം എന്ന് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ച് മനുഷ്യരെ
1: സംബന്ധിച്ച് അവർ പിന്നെ കൊടുത്തൊരു പിന്നെയും പൊതുസമ്മേളനമൊക്കെ നടത്തി.
0: ആ പൊതുസമ്മേളനങ്ങൾ നടത്തി. അതിൻ്റെ പുറമെ എല്ലാ അവരുടെ പത്രങ്ങളിലും നിരന്തരമായിട്ട് എന്ത് ചെയ്തു, ഈ ഇതിനെ അത് അവരുപയോഗപ്പെടുത്തി. അവർ എത്രത്തോളം ഉപയോഗപ്പെടുത്തി അവരുടെ സത്യദൂതനിലും അതുപോലെ അവരുടെ എല്ലാ ഇതിലും ഉപയോഗപ്പെടുത്തി. മാത്രമല്ല അത് ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ബദർ പത്രത്തിലും അതുപോലെ അവരുടെ മീഡിയകൾ കംപ്ലീറ്റ് ആഘോഷിച്ചു. എന്നിട്ടെന്താ, ശത്രുവിൻ്റെ ശത്രുവിൻ്റെ എന്താണ് ശത്രുവിൻ്റെ സാക്ഷ്യം, അല്ല അവർ ശത്രുക്കളാണല്ലോ, ശത്രുവിൻ്റെ സാക്ഷ്യം ഇതാ എന്ന് പറഞ്ഞിട്ട് ഈ ശാത്തിനെ ബലസിക്കുന്ന രീതിയിൽ അവർ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന്, മുബാലയുടെ ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ സംക്ഷിപ്തമായിട്ട് ആ കാര്യം നമ്മളിപ്പോൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
1: അതായത് എല്ലാവരും കൂടി ഇങ്ങനെ ഒരു പിന്നെ സംരംഭത്തിന് വേണ്ടി മുന്നിട്ട് വന്നപ്പം ഇവർ
0: പുറത്തിരിഞ്ഞു. പക്ഷേ പിൽക്കാലത്ത് ആ പ്രസംഗിച്ച ആളുകൾ തന്നെ എന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട്, അല്ല അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി, അവരുടെ കൂട്ടത്തിൽപ്പെട്ട അമ്മതിയായ ഒരാളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി എന്നെ ഊട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്.
1: കൂട്ടത്തിൽ പറഞ്ഞാണ് ഇപ്പം നമുക്ക് ഈ കൊടിത്തൂരിന് കിട്ടിയ സൗഭാഗ്യം, ഇപ്പം നമ്മൾ ഈ കാദ്യാനിസത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കിട്ടിയ സൗഭാഗ്യങ്ങളൊന്ന്, ഒന്ന് ഈ പണ്ഡിതന്മാരുടെ സാന്നിധ്യം, അതുപോലെ ഈ ഉറുദു ഭാഷയുടെ പിന്നെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അവിടെ ഉണ്ടായ ഒരു ജാഗരണം അല്ലേ, കുറേ ഉറുദു പിന്നെ അധ്യാപകന്മാരും മാഷ്ടർമാരും ആ ഭാഷയായിട്ട് ബന്ധം, അതിപ്പോൾ കൊടിത്തൂർ ചന്ദമംഗലൂർ ഭാഗത്താണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടുണ്ടായത് അല്ലേ. അപ്പം അതും ഇതിനൊരു സഹായിട്ടുണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ ഈ മുബാഹലയ്ക്ക് ശേഷമുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മുബാഹല നമ്മൾ നടത്തി എന്തിനാണോ അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്ത്. രണ്ട്, ഇതിലൊരു മാനുഷിക വശം ഉണ്ടല്ലോ. അതായത് ഇപ്പം 10-40 ആൾക്കാർ, പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാർ കുടുംബസമേതം, അത് ഞങ്ങളീ പറയുന്ന കാര്യം ശരിയല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം ഞങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുകയാണല്ലോ. ഇതൊരു വല്ലാത്ത 6 മാസം എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത ഘട്ടമാണല്ലോ. ഏതെങ്കിലും രൂപത്തിൽ എവിടെയെങ്കിലും ഒരു ഓട്ടോറിക്ഷ തട്ടിയാലും ഒരു സൈക്കിൾ കുത്തിയാലും ഇനിയിപ്പോൾ കുടിക്കുമ്പം വെള്ളം മൂക്കിൽ പോയി ജലദോഷ പണിയെ പിടിച്ചാലും ഒക്കെ ഒരു പ്രചരണ വിഷയമെന്ന രൂപത്തിൽ നിരീക്ഷണ വലയത്തിലാണല്ലോ ഈ ഒരു കാലഘട്ടം, ഈ ഒരു 6 മാസക്കാലം.
0: നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വ്യക്തമായൊരു ദൃഷ്ടാന്തം ലഭിക്കുകയാണെങ്കിൽ, നീ ഇച്ഛിക്കുന്നുവെങ്കിൽ എന്നുള്ളതാണ്, ഇൻ ശീത്ത, നീ ആഗ്രഹം, നീ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ 6 മാസത്തിനകം എല്ലാവർക്കും കാണാൻ പറ്റിയ രീതിയിൽ ഒരു ഇതാണ്. അതേസമയം മിർസ കാദിയാനിയുടെ രചനകളിലും ഇത് ഇവർ തന്നെ പഠിച്ചിറക്കിയിട്ടുള്ള ലഘുലേഖകളിലൊക്കെ കൃത്യമായി പറയുന്നുണ്ട്, ആരെങ്കിലും മുബാല നടത്താൻ തയ്യാറാവുകയാണെങ്കിൽ അവർ ശാരീരികമായി ഉന്മൂലനം ചെയ്യപ്പെടും, ധൂളീകരിക്കപ്പെട്ടു എന്നാണ് സിയാവുലക്കിനെ പറ്റി പറഞ്ഞത്. അത് തന്നെ സംഭവിക്കുന്നതാണ്. പക്ഷെ പിന്നെ സംഭവിച്ചത്, ഈ 6 മാസം കഴിയുന്നതിൻ്റെ ഇടക്ക് ഇവർ പല, അതായത് നമുക്ക് പിന്നെ ആ വിവരം കിട്ടുന്ന
1: അവിടേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനൊരു ബേജാറുണ്ടായിരുന്നു.
2: ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രാർത്ഥനാ നിർഭരത ആ ഓർമ്മപ്പോഴുണ്ട്. എന്നുവെച്ചാൽ പറച്ചോനെ ഇത് ഒരു
1: വിജയത്തിന്,
2: അത് ആ ഒരു അവസ്ഥയല്ലാതെ ഈ കാര്യം കഴിഞ്ഞതിന് ശേഷം ഇത് സത്യമാണ് എന്നുള്ള 100% എന്നല്ലാതെ പറയാൻ കഴിയില്ലല്ലോ, അതിലപ്പുറം 1% ഉണ്ടാവില്ലല്ലോ എന്നല്ലാതെ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇല്ല. അതേസമയത്ത് അവർക്ക്
1: അവർക്ക്
2: നല്ല ബേജാറ്, നല്ല ബേജാറ് എന്ന് പറഞ്ഞാല് അത് ഈ ബുക്കിൽ തന്നെ വിവരിക്കുന്നുണ്ട്. എന്താച്ചാല് ഈ ഒരു പിന്നെ ഇത് ഓരോ കൗണ്ട് ഡൗൺ ആയിരുന്നു, അതായത് പിന്നെ ഇനി 3 മാസമേ ഉള്ളൂ, ഇനി 5.5 മാസമേ ഉള്ളൂ, 2 മാസമേ ഉള്ളൂ, നീ കുറങ്ങുകയാണോ, അതാണോ ഇതാണോ എന്ന് പറഞ്ഞ ആട്ടുകൂട്ടമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടും പിന്നെ താജ്യം നിസ്കരിക്കും. തീരെ നിസ്കരിക്കാത്ത ആൾക്കാരാ, എന്നിട്ട് താജ്യം നിസ്കരിക്കലും
3: പിന്നെ
2: കുർബാനയും മറ്റും മറിച്ചും ഒക്കെ ആയിട്ടുള്ള ആ സംഭവങ്ങളെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്.
0: ഇതാണ് ഞാൻ പറഞ്ഞ കേരളാമേ മുബാലയൊക്കെ എന്നിക്കാന്ന് പറഞ്ഞ ബോംബെ നിറങ്ങുന്ന ഇൻഖിലാബ് ഈ പത്രം കണ്ടിട്ട് നമ്മുടെ പാകിസ്ഥാനിലുള്ള ഒരു മുഹമ്മദ് സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ ആളുണ്ട്, അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ വീക്കിലി ഉറുദു വീക്കിലി ഇറക്കുന്നുണ്ട്, തക്ബീർ എന്നാണ്. ഈ തക്ബീറിൻ്റെ എഡിറ്റർ അതിൽ നിന്ന്, അതായത് അതൊരു സ്വാഭാവികമായിട്ടും ബോംബെയിൽ നിന്ന് ഇറങ്ങുന്നവർ ഉറുദു ഡെയിലിയാണ്, അപ്പോൾ അതിൽ നിന്ന് ആ വാർത്ത വായിച്ചിട്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് കിട്ടിയാൽ നമുക്കറിയില്ല. ഏതായാലും അദ്ദേഹം ഈ കൊടിയത്തൂർ എവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മൂപ്പര് എനിക്കൊരു കത്ത് എഴുതി ഉറുദുവിൽ, എന്നിട്ട് പറഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് അയച്ചു തരണം. അപ്പോൾ ഞാൻ ഈ വാർത്ത കൃത്യമായിട്ട് ഇതിൽ നമ്മൾ ഞാൻ എഴുതി അയച്ചു കൊടുത്തു. ഈ ഫോട്ടോസൊക്കെ അന്ന് നമ്മൾ കൈ കിട്ടിയിരുന്നു, ഈ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. അന്നേമാതിരി അയക്കാനൊക്കെ പ്രയാസമാണ്, എന്നാലും രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പം ഇദ്ദേഹം അതിനൊരു കവർ സ്റ്റോറി ആക്കിയിട്ട് കേരളാമേ മുസൽമാനവും അവർ കാദിയാനിയും താരീഖി മുബാഹല മുബാഹലക്ക ചേലഞ്ച് ദേർനേവാലെ കാദിയാനി അമീർ അകലെ റോസ് ചൽ ബസ. ഇതാണ് സിദ്ദീഖ് അമീർ അലി 10 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചില്ലേ, ഈ വാർത്താസമ്മേളനം നടത്തിയിട്ട് ഇത് പറഞ്ഞുള്ള ഈ ഫോട്ടോസൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം ഇതിൻ്റെ കവർ സ്റ്റോറി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ 4 പേജിൽ ആ കാര്യം വിശദീകരിച്ചു. അതിൽ പിന്നെ രസകരമായ സംഭവം, ഇത് ഇറങ്ങുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെ ഒരു ഇതെന്നാണ് ജൂലൈ, ജൂൺ കഴിഞ്ഞ് ജൂലൈയിലെ മെയ് ജൂൺ
1: ജൂലൈ.
0: അപ്പോൾ അന്നാണിത് കിട്ടുന്നത്, കാരണം അന്നത്തെ ഈ വാർത്ത
2: ജൂലൈയിൽ ഇറങ്ങിയ പത്രം കിട്ടണമെങ്കിലും 2 ആഴ്ച കഴിയണല്ലോ.
0: അതിലാണ് ഇയാൾ
2: പോസ്റ്റലിലെ
0: ഇതാണ് ഇങ്ങനെ എഴുതിയത്, പിന്നെ ഈ 2 പേജിലും പിന്നെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പം ഇങ്ങനെ അത് കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട്, കാദിയാനിയും കിദാഴ്വത്തെ മുബാഹല ഫൈസല ഹോകയ, കാദിയാനികളുടെ മുബാഹല ആഹ്വാനത്തിന് ഒരു തീരുമാനമായി. പിന്നെ മുബാലക്ക ചേലഞ്ച് ദേത്തേഹി ജമാഅത്തെ അഹമ്മദിയ കേരള കെ അമീർ ചൽബസെ അഞ്ജുമൻ ഇർഷാദത്തെ ഇസ്ലാം കേരളാനെ കാദിയാനിയോ കോ മുബാഹല കെ മൈദാൻ മേ ലാ ഖടാക്കിയ ഹസാറോം ഫർസന്താനെ തൗഹീദ് ക ബേമിസാൽ ഇജ്തിമ അല്ലാക്കി നിഷാനിയോ കെ ഖുലേ മുസാഹിർ. ഇത് ഇതിൽ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഇതാണ്. ഇത് കണ്ടിട്ട് അവിടുത്തെ
4: പീസ് റേഡിയോയിൽ തുടർന്ന് കേൾക്കുക ആരോഗ്യ ചിന്തകൾ. പൂച്ച മാന്തിയാൽ വാക്സിനേഷൻ എടുക്കണോ? ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പൂച്ച കടിച്ചാൽ വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ടോ? പലപ്പോഴും രോഗികൾ വന്ന് സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണത്. നമുക്കറിയുന്ന പലരും പൂച്ചയെ വളർത്തുന്നവരാണ്, പൂച്ചയുമായി ഇടപെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ പൂച്ചയുടെ മാന്തലേൽക്കാനും കടിയേൽക്കാനൊക്കെയുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് വളരെ പ്രാധാന്യവുമുണ്ട്. പൂച്ചയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവരുടെ പേവിഷബാധ ഉണ്ടെങ്കിൽ തന്നെ ചില പൂച്ചകൾ ആ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. ഒരു ഡംബായി കിടക്കുന്നൊരു അവസ്ഥ ചില പൂച്ചകളിൽ കാണാറുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ കടിച്ചു കഴിഞ്ഞ പൂച്ചക്ക് ചിലപ്പോൾ വേറെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, അതുകൊണ്ട് വാക്സിനേഷൻ എടുത്തില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. ഏറ്റവും നല്ലത് പൂച്ച മാന്തിയാലും കടിച്ചാലും ഒക്കെ വാക്സിനേഷൻ എടുക്കലാണ് അതിലേറ്റവും നല്ല ഒരു രീതി. കാരണം റാബീസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കയറുകയും ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യും. അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. എന്നാൽ അത് ആ കടിച്ച ഉടനെ തന്നെ കൃത്യമായ മുൻകരുതലുകൾ എടുത്ത് ഫസ്റ്റ് എയ്ഡുകൾ എടുത്ത് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു അസുഖം കൂടിയാണ് ഈ പേ വിഷബാധ എന്ന് പറയുന്നത്. അതുകൊണ്ട് വീട്ടിൽ വളർത്തുന്ന പൂച്ചയായാലും ഇനി തൊട്ട് നമ്മുടെ വീടുകളിലൂടെ നടക്കുന്ന പൂച്ചയായാലും ഏത് പൂച്ചയായാലും മാന്തിയാലും കടിച്ചാലും വാക്സിനേഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കടിച്ചു കഴിഞ്ഞ ഉടനെ ആ ഭാഗം വൃത്തിയായി കഴുകണം. ഒഴുക്കുവെള്ളത്തിൽ പൈപ്പിനോ ചുവട്ടിലോ മറ്റോ ആ ഭാഗം വെച്ച് കൊടുത്ത് ഒഴുക്കുവെള്ളത്തിൽ ആദ്യം കഴുകി കളയാം. പിന്നെ സോപ്പ് പതപ്പിച്ചാണ് ആ ഭാഗം ഒന്നുകൂടി വൃത്തിയായി കഴുകിയതിന് ശേഷം വാക്സിനേഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. നായ കടിച്ചാലും ഇതേ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. കീരി പോലെയുള്ള മൃഗങ്ങൾ കടിച്ചാലും വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. അതുവഴിയും റാബീസ് പിടിപെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. കുറുന്നരി അങ്ങനെ ഇത്തരത്തിലുള്ള മൃഗങ്ങൾ, ഏത് മൃഗങ്ങൾ കടിച്ചാലും എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കണം. ചിലപ്പോൾ പൂച്ച മാന്തി ചോര വന്നില്ല, ചോര വന്നാൽ മാത്രം വാക്സിനേഷൻ എടുത്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. അവിടെ കാറ്റ് സ്ക്രാച്ച് ഡിസീസ് പോലെയുള്ള അണുബാധകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പൂച്ച പലപ്പോഴും അവരുടെ നഖം പല്ലുകൊണ്ട് വൃത്തിയാക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ആ ഉമിനീരിൽ ഇതിൻ്റെ അംശം ഈ നഖത്തിലുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ മാന്തുന്നത് വഴി അതിലൂടെ പകരാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ടും മാന്തിയാൽ തന്നെ വാക്സിനേഷൻ എടുക്കലാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം വളരെ ഗുരുതരമായ ഒരു അസുഖമാണ് റാബീസ് അല്ലെങ്കിൽ വിഷബാധ എന്നുള്ളത് മനസ്സിലാക്കുക.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. പൂച്ച മാന്തിയാൽ വാക്സിനേഷൻ എടുക്കണോ? ക്ലാസ് എടുത്തത് ഡോക്ടർ സാദിഖ് തിരൂർ. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ് ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് അപകടങ്ങൾ കേരളം വാർത്തയായി കേട്ടു. ഒന്ന് വാൽപ്പാറയിൽ നിന്ന് അതിൻ്റെ 13-ാം വളവിൽ നിന്ന് വീണ ഒരു ബസ്സും അതിൽ സഞ്ചരിച്ചവരായ ആളുകളുടെ വാർത്തയുമാണ്. രണ്ടാമത്തത് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരുന്ന പടക്കങ്ങൾ അത് ആ പ്രദേശം മൊത്തം കുലുങ്ങുന്ന രൂപത്തിൽ പൊട്ടിത്തെറിച്ച് അവിടെയുള്ള ആളുകൾ മരിച്ചു എന്ന വാർത്തയാണ്. ഈ രണ്ട് വാർത്ത വന്നതിൽ ആദ്യത്തെ വാർത്തയുടെ അടിയിൽ മുസ്ലിമീങ്ങളോട് ചില ചൊറിച്ചിലുകളുള്ള ആളുകൾ പറഞ്ഞു. ആ കൂട്ടത്തിലൊരു അന്യമതത്തിലെ ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറയാൻ കാരണമായത് ഈ മുസ്ലിമീങ്ങളുടെ കൂടെ പോയതുകൊണ്ടാണ് ഇവരും നശിച്ചു പോയതെന്നാണ്. അപ്പോൾ അവിടെ പോലും ഒരു മരണത്തിൻ്റെ വേളയിൽ പോലും ഈ ശവത്തിൽ കുത്തുക എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ല. ആ സംഗതി ഇവരുടെ ഈ വർഗീയത മനസ്സിൽ ആഴ്ന്നു പോയിട്ട് ഇന്ന് ഇത്തരം മരണവേളയിൽ പോലും മരിച്ചവരോടുള്ള ഒരു ആദരവ് പോലും നൽകാതെ വർഗീയത വിളമ്പുന്ന ആളുകൾ ഇന്ന് കേരളത്തിലുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം തൃശ്ശൂർ പൂരത്തിന് വേണ്ടി അവിടെ തയ്യാറായിക്കൊണ്ടിരുന്ന വെടിക്കെട്ടുകൾ പൊട്ടി മരിച്ച അവിടെയുള്ള മുസ്ലിം സമൂഹത്തിൽപ്പെടാത്ത മറ്റു ഇതര സമൂഹത്തിലുള്ള ആളുകൾക്ക് മുസ്ലിം സമൂഹത്തിൽ നിന്നുപോലും സഹായങ്ങൾ എത്തിയ വാർത്തകളാണ് നമ്മൾ കേരളത്തിൽ വായിച്ചത്. യഥാർത്ഥത്തിൽ ഇതാണ് കേരളം, മനുഷ്യനോടൊപ്പം നിൽക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വർഗീയ ശക്തികളെ തോൽപ്പിക്കുക, വർഗീയതയ്ക്കെതിരെ നിൽക്കുക, മനുഷ്യനു വേണ്ടി നിലകൊള്ളുക, മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അയൽവാസി പട്ടിണിയാണെങ്കിൽ വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. ആ അയൽവാസി മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. ഇപ്പോൾ വയനാട് 51 വീടുകൾ, അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ജാതി മതം നോക്കാതെ തന്നെ മുസ്ലിം സംഘടനകളിൽ അതുപോലെ തന്നെ പാർട്ടിയുമൊക്കെ ഇറങ്ങി പ്രവർത്തിച്ച് അവിടെ ഒരു വീടുകൾ അവർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പോലും ചൊറിച്ചിൽ മാറാൻ ഈ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ചൊറിച്ചിൽ വരുന്ന ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോഴേക്ക് ചൊറിച്ചിൽ കൂടിയിരിക്കുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ മുസ്ലിം വിരുദ്ധത കൊണ്ടു നടക്കുന്ന ആളുകൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. ഇസ്ലാം എപ്പോഴും മനുഷ്യൻ്റെ കൂടെയാണ്. മുസ്ലിമീങ്ങൾ ഒരിക്കലും വർഗീയത തുപ്പുന്ന ആളുകളല്ല, മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും, എന്നാൽ പരലോകത്തിൻ്റെ വിഷയത്തിൽ ദീനിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, ദീനനെ ആചരിച്ചുകൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആനിൽ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ, അതിൽ മക്കളോട് ഉപദേശിക്കുന്നുണ്ട്. മക്കളോടുള്ള ഉപദേശത്തിൽ കാണാൻ കഴിയും നിന്റെ മാതാപിതാക്കൾ അമുസ്ലിമീങ്ങളാണെങ്കിൽ പോലും ആ അമുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ, ദുനിയാവിൻ്റെ വിഷയങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ്. എന്നാൽ മതത്തിൻ്റെ വിഷയത്തിൽ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അവരനുസരിക്കേണ്ടതില്ല. കാരണം മതം, ശരിയായ മതം അനുസരിച്ച് ജീവിക്കുക എന്നതാണ് പഠിപ്പിക്കുന്നത്. പ്രകൃതിയുടെ മതമായ ഇസ്ലാമിനെ അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഇതര മതത്തിലുള്ള ആളുകളോട് പോലും ഏറ്റവും നല്ല രൂപത്തിൽ സമീപനം ഉണ്ടാകണമെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ഒക്കെ പറയുമ്പോൾ അത് മുസ്ലിമീങ്ങൾ ഇവിടെ ചെയ്തു വരുമ്പോൾ ഇപ്പോഴും മുസ്ലിമീങ്ങൾക്ക് മേൽ തീവ്രവാദ ചാപ്പ കുത്തുന്ന, താടി കാണുമ്പോൾ താലിബാൻ എന്ന് വിളിക്കുന്ന, പർദ കാണുമ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്ത മതമാണ് എന്ന് ചാപ്പ കുത്തുന്ന, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ആരോപണങ്ങൾ, ഒരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങൾ, ഈ പർദയിടുന്ന സ്ത്രീക്കില്ലാത്ത വേദനയാണ് ഈ പറയുന്ന ആളുകൾക്കുള്ളത്, താടി വളർത്തുന്ന ആളുകൾക്കില്ലാത്ത ചൊറിച്ചിലാണ് ഈ പറയുന്ന ആളുകൾക്കുള്ളത്, തൊപ്പി വയ്ക്കുന്ന മുസ്ലിമിനില്ലാത്ത വേദനയാണ് ഈ പറയുന്ന ഇസ്ലാമിനെ വിമർശിക്കുന്നയാളുകൾക്കുള്ളത്. സഹോദരങ്ങളെ, ഇസ്ലാം അതൊന്ന് ആഴത്തിൽ പഠിക്കാൻ, ഒന്ന് അടുത്തറിയാൻ, കൂടുതൽ പഠിക്കണം എന്നും ഞാൻ പറയുന്നില്ല, ഒന്ന് അടുത്തറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഈ വിമർശനങ്ങളൊക്കെ മാറ്റിവെച്ച് സോഷ്യൽ മീഡിയയിൽ കാണുന്ന നിങ്ങളുടെ ഈ ജൽപ്പനങ്ങൾ ഒന്ന് തൽക്കാലം അവസാനിപ്പിച്ചിട്ട് ഇസ്ലാം എന്താണെന്ന് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ സുന്ദരമായ ഇസ്ലാമിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ വിമർശിക്കാൻ നിങ്ങളുടെ നാവുകൾ പൊന്തുകയില്ല. ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങൾ, അതിൻ്റെ ആശയധാരകൾ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായി കാണാനും മാനവിക കുലത്തിന് ഏറ്റവും നല്ല മെസ്സേജുകൾ അതുപോലെ സഹായങ്ങൾ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആശയത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിൻ്റെ സക്കാത്ത് എടുത്തു നോക്കിയാലും ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ എടുത്തു നോക്കിയാൽ പോലും അവിടെയെല്ലാം പാവപ്പെട്ടവനെ പരിഗണിച്ച്, പാവപ്പെട്ടവനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പണികളെടുത്ത്, അങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ നിലക്കും മനുഷ്യൻ എന്ന നിലയ്ക്ക് സ്നേഹിച്ച് ആ രൂപത്തിൽ ആദരവ് നൽകാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആദരവ് നൽകി എന്നാണ്. വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചു എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും നല്ലതായ ആശയങ്ങളെ നമ്മൾ കൂടുതൽ അടുത്തറിയാൻ വേണ്ടി ശ്രമിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്നെണീറ്റു. വിരിയിൽ നിന്നെണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തൻ്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളും, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ അപ്പുവിൻ്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ, കോട്ടി തന്നെയാണ് പറയാം, ഗോലി കോട്ടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിൻ്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി, അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോലി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവരുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചായി നിന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടി കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മ തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
1: സമാധാനമായി
0: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ
1: കാരണം.
0: അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
1: സംശയത്തിൻ്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലെ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു, വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിസ്ഡം സ്പോട്ട് ലൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഇന്ന് കേരളത്തിൽ പുതിയൊരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. 10 വർഷത്തിന് ശേഷമാണ് മറ്റൊരു മുന്നണി അധികാരത്തിലേക്ക് വരുന്നത്. ഈയൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലും അതിനുശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഘട്ടങ്ങളിലും സത്യപ്രതിജ്ഞാ സമയത്തുമൊക്കെ വലിയൊരു ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പ്രോസസ്സും എല്ലാം തീർന്നത് എന്ന് നമ്മൾ മീഡിയകളിലൂടെ കണ്ടതാണ്. ഇന്നത്തെ നമ്മുടെ ഒരു ആദ്യത്തെ ഒരു വിഷയമായി ഇതാണ് നമ്മൾ നിൽക്കുന്നത്. ഈയൊരു സർക്കാരിൽ നിന്ന്, പുതിയൊരു മുന്നണി സർക്കാരിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്?
5: യെസ്, ഷമീൽ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ 10 വർഷത്തിന് ശേഷം ഒരു മുന്നണി മാറ്റം, ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ആളുകൾക്ക് നല്ല ഉയർന്ന പ്രതീക്ഷയും, പൊതുവിൽ നമ്മൾ ഈ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ചില ആശങ്കകളുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ പ്രതീക്ഷയുടെ അളവ് സാധാരണത്തെ ഒരു ഗവൺമെൻറ് വരുമ്പോഴുള്ളതിനേക്കാൾ ഒരുപാട് അധികമാണ് എന്നാണ് പൊതുവിൽ മാധ്യമങ്ങളെയും സമൂഹത്തെയും ഒക്കെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്കുള്ള യാത്രക്കിടയിൽ തന്നെ ഒരാളൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞു പോയപ്പോൾ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അതിൽ പങ്കെടുക്കാൻ പോയി. ആൾ സജീവമായ രാഷ്ട്രീയത്തിലുള്ള ആൾ തന്നെയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരികയാണ് പറയേണ്ടായി. അത് ഇങ്ങനെ എൻ്റെ ഒരു സറൗണ്ടിങ്സിലുള്ള ഒരു കുറച്ചധികം ആളുകൾ ഇത്തവണ അങ്ങനെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ പോയതായി മനസ്സിലാക്കി. വാർത്തകൾ നമ്മൾ കാണുമ്പോഴും വലിയ ജനബാഹുല്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് മാധ്യമങ്ങൾ ഇതിനെ വലിയ രൂപത്തിലുള്ള ആഘോഷമാക്കി എടുക്കുന്നത്. സാധാരണ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും അധികാരമേൽക്കലുകളുമൊക്കെ ആളുകൾ വളരെ കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും വാർത്താ പ്രാധാന്യം നൽകുകയും ചെയ്യാറുണ്ടെങ്കിലും കുറച്ചുകൂടി അധികം ഇത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ്, അതിന് വലിയ സാധാരണത്തേക്കാൾ വലിയ കവറേജ് നൽകപ്പെടുന്നു എന്നാണ് എനിക്കത് നോക്കിയപ്പോൾ ഫീൽ ചെയ്തത്. നമ്മൾ മന്ത്രിസഭയെ ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കുമ്പോൾ ഞാനതിനെ വളരെ ഡെപ്തിൽ പോയി വിലയിരുത്തല്ല, കുറേ വ്യത്യസ്തതകൾ ഈ മന്ത്രിസഭയ്ക്ക് കാണുന്നുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു വെൽ ബാലൻസ്ഡ് ആണ്. സാമൂഹികമായി, പ്രാദേശികമായി ചില ജില്ലകൾക്കൊക്കെ പരാതികളുണ്ട് എന്ന് നമ്മൾ അക്കോമഡേറ്റ് ചെയ്താൽ പോലും വലിയ രൂപത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിച്ചിട്ടുണ്ട്. സാമൂഹികമായും എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അവകാശപ്പെട്ടത് അനുസരിച്ച് രണ്ട് എസ് സി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ സഭക്കകത്തുണ്ട്. അതുപോലെ തന്നെ രണ്ട് വനിതകളുണ്ട്. പിന്നെ ഈ ഇവരുടെ പ്രൊഫൈലുകൾ നമ്മളിങ്ങനെ നോക്കുമ്പം ശരിക്കും വളരെ പാവപ്പെട്ട പശ്ചാത്തലങ്ങളിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി ആ സജീവ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് ഈ പൊസിഷനിലെത്തിയ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്കൊന്നു വന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി ഒ ജെ ജനീഷിനെ കുറിച്ച്. അദ്ദേഹം വളരെ ചെറുപ്പകാലത്ത് പിതാവ് മരണപ്പെട്ട് മാതാവ് ഒരു തൊഴിലുറപ്പ് ജോലിക്ക് പോയിരുന്ന ഒരാളാണ്. അവിടെ നിന്നാണ് അദ്ദേഹം തന്നെ തൻ്റെ പഠന കാലഘട്ടത്തിൽ സെക്യൂരിറ്റിയായും മറ്റൊക്കെ ജോലി ചെയ്ത് അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. ഇപ്പോൾ ബിന്ദു കൃഷ്ണയെക്കുറിച്ച് ഞാൻ ഒരു ചാനലിലൊരു ചർച്ച ഇങ്ങനെ കണ്ടപ്പോൾ പറയണ്ടായി, അവരുടെ പിതാവ് ഒരു ചായക്കടക്കാരനായിരുന്നു. ഇത് മറ്റേ ചായക്കടക്കാരനല്ല, ശരിക്കും ചായക്കടക്കാരനായിരുന്നു. അവിടെ നിന്ന് വളർന്നു വന്ന രാഷ്ട്രീയത്തിൽ പിതാവ് രാഷ്ട്രീയക്കാരനായിരുന്നു, അതിൽ സ്വാധീനിക്കപ്പെട്ട് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ടാളുകളെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ അത്ര സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു മന്ത്രിസഭ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊന്ന് വിദ്യാഭ്യാസമാണ്. മിക്കവാറും എല്ലാവരും നല്ല വിദ്യാസമ്പന്നരായ ആളുകളാണ്. ഒരുപാട് അഡ്വക്കേറ്റുമാർ, ലോ പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. മുഖ്യമന്ത്രി തന്നെ സോഷ്യൽ വർക്കിലും നിയമരംഗത്തും ഡിഗ്രിയും പി ജിയുമുള്ള ആളാണ് മിക്കവാറും ആളുകളൊക്കെ എടുത്തു നോക്കിയാൽ. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഡിഗ്രികളുള്ള മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നതെന്നില്ല ഏതോ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതായി കാണണ്ടായി. അപ്പോൾ വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം ആളുകൾ എന്ന് നമുക്ക് വരെ കുറിച്ച് പറയാൻ പറ്റും. വേറൊന്ന്, 21-ൽ 14 ആളുകൾ പുതുമുഖമാണ്. പുതുമുഖങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു തലമുറയുടെ മാറ്റം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു നാട്ടിൽ ആവശ്യമുള്ള സംഗതിയാണല്ലോ. കുറേ കാലമായി ഭരണരംഗത്തുള്ള പഴയ രീതികളോടൊപ്പം കൺവെൻഷണൽ മെത്തേഡുകളോടൊപ്പം സഞ്ചരിച്ചു വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഒരു തലമുറയിൽ നിന്നുള്ളൊരു മാറ്റം ഈ മന്ത്രിസഭക്കുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള, ഉണ്ടാകേണ്ട, സ്വാഭാവികമായും ഉണ്ടായി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സംഗതികൾ, ഒന്നെന്ന് പറയുന്നത് 10 വർഷമായി ഇവർ വിമർശകരാണ്. ഒരു സർക്കാരിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൻ്റെ എല്ലാ മേഖലകളെയും നിരന്തരമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ഒരു ഗവൺമെൻറ് കൈകാര്യം ചെയ്യുമ്പോൾ, വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ എന്തെല്ലാം പിഴവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചുള്ളൊരു ഒരു ബോധം ഈ നിലവിലുള്ള പ്രതിപക്ഷ ദൗത്യം നിർവഹിച്ച ആളുകൾ എന്ന നിലക്ക് ഇവർക്ക് അത് സ്വാഭാവികമായി ഉണ്ടായി വരേണ്ടതാണ്, ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അത് കുറേ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ ഏറ്റവും അധികം കഴിഞ്ഞ ഗവൺമെൻറ്റിനെ വിമർശിച്ചതൊന്ന് സാമൂഹികമായ ഒരുപാട് കാര്യങ്ങളിൽ, അതിലിപ്പോൾ ഈ ഭരണമാറ്റത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ചില സാമുദായിക നേതാക്കളുടെ വർഗീയ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റുകളെടുത്ത സ്റ്റാൻഡുകൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള രൂക്ഷമായ ഭാഷയും വിമർശനവും പിന്നെ തീവ്രവാദ ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് എടുത്ത നിലപാടുകൾ ശരിയായിരുന്നില്ല എന്ന് വിമർശിച്ചിരുന്ന ആളുകളാണിവർ. അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ കടം ഗവൺമെൻറ്റിന് സംസ്ഥാനത്തിന് വരുത്തി വെച്ചു എന്ന് പറഞ്ഞിരുന്നു. ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റാണ് ഇവിടെ നടക്കുന്നത് എന്ന് നിരന്തരമായി ഇവർ പറഞ്ഞിരുന്നു. നികുതി വർദ്ധിപ്പിക്കാനുള്ള, ആളുകൾക്ക് ഭാരമാകാതെ നികുതി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ സ്വീകരിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞിരുന്നു. നികുതി മുഴുവൻ പിരിച്ചെടുക്കുന്നില്ല എന്ന അലഗേഷൻ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നില്ല എന്ന ആരോപണം ഈ ഗവൺമെൻറ്റിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങൾക്കെതിരായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ധൂർത്തിനെ സംബന്ധിച്ച് മന്ത്രിമാരുടെ വാഹനങ്ങളും പിന്നെ വീടും ഓടികൂട്ടലും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലുള്ള ധൂർത്ത് സംബന്ധിച്ചുള്ള വളരെ വലിയ ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നവരാണ് ഇന്ന് പിന്നെ ഭരണപക്ഷത്തെത്തിയിട്ടുള്ളത്. ആരോഗ്യരംഗത്തും അതെ. ആരോഗ്യം വെന്റിലേറ്ററിൽ എന്ന ക്യാമ്പയിൻ നടത്തിയിരുന്ന ആളുകളാണ് ഇപ്പോൾ ഭരണരംഗത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് പിൻവാതിൽ നിയമനങ്ങൾ എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം യൂത്തിൻ്റെ ഒരു മൈഗ്രേഷൻ കേരളത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. പോലീസിംഗ് രംഗത്തുള്ള കുറേയധികം കാര്യങ്ങൾ, അതിൻ്റെ സംഘീയവൽക്കരണത്തെക്കുറിച്ച്, പോലീസിൻ്റെ മാഫിയ ബന്ധത്തെക്കുറിച്ച്, പിന്നെ ആഭ്യന്തര വകുപ്പ് പരാജയമായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചിരുന്ന ആളുകളാണിവർ. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഡീലിങ്ങുകളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സംഘപരിവാർ നയങ്ങൾക്ക് വിധേയപ്പെട്ട് കൊടുക്കുകയാണ് ഈ സർക്കാർ എന്ന ആരോപണം കഴിഞ്ഞ 10 കൊല്ലമായി പറഞ്ഞിരുന്നവരാണ് ഇപ്പോൾ അധികാരത്തിലെത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ജനങ്ങൾ അതിനുവേണ്ടിയാണ് 102 സീറ്റ് ഈ ഗവൺമെൻറ്റിന് നൽകിയിട്ടുള്ളത്. ആ പ്രതീക്ഷക്കൊത്ത് ഈ സർക്കാർ ഉയരുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു, അത് ശ്രദ്ധയിലുണ്ടാകണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതോടൊപ്പം ചില ആശങ്കകളും നമുക്കുണ്ട്. ഇപ്പോൾ പുതുമുഖങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നൊരാശങ്കയുണ്ട്. അത് പരിചയമില്ലാത്തവരെന്ന് പറഞ്ഞാൽ നേരിട്ട് ആദ്യമായി MLA ആകുന്ന ആളുകൾ നേരിട്ട് മന്ത്രിയാകുന്ന പലരുമുണ്ട്. എനിക്കൊന്ന് ലിജു, MLA അങ്ങനെയാണ്, ബിന്ദുകൃഷ്ണ അങ്ങനെയാണ്, OJ ജനീഷ് അങ്ങനെയാണ്, അങ്ങനെ കുറച്ചധികം ആളുകൾ, VE ഗഫൂർ അങ്ങനെയാണ്, കുറച്ചധികം ആളുകൾ നേർക്ക് നേരെ ആദ്യ ടൈമിൽ തന്നെ മന്ത്രിയാകുന്നു എന്ന അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ചില ആശങ്കകളും ഇവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. ആ ഇന്ദിരാ ഗ്യാരണ്ടികൾ അധികാരത്തിലെത്തിയ ഉടനെ അതിൽ 2 എണ്ണം നടപ്പിലാക്കുന്നു എന്നതും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കേരളത്തിൽ ഏറ്റവും അധികം ഉയർന്നു വന്നിരുന്ന ആളുകളുടെ ആവശ്യമായിരുന്നു ആശാവർക്കർമാരുടെ സമരം, അംഗനവാടി പിന്നെ തൊഴിലാളികളുടെ, അവരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട പാചക തൊഴിലാളികളുടെ, അവിടെയെല്ലാം സർക്കാർ പ്രതീക്ഷ നൽകുന്ന രൂപത്തിലുള്ള ചെറിയൊരു വർധനവ് മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നതും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ ഈ സർക്കാരിൻ്റെ എല്ലാവിധ ആഘോഷങ്ങളോടൊപ്പവും ആദ്യ ദിവസത്തെ ഒരു കല്ലുകടി എന്ന് പറയാവുന്നൊരു സംഗതി വന്ദേ മാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴങ്ങിക്കേട്ടു. അത് അതിൻ്റെ ഫുൾ ഭാഗവും ചൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെതിരെ ഇപ്പോൾ CPIM വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് വിമർശനം ഉന്നയിക്കപ്പെടേണ്ട സംഗതിയാണ്. പൊതുവിൽ ചാനലുകളിൽ കേട്ടത്, ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ആരുടെയും വിശദീകരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ലോക്ഭവനാണ് ഗവർണറുടെ ഭാഗത്തു നിന്നാണ്, ഓഫീസിൻ്റെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ നൽകുക എന്നാണ് പൊതുവിൽ ചാനലുകൾ, അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും അതെന്താണ് എന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനുമുണ്ട്. അതവർ വിശദീകരിച്ചേ മതിയാവൂ. ജനങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇതുവരെ നേരത്തെ നമ്മൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അഭിപ്രായ കാര്യങ്ങളിലെല്ലാം അവർക്ക് വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. നട്ടെല്ലു നിവർത്തി നോ പറയാൻ കഴിയാത്തവരാണുള്ളത് ഇവിടെ ഉള്ളവർ എന്ന് വിമർശിച്ച് അവസാനം അവർ പറയുന്ന ഒരാശയത്തിന് വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ, എന്താണ് സംഭവിച്ചത് എന്ന് കേരളീയ സമൂഹത്തോട് ഗവൺമെൻറ് തുറന്നു പറയണം.
6: തീർച്ചയായിട്ടും കഴിഞ്ഞൊരു 10 വർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഷ്യൽ മീഡിയ ആളുകൾ വളരെയധികം ഉപയോഗിച്ച് ശീലിച്ചൊരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ, ഇവിടെ എണ്ണിപ്പറഞ്ഞതുപോലുള്ള വിമർശനങ്ങൾ അവിടെയൊക്കെ ഡോക്യുമെൻ്റഡ് ആണ്. ഇനി ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വരും നിങ്ങൾ പറഞ്ഞത് എന്തായി
5: എന്നുള്ളത്.
6: അതെ അതെ, ഒരു ഡോട്ട് ഇട്ടാൽ കാര്യങ്ങൾ വരും.
7: ആ വീൽചെയറിൽ നിന്ന് വലിച്ചിറക്കിയപ്പോൾ അദ്ദേഹം ശരിക്കും ഒന്ന് പേടിച്ചു പോയി. എന്താണെന്നല്ലേ, വർഷങ്ങളായി വീൽചെയറിലിരിക്കുന്ന അച്ഛന് സ്വന്തം മകൻ കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആണ്. ഇക്കാലത്ത് തന്നെ കൈപിടിച്ച് നടത്തിയ പോലെ ആ അച്ഛനെയും നടത്തിക്കുന്ന ആ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷം കണ്ടോ?
0: പ്രായം ചെന്ന ഒരുപാട് കാലമായിട്ട് വീൽചെയറിൽ ഇരിക്കുന്ന അച്ഛൻ,
8: അത് പ്രായാധിക്യം കൂടുതലുണ്ട്,
0: നല്ല പ്രായാധിക്യമുണ്ട്. അപ്പോ ആ വീൽചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നിടത്തുനിന്ന് മകൻ ബാക്കിൽ നിന്നിട്ട് കുറച്ച് വേറെ ആരെയും കൂട്ടിയിട്ടാണ് അല്ലെ,
8: ചില ബെൽറ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച്,
0: മകന്റെ ശരീരത്തിൽ എണീപ്പിച്ച്
8: അഥവാ പിന്നെ വീൽചെയറിൽ നിന്ന് എണീപ്പിച്ചു. എണീപ്പിക്കുമ്പോൾ ആ പിതാവിന്റെ മുഖം പരിഭ്രമിക്കുകയാണ്, എനിക്കിതിന് കഴിയില്ലല്ലോ എണീച്ച് നിൽക്കാൻ, എൻ്റെ കാല് തളർന്നതല്ലേ. അപ്പോൾ സ്വന്തം ശരീരത്തിലെ ജാക്കറ്റിലേക്ക് ആണ്ട് ചേർത്ത് വെച്ച്, ഇപ്പോൾ നമ്മളൊക്കെ ബൈക്കിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് കാണാറുണ്ട്, ഇതുപോലെ ചേർത്ത് വെച്ച് മെല്ലെ കാലുകൾ മുന്നോട്ട് വെച്ച് നടക്കാൻ.
0: വീൽചെയർ മാറ്റിയിട്ട് പിന്നെ അത് ഒഴിവാക്കി കഴിയുമ്പോൾ ആ പിതാവിൻ്റെ അതിൻ്റെ മുഖത്ത് കാണുന്ന ഒരു ഭയങ്കര പരിഭ്രമം, ആശ്ചര്യം, പിന്നെ ഇങ്ങനെ മകന്റെ പിന്നെ ശരീരത്തോട് ചേർന്ന് അല്ലേ നിന്നിട്ട് ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്ന രംഗം. കുഞ്ഞുകുട്ടികളെ ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ നടക്കാൻ പഠിപ്പിക്കുന്നതല്ലേ, അങ്ങനെ അതിന്റെ ഒരു റിവേഴ്സ്.
8: അതിലേ ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അതിനോട് ചേർത്ത് വെക്കേണ്ട, ആ മകൻ ചെയ്ത പിതാവിനെ പരിഗണിച്ചതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ അവിടെ സഹായിച്ച രണ്ട് വ്യക്തികളുണ്ട്, നമ്മൾ കാണാതെ പോകരുത്, വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ആ കൊച്ചുമകനാണ്, ആ വെള്ളിപ്പയുടെ കൈ അണിച്ചെന്ന് പിടിക്കുന്നുണ്ട്, തൊലിച്ചൊക്കിച്ചൊളിഞ്ഞ എല്ലുകൾ മാത്രം തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്ന കൈ പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ വൈഫാണെന്ന് തോന്നുന്നുണ്ട്, അത് സഹായിക്കുന്നുണ്ട്. നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോൾ അത് ഭാര്യയുടെയോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഉമ്മയോ ഉപ്പ ആരുമാകാം, പരസ്പരം ഇങ്ങനെ ജീവിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു സന്തോഷവും മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ കഴിയുള്ളൂ.
0: ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല എന്നുള്ള, അതിപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിലും പേരമക്കളും പിന്നെ മരുമക്കളും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അത് ആർക്കാണോ പരാധീനത ഉള്ളത് അവരെ സഹായിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒരു പരസ്പരമുള്ള ആ ഒരു മുന്നോട്ട് പോക്ക്.
8: അതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം, സമയക്കുറവുണ്ടെന്നാൽ പോലും അഥവാ നമ്മൾ കൊടുത്തതേ തിരിച്ചു കിട്ടുള്ളൂ. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു വാർദ്ധക്യം വരാനുണ്ട്, ആരെ നമ്മൾ കൂടെ ഉണ്ടാവുക എന്നറിയില്ല. ഇന്ന് ശത്രുക്കളായവരായിരിക്കും, ഇന്ന് മനസ്സിനെ നോവിച്ച് കുത്തി പറഞ്ഞവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ ആരോഗ്യമുള്ള കാലത്ത് പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക, ബാക്കിയുള്ളവർക്ക് സ്നേഹം, ഇഷ്ടം, പരിഗണന, പ്രത്യേകിച്ച് നമ്മുടെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾ.
0: അപ്പോൾ ഇത്തരം ചിന്തകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ക്ലിപ്പുകളിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്, നമ്മുടെ മനസ്സുകളിൽ എവിടെയൊക്കെയോ ചില സ്പാർക്കുകൾ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി മാറ്റങ്ങൾക്ക് വിധേയമാകാനും ഒക്കെ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്.
9: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ, വെള്ളത്തോടൊപ്പം പാപവിശുദ്ധി അവതരിപ്പിക്കുന്നു അഷ്റഫ് സലഫി വാണിയമ്പലം.
10: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പട്ടാപീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ ബാബു ഫദ്ലിൽ വുദു, വുദുവിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിൽ 1028 حديث وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا توضأ العبد المسلم أو المؤمن فغسل وجهه خرج من وجهه كل خطيئة نظر إليها بعينيه مع الماء أو مع الآخر قطر الماء فإذا غسل يديه خرج من يديه كل خطيئة كان بطشتها يداه مع الماء أو مع آخر قطر الماء فإذا غسل رجليه خرجت كل خطيئة مشتها رجلاه مع الماء أو مع آخر قطر الماء حتى يخرج نقيا من الذنوب رواه مسلم. إمام مسلم رحمه الله أبدت صحيح الكندوانا مهانا صحابي أبو هريرة رضي الله عنه رواية شيئنا حديثان أن رسول الله صلى الله عليه وسلم قال نشجع ما إما الله عند ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവദ്ദഅൽ അബ്ദുൽ മുസ്ലിമു, മുസ്ലിമായ ഒരടിമ വുദു നിർവഹിച്ചാൽ, അവിൽ മുഅ്മിൻ സത്യവിശ്വാസിയായ, അതല്ലെങ്കിൽ സത്യവിശ്വാസിയായ ഒരടിമ വുദു നിർവഹിച്ചാൽ, ഫഖസല വജ്ഹഹു, അവൻ്റെ മുഖം കഴുകുന്നു, ഖറജ മിൻ വജ്ഹിഹി, അവൻ്റെ മുഖത്ത് നിന്ന് പുറത്തു പോകുന്നു, കുല്ലു ഖതീഅത്തിൻ, എല്ലാ പാപങ്ങളും തെറ്റുകളും തിന്മകളും, നദറ ഇലൈഹ, ഏതൊന്നിലേക്ക് നോക്കിയോ, ബി ഐനൈഹി, അവൻ്റെ രണ്ട് കണ്ണുകൾ, ആ കണ്ണുകൾ നോക്കിയ ആ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്നതാണ്, മഅൽ മാ, ആ മുഖം കഴുകുന്ന സമയത്ത് അവിടെ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം, ഔ ആഖിറി ഖത്റിൽ മാ, അല്ലെങ്കിൽ അവസാനത്തെ വെള്ളത്തുള്ളിയോടൊപ്പം തന്നെ ആ കണ്ണുകൊണ്ട് ചെയ്തതായ പാപങ്ങൾ, ആ ഹറാമിലേക്ക് നോക്കിയത്, കണ്ണുകൊണ്ട് ചെയ്തതായ തിന്മ പാപം, അത് മായ്ച്ചു കളയുന്നു, അത് പൊറുക്കപ്പെടുന്നു, അതില്ലാതെയാകുന്നു, ആ തിന്മകളെയെല്ലാം നീക്കിക്കളയുന്നു, അത് പുറത്തു പോകുന്നു തന്നിൽ നിന്ന്, അവസാനത്തെ വെള്ളത്തുള്ളിയോടൊപ്പമെങ്കിലും. ഫഇദ ഖസല യദൈഹി, അവൻ അവൻ്റെ രണ്ട് കൈകളും കഴുകിയാൽ, ഖറജ മിൻ യദൈഹി, രണ്ട് കൈകളിൽ നിന്നും പുറത്തു പോകുന്നതാണ്, കുല്ലു ഖതീഅത്തിൻ, എല്ലാ പാപങ്ങളും, കാന ബതശത് ഹായദാഹു മഅൽ മാ, അവൻ്റെ കൈകൾ പിടിച്ചതായ പാപങ്ങളൊക്കെ തന്നെ, തിന്മകളൊക്കെ തന്നെയും, ആ വെള്ളത്തോടൊപ്പം അത് പുറത്തു പോകുന്നു. ഔ മാ ആഖിറി ഖത്റിൽ മാ, അതല്ലെങ്കിൽ വെള്ളത്തിലെ അവസാനത്തെ ഡ്രോപ്പ്, അവസാനത്തെ തുള്ളി, ആ ഒരു അവസാന വെള്ളത്തുള്ളിയോടൊപ്പം അവൻ്റെ കൈകൊണ്ട് പിടിച്ചതായ ഏതെല്ലാം തിന്മകളുണ്ടോ അതെല്ലാം മായ്ക്കപ്പെടുന്നതാണ്, പുറത്തു പോകുന്നതാണ്. ഫൈദ ഖസല റിജ്ലൈഹി, ഇനി അയാൾ ഉദു ചെയ്യുന്ന സന്ദർഭത്തിൽ തൻ്റെ രണ്ട് കാലുകളും കഴുകിയാൽ, ഖറജത്ത് കുല്ലു ഖതീഅത്തിൻ മഷത്ത് ഹാരിജിലാഹു, ആ കാലുകൾ കൊണ്ട് നടന്നതായ തിന്മകളുണ്ട്, ഏതെല്ലാം തിന്മകളിലേക്ക് നടന്നിട്ടുണ്ടോ ആ തിന്മകളെല്ലാം പുറത്തു പോകുന്നതാണ്, മഅൽ മാ, ഈ വെള്ളത്തോടൊപ്പം, ഔ ആഖിരി, ഔ മഅ ആഖിരി ഖത്റിൽ മാ, അതല്ലെങ്കിൽ അവസാനത്തെ വെള്ളത്തുള്ളിയോടൊപ്പം. നോക്കൂ സഹോദരങ്ങൾ, ഹത്ത യഖ്റുജ നഖിയം മിനദ്ദുനൂബ്, എത്രത്തോളം പാപങ്ങളിൽ നിന്ന് ക്ലീൻ ചെയ്യപ്പെടുന്നതുവരെ, ശുദ്ധിയാക്കപ്പെടുന്നതുവരെ, അവിടെ നിന്ന് അതെല്ലാം കഴുകിക്കളഞ്ഞ് വളരെ പ്യുവറായി ശുദ്ധമായി എല്ലാ തിന്മകളെയും മായ്ക്കപ്പെട്ട ഒരവസ്ഥയിൽ ആകുന്നതുവരെയും. അള്ളാഹു സുബ്ഹാനഹു വതആല സഹോദരങ്ങളെ നോക്കൂ, തൻ്റെ അടിമകൾക്ക് നൽകിയതായ ശ്രേഷ്ഠതയും മഹത്വവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു സത്യവിശ്വാസിയായ ഒരു അടിമ, അവൻ്റെ ഇബാദത്തിൽ ഇഖ്ലാസോടുകൂടി നിർവഹിക്കുന്ന ഒരവസ്ഥയിൽ അവൻ വുദു ചെയ്യുന്ന സന്ദർഭത്തിൽ ബോധവാനാവേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയാണ് ഞാനിത് നിർവഹിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ, എന്നുള്ള ഓർമ്മയിലായിരിക്കണം ഈ ഇബാദത്ത് നിർവഹിക്കേണ്ടത്. അങ്ങനെ വുദു ചെയ്യുന്നവൻ അയാളുടെ മുഖം കഴുകുമ്പോൾ ആ മുഖത്ത് നിന്ന് അവൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതായ തിന്മകളെല്ലാം കഴുകിക്കളയുന്നു, അത് താഴെ വീണുപോകുന്നു എന്നാ. ഔ മഅ ആഖിരി ഖത്റിൽ മാ, അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അവസാനത്തെ തുള്ളിയോടൊപ്പം, തഖ്റുജു ഖതായാഹു മിൻ വജീഹിഹി, അവൻ്റെ മുഖത്തു നിന്നും പാപങ്ങളെല്ലാം തന്നെ പുറത്തു പോകും ആ അവസാനത്തെ വെള്ളത്തുള്ളിയോടൊപ്പം. അതേപോലെ തന്നെ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ തന്നെ, മൂക്ക് ആയിരുന്നാലും അതുപോലെ തന്നെ വായായിരുന്നാലും, അവൻ്റെ വായ് കൊണ്ട് സംസാരിച്ച ഇത് അവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതെല്ലാം തന്നെ അതിലുൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇവിടെ കണ്ണ് എന്ന് പ്രത്യേകം പറഞ്ഞത് ലിയന്നഹ തൊലിയത്തുൽ ഖൽബി വറാഇദുഹു, അത് ഹൃദയത്തിൻ്റെ ഉദിച്ചു നിൽക്കുന്ന ഒന്ന് അത് കണ്ണാണല്ലോ, കണ്ണിൽ കണ്ടതാണ് നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, തൊഹാറത്തിൻ്റെ വുദൂഇൻ്റെ പ്രത്യേകതയും അതിൻ്റെ ശ്രേഷ്ഠതയുമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ആ മുഖത്ത് നിന്ന് വെള്ളത്തുള്ളികൾ ഉതിർന്നു വീഴുമ്പോൾ അതോടൊപ്പം പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കൈകൾ കഴുകുമ്പോൾ കൈകൊണ്ട് പിടിച്ചതായ തിന്മകളെ മായ്ക്കപ്പെടുന്നു, എവിടെയെല്ലാം ഹറാമായതിൽ സ്പർശിച്ചിട്ടുണ്ടോ അത്, ആ വെള്ളത്തോടൊപ്പം അവസാനത്തെ വെള്ളത്തുള്ളിയോടൊപ്പവും ആ തിന്മകൾ മായ്ക്കപ്പെടുമെന്ന്. അങ്ങനെ അവസാനം വുദൂഇൽ നിന്നൊരാൾ പുറത്തു വരുമ്പോൾ ആ വെള്ളത്തോടുള്ളയോടൊപ്പം, അതല്ലെങ്കിൽ അവസാനത്തെ വെള്ളത്തുള്ളിയോടൊപ്പം, ആ വെള്ളത്തുള്ളികളോടൊപ്പം, അല്ലെങ്കിൽ ആ അവസാനത്തെ ഡ്രോപ്പിനോടുകൂടെ അയാൾ ഖറജ നഖിയം മിൻ ദുനൂബിൽ അളായി, അവയവങ്ങൾ പ്രവർത്തിച്ച തിന്മകളിൽ നിന്നെല്ലാം ശുദ്ധമായി, ചെറിയ പാപങ്ങളെല്ലാം തന്നെ അയാൾക്ക് പൊറുക്കപ്പെടുന്നതാണ് എന്ന്. എന്നാൽ വൻ പാപങ്ങളാൽ കബായറുകളാണെങ്കിൽ തൗബ ചെയ്യൽ നിർബന്ധമാണെന്നാണ് പ്രമാണങ്ങൾ അറിയിക്കുന്നത്. വുദൂഇൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ മഹത്വം, അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ആ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് വിശദീകരിക്കുമ്പോൾ, അന്നൽ വുദു അതഖ്റുജു ബിഹിൽ ഖത്തായ, നിശ്ചയമായും വുദു എന്നുള്ളത് തിന്മകൾ, പാപങ്ങൾ അത് ഇല്ലാതാക്കുന്നതാണ്. മുഖം കഴുകിയാൽ മുഖം കൊണ്ട് ചെയ്തതായ തിന്മകൾ ആ വെള്ളത്തോടൊപ്പം പുറത്തു പോകുന്നു. വഅലാ കുല്ലി ഹാൽ, ഏതൊരവസ്ഥയിലും സഹോദരങ്ങളെ, ഫഇന്നൽ ഇൻസാന ഇദാ ഗസല വജ്ഹഹു ഖറജത് ഖതായാഹു ഖതായ വജ്ഹിഹി, അവൻ്റെ മുഖം കൊണ്ടുള്ള പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയുകയാണ്, പുറത്തു കൊടുക്കുകയാണ്, മറച്ചു വെക്കുകയാണ്. അതുപോലെ തന്നെ കൈകൊണ്ടും കാലുകൊണ്ടും എല്ലാം ഇത് നിർവഹിക്കുമ്പോൾ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ സഹോദരങ്ങളെ വുദൂഇനുള്ള ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത്. ഈ നന്മകൾ, ഈ ശ്രേഷ്ഠതകൾ വിശ്വാസിക്ക് രേഖപ്പെടുത്തപ്പെടുമോ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, അള്ളാഹു ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ പ്രതിഫലം ലഭിക്കും. അവന് മനസ്സാന്നിധ്യത്തോടുകൂടിയായിരിക്കണം അവൻ നിർവഹിക്കേണ്ടത്. അവൻ്റെ നീയത്തനുസരിച്ച് പൂർണ്ണമായി ലഭിക്കുന്നവരുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഇന്നമല്ല അമാല് ബിന്നിയാത്ത് എന്ന്, കർമ്മങ്ങൾക്കനുസരിച്ചാണ് പ്രതിഫലം. ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള നമ്മുടെ ഉദ്ദേശം എന്താണ് എന്നത് പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ചെയ്യുന്ന ആ കാര്യങ്ങൾക്ക് ജസാഅം വിഫാഖ, യോജിച്ച പ്രതിഫലം നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. എന്നാൽ വുദു ചെയ്യുന്ന സമയത്ത് ഒരു ഗഫ്ലത്തിലായിരിക്കരുത്. ഈ പുണ്യങ്ങളേറെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ നിന്ന് ഈ ഒരു കാര്യത്തിന്, ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് എനിക്ക് പ്രതിഫലം ലഭിക്കപ്പെടണം. എന്നാൽ അധികം ആളുകളും ഈയൊരു കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നത് ഖേദകരമായ ഒരു വസ്തുതയായിക്കൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വുദൂഇനോടുകൂടി വുദൂഇന് ലഭിക്കുന്ന ശ്രേഷ്ഠതകൾ എത്രയാണ്? ഏറെയുണ്ട്. ലാ യതവള്ളഉ റജുലുൻ യുഹ്സിനു വുദൂഅഹു വയുസല്ലി സ്വലാത്ത് ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വബൈന സ്വലാത്തി ഹത്താ യുസല്ലിഹ. ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെയും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ച ഇഹ്സാനുൽ വുദു, ആ ഖൈർ മുഴുവനും നേടിയെടുക്കാൻ അതിൻ്റെ പ്രതിഫലങ്ങൾ ഓരോന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ഹദീസുകളിൽ ഈ വുദുവിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും പ്രാധാന്യവുമെല്ലാം അറിയിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത നമസ്കാരം വരെ, ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം വരെ ഈ ഒരു വുദു കൊണ്ട് തന്നെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അഹ്സനൽ അബ്ദുൽ വുദു അസ്ലി സലവാത്തിൽ ഖംസ്, അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾക്ക് ഒരാൾ ഏറ്റവും നന്നായി വുദു ചെയ്താൽ ലഗുഫിറത്ത് ലഹു ദുനൂബിയോമിഹി കുല്ലുഹ, ആ ദിവസത്തിലെ എല്ലാ പാപങ്ങളും അയാൾക്ക് പൊറുക്കപ്പെട്ടു, ചെറിയ പാപങ്ങളൊക്കെ തന്നെയും. അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമദാനു ഇലാ റമദാന മുക്കഫിറാത്തു ലിമാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിർ, വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ അതിനിടയിലുള്ള ചെറിയ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അഞ്ചേരത്തെ നമസ്കാരം അതിൽപ്പെട്ടതാണ്. അതിന് വുദു വേണം, അതിലൂടെ ലഭിക്കുന്ന ഒന്നാണത്. ഇങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ ശ്രേഷ്ഠതകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എങ്ങനെയാണോ, എപ്രകാരമാണോ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, അത് പൂർണ്ണമായി അതേ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച രൂപത്തിൽ തന്നെ എല്ലാ അവയവങ്ങളും മൂന്ന് പ്രാവശ്യം നിർവഹിക്കുമ്പോൾ അത് കൂടുതൽ എഹ്സാനും ഇത്മാമുമായി തീരുന്നു എന്നുള്ളതാണ്. നിർബന്ധമായത് ഒരു തവണ മാത്രമാണ് എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേപോലെയാണ് വുദു ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിധത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലൗല ആയത്തല്ലമ ഹദ്ദസ്തുക്കുംബി, ഖുർആനിലൊരു ആയത്തില്ലായിരുന്നെങ്കിൽ ഞാനിതൊന്നും നിങ്ങളോട് സംസാരിക്കുമായിരുന്നില്ല, പറയുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത് എന്താണ്? ലൗല അന്നല്ലാഹ തആല ഔജബല മൻ അലിമ ഇൽമൻ ഇബ്ലാഗഹു, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയിട്ടുണ്ട് ഏതൊരു ഇൽമുണ്ടോ എങ്കിൽ അത് എത്തിച്ചു കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹദീസുകൾ നിങ്ങൾക്ക് ഓതിത്തരാൻ വളരെ താല്പര്യം കാണിക്കുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. ഏതാണ് ആയത്ത്? ഇന്നല്ലദീന യക്തുമുന മാ അൻസൽനാ മിനൽ ബയ്യനാത്തി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യലഅനുഹുമുല്ലാഹു വയലഅനുഹുമുൽ ലാഇനൂൻ എന്ന ആ ഒരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായ തെളിവുകളിൽ നിന്ന്, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവതരിപ്പിച്ചതിന് ശേഷം അതിനെ മറച്ചു വെക്കുന്ന ആളുകൾ, അതിനെ മൂടിവെക്കുന്ന ആളുകൾ, അവർക്ക് ശാപമുണ്ട്. ശപിക്കുന്നവരെല്ലാം അവരെ ശപിക്കുന്നതാണ്. ഇത് സ്വഹാബത്തിൻ്റെ ഹെർസായിരുന്നു. സുന്നത്തെത്തിക്കാൻ, അത് ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ, അതിൽ നിലകൊള്ളാൻ വേണ്ടി ഈ ദീനിനെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ അവർ ഏറെ താല്പര്യം കാണിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അർത്ഥത്തിലുള്ള ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. മാമിനിംരിഇൻ യത്സവദ്ദഉ ഫയുഹ്സിനു വുദുഉഹു, ഏതൊരാൾ നന്നായി വുദു ചെയ്യുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് തന്നെ, വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്നത്. സുമ യുസല്ലി സ്വലാത്ത ഇല്ലാ ഗഫിറ ലഹു മാ ബൈനഹു വബൈന സ്വലാത്തിൽ ഉഖ്ര, ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെ പാപങ്ങൾ പൊറുക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസത്തിൽ മൻ തവല്ലാ ഫഹസ്സന വുദു, ഏറ്റവും നന്നായി വുദു ചെയ്തുകൊണ്ട് ജുമാക്ക് വേണ്ടി വരുന്നു, ശ്രദ്ധിച്ച് കേൾക്കുന്നു, മിണ്ടാതിരിക്കുന്നു, അവന് അടുത്ത ജുമാ വരെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. മാത്രമല്ല സിയാദത്തൽ സലാസത്തി അയ്യാമിന്, മൂന്ന് ദിവസം കൂടുതലുമുണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. എന്നാൽ ഖുതുബക്കിടയിൽ ആരെങ്കിലും കളിയും തമാശയും ചിരിയുമായിക്കൊണ്ടാണെങ്കിൽ അവൻ അനാവശ്യം പ്രവർത്തിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, വുദൂഇൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും അതാണ് നമ്മൾ ഈ ഹദീസുകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കുവാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.

0: താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോഅപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നിസ്കാര കുപ്പായത്തിൽ സൂപ്പർ വൈറ്റ് മുക്കുന്നതിൻ്റെ വിധി എന്താണ്?
3: ഉജാല പോലുള്ള ദ്രവ്യങ്ങൾ അത് നജസല്ല, അത് വസ്ത്രത്തെ അലങ്കൃതമാക്കാൻ മോടി കൂട്ടാൻ ആളുകൾ ഉപയോഗിക്കുന്ന കളറുകളാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഉജാല മുക്കി ആ വസ്ത്രം കൊണ്ട് നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ശരിയാണ്, സാധുവാണ്. അല്ലാഹു അലം.
2: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പർച്ചേസ് മാനേജറാണ്. എൻ്റെ വിതരണക്കാരിൽ നിന്ന് നല്ല അളവിൽ പർച്ചേസ് ഓർഡറുകൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ വിതരണക്കാരിൽ നിന്ന് ചില സമ്മാനങ്ങളും സാമ്പത്തിക ആനുകൂല്യങ്ങളും ലഭിക്കും. ഇസ്ലാമിൽ ഇത് അനുവദനീയമാണോ? ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള വരുമാനം ഹലാലാണോ എന്നാണ്.
3: ഫാർമസിസ്റ്റുകൾക്ക് ലഭിക്കുന്ന മരുന്ന് കമ്പനികളുടെ ഇത്തരം സമ്മാനങ്ങൾ ഒരുതരം കൈക്കൂലിയാണത്. ഇതൊരിക്കലും അനുവദനീയമല്ല, പാടുള്ളതുമല്ല. എന്തുകൊണ്ട്? മുതലാളിമാർ അതറിയുന്നു, അതിൽ അവർക്ക് സമ്മതമുണ്ട് എന്നുള്ളത് മാത്രമല്ല അവിടെ വിഷയം. വിഷയം ഇത്തരം ഹദിയകൾ, സമ്മാനങ്ങൾ, അത് പല സ്ഖലിതങ്ങളിലേക്കും ഈ ജോലിക്കാരെ നയിക്കും എന്നതിനാലാണ്. ചില കമ്പനികൾ ഇങ്ങനെ സമ്മാനം കൊടുത്തോളണമെന്നില്ല, ചിലർ കൊടുക്കും. ഈ ഫാർമസിസ്റ്റുകൾ മുതലാളിക്കും അതേപോലെ തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും ഗുണകരമാകുന്ന കമ്പനികൾ ചിലപ്പം ഈ സമ്മാനങ്ങൾ കൊടുക്കാത്ത കമ്പനികളായിരിക്കും. പക്ഷേ ഈ സമ്മാനം വിചാരിച്ച് ഈ ആളുകൾ എന്ത് ചെയ്യും? തങ്ങൾ ജോലി ചെയ്യുന്ന മുതലാളിക്കും തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും ഗുണപ്രദമല്ലാത്ത, ഫലപ്രദമല്ലാത്ത, എന്നാൽ തങ്ങൾക്ക് സമ്മാനം തരുന്ന ആ കമ്പനികളെയാണ് ആശ്രയിക്കുക, അതിനാണ് പ്രാധാന്യം കൽപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദായൽ ഉമ്മാലെ ഗുലൂൽ, ജോലിക്കാർക്ക് ലഭിക്കുന്ന സമ്മാനം അത് ചതിമുതലാണ് എന്ന് പറയാൻ കാരണം പല നിലക്കാണ്. അതിൽ ഒരു വകുപ്പാണിത്. ഇതിൻ്റെ തെറ്റ് ശരി മനസ്സിലാകണമെങ്കിൽ, ഈ സമ്മാനം വാങ്ങുന്ന ആളുകൾക്കാണ് ഈ ഫാർമസി സ്ഥാപനമെങ്കിൽ

0: ഇങ്ങനെ സമ്മാനം വാങ്ങിക്കുന്ന ജോലിക്കാർ സമ്മാനം വാങ്ങിച്ച് ഫാർമസിയുടെ അകത്ത് അല്ലെങ്കിൽ ആ ഫാർമസിയിൽ ജോലി ചെയ്യുന്നു എന്ന നിലക്ക് ഇത് വിറ്റ് വരുമാനമുണ്ടാക്കുകയാണ് എങ്കിൽ അവരുടെ മനസ്ഥിതി എന്തായിരിക്കും? ഇത്തരം വിഷയങ്ങളിലൊക്കെ സ്വന്തത്തോട് ഫത്വ ചോദിച്ചാൽ പെട്ടെന്ന് ഇതിനൊക്കെ ഉള്ള ഉത്തരം ലഭിക്കും. ഫാർമസികളിൽ ഇങ്ങനെ ഒരു ഉൾക്കച്ചവടമുണ്ട് എങ്കിൽ പിന്നെ ആ കച്ചവടത്തെ ത്വരിതപ്പെടുത്താനും മെച്ചപ്പെടുത്താനും അതിൽ സ്ഥാപനത്തിലേക്ക് വരുന്ന കസ്റ്റമറെ വശീകരിക്കാനും അറിയിക്കാനൊക്കെ ആയിരിക്കും ഈ ജോലിക്കാർ താല്പര്യം കാണിക്കുക. പല നിലക്ക് ഇത് ഒരിക്കലും അനുവദിക്കപ്പെടാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇത്തരം സമ്മാനങ്ങൾ അത് പാടില്ലാത്ത നിഷിദ്ധമായ സമ്പാദ്യങ്ങളുടെ വകുപ്പിലാണ് ഉൾപ്പെടുക. അല്ലാഹു ആലം.
1: ജുമാ ഖുത്ബയിൽ ഇമാമിൻ്റെ കയ്യിൽ മരത്തിൻ്റെ വാളോ സമാനമായിട്ടുള്ളതോ കാണാം, ഇത് ഇസ്ലാമിൽ ഉള്ളതാണോ എന്നാണ്.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഖുതുബകളിൽ വടി പിടിച്ചതായി ഹദീസിൽ ഉണ്ട്. ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞത്, യുദ്ധസന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പ് പിടിച്ചതും ഖുതുബ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വടി കുത്തി പിടിച്ചതും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് ഖുതുബയുടെ ഭാഗമായി അവിടുന്ന് പിടിച്ചതാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം കാരണം അതിലേക്ക് താങ്ങി നിൽക്കാൻ വേണ്ടി പിടിച്ചതാണോ, അതിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഒരു വിഭാഗം പറഞ്ഞത് അത് ഖുതുബയുടെ ഭാഗമാണ്. ഷാഫിഇ മദ്ഹബുകാർ ആ അഭിപ്രായക്കാരാണ്. അതുകൊണ്ടാണ് അവർ അവരുടെ പള്ളികളിലെ ഖുതുബകളിൽ, ജുമാ ഖുതുബകളിൽ കയ്യിൽ ഒരു വാളോ വടിയോ പിടിക്കുന്നത്. പക്ഷേ അവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാള് പിടിച്ചത് സ്ഥിരപ്പെട്ടിട്ടില്ല. പിടിച്ചു എന്ന റിപ്പോർട്ടുകളിൽ തന്നെയുള്ളത് വടിയാണ്, വാളില്ല. മാത്രവുമല്ല, വാള് പിടിക്കുന്നതിനെക്കുറിച്ച് ചില ആളുകൾ ഒരു ഹിക്മത്ത് പറയാറുണ്ട്. ഇസ്ലാം പ്രചരിച്ചത് വാള് കൊണ്ടാണ്, അത് അബദ്ധവുമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വടി പിടിച്ചിട്ടുണ്ട്. ആ വടി പിടിച്ചത് ഖുതുബയുടെ ഭാഗമാണോ അതല്ലെങ്കിൽ ഒരാവശ്യം വന്നപ്പോൾ പിടിച്ചതാണോ, അതിൽ പണ്ഡിതന്മാർ രണ്ട് വീക്ഷണക്കാരാണ്. അതിൽ കൂടുതൽ ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയുടെ ഭാഗമായിട്ടല്ല ആ വടി പിടിച്ചത്. കാരണം അവിടത്തേക്ക് മിമ്പർ നിർമ്മിക്കപ്പെട്ട ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എന്തെങ്കിലും ഒരു വടിയോ മറ്റോ താങ്ങിന് വേണ്ടി പിടിച്ചതായി സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് ഖുതുബയുടെ ഭാഗമാവാൻ സാധ്യതയില്ല എന്നതാണ് കൂടുതൽ ശരി. അതേസമയം അത് ജുമുഅയുടെ സുന്നത്തുകളിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അത് പിടിക്കാറുമുണ്ട്. രണ്ടായാലും അത് ഖുതുബയെ ബാധിക്കുന്ന ഒരു വിഷയമായി പണ്ഡിതന്മാർ അടിസ്ഥാന കാര്യങ്ങളിൽ എണ്ണിയിട്ടില്ല. വല്ലാഹു അഅലമു ബിസ്സവാബ്.
1: ആർത്തവമുണ്ടായാൽ ഖുർആൻ തൊടാൻ പാടില്ലല്ലോ, അപ്പോൾ ഖുർആൻ പരിഭാഷയിൽ ഓതാൻ പറ്റില്ലേ? ഇതിന്റെ വിധി എന്താണ് എന്നാണ്.
3: ഖുർആൻ ഓതുവാൻ ആർത്തവം ഒരു തടസ്സമല്ല. അഥവാ ഒരു ഹൃദ്യസ്ഥമാക്കിയ സൂറത്തുകളാകട്ടെ, അല്ലെങ്കിൽ ഖുർആൻ സ്പർശിക്കാത്തനെയും നോക്കി ഓതുന്നാകട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. മറിച്ച് ഖുർആൻ സ്പർശിക്കുന്നതിനെ കുറിച്ചാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയതോ സ്പർശിക്കാതെ നോക്കി പോകുന്നതിനോ ആർത്തവകാരികൾക്കൊരു തടസ്സമല്ല. ഖുർആനും ഖുർആൻ പരിഭാഷയും രണ്ടും രണ്ടാണ്. ഖുർആൻ എന്നും ഖുർആന്റെ ആശയവീവരണം എന്നുമാണ് തർജ്ജമത്ത് മഅനിയൽ ഖുർആൻ എന്നാണ് പറയുക, ഖുർആന്റെ ആശയവീവരണം. അതുകൊണ്ട് തന്നെ ഖുർആന്റെ അർത്ഥം ഒരു ഭാഗത്ത് ഖുർആന്റെ ആയത്തുകളും മറുഭാഗത്ത് ഖുർആന്റെ ആയത്തിൻ്റെ ആശയവീവരണം കൊടുത്ത ബുക്കുകൾ തന്നെ ആർത്തവകാരികളായ ആളുകളാകട്ടെ വായിക്കുന്നതിന് കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇസ്ലാമികമായ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ ആയത്തുകളും ഹദീസുകളും ഉണ്ട് എങ്കിലും അവർക്ക് അത് വായിക്കുന്നതിന് കുഴപ്പമില്ല.
1: ഒരാൾ പലിശയിലൂടെ വരുമാനം നേടുന്നു എന്ന് അറിവുണ്ടായിരിക്കെ അയാൾ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചാൽ പോകാമോ, അയാളുടെ ഭക്ഷണം കഴിക്കാമോ എന്നാണ്.
3: തിന്മകളിലൂടെ വിഹരിക്കുന്ന ആളുകൾ, പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സഹോദരൻ, എങ്ങനെയാണ് നാം അവരുമായി പെരുമാറേണ്ടത്? യാതൊരു സംശയവുമില്ല, അവരോട് ആ വിഷയത്തിലുള്ള ഏതൊരു വിഷയത്തിലാണോ അവർ തിന്മയിൽ അകപ്പെട്ടു പോയിരിക്കുന്നത് ആ കാര്യം ഉപദേശിക്കൽ അനിവാര്യമാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ തന്നെ ബാധ്യതയാണ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക. അത് തുടങ്ങേണ്ടത് യാ അയ്യുല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ, വിശ്വാസികളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞ പോലെ സ്വന്തം കുടുംബത്തിലാണ് തിന്മ കാണുന്നത് എങ്കിൽ അവിടെ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത്. അപ്പോൾ ഈ സഹോദരനോട് പലിശയുടെ ദുരന്തങ്ങൾ ആഖിറത്തിലും ബർസഖിലും ദുനിയാവിലും അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ കാര്യങ്ങളൊന്നും ബോധ്യപ്പെടുത്താതെ കേവലം ഒരു അകന്ന് ജീവിക്കുക, അത് ശരിയായ നിലപാടല്ല. അപ്പോൾ ഉപദേശിക്കുക, ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അവൻ മാറി എന്നാൽ അൽഹംദുലില്ല. ഇനി ഉപദേശം കൊണ്ട് അവൻ മാറുന്നില്ല എങ്കിൽ ദീനിയായ ഒരു വിഷയത്തിലാണല്ലോ തെറ്റി നിൽക്കുന്നത്. അയാളുമായി ഹജ്ർ അഥവാ ഒരു ബന്ധവിച്ഛേദനം താൽക്കാലികമായി നടത്തി നോക്കിയാൽ അതുകൊണ്ട് വല്ല മാറ്റങ്ങളും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷയെങ്കിൽ ബന്ധവിച്ഛേദനം താൽക്കാലികമായി നടത്തി നന്നായി കഴിഞ്ഞാൽ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് പോവുക. സ്വാഭാവികമായും അയാൾക്ക് ഒരു പലിശയുടെ വരുമാനമല്ലാത്ത മറ്റ് പല വരുമാനങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അയാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വീകരിക്കുന്നതോ ഒരു തെറ്റായ കാര്യമല്ല. അടിസ്ഥാനപരമായി അദ്ദേഹത്തെ ഉപദേശം നന്നാക്കുക, ഇല്ല എങ്കിൽ അല്പം ഒരു ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് നിന്നാലാണ് മാറ്റം കാണുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സഹോദരന് സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ആൺകുട്ടികൾക്ക് മുടി വളർത്താൻ പറ്റുമോ? എത്ര നീളം വരെ വളർത്താം? അതുപോലെ തന്നെ മുടി കെട്ടാൻ പറ്റുമോ എന്നൊക്കെയാണ് സംശയം.
3: ഒരു നാട്ടിൽ ആ നാട്ടിലുള്ള സമ്പ്രദായം ഏത് രൂപത്തിലാണോ ആ രൂപത്തിലാണ് ഇവിടെ നമ്മൾ മുടി വളർത്തേണ്ടത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിലുള്ള കൽപ്പന, മൻ കാൻ ലഹു ശഅറു ഫൽയുക്രിംഹു, ആർക്കെങ്കിലും മുടി ഉണ്ടെങ്കിൽ അവൻ അതിനെ ആദരിക്കട്ടെ, അതിനെ മാന്യമായി അവൻ ഒതുക്കി വെക്കട്ടെ, ചീകി വെക്കട്ടെ, എണ്ണ തേക്കട്ടെ എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി പല രൂപത്തിലുണ്ടായിരുന്നു. ചെവി വരെ ഉണ്ടായിരുന്നു, തോൾ വരെ ഉണ്ടായിരുന്നു, ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി അത് മെടഞ്ഞിടാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ശഅറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂനൽ വഫ്രതി വഫൗഖൽ ജുമ്മ, റസൂലുള്ളാഹിയുടെ മുടി ചെവിക്കുറ്റിക്ക് താഴെയും ചുമലിന് മുകളിലുമായിരുന്നു, ഇങ്ങനെ നീട്ടി വളർത്തിയിരുന്നു. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറയുന്നു, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക, നബി തങ്ങൾ മക്കയിൽ വന്നു, വലഹു അർബഉ ഗദായിർ, അപ്പോൾ പ്രവാചകൻ മുടി നാലായി മടഞ്ഞിട്ടിരുന്നു എന്നാണ്. അപ്പോൾ അന്നത്തെ ഒരു സമ്പ്രദായം ആണ് ഹദീസിൽ കാണുന്നത്. റസൂലുള്ളാഹി തങ്ങൾ മുടി മടഞ്ഞിട്ടിരുന്നു, അല്പം നീട്ടിയിരുന്നു, നീട്ടാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ഒരു പ്രതിഫലാർഹമായ സുന്നത്താണ്, റസൂലുള്ളാഹി ഇങ്ങനെ ചെയ്തല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യൽ പ്രതിഫലാർഹമാണ് എന്ന രൂപത്തിൽ പണ്ഡിതന്മാർ കണ്ടിട്ടില്ല. ഒരു നാട്ടിൽ അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ അടയാളം മുടി ചെവിക്കുറ്റി വരെയാണ് എങ്കിൽ അത് ആ നിയമമാണ് പാലിക്കേണ്ടത്. അഹ്ലുൽ ഫുജൂരി വഅഹ്ലുൽ ഫുസൂഖ്, തമ്മാടികളുടെയും ഗുണ്ടകളുടെയും ഒക്കെ ഒരടയാളമായി മുടി ഇന്ന് കാലത്ത് നീട്ടി വളർത്തിയതായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടയാളങ്ങളില്ലാത്ത പല നായകന്മാരുടെയും മുടി ഇത്തരണത്തിൽ നീട്ടി വളർത്തി കാണും. അവരെ കണ്ടുകൊണ്ട് റസൂലുള്ളാഹിയും മുടി നീട്ടി വളർത്തിയിരുന്നുവല്ലോ, ഞാനും ഇനി മുടി നീട്ടി വളർത്തട്ടെ എന്ന് ചിന്തിക്കുന്നത് അഭികാമ്യമല്ല. കാരണം ഇന്നത്തെ കാലത്ത് ആളുകൾ മുടി നീട്ടി വളർത്തുന്നത് റസൂലുള്ളാഹി മുടി നീട്ടി വളർത്തിയിരുന്നു എന്ന അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇവിടെയുള്ള ഇപ്പറഞ്ഞ രൂപത്തിൽ ഇസ്ലാമിൻ്റെ അടയാളങ്ങളില്ലാത്ത ആളുകളുടെ ചെയ്തികൾ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവർ അനുവദനീയമായ ഒരു കാര്യം പറഞ്ഞാൽ തീർച്ചയായും അത് അംഗീകരിക്കണം. മുടി ഈ രൂപത്തിൽ വെട്ടാൻ പാടില്ല, ഒരു മനുഷ്യന് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രൂപത്തിലാകരുത് നിന്റെ മുടി എന്ന് പറഞ്ഞാൽ കൃത്യമായും മാതാപിതാക്കളുടെ കൽപ്പന മക്കൾ പാലിക്കുകയാണ് വേണ്ടത്.
1: ചോദ്യം ഇതാണ്, പ്രസവശേഷം 40 ദിവസം കഴിഞ്ഞതിൽ പിന്നെയും രക്തം വന്നാൽ അത് ഇസ്തിആളത്തല്ലേ? നിഫാസിൽ നിന്നും ശുദ്ധിയായി നിസ്കാരം തുടങ്ങേണ്ടേ? അങ്ങനെയല്ല, 60 ദിവസം കഴിഞ്ഞാൽ ഉള്ളതാണ് ഇസ്തിഹാലത്ത് എന്നും കേൾക്കുന്നു. ഏതാണ് ശരി? അങ്ങനെ പിന്നെയും രക്തം വന്നാൽ കുളിക്കണോ അതോ വൃത്തിയാക്കി വുദു ചെയ്ത് നിസ്കരിക്കാമോ എന്നൊക്കെയാണ്.
3: പൊതുവേ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം പ്രസവരക്തത്തിൻ്റെ കാലാവധി 40 ദിവസം വരെയാണ്. പലപ്പോഴും 40 ദിവസത്തിൻ്റെ ഉള്ളിലായി അത് ശുദ്ധിയായിട്ടുണ്ടാവും. എപ്പോഴാണോ ശുദ്ധിയായത് അപ്പോൾ മുതൽ ആരാധനകൾ തീർച്ചയായും ആരംഭിക്കണം. പ്രസവരക്തം അതിൻ്റെ ഏറ്റവും കുറഞ്ഞ കാലാവധിയും ഏറ്റവും കൂടിയ കാലാവധികളും ഹദീത്തുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതിനാലാണ് നിഫാസിൻ്റെ ദൈർഘ്യം എത്രയാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും 40 ദിവസം എന്ന് പറയുമ്പോൾ ഷാഫി മദ്ഹബിൽ അത് 60 ദിവസം വരെ ആകാം എന്ന് പറയുന്നുണ്ട്. ഇനി 40 ദിവസം കഴിഞ്ഞ് വരുന്ന രക്തം അത് ഒരു പക്ഷേ ആർത്തവരക്തമായിരിക്കാം, അതല്ലെങ്കിൽ ബ്ലീഡിംഗ് പോലുള്ളതായിരിക്കാം. ആർത്തവരക്തമാണ് എങ്കിൽ ആർത്തവരക്തമായി പരിഗണിച്ചുകൊണ്ട് ആരാധനകൾ മുട്ടു നിൽക്കുകയും, അതല്ല ബ്ലീഡിംഗ് ആണ് എങ്കിൽ ആർത്തവുമല്ല നിഫാസുമല്ല, മറിച്ച് നിഫാസ് ഇസ്തിഹാദത്തിൻ്റെ ഹുക്കും പരിഗണിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ ആ വിഷയമായി കൃത്യമായും അറിവുള്ള ഒരു ഡോക്ടറോ അല്ലെങ്കിൽ വ്യക്തി തന്നെയും ഇത് ഏത് രക്തമാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നുവെങ്കിൽ, ഇസ്തിഹാദത്തിൻ്റെ രക്തമാണോ അതല്ല ആർത്തവരക്തമാണോ എന്ന് തിരിച്ചറിയാവുന്ന ഒരവസ്ഥയാണ് എങ്കിൽ ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. 40 ദിവസം കഴിഞ്ഞും ബ്ലീഡിംഗ് ഉണ്ട്, അത് നിഫാസാണ് പ്രസവരക്തമാണ് എന്ന് ഒരു ഡോക്ടർ വിലയിരുത്തുമ്പോൾ തീർച്ചയായും ആ ഡോക്ടറുടെ വാക്ക് മുഖവിലക്ക് എടുക്കാവുന്നതാണ്. അല്ലാഹു തആല ആലം.
1: വധു ഉണ്ടായിരിക്കെ ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ മുറിയും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിൻ്റെ വിധി എന്താണ്?
3: ഒട്ടക മാംസത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്ന ഒരു കാര്യം, മഹാനായ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണ്. ജാബിർ ഇബ്നു സമുറ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അല്ല, മറ്റൊരു സഹാബിയാണ്. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, കുന്തു ജാലിസൻ അംദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫസലു, അപ്പോൾ അവർ നബിയോട് ചോദിച്ചു, അഫാ അന തവല്ലഉ മിൻ ലുഹൂമിൽ ഗനം, മട്ടൻ കഴിച്ച കാരണത്താൽ ആടിൻ്റെ മാംസം കഴിച്ച കാരണത്താൽ ഞങ്ങൾ ഉളു എടുക്കണോ? അപ്പൊ നബി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻഷിയത്തും ഫതവല്ലഉ വ ഇൻഷിയത്തും ലാ തവല്ലഉ, വേണമെങ്കിൽ ഉളു എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഉളു എടുക്കേണ്ടത്, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. فقالوا يا رسول الله ان نتولى من لحوم الابل, അല്ലാഹുവിന്റെ ദൂതരെ, ഒട്ടക മാംസം കഴിച്ച കാരണത്താൽ ഞങ്ങൾ ഉളു എടുക്കേണ്ടതുണ്ടോ? قال نعم تولوا, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അതെ ഉളു എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒട്ടക മാംസം കഴിച്ചാൽ ഉളു എടുക്കേണ്ടതാണ് എന്നാണ് ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പറയുന്നത്. ഇമാം പ്രത്യേകിച്ച് ഹംബലി മദ്ഹബിലുള്ള പണ്ഡിതന്മാരൊക്കെ.
1: കുട്ടികളെ ദത്തെടുക്കാൻ പറ്റുമോ?
3: ദത്തെടുക്കൽ അത്തബനി എന്നാണ് അറബിയിൽ പറയുക, ദത്തെടുക്കൽ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ഇബ്നു ഹാരിസയെ ദത്തെടുത്തു. അതുകൊണ്ട് തന്നെ പിന്നീട് സെയ്ദ് ഇബ്നു ഹാരിസയെ ജനങ്ങൾ വിളിക്കാറുണ്ടായിരുന്ന സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നാണ്, മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്നാണ്. എന്നാൽ ഇത്തരത്തിൽ പിൽക്കാലത്ത് ഈ ഒരു ദത്തെടുക്കൽ അഥവാ നിസ്ബ ചേർത്ത് ദത്തെടുക്കുന്ന വ്യക്തിയിലേക്ക് കുട്ടിയെ ചേർത്തുകൊണ്ടുള്ള ദത്തെടുക്കൽ ഇസ്ലാം നിരോധിച്ചു. ഇതാണ് ഇസ്ലാം നിരോധിച്ച ദത്തെടുക്കൽ. എന്നാൽ ഇന്ന് കാലത്ത് ഒരാൾ ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ആ കുട്ടിയെ തന്നിലേക്ക് ചേർക്കാൻ പാടില്ല, എന്റെ മകൻ എന്റെ മകൾ എന്ന രൂപത്തിൽ ചേർക്കാൻ പാടില്ല. രണ്ടാമത്, ദത്തെടുക്കലിലൂടെ കുഞ്ഞിന് അനന്തരാവകാശം ഒരിക്കലും വരികയില്ല, കാരണം അനന്തരാവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല ദത്ത് മക്കൾ. ദത്ത് മക്കൾ അനന്തരാവകാശികളല്ല. മൂന്ന്, പ്രായപൂർത്തിയെത്തിക്കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയെയാണ് ദത്തെടുത്തതെങ്കിൽ ആ വീട്ടിലുള്ള ഉമ്മ ഒരിക്കലും ആ കുട്ടിയുടെ ഉമ്മയല്ല, മഹറമാകുകയില്ല. നേരെ മറിച്ച് പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടി ആ വീട്ടിലുള്ള ഉപ്പാക്ക് ഒരിക്കലും മഹറമായി തീരുകയില്ല. അതേപോലെ തന്നെ പിന്നീട് വിവാഹം കഴിച്ച ഭർത്താവിന്റെ അവസ്ഥയും, ഏതായിരുന്നാലും ശരി, ഒരു മഹറം എന്നുള്ള രൂപത്തിൽ ഒരിക്കലും ദത്തുകുട്ടികൾ ആയിത്തീരുകയില്ല, അവർക്ക് അനന്തര അവകാശം ഉണ്ടായിരിക്കുകയില്ല. ഇതിലേറ്റവും നല്ല ചെയ്യാവുന്നത് അത്തരത്തിലുള്ള കുട്ടികളെ ഒരിക്കലും ചേർത്ത് വിളിക്കാൻ പാടില്ല, അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ദത്തെടുക്കുക എന്നതിന് പകരം അത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുകയും പോറ്റുകയും ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ പ്രതിഫലങ്ങൾ ലഭിക്കും എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.
1: കടബാധ്യത ഉള്ളപ്പോൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണോ എന്നാണ്.
3: ഒരാൾ സക്കാത്ത് കൊടുക്കാൻ അർഹനാണ്. തൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട് എന്ന് വിചാരിക്കട്ടെ. അത് അയാളുടെ കയ്യിൽ റെഡിയാണ്. അതോടൊപ്പം പലർക്കും കൊടുക്കാനായി ലക്ഷങ്ങൾ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നാലും ശരി, ശരിയായ അഭിപ്രായപ്രകാരം കടം അവിടെ പരിഗണിക്കേണ്ടതില്ല. അഥവാ തൻ്റെ കയ്യിൽ സക്കാത്ത് കൊടുക്കാനുള്ള നിസാബ് എത്തുകയും അത് വർഷം തികയും ചെയ്താൽ കടം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാതെ തന്നെ അയാൾ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്.
1: തറാവി നിസ്കരിക്കുന്നയാളെ തുടർന്നുകൊണ്ട് ഫർള് നിസ്കരിക്കാമോ? സാധാരണ ഏത് നിസ്കാരവും നിസ്കരിക്കുന്നവരെ തുടർന്നുകൊണ്ട് ഫർള് നിസ്കാരം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധമായ മസ്അല വിശദീകരിക്കാമോ എന്നാണ്.
0: ഇമാം തറാവി നമസ്കരിക്കുമ്പോൾ അവർ ഇഷയുടെ നിയ്യത്തിൽ ഇമാമിനെ തുടരുക. എന്നിട്ട് ഇമാം തറാവീഹ് നമസ്കരിക്കുമ്പോൾ രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് ഇരുന്ന് ഇമാം സലാം വീട്ടുമ്പോൾ ഇവർ എഴുന്നേറ്റ് രണ്ടരക്കാത്ത് കൂടി നിസ്കരിച്ചിട്ട് പൂർത്തിയാക്കുക. അങ്ങനെ ഇമാമിനോടൊത്തുള്ള ആ നമസ്കാരത്തിൽ രണ്ടരക്കാത്ത് തറാവീഹ് ഇവരുടെ രണ്ടരക്കാത്ത് ഇഷ, പിന്നെ അവർ ഇഷ പൂർത്തിയാക്കുക. എന്നിട്ട് പിന്നെ ഇമാമിനോടൊപ്പം തറാവീഹിൽ തുടരുക. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്തുവാനുള്ളത്. തറാവീ നമസ്കാരം, അത് 11 നിസ്കരിക്കൽ നിർബന്ധമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 നിസ്കരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 നിസ്കരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 നിസ്കരിച്ചിട്ടുണ്ട്. 5 നമസ്കരിച്ചിട്ടുണ്ട്. തറാവീഹ് 11 തന്നെ നിസ്കരിക്കണം എന്ന് നിർബന്ധമല്ല. അത് ഒരു റക്അത്ത് നിസ്കരിച്ച് വിത്രാക്കിയിട്ടുണ്ടെങ്കിലും മതിയാകും. ഇത്ര നിസ്കരിക്കണം എന്ന ഒരു നിർബന്ധം തറാവീഹിൻ്റെ വിഷയത്തിൽ 9 നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. പിന്നെ ഒരു വ്യക്തി പിന്നെ രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് ഇത് 11 ആക്കുകയാണെങ്കിൽ അയാൾക്കാകാവുന്നതാണ്. പക്ഷേ 9 നിസ്കരിച്ച് വിചാരിച്ചിട്ട് അയാളുടെ നിസ്കാരം ഒരു അപൂർണമാണെന്ന് വിധിക്കാൻ പറ്റൂല എന്നുള്ളതാണ്.
1: ഇപ്പോൾ 10-ാം ക്ലാസ്സിലാണ്, വീട്ടിലിരുന്നാണ് പഠിക്കൽ. ആ സമയത്ത് ഉറക്കവും ക്ഷീണവും വരുന്നു, അതുകൊണ്ട് പള്ളിയിൽ പോയി പഠിക്കാറുണ്ട്. വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ട് പള്ളിയിൽ പോയി പഠിക്കുന്നത് തെറ്റാണോ? ഈ ഭൗതിക പഠനം മാതാപിതാക്കളോടുള്ള അമാനത്തല്ലേ? അപ്പോൾ അതിൻ്റെ വിധി എന്താണ് എന്നാണ്.
3: പള്ളിയിൽ കേവലം ഒരു ഭൗതികമായ കാര്യത്തിനു വേണ്ടി മാത്രം ആയിക്കൂടാ, അതല്ല ദീനിയായ കാര്യങ്ങൾ അതൊക്കെയാണ്. ഖുർആൻ പാരായണം, നമസ്കാരം, ദിക്റുകൾ ഇതൊക്കെയാണ് പള്ളിയിൽ വെച്ച് നിർവഹിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം മറ്റ് വിഷയങ്ങളൊന്നും വായിച്ചുകൂടാ പഠിച്ചുകൂടാ എന്നല്ല. തികച്ചും ഭൗതികമായ ഒരു കാര്യം മാത്രം. അതുകൊണ്ടാണ് കച്ചവടം പള്ളിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയത്. നഷ്ടപ്പെട്ട വസ്തു പള്ളിയിൽ പോയി അന്വേഷിച്ചാൽ അത് തിരിച്ചു കിട്ടാതിരിക്കട്ടെ എന്ന് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ സ്കൂളിലുള്ള വിഷയങ്ങളാകട്ടെ മറ്റ് മദ്രസയിലുള്ള വിഷയങ്ങളാകട്ടെ പള്ളിയിൽ നിന്ന് വായിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി ഇസ്ലാമിന് എന്തെങ്കിലും എതിരായ വിഷയങ്ങളാണ് പള്ളിയിൽ വെച്ച് വായിക്കുന്നത് പാഠപുസ്തകത്തിലുള്ളത് എങ്കിൽ അതിനൊക്കെ ഒരു ശരിയായ നിലപാടും മറ്റുമൊക്കെ വായിക്കുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അറിയുമല്ലോ. അതുകൊണ്ട് അതൊരു തെറ്റ് എന്ന് പറഞ്ഞുകൂടാ.
1: സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണല്ലോ ഉത്തമം. അങ്ങനെയെങ്കിൽ തറാവീന് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നതാണോ വീട്ടിൽ വെച്ച് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതാണോ ഉത്തമം എന്നാണ്.
4: തറാവീഹ് നിസ്കാരം സുന്നത്തായ നിസ്കാരമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട്ടിൽ നിസ്കരിക്കുവാൻ കഴിയുമെങ്കിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് തന്നെയാണ് ഉത്തമമായിട്ടുള്ളത്. അതേസമയത്ത് വീട്ടിൽ നിസ്കരിക്കുന്നത് കാരണത്താൽ ആ നിസ്കാരം നഷ്ടപ്പെടുവാനോ അതല്ലെങ്കിൽ കൂടുതൽ നിസ്കരിക്കുവാനോ കഴിയാതെ പോകുമെന്ന സാഹചര്യമുണ്ട് എങ്കിൽ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട്, ആ ജമാഅത്തിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏറ്റവും മാന്യമായ രൂപത്തിൽ ഇഖ്ലാസോടുകൂടി നിസ്കരിക്കുവാൻ കഴിയും. വീട്ടിലാണെങ്കിൽ അതിന് സാധിക്കുകയില്ല എന്ന ബോധ്യമുണ്ടാകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴുള്ള എല്ലാ ഹിജാബുകളും മറയും സ്വീകരിച്ചുകൊണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കാവുന്നതാണ്, ഒരു വിരോധവുമില്ല. അതേസമയത്ത് ഹിജാബൊന്നും സ്വീകരിക്കാതെ ഒരു അന്യപുരുഷന്മാരെ ശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തിലും അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ടും എല്ലാം പള്ളിയിലേക്ക് പോയി പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ പള്ളിയിൽ പോയി അവസാനം നിസ്കരിക്കുന്ന ആളുകൾക്ക് മൊത്തത്തിൽ കുട്ടികളെ കൊണ്ട് പ്രയാസമുണ്ടാവുകയും എല്ലാം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ വീടുകളിൽ വെച്ച് തന്നെയാണ് അത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾ നിസ്കരിക്കേണ്ടത്. പിന്നെ എപ്പോഴാണ് നിസ്കരിക്കുക എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമാണ് ഇഷാ നിസ്കാരത്തിന് ശേഷമാണ് തറാവീഹിൻ്റെ സമയം. അത് നമുക്ക് നമ്മുടെ സുഹൂറിൻ്റെ സമയം വരെയുണ്ട്. സുഹൂർ എന്ന് പറഞ്ഞാൽ അത്തായത്തിൻ്റെ സമയം വരെയുണ്ട്. ആ സമയത്തിനിടക്ക് എപ്പോഴാണോ ഏറ്റവും അനുയോജ്യമായിക്കൊണ്ട് തങ്ങൾക്ക് ഓരോരുത്തർക്കും നിസ്കരിക്കുവാൻ കഴിയുക എന്ന് ബോധ്യപ്പെടുന്നത് ആ സമയത്താണ് നിസ്കരിക്കേണ്ടത്. കാരണം ഇതിൻ്റെ സമയം ഇഷാ നിസ്കാര ശേഷം സുഹൂറിൻ്റെ സമയം വരെയാണ്, അത്തായത്തിൻ്റെ സമയം വരെയാണ് രാത്രി നിസ്കാരത്തിൻ്റെ സമയം. അത്തായം ഇല്ല എങ്കിൽ സ്വാഭാവികമാണ് ഫജറിൻ്റെ സമയം വരെയാണ്. തറാവീഹ് എന്നുള്ള ചർച്ച സാധാരണഗതിയിൽ വരിക റമദാനിലായതുകൊണ്ട് തന്നെ റമദാനിൽ അത്തായം കഴിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതിന് റസൂലിൻ്റെ അടുത്ത് നിന്ന് പ്രത്യേകമായിക്കൊണ്ട് നിർദ്ദേശവും വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അത്തായം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു സമയത്ത് നിസ്കാരം നിർവഹിച്ച് കഴിയുന്ന രൂപത്തിൽ വീട്ടിലേത് സമയത്തും ഇഷായന് ശേഷം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാവുന്നതാണ്. ഇതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അലം.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മക്കയുടെ തീരത്ത് മക്കയിലെ പ്രധാന സ്ഥലങ്ങൾ. അവതരിപ്പിക്കുന്നത് സമീർ മുണ്ടേരി.
6: അസ്സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധമായ ഹജ്ജിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ മക്കയുടെ തീരത്ത് എന്ന മഹനീയമായ പ്രോഗ്രാം വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കുന്നത് ഹജ്ജിൻ്റെ ഇടയിൽ വിശ്വാസികൾ ബന്ധപ്പെടുന്ന ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചരിത്രങ്ങളും ആ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ കേവലമൊരു യാത്രയല്ല, അതൊരു മടക്കമാണ്. ചരിത്രത്തിലേക്കും സ്വന്തം ആത്മാവിലേക്കുമുള്ള മടക്കം. നാം സന്ദർശിക്കുന്ന ഓരോ സ്ഥലത്തിനും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും ഹൃദയം തൊടുന്ന കഥകളും പറയാനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഹജ്ജിൻ്റെ ഇടയിൽ ഓരോ വിശ്വാസികളും ബന്ധപ്പെടുന്ന ചില സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. മീഖാത്തുകളെക്കുറിച്ച്, മിനയെക്കുറിച്ച്, മുസ്ദലിഫയെക്കുറിച്ച്, അറഫയെക്കുറിച്ച്, ജംറാത്തുകളെക്കുറിച്ചാണ് വളരെ ചുരുങ്ങിയ വാചകങ്ങളിലൂടെ നമ്മൾ ഓടിച്ചു പോകുന്നത്. ഞാൻ ഈ എണ്ണിപ്പറഞ്ഞ ഓരോ പോയിൻ്റുകളും മണിക്കൂറുകളോളം സംസാരിക്കേണ്ട വിഷയമാണ്, ധാരാളം പറയേണ്ട വിഷയമാണ്. പക്ഷേ നമ്മുടെ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ പെട്ടെന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ എണ്ണിപ്പറഞ്ഞ ഓരോ സ്ഥലങ്ങളും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. മീഖാത്താകട്ടെ, മിനയാകട്ടെ, മുസ്ദലിഫയാകട്ടെ, അറഫയാകട്ടെ, ജംറാത്തുകളാകട്ടെ, ഇതെല്ലാം ഏറെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ മീഖാത്തുകളെന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ നമുക്ക് പ്രവേശന കവാടങ്ങൾ എന്ന് പറയാം. പരിശുദ്ധമായ മക്കയിലേക്ക്, വിശുദ്ധ ഭൂമിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിശ്വാസികളായ ആളുകൾ തങ്ങളുടെ ലൗകിക വേഷങ്ങൾ അഴിച്ചുവെക്കുന്ന ഇടമാണ് മീഖാത്തുകൾ. അങ്ങനെയാണ് നമുക്കതിനെ പറയാൻ സാധിക്കുന്നത്. ഹജ്ജിനോ ഉംറക്കോ വരുന്നവർ ഇഹ്റാമിൽ പ്രവേശിക്കൽ നിർബന്ധമായ നിശ്ചിത അതിർത്തികളാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ അതിർത്തികൾ നമുക്ക് വരച്ചു തന്നിട്ടുള്ളത്. ഇസ്ലാമിക ചരിത്രം അനുസരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഓരോ ദിക്കുകളിൽ നിന്ന് വരുന്നവർക്ക് മീഖാത്തുകൾ കൃത്യമായി നിശ്ചയിച്ചു നൽകിയിരുന്നു. ഹിജ്റ പത്താം വർഷം വിടവാങ്ങൽ ഹജ്ജിന്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ രീതിയിലുള്ള പ്രവാചകന്റെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് പല ഹജ്ജുകളും ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി ഹജ്ജ് ചെയ്തിട്ടുണ്ട്, മുമ്പുള്ള പ്രവാചകന്മാർ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അതേപോലെ നബിയും ഹജ്ജ് ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ ഹജ്ജ് നിർബന്ധമാക്കിയതിന് ശേഷം നബി ഒരു ഹജ്ജാണ് ചെയ്തത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹജ്ജ് നിർവഹിക്കുമ്പോഴാണ് പ്രവാചകന്റെ വിടവാങ്ങൽ ഹജ്ജ്, ഹജ്ജത്തുൽ വിദാ, അതിൻ്റെ മുന്നോടിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മീഖാത്തുകൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത്, വിശ്വാസികൾക്ക് പറഞ്ഞുകൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിഥികൾ പടച്ചതമ്പുരാൻ്റെ അടുക്കിലേക്ക്, അഥവാ അള്ളാഹു വിളിച്ച സ്ഥലത്തേക്ക് വരുമ്പോൾ പാലിക്കേണ്ട അച്ചടക്കത്തിൻ്റെയും വിനയത്തിൻ്റെയും ഭാഗമായാണ് ഈ അതിരുകൾ നിശ്ചയിക്കപ്പെട്ടത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്ന വ്യക്തിയാകട്ടെ, ഏതു ഭാഗത്തുനിന്ന് വരുന്നവരാകട്ടെ, ഈ നിശ്ചിത അതിർത്തി പിന്നിടുമ്പോൾ ലൗകികമായ തുന്നിയ വസ്ത്രങ്ങൾ മാറ്റി ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കേണ്ടതുണ്ട്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അല്ലാഹുവേ ഞാനിതാ വന്നെത്തിയിരിക്കുന്നു, നിന്റെ വിളിക്കുത്തരമേകി ഞാനിതാ വന്നെത്തിയിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തിലൂടെ യഥാർത്ഥത്തിൽ ആ ഒരു അതിർത്തി എത്തുമ്പോൾ, ആ മീഖാത്തെത്തുമ്പോൾ, ഈ പ്രഖ്യാപനം നടത്തുന്നതോടെ രാജാവും പ്രജയും പണ്ഡിതനും പാമരനും എല്ലാവരും ഒരേപോലെയാകുന്ന സത്യമതത്തിൻ്റെ തുടക്കമാണവിടെ. അവിടെ മുതൽ എല്ലാവരും ഒരുപോലെയാണ്, ഒരേ വസ്ത്രമാണ്, അതേപോലെ തന്നെ ഒരേ തൽബിയത്താണ്. അപ്പം മീഖാത്തുകൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ 5 പ്രധാനപ്പെട്ട മീഖാത്തുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്ന 4 മീഖാത്തുകളുണ്ട്. പിന്നീട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ നിർദ്ദേശിക്കപ്പെട്ട മറ്റൊരു മീഖാത്തും, അങ്ങനെ 5 മീഖാത്തുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിലൊന്ന് ദുൽ ഹുലൈഫയാണ്, മദീനക്കാർക്ക് വേണ്ടിയുള്ള ദുൽ ഹുലൈഫ. മക്കയിൽ നിന്ന് ഏറ്റവും ദൂരമുള്ള മീഖാത്താണിത്. ഏകദേശം മക്കയിൽ നിന്ന് 450 കിലോമീറ്റർ മദീനയിലെ ദൂരമുണ്ട്. മദീനയിൽ നിന്ന് വരുന്നവർക്കും ആ വഴി ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ വരുന്നവർക്കുമുള്ള മീഖാത്താണ് ആ മീഖാത്ത്. രണ്ടാമത്തത് അൽ ജുഹ്ഫയാണ്, ഷാം നിവാസികൾക്ക് വേണ്ടിയുള്ള മീഖാത്താണ്. സിറിയ, ഈജിപ്ത്, മൊറോക്കോ തുടങ്ങിയ നാടുകളിൽ നിന്ന് വരുന്നവർക്കുള്ള മീഖാത്താണത്. ചരിത്രപരമായി ഈ പ്രദേശം പ്രളയത്തിൽ തകർന്നുപോയതിനാൽ ഇപ്പോൾ ആ പ്രദേശത്തിനടുത്തുള്ള റാബിഖ് അല്ലെങ്കിൽ റാബക് എന്നൊക്കെ പറയുന്ന അവിടെ വെച്ചാണ് ഇപ്പോൾ ഹാജിമാർ ഇഹ്റാമിൽ പ്രവേശിക്കാറുള്ളത്. പിന്നെ ഖർനുൽ മനാസിൽ, നജദ് നിവാസികൾക്കുള്ള മീഖാത്താണ്. റിയാദ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യകൾ, ദമ്മാം, അതേപോലെ തന്നെ അൽഹസ, ജുബൈൽ, ബഹ്റൈൻ, UAE അങ്ങനെയുള്ള ഈ പിന്നെ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വരുന്ന ആളുകൾ, ആ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്ത മീഖാത്താണ് ഖർനുൽ മനാസിൽ. അത് ത്വായിഫിലാണ്, ത്വായിഫിലാണ് ആ മീഖാത്ത് അറിയപ്പെടുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടി, കടൽ കടന്നു വരുന്ന ആളുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച മീഖാത്ത് യലംലമാണ്, യലംലം. അപ്പോൾ നോക്കൂ, നിങ്ങൾ ദുൽ ഹുലൈഫയുണ്ട്, അൽ ജുഹ്ഫയുണ്ട്, അതേപോലെ തന്നെ ഖർനുൽ മനാസിൽ, യലംലം, അതേപോലെ തന്നെ ദാത്തു ഇർഖ്, ഇറാഖ് നിവാസികൾക്ക് വേണ്ടി, ഇറാഖ്, കൂഫ, ബസറ തുടങ്ങിയ ആ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള മീഖാത്താണിത്. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് ഇത് ഔദ്യോഗികമായി നിശ്ചയിക്കപ്പെട്ടത് എന്ന് ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മീഖാത്ത് എന്ന് പറഞ്ഞാൽ. മീഖാത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഇടമാണ്. അവിടെ എത്തുമ്പോൾ ഓരോ ആളുകളും ഇഹ്റാമിൽ പ്രവേശിക്കണം. മീഖാത്തിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അവർ ഹജ്ജിൻ്റെ ആകട്ടെ ഉംറയുടെ ആകട്ടെ വാജിബുകളെ നഷ്ടപ്പെടുത്തിയ ആളുകളാണ്. സാധാരണ പറയുക, മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് ഹജ്ജ് ഉംറ കർമ്മങ്ങളുടെ വാജിബുകളിൽപ്പെട്ട കാര്യമാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് റുക്നാണ്. എന്നാൽ മീഖാത്തിൽ നിന്നായിരിക്കണം, മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാത്ത ആളുകൾ അവർ പ്രായശിത്തം നൽകേണ്ടതുണ്ട് എന്നൊക്കെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വിഷയമതല്ലാത്തത് കൊണ്ട് നമ്മളങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇനി നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മീഖാത്തുകൾ പഠിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു സംശയമുണ്ട്. മക്കയിൽ താമസിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഈ മീഖാത്തുകൾക്കുള്ളിലുള്ള ആളുകൾ, അവരുടെയൊക്കെ മീഖാത്ത് ഏതാണ്? മക്കയിൽ താമസിക്കുന്ന ആളുകൾ അവർ ഹജ്ജിന് ആണ് ഹജ്ജാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ റൂമുകളിൽ നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാം. അതിനൊരു കാരണം, സാധാരണ പറയുക, ഹജ്ജ് കർമ്മത്തിൽ അതേപോലെ തന്നെ ഉംറ കർമ്മത്തിൽ ഹില്ലും ഹറമും ഉണ്ടാകണം. അപ്പോൾ ഇവിടെ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് കർമ്മത്തിൽ മക്കയുടെ പുറത്തേക്ക് അറഫ ഹറമാക്കപ്പെട്ട സ്ഥലത്തിന് പുറത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് കർമ്മത്തിൽ ഹില്ലും ഹറമും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? അവരുടെ റൂമിൽ നിന്ന്, അവരുടെ താമസ സ്ഥലത്ത് നിന്ന് മക്ക നിവാസികൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മീഖാത്തിൻ്റെ ഇടയിൽ താമസിക്കുന്ന ആളുകൾ, അവരെന്ത് ചെയ്യുക? മീഖാത്തിനും മക്കക്കും ഇടയിലാണ് അവർ താമസിക്കുന്നത് എങ്കിൽ അവരുടെ വീടുകളിൽ നിന്ന് എന്ത് ചെയ്യാം? അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം. എന്നാൽ ഉംറയ്ക്ക് വേണ്ടി മക്കയിൽ താമസിക്കുന്ന ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അയാൾ ഹറമിൻ്റെ പുറത്തേക്കൊന്ന് പോകണം. ഇപ്പോൾ ആയിഷ മസ്ജിദ് എന്നുള്ള ഉദാഹരണം, അങ്ങനെ പുറത്തു പോയിട്ടാണ് അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മീഖാത്തിനെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഓരോ മീഖാത്തും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. നമ്മൾ ഭൂമിയിൽ എത്ര വലിയ പദവിയിലുള്ള ആളുകളാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ അതിർത്തിയിലെത്തുമ്പോൾ നമ്മളെല്ലാവരും വെറും അടിമകൾ മാത്രമാണ്. ആ രാജാധിരാജൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ നിശ്ചിത വേഷവും നിശ്ചിത നിയമങ്ങളും പാലിക്കണം എന്ന വിനയത്തിൻ്റെ പാഠമാണ് യഥാർത്ഥത്തിൽ മീഖാത്തുകൾ നമുക്ക് നൽകുന്നത്. നമ്മളിന്ന് രണ്ടാമത് പറയുന്നത് മീഖാത്തുകൾ കഴിഞ്ഞാൽ മിന എന്ന് പറയുന്ന മഹത്തായ പ്രദേശത്തെക്കുറിച്ചാണ്. മിന എന്ന് പറയുമ്പോൾ സാധാരണ പറയുക തമ്പുകളുടെ നഗരമെന്നാണ്. വിശ്വാസിയുടെ പ്രാർത്ഥനകൾ പ്രതിധ്വനിക്കുന്ന താഴ്വരയാണത്. അനേകായിരം മനുഷ്യർ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ ഇടയിൽ അധിക സമയവും കഴിച്ചുകൂട്ടുന്നത് മിനയിലാണ്. അതുകൊണ്ടാണ് അതിനെ തമ്പുകളുടെ നഗരം എന്നൊക്കെ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ആ ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനയുടെ ചരിത്രം വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി തൻ്റെ പ്രിയപുത്രൻ ഇസ്മായിലിനെ ബലി നൽകാൻ കൊണ്ടുപോയതും പിശാജ് അദ്ദേഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചതുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ദിനങ്ങൾ അഥവാ അയ്യാമുത്തശ്ശിരീഖ് വിശ്വാസികൾ കഴിച്ചുകൂട്ടേണ്ടത് എവിടെയാണ്, മിനയിലാണ്. പ്രാർത്ഥനകൾ കൊണ്ടും വിക്റുകൾ കൊണ്ടും മുഖരിതമായ അന്തരീക്ഷമാണ് മിനയിൽ ഉണ്ടാകുക. ലക്ഷക്കണക്കിന് ആളുകൾ വെളുത്ത വസ്ത്രമണിഞ്ഞ് ഒരേ താഴ്വരയിൽ ഒരുമിച്ചു കൂട്ടുന്നത് യഥാർത്ഥത്തിൽ പരലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നെ പ്രത്യാശയുടെയും സമർപ്പണത്തിൻ്റെയും താഴ്വരയായിക്കൊണ്ടാണ് മിനയെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്താറുള്ളത്. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം ഹാജിമാർ ചെലവഴിക്കുന്നത് പരിശുദ്ധമായ മിനയിലാണ്. എന്താണ് ഈ മിന എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് മിന? മിന എന്ന വാക്കിന് ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷ എന്നൊക്കെയാണ് അർത്ഥം. ഇതിന് പിന്നെ രണ്ട് കാരണങ്ങളാണ് പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ പറയുന്നത്. ഒന്ന്, ആദൻ നബിയുടെ ആഗ്രഹമാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെത്തിയ ആദൻ നബിക്ക് സ്വർഗത്തിലേക്ക് വീണ്ടും മടങ്ങാൻ ആഗ്രഹം തോന്നിയ ഇടമാണിതെന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബലികർമ്മത്തിലൂടെ രക്തം ഒഴുക്കപ്പെടുന്ന ഇടം എന്ന അർത്ഥത്തിലുമാണ് ഈ പേര് വന്നത് എന്നൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്തു തന്നെയായാലും മിന എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ്. യൗമുത്തർവിയ, ദുൽഹിജ്ജ എട്ടിന് യൗമുത്തർവിയ എന്നാണ് പറയുന്നത്, മിനയിലാണ്. യൗമുത്തർവിയ അഥവാ പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഹജ്ജിന് വരുന്ന ആളുകൾ അവർ ഹജ്ജിനാവശ്യമുള്ള വെള്ളവും മറ്റുമൊക്കെ ശേഖരിച്ചിരുന്ന ദിവസമാണ് യൗമുത്തർവിയ, ദുൽഹിജ്ജ എട്ട്. മിനയിലാണ് മസ്ജിദ് ഹൈഫുള്ളത്, അഥവാ 70 പ്രവാചകന്മാർ നമസ്കരിച്ച പള്ളിയാണത്. 70 നബിമാർ നമസ്കരിച്ച പള്ളി പരിശുദ്ധമായ മിന താഴ്വരയിലാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ മിനയിൽ രാപ്പാർക്കുമ്പോൾ പ്രവാചക തിരുമേനി താമസിച്ചിരുന്നത് ഈ പള്ളിയിലാണ് എന്ന് ചരിത്രത്തിൽ ഏറെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിനയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, മിനയിൽ പോകുന്ന ആളുകൾ ആ പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ജനങ്ങളെ കണ്ടപ്പോൾ തൗഹീദ് പറഞ്ഞ ഒരു ഇടമാണ് മിന എന്നുള്ളത്. ജനങ്ങളോട്, മനുഷ്യന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറയും, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിലെല്ലാം പ്രവാചക തിരുമേനി വിളിച്ചു പറഞ്ഞത് മിനയുടെ താഴ്വാരങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ചരിത്രമാണ്. അബൂലഹബ് അവിടുന്ന് പ്രവാചകനെ ആക്ഷേപിച്ച രംഗവുമൊക്കെ ആ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിന എന്ന് പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാനമായ ഒരു ഇടമാണ്. മിനയിലെ ആരാധനകൾ ഞാൻ പറഞ്ഞു, മിനയിൽ മബീത്ത്, മിനയിലാണ് രാപ്പാർക്കേണ്ടത്. ഹജ്ജിൻ്റെ ഭാഗമായി ദുൽഹിജ്ജ എട്ടിന്, അതേപോലെ തന്നെ അറഫ കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ദുൽഹിജ്ജ 10, 11, 12, 13 ദിനങ്ങളിൽ മിനയിൽ രാപ്പാർക്കുക എന്നുള്ളത് ഹജ്ജിൻ്റെ നിർബന്ധ കർമ്മമാണ് എന്നാണ് ഫിഖ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പവിത്രമായ ഇടത്തെക്കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മത്തിലെ ഇടമാണ് അറഫ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫ ലഭിച്ചവന് ഹജ്ജ് ലഭിച്ചു, അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല. അപ്പം അതിനേക്കാളൊരു മഹത്വം പിന്നെ അറഫക്ക് പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം പ്രാധാന്യമുള്ള മഹത്വമുള്ള സ്ഥലമാണ് അറഫ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദുൽഹിജ്ജ 9 സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരുമിച്ചു കൂടുന്ന ഇടമാണ് അറഫ എന്നുള്ളത്. അറഫയിലെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. റഫയിലെ ദുആക്ക് ഇജാബത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അല്ലാന്റെ റസൂൽ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്, ഖുതുബത്തുൽ വിദാ നടത്തിയത് അറഫയിൽ വെച്ചാണ്, അതിലെ ജബലു റഹ്മയിൽ വെച്ചാണ് എന്നൊക്കെ, അതിൻ്റെ ചാരത്ത് വെച്ചാണ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പാപമോചനത്തിനൊരു സുവർണാവസരമാണ് അറഫയിൽ നിന്ന് വിശ്വാസികൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. പല ആളുകളും ആ പ്രദേശത്തെ കുന്നുകളും മലകളുമൊക്കെ താണ്ടി അവരുടെ ഹജ്ജ് കർമ്മത്തെ നഷ്ടപ്പെടുത്തുന്നത് അഥവാ അവരുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നത് കാണാറുണ്ട്. ആ സ്ഥലം പവിത്രമാണ്, ആ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് അറഫ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ആ ഇടത്തെ, ആ സ്ഥലത്തെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്, ആരാധനകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് വേണ്ടത്. അവിടെ മറ്റുള്ള മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നവർ ഏറ്റവും വലിയ നഷ്ടകാരികളാണ്. അറഫ പോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു ഇടമാണ് മുസ്ദലിഫ. ഹജ്ജിൻ്റെ ഇടയിൽ നിർബന്ധമായും ആളുകൾ സമ്മേളിക്കുന്ന, ആളുകൾ ഒരുമിച്ച് കൂടുന്ന, രാപ്പാർക്കുന്ന ഇടമാണ് മുസ്ദലിഫ. അറഫയിൽ നിന്ന് ഒരല്പം ദൂരം, അറഫയുടെയും മിനയുടെയും ഇടയിലാണ് ഈ ഭാഗമുള്ളത്. അറഫയിലെ തിരക്കുകളിൽ നിന്ന് മാറി അള്ളാഹുവിനെ ഓർക്കാൻ മാത്രമുള്ള ഒരു രാത്രി, അതാണ് മുസ്ദലിഫ എന്ന് പറയുന്നത്. മഷ്ഹറുൽ ഹറമിനടുത്ത് രാത്രി കഴിച്ചുകൂട്ടുകയും അവിടെ കിടന്നുറങ്ങുകയും തൊട്ടടുത്ത ദിവസം ജംറകളിൽ പിന്നെ കല്ലെറിയുകയുമാണ് ഹജ്ജിൻ്റെ ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പം അതിന് ഹജ്ജിന് കല്ലെറിയാനുള്ള കല്ലുകൾ ശേഖരിക്കുന്ന ഇടമാണ് മുസ്ദലിഫ എന്ന് പറയുന്നത്. എവിടുന്നും സ്വീകരിക്കാം, എവിടുന്നും ശേഖരിക്കാം, പക്ഷേ അവിടെ നിന്ന് ശേഖരിക്കുന്ന രീതിയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മേൽക്കൂരയുമില്ലാതെ ആകാശ മേൽക്കൂരയുടെ അടിയിൽ സുരക്ഷിതരായി അവിടെ ആ ഒരു രീതിയിലാണ് മുസ്ദലിഫയിൽ ലക്ഷക്കണക്കിന് ഹാജിമാർ ആ രാത്രി കഴിച്ചുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ പവിത്രമായ സ്ഥലമാണ് മുസ്ദലിഫ എന്നുള്ളത്. ഇനി നോക്കൂ, നിങ്ങൾ മുസ്ദലിഫയിൽ നിന്ന് ആളുകൾ പോകുന്നത് മിനയിൽ പോയി അവർ ജംറകളിൽ കല്ലെറിയും, ജംറാത്തുകൾ. ആ ജംറകളുടെ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാൻ പോകുമ്പോൾ, അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ പിശാജ് അദ്ദേഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും പ്രലോഭനം നടത്താൻ ശ്രമിക്കുകയും അങ്ങനെ ഇബ്രാഹിം നബി കല്ലെറിഞ്ഞോടിക്കുകയും ചെയ്തു എന്നൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇന്നത്തെ ഇവിടെ കല്ലേറ് നടക്കുന്നുണ്ട്, ജംറകളിൽ കല്ലേറ് നടക്കുന്നുണ്ട്. വളരെ ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് ഒരേ സമയം സമ്മേളിക്കുന്ന, പിന്നെ ആ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിൽ തിരക്കുകളെ ഭംഗിയായി നിയന്ത്രിക്കുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ജംറാത്തുകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയ പിന്നെ ആൾക്കൂട്ടങ്ങൾ വന്നാലും തിരക്കില്ലാതെ, ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ ജംറകളിൽ കല്ലെറിഞ്ഞ് മടങ്ങിപ്പോകാനുള്ള മനോഹരമായ സംവിധാനമാണ് പരിശുദ്ധമായ മക്കയിൽ ജംറയുടെ ചാരത്ത് അവിടെയുള്ള ഭരണകൂടം ഒരുക്കി വച്ചിരിക്കുന്ന. അള്ളാഹുവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെയുള്ള കല്ലേറ് യഥാർത്ഥത്തിൽ പിശാചിനെ എറിയലല്ല, അങ്ങനെ എറിയുന്ന മനുഷ്യന്മാരുണ്ട്, കൊട കൊണ്ടും ബാഗ് കൊണ്ടും അങ്ങനെയുള്ള പലതുകൊണ്ടും വളരെ അക്രമാസക്തരായി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇസ്ലാമികമല്ല, അതിന് ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് കല്ലെറിയാൻ പഠിപ്പിച്ചു. അല്ലാഹു അക്ബർ എന്ന തൗഹീദിൻ്റെ മന്ത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കല്ലേറ് നടത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ജംറത്തുൽ അഖബയുടെ സമീപത്താണ് മഹാനായ ഇബ്രാഹിം നബി പിന്നെ മകനെ അറുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്, അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം. വളരെ വൈകാരികമായ ചരിത്രമാണ്, നമുക്കറിയാം അത്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാവഹിക്കുകയാണ്. ആ രംഗം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. മകനെ അറുക്കാൻ നേരത്ത് മകൻ പറയുന്നുണ്ട്, ബാപ്പ എൻ്റെ ഈ വസ്ത്രം, ആ വസ്ത്രം മാത്രമാണ് എനിക്കുള്ളത്, അതുകൊണ്ട് തന്നെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് എന്നെ അറുത്താൽ അതിൽ രക്തം പുരളും, അതുകൊണ്ട് എൻ്റെ വസ്ത്രം അഴിച്ചു വെച്ച് നിങ്ങളെന്നെ അറുക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, ആ വസ്ത്രം കൊണ്ടുതന്നെ കഫൻ ചെയ്യുക എന്നൊക്കെ മകൻ ബാപ്പയോട് പറയുന്ന വളരെ വൈകാരികമായ രംഗങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്. ഇബ്രാഹിം, താങ്കളുടെ സ്വപ്നം നിറവേറ്റിയിരിക്കുന്നു, പിന്നെ പകരമായ ആടിനെ ഇറക്കാൻ വേണ്ടിയൊക്കെ അള്ളാഹു കൽപ്പിച്ചത്. ഇന്ന് നമ്മൾ ജംറ അതിൻ്റെ ചാരത്ത് വെച്ചാണ് ആ ചരിത്രമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അഖബ ഉടമ്പടികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിലേക്ക് പോകുന്നതിൻ്റെ മുൻപ് പിന്നെ മദീന നിവാസികളുമായി ഉണ്ടാക്കിയ കരാറുകൾ, അഖബ ഉടമ്പടികൾ, അത് ഈ ജംറയുടെ സമീപത്ത് വെച്ചാണ് നടന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന വഴിത്തിരിവായ അക്കബ ഉടമ്പടികൾ. അത് ജംറത്തുൽ അക്കബയുടെ സമീപത്ത് വെച്ച് നടന്നു. മദീനക്കാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഈ സംഭവം ഇസ്ലാമിൻ്റെ വളർച്ചയിൽ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി സ്വകാര്യമായി വന്നാണ് ഈ ഉടമ്പടി നടത്തിയിരുന്നത്. അപ്പം അത് ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ള പ്രത്യേകതയുള്ള ഇടമാണ് ജംറകളുള്ള ആ പ്രദേശമെന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ഏതാനും ഇടങ്ങളെക്കുറിച്ചാണ്, സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. നമ്മൾ പിന്നെ മിനയെക്കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ മുസ്ദലിഫയെക്കുറിച്ച് പറഞ്ഞു, അറഫയെക്കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ പിന്നെ ജംറാത്തുകളെക്കുറിച്ച് പറഞ്ഞു, മീഖാത്തുകളെക്കുറിച്ച് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു വികാരം, എനിക്കവിടെ പോകണം, എനിക്കവിടെ പോകണം, ഈ ഇടങ്ങളെല്ലാം കാണണം, അവിടെയുള്ള ഇബാദത്തുകൾ പൂർത്തീകരിക്കാൻ, അവിടെയുള്ള ഇബാദത്തുകൾ ചെയ്യാൻ എനിക്ക് തൗഫീഖ് ലഭിക്കണമെന്ന നിറഞ്ഞ പ്രാർത്ഥന നമുക്കുണ്ടാകണം. അള്ളാഹു സമീപത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദേവാലയത്തിൻ്റെ, കഅബാലയത്തിൻ്റെ സമീപത്ത് ചെല്ലുവാനും പരിപൂർണമായ ഹജ്ജ് ചെയ്യാനും ഈ ചരിത്രത്തിൽ പറയപ്പെട്ട ഇടങ്ങളിലൂടെയെല്ലാം നടന്ന് അവിടെയുള്ള പുണ്യങ്ങളെല്ലാം നേടിയെടുക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കും. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
5: ശ്രോതാക്കളെ, ഇതുവരെ കാതോർത്തത് മക്കയുടെ തീരത്ത്, മക്കയിലെ പ്രധാന സ്ഥലങ്ങൾ. അവതരിപ്പിച്ചത് ഷമീർ മുണ്ടേരി.
7: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
8: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, സക്കരിയ നബി അലൈഹിസ്സലാമിയും പ്രാർത്ഥനയും ഭാഗം 1 അവതരിപ്പിക്കുന്നു ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ധാരാളം ഗുണപാഠങ്ങളുള്ള ഒരു ചരിത്രമാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സൂറത്തുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തു മറിയമിൽ ഒരൽപ്പം വിശാലമായി തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള ഒരു വലിയ പാഠം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ്. ഏറെ പ്രയാസപ്പെട്ട സമയത്തും അഥവാ വാർദ്ധക്യത്തിലെത്തി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആ ഒരു പ്രയാസഘട്ടത്തിലും അദ്ദേഹം അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റേത് മാത്രമല്ല, പ്രവാചകന്മാരുടെ മുഴുവൻ ക്വാളിറ്റിയും അതുതന്നെയാണ്. പ്രവാചകന്മാരെ പിൻപറ്റുന്ന വിശ്വാസികളുടെ ക്വാളിറ്റിയും അത് തന്നെയാണ്. അവർ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്നുള്ളത്. കാരണം അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിരിക്കാണ് എന്നും അത് ഒരു മനുഷ്യനെ ഇസ്ലാമിൽ നിന്നും പുറത്താക്കുന്നതാണ് എന്നും അങ്ങനെ ചെയ്യുന്നവൻ കാലാകാലം നരകത്തിലാണ് എന്നുമൊക്കെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു മറിയമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടാമത്തായത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. അള്ളാഹു പറയുന്നത്, നിന്റെ റബ്ബ് അവൻ്റെ അടിമ സക്കരിയാക്ക് ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇദ്നാദ റബ്ബഹു നിദാഅൻ ഖഫിയ. അദ്ദേഹം തൻ്റെ റബ്ബിനെ രഹസ്യമായി വിളിച്ചപ്പോൾ അഥവാ പ്രാർത്ഥിച്ചപ്പോൾ എന്നർത്ഥം. അപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ റബ്ബിനെയാണ് വിളിക്കുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്തതികളിൽപ്പെട്ട ആളാണ് യഥാർത്ഥത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന് 75 or 80 ഒക്കെ വയസ്സായി. അദ്ദേഹത്തിൻ്റെ തല മുടികൾ മുഴുവൻ നരച്ചു വെളുത്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃ സഹോദരിയും ഇമ്രാൻ, ആലു ഇമ്രാനിലെ ഇമ്രാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മകളുമാണ്. എന്നാൽ അവർ ഇത്രയും വാർദ്ധക്യത്തിലെത്തിയിട്ടും പ്രസവിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു വല്ലാത്ത വേദന അദ്ദേഹത്തിനുണ്ട്. കാരണം തൗഹീദും സത്യമതവും പ്രചരിപ്പിക്കുക എന്ന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദൗത്യം തൻ്റെ മരണശേഷം നിർവഹിക്കുവാൻ തക്കതായ ഒരു പിൻഗാമിയെ അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിതാക്കളായിരുന്ന മുൻ പ്രവാചകന്മാർ മുതലേ തുടർന്നു വന്നതാണ് ആ ഒരു വലിയ ദൗത്യം. എന്നാലിപ്പോൾ അത് തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുവാൻ ആളില്ലാതെ അത് മുറിഞ്ഞു പോകുമോ എന്നതിലുള്ള ഒരു ദുഃഖം അദ്ദേഹത്തെ മനസ്സമാധാനമില്ലാതാക്കിയിരിക്കുകയാണ്. ഇതല്ലാതെ യഥാർത്ഥത്തിൽ തനിക്കൊരു സന്താനമുണ്ടായിട്ടില്ലല്ലോ എന്ന ദുഃഖമല്ല അദ്ദേഹത്തിനുള്ളത്. നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിലാകട്ടെ, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആ നേർമാർഗത്തിൽ ചരിക്കുന്നവരായി ആരെയും അദ്ദേഹം കണ്ടതുമില്ല. അങ്ങനെ തനിക്കൊരു സന്താനത്തെ നൽകണമേ എന്ന് അദ്ദേഹം ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഇദ്നാദ റബ്ബഹു, തൻ്റെ റബ്ബിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ അഖിലവും നമ്മുടെ റബ്ബിനോടാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇത് ഓരോ പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യ പ്രവാചകൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരോടാണ് പ്രാർത്ഥിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു അൽ അഅറാഫിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൽ അഅറാഫിൻ്റെ 23-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നു, ഖാല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ബീവിയും പ്രാർത്ഥിച്ചു, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ലലംന അംഫുസന, ഞങ്ങൾ ഞങ്ങളുടെ നഫ്സുകളോട് അക്രമം ചെയ്തു, വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംന, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ല എങ്കിൽ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, ലനക്കൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടം സംഭവിച്ചതിൻ്റെ കൂട്ടത്തിൽ പെട്ടുപോകുമല്ലോ. ഇനി അതുപോലെ ആദ്യത്തെ റസൂൽ ആരാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നൂഹിൻ്റെ അവസാനായത്തിൽ പറയുന്നുണ്ട്. അവിടെ അല്ലാഹു പറയുന്നത്, അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബിഗ്ഫിർലീ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ, വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും, വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, പിന്നീട് വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഇതൊക്കെ ആരോടാണ് നടത്തിയത്? അല്ലാഹു സുബ്ഹാനഹു വതആലയോടാണ്. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന അല്ലാഹു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, റബ്ബി ഹബ്ലീ മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം പ്രാർത്ഥിച്ചത്, ഇദ്നാദ റബ്ബഹു, അയ്യൂബ് ഇദ്നാദ റബ്ബഹു, തൻ്റെ റബ്ബിനോടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അപ്പോൾ പ്രിയമുള്ളവരെ, പ്രാർത്ഥനകൾ പ്രവാചകന്മാരെല്ലാം നടത്തിയത് അല്ലാഹുവിനോടാണ് എങ്കിൽ ആ പ്രവാചകന്മാരുടെ പാത മുറുകെ പിടിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോട് തന്നെയാണ്. അതാണ് പൂർണ്ണമായ തൗഹീദ്, അതാണ് വിശ്വാസികളുടെ ക്വാളിറ്റി. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, സക്കരിയ നബി അലൈഹിസ്സലാമും പ്രാർത്ഥനയും ഭാഗം 1 അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
10: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
11: أعزائنا المسافرين
10: نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
11: الله أكبر، الله أكبر، الله أكبر، سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
12: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1,25,00,000 കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1,000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പലർക്കും ഏറ്റവും സൗകര്യം.

0: ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിൽ സൗഖ്യം ലഭിക്കാനും ഭാഗം ഒന്ന് പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അബ്ദുള്ള മെഹസിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ 4-5 ക്ലാസ്സുകളിലായി നാം പഠിച്ചത് അള്ളാഹുവിൽ നിന്ന് കാവലിനെ തേടാനുള്ള, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനുള്ള ചില പ്രാർത്ഥനകളൊക്കെയാണ്. ആ പ്രാർത്ഥന നമ്മൾ പൂർണ്ണമായും പഠിച്ചു, അത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ വിട്ടുവീഴ്ചയ്ക്കും വേണ്ടി നാം ചെയ്ത തെറ്റുകൾ പൊറുക്കപ്പെടാൻ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിലൊരു സുഖം ലഭിക്കാൻ, സൗഖ്യമുണ്ടാവാൻ, അതുപോലെ നമ്മുടെ തെറ്റുകൾക്കൊക്കെ വിട്ടുവീഴ്ച നൽകാനും വേണ്ടിയിട്ടുള്ള അള്ളാഹുവിനോട് നമ്മൾ തേടേണ്ട ചില പ്രാർത്ഥനകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമുക്കെല്ലാവർക്കും സാധാരണയായി അറിയാവുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫൂവ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫൂവ ഫഅഫു അന്നി. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുവെ, നിശ്ചയമായും നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, ഇഷ്ടപ്പെടുന്നുണ്ട്, അതിനാൽ നീ എന്നോട് വിട്ടുവീഴ്ച കാണിക്കണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. മഹാനായ ഇമാം തുർമുദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫൂവ ഫഅഫു അന്നി. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫൂവ, തുഹിബ്ബുൽ അഫൂവ, തുഹിബ്ബുൽ അഫൂവ ഫഅഫു അന്നി, ഫഅഫു അന്നി, ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫൂവ ഫഅഫു അന്നി. ഈ ഒരു പ്രാർത്ഥന നാം മനഃപാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ മുആഫാത ഫിദ്ദുനിയാ വൽ ആഖിറ. ഇതും നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമേറിയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ മുആഫാത ഫിദ്ദുനിയാ വൽ ആഖിറ. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുവെ, ഇഹലോകത്തും പരലോകത്തുമുള്ള മുആഫാത്ത്, മുആഫാത്ത് എന്ന് പറയുമ്പോൾ സൗഖ്യം, അത് ഞാൻ നിന്നോട് തേടുന്നു എന്നതാണ്. ജീവിതത്തിൽ പരലോകത്തും ദുനിയാവിലുമുള്ള സൗഖ്യത്തെ ഞാൻ നിന്നോട് തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ മുആഫാത ഫിദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ മുആഫാത, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ മുആഫാത ഫിദ്ദുനിയാ വൽ ആഖിറ, ഫിദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ മുആഫാത ഫിദ്ദുനിയാ വൽ ആഖിറ. ഈ രണ്ട് പ്രാർത്ഥനകളും നാം മനഃപാഠമാക്കണം. ആദ്യം നമ്മൾ പഠിച്ചത് അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതുപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ മുആഫാത ഫിദ്ദുനിയാ വൽ ആഖിറ. ഈ രണ്ട് പ്രാർത്ഥനകളും കൃത്യമായി നമ്മൾ മനഃപാഠമാക്കണം. ജീവിത

0: ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതുവഴി നമ്മുടെ ജീവിതത്തിനും എല്ലാം കൊണ്ടും ഒരു സൗഖ്യം ലഭിക്കാനും നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനും അതുകൊണ്ട് കാരണമാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് പ്രാർത്ഥനാ പഠനം. പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിൽ സൗഖ്യം ലഭിക്കാനും ഭാഗം 1. പ്രാർത്ഥന പഠിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: അടുത്ത നാട്ടുകാരുമായി വി ടി അബ്ദുസ്സലാം നടത്തിയ അഭിമുഖമാണ് ഇന്നത്തെ ദൃശ്യത്തിൽ. പോണ്ടിച്ചേരിയിലെ ചില യാത്രാനുഭവങ്ങൾ വിവരിക്കുന്ന ദൃശ്യത്തിൽ മഴയിൽ നിന്ന് പോണ്ടിച്ചേരിയിലെ വെയിലിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ യാത്രയും ഓരോ പാഠപുസ്തകങ്ങൾ പോലെയാണ്. നമ്മൾ എങ്ങോട്ട് യാത്ര പോകുന്നു എന്നതല്ല, യാത്ര പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളിൽ എന്ത് ബാക്കിയുണ്ടായി എന്നതാണ് ആ യാത്ര നമുക്ക് നൽകുന്ന സന്ദേശം. തീർച്ചയായും പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലൂടെ യാത്രകളെക്കുറിച്ചുള്ള വിശാലമായ അറിവുകളും അനുഭവങ്ങളും ശ്രോതാക്കൾക്ക് ഏറെ കുളിർമ നൽകുന്ന പ്രോഗ്രാമുകളാണ് എന്ന് ഫീഡ്ബാക്കുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ദൃശ്യം എപ്പിസോഡിലും യാത്രികനും എഴുത്തുകാരനും പീസ് റേഡിയോ ആങ്കറുമായിട്ടുള്ള ഇബിനു അലിക്കയാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ യാത്രകളുടെ വ്യത്യസ്തമായ ദൃശ്യം പ്രോഗ്രാമുകൾ എപ്പിസോഡുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് വളരെ സവിശേഷമായ മറ്റൊരു പ്രദേശ യാത്ര വിവരണമാണ് ഇന്ന് നമുക്ക് ഈ ദൃശ്യം പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾക്കുന്നത്. പുതുച്ചേരിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, മറ്റൊരു പേരായ പോണ്ടിച്ചേരി. 1954 വരെ കോളനിയായി നിലനിന്നിരുന്ന പുതുച്ചേരിയിലേക്കുള്ള ഒരു കുഞ്ഞു യാത്രയുടെ കുഞ്ഞു വിശേഷങ്ങളുമായി ഇബിനലിക്ക നമ്മുടെ കൂടെ ചേരുന്നു. അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ള.
1: ഇബിനലിക്ക, അപ്പോൾ യാത്ര ഒരു ഹരമാണ്. പറഞ്ഞ പോലെ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്. ആ യാത്രകൾ നമ്മൾ പോകുമെന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൂടി പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യത്തിലൂടെ നമ്മൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പുതുച്ചേരിയെക്കുറിച്ചാണ് പറയുന്നത്. പുതുച്ചേരിക്ക് എന്നാണ് പോയത്?
2: ഒരു കനത്ത മഴ പെയ്യുന്ന ഒരു ജൂലൈയിൽ കഴിഞ്ഞ വർഷമാണ് പോയത്. പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ കടുത്ത മഴയാണ്, പക്ഷേ അതിർത്തി കടന്ന് കുറച്ച് പോകുമ്പോഴേക്കും നമ്മൾ കാലാവസ്ഥ മൊത്തം മാറിയിട്ടുണ്ടാവും, നമ്മളെ മൂഡ് മാറുന്നതുപോലെ.
1: നമ്മൾ മഴ കൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും ലോകം മുഴുവൻ മഴ പെയ്യാണ്, കുറച്ചപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും അവസ്ഥ മാറുന്നു.
2: അതെ അതെ,
1: ആ മഴക്കാലം ഓർമ്മയുള്ളൊരു നനുത്ത അല്ലേ കാലമായിട്ട് അവിടെ ബാക്കിയാവുന്നു. പുതുച്ചേരി വളരെ ചരിത്ര പ്രസിദ്ധമായൊരു സ്ഥലമാണല്ലോ അല്ലേ?
2: അതെ അതെ,
1: ഫ്രഞ്ച് അധിനിവേശം ഉണ്ടായിരുന്ന സ്ഥലമാണ്. സ്വാഭാവികമായും അതിൻ്റെ അവശേഷിപ്പുകൾ ഓർമ്മകൾ അവിടെ ബാക്കിയാവും. എനിക്ക് തോന്നുന്നു ആദ്യം പുതുച്ചേരിയിലേക്ക് യാത്ര പോയ പല ആളുകളുണ്ടാവും, പക്ഷെ ഓരോരുത്തരുടെ യാത്രക്കും ഓരോ വൈവിധ്യങ്ങൾ ഉണ്ടാവും, ഓർമ്മകളും ഉണ്ടാവും, അനുഭവങ്ങളുണ്ടാവും. ഇവിടുന്ന് ഇബിനലിക്ക പോകുന്നത് ഇവിടുന്ന് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയല്ല പോയത്? ഇവിടുന്നല്ല പോയത്? എത്ര സമയം എടുക്കും അവിടെ എത്താനേ?
2: യാത്ര പോകണമെന്നൊരു തോന്നൽ വന്നാൽ പിന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടാവും, അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പുറപ്പെടുക എന്നുള്ളതാണ്.
1: സമയം നോക്കാറില്ല?
2: സമയം നോക്കാറില്ല.
1: അപ്പം എങ്ങനെ പോയി, എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞോളൂ.
2: ഞങ്ങളുടെ ഒരു കൂട്ടുകെട്ടുണ്ട്, എങ്ങോട്ടെങ്കിലും യാത്ര പോകണമെന്ന് പറഞ്ഞാൽ റെഡി എന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ ആൾ മിനിമം എപ്പോഴും റെഡിയാണ്. അങ്ങനെ ഒരു പോക്കാണ് പുതുശ്ശേരിക്കുള്ള യാത്ര എന്ന് പറഞ്ഞത്.
1: മുന്നേ പോയിട്ടില്ല?
2: ഇല്ല, പുതുശ്ശേരിക്ക് ആദ്യമായിട്ടായിരുന്നു പോയിരുന്നത്. അല്ല, ഒരാൾ മാത്രം പോയോന്ന് സംശയമുണ്ട്. അത്രേ ഉള്ളൂ, ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നത്. നാല് ഞങ്ങളുടെ അടുത്തുള്ള
1: കാറിലായിരുന്നു.
2: കാറിലായിരുന്നു പോവെന്ന് പറഞ്ഞു, പോയി. അത്ര തന്നെ ഉള്ളൂ. രാവിലെയാണ് പുറപ്പെട്ടത്. ഞങ്ങൾ മിക്കവാറും പോക്ക് ഒന്നുകിൽ സുബിയുടെ മുമ്പ് പുറപ്പെടും, കുറേ സമയം കിട്ടും, അല്ലെങ്കിൽ സുബി ജമാഅത്ത് കഴിഞ്ഞ് ഉടനെ പുറപ്പെടും, അപ്പോഴും കുറേ സമയം കിട്ടും. റോഡ് പൊതുവെ തിരക്ക് കുറവായിരിക്കും, പിന്നെ കുറച്ച് സ്പീഡിൽ ഓടിക്കാൻ പറ്റും. തിരക്ക് ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്യാൻ പറ്റും. പിന്നെ വീട്ടിൽ നിന്നൊക്കെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് അതിനൊരുപാട് സമയം പോകുമല്ലോ, ആ സമയം നമുക്ക് ലാഭിക്കാം. പിന്നെ ഒരു നല്ല ഫുഡും കഴിക്കാം.
1: അവിടെ ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ നിന്ന്?
2: ഏതാണ്ട് ഇടത്തനാട്ടുകാരിൽ നിന്ന് പോകുമ്പോൾ ഒരു 500 കിലോമീറ്റർ ദൂരം.
1: 500 കിലോമീറ്റർ ദൂരം,
2: 10 മണിക്കൂറിൽ കൂടുതൽ യാത്ര. അങ്ങനെയാണ് ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് പാലക്കാട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ഒരു ചെറിയൊരു കട ഉണ്ട്. അവിടെ ചെന്നപ്പോൾ ഭക്ഷണമൊക്കെ റെഡിയാണ്, എല്ലാ ടേസ്റ്റുള്ള സാധനങ്ങളും ഉണ്ട്. സാധാരണ ഒരു ഹോട്ടലാണ്, പേരിങ് കോർമല്ല.
1: സാധാരണ സ്ട്രീറ്റ് ഫുഡിനാണ് കൂടുതൽ ഇഷ്ടമുണ്ടാവുന്നത്. അപ്പം പോകുന്ന വഴിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് നോക്കി കയറും?
2: പൊതുവേ ഒരു വലിയ ഹോട്ടലുകളിൽ കയറല് കുറവാണ്. രണ്ട് കാര്യമാണ്, ഒന്ന് പൈസ കൂടുതലുണ്ടാവും, രണ്ടാമത്തെ കാര്യം നമ്മൾ സമയം ഒരുപാട് പോവും. നമ്മൾ വിലപ്പെട്ട യാത്രയിൽ സമയം വളരെ വിലപ്പെട്ടതാണ്. അവിടെ നമ്മൾ ഒരു പൊറോട്ടയ്ക്ക് വേണ്ടി അരമണിക്കൂർ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര നഷ്ടമാണ് അത്. അതുകൊണ്ട് വൃത്തിയുള്ള സ്ട്രീറ്റ് ഫുഡ് പ്രത്യേകിച്ച് കഴിക്കാറുണ്ട്. ഈ ഹോട്ടലിൽ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഗൂഗിൾ പേ അനുവദിക്കുന്നതല്ല എന്നുള്ളതാണ്. കാശുണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള, പൊതുവെ കാണാറില്ല, നേരെ തിരിച്ചാണല്ലോ കാണല്. കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് അവിടുത്തെ മൊത്തം സപ്ലൈയും കാര്യങ്ങളൊക്കെ. ഇലയിലാണ് ഒക്കെ വിളമ്പുക, അത് ദോശയും ഇഡ്ഡലിയും പൂരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അത് കഴിച്ച് ഞങ്ങൾ വീണ്ടും അങ്ങനെ യാത്ര തുടർന്നു. ഞങ്ങളുടെ കമ്പനിയിൽ പ്രത്യേകം എന്താ വെച്ചാൽ ഡ്രൈവിംഗ് ഞാനാണ് ഇത്തിരി കുറച്ച് പിന്നിലുള്ളത്, ബാക്കിയുള്ളതൊക്കെ ഡ്രൈവറാണ്, ഡ്രൈവർമാരാണ്. അതായത് ഒരാൾ എത്ര ഓടിച്ചാലും മടുക്കാത്ത ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര ഉണ്ടെങ്കിൽ ആദ്യം അവനെയാണ് നോക്കുക, അവനുണ്ടെങ്കിൽ ബാക്കി റെഡിയാണ്. അവനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് വെച്ചാൽ വലിയ ട്രിപ്പ് ഒരുപാട് കമ്പനികളുണ്ട്, കുടുംബത്തിൻ്റെ കമ്പനി, ഞങ്ങളുടെ കമ്പനി, അതിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കമ്പനി, അല്ലാത്ത സൗഹൃദങ്ങൾ, ഏതിലാണെങ്കിലും യാത്രയിൽ പിന്നെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പിന്നെ തമാശയിൽ പറയുന്നത് വെച്ചാൽ ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് അടുത്ത് പോവില്ലെന്ന് ചോദിച്ചാൽ ഒരു 10 മിനിറ്റാണ് മേല് കഴുകട്ടെ ആറ്
1: അങ്ങനെ
2: വരും, ആ ബാഗ് അപ്പുറത്തിട്ടിട്ട് വേറൊരു ബാഗ് എടുത്തിട്ട് പോരുന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് യാത്ര ഉണ്ടായിരുന്നത്. ബൈ റോഡാണ്, കാറായിരുന്നു. ആ കാറിൻ്റെ ഒരു യാത്രയുടെ കാര്യം ഒരു സംഗതിയും പറയുമ്പോൾ, പിന്നെ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാറ് എടുത്തതിൻ്റെ ആദ്യ യാത്രയാണ്. ഞങ്ങൾ കാർ എടുക്കുമ്പോഴൊക്കെ മിക്കവാറും ആര് കാറെടുത്താലും അതിലാദ്യ ട്രിപ്പ് പോവും. അത് പറയുന്നത് വെച്ചാൽ വെഹിക്കിൾ ചെക്കിങ്ങിന്
1: വേണ്ടിയിട്ടാണെന്നാണ്.
2: വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം പറഞ്ഞ് ഞാനൊരു ബലേനോ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു. അതും ഈ പറഞ്ഞ ആൾ തന്നെയാണ് വീട്ടിൽ, ഈ കൂട്ടത്തിൽ രണ്ടുപേരാണ് കച്ചവടമാക്കിയത്. അപ്പം നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം, എന്താണ് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടോ നോക്കണം എന്നിട്ടാണ്.
1: മിക്കവാറും ദൂരമാകുമ്പോൾ എല്ലാ കംപ്ലൈൻറ്റും
2: അറിയാം, അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. ഇങ്ങനെയാണ് പുതുച്ചേരി എന്നുള്ളൊരു ഒരു ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചത്. അത് ഞാൻ ഈ പറഞ്ഞ ആൾ തന്നെയാണ് അങ്ങോട്ട് പോകാൻ. മിക്കവാറും പ്ലാനൊക്കെ അവൻ തന്നെ ആയിരിക്കും.
1: ഇവിടുന്ന് അതിരാവിലെ പോയി അവിടെ ഏകദേശം എത്ര സമയം ഉണ്ടാവും?
2: അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ വൈകുന്നേരമായി, ഇരുട്ടി തുടങ്ങി. അങ്ങനെ നമ്മുടെ യാത്ര പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ, അങ്ങനെ ഒരു തിരക്ക് പിടിച്ച് ഒരു യാത്രയൊന്നും ആവില്ല, അതങ്ങനെ പോവും. മിക്കവാറും ഞങ്ങളൊക്കെ ചായപ്രിയന്മാരാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അടുത്ത ചായ എവിടുന്നാന്നുള്ളതാണ് ചോദ്യം വരിക.
1: ഒരു ചായ പിടിച്ച്
2: കഴിഞ്ഞാൽ ഒരു ചായ പിടിച്ച് അടുത്ത ചായ, അതിൻ്റെ ഭക്ഷണം, ഭക്ഷണം പിന്നെ നമ്മൾ ഇവിടുന്ന് വിട്ടാൽ നമ്മുടെ ഒരു ടേസ്റ്റിനൊക്കെ ഭക്ഷണം കിട്ടൽ പൊതുവെ പ്രയാസമാണ്. അപ്പോൾ കുറച്ചൊരു വെടുപ്പും വൃത്തിയൊക്കെ ഉള്ളത് നോക്കിയിട്ട് കയറും. ഞങ്ങൾക്ക് ആ യാത്രയിൽ നല്ലൊരു വെജ് ഫുഡ് കിട്ടി. നമുക്ക് പരിചയമില്ലാത്ത രൂപത്തിലുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ടേസ്റ്റി ആയിരുന്നു. അത് ഒരു പൊതുവെ ഒരു തമിഴ് ആ ഒരു ടേസ്റ്റുള്ള നല്ല ഫുഡൊക്കെ കിട്ടി. അങ്ങനെ കുറേ ഓടിയിട്ടാണ് പുതുശ്ശേരിയിൽ എത്തുന്നത്.
1: പുതുശ്ശേരി കേന്ദ്രഭരണ പ്രദേശമായിട്ടല്ലേ നിലകൊള്ളുന്നത് ഇപ്പോഴും അല്ലേ? 1954 അതിന് കോളനിയിൽ നിന്നും സ്വാതന്ത്ര്യം അല്ലേ, അത് അതിൻ്റെ ഭാഗമായിട്ട് തോന്നുന്ന എൻ്റെ ഓർമ്മ അങ്ങനെ ശരിയാണെങ്കിൽ അതാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായും ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഒരു എൻവയോൺമെൻ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഒരു രീതി എന്ന് പറയുന്നത് അവിടെ കടൽ തീരാണ് അധികം അല്ല. അപ്പോൾ അവിടുത്തെ പ്രധാന നിങ്ങൾ കണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ചില സവിശേഷതകൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും.
2: 1674 ഫ്രഞ്ച് ഒരു അധിനിവേശം അവിടെ തുടങ്ങുന്നത്. ഒരു ഫിഷറീസ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തുടക്കമാണ്. അത് പിന്നീട് വ്യാപിച്ചു. അങ്ങനെ അവരുടെ അധീനതയിലായി ആ സ്ഥലം. സ്വാതന്ത്ര്യം കിട്ടിയതിന് പിന്നീടും കുറച്ച് വർഷങ്ങൾ ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് വീണ്ടും കേന്ദ്രഭരണ പ്രദേശമായി മാറുന്നത്.
1: 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പിന്നെ 54 കേന്ദ്രഭരണ
2: പ്രദേശമായിട്ട് മാറുന്നത്. പൊതുവെ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ കുറേ ടാക്സ് ഇളവുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില സാധനങ്ങളൊക്കെ കുറവാണ്, പെട്രോളിന് 10 രൂപ കുറവാണ്. പുതുശ്ശേരി നമ്മൾ കാണുമ്പോൾ ഒരു ശാന്തമായൊരു പ്രദേശം, തിരക്കില്ല എന്നല്ല. നമ്മൾ കേരളത്തിൽ ഒരു 10 വണ്ടി ഉണ്ടെങ്കിൽ ഒരു 50 വണ്ടിയുടെ തിരക്കുണ്ടാവുമല്ലോ, ഹോൺ അടിച്ചിട്ടും അതൊക്കെ. ഇതങ്ങനെയല്ല, വളരെ നമുക്ക് മനസ്സിനൊരു കുളിര് തോന്നുന്ന ഒരു മൂഡാണ് അവിടെ ഇങ്ങനെ കണ്ടത്. മരങ്ങളുണ്ട്, നഗരത്തിലാണെങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ മരങ്ങളുണ്ട്. അതിനേക്കാളേറെ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കെട്ടിടങ്ങൾ, പണ്ടത്തെ മാതൃകയിലുള്ള ആ ഫ്രഞ്ച് ഗരിമ പൂർണ്ണമായി നഷ്ടപ്പെടുത്താത്ത
1: ഭൂതകാലം ഓർമ്മിപ്പിക്കുന്ന,
2: അതെ, ആ പ്രൗഢി ഇപ്പോഴും നിലനിൽക്കുന്ന കെട്ടിടങ്ങൾ. ഇന്നത്തെ ആധുനിക രീതികളൊന്നും ഉണ്ടാവില്ല, പക്ഷേ പണ്ടത്തെ ആ മേലാപ്പുകളും കൊത്തുപണികളും, പിന്നെ കളർഫുള്ളല്ല എങ്കിലും ആ ഒരു ഗൗരവമുള്ള ഭംഗിയുള്ള ആ പിന്നെ ഏതാണ്ടൊരു ഒരു മഞ്ഞ സ്വർണത്തിനോടൊക്കെ ഇങ്ങനെ സാദൃശ്യമുള്ള അങ്ങനത്തെ ഒരു റോസ് ആ ഒരു മൂഡിലുള്ള കളറുകൾ, അതിലെ കമാനങ്ങളൊക്കെ പോലുള്ള കൊത്തുപണികൾ, പിന്നെ മനോഹരമായ ജാലകങ്ങൾ, ആ ഒരു ഓവൽ ഷേപ്പ് മോഡലൊക്കെ ഓവൽ ഷേപ്പൊക്കെയുള്ള ജാലകങ്ങൾ, അതേപോലെ വാതിലുകൾ, ഗേറ്റുകളിൽ പോലും അവരുടെ ആ ഒരു എന്താണ് പറയുക, ഒരു സൗമ്യത, ഒരു പ്രൗഢിയൊക്കെ അതിൽ കാണാൻ പറ്റും. അത് കാണുന്ന തന്നെ നല്ല രസമാണ്. അതേപോലെ ചെടികൾ, മരങ്ങളൊക്കെ വീട്ടിലോട് ചേർത്ത് ചെടികളൊക്കെ ധാരാളം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കെട്ടിടങ്ങൾ കണ്ടിങ്ങനെ നടക്കുന്നു പിന്നെ നല്ലൊരു രസമാണ്. ഞങ്ങൾ താമസവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം.
1: അതായത് അവിടെ എത്തി വൈകുന്നേരം അവിടെ എത്തി, പിന്നെ അവിടെ മെയിനായിട്ട് പിന്നെ താമസമായിരുന്നു. കഴിഞ്ഞ പിറ്റത്തെ ദിവസമാണ് പിന്നെ യാത്രയിലേക്ക് കൂടുതൽ ഇറങ്ങുന്നത്.
2: ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും സന്ധ്യയായി. പിന്നെ ഈ ടൗണിൻ്റെ തിരക്കിലെപ്പോഴും താമസിക്കാൻ ഞങ്ങൾ പിന്നെ റെഡിയാവില്ല.
1: കുറച്ച് മാറിന്ന് താമസിക്കും.
2: ടൗണിൽ നിന്നാണ് വിട്ടു നിന്ന്, എന്നാൽ നമുക്ക് പെട്ടെന്ന് ടൗണും കാര്യങ്ങളൊക്കെ ആക്സസ് ഉള്ള ഒരു സ്ഥലം. ഞങ്ങൾ പോകുന്നത് നാല് പുരുഷന്മാരാണ്, അതുകൊണ്ട് വേറെ ബേജാറൊന്നുമില്ല. കയ്യിൽ വാഹനമുണ്ട്, നേരത്തെ ബുക്ക് ചെയ്യലോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യലോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ കുറച്ച് ബാർഗെയിനിങ് കപ്പാസിറ്റി ഉള്ളത്, എന്ത് സാധനമാണെങ്കിലും അതൊന്ന് ബാർഗെയിൻ ചെയ്ത് കുറച്ച് പൈസ ഉറപ്പിക്കാൻ ഭയങ്കര മിടുക്കാണ്. നമുക്ക് ചിലപ്പോൾ അത് പറയാൻ തോന്നൂല, പക്ഷെ അവനെ കയറി ഹെഡ് ചെയ്ത് ചെയ്യും. അപ്പോൾ താമസം എന്നുള്ള ഇതിങ്ങനെ ആലോചിച്ചപ്പോൾ ഹോട്ടലുകൾ ഇങ്ങനെ കുറച്ച് തിരക്കില്ലാത്ത സ്ഥലങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഹോം സ്റ്റേ ബോർഡുകൾ ഇടക്കിടങ്ങനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഒരു വീടിൻ്റെ മുന്നിൽ കാറ് നിർത്തി, ഗേറ്റ് അടച്ചിരിക്കുന്നു. ഗേറ്റിൽ അതിൻ്റെ ഫോൺ നമ്പറും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആ വില്ലയുടെ പേരൊന്ന് വായിക്കാം, അതൊരു ഗംഭീര പേരാണ്, എനിക്കത് കാണാതെ പഠിച്ചിട്ടില്ല ഇതുവരെ.
1: വാചകത്തിൽ ഒതുങ്ങുന്ന പേരാണ്.
2: വില്ല വിക്ടർ ഫിലിപ്പി ലീല ബെഞ്ചമിൻ റോസിയാനോ ജയറായലു. വില്ല വിക്ടർ ഫിലിപ്പി ലീല ബെഞ്ചമിൻ റോസിയാനോ ജയറായലു. വായിക്കാൻ എത്ര സാഹസപ്പെട്ടുണ്ടോ. ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. ആ ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറന്നപ്പോൾ പിന്നെ അകത്തേക്കുള്ളൊരു വഴിയുണ്ട്, കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കൂടി ഒരു വഴിയുണ്ടുള്ളത്. ഈ പറഞ്ഞ പോലെ മനോഹരമായ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അവിടെ ഒരു ചെറിയൊരു ഒരു റൂമിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ആ റൂമിൽ ചെന്നിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നതാണ് അവരുടെ ആണ് റെൻ്റ് ഔട്ട് ചെയ്യുന്നതെന്നുള്ളതാണല്ലോ. അപ്പോൾ അവിടെ ഒരു 17 വയസ്സായിട്ടുള്ളൊരു ലേഡി, പിന്നെ കണ്ടാലറിയാം പിന്നെ നമ്മുടെ ഇന്ത്യക്കാരി അല്ല എന്നുള്ള. അവരുടെ വേഷവിധാനം കുറച്ച് തൊങ്കലുകളൊക്കെ ഉള്ള ഡ്രസ്സും ആ ഒരു പിന്നെ ഇരുത്തൊക്കെ പാടെ കാണുമ്പോൾ തന്നെ അറിയാം. ഞങ്ങളിങ്ങനെ റൂമിൻ്റെ കാര്യം ചോദിച്ചു. അവർക്ക് വളരെ ഇഷ്ടം, അത്ര ഇഷ്ടപ്പെട്ടില്ല. പുറത്ത് ഗേറ്റിൽ നമ്പറുണ്ടല്ലോ, അതിൽ വിളിക്കൂ എന്ന് പറഞ്ഞു. മനസ്സിലായി, അങ്ങനെ സോറിയൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു. നമ്പറിൽ വിളിച്ചപ്പോൾ പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്ത് ഒരു 10 മിനിറ്റ്, 2 മിനിറ്റ് എന്നാണ് പറഞ്ഞത്, 2 മിനിറ്റ് ആളെത്തുന്നു പറഞ്ഞു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആളെത്തിയൊരു പയ്യൻ, അവൻ ഞങ്ങളെ ഈ ഇവർ താമസിക്കുന്നതിൻ്റെ നമ്മുടെ ലേഡിയോട് സംസാരിച്ചു പറഞ്ഞല്ലോ. അവരുടെ ആ റൂമിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇടത് ഭാഗത്തേക്ക് ഒരു കോണിയുണ്ട്. ആ കോണി കയറിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ റൂമ്. ഒരു 2 റൂമും കുറച്ച് ചെറിയൊരു കിച്ചണൊക്കെ ഉള്ള ഒരു ഹോം സ്റ്റേ ആണ്. ഈ പറഞ്ഞ പോലെ കുറച്ചൊരു വലിയ സംഖ്യയാണ് പറഞ്ഞത്. നമ്മളാളെ ഇടപെട്ട് അത് 3,000 rupees ഒരു 2 വലിയ ബെഡ്റൂമും ഹാളും അത്യാവശ്യം കിച്ചണൊക്കെ ഉള്ളൊരു ഇത് ഉറപ്പിച്ചു. ഈ ഹോം സ്റ്റേ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാത്തൊരു സംഗതിയാണ് തോന്നുന്നുണ്ട്.
1: ശരി, ഹോം സ്റ്റേ പൊതുവേ ഹോം സ്റ്റേ കാണൽ നമ്മൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ടൗണുകളിൽ പൊതുവേ ഹോട്ടൽ റൂമുകൾ, റെസ്റ്റോറൻറ്റ് ആ ടൈപ്പിലല്ല ഉണ്ടാവുക.
2: അതെ അതെ അതെ, കുറച്ച് തിരക്കുന്നതുകൊണ്ട് മാറിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഹോം സ്റ്റേ എന്നുള്ള സംവിധാനം ശരിക്കും ഉദ്ദേശിക്കുന്നത്, എനിക്ക് തോന്നുന്നത്, നമ്മൾ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ ഒരു പോർഷൻ വാടക കൊടുക്കുന്നു. ഹോം സ്റ്റേയുടെ കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത് ആ വീട്ടുകാർ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുത്ത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നാണ് തോന്നുന്നത്. ഈ ഒരു ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല, കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചു. അവിടെ റൂമൊക്കെ ഒന്ന് അതിൽ കയറി ഒക്കെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് മേല് കഴുകി പുറത്തിറങ്ങി പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ ഉറക്കം. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് അവിടെ വല്ലാതെ ഫീൽ ചെയ്ത് ഈ സൈക്കിളുകൾ ഇപ്പോഴും ഉണ്ട് അവിടെ. നമ്മളിപ്പോൾ ഇവിടെ സൈക്കിളുകൾ ഏതാണ്ട് ഇല്ലാതായ ഒരു പോലെയാണ്. പക്ഷെ അവിടെ 50-60 കുട്ടികൾ ചവിട്ടുന്നുണ്ട്, ലേഡീസ് ഇഷ്ടം പോലെ ചവിട്ടുന്നുണ്ട്. പക്ഷെ ഒരു 50-60 വയസ്സ്, 70 വയസ്സൊക്കെയുള്ള ആളുകളും സൈക്കിൾ ചവിട്ടി പോകുന്നതാണ് നമുക്ക് അങ്ങനെ ഒരു കൗതുകം തോന്നും. അത് ഒരിക്കലും സമ്പത്തിൻ്റെ ഒരു ആംഗിളല്ല അത് കാണുന്നത്. പൈസ ഇല്ലാത്തതുകൊണ്ട് ആവില്ല, അവർ വേഷധാനങ്ങളൊക്കെ കണ്ടറിയാൻ പറ്റും. പിന്നെ എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു സംഗതി, എന്ത് മനോഹരമായിട്ടാണ് അതൊക്കെ പാർക്ക് ചെയ്യുന്നതെന്ന് പറയും. നമ്മൾ പാർക്ക് ചെയ്യണ്ട,
3: നേരെ വേറെ ആൾക്ക് എത്രത്തോളം ശല്യപ്പെടുത്താൻ പറ്റും ഒരു നമ്മൾ പാർക്ക് ചെയ്യുക. പക്ഷെ ഇത് നമ്മളിങ്ങനെ വരച്ച പോലെ കറക്റ്റാക്കിയിട്ട് സൈക്കിളുകളങ്ങനെ കൃത്യമായി ചെയ്യുന്നു. അതേപോലെ വാഹനങ്ങളും അതേപോലെ തന്നെയാണ്. പാർക്കിംഗ് ആണെങ്കിലും നോ പാർക്കിംഗ് ബോർഡ് വെച്ചാൽ പിന്നെ ആ ഭാഗത്തേക്ക് ആരും ചുറ്റിത്തിരിക്കണമെന്നില്ല. പോലീസുകാരും വളരെ കുറവാണ്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലും സിഗ്നൽ അങ്ങടെ ചൂണ്ടിക്കാണിക്കാൻ നല്ല ഒന്നുമില്ല. വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഒരു തിരക്കുമില്ല.
1: ഹോണടി
3: നമ്മളെ മലയാളികൾ പ്രത്യേക വികാരമാണെന്ന് തോന്നുന്നു. ഹോൺ അടിച്ചാൽ നമ്മൾ കയറി നിൽക്കുക.
1: പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ കേരളത്തെക്കാൾ കൂടുതൽ ഹോണടിയുടെ ഒരു ഒരു ഭയങ്കര തീവ്രമായ രൂപമുള്ള ഉത്തരേന്ത്യയിലാണ്. ഇവിടെ ഉണ്ട്, പക്ഷെ ഇത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര
3: നമ്മൾ പിന്നിലാണ് അല്ലേ. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെ രാത്രി സ്റ്റേ ചെയ്തു. രാവിലെ ഇറങ്ങിയിട്ട് പിന്നെ ബീച്ചുകളാണ് അവിടുത്തെ പ്രധാനമായിട്ട് കാണാനുള്ള മറ്റ് ചില കാര്യങ്ങൾ. കുറച്ച് ബീച്ചുകളിലൊക്കെ കറങ്ങി. നമ്മൾ പോകുന്നത് നാട്ടിൽ ജൂലൈ മാസത്തിൽ മഴയിൽ നിന്നാണ്. അവിടെ രാവിലെ 7-8 മണിയാകുമ്പോഴേക്കും പൊള്ളാൻ തുടങ്ങി.
1: അത് ശരി, ചൂട്
3: കാലാവസ്ഥയിലുള്ളൊരു വ്യത്യാസം. അവിടെ കുറച്ച് പ്രധാനപ്പെട്ട ബീച്ചുകളൊക്കെ ഉണ്ട്, അതിലേക്ക് നിന്നാണ് കറങ്ങി. പാരഡൈസ്, സെറിനിറ്റി, ഈഡൻ, അങ്ങനെ കുറേ ബീച്ചുകളുണ്ട്. അതിൽ ഒരു ബീച്ചിലൊക്കെ ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് ചൂടൊക്കെ വല്ലാതെ വേണ്ടെന്ന് തോന്നി. പിന്നെ ബാക്കിയുള്ള ബീച്ചുകളിലൊക്കെ ഒന്ന് കാറിൽ കറങ്ങി ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടു. ബീച്ചുകളൊക്കെ വളരെ മനോഹരമാണ്. പിന്നെ ചില ഭാഗങ്ങളിൽ ഫിഷിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു. പിന്നെ അതിൽ കണ്ടൽ കാടുകളിലൂടെയുള്ള ഒരു ഒരു പിന്നെ ബോട്ട് സഞ്ചാരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ആ സമയത്ത് അപ്പോൾ തുടങ്ങിയിട്ടില്ല, കുറച്ച് വെയിറ്റ് ചെയ്യണം പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അത് ഒഴിവാക്കിയിട്ട് പോരാണ് ചെയ്തത്.
1: ശരി, പൊതുവേ ഇവിടെ നീറ്റാണ്. ഈ പിന്നെ മാലിന്യങ്ങളൊന്നും അങ്ങനെയല്ല, പ്ലാസ്റ്റിക് മറ്റു കാര്യങ്ങൾ അതൊക്കെ ക്ലീനാണ്.
3: ക്ലീനാണ്, നമുക്കൊരു ഒരു സമാധാനം തോന്നും അതിലിങ്ങനെ സഞ്ചരിക്കുമ്പോൾ. പിന്നെ അതേപോലെ ആശ്രമങ്ങളുണ്ട്, ക്രിസ്ത്യൻ പള്ളികളുണ്ട്, ഒക്കെ പ്രധാനമായിട്ടുള്ള കുറേ പള്ളികളൊക്കെ ഉണ്ട്. അത് ഈ കാണുമ്പോൾ വളരെ നീറ്റാണ്.
1: മുസ്ലിം സിമ്പലുകളോ അല്ലെങ്കിൽ പള്ളികളോ അങ്ങനെയുള്ള
3: കൂടുതൽ കണ്ടില്ല,
1: കണ്ടിട്ടില്ല.
3: പിന്നെ എനിക്ക് കൗതുകം തോന്നിയ വേറൊന്നൊരു ജി എസ് ടിയുടെ ഒരു ബിൽഡിംഗ് കണ്ടു.
1: നിങ്ങളുടെ ഏരിയയിൽ
3: നമ്മൾ വർക്ക് ചെയ്തൊരു സ്ഥാപനം, വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെന്റിലുള്ള ലക്കങ്ങൾ കണ്ടപ്പോൾ അത് ഈ ഇംഗ്ലീഷിലും പിന്നെ ഫ്രഞ്ച് ഭാഷയിലൊക്കെ എഴുതിയിട്ടുള്ള ബോർഡ് കണ്ടപ്പോൾ,
1: ഫ്രഞ്ച് ഭാഷയുടെ ബോർഡ് അതൊക്കെ ഉണ്ട്,
3: അതൊക്കെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആ പിന്നെ ഹോം സ്റ്റേയുടെ പേര് കണ്ടില്ലേ?
1: അതെ അതെ, അത് ഫ്രഞ്ചിലാണ്.
3: ഫ്രഞ്ചിലും ചില സ്ഥലങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചില ഏരിയകൾ അവർ കൂടുതൽ താമസിക്കുന്ന ഏരിയകളാണ്.
1: അപ്പം അവരിപ്പോഴും അതിൻ്റെ ഒരു ഒരു ബാക്കി പത്രം എന്നർത്ഥത്തിൽ അവരവിടെ ബാക്കി ഉണ്ട് ഇപ്പോഴും.
3: അതെ, അവരുടെ കെട്ടിടങ്ങൾ ഉള്ളതുപോലെ തന്നെ, അവരുടെ ആരാധനാലയങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ ഇപ്പോഴും ആ അവരുടെ തലമുറകളുടെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. എത്ര നമ്മുടെ കണക്കും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല,
1: പക്ഷെ അതൊരു കൗതുകമാണ്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയിട്ട് ബ്രിട്ടനിലെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ആരും ഇവിടെ ഇല്ലല്ലോ.
3: ഒരുപക്ഷെ ചിലപ്പോൾ അതിൻ്റെ ക്രോസ് ആയിരിക്കാം.
1: ആ അതായിരിക്കാം. അല്ല, ഞാൻ പറയണതെന്ന് വെച്ചാൽ എന്നാലും അങ്ങനെയും അങ്ങനെ ഒരാളെ നമുക്ക് നമ്മളെ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റിൽ എല്ലാം പൂർണ്ണമായിട്ടും പോയി. പക്ഷെ ഇവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അവരവിടെ അതിൻ്റെ ഒരു അത് ഓർമ്മിപ്പിക്കുന്ന ആളുകൾ അവിടെ കാണുന്നതെന്ന് പറയുമ്പോഴേ. പിന്നെ മാത്രമല്ല ഒരു ഏകദേശം അത്ര ഒരു വിസ്തൃതി എങ്ങനെ ഏകദേശം അത്ര വൈഡല്ലല്ലോ പുതുച്ചേരി, ആണോ?
3: അല്ല അല്ല അല്ല, വൈഡല്ല. ബീച്ചുകളൊക്കെയാണ്, കടലും ബീച്ചുകളൊക്കെയാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശം പറയുമ്പോൾ തന്നെ കുറച്ചൊരു പിന്നെ പരിമിതമായ ഏരിയ ആണല്ലോ ഉണ്ടാകുന്നത്. പിന്നെ ബിസിനസ് അവിടെ പിന്നെ മൊത്തത്തിൽ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ നികുതിയുമായി ബന്ധപ്പെട്ട ഇളവുകളുള്ളതുകൊണ്ട് ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഈ ബോർഡറിലൊക്കെ പാസ് ചെയ്യുന്ന പെട്രോൾ പമ്പുകൾ, ധാരാളം പെട്രോൾ പമ്പുകളുണ്ട്. ഓരോ
2: പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ പോയിൻ്റ് പോയിൻ്റ് പറയില്ലേ, അതുപോലെ കണ്ടമാനം വണ്ടികൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളും കാറ് ഫുള്ളാക്കിയിട്ടാണ്. ഒരുപക്ഷെ കാറിന് കിട്ടുന്നൊരു അപൂർവ സൗഭാഗ്യമായിരിക്കും.
1: പക്ഷെ അങ്ങനെയുള്ള പെട്രോളിൻ്റെ ക്വാളിറ്റി കുറയുന്നൊക്കെ പറയണ്ട, എന്താണെന്ന് അറിയില്ല. ശരിയാണോ?
2: അത് ഈ പിന്നെ കമ്പനികളൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ എച്ച് പി സി എൽ, ഭാരത് പെട്രോളിയം അങ്ങനെയൊക്കെയുള്ള കമ്പനികൾ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ വേറെ ചില ഷെല്ല് അങ്ങനെയൊക്കെയുള്ള പുതിയ കമ്പനികൾ അതൊക്കെ അവിടെ കണ്ട പോലെ തോന്നുന്നുണ്ട്. എന്തായാലും വല്ലാതൊരു സ്വകാര്യവൽക്കരണം നടക്കാത്തൊരു ഏരിയയാണ് ഇപ്പോഴും ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളൊക്കെ, പെട്രോളിയം ഒക്കെ.
1: അവിടുന്ന് പിന്നെ യാത്രയുടെ അവസാനം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്?
2: നാട്ടിലേക്ക് അന്ന് പകല് മുഴുവൻ കറങ്ങി, രാത്രി വീണ്ടും യാത്ര ചെയ്ത് കുറച്ച് ദൂരെ വേളാങ്കണ്ണി അവിടെ എത്തി. അവിടെ ഇതുപോലെ ഒന്ന് സ്റ്റേ ചെയ്ത് രാവിലെ ഒന്ന് അവിടെ ഒന്ന് ടൗണിലൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വെച്ച് പിടിച്ചു. ഒരുപാട് ദിവസം ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രധാന കാർ ടെസ്റ്റാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് നല്ല റോഡൊക്കെ നോക്കിയിട്ട് ഫാസ്റ്റായിട്ട് സ്പീഡിൽ വണ്ടിയൊക്കെ ഓടിച്ച് കൂണ്ടും കൂടിയൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എത്തിയത്. അതിനിടക്ക് എ സി കംപ്ലൈൻ്റ് ആയി. അപ്പോൾ എ സി തകരാറുണ്ടെന്ന് മനസ്സിലായി. അതിൽ ചെറിയ വർക്കൊക്കെ നടത്താൻ അവിടെ നിന്ന് നടത്തി. പുതുശ്ശേരി തന്നെ എ സി രണ്ടാമൊന്ന് റീവർക്ക് ചെയ്ത് അങ്ങനെ അതിനൊരു അരമണിക്കൂർ നഷ്ടപ്പെട്ടു. അങ്ങനെ എത്തി. വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് രാത്രിക്കായിരുന്നു.
1: അപ്പോൾ അങ്ങനൊരു യാത്ര ഒരു പരീക്ഷണം കൂടിയായിരുന്നു വാഹനത്തിന്, അതിൻ്റെ ഫിറ്റ്നസ് എന്താന്നുള്ളൊരു പരീക്ഷണം. അതിന് പുറമെ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു പാഠപുസ്തകമായി നമുക്ക് ആ ഒരു അധ്യായം നമുക്കവിടെ പൂർണ്ണമായി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ.
2: ഈ ഇങ്ങനെയുള്ള യാത്രകളിൽ നമ്മൾ ആസ്വദിക്കുന്നത് നമ്മളെ ഏറ്റവും ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന നാല് കൂട്ടുകാർ. ആർക്കും അതിൽ അഭിപ്രായങ്ങളുണ്ടാവും, എതിരഭിപ്രായങ്ങളുണ്ടാവും, പക്ഷേ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ അതെല്ലാവരും അംഗീകരിക്കും. പിന്നെ മനസ്സ് തുറന്ന് സംസാരിക്കുക, ഒന്ന് റിലാക്സ്ഡ് ആകുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, തിരക്കില്ലാതെ വല്ലാതെ ബേജാറും തിരക്കും ഇല്ലാതെ അങ്ങനെ ഒരു അലസ ഗമനം എന്ന് പറയാം.
1: ഒരിക്കലും യാത്ര ഒരു നിശ്ചിത ഡെസ്റ്റിനേഷനിൽ പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളതല്ല, അത് ഇവിടുന്ന് തുടങ്ങി അവിടെ എത്തി അവിടുന്ന് തിരിച്ചെത്തുന്നവരെ യാത്ര തന്നെയാണല്ലോ. അത് ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും കൂടുതൽ യാത്രകളും കൂടുതൽ ചിന്തകളും കൂടുതൽ പഠനങ്ങളും ഇനിയും ഉണ്ടാവട്ടെ. ദൃശ്യത്തിലൂടെ നമുക്ക് കേൾവിയിലൂടെ ദൃശ്യങ്ങൾ വീണ്ടും പിറക്കട്ടെ. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഇതുപോലെ മറ്റു യാത്രാവിശേഷങ്ങളുമായി ബിനലിക്കയുടെ കൂടെ നമുക്ക് വീണ്ടും ചേരാം. ഈ ഒരു എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും നമ്മുടെ കൂടെ ഈ ദൃശ്യത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇബ്നു അലിക്കൊക്കുമൊക്കെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞത് ദൃശ്യം, പോണ്ടിച്ചേരിയിലെ യാത്രാനുഭവങ്ങളെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചത് ഇബ്നു അലി അടത്തനാട്ടുകര, വി ടി അബ്ദുസലാം.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളുമെല്ലാം പീസ് റേഡിയോ ഫീഡ്ബാക്കിലും അതുപോലെ തന്നെ പീസ് റേഡിയോ ലൈവ് കൗൺസിലിൻ്റെ വാട്സപ്പ് നമ്പറായ 9544 845 840 എന്ന നമ്പറിലും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നമ്മുടെ കൂടെ ഇന്നത്തെ ലൈവിൽ പതിവ് പോലെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻസലിയും അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്ക് ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു സഹോദരിയുടെ ഒരു സംശയമാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. അവർ പറയുന്നത് 19-ാമത്തെ വയസ്സിൽ അവർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അതുവരെ നല്ല ദീനിയായ ഒരു ചുറ്റുപാടിൽ ജീവിക്കുകയായിരുന്നു. പിന്നെ ഭർത്താവ് വിദേശത്തായതുകൊണ്ട് തന്നെ ഫോൺ ചാറ്റിങ്ങും കോളും ഒക്കെ ചെയ്ത് രാത്രി ഉറങ്ങാൻ വൈകി. അങ്ങനെ ഒരു നിസ്കാരവും കാര്യങ്ങളൊക്കെ ഡിലേ ആയി പോകുന്നൊരവസ്ഥ വന്നു. അങ്ങനെ 5-6 വർഷങ്ങളായിപ്പോൾ അവരെന്താ വെച്ചാൽ കുറേ നിസ്കാരവും കാര്യങ്ങളൊക്കെ പോയി. അതുപോലെ ഇപ്പം തന്നെ വീഡിയോ കോളും ഒക്കെ ചെയ്തിട്ട് അതൊരു തെറ്റായി അവർ അങ്ങനെ കാണുന്നു. വലിയ തെറ്റായിട്ട് അവർ കാണുന്നു. അപ്പോൾ പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ പഴയ ഒരു ഈമാൻ അവർക്കില്ല. പണ്ട് നിസ്കാരം കൃത്യമായി, തഹജ്ജുദ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ദീനിയായി ജീവിച്ചിരുന്നവരാണ്. ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. വീട്ടിലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും ചിലപ്പോൾ നിസ്കാരം ഒഴിവായതാണ് എന്ന് ഭർത്താവ് കുറ്റപ്പെടുത്താറുണ്ട്. അപ്പോൾ എന്താണ് ഒരു പഴയ ആ ഒരു ഈമാനികമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ എന്ത് ചെയ്യണമെന്നുള്ള ആവശ്യം?
8: നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ദീനിൻ്റെ ഹലാലുകളും ഹറാമുകളൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ നമുക്ക് വരുന്നൊരു ഉദാസീനത, അതാണിപ്പോൾ ഈ സഹോദരി പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണത്. അതിനുള്ള കാരണം, രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് മറവിയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഒരു ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് നമ്മുടെ മനസ്സിലുള്ള കുറേ ഉത്ബോധനങ്ങളും ധാരണകളും എന്തു ചെയ്യും, നമ്മൾ മറന്നു പോവുകയാണ്. രണ്ടാമത്തൊരു കാര്യം എന്താണ്, അസ്മാണ്. അസ്മ അസ്മ പറഞ്ഞാൽ ഒരു മനോദൃഢത. ഞാൻ അങ്ങനെ ചെയ്തിരിക്കും, ഞാൻ എൻ്റെ നിസ്കാരം കണിശമായി നിർവഹിച്ചിരിക്കും, ഞാൻ തെറ്റായ കാര്യങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്യൂല, ഒരിക്കലും ഞാൻ പ്രവർത്തിക്കൂല എന്ന നമ്മുടെ ഒരു തീരുമാനശേഷിയുണ്ട്. ഇപ്പം ആദം നബി അലൈഹി സ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ആദം നബിനോട് അള്ളാഹ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായി ആദം നബി പ്രവർത്തിച്ചപ്പോൾ അള്ളാഹ പറഞ്ഞ് പിന്നെ അദ്ദേഹം മറന്നുപോയി. അതേപോലെ തന്നെ വലം നജിദ് ലഹു അസ്മാന്നാണ്, അദ്ദേഹത്തിന് ഞാനൊരു തീരുമാനശേഷി കണ്ടില്ല എന്നാണ്. ഇപ്പം മനുഷ്യന് പറ്റുന്ന എല്ലാ തെറ്റുകൾക്ക് പിന്നിലും ഇതാണുള്ളത്. ഒന്ന്, നമ്മളെന്ത് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു മറവി നമുക്ക് സംഭവിക്കുന്നു. രണ്ടാമത്തെ, ഞാൻ ഇങ്ങനെ പോവുള്ളൂ എന്ന ഒരു കണിശത ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഈ സഹോദരിക്ക് 19 വയസ്സ് വരെയൊക്കെ അത് വളരെ കണിശമായി പാലിച്ചു പോയി. പക്ഷേ ഇപ്പം അത് സാധ്യമാകുന്നില്ല എന്നാണ്. ഇതിൽ നമ്മൾ വലിയൊരു പോസിറ്റീവ് കാണുന്നത്, ഗുണം കാണുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ ഈമാൻ ദുർബലമായി നമ്മളൊരു തെറ്റായ വഴിക്ക് പോകുമ്പോൾ അതിലൊരു കുറ്റബോധവും ഒരു വിഷമവും എനിക്ക് തിരിച്ചു വരണം എന്നൊക്കെയുള്ള ഒരു മനസ്താപമുണ്ടല്ലോ, ഇത് വലിയൊരു ഈമാൻ്റെ ലക്ഷണമാണ്. അതില്ലാതെ ആകണമല്ലോ എന്ത് ചെയ്യേണ്ടത്, പേടിക്കേണ്ടത്. കാരണം പിന്നെ അയാൾ തിരിച്ചു വരവ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സഹോദരിക്ക് അതുണ്ട്, അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, എനിക്ക് തോന്നുന്ന കുറച്ച് ജീവിത തിരക്കുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഒന്ന് വന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ക്രമീകരിക്കുക. നമ്മുടെ ജോലികളൊക്കെ മടി കൂടാതെ വേഗത്തിൽ ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം ഫ്രീ ആകാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം, ആഴ്ചയിൽ നടക്കുന്ന വല്ല ഖുർആൻ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ജുമാ ഖുതുബകളിലോ ഒക്കെ പങ്കെടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിനെപ്പോഴും ആ ഒരു നനവും ഒരു ഉത്ബോധനവും ഒരു വെളിച്ചവും ഇടക്കിടക്കിടക്കൊരു ഓർമ്മപ്പെടുത്തൽ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. അതോടൊപ്പം എന്താണ്, അവരെന്തൊക്കെയാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു ഷെഡ്യൂൾ, ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കുക. ഇന്ന സമയത്ത് ശുഭയിസ്കരിക്കും, ഇന്ന സമയത്ത് ലോറിസ്കരിക്കും, ഒരു ദിവസം ഇത്ര ആയത്ത് ഞാൻ കാണാതെ പഠിക്കും, ഇത്ര ആയത്ത് ഓതും, ഇന്ന പരിഭാഷയിൽ നിന്ന് ഇത്ര പേജ് ഞാൻ വായിക്കും, ഇങ്ങനെയൊക്കെ ഒരു കണിശമായ ചിട്ടുണ്ടാക്കിയിട്ട് അത് വളരെ ശക്തമായി ഫോളോ ചെയ്ത് പോവുക. പിന്നെ മറ്റൊന്ന്, ഇവർക്ക് അള്ളാഹുവിൻ്റെ സഹായം വേണമല്ലോ. രാവിലെയും വൈകുന്നേരം അധികാരികളൊക്കെ നേരെ ചൊല്ലി അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന, അള്ളാഹു എന്നെയാണ് സന്മാർഗത്തെ ചോദിക്കുന്നു, തഖ്‌വയെ ചോദിക്കുന്നു എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ ശരിക്കും പ്രാർത്ഥിച്ച് അള്ളാഹുവോട് ചോദിച്ച് മുന്നോട്ട് പോയാൽ സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
7: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ല അഭിവൃദ്ധിയുള്ളവരാണ്, അവർക്ക് ഉംറക്ക് ഉംറ ചെയ്യണം എന്നവർക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഭർത്താവ് പറയുന്നത് കുറച്ചുകൂടിയൊക്കെ പ്രായമായിട്ട് പോയി ചെയ്യാം, ഇപ്പോൾ ഇതൊക്കെ ഒരു പാഷനായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നവർ പറയണം. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ട്, ഇനി എൻ്റെ ഗോൾഡ് വിറ്റിട്ട് തന്നെ എനിക്ക് പോകാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം കൂടെ വരുന്നില്ല, അതിന് അനുവാദം തരുന്നില്ല. പിന്നെ അവർ പൊതുവെ കുടുംബം മൊത്തത്തിലൊരു പിശുക്കന്മാരാണ് എല്ലാ രൂപത്തിലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം പിന്നെ വളരെ ശുഷ്കിച്ച് ഗവൺമെൻറ് ജോലിയായിരുന്നു, പക്ഷേ എല്ലാത്തിനും ഒരു അളവും കാര്യവും ഒക്കെ പറഞ്ഞപ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ അവർ പറയുന്നത് റമദാനിലിപ്പോൾ ഒരു ജ്യൂസ് കുടിക്കുന്നത് പോലും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കണക്ക് പറയും. അങ്ങനത്തെ ഒരാളാണ്, അയാളുടെ മകനാണല്ലോ എന്നാണ് അവർ പറയുക. അപ്പോൾ എങ്ങനെയാണ് അത് ഭർത്താവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക? കാരണം തനിച്ചെന്തായാലും പോകാൻ അനുവാദമല്ലാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാളൊന്ന് ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്യണമെന്നാണ്?
8: ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ജീവിതത്തിൽ ഒരിക്കലും നമ്മളൊരു ഉംറ അല്ലെങ്കിൽ ഹജ്ജ് ഒക്കെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കടമയാണ് സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ സഹോദരിക്കിപ്പോൾ ഒരു ഉംറ ചെയ്യുക എന്നുള്ളത് അവർക്ക് ശേഷിയുണ്ട് എന്നവർ പറയുന്നുണ്ട്. അവർക്കൊരു ഉംറക്ക് ഇപ്പോൾ പോകാനുള്ള ആരോഗ്യപരവും സാമ്പത്തികവുമായ ശേഷിയുണ്ട്. അപ്പോൾ അത് അവർക്ക് നിർബന്ധമാണ്, മനസ്സിലല്ലേ? പിന്നെ ഇപ്പം നമ്മളിപ്പോൾ അള്ളാഹു റസൂലൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊന്നും ചെയ്യേണ്ട, നിങ്ങളത് വയസ്സായിട്ട് ചെയ്താൽ മതി എന്ന് നമ്മളോടൊന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എപ്പോഴാണോ മനസ്സ് താഴേക്ക്, എപ്പോഴാണോ നമുക്ക് അതിന് ശേഷി ഉണ്ടാവേണ്ടത് അപ്പം നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരി ഇപ്പം ചെയ്യണം. അപ്പോൾ നിർബന്ധമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ നിസ്കരിക്കേണ്ട എന്ന് ഭർത്താവ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നിസ്കരിക്കേണ്ട, നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുക, അത് നമുക്ക് എന്ത് ചെയ്യുക, അള്ളാഹുവിനെതിരായിക്കൊണ്ട് ഭർത്താവിനെ അനുസരിക്കാൻ പറ്റും. നിസ്കരിക്കുമ്പോൾ മൂപ്പർ പറയുകയാണ് ഇനി അന്നെ എൻ്റെ കൂടെ കൂട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടേതായ വഴി നോക്കേണ്ടി വരും. നിർബന്ധമായ കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ ഈ സത്തിൽ ഉംറ എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ അതിന് പോകാനുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യണം, നടത്തണം. അപ്പോൾ അതിന് ഭർത്താവിൻ്റെ നല്ലൊരു സമ്മതത്തോടെയും അനുവാദത്തോടെയും പോകണതാണ് നല്ലത്, കാരണം കുടുംബ ബന്ധം പിന്നെയും തുടർന്ന് പോകേണ്ടതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ പ്രാധാന്യവും മഹത്വമൊക്കെ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പറ്റണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പറ്റാവുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ ഒക്കെ ആയ ആളുകളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുക. നല്ല നിലയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ വലിയ തർക്കത്തിനൊന്നും പോവാതെ വളരെ ഒരു സങ്കടത്തിലും വിഷമത്തിലും എന്ത് ചെയ്യാണ്, എന്നെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ അനുവദിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. എങ്ങനെയായാലും പോകാൻ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ അവനാ സ്വന്തം നിലക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് വലിയൊരു തെറ്റായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം.
7: ഒരു പെൺകുട്ടിയാണ്, അവൾ കല്യാണം കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് 3 വർഷമാണ്, ഒരുമിച്ച് താമസം തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അവൾ തന്നെ പറയണത് എനിക്ക് അന്തല്ലാത്ത കാലത്ത് അങ്ങനെ പെട്ടുപോയി എന്നിട്ട് പറഞ്ഞ തുടക്കം തന്നെ ആമുഖം തന്നെ അങ്ങനെയുള്ളത്. അപ്പോൾ അവൾ പറയുന്നത് വെച്ചാൽ ഭർത്താവിന് മറ്റു സ്ത്രീ പെൺകുട്ടികളുമായിട്ടൊക്കെ പലരുമായിട്ടും എന്നിട്ട് ചാറ്റിങ്ങും ഇതൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിലെല്ലാം ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യും, പിന്നെ വേറൊന്നും തുടങ്ങും. ഇങ്ങനെ ഒരു ഏർപ്പാട് പൊതുവേ ഉണ്ട്. അതിപ്പോൾ വർക്ക് സ്പേസിലാണെങ്കിലും എല്ലായിടത്തും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, പിന്നെ വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ദരിദ്ര കുടുംബവുമാണ്. പിന്നെ ഞാൻ അയാളെ ഒഴിവാക്കി പോരാന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരെ സമ്മതിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു ആശങ്ക എന്ന് വെച്ചാൽ ഇപ്പോൾ ഗർഭിണിയാണ്, 9 മാസമായി നിൽക്കുന്നു. ഇനിയും ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ഞാൻ എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്.
8: നമ്മൾ സാധാരണ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഇവളെന്നെ പണി ഞാൻ അറിയാത്തൊരു കാലത്തിൽ പെട്ടുപോയതാണെന്ന് പറയണ്ടല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇങ്ങനെ ആ സമയത്ത് ഭയങ്കര ആവേശത്തിൽ ഇയാളെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ പെൺകുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്, നീ എടുക്കുന്ന തെറ്റായ തീരുമാനമാണ്, ഇങ്ങനെ ഒരു അഫെയറായി വന്നൊരു പ്രേമം ഒരു കല്യാണത്തിന് പോകുന്നത് നല്ലതല്ല, അയാളെടുക്കൽ നിനക്ക് സുരക്ഷിതത്വമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. അതെന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഒരാൾ ഒരു സ്ത്രീയുമായി ഒരു അവിഹിത ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ പ്രേമം എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ അവിഹിത ബന്ധം സ്ഥാപിക്കുന്ന ഒരാൾ, അത് അയാളുടെ ഒരു നേച്ചറാണ്, അയാളുടെ ഒരു സ്വഭാവമാണ്. അപ്പം അത് ഇന്നേറ്റ് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു, ഇനിയൊരു പെണ്ണിനോടും സ്ഥാപിക്കൂല എന്ന് വിശ്വസിക്കുന്നത് എന്താണ്? തെറ്റാണ്. ഇവരേറ്റ് ബന്ധം സ്ഥാപിച്ച പോലെ ഇപ്പോഴും അയാൾ എന്ത് ചെയ്യുന്നു, പല സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് അഫെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം. അതായത് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവൻ്റെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്താന്ന് വെച്ചാൽ, അയാൾ എന്ത് ചെയ്തു, നമ്മുടെ പാരൻസ് ഒന്നും അറിയാതെ നമ്മളുമായിട്ടൊരു ബന്ധം സ്വകാര്യമായി ഉണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് അയാളുടെ ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ. ആ ഒരു യോഗ്യത അയാൾക്ക് ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് എപ്പോഴും അയാൾ ആവർത്തിക്കാം. അത് അയാൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ഇവരെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ മാറി ചിന്തിക്കും, എനിക്ക് ഇത് അബദ്ധമായിപ്പോയി, എനിക്ക് പുറകോട്ട് പോകണം. അപ്പോഴുള്ള പ്രശ്നം എന്താണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അപ്പം നീ ഗർഭിണിയായിരിക്കും, കുട്ടി ഉണ്ടാവും, നീ വിചാരിച്ച മാതിരി അവിടുന്ന് എന്ത് ചെയ്യില്ല, പോരാൻ പറ്റൂല. അവന് പോണതിന് വിരോധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവൾക്ക് പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിനെ അയാൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ആ ഉമ്മ ശ്രദ്ധിക്കാൻ എന്താണ്, എപ്പോഴും ബാധ്യസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലൊരു തകരാറും സ്വഭാവ ദൂഷ്യങ്ങളുള്ള ഒരാളെ നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായൊരു പരിഹാരം. അയാളിപ്പോൾ ഈ സ്വഭാവമായിട്ട് മുന്നോട്ട് പോയാൽ അയാൾക്ക് കുടുംബം, ആരും പെണ്ണും അയാളെ കൂടെ നിൽക്കില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നാം മാത്രമായി എന്തായാലും ഒരു മുസ്ലിം ആയിരിക്കുമല്ലോ അയാൾ. അയാളെ കൺവിൻസ് ചെയ്ത് ബോധ്യപ്പെടുത്തി ഒരു നല്ല ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. എന്നാൽ ഒരു ഹിതായത്തിലാക്കണ ഒരാളെ ഹിതായത്തിലേക്ക് കൊണ്ടുവന്നൊരു കൂലിയും കിട്ടും, നമ്മുടെ കുടുംബജീവിതം നന്നായി പോവുകയും ചെയ്യും. അത് പറ്റുമെന്നാണ് നോക്കേണ്ടത്. ഇനി ഒരു നിലക്കും ഇങ്ങനെയൊന്നും പോവില്ല, നന്നാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളെ വഴി സ്വീകരിക്കുന്നതിനും എന്തില്ല, കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ഗർഭിണിയാണല്ലോ, ഒരു പ്രസവമൊക്കെ ആകുന്നത് വരെ ഒരു ശ്രമം നടത്തി വെക്കുക, എന്നിട്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക, ഒരു അവസാനത്തൊരു വാർണിംഗ് ഒക്കെ കൊടുത്ത്, ഒരു താക്കീതൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കോ അല്ല മനംമാറ്റം ഉണ്ടാവുമോ എന്നൊക്കെ ശ്രമിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു.
7: മറ്റൊരു സഹോദരിയാണ്, അവർ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി, ഒരു കുട്ടിയുണ്ട്, രണ്ടാമത്തെ ഇപ്പോൾ ഗർഭിണിയാണ്. അപ്പോൾ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇവരുടെ ഭർത്താവ് അന്യ സ്ത്രീകളെ, അവരുണ്ടാകുമ്പോൾ തന്നെ, ഇപ്പോൾ അവരൊരുമിച്ച് പോകുമ്പോൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ മറ്റു സ്ത്രീകളെ നോക്കുന്നു, ശ്രദ്ധിക്കുന്നു, അവരെ സൗന്ദര്യം ആസ്വദിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് വലിയ തെറ്റിലേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നം അവർക്ക് വെച്ചാൽ, അവരെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിഞ്ഞാണെങ്കിൽ പോലും അവരെ കാണുമ്പോൾ വല്ലാതെ ശ്രദ്ധിക്കുകയും, അതുപോലെ ഇപ്പോൾ ഇവരെ പ്രസൻറ്റിൽ തന്നെ, ഇപ്പോൾ ഭാര്യ ഉണ്ടാകുമ്പോൾ പോലും അവളോട് നന്നായി അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു, അവളോട് കുറച്ചുകൂടി അറ്റാച്ചാകാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ ഇവർക്കൊരു തോന്നൽ. അപ്പോൾ ആ തോന്നൽ ഇവർക്ക് ഇങ്ങനെ ഓരോ വീട്ടിൽ റൂമിലൊക്കെ ആകുമ്പോഴും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. ഇപ്പോൾ അവർ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒറ്റക്ക ആകുമ്പോൾ അപ്പോൾ അദ്ദേഹം പുറത്തു പോയല്ലോ, ഇനിയിപ്പോൾ ആ പെണ്ണിനെ കാണുമോ, അവരോട് സംസാരിക്കുമോ, ഇനിയിപ്പോൾ ഒരു കല്യാണമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോഴും അവളെ കാണുമോ, അപ്പോൾ അവൾ പോകുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നത് ആ പെണ്ണ് വരാതിരിക്കട്ടെ, ആ പെണ്ണ് വരാതിരിക്കട്ടെ എന്നുള്ള ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. കുടുംബമായതുകൊണ്ട് തന്നെ വീണ്ടും കാണാനും കണ്ടുമുട്ടാനും സംസാരിക്കാനും ഒക്കെ അവർക്ക് എന്തുണ്ട്, അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുവരെ ഭർത്താവിനോട് ഞാനത് പറഞ്ഞിട്ടില്ല, നിങ്ങളവരെ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ ഇനി അത് പറയാൻ പറ്റുമോ, പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഒക്കെ ഉള്ളൊരു പേടി, എന്താണ്, എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടതെന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്.
8: ഇതിലിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, എൻ്റെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കുമോ, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ സ്വീകരിക്കുമോ, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ താല്പര്യമുണ്ടോ എന്ന്, എത്ര വിശുദ്ധനായി ജീവിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് ഒരു ആശങ്ക ഉണ്ടാവും.
7: അതെ,
8: ശരി. അത്തരം ആശങ്കകളിൽ നിന്ന് എന്ത് ചെയ്യും, ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയങ്ങൾ ഉത്ഭവിക്കും. എനിക്കിങ്ങനെ തോന്നുക, ഇതിന് രണ്ട് സാധ്യത ഉണ്ട്. ഒന്നതൊരു സംശയമാവാനുള്ള സാധ്യത ഉണ്ട്,
7: അതും അവരെന്നെ പറയുന്നത്.
8: അതെ, ആ ഭർത്താവിനോടുള്ള അതീവമായ ഇഷ്ടവും താല്പര്യവും കൊണ്ട് എന്ത് ചെയ്യാച്ചാൽ അദ്ദേഹം ആരെങ്കിലും നോക്കുകയോ പോകുവോ എന്നൊക്കെ ഉള്ള ഒരു താല്പര്യത്തിനാണ് എന്തിന്. മറ്റെന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ വായ നോക്കി അവരെ ആസ്വദിക്കുകയാണെന്നൊന്നും പറയുന്നത് നമുക്ക് അത്ര വിശ്വസനീയമല്ല. കാരണം എന്തായാലും നമുക്കൊരു മാന്യത ഉണ്ടാവുമല്ലോ, നമ്മൾ വേറൊരാളെ മുഖത്തേക്ക് അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ പറ്റി സംശയിക്കൂലേ. എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇയാളൊരു മോശക്കാരനാണ്. അപ്പോൾ നമ്മൾ 10 സ്ത്രീകളെ കണ്ടാൽ 10 സ്ത്രീകളെന്താ വിചാരിക്കുക, ഇയാളൊരു ആൾ ശരിയില്ല എന്ന് വിചാരിക്കൂലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ആളുകൾ അങ്ങനെയൊക്കെ നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവനവൻ്റെ ഒരു മാന്യതയെ സംരക്ഷിക്കാൻ ശ്രമിക്കൂലേ. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ കുടുംബത്തിലുള്ള സ്ത്രീകളാകുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി അടുത്ത് പേരും മാറിയേക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവരെക്കുറിച്ച് കൂടുതൽ സംശയം ഉണ്ടാവാൻ കാരണം. ഞാൻ പറഞ്ഞ പ്രത്യക്ഷമായൊരു തെളിവോ കാര്യങ്ങളോ കിട്ടാത്തിടത്തോളം കാലം അയാൾ നോക്കുന്നുണ്ടാവില്ല. എൻ്റെ ഒരു തോന്നലായിരിക്കുമെന്ന് വിചാരിച്ച് സമാധാനിക്കലായിരിക്കും നന്നായിരിക്കാൻ തോന്നുന്നത്. ഇനിയിപ്പോൾ അയാൾ അങ്ങനെ ഉദ്ദേശിക്കുന്നൊന്നുമില്ലെന്ന് വിചാരിക്കുക, എന്നിട്ട് വെറുതെ അയാളുടെ പോയിട്ട് നിങ്ങൾ കണ്ട സ്ത്രീകളൊക്കെ നോക്കാറില്ല, അത് വളരെ ഗുരുതരമായൊരു ആരോപണമായിരിക്കും. അങ്ങനത്തെ ഒരു ആരോപണം അങ്ങനെ ചിന്തിക്കാത്തൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും? അത് നമ്മൾ തമ്മിലുള്ള വിശ്വാസത്തിനെ നഷ്ടപ്പെടുത്തി കളയാനുണ്ടാവും. എന്തെങ്കിലും ഒരു സ്ത്രീയോട് തെറ്റായി പെരുമാറിയോ, ഒരു ബാഡ് ടച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വകാര്യമായിട്ടുള്ള മൊബൈലിൽ എന്തെങ്കിലും ചാറ്റിങ്ങോ, അല്ലെങ്കിൽ എന്തെങ്കിലും അശ്ലീലങ്ങൾ മൊബൈലിൽ കാണുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ ഈ പറയുന്നതിലൊരു ശരി കാണാം. മറ്റേത് വേറെ തകരാറുകളൊന്നുമില്ലാത്ത ഒരാളാവുമ്പോൾ ഇങ്ങനെ സംശയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവരെന്ത് ചെയ്യും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തൽക്കാലം മനസ്സമാധാനിച്ച് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അള്ളാഹുവല്ലേ അറിയാം, മനസ്സിലുള്ള കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കലായിരിക്കും നന്നായിരിക്കും.
7: ഒരു സഹോദരിയാണ് അവർ, പിന്നെ കുറച്ച് വിശദമായിട്ട് അവരെഴുതിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ ഒരു തീരുമാനം, ജീവിതത്തെക്കുറിച്ചൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് കത്തെഴുതിയിട്ടുള്ളത്. അവർ പറയുന്നത് 24 വർഷമായി അവർ വിവാഹം കഴിഞ്ഞിട്ട് 4 മക്കളുണ്ട്. മൂത്ത മകൻ നിക്കാഹ് കഴിഞ്ഞു, അപ്പോൾ അത്രയും വലിയൊരു മകനുമുണ്ട്. അവർ പറയുന്നത് ഞാനിപ്പോൾ ഒരു മദ്രസയിൽ ഒരു വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഭർത്താവ് വിദേശത്തായിരുന്നു, ഡ്രൈവർ ജോലിയായിരുന്നു. അപ്പോൾ അവരങ്ങനെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പിന്നീട് സൗദിയിലേക്ക് പോകാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹം നാട്ടിൽ ലീവ് എടുത്ത് നിന്നപ്പോൾ, അപ്പോൾ അവരറിയാത്ത എന്തൊക്കെയോ ജോലികൾ ചെയ്തു. അത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല, എന്തോ ഒരു തെറ്റായ ജോലിയായിരുന്നു എന്നവർ അങ്ങനെ ഊഹിക്കുന്നു. ഇപ്പോൾ അവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ വീട് വെച്ചതിൽ ഒരു 700,000 രൂപ കടമുണ്ടായിരുന്നു. അതവരുടെ പിന്നെ അവകാശം കിട്ടിയപ്പോൾ സമയത്ത് അതൊക്കെ വിറ്റിട്ട് അവരത് അങ്ങനെ വീട്ടി. അപ്പോൾ നാട്ടിലൊരു പണിക്കും ഇയാൾ പോകില്ല, വലിയ മടിയനാണ്. അപ്പോൾ എങ്ങനെയാണ് പിന്നെ മുന്നോട്ട് പോകുന്നത് വെച്ചാൽ കടം വാങ്ങിയും അങ്ങനെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ. പിന്നീടാണ് അവരറിയുന്നത് അവർ പലിശക്കൊക്കെ പണം വാങ്ങുകയും അങ്ങനത്തെ, അതായത് വീട് പണയം വെച്ചും മറ്റുള്ളതൊക്കെ പണയം വെച്ചും അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഇവർ തമ്മിൽ എന്തായി, പ്രശ്നങ്ങളായി. പ്രശ്നങ്ങളായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അവർ പിന്നെ അയാൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഈ ഏർപ്പാടിനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പലിശക്കുള്ളതാണെങ്കിൽ ഹറാമായ ഒരു വിഷയത്തിലാണെങ്കിൽ ഞാനില്ല, ഞാനും എൻ്റെ മക്കളും ഇല്ല. നിങ്ങൾ അധ്വാനിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരാം, അതല്ലെങ്കിൽ ഞാനില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ അവർക്കൊരു തീരുമാനം, ഇപ്പോൾ അതൊരു ഇസ്ലാമികമായി ദീനിയായി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുടുംബമായതുകൊണ്ട് തന്നെ അവർക്ക് അതിലൊരു തീരുമാനം കിട്ടണം. ഞാൻ അവരെടുത്ത ആ ഒരു ഡിസിഷൻ നല്ല തന്നെയാണോ, അതല്ല ഇപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു ഇത്രയും വർഷങ്ങളായി, 10-24 വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് എല്ലാം സഹിച്ചിട്ട്. കാരണം ഇതുവരെ ഇപ്പോൾ അവരെന്നെ പറയുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനെ ഇതുവരെ ഒരാളുടെ മുമ്പിലും മോശക്കാരനായി ചിത്രീകരിച്ചിട്ടില്ല. എനിക്കറിയാമായിരുന്നിട്ടും ഞാൻ എൻ്റെ കുടുംബത്തിലോ അവരെ കുടുംബത്തിലോ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ എപ്പോഴും നല്ലൊരു മാന്യനായിക്കൊണ്ട് തന്നെയാണ് കൊണ്ടുനടന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ അയാൾ ഇപ്പോഴും അത്തരം കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇപ്പോൾ മദ്യപാനം തുടങ്ങിയിട്ടുണ്ട് എന്നവർ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതൊന്ന് പിന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക?
8: നമുക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവണമെന്ന് വെച്ചാൽ അദ്ദേഹം ശരിയായ ഒരു ദീനിയായ ഒരാളല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അയാൾ മദ്യപാനം ആരംഭിച്ചു, വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കില്ല, പലിശയും മറ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എന്താണ് ശരിക്കും ഒരു ദീനിയായ ഒരാളല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ എന്താ വെച്ചാൽ ഇനി ദീനിയായിട്ട് എന്ത് ചെയ്യണം, ഒരു നല്ല ഒരവസ്ഥ ഉണ്ടാകി വന്നാൽ അയാളിൽ ഭയങ്കര മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ദീൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ഒരു പരലോകബോധം ഉണ്ടായി, നിസ്കാരമൊക്കെ ഒന്ന് കണിശമാക്കി ഒരു നല്ല മനുഷ്യൻ, അത് അങ്ങനെ ഒരു ചേഞ്ച് വരുന്നതോടുകൂടെ ഈ കംപ്ലയിൻസ് കംപ്ലീറ്റ് എന്താവും, മാറിക്കിട്ടും. അയാൾക്കൊരു മതപരമായ ഒരു മാറ്റമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ മാറ്റത്തിന് അയാളെ നിർബന്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇപ്പോൾ ഇവർ പോരണം എന്ന് അവർക്ക് അയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ദീനിയായിട്ട് മാറണം എന്ന ഒരു കണ്ടീഷൻ അയാളെ മുന്നിൽ വെക്കാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്യാം, ആലോചിക്കാതെ
7: അവർ ഡിമാൻഡ് വെച്ചു, നിങ്ങളിതൊക്കെ നിർത്തി നല്ലവർക്ക് ജീവിക്കുകയാണെങ്കിൽ ഞാൻ വരാം. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോവുള്ളൂ, അതിന് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി.
8: അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം. അപ്പൊ പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയത് എന്താ വെച്ചാൽ അയാളെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് ഇവർ താല്പര്യപ്പെടുന്നതെങ്കിൽ എന്ത് ചെയ്യാച്ചാൽ അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങളോ കടം വാങ്ങലുകളോ പലിശയോ കാര്യങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കാം. അയാൾ എന്ത് ചെയ്തു അതൊക്കെ അയാളിലേക്ക് അവസാനിക്കും എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ അയാളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുകയാണെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വഴി കണ്ടെത്തി ജീവിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് അയാളിപ്പോൾ അയാളുടെ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങൾക്കും ഈ കടം വാങ്ങലിനും പലിശക്കും ഒക്കെ ഇവർ കൂട്ടുനിന്ന് അവരിന്ന് പണം കൊടുത്ത് കടം വാങ്ങി കൊടുക്കുന്നൊരവസ്ഥയിലാകുമ്പോൾ അയാൾ എന്ത് ആപത്തുകൾ ഉണ്ടാക്കിയാലും അതിനൊക്കെ എന്ത് ചെയ്യും, ഇവർക്കും അതിലൊരു ഭാഗവാക്കാകും. അപ്പോൾ ഭർത്താവാണെങ്കിലും നിങ്ങളുടെ ഇടപാട് മറ്റ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, അതിലൊന്നും ഞാൻ ഇടപെടൂല. നിങ്ങൾ എന്ത് കടം വന്നാലും അത് വീട്ടാൻ ഞാൻ ഉണ്ടാവില്ല, അതിൻ്റെ ബാധ്യതകളൊന്നും ഞാൻ ഏറ്റെടുക്കില്ല, നിങ്ങൾ വാങ്ങിയ കടത്തിന് ആരും എൻ്റെ അടുത്ത് വരേണ്ടതില്ല എന്ന് പറയാം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ മദ്യപാനമൊക്കെ തുടങ്ങി എനിക്കവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, തിരിച്ചു പോരും. അപ്പോൾ എനിക്ക് ശാരീരികമായോ സാമ്പത്തികമായോ ഒന്നും ബുദ്ധിമുട്ട് വരുന്ന നിലക്കുള്ള ഒരു ബന്ധത്തിനും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവരുടെ കാര്യം സേഫാക്കിയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയ രൂപം ഉണ്ടെങ്കിൽ സ്വീകരിക്കാം.
7: ഓക്കെ. പിന്നെ മറ്റൊരു സഹോദരി, അവർ അവരെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവധി ദിവസങ്ങളിലുമെല്ലാം, അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കസിൻ്റെ റൂമിലേക്ക് അവർ പോകാറുണ്ട്. അപ്പോൾ അത് ഭാര്യയ്ക്ക് ഇവിടെ ഭാര്യ നാട്ടിലാണ്, അപ്പോൾ അങ്ങനെ പോകുന്നത് അവർക്കൊരു താല്പര്യക്കുറവ്, ഭാര്യക്കൊരു അസ്വസ്ഥത, അങ്ങനെ ശരിയല്ലല്ലോ, അവിടെ മറ്റൊരു പെണ്ണും കുട്ടിയും അദ്ദേഹമൊക്കെയാണുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തോട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഗൾഫിൽ വന്ന സമയം മുതലേ ഞാൻ അവരെ കൂടെയാണ്, അവർ എന്നെ സഹായിക്കുന്നു, ഞാനും പിന്നെ അവരുടെ ഒരു സഹായത്തിലാണ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ട്, അതിലൊരു തെറ്റായിട്ടൊന്നുമില്ല. പക്ഷെ ഇവർക്കെന്ന് വെച്ചാൽ ഇവരും പറയുന്നത് തെറ്റായിട്ടൊന്നുമില്ല, പക്ഷേ അവ ഒരു വേറെ ഒരു പ്രശ്നം ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് എല്ലാ കാര്യത്തിലുണ്ട്, അപ്പോൾ അദ്ദേഹം അത് ശരിയല്ലല്ലോ, മറ്റൊരു പെണ്ണ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളത് ഇവർക്ക് ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഒന്ന് ഭർത്താവ് ഞാനും നല്ല സ്നേഹത്തിൽ കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നം പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രശ്നം ഉണ്ടാക്കണം, പ്രശ്നം ഉണ്ടായി വരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു പ്രശ്നമാണോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണോ, എന്നെയാണോ അത് ചികിത്സിക്കേണ്ടത്, അതല്ല ഞാൻ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണോ വേണ്ടത്, എന്താണ് അതിൻ്റെ പരിഹാരം?
8: ഇതിൽ പിന്നെ മനസ്സിലാക്കണത് ഇവരെ ഭർത്താവ് ഇതിനോടുള്ള അവരുടെ അങ്ങേയറ്റ സ്നേഹം താല്പര്യം കൊണ്ടും തൻ്റെ ഭർത്താവ് ഒരു പിന്നെ മറ്റൊരു സ്ത്രീയുമായിട്ടൊരു കണക്ഷൻ വരുമോ എന്നുള്ള ഒരു പേടിയിലാണ് ഇയാൾ കിട്ടുന്നത്. അപ്പം നമ്മൾ മറുവശം ചിന്തിക്കുമ്പോൾ ഇതേ ഒരു പേടി ഇയാൾ ചെല്ലുന്ന വീട്ടിലൊരു പുരുഷനുണ്ടല്ലോ.
7: അതെ.
8: അപ്പോൾ ഇയാളിവിടെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും അയാളും തമ്മിൽ വല്ല കണക്ഷനും ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി സത്യത്തിൽ ഇവരെ പോലെ അയാൾക്കും ഉണ്ടാവണം. അയാൾക്ക് അങ്ങനെ എത്ര കാലം ഇടപഴകിയിട്ട് എന്തെങ്കിലും സംശയം തോന്നിക്കണമെങ്കിൽ ഇയാൾ അവിടെ പടി കടത്തൂലല്ലോ.
7: അതെ.
8: അപ്പം ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ ഗൾഫിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സന്ദർശനങ്ങൾ നടത്തും, അതുപോലെയുള്ളൊരു സംഗതി ഉള്ളൂ. വേറെ ഇതല്ലാത്ത വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അയാളെക്കുറിച്ച് ഇത്രയും കാലം ജീവിച്ചിട്ടും ഇവർ കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ വെറുതെ അതാലോചിച്ചിങ്ങാട്ട് ഇടങ്ങേറായി അവമോ കച്ചറയും പ്രശ്നങ്ങളും ഉണ്ടാക്കാതൊക്കെയായിരിക്കും നന്നായിരിക്കാം. പിന്നെ വേണമെങ്കിൽ പറഞ്ഞു നോക്കാൻ പറ്റും, എനിക്ക് നിങ്ങളെ 100% വിശ്വാസമാണ്, എന്ത് ചെയ്യാണ് നിങ്ങളവിടെ പോകണോണ്ട് ഒരു കുഴപ്പമില്ല, അവിടെ ഇപ്പം ഇങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിലും ഇതില്ല, നിങ്ങളവളെ നോക്കുന്നോ സംസാരിക്കുന്നോ ഒന്നും എനിക്കൊരു വിശ്വാസക്കുറവ്. പക്ഷേ എന്തോ അറിയില്ല, നിങ്ങൾ അങ്ങോട്ട് പോവുക അറിയുമ്പോൾ എനിക്കൊരു ഇടങ്ങേറ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോകണം എന്നെ അറിയിക്കാതെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ അത്യാവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ പോവാതെക്കുക, എന്നാൽ എനിക്കൊരു മനസമാധാനം കിട്ടും എന്ന് വേണമെങ്കിൽ അയാളോട് പറയാം. അതൊരു കച്ചറയിലേക്ക് പോകും, നിങ്ങളവിടെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കണില്ല, നിങ്ങൾക്ക് അവിടെ എന്തൊരു സംബന്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു കച്ചറയിലേക്ക് പോകണ കടന്നല്ല, ഇത് സത്യസന്ധമായി ഉള്ളത് പറയാം. എന്ത് നിങ്ങളെനിക്ക് വിശ്വാസമാണ്, നിങ്ങളാണ്ട് പോണതുകൊണ്ട് ഇങ്ങനത്തെ അപകടം പറ്റുന്നൊന്നും എനിക്ക് വിശ്വാസമല്ല, പിന്നെ അവിടെ അവരുടെ ഭർത്താവ് ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് നിങ്ങളത് എന്തെങ്കിലും മോശം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളങ്ങോട്ട് കടത്തൂലല്ലോ, ഒക്കെ എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളവിടെ പോവുക അറിയുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങോട്ട് പോവാതൊക്കെയാണ് എനിക്ക് ഇഷ്ടം, എന്നാൽ എനിക്ക് സമാധാനമാണല്ലോ ഇവിടെ എന്നൊന്ന് പറഞ്ഞു നോക്കിയതിന് കുഴപ്പമില്ല എന്ന് ഞാൻ മനസ്സിലാക്കാം.
7: ഒരു സഹോദരനാണ്, വലിയ പ്രായമൊന്നുമില്ല, ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അയാൾ പറയുന്നത് ഞാനൊരു ഇസ്ലാമിക് പ്രബോധനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ എനിക്ക് കുറേ ദൂഷ്യ ഫലങ്ങളുണ്ട്. ഞാൻ ഗൾഫിലാണെങ്കിൽ ഞാൻ മാസ്റ്റർബേഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ പലരെയും ഞാൻ എന്താ വെച്ചാൽ പലർക്കും പല ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ വന്നാൽ അവർക്ക് ഞാനത് നികത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു സഹോദരിയുമായി ഒരു സ്ത്രീയുമായിട്ട് അയാൾ ചെറിയൊരു ചാറ്റിംഗ് ബന്ധമുണ്ടായി. അവരെന്താ വെച്ചാൽ സംശയങ്ങളൊക്കെ ചോദിക്കും, ചില മസാലകളൊക്കെ ചോദിക്കും, അത് ഞാനങ്ങനെ യൂട്യൂബ് ലിങ്ക് കൊടുക്കും, അങ്ങനെയായിരുന്നു. പിന്നീട് അതങ്ങനെ മറ്റൊരു രൂപത്തിലേക്ക് അത് വളർന്നു. അവർക്ക് സത്യത്തിൽ എന്നോടൊരു ഒരു ബഹുമാനമുള്ള ഒരു അടുപ്പമാണ് ശരിക്കുള്ളത്, പക്ഷെ എനിക്കവരോട് അങ്ങനെയല്ല തോന്നിയത്. അങ്ങനെ ഒരു മോശമായ ചാറ്റിംഗ് നടത്തി, അത് അവരുടെ കുട്ടി ആരോ മകനാരോ കണ്ടിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, പക്ഷേ അയാൾക്കൊരു കുറ്റബോധം, ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഒരാളാണ്, എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്, എന്നെക്കുറിച്ച് വലിയ മതിപ്പാണ് ആളുകൾക്ക്, പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്, കുറേ തിന്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ എന്തു ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്.
8: അതെ അതെ, അത് സത്യസന്ധമായിട്ടുള്ള ഒരു ചിന്തയാണ്. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ പിന്നെ നമ്മുടെ ഈ ലൈംഗികമായ ജീവിതത്തിലുള്ള വൈകൃതങ്ങൾ എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ഒരു വീക്ക്നെസ്സാണത്. എല്ലാവരിലും ഉണ്ട് ആ ഒരു ഇത്. അതെല്ലാവരും മാനേജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടു വെച്ചാൽ, അതിപ്പോൾ അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ളതാണല്ലോ ഈ വികാരം എന്നുള്ളത്. അപ്പോൾ അതെല്ലാ മനുഷ്യന്മാർക്കുണ്ട്. അത് നമ്മൾ ഹലാലായ വഴിക്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറവുകളും പ്രശ്നങ്ങളും വരുമ്പോഴും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്യും, പലപ്പോഴും ഇങ്ങനത്തെ ടെൻഡൻസികൾ വരും. അതിപ്പോൾ ഒരു അന്യസ്ത്രീയെ നമ്മൾ സംസാരിക്കുമ്പോൾ, കാണുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഏത് സമയത്തും മനുഷ്യനെ തെറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും സുരക്ഷിതത്വം എന്താ വെച്ചാൽ, ആ ഒരു ഏരിയക്ക് നമ്മൾ ഹലാലായ നിലക്കാണെങ്കിൽ പോലും കടക്കാതിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സൂക്ഷ്മതക്ക് നല്ലത്. അപ്പോൾ ഒരു സ്ത്രീയെ നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഫത്വ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ശരി, എന്ത് ചെയ്യാണ്, സ്വകാര്യമായി രണ്ട് പേര് ചാറ്റ് ചെയ്യാതക്കലാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പബ്ലിക്കായിട്ട് നമ്മളെ വീട്ടിലെ ഭാര്യമാർക്കും കുട്ടികൾക്കൊക്കെ കാണത്തക്ക വിധത്തിലുള്ള പബ്ലിക്കായിട്ടുള്ള നിലക്കേ അത് ചെയ്യാവൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവില്ല, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനത്തെ ചില ബന്ധങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഉണ്ടാകുമ്പോൾ അത് ഒരു തിന്മയിലേക്ക് എത്തും. കാരണം അതുകൊണ്ടല്ല അല്ലോ വിരോധിച്ചത്. അപ്പോൾ അത് എത്താത്ത ആൾക്കാരുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത് അവിശ്വസനീയമായ കാര്യമാണ്. എല്ലാവരാണെങ്കിലും എത്തും. അപ്പം ആ ഉപരി ഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസു. അതിപ്പോൾ യൂസുഫ് നബി പറഞ്ഞതാണെന്നും അഭിപ്രായമുണ്ട്, യൂസുഫ് പിന്നെ ആ സുലൈഖ പറഞ്ഞതാണെന്നും അഭിപ്രായമുണ്ട്. എന്തായാലും അതിൻ്റെ ആശയം അതാണ്. ഞാൻ എന്നെ ഒഴിവാക്കി പറയണില്ല, തെറ്റുകളൊന്നും സംഭവിക്കില്ല എനിക്ക് ഞാൻ പറയണില്ല. തീർച്ചയായും മനസ്സ് തെറ്റുകൾ സംഭവിക്കുന്നതാണ്, അപ്പോൾ എല്ലാവർക്കും സംഭവിക്കും. അപ്പോൾ ഈ സഹോദരനോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള പിന്നെ തിന്മകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട് എന്ന് അയാൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇത്തരം കണക്ഷൻസ്, സ്ത്രീകളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ, അത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തെങ്കിൽ മാത്രമുള്ളൂ അയാൾക്ക് ഒരു മനസ്സമാധാനം കിട്ടും, സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ പറ്റും ചെയ്യും.
7: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, അവരുടെ ഭർത്താവ് ഡ്രൈവർ ജോലിയാണ്. അപ്പോൾ അവർ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത്, പിന്നെ സാധാരണ ഭർത്താവ് ക്ഷണിക്കുമ്പോൾ ഭാര്യ വന്നിട്ടില്ലെങ്കിലാണ് അതിന് കുറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ എന്നവർ ചോദിക്കുന്നു ഭർത്താവിനെ ക്ഷണിക്കുമ്പോൾ. കാരണം ഇദ്ദേഹം അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്തില്ല, തീരെ താല്പര്യമില്ല. ഇപ്പോൾ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കലൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹം ആ കാര്യത്തിന് മുതിരുന്നുള്ളൂ. അപ്പോൾ എന്നാൽ അവർ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള പലരും, ഒരേ ജോലി ചെയ്യുന്നവർ പലരും അവരുടെ കുടുംബത്തിലൊക്കെ സാധാരണ രൂപത്തിൽ നടക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരാതിരിക്കട്ടെ, ഒരു താല്പര്യം വരാതിരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് ഒരു ഭർത്താവിനോട് എങ്ങനെ ഇത് പറയും, എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും എന്നാണ് അവർ ചോദിക്കുന്നത്.
8: അല്ല, ഇതിലിപ്പോൾ അങ്ങനത്തെ സംഗീതം ഒന്നുമില്ല. സാധാരണ ഇപ്പോൾ നബിൻ്റെ അടുക്കൽ വന്നിട്ട് തന്നെ ഒരു പുരുഷൻ്റെ ശേഷിക്കുറവിനെ കുറിച്ച് പരാതിപ്പെട്ടതായിട്ട് നമ്മൾ ഹദീസുകൾ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്ന കാര്യമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ്, ഒരു ഭർത്താവിന് വേണ്ടെന്ന് വെക്കാൻ പോലും ഒരു സ്ത്രീക്ക് എന്തുണ്ട്, അവകാശമുണ്ട്. പൊതുവേ പുരുഷന്മാരിൽ എന്തുണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു കോമണായി സാധാരണ ഒരു താല്പര്യക്കുറവ് കാണലില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ, ഇനി പല കാരണങ്ങളാണ്. ഒന്നിപ്പോൾ ഇത് എന്തെങ്കിലും അവിഹിതമായ ബന്ധങ്ങളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ പോൺ സൈറ്റുകൾ കണ്ട്, അശ്ലീലങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും മാസ്റ്റർബേഷനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ലൈംഗിക വൈകൃതങ്ങൾ ജീവിക്കുന്ന ആളുകൾക്ക് പൊതുവെ ഭാര്യമാരോട് അടുപ്പം താല്പര്യം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായ രോഗങ്ങൾ, ഷുഗർ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ എന്താ വെച്ചാൽ, ഈ ജന്മനാ തന്നെ എന്താണ് ഇത്തരം ഹോർമോൺസുകൾ വേണ്ട രൂപത്തിൽ വർക്ക് ചെയ്യാത്ത ആളുകൾ, അപൂർവം ചെറിയ ശതമാനം ആളുകൾ അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അദ്ദേഹം ഒരു ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതൊന്നും താല്പര്യമില്ലാത്തത് എന്ന് പഠിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങളെൻ്റെ ഭർത്താവാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എനിക്ക് ഹലാലാക്കിയത് നിങ്ങളെ മാത്രമാണ്. അതുകൊണ്ട്

0: ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.
1: ഇനി കടക്കുന്നത് സംസ്കരണ ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ്. അള്ളാഹുവിനെ അറിയുക ഭാഗം ഒന്ന് അവതരിപ്പിക്കുന്നത് സലാഹുദ്ദീൻ അൽഹൈക്കമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഈ ഒരു ഹദീസ് കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. അഹ്ലു യമനിൽപ്പെട്ട, യമനുകാരിൽപ്പെട്ട ഒരു സംഘം ആളുകൾ ഹദീസുകളെക്കുറിച്ച് പഠിക്കാൻ, ദീനിൽ അറിവ് നേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അവർ പറഞ്ഞു, ചോദിച്ചു, ജിഇനാക ലിനതഫഖഹ ഫിദ്ദീൻ, മതത്തിൽ അറിവ് നേടാൻ, വിജ്ഞാനം നേടാൻ വേണ്ടിയാണ് ഞങ്ങൾ താങ്കളുടെ അടുത്തേക്ക് വന്നത് എന്ന് ആ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അറിവ് പഠിക്കാനും അത് അന്വേഷിക്കുവാനും സ്വഹാബത്ത് കാണിച്ചൊരു ശ്രദ്ധ, അതിൽ അവർക്കുണ്ടായിരുന്ന താൽപ്പര്യം ഈ ഹദീസ് നമ്മോട് അറിയിക്കുന്നുണ്ട്. അവരോട് അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അർശിനെ കുറിച്ചും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയതിനെ കുറിച്ചുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു കൊടുക്കുന്നത് സുദീർഘമായൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഹദീസ് ആമുഖമായി പറഞ്ഞു വച്ചത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ, ആ ഹൃദയത്തിനാവശ്യമായ അറിവ് നേടുന്നതിൽ ഏറ്റവും ശ്രദ്ധയിൽ അവനക്ക് വേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവും അള്ളാഹുവിൻ്റെ മഹത്വം, ഗാംഭീര്യം, അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വ്യാപ്തി, അള്ളാഹു തീരുമാനിച്ചാൽ ഒരു കാര്യം നടപ്പിലാകുന്നത്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, ഇവയെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായൊരു ധാരണയാണ്. വിജ്ഞാനം നേടി വരുന്നു എന്ന് പറഞ്ഞ സ്വഹാബത്ത് അതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് ആ ഒരു അറിവിൻ്റെ പ്രാധാന്യത്തെ നമ്മെ അറിയിക്കുന്നത്. സൂറത്തു തൊലാഖിൽ 12-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ടല്ലോ, അള്ളാഹുല്ലദി ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. ആകാശഭൂമി, ഏഴ് ആകാശങ്ങളെയും ഭൂമിയിൽ നിന്ന് അവക്ക് സമാനമായതിനെയും സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. യതനസ്സലുൽ അംറു ബൈനഹുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവക്കിടയിൽ ഇങ്ങനെ അവതീർണമായിക്കൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ എന്തിനാണിത് അറിയിക്കുന്നത്? ഇതിൻ്റെ പിന്നിലുള്ള മക്സദ് എന്താണ്? ലക്ഷ്യമെന്താൻ? ലിതഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നും എല്ലാ വസ്തുക്കളെക്കുറിച്ചും വിജ്ഞാനത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല വലയം ചെയ്തിട്ടുണ്ട് എന്നും നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഇത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയുടെ മേലും അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ പൂർണ്ണതയെ പറ്റിയും അള്ളാഹു എല്ലാം ഉദ്ദേശിക്കുന്നതെല്ലാം സംഭവിക്കുമെന്നും അള്ളാഹു ഉദ്ദേശിക്കാത്തതൊന്നും സംഭവിക്കുകയില്ല എന്നും തുടങ്ങിയുള്ള അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച്, അള്ളാഹു

0: പഠിപ്പിച്ച രൂപത്തിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന രൂപത്തിൽ ശരിയായൊരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായുള്ള അവൻ്റെ ബന്ധം വർദ്ധിക്കുകയും അവൻ ഏതൊരു വിഷയത്തിലും അള്ളാഹു സുബഹാനഹു വതാലയിലേക്ക് അഭിമുഖീകരിക്കുന്ന, അടുക്കാൻ ശ്രമിക്കുന്നൊരു സാഹചര്യം കടന്നു വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അഹ്മദ് ബിൻ ആസിം അൽ ഇൻതാഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, മൻ കാന ബില്ലാഹി അഅറഫ് കാന മിൻ അല്ലാഹി അഖ്വഫ്. ഒരാൾ അള്ളാഹു സുബഹാനഹു വതാലയെക്കുറിച്ച് ഏറ്റവും നന്നായി അറിഞ്ഞോ എങ്കിൽ അള്ളാഹു സുബഹാനഹു വതാലയെക്കുറിച്ച് ഏറ്റവും നന്നായി ഭയപ്പെടുന്നവനായിരിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വച്ചത് ഈയൊരു ആശയത്തിലാണ്. ഇമാം മർവസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഅലീമു ഖദരി സ്വല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന ഒരു അസറാണിത്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഏറ്റവും അധികം ആവശ്യം വരുന്നത് ആ മനുഷ്യനെ സൃഷ്ടിച്ച, ആ ആത്മാവിനെ സൃഷ്ടിച്ച അള്ളാഹു സുബഹാനഹു വതാലയെക്കുറിച്ചറിയലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടലും അള്ളാഹുവിനെ ഓർക്കലും അള്ളാഹു സുബഹാനഹു വതാലയിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തേടലുമൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെ അള്ളാഹു സുബഹാനഹു വതാലയെ കുറിച്ചറിയാനും അള്ളാഹുവിലേക്ക് അടുക്കാനും സഹായകമാകുന്ന മാർഗമെന്ന് പറയുന്നത് അള്ളാഹു സുബഹാനഹു വതാലയുടെ നാമങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചും അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചും ഒരു അടിമ ഏറ്റവും നന്നായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു സുബഹാനഹു വതാലയെക്കുറിച്ച് ബോധ്യമുള്ളവനായി അവൻ മാറും, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവനായി സാമീപ്യം സിദ്ധിച്ചവനായി അവൻ മാറും. ഇനി ഇതിന് നേർ വിപരീതം, അള്ളാഹു സുബഹാനഹു വതാലയുടെ നാമങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചും ഒരു മനുഷ്യൻ എത്രത്തോളം അജ്ഞതയിലാകുന്നുവോ അത്രത്തോളം അള്ളാഹു സുബഹാനഹു വതാലയെക്കുറിച്ചും അവൻ അജ്ഞതയിലായിരിക്കും. അള്ളാഹുവിലേക്ക് അടുക്കാത്ത, അള്ളാഹുവിൽ നിന്നൊരകന്ന് നിൽക്കുന്നൊരു സാഹചര്യം അവനുണ്ടായിരിക്കുമെന്നുള്ളത് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ 400-ലധികം ആയത്തുകളിൽ അള്ളാഹു സുബഹാനഹു വതാല വിവിധങ്ങളായ കാര്യങ്ങളെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം മശീഅത്തുമായി കണക്ട് ചെയ്ത് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു സുബഹാനഹു വതാല ഉദ്ദേശിക്കുന്നതല്ലാതെ സംഭവിക്കുകയില്ല എന്നും, അള്ളാഹു ഉദ്ദേശിച്ചൊരു കാര്യം നടക്കാതിരിക്കുകയില്ല എന്നും, അള്ളാഹു നൽകിയത് തടയാനാരുമില്ല എന്നും, അള്ളാഹു തടഞ്ഞത് നൽകാൻ ഒരാളുമില്ല എന്നും, അള്ളാഹു സന്മാർഗം ഒരാൾക്ക് പ്രദാനം ചെയ്താൽ പിന്നെ അവന് വഴിപിടപ്പിക്കാൻ ഒരാളില്ല എന്നും, തിരിച്ച് അള്ളാഹു സുബഹാനഹു വതാല ഒരാളെ സന്മാർഗത്തിൽ നിന്നകറ്റിയാൽ പിന്നീട് അവനെ സന്മാർഗത്തിലേക്ക് അടുപ്പിക്കാൻ ഒരാളുമില്ല എന്നുള്ളതുമൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നൊരു വിഷയമാണ്. നോക്ക്, ഒരു മനുഷ്യന് സന്മാർഗം ലഭിക്കുന്നത്, ആ സന്മാർഗം നൽകുന്നത് ആരാണ്? അത് അള്ളാഹു സുബഹാനഹു വതാലയാണ്. അള്ളാഹു തന്നെ പറഞ്ഞില്ലേ, വലൗ ശിഇനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഓരോ ശരീരത്തിനും ആത്മാവിനും അതിൻ്റെ മാർഗദർശനം നൽകുമായിരുന്നു എന്ന് അള്ളാഹു സുബഹാനഹു വതാല പറയുന്നുണ്ട്. അതുപോലെ സൂറത്തു ബക്കറയിൽ, ലൈസ അലൈക ഹുദാഹും വലാക്കിന്ന അല്ലാഹ യഹദീ മൻ യശ, അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം നൽകുന്നു എന്ന് അള്ളാഹു സുബഹാനഹു വതാല പറയുന്നത് കാണാൻ പറ്റും. അതുപോലെ ഉപജീവനം നൽകൽ, ഔദാര്യം നൽകൽ, അതും അള്ളാഹു സുബഹാനഹു വതാലയിൽക്ക് മാത്രം, അള്ളാഹു മാത്രം നൽകുന്നതൻ അല്ലേ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിൻ്റെ 29-ാമത്തെ വചനം, വ അന്നൽ ഫളുല ബിയദില്ലാഹി യുഅതീഹി മൻ യശാ വല്ലാഹു ദുൽ ഫളിൽ അലീം. ഔദാര്യമെന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ പക്കലാകുന്നു, അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു എന്ന് അള്ളാഹു സുബഹാനഹു വതാല ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ പറ്റും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അവൻ ഉപജീവനം നൽകുന്നു എന്ന് സൂറത്തു നൂറിൻ്റെ 38-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബഹാനഹു വതാല പറയുന്നുണ്ട്. ഒരു മനുഷ്യന് തൗബ, അവൻക്ക് തൗബ ചെയ്യാനുള്ള ബോധം നൽകുന്നതും അവൻ്റെ തൗബ സ്വീകരിക്കുന്നതുമെല്ലാം അള്ളാഹു സുബഹാനഹു വതാലയാണ്. വയതൂബുല്ലാഹു അലാ മൻ യശാ, താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പൊറുത്തു നൽകുന്നു, അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നു എന്ന് സൂറത്തു തൗബയിലൂടെ അള്ളാഹു സുബഹാനഹു വതാല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യന് സംസ്കരണം ലഭിക്കുന്നത്, വിശുദ്ധി ലഭിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കുന്നതിൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരു സ്ഥൈര്യം, ഒരു സ്ഥിരത ഒരു മനുഷ്യന് ലഭിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ മാത്രമാണ്. ബലില്ലാഹു യുസക്കി മയ്യശ, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സംസ്കരണം നൽകുന്നു, അവരെ പരിശുദ്ധപ്പെടുത്തുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയില്ലേ. വലൗല ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദ വലാകിൻ അല്ലാഹു യുസക്കി മയ്യശ. സൂറത്ത് നൂറിൻ്റെ 21-ാമത്തെ വചനം. അള്ളാഹു പറയാൻ, അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്നൊരാൾക്കും പരിശുദ്ധി ലഭിക്കുമായിരുന്നില്ല, നിങ്ങളിൽ നിന്നൊരാളും വിശുദ്ധനാകുമായിരുന്നില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പരിശുദ്ധി നൽകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. ആധിപത്യം അതും അള്ളാഹുവിൻ്റെ പക്കലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കത് നൽകുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അതിനെ അള്ളാഹു ഊരിയെടുക്കുകയും ചെയ്യുന്നു. സൂറത്ത് ആലി ഇംറാനിൽ അള്ളാഹു പറഞ്ഞല്ലോ, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് ഊരിയെടുക്കുന്നു എന്ന് ഈ ഒരു ആയത്തിൻ്റെ സാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യന് വിവിധ രൂപങ്ങൾ നൽകുന്നത്, വെളുത്തവനാക്കി മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, കറുത്തവനാക്കി മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, നീളം നൽകുന്നത്, കുള്ളനാക്കുന്നത്, സൗന്ദര്യമുള്ളവനാക്കുന്നത്, സൗന്ദര്യം കുറഞ്ഞവനാക്കുന്നത്, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശങ്ങൾക്ക് മശീഅത്തിന് അനുസരിച്ചാണ് എന്ന് കാണാൻ സാധിക്കും. എന്തിനേറെ സന്താന പരമ്പര ഒരു മനുഷ്യന് ലഭിക്കുന്നതും അത് ആണാകണം പെണ്ണാകണമെന്നോ എല്ലാം തീരുമാനിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ആൺമക്കൾ മാത്രമുള്ളവരുണ്ട്, പെൺമക്കൾ മാത്രമുള്ളവരുണ്ട്, ആൺമക്കളും പെൺമക്കളും ഉള്ളവരുണ്ട്, അതല്ല മക്കളെയില്ലാത്തവരുണ്ട്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. പരിശുദ്ധ ഖുർആനോട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലേ, യഹബു ലിമൻ യശാഉ ഇനാസ വ യഹബു ലിമൻ യശാഉ ദുക്കൂർ ഔ യുസവ്വിജുഹും ദുക്രാനൻ വ ഇനാസ വ യജ്അലു മൻ യശാഉ അഖീമ ഇന്നഹു അലീമുൻ ഖദീർ. അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ ദാനമായി നൽകുന്നു, സമ്മാനമായി നൽകുന്നു. അവനുദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും നൽകുന്നു, അതല്ലെങ്കിൽ ആണും പെണ്ണുമായി സമ്മിശ്രമാക്കി മിശ്രമായി രണ്ടുപേരെയും നൽകുന്നു, അതല്ലെങ്കിൽ അവനുദ്ദേശിക്കുന്നവരെ വന്യരാക്കുന്നു, മക്കളില്ലാത്ത സാഹചര്യത്തിലാക്കുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്ന സൂറത്ത് ശൂറയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നിരവധി ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്തിൻ്റെ ഒരു പൂർണ്ണതയെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന, അള്ളാഹുവിൻ്റെ ഉദ്ദേശം അള്ളാഹു നടപ്പിലാക്കുമെന്നതിന് നമ്മെ അറിയിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കരങ്ങളിലാണ് എന്നും, അള്ളാഹുവിൻ്റെ ആധിപത്യമാണ് ആധിപത്യമെന്നും, അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്നും, ഒരാൾക്കൊരു കാര്യം നൽകുന്നതും തടയുന്നതും അള്ളാഹുവാണ് എന്നും, ഒരാളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്നും എല്ലാം നമ്മെ അറിയിക്കുന്ന നിരവധി വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ ശക്തമായി ഒരു ബോധ്യമുണ്ടാവുക, അറിയുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. എവിടെയായിരുന്നാലും നമ്മുടെ ശബ്ദങ്ങൾ കേൾക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നും, നമ്മളുടെ ഹൃദയങ്ങളെ നിരീക്ഷിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നും, നമ്മുടെ രഹസ്യങ്ങളെ നിരീക്ഷിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നും. എത്രത്തോളമെന്ന് വച്ചാൽ ഒരു ഒച്ചപ്പാടുകൾക്കിടയിൽ നിന്ന് നമ്മുടെ ശബ്ദങ്ങളെ, അത് വിവിധ ഭാഷകളിലായുള്ള ശബ്ദങ്ങളായാലും ശരി, വിവിധ ആവശ്യങ്ങൾ പറയുന്ന ശബ്ദങ്ങളായാലും ശരി, ഓരോ ശബ്ദവും കൃത്യമായി കേൾക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവിനെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കാൻ സാധിക്കും. ആ ഒരു ബോധ്യമുള്ളൊരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഇബാദത്തുകളിൽ നിലനിൽക്കാൻ അവൻ ശ്രമിക്കും. ഏതൊരു പ്രശ്നം വന്നാലും അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ, പ്രാർത്ഥനകൾ അള്ളാഹുവോട് മാത്രം നടത്താൻ തൗഫീക്ക് നൽകണേയെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് തേടിക്കൊണ്ടിരിക്കാൻ അവനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചോദിച്ചല്ലോ, എന്താണ് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടൊരു നിധിയെക്കുറിച്ച് താങ്കൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അബിമൂസൽ അഷ്അരി റളിയല്ലാഹുവിനോട് റസൂലായി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അതേ എന്ന് പറഞ്ഞപ്പോൾ റസൂലയുടെ മറുപടി, കുൽ, താങ്കൾ പറയുക, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, യാതൊരുവിധ ശക്തിയും അള്ളാഹുവേ നിന്നെ കൊണ്ടല്ലാതെ ഇല്ല എന്ന് നീ പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസികളെ, ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ രൂഢമൂലമായാൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കും, നമ്മുടെ ഹൃദയങ്ങൾക്ക് തിന്മകളിൽ നിന്ന് അകലാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്നൊരു ബോധം മനസ്സിലുണ്ടാകുമ്പോൾ വിനയാനിതനായി എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാലയോട് ചോദിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറും. അങ്ങനെ നമ്മുടെ ഹൃദയത്തിന് സമാധാനവും ശാന്തിയും ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക, അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം, അതിനുള്ള ചിന്തകൾ നമ്മൾ നടത്തണം, പഠനങ്ങൾ നമ്മൾ നടത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് സംസ്കരണ ചിന്തകൾ, അള്ളാഹുവിനെ അറിയുക ഭാഗം 1, അവതരിപ്പിച്ചത് സലാഹുദ്ദീൻ അൽ ഹിക്കമി.

0: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: ശ്രോതാക്കൾക്ക് സാങ്കേതിക ജ്ഞാനം പകർന്നു നൽകിക്കൊണ്ട് പീസ് റേഡിയോ ഐടി ജാലകത്തിൽ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഡോക്ടർ ഷാനിദ് മലയിൽ നമുക്ക് വേണ്ടി നൽകുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സെക്യൂരിറ്റി വളരെയധികം ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്, പ്രത്യേകിച്ച് നമ്മളെ ഫോണ്, ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ. മുതിർന്നൊരു പൗരൻ, ഒരു വ്യക്തി ഇപ്പോൾ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു. അദ്ദേഹം ഒരു എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു വീഡിയോ കോൾ വരികയാണ് വാട്സപ്പിൽ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്ത് വീഡിയോ കോൾ ചെയ്യുന്നു. സുഹൃത്തിൻ്റെയാണ് ഏകദേശം അദ്ദേഹത്തിന് മനസ്സിലായ രൂപം കണ്ടിട്ട്. അതുപോലെ അദ്ദേഹത്തിന് വോയിസ് വരുന്നു, ഞാൻ ഇങ്ങനെ ഒരു പിന്നെ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്, സുഹൃത്താണ് വോയിസ് അയക്കുന്നത്, പിന്നെ എനിക്ക് പെട്ടെന്ന് കുറച്ച് ക്യാഷ് വേണം, ഒരു ഒരു നിശ്ചിത തുക വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ അയക്കാം, എന്താ പ്രശ്നം. അപ്പം അങ്ങനെ ക്യാഷ് ചോദിക്കാൻ സാധ്യമില്ലാത്ത ഒരാളാണ് എന്ന് ഇയാൾക്കറിയാം, പക്ഷെ എന്തോ അത്യാവശ്യത്തിനായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇത് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മെസ്സേജ് വന്നു, പിന്നെ കുറച്ചും കൂടി ക്യാഷ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അതേ വോയിസിൽ വന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അദ്ദേഹം പിന്നെ സംശയം തന്നെയപ്പോൾ അദ്ദേഹം ഈ സുഹൃത്തിനെ അറിയുന്ന ഒരാളായതുകൊണ്ട് സുഹൃത്തിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ അപ്പോൾ സുഹൃത്ത് അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ഒരു റിക്വസ്റ്റ് നടത്തിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഡീപ്പ് ഫേക്ക് എന്നുള്ളൊരു സംഗതിയാണ് അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ വേറൊരാളുടെ ഫേസ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ അതേപോലെ വീഡിയോ എടുക്കാൻ പറ്റും, അതേപോലെ വോയിസ് ക്ലോൺ ചെയ്യാൻ പറ്റും. നിങ്ങളറിയുന്ന ഒരാളുടെ വോയിസ് എടുത്തിട്ട് അതുപോലെ പിന്നെ ടൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വോയിസ് അതേപോലെ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ വേറൊരാൾ കൊടുക്കുന്ന ടെക്സ്റ്റ് എന്ത് ചെയ്യാം, ഈ വോയിസിലേക്ക് എന്ത് ചെയ്യാം, മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഫോണിലേക്ക് വീഡിയോ കോൾ ആയിട്ടോ അതല്ലെങ്കിൽ ഓഡിയോ ആയിട്ടോ നമ്മളറിയാത്ത നമ്പറിൽ നിന്ന് നമ്മളറിയുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ കൃത്യമായ വീഡിയോയും ഈവൻ അവരുടെ ഓഡിയോ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് 100% ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം AI ടൂളുകൾ അതിന് പ്രാപ്തമാണ്, നല്ല പിന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഓഡിയോസും വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ അപ്ഡേറ്റായി വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒരു സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അത് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് വഴി അറിയിക്കുക.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ IT ജാലകം, ഡീപ്പ് ഫേക്ക്, സുഹൃത്തിൻ്റെ വീഡിയോ കോൾ വിശ്വസിക്കാമോ, ഈ വിഷയമാണ് ഇന്ന് ഡോക്ടർ ഷാനിദ് മലയിൽ നമ്മോട് ചർച്ച ചെയ്തത്.

അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90 61 74 66 0.
2: വിരിഞ്ഞ പൂവ് രചന ഫദ്ലുൽ ഹഖ് ഉമരി അവതരിപ്പിക്കുന്നു. സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ല, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകന്റെ സ്വഭാവ മര്യാദകളിൽ ഏഴെണ്ണമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. എട്ടാമത്തേത് കാരുണ്യം. അള്ളാഹു പറയുന്നു, നബിയെ, അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീയൊരു പരുഷ സ്വഭാവവും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോയി കളയുമായിരുന്നു. ആകയാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്കു വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. കാര്യങ്ങളിൽ നീ അവരോട് കൂടി ആലോചിക്കുകയും ചെയ്യുക. അങ്ങനെ നീ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. തന്നിൽ ഭരമേൽപ്പിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. സൂറത്തു ആലിമ്രാൻ, വചനം 159. അബു ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ചുമലിൽ അബുൽ ആസിന്റെ മകൾ ഉമൈമയും ഉണ്ടായിരുന്നു. ഉമൈമയെയും ചുമന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. റുകുഅ് ചെയ്യുമ്പോൾ കുട്ടിയെ താഴെ വെക്കുകയും ഉയരുമ്പോൾ വീണ്ടും എടുക്കുകയും ചെയ്തു. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, അലിയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ചുംബിച്ചു. ഈ സന്ദർഭത്തിൽ പ്രവാചകന്റെ അടുക്കൽ അഖ്റഉ ബിനു ഹാബിസ് അത്തമീമി ഇരിക്കുന്നുണ്ടായിരുന്നു. അഖ്റഉ പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, അവരിൽ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല. അപ്പോൾ നബി അദ്ദേഹത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, കരുണ കാണിക്കാത്തവൻ കരുണ ചെയ്യപ്പെടുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇമാമായി നമസ്കരിക്കുമ്പോൾ നമസ്കാരം ലഘൂകരിക്കുക. കാരണം നിങ്ങളുടെ പിറകിൽ ദുർബലനും രോഗിയും വൃദ്ധനും ഉണ്ടായിരിക്കും. നിങ്ങൾ സ്വയം നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രം ദീർഘിപ്പിച്ചുകൊള്ളുക. 9. ചിരി. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. അവർ പറയുന്നു, അണ്ണാക്ക് കാണുമാറ് നബി ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിശ്ചയമായും അദ്ദേഹം പുഞ്ചിരിക്കുകയായിരുന്നു പതിവ്. ജരീർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, ഞാൻ മുസ്ലിമായതിനു ശേഷം ഒരിക്കലും നബിയെ കാണാതിരുന്നിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ കണ്ടിട്ടുമില്ല. 10. കരച്ചിൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, എനിക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങേക്ക് ഓതിത്തരികയോ? നിങ്ങൾക്കല്ലേ ഖുർആൻ അവതരിച്ചത്? നബി പറഞ്ഞു, അതെ. അങ്ങനെ ഞാൻ സൂറത്തു നിസ ഓതി. എന്നാൽ ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരികയും ഇക്കൂട്ടർക്കെതിരിൽ നിന്നെ നാം സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന സൂറത്തു നിസ ഇലെ വചനമെത്തിയപ്പോൾ നബി പറഞ്ഞു, മതി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നബിയുടെ രണ്ടു കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു. അബ്ദുല്ലാഹിബിനു ഷിഖീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അടുപ്പിനു മുകളിൽ ഉള്ള പാത്രത്തിലെ തിളക്കുന്ന ശബ്ദം പോലെയുള്ള ശബ്ദം അവിടുത്തെ നെഞ്ചിൽ നിന്നും വന്നിരുന്നു. 11. കോപം. ദീനിൻ്റെ വിഷയത്തിൽ മാത്രമേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കോപിക്കാറുണ്ടായിരുന്നുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, ഒരിക്കൽ നബി എൻ്റെ അടുക്കലേക്ക് വന്നു. വീട്ടിൽ ചിത്രങ്ങൾ ഉള്ള ഒരു വിരിയുണ്ടായിരുന്നു. നബിയുടെ മുഖത്തിൻ്റെ നിറം മാറി. ശേഷം ആ വിരി എടുത്തു നശിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന ആളുകൾ ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സുബഹ് നമസ്കാരത്തിന് വൈകിയാണ് എത്താറുള്ളത്. കാരണം ഇമാമ് നിൽക്കുന്ന ആൾ വളരെ സുദീർഘമായി ഓതുന്നു. അബൂ മസ്ഊദ് പറയുകയാണ്, ആ ദിവസം ദേശത്തോടുകൂടി ഉപദേശം നിർവഹിച്ച മറ്റൊരു രംഗം ഞാൻ കണ്ടിട്ടില്ല. നബി പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങളാൽ വെറുപ്പിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇമാമായി നിൽക്കുമ്പോൾ നമസ്കാരം ലഘൂകരിക്കുക. കാരണം നിങ്ങളിൽ രോഗികളും പ്രായം ചെന്നവരും ആവശ്യക്കാരും ഒക്കെയുണ്ട്. 12. ഉമ്മത്തിനോടുള്ള സ്നേഹം. തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപ്പര്യമുള്ളവനും സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം. സൂറത്തു തൗബ, വചനം 128. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരു വ്യക്തിയെപ്പോലെയാണ്. അദ്ദേഹം തീ കത്തിച്ചിരിക്കുന്നു. പാറ്റകൾ ആ തീയിലേക്ക് വന്ന് വീഴുകയാണ്. ആ വ്യക്തിയാകട്ടെ പാറ്റകളെ അതിൽ നിന്ന് തടയുന്നു. ഞാൻ നരകത്തിൽ നിന്നും നിങ്ങളുടെ ഊര പിടിച്ച് വലിക്കുകയാണ്. എന്നാൽ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും കുതറിപ്പോകുന്നു. 13. ഭൗതിക വിരക്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുവേ, മുഹമ്മദിൻ്റെ കുടുംബത്തിന് നീ ഭക്ഷണം നൽകണമേ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉർവ റളിയല്ലാഹു അൻഹു നിവേദനം. അവർ ഇപ്രകാരം പറയാറുണ്ട്, മദീനയിൽ വന്നതിന് ശേഷം നബി കുടുംബം മരണം വരെ 3 ദിവസം തുടർച്ചയായി ഗോതമ്പിൻ്റെ റൊട്ടി കഴിച്ചിട്ടില്ല. 3 മാസങ്ങളോളം തുടർച്ചയായി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാതെ വെള്ളവും ഉണക്കക്കാരക്കയും മാത്രം കഴിച്ച് ജീവിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അൻസാരികളായ അയൽവാസികൾ അല്ലാഹുവിൻ്റെ പ്രവാചകന് ഉണ്ടായിരുന്നു. കറന്നെടുത്ത ഒട്ടകത്തിൻ്റെ പാൽ അവർ കൊടുത്തയക്കുകയും ഞങ്ങളെ കുടിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അമ്രു ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ദീനാറോ ദിർഹമോ അനന്തരമായി നബി വിട്ടേച്ചു പോയിട്ടില്ല. അടിമകളായ സ്ത്രീയെയും പുരുഷനെയും വിട്ടേച്ചു പോയിട്ടില്ല. നബി യാത്ര ചെയ്തിരുന്ന വെളുത്ത കോവർ കടിതയും ആയുധവും വഴിയാത്രക്കാർക്ക് സ്വതക്കയായി നിശ്ചയിച്ച ഭൂമിയും മാത്രമാണ് ഉപേക്ഷിച്ചു പോയത്. നുഅ്മാനുബിനു ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നുഅ്മാനുബിനു ബഷീർ റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭക്ഷണവും വെള്ളവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലേ? വയറു നിറക്കാൻ ആവശ്യമായ ഉണങ്ങിയ കാരക്ക പോലും കിട്ടാത്ത അവസ്ഥയിൽ നിങ്ങളുടെ പ്രവാചകനെ ഞാൻ കണ്ടിട്ടുണ്ട്. 14. നീതി. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. മോഷണം നടത്തിയ മഹസൂമിയക്കാരിയായ സ്ത്രീയുടെ കാര്യത്തിൽ നബി എടുത്ത തീരുമാനം മാറ്റുന്നതിന് വേണ്ടി ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുന്നതിനായി അവരുടെ ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ നബിയോട് സംസാരിക്കുന്നതിനായി അവരുടെ ഗോത്രക്കാർ പറഞ്ഞയച്ചു. അപ്പോൾ നബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ നിയമത്തിൽ ശുപാർശ പറയുന്നതിന് വേണ്ടി നീ വന്നിരിക്കുകയാണോ ഉസാമ? ശേഷം നബി എണീറ്റ് നിന്നുകൊണ്ട് ഇപ്രകാരം പ്രസംഗിച്ചു, നിങ്ങൾക്ക് മുമ്പുള്ളവരെ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. അവരിലെ മാന്യന്മാർ മോഷ്ടിച്ചാൽ വെറുതെ വിടുകയും ദുർബലൻ മോഷ്ടിച്ചാൽ അയാളിൽ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്നവരായിരുന്നു അവർ. അല്ലാഹുവാണ് സത്യം. മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിൽ അവളുടെ കൈ ഞാൻ മുറിക്കും. ഇൻഷാല്ലാ, പ്രവാചക സ്വഭാവ മര്യാദകളിൽ 14 എണ്ണമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് യുഗചരിതം സ്വഭാവമര്യാദകൾ ഭാഗം 2, പുസ്തകം മക്കയിൽ വിരിഞ്ഞ പൂവ്, രചന ഫാദറുൽ ഹഖ് ഉമരി, അവതരിപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
4: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
5: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
4: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
5: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
4: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
5: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
4: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
5: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
4: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
5: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
4: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
5: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
4: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
5: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പ്രാമാണികമായ പഠനം,
5: പ്രായോഗികമായ പഠനക്രമം,
4: പണ്ഡിതോചിതമായ പ്രതിപാദനം,
5: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
4: ലളിത സുന്ദരമായ അവതരണം,
5: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നു വേണ്ട,
5: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
4: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
5: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
4: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
5: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ അന്നൂർ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16-ലെ 16-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ഖുർആനിൻ്റെ അവതരണം എന്ന് പതിവ് പോലെ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുൽ ജബ്ബാർ മദീനി. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് നോട്ട് പുസ്തകവും പേനയുമായി പ്രവേശിക്കണമെന്നും പ്രധാന പോയിന്റുകൾ എഴുതിയെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 184-ാം വചനത്തിൽ നോമ്പിൻ്റെ ആയത്തുകളിൽ കഴിഞ്ഞ എപ്പിസോഡിൽ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്ന ഭാഗം വിശദീകരിക്കവേ, ഈ ആയത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ വിധി മൻസൂഖ് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയാണ് വിശദീകരിച്ചത്. അവരുടെ വീക്ഷണവും ആ വീക്ഷണത്തിൻ്റെ തെളിവുകളും ഇനി നമ്മൾ ഇന്ന് ഇൻഷാല്ലാ തുടർന്ന് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഈ ആയത്തിൻ്റെ വിധി ദുർബലപ്പെട്ടിട്ടില്ല. ഈ ആയത്ത് മൻസൂഖത്ത് അല്ല, ഇത് മുഹ്കമത്താണ്, വിധി പ്രാബല്യത്തിലുള്ള വചനമാണ്. ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിൽ സുപ്രധാനി അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണ്. അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ പാരായണത്തിൽ അത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാരായണം വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്നതിൽ വഅലല്ലദീന യുതവഖൂനഹു ഫലാ യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരുന്നത്, പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ വഅലല്ലദീന യുതവഖൂനഹു, ക്ലേശപ്പെട്ട് പ്രയാസം പേറി നോമ്പെടുക്കാൻ സാധ്യമാകുന്നവർ, ഫലാ യുതീഖൂനഹു, അങ്ങനെയായാൽ അവർക്ക് പ്രയാസമില്ലാതെ നോമ്പെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ തആം ഫിദിയയായി നൽകിയാൽ മതിയാകും. ഇങ്ങനെ ഓദി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ലൈസത്ത് ബിമൻസൂഖത്തിൻ, ഈ ആയത്തൊരിക്കലും മൻസൂഖത്തല്ല, വിധി ദുർബലപ്പെടുത്തപ്പെട്ട വചനമല്ല. പിന്നെ ഈ ആയത്തിൽ പറയുന്ന വഅലല്ലദീന യുതീഖൂനഹു, അവർ ഹുവ ശൈഖുൽ കബീർ വൽ മർഅത്തുൽ കബീറത്തു, വൃദ്ധരായ സ്ത്രീ പുരുഷന്മാരാണ്, വയോധികന്മാരാണ്. ലാ യസ്തതിയാനി അൻ യസൂമ, അവർക്ക് നോമ്പെടുക്കുവാൻ സാധിക്കുകയില്ല. ഫയുത്വിമാനി മകാന കുല്ലി യൗമിൻ മിസ്കീനൻ, അതിനാൽ തന്നെ അവർ ഓരോ നോമ്പിൻ്റെ സ്ഥാനത്തും ഒരു സാധുവിന് മിസ്കീനിന് ഭക്ഷിപ്പിക്കുകയാണ് വേണ്ടത്. മിസ്കീനൻ വാഹിദൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഒരു നോമ്പിൻ്റെ സ്ഥാനത്ത്. അദ്ദേഹം ആയത്തിൻ്റെ ബാക്കി ഭാഗം ഓതി ഫമൻ തതവ്വ ഖൈറൻ, ഇനി മറ്റൊരു മിസ്കീനിന് താമു മിസ്കീൻ ആഹർ, മറ്റൊരു മിസ്കീനിന് കൂടി ഭക്ഷണം നൽകുകയാണ് എങ്കിൽ, അതാണ് ഇവിടെ ഫമൻ തതവ ഖൈറൻ എന്നതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞത്. ഫഹുവ ഖൈറുൻ ലഹു, അതാണ് അത്തരക്കാർക്ക് ഉത്തമം. വ അൻ തസൂമു ഖൈറുൻ ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. ഫല യുറഖസു ഫീ ഹാദാ ഇല്ല ലില്ലദീ ലാ യുതീഖു സിയാമ ഔ മരീദിൻ ലാ യുഷ്ഫ, നോമ്പിൻ്റെ വിഷയത്തിൽ ഇളവ് നൽകപ്പെടാത്തത് നോമ്പിന് സാധിക്കാത്തവർ, അല്ലെങ്കിൽ രോഗം ഭേദപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗികൾ, ഇങ്ങനെ അദ്ദേഹം പറയുമായിരുന്നു എന്നാണ് ഇമാം ബുഖാരിയും മറ്റും നിവേദനം ചെയ്യുന്ന ഒരു നിവേദനമാണിത്. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹും അതുപോലെ മറ്റു ചില പണ്ഡിതന്മാരും പറഞ്ഞത് ഈ ആയത്തിൻ്റെ വിധി മൻസൂഖല്ല, മുഹ്കമാണ്. ആയത്ത് മൻസൂഖത്തല്ല, പിന്നെയോ ആയത്ത് മുഹ്കമത്താണ്. അപ്പോൾ വഅലല്ലദീന യുതീഖൂനഹു എന്ന് പറഞ്ഞെങ്കിൽ വൃദ്ധജനങ്ങളാണ് ഉദ്ദേശം, വൃദ്ധരായ പുരുഷന്മാർ, സ്ത്രീകൾ, അവർക്ക് ക്ലേശപ്പെട്ടല്ലാതെ നോമ്പെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ നോമ്പെടുക്കേണ്ട, അവർ ഫിദിയത്തുൻ താം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ താം ഫിദിയയായി നൽകിയാൽ മതി. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പക്ഷം. ആദ്യത്തെ അഭിപ്രായത്തിന് നേരെ വിപരീതം, ആദ്യത്തെ അഭിപ്രായം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ആയത്ത് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആ തുടക്കത്തിൽ ആളുകൾക്ക് നോമ്പെടുക്കാൻ ക്ലേശപൂർണമായിരുന്നു, നോമ്പ് ശീലല്ലാത്തത് കാരണത്താൽ. അതുകൊണ്ട് നോമ്പെടുക്കാനും നോമ്പ് ഒഴിവാക്കാനും ഇളവുള്ള നിലക്കായിരുന്നു ഇതിൻ്റെ വിധി. പിന്നീട് ആ വിധി ദുർബലപ്പെടുത്തി ഫമൻ ഷഹിദ മിൻകും മുശ്ശഹറ ഫല്യസും, റമദാനിന് ഷാഹിദാകുന്നവർ സാക്ഷിയാകുന്നവർ എല്ലാവരും നോമ്പെടുക്കണം എന്നുള്ള വിധി നിർബന്ധമാക്കി നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായവും രണ്ടാമത്തെ അഭിപ്രായവും നേരെ വിപരീതം ആയിട്ടാണ് ഉള്ളത്. പക്ഷേ വ്യത്യസ്ത ആശയങ്ങളെയാണത് പ്രദാനം ചെയ്യുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്ന് പറഞ്ഞെങ്കിൽ ആയത്ത് അതിൻ്റെ മൻതൂഖ് നേർ വായന തേടുന്നത് എന്താ? വഅലല്ലദീന യുതീഖൂനഹു, പ്രയാസപ്പെട്ട് നോമ്പിന് സാധിക്കുന്നവർ, ഫിദിയത്തുൻ തആമു മിസ്കീൻ, അവർ നോമ്പെടുക്കേണ്ടതില്ല, അവർ ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയായി നൽകിയാൽ മതി എന്നാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ അഭിപ്രായക്കാരവിടെ ഇബ്നു അബ്ബാസിനെ പോലെ വൃദ്ധരായ അഷൈഖുൽ കബീർ വൽ മർഅത്തുൽ കബീറ വൃദ്ധരായ സ്ത്രീ പുരുഷന്മാർ എന്നിവരിൽ പരിമിതപ്പെടുത്തിയില്ല. പിന്നെ ആർക്കൊക്കെ നോമ്പെടുക്കാൻ പ്രയാസമുണ്ടോ അവർക്കൊക്കെ അവർ ഈ വാലല്ലദീന യുതീഖൂനഹു എന്നതിനെ ബാധകമാക്കി അവർ ഫിദിയ നൽകിയാൽ മതി എന്നതാണ് മൂന്നാമത് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. ചില പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് പിൽക്കാലക്കാർ, ഈ വാലല്ലദീന യുതീഖൂനഹു എന്ന ഹു എന്നുള്ള ദമീറിനെ, സർവനാമത്തെ പിന്നിലേക്ക് ഫിദിയത്തുൻ താമ മിസ്കീൻ താമിലേക്ക് മടക്കിക്കൊണ്ട് പറഞ്ഞത് വാലല്ലദീന യുതീഖൂനഹു, അഗതിക്ക് അന്നം നൽകാൻ സാധിക്കുന്നവർ അവർ ഫിദിയത്തുൻ താമ മിസ്കീൻ മിസ്കീൻ അന്നം നൽകണം പ്രായശ്ചിത്തമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെ കുറിച്ചാ ഇത് പറഞ്ഞത്? ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ നിന്ന് വല്ലവരും രോഗിയാണ് അല്ലെങ്കിൽ യാത്രയിലാണ് എങ്കിൽ, അവർ നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിനങ്ങളിൽ നിന്ന് ആ നോമ്പ് ഒഴിവാക്കിയ എണ്ണം അവർ നോമ്പെടുക്കൽ ബാധ്യതയാണ്, അവർ വീട്ടണം. അവരെ സംബന്ധിച്ചിടത്തോളം വാലല്ലദീന യുതീഖൂനഹു, ഒരു അഗതിക്ക് അന്നം നൽകാൻ സാധിക്കുന്നുവെങ്കിൽ, സാധിക്കുന്നവരാണ് എങ്കിൽ, ഫിദിയത്തുൻ താ മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം അവർ ഫിദിയ നൽകണം. ഇങ്ങനെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചവരുമുണ്ട്. സാധാരണ ഈ സർവനാമ സ്വരം ദമീർ അത് മുമ്പിലേക്കാണ് മടങ്ങുക, പക്ഷെ ഭാഷയിൽ അത് പിന്നിലേക്ക് മടങ്ങുന്ന വിഷയമുണ്ട്, അതും അനുവദനീയമാണ് ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ ഇവിടെ ആ നിലക്ക് ഇതിനെ വ്യാഖ്യാനിച്ചവരുമുണ്ട്. രോഗം കാരണത്താൽ യാത്രയിലായിരിക്കെ നോമ്പ് നോൽക്കാതെ പിന്നീട് നോറ്റി വീട്ടുന്ന ആ ആളുകൾ അവർ മിസ്കീൻ്റെ ഭക്ഷണം സാധിക്കുമെങ്കിൽ നൽകണം എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത് എന്ന് ഇങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്. അതൊരു പ്രബലപ്പെട്ടൊരു അഭിപ്രായമല്ല, പക്ഷെ അങ്ങനെ വ്യാഖ്യാനം വന്നത് ഞാൻ തഫ്സീറുകൾ വായിച്ചത് ഉണർത്തി എന്ന് മാത്രം. ഏതായാലും ഇവിടെ നമ്മൾ ഈ വചനവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളാണ് മനസ്സിലാക്കിയത്. ഈ ഫിദിയത്തുൻ എന്ന് പറഞ്ഞതിൽ പറഞ്ഞു ഫിദിയത്ത് പ്രായശ്ചിത്തം കഫാറത്ത് എന്നാണ്. കഫാറത്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമുക്കറിയാം സിത്തിറിനെയാണ് അറിയിക്കുന്നത്, മറക്കുക മൂടുക എന്നുള്ളത്. മാ യുഗത്തി അൽ ഇസ്മ്, തെറ്റിനെ മറക്കുന്നത് പൊതിയുന്നത് എന്നതാണ് കഫാറത്തിൻ്റെ വിവക്ഷ. ആ അർത്ഥമാണ് നമ്മളിവിടെ നൽകിയത് പ്രായശ്ചിത്തം എന്ന്. ഫിദിയ, ഇപ്പോൾ ഒരു ബന്ദി ഉണ്ടെങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ, ആ ബന്ദിയെ മോചിപ്പിക്കാൻ ഫിദിയ നൽകും, മോചന ദ്രവ്യം. വ ഫദൈനാഹു ബിദ്ബിഹിൻ അദീം എന്ന് പറഞ്ഞില്ലേ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ബലി അറുക്കുന്നതിന് പകരം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കബിഷിനെ, ആടിനെ അവതരിപ്പിച്ചു, എന്നിട്ട് അതിനെ ഫിദിയയാക്കി, ആടിനെ അറുക്കൽ ഫിദിയയാക്കി, അതിനാണ് വഫദൈന എന്നാണ്. അതിൽ നിന്നാണ് ഈ ഫിദിയ. സാങ്കേതികമായി ചില പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ബദലു ലദി യതഖല്ലസു ബിഹിൽ മുകല്ലഫു മിൻ മക്റൂഹിൻ തവജ്ജഹ ഇലൈഹി. ഒരു ദാസൻ താൻ നേരിട്ട, താൻ അഭിമുഖീകരിച്ച ഒരു അനിഷ്ടം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പകരം നൽകുന്നതാണ് ഫിദിയ. ഒരു ദാസൻ താനൊരു അനിഷ്ടത്തിലേക്ക് തിരിഞ്ഞു, അതിൽ നിന്ന് തൻ്റെ തടി സലാമത്താക്കാൻ, രക്ഷപ്പെടാൻ പകരം നൽകുന്നതെന്തോ അതൊക്കെ ഫിദിയയാണ്. അതാണ് അതിൻ്റെ സാങ്കേതികമായ ഭാഷ. ഇവിടെ ഫിദിയ നോമ്പ് ഒഴിവാക്കേണ്ടി വന്നതിനാൽ അതിന് കൊടുക്കേണ്ട ബദലാണ്, പകരമാണ്. ഖതാദ ഇബ്നു ദാമാ സുദൂസി അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ദഉഫ അനസ് ഇബ്നു മാലിക്കിൻ അനിസൌ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വാർദ്ധക്യ സാഹചര്യത്തിൽ നോമ്പെടുക്കാൻ ക്ഷീണിതനായി, പ്രയാസപ്പെട്ട അവസ്ഥ വന്നു ശാരീരികമായി. അത് ഖബല മൗതിഹി ആമൻ എന്നാണ്, അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ ഒരു വർഷം മുമ്പ്. അനസ് റളിയല്ലാഹു അൻഹു കുറേ പ്രായം ജീവിച്ചല്ലോ. ആ വർഷം ഫഅഫ്തർ അനസ് റളിയല്ലാഹു തആല അൻഹു നോമ്പ് ഒഴിവാക്കി. അങ്ങനെ ഫസന ജഫ്നത്തൻ മിൻ സരീദിൻ, അദ്ദേഹം ഒരു ജഫ്ന, ജഫ്ന എന്ന് പറഞ്ഞെങ്കിൽ വലിയ ഒരു പാത്രം, വലിയ ഒരു തളിക സരീദ് ഉണ്ടാക്കി. സരീദ് എന്ന് പറഞ്ഞെങ്കിൽ മാംസവും റൊട്ടിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ്, അറബികൾ പണ്ടേ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം. അനസ് റളിയല്ലാഹു തആല അൻഹു ഒരു വലിയ ജഫ്നയിൽ ഈ സരീദ് ഉണ്ടാക്കിയിട്ട് വദഅ സലാസീന മിസ്കീനൻ, 30 മിസ്കീന്മാരെ അദ്ദേഹം ക്ഷണിച്ചു വരുത്തി. എന്നിട്ട് ഫഅശ്ബഅഹും, അവർക്ക് വയറ് നിറയെ അദ്ദേഹം ഭക്ഷണം ഊട്ടിയെന്നാണ്, തീറ്റിയെന്നാണ്. അപ്പോൾ ഒരു വർഷത്തെ അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ റമദാൻ മാസത്തിലെ 30 നോമ്പുകൾ അദ്ദേഹം നോൽക്കാൻ ശാരീരികമായി ക്ഷീണിച്ചു. അപ്പോൾ അദ്ദേഹം നോമ്പ് ഒഴിവാക്കി വാർദ്ധക്യ സാഹചര്യത്താൽ, പിന്നെ അദ്ദേഹം ഒരു വർഷമേ ജീവിച്ചുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ 30 മിസ്കീന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം നൽകിയതാണ്. അതാണ് ഫിദിയ. ഫുഖഹാക്കൾ ഈ ഫിദിയയുടെ മിഖ്ദാറിൽ, അതിൻ്റെ തോത് എത്രയാണ്, ഒരു മിസ്കീൻ്റെ ഭക്ഷണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അത് ഒരു മുദ്ദ് എന്ന് പറഞ്ഞവരുണ്ട്, താവൂസ് ഇബിന് കൈസാനെ പോലെ, സയ്യിദ് ഇബിന് ജുബൈറിനെ പോലെ, സുഫിയാൻ സൗരിയെ പോലെ, അബ്ദുറഹ്മാൻ അല്ല ഉസാഹിയെ പോലുള്ളതായ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. സാഉമ്മിൻ തമ്ർ, ഒരു സായ് കാരക്ക, സാഉമ്മിൻ ഷഈർ, ഒരു സായ് ബാർലി, നിസ്ഫ് സാ മിൻ ഹിന്ത, അരസായ് ഗോതമ്പ്, മുന്തിയ തരം ഗോതമ്പ്, ഇതൊക്കെ അതിൻ്റെ തോതായി പറഞ്ഞവരുണ്ട്. ഒരു ദിവസത്തെ നോമ്പ് അതിന് പകരം ഇങ്ങനെ നൽകിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. ഒരു മുദ്ദ് ബുർ ഗോതമ്പ് അല്ലെങ്കിൽ നിസ്ഫ് സായ് മിൻ തമ്ര് അരസായ് കാരക്ക അല്ലെങ്കിൽ ബാർലി അരസായ് ഇതാണ് ഈ ഫിദിയയുടെ മിഖ്ദാർ തോതെന്ന് പറഞ്ഞവരുണ്ട്. ഫുഖാക്കൾക്കിടയിൽ ഇത് ഫിദിയ ഒരു നോമ്പിന് പകരം അത് എത്ര എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതൊക്കെ ഫിഖ് കിതാബുകളിൽ വളരെ വിശദമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഫിദിയത്തുൻ തഅാമു മിസ്കീൻ എന്ന് പറഞ്ഞു, ഒരു മിസ്കീൻ്റെ ഭക്ഷണം. അനസ് റളിയല്ലാഹു തആല അൻഹു അത് പ്രയോഗവൽക്കരിച്ചത് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായി. ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആല തുടർച്ചയിൽ പറയുന്നത് ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു വഅൻ തസൂമു ഖൈറുൻ ലക്കും ഇൻ കുന്തും തഅലമൂൻ. ഫമൻ തതവ്വഅ ഖൈറൻ, ഈ ഫ എന്നുള്ളതിന് പണ്ഡിതന്മാർ പറയും തദീലിൻ്റെ ഫ, തദീലിൻ്റെ ഫ എന്ന് പറയും. അതുകൊണ്ട് നമ്മളതിനെ എന്നാൽ എന്ന് പറഞ്ഞത്, അഥവാ ഫിദിയത്തുൻ തഅാമു മിസ്കീൻ, ഒരു സാധുവിൻ്റെ അന്നം ഫിദിയായി നൽകണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ മൻ തതവ്വഅ ഖൈറൻ, വല്ലവരും തതവ്വുആയി എന്ന് പറഞ്ഞാൽ സ്വയം സന്നദ്ധനായി, തതവ്വു എന്ന് പറഞ്ഞെങ്കിൽ അസ്സഅയു ഫി അൻ യകൂന തഅയൻ ഗൈറ മുക്രഹ എന്ന് പറയും, മറ്റൊരാളുടെ നിർബന്ധിക്കലില്ലാതെ ബലപ്രയോഗമോ സമ്മർദ്ദമോ ഇല്ലാതെ സ്വയം സന്നദ്ധനായി വഴിപ്പെടുന്നവനായി പരിശ്രമിക്കുക. ഒരു നന്മ ചെയ്യാനുള്ള പ്രേരകം സ്വന്തത്തിൽ നിന്ന് ഉത്ഭവിച്ച് നന്മ ചെയ്യുക, അതാണ് തതവ്വു. നമ്മളത് മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട്. ഇന്നസ്സഫ വൽ മർവ തമീൻ ഷായിരില്ല എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ. ഏതായാലും എന്നാൽ മൻ തതവ്വ, വല്ലവനും സ്വയം സന്നദ്ധനായി ഖൈറൻ, വല്ല ഖൈറിനെയും ചെയ്യുകയായാൽ, മൻ എന്നുള്ളത് അപ്പം ഷർത്തിയ ചെയ്യുകയായാൽ, ഖൈറൻ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്, ഖാറ എന്നതിൽ നിന്നാണത് വിൽപ്പന്നമാകുന്നത്. ഖാറ എന്ന് പറഞ്ഞാൽ ഹസുന, ഷെറുഫ എന്ന അർത്ഥത്തിൽ, ഹസുന നന്നായി, ഷെറുഫ ഉത്തമമായി, പോരിശയായി എന്നൊക്കെ അർത്ഥത്തിലാണല്ലോ അത് പ്രയോഗിക്കുക. ഏതായാലും അതിൽ നിന്നാണ്, അതാണ് ഖൈർ എന്ന് പറഞ്ഞാൽ മൻ തതവ്വ ഖൈറൻ, വല്ലവരും സ്വയം സന്നദ്ധനായി, സ്വയമേവ തൽപരനായി ഖൈറിനെ ചെയ്യുകയായാൽ, ഖൈറിനെ കൊണ്ടെത്തിക്കുകയായാൽ. ഖൈറൻ എന്നത് സിഫത്തായിട്ട്, തതവ്വാൻ ഖൈറൻ, നല്ല സന്നദ്ധ പ്രവർത്തനം, നല്ല ഉത്കൃഷ്ട പ്രവൃത്തി എന്ന അർത്ഥത്തിൽ. ഫഹുവ ഖൈറുൻ ലഹു, ഫ എന്നുള്ളത് ഈ മൻ എന്ന ഷർത്തിൻ്റെ ജവാബിൽ വന്ന ഫ, അപ്പോൾ ഹുവ അത് ഖൈറുൻ ലഹു, അവന് ഏറ്റവും ഖൈറാകുന്നു. അവിടെ ഖൈർ എന്നുള്ളത് ഇസ്മു തഫ്ദീലിൻ്റെ മാനയിൽ അഖിയർ എന്നർത്ഥത്തിൽ, ഏറ്റവും ഉത്കൃഷ്ടം എന്നർത്ഥത്തിൽ. ഫഹുവ ഖൈറുൻ ലഹു, അവൻ ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു. എന്ത്? മൻ തതവ്വ ഖൈറൻ. എന്താ ഇവിടെ ഉദ്ദേശം? നമ്മളിതിനു മുമ്പ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ വിധി മൻസൂഖല്ല, മുഹക്കമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, വൃദ്ധരെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്, വാലല്ലദീന യുതീഖൂനഹു, വൃദ്ധരായ സ്ത്രീ പുരുഷന്മാർ. ക്ലേശപ്പെട്ടവർക്ക് നോമ്പെടുക്കാൻ പറ്റും, പക്ഷേ അവർ നോമ്പെടുക്കാതെ ഒരു മിസ്കീൻ്റെ ഭക്ഷണം നൽകുകയാണ് എങ്കിൽ, ഫഹുവ ഖൈറുൻ ലഹു, അവരുടെ വിഷയത്തിലാണ് ഫിദിയത്തുൻ താം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ താം ഭക്ഷണം ഫിദിയയായി നൽകുക എന്നുള്ളത് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് പറഞ്ഞത് ഫമൻ തതവ്വ ഖൈറൻ, ഇനി വല്ലവരും ഒന്നിലധികം മിസ്കീന്മാരുടെ ഭക്ഷണം നൽകുകയായാൽ, ഒരു മിസ്കീൻ്റെ ഭക്ഷണമല്ല, പിന്നെയോ ഒന്നിലധികം മിസ്കീന്മാരുടെ ഭക്ഷണം നൽകുകയായാൽ, അതാണ് ഇവിടെ ഉദ്ദേശം. ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെയാണ് ഇവിടെ അർത്ഥം പറഞ്ഞത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഫമൻ തതവ്വ ഖൈറൻ എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നതോടൊപ്പം ഭക്ഷണവും നൽകുക, അതാണ് ഇവിടെ ഉദ്ദേശം. മൻ തതവ്വ ഖൈറൻ, നോമ്പെടുക്കുന്നുണ്ട് റമദാനിൽ, ഒപ്പം അഗതികൾക്ക്, അശരണർക്ക്, നിർധനർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. അത് നിർബന്ധമല്ല, പക്ഷേ എന്നാലും ഒരാൾ സ്വയം സന്നദ്ധനായി, അതാണ് മൻ തതവ്വ, ഒരാൾ സ്വയം സന്നദ്ധനായി, നന്മയിൽ പ്രേരിതനായി, മറ്റൊരാളുടെ സമ്മർദ്ദമോ സ്വാധീനമോ ഇല്ലാതെ അയാൾ നോമ്പെടുക്കുന്നതോടൊപ്പം ഭക്ഷണവും നൽകുകയായാൽ, അതാണ് മൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു, അതാണ് അവൻ ഏറ്റവും ഉത്തമമായത്, ശ്രേഷ്ഠമായത്. ഇങ്ങനെ ആയത്തിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. ചിലർ പറഞ്ഞത് ഭക്ഷണം എന്താ, ഫിദിയത്തുൻ താമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ താമാണ് ഭക്ഷണമാണ്, ഒരു മിസ്കീൻ്റെ ഭക്ഷണം എത്ര ഉണ്ടാവും, ഒരു മുദ്ദ്. ചിലർ പറഞ്ഞു അരസാഴ്, ചിലർ പറഞ്ഞു ഒരു സാഴ് കാരക്ക, ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഒരു സാഴ് ബാർലി എന്നൊക്കെ പറഞ്ഞു. ഈ അളവിൽ നിർബന്ധം എത്രയേ ഉള്ളൂ, താമു മിസ്കീൻ. പക്ഷേ ആ അളവിൽ ഒരാൾ ഏറ്റുകയായാൽ, അത് തത്വവു ആയിട്ട്, സ്വയം സന്നദ്ധനായിട്ട്, അല്ലെങ്കിൽ പ്രതിഫലത്തിൽ മോഹിച്ച് സ്വന്തം പ്രേരണയാൽ ഒരാൾ ഈ അളവ് കൂട്ടുകയായാൽ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ആ ഭക്ഷണത്തിൻ്റെ തോത് കൂട്ടുകയായാൽ, അതാണ് ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു, അതാണ് അവൻ ഏറ്റവും ഉത്തമം. ഇങ്ങനെ ഈ ആയത്തിനെ പറഞ്ഞവരുമുണ്ട്, വ്യാഖ്യാനിച്ചവരുമുണ്ട്. ഇവിടെ ഈ ഫഹുവ ഖൈറുല്ലഹു, രണ്ട് ഖൈർ വന്നു, ഖൈറൻ

അല്ലെ, അല്ലാഹുമ്മ ഇന്നഹു ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ എന്ന്. അല്ലാഹുമ്മ അല്ലാഹുവേ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ, ഒരു ഖൈറുമില്ല ആഖിറത്തിലെ ഖൈറല്ലാതെ. ഫൻസുറുൽ അൻസാറ വൽ മുഹാജിറ, അതുകൊണ്ട് അൻസാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണമേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് മസ്ജിദ് നബവി സ്ഥിതി ചെയ്യുന്ന ആ പരിസരത്തേക്ക് എത്തി. ബനു നജ്ജാർ ഗോത്രക്കാർ അവിടെയായിരുന്നു പാർത്തിയിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ള ഒരു തോട്ടം വിലക്ക് വാങ്ങിയിട്ട് അവിടെ മസ്ജിദ് നബവി നിർമ്മിച്ച ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ നിർമ്മാണത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നിർമ്മിക്കുവാനുള്ള കല്ലുകൾ ആളുകളിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടാണ് ആ നിർമ്മാണത്തിൽ പങ്കാളിയായത്. കല്ല് ഏറ്റുവാങ്ങുമ്പോഴേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാ ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ ഇങ്ങനെ ചൊല്ലി ചില നിവേദനങ്ങളിൽ അല്ലാഹുമ്മ ഇന്നഹു ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫൻസുറിൽ അൻസാറ വൽ മുഹാജിറ, അല്ലാഹുവേ ആഖിറത്തിലെ ഖൈറല്ലാത്ത യാതൊരു ഖൈറുമില്ല, അതുകൊണ്ട് അൻസാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണമേ. ആ ഖൈർ പരലോകത്തെ നന്മ, ഉത്തമമായ കൂലി, പ്രതിഫലം, സ്വർഗം അതാണ്. ഫമൻ തതവ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു എന്ന് പറഞ്ഞെടുത്ത് ഖൈർ എന്നത് ചിലർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും സ്വയം സന്നദ്ധനായിട്ട് നന്മ ചെയ്യുന്നവൻ അതവന് ഖൈറാകുന്നു, ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു അത് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അവന് പാരത്രിക ലോകത്തെ ഖൈറാകുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഈ ആയത്തിൻ്റെ അവസാന ഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വ അൻതസൂമു ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ നോമ്പെടുക്കുകയായാൽ, വ അൻതസൂമു അതാണ് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. വ അൻതസൂമു എന്ന് പറഞ്ഞാൽ സൗമുക്കും എന്ന അർത്ഥത്തിൽ, അന്നും സൗമും. അപ്പോൾ ഫമൻ തതവ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു എന്ന് പറഞ്ഞാൽ വല്ലവരും ഖൈറായ തതവ, മറ്റുള്ളവരുടെ നിർബന്ധമോ സ്വാധീനമോ ഇല്ലാതെ ഒരാൾ അള്ളാഹുവിൻ്റെ പ്രീതിയിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ തൽപരനായി പ്രവർത്തിക്കുകയായാൽ അതാകുന്നു അവൻ ഏറ്റവും ഉത്തമമായത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇവിടെ ഖൈറൻ എന്നതിന് ഖൈറിന് വേണ്ടി സ്വയം സന്നദ്ധനായി പ്രവർത്തിക്കുകയായാൽ അതാണ് അവൻ ഉത്തമം എന്നും തഫ്സീർ ചെയ്തവരുണ്ട്. ഏകദേശം ഉദ്ദേശം ഒക്കെ ഒരുപോലെയാണ്. ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വ അൻതസൂമു ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. വ അൻതസൂമു നിങ്ങൾ നോമ്പെടുക്കൽ ആകുന്നു. അൻതസൂമു എന്ന് പറഞ്ഞാൽ ഇവിടെ അന്നും ക്രിയയും വന്നു. അപ്പോൾ ക്രിയാധാതുവിൻ്റെ മാനയിൽ അഥവാ സൗമുക്കും നിങ്ങളുടെ നോമ്പാകുന്നു ഖൈറുൻ ഏറ്റവും ഉത്തമമായത്. ലക്കും നിങ്ങൾക്ക് ഏതിനേക്കാൾ? അപ്പോൾ മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ നൽകി നോമ്പ് ഒഴിവാക്കുക എന്നുള്ള ഇളവ് ആദ്യമുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായത് നിങ്ങൾ നോമ്പെടുക്കലാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇൻകുൻതും തഅലമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, ഇവിടെ ഇൻകുൻതും തഅലമൂൻ എന്നുള്ളത് ഷർത്തിയയാണ്, ജുംല ഷർത്തിയ, നിങ്ങൾ അറിവുന്നവരാണെങ്കിൽ എന്ന്. എങ്കിൽ എന്തറിയുന്നവരാണെങ്കിൽ? നോമ്പിൻ്റെ മഹത്വം അറിയുന്നവരാണെങ്കിൽ, നോമ്പാണ് ഏറ്റവും ഉത്കൃഷ്ടം എന്നത് നിങ്ങൾക്ക് ബോധ്യവും അറിവുമുണ്ടെങ്കിൽ നോമ്പെടുക്കലാകുന്നു ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. ഇവിടെ ജവാബ് പറയപ്പെട്ടില്ല ഇൻകുൻതും തഅലമൂൻ എന്നതിൻ്റെ, കാരണം അതിവിടെ വ്യക്തമാണ്. നോമ്പിൻ്റെ മഹത്വം എത്രയാണ്, അതിൻ്റെ പുണ്യം എത്രയാണ്, അതിനുള്ള ധർമ്മം എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, കുല്ലു അമലിബിനി ആദമ ലഹു, എല്ലാ മനുഷ്യരുടെ പ്രവൃത്തിയും അവർക്കുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, യുദാഫുൽ ഹസനത്തു അഷ്റു അംസാലിഹ ഇലാ സബ്ഇമിയത്തി ദുഅഫിൻ ഇലാ മാഷാ അല്ലാഹ്. ഒരു ഹസനത്ത് അതിന് പതിന്മടങ്ങാണ്, 700 ഇരട്ടി വരെ അള്ളാഹു ഉദ്ദേശിക്കുന്നതിലേക്ക്. എന്നിട്ട് ഇല്ല സൗം നോമ്പൊഴികെ ഫൈനഹു ലി വ അന അജ്സീബി എന്നാണ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ അതിൽ എണ്ണിയാലൊടുങ്ങാത്ത, പറഞ്ഞാൽ തീരാത്ത വലിയ പ്രതിഫലം അള്ളാഹു പറഞ്ഞ പുണ്യമാണ് നോമ്പ്. യദഉ താമഹു വ ശറാബഹു വ ശഹവതഹു മിൻ അജലി, ഞാൻ കാരണത്താൽ തൻ്റെ ഭക്ഷണ പാനീയങ്ങൾ വികാരങ്ങൾ ഒരാൾ വിഗണിക്കുകയാണ്. തറക്ക ശഹവത്തഹു വ തആമഹു വ ശറാബഹു ബിത്തിഗാ മർദാത്തി, എൻ്റെ പ്രീതി കാംക്ഷിച്ച് അന്നപാനീയങ്ങളും വികാരവും വെടിയുന്നവനാണ്. അള്ളാഹു സൗമിനെ ഏറ്റെടുത്തു, എല്ലാ കർമ്മങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നവനാണ്. പക്ഷേ ഇവിടെ ഇമാം നബവി പറഞ്ഞതുപോലെ, ലി അന്നൽ കരീം ഇദാ അഖ്ബറ ബി അന്നഹു യതവല്ല ബി നഫ്സിഹിൽ ജസ, അത്യുദാരൻ പ്രതിഫലം ഞാൻ നൽകുമെന്നത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഇഖ്തദ ഇദമ ഖദറിൽ ജസ വസഅത്തിൽ അത, പ്രതിഫലത്തിൻ്റെ മഹാത്മ്യം, ഔദാര്യത്തിൻ്റെ വൈപുല്യവും വിശാലതയും അതാണ് അത് അറിയിക്കുന്നത്. അപ്പോൾ അത്രമേൽ പുണ്യമാണ് നോമ്പ്. അത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ, അബൂമാ മൽബാഹിലി തീരി സവിധത്തിൽ വന്നിട്ട് ഒരു കർമ്മം എന്നോട് കൽപ്പിച്ചാലും അതെടുത്താൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ. അബ്ബിൻ ഇസ്ലാസൽ മാത്തങ്ങൾ പറഞ്ഞത്, അലൈക ബിസ്സൗമി ഫൈനഹു ലാ മിസ്ലഹു, നോമ്പെടുത്തോ
അതിന് തുല്യമായി ഒന്നുമില്ല എന്നാണ്.

0: ലഹു അങ്ങനെയൊക്കെ പ്രയോഗം കാണാം. നിസ്ലാശ്രമ തങ്ങളത് പറഞ്ഞതിൽ പിന്നെ അബൂ ഉമാമയുടെ വീട്ടിൽ അദ്ദേഹമാകട്ടെ ഭാര്യയാകട്ടെ വീട്ടിലെ ജോലിക്കാരനാകട്ടെ അവർ നോമ്പുകാരായിട്ടല്ലാതെ കാണപ്പെട്ടിട്ടില്ല എന്നാണ്. ഏതെങ്കിലും ഒരു പകലിൽ ആ വീട്ടിൽ നിന്നൊരു പുക ഉയർന്നിട്ടുണ്ട് എങ്കിൽ ആളുകൾ പറയുമായിരുന്നു ഇന്ന് അവിടെ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട് എന്ന്. അബൂമാമ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നോമ്പെടുക്കാൻ കാരണം നിസ്ലാശ്രമ തങ്ങൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറയാൻ കാരണം നോമ്പിൻ്റെ മഹത്വം അതിൻ്റെ പ്രാധാന്യം എത്ര എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അസൗമു ജുന്നത്തു മിനന്നാർ നരകത്തീയിൽ നിന്നുള്ള പരിചയമാണ്, നരകത്തീനെ ചെറുക്കാൻ പരിചയമാണ് നോമ്പ്. ഹിസ്നുൻ ഹസീനും മിനന്നാർ നരകത്തിൽ നിന്ന് രക്ഷയ്ക്കുള്ള ഉറച്ച കോട്ടയാണ് നോമ്പ് എന്നൊക്കെ നിസ്ലാശ്രമ തങ്ങൾ പറഞ്ഞില്ലേ. ഉസ്മാൻ ബിൻ അബിൽ ആസ് ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പ്രവേശിപ്പിച്ചപ്പോഴാണ് നിസ്ലാശ്രമ തങ്ങൾ അത് പറയുകയുണ്ടായത്. അപ്പോൾ ഈ ഒരു വിഷയം അതാണ് ഇവിടെ ഇൻ കുന്തും തഅലമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ മഹത്വവും പുണ്യവും പ്രതിഫലവും അതിൻ്റെ ധർമ്മവും ഒക്കെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ എന്നാണ്. അൻ തസൂമു ഖൈറുല്ലക്കും നിങ്ങൾ നോമ്പെടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം ഫിദിയ നൽകുന്നതിനേക്കാൾ. ഇതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഇൻഷാല്ലാഹ് ഇനി നമുക്ക് അടുത്തത് റമദാൻ മാസം അതിൽ നോമ്പ് അതിലെ മറ്റു കർമ്മങ്ങൾ വിശദീകരിക്കപ്പെടുന്ന വചനം 185-ാം വചനം തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500 ഖുർആൻ പഠന പദ്ധതി. 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 16-ാമത്തെ ക്ലാസ്സാണ് നാം കേട്ടത്, ഖുർആനിൻ്റെ അവതരണം എന്ന്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യമൊന്ന്, വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ തുആമു മിസ്കീൻ, സൂറത്ത് ബഖറയിലെ 184-ാമത്തെ ആയത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിൽ ഈ ആയത്തിൽ ഉദ്ദേശിക്കപ്പെട്ടത് ആരെയാണ്? ഓപ്ഷൻ എ കുട്ടികളെ, ബി വൃദ്ധരെ, സി ബുദ്ധിയില്ലാത്തവരെ. ചോദ്യം രണ്ട്, വാർദ്ധക്യം മൂലമോ മാറാ രോഗം മൂലമോ നോമ്പെടുക്കാൻ സാധിക്കാത്തവർ പകരം നൽകേണ്ടതിനെ എന്തു വിളിക്കുന്നു? ഓപ്ഷൻ എ കഫാറത്ത്, ബി ഫിദിയ, സി ഫിത്ർ സക്കാത്ത്. ചോദ്യം മൂന്ന്, ഫിദിയയുടെ ഭാഷാർത്ഥം എന്താണ്? ഓപ്ഷൻ എ പകരം നൽകൽ, ഓപ്ഷൻ ബി നോറ്റു വീട്ടൽ, സി കടം വീട്ടൽ.
3: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടികൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം മക്കളെ വളർത്തുമ്പോൾ. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ അലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉമ്മമാരോട് അല്പം കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മദ്രസയാണ് ഉമ്മ എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്. ലോകം പലപ്പോഴും വലിയ വലിയ പണ്ഡിതന്മാരെയൊക്കെ ഓർക്കാറുണ്ട്, വലിയ നേതാക്കളെയൊക്കെ എല്ലാവരും അറിയും. പക്ഷേ അവരെ ആ രൂപത്തിലേക്ക് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ ഉമ്മമാരെ പലരും അറിയാറില്ല. പക്ഷേ അള്ളാഹ് അറിയും, അള്ളാഹു സുബ്ഹാന വ തആല ആ ഉമ്മമാരെ ശരിക്കറിയും. അവർക്ക് അതിൻ്റെ പ്രതിഫലം ആഖിറത്തിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ മക്കളെ വളർത്തുന്ന ഓരോ ഉമ്മമാരോടും അവരെ പഠിപ്പിക്കുമ്പോൾ അവരുടെ കൂടെ പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾ എന്നുള്ളത് അള്ളാഹ് തന്ന ഒരു അമാനത്താണ്. ആ ഒരു തിരിച്ചറിവ് നമുക്കെപ്പോൾ ഉണ്ടാവുക എന്നതാണ് സ്വാഭാവികമായും മക്കളെ വളർത്തുമ്പോൾ ഒരു ഉമ്മാക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം. വിശുദ്ധ ഖുർആൻ സൂറത്ത് തെഹ്രീമിൻ്റെ 6-ാമത്തെ ആയത്തിൽ അമ്മ കൃത്യമായി പഠിപ്പിക്കുകയാണ്, യാ യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ എന്നാണ്, അല്ലെങ്കിൽ ഈമാൻ ഉൾക്കൊണ്ട ആൾക്കാരെ, ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെ സ്വന്തത്തെയും അതുപോലെ നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്നാണ് നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർക്ക് തിന്നാൻ കൊടുക്കുക എന്നതോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രം കലക്കി ഇതൊക്കെ തേച്ച് മിനുക്ക് മടക്കി വെച്ച് കൃത്യമായി അവർക്ക് ആ സമയത്ത് എടുത്തിട്ട് ധരിപ്പിച്ച് പറഞ്ഞേക്കുക എന്നത് മാത്രമൊന്നല്ല ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക്, ഒരു ഉമ്മ എന്നുള്ള നിലക്ക് കുട്ടിയോട് ചെയ്തു കൊടുക്കേണ്ടത്. അതൊക്കെ 2-ാമത്തെ സ്റ്റെപ്പായിട്ടേ വരുള്ളൂ. ഏറ്റവും പ്രഥമമായിട്ട് ഒരു ഉമ്മ ചെയ്യേണ്ടത് എന്താണ്? ആ കുട്ടിയിൽ നല്ല ഒരു സ്വഭാവവും അതുപോലെ തന്നെ ദീനും വളർത്തിയെടുക്കുക, ഒരു ഉത്തരവാദിത്വബോധമുള്ള രൂപത്തിലേക്ക് ആ കുട്ടിയെ പടിപടിയായിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ശരിക്ക് തെർബിയത്ത് ചെയ്യുക എന്നാണ്, തെർബിയത്ത് ലൗലാത്ത് എന്നാണ് കുട്ടികളെ വളർത്തുന്നതിന് അറബിയിൽ പറയാറുള്ളത്. തെർബിയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് പടിപടിയായി ഘട്ടം ഘട്ടമായി ഇങ്ങനെ വളർത്തിയെടുക്കുക എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കുട്ടികളെ ഓരോ സമയത്തും നൽകേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളൊക്കെ നൽകി അവരെ ശീലിപ്പിക്കേണ്ട കാര്യങ്ങൾ ശീലിപ്പിച്ച് ചെയ്യിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ പടിപടിയായി ഘട്ടം ഘട്ടമായി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനാണ് ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബഈ സിനീൻ. 7 വയസ്സുള്ള അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ നിങ്ങൾ കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അത് നിസ്കാരം ശീലിപ്പിക്കുക എന്നുള്ളത് ശരിക്കും ഒരു ഉമ്മ മക്കളിൽ വളർത്തിയെടുക്കേണ്ടത്. അത് 7 വയസ്സായിട്ട് കൽപ്പിക്കേണ്ടതുള്ളൂ. പക്ഷേ 7 വയസ്സിന് മുമ്പ് എന്ത് ചെയ്യണം? ഉമ്മ നിസ്കരിക്കുന്നതും അതുപോലെ തന്നെ നിസ്കരിക്കുന്നവരുടെ കൂടെയും ഒക്കെ മക്കൾ ഇടപഴകണം. നിസ്കരിക്കുന്നവരുടെ നിന്നൊക്കെ കുട്ടികളെ മാറ്റി നിർത്തുന്നൊരു ശീലമല്ല ഉണ്ടാവേണ്ടത്. അത് ആ സമയത്ത് പിന്നെ ഡയപ്പറും പാമ്പേഴ്സൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ കുട്ടികൾ മൂത്രമൊഴിക്കുന്നവയൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളുടെ മുസല്ലയിൽ മറ്റൊക്കെ കുട്ടികളെ നമുക്ക് വെക്കാമല്ലോ. ആ രൂപത്തിൽ കുട്ടികൾ ചെറുപ്പം മുതലേ എന്ത് ചെയ്യണം? നിസ്കാരം അറിഞ്ഞ് മനസ്സിലാക്കി നമ്മളുടെ കൂടെയൊക്കെ വന്ന് നിസ്കരിച്ച് അങ്ങനെ അവർ സ്വമേത ശീലിക്കണം. അവരോട് നിർബന്ധപൂർവ്വം നമ്മൾ കൽപ്പിക്കേണ്ടത് എപ്പോഴാണ്? 7 വയസ്സായതിനു ശേഷമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. മാത്രമല്ല 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നമ്മൾ നിസ്കാരം കൽപ്പിച്ചുകൊണ്ടിരിക്കണം. 3 കൊല്ലം കൽപ്പിക്കണം എന്ന് റസൂൽ പറഞ്ഞു. എന്നിട്ടൊരു കുട്ടി നിസ്കരിക്കണില്ല എങ്കിൽ മാത്രമാണ് നിസ്കരിച്ചിട്ടുള്ള അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മര്യാദയും ആ ഒരു തെർബിയത്തിൻ്റെ ഘട്ടങ്ങളൊന്നും നമ്മൾ വിട്ടുപോകരുത്. സ്വാഭാവികമായും എന്ത് കാര്യത്തിനും ശകാരിക്കുക, ദേഷ്യം പിടിക്കുക, അതുപോലെ അവരെ അടിക്കുക എന്നൊരു ശീലമൊന്നും നമ്മൾ ഉണ്ടാകരുത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത്ര ഗൗരവപ്പെട്ട നിസ്കാരത്തെക്കുറിച്ച് പോലും പറഞ്ഞത് 7 വയസ്സ് മുതൽ 3 കൊല്ലം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിലാണ് 10-ാമത്തെ വയസ്സിൽ അടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് കാര്യത്തിലും കുട്ടികളുമാണ് എന്നുള്ളത് തിരിച്ചറിവിൽ നിന്ന് നമ്മൾ ആ രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കാരുണ്യത്തോടു കൂടിയായിരിക്കാം അവരോട് പെരുമാറുന്നതൊക്കെ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തൻ്റെ മക്കളെയും അതുപോലെ പേരക്കുട്ടികളെയൊക്കെ ചുംബിക്കാറുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ പറഞ്ഞു റസൂലിൻ്റെ അടുക്കൽ, റസൂലെ എനിക്ക് 10 കുട്ടികളുണ്ട്, പക്ഷേ ഞാനിതുവരെ ഒരാളെയും ചുംബിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി മല്ലാ ഇർഹം ലാ യുർഹം എന്നാണ്. അതായത് കാരുണ്യം കാണിക്കാത്തവനോട് കാരുണ്യം കാണിക്കപ്പെടുകയില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടൂല എന്നാണ് സുഹൈൽ ബുഖാരിയുള്ള ഹദീസാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് സ്നേഹം ആവശ്യമാണ്. എന്തായിരുന്നാലും അവർക്കത് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കിട്ടുന്നിടത്തേക്ക് അവർ പോകും. അതുകൊണ്ട് അത് ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും വീട്ടിൽ നിന്ന് കിട്ടണം എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടായിരിക്കണം. ഒരു ഏത് കാര്യത്തിനും ഇങ്ങനെ ശകാരിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് അതിലൂടെ തളർന്നു പോകും. എന്നാൽ ചില കാര്യങ്ങൾ ശകാരിക്കേണ്ടി വരും, ചിലയിടത്ത് ഗൗരവത്തിൽ നമ്മളുടെ മുഖം കനക്കേണ്ടി വരും, അങ്ങനെയുള്ള തെറ്റുകളൊക്കെ വരുന്ന ഇടങ്ങൾ ഉണ്ടാവും. അത് വിവേകപൂർവ്വം നമ്മുടെ ദേഷ്യം തീർക്കാനാവില്ല. ആ കുട്ടിക്കതിൻ്റെ ഗൗരവം മനസ്സിലാകാൻ ആ രൂപത്തിൽ ചില ഇടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നിലപാടെടുക്കേണ്ടി വരും. അതല്ലാതെ കുട്ടി എന്താച്ച കാട്ടിക്കോട്ടെ, കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ അയച്ചു വിടാൻ പാടില്ല. എന്നാൽ ഏത് കാര്യത്തിനും ശാഠ്യം പിടിച്ച്, വാശി പിടിച്ച്, ദേഷ്യം പിടിച്ച് നമ്മൾ അടിച്ചും തൊഴിച്ചും അങ്ങനെയുള്ളൊരു ജയിലു പോലെയുള്ളൊരു അവസ്ഥയാക്കി നമ്മുടെ വീടുകളെ മാറ്റാനും പാടില്ല എന്നുള്ളത് കൃത്യമായി എല്ലാം മാനേജ് ചെയ്ത് പോവുക, ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവുക എന്നൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ കുട്ടികളെ സ്വഭാവം പഠിപ്പിക്കുമ്പോൾ വിശ്വാസിയുടെ തുലാസിൽ ആഹൃതത്തിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സൽസ്വഭാവമാണെന്ന് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ സൽസ്വഭാവികളായിക്കൊണ്ട് വളരാൻ വേണ്ട രീതിയിൽ നമ്മൾ അവരെ പഠിച്ചെടുക്കണം. പ്രത്യേകിച്ച് കുട്ടികളോട് ചില കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കും വേണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ സോറി പറയാൻ, അത് ആ ഒരു ശീലം കുട്ടികളിൽ ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ അത് അവർ ഒരു എളിമയോടുകൂടെയൊക്കെ ചോദിക്കാൻ അവരെ ശീലിപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ചെയ്തു കൊടുത്താൽ ജസാക്കല്ലാഹു ഖൈറ എന്നൊക്കെ പറയാൻ, ഒരു നന്ദി പറയുന്ന, താങ്ക്സ് പറയുന്ന ഒരവസ്ഥയൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അത് ഒരു ശീലമാക്കി ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ കുട്ടികളോട് കളവ് പറയരുത്, നമ്മൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരോടും കളവ് പറയരുത്, കളവ് ചെയ്യുകയും ചെയ്യരുത്. കാരണം നമ്മൾ പറയുന്നതിലേറെ നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതാണ് കുട്ടികളൊക്കെ നോക്കുന്നതും പഠിക്കുന്നതും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ മക്കളെ ഖുർആനുമായി കൊണ്ട് ബന്ധിപ്പിക്കണം. നമ്മൾ പലതും പഠിപ്പിക്കണം, പക്ഷേ നമ്മൾ അവരുടെ സ്കൂളിലേക്കുള്ളതും മറ്റും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താ, ഖുർആനും അതുപോലെ തന്നെ മദ്രസയിലേക്കുള്ളതും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. ഹയ്യറക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? മൻ തഅല്ലമൽ ഖുർആനോ അല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. പറ്റുമെങ്കിൽ കുട്ടികളെ ഖുർആൻ കേൾപ്പിക്കണം. ഉമ്മയുടെ ഖുർആനോത്ത് മാത്രമല്ല കുട്ടി കേൾക്കേണ്ടത്. ഉമ്മ അത്രയ്ക്ക് ഉഷാറാണ്, തജീദൊക്കെ ഓക്കെയാണ്, വളരെ ഉഷാറായിട്ടാണ് ഉമ്മ ഓതുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ല എങ്കിൽ കുട്ടികൾക്ക് നല്ല മൊബൈൽ ഫോണിൽ നമുക്ക് ഖുർആൻ്റെ ആപ്പുകളിലൊക്കെ ഇഷ്ടംപോലെ നല്ല കാര്യങ്ങളുടെ ഖിറാത്തുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കേൾപ്പിക്കാൻ പറ്റും. നമ്മുടെ മക്കളെ നല്ല നല്ല അടിപൊളി ഖിറാത്തുകൾ കേൾപ്പിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ബൈഹേർട്ടാക്കി പഠിപ്പിക്കുക. അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യട്ടെ, ഖുർആൻ ശരിക്ക് പഠിക്കട്ടെ. അതുപോലെ തന്നെ വീട്ടിൽ കുട്ടികളുടെ ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദം ഉയരട്ടെ. അവർ മറ്റ് സിനിമ പാട്ടുകളും അവർ റീൽസിലും മറ്റുമൊക്കെ കണ്ട് ശീലിച്ച ഡയലോഗുകളും ഒക്കെ ശീലിക്കുന്നതിന് പകരമായിക്കൊണ്ട് ഖുർആൻ ആയച്ചുകളും മറ്റും അവരുടെ നാവുകളിൽ നിന്ന് നിർഗളിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന ദുരിയാത്തിന കുറത്ത അയ്യൻ വഞ്ചി അല്ല ലിൽ മുത്തഖീന ഇമാമ. റബ്ബേ, മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും കൺകുളിർമ നൽകണമേ, മുത്തഖീങ്ങൾക്ക് ഇമാമായി നേതൃത്വം നൽകുന്നവരായി ഞങ്ങളെ നീ മാറ്റണമേ എന്നുള്ള ദുആ ഒക്കെ നമ്മൾ ശീലമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളെയും തന്നെ പ്രാർത്ഥനയും ദിക്കറുകളും ഒക്കെ ശീലിപ്പിക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുക. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഈ ഉള്ള പ്രാർത്ഥനയൊക്കെ മക്കളെ പഠിപ്പിക്കുക. അതുപോലെ നമ്മളുടെ മക്കളെ ഡോക്ടറാക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, എൻജിനീയർ ആക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ വലിയ വലിയ കളക്ടറാക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, വലിയ നേട്ടം കൊഴിയണം, എൻ്റെ മക്കളെ A+ വാങ്ങണം, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ നമുക്ക് വേണം, നല്ലതാണ്. പക്ഷേ അവർ ധീരമുള്ളവരായിരിക്കണം, കൈക്കൂലി വാങ്ങാത്തവരായിരിക്കണം. അവരെ ഓരോരുത്തരും ആളെ ആഹ്റത്തിൽ സ്വർഗത്തിലേക്ക് നമ്മൾ വഴി നടത്തുന്നവരായി മാറണം എന്ന തിരിച്ചറിവിൽ നമ്മൾ മക്കളെ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. കുല്ലുക്കുൻ റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നാളത്തെ ലോകത്ത് ചോദ്യം ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ മക്കളെക്കുറിച്ച് മാതാപിതാക്കളോട് ചോദ്യം ചെയ്യപ്പെടും, അവിടെ നമുക്ക് പറയാൻ നല്ല മറുപടികൾ ഉണ്ടായേ പറ്റൂ. ഒരുമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടിൻ്റെ ശരീരം വളരുന്നുണ്ട്, എന്നാൽ ദീന് പഠിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ ആത്മാവിന് ഏറ്റവും ദീനിയായ വളർച്ചയുണ്ടാകുന്നത് എന്ന തിരിച്ചറിവിൽ മക്കളെ ദീനിയായി വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല മക്കളെ വളർത്തുന്ന ഉമ്മമാർ, അവർ ഒരു മക്കളെ മാത്രമല്ല വളർത്തുന്നത്, ഈ ഒരു ഉമ്മത്തിനെ തന്നെയാണ് വളർത്തിയെടുക്കുന്ന തിരിച്ചറിവുണ്ടാകണം. റബ്ബ് നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖുൽ ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം മക്കളെ വളർത്തുമ്പോൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളോട് സംസാരിച്ചത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 59-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജഅഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ എന്നിവർ ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 59-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: يتوارى من القوم من سوء
1: يتوارى من القوم من

0: بشر به
1: ما بشر به
0: ما بشر به
1: ما بشر به
0: ما بشر به

0: به
1: أيمسكه
0: أيمسكه
1: أيمسكه
0: أيمسكه
1: أيمسكه
0: أيمسكه.

0: أيمسكه على هون
1: أيمسكه على هون
0: أيمسكه على هون.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹൽ 59-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.
2: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
3: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം പീസ് റേഡിയോ നുറുങ്ങുകൾ.
4: രോഗവും രോഗിയും ബന്ധുക്കളും. രചന അബൂബക്കർ കടവത്തൂർ. രോഗാവസ്ഥ ഏവരെയും അസ്വസ്ഥരാക്കുന്ന ഒന്നാണ്. അരോഗ ദൃഢഗാത്രരെന്ന് നാം കരുതിയിരുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ ഗുരുതരമായ രോഗം വന്ന് കിടപ്പിലാണെന്നറിയുമ്പോൾ രോഗിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറെ ദുഃഖിതരാകുന്നു. പലരെ സംബന്ധിച്ചും താങ്ങാനാവാത്ത ചികിത്സാ ചെലവ് വലിയ ബാധ്യതയായി മാറുന്നു. ശുശ്രൂഷിക്കാൻ മക്കളോ ബന്ധുക്കളോ ഇല്ലാതെ പ്രയാസപ്പെടുന്ന പല രോഗികളുമുണ്ട്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ സന്മനസ്സില്ലാത്ത മക്കൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിത്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് വിശിഷ്യ വാർദ്ധക്യത്തിൽ സ്വർഗം നേടാനുള്ള പുണ്യപ്രവൃത്തിയായി ഇസ്ലാം പഠിപ്പിക്കുന്നു. തിരക്കുപിടിച്ച ജീവിതം നയിച്ചിരുന്ന ആൾക്ക് പെട്ടെന്നൊരു ദിവസം ഒരു പണിയും ചെയ്യാനാവാതെ വീട്ടിലോ ആശുപത്രിക്കിടക്കയിലോ കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഏറെ വേദനയുളവാക്കുന്നതാണ്. അയാൾ പലതും ആലോചിച്ച് മാനസികമായി തളർന്നേക്കാം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരപ്രദമാവുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സന്ദർഭമാണ് രോഗാവസ്ഥ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും ദുആകളും ദിക്റുകളുമായി കഴിയുവാനും കൂടുതൽ സമയം ലഭിക്കുന്ന ഏറ്റവും അനുയോജ്യമായ ഒരവസരം കൂടിയാണത്. ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാനും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കാനും പ്രഭാഷണങ്ങൾ ശ്രവിക്കുവാനും ഈ അവസരം ഉപയോഗപ്പെടുത്തി അറിവും പുണ്യവും നേടാവുന്നതാണ്. രോഗം വന്നാൽ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക വഴി രോഗി കൂടുതൽ പുണ്യം നേടുകയാണ്. രോഗം പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്നാണ് പ്രവാചക വചനം. രോഗിയെ സന്ദർശിക്കൽ. രോഗിയെ സന്ദർശിക്കൽ പുണ്യപ്രവൃത്തിയാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതകളിലൊന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. രോഗിയെ സാന്ത്വനപ്പെടുത്താനും അതുവഴി ആശ്വാസം നൽകാനുമാണ് സന്ദർശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ രോഗിയെ സന്ദർശിക്കൽ വിപരീത ഫലം ഉണ്ടാകാൻ കാരണമായേക്കും. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന രോഗിക്ക് അണുബാധ ഏൽക്കാതിരിക്കാൻ സന്ദർശനം ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ രോഗിയെ കാണാതിരിക്കലാണ് രോഗിക്ക് നല്ലതെന്ന് മനസ്സിലാക്കുക. രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം ഇരിക്കാതെ രോഗിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു സന്ദർശകന്റെ ബാധ്യത. മറ്റൊരു രോഗി ഇതുപോലെയുള്ള രോഗം വന്ന് പെട്ടെന്ന് മരിച്ചുപോയ കഥയും മറ്റും പറഞ്ഞ് രോഗിയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. സാരമില്ല, സുഖമാവും, ഇൻഷാല്ലാ എന്ന് പറയാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അടുത്ത ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സന്ദർശനം രോഗിയേറെ ഇഷ്ടപ്പെടുന്നതും രോഗിക്ക് ഏറെ ആശ്വാസം നൽകുന്നതുമാണ്. അതേസമയം അടുത്ത ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ അല്ലാത്തവർ കൂടുതൽ സമയം രോഗിയുടെ അടുത്ത് ഇരിക്കാതിരിക്കലാണ് അഭികാമ്യം. സന്ദർശകൻ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, അഥവാ രോഗിക്കും രോഗിയുടെ വീട്ടുകാർക്കും അനുയോജ്യമായ സമയം. ആശുപത്രി സന്ദർശിക്കുന്നതും രോഗികളെ സന്ദർശിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകാനും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാനും ഉപകാരപ്പെടും.
5: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 28-29 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ്. പരിശുദ്ധ കലാം പഠിക്കാനുള്ള നമ്മുടെ ഈ ഒരു മനസ്ഥിതിയും ഈ ഒരുമിച്ച് കൂടലും ഈ കേൾവിയും ശ്രദ്ധയും പാരായണവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു തമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 28-29 വചനങ്ങളാണ്. അതിലെ ആയത്തുകളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന നിലക്ക് ഒരു പാരായണം നടത്താം. എല്ലാവരും എൻ്റെ കൂടെ പാരായണം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്.
2: كيف تكفرون بالله وكنتم أمواتا فأحياكم كيف تكفرون بالله وكنتم
1: إخفاء بغنية مانيتش مرتشودا
2: أمواتا فأحياكم അംവാത്ത
1: ഇഖ്ഫ ബിഗുന്നയാണ് തഫ എന്നുള്ളത്. അതുപോലെ തന്നെ അം വ നമ്മുടെ ചുണ്ട് രണ്ടും കൂടി തുറയണം. സാക്കിനായ മീമിന് ശേഷം വാവ് വരുമ്പോൾ അം വ അംവാത്തൻ അംവാത്തൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൽഹാറാണ് ശരിക്കും അവിടെ ഉള്ളത്. സാക്കിനായ മീമുമായി ബന്ധപ്പെട്ട് ഇൽഹാറുണ്ടല്ലോ.
2: ثم يميتكم ثم يحييكم ثم إليه ترجعون
1: അവിടെ മീമിന് ശ്രദ്ധയുള്ള സ്ഥലങ്ങളൊക്കെ മണിക്കേണ്ടതുണ്ട്. ثم എന്നുള്ള വാചകം വരുമ്പോൾ ശ്രദ്ധയുള്ള മീമാണ്. ശേഷം 29-ാമത്തെ ആയത്ത് നോക്കൂ.
2: هو الذي خلق لكم ما في الأرض جميعا ثم استوى ജമീഅഹു
1: എന്ന് പറയുന്നിടത്ത് ഇഖ്ഫാ ബിഗുന്നയാണ്. മണിച്ച് അവ്യക്തമാക്കി വന്നു.
2: സുമ്മസ്തവാ ഇലസ്സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്ത് സുമ്മസ്തവാ ഇല
1: മദ് മുൻഫസിലാണ്. മദ് ഫറായിൽ പെട്ടതാണ്. അസാമാന്യ ദീർഘം നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇലസ്സമാഇ എന്നിടത്തും മദ്ദുണ്ട്. മദ് മുത്തസിലാണ്.
2: ഫസവ്വാഹുന്ന സബ്അ സമാവാത്ത് സബ്അ സമാവാത്ത്
1: എന്ന് പറയാൻ പാടില്ല.
2: സബ്അ സമാവാത്ത്
1: ആ നിലക്കാണ്. അവിടെ ഖലഖത്തിൻ്റെ ഹർഫല്ല താ, അതുകൊണ്ട് വളരെ സൈലൻ്റായിട്ടാണ് അവിടെ വഖഫ് ചെയ്യേണ്ടത്.
2: وهو بكل شيء عليم
1: شيء عليم വളരെ വ്യക്തമായിട്ട് ഇൽഹാറാണ്. അപ്പോൾ വ്യക്തമായി ഉച്ചരിച്ചാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, വെളിവാക്കി ഓതുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് തിലാവത്തുമായി ബന്ധപ്പെട്ട് നാം അവിടെ ശ്രദ്ധിക്കേണ്ട, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടതായ സ്ഥലങ്ങൾ. ഇനി നമുക്ക് അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അള്ളാഹു സുബ്ഹാനഹു പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് ഉദാഹരണങ്ങൾ, ഈച്ചയും മുട്ടുകാലിയും അതുപോലെ തന്നെ മറ്റു പല ജീവികളെയും അതല്ലാത്ത കാര്യങ്ങളുമൊക്കെ ഉദാഹരണമായി ജനങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന നിലക്കുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അതിനൊന്നും അള്ളാഹു ലജ്ജിക്കുന്നില്ല, ലജ്ജിക്കുകയില്ല. അതൊക്കെ വിശ്വാസികളായ ആളുകൾക്ക്, സത്യാന്വേഷികളായ ആളുകൾക്ക് വളരെ ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും വളരെ എളുപ്പമാകുമെന്ന നിലക്കാണ്. എന്നാൽ അതൊന്നും അതൊക്കെ കേൾക്കുമ്പോൾ എന്തിനാപ്പോൾ ഈ ഖുർആനിൽ ഈ ഇങ്ങനെയുള്ള നിസ്സാര ജീവികളെ പറ്റിയൊക്കെ ഉദാഹരണമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന, പരിഹസിക്കുന്ന, ആ നിലക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവിശ്വാസികളായ, നിഷേധികളായ, കപടവിശ്വാസികളായ, തോന്നിവാസികളായ ആളുകൾ, അവർക്ക് എന്തു തന്നെ ആയിട്ട് പറഞ്ഞാലും ഇനി അവർ യഥാർത്ഥ വഴിയിലേക്ക് എത്താൻ, അവർ യഥാർത്ഥ വഴിയിലേക്ക് എത്തുകയില്ല, അവരങ്ങനെ വഴികേടിൽ തുറന്നു പോകുമെന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. പിന്നെ തോന്നിവാസികളായ, തെമ്മാടികളായ ആളുകൾ ആരാണെന്ന് പറഞ്ഞു അല്ലേ. അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ കരാറിൽ ലംഘിക്കുന്നവരാണ്, ചേർക്കാൻ പറഞ്ഞ അതിനെ ചേർക്കാത്തവരാണ്, മുറിച്ചു കളയുന്നവരാണ്, ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാണ്, അവർ നഷ്ടക്കാരായിരിക്കുമെന്നൊക്കെ സൂചിപ്പിച്ചു. ശേഷം അള്ളാഹു പറയുകയാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതം ഫഅഹ്യാകും ثم يميتكم ثم يحييكم ثم إليه ترجعون. كيف تكفرون, كيف എങ്ങനെയാണ് തക്ഫുറൂന നിങ്ങൾ നിഷേധിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുന്നത് എന്നാണ് അല്ലേ. ബില്ലാഹി എന്തിൽ, അള്ളാഹുവിൽ. നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, വകുന്തും നിങ്ങളായിരുന്നല്ലോ, അംവാതൻ അല്ലേ, അംവാത് എന്ന് പറഞ്ഞാൽ നിർജീവികൾ, മരിച്ചു കിടക്കുന്നവർ അഥവാ ജീവനില്ലാത്ത വസ്തുക്കളായിരുന്നല്ലോ, നിങ്ങൾ നിർജീവികളായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ, അള്ളാഹുവിൽ അവിശ്വസിക്കുക. ഫഅഹ്യാകും, എന്നിട്ട് അഹ്യാ ജീവിപ്പിച്ചുക്കും നിങ്ങളെ. നിങ്ങൾ നിർജീവികളായിരുന്നു, ജീവനില്ലാത്തവരായിരുന്നു. ഫഅഹ്യാകും, എന്നിട്ട് അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചത്, എന്നിട്ട് അവൻ നിങ്ങളെ ജീവിപ്പിച്ചു. സുമ്മ, പിന്നെ യുമീത്തുക്കും, അമാത്ത നിറം മരിപ്പിച്ചു, അമാത്ത യുമീത്തു, യുമീത്തു മരി അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു, ക്കും നിങ്ങളെ. അപ്പോൾ നിങ്ങളെ ജീവിപ്പിച്ച ശേഷം പിന്നീട് അവൻ നിങ്ങളെ മരണപ്പെടുത്തുന്നു, മരിപ്പിക്കുന്നു. സുമ്മ, പിന്നെയോ യുഹയ്യീക്കും, വീണ്ടും യുഹയ്യി, അഹ്യാ ജീവിപ്പിച്ചു, തൊട്ട് മുമ്പ് വന്നല്ലോ. യുഹയ്യി അതിൻ്റെ ഫേഡ് മുദാരിയാണ്, ജീവിപ്പിക്കുന്നു. സുമ്മ, പിന്നീട് യുഹയ്യീക്കും, അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. സുമ്മ, പിന്നെയോ, പിന്നീട് ഇലൈഹി, അവനിലേക്ക് തന്നെയാണ്, തുർജഊന, റജ എന്ന് പറഞ്ഞാൽ മടങ്ങി അല്ലേ, തുർജഊന നിങ്ങൾ മടക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ, അള്ളാഹുവിൻ്റെ കഴിവിനെ, അള്ളാഹുവാണ് എല്ലാം കൈകാര്യം ചെയ്യുന്ന, എല്ലാ അടിമകളെയും സൃഷ്ടിച്ച ഖാലിഖായ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നത് ശരിക്കും എന്തിയാണ് അള്ളാഹു തെളിവ് സഹിതം ഇവിടെ ഉറപ്പിച്ച് പറയാണ്. ആ ചോദ്യമാണിത്, കൈഫ തക്ഫുറൂന ബില്ലാഹ്, കൈഫ തജ്ഹദൂന വുജൂദഹു, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്. ഔ തഅബുദുന മഅഹു ഗൈറഹു, അല്ലെങ്കിൽ അള്ളാഹിനോടൊപ്പം അള്ളാഹു അല്ലാത്ത ഒരാളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരാധിക്കാൻ സാധിക്കുക. എന്നിട്ട് ചോദിക്കുക, വകുന്തും അംവാതൻ ഫഅഹ്യാകും, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ നിങ്ങൾ നിർജീവികളായിരുന്നല്ലോ അല്ലേ. ഖദ് കുന്തും അദമൻ, അല്ലേ, നിങ്ങൾ ഇവിടെ ഇല്ലാത്തവരായിരുന്നു. ഫഅഹ്യാകും ഫഅഖ്റജകും മിനൽ വുജൂദ്, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു, ഉണ്മയിലേക്ക് അവൻ പുറത്തു കൊണ്ടുവന്നു, നിങ്ങളെ ഉള്ളവരായി, നിങ്ങൾക്കൊരു അസ്തിത്വം നൽകി, നിങ്ങളെ സൃഷ്ടിച്ചല്ലോ അല്ലേ. വേറെ സ്ഥലത്ത് സൂറത്ത് തൂറിൽ, തൂർ എന്ന അദ്ധ്യായത്തിൽ ചോദിക്കുന്നത് കാണാം, 35-36 ആയത്തിൽ, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖുൻ അല്ലേ, ഇവർ വേറെ എന്തിൽ നിന്നെങ്കിലും ഉണ്ടാക്കപ്പെട്ടവരാണോ, പടക്കപ്പെട്ടവരാണോ, സൃഷ്ടിക്കപ്പെട്ടവരാണോ. അം ഹുമുൽ ഖാലിഖുൻ, അതല്ല, അവർ തന്നെയാണ് അവിടെ അവരെ സൃഷ്ടിച്ചവർ. അം ഖലഖു സമാവാതി വൽ അർദ്, അതല്ല, അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. ബല്ലാ യൂഖിനൂൻ, പക്ഷേ അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരല്ല അല്ലേ. അള്ളാഹുവിൻ്റെ ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്, മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ, സൂറത്തുൽ ദഹറിൽ, സൂറത്തുൽ ഇൻസാൻ എന്ന പേരുള്ള അതിൽ ഒന്നാമത്തെ ആയത്തിൽ കാണാം. ഹൽ അതാല ഇൻസാനി ഹൈനു മിനദ്ദഹ്രി ലം യകുൻ ഷൈഅം മദ്കൂറ, അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, പറയപ്പെടാൻ പറ്റുന്ന ഒരു വസ്തു പോലും അല്ലാതിരുന്ന ഒരു കാലത്ത്, മനുഷ്യ നീ അങ്ങനെയുള്ളൊരു കാലം നിനക്ക് ഉണ്ടായിരുന്നില്ലേ അല്ലേ. നമ്മുടെയൊക്കെ പഴയ, നമ്മളില്ലാത്തൊരു കാലം ആലോചിച്ച് നോക്കി, നമ്മളെവിടെ, നമ്മളാരാ, നമ്മളെന്തായിരുന്നു, അതിനെപ്പറ്റി പഠിച്ചു എന്ത് ചെയ്യണം, കൃത്യമായി ചോദിക്കണം. അപ്പോൾ അതാണ് പറഞ്ഞത്, വകുന്തും അംവാതൻ ഫഅഹ്യാകും, അപ്പോൾ നിങ്ങൾ നിർജീവികളായിരുന്നു, എന്നിട്ടോ പിന്നീട് നിങ്ങൾ ജീവിപ്പിച്ചു. അംവാതൻ ഫി അസ്ലാബി ആബായിക്കും, അല്ലേ, നിങ്ങളുടെ പിതാക്കളുടെ മുതുകല്ലിൽ നിങ്ങൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഹത്ത ഖലഖക്കും, അങ്ങനെ പിന്നീട് നിങ്ങൾ സൃഷ്ടിച്ചു. അല്ലേ, സുമയുമേത്തുക്കും മൗത്തുൽ ഹഖ്, അല്ലേ, സുമയുമേത്ത്, പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നു, യഥാർത്ഥ മരണം. ഈ ദുനിയാവിൽ ജീവിച്ച് നിങ്ങളിങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നീ നിങ്ങളെ മരിപ്പിക്കുന്നു. ആ മരിപ്പിച്ച ശേഷം സുമ്മ യുഹയ്യീക്കും, പിന്നീട് ആ ബർസഖിയായ ജീവിതത്തിന് ശേഷം ഖിയാമത്തുമായി ബന്ധപ്പെട്ട് നിങ്ങളെ എന്ത് ചെയ്യുന്നു, അവൻ വീണ്ടും ജീവിപ്പിക്കുന്നു. ഹൈന യബ്അസുക്കും, ആ ബഅസ്, ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, കഴിവ്, പുനർജീവിതം, ഇതിനൊക്കെ മനുഷ്യൻ തന്നെ തെളിവാണ് എന്ന് ഈ ആയത്ത് മുഖേന അള്ളാഹു ശരിക്കും എന്ത് ചെയ്യാണ്, നമ്മളെ ഉണർത്തുകയാണ്. അപ്പോൾ എവിടെയായിരുന്നു അറ്റമില്ലാത്ത നമ്മുടെ ഒരു ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക അല്ലേ. ബീജം, ഇന്ദ്രിയം, ഭ്രൂണം, ഇങ്ങനെയുള്ള അവൻ്റെ ഒരുപാട് ആദ്യത്തെ ആ സൃഷ്ടിപ്പിൻ്റെ ആദ്യ ദശകളെക്കുറിച്ച് കുറെയൊക്കെ പറയാൻ കഴിഞ്ഞേക്കും. അതിന് മുമ്പുള്ള അവസ്ഥയെപ്പറ്റി നമുക്കാർക്കെങ്കിലും അറിയോ അല്ലേ? പറയാൻ പറ്റുന്ന ഒരു വസ്തുവുമായിരുന്നില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏത് അർത്ഥത്തിൽ നോക്കിയാലും എത്രയോ കാലം അവനൊരു ഒന്നുമല്ലാത്ത അജ്ഞാതനായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അള്ളാഹു എന്ത് ചെയ്തു, ഒരു വസ്തുവായി, ഒരു ഇന്ദ്രിയത്തുള്ളിയായി അല്ലേ, ഒരു ജീവിയായി, മനുഷ്യനായി അസ്തിത്വം പൂണ്ട് രംഗത്ത് വന്നു. കുറച്ച് കഴിയുമ്പം അവൻ മരണമടയുന്നു. ആ ജീവിതം നൽകിയതാരാ? അള്ളാഹുവല്ലാതെ മറ്റാരാണ്? അപ്പോൾ മനുഷ്യൻ്റെ ഈ മൂന്നവസ്ഥയും അവന് നിഷേധിക്കുവാൻ കഴിയില്ല. അപ്പോൾ ആ നീണ്ട നിർജീവാവസ്ഥയ്ക്ക് ശേഷം അവനൊരു ജീവിയാക്കി തീർത്ത അള്ളാഹുവിന് അവൻ്റെ മരണശേഷം അവന് വീണ്ടും ഒരു ജീവിതം നൽകാൻ കഴിയുകയില്ല എന്ന് പറയാൻ വല്ല ന്യായമുണ്ടോ സഹോദരങ്ങളെ? അല്ലേ, ശൂന്യതയിൽ നിന്ന് ജീവിതം നൽകിയവന് അർദ്ധശൂന്യതയിൽ നിന്ന് പിന്നെയും ജീവിപ്പിക്കുവാനുണ്ടോ വല്ല പ്രയാസവും? അല്ലേ, പടച്ചവൻ സൃഷ്ടിച്ചല്ലോ, പിന്നെ മരിപ്പിച്ചല്ലോ, പിന്നെ ആ മരിപ്പിച്ച പടച്ചവന് ഒന്നുമല്ലാതെ സൃഷ്ടിച്ചതിൽ നിന്ന് സൃഷ്ടിച്ച പടച്ച റബ്ബിന് പിന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ മരിപ്പിച്ച പടച്ചവന് പിന്നെ പുറത്ത് ജീവിപ്പിക്കാൻ വല്ല പ്രയാസമുണ്ടോ? വഹുവ അഹ്വനു അലൈഹി, സൂറത്തു റോമിൽ അള്ളാഹു പറഞ്ഞു വഹുവ അഹ്വനു അലൈഹി. എന്നാൽ രണ്ടാമത്തെ പിന്നീട് മരിച്ച ശേഷം വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നിസ്സാരമായ, വളരെ സിമ്പിളായ, ആദ്യത്തേതിനേക്കാൾ എളുപ്പമായതാണ് അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ്. ആ രണ്ടാമത്തെ ജീവിതത്തോടു കൂടിയെല്ലാം അവസാനിക്കൂ? ഇല്ല. ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മ തിന്മകളുടെ കണക്ക് നോക്കി ലാഭനഷ്ടങ്ങൾ വീതിച്ചു കൊടുക്കപ്പെടുവാനായി അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ്. അല്ലേ, കമാ ബദഅക്കും തഅൂദൂൻ, നിങ്ങളവൻ ആദ്യമായി ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ വീണ്ടും മടങ്ങുന്നതാണ്. അല്ലേ, എന്നിട്ട് അള്ളാഹു പറയാണ് ഹുവല്ലദീ ഖലഖകും മാ ഫിൽ അർദി ജമീഅ ثم استوى الى السماء فسواهن سبع سماوات وهو بكل شيء عليم هو الذي خلق لكم അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. അല്ലാഹു പറയാണ് ഹുവ അവൻ അല്ലദീ ആദരുവനാണ് ഒരുത്തനാണ് ഖലഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ലക്കും നിങ്ങൾക്ക് അല്ലേ ഹുവ الذي خلق അവൻ സൃഷ്ടിച്ചവനാണ് ലക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മാ ഫിൽ അർളി ജമീഅൻ മാ ഫിൽ അർളി ഭൂമിയിലുള്ളത് ജമീഅൻ അത് മുഴുവനായിട്ടും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ് എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഭൂമിയിലുള്ളത് മുഴുവനും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. സുമ്മസ്തവാ ഇലസ്സമാ, പിന്നീടോ, സുമ്മ പിന്നീട്, ഇസ്തവാ അവൻ ശരിക്കു നിന്നു, തിരിഞ്ഞു, ഇലസ്സമായി ആകാശത്തിലേക്ക്, ആകാശത്തേക്ക് അവൻ തിരിഞ്ഞു എന്നാണ്. ഫസവ്വാഹുന്ന, സവ്വാന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തി, സമപ്പെടുത്തി, സംവിധാനിച്ചു. ഫസവ്വാഹുന്ന, അവയെ അവൻ ശരിപ്പെടുത്തി. സബ സമാവാത്ത്, സബ സമാവാത്തിൻ, ഏഴ് ആകാശങ്ങളാക്കി അവയെ ശരിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ സബ എന്ന് പറഞ്ഞാൽ ഏഴ്, സമാ അതിൻ്റെ ജമാണ് ബഹുജമാണ് സമാവാത്ത്, ഏഴ് ആകാശങ്ങളായി, ആകാശങ്ങളാക്കി ശരിപ്പെടുത്തിയിരിക്കുന്നു, ഏഴ് ആകാശങ്ങളായി. ഫസവ്വാഹുന്ന, എന്നിട്ടതിനെ അവയെ അവൻ ശരിപ്പെടുത്തുകയും ചെയ്തു. സബ സമാവാത്തിൻ, ഏഴ് ആകാശങ്ങളാക്കിയിട്ട്. വഹുവ, അവനാകട്ടെ, ബിക്കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെപ്പറ്റിയും. ബിക്കുല്ലി, കുല്ലണ എല്ലാ, ഷൈ കാര്യം, ബിക്കുല്ലി ഷൈൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും. അലീമുൻ, അങ്ങേറ്റം അറിയുന്നവനാകുന്നു. അപ്പോൾ ഈ വായത്തിൽ ഒന്നാമതായി അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കണക്കറ്റ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കണം. രണ്ടാമതായിട്ട് അവൻ്റെ അപാരമായ കുദറത്ത്, അള്ളാഹുവിൻ്റെ കഴിവിനെ ബോധ്യപ്പെടുത്തണം. മൂന്നാമതായി അവൻ്റെ സർവജ്ഞത, അഥവാ എല്ലാം അറിയുന്നവൻ, ആ അള്ളാഹുവിൻ്റെ അഗാധമായ ആ സർവജ്ഞതയെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഭൂമിയിലെ നിലവിലുള്ള വസ്തുക്കളെല്ലാം അത് മനുഷ്യന് വേണ്ടി, മനുഷ്യനതിൽ ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, പിന്നെ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ, ഒരു കൂട്ടർക്ക് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് അല്ലേ, ഒരു തലമുറക്കല്ലെങ്കിൽ മറ്റൊരു തലമുറക്ക്, ഇങ്ങനെ മനുഷ്യന് ഉപകാരപ്പെടാത്ത ഒരു വസ്തുവും ഈ ഭൂലോകത്തില്ല എന്നാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത നാളുകൾ വരെയും ചിലപ്പോൾ മനുഷ്യർക്ക് ആവശ്യം തോന്നിയിരുന്നിട്ടില്ലാത്ത, ചിലപ്പോൾ ഉപദ്രവകരം മാത്രമാണെന്ന് കരുതിയിരുന്ന എത്ര എത്ര വസ്തുക്കൾ ഇന്ന് മനുഷ്യന് അത്യാവശ്യ വസ്തുക്കളായി മാറിയിട്ടുണ്ട് അല്ലേ. ജനവർദ്ധനവ്, ജീവിത രീതിയിലുള്ള മാറ്റം, ശാസ്ത്രീയ പുരോഗതി, തുടർന്നുള്ള ഒരുപാട് എക്സ്പെരിമെൻ്റുകൾ, പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ആകസ്മികമായ ചില അനുഭവങ്ങൾ എന്നിങ്ങനെയുള്ള കാരണങ്ങൾ, മനുഷ്യാവശ്യങ്ങളും ഉപയോഗങ്ങളും കണ്ടുപിടുത്തങ്ങളും ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅ,

0: യാതൊരു വ്യവസ്ഥവും നിയന്ത്രണവും കൂടാതെ എല്ലാവർക്കും കൈകാര്യം ചെയ്യാമെന്ന് വെക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ആർക്കും ഊഹിച്ചറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏതാനും ചില ഉപാധികളും പരിമിതികളുമൊക്കെ മതത്തിൽ എന്ത് ചെയ്യും, നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച ഇസ്ലാം മതം ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഉപയോഗിക്കാൻ പാടില്ല, അതിലേക്ക് അടുക്കാൻ പാടില്ല അല്ലേ. അതൊക്കെ മനസ്സിലാക്കി മനുഷ്യ സമൂഹത്തിന് പൊതുവേ ഗുണമുള്ള നന്മയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതൊക്കെ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, നമുക്കത് ഉപയോഗിക്കാം എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സുമ്മസ്തവ ഇലസ്സമാ ഫസവ്വാഹുന്ന, പിന്നെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞ് അവയെ ഏഴ് ആകാശങ്ങളാക്കി ശരിപ്പെടുത്തി എന്ന വാചകം പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നാം ഭൂമിയിലെ വിഭവങ്ങളെ സൃഷ്ടിച്ച ശേഷമാണ് ആകാശം സൃഷ്ടിച്ചതെന്നാണ് ഈ ആയത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ, ഈ ആയത്ത് മാത്രം വായിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ സൂറത്തുൻ നാസിഅത്തിൽ കാണാം, ആകാശത്തെ നിർമ്മിച്ച് ശരിപ്പെടുത്തിയ കാര്യം പറഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്യണത്, നാസിഅത്ത് എന്ന അദ്ധ്യായത്തിൽ പറയുന്നത് വൽ അർദ ബദലിക ദഹഹ എന്ന് പറയുന്നത് അല്ലേ. സൂറത്തുൻ നാസിഅത്തിൽ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞ ശേഷമാണ് വൽ അർദ ബദലിക ദഹഹ എന്ന ആയത്ത് പറയുന്നത്. അപ്പോൾ ഭൂമിയെ അതിനുശേഷം അവൻ പരത്തുകയും ചെയ്തു. അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ റഫഅ സംകഹ ഫസവ്വാഹ എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നീടാണ് ആദ്യം ആകാശത്തെപ്പറ്റി പറഞ്ഞു, പിന്നീടാണ് ഭൂമിയുടെ സംവിധാനത്തെപ്പറ്റി അതിനെ പരത്തുകയും ചെയ്തു എന്ന് പറയുന്നത്. 79 അധ്യായത്തിലെ 30 വചനം. അപ്പോൾ ഇവിടെ പിന്നെ സുമ്മ എന്നുള്ള പ്രയോഗം അത് കാലക്രമത്തെ, കാലത്തിൻ്റെ ക്രമത്തെ സൂചിപ്പിക്കുന്നതല്ല, ഒരു വിഷയം സംസാരിച്ച ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് സൂചന നൽകാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ആണ് മുഫസ്സിറുകൾ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു അഅലം അസ്സവാബ്. അപ്പം ആകാശഭൂമിയുടെ സൃഷ്ടിയെ സംബന്ധിച്ച് അല്പം വിശദമായൊരു വിവരണം സൂറത്തുൽ ഹാമീം സജ്ദയിൽ നമുക്ക് കാണാൻ പറ്റും, അത് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. പിന്നെ സബ്ഉസ് സമാവാത്ത് അല്ലേ, ഏഴ് ആകാശങ്ങൾ, ആകാശങ്ങൾ ഏഴെണ്ണമാണ് എന്ന് ഖുർആനിൽ 8-10 സ്ഥലങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആധുനിക ഗോളശാസ്ത്രത്തിന് ഏഴ് ആകാശങ്ങളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ സ്പഷ്ടമായ വാക്കുകളിൽ ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുള്ള ഈ പ്രസ്താവനയെ ചില ആൾക്കാർ ചേരുന്നത് പോലെ നമുക്ക് വെറുതെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അവരുടെ സൃഷ്ടാവ് അവ ഏഴെണ്ണമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അല്ലേ, ആകാശത്തിൻ്റെ ഭൂമിക്ക് സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴെണ്ണമാണ് എന്ന് പറയുമ്പോൾ, അത് ആവർത്തിച്ച് പറയുമ്പോൾ അതിനപ്പുറം കടന്ന് പറയുവാൻ നമുക്കാർക്കും അവകാശമില്ല, അർഹതയുമില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആകാശഭൂമികളെയും അവയിലെ സകല വസ്തുക്കളെയും അതിസമർത്ഥമായ രീതിയിൽ സൃഷ്ടിച്ചുണ്ടാക്കി വളരെ വ്യവസ്ഥാപിതവും യുക്തിപൂർണവുമായ രീതിയിൽ നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല ഭാവി ഭൂത വർത്തമാനകാല വ്യത്യാസമില്ലാതെ സർവകാര്യങ്ങളെക്കുറിച്ചും ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ സകല വസ്തുക്കളെക്കുറിച്ചും അവിടെ ആ ആയത്ത് അവസാനിക്കുമ്പോൾ പറഞ്ഞല്ലോ, എന്താണ്, വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാറ്റിനെപ്പറ്റിയും അങ്ങേയറ്റം അറിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ അസ്മാ വസിഫത്തിൽപ്പെട്ട ഒന്നാണ്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ത്, അലീം എന്നുള്ള വാക്ക്. അൽ അലീം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവൻ എന്ന അർത്ഥമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മോട് ചോദിക്കുന്നത് എന്താ അല്ലേ, നമ്മെ ഈ രൂപത്തിലുള്ള ഒരു കണ്ടാൽ ചന്തം തോന്നുന്ന ചുറുചുറുക്കുള്ള മനുഷ്യനാക്കി കണ്ണും മൂക്കും കാതും കയ്യും കാലുമൊക്കെ തിന്ന് അത് ആ അവയവങ്ങളെ കൃത്യമായി വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വെച്ച് രൂപപ്പെടുത്തി നല്ലൊരു സൃഷ്ടിയാക്കി മാറ്റി അല്ലേ, ആ മാറ്റിയ ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ തമ്പുരാനെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ആ അള്ളാഹുവിന് നന്ദി കാണിച്ചു കൊണ്ടാണ് നാം ദുനിയാവിൽ ജീവിക്കേണ്ടത്. ആ റബ്ബിലേക്കാണ് മടക്കം എന്ന ബോധത്തോടുകൂടി തിരിച്ചറിവോടുകൂടിയാണ് നാം പ്രവർത്തനങ്ങൾ സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചു. പിന്നെ ഈ ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം സംവിധാനിച്ച പടച്ച റബ്ബിന് നാം ചെയ്യുന്ന എന്ത് തിന്മകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും റബ്ബിനറിയാം എന്ന ബോധത്തോടുകൂടി നാം ഇവിടെ ജീവിക്കുമ്പോൾ ആ സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറണമെന്നുള്ള തേട്ടമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ റബ്ബിന് സുഗ്രന്ഥങ്ങൾ ചെയ്ത് നന്മകൾ വർദ്ധിപ്പിച്ച അവസ്ഥയിൽ നമുക്ക് നിശ്ചയിച്ചു തന്ന മരണത്തിന് മുമ്പായിട്ടുള്ള ഈ ജീവിതം സൽക്കർമ്മ നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ ബക്കറയിലെ 28-29 വചനങ്ങളെ ആസ്പദമാക്കി ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
1: ഇപ്പോൾ ഒരു കണ്ണൂരുമായി ബന്ധപ്പെട്ട കണ്ണൂരിലെ ഒരു ജോഷി അദ്ദേഹം ചെയ്ത ഒരു നല്ല ഒരു പ്രവർത്തനത്തെ പറ്റി, കാനയിൽ അകപ്പെട്ട പട്ടിക്കുട്ടികളെ അദ്ദേഹം രക്ഷപ്പെടുത്തുന്ന, സാഹസികമായി രക്ഷപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടിരുന്നു. പലപ്പോഴും ഇത്തരത്തിൽ സഹജീവികളോടുള്ള സ്നേഹം, ഈ ഇത്തരത്തിലുള്ള സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്.
2: തീർച്ചയായും സലഫി, നമ്മുടെ ശ്രോതാക്കളുമായി അതിൻ്റെ ഒരു രണ്ട് വശങ്ങൾ പങ്കുവെക്കണമെന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കൾ ഇപ്പോൾ ഈ വേനലിൻ്റെ ചൂടിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പിന്നെ പാത്രങ്ങളിൽ നമ്മൾ ഈ പറവകൾക്ക് പിന്നെ വെള്ളം വെച്ചു കൊടുക്കും. അപ്പോൾ അവർ നിന്നിട്ട് വളരെ കൗതുകത്തോടു കൂടി, വളരെ താല്പര്യത്തോടു കൂടി ദൂരെ നിന്ന് വീക്ഷിക്കും ഞാൻ വെച്ച വെള്ളം അത് കുടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. അപ്പോൾ അത് ചെറുപ്രായത്തിൽ തന്നെ അവരിൽ മുളപൊട്ടുന്ന ഒരു സഹജീവി സ്നേഹത്തിൻ്റെ ഒരു പ്രകടമായൊരു ഭാവമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു പശു നടന്നു പോകുമ്പോൾ, അതേപോലെ തന്നെ മറ്റേ മൃഗങ്ങൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ അതിനുവേണ്ടി വേഗതയിൽ വന്ന വാഹനം കാത്തു നിൽക്കുന്ന വളരെ സുന്ദരമായ കാഴ്ച നമ്മൾ കാണാറുണ്ട്.
1: തീർച്ചയായും
2: അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ നിർത്താതെ പോകുന്നു, അത് അതിൻ്റെ ഒരു മറ്റൊരു വശമാണ്, ഒരു ക്രൂരതയുടെ ഒരു മുഖം കൂടിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ വാഹനം തട്ടിത്തെറിപ്പിച്ച് റോഡരികിലേക്ക് തള്ളിയിട്ട് പോവുക, അതൊന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഒരു മാനസികാവസ്ഥ.
1: ഒരു പരിഗണനയും നൽകാതെ അത്തരത്തിലുള്ള ജീവികളെ ഒരു പക്ഷേ തട്ടിത്തെറിപ്പിച്ച്, മനഃപൂർവ്വം തട്ടിത്തെറിപ്പിച്ച് പോകുന്ന വാഹനങ്ങൾ ഉണ്ടാകും. ഇത് പറഞ്ഞപ്പോൾ ഹറമിന്റെ പരിസരത്തുള്ള ആ പ്രാവുകളെ ഓർമ്മ വരികയാണ്. നമ്മൾ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോൾ ആ പ്രാവുകൾ ഒരുപാട്, ആ ഭാഗത്ത് ആ പള്ളിയുടെ ഹറമ് കഴിഞ്ഞിട്ടുള്ള മുറ്റത്ത് ഒരുപാട് പ്രാവുകൾ. അപ്പോൾ അവിടുന്ന് വരുന്ന ആളുകൾ ഒരല്പം പുതിയില് ഗോതമ്പ് മണികളും മറ്റുമൊക്കെ വിലക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി അവയ്ക്ക് തീറ്റ കൊടുക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. എനിക്കൊരു സഹോദരനെ പരിചയമുണ്ട്. അദ്ദേഹം ഓർമ്മ വെച്ച കാലം മുതൽ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അദ്ദേഹം സുബഹി നമസ്കാരത്തിനു ശേഷം കടയിൽ നിന്ന് ഒരല്പം ഈ മിച്ചർ പോലത്തെ ഒരുതരം ബേക്കറിയുടെ മണികൾ അദ്ദേഹം വിലക്ക് വാങ്ങി, എന്നിട്ട് വീട്ടിൽ വന്ന് അത് തൻ്റെ മുറ്റത്ത് വിതറി, അത് കഴിക്കാൻ വേണ്ടി രാവിലെ കലവിലെ ശബ്ദത്തിൽ വരുന്ന പക്ഷിക്കൂട്ടങ്ങൾ എല്ലാ ദിവസവും. അപ്പം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു പേടിയും കൂടാതെ അവരത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം അത്തരം ചില സഹജീവി സ്നേഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പച്ചക്കരളുള്ള എന്തിനോടും ഗുണം ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത് അത് പ്രതിഫലാർഹമായ കാര്യമാണ്. ഒരു നായക്ക് തൻ്റെ ഷൂവിൽ കിണറിലേക്കിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് നാവ് നീട്ടി ദാഹം പ്രകടിപ്പിച്ച നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ അതിനെ കെട്ടിയിട്ട് അതിനെ ഉപദ്രവിച്ച ഒരു സ്ത്രീ നരകത്തിലാണ് എന്നും പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹജീവി സ്നേഹത്തിൻ്റെ എല്ലാ കാലത്തേക്കുമുള്ള ഒരു ഉദാത്തമായ മാതൃക കൂടിയാണ്.
2: നമ്മുടെ ഈ ഒരു ശബ്ദ പ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നമ്മുടെ ശ്രോതാക്കളുമായി നമുക്ക് പങ്കുവെക്കാനുള്ളത് നമ്മുടെ വളർന്നു വരുന്ന മക്കളെയും നമ്മളും തന്നെ അതിൻ്റെയൊക്കെ ഒരു ഉത്തമമായ മാതൃകകളാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്താനുള്ളത്.
3: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മക്കയുടെ തീരത്ത്. മക്കയുടെ ശ്രേഷ്ഠതയും ചരിത്രവും അവതരിപ്പിക്കുന്നത് സഫീർ അൽഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അലിംതു അന്നകി ഖൈറു അർളില്ലാഹി വഅഹബ്ബുൽ അർളി ഇലല്ലാഹി അസ്സ വജൽ വലൗലാ അന്ന അഹ്ലകി അഖ്റജൂനി മിൻകി മാ ഖറജ്തു. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ മക്കയുടെ ബോർഡറിലുള്ള ഹസ്വറ എന്ന് പറയുന്ന ഒരു ഉയർന്ന സ്ഥലത്തേക്ക് എത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണിത്. അലിംതു അന്നകി ഖൈറു അർലില്ല. എനിക്കറിയാം നീ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ് ഭൂമിയാണ് നീ. വഹബുൽ അർള് ഇലല്ലാഹി അജ്ജബജൽ. മാത്രവുമല്ല, അള്ളാഹു സുബഹാനഹു വതആലക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവും മണ്ണും നീയാണ്. വലൗല അന്ന അഹ്ലക്കി അഖ്റജൂനീ മിൻകി മാ ഖറജ്തു. നിൻ്റെ നാട്ടുകാർ, നിൻ്റെ അഹ്ലുകാർ എന്നെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടേച്ച് പോകുമായിരുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മദീന എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടിയാണ് മദീനത്തുർ റസൂൽ എന്ന് പേര് വിളിക്കപ്പെട്ടത്. ആ നാട് പിന്നീട് ഒരുപാട് ശ്രേഷ്ഠതകൾക്ക് കാരണമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രാർത്ഥനകൾ ആ നാടിന് വന്നിട്ടുണ്ട്. ആ നാട് ശ്രേഷ്ഠമാകാനുണ്ടായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ടവിടേക്ക് പോയി സ്ഥിരതാമസമാക്കിയത് കൊണ്ടാണ്. എന്നാൽ മക്കയുടെ അഹ്ലുകാർ, അന്നത്തെ ഖുറൈശികൾ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് തടസ്സം നിന്നില്ലായിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തന്നെ നിലനിൽക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവിടെ നടന്നത്. മക്കയെ ശ്രേഷ്ഠത നേരത്തെയുള്ളതാണ്. മദീനയ്ക്ക് പിന്നീട് അള്ളാഹു ശ്രേഷ്ഠത നൽകാൻ വേണ്ടി കൂടി തന്നെയാണ് അള്ളാഹു ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക. അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാൻ നമ്മൾ ആരും ആളല്ല. എന്നാൽ ഈ സംഭവത്തിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? അന്നക്കി ഖൈറു അർളില്ല. നിശ്ചയമായി മക്ക എന്നുള്ളത് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്. വഅഹബ്ബുൽ ഇലല്ലാഹി അസ്സവജൽ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവുമാണ് എന്നുള്ളതാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ മക്കയുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മക്ക എന്ന് പറഞ്ഞാൽ കേവലം നിസാരമായ ഒരു നാടല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിനും ഉംറക്കും വേണ്ടി ഒരുമിച്ച് ചേരുന്ന പുണ്യഭൂമിയാണ് മക്ക എന്നുള്ളത്. ആ മക്കയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 6 പേരുകളിൽ മക്കയെ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. കേവലം ഒരു പേരിൽ മാത്രമല്ല, 6 പേരുകളിൽ. അത് 6 സ്ഥലങ്ങളിലല്ല, 6 പേരുകൾ മക്കയെക്കുറിച്ച് വന്നു. അത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പലതവണ ആവർത്തിച്ചിട്ടുമുണ്ട്. ഒന്നാമത്തേത്, നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ മക്കയുടെ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ച പേര് മക്ക എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫതഹിൻ്റെ 24-ാമത്തെ വചനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മക്കയെ മക്ക എന്ന് തന്നെ വിശേഷിപ്പിച്ചത്. വഹുവല്ലദീ കഫ ഐദിയകും അൻകും വഐദിയകും അൻഹും ബിബത്തിനി മക്ക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫതഹിൻ്റെ 24-ാമത്തെ വചനത്തെ സൂചിപ്പിച്ചു. രണ്ടാമതായി സൂറത്തു ആലി ഇമ്രാനിൻ്റെ 96-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ വിശേഷിപ്പിച്ചത് ബക്ക എന്നാണ്. ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദല്ലിൽ ആലമീൻ എന്ന് ബക്ക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ പേര് വിളിക്കുകയുണ്ടായി. മൂന്നാമത്തേത് സൂറത്തു അൻആമിൻ്റെ 92-ാമത്തെ വചനത്തിലും സൂറത്തു ശൂറയുടെ 7-ാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ വിശേഷിപ്പിച്ചത് ഉമ്മുൽ ഖുറ എന്നാണ്. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി വലിതുന്ദിർ ഉമ്മുൽ ഖുറ വമൻ ഹൗലഹ. ഉമ്മുൽ ഖുറയിലെയും അതിന് ചുറ്റുഭാഗമുള്ള ആളുകളിലെയും അവർക്ക് നിർദ്ദേശം കൊടുക്കാനായി, അവർക്ക് അവർ നേരിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അവർക്ക് താക്കീര് നൽകാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹു അവിടെയും സൂറത്തു ശൂറയുടെ 7-ാമത്തെ വചനത്തിലും സമാനമായ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, സൂറത്തു തീനിൻ്റെ 3-ാമത്തെ വചനത്തിൽ നമുക്കെല്ലാം മനഃപ്പാടമുള്ളതായ സൂറത്തു തീൻ വത്തീനി വസ്സൈത്തൂൻ എന്ന സൂറത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയത്വമുള്ള നാടിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യുന്നുവെന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു നാടാണ് അൽ ബലദുൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മക്ക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു ഒന്നിനെ കൊണ്ട് സത്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിസാരമായ ഒരു കാര്യമായിരിക്കുകയില്ല. ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ ഒരു നാടിനെക്കുറിച്ച് സത്യം ചെയ്യാൻ വേണ്ടി മക്കയെ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് പ്രത്യേകമായ വിഷയമാണ്. 5-ാമത്തേത് അൽ മസ്ജിദുൽ ഹറാം എന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മക്കയെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ മസ്ജിദുൽ ഹറാം എന്നുള്ളത് ആ പള്ളിയുടെ പേരായിക്കൊണ്ട് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും സൂറത്തു ഇസ്റാഇൻ്റെ 1-ാമത്തെ വചനത്തിൽ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞിടച്ച് അൽ മസ്ജിദുൽ ഹറാം എന്നത് പള്ളിയുടെ പേരും അതേപോലെ തന്നെ ആ നാടിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ പേര് പറഞ്ഞത് എന്ന് മുഫസ്സിറുകളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആറാമത്തെ പേര് എന്നുള്ളത് മക്കയെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഖറിയത്ത് ഗ്രാമം എന്നാണ്. അള്ളാഹു സൂറത്തു നഹ്ലിൻ്റെ 112-ാമത്തെ വചനത്തിൽ വദറബല്ലാഹു മസലൻ ഖറിയത്തൻ കാനത് ആമിനത്തൻ മുത്മഇന്ന, അള്ളാഹു സുബ്ഹാനഹു വതാല നിർഭയത്വമുള്ള ഒരു നാടിനെ അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ ഉപമയായിക്കൊണ്ട് പറയുകയാണ്. അവിടെ ഖറിയ എന്ന് വിശേഷിപ്പിച്ചത് മക്കയെക്കുറിച്ചാണ് എന്ന് മുഫസ്സിറുകളെ പഠിപ്പിക്കുന്നുണ്ട്. വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു സമാനമായത് ഉപമിച്ചിട്ടുണ്ട്, സമാനമായ പ്രയോഗം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ആറു പേരുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ നാടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള വളരെ പുണ്യമുള്ള ഒരു നാടാണ് മക്ക എന്നുള്ളത്. ആ മക്ക എന്ന നാടിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കുകയും ആ നാടിനെ നമ്മൾ പവിത്രത കൽപ്പിക്കുകയും വേണം. മറ്റു നാടുകളെ പോലെയല്ല ഒരിക്കലും മക്ക എന്നുള്ള നാട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൽ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നാട്ടിൽ എങ്ങനെ നടക്കണമെന്ന്, എന്ത് ചെയ്യണമെന്ന്, എന്തു ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ ആശയമായി നമുക്ക് കാണാൻ സാധ്യമാകുന്നത് മക്കയിൽ വെച്ച് ഒരിക്കലും ഒരാളുടെ രക്തം ചിന്തുവാൻ പാടില്ല. ഒരുവനെ ഉപദ്രവിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് ഒരാളുടെ രക്തം ചിന്തുവാൻ പാടില്ല. അതേപോലെ തന്നെ മക്കയിലുള്ള ഒരു മരവും വെട്ടാനോ പറിക്കാനോ പാടില്ല. അതേപോലെ തന്നെ മക്കയിൽ വെച്ച് ഒരിക്കലും വേട്ട നടത്തുവാൻ പാടില്ല. അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും മക്കയിൽ നടത്താനും പാടില്ല. മറ്റൊന്ന്, മക്കയിൽ നിന്ന് ഒരു കാര്യവും നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ അതിൻ്റെ ഉടമസ്ഥന് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടോ അല്ലാതെ കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ എടുക്കാൻ പാടില്ല എന്നത് മക്കയെക്കുറിച്ചുള്ള പ്രത്യേകതയാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചവരാകട്ടെ അല്ലാത്തവരാകട്ടെ, മക്ക എന്ന നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ പറയപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞതൊക്കെ അവിടെ വേട്ടയാടാൻ പാടില്ല, ആളുകൾ ഉപദ്രവിക്കാൻ പാടില്ല, രക്തം ചിന്താൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഒരു നാടിൻ്റെ പവിത്രതയെ ആ നാടിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ള നാടുകളിലൊക്കെ വേട്ട എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതും അനുവദിച്ചതുമായ വിഷയമാണ്. വേട്ട നടത്താനും വേട്ട മൃഗത്തെ ഭക്ഷിക്കാനുമെല്ലാം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. സാധ്യമാകുന്ന ആളുകൾക്ക്, അതിന് കഴിവുള്ളവർക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ചെയ്യൽ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. എന്നാൽ മക്ക എന്ന് പറയുന്ന നാട്ടിൽ വെച്ച് മക്കയുടെ ബൗണ്ടറികൾക്കുള്ളിൽ എവിടെ വെച്ചും അങ്ങനെ ഒരു വേട്ട നടത്താൻ പാടില്ല എന്ന്, മരത്തെ പറിച്ചെടുക്കാനും പാടില്ല, ചെടി പറിച്ചെടുക്കാനും വേണ്ടി പാടില്ല. മറ്റു നാടുകളിലൊക്കെ അനുവദിക്കപ്പെട്ടതായ കാര്യങ്ങളാണ്. എന്നാൽ മക്കയിൽ അന്യൻ്റെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചെടികൾ പറിച്ചെടുക്കാനോ അത്തരം കാര്യങ്ങൾ പൊട്ടിക്കാനോ ഒന്നും പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശം നൽകുന്നു. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ നാടിനെ പവിത്രമാക്കിയിട്ടുണ്ട്. സഹോദരന്മാരെ, ആ നാടിനെ ഒരിക്കലും നമ്മൾ മോശമാക്കി ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ മോശം ചിന്തകൾ ഉണ്ടാകുവാനോ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകൾ പോലും മക്കയെ അവമതിപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്താറുണ്ട്. മക്കയിൽ പോയിട്ട് ഉംറ ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യുന്നത് അതൊരു കേവലം യാത്ര മാത്രമായിക്കൊണ്ട്, ടൂർ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നാടിൻ്റെ പ്രത്യേകതയില്ല എന്ന് പറയുന്നവരൊക്കെ കാണാൻ സാധ്യമാകും. ആധുനിക കാലഘട്ടങ്ങളിൽ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം യൂട്യൂബിലുമെല്ലാം വ്ളോഗുകൾ ചെയ്യാൻ വേണ്ടി ആ നാടിനെ തങ്ങളുടെ കേവല താല്പര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ കേവല ലാഭങ്ങൾക്ക് വേണ്ടി ആ വ്ളോഗ് ചെയ്യാൻ അവിടെയുള്ള ഹോട്ടലുകളെ, അവിടെയുള്ള ഭക്ഷണങ്ങളെ അല്ലെങ്കിൽ അവിടെ മറ്റു കാര്യങ്ങളെയൊക്കെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഏതെങ്കിലുമൊക്കെ രൂപത്തിലും കോലത്തിലുമൊക്കെ അവിടെ പോയിട്ട് മക്ക എന്ന നാടിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരവസ്ഥാവിശേഷം ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായി കണ്ടുവരുന്നു. ഒരിക്കലും നമ്മളുടെ കേവല ലാഭത്തിന് വേണ്ടിയോ നമ്മുടെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഒരിക്കലും അത്തരം പ്രവണതകൾ നമുക്ക് ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല ആദ്യമായി ആരാധനയ്ക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ച നാടാണ് മക്ക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ആലി ഇംറാനിൻ്റെ 96-ാമത്തെ വചനത്തിൽ നാം നേരത്തെ സൂചിപ്പിച്ച മക്കയെ ബക്ക എന്ന് സൂചിപ്പിച്ച ആ വചനത്തിൽ ഇന്ന ഔവല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത് മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ, ജനങ്ങൾക്ക് മുഴുവൻ ലോകത്തിന് മുഴുവൻ മാർഗദർശനമായിക്കൊണ്ടും അതേപോലെ തന്നെ പവിത്രമായ അനുഗ്രഹീതമായ ഒരു കാര്യമായിക്കൊണ്ടും മക്കയെ ലോകത്താദ്യമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വീടും അള്ളാഹുവിനെ ആരാധിക്കാനും വേണ്ടി ഒരു ഭവനം ഉണ്ടാക്കപ്പെട്ട നാടാണ് മക്ക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, അൻ അവ്വലി മസ്ജിദിൻ വുദിഅ ഫിൽ അർദ്, ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ മസ്ജിദുൽ ഹറാം, അത് മസ്ജിദുൽ ഹറാമാണ് എന്ന്. പണ്ഡിത ലോകത്ത് മസ്ജിദുൽ ഹറാം നിർമ്മിച്ചത് ആരാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് മലക്കുകളാണ് മസ്ജിദുൽ ഹറാം ആദ്യമായി നിർമ്മിച്ചത് എന്നാണ്. മറ്റൊരു വിഭാഗം ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് നിർമ്മിച്ചത് എന്നും പറയുന്നുണ്ട്. ഹദീസിൻ്റെ ബാക്കിയിൽ രണ്ടാമത് നിർമ്മിക്കപ്പെട്ടത് മസ്ജിദുൽ അഖ്സയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവ രണ്ടിനുമിടയിൽ 40 വർഷത്തെ അന്തരമാണ് ഉള്ളത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇസ്ലാമിലെ ഏറ്റവും ആദ്യമായി, ലോകത്തെ ഏറ്റവും ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു പള്ളി എന്നത് അത് മസ്ജിദുൽ ഹറമാണ്. അത് മലക്കുകളുടെ കരങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് പണ്ഡിത ലോകത്തെ ഒരഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ എത്ര മഹത്തമായ ഒരു പ്രത്യേകത ആ പള്ളിക്കുള്ളത്. ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. മാത്രവുമല്ല ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് തീർത്ഥാടനം ഉദ്ദേശിച്ചുകൊണ്ട്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകൽ അനുവദനീയമായ 3 സ്ഥലങ്ങൾ മാത്രമാണുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ലോകത്ത് എവിടെ വേണമെങ്കിലും അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവന് യാത്ര ചെയ്യാം. അത് വിനോദയാത്രക്കാകട്ടെ, ചികിത്സക്കാകട്ടെ, എന്തുമാകട്ടെ, അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം അവന് യാത്ര പോകാം. എന്നാൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് 3 സ്ഥലങ്ങളിലേക്ക് മാത്രമേ പാടുള്ളൂ. ഏതെങ്കിലും ദർഗയിലേക്കോ ആരെങ്കിലും ജനിച്ചതോ ആരെങ്കിലും മരിച്ചതോ ആയ സ്ഥലങ്ങളിലേക്കോ ഒന്നും പുണ്യമാഗ്രഹിച്ചുകൊണ്ട് ഒരു തീർത്ഥയാത്ര നമുക്ക് അനുവദനീയമല്ല. മറിച്ച് തീർത്ഥയാത്ര അനുവദിക്കപ്പെടുന്നത് 3 സ്ഥലങ്ങളിൽ മാത്രമാണ്. അതിൽ ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് മസ്ജിദുൽ ഹറം അഥവാ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന ആ പള്ളിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രയാണ് റസൂലെ ആ പള്ളിയിൽ നിസ്കരിച്ചാലുള്ള കൂലി എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 100,000 കൂലി എന്നാണ്. ആ സ്ഥലത്ത് വെച്ച് 100,000 കൂലി ലഭിക്കുന്നത്. മസ്ജിദുൽ ഹറം എന്നുള്ളത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു വലിയ കെട്ടിടമാകുന്ന ആ പള്ളി മാത്രമല്ല, മറിച്ച് വലിയ ഒരു ഹറമിൻ്റെ ബൗണ്ടറി പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. മക്ക എന്ന പ്രവിശാലമായ സ്ഥലത്ത് ഹറമിൻ്റെ ബൗണ്ടറി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ഈ കൂലി അവർക്ക് ലഭിക്കും. അത് മക്കയുടെ മാത്രം പ്രത്യേകതയാണ്. മസ്ജിദ് നബവി എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, ഇന്ന് നമ്മൾ കാണുന്നതായ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചാലാണ് മസ്ജിദ് നബവിയിലുള്ള നിസ്കരിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഭിക്കുമെന്ന് നമ്മളോട് പഠിപ്പിച്ച 1,000 ഇരട്ടി കൂലി ലഭിക്കുന്നത്. എന്നാൽ മസ്ജിദ് ഹറം എന്ന് പറഞ്ഞാൽ മക്കയിലെ വിശാലമായ ഹറം ബൗണ്ടറിയിൽ എവിടെ നമസ്കരിച്ചാലും ആ പുണ്യം ലഭിക്കും. അത് മക്കയുടെ മാത്രം പ്രത്യേകതയാണ്. ആ ഹറമിലേക്ക്, മക്കയിലേക്ക് അതിൻ്റെ പ്രത്യേകത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മൾ അത് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനും നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന, വിശുദ്ധ ഖുർആൻ നമ്മളെ സൂചിപ്പിക്കുന്ന മക്കയുടെ വേറെയും ധാരാളക്കണക്കിന് പ്രത്യേകതകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഈ നാട് എന്നുള്ളത് ഒരു നിർഭയത്വത്തിൻ്റെ നാടാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മച്ചിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, വമൻ ദഖലഹു കാന ആമിനൻ. സൂറത്തു ആലി ഇംറാനിൻ്റെ 97-ാമത്തെ, നാം നേരത്തെ സൂചിപ്പിച്ച അതേ വചനത്തിൽ മക്ക എന്ന് പറയുന്ന, ബക്ക എന്ന് പേര് വിളിക്കപ്പെട്ട ആ നാടിലേക്ക് ആര് പ്രവേശിച്ചുവോ, കാന ആമിനൻ, അവൻ ആരാണ്? അവൻ നിർഭയനാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിന, അള്ളാഹുവേ ഈ നാടിനെ നീ ഒരു സമാധാനപൂർണമായ ഒരു നാടാക്കി മാറ്റണേ എന്ന്. വളരെ സമാധാനമാണ് ആ നാട്ടിൽ ലഭിക്കുന്നത്. മുസ്ലിങ്ങളായ ആളുകൾ മാത്രമാണ് ആ നാടിനകത്ത് ഉണ്ടാകുന്നത്, വേറെ ആരും ഉണ്ടാകുന്നില്ല. അവിടെ ഒരാൾക്ക് ഏത് സമയത്തും എപ്പോഴും നടന്നു നീങ്ങാനും മാത്രം നിർഭയത്വം ഇന്നും അവിടെയുണ്ട്. ഒരു മുസ്ലിം, ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് അവിടെ ഇറങ്ങി പള്ളിയിലേക്ക് നടന്നു പോകാനും തങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനും അവിടെ സാധ്യമാണ്. കാരണം ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത്, ഒരാളെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നത് ആ നാടിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരാളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവന് വലിയ കുറ്റമാണ് ലഭിക്കുന്നത്. കാരണം പവിത്രമാക്കപ്പെട്ട ഒരു നാട്ടിലും പവിത്രമാക്കപ്പെട്ട ഒരു സമയത്തും പവിത്രമാക്കപ്പെട്ട ഒരു സ്ഥലത്തുമെല്ലാം ഒരാൾ ഒരു പുണ്യം ചെയ്താൽ അയാൾക്ക് എത്രത്തോളം കൂലി കിട്ടുമോ അത്ര തന്നെ ഗൗരവമുണ്ട്. ഒരു പവിത്രമായ നാടിലും സ്ഥലത്തും സമയത്തും ഒരാൾ തിന്മ ചെയ്താലും ലഭിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കും അവിടെ പ്രയാസമുണ്ടാവുകയില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ഈ നാടിന് വേണ്ടി മാത്രം സൂറത്തു ഇബ്രാഹിമിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും. ആ നാടിനെ നിർഭയത്വമാക്കുവാൻ, ആ നാടിനെ വിഭവസമൃദ്ധമാക്കുവാൻ, ആളുകളുടെ ഹൃദയങ്ങൾ ആ നാട്ടിലേക്ക് അടുപ്പിക്കുവാൻ, ആ നാടിനോട് സ്നേഹമുണ്ടാകുവാൻ എല്ലാം ആ പ്രവാചകൻ ആ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ ധാരാളം കിട്ടിയ നാടിന് ഒരു വലിയ പ്രത്യേകതയും ശ്രേഷ്ഠതയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാടിനെ ഒരിക്കലും നമ്മൾ മോശമാക്കുവാനോ പ്രയാസപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ആ നാടിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം നഷ്ടപ്പെടുത്തുന്ന പവിത്ര നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം നമ്മൾ ചെയ്യുവാൻ വേണ്ടി പാടില്ല. ആ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിൻ്റെ 25-ാമത്തെ വചനത്തിൽ മക്കയെക്കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മസ്ജിദുൽ ഹറമിനെ കുറിച്ച് പറഞ്ഞിടത്ത് പറയുന്നു, വമയ്യുരിദു ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചുകൊണ്ടോ കൃത്യവിലോപം ചെയ്തുകൊണ്ടോ ആ പള്ളിയെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അവിടെ മോശതരം ചെയ്യുന്നുണ്ടെങ്കിൽ നുദിഖുഹുമിന് അദാബിൻ അലീം, ആ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വേദനയേറെ ശിക്ഷ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫമുജറദുൽ ഇറാദതി ലിദ്ദുൽമി വൽ ഇൽഹാദി മൂജിബുൽ അദാബി വഇൻ കാന ഗൈറുഹു ലാ യുആഖിബുൽ അബ്ദു അലൈഹി ഇല്ലാ ബിഅമലി ദുൽമി വഫിൽ ആയത്തിൽ കരീമ وجوب احترام الحرم وشدة تعظيمه والتحذير من إرادة المعاصي فيه وفعلها എന്ന് അഥവാ ഈ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, ഈ നാടിനെ അക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുമെന്ന് അല്ലാഹുവിടെ ഉറപ്പിച്ച് പറയുകയാണ്. ആ പ്രവർത്തനം കൊണ്ട് തന്നെ ലുൽമാകുന്ന, അക്രമമാകുന്ന ആ പ്രവർത്തനം കൊണ്ട് തന്നെ അവൻ അല്ലാഹുവിൻ്റെ ശിക്ഷ നിർബന്ധമാകുന്നു എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ആയത്തിൽ ഹറമിനെ അതിനെ എഹ്തിറാം ചെയ്യണമെന്ന്, അതിനെ ബഹുമാനിക്കണമെന്നത് നിർബന്ധമാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ പവിത്രത എത്രത്തോളം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അവിടെ തിന്മകൾ ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ ജനങ്ങൾക്കുള്ള താക്കീതും ഈ ആയത്തിലുണ്ട് എന്ന്. അപ്പോൾ മക്കയിൽ വെച്ച്, ഹറമിൽ വെച്ച് അതിനെ മോശമാക്കുന്ന പ്രവൃത്തികൾ ഒരാളും ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെയും സഹോദരിമാരെ, അതുകൊണ്ട് തന്നെ മക്കയുടെ ശ്രേഷ്ഠത എന്നുള്ളത് ഒരിക്കലും പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല. ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെയും ഹദീസിലൂടെ അള്ളാഹുവും ഖുർആനും ഇത് പഠിപ്പിച്ചിരിക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ മാത്രം പ്രത്യേകം ഗ്രന്ഥങ്ങൾ പോലും രചിച്ചിട്ടുണ്ട്. അത്രയധികം പ്രാധാന്യം ഈ നാടിനുണ്ട്. കാരണം മുസ്ലിങ്ങളുടെ ഖിബില എന്നുള്ളത് അത് മക്കയിലാണുള്ളത്. മുസ്ലിങ്ങൾ അവരുടെ നിർബന്ധമായ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും അവർ ഹജ്ജിന് പോകുന്നത് ആ നാട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ നാടിൻ്റെ പ്രത്യേകതയും ആ നാടിൻ്റെ പ്രാധാന്യവും ആ നാടിൻ്റെ മഹത്വവും നമ്മൾ മനസ്സിലാക്കുവാനും അതിനെ ആദരിക്കുവാനും അതിനോട് അനാദരവുണ്ടാക്കുന്ന എല്ലാ വാക്കിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും മാറിനിൽക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിനു വഅല ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് മക്കയുടെ തീരത്ത്, മക്കയുടെ ശ്രേഷ്ഠതയും ചരിത്രവും അവതരിപ്പിച്ചത് സഫീർ അൽഹേക്കമി.
0: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ് ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിയായ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു വിഷയമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ വിശ്വാസികൾക്കേറെ ദുരന്തങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ച ഫിറൗനുമായി ബന്ധപ്പെട്ട ചരിത്രം. അത് പറയുമ്പോൾ ഫിറൗനിൻ്റെ ക്രൂരതയും ഫിറൗനിൻ്റെ ധിക്കാരവുമൊക്കെ വിശദമായി ഖുർആൻ ആവർത്തിച്ച് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ സന്തതികളെ ഏറെ കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത അധികാരത്തിൻ്റെ ആ മർക്കടമുഷ്ടിയിൽ വിശ്വാസികളെ ഏറെ ഉപദ്രവിച്ച ഫറോവയുടെ ചരിത്രം. അതിന് ഒടുക്കം ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും വിശ്വാസികളെയും പിടികൂടുവാൻ വേണ്ടി പിന്നാലെ കൂടുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നാട് വിട്ടുപോകുന്ന ഹിജറ പോകുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഇസ്രായേൽ സന്തതികളെയും വകവരുത്താൻ ഫിറൗനും പട്ടാളവും പിന്നാലെ കൂടി, എന്നാൽ ചെങ്കടൽ പിളർന്ന് അതിലൂടെ ഒരു സുഗമമായ ഉണങ്ങിയ വഴി രൂപപ്പെടുകയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും വിശ്വാസികളും ആ വഴിയിലൂടെ നടന്ന് കടലിൻ്റെ മറുകര എത്താൻ അത് നിമിത്തമാവുകയും ചെയ്തപ്പോൾ ഫിറൗനും പട്ടാളവും അവരെ പിന്തുടർന്ന് കടലിൻ്റെ ഒറ്റ നടുവിലെത്തിയപ്പോൾ ആ കടലിനെ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലാഹു ആക്കുകയും അങ്ങനെ ഫിറൗനും കൂട്ടരും മുങ്ങി നശിക്കുകയും ചെയ്ത ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അതിനുശേഷം അൽ യൗമ നുനജ്ജീക ബിബദനിക്, ഇന്നേ ദിവസം നിന്റെ ജഡത്തെ നാം സംരക്ഷിക്കും എന്നു പറഞ്ഞ ആ ഒരു പ്രയോഗം, അത് പലരും പല രൂപത്തിലാണ് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തത്. ഖുർആനിൻ്റെ ദൈവീകത വിളിച്ചോതുന്ന നിരവധി അനവധി പരാമർശങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഖുർആനിക വചനങ്ങൾക്ക് സ്വന്തം അഭിപ്രായപ്രകാരം വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകി ഒപ്പിച്ച് ഖുർആനിന് ഇല്ലാത്ത അല്ലെങ്കിൽ ഖുർആനിന് ആവശ്യമില്ലാത്ത അമാനുഷികതയുണ്ടാക്കുവാൻ ഉള്ള ശ്രമം ചിലരിലെങ്കിലും നമ്മൾ കാണാറുണ്ട്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ധാരാളമുണ്ട്. എമ്പാടും ആരുടെയും മുന്നിൽ നമുക്ക് അവതരിപ്പിക്കുവാനും ഖുർആനിൻ്റെ അജയ്യത ബോധ്യപ്പെടുത്തുവാനും പറ്റിയ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും പരാമർശങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഓരോരുത്തരുടേതുമായ ചിന്തകളും അതേപോലെ തന്നെ ഭാവനകളും അനുസരിച്ച് ഖുർആനിന് ചില ദൈവീകതകളും അതേപോലെ തന്നെ അമാനുഷികതകളും ഒക്കെ സമ്മാനിക്കാൻ വേണ്ടി ഗവേഷണം നടത്തുന്ന ആളുകൾ, അത് ഖുർആനിന് ഗുണകരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഗുണകരമല്ല എന്ന് മാത്രമല്ല, ദോഷമാണ് പലപ്പോഴും അതുണ്ടാക്കുക. ഇസ്ലാമിക പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണിത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി തന്നെ നമ്മൾ അവതരിപ്പിക്കണമെന്നതിൽ സംശയമില്ല. അതിൽ നാം ഒട്ടും മടി കാണിക്കേണ്ടതുമില്ല, ആരെയും ഭയപ്പെടേണ്ടതുമില്ല. എന്നാൽ ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലാത്തതും നമ്മുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം ശരിയായി തോന്നിയതും നമ്മുടേതായ അഭിപ്രായമായി അത് പറയാമെന്നല്ലാതെ, ഖുർആനിൻ്റെ വചനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമായി അള്ളാഹു പറഞ്ഞൊരു സംഗതിയായി അതിനെ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല. എന്തു പറ്റുമെന്ന് ചോദിച്ചാൽ, ആ പ്രസ്തുത പരാമർശത്തിലെ ബാലിശത, അത് ശരിയല്ല എന്ന് ആരെങ്കിലും പിന്നീട് വ്യക്തമാക്കിയാൽ വിമർശിക്കപ്പെടുന്നത് അജയ്യമായ ഖുർആനിക വചനങ്ങളായിരിക്കുമെന്നത് നമ്മൾ തിരിച്ചറിയണം. ഖുർആനിൻ്റെ ദൈവീകതക്ക്, ഇസ്ലാമിൻ്റെ അജയ്യതക്ക്, പടച്ചവൻ്റെ വാക്കുകൾക്ക് വിലയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കെത്തും. അതുകൊണ്ട് ഒരാൾ വ്യക്തിപരമായി പറയുന്നൊരു വീക്ഷണമാണെങ്കിൽ അത് ഖുർആനിൻ്റെ വചനമായി, അള്ളാഹുവിൻ്റെ ആശയമായി, പ്രവാചകൻ്റെ അധ്യാപനമായി ഒന്നും പറയാൻ നിൽക്കരുത്. അവരുടെ അഭിപ്രായം എന്ന നിലയിൽ തന്നെ നിഗമനങ്ങളായി മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. വളരെയധികം ആളുകൾ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സൂക്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-ാം അധ്യായം സൂറത്ത് യൂനസിലെ 92-ാമത്തെ വചനം. ഫിർഔനിൻ്റെ ജഡം ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞതായിട്ടാണ് പലരും ഈ സൂക്തമുദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നത്. വാസ്തവത്തിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ ആയത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരാമർശം അള്ളാഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സൂറത്ത് യൂനസിലെ 92-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? എന്നാൽ നിന്റെ പിറകെ വരുന്നവർക്ക് വേണ്ടി, നീ ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിന് വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിന്നാലെ വരുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമാകാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. ഇന്നേ ദിവസം നിന്റെ ശരീരത്തെ നാം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. തീർച്ചയായും മനുഷ്യരിൽ വളരെയധികം ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാകുന്നു. ഇങ്ങനെയാണ് ഈ ആയത്തിൻ്റെ പരിഭാഷ, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്താണ് ആ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? സ്വയം ദൈവമാണ് എന്ന് വാദിച്ച ധിക്കാരിയായ ഫറോവ 79-ാം അധ്യായം സൂറത്തു നാസിആത്തിൽ 24-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ ഇലാഹ് റബ്ബ്, വേറൊരു ആരാധ്യൻ നിങ്ങൾക്കുള്ളതായി എനിക്കറിയുകയില്ല എന്നൊക്കെ അയാൾ പറഞ്ഞല്ലോ. അപ്പോൾ സത്യദൈവമായ അള്ളാഹു ആ ഫറോവയെ ആ ആളുകൾക്ക് ജനതയ്ക്ക് മുമ്പിൽ തന്നെ അവൻ്റെ മോശമായ പര്യവസാനം കാണിച്ചു കൊടുക്കുകയായിരുന്നു ഫിറൗനിനെ, ഫറോവയെ ചെങ്കടലിൽ മുക്കിക്കൊല്ലുന്നതിലൂടെ. ധിക്കാരികളുടെ അന്ത്യം അപ്രകാരമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സർവ്വ മുഫസ്സിരീങ്ങളും വ്യാഖ്യാനിച്ചതിൻ്റെ ഏകദേശ രൂപവും ഇപ്രകാരം തന്നെയാണ്. ഖുർആനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ആയത്തിൽ പറഞ്ഞ ദൃഷ്ടാന്തം അതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അനുയായികളെയും പിടികൂടുവാൻ പുറപ്പെട്ട ഫറോവ എന്നാൽ സമുദ്രത്തിൽ മുങ്ങിച്ചാവുകയും കരക്കടിയുകയും ചെയ്തു എന്നതാണ് ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജഡത്തെക്കുറിച്ചാണ് നിന്റെ ശരീരം നാം സംരക്ഷിക്കും രക്ഷപ്പെടുത്തുമെന്ന് ഖുർആൻ പറഞ്ഞത് എന്ന് പറയാൻ വാസ്തവത്തിൽ നമുക്ക് സാധിക്കുകയില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പ്രസ്തുത ജഡം ആ ഫറോവയുടേത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റിയ രേഖകളും തെളിവുകളുമില്ല. അത് നിഗമനങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഫറോവയുടെ ജഡമാകട്ടെ അല്ലാതിരിക്കട്ടെ, ആ ജഡത്തെ എല്ലാവർക്കും ദൃഷ്ടാന്തത്തിനായി കാലാകാലം ഖിയാമത്ത് നാൾ വരെയും നിലനിർത്തുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു പറഞ്ഞത് എന്താണ് എന്ന് ആ വചനത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ഇന്നേ ദിവസം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്, ആളുകൾക്ക് ദൃഷ്ടാന്തമായി, ചരിത്രത്തിലൊരു പാഠമായി. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് മാത്രം കിട്ടിയ, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയും അതിനുശേഷം വന്ന ജനതയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും ഒന്നും കണ്ടിട്ടില്ലാത്ത ആ ഫറോവയുടെ ബോഡി, അത് കാണുന്നതിലും അത് സൂക്ഷിക്കുന്നതിലുമാണ് അത്ഭുതവും ദൃഷ്ടാന്തവും. എങ്കിൽ അവർക്കൊന്നും ആ ദൃഷ്ടാന്തം കിട്ടിയില്ല എന്നല്ല വരിക. അപ്പോൾ സ്വാഭാവികമായും ആ ജഡം കിട്ടലും അത് സംരക്ഷിക്കലുമല്ല അവിടുത്തെ ഗുണപാഠങ്ങളുള്ളത്. ഇനി ആ ജഡം മ്യൂസിയത്തിൽ ഇരിക്കുന്ന ആ ശവശരീരത്തിന് ഏതാനും വർഷങ്ങളെ അതിൻ്റെ പഴക്കമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഖുർആൻ പറഞ്ഞ 100 മുമ്പുള്ള ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇന്നേ ദിവസം നാം നിന്റെ ശരീരത്തെ അൽ യൗമ നുനജ്ജീക ബിബദനിക എന്ന് പറഞ്ഞത്, നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലായിരുന്നെങ്കിൽ ധിക്കാരിയായ ഫറോവയുടെ സ്വയം പ്രഖ്യാപിത ദിവ്യത്വത്തിൻ്റെ ദൈവിക വാദം അയാൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം ആ ജനതയുടെ മുമ്പിൽ എങ്ങനെയാണ് തുറന്നു കാണിക്കപ്പെടുക? ദൈവമായ ഫറോവ അദൃശ്യനായി നിലകൊള്ളുന്നു എന്നായിരിക്കും അവരിൽ പലരും തെറ്റിദ്ധരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുവാനുള്ള സാധ്യത. അതുകൊണ്ട് ആ ദിവസം തന്നെ അവരുടെ മുന്നിലേക്ക് ജീർണിച്ച അവസ്ഥയിൽ ദുർബലനായ ആ ഫറോവയുടെ ജഡം അവർക്ക് തിരിച്ചു കിട്ടിയെന്നാണ്. ഇനി ആ ഒരു ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ തകരാറുകളോ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ ആരുടെയെങ്കിലും ഇടപെടലുകൾ കൊണ്ടോ ഒക്കെ സംഭവിച്ചേക്കാം. ഒരു ബോംബ് സ്ഫോടനത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തത്തിലൂടെ ഒക്കെ അത് സംഭവിച്ചാൽ ഫറോവയുടെ ജഡം ലോകാവസാനം വരെ സംരക്ഷിക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ആ ജഡം നശിച്ചു പോയില്ലേ എന്നാരെങ്കിലും വിമർശനമോ ആക്ഷേപമോ ഉന്നയിച്ചാൽ ഖുർആനിൻ്റെ വചനത്തിനല്ല അവിടെ പരിക്കേൽക്കുന്നത്, മറിച്ച് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ നിഗമനത്തിന് മാത്രമായിരിക്കും, ആളുകളുടെ അഭിപ്രായത്തിന് മാത്രമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഫറോവയുടെ ജഡത്തെക്കുറിച്ച് ഖുർആൻ എന്തു പറഞ്ഞു എന്നത് ഖുർആനിൽ നിന്നാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഖുർആനിനെ വിശദീകരിച്ച മുഫസ്സിരീങ്ങളിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്ന്, സ്വഹാബത്തിൻ്റെ വാക്കുകളിൽ നിന്ന്, മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വിവരണങ്ങളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ആ ജഡം കിട്ടിയതല്ലല്ല അത്ഭുതമുള്ളത്. അല്ലെങ്കിൽ ഈ മ്യൂസിയത്തിൽ കാണുന്ന ജഡം അത് ഫറോവയുടെ ജഡമാണ്, അത് ലോകാവസാനം വരെ സംരക്ഷിക്കും എന്ന് പറയുന്നതിലല്ല അതിലെ അത്ഭുതമുള്ളത്. മറിച്ച് ആ ജഡം കാണുകയും കിട്ടുകയും ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസികൾ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, അവർ ആ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ അവർക്ക് പാഠങ്ങളാണ്. അതേപോലെ ഇങ്ങനെ ഒരു സാധ്യത, അതിനെക്കൂടി നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, അഥവാ ആ ജഡത്തിന് എന്തെങ്കിലും തകരാറുകളോ നാശനഷ്ടങ്ങളോ സംഭവിച്ചാൽ ഖുർആനിൻ്റെ പ്രഖ്യാപനത്തിന് അതൊരിക്കലും പോറലേൽപ്പിക്കുകയില്ല. ഖുർആൻ ആ ജഡം കാലാകാലം സംരക്ഷിക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണുകയും പഠിക്കുകയും ചെയ്യണം. അതാരുടെയെങ്കിലും തോന്നലുകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്തുകൊണ്ട് ഖുർആൻ പറയാത്ത കാര്യത്തെ, അള്ളാഹു പറയാത്ത കാര്യത്തെ ഖുർആൻ പറഞ്ഞതായി, അള്ളാഹു പറഞ്ഞതായി അവതരിപ്പിക്കുന്നത് വലിയ അപകടവും ദുരന്തവുമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മേഖലയിലും തികഞ്ഞ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മക്കളെ ഒരിക്കലും അവർക്കിഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുന്നതിനായി നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. മനസ്സിന് സന്തോഷം തരുന്നൊരു ജോലി നേടുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ആർക്കും കിട്ടാനില്ല. ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ശിക്ഷയും ഒരാൾക്ക് ലഭിക്കാനില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരുന്നത് അയാൾക്കു മാത്രമല്ല, സമൂഹത്തിനും അത് ഗുണകരമാവില്ല. പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തൊരാൾ അധ്യാപകനായാൽ എത്ര കുട്ടികളുടെ ഭാവിയെയായിരിക്കും അത് ദോഷകരമായി ബാധിക്കുകയെന്നറിയാമോ? ഒരു ഡോക്ടർക്ക് അയാളുടെ ജോലിയോട് ആത്മാർത്ഥതയില്ലെങ്കിൽ എത്ര ആളുകളുടെ ജീവന് അത് ഭീഷണിയാകുമെന്നറിയാമോ?
3: കുറഞ്ഞ വാക്കുകൾ, കുറഞ്ഞ വാക്കുകളാണ് പറയുകയാണെങ്കിൽ കുറേ പറയണ്ടാവും.
4: അതാണ് ചിന്ത.
3: അതാണ് ചിന്ത. അല്ല, ഒരു ഒരു കമൻറ്റ് പറയണ വെച്ചാൽ, ഈ പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടമല്ലാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അതെന്നൊരു പായരായിരിക്കും, അവർക്ക് ഭാരമായിരിക്കും തീരില്ല. അപ്പൊ ഒന്നും വേണ്ട, അടുക്കളയിൽ പോലും നമ്മൾ ഇഷ്ടമല്ലാതെയാണ് ഭക്ഷണം വെക്കുന്നത്, വിളമ്പുന്നത്, അത് ഒരു നിലക്കും അത് ആ സമയവും ആ സന്ദർഭവും ആ ഭക്ഷണവും ആ വസ്തുവും ഒക്കെ ഒരു നഷ്ടമാണ്. പിന്നെ ഒരു നമുക്ക് അസ്വസ്ഥത തന്നുകൊണ്ടേയിരിക്കുന്ന പണിയാണ് ജോലി. അധ്യാപകനെ കുറിച്ച് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ വെറുതെ ഒരു ജോലിക്ക് വേണ്ടി പോയിട്ട് പിന്നെ അധ്യാപനം കുട്ടികളെ പഠിക്കുന്നു, ഒരു ജാതി എല്ലാം നെഗറ്റീവ് കാണുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഒക്കെ
4: നെഗറ്റീവ് ആയിരിക്കും.
3: ഇഷ്ടമല്ലെങ്കിൽ അതിലുള്ള എല്ലാ വിഷയവും ഓരോന്നിനും നെഗറ്റീവ് ഇങ്ങനെ മാതികൊണ്ടേയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിലോ അങ്ങനെയൊന്നും പ്രശ്നം കണ്ടില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്ന് തോന്നുന്നു.
4: അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഏതൊരു ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലേ. ജോലി ഇപ്പം ഈ ചിന്തയിലെ ജോലി എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിതത്തിൻ്റെ വേറെ ഒരു വ്യത്യസ്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടേതായിട്ടുള്ള ചില നമ്മൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരു യാത്രയാണെങ്കിൽ പോലും അല്ലേ ഭയങ്കര പ്രശ്നമാവും.
3: പിന്നെ
4: ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു
3: ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോയാൽ, അതേപോലെ ഇഷ്ടമില്ലാത്ത ഭാര്യ ഉണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്ത ഭർത്താവ് ഉണ്ടെങ്കിൽ, ഭർത്താവിന് ഇഷ്ടമല്ല ഭാര്യന് ഇഷ്ടമല്ല പിന്നെ ഓള് ചെയ്യുന്നതെല്ലാം കുറ്റാണ്, എല്ലാം കുറ്റേ കാണുള്ളൂ. അതേപോലെ സുഹൃത്തിന് ഇഷ്ടമല്ല, ഓനൊപ്പം പോവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
4: രക്ഷയില്ല.
3: ഇഷ്ടമില്ലാത്തൊരു സുഹൃത്തിന്റെ കൂടെ യാത്ര പോവാണ് പിന്നെ കുറ്റം തന്നെ ആയിരിക്കണ്ട. മറ്റേതെന്താന്നോ, നമ്മൾ വേഗം ഫോർഗീവ് ചെയ്യും, കുഴപ്പമില്ല, നമ്മൾ അവിടെ പ്ലസ് പോയിന്റ് കാണുള്ളൂ.
4: ഫോർഗീവ് ചെയ്യുന്നത് മാത്രമല്ല മറ്റൊന്നിലേക്ക് എൻഗേജ് ആവുകയും ചെയ്യും. ഇത് വിടുകയല്ല, മറ്റേതിലേക്ക് എത്തുകയല്ല എന്ന പോലത്തെ ആയിരിക്കും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ റേഡിയോ വൈബ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. റേഡിയോ വൈബ്സിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഞാൻ MA AP കാർഡ്. എൻ്റെ കൂടെയുള്ളത് ശുക്കൂർ അൻസാരി കാവുംപുറം. 2 മണിക്കൂറിൻ്റെ മോർണിംഗ് ഷോ കഴിഞ്ഞ് റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പതിവുകൾ തെറ്റിക്കാതെ നമ്മൾ ആദ്യം പോകുന്നത് ഇൻസൈറ്റിലേക്കാണ്. ഇൻസൈറ്റിൽ ഇന്ന് ഹൃദയം തേടുന്നത് പരലോകം തന്നെ എന്ന വിഷയത്തിൽ
1: സഹൽ ആദമാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഇൻഷാല്ലാ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആഗ്രഹങ്ങളുടെയും അധ്വാനങ്ങളും നിറഞ്ഞതാണ് മനുഷ്യൻ്റെ ജീവിതം. മനുഷ്യൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, അതിൽ ചിലതെല്ലാം നടക്കുന്നു, ഒരുപാട് അധ്വാനിക്കുന്നു, ആ അധ്വാനങ്ങളിൽ ചിലതെല്ലാം ഫലിക്കുന്നു, ചിലത് സഫലമാകാതിരിക്കുന്നു. ആ സഫലമാകാതെ യാത്രക്കിടയിൽ മനുഷ്യൻ മരിക്കുന്നു. അഥവാ എങ്ങനെയായാലും മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ മരണം എന്നൊരു സംഭവത്തെ, മരണം എന്നൊരു യാഥാർത്ഥ്യത്തെ മനുഷ്യൻ കണ്ടുമുട്ടും എന്നുള്ളതൊരു വസ്തുതയാണ്, ഒരു വാസ്തവമാണ്. ഇത് മനുഷ്യന് എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതും ഉൾക്കൊള്ളുന്നതുമാണ്. എന്നാലും തൻ്റെ ജീവിതയാത്രയിൽ താൻ അധ്വാനിച്ച കാര്യങ്ങൾ എല്ലാം നേടിയെടുക്കണമെന്നൊരു ആഗ്രഹം മനുഷ്യൻ്റെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നു. അഥവാ എല്ലാ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്ന, തൻ അധ്വാനിച്ച കാര്യങ്ങളെല്ലാം സഫലമാകുന്ന ഒരു ശാശ്വതമായ ലോകം മനുഷ്യൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഇച്ഛയാണ്. അഥവാ അനശ്വരമായൊരു ലോകം, ശാശ്വതമായ ലോകം മനുഷ്യൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ഈ ലോകത്ത് 100 പേരെ കൊന്ന ഒരു കൊലപാതകനും ഒരാളെ കൊന്ന ഒരു കൊലപാതകനും ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയാണ്. എങ്കിൽ ഒരാളെ കൊന്നൊരു വ്യക്തി ചിന്തിക്കുകയാണ്, എനിക്ക് കുറച്ച് പേരെ കൂടിയും കൊന്നിട്ട് ഈ ജയിലിൽ വന്നാമായിരുന്നു, ഏതായാലും പരമാവധി ലഭിക്കാവുന്ന ശിക്ഷ വധശിക്ഷയല്ലേ. ഒരാളെ കൊന്നാലും 100 പേരെ കൊന്നാലും 1000 കൊന്നാലും ലഭിക്കാവുന്ന ശിക്ഷ എങ്ങനെയായാലും വധശിക്ഷയാണ് എന്നൊരാൾ ചിന്തിക്കുകയാണ്. ഇവിടെ ഒരു യഥാർത്ഥത്തിലൊരു നീതികേടില്ലേ. പൂർണ്ണമായും ലോകത്ത് ഒരാളെ കൊന്നവനും 100 കൊന്നവനും ഒരേ ശിക്ഷയാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു നീതികേടില്ലേ, അല്ല അഥവാ പൂർണ്ണമായ നീതി അവിടെ നടപ്പാക്കപ്പെടുന്നുണ്ടോ, അതല്ല പൂർണ്ണമായ ഒരു നീതി നടപ്പാക്കാൻ സാധ്യമാണോ എന്നുള്ളതൊരു ചോദ്യമാണ്. അഥവാ നീതികൾ നടപ്പാക്കപ്പെടുന്ന, സമ്പൂർണമായ നീതികൾ നടപ്പാക്കപ്പെടുന്ന, മനുഷ്യൻ ചെയ്തതിൻ്റെ അനന്തരഫലങ്ങൾ അവൻ്റെ തോതിനനുസരിച്ച് ലഭിക്കപ്പെടുന്ന ഒരു ശാശ്വതമായ അനശ്വരമായ ഒരു ലോകം സ്വാഭാവികമായും നീതിയുടെ കാര്യത്തിലായിരിക്കുമ്പോൾ മനുഷ്യ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, ഈ ഭൂമികയിൽ ഒരുപാട് ദുഷ്പ്രവൃത്തികൾ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ബോംബ് കണ്ടുപിടിച്ചൊരു വ്യക്തി, ബോംബുണ്ടാക്കിയൊരു വ്യക്തി, അയാളുടെ ജീവിതയാത്രയിൽ അയാൾ മരിച്ചു പോകുന്നു. എന്നാൽ അയാൾ ഉണ്ടാക്കിയ ബോംബിൻ്റെ അനന്തരഫലങ്ങൾ തലമുറകളോളം ഇവിടെ നിലനിൽക്കുന്നു. ഇവിടെ ജീവിക്കുന്ന കാലമത്രയും അയാൾ ഉണ്ടാക്കിയ കാര്യം വികസിച്ച് അതിൻ്റെ അനന്തരഫലങ്ങൾ അയാളുടെ ജീവിതശേഷം ഒരുപാട് ആളുകൾക്ക് അതിന് അനന്തരഫലം അനുഭവിക്കുന്നു. എന്നാൽ അത് അയാളുടെ മരണശേഷം സംഭവിക്കുന്ന അയാളുടെ കാര്യങ്ങളാൽ ഉണ്ടായ ഒരു ദുഷ്പ്രവൃത്തി അയാൾ അനുഭവിക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ ഇവിടെയും ഒരു നീതികേടില്ലേ. ഒരാളുണ്ടാക്കിയ ഒരു ദുഷ്പ്രവൃത്തി അയാളുടെ മരണത്തോടുകൂടി അയാൾക്ക് അവിടെ അനുഭവിച്ചു തീരുന്നു. എന്നാൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നത് അയാളുടെ തലമുറയായി മാറുന്നു എന്നുള്ളതൊരു ഒരു നീതികേട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അഥവാ നമ്മൾ അങ്ങനെയാണ് ആലോചിച്ചാൽ ശാശ്വതമായൊരു ലോകം, അനശ്വരമായൊരു ലോകം മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്, എന്നൊരു സ്വാഭാവികമായ ഒരു തേട്ടമാണ് എന്നുള്ളതാണ് വസ്തുത. നോക്കൂ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എന്നതിന് നമുക്കൊരു നിർവചനം യഥാർത്ഥത്തിൽ കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കുമോ? ഭൂരിപക്ഷം ആളുകളോടും എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടി, അതല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യന് സന്തോഷമായിരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അത്തരക്കാരോട് നമുക്ക് തീർച്ചയായും ചോദിക്കുവാൻ വേണ്ടി പറ്റും, ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധങ്ങൾ നടക്കുന്നു എങ്കിൽ ഫലസ്തീനിൽ നിന്നും ഭൂമി നഷ്ടപ്പെട്ട് കുടിയേറിപ്പാർക്കുന്ന ആളുകളുടെ തൻ്റെ ഉറക്കിലും മൂടിലും എല്ലാം അവൻ കാണുന്നത് അക്രമങ്ങളും കൊലയും കൊലപാതകവുമാണ്. അങ്ങനെയുള്ളൊരു ഒരു ഫലസ്തീനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എവിടെയാണ് സന്തോഷമുള്ളത്? ഫലസ്തീനിലേക്ക് നമ്മൾ പോകേണ്ട, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അങ്ങേയറ്റത്ത് നിലനിൽക്കുന്ന അതിർത്തികളിൽ താമസിക്കുന്ന ആളുകൾ എന്നും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ സന്തോഷം ആവശ്യം അവരാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് നേടിയെടുക്കാനുള്ള ഒരു സാധ്യത, ഒരു പോസിബിലിറ്റി അവരുടെ ജീവിതത്തിലില്ല എന്നതാണ്. എങ്കിൽ സന്തോഷമാണ്, അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ആണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ നിർവചിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു പോസിബിലിറ്റി പോലും നിലനിൽക്കാത്ത ആളുകളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്? എങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഹാപ്പിനെസ് ആണ് എന്ന് നമ്മൾ നിർവചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജീവിത ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു സാമൂഹിക സാഹചര്യം പോലും ഇല്ലാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എങ്കിൽ എങ്ങനെയാണ് അവർ ആ ജീവിത ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അഥവാ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളൊരു ചോദ്യം അടിസ്ഥാനപരമായി ഇവിടെ എന്നും എൽക്കാലകാലത്തിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടലിൻ്റെ കാലം മുതൽക്ക് അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരുപാട് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ഇവിടെയാണ് ശാശ്വതമായൊരു ലോകം ഒരു മിത്തല്ല, അതൊരു സത്യമാണ് എന്നുള്ളൊരു കാര്യം ഇവിടെ വരുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനാണോ നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കുവാൻ പ്രയാസമുള്ളത് എന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കൾച്ചറൽ ക്യാപിറ്റൽ അഥവാ ഇസ്ലാമിൻ്റെ സംഹിത എന്ന് പറയുന്നത് തൗഹീദും ആഖിറത്തും റിസാലത്തുമാണ് എന്നുള്ളത് തന്നെയാണ്. ആഖിറത്ത് പ്രതിദാനം ചെയ്യുന്ന അഥവാ ചെയ്ത കർമ്മങ്ങൾക്കെല്ലാം അനന്തരഫലമുണ്ട്, ശാശ്വതമായ ലോകമുണ്ട്, ഈ ഭൂമി അതിൻ്റെ ഒരു കടലില്ലാതെ ഒരു ഇറ്റുവള്ളം മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അഥവാ പരലോകം എന്നുള്ളത് ഒരു സ്ഥായിയായ കാര്യം തീർച്ചയായിട്ടും വരാനുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നാൽ ഈ ഒരു പരലോകത്തെക്കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ആളുകൾ പറയുന്നു പരലോകം ഭീതിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ ബേർഡനായിക്കൊണ്ടാണ് പരലോകത്തെ കാണുന്നത്, ഒരു തൃപ്തിയില്ലാത്ത കാര്യമാണ് മനുഷ്യനെ പരലോകം എന്നൊരു ചിന്ത എന്നതാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റായ ചിന്തയാണ്. നോക്കൂ, ആത്മഹത്യാ മുൻപിൽ നിൽക്കുന്നൊരു വ്യക്തി, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നൊരു വ്യക്തിയെ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പോസിറ്റീവ് എനർജി യഥാർത്ഥത്തിൽ ഈ ഭൂമിലോകത്ത് ഉണ്ടോ എന്നതാണ്. എന്നാൽ ഒരു പരലോകമുണ്ട്, ഈ ജീവിതത്തിൽ എനിക്കിതൊരു പരീക്ഷണമാണ്, ഇവിടെ വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പരലോകം നഷ്ടപ്പെടും, അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഭൂമിലോകത്ത് ജീവിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി യഥാർത്ഥത്തിൽ പരലോകം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അത് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കൾച്ചറൽ ക്യാപിറ്റലായ തൗഹീദിൽ അടിസ്ഥാനമായ അള്ളാഹു എനിക്ക് തന്നൊരു ഒരു കാര്യമാണ്, ഇവിടെ ശമിച്ചാൽ മറ്റൊരു കൾച്ചറൽ ക്യാപിറ്റലായ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ നന്മകൾ എനിക്ക് നൽകുമെന്നുള്ളത്. ഇവിടെ എനിക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലക്കനുസരിച്ച് കൊണ്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ കൾച്ചറൽ ക്യാപിറ്റലായ പരലോകത്ത് എനിക്ക് വിജയമുണ്ടാകുമെന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത്തരത്തിൽ പരലോകം ഒരു വിശ്വാസിക്ക് നൽകുന്നുള്ളത് എന്നത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വെളിപാടുകൾ പഠിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബാറക്കല്ലാ. വളരെ അറിഞ്ഞിരിക്കേണ്ട, പരലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ചില വിഷയങ്ങളിലാണ് സഹൽക നമ്മോട് സംസാരിച്ചത്. നല്ല സംസാരമായിരുന്നു ഇൻഷാല്ലാ. പിന്നെ തീർച്ചയായിട്ടും ഇത്തരം സംസാരങ്ങൾ നമ്മൾ കേൾക്കേണ്ടതാണ്. ഇൻസൈറ്റിലെ ഓരോ ദിവസത്തെ പ്രോഗ്രാമും അത് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് സ്വരത്തിലേക്കാണ്. സ്വരം അത് ചിലരിങ്ങനെ കാത്തിരിക്കുകയാണ്, മോർണിംഗ് ലൈവിലൊരു സ്വരം അത് ഇന്ന് പൊളിച്ചടിക്കുക എന്നുള്ളതാണ് പലരുടെയും എന്തെങ്കിലും കമൻസ്. അപ്പോൾ ഇനി വൈബ്സിലെ സ്വരം നമുക്ക് കേട്ടുവരാം.

0: മാഷാല്ല, മനോഹരമായൊരു സ്വരം നമ്മൾ കേട്ടുകഴിഞ്ഞു. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തയും ധാരണയും ശ്രദ്ധയും എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് വൈബ്സിൽ നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. നമ്മുടെ ആരോഗ്യ വിചാരത്തെക്കുറിച്ചുള്ള ഒരു സംസാരത്തിലേക്കാണ് ഡോക്ടർ അബ്ദുൽ മാലിക് നമ്മോടൊപ്പം ചേരുകയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ പി പി അബ്ദുൽ മാലിക്കാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം തിമിരവുമായി ബന്ധപ്പെട്ടതാണ്. കുറേയധികം ആളുകൾക്കുള്ളൊരു സംശയമാണ് തിമിരവുമായി ബന്ധപ്പെട്ട കുറേയധികം സംശയങ്ങൾ. നമ്മുടെ നാട്ടിൽ പരിചയക്കാരിലും അതുപോലെ തന്നെ കുടുംബക്കാരിലും ഉള്ള ഒരു സംശയമാണ് തിമിരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്നത്തെ തിമിരവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം, എന്താണ് തിമിരം എന്നുള്ളതാണ് ഡോക്ടർ ആദ്യമായിട്ട് മറുപടി നൽകേണ്ടത്.
2: തിമിരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിനകത്ത് ജന്മനം നമുക്ക് നമ്മുടെ റബ്ബ് അനുഗ്രഹിച്ച് നൽകിയ ലെൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട്, ഒരു ഡിസ്കിൻ്റെ ഷേപ്പ്, അതിലൊരു ഇഡ്ലിൻ്റെ ഷേപ്പിലാണ് അതുള്ളത്. ആ ലെൻസ് നമ്മുടെ പ്രായം ചെല്ലും തോറും അതിൻ്റെ സൈസ് കൂടിക്കൂടി വരും. കണ്ണിനകത്ത് സാധാരണഗതിയിൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരു മുതിർന്ന ആളുടെ ഒരു കണ്ണിൻ്റെ 80% ഏകദേശം സൈസ് വന്നിട്ടുണ്ടാവും. ബാക്കി പിന്നെ ഒരു കാര്യമായിട്ടൊരു വളച്ച പിന്നത്തെ ഒരു 2 വയസ്സിനോടുകൂടി കഴിയും. പിന്നീട് വളരെ കുറഞ്ഞ മാറ്റം മാത്രമേ കണ്ണിൻ്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ കണ്ണിനകത്തുള്ള ലെൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരാൾ ജനിച്ചിട്ട് മരണം വരെ വലിപ്പം കൂടുന്ന ഒരേ ഒരു സ്ട്രക്ചർ നമ്മളെ കണ്ണിനകത്തുള്ളത് ലെൻസ് മാത്രമാണ്. അപ്പോൾ ആ ലെൻസ് സാധാരണഗതിയിൽ ട്രാൻസ്പാരൻ്റ് എന്ന് പറയും, അതായത് അത് സുതാര്യമായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈറ്റ് തെളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് വരെ നല്ല ക്ലിയർ ആയിട്ട് പോകുന്ന ഒരു ഭാഗമാണ്, ഒരു സ്ട്രക്ചറാണ് ലെൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു വെള്ളത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിനകത്ത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിനകത്തേക്ക് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പുറത്ത് അപ്പുറത്ത് നേരെ കൊണ്ടാണ്, അതാണ് ഇതിൻ്റെ സുതാര്യത എന്ന് പറയുന്നത്. ആ സുതാര്യതയ്ക്ക് വരുന്ന ഏത് ഭംഗത്തിനും മാറ്റത്തിനും നമ്മൾ കാറ്ററാക്ട് അഥവാ തിമിരം എന്ന് പറയും. തിമിരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുതാര്യമായ ലെൻസ് അധാര്യമാകാം എന്നുള്ളതാണ് ഒറ്റ വാക്കിലുള്ള ഒരു മറുപടി.
1: ഈ തിമിരം എന്ന് പറയുന്ന ഈ ഒരു അസുഖം ഏത് പ്രായക്കാരാണ് ഇത് കൂടുതൽ ബാധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പനി എന്ന് പറഞ്ഞത് എല്ലാവരും ബാധിക്കും.
2: അതെ.
1: ഈ പക്ഷേ ഈ തിമിരം എന്ന് പറഞ്ഞത് ചിലപ്പോൾ കുട്ടികളിലൊന്നും കാണില്ല, അല്ലെങ്കിൽ യുവാക്കളിലൊന്നും അധികം കാണാത്തൊരു അസുഖമാണ്. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്, ഇതിന്റെ പ്രായ വ്യത്യാസങ്ങളുണ്ടോ ഇതിന്, അല്ലെങ്കിൽ ഏത് പ്രായക്കാരാണ് ഇത് ബാധിക്കാന്നുള്ളതെന്ന് പറയാം.
2: സാധാരണഗതിയിൽ തിമിരം ഏറ്റവും കൂടുതൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ മുതിർന്ന പ്രായമുള്ള ആളുകളെ ആണ് ബാധിക്കാറുള്ളത്. ഒരു 50 വയസ്സിന്റെ മുകളിലെ ആളുകളെയാണ് സാധാരണ ബാധിക്കാറുള്ളത്. അതിന് അതുകൊണ്ട് തന്നെ സെനൈൽ കാറ്ററാക്ട് എന്ന ഒരു ഗണത്തിന് ഉൾപ്പെടും. അത് പ്രായം കൊണ്ടുണ്ടാവുന്ന, ഇപ്പൊ നമ്മുടെ തലയിൽ നേരെ വരും പോലെ അല്ലെങ്കിൽ മുടി നിരക്കുന്ന പോലത്തെ

0: ഒരു പ്രതിഭാസം, പ്രായത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. എന്നാൽ കുട്ടികൾ ഉണ്ടാവുക വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ വരെ തിമിരം
1: ഉണ്ടാവാറുണ്ട്.
0: അത് മറ്റുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ ജനിക്കുമ്പോൾ ഉണ്ടാവാത്ത തിമിരം ചിലപ്പോൾ വളച്ച പ്രായത്തിൽ ജൂനിയൽ കാറ്ററാക്ട് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ഉണ്ടാവാം. ചെറുപ്പക്കാർക്ക് ഉണ്ടാവാം. ഈ മുതിർന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന തിമിരം കുറച്ച് നേരത്തെ തന്നെ ചില ആളുകൾക്ക് ഉണ്ടാവാം. പ്രീസനൽ കാറ്ററാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തലയിലെ മുടി നിൽക്കുന്നത് എല്ലാവർക്കും
1: സംശയം ആളുകളുടെ ഇടയിൽ മുതിർന്ന ആളുകൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു അപ്പൊ ഇതിന്റെ ഈ തിമിരം ഉണ്ടാകാനുള്ള കാരണങ്ങള് എന്തൊക്കെയാണ്?
0: തിമിരത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോഡ് കാരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. കോമൺ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രായം ഉള്ള ആളുകളിലാണ്. പ്രായത്തിലുള്ള ആളുകളിൽ നമ്മുടെ ഈ മെറ്റബോളിസം എന്ന് പറയുമല്ലോ, അതായത് ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ആനബോളിസം, കാറ്റബോളിസം, ഉപജയം അപജയം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ശരീരത്തിൻ്റെ എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ നമ്മളെ ലെൻസിനകത്തുണ്ട്. ലെൻസിനകത്തുള്ള വേറൊരു പ്രത്യേകത ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ലെൻസിനകത്തേക്ക് ഒരു തുള്ളി പോലും രക്തം വരുന്നില്ല എന്നുള്ളതാണ്. രക്തയോട്ടം ഇല്ലാത്ത ഒരു സ്ട്രക്ചറാണ് ലെൻസ്. അതേപോലെ തന്നെ ഞരമ്പുകൾ, നെർവ്സും സപ്ലൈ ഇല്ല. അത് നമ്മുടെ ശരീരത്തിലിപ്പോൾ ഒരു നുള്ളി കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവും. വയറിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, വയറുവേദന ഉണ്ടാവും. ചെവിക്കകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ചെവിവേദന ഉണ്ടാവും. തലക്കകത്ത് നീർക്കെട്ടിന് തലവേദന ഉണ്ടാവും. പക്ഷെ കണ്ണിനകത്ത്
1: ലെൻസിന്
0: എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വേദന ഉണ്ടാവില്ല, കാരണം ലെൻസിനകത്തേക്ക് നെർവ് സപ്ലൈ ഇല്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് തിമിരത്തിന്റെ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്തൊന്നും നമ്മളെ ലെൻസിന് പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കണമെന്നില്ല, ഒന്നും ചെയ്യാനില്ല. അത് വേറെ പ്രത്യേക സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു ഉപാപചയ പ്രവർത്തനത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, പ്രായം കൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ കാരണം നമ്മളെ കണ്ണിനകത്തുള്ള ലെൻസിൻ്റെ പ്രോട്ടീനിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റമാണ് പ്രധാനമായിട്ടും ഓൾഡേജിൽ വരുന്ന തിമിരത്തിൻ്റെ കാരണം. പൊതുവെയുള്ളതൊക്കെ മെറ്റബോളിസത്തിൻ്റെ പ്രശ്നം തന്നെയാണ്, പക്ഷെ ഓൾഡേജിലും ഇങ്ങനെ പ്രത്യേകിച്ചൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് സെനൽ കാറ്ററാക്റ്റിൽ വരുന്നത്. പിന്നെ ജന്മന വരുന്ന കാറ്ററാക്റ്റുകൾ മിക്കവാറും ഈ ഗർഭിണികൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് അസുഖങ്ങൾ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു MR വാക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. പുറമേറെ വാക്സിൻ ക്യാമ്പയിനും അതുമായി ബന്ധപ്പെട്ട ഘോരം ചർച്ചകളൊക്കെ ഈസ്റോഡിൽ വരെ വന്നിട്ടുണ്ടായത് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും. അന്ന് ഒരു ലൈവ് ഡിബേറ്റ് വരെ നടന്നിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ MR വാക്സിനിൽ റുബെല്ല എന്ന് പറയുന്ന ഒരു അസുഖം, MR എന്നല്ല, മംസ് റുബെല്ല എന്നുള്ളതാണ്. അതിൽ റുബെല്ല എന്നുള്ള അസുഖം ബാധിച്ചു കഴിഞ്ഞ അമ്മമാർക്ക് അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തിമിരാണ്. രണ്ട് കണ്ണിനും തിമിരുണ്ടാവും. അതുപോലെ ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്ന
1: അസുഖം,
0: ജനിക്കുന്ന കുഞ്ഞിന് തിമിരുണ്ടാവും. അതുപോലെ തന്നെ ഹാർട്ടിന്റെ അസുഖം, ചെവി കേൾവി കുറവ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ ഒരു സിൻഡ്രോം അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് തിമിരം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു കുറെ അമ്മമാരെ ബാധിക്കുന്ന പല അസുഖങ്ങളും പിന്നീട് കുട്ടിക്ക് തിമിരമായിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഗാലക്ടോസീമിയ, അതുപോലത്തെ കുറേ നമ്മളെ ശരീരത്തിലെ കുറേ ചില എൻസൈമിൻ്റെ അഭാവം മൂലമൊക്കെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിലെ മാറ്റം വരും. പല അതിന് പല അസുഖങ്ങളുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് തിമിരവും ആ കുഞ്ഞുങ്ങളിൽ വരാറുണ്ട്. പിന്നീട് മുതിർന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ കണ്ണിനെ ബാധിക്കുന്ന ചില പ്രത്യേകം അസുഖങ്ങൾ, അതായത് കണ്ണിന് ഏൽക്കുന്ന ക്ഷതം, അത് ബ്ലണ്ട് ട്രോമ, പെനിട്രേറ്റിംഗ് ട്രോമ എന്ന് പറഞ്ഞ രണ്ട് രീതിയിൽ. നമ്മൾ ബ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂർത്ത സാധനം അല്ലാത്ത ഒരു ബ്ലണ്ടല്ല, ഒരു കൂർത്തല്ലാത്ത ഒരു ബ്ലണ്ട് ഒബ്ജക്റ്റ്, ഇപ്പോൾ കൈയിൻ്റെ മുഷ്ടി ചുരുട്ടി കണ്ണിനൊക്കെ ഇടിയിട്ട് അങ്ങനത്തെ ബ്ലണ്ട് ട്രോമയിൽ പരിക്ക് വന്നിട്ട് അതിൻ്റെ മർദ്ദം താങ്ങാതെ വരുമ്പോൾ ലെൻസിന് ആ സമയത്ത് തന്നെയോ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞോ ചിലപ്പോൾ തിമിരം വന്നേക്കാം. അതേപോലെ തന്നെ പെനിട്രേറ്റിംഗ് ഇഞ്ചുറി, കൂർത്ത സാധനം കണ്ണിനകത്ത് തുളഞ്ഞു കയറി, അതും ഇതേപോലെ തന്നെ നമ്മളെ കണ്ണിൻ്റെ ലെൻസ് തൊട്ടാവാടി പോലെ ഒന്ന് പറയും. ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ മൂപ്പർക്ക് തിമിരം വരും. കണ്ണിനെ ലെൻസിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അസുഖം എന്ന് പറയുന്നത് തിമിരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെനിട്രേറ്റിംഗ് ട്രോമയിൽ തിമിരം വരാം. പിന്നീട് പ്രമേഹമുള്ള ആളുകൾക്ക്, നല്ല പ്രായമുള്ള ആളുകൾക്ക് പ്രമേഹം വരുന്ന സമയത്ത് അവർക്ക് ഉള്ള തിമിരം പെട്ടെന്ന് മൂർച്ഛിക്കും.
1: കേട്ടിട്ടുള്ളത് ഈ പ്രമേഹമുള്ള ആളുകൾക്കാണ് കൂടുതലും.
0: അതേപോലെ തന്നെ വേഗത്തിൽ തിമിരം വരാനും സാധ്യതയുണ്ട്. പിന്നെ ചില മരുന്നുകൾ കഴിക്കുന്ന ആൾക്ക്, സ്റ്റീറോയിഡ് മരുന്ന് പോലത്തെ ചില മരുന്നുകൾ, അതുപോലെ തന്നെ വാദത്തിനും അതുപോലത്തെ പല അസുഖങ്ങൾക്കും വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ കാരണം ചില ആൾക്ക് തിമിരം വരാറുണ്ട്. പിന്നെ ഈ കീമോതെറാപ്പി, റേഡിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ വെയിൽ കൊള്ളുന്ന ആൾക്ക് തിമിരം വരുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം കൂടുതലായിട്ട് വെയിലത്ത് പണിക്കുന്ന ആൾക്ക് അങ്ങനത്തെ റേഡിയേഷന്റെ ഒരു എഫക്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാരണങ്ങളുണ്ട് തിമിരം വരാൻ എന്നുള്ളത്. ഏറ്റവും കോമൺ ആയിട്ട് മുതിർന്ന പ്രായത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തിമിരം എന്നുള്ളത്.
1: ഓക്കെ, ഇപ്പോ ഇതിന്റെ ഈ തിമിരം വന്നു കഴിഞ്ഞാലത്തെ അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കാന്നുള്ളത്
0: വലിയൊരു ചോദ്യമാണ്. കാരണം ആളുകൾ പലപ്പോഴും കണ്ണിന് വേദന ഉണ്ട്, തിമിരാണോ എന്ന് ചോദിച്ചു വരും. അപ്പൊ ഇല്ലാത്തൊരു ലക്ഷണം എന്ത്?
1: വേദന.
0: ഒരിക്കലും തിമിരം കാരണം സാധാരണഗതിയിൽ
1: കണ്ണിന് വേദന ഉണ്ടാവില്ല,
0: അതിന്റെ കോംപ്ലിക്കേഷനിൽ വേദന ഉണ്ടാവാം. തിമിരം കാരണം ചിലപ്പോൾ തിമിരം മൂത്ത് ഓപ്പറേഷൻ ചെയ്യാൻ വൈകി, അത് കാരണം തിമിരത്തിന്റെ ക്യാപ്സ്യൂൾ ഉണ്ട്. ഇതിന്റെ ക്യാപ്സ്യൂൾ ഉണ്ട്, അതിനകത്ത് കോർട്ടെക്സ്, അതിനകത്ത് ന്യൂക്ലിയസ്, അതിന്റെ സ്ട്രക്ചർ. അപ്പൊ ക്യാപ്സ്യൂളിന് ഡാമേജ് വന്നിട്ട് ലെൻസിന്റെ പ്രോട്ടീനൊക്കെ പുറത്തേക്ക് വന്ന് അങ്ങനെ കണ്ണിൽ പ്രഷർ കൂടി അങ്ങനെ വേദനയും ഓക്കാനും ശ്രദ്ധയായിട്ട് വരാറുണ്ട്. അല്ലാത്ത ഗതിയിൽ സാധാരണ ഗതിയിൽ തിമിരം കാരണം വേദന ഉണ്ടാവില്ല. ഉണ്ടാവുന്നതാകെ മങ്ങൽ മാത്രമാണ്. അതായത് മിനിമം ഏറ്റവും കൂടുതൽ സാധാരണ ദൂരക്കാഴ്ചക്ക് മങ്ങലായിട്ടാണ് കാണാറുള്ളത്. ദൂരമുള്ള വസ്തുക്കൾ കാണില്ല. അത് നമ്മൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ രണ്ട് കണ്ണിനും പതുക്കെ പതുക്കണി തിമിരം വരാം. ചിലപ്പോൾ ഒരു കണ്ണിന് കൂടുതലായിട്ട് വരും, മറ്റേ കണ്ണിന് പതിയെ വരാം. ഈ വരുന്നത് ദിവസങ്ങൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും ഒക്കെ പതിയെ പതിയെ വരുന്നതുകൊണ്ട് തന്നെ ആളുകൾ ഇത് മനസ്സിലാക്കൂല. ഇങ്ങനൊരു മങ്ങൽ പറഞ്ഞു പെട്ടെന്നൊരു ദിവസം മങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ പതിയെ പതിയെ വരുന്നതുകൊണ്ട് ഇത് മനസ്സിലാക്കാറില്ല. കാരണം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അവർ ഒരു കണ്ണടക്കുമ്പോഴാണ് ശരിയാ മറ്റേ കണ്ണിന്ന് കാഴ്ചയില്ലല്ലോ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് മങ്ങൽ. പിന്നെ ചില ആളുകൾക്ക് അവർ പറയാറുണ്ട് ഒരു മഞ്ഞിലേക്ക് നോക്കിയ പോലെ ഒരു ഫീല്, അത് മങ്ങലിന്റെ വേറൊരു ഭാഗമാണ്. പിന്നെ ഒരു ലൈറ്റിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പല കളറായിട്ട് തോന്നുന്ന പോലെ, അതല്ലെങ്കിൽ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നാലഞ്ചെണ്ണമായിട്ട്
1: പല കളറായിട്ട് തോന്നി,
0: പല എണ്ണമായിട്ട് കാണാം. ഇതൊക്കെയാണ് സാധാരണയായിട്ട്
1: സാധാരണ കേട്ടലുണ്ട്. കണ്ണ് പാട കെട്ടാന്നുള്ള ഒരു ഒരു ലക്ഷണം കൂടി ഞാൻ
0: അത് അവർക്ക് ഒരു ഫീലാണ്. അവർ ചിലർ ഞങ്ങൾ പാട കെട്ടിയാൽ ചിലർ ആകെ ഒരു മഞ്ഞ് മൂടിയ പോലെ, ചില ആകെ പുകട്ട് മൂടുക.
1: അങ്ങനെ
0: പല സ്ഥലത്തു നിന്ന് പല ലാംഗ്വേജ് ആണ് ഇതിന് ആളുകൾ പറയാറുള്ളത്.
1: ശരി, ഈ അതുപോലെ തന്നെ ഈ തിമിരം എന്ന് പറയുമ്പോ അതിന്റെ കൂട്ടത്തില് കേട്ടുകേൾവിയുള്ള ഒരു സംഭവമാണ് ഈ വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. ഈ വെള്ളെഴുത്ത് തന്നെയാണോ തിമിരം, രണ്ടൊന്നാണോ, അല്ലെങ്കിൽ തമ്മിൽ വല്ല വ്യത്യാസങ്ങളും വല്ലതും ഉണ്ടോ?
0: തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാരണം അത് പല ആളുകളും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വെള്ളെഴുത്ത് എന്ന് പറയുമ്പോൾ ഓ എനിക്ക് തിമിരായില്ല, ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്യണോ എന്നുള്ള ചിന്ത പല ആൾക്കും ഉണ്ടാവും. വെള്ളെഴുത്ത് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പ്രസ്ബയോപ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥക്കാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ലെൻസിന്റെ ധർമ്മം എന്നുള്ളത് ശരീര കണ്ണിനകത്തേക്ക് വന്ന ലൈറ്റിനെ ഫോക്കസ് ചെയ്ത് റെട്ടിനിലേക്ക് കറക്റ്റ് പതിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഫോക്കസ് ദൂരേക്ക് നോക്കുമ്പോഴും അടുത്തേക്ക് നോക്കുമ്പോഴും നമ്മളെ ലൈറ്റ് റൈസ് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ലെൻസ്. ഈ ലെൻസിന്റെ ഷേപ്പ് ചെറുതായിട്ട് മാറ്റിയിട്ടാണ്, ഇതിന്റെ കർവേച്ചർ കൂട്ടിയിട്ടും കുറച്ചിട്ടാണ് ഇതിനെ സഹായിക്കുന്നത്. അതിനെ സഹായിക്കുന്ന ഒരു ചെറിയൊരു മസില്, സിലിയറി മസില് കണ്ണിന്റെ ഈ ലെൻസിന്റെ ചുറ്റിലുണ്ട്. ഈ ലെൻസ് പ്രായമാകുമ്പോൾ ഈ മസിലിന്റെ ക്ഷീണം കൊണ്ട് ഈ ഷേപ്പ് മാറ്റുന്ന അവസ്ഥ കുറഞ്ഞു
1: കുറഞ്ഞു.
0: യെസ്, അത് കാരണം അടുത്തുള്ളത് കാണുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ ചെറിയ പ്രയാസം ഉണ്ടാകും. അപ്പൊ കുറച്ച് വിട്ടു പിടിക്കേണ്ടി വരും, അപ്പൊ കാണും. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും
1: കുറച്ച് വിട്ടു പിടിക്കണം.
0: അങ്ങനെ നീട്ടി നീട്ടി പിടിച്ചിട്ട് പ്രായമുള്ള പേപ്പർ നീട്ടി പിടിച്ച് വായിക്കുന്ന
1: ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
0: അപ്പൊ അത് അതുപോലെ ഈ സൂചി നൂലും കുറക്കാനൊക്കെ ആ പ്രായത്തിന്റെ പ്രയാസം. അപ്പൊ അവർ നീട്ടി പിടിച്ചവർക്ക് കാണും. സാധാരണ ആളുകൾക്ക് അതൊക്കെയാണ് പ്രയാസം പറയാറ്. പേപ്പറിലെ ന്യൂസ് പേപ്പറിലെ ചെറിയ അക്ഷരം കാണില്ല, മൊബൈലിൽ ചെറുത് കാണാൻ പറ്റുന്നില്ല. പിന്നെ സ്ത്രീകളാണെങ്കിൽ കുട്ടികളുടെ തലയിൽ പേൻ നോക്കുമ്പോൾ പേൻ കാണാനുള്ള, അതൊക്കെയാണ് അവരുടെ ലക്ഷണമായിട്ട് പറയുന്നത്. അതാണ് ശരിക്ക് ഈ പ്രസ്ബയോപ്പ അഥവാ വെള്ളെഴുത്ത് എന്നുള്ളത്. എന്നാൽ മറ്റൊരു തിമിരം ലെൻസിന്റെ സുതാര്യതയെ ബാധിക്കുന്ന, രണ്ടും ലെൻസിന്റെ റിലേറ്റഡ് സാധനമാണ്. പക്ഷെ ഒന്ന് ലെൻസിന്റെ ഷേപ്പിൽ ബലക്ഷയം വരുന്നതാണ്, മറ്റത് ഇതിന്റെ സുതാര്യത മാറ്റി ആധാര്യമാവുന്നതാണ്, ട്രാൻസ്പെറൻസി മാറ്റി ഒപ്പേക്ക് ആവുന്നതാണ്.
1: ഡോക്ടർ, അതുപോലെ തന്നെ തിമിരം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഇതിനെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് പറയാമോ?
0: സാധാരണ ആളുകൾ കണ്ണ് കാണാനില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഏകദേശം അവരുടെ പ്രായം നോക്കിയിട്ട് നമ്മൾ ഏകദേശം തിമിരാകും എന്നുള്ള ഊഹം ഉണ്ടാവും. പക്ഷേ നമ്മളെ ഊഹിക്കുന്ന ചില ആൾക്ക് തിമിരം ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മളെ കണ്ണിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കോർണിയ, കോർണിയൻ്റെ പുറകിലായിട്ട് ഒരു ആൻറ്റി ചേംബർ എന്ന് പറയും. അവിടെ കുറച്ച് ചെറിയ ദ്രാവകം ഉണ്ട്, ആക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അതിൻ്റെ പുറകിൽ നമ്മളെ ഐറിസ് എന്ന് പറയുന്ന, കൃഷ്ണമണി എന്ന് പറയുന്ന കറുത്ത സ്ട്രക്ചർ, അതിൻ്റെ നടുക്കൊരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനാണ് പ്യൂപ്പിൾ എന്ന് പറയുക. ആ പ്യൂപ്പിളിൻ്റെ പുറകിലായിട്ടാണ് നമ്മളെ ലെൻസ് ഇരിക്കുന്നത്. ലെൻസിൻ്റെ പുറകിൽ പിന്നീട് കണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റി ഉള്ള വിട്രെസ്യൂമർ എന്ന് പറയുന്ന ഒരു ജെല്ലി, അതിന്റെ പുറകിലായിട്ടാണ് ഏകദേശം റെട്ടിന എന്ന് പറയുന്ന ഈ നേത്രാന്തര പടലം എന്ന് പറയുന്നത്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് എവിടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇനി നേത്രാന്തര പടലം എന്ന് പറയുന്ന റെട്ടിനെന്ന് പിന്നീട് കാഴ്ച ഞരമ്പ് അഥവാ ഒപ്റ്റിക് നേവ് പിന്നീട് ഈ ലൈറ്റ് റേസിനെ നമ്മളെ തലച്ചോറിലേക്ക് എത്തിക്കും. തലച്ചോറിൽ അത് നമ്മൾ ഇത് ലൈറ്റാണ് ഇന്ന വസ്തുവാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നുള്ളത്. അപ്പൊ ഈ പോകുന്ന വഴിയിൽ എവിടെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാല് അത് കാഴ്ചനെ ബാധിക്കും. അപ്പോൾ ഒരാൾ കാഴ്ച കാണുന്നില്ല, കുറച്ച് കാലമായിട്ട് കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിമിരാവാം എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണില്ല. പിന്നീട് വിശദമായിട്ട് നോക്കുമ്പോഴാണ് നമ്മൾ എന്താണ് പ്രശ്നം മനസ്സിലാക്കാറ്.
1: ശരി, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ ടെസ്റ്റുകൾ, ഇതെങ്ങനെയാണ് മനസ്സിലാക്കാനുള്ള വഴികൾ എന്നുള്ളതൊന്നും?
0: യെസ്, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ഒന്നാമത് നമ്മൾ വിഷൻ കാഴ്ച ടെസ്റ്റ് ചെയ്യും, എത്രമാത്രം കാഴ്ച ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് പല ടൈപ്പുകളുണ്ട് വിഷ്, അതൊരു സാധാരണക്കാരന് മനസ്സിലാവാൻ തോന്നില്ല പല ടൈപ്പ് കാഴ്ചകളുണ്ടെന്ന് പറയുമ്പോൾ. അപ്പം ഇനി കാഴ്ച എത്രമാത്രം ഉണ്ട് നോക്കും. അതിനുശേഷം നമ്മൾ കൃഷ്ണമണി വികസിപ്പിച്ച് നോക്കാന്ന് പറയാൻ, കണ്ണിലൊരു തുള്ളിമരുന്ന് ഒഴിക്കും. ആ തുള്ളിമരുന്ന് ഒഴിച്ച് നേരത്തെ പറഞ്ഞ നമ്മൾ ഐറിസിന്റെ നടുക്കുള്ള ഗ്യാപ്പ് പ്യൂപ്പിൾ, ആ പ്യൂപ്പിളിന്റെ സൈസ് വലുതാക്കാൻ വേണ്ടിയിട്ട്, അതോ നേരത്തെ നമ്മൾ പറഞ്ഞ മസിലിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യാന്നുള്ള മരുന്ന്, ആ മരുന്നിട്ടിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കണ്ണടച്ച് ഇരിക്കാൻ പറയും. അതിനുശേഷം നോക്കും, എന്നിട്ട് സ്ലിറ്റ്ലാം എന്ന് പറയുന്ന ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയാം, അതിൻ്റെ ഫ്രണ്ടിലിരുത്തിയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തിമിരം ഉണ്ടോ ഇല്ലേ എന്നുള്ള അറിയാൻ കഴിയും. പിന്നെ അതിൻ്റെ കൂടത്ത് വേറെ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ നേത്രാന്തര പഠനം അഥവാ റെട്ടിന, റെട്ടിനയ്ക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ഒപ്റ്റിക് നേവ് എന്ന് പറയുന്ന കാഴ്ച ഞരമ്പിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അപ്പോൾ എന്താണ് പ്രശ്നം എന്നറിയാൻ ഈ പറഞ്ഞ കണ്ണിനകത്ത് കാഴ്ച മരുന്ന് വെച്ചുള്ള ടെസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ചില ആളുകൾക്ക് ജസ്റ്റ് ടോർച്ച് അടിച്ചാൽ തന്നെ മനസ്സിലാക്കും
1: അത്
0: നല്ല
1: അറിയാം.
0: ചില ആൾക്കെങ്കിലും കാരണം നല്ല പല ടൈപ്പ് ഞാൻ പറഞ്ഞു നേരത്തെ, ഈ ലെൻസിനൊരു എന്താ പറയുക ക്യാപ്സൂളുണ്ട്, അതിനകത്ത് ഒരു കോർട്ടെക്സ് ഉണ്ട്, അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ഈ കോർട്ടെക്സിന് തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ നല്ല വെളുത്ത കളറായിട്ടുണ്ടാവും. അപ്പൊ നല്ല വെളുത്ത ലെൻസ് ആയിട്ട് നമുക്കിങ്ങനെ ഒരു ടോർച്ച് അടിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും നല്ല തിമിരം ഉണ്ടെന്നുള്ളത്. പക്ഷെ ചിലപ്പോൾ ഇയാൾക്ക് തിമിരം കാരണം ആവൂല കാഴ്ച തകരാറ്, ഞരമ്പിന്റെ തകരാറ്
1: ഉണ്ടായേക്കാം.
0: അപ്പൊ അതൊക്കെ അറിയണമെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരും.
1: ഇതിന്റെ ഇത് പരിഹാരം എന്താണ്, പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
0: അതെ, തിമിരത്തിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, അത് സർജറിയാണ്. തിമിര ശസ്ത്രക്രിയ മാത്രമാണ്. തിമിരം ആധാരമായ ലെൻസ് എടുത്ത് കളഞ്ഞ് പകരം ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കുക എന്നുള്ളത്.
1: ലെൻസ് മാറ്റിവെക്കലാണ് അതിന്റെ പരിഹാരം. അതിന്റെ മരുന്നുകൾ കൊണ്ട് ഇതിന്
0: മരുന്നുകൾ പല ആളുകളും പഴയ കാലത്ത് കൊടുത്തിരുന്നു. അതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ നേരത്തെ പറഞ്ഞ കൃഷ്ണമണി വികസിപ്പിച്ച് ഇരിക്കാനുള്ള മരുന്ന് കൊടുക്കും. അപ്പൊ കുറച്ചുകൂടി വെളിച്ചം അകത്തേക്ക് പോകും, അപ്പൊ അവർക്ക് കുറച്ചൊരു ബെറ്ററായ പോലെ തോന്നും. പക്ഷെ അതൊരു ശാശ്വത പരിഹാരമല്ല, സർജറി മാത്രമാണ്.
1: അപ്പോൾ ഇതിന് സർജറി എങ്ങനെയാണ്, എത്ര തരം സർജറി ഉണ്ടെങ്കിൽ?
0: പണ്ട് കാലത്ത് ഈ ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ കണക്കെടുക്കണം, ഇപ്പോഴും എത്രയോ കോടിക്കണക്കിന് ആളുകളെ ബാധിച്ച ഒരു അസുഖമാണ് തിമിരം എന്നുള്ളത്. അതായത് ഏകദേശം 12 മില്യൺ ആളുകളെ ഇന്ത്യയിൽ ബ്ലൈൻഡ് ആണെന്നാണ്. 12 മില്യൺ എന്ന് പറഞ്ഞാൽ 1.2 കോടി ആളുകൾ ഇന്ത്യയിൽ കണ്ണ് കാണാത്ത ആളാണ്. അതിന്റെ 80% കാരണം തിമിരമാണ്. അത്രയും ബാക്ക്ലോഗ് ഇപ്പോഴുണ്ട്.
1: ഡോക്ടർ, നമുക്ക് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിന്റെ സമയം ഏകദേശം ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മളെ ഇന്നത്തെ ചർച്ച തിമിരവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അതിന്റെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിന്റെ ചർച്ച പൂർണ്ണമായിട്ടില്ല. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മളോടൊപ്പം തിരൂർ ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ PP അബ്ദുൽ മാലിക് ആയിരുന്നു. ഡോക്ടർ, പീസ് റെഡിയുടെ വക പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പീസ് റെഡിയുടെ ആരോഗ്യചാരം മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പ്രായമായാൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഈ ഒരു ആരോഗ്യ വിചാരത്തിൽ പറഞ്ഞ ചില വിഷയങ്ങൾ ആളുകൾക്ക് ഉണ്ടാവും. അപ്പം ഇങ്ങനെ സംശയങ്ങളാണ്, ചിലപ്പോൾ അശ്രദ്ധമായി അശ്രദ്ധമായി പിന്നീട് കുറേ പ്രയാസപ്പെടും. അപ്പോൾ പിന്നെ ഓപ്പറേഷനിലേക്ക് വരെ എത്തും. നമ്മുടെ വീട്ടിലൊക്കെയും ഉപ്പാക്കും ഉമ്മാക്കൊക്കെയും ഓപ്പറേഷൻ പിന്നെ അങ്ങനെ വരും. അപ്പോൾ അതിന് മുന്നേ എന്ത് സാഹചര്യം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ റേഡിയോ വല്ലാത്ത ഉപകാരമാണ്. നമ്മൾ സംശയിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടികളാണ് ഓരോ തലത്തിലും തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രാർത്ഥനാ പഠനത്തിലേക്കാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ ഭാഗം 1 ഇൻഷാല്ല സഫീർ അൽഹിക്കമിയാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാനും ചൊല്ലാനുമുള്ള ധാരാളം പ്രാർത്ഥനകളും ദിക്കറുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ദിനേന രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു തവണ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്പം വലിയ പ്രാർത്ഥനയാണ്, ഇൻഷാല്ലാ നമുക്ക് ഏതാനും എപ്പിസോഡുകളിലായി പഠിച്ചു പോകാം. പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട അക്ഷരം വഫവ്വൽതു എന്നുള്ളിടത്താണ്. വഫവ്വൽതു എന്നുള്ളിടത്ത് ദാദാണ്. ദാദ് എന്ന അക്ഷരം നാവിൻ്റെ ഇടതുഭാഗം ഇടതു പല്ലുകളിലോ അതല്ലെങ്കിൽ വലതുഭാഗം വലതു പല്ലുകളിലോ സ്പർശിക്കും തരത്തിൽ വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദ്വാ. ദ്വാ എന്ന് വാവ് ചേർത്തുകൊണ്ട് ചില ആളുകൾ ഉച്ചരിക്കാറുള്ളത് തെറ്റാണ്. ഫവ്വൽതു എന്നാണ്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. ഞാൻ ഒരിക്കൽ കൂടി ഈ വാചകം ഉരുവിടാം, ശ്രദ്ധിച്ച് കേൾക്കണം. അതിനുശേഷം ഇൻഷാല്ലാ നമുക്ക് ഒരുമിച്ച് ഇത് ചൊല്ലിപ്പഠിക്കാം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കേട്ട് ചൊല്ലണം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ അസ്ലംതു നഫ്സി ഇലൈക, ഞാനിതാ എന്നെ സ്വയം പരിപൂർണമായി നിന്നിൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, നിന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ എന്നെ പരിപൂർണമായി നിനക്കിതാ ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, എനിക്ക് സ്വമേധയാ യാതൊരു അധികാരമോ അതല്ലെങ്കിൽ എനിക്ക് സ്വമേധയാ യാതൊരു കഴിവുമില്ല. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പോലും എനിക്കറിയില്ല. ആ രൂപത്തിൽ എന്നെ ഇതാ പരിപൂർണമായും നിനക്ക് ഞാൻ കീഴ്പ്പെടുത്തി നൽകിയിരിക്കുന്നു. വഫവ്വൽതു അംരീ ഇലൈക, മാത്രവുമല്ല എൻ്റെ കാര്യങ്ങളിതാ അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചു നൽകുകയും ചെയ്തിരിക്കുന്നു. കിടക്കുമ്പോൾ നമ്മൾക്ക് സ്വമേധയാ ഉറക്കത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമ്മളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന് സമർപ്പിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അല്ലാഹുവിന് എല്ലാം സമർപ്പിച്ച് അല്ലാഹുവിന് കീഴ്പ്പെട്ട് കൊടുക്കുന്നു എന്നാണ് പ്രാർത്ഥനയുടെ ആദ്യ വാചകത്തിലൂടെ പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. ഈ പ്രാർത്ഥനയുടെ ഈ വാചകം ശ്രദ്ധിച്ച് പഠിക്കുക ഇൻഷാല്ലാ. ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാല്ലാ, പ്രാർത്ഥനാ പഠനത്തിൽ നാം ഇതുവരെ കേട്ടത് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. സഫീർ അൽഹിക്കമിയാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത്. ഇൻഷാല്ലാ ഇനി നമ്മൾ കുട്ടികളിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന, കുട്ടികൾക്ക് വളരെയധികം വടികാട്ടിയായിട്ടുള്ള പൂമരത്തിനിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടികളുടെ കൂട്ടുകാരനായ ഷമിൽ മഞ്ചേരിയും മൻസൂർ സലാഹിയുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. നന്മയിലേക്ക് നടന്നെടുക്കുക എന്ന വിഷയത്തിലുള്ള സംസാരത്തിലേക്ക് പോകാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ പൂമരത്തണലായി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. പതിവ് പോലെ പാട്ടും കഥകളും കളികളും ചിരികളുമൊക്കെയായി നമ്മുടെ പൂമരത്തണലിൽ ആരംഭിക്കുകയാണ്. നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ ഈ പൂമരത്തണൽ കേട്ടുകൊണ്ട് ഒരുപാട് നന്മകൾ ജീവിതത്തിലേക്ക് പകർത്തുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ് നമുക്കൊക്കെ ഉള്ളത്. അത്തരത്തിൽ തന്നെ ഇന്നും നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മുമ്പ് പല എപ്പിസോഡുകളിലായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഇന്നും നമ്മോടൊപ്പമുണ്ട്, മൻസൂർ. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് വേണ്ടി ഒരുപാട് പാട്ടുകളും കഥകളും അനുഭവങ്ങളും ഒക്കെയായി നമ്മോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കൂട്ടുകൂടിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്നും നമ്മോടൊപ്പം സംവദിക്കാനും കൂട്ടുകൂടാനുമായി മൻസൂർ നമ്മളോടൊപ്പം ഉണ്ട്. മൻസൂർ, ഇന്നത്തെ പൂമരത്തണലിലേക്ക് സ്വാഗതം.
6: എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മൻസൂർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കായി ഒരു പാട്ടിങ്ങനെ കൊടുത്തു വന്നിരുന്നു അല്ലേ, അതിൻ്റെ അല്പം അല്പം ഭാഗങ്ങളായിക്കൊണ്ട്. അതിൽ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഒരു പാട്ടിലൂടെ നമ്മുടെ കൂട്ടുകാർക്ക് കിട്ടിയിരുന്നു. ഇനി ആ പാട്ടിൻ്റെ ബാക്കി ഭാഗം വല്ലതും ഉണ്ടോ മൻസൂർ?
6: തീർച്ചയായും. വളരെ ഗൗരവത്തിൽ, വളരെ ആഴത്തിൽ കൂട്ടുകാർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ കുറച്ച് വരികളാണ് ഇനി ആ പാട്ടിൽ ബാക്കിയായിട്ടുള്ളത്.
5: എങ്കിൽ അതുകൂടി നമുക്കൊന്ന് കേട്ടാലോ?
6: ഇൻഷാ അല്ലാഹ്.

0: അതെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ചുണ്ടുകൾ കൊണ്ട്, നാവുകൾ കൊണ്ടൊക്കെ നമ്മൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന് നമ്മൾ പഠിച്ച അതേ പാട്ടിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അതേപോലത്തെ ഒരാശയം ഉൾക്കൊള്ളുന്ന, എന്നാൽ കേൾക്കാൻ ഏറെ മനോഹരമായ ചില വരികളാണ് മൻസൂറിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇതിൻ്റെ വരികളിലേക്ക് വരുമ്പോൾ കൂട്ടുകാരെ, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ നാലു വരികളിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. എന്നു വെച്ചാൽ നമ്മുടെ കാലുകൾ കൊണ്ട് നമുക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ സാധിക്കുന്നത് നമുക്ക് രണ്ട് കാലുകൾ ഉള്ളത് കൊണ്ടാണല്ലോ. ആ കാലുകൾ കൊണ്ട് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻസൂർ.
1: നിമ്മസ്, സത്യത്തിൽ കാലുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത, ഒഴിവാക്കി വെക്കാൻ പറ്റാത്ത, നമ്മുടെ കണ്ണുപോലെ, കാതുപോലെ, ചുണ്ടുപോലെ, നാവുപോലെ അള്ളാഹു നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. സത്യത്തിൽ നമ്മുടെ കണ്ണിനെ കുറിച്ച് പറയുമ്പോഴും കാലിനെ കുറിച്ച് പറയുമ്പോഴുമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരുപാട് കൂട്ടുകാരെയാണ്. എം എസ്, അവരെ ശരിക്കും കണ്ടാൽ നമുക്ക് സങ്കടമാകും.
0: അതെന്താ?
1: അവരിൽ ചില കൂട്ടുകാരുടെ കൈകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാരുടെ കാലുകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാർക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല, കണ്ണു കാണാത്തവർ പോലും അവിടെയുണ്ട്. അവരുടെ അരികിലൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അവരുടെ മുഖത്ത് വിരിയുന്ന ആനന്ദം, നമ്മളവരോട് സംസാരിക്കുമ്പോഴും സംവദിക്കുമ്പോഴുമൊക്കെ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രതികരണമൊക്കെ എം എസ്, സത്യത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്.
0: തീർച്ചയായും, നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ വില പലപ്പോഴും മനസ്സിലാവില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് ഉണ്ടായിരുന്നത് എത്രയോ വലിയ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ ബോധ്യപ്പെടുക. ഒരു പക്ഷേ ചില സമയത്തൊക്കെ നമ്മുടെ കാലിന് എന്തെങ്കിലും അപകടമൊക്കെ പറ്റി, അങ്ങനെ പറ്റാതിരിക്കട്ടെ, ഏതെങ്കിലുമൊക്കെ സമയത്ത് കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിലൊക്കെ കാലിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പിന്നീട് നമ്മൾ ആ നടക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കാലിത്ര വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാറുള്ളത്. അതുകൊണ്ട് നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ ചെയ്യേണ്ടത് അങ്ങനെ കാലിനു വല്ലതും പറ്റിയതിന് ശേഷം അതിൻ്റെ വില തിരിച്ചറിയുന്നതിനു പകരം ഈ രണ്ടു നല്ല കാലുകൾ ഉള്ള സമയത്ത് നമ്മൾ ഈ പാട്ടിലെ വരികളിൽ കേട്ട പോലെ തന്നെ നമ്മുടെ നല്ല കൂട്ടുകാരുമൊത്ത് നല്ല വഴിയിലൂടെ നടന്നു നീങ്ങാൻ, എന്നുവച്ചാൽ നന്മകൾ കേൾക്കുന്ന നല്ല സദസ്സുകളിലെത്താൻ, അതുപോലെ ബാങ്കുലികൾ കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് നടന്നു വരാനൊക്കെയാണ് നമ്മുടെ കാലുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിന് മാതൃകയായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽ വഴി നമുക്ക് മുന്നിലുള്ളത്. എന്നുവെച്ചാൽ ഈ കാലുകൾ കൊണ്ട് നമ്മൾ ചീത്ത വൃത്തി നടക്കുന്ന ഒരു സ്ഥലത്തേക്കും നമ്മൾ പോകില്ല. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്തു പറയാം മൻസൂർ?
1: എം എസ്, കാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു താബിഈ പണ്ഡിതന്റെ ചരിത്രമാണ്. കൂട്ടുകാർക്ക് ആ ചരിത്രം കേൾക്കാൻ ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
0: തീർച്ചയായും.
1: അദ്ദേഹത്തിന്റെ പേര് ഉർവ എന്നായിരുന്നു. ഉർവ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുറിവ് സംഭവിക്കുകയാണ്. അങ്ങനെ ആ മുറിവ് വലുതായി വലുതായി അവസാനം അദ്ദേഹത്തിൻ്റെ കാൽ മുട്ടിന് മുകളിലായി മുറിച്ചു മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ അന്നത്തെ കാലം നമുക്കറിയാം, വലിയ ഹോസ്പിറ്റലുകളില്ല, ഇത്തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കാൽ മുറിച്ചു മാറ്റുന്നു. പച്ചക്ക് അദ്ദേഹത്തെ ഇഞ്ചക്ഷൻ ചെയ്ത് ബോധം മറച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
0: എന്തൊരു വേദനയായിരിക്കുമല്ലേ?
1: തീർച്ചയായും. അദ്ദേഹം ദിക്റുകളിലും ദുആകളിലുമൊക്കെ മുഴുകി. അങ്ങനെ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി. അവിടെയാണ് സത്യത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതായിട്ട് ആ ചരിത്രം മാറുന്നത്. ആ മുറിച്ചു മാറ്റിയ ആ കാലിന്റെ മുറിയെ അദ്ദേഹം കൈകളിലെടുത്ത് പറഞ്ഞ ചില വാചകങ്ങൾ.
0: അതെന്തായിരുന്നു?
1: കാലേ, നീ സ്വർഗത്തിലേക്കുള്ളതാണ്. നിന്നെക്കൊണ്ട് ഒരു തിന്മയിലേക്കും ഞാൻ നടന്നെടുത്തിട്ടില്ല. നിന്നെത്തന്ന നാഥൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിലേക്ക്, എനിക്കനുവദിച്ച കാര്യങ്ങളിലേക്ക് മാത്രമാണ് നീയുമായി ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. ആ നാഥൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്കും നീയുമായി ഞാൻ പോയിട്ടില്ല. ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ, നമുക്കും പറയാൻ കഴിയണ്ടേ ഈ ഒരു വാക്ക്? മരണത്തിൻ്റെ സമയത്ത്, നമ്മളെല്ലാവരും മരിച്ചു പോകുന്ന സമയത്ത്, നമ്മുടെ കൈകളോടും നമ്മുടെ അവയവങ്ങളോടും ഇല്ല, നീ സ്വർഗത്തിലാണ് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ.
0: തീർച്ചയായും അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ആ ചരിത്രം കേട്ട് കഴിഞ്ഞതുപോലെ, നമ്മുടെയൊക്കെ ഏതെങ്കിലും അവയവം ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ അള്ളാഹു അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരമൊരു സന്ദർഭത്തിൽ മുറിച്ചു മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഈ കൈകൾ കൊണ്ട്, ഈ കാലുകൾ കൊണ്ട്, അതല്ലെങ്കിൽ ഈ ഇന്ന അവയവം കൊണ്ട് അള്ളാഹുവേ ഞാൻ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധിക്കോ കൂട്ടുകാരെ? അങ്ങനെ സാധിക്കുന്ന നല്ല കൂട്ടുകാരാവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പീസ് റേഡിയോ പൂമരത്തണലിലൊക്കെ കൃത്യമായി കേൾക്കുന്നതും പഠിക്കുന്നതുമൊക്കെ. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നതുപോലെ, നമ്മുടെ ഈ കുഞ്ഞു കാലുകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റായ കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ,
1: അയൽവക്കത്ത് പോയി ടി വി കാണാനും അതുപോലെയുള്ള മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂട്ടുകാരുടെ കൂടെ ഓടി നടക്കാനും, സിനിമാ തിയേറ്ററുകൾ പോലെയുള്ള, ഗാനമേള പോലെയുള്ള, അങ്ങനെയുള്ള മോശമായ തിന്മകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലേക്കും നടന്നു പോകാതിരിക്കുന്നതോടൊപ്പം, ആലോചിച്ച് നോക്കൂ, എം എസ് എന്നും പൂമരത്തണലിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കാറുള്ളതുപോലെ പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് ഓടിയടുക്കുന്ന, അല്ലേ, ആ ഒരു കാലുകളായി നമ്മുടെ കാലുകൾ മാറണം. നമസ്കാരത്തിലേക്ക് ഓടിയടുക്കുന്ന, നന്മകളുടെ സദസ്സുകളിലേക്ക് ഓടിയടുക്കുന്ന, പൂമരത്തണലിൽ കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലേക്ക് ഓടിയടുക്കുന്ന, എല്ലാ അവസ്ഥയിലും നന്മകളിലേക്ക് പോകാനും നന്മകളിലേക്ക് എത്തുവാനും നന്മകളിലേക്ക് പടിപടിയായി കടന്നു ചെല്ലുവാനുമുള്ള ഒരവസരമായി നമ്മുടെ കാലിനെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം.
0: തീർച്ചയായും. അപ്പോഴേ നമുക്ക് ഈ കാലുകൾ കൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പാട്ടിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിച്ചാലോ മൻസൂർ?
1: അതെ,

0: മാഷാല്ലാ, മനോഹരമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന നല്ല വരികളാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ആശയവും നമുക്ക് ഒരു പക്ഷേ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ കൈകൾ. നമ്മുടെ കാലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ കണ്ണുകളെക്കുറിച്ച്, കാതുകളെക്കുറിച്ച്, നമ്മുടെ ചുണ്ടുകളെക്കുറിച്ച്, നാവിനെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതെല്ലാം നന്മയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തും കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മളത് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വരികളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത് നമ്മുടെ കൈകളെക്കുറിച്ചാണ്. ഈ കൈകളാൽ ഉണ്ടാവുന്ന തിന്മകൾ എന്തൊക്കെയാ മൻസൂർ?
1: കുഞ്ഞു കുട്ടികളുടെ കൈകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തു ഭംഗിയാണ് അവയ്ക്കല്ലേ?
2: അതെ,
1: ഇറുക്കി പിടിച്ചവർ അല്ലേ?
2: അതെ,
1: എന്തു ഭംഗിയാണ്. സത്യത്തിൽ എത്ര സുന്ദരമായ കൈകളാണവ. പക്ഷേ ഒരൽപ്പം വളർന്നാൽ, അവർ നടക്കാൻ ആരംഭിച്ചാലൊക്കെ ആ കൈകൾ കൊണ്ട് കാട്ടിക്കൂട്ടുന്ന വികൃതി വേലകൾ, പലപ്പോഴും അവരുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കുമൊക്കെ സങ്കടം തോന്നുന്ന, ചില ഉമ്മമാരൊക്കെ കരയുന്ന അല്ലേ? അപ്പോ ഏറ്റവും നല്ല രൂപത്തിലാണ് ആരെയും പ്രയാസപ്പെടുത്താതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആർക്കും യാതൊരു വിധത്തിലുള്ള വേദനയോ യാതനയോ ഉണ്ടാക്കാതെയാണ് സത്യത്തിൽ നമ്മൾ, നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്.
0: തീർച്ചയായും. അതല്ലാതെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുകയോ, അല്ലെങ്കിൽ ഒരാവശ്യവുമില്ലാതെ അവരെ ഇങ്ങനെ പിന്നിൽ നിന്ന് തോണ്ടുക, അതുപോലെ പിച്ചുക തുടങ്ങിയ അനാവശ്യമായ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാരെ എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരുമായി തല്ലുകൂടുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ വലിയ ഒരു അപകടമായിട്ടുള്ള മോഷണം പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ കൈകൾ കൊണ്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് പിന്നെ എങ്ങനെയാണ് ആ സ്വർഗത്തിലെ ഒരുപാട് സുഖങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയുക? ഇങ്ങനെയുള്ള തിന്മകളായിട്ട് അങ്ങനെ മരിച്ചു പോയാൽ. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ ചെയ്യേണ്ടത് ഈ കൈകൾ കൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള തിന്മകളിൽ നിന്ന് നമ്മൾ പരമാവധി ഒഴിഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് നമ്മൾ പീസ് റേഡിയോ പൂമരത്തണലൊക്കെ കേൾക്കുന്ന നല്ല കൂട്ടുകാരല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, പലപ്പോഴും ചില കൂട്ടുകാരൊക്കെ അല്ല മൻസൂർ, ഈ മറ്റുള്ള കൂട്ടുകാരുടെ എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ എന്തുമാവട്ടെ മോഷ്ടിക്കുന്ന അവസ്ഥയൊക്കെ വലിയ കുറ്റമല്ലേ അത്?
1: അതെ അതെ, പലപ്പോഴും ഞാൻ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ സ്കൂളിലെ സ്റ്റാഫ് റൂമിലിരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ചില പരാതികൾ.
3: സാറേ, ഓൻ്റെ പെൻസിലെടുത്ത്. സാറേ, അവനെന്നെ പിച്ചി. സാറേ, അവളെന്നെ ഇടിച്ചു.
1: ഇങ്ങനെയുള്ള കുറേ പരാതികൾ പല കൂട്ടുകാരുടെ അടുക്കൽ നിന്നും വരാറുണ്ട്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള ആളുകളോട് എല്ലാവർക്കും ഒരു എന്തോ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. പരിപൂർണാർത്ഥത്തിൽ അവരെ ഇഷ്ടപ്പെടാനോ, ആ ഒരർത്ഥത്തിൽ വളരെ സൗഹാർദ്ദത്തോടെ അത്തരത്തിലുള്ള കൂട്ടുകാരോട് സംസാരിക്കാനോ, കൂടാനോ പലപ്പോഴും കൂട്ടുകാരും നമ്മളുടെ അധ്യാപകരുമൊക്കെ മടി കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തമാശക്ക് മറ്റുള്ളവരുടെ പെൻസിൽ എടുക്കുന്ന, എറൈസർ എടുക്കുന്ന, ഷാർപ്നർ എടുക്കുന്ന കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ഒരിക്കലും തമാശക്കുപോലും പറ്റിക്കാൻ പോലും അല്ലേ? നല്ല ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്.
0: അതേ കൂട്ടുകാരെ, മോഷണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാം കണ്ട ഒരു തെറ്റാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക കോടതിയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മൾ മോഷ്ടിച്ചു, നമ്മൾ കട്ടെടുത്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ കൈയിൻ്റെ മുൻഭാഗം ഉണ്ടല്ലോ, കൈപ്പത്തി എന്ന് പറയുന്ന ഭാഗം, അതവിടെ ഉണ്ടാവില്ല. അത് മുറിച്ചു കളയണമെന്നാണ് ഇസ്ലാമിക വിധിപ്രകാരം അവർക്കുള്ള ശിക്ഷ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ എത്ര ചെറുതോ വലുതായ എന്തു വസ്തുവുമാകട്ടെ നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഈ കൈപ്പത്തി പോലും മുറിച്ചു കളയേണ്ട അത്രയും വലിയ ഗൗരവമുള്ള ഒരു തെറ്റാണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മളവിടെ മനസ്സിലാക്കണം. നമ്മളെ ഇവിടെ അങ്ങനെയുള്ള ഇസ്ലാമിക കോടതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ശിക്ഷകളില്ല, മറിച്ച് നമ്മുടെ അധ്യാപകരുടെ അടിയിലോ അല്ലെങ്കിൽ ചീത്തപ്പറച്ചിലോ ഒക്കെ ഒതുങ്ങിയേക്കാം. പക്ഷേ അത് വലിയ ഗൗരവമേറിയ ഒരു തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്ര ചെറുതായാലും, നേരത്തെ മൻസൂർ സൂചിപ്പിച്ച പോലെ പറ്റിക്കാനാണെങ്കിലും അതല്ലെങ്കിൽ ഒന്ന് അവന് പേടിപ്പിക്കാനാണെങ്കിലും ഒന്നും അത്തരത്തിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ വസ്തുക്കളൊന്നും അവരുടെ അനുവാദമില്ലാതെ, അത് നമ്മുടെ കൂട്ടുകാരായാലും കൂട്ടുകാരല്ലെങ്കിലുമൊക്കെ അവരുടെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്. അങ്ങനെയുള്ള കൂട്ടുകാരെ മാത്രമേ നമുക്ക് നല്ല കൂട്ടുകാരായി പരിഗണിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾ ഈ കൈകൾ കൊണ്ട് വാരിയെറിയണമെന്നാണ് പാട്ടിൽ പറഞ്ഞത്. എന്താ വാരിയെറിയേണ്ടത്? നന്മയിൽ കുരുത്തമൊട്ടുകൾ എന്ന് വെച്ചാൽ എന്താ? എന്താ മൻസൂർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: നമ്മുടെ ഭൂമരത്തണലിൽ കൂട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ നമുക്ക് പറയാൻ കഴിയും. നിസ്സാരമെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയാലും വളരെ വലിയ പ്രതിഫലങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, എല്ലാവരോടും നല്ല രൂപത്തിൽ വർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന ഒരു വിലയേറിയ ഉപദേശം അല്ലേ? ഒരു സ്വഹാബി പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, ആരാണ് ഏറ്റവും നല്ല മുസ്ലിം? എന്താ പ്രവാചകൻ കൊടുത്ത മറുപടി? അവൻ കൃത്യമായി നമസ്കരിക്കുന്നവൻ. ആണോ? അല്ല, അങ്ങനത്തെവർ തന്നെയാണ് നല്ല മുസ്ലിം. പക്ഷേ എന്നാലും ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത് തൻ്റെ കൈ കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന്, നാവ് കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് മറ്റുള്ളയാളുകൾ രക്ഷപ്പെടുന്നവനായിട്ടുള്ള മുസ്ലിം ആരാണോ അവൻ്റെ ഇസ്ലാമാണ് ഏറ്റവും നല്ല ഇസ്ലാം എന്ന് അല്ലേ? അപ്പൊ ആ രൂപത്തിൽ ഒരു പ്രയാസവും ഒരാൾക്കും വരുത്താതെ, എന്നാൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ മുഴുവൻ സമൂഹത്തിലേക്ക് വാരി വിതറി മുന്നോട്ട് പോകുവാൻ കൂട്ടുകാർ ശ്രമിക്കണം. ചെറിയ കാര്യങ്ങൾ അല്ലെ, പാവപ്പെട്ടവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സഹായിക്കാൻ, അവർക്ക് സഹായകമായി നമ്മുടെ കയ്യിലുള്ള നമ്മൾ മിഠായി വാങ്ങാൻ മാറ്റിവെച്ച, ചോക്ലേറ്റ് വാങ്ങാൻ, മഞ്ച് വാങ്ങാൻ ഒക്കെ മാറ്റിവെച്ച ചെറിയ ചെറിയ നാണയത്തിട്ടുകൾ ഉപ്പയോട് പറഞ്ഞ്, ഉമ്മയോട് കുശുമ്പ് കാണിച്ച് എനിക്ക് വേണം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിവെച്ച ആ നാണയത്തിട്ടുകൾ നമ്മുടെ കൈ നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടി വരുന്നവരുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു ആനന്ദം അല്ലേ? അതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ശീലിക്കേണ്ട ചില സംഗതികളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ വളരെ നിസ്സാരമായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, ഒരുപാട് കാര്യങ്ങൾ. ഒരു പക്ഷേ ഈ ഒരു എപ്പിസോഡിലല്ലാതെ ഒരു 10 എപ്പിസോഡിൽ പൂമരത്തണലിൽ പറഞ്ഞാലും തീരാത്ത നന്മകൾ നമ്മുടെ ഈ കുഞ്ഞു കരങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതെല്ലാം അറിഞ്ഞും കേട്ടും പഠിച്ചും ചോദിച്ചും നന്മയുടെ വാക്താക്കളായി, നന്മ വാരി വിതറുന്നവരായി ജീവിക്കാൻ കൂട്ടുകാരെ നമുക്ക് സാധിക്കണം.
0: അതോടൊപ്പം മൻസൂർ, നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് പകർന്നു നൽകാവുന്ന വളരെ വലിയ ഒരറിവാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന നന്മകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവിടെ നമ്മുടെ വീട്ടിലെ ഉപ്പയും ഉമ്മയുണ്ടല്ലോ, പ്രത്യേകിച്ച് ഉമ്മ. ഉപ്പ ഒരു പക്ഷേ രാവിലെ ആയാൽ ജോലിക്ക് പോയി പിന്നീട് വൈകിട്ട് വരുന്ന അവസ്ഥയാവും പൊതുവെ ഉണ്ടാവുക. നമ്മുടെ ഉമ്മ വീട്ടിലങ്ങനെ പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ തിരുമ്പണം, നമ്മുടെ വീട് വൃത്തിയാക്കണം, അതിനിടയ്ക്ക് ഓരോ സമയത്തും ഭക്ഷണം വെക്കണം, അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ ജോലികൾ ചെയ്യുന്ന നമ്മുടെ ഉമ്മയില്ലേ, ആ ഉമ്മക്ക് നമ്മുടെ ഈ കൈകൾ കൊണ്ട് ഒരു സഹായം ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ സത്യത്തിൽ അതൊരു വലിയൊരു പുണ്യമല്ലേ? ആ പുണ്യം നമ്മൾ ശരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യണം. പലപ്പോഴും എന്തെച്ചാൽ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ കളിയെക്കുറിച്ച് ആലോചിച്ചും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നേരം പോക്കുകളെക്കുറിച്ചൊക്കെ ആലോചിച്ചും അത് പലപ്പോഴും ചെയ്തു കൊടുക്കാറില്ല. അതല്ലെങ്കിൽ ഒരു നല്ല മനസ്സോടുകൂടി ചെയ്യാറില്ല. അത് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ മൻസൂർ?
1: തീർച്ചയായും. പല കൂട്ടുകാരും നമ്മൾ കണ്ടിട്ടുണ്ട്, സ്കൂളൊക്കെ വിട്ടുവന്നാൽ വേഗക്കൂരി അങ്ങോട്ട് എറിഞ്ഞ്, യൂണിഫോമൊക്കെ അയച്ച് ഇങ്ങോട്ട് എറിഞ്ഞ് ഉടനെ കളിക്കാൻ അങ്ങോട്ട് ഓടും. അവരുടെ പുസ്തകം നല്ല രൂപത്തിൽ ഒതുക്കിയെടുത്തു വെക്കാൻ അവർക്കറിയില്ല. അതുപോലെ തന്നെ വസ്ത്രമൊക്കെ അലക്കാനുള്ള വസ്ത്രം ഒരു ഭാഗത്ത് കൂട്ടിവെക്കാൻ, അലക്കി വെച്ച വസ്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയായി മടക്കി വെച്ച് റൂമും സ്റ്റഡി ടേബിളും എല്ലാം നല്ല ഭംഗിയിൽ വൃത്തിയിൽ അടുക്കോടെ ചിട്ടയോടെ, ആര് എപ്പോ വീട്ടിലേക്ക് വന്നാലും ഹാവ് എന്ത് സുന്ദരമായ റൂം, എന്ത് സുന്ദരമായ സ്റ്റഡി ടേബിൾ, എത്ര അടുക്കും ചിട്ടയുമുള്ളവനാണ് ഈ കുഞ്ഞ് എന്നു ആളുകൾക്ക് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള അടുക്കും ചിട്ടയും വൃത്തിയും. എം എസ് സൂചിപ്പിച്ച പോലെ ഉമ്മയെ പ്രയാസപ്പെടുത്താതെ, ജോലി ഭാരങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മയ്ക്ക് ഇരട്ടി ജോലികൾ ചെയ്യിക്കാതെ സ്കൂളിൽ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് ശരീരം മൊത്തം ചെളിയായി ആകെ വിയർത്തൊലിച്ച് ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഒക്കെ വീട്ടിലേക്ക് വരുന്ന മക്കൾ നമുക്ക് കാണാം. അതിൽ നിന്നൊക്കെ മാറി വൃത്തിയുള്ള, എല്ലാവരാലും ആ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന, ആർക്കും പ്രയാസമായി വർത്തിക്കാത്ത ഏറ്റവും നല്ല കൂട്ടുകാരായി മാറുവാൻ കൂടി ഈ വരികൾ നമുക്ക് പ്രചോദനമേകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവികൾക്കും, അത് മനുഷ്യരെന്നു മാത്രമല്ല മറ്റുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ നമ്മുടെ കൈകൾ കൊണ്ടാവുന്ന ഉപകാരങ്ങൾ ചെയ്യുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന ഉപദ്രവങ്ങൾ ഒഴിവാക്കുന്ന നല്ല കൂട്ടുകാരായി മാറാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് ഈ വരിയിൽ നിന്ന് കിട്ടുന്നത്, അല്ലേ?
1: എം എസ്, സത്യത്തിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ കടുത്ത വേനലിൽ സത്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ, അല്ലേ? നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം വെച്ചാൽ, ഒരല്പസമയത്തേക്ക് നമ്മൾ മാറി നിന്നാൽ എത്രയോ പറവകൾ പാറി വന്ന് അതിൽ വന്ന് സന്തോഷത്തോടെ കലപില ശബ്ദങ്ങളുണ്ടാക്കി കുടിക്കുന്നതും കുളിക്കുന്നതും ചിറകട്ടടിക്കുന്നതും ആനന്ദിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂട്ടുകാർ അതിനൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഈ കുരുന്നു കൈകൾ കൊണ്ട് നമുക്ക് ലോകത്ത്, സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിയ വലിയ നന്മകളാണതൊക്കെ. നമ്മുടെ വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുറ്റത്തിൻ്റെ ഒരറ്റത്തൊക്കെ വല്ല ചെറിയ പാത്രത്തിലൊക്കെ ഒരല്പം വെള്ളം കൊണ്ടുപോയി വെച്ച് എന്നും അതിൽ വെള്ളം നനച്ചു കൊടുത്ത് ആ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന, നന്മ ചെയ്യുന്ന കരങ്ങളായി ചെറുപ്പം മുതലേ ഈ കൊച്ചു കരങ്ങൾ മാറ്റാൻ നമുക്ക് ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്.
0: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യരാവട്ടെ, മനുഷ്യരിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ ഉപ്പ അവർക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്തുകൊണ്ട് നല്ല കൂട്ടുകാരാവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കാൻ സമയമായിരിക്കുകയാണ്. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് നമ്മളുമായി സംവദിച്ചതും കൂട്ടുകൂടിയതുമൊക്കെ മൻസൂറായിരുന്നു. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി കൂടുതൽ വിശേഷങ്ങളുമായി സംവദിക്കാനെത്താമെന്ന പ്രതീക്ഷയിൽ ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: കൂട്ടുകാരെ, ഈ വിഷയം ഇങ്ങനെ കേട്ടിട്ട് വല്ലാത്ത സന്തോഷത്തിലാണ്. ഷമീൽ ഖാൻ്റെയൊക്കെ അവതരണം ഉണ്ടല്ലോ, അതൊക്കെ കുട്ടികളങ്ങനെ പിടിച്ചിരുത്തും. പക്ഷേ എനിക്ക് ശ്രോതാക്കളോട് ചോദിക്കാനുള്ള, കുട്ടികളൊക്കെ ഇത് കേട്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്, പക്ഷേ എന്നാൽ പോലും എന്താണ്, സ്കൂളൊന്നുമില്ല. മക്കളെന്തെന്ത് ചെയ്യണം? റിവൈൻഡ് ആണെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യണം? കേൾപ്പിക്കണം എന്നുള്ളതാണ്, നന്മയിലേക്ക് നടന്നടക്കുക എന്നുള്ള മക്കളോട് നാം പറയാൻ മനസ്സിൽ കണ്ട ചില വിഷയങ്ങളാണ് അദ്ദേഹം ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത്. ഇൻഷാല്ലാ.
4: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നുറുങ്ങുകളാണ് ഓക്കെ. പ്രവാസ ജീവിതം എന്ന ഹാരിസ് ഫാരിസ് വേറ്റുമ്മലിൻ്റെ അല്ലേ പേര് നല്ല രസമുണ്ടല്ലേ, ഹാരിസ് ഫാരിസ് വേറ്റുമ്മൽ ഓക്കെ. അദ്ദേഹത്തിൻ്റെ രചനയാണ് ഇന്ന് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകുന്നത്.
6: ദുബായിൽ നിന്ന് വിമാനത്തിൽ കയറുമ്പോൾ തന്നെ ബാബു മാസ്കും ഗ്ലൗസും ധരിച്ചിരുന്നു. പാസ്പോർട്ടും ടിക്കറ്റും അടങ്ങിയ എല്ലാ രേഖകളും കസ്റ്റംസ് ക്ലിയർ ചെയ്തതിനു ശേഷം ഇരിപ്പിടത്തിൽ പോയിരുന്നു. യാത്ര പുറപ്പെടാൻ നേരത്തെ അറിയിപ്പോടെ അകലം പാലിച്ചുകൊണ്ട് എല്ലാവരും ക്യൂവിൽ വരിവരിയായി വിമാനത്തിലേക്ക്. അനുവദിച്ച ഇരിപ്പിടത്തിൽ എയർ ഹോസ്റ്റസ് ബാബുവിനെ കൊണ്ടിരുത്തി. ജനാലയുടെ അരികിലാണ് ബാബുവിന് സീറ്റ് കിട്ടിയത്. അത് വലിയ ഒരാശ്വാസമായി തോന്നി. സീറ്റ് ബെൽറ്റ് ധരിച്ച ഉടനെ ബാബു മയക്കത്തിലേക്ക് കണ്ടു. തലേദിവസം തീരെ ഉറങ്ങിയിരുന്നില്ല. നാട്ടിലേക്ക് പോവുകയല്ലേ, പലതരം ചിന്തകൾ മനസ്സിനെ അലട്ടിയിരുന്നതിനാൽ ഉറക്കം തീരെ വന്നില്ല. ഭക്ഷണവുമായി എയർ ഹോസ്റ്റസുകളുടെ സാർവിളിയിൽ ഒന്നു ഞെട്ടിപ്പോയി. വിശപ്പ് തീരെയില്ലായിരുന്നു, എങ്കിലും ഒരു കപ്പ് ചായ മാത്രം കുടിച്ചു. ജനാലയിലൂടെ ആകാശക്കുടക്കീഴിലെ മേഘപ്പരപ്പിൽ നോക്കിയിരുന്ന് തന്റെ ചിന്താശകലങ്ങളുടെ മാന്ത്രിക ചെപ്പ് മനസ്സിൽ മെല്ലെ മെല്ലെ തുറക്കുകയായി. താൻ ആദ്യമായി ദുബൈയിൽ കാലുകുത്തിയത് എയർപോർട്ടിൽ നിന്നും നേരെ റൂമിലേക്ക് തന്റെ ചേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്, കുളി കഴിഞ്ഞ് ഉടുപ്പൊക്കെ മാറി നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോയത്, ലാൻഡ് ഫോണിൽ കുറേയധികം നേരം കുത്തിക്കളിച്ചതിനു ശേഷമാണ് മറുകരെ റിംഗിംഗ് ശബ്ദം കേട്ടത്. ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ ഉമ്മാ ഞാൻ ദുബായിലെത്തിയെന്ന് സുഖം തന്നെ, ഇനി എല്ലാ കാര്യങ്ങളും എഴുത്തിലറിയിക്കാം. ഇത്രയും വാചകങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീരുമ്പോഴേക്കും നാട്ടിലെ ഇന്നത്തെ കണക്കിൽ ₹250 കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും ആശ്രയം എഴുത്തുകളിലൂടെ മാത്രം. തൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പരിഭവങ്ങളും പരാധീനതകളും കുറിച്ചിടുന്നതും കണ്ണീരിൻ്റെ നനവുള്ള ആ കടലാസു തുണ്ടുകളിലൂടെയാണ്. ഗൾഫിൽ പുതുതായി വരുന്നവർ ആദ്യമായി വാങ്ങുന്നതും ലെറ്റർ പാഡും കവറും നല്ലൊരു പേനയുമായിരിക്കും. തൻ്റെ കട്ടിലിൽ പോയിരുന്ന് എഴുതാൻ തുടങ്ങും. റൂമിൽ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടെഴുതും. ആ ചെറിയൊരു കട്ടിലും അതിൻ്റെ ഇടവഴിയുമായി പിന്നീടവൻ്റെ ലോകം. അയച്ച എഴുത്തുകളുടെ മറുപടിക്കാണ് പിന്നീടുള്ള കാത്തിരിപ്പ്. ഉമ്മയുടെ എഴുത്താണെങ്കിൽ അവസാനത്തെ രണ്ടുവരി വാചകങ്ങൾ, പ്രിയപ്പെട്ട മോനെ, നിനക്കവിടെ സുഖം എന്നു കരുതുന്നു. നീ പോയതിൽ പിന്നെ ഉമ്മാക്കൊരു സമാധാനവുമില്ല. നിന്റെ കുഞ്ഞുപെങ്ങൾ എപ്പോഴും നിന്നെ ചോദിച്ചുകൊണ്ട് നടക്കുകയാ. ഇത്രയും എഴുതി നിർത്തുന്നു. നിന്റെ മുഖം മുത്തിക്കൊണ്ട് സ്വന്തം ഉമ്മ. ഈ വാചകങ്ങൾ പലവരും ആവർത്തിച്ചു വായിക്കും. ഇറ്റുവീണ കണ്ണുനീർ തുടച്ചുകൊണ്ട് വീണ്ടും ജോലിസ്ഥലത്തേക്കായി വണ്ടി കാത്തുനിൽക്കും. വിമാനത്തിലെ അനൗൺസ്മെന്റ് കേട്ട് ചിന്തയിൽ നിന്നും ഉണർന്നു. എല്ലാവരും വിമാനത്തിൽ നിന്നിറങ്ങി. ആരും എതിരേൽക്കാൻ വരരുതെന്ന് പറഞ്ഞതിനാൽ നേരെ ആംബുലൻസിലായിരുന്നു യാത്ര. നിരീക്ഷണ കാലഘട്ടം 28 നാളുകളാണെന്നും എല്ലാവരും നന്നായി സഹകരിക്കണമെന്നും അധികൃതർ യാത്രയിൽ ഓർമ്മിപ്പിച്ചു. വീടും കഴിഞ്ഞ് ഒരു നാഴിക അകലത്താണ് നിരീക്ഷണ കേന്ദ്രം. വീടെത്താറാവുമ്പോഴേക്കും പുറത്തു തന്നെയായി നോക്കിയിരുപ്പ്. ഭാര്യയും മക്കളും തന്റെ വരവും പ്രതീക്ഷിച്ച് ഗേറ്റിനു മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. കുഞ്ഞുമോളെ അങ്ങ് ദൂരെ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്നെടുത്ത് മുത്തം കൊടുക്കണമെന്നാശിച്ചുപോയി. മുന്നോട്ടു നീങ്ങുന്ന ആംബുലൻസിൽ നിന്നും കണ്ണെടുക്കാതെ കൈവീശി കാണിച്ച് അകലും വരെ മോളെ തന്നെ നോക്കിയിരുന്നു. വാഹനം നിരീക്ഷണ കേന്ദ്രത്തിലെത്തി. ആഴ്ചകൾ രണ്ടു കഴിഞ്ഞു. ഇതിനകം എന്റെ 2-3 ടെസ്റ്റുകൾ എടുത്തു. അതിന്റെ ഫലം വന്നു, എല്ലാം നെഗറ്റീവ്. അങ്ങനെ 26 ദിവസം കൊണ്ട് എല്ലാ ടെസ്റ്റുകളും പൂർത്തിയായി. നാളെ കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന അധികൃതരുടെ വാക്കിൽ ബാബുവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിറ്റേ ദിവസം രാത്രി നേരത്തെ തന്നെ ബാബു ഉറങ്ങാൻ കിടന്നു. അതിരാവിലെ ഉണരണം. 27 നാളുകളായില്ലേ ദുബൈയിൽ നിന്നും നാട്ടിലെത്തിയിട്ട്. ഭാര്യയും മക്കളുമൊക്കെ കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ. അതിരാവിലെ ഉണരാറുള്ള ബാബു നേരം 8 മണി കഴിഞ്ഞിട്ടും എഴുന്നേറ്റില്ല. കൂടെയുള്ളവർ തട്ടിവിളിച്ചു. ഡോക്ടർ വന്ന് കൈഞരമ്പുകൾ പിടിച്ചു നോക്കി. ബാബു ഉണർന്നില്ല. ബാബു നിരീക്ഷണകാലവും കാത്തു നിൽക്കാതെ പടച്ചവന്റെ കാവലിലേക്ക്, ആരോടും പറയാതെ ആരോടും ചോദിക്കാതെ മടക്കയാത്ര തിരിച്ചിരിക്കുന്നു. എപ്പോൾ തീർന്നു പോകുമെന്നൊരു നിശ്ചയവുമില്ലാത്ത ഓട്ടമാണ് ജീവിതം. ഓർമ്മകളാണ് ബാക്കി വയ്ക്കുന്ന ഒരേയൊരു സമ്മാനം. സന്തോഷത്താൽ കണ്ണു നനയുന്ന ഒരു ഓർമ്മയായി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിലെങ്കിലും നമ്മൾ ബാക്കിയാവട്ടെ. നോവും നൊമ്പരവുമായി ഓരോ ദിനങ്ങൾ വിട പറയുമ്പോൾ അകലെ എവിടെയോ വിരിയുന്ന പ്രതീക്ഷയുടെ നേർത്ത കിരണങ്ങൾ തേടിയുള്ള പ്രയാണമാണ് ഓരോ പ്രവാസിയുടെ ജീവിതവും.
1: മഷാല്ലാ, നുറുങ്ങുകളിൽ നമ്മൾ സാധാരണ കേൾക്കാറുള്ള ചില രചനകളുടെ ശബ്ദ ആവിഷ്കാരമാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഹാരിസ് ഫാരിസ് വേറ്റുമൽ എഴുതിയിട്ടുള്ള പ്രവാസ ജീവിതം എന്ന രചനയുടെ മൻസൂർ അലി മണ്ണാർക്കാട് നൽകിയ ശബ്ദമായിരുന്നു.
2: ഓക്കെ, ജീവിതത്തിലെ പ്രവാസ ജീവിതം അത് സഹിച്ചവർക്ക്,
1: അതെ അതെ,
2: അതല്ലെങ്കിൽ അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഫീലിംഗ് അറിയുള്ളൂ. ഓക്കെ, അല്ലാഹു തആല അങ്ങനെ കഷ്ടപ്പെട്ട് കുടുംബം നോക്കി കുറേ ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്ക് അതിൻ്റെ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ.
1: അമീൻ. ഇൻഷാല്ലാ, റേഡിയോ വൈബ്സിലിന് നമ്മൾ ഒരു പഠനാർഹമായ സെഷനിലേക്ക് പോവുകയാണ്. അസ്മാഉൽ ഹുസ്ന.
2: അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഇൻഷാല്ലാ ആ ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതോടൊപ്പം നമുക്കുണ്ടാക്കി തീർക്കേണ്ട ചില സ്വഭാവ സംസ്കരണങ്ങളും അതുപോലെ തന്നെ വിശ്വാസരംഗത്തും നമ്മുടെ രഹസ്യ ജീവിതത്തിലുമെല്ലാം ആ നാമങ്ങളുടെ തേട്ടങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം എന്നതുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം ഇത് ആ അർത്ഥത്തല

അള്ളാഹുവിൻ്റെ കഴിവ് മികച്ചു നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ കഴിവിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കഴിവിനേക്കാൾ കഴിവുള്ള മറ്റൊരു സൃഷ്ടി അല്ലെങ്കിൽ മറ്റൊരു വസ്തു, ഒരു ജീവി അല്ലെങ്കിൽ ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ കഴിവിനോളമില്ല. അങ്ങനെയുള്ള പരിപൂർണമായ കഴിവുള്ള, അങ്ങേറ്റം മികച്ചതായ കഴിവുള്ള, ഏറ്റവും എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അള്ളാഹുവിൻ്റെ കഴിവ്. ഈ ഉലകത്തിലെ ഒന്നിനും തോൽപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള കഴിവാണ് അള്ളാഹുവിൻ്റെ കഴിവ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് അള്ളാഹു അൽ ഖദീർ എന്ന നാമം നമ്മെ പഠിപ്പിക്കുന്നത്. ആ വിഷയം ഊന്നി പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ഖദീറാണ് എന്ന് പലതവണ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കഴിവിനെ അറിയലും അത് മനസ്സിലാക്കലും അത് സമ്മതിക്കലും അതോടൊപ്പം അവൻ്റെ കഴിവിൽ നിന്ന് ചോദിക്കലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ബാധ്യതയായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യഖ്ലുഖു മാ യശാ വഹുവൽ അലീമുൽ ഖദീർ. അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രകാരം അവൻ സൃഷ്ടിക്കുന്നു. നമ്മുടെ ഈ ജനനമെന്നുള്ളത് നാം ഒരിക്കലും ഉദ്ദേശിച്ചതോ മുൻ പ്ലാൻ ചെയ്തതോ ഒന്നുമല്ല. നമ്മുടെ ഉമ്മമാർ തീരുമാനിച്ചതല്ല, നമ്മുടെ ഉപ്പമാർ തീരുമാനിച്ചതല്ല. മറിച്ച് നമുക്ക് ഈ രൂപം നൽകണമെന്നുള്ളതും ഈ വർണ്ണം നൽകണമെന്നുള്ളതും ഇതുപോലെയുള്ള ശരീര ഭംഗിയോ അല്ലെങ്കിൽ നീളം, അതുപോലെ തന്നെ കുറിയവൻ അല്ലെങ്കിൽ കുറച്ച് വണ്ണമുള്ളത് മെലിഞ്ഞത്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ലോകത്തുള്ള സർവ സൃഷ്ടികളെയും വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മനുഷ്യൻ്റെ വിരളിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? നമ്മുടെ വിരളിൻ്റെ ഈ അടയാളങ്ങൾ പോലും, വിരളടയാളങ്ങൾ പോലും ഒരിക്കലും ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ പോലെ ആകുന്നില്ല. അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിക്കുന്നു. അങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനുമാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ 30 പ്രാവശ്യം ആവർത്തിച്ചു വന്ന വചനമാണ് ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും ഖദീറാകുന്നു, കഴിവുറ്റവനാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് 30 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാത്തിനും, ഒന്നിനും അശക്തനല്ല, ഒന്നിനും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ കഴിവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒരു സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ അള്ളാഹു ക്യാഫിനും നൂനിനും ഇടയിലാണ് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിപ്പിൻ്റെ സമയം എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതായത് കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്നു എന്നാണ്. അത്രയും കഴിവുറ്റവനാണ് അള്ളാഹു. അതാണ് അൽ ഖദീർ എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. ഹദീസിലാകട്ടെ നമുക്ക് ധാരാളമായി ഈ നാമത്തെ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും പഠിപ്പിച്ച ഹദീസിൽ അൽ ദിക്റിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെയും അള്ളാഹുവിൻ്റെ അൽ ഖദീർ എന്ന നാമം, അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ടാണ് അള്ളാഹുവിൻ്റെ ആ ഖദീർ എന്ന നാമത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അതിൻ്റെ വിശദീകരണം എന്നോളം അവിടെ പ്രവാചകൻ ഒന്നുകൂടി നമ്മുടെ വിശ്വാസരംഗത്തെ ഉറപ്പിക്കാൻ, നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കാൻ, അള്ളാഹുവിലുള്ള തവക്കുലിനെ ഉറപ്പിക്കാൻ ഒന്നുകൂടി പഠിപ്പിച്ചു. അല്ലാഹുമ്മല്ല മാനിഅലി മാ അതൈത, ഇത് നമ്മൾ നിസ്കാരത്തിന് ശേഷം പറയുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ലാ മാനിഅലി മാ അതൈത വലാ മുഅതിയലി മാ മനഅത വലാ യൻഫഉദൽ ജദ്ദു മിൻകൽ ജദ്ദ്. ഈ പ്രാർത്ഥന നമ്മൾ നിസ്കാരത്തിന് ശേഷമാണ് പറയുന്നത്. അവിടെ എന്താ പ്രഖ്യാപിക്കുന്നത്? അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി അതിനെ പറയാണ്, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സംഭവം എനിക്ക് നൽകാൻ ഉദ്ദേശിക്കുകയും അള്ളാഹു അത് തടയാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും വിചാരിച്ചത് നടക്കുകയില്ല, അള്ളാഹു വിചാരിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ. അതുപോലെ അള്ളാഹു തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഈ ലോകത്തുള്ള ഒരു ശക്തികൾക്കും സാധ്യമല്ല. അങ്ങനെയുള്ള ഖദീറായ അള്ളാഹു ലോകത്തുള്ള സർവചരാചരങ്ങളുടെയും കഴിവ് അള്ളാഹുവിൻ്റെ കഴിവിനേക്കാൾ മികച്ചതല്ല. എന്നാൽ എല്ലാ ചരാചരങ്ങളുടെയും കഴിവിനേക്കാളും മികച്ചതാണ് അള്ളാഹുവിൻ്റെ കഴിവ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിനെ തോൽപ്പിക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. ഇനി സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും അവർക്ക് സാധ്യമല്ല എന്നതാണ് ഈ സംഭവങ്ങളും ഹദീസും ആയത്തുമെല്ലാം നമുക്ക് പഠിപ്പിച്ചു

0: നൽകുന്നത്. അതാണ് അൽ ഖദീർ. അള്ളാഹുവിൻ്റെ കഴിവിനൊത്ത ഒരാളുമില്ല. അള്ളാഹു എല്ലാ സൃഷ്ടികളുടെ കഴിവിനേക്കാളും മീതയാണ്. സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ഇങ്ങനെയുള്ള കഴിവുള്ള സൃഷ്ടികളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു. അപ്പോൾ അവൻ്റെ എത്ര കഴിവ് ഉന്നതിയിലായിരിക്കും, അള്ളാഹുവിൻ്റെ കഴിവ് എത്ര ഉന്നതിയിലായിരിക്കും. അതാണ് അള്ളാഹു അൽ ഖദീർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ പ്രധാനമായും അള്ളാഹു അൽ ഖദീറായിരിക്കെ, എല്ലാത്തിനും കഴിവുള്ളവനായിരിക്കെ, അവൻ്റെ കഴിവിനെ തിരിച്ചറിയണം, അവൻ്റെ കഴിവിനെ സത്യപ്പെടുത്തണം. അതോടൊപ്പം അവൻ്റെ കഴിവിൽ നിന്ന് നമ്മൾ ചോദിക്കുകയും വേണം. നമ്മൾ നിസ്സാരന്മാരാണ്, നമ്മൾ എല്ലാ നിലക്കും ആവശ്യക്കാരനാണ്. എന്നാൽ അള്ളാഹു അസ്സമദാണ്, അള്ളാഹു പരാശ്രയമുക്തനാണ്. നമ്മളാകട്ടെ പരാശ്രയത്തിലൂടെയാണ് ജീവിക്കുന്നതും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കഴിവിൽ നിന്ന് ചോദിക്കുക എന്നത് നമ്മുടെ ബാധ്യതയും കൂടിയാണ്. ചോദിക്കുന്നതെന്തും തരാൻ കഴിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. വഖാല റബ്ബുകും ദുഊനി അസ്തജിബ് ലക്കും. എൻ്റെ അടിമ അവരോട് പറയൂ, ഖാല റബ്ബുകും ദുഊനി, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കൂ, ചോദിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പ്രതിസന്ധിയുടെ മുൾമുനയിലാണെങ്കിലും ശരി, മക്കയിലെ മുശ്രിക്കുകൾ അവർ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇനി ഒരു രക്ഷകനുമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന അവരുടെ പ്രതിസന്ധിയുടെ മുൾമുനയുടെ സമയത്ത് മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹു മാത്രം ദീനാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമെന്നാണ്. അള്ളാഹുവിനോട് മാത്രം നിഷ്കളങ്കമായി കൊണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെ ഫലമ്മാ നജ്ജാഹും ഇലൽ ബറ്റി ഇദാഹും യുശ്രിക്കൂൻ, അവരെ കരയിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ, രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും പറയും അത് ഇന്ന ഷെയ്ഖിന് ഞാൻ നേർച്ച ചെയ്തതുകൊണ്ടാണ്, ഇന്ന ഖബറാളിക്ക് ഞാൻ യാസീൻ ഓതിയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഷിർക്ക് ചെയ്യുകയും ചെയ്യും എന്നാണ്. ഏതായാലും അവിടെ മുശ്രിക്കുകൾ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട്. അവിടെ സഹായം നൽകാൻ കഴിവുള്ളവനും അള്ളാഹു മാത്രമാണ്. ഈ സംഭവത്തിലാണ് ഇക്രിമ, അബൂജഹലിൻ്റെ മകൻ ഇക്രിമ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ടും ചിന്തിച്ചപ്പോഴുമാണ് ഇസ്ലാം സ്വീകരണം നടക്കുന്നതെന്നാണ് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അള്ളാഹു ഒരാൾക്കും കഴിവില്ലാത്ത സമയത്ത് കഴിവുറ്റവനായിക്കൊണ്ട് അള്ളാഹു മാത്രമാണ്. ആരും സഹായിക്കാനില്ലാത്ത എല്ലാ പ്രതിസന്ധിയുടെയും മുൾമുനയിലും നിൽക്കുമ്പോൾ നമുക്ക് ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വിജയത്തിലേക്ക് എത്താനുള്ള മാർഗം കാണിച്ചു തരുന്ന കഴിവുറ്റവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് നമ്മൾ തിരിച്ചറിയണം. ചരിത്രത്തിൽ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം നമുക്ക് അറിയിച്ചു തരുന്ന അതാണ്. മൂസ നബി അലൈഹി ഇസ്ലാം തൻ്റെ സമുദായത്തെ, തന്നിൽ വിശ്വസിച്ച ആളുകളുമായി രക്ഷപ്പെടുന്ന സമയം ഫിറഔനും കൂട്ടരും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ചെങ്കടലാണ്. കൂടെയുള്ളവരെല്ലാം പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ, പിടിക്കപ്പെട്ടു, ഇനി രക്ഷയില്ല. ഇങ്ങനെ പ്രതിസന്ധിയിൽ വീണ് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട സമയത്തും മൂസ നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ച എന്താ, ഖാല കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അല്ല, കാര്യം അങ്ങനെയല്ല, എൻ്റെ റബ്ബെൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും. അതിന് കഴിവുള്ളവനാണ് അള്ളാഹു. ഈ പ്രതിസന്ധിയുടെ മുൾമുനയിലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന വിശ്വാസമായിരുന്നു അവരെ സർവ പ്രതിസന്ധിയിലും രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. സർവകാര്യങ്ങൾക്കും അള്ളാഹു കഴിവുറ്റവനാണ്. ഇനി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എന്താ വായിക്കാൻ കഴിയുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നംറൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യത്തിൽ ഹസ്ബുനല്ലാ അല്ലെങ്കിൽ ഹസ്ബി അല്ലാ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തി. കത്തിക്കരിച്ച് കളയുന്ന സ്വഭാവമുള്ള, ചൂടുള്ള സ്വഭാവമുള്ള ആ തീയിനെ തണുപ്പും സമാധാനവുമാകാൻ അള്ളാഹു കൽപ്പിച്ചതോടുകൂടി, അതിന് കഴിവുറ്റവൻ അള്ളാഹു ആ തീയോട് കൽപ്പിച്ചപ്പോൾ ആ തീ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സമാധാനവും തണുപ്പുമേകിയെന്ന് പറയുമ്പോൾ, അപ്പോൾ വിപരീത സ്വഭാവം ഉണ്ടാക്കി തീർക്കാനും കഴിവുള്ളവൻ. ഈ തീ എന്നത് കരിച്ചു കളയുന്നതാണ്, ചൂട് നൽകുന്നതാണ്. എന്നാൽ ആ ചൂട് നൽകുന്ന, കരിച്ചു കളയുന്ന തീയോട് അള്ളാഹുവിൻ്റെ കൽപ്പന, അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവിലൂടെ ആ തീയിനെ തണുപ്പാകാൻ സമാധാനമേകാൻ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് അള്ളാഹുവിന് സാധിച്ചു എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് അങ്ങനെ സംവിധാനിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് സാധിച്ചു. അതാണ് കഴിവുറ്റവൻ, അൽ ഖദീർ. എല്ലാത്തിനും കഴിയും. കാര്യകാരണ ബന്ധങ്ങളെന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി വച്ച കാര്യങ്ങൾക്കപ്പുറമായി കൊണ്ട് ഇടപെടാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനു മാത്രമേ ആ രൂപത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായിട്ടുള്ള സഹായങ്ങൾ നൽകാൻ അള്ളാഹുവിനു മാത്രമേ കഴിയുള്ളൂ. എല്ലാം കേൾക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. എല്ലാം അറിയാൻ കഴിവുള്ളവൻ, ഈ ലോകത്ത് ഈ സെക്കൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്താരൊക്കെ എങ്ങനെയൊക്കെ ചലിക്കുന്നു, എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ ചിന്തിക്കുന്നു എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ. പ്രാർത്ഥിക്കുന്നവർ, ഒരേ സമയം എത്ര ആളുകൾ പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കാനും അറിയാനും ഉത്തരം ചെയ്യാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു എന്നതാണ് അൽ ഖദീർ എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞത്? ഈ ലോകത്ത് ഒരു ഇല അത് കൊഴിഞ്ഞു വീഴുന്നത് പോലും, ഒരു ഇല, എത്ര ഇലകളാണുള്ളത്, എത്ര ഇലകളുണ്ട് ഈ ലോകത്ത്, എത്ര വൃക്ഷങ്ങളുണ്ട്, ആ വൃക്ഷങ്ങളിൽ ഓരോ വൃക്ഷത്തിലും എത്ര എത്ര ഇലകളുണ്ട്, ആ ഇലകളിൽ ഒരു ഇല വീഴുന്നത് പോലും അല്ലാഹു അറിയുന്നു എന്നാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരു വറഖ, ഒരു ഇല അത് വീഴുന്നത് പോലും അത് അല്ലാഹു അറിയാതെ വീഴുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലും കഴിവുള്ളവൻ, എല്ലാം അറിയാൻ കഴിവുള്ളവൻ, എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവൻ, എല്ലാ നിലയ്ക്കും സഹായിക്കാൻ കഴിവുള്ളവൻ, ഏത് രൂപത്തിലും സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ, ഏത് രൂപത്തിലും നമ്മെ പുനർജീവിപ്പിക്കാൻ കഴിവുള്ളവൻ, ഇങ്ങനെ എല്ലാത്തിനും കഴിവുള്ളവനാണ്, സർവ്വതിനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇമ്രാനിൻ്റെ 26-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير. കണ്ടോ, രാജാധികാരം നൽകാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. അധികാരം നൽകാനും അത് തിരിച്ചെടുക്കാനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. അതുപോലെ തന്നെ ചില സ്ഥാനമാനങ്ങൾ നൽകാൻ, ഇസ്സത്ത് നൽകാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. ആ ഇസ്സത്തിനെ തിരിച്ചു പിടിക്കാൻ കഴിവുള്ളവനും അവനുള്ളതാണ്. അങ്ങനെ എല്ലാ ഖൈറുകളും നൽകാൻ അവന് സാധിക്കും. എന്നിട്ട് അല്ലാഹു ആയത്തിനെ അവസാനിപ്പിക്കുന്നത് ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുറ്റവൻ അല്ലാഹുവേ നീ മാത്രമാകുന്നു, അല്ലാഹു മാത്രമാകുന്നു എന്നതാണ് നമുക്കിവിടെ പഠിപ്പിച്ചു നൽകുന്നത്. മഹാനായ ഉസ്മാൻ ബിൻ അബിവാസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ അസഹ്യമായ വേദനയുമായി കൊണ്ട് പ്രവാചകൻ്റെ സന്നിധിയിൽ വരികയാണ്. ആ അസഹ്യമായ വേദന പ്രവാചകനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, ശരീരത്തിൽ വ്രണം ബാധിച്ചു, പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്, പ്രയാസത്തിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രവാചകനോട് പരാതി ബോധിപ്പിക്കാൻ, അന്നഹു ഷക്ക ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രയാസത്തെ പറഞ്ഞു കൊടുത്തു. പരിഹാരം തേടി വന്നതാണ്. പരിഹാരം തേടി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ല യദക് അലാ അലല്ലദി തഅല്ലമ മിൻ ജസദിക്, നിനക്ക് വേദനയുണ്ടാകുന്ന സ്ഥലത്ത് നിൻ്റെ കൈവയ്ക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ലാ തലാസ മറ മൂന്ന് പ്രാവശ്യം ബിസ്മില്ല എന്ന് പറയൂ. എന്നിട്ട് വഖുൽ സബ അമറാത്തിൻ, എന്നിട്ട് ഏഴു പ്രാവശ്യം നീ പറയുക, അഊദു ബില്ലാഹി വഖുദ്റത്തിഹി മിൻ ഷരി മാ അജിദു വഉഹാദിറു, അഊദു ബില്ലാഹ്, അല്ലാഹുവിൽ ഞാൻ ശരണം തേടുന്നു, വഖുദ്റത്തിഹി അവൻ്റെ കഴിവുകൊണ്ടും, മിൻ ഷരി മാ അജിദു വഉഹാദിറു, ഭയക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കെടുതിയിൽ നിന്ന് അല്ലാഹുവേ ഞാനിതാ ശരണം തേടുന്നു നിൻ്റെ കുദറത്തുകൊണ്ട്. ഉണ്ടോ, അല്ലാഹുവിൻ്റെ കുദറത്തുകൊണ്ട് അത് മാറിക്കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവിന് രോഗം മാറ്റാൻ കഴിവുള്ളവനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്ലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ, എനിക്ക് രോഗം നൽകുന്നവൻ അല്ലാഹുവാണ്, എൻ്റെ രോഗത്തെ ശിഫപ്പെടുത്തുന്നവനും അല്ലാഹുവാണ് എന്ന് പറഞ്ഞ സംഭവം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഈ സംഭവം, ഈ ഉസ്മാൻ ബിൻ അബിവാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രവാചകൻ്റെ ചികിത്സാ രീതിയെ ചെയ്യുകയും അതിനുശേഷം അദ്ദേഹത്തിന് രോഗം മാറുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രത്തിൽ പിന്നീട് വായിക്കാൻ കഴിയുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്നതാണ് അൽ ഖദീർ എന്ന നാമം നമ്മെ പഠിപ്പിച്ചു നൽകുന്നത്, പരിചയപ്പെടുത്തി തരുന്നത്. മാത്രമല്ല അള്ളാഹു ഖദീറാണ് എന്ന് പരിചയപ്പെടുത്താൻ, പഠിപ്പിച്ചു തരാൻ പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും നമ്മുടെ ഫേസ് തന്നെ അതിനുള്ള ഒരു ഉദാഹരണമാണ്. നമ്മുടെ മുഖം, ആ മുഖത്തിൽ ഒരവയവം, നമ്മുടെ ചുണ്ട് അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ, ഇത് അതിൽ തന്നെയും നമുക്ക് ചുണ്ടിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് ചിരിയാണ്. ആ ചിരി തന്നെ പല ടൈപ്പാണ്. ഒന്ന് സന്തോഷം കൊണ്ട് ചിരിക്കും, രണ്ട് അത്ഭുതത്തോടുകൂടി ചിരിക്കും, മൂന്ന് പരിഹാസ ചിരി ചിരിക്കും. ഇതെല്ലാം നമ്മുടെ ഒരവയവം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഫേസ് എന്നത്, ഫേസ് ചിരിക്കുന്ന അവസ്ഥയുണ്ട്, കരയുന്ന അവസ്ഥയുണ്ട്, ദുഃഖിക്കുന്ന അവസ്ഥയുണ്ട്, ഇങ്ങനെ എല്ലാം ഒരു ഒന്നിൽ സമ്മേളിക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കഴിവ് എത്രയാണ്, ഒരവയവത്തിൽ തന്നെ പല രൂപത്തിലുള്ള രൂപമാറ്റങ്ങളും അല്ലെങ്കിൽ അത്തരം പ്രകടനങ്ങളും കാഴ്ചവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ ഒരായത്തിനെ വിശദീകരിച്ചിട്ടാണ് പണ്ഡിതന്മാർ അതിനെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അന്നഹു ഹുവ അൽഹക വ അബ്കാം, അവനാണ് ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നതും എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നു, ഒരേ അവയവത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല രണ്ട് സ്വഭാവത്തെ നിശ്ചയിച്ചു. ചിരിക്കുക, കരയിപ്പിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അത്ഭുതമായിക്കൊണ്ട്, അവൻ്റെ കുദറത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അത്ഭുത ചിരിയുണ്ട്, നമ്മുടെ മുഖത്ത് ചിരിക്കുക എന്നത് അത്ഭുത ചിരിയുണ്ട്. ആ അത്ഭുത ചിരി വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ സാറയ്ക്ക് വന്ധ്യത ബാധിച്ചിട്ടും കുട്ടിയെ കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് ചിരിച്ച ചിരി വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതുപോലെ തന്നെ അനുഗ്രഹം കണ്ടപ്പോഴുള്ള മനസ്സറിഞ്ഞുകൊണ്ടുള്ള സന്തോഷത്തിൻ്റെ ചിരിയുണ്ട്. വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ദാഹികത്തും മുസ്തബ്ശിറ, സ്വർഗം കണ്ടപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ ആ പ്രവിശാലമായ സ്വർഗമുണ്ട് എന്നറിഞ്ഞ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവൻ മനസ്സറിഞ്ഞ് ചിരിക്കുന്ന ചിരിയുണ്ട്. മറ്റൊന്ന് പരിഹാസ ചിരിയാണ്. വിശുദ്ധ ഖുർആനിൽ അതിലും തെളിവ് കാണാം. ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ, കണ്ടോ പരിഹാസ ചിരി, ആ ചിരിയും അവിടെ ഉണ്ടാകും മുഖത്ത്. അപ്പോൾ ഇതെല്ലാം ഒന്നിൽ സമ്മേളിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് തന്നെയും അള്ളാഹുവിൻ്റെ കുദറത്തിനെ എത്രമാത്രം വിശാലമാണ് എന്ന് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ ഉദാഹരണമായി ഉദാഹരിച്ചതാണ്. ഏതായാലും അള്ളാഹു അൽ ഖദീറാണ്. അവൻ്റെ ഖദീർ എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളെക്കാളും മികച്ചു നിൽക്കുന്നതാണ്. ഒരു സൃഷ്ടിക്കും അള്ളാഹുവിൻ്റെ കുദറത്തിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ അള്ളാഹു ആകട്ടെ എല്ലാത്തിനും കഴിവുറ്റവനാണ്. വിശുദ്ധ ഖുർആനിൽ 30 തവണയാണ് അല്ലാഹു ഖദീറാണ്, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുതന്നെയും അള്ളാഹുവിൻ്റെ കുദറത്തിനെ, അവൻ്റെ കഴിവിനെ, അവൻ്റെ കഴിവിൻ്റെ വിശാലതയെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു എന്നാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ചില കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ കഴിവുകൾ നന്മയിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിസ്കരിക്കാൻ, നോമ്പു നോക്കാൻ, നമുക്ക് ആരോഗ്യവും ആഫിയത്തും ഒക്കെ നൽകി. അതുപോലെ നമുക്ക് നാവ് നൽകി, സംസാരിക്കാൻ നാവ് നൽകി, കാണാൻ കണ്ണു നൽകി, അതുപോലെ തന്നെ കേൾക്കാൻ ചെവികൾ നൽകി, പ്രവർത്തിക്കാൻ കൈകാലുകളും അവയവങ്ങളും നൽകി. ഇതെല്ലാം നൽകിയവൻ അള്ളാഹു ഖദീറാണ്. ആ ഖദീറായ അള്ളാഹു നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനും കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നന്മകളിൽ വർത്തിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ല എങ്കിൽ നമുക്ക് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ സംവിധാനിച്ചു തന്നു എന്നിട്ട് ഇതെല്ലാം ചെയ്യാനുള്ള കഴിവും നൽകിയിട്ട് നമ്മൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അതിനേക്കാളും കഴിവുറ്റവനാണ്. നമ്മൾ തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മയിൽ പിടികൂടാൻ കഴിവുള്ളവനാണ് അള്ളാഹു. നന്മയ്ക്ക് പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നിരിക്കെ തന്നെ നമ്മൾ തിന്മകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ തിന്മകളെ പിടികൂടാൻ കഴിവുള്ളവനുമാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരു ചരിത്രം, മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ തൻ്റെ അടിമയെ ഒരു സമയത്ത് അടിക്കുകയുണ്ടായി. ആ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. കുന്തു അദ്രിബു ഗുലാമൻ ലി, തൻ്റെ അടിമയെ, കുട്ടിയെ അടിക്കുന്ന സമയം. ഫസമിഅ്തു മിൻ ഖൽഫി സൗതൻ, എൻ്റെ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ കേട്ട സമയം ഇഅലം അബ മസ്ഊദ്, അറിയണം അബു മസ്ഊദ്, ലല്ലാഹു അഖ്ദറു അലൈക മിൻക അലൈഹി, നിനക്ക് നിൻ്റെ ആ അടിമയോട്, നിൻ്റെ ആ ഭൃത്യനോട് നീ കാണിച്ചതിനേക്കാളും നിൻ്റെ മേൽ അള്ളാഹു കാണിക്കും, പെരുമാറും എന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിന്മകളുടെ വിഷയത്തിൽ പിടികൂടാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹു അൽ ഖദീർ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്. നന്മകൾക്ക് പ്രതിഫലം നൽകാനും തിന്മകൾക്ക് പിടികൂടാനും കഴിവുള്ളവൻ അള്ളാഹുവാണ്. അതുപോലെ നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മെ സഹായിക്കാൻ കഴിവുറ്റവൻ, എല്ലാത്തിനും കഴിവുറ്റവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവില്ലായ്മയിൽ അള്ളാഹുവിനോട് ചോദിക്കണം, റബ്ബേ എനിക്ക് ഇന്ന കഴിവുകൾ നൽകണം, എനിക്ക് ഇന്നത് പഠിക്കാൻ സാധിക്കണം, എനിക്ക് ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണം. ഇങ്ങനെ റബ്ബിനോട് ചോദിച്ച് വാങ്ങാനും നമുക്ക് സാധിക്കണം. അത് നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞെന്താ, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. അത് നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും റബ്ബു സുബ്ഹാനഹു തആലയുടെ അൽ ഖദീർ എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലാഹു സർവ്വതിനും കഴിവുള്ളവൻ. ആ കഴിവിൽ നിന്ന് നമ്മൾ ചിലത് ചോദിക്കാനുണ്ട്, നമുക്ക് ചിലത് ചോദിച്ചു വാങ്ങേണ്ടതുണ്ട്. എല്ലാത്തിനും കഴിവുറ്റവൻ, അവൻ്റെ കഴിവിനെ അതിജയിക്കാൻ ഒരു സൃഷ്ടിക്കും കഴിവില്ല എന്നതും നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവൻ്റെ കഴിവിൽ നിന്ന് തേടി ചില കാര്യങ്ങൾ നേടിയെടുക്കാനും അല്ലാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, അസ്മാഉൽ ഹുസ്ന നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് കഥയായും ചരിത്രമായും കുറിപ്പുകളായും അനുഭവമായും ആഴത്തിലുള്ള പഠന സെക്ഷനുകളുമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ ഒരു വൈബ്സ് ആളുകൾക്കൊരു വൈബ് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരണം എന്നുണ്ടാകും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ കഥകളൊക്കെ ആളുകളേറെ ഇഷ്ടപ്പെടുന്നു, പ്രായവ്യത്യാസമില്ലാതെ കേൾക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി നമ്മൾ കഥ പറയാം, പംക്തിയിലേക്ക് പോകാം.
2: പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനയം അഴകാണ്, ഇങ്ങനെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദായിൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു അമീറായിരുന്നു. ഒരു ദിവസം ശാമുകാരനായൊരു വ്യക്തി മദായിനിലെത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല ഭാരമുള്ള ഭാണ്ഡങ്ങളുണ്ടായിരുന്നു. അത് ചുമക്കാൻ പറ്റിയ ഒരാളെ അദ്ദേഹം അന്വേഷിച്ചു. എന്നാൽ ഒരാളെയും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അമീറായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതുവഴി വന്നത്. വരുന്നത് അമീറാണെന്നറിയാതെ അദ്ദേഹം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ചരക്ക് ചുമക്കാൻ ആവശ്യപ്പെട്ടു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അത് ചുമന്നുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിച്ചു. പോകുന്ന വഴിയിൽ ആളുകൾ ഈ കാഴ്ച കണ്ടു, അത്ഭുതപ്പെട്ടു. അവർ ആ യാത്രക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഭാരം ചുമപ്പിക്കുന്ന വ്യക്തി ഞങ്ങളുടെ അമീറാണ്. ഉടനെ അദ്ദേഹം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഖേദം പ്രകടിപ്പിച്ചു, ആ ഭാരം ഇറക്കിവെക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അത് വിസമ്മതിച്ചു. നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി കാണിക്കൂ, ഞാൻ നിങ്ങളുടെ വീട് എത്താതെ ഇത് ഇറക്കിവെക്കുകയില്ല എന്ന് അദ്ദേഹം യാത്രക്കാരനോട് പറയുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ഒരു അമീർ എന്ന് പറഞ്ഞാൽ ആരാ? ആ നാട്ടിലെ, നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോ സ്ഥലത്തിനും ഏറ്റവും ചുരുങ്ങിയതാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതൊക്കെയാണ്. പക്ഷെ അമീർ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഭരണാധികാരിയാണ്. അദ്ദേഹമാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ വലിയ ചുമട് തലയിലേറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇവിടെ വിനയമാണ് അഴക് എന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടുകയാണ്. നമുക്ക് അഹങ്കാരമുണ്ടോ? കിബറുണ്ടാവലുണ്ടോ? അതുള്ള ആളുകൾക്കൊന്നും ഇങ്ങനെ കഴിയൂല. എന്തെങ്കിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ അതിൻ്റെ പേരിൽ അഹങ്കരിക്കാറുണ്ട്. ചില ആളുകൾക്ക് പണം ഉണ്ടാവുമ്പോൾ, ചില ആളുകൾക്ക് പുതിയതെന്തെങ്കിലും കിട്ടുമ്പോൾ, എന്തെങ്കിലൊക്കെ കഴിവുകൾ നേടിയെടുക്കുമ്പോൾ, പക്ഷെ അതൊന്നും പാടില്ല എന്ന് ഈ കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ കഥ പറയാൻ പരിപാടിയിൽ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ, നല്ലൊരു ഗുണപാഠമുള്ളൊരു കഥയാണ് ഇന്ന് നമ്മൾ കേട്ടത്. നമുക്ക് ഇത് ആ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ഇതൊക്കെ ഉപകാരപ്പെടുക. അല്ലെങ്കിൽ ഒരു ചെവി കൂടെ കേട്ടൊരു പാട്ട് കേൾക്കണ പോലെ അങ്ങനെ കേട്ട് ഒരു ആസ്വദിച്ച് പോവുക എന്നല്ല. അപ്പോൾ അത്തരം ഗുണപാഠങ്ങൾ നമ്മൾ എന്തിൻ്റെ ജീവിതത്തിൽ പകർത്തണം എന്നുള്ളതാണ്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നമ്മൾ ജനക്ഷേമത്തിലേക്കാണ്. നമുക്ക് ധാരാളം സംശയങ്ങളുണ്ട് പല വിഷയത്തിനും. ചിലപ്പോൾ ചിലത് അറിയാത്തത് കൊണ്ട് നമ്മൾ തെറ്റ് സംഭവിക്കുന്നുണ്ട്, ചിലത് അറിയാത്തത് കൊണ്ട് നമ്മുടെ സമയവും സമ്പത്തൊക്കെയും കുറേ നഷ്ടപ്പെടുന്നുണ്ട്. അതിനൊരു പരിഹാരമാണ് പി സ്റ്റഡി അവതരിക്കും ജനക്ഷേമം. ഇന്ന് ജനക്ഷേമത്തിൽ ട്രഷറി വകുപ്പും ആധുനികവൽക്കരണവും എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയാണ്. ഇൻഷാല്ല ആ ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
4: ജനക്ഷേമം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് ഖജനാവുകളുടെ സൂക്ഷിപ്പുകാരനാണ്, പെരിന്തൽമണ്ണ സബ് ട്രഷറി ഓഫീസർ ജാഫർ കെ കക്കൂത്ത് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ണാർമല സ്വദേശിയാണ് അദ്ദേഹം. ട്രഷറി വകുപ്പിലെ കാൽനൂറ്റാണ്ട് സേവനത്തിൻ്റെ നീണ്ട പാത പിന്നിട്ട അദ്ദേഹത്തോട് നമുക്ക് സംവാദം തുടങ്ങാം. സർ, പീസ് റേഡിയോയുടെ ജനക്ഷേമ പരിപാടിയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എന്താണ് ട്രഷറി എന്ന് പറയുന്നത് സർ?
5: ട്രഷറി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിലേക്കുള്ള വരവുകളും ചെലവുകളും നിയന്ത്രിക്കുക, അത് യഥാസമയം പിരിഞ്ഞ് കിട്ടുന്നത് വരവ് വെക്കുക, ചെലവുകൾ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ഐറ്റംസ് പ്രത്യേകിച്ച് സ്റ്റാമ്പ് പേപ്പർ പോലുള്ള അത് സൂക്ഷിക്കുക. ഇതാണ് ട്രഷറിയുടെ പ്രധാന ധർമ്മം.
4: സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തികമായ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാവുന്നത് ട്രഷറിയിലെ നീക്കിയിരിപ്പും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ്.
5: അതല്ല സർ, അതെ,
4: സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ?
5: സാധാരണക്കാരന് നമ്മുടെ ജനകീയ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആനുകൂല്യങ്ങൾ ട്രഷറി ബില്ല് വഴി പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ സമർപ്പിക്കുമ്പോൾ അവരെ അക്കൗണ്ടിലേക്ക് നേരിട്ട് മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ, പ്രത്യേകിച്ച് കാർഷിക രംഗത്ത്, ഇതൊക്കെ നേരിട്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിക്ക് കൈമാറിയതിൻ്റെ ശേഷം അവരും ഇതേപോലെ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ധാരാളം പെൻഷൻകാർ, പ്രത്യേകിച്ച് ഫാമിലി പെൻഷൻകാർ, ഇവർക്കൊക്കെ വേണ്ട സേവനങ്ങൾ യഥാസമയം ട്രഷറിയിൽ നിന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പളം, അതുപോലെ മറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള കോൺട്രാക്ടർമാർ. സാധാരണക്കാർക്കുള്ള സേവനം എന്ന് പറഞ്ഞാൽ ഗുണഭോക്താക്കൾ എന്നുള്ള നിലക്ക് അവർക്കുള്ള പദ്ധതി വിഹിതങ്ങൾ ഒക്കെ നേരിട്ട് ട്രഷറിയിലൂടെ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം, അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിനനുസരിച്ചുള്ള അലോട്ട്മെൻറ്റുകൾ ഒക്കെ ഉണ്ടാകും. അതനുസരിച്ച് ട്രഷറി ഇതിൻ്റെ പ്രവർത്തനവും പേയ്മെൻറ്റും ഒക്കെ ക്രമീകരിക്കുക. ഇതാണ് ചെയ്തു വരുന്നത്.
4: സാധാരണ ശമ്പളം എന്ന് വെച്ചാൽ ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പള ബില്ല് ആ ഓഫീസിലെ ഹെഡ് ഓഫ് ഓഫീസ് അല്ലെങ്കിൽ ശമ്പള ബില്ല് ഒപ്പുവെക്കാൻ അധികാരപ്പെടുത്തിയ ആൾ പ്രിപ്പയർ ചെയ്ത് ഒപ്പിട്ട് ട്രഷറിയിലേക്ക് ഒരു ഹാർഡ് കോപ്പി പേപ്പർ തരുന്നു. അത് പരിശോധിച്ച് പാസ്സാക്കുന്നു. ആ ഒരു സംവിധാനമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? ഇപ്പോൾ
5: ഇന്ന് ഈ ഒരു ശമ്പള ബില്ലിൽ നിന്ന് നിരവധി ഡിഡക്ഷനുകളുണ്ട്. പ്രത്യേകിച്ച് LIC, പ്രൊവിഡൻറ് ഫണ്ട്, ഇതൊക്കെ നേരിട്ട് അതാത് മേഖലകളിലേക്ക്, ഇപ്പോൾ GPF ആണെങ്കിലും അത് നിയന്ത്രിക്കുന്ന AG ഓഫീസിലേക്ക്, അതേപോലെ ലൈഫ് ഇൻഷുർ SLI സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് അത് ബന്ധപ്പെട്ട ആ ഓഫീസിൻ്റെ അക്കൗണ്ടിലേക്ക് ഒക്കെ മാറ്റപ്പെടുന്നു. ലൈഫ് ഇൻഷുർ LIC ആണെങ്കിൽ LIC അക്കൗണ്ടിലേക്ക് ഇത് മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ വിവിധ ഡിഡക്ഷനുകളുണ്ട്, ഇതൊക്കെ ആ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് മാറ്റപ്പെടുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് 1-2 മാസത്തിൻ്റെ ഉള്ളിലായി ഒരു പേപ്പർലെസ് രീതിയിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാറുകയാണ്. ബില്ല് ബിംസിലോ അല്ലെങ്കിൽ സ്പാർക്കിലോ ജനറേറ്റ് ചെയ്ത ബില്ലുകൾ, സ്പാർക്കിൽ ഈ ജീവനക്കാരൻ്റെ വ്യക്തിഗത അല്ലെങ്കിൽ ശമ്പള ആനുകൂല്യങ്ങളും, ബിംസിൽ ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചിലവുകളുമാണ് ആ സോഫ്റ്റ്വെയറിൽ കൂടി ട്രഷറിയിലേക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇത്തരത്തിൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ബില്ലുകൾ ഓൺലൈനായിട്ട് തന്നെ പാസ്സാക്കാൻ ട്രഷറിയിൽ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 മാസത്തിൻ്റെ ഉള്ളിലായി ഒരു പേപ്പർലെസ് അഥവാ ഹാർഡ് കോപ്പി സമർപ്പിക്കാതെ നേരിട്ട് ബില്ലുകൾ ഓൺലൈനായിട്ട് തന്നെ സ്ക്രൂട്ടിനി ചെയ്ത് പാസ്സാക്കുന്ന സംവിധാനത്തിലേക്ക് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ IFMS എന്ന ഒരു സംവിധാനം, ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കേരള, ഇത് NIC മുഖാന്തരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്നുള്ള നിലക്ക് ഹാർഡ് കോപ്പി ഇല്ലാതെ തന്നെ ബന്ധപ്പെട്ട ശമ്പളം ആ ഓഫീസ് അതായത് ജീവനക്കാരൻ്റെ അക്കൗണ്ടിലേക്കും മറ്റുള്ള ഡിഡക്ഷനുകൾ ബന്ധപ്പെട്ട വിഭാഗത്തിലേക്കും മാറ്റാനുള്ള സംവിധാനം ഇപ്പോൾ ആയിട്ടുണ്ട്. അത് 1-2 മാസത്തിൻ്റെ ഉള്ളിൽ പേപ്പർലെസ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: അതായത് പണ്ടത്തെ പോലെ ട്രഷറി ബിൽ ബുക്കും കട്ടിയുള്ള തുന്നിക്കൂട്ടിയ ബില്ലും ടോക്കണും ചെക്ക് അല്ലെങ്കിൽ പെയിൻ സ്ലിപ്പൊക്കെ ഒരു പണ്ടത്തെ കഥയായി മാറാൻ പോവുകയാണ്.
5: തീർച്ചയായിട്ടും അത്തരത്തിലേക്കാണ് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ IFMS എന്ന സംവിധാനത്തിലേക്ക് വളരെ വേഗത്തിൽ. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇതിൽ ആദ്യത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസേഷൻ തുടങ്ങിയ കാലത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇന്ന് ഓൺലൈൻ സംവിധാനത്തിൽ ഏറ്റവും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് ആ രീതിയിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് മുന്നേറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: നിലവിൽ തന്നെ ഓൺലൈനായി ബില്ലുകൾ മറ്റും സബ്മിറ്റ് ചെയ്ത് വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ഹാർഡ് കോപ്പി കൂടി നൽകുന്നു. അതും ഇല്ലാതാവുന്നൊരു സംവിധാനത്തിലേക്ക് മാറുകയാണ്. ഇത് ജീവനക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ സാധാരണക്കാരന് ഏതെങ്കിലും ആവശ്യത്തിലേക്ക് പണമടക്കേണ്ടി വരികയാണെങ്കിൽ ഈ പേപ്പർലെസ് സംവിധാനം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ?
5: ഉണ്ടല്ലോ, നിലവിൽ തന്നെ ഈ ട്രഷറി എന്നൊരു സംവിധാനമുണ്ട്. മിക്ക ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ ട്രഷറി സംവിധാനത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മൈക്ക് പെർമിഷന് വേണ്ടിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ ഒരു 300 രൂപയോ 500 രൂപയോ അടക്കേണ്ട ഒരാൾ ട്രഷറിയിൽ വരേണ്ടതില്ല. അദ്ദേഹത്തിന് സ്വന്തം കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഈ ട്രഷറിയിൽ കയറി ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം ഈ ട്രഷറി സംവിധാനത്തിലേക്ക് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് തന്നെ ചെലാൻ ജനറേറ്റ് ചെയ്ത് അനുഭവവേദ്യമാക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. അതുപോലെ തന്നെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളും ഇത്തരത്തിലുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ കൊമേഴ്സ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർക്ക് ഒക്കെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റൽ പേയ്മെൻറ്റ് റെസീപ്റ്റുകളടക്കം ഇത്തരം സംവിധാനത്തിലൂടെ ഓൺലൈനായിട്ടടക്കാനോ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ഷെഡ്യൂൾഡ് ബാങ്കിൽ അടക്കാനോ അല്ലെങ്കിൽ സൗകര്യമുള്ള ട്രഷറിയിൽ നേരിട്ടടക്കാനോ എല്ലാ സംവിധാനവും ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതൊന്നും കൂടി അടുത്ത ദിവസങ്ങളിലായിട്ട് കാര്യക്ഷമമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: ശ്രോതാക്കളിൽ ചിലർക്കെങ്കിലും താല്പര്യമുള്ള വിഷയമായിരിക്കും പോലീസ് വകുപ്പിലേക്ക് മൈക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട പണമടക്കല്. പണ്ടത്തെ ഒരു രീതി എന്ന് പറയുമ്പോൾ ചരാൻ വാങ്ങി പൂരിപ്പിച്ച് ട്രഷറിയിൽ കൊണ്ടുവന്ന് ഹെഡ് ഓഫ് അക്കൗണ്ട് വെരിഫൈ ചെയ്ത് ഒപ്പിടിയിപ്പിച്ച് പിന്നീട് ബാങ്കിൽ പോയി ക്യൂന്നൊന്ന് പണമടച്ച് അതിൻ്റെ രസീതി വാങ്ങി പിന്നീട് അതാണ് അപേക്ഷയുടെ കൂടെ നരേണ്ടത്. അതൊരു പഴങ്കഥയായി മാറുകയാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് സ്വന്തമായി ഓൺലൈനായി ചലാൻ ജനറേറ്റ് ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് മാറ്റി ഒരു മായികമായ ഒരവസ്ഥയാണ്.
5: അതെ, ഒരു മിനിറ്റ് കൊണ്ട് ഇത് വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഈ ഈ ചലാന് ജനറേറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു ജി ആർ എൻ നമ്പർ ഒക്കെ കിട്ടിയുകൊണ്ട് പിന്നെ അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി കൊടുത്ത് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് മൈക്ക് പെർമിഷൻ്റെ ഇത് കൊടുക്കുന്നത്. അവർക്കത് ഡിഫേസ് ചെയ്യാൻ കഴിയും. അത് രണ്ടാമത് പിന്നീട് ഉപയോഗിക്കപ്പെടാതിരിക്കാൻ കഴിയും. ഇത്തരത്തിൽ പിന്നെ മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളും ഇന്ന് ഇത്തരത്തിലുള്ള ഈ ട്രഷറി അഥവാ ഈ ചലാൻ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗുണഭോക്താക്കൾക്ക് വളരെ ഗുണകരമാണ്. അവർക്ക് വീട്ടിലിരുന്ന് ജനറേറ്റ് ചെയ്ത് ഉള്ള ചലാനുകൾ പിന്നെ ക്യാഷ് അടച്ച ഒരു റെസീറ്റ് പ്രിൻ്റ് ചെയ്തതിൻ്റെ ശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനമാണോ ആവശ്യം അവിടെ സമീപിച്ചാൽ മതിയാവുന്ന രീതിയിൽ ഇന്ന് നിലവിലുണ്ട്. അത് ധാരാളം ആളുകളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
4: ഇനിയും വേഗത കൂടാനിരിക്കുന്നു അർത്ഥം?
5: അതെ അതെ, തീർച്ചയായിട്ടും.
4: പണ്ടത്തെ ഒരു കാഴ്ച, പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൻ്റെ അവസാനത്തിൽ ട്രഷറിയിൽ ഒരു പൂരത്തിരക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സാധാരണക്കാരായ ആളുകൾ അതിൽ തന്നെ വളരെ ചുരുങ്ങിയ എമൗണ്ടിനുള്ള ചെക്ക് തൊട്ട് വലിയ എമൗണ്ട്. പക്ഷെ അടുത്തിടെയായിട്ട് അങ്ങനെ ഒരു കാഴ്ച ഇല്ലാതാകുന്നു. എന്താണ് സർ കാരണം?
5: അത് നേരത്തെ സൂചിപ്പിച്ച ഈ IFMS എന്നുള്ള ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കേരള ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഇതിൽ വളരെ മാറ്റം വന്നിട്ടുണ്ട്. ഒന്ന്, സാധാരണക്കാരന് ആവശ്യമുള്ള ഒരു ഗുണഭോക്താവ് എന്നുള്ളതിന്, ഉദാഹരണത്തിന് പിന്നെ കക്കൂസിൻ്റെ ധനസഹായം അല്ലെങ്കിൽ വീടിനുള്ള ധനസഹായം, ഇത് പഞ്ചായത്ത് ബില്ലിൽ തന്നെ പ്ലാൻ ബില്ലിൻ്റെ ഭാഗമായിട്ട് ഈ ഗുണഭോക്താക്കളുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡ് അടക്കമുള്ള സംവിധാനവുമായിട്ടാണ് ഈ ബില്ലുകൾ പഞ്ചായത്ത് ട്രഷറിയിൽ സമർപ്പിക്കുന്നത്. ഈ ബില്ല് പാസ്സാവുന്നതോടുകൂടി തന്നെ ഇവർക്കുള്ള തുച്ഛമായ തുകയോ അല്ലെങ്കിൽ വലിയ തുകയോ എല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നിമിഷ നേരം കൊണ്ട് അവരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് എത്തുന്നു. അവർക്കതിനുള്ള SMS ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗുണഭോക്താക്കൾ, പ്രത്യേകിച്ച് വളരെ തുച്ഛമായ തുകക്കുള്ള ഗുണഭോക്താക്കൾ ട്രഷറിയിൽ വരേണ്ടതില്ല, അവരെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. മറ്റൊരു കാര്യം, ഈ ഓൺലൈൻ സംവിധാനം വളരെ കാര്യക്ഷമമായിട്ടും നമുക്ക് അക്കൗണ്ടിങ്ങിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട്, കാരണം ഇതൊക്കെ ടാലിയായിട്ട് ഈ സമർപ്പിക്കുന്ന ബില്ല് തന്നെ വളരെ ടാലിയായിട്ടും വളരെ എഫിഷ്യൻ്റായിട്ടും ഓൺലൈനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്കിത് സ്ക്രൂട്ടിനി ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺട്രാക്ടേഴ്സിനുള്ള പേയ്മെൻറ്റ്, ഇപ്പോൾ ചെറുകിട കോൺട്രാക്ടേഴ്സ്, പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ വർക്കെടുക്കുന്ന കോൺട്രാക്ടർമാർ, അതുപോലെ തന്നെ അംഗനവാടികളിലേക്ക് പിന്നെ ഭക്ഷണം സപ്ലൈ ചെയ്ത ചെറുകിട കച്ചവടക്കാർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ മെഷീനറികളും കമ്പ്യൂട്ടറുമൊക്കെ പിന്നെ സ്കൂളിലേക്കും മറ്റുമൊക്കെ സപ്ലൈ ചെയ്ത പിന്നെ സപ്ലൈസ്, അതുപോലെ തന്നെ വളരെ ചെറിയ ഹോസ്പിറ്റൽ ഐറ്റംസ്, നമ്മളെ PHCയിലേക്കൊക്കെ ആവശ്യമുള്ള ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ്, മരുന്നൊക്കെ സപ്ലൈ ചെയ്ത അവരൊക്കെ ഈ ബില്ല് പാസ്സാക്കുന്നതോടുകൂടി നേരെ അവരുടെ അക്കൗണ്ടിലേക്ക് തുക ചെല്ലുകയാണ്. അതുകൊണ്ട് തന്നെ 30-ാം തീയതിയോ മാർച്ച് 31-ാം തീയതിയോ ഒന്നും ഇവരാരും ട്രഷറിയിലേക്ക് വരേണ്ടതില്ല. ഈ ബില്ല് കൊണ്ടുവരുന്ന ആൾ മാത്രം വരുന്നു. 100-ക്കണക്കിന് അക്കൗണ്ടിലേക്ക്, വിവിധ അക്കൗണ്ടിലേക്ക് ഒരു ബില്ലിൽ തന്നെ തുക പോകുന്ന സംവിധാനം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ ട്രഷറിയിൽ മാർച്ച് 30-നോ 31-നോ ഉള്ള തിരക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല. അതുമാത്രമല്ല, മാർച്ച് 31-ന് 12 മണിക്ക് ദിവസം മാറുന്നതോടുകൂടി നമ്മൾ എല്ലാം ക്ലോസ് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക്കലി ആ സോഫ്റ്റ്വെയർ ബന്ദായി. പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേയിൽ അലോട്ട്മെൻറ്റ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വരേണ്ടതുള്ളത് കൊണ്ട് തന്നെ വല്ല ബില്ലും മാറാൻ കഴിയാതിരുന്നാൽ അത് പ്രത്യേക ഒരു ക്യൂ സിസ്റ്റത്തിലേക്ക്, ഈ ട്രഷറി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച IFMS ഭാഗമായിട്ടുള്ള ട്രഷറി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ക്യൂ സിസ്റ്റത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന സംവിധാനമുണ്ട്. അങ്ങനെ ഇത് ക്യൂവിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പോൾ എല്ലാം വ്യവസ്ഥാപിതമായിട്ടും നേരത്തെ തന്ന സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ മാർച്ച് 31-ന് തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഈ വർഷം അങ്ങനെ ഒരു തിരക്കുണ്ടായിട്ടില്ല.
4: അതായത് പണ്ട് 100 രൂപ തൊട്ടുള്ള ചെറിയ ചെറിയ ചെക്കുകളുമായി ക്യൂ നിന്നിരുന്ന ആളുകൾക്ക് അങ്ങനെ ക്യൂ നിൽക്കാതെ ആ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാഫ് മാത്രം ബില്ല് കൊടുക്കുന്നു, അത് പരിശോധിച്ച് ഏതൊക്കെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കാണോ പണം പോകേണ്ടത് അവരുടെ അക്കൗണ്ടിലേക്ക് നിമിഷനേരം കൊണ്ട് വേണമെങ്കിൽ പറയാം അക്കൗണ്ടിലേക്ക് എത്തുന്നു. പണം കിട്ടിയതായിട്ടുള്ള SMS സന്ദേശം അവർക്ക്
5: അക്കൗണ്ട് ഉടമക്കും ലഭിക്കുന്നു.
4: കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്.
5: തീർച്ചയായിട്ടും
4: ഒരു വ്യക്തിപരമായ കാര്യം, താങ്കൾ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ്.
5: അതെ.
4: അതേപോലെ തന്നെ ജീവനക്കാരുടെ സംഘടനാ രംഗത്തും താങ്കൾ ഒരു സജീവ സാന്നിധ്യമാണ്.
5: അതെ അതെ.
4: ഈ തിരക്കുകൾക്കിടയിൽ ഇത്രയും ഭാരിച്ച ഒരു ജോലി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നു?
5: ഒന്ന്, നമുക്കൊരു താല്പര്യമുള്ള മേഖലകൾ, നമ്മൾ ട്രഷറിയിലെ ജോലി, ഓഫീസിലെ ജോലിയാണെങ്കിലും അതൊരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാണ് എങ്കിൽ നമുക്കത് ടൈമൊന്നും നോക്കാതെ തന്നെ ചെയ്യാൻ കഴിയും. ട്രഷറിയെ സംബന്ധിച്ചിടത്തോളം 10 മണിക്ക് ട്രഷറി തുറന്നിരിക്കണം, തുറന്ന് പ്രവർത്തന സജ്ജമാവണം. കാരണം നമുക്ക് പോലീസിനെയാണ് നമ്മൾ ഗാർഡ് റൂം ഏൽപ്പിക്കുന്നത്, അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും 10 മണിക്ക് ഓഫീസറും മറ്റ് സംവിധാനങ്ങളൊക്കെ റെഡി ആവണം എന്നുള്ളത്. അതുപോലെ തന്നെ 5 മണി എന്നുള്ളത് ഞങ്ങൾ നോക്കാറില്ല. ആളുകളെ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ ഈ IFMS ഇതിൻ്റെ വിവരങ്ങളൊക്കെ അറിയിച്ച് പിന്നെ നമ്മൾ SP അക്കൗണ്ടും മറ്റ് സംവിധാനങ്ങളും ഒക്കെ പിന്നെ ഡേ ക്ലോസ് എന്ന സംവിധാനമുണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നതോടെ ഇത് അവസാനിക്കുന്നുള്ളൂ. ചിലപ്പോൾ ഫിഗർ ടാലി ആവാതെ ഇരിക്കല് മറ്റൊക്കെ സ്വാഭാവികമാണ്. ഇത്തരത്തിൽ വരുമ്പോൾ 6 മണി 7 മണിയൊക്കെ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ നമ്മൾ തിരക്കിനനുസരിച്ച് നമ്മൾ സമയം നീട്ടും. അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അത് നമുക്ക് ഒഴിവു ദിവസങ്ങളിൽ ചെയ്യാം, ഓഫീസ് സമയത്തല്ലാതെ ചെയ്യാം. ഇത്തരത്തിലൊക്കെ ചെയ്ത് നമ്മളൊരു സമയ ക്രമീകരണവും നമ്മൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓഫീസ് പ്രവർത്തനവും ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന കാഴ്ചപ്പാടിൽ നമ്മൾ നീക്കുമ്പോൾ ഇതൊന്നും നമുക്കൊരു പ്രവർത്തനവും മറ്റൊരു പ്രവർത്തനത്തിന് തടസ്സമാവുകയോ ഒരു പ്രവർത്തനവും മറ്റൊരു പ്രവർത്തനത്തെ ഓവർലാപ്പ് ചെയ്ത് നഷ്ടപ്പെടുത്തേണ്ട കാര്യം വരുന്നില്ല. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് വ്യവസ്ഥാപിതമായി അഡ്ജസ്റ്റ് ചെയ്താൽ, ഇപ്പോൾ അത്യാവശ്യമായ ഒരു കാര്യത്തിന്, ഒരു സംഘടനാ പ്രവർത്തനത്തിന് ഒരു ട്രഷറി ഓഫീസർ എന്ന നിലയ്ക്ക് ലീവ് എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ 2 സൂപ്രണ്ടന്മാരുണ്ട്, അവർക്ക് ചുമതലയേൽപ്പിക്കാൻ കഴിയും അവർക്കത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പബ്ലിക്സിനെ, പൊതുജനത്തിനെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഓഫീസ് പ്രവർത്തനവും നമുക്ക് പിന്നെ ചിട്ടയായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എൻ്റെ അനുഭവം.
4: അതായത് പൊതുവേ ജനങ്ങളുടെ ഒരു ആക്ഷേപം 10 മണി തൊട്ട് 5 മണി വരെ സീറ്റിൽ കാണേണ്ട ചിലരെങ്കിലും കാണാറില്ല എന്നാണ്. താങ്കൾ പറയുന്നു 5 മണിക്ക് പുറത്തിറങ്ങേണ്ട ആളാണെങ്കിൽ പോലും 6 മണിക്കോ 7 മണിക്കോ ശേഷമാണ് പലപ്പോഴും ഓഫീസ് വിട്ട് ഇറങ്ങാൻ സാധിക്കുന്നത്. അതൊരു വലിയ മാറ്റമാണ് സർ.
5: തീർച്ചയായിട്ടും പലപ്പോഴും പിന്നെ പൊതുജനങ്ങൾ അവർക്ക് ചിലപ്പോൾ അവരുടെ സേവന നൽകുന്നതിൽ ചിലയിടത്തെങ്കിലും ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക സർക്കാർ ജീവനക്കാരും അവരെ കർത്തവ്യ നിരതരാണ്. പലപ്പോഴും നിയമത്തിൻ്റെ ചില നൂലാമാലകൾ അല്ലെങ്കിൽ ഈ ആവശ്യപ്പെടുന്ന സേവനം നൽകാനുള്ള നിയമപരമായ തടസ്സങ്ങൾ, ഇതൊക്കെ ജനത്തിനൊരു മടുപ്പുണ്ടാക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് നൽകാവുന്ന നിയമപരമായി അർഹതപ്പെട്ട അല്ലെ ഒരു സാധാരണക്കാരന് കിട്ടേണ്ട സേവനങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി പരിശോധിച്ചുകൊണ്ട് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് അവരെ സഹായിക്കാൻ കഴിയും. പല ആളുകളും ചിലപ്പോൾ, പലർക്കും ചിലപ്പോൾ ഒരു സമാധാനപ്പെടുത്തലോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കലോ ഒക്കെ വളരെ ആശ്വാസം നൽകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു സേവനത്തിൽ നമുക്ക് പിന്നെ താമസം അതിൻ്റെ സ്വാഭാവികമായിട്ട് വരികയാണെങ്കിൽ അവരത് ബോധ്യപ്പെടുത്തൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കടമയാണ്. അത്തരത്തിലുള്ള ബോധ്യപ്പെടുത്തലൊക്കെ ഉണ്ടെങ്കിൽ പൊതുജനം അത് നല്ല രീതിയിൽ സഹകരിക്കും. അതെൻ്റെ ഒരു 10-25 വർഷത്തെ ഒരു സേവനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ സേവനം നൽകാൻ കഴിയില്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തണം, അതവർക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും എന്നാണ്.
4: അതായത് ജീവനക്കാരുടെ ആറ്റിറ്റ്യൂഡിലുള്ള മനോഭാവത്തിലുള്ളൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഒരു സേവനം കിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അത് തരാൻ കഴിയില്ല എന്നത് ബോധ്യപ്പെടുത്തുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾ തീരുന്നു എന്നാണ് സാർ പറയുന്നത്.
5: അതെ, ഞാൻ മനസ്സിലാക്കുന്ന പുതിയ തലമുറ അത്തരത്തിൽ ആളുകളോട് നല്ല രീതിയിൽ ഇടപഴകുന്നുണ്ട്. ഞാൻ പഴയ ആളുകളെ കുറ്റപ്പെടുത്തുകയല്ല, പലപ്പോഴും നിയമത്തിൻ്റെയും മറ്റ് സാമൂഹ്യ ചുറ്റുപാടുകളുടെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് അവർക്ക് സേവനങ്ങൾ നൽകാൻ കഴിയും, അത് ബോധ്യപ്പെടുത്താൻ കഴിയും പ്രയാസമായതുകൊണ്ട് പല ഓഫീസുകളെ സംബന്ധിച്ചും അത്തരത്തിലുള്ള ധാരണകളുണ്ട്. പക്ഷെ പുതിയ തലമുറ പുതിയ ഓഫീസ് സംവിധാനങ്ങളൊക്കെ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ മനോഭാവത്തിലും മാറ്റമുണ്ടായിട്ടുണ്ട്.
4: നമ്മൾ ശമ്പള ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സംസാരിച്ചു. ശമ്പളം ബില്ല് സമർപ്പിക്കുന്നു. പണ്ട് ബാങ്കിലേക്ക് ചെക്ക് കൊടുത്ത് പി ഒ സി കൊടുത്ത് കാശ് വാങ്ങി വിതരണം ചെയ്ത് അക്വിറ്റൻസിൽ എഴുതി അങ്ങനെ ഒരു സംവിധാനമായിരുന്നു. അത് മാറി ഇപ്പം എങ്ങനെയാണ് പണം ജീവനക്കാർക്ക് എത്തുന്നത്?
5: ഇപ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഈ ശമ്പള ബില്ല് നേരിട്ട് ട്രഷറി അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുന്നു. അതായത് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം തന്നെ പ്രതീക്ഷിക്കുകയാണ്, എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും ട്രഷറിയിൽ അക്കൗണ്ട് തുടങ്ങണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
4: ടി എസ് ബി
5: അത് ധാരാളം ഉദ്യോഗസ്ഥന്മാർ അത്തരത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ശമ്പളം നേരിട്ട് തന്നെ ഈ ബില്ല് മാറുന്നതോട് ട്രഷറി അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. മറ്റൊരു വിഭാഗത്തിന് പൊതുമേഖലാ ബാങ്കുകൾ, ഷെഡ്യൂൾ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ശമ്പള ബില്ല് സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ശമ്പള ബില്ല് പാസ്സാക്കുന്നതോടുകൂടി ഒന്നുകിൽ ട്രഷറി അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഷെഡ്യൂൾ ബാങ്കുകളിലെ അക്കൗണ്ടിലോ ഉടനെ തന്നെ എത്തുന്ന സംവിധാനമാണ്. ഇതിന് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് RBIയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോർ സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ആ സംവിധാനത്തിലൂടെയാണ് ഇത് അതാത് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിമിഷ നേരം കൊണ്ട് എത്തുന്നത്.
4: അതായത് ശമ്പളം പാസ്സായി കഴിഞ്ഞാൽ ഒന്നുകിൽ TSP ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ജീവനക്കാരുണ്ടെങ്കിൽ അതിലേക്ക് പണം കൈമാറ്റം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഏത് ബാങ്കിലാണോ ഷെഡ്യൂൾഡ് ബാങ്കിലെ ഏത് ബാങ്കിലേക്കാണോ മാറ്റേണ്ടത് അക്കൗണ്ട് ഉള്ളത് അതിലേക്ക് വേണമെങ്കിൽ
5: മാറ്റപ്പെടും.
4: സർക്കാർ ജീവനക്കാരൻ്റെ മുതലാളി എംപ്ലോയർ സർക്കാരാണ്, സ്വാഭാവികമായും സർക്കാരിനോടൊരു പ്രതിപത്തി എന്തായാലും ജീവനക്കാർക്കുണ്ടാവും.
5: അതെ അതെ.
4: അതുകൊണ്ട് തന്നെ ട്രഷറി സേവിങ്സ് ബാങ്കിൽ പണം നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ശമ്പളം അതിലേക്ക് വരാൻ ജീവനക്കാർക്ക് താല്പര്യമാണ്. പക്ഷേ ട്രഷറി സേവിങ്സ് ബാങ്ക് ഇപ്പോഴും ഒരു പഴഞ്ചൻ രീതിയിൽ നിന്ന് കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ചെറിയ മാറ്റം, നമുക്ക് അനുഭവപ്പെടുന്ന ഒരു മാറ്റം, പെരിന്തൽമണ്ണ ട്രഷറിയിൽ അക്കൗണ്ട് ഉള്ള ആൾക്ക് ഇപ്പോൾ സംസ്ഥാനത്തെ ഏത് ട്രഷറിയിൽ നിന്നും പണം പിൻവലിക്കാവുന്നൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പുതിയ എന്തൊക്കെയാണ് അതിലെ ചലനങ്ങൾ?
5: അതിൽ പുതിയതായിട്ട് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അക്കൗണ്ടിൽ പണം, ട്രഷറി അക്കൗണ്ടിൽ പണം വന്നു കഴിഞ്ഞാൽ അത് നേരെ ബാങ്കിലേക്ക്, ATM സംവിധാനമുള്ള ബാങ്കിലേക്ക് മാറ്റി ഗുണഭോക്താവിന് ATMO അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒക്കെ ഉപയോഗിക്കാനുള്ള സംവിധാനം നേരിട്ട് തന്നെ ഉണ്ട്. ഇത് ട്രഷറിയിൽ ചെക്ക് തന്നുകൊണ്ട് അതായത് ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ പുതിയ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗുണഭോക്താവിന് തന്നെ അഥവാ ഈ ഗവൺമെൻറ് ജീവനക്കാരന് തന്നെ സ്വന്തം പാസ്വേഡിലും യൂസർ ID കയറി ആവശ്യമായ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി അടുത്ത ദിവസം തന്നെ വരികയാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്നതോടുകൂടി ATM സംവിധാനം ഉപയോഗപ്പെടുത്താനും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത തുക അക്കൗണ്ടിൽ തന്നെ ഇരിക്കാനും നേരത്തെ സൂചിപ്പിച്ച ഒരു എംപ്ലോയർ എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ തന്നെ അഥവാ ട്രഷറിയിൽ തന്നെ തുക, വളരെ അത്യാവശ്യമില്ലാത്ത തുക ട്രഷറിയിൽ തന്നെ ഇരിക്കാനും അല്ലെങ്കിൽ ട്രഷറിയിൽ ആവശ്യമുള്ള തുക ട്രഷറിയിൽ നിന്ന് കേരളത്തിലെ വിവിധ ട്രഷറികളിൽ നിന്ന് പിൻവലിക്കാനും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് ഷെഡ്യൂൾ ബാങ്കിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെയുള്ള സംവിധാനം ഇപ്പോൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ അക്കൗണ്ട് ഉടമക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനം അടുത്ത ദിവസം തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു എംപ്ലോയർ എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും ട്രഷറിയിൽ അക്കൗണ്ട് വേണം എന്നുള്ള തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്നോ രണ്ടോ മാസത്തിൻ്റെ ഉള്ളിലായിട്ട് അതിന് വ്യക്തമായ നിർദ്ദേശവും അതിൻ്റെ എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങൽ എന്നുള്ള പരിപാടി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: ജീവനക്കാർ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം എന്നൊരു മനോഭാവവും ഒരു നിർദ്ദേശം ഏതാണ്ട് ജീവനക്കാർ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
5: അതെ അതെ അതെ.
4: സാർ പറയുന്നത് TSB അക്കൗണ്ടിൽ നിന്ന് അവനവന് ആവശ്യമായ ബാങ്കിലേക്ക് മാറ്റാൻ പറ്റും അക്കൗണ്ട് ഉണ്ടെങ്കിൽ. എന്താണ് അതിൻ്റെ നടപടിക്രമം?
5: ഇപ്പോഴുള്ള നടപടിക്രമം, ഒരു അപേക്ഷയും ചെക്കിൻ്റെ പുറത്ത് ഇന്ന അക്കൗണ്ടിലേക്ക്, ഇത്ര നമ്പർ അക്കൗണ്ടിലേക്ക്, ഇത്ര നമ്പർ IFSC കോഡുള്ള ബാങ്കിൻ്റെ ഇത്ര നമ്പർ അക്കൗണ്ടിലേക്ക് ഈ തുക മാറ്റണമെന്ന് ചെക്കിൻ്റെ പുറത്ത് എഴുതി തരുന്നതോടൊപ്പം തന്നെ ഒരു അപേക്ഷയും, എൻ്റെ അക്കൗണ്ടിലുള്ള ഇത്ര രൂപ ഈ ചെക്ക് പ്രകാരം മാറ്റണമെന്ന് പറഞ്ഞാൽ അത് നിമിഷ നേരം കൊണ്ട് തന്നെ, അത് പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായാലും, ക്യാഷ് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷമായാലും, ഓഫീസ് പ്രവർത്തന സമയത്ത് എപ്പോൾ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അത് വരുന്നതാണ് ഇപ്പം നിലവിലുള്ള സംവിധാനം.
4: എനിക്ക് തോന്നുന്നത് ജീവനക്കാർക്ക് ഭൂരിപക്ഷത്തിനും അറിയാത്ത ഒരു സംവിധാനമാണിത്. ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളത് ചെക്ക് കൊടുത്ത്
5: അതെ അതെ
4: പണം വാങ്ങിച്ച് പിന്നെ ഏതെങ്കിലും ബാങ്കിൽ ക്യൂ നിന്ന് അത് ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നീടാണ് ATM സംവിധാനം ആവശ്യമുള്ളവർ ഉപയോഗിക്കുന്നത്.
5: പക്ഷേ ഇത് അടുത്ത കാലത്ത് തന്നെ ഒരു ഒന്ന് രണ്ട് മാസമേ ആയിട്ടുള്ളൂ ഇത്തരത്തിലുള്ള, അതുകൊണ്ടാണ് അത് അറിയാത്തത്. പിന്നെ ഇതിനെപ്പറ്റി അറിയിപ്പ് വേണ്ടത്ര കൊടുക്കാത്തതിൻ്റെ ഒരു കാരണം, ഇത് ഇനിയും ഡെവലപ്പ് ചെയ്യാൻ പോകണം. ഒന്ന് രണ്ട് മാസം കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവനവൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവനവന് തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ട സംവിധാനം വരികയാണ്. അപ്പോൾ അതാണ് അതുകൂടി വരുന്നതോടുകൂടി ഇതിന് പിന്നെ ഗവൺമെൻറ് വേണ്ട പ്രചരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: ഒരു ഓൺലൈൻ ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് സംവിധാനത്തിലേക്ക് ആ ഒരു തരത്തിലേക്ക് മാറാൻ പോവുകയാണ്. തീർച്ചയായും ജീവനക്കാർക്ക് വളരെ ആശ്വാസകരമായ, അതേപോലെ സർക്കാരിനും ഗുണകരമായ ഒരു തീരുമാനമാണിത്.
5: അതെ അതെ അതെ അതെ.
4: നമ്മുടെ അതിഥി ജാഫർ കെ കക്കുത് സാറാണ്. പെരിന്തൽമണ്ണ ട്രഷറി ഓഫീസറാണ് അദ്ദേഹം. ട്രഷറിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. കാതോർക്കുക അടുത്ത എപ്പിസോഡിലേക്ക്.
1: ഈ ജനക്ഷേമം പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം, നമ്മൾ ആളുകളുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുള്ള ഫോണിലൂടെ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടാവും. സെർച്ച് ചെയ്തിട്ട് അതെങ്ങനെയാണ്, എങ്ങനെ എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അതിനെന്തൊക്കെ വേണ്ടത്, അങ്ങനെ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റു ചിലർ എല്ലാ കാര്യങ്ങളും അത് നേരിട്ട് ആളുകളോട് ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയാലേ അവർക്ക് സമാധാനമുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ചില സമയത്ത് പ്രശ്നങ്ങളാണ്. എല്ലാം ഓൺലൈനിലും ഗൂഗിളിലും മാത്രം അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കാം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിൽ നമുക്ക് ഒരു വ്യക്തത ഇല്ലാത്തതോ അല്ലെങ്കിൽ കുറച്ച് സംശയമുള്ളതോ, അപ്പോൾ രണ്ടും ആശ്രയിക്കണം. അതേപോലെ നേരിട്ട് മാത്രം ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, അത് കുറച്ചൊക്കെ അല്ലാതെയും നോക്കണം. അപ്പോൾ ഇത് രണ്ട് കൂട്ടർക്കും പറ്റിയൊരു സാധനമാണ് ജനക്ഷേമത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അതിൽ നമ്മൾ കേൾക്കുന്നത് എന്താണ്, ഓൺലൈനായിരിക്കാം അല്ലേ, പക്ഷേ അതിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആളുകളോ അതിൽ വിദഗ്ധരുമായിരിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു പ്രോഗ്രാം കൂടിയാണ് ജനക്ഷേമം എന്നത്. വിശേഷ നമ്മൾ അതിൽ മനസ്സിലാക്കുന്ന ഒരു വിഷയം, അതിൽ വളരെ സുപ്രധാനമായ പിന്നെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സംഗതി കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഇതുവരെ കേട്ടത് ട്രഷറി വകുപ്പ് ആധുനിക വൽക്കരണ ഭാഗമെന്നാണ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇൻഷാല്ലാ നമ്മുടെ സ്നേഹക്കോട്, അത് ആളുകളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്.
1: യെസ്,
3: സ്നേഹക്കൂടിൽ ഇന്ന് എന്നത്തെയും പോലെ ഹാരിസ് മുലവിയാണ് ചേരുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വിഷയത്തിൽ ടോപ്പിക്കിലുള്ള സംസാരങ്ങളാണ്. ഇന്ന് ശ്രോതാക്കൾക്ക് കുറേ സംശയം, ആ സംശയങ്ങൾ കണ്ട് മറുപടി കൊടുക്കാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് ആരാണ്?
7: ഞാനൊരു ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ഫാമിലിയിലെ എല്ലാവരും സലഫി ആദർശക്കാരാണ്. ഇപ്പോൾ എനിക്ക് കുറേ വിവാഹ ആലോചനകൾ, അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു സലഫി ആദർശക്കാരന് മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ എനിക്കൊരു സലഫി ആദർശക്കാരനായ ഒരാളുടെ വിവാഹ ആലോചന വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ഫാമിലിയെല്ലാം, വീട്ടുകാരെല്ലാവരും സുന്നി ആദർശത്തിലുള്ളവരാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കല്യാണത്തിന് ശേഷം അവിടെ പോയാൽ അവിടെ പള്ളിയിലേക്ക് പോകാനോ അതല്ലെങ്കിൽ മതപരമായ ക്ലാസ്സുകൾക്ക് പോകാനോ അവിടെ നിന്ന് എനിക്ക് അനുവാദം കിട്ടുമോ എന്നെനിക്കറിയില്ല. ഒറ്റ മകളായതിനാൽ അടുത്തുള്ള അവരുമായി എൻ്റെ കല്യാണ ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തു മറുപടി നൽകണം?
8: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഈ സഹോദരിയുടെ ഈ ചോദ്യം നമുക്ക് പൊതുവായി മാത്രമേ ഇതിന് മറുപടി പറയാൻ കഴിയുള്ളൂ. ഈ പറഞ്ഞത് തന്നെ നമ്മൾക്ക് ഓരോരുത്തരുടെ അവസ്ഥയും സാഹചര്യവും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മാത്രം സാധ്യമല്ല എന്നതാണ് വസ്തുത. ഇവിടെ ഈ സഹോദരി ഇത്രയും കാലം കാത്തിരുന്നത് ഒരു സലഫി ആദർശമുള്ള തൗഹീദുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കണമെന്ന നിലക്കാണ്. അത് സമാഗതമായിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ ഒരു പ്രായത്തിൽ യോജിച്ചൊരു വിവാഹം വരുമ്പോൾ അത് നടത്തുക തന്നെയാണ് വേണ്ടത്. എങ്കിലും ഇവിടെ ഒരു ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. തന്നെ വിവാഹം കഴിക്കുന്നത് ഒരു സലഫി ആദർശക്കാരനാണെങ്കിലും ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലേക്കാണ് താൻ വിവാഹം കഴിക്കപ്പെടുന്നത് എന്ന് പറയുന്നു. ഒരു പരിധിവരെ നമ്മളൊരു വിവാഹത്തിന് ഒന്നിലധികം നിബന്ധനകളെയും ഒന്നിലധികം ആഗ്രഹങ്ങളെയും നമ്മൾ വിവാഹ സന്ദർഭത്തിൽ വെക്കാറുണ്ട്. ഇവിടെ ഒരു സലഫി ആദർശക്കാരനാണ് തൻ്റെ വിവാഹം അന്വേഷിക്കുന്ന ആൾ എന്നതുപോലെ തന്നെ പ്രധാനമാണ് അവൻ്റെ വീട്ടുകാരും ആ ഒരു സലഫി ആദർശമുള്ളവരായി തീരുക എന്നത്. സ്വാഭാവികമായും ഇങ്ങനെ പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം ഉണ്ടാകും. കുടുംബത്തിൽ ഒരാൾ സലഫി ആദർശം സ്വീകരിച്ചാൽ അയാൾക്ക് ഈ ആദർശമുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സാധ്യമാകാതെ വരുമോ എന്ന ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പറയാനുള്ളൊരു സാഹചര്യം, ഈ വിവാഹം കഴിക്കുന്ന പുരുഷൻ തൻ്റെ ആദർശത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ തൻ്റെ ആദർശവുമായി ശക്തമായി മുന്നോട്ട് പോകാൻ അയാൾക്ക് കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഭാര്യയായി വരുന്ന ഒരു പെൺകുട്ടിയെയും അതേപോലെ ശക്തമായ ഒരാദർശവുമായി മുന്നോട്ട് പോകാൻ കഴിയും. അതിനു വേണ്ട സൗകര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കുവാനും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ട ഒരവസ്ഥ ഇല്ലാതാക്കുവാനും തൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുന്ന ഭർത്താവിന് അതിന് ശക്തമായ കഴിവും അതിനുള്ള താല്പര്യവും ആദർശബോധവും ഉണ്ടെങ്കിൽ അയാൾക്ക് പറ്റും. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ കുടുംബം ഈ ആദർശത്തിൽ ഇല്ലെങ്കിലും പോകുന്നതിന് വിരോധമില്ല. എന്നാൽ ഒരു പരിധിവരെ ഇന്ന് സലഫി ആദർശ കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. പലപ്പോഴും അവർ പറയും, നിങ്ങൾക്ക് മലയാളത്തിലെ ഖുതുബക്ക് പോവാം, പള്ളിയിൽ പോവാം, നിങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പരിപാടികളൊന്നും പങ്കെടുക്കേണ്ടതില്ല എന്നൊക്കെ തുടക്കത്തിൽ പറയാറുണ്ടെങ്കിലും ഒരു കുടുംബ സാഹചര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പല പെൺകുട്ടികളും തങ്ങളുടെ വിശ്വാസത്തിനും തങ്ങളുടെ അറിവിനും തങ്ങളുടെ തൗഹീദിനും എതിരായി പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഈ സഹോദരൻ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വിവാഹം കഴിക്കാൻ വരുന്നത് പൂർണ്ണമായും ദീനിയായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാദർശ ആളാണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് വിവാഹിതയാകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അവരോട് വ്യക്തമായി തന്നെ ചോദിക്കണം, ഈ കുടുംബ സാഹചര്യങ്ങളിൽ വരുമ്പോൾ അവിടുത്തെ മറ്റു വിശ്വാസങ്ങളിലോ അന്ധവിശ്വാസങ്ങളിലോ ശിർക്കിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഒരു നിലക്കും എനിക്ക് ഇടപെടാൻ സാധ്യമല്ല എന്നും അതിനുള്ള പൂർണ്ണമായ സപ്പോർട്ടും അങ്ങനെ തന്നെ പോകാനുള്ള ശക്തമായ പിന്തുണയും ഈ വിവാഹം കഴിക്കുന്ന വ്യക്തി തരുമെന്ന ഉറപ്പോടുകൂടെയും അതിൻ്റെ സാധ്യതയും മുന്നിൽ കണ്ടു തന്നെയാണ് വിവാഹത്തിന് സമ്മതിക്കേണ്ടത്. എന്നാൽ അത്ര ശക്തമായ ഒരു നിലപാടോടുകൂടെ വരാൻ സാധിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അതിനെ പിന്തുണക്കുവാനും അതിനോട് സഹകരിക്കാനും പറ്റില്ലെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ നിങ്ങൾക്കും നിങ്ങളിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾക്കുമെല്ലാം ഒരു നല്ല ദീനീ സാഹചര്യവും ചുറ്റുപാടും വരാത്തൊരവസ്ഥാവിശേഷം ഉണ്ടാകും. സാധാരണഗതിയിൽ ഒരു തൗഹീദി ആദർശമുള്ളൊരു പെൺകുട്ടി ഇതില്ലാത്തൊരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ തലമുറ തലമുറകളായി അതിൻ്റെ ദുരന്തങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട്. കുട്ടികളെ മദ്രസിൽ പറഞ്ഞയക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലൊരു മരണമുണ്ടാകുമ്പോൾ, ജനനമുണ്ടാകുമ്പോൾ എല്ലാം ഇസ്ലാമിൽ താൻ മനസ്സിലാക്കിയ ആദർശങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കാൻ നിർബന്ധിതരാക്കപ്പെടുന്ന ധാരാളം പെൺകുട്ടികൾ നമ്മുടെ അറിവിലുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇവിടെ ആദർശമുള്ള ഭർത്താവ് എന്ന് പറയുമ്പോൾ ആ ആദർശം ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നടപ്പിലാക്കാനും അത് കണിശമായി ആചരിക്കുവാനും തൻ്റെ ഭാര്യയെ ആ നിലക്ക് നടത്തുവാനും ശക്തിയും അതിനുള്ള ബോധവും അറിവും തൻ്റെയിടവുമുള്ള ഒരാളാണെങ്കിൽ വിവാഹത്തിൽ കുഴപ്പമില്ല. അതിന് സാധിക്കാത്ത വിധം ദുർബലനും അതേപോലെ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലെന്നും തോന്നുകയാണെങ്കിൽ ഒരുപക്ഷേ ഭാവി ജീവിതം മതപരമായും ഭൗതികമായും എല്ലാം ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല.
7: 6 വയസ്സുള്ള പെൺകുട്ടി 5 വയസ്സുള്ള അവരുടെ കസിനുമൊത്ത് കളിക്കുമ്പോൾ പലപ്പോഴും സെക്ഷലായ പ്രവൃത്തികൾ ചെയ്യുന്നു. അതിനെ ഇല്ലാതാക്കാൻ എന്താണ് വഴി? അള്ളാഹു എല്ലാം കാണുന്നവനാണെന്ന് അവരോട് പറയുമ്പോൾ പലപ്പോഴും അവർ ജാഗ്രത പാലിക്കും, പക്ഷേ അവർ വീണ്ടും

0: യും അത്തരം ചില കാഴ്ചകൾ ജീവിതത്തിൽ കാണാൻ ഇടവന്നിട്ടുണ്ടോ? ഇവിടെ നിന്നെങ്കിലും ഒരു അറിവ് കിട്ടാതെ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇങ്ങനത്തെ ഒരു പ്രവണതയിലേക്ക് അവരെത്തിച്ചേരുക പ്രയാസകരമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കുട്ടികൾ ചെയ്യുന്നത് ഇതുതന്നെയാണോ എന്നത് നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾ സീരിയസ് അല്ലാതെ ചെയ്യുന്നൊരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയുമ്പോൾ വളരെ ഗൗരവമായി തോന്നിയാലും, ഗൗരവകരമല്ലെങ്കിൽ നമ്മളതിനൊരു ഗൗരവം കൊടുത്ത് അവരെ അതിലൊരു ജിജ്ഞാസയും അതേപോലെ തന്നെ ഒരു ആശങ്കയും സൃഷ്ടിക്കുന്നതിനേക്കാളും നല്ലത് അവരെ ഏതെങ്കിലും തന്ത്രപരമായ വഴികളിലൂടെ പിന്തിരിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും ഇത് വസ്തുതാപരമാണെങ്കിൽ തീർച്ചയായും ഈ കുട്ടികളെ ഏതെങ്കിലും നിലയ്ക്ക് ഈ അറിവ് അവർക്ക് ലഭിക്കുന്ന വഴികളെ എത്രയും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ പ്രഥമ നടപടിയാണ്. അതിൻ്റെ അർത്ഥം ആരെയെങ്കിലുമൊക്കെ നമ്മൾ അന്യായമായി സംശയിക്കണം എന്ന് ഈ വാക്കുകൾക്ക് അർത്ഥമില്ല. ഒരുപക്ഷേ മാതാപിതാക്കളിൽ നിന്ന് തന്നെ ഈ കാഴ്ചകൾക്ക് അവസരം കിട്ടാം, അല്ലെങ്കിൽ വീട്ടിലെ ടി വിയിൽ നിന്ന് കിട്ടാം, അതല്ലെങ്കിൽ കുട്ടികൾ പോകുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് കിട്ടാം, എവിടെ നിന്നും ഇത് കിട്ടാവുന്ന ഒരു സാഹചര്യം ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ അവർക്ക് ലഭിക്കാതിരിക്കാൻ ആ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇവർ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിച്ചു വരാൻ ഉള്ള അവസരങ്ങളെ പരമാവധി കുറക്കുകയും കുട്ടികളാകുമ്പോൾ അവർക്ക് താല്പര്യമുള്ള മറ്റ് വിഷയങ്ങളിലേക്ക് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാം, അവർക്ക് താല്പര്യമുള്ള അവർ സമയം മെനക്കെടുത്താൻ ഇഷ്ടമുള്ള ഒരു ദുശ്ശീലങ്ങളായി വരാത്ത ചില കാര്യങ്ങളിൽ അവരെ ബന്ധപ്പെടുത്താൻ ശ്രമിച്ച് അവരെ ശ്രദ്ധ തിരിക്കാം. നമ്മൾക്ക് അവരെ പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിച്ചൊരു മുതിർന്ന ഒരു 7 വയസ്സൊക്കെ എത്തുമ്പോഴാണ് ഒരു ഉപദേശത്തെക്കുറിച്ച് അവർക്ക് ശരിക്ക് ഉൾക്കൊള്ളാൻ പറ്റുക. അതുകൊണ്ട് ഈ ഒരു പ്രായമെന്ന് പറയുമ്പോൾ നമുക്കവരെ ശ്രദ്ധ തിരിക്കാം. ഇതിൽ നിന്നും മറ്റു പല കാര്യങ്ങളിലേക്കും അവരെ ശ്രദ്ധ തിരിച്ച് വേറെ കളികളിലേക്ക് കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങൾക്ക് സമയം കിട്ടാതെ വരുമ്പോൾ അവരത് മറന്നുപോകും. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ അവരെന്ത് ചെയ്തു? മറന്നുപോകും. അതിനുള്ളൊരു അവസരം സൃഷ്ടിക്കലായിരിക്കും നന്നായിരിക്കുക എന്നാണ് മനസ്സിലാകുന്നത്. എന്തായിരുന്നാലും ഈ കുട്ടികളെ ശരിക്കും നിരീക്ഷിച്ചും ഇതിൻ്റെ കാരണങ്ങളെ കണ്ടെത്തിയും തന്ത്രപരമായ മാർഗങ്ങളിലൂടെ ഇതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്.
1: എൻ്റെ കുട്ടികൾ കാർട്ടൂൺ കാണുന്നതിനോട് ഒരു അഡിക്റ്റായ അവസ്ഥയിലാണ്. മക്കളെ എങ്ങനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കും?
0: സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ നോക്കുക എന്നുള്ളത് വലിയൊരു ഭാരമേറിയ ഒരു ജോലിയാണ്. കാരണം അവർ വളരെ ശക്തരും അതേപോലെ തന്നെ യാതൊരു കാര്യത്തെക്കുറിച്ചും അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ട് എന്തും പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കുട്ടികളെത്തും. അപ്പോൾ ഇത്തരം കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാതാപിതാക്കൾ നിന്നാൽ അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ കണ്ടെത്തുന്ന ഒരു മാർഗമാണ് കാർട്ടൂൺ. ഇത്തരം കാർട്ടൂൺ ഈ കുട്ടിക്ക് താല്പര്യമുള്ള മറ്റു പല പ്രവർത്തനങ്ങളിൽ നിന്നും ആ കുട്ടിയുടെ ശ്രദ്ധ തിരിക്കാൻ മാത്രം ആകർഷണീയവും സ്വാധീനശക്തിയും കാർട്ടൂണിനുള്ളത് കൊണ്ടാണല്ലോ കുട്ടി കാർട്ടൂണിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വാധീനശക്തി കാർട്ടൂൺ അവരിൽ ഉണ്ടാക്കും. അപ്പോൾ അവരതിന് അഡിക്റ്റ് ആവും, അവർക്ക് അത് മാത്രമേ പിന്നെ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് വരും. അപ്പോൾ സത്യത്തിൽ ഇത്തരം ഒരു മാർഗത്തിലേക്ക് കുട്ടികളെ വഴി നടത്തുന്നവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. അപ്പോൾ ഇതിലൊരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഏതൊരു കാര്യത്തിനും അഡിക്ഷനുണ്ട്, ഭക്ഷണത്തിന് അഡിക്ഷനുണ്ട്, നമ്മുടെ വസ്ത്രത്തിന് അഡിക്ഷനുണ്ട്, എന്തിനും അഡിക്ഷനുണ്ട്. നമുക്കത് നിയന്ത്രിക്കാൻ സ്വയം പറ്റാത്തൊരവസ്ഥ, അതേപോലെ തന്നെ അതിനുള്ളൊരു സാഹചര്യം മുന്നിലെ ഒരു സൂചന കിട്ടുമ്പോഴേക്കും അതിലേക്ക് എത്തിപ്പെടാനുള്ള മാനസികമായ വാഞ്ച, ഇതെല്ലാം അഡിക്ഷൻ്റെ ലക്ഷണങ്ങളാണ്. കുട്ടികളിൽ അഡിക്ഷൻ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് അഡിക്ഷൻ വന്നൊരു കാര്യം നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ, അപ്പോൾ അവർ കാർട്ടൂൺ കാണുമ്പോൾ അത് പെട്ടെന്ന് ഓഫാക്കാനോ അവരിന്ന് പിടിച്ചു വാങ്ങാനോ അവരെ തടസ്സപ്പെടുത്താനോ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ വല്ലാതെ വയലൻ്റായിത്തീരും, അക്രമാസക്തരാകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഡിക്റ്റാണ്. അത് നമുക്ക് നിർത്തുമ്പോൾ അറിയാം അതിന് അഡിക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ അഡിക്ഷൻ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കാർട്ടൂണിലേക്ക് മറ്റു കാര്യങ്ങളിൽ നിന്ന് ഈ കുട്ടിയുടെ ശ്രദ്ധ കൊണ്ടുവന്നത് കാർട്ടൂണിൻ്റെ സ്വാധീനം കൊണ്ടാണ്. ഇതിനേക്കാളും കുട്ടിയെ സ്വാധീനിക്കാവുന്നതും എന്നാൽ അഡിക്ഷൻ വരാത്ത തിന്മയാവാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റൂ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നതിലേക്ക്, വായനക്കൊന്നൊരു പ്രശ്നമല്ല, വായിക്കുന്നതിലേക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ സൈക്ലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ

0: പറ്റുമോ? അതല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെവിടെയെങ്കിലുമൊക്കെ കുട്ടികൾക്ക് മുങ്ങാനോ നീന്താനോ കുളിക്കാനൊക്കെ പറ്റും, നീന്തൽ കുളങ്ങളുണ്ടെങ്കിൽ അതിലൊന്ന് ആകാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കുകൾ, എന്തെങ്കിലും സാങ്കേതികമായ അറിവുകളോ വിവരങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല പ്രവർത്തനങ്ങളോ പറ്റുമോ? അതല്ലെങ്കിൽ അവർക്ക് കായികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഈ ഇതിനെ ഇവർക്കിന്ന് ഈ കാർട്ടൂണിനോടുള്ള അഡിക്ഷൻ ഉണ്ടല്ലോ, ആ കാർട്ടൂണിനേക്കാളും സ്വാധീനിക്കുന്നതും എന്നാൽ അഡിക്ഷനായി വരാത്തതും തിന്മയായി തീരാത്തതുമായ മറ്റേതെങ്കിലും മേഖലകൾ അവർക്ക് പകരമായി അവരെ ബന്ധപ്പെടുത്തി അതിലേക്ക് കൊണ്ടുവരാനേ പറ്റുള്ളൂ. രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം, തൽക്കാലം തനിക്കൊരു ഫ്രീ കിട്ടാൻ വേണ്ടി, ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി എന്തിലെങ്കിലും കുട്ടികളെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിച്ചാൽ പിന്നെ നമ്മൾ അതിനേക്കാളും വലിയ ദുരന്തങ്ങളാണ് എത്തിച്ചേരുക എന്ന് ഈ ചോദ്യം നമുക്കൊരു പാഠം നൽകുന്നുണ്ട്.
1: ഭർത്താക്കന്മാർ അന്യ സ്ത്രീകളോട് സംസാരിക്കുകയും ഫ്രണ്ട്ഷിപ്പ് കൂടുകയും ചെയ്യുമ്പോൾ ഏതു ഭാര്യമാരും അത് ഇഷ്ടപ്പെടുകയില്ല. ഇങ്ങനെയുള്ള വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ഇതിനെക്കുറിച്ച് ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും എന്താണ് ഉപദേശിക്കാനുള്ളത്?
0: വളരെ ഗൗരവപരമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദമ്പതികൾ പരസ്പരം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, അതായത് ഭർത്താവിനെക്കുറിച്ച് സംശയിക്കുക, ഭർത്താവ് ഭാര്യയെക്കുറിച്ച് സംശയിക്കുക, ഏത് അന്യ സ്ത്രീ പുരുഷന്മാരുമായുള്ള അവിഹിത ബന്ധങ്ങളുണ്ട് എന്ന് സംശയിക്കുമ്പോൾ, അത്തരം സംശയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ പരസ്പര വിശ്വാസ്യതയും ബന്ധത്തെയും നശിപ്പിക്കാൻ ഉപകരിക്കും. അതുകൊണ്ട് വളരെ ഗൗരവപരമായിട്ട് ദമ്പതികൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വളരെയധികം നിർബന്ധിതമാകുന്ന അവസ്ഥയിൽ മാത്രമേ ഒരു ഭാര്യ ഭർത്താവിനോട് നിങ്ങൾക്ക് സ്ത്രീകളുമായി അവിഹിതമായ ബന്ധമുണ്ട്, അതെനിക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാവൊന്ന് വീണു പോയാൽ പിന്നെ അത് പരിഹരിക്കൽ കുറച്ച് പ്രശ്നമാണ്. അതേപോലെ തന്നെ സംശയം ഭർത്താവ് ഭാര്യ ഉന്നയിക്കുക, മനസ്സിലുണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ അത് പ്രസ്താവിക്കുന്നതോട് കൂടെ എന്താകും, എന്നെ അവൾക്ക് വിശ്വാസമില്ലാതായി, ഇനി ആ വിശ്വാസം എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് അയാൾക്ക് തോന്നും. ആ തോന്നൽ വരുന്നതോടുകൂടെ എന്ത് ചെയ്യും, അത്തരം ഇനിയൊരു വിശ്വാസത്തേക്ക് ശ്രമിക്കൂല, ആ ബന്ധം എന്നേക്കുമായി അവസാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിത്തീരും. അപ്പോൾ ഇത് പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഗൗരവപരമായി ശ്രദ്ധിക്കണം. പിന്നെ ഇതൊരു ചെറിയ സംശയങ്ങൾ മാത്രമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താ അറിയോ, സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെല്ലാവരും ഒരു ഇസ്ലാമിക് കൾച്ചറിലല്ല ഇവിടെ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, ഏത് സ്ത്രീയോടും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ വളരെ അടുത്ത് പെരുമാറും, എന്ത് വേണമെങ്കിലും പറയും, തിരിച്ചു പുരുഷനോടും അങ്ങനെ തന്നെ. ഇത്രമാത്രം സ്വാതന്ത്ര്യത്തോടുകൂടെ നമ്മൾ മറ്റവരോട് പെരുമാറുമ്പോൾ നമുക്കൊന്നും തോന്നൂല. പക്ഷെ പുറത്തു കാണുന്ന ഒരാൾക്ക് എന്താണ്, ഒരു സ്ത്രീയോടാണല്ലോ ഇയാളിങ്ങനെ പെരുമാറുന്നത് സംസാരിക്കുന്നത് എന്ന് തോന്നും. ഉദാഹരണം പറയാ, ഒരു എവിടെയെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു ആണും പെണ്ണും, സഹപ്രവർത്തകരായ ആണും പെണ്ണും വളരെയധികം അടുത്തും പിന്നെ സ്നേഹത്തിലും തമാശയിലും സംസാരിക്കുന്നത് ആ ഓഫീസിലുള്ളവർക്ക് കാണുമ്പോൾ ഒന്നും തോന്നൂല. എന്നാൽ ഇതേ സംസാരം പുറത്തുനിന്ന് ഇതുവരെ കാണാത്തൊരു വ്യക്തി കാണുകയാണെങ്കിൽ, ഇവരെന്താണ് ഇത്ര സ്വതന്ത്രമായി സംസാരിക്കുന്നത് എന്ന് അവർക്കതിലൊരു ശരിയില്ലായ്മ കാണാൻ അവർക്ക് കഴിയും. ഇതുപോലെ തന്നെയാണ് എന്താണ്, നമ്മുടെ നാട്ടിലെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സംസാരങ്ങൾക്കുള്ള ഇസ്ലാമിക മര്യാദ പാലിക്കാത്തതുകൊണ്ട് തന്നെ പുരുഷന്മാർ സ്ത്രീകളും സ്ത്രീകൾ പുരുഷന്മാരോടും വളരെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടുകൂടെ ഇടപഴകി. ഇത് പലപ്പോഴും നാട്ടിലുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല, ഞാൻ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇതുകൊണ്ട് തന്നെ വിവാഹിതരാകുന്ന പല ആളുകളും എന്താണ്, ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അത് അവിഹിതമായി ആരോപിക്കുകയും പരസ്പരം അത് ശരിയല്ലെന്ന് സൂചിപ്പിക്കുകയും അതിൻ്റെ പേര് വാഗ്വാദങ്ങളും തർക്കങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, സ്വതന്ത്രമായി ഇടപഴകാൻ ഇസ്ലാമിൽ പാടില്ല. അതുകൊണ്ട് അതിൻ്റെ ഗൗരവബോധം ബോധ്യപ്പെടുത്തുക. അതിനെ പേര് ഞാൻ സംശയിക്കുന്നു എന്നുള്ളതല്ല, അതൊരു ശരിയല്ലല്ലോ എന്ന നിലക്ക് അവരെ ബോധവൽക്കരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അതിലൊന്നും ഉണ്ടായിട്ടില്ല, എനിക്കൊന്നും തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പൊതുവെ എന്താ വെച്ചാൽ, നമ്മൾ അങ്ങനെ പെരുമാറുന്നത് ഒരു ശരിയല്ലല്ലോ എന്ന് നിലക്ക് സൂചിപ്പിക്കാന്നല്ലാതെ, നിങ്ങൾ ഇന്ന പെണ്ണിനോട് ഇന്ന സ്ത്രീയോട് ഇന്ന രൂപത്തിൽ പെരുമാറുന്നു എന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അത് സംശയമുണ്ടാക്കുകയും വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുകയും ബന്ധങ്ങൾക്ക് വിള്ളലേൽപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും പ്രത്യേകിച്ച് വിവാഹിതരായ ആളുകൾ, പുരുഷന്മാർ അന്യ സ്ത്രീകളോടും സ്ത്രീകൾ അന്യ പുരുഷന്മാരോടും ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ദാമ്പത്യത്തിൻ്റെ വിശ്വാസ്യതയെ തകർത്ത് കളയും എന്ന് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യം അത്തരം ആളുകൾക്ക് ആലോചിക്കുവാൻ വക നൽകുന്നതാണെന്നാണ് മനസ്സിലാവുന്നത്.
1: സഹോദരി തുടർന്ന് ചോദിക്കുന്നത്, വീട്ടിലേക്ക് തളർന്നു വരുന്ന ഭർത്താവിനോട് എനിക്ക് ഒന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും സാധിക്കാറില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്.
0: ഈ ബാക്കി വന്ന ഭാഗം അതിലേറെ അപകടകരമാണ്. അതായത്, സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു അനിഷ്ടം, ഭർത്താവിനെ കുറിച്ച് ഭാര്യക്കോ ഭാര്യയെക്കുറിച്ച് ഭർത്താവിനോ ഇഷ്ടമല്ലാത്ത, നമുക്കിഷ്ടമല്ലാത്തൊരു സ്വഭാവം, പെരുമാറ്റം എന്തെങ്കിലും കണ്ടാൽ പിന്നെന്താ വെച്ചാൽ ആ വ്യക്തിനെ വെറുക്കും, അകലും. ഇതാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. അതായത്, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, തനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഭർത്താവിൽ കണ്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മാനസികമായി അകലും. അവർക്ക് ചെയ്തു കൊടുത്തുന്ന ആനുകൂല്യങ്ങൾ, ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വർത്തമാനങ്ങളൊക്കെ നോക്കും. അപ്പോൾ എന്തുണ്ടാവുക അറിയോ? അവർ തമ്മിൽ അകലം വർദ്ധിച്ച് വരും. പിന്നെ കൂടുതൽ പ്രശ്നങ്ങളാകും. പിന്നെ എന്ത് ചെയ്യും? ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് പോകും, കൂടുതൽ അകലും. ഒരുപക്ഷെ അത് വിവാഹമോചനത്തിലേക്ക് എത്തും, അവിഹിത ബന്ധങ്ങളിലേക്കും ഒക്കെ എത്തും. അതുകൊണ്ട് ചില ഇത്തരം എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറാതെ കൂടുതൽ സ്നേഹത്തോടുകൂടെയും കൂടുതൽ ബന്ധത്തോടുകൂടെയും പെരുമാറി ആ സ്നേഹത്തിൽ കീഴ്പ്പെടുത്തി അവരുടെ സ്വഭാവ തകരാറുകളെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ചെയ്യാതെ പ്രതിഷേധിക്കുകയും അകലുകയും കടമകൾ നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീക്കും തൻ്റെ ഭർത്താവിനെ മാറ്റിക്കൊണ്ടുവരുവാൻ സാധ്യമല്ലെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം.
1: പല കാരണങ്ങൾ കൊണ്ടും മാനസികമായി അകന്നുപോയ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഞാനിപ്പോൾ അയാളിൽ നിന്നും വിവാഹമോചനം ആഗ്രഹിക്കുന്നു, അത് തെറ്റാണോ?
0: നിസ്സാരമായ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ തർക്കിച്ചും അകന്നും പരസ്പരം സ്നേഹം പങ്കുവെക്കാനുള്ള മുഴുവൻ അവസരങ്ങളെയും ഇല്ലാതാക്കിയും സ്വാഭാവികമായി അകന്നകന്നകന്നകന്നു പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്നതാണ് അവസാനം ഒരു വിവാഹമോചനത്തിലേക്കുള്ള ചിന്ത. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, വിവാഹമോചനത്തിലേക്ക് എത്താൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ വിവാഹമോചനത്തിന് ശേഷമുള്ള ജീവിതവും അതിനുശേഷമുള്ള ദുരന്തങ്ങളും ഒരു പരിധിവരെ അതിൻ്റെ ഗൗരവവും നമ്മൾ ആലോചിക്കാതിരിക്കുകയാണ്. ഇതിനേക്കാളും നല്ലൊരു ജീവിതം വിവാഹമോചനത്തിലൂടെ ഉണ്ടാകുമെന്നാണ് ഒരുപക്ഷെ ഈ സഹോദരി പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ തനിക്ക് ഭർത്താവില്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ഇതിനേക്കാളും ഭേദം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ചിന്തകളും നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാനുള്ള ചിന്തകളാണ്, നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കുവാനുള്ള ചിന്തകളല്ല. കാരണം ഒരു വിവാഹമോചനം എന്നുള്ളത് നിങ്ങളെ വിധവയാക്കും. സ്വാഭാവികമായും ഒരു വിധവ ഈ സമൂഹത്തിൽ സുരക്ഷിതയല്ല. അനിവാര്യ കാരണങ്ങളാൽ അതുണ്ടാകുന്നു എന്നത് നമുക്കൊരു പക്ഷെ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു സ്ത്രീ ഏതർത്ഥത്തിലും ഒറ്റപ്പെട്ടു പോകുന്നത് ഈ പുതിയ സമൂഹത്തിൽ ഏറ്റവും സുരക്ഷിതത്തിന് ഭീഷണിയുള്ള ഒരു കാര്യമാണ്. പിന്നെ സ്വാഭാവികമായും എന്താച്ചാൽ, ഒരു ഡൈവേഴ്സായി വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഭർത്താവിൻ്റെ കൂടെ കഴിയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ഇന്നുള്ള ഈ ഒരവസ്ഥ നിലനിന്നു കൊള്ളണമെന്നില്ല. ഇനി കുട്ടികളോ മക്കളോ ഒക്കെ തങ്ങൾക്കുണ്ടെങ്കിൽ ആ കുട്ടികളെക്കാലത്തും അവർക്കൊരു അധീനമില്ലാത്ത ഒരവസ്ഥാവിശേഷം സംജാതമാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പരസ്പരം നന്നാകുവാനും ഒന്നിച്ച് ജീവിക്കുവാനും സാധിക്കുമെങ്കിൽ, പരസ്പരം അറിഞ്ഞവരും രഹസ്യങ്ങൾ കൈമാറിയവരും എന്ന നിലയ്ക്ക് മരണം വരെ ഒന്നിച്ചു ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും സുരക്ഷിതവും സന്തോഷകരവുമായത്. അകലാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് സഹോദരി ചെയ്യേണ്ടത്. വിവാഹബന്ധം അവസാനിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത് നന്നാക്കി കൊണ്ടുപോകുവാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അല്പം അധ്വാനങ്ങളുണ്ട്. ആ അധ്വാനങ്ങൾ ഭാവിയിലെ ഒരു ഖേദത്തെ ഇല്ലാതാക്കിയേക്കാം.
1: അടുത്തതൊരു സഹോദരിയുടെ ചോദ്യമാണ്. ചോദ്യം അവ്യക്തമാണെങ്കിലും അവരുടെ ഭാഗത്തു വന്ന സംശയം ഇങ്ങനെയാണ്: ചെയ്തത് തെറ്റാണെന്നറിഞ്ഞിട്ടും സ്വന്തം തെറ്റുകളെ മറക്കാൻ ഭാര്യയെ മാനസിക രോഗിയാക്കുന്ന ഭർത്താവ്, ഇവരിൽ ആരുടെ കൂടെയാണ് അള്ളാഹു? കുടുംബക്കാർ ഒന്നടക്കം ഭാര്യയെ കുറ്റപ്പെടുത്താൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു.
0: വിവാഹബന്ധങ്ങളിൽ എപ്പോഴും അകലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകൾ കണ്ടെത്തുന്ന കാരണങ്ങളിലൊന്നാണ് മാനസിക രോഗം. ഒരാൾ കഠിനമായ ദേഷ്യത്തോടുകൂടെ പെരുമാറിയാലും ഒരു വിഷമത്തിൻ്റെ കാരണം നാല് ദിവസം മിണ്ടാതെ നടന്നാലും മനോവിഷമങ്ങൾ കാരണം രാത്രികളിൽ ഉറങ്ങാതെ കിടക്കേണ്ടി വന്നാലുമെല്ലാം ഒരാളെക്കുറിച്ച് മാനസിക രോഗിയെന്ന് ആർക്കും എളുപ്പത്തിൽ പറയാനാവും. മാനസിക രോഗമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടാൽ പിന്നെ ബന്ധങ്ങൾ എന്തുകൊണ്ട് അകലുന്നു, ഞാൻ എന്തുകൊണ്ട് ഡൈവേഴ്സ് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം കാണാനും ആളുകളെ ബോധ്യപ്പെടുത്താനും വളരെ പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ബന്ധത്തെ അകറ്റുവാനോ ഇല്ലാതാക്കുവാനോ വേണ്ടി ഇത്തരം അസത്യമായ കാര്യങ്ങൾ ആരോപിക്കുന്നത് കരുതി വേണം. പിന്നെ അന്യായമായി നമ്മുടെ മേൽ ആരോപിക്കപ്പെടുന്ന, നിരപരാധിയായിട്ടും നമ്മുടെ പേരിൽ ആരോപിക്കപ്പെടുന്നതാണെങ്കിൽ വല്ല ആക്ഷേപത്തിൽ തക്കുക, എന്നും സത്യത്തിനും ധർമ്മത്തിനുമാണ് വിജയമുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഈ സഹോദരി തൻ്റെ പ്രശ്നങ്ങൾ, തൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ, തന്നിൽ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ, താൻ മാനസിക രോഗിയാണെന്ന് പറയാൻ അവർ കണ്ടെത്തിയ കാരണങ്ങൾ, ഇത് നിഷ്പക്ഷമായി നല്ല അറിയുന്ന, മതപരമായ കാര്യങ്ങൾ അറിയുന്ന, ഒരു മാനസികമായ അവസ്ഥകളെക്കുറിച്ചും മനോരോഗങ്ങളെക്കുറിച്ചും എല്ലാം അറിയുന്ന ഒരു വിദഗ്ധനായ ഒരു ആളുമായി നിങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളെപ്പറ്റി പറയുന്ന ആരോപണങ്ങൾ വസ്തുതാപരമാണോ, നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാനും ആരോപണത്തെ മാറ്റിയെടുക്കുവാനും എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിലെല്ലാം ഇസ്ലാമികമായും മനഃശാസ്ത്രപരമായും നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തരാൻ പലർക്കും സാധിക്കും. അങ്ങനത്തെ സാധിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്താൻ നല്ലത് എന്ന് തോന്നുന്നു.
1: അടുത്തതൊരു സഹോദരിയുടെ ചോദ്യമാണ്, ഭർത്താവിൻ്റെ വീട്ടുകാർ സലഫി ആദർശക്കാരല്ല, അതിനാൽ എനിക്കും എൻ്റെ മക്കൾക്കും ഈ ആദർശം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുമില്ല. അവരുടെ കൂടെ ഇടകലർന്ന് ജീവിക്കുമ്പോൾ ദീനിൻ്റെ ഒരുപാട് വശങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് മഹറം വിഷയങ്ങളിലും മരണാനന്തര ചടങ്ങുകളിൽ പലതും എനിക്ക് ബിദഅത്തായ പല പ്രവർത്തനങ്ങളും ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനത്തെ അവസ്ഥയിൽ മറ്റൊരു വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നതിൽ തെറ്റുണ്ടോ?
0: നിങ്ങളുടെ ആദർശത്തിനും ആശയങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ സ്വതന്ത്രമായ ഒരു താമസസ്ഥലം സുരക്ഷിതമാണെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിന് ഇസ്ലാമിൽ വിരോധമില്ല. നിങ്ങളുടെ കൂടെ താമസിക്കുവാൻ നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാവുന്ന രൂപത്തിലുള്ള മഹറമായിട്ടുള്ള പുരുഷന്മാരുടെ സാന്നിധ്യം വേണം. നിങ്ങൾക്കവിടെ മതപരമായും ഭൗതികമായ സുരക്ഷിതത്വം ഉണ്ടാവണം. അത് നിങ്ങളുടെ ഭർത്തൃ വീട്ടുകാരുടെ സംതൃപ്തിയോടെയും സന്തോഷത്തോടും കൂടെയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട കാര്യം, സാധാരണഗതിയിൽ ആദർശമായി യോജിക്കാത്ത ഒരു കുടുംബത്തിലേക്ക് കല്യാണം കഴിക്കുന്നതിനെയും വിവാഹം കഴിക്കുന്നതിനും മുമ്പ് ആലോചിച്ചിട്ട് കാര്യമുള്ളൂ. വിവാഹം കഴിഞ്ഞ് ബാധ്യതകളും കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ആ വീട്ടിലെ ആദർശമില്ലായ്മയെക്കുറിച്ച് നമ്മൾ പറയുന്നതിലോ അതിനെപ്പറ്റി വിഷമിക്കുന്നതിലോ കാര്യമില്ല. കാരണം ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞല്ലോ. ഇനി എല്ലാറ്റിലും വെറുതെ നമ്മളെന്താണ് വാശി പിടിക്കാതെ നമ്മുടെ ദീനിലൊരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യേണ്ട. പക്ഷേ നമ്മളെന്ത് ചെയ്യുക, അത് തന്ത്രപരമായി നമ്മൾ പ്രവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവർ നിർബന്ധിക്കുന്ന എല്ലാ ആചാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തിനെതിരെ ഒന്നും ചെയ്യൂല. പക്ഷെ ആ ചെയ്യാതിരിക്കുന്നത് ഒരു യുദ്ധസമാനമായ ഏറ്റുമുട്ടലിലൂടെയോ ഒരു വാശിയിലൂടെയോ പോരാട്ടത്തിലൂടെ തന്നെ വേണമെന്നൊന്നുമില്ല. വളരെ യുക്തിപരമായും തന്ത്രപരമായും നമുക്കായി നിന്ന് ഒഴിഞ്ഞു മാറി എന്ത് ചെയ്യുക, ജീവിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് നമ്മളോട് ഏറ്റുമുട്ടാനോ നമ്മളെ ശത്രുവായി കാണാനോ നമ്മളെ തകർക്കാനോ ഒന്നും അവർക്ക് പറ്റൂല. നമ്മൾ നമ്മുടെ ആദർശം ജീവിതം നമുക്ക് സാധ്യമാവുകയും ചെയ്യുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ് തോന്നുന്നത്. ഒരു പരിധിവരെ നിങ്ങൾ മാറി താമസിക്കുകയാണെങ്കിലും മറ്റെന്തെങ്കിലും സത്യമാകുന്ന കാരണങ്ങൾ പറഞ്ഞ് ബന്ധുക്കളെയും ഭർത്താവിൻ്റെ കുടുംബങ്ങളുമായി പിണങ്ങാത്ത രൂപത്തിൽ സാധിക്കുമെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു.
1: ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും ഉള്ളതിനാൽ ഇങ്ങനെ വേറൊരു വീടെടുത്ത് താമസിക്കാൻ എനിക്ക് മാനസികമായി പല പ്രയാസങ്ങളും തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ നോക്കേണ്ട കടമകൾ ആലോചിക്കുമ്പോൾ, അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഈ ആദർശം പണയം വെച്ച് ഇവരുടെ കൂടെ തന്നെ താമസിക്കണോ, അതല്ല ഞാനൊരു വേറൊരു വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കണോ എന്നുള്ളതാണ് ഇവരുടെ സംശയം.
0: നിങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസിക വിഷമങ്ങൾ ഉണ്ടാകും. കാരണം ഒരു കുറ്റബോധം ഉണ്ടാവും. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ വയസ്സായ മാതാപിതാക്കളെ നോക്കാതെ ഞാനിവിടെ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെയും ഒരു സ്വസ്ഥത കിട്ടൂല. ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, തന്ത്രപരമായി നിങ്ങളുടെ ആദർശത്തിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എന്നാൽ ഇവരുമായി ഒരു ഏറ്റുമുട്ടലിന് പോകാത്ത രൂപത്തിൽ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്കതിന് പ്രായോഗികമായ വഴികൾ ചിന്തിച്ചാൽ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും കളവാകാത്ത തന്ത്രപരമായ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മാറി നിൽക്കുക. പരമാവധി ഈ മാതാപിതാക്കളെ സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഭർത്താവിൻ്റെ സംതൃപ്തി കൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമാകൂ എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക.
1: അടുത്തൊരു സഹോദരൻ്റെ ഭാഗത്തു നിന്നുള്ള സംശയമാണ്, എൻ്റെ ഭാര്യ വളരെയധികം ദീനിയാണ്, മക്കളെ ദീനി ചിട്ടയിൽ വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാറുമുണ്ട്. പക്ഷെ 9 വയസ്സുള്ള മകളെ മര്യാദ പഠിപ്പിക്കുന്നത് അമിതമാകുന്നോ എന്നൊരു സംശയം. ചെറിയ തെറ്റുകൾക്ക് പോലും ശക്തമായി ശാസിക്കുന്നു, വളരെ ഉച്ചത്തിൽ ചീത്ത പറഞ്ഞാണ് പലപ്പോഴും ഇടപെടുന്നത്. അത് ആ കുട്ടിയിൽ വിപരീത ഫലമുണ്ടാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
0: ഇവിടെ നമ്മുടെ സുഹൃത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ ഉമ്മമാർ ഈ പ്രായപൂർത്തി പോലും ആവാത്ത കുട്ടികളോട് ഇത്ര രൂക്ഷമായിട്ടും ഇത്ര ശക്തമായും പെരുമാറുന്നു എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വീട്ടിലെ തിരക്കുകളും ജോലികളും കുടുംബപരമായ ഭാരങ്ങളും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആകുമ്പോൾ എപ്പോഴും സ്ത്രീകളെ ഇങ്ങനെ ചൂടിലാണ് നിൽക്കുക. ചെറിയ കാര്യങ്ങളുണ്ടായാൽ അവരെന്ത് ചെയ്യും, വല്ലാതെ പ്രതികരിക്കും. ഇത് പ്രതികരിക്കാൻ ഒരിക്കലും ഭർത്താവിനോട് പറ്റൂല, അമ്മോച്ചനോട് പറ്റില്ല, അമ്മായിയമ്മയോട് പറ്റൂല. അപ്പം പിന്നെ അവരാരോടെ പ്രതികരിക്കാം? അവരോട് പ്രതികരിക്കാൻ കഴിയാത്ത കുട്ടികളോട് തന്നെ പ്രതികരിക്കാം. അപ്പം ഈ പ്രതികരിക്കുന്നതൊന്നും ഈ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആയിക്കൊള്ളമെന്നില്ല. മനസ്സിലുള്ള മാനസിക വിഷമങ്ങളുടെ അസ്വസ്ഥതകളുടെ ഒരു ലക്ഷണം പ്രകടിപ്പിക്കലായിരിക്കാം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. ഇത് കുട്ടിയിൽ വിപരീത ഫലമുണ്ടാകും. കാരണം കുട്ടി ചിന്തിക്കുന്നത്, ഇത്രമാത്രം ഉമ്മ എന്നോട് കോപിക്കാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു എന്നതിന് ആ കുട്ടിക്കൊരു ഉത്തരം കിട്ടാതെ വരും. ഒരു പാത്രത്തിന് ഭക്ഷണം നിറച്ചിട്ടൊരു പാത്രം അടച്ചു വെക്കാത്തതിൻ്റെ പേരിലോ, വാതിലടക്കാൻ മറന്നുപോയതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഒന്ന് യൂണിഫോം മാറ്റാൻ മറന്നുപോയതിൻ്റെ പേരിലോ, എന്തോ വല്ല വ്യഭിചാര കുറ്റം ചെയ്ത പോലോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടിക്ക് അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാകാതെ പോകും. അതിൽ വളരെ കൃത്യമായി മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്തായിരുന്നാൽ, കുട്ടികളുടെ ഭാവി എന്താവും? ഇവളൊരു പെൺകുട്ടിയാണല്ലോ, ഇവള് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ഭാവിയിൽ അവളുടെ ജീവിതം അപകടത്തിലായി പോകുമോ, അല്ലെങ്കിൽ അവൾ മുതിർന്നു വരുമ്പോൾ അവർ വേറെന്തെങ്കിലും തിന്മകളിൽ പെട്ടുപോകുമോ? ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾ അമിതമാകുമ്പോഴും കുട്ടികളെ നിസ്സാര കാര്യങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയും ശിക്ഷിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും. കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് കുട്ടിനോട് ദേഷ്യപ്പെടുന്ന സമയത്തും കോപിക്കുന്ന സമയത്തും നീ എന്തിങ്ങനെയെന്ന് കുട്ടിയുടെ മുന്നിൽ വെച്ച് ചോദിക്കുന്നത് പരിഹാരമല്ല. ആ കുട്ടിയെ ഏറ്റവും ശ്രദ്ധിക്കുകയും നന്നാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആ ഉമ്മയുടെ ആ നല്ല മനസ്സിനെ നമ്മൾ ഉൾക്കൊള്ളുക. എന്നാൽ അതോടൊപ്പം കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് അവർക്ക് നല്ലൊരു അറിവും ബോധവും നൽകുവാനുള്ള ഏതെങ്കിലും ഒരു വഴി, നമ്മുടെ ഒരു പാരൻറ്റിങ് നിലക്ക് ഈ കുട്ടികൾ പഠിക്കുന്ന മദ്രസ്സിലെ ഉമ്മമാരെ വിളിച്ചിട്ടോ, അല്ലെങ്കിൽ എവിടെ ഏതെങ്കിലും സ്കൂളിലുള്ള PTA-യിലോ എവിടെയെങ്കിലും വെച്ച് കുട്ടികളോട് പെരുമാറേണ്ട ഒരു രീതി ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്നതിന് വേണ്ടി ഒരു പൊതുവായൊരു ക്ലാസ്സിന് അവസരമുണ്ടാക്കുകയും അവിടെ ഇവരെ പങ്കെടുപ്പിക്കുകയും ചെയ്തുകൊണ്ട് പൊതുവായൊരു ബോധവൽക്കരണത്തിലൂടെ ഉമ്മമാരെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പല PTA-കളിലും പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലും പങ്കെടുക്കുന്ന സ്ത്രീകളിൽ വലിയ മാറ്റങ്ങൾ കുട്ടികളുടെ പെരുമാറ്റത്തിൽ കാണുന്നുണ്ട്. അതിനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കും.
1: അടുത്തതൊരു സഹോദരിയുടെ ഭാഗത്തു നിന്നുള്ള സംശയമാണ്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഭർത്താവിനോട് എന്തു പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും എപ്പോഴും തിരിച്ച് ശാപവാക്കുകൾ അവരെക്കുറിച്ച് എപ്പോഴും ശാപവാക്കുകൾ പറയുകയും ചെയ്യുന്നു. കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഈ ശാപവാക്കുകൾ എനിക്ക് തട്ടുമോ എന്നാണ് സഹോദരി ചോദിക്കുന്നത്.
0: ഇവിടെ എന്തു പറഞ്ഞാലും ഭർത്താവ് മോശമായി പ്രതികരിക്കുന്നു എന്ന് പറയുന്നിടത്ത് നമുക്കൊരു എഡിറ്റിംഗ് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ, സ്ത്രീകളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, താൻ ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളെ ഏറ്റവും ബഹുമാനിക്കുന്നു നിങ്ങളുടെ മക്കൾ. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ആ മക്കൾ നിങ്ങളോട് തിരിച്ചു പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ തന്നെയാണ് ഭർത്താവ് ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്ത് പറയുമ്പോഴും നിങ്ങൾ തിരിച്ചു പറയുകയോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് ശക്തമായ പ്രതികരണങ്ങളായിരിക്കും ഭർത്താവ് എന്നുണ്ടാവുക. അതല്ലാതെ സ്വാഭാവികമായ സംസാരങ്ങളോ വാക്കുകളോ, നിങ്ങൾക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണമെന്ന് ചോദിച്ചാൽ അതിനയാൾ ചൂടാവും, കുറച്ച് നേരത്തെ കടന്നുറങ്ങിയാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ അതിനയാൾ പ്രതികരിക്കും. നിങ്ങൾക്കിന്ന് എന്ത് ഭക്ഷണമാണെന്ന് ചോദിച്ചാൽ പ്രതികരിക്കും. എന്ത് വിഷയങ്ങൾക്കാണ് ഈ ചൂടാകുന്നതും പ്രതികരിക്കുന്നതും എന്നതിനെ കാറ്റഗറൈസ് ചെയ്യുന്നിടത്ത് സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും എല്ലാറ്റിനല്ലേ ഈ ചൂടാവണത്? എന്ത് പറഞ്ഞാലും ചൂടാവുകയെന്നാണ് പറയുമെങ്കിൽ എന്ത് പറഞ്ഞാലും ചൂടാവില്ല. അതായത് അവരുടെ അധികാരത്തെയോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളെയോ നമ്മൾ അവമതിക്കുകയും തിരിച്ചു പറയുകയും അതിനെതിര് പറയുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെയാണ് ഒരു നോർമലായ ഒരു ഭർത്താവ് എന്ത് ചെയ്യുക, പ്രതികരിക്കുക. എന്നാൽ ചില ആളുകൾ എന്തായിരിക്കും, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും, എപ്പോഴും ക്ഷുഭിതരായിരിക്കും, ചൂടാകുന്ന ആളുകളായിരിക്കും. ഇങ്ങനത്തെ ആളുകൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ ദേഷ്യപ്പെട്ടത് വരാം. അത് നിങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ പ്രശ്നങ്ങളൊന്നല്ല, അത് വേറെ എന്തെങ്കിലും മാനസിക അസ്വാസ്ഥ്യങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നല്ല പെരുമാറ്റങ്ങളുടെയും നല്ല സ്വഭാവങ്ങളുടെയും നിങ്ങൾക്ക് അയാളെ കീഴ്പ്പെടുത്തുവാനും നല്ലൊരു ജീവിതം അയാളോടൊപ്പം സാധ്യമാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
1: അടുത്തത് പ്രവാസിയായ ഒരു സഹോദരൻ്റെ സംശയമാണ്. ഗൾഫിലുള്ള എനിക്ക് ലീവ് വളരെയധികം കുറവാണ്. എനിക്ക് 3 മക്കളുണ്ട്. 4.5 വയസ്സുള്ള 3 മക്കളാണ് എനിക്കുള്ളത്. എൻ്റെ ഭാര്യയോടുള്ള ബാധ്യത തീർക്കാൻ മക്കളെ കൂട്ടാതെ ഞാൻ ഗൾഫിലേക്ക് 1 മാസത്തെ വിസിറ്റിംഗ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. മക്കൾക്ക് എതിർപ്പില്ലെങ്കിൽ ഭാര്യയെ മാത്രം കൊണ്ടുവരുന്നത് മക്കളോട് ചെയ്യുന്ന അനീതിയാവുമോ എന്നാണ് സഹോദരൻ്റെ ഭാഗത്തു നിന്നുള്ള സംശയം.
0: നമ്മളെ ഗൾഫ് ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണിത്. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും എന്താ വെച്ചാൽ ഒരു അപൂർണത ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കും. കാരണം പ്രവാസി ജീവിതം എന്നത് നമ്മുടെ പ്രകൃതിക്ക് യോജിക്കുന്ന ഒരു കാര്യമല്ല. രാവിലെ വീട് വിട്ടിറങ്ങുന്ന ഏതൊരാളും തൻ്റെ കുടുംബത്തിലേക്കും കുട്ടികളിലേക്കും തിരിച്ചു വരുവാനാണ് രാത്രി ആഗ്രഹിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ പക്ഷികളും മൃഗങ്ങളും എല്ലാം അങ്ങനെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം എത്തിച്ചേരാനോ മക്കളെ കാണുവാനോ ഭാര്യയോടൊപ്പം ചേരാനോ പറ്റാതിരിക്കുന്നത് പ്രകൃതി വിരുദ്ധമായൊരു ജീവിതമാണ്. അതിനതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ധാരാളം പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ചുണ്ട്. അത്തരമൊരു പ്രശ്നത്തെയാണ് ഈ സുഹൃത്ത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശാശ്വതമായ പരിഹാരം താങ്കളുടെ മക്കളോടൊപ്പം കുട്ടികളോടൊപ്പം ജീവിക്കാൻ ഒരു ജോലി, അത്യാവശ്യം ഒരു വരുമാനം കിട്ടുന്നൊരു ജോലിയുമായി നിങ്ങൾക്ക് നാട്ടിൽ അവരോടൊപ്പം ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉത്ഭവിക്കുന്നില്ല. നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതവും ലഭിക്കും, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളെ കൂടെ താമസിക്കാൻ കഴിയും. കാരണം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പരിഹരിക്കുന്ന, 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പരിഹരിക്കുന്ന ഒരു വിഷയമല്ല അത്. ഇനി അതല്ല, സ്വാഭാവികമായി നിങ്ങളുടെ കുട്ടികളുടെ പ്രായമൊന്നും നിങ്ങൾ പറയാത്തത് കൊണ്ട് നമുക്കറിയില്ല. നിങ്ങളുടെ കുട്ടികൾ കൺവിൻസ്ഡ് ആണെങ്കിൽ, അതായത് ഉമ്മ അങ്ങനെ പോകുന്നതിന് കുട്ടികൾക്ക് മാനസികമായി സംതൃപ്തിപ്പെടാൻ പറ്റുമെങ്കിൽ, കാരണം അവർക്ക് ചിലപ്പോൾ ഉമ്മ പോവുകയാണെങ്കിൽ ഉമ്മൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് ഒന്ന് ജോളിയായിട്ട് 1 മാസം നിൽക്കുക എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഭാര്യയെ കൊണ്ടുപോകുന്നതിനൊരു തെറ്റുമില്ല. കുട്ടികളിൻ്റെ ഒപ്പമാണ് ഉമ്മയുണ്ടാവേണ്ടത്. എന്തെങ്കിലും അനിവാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചുരുങ്ങിയ സമയങ്ങളിൽ കുട്ടികൾ മാറി താമസിക്കുന്ന, ഒരു ഹിഫിൽ ഒരു കുട്ടി പോയാൽ, ഒരു ഹോസ്റ്റലിൽ കുട്ടി പോയാൽ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറി താമസിക്കാറുണ്ട്. താങ്കളുടെ കുടുംബപരമായ ഒരു കാര്യം എന്ന നിലക്ക് എന്ത് ചെയ്യുക, അങ്ങനെ പോയി എന്നുള്ളത് കൊണ്ട് കുട്ടികളുടെ സമ്മതവും സന്തോഷവും ഉണ്ടെങ്കിൽ അവരെ വേറെ നിലക്കൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ താങ്കൾ എപ്പോഴും കുട്ടികളെയും അതേപോലെ തന്നെ ഭാര്യയോടൊപ്പം ഒന്നിച്ചാവാൻ സാധിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് ഇനിയും കൂടുതലായി താങ്കൾ ചിന്തിക്കുകയും ആലോചിക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത്.
2: പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, നമുക്കറിയാം ഈ ഇപ്പം നിലവിൽ ഇത് ലൈവ് പ്രോഗ്രാം അല്ല, ഇത് ഈ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത്. നേരെ മറിച്ച് സംശയങ്ങളായിട്ട് വന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ കേൾപ്പിക്കുകയാണ് അല്ലേ. ഇൻഷാല്ലാ ഏതായിരുന്നാലും സ്നേഹക്കൂടിൽ അതിൻ്റെ ലൈവ് പ്രോഗ്രാമുകൾ ഉണ്ട്, ലൈവ് കൗൺസിലിംഗ് അതുപോലുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് നമുക്ക് ആത്മീയമായിട്ടും മാനസികമായിട്ടും പരിഹാരങ്ങളായിക്കൊണ്ട് ഒട്ടനവധി പ്രോഗ്രാമുകളുണ്ട്. ഏതായിരുന്നാലും ഇന്നത്തെ സ്നേഹക്കൂടിൽ ശ്രോതാക്കളുടെ മറുപടി പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും എന്ന പ്രതീക്ഷയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധമുള്ള ആളുകൾക്ക് ഉപകരിക്കുന്നൊരു വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹക്കൂടിനെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
3: അതാ ബിൻ അബി റബാഹ്, അതാ ബിൻ അബി റബാഹിനെ കുറിച്ച് കൃത്യമായ ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാന അതാ ഉൻ അസ്വദ അഅ്വർ അഫ്തസ അഷല്ല അറജ സഖീല സംഇ മുതബദ്ദിലൻ ഫീ ലിബാസിഹി ലാ യഹ്തമു ബിൽ മദാഹിർ. അതാ ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. ഒരു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. മൂക്ക് അവിടെ ഉണ്ട് എന്ന് തോന്നാവുന്ന ഒരു അടയാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൈ പൂർണ്ണമായും കുഴഞ്ഞിരുന്നു. അതുപോലെ തന്നെ അല്പം ഒതുങ്ങി നടക്കുന്ന ഒരാളായിരുന്നു. ആ നടത്തത്തിലും ഒരു വൈകല്യം ഉണ്ടായിരുന്നു. കേൾവി വളരെ ദുർബലമായിരുന്നു. വസ്ത്രധാരണം വളരെ ലളിതമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടാവുന്ന ഒന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഒരു തമാശ കഥാപാത്രമാകാവുന്ന എല്ലാ ശരീരപ്രകൃതങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കറുത്തിട്ടായിരുന്നു. ഒരു കണ്ണ് കോങ്കണ്ണ് എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഒരു കണ്ണിന് പൂർണ്ണമായും കാഴ്ച പോയ ഒരു ചെവി കുറച്ച് മാത്രം കേൾക്കണേ, നടക്കുമ്പോൾ തന്നെ കുനിഞ്ഞ് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നടക്കണേ, ഒരു മനസ്സിൽ സങ്കല്പിച്ച് നോക്കുമ്പോൾ തന്നെ ഇതൊക്കെയാണ് കൂട്ടത്തിൽ കുറിയ മനുഷ്യനുമായിരുന്നു, നീളല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ പോയാൽ നീ എല്ലാവരുടെയും മുന്നിൽ പരിഹസിക്കപ്പെടും. എന്നും പരിഹസിക്കപ്പെട്ട് നിറക്കണ്ണുകളോടുകൂടെ നിൽക്കുന്ന മകനെ കാണുമ്പോൾ എല്ലാവരുടെയും കുത്തുവാക്കുകളൊക്കെ ഏറ്റിങ്ങനെ വിഷമിക്കണം മോനെ കാണുമ്പോൾ ഉമ്മ പറയണതാണ്, നീ ഇങ്ങനെ തന്നെ പോയാൽ ഇതന്നെ ആയിരിക്കും നിൻ്റെ അവസ്ഥ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, യ ബുനയ്യ തുലബുൽ ഇൽമ, നീ വിജ്ഞാനം അന്വേഷിച്ചോ, നീ ഇൽമ പഠിച്ചോ, ഫഇന്നക ലാ തസാലു കരീമൻ അലന്നാസിമ തലബ്തൽ ഇൽമ, നീ വിജ്ഞാന സമ്പാദനത്തിലൂടെ നിനക്ക് വളരെ ഉയരത്തിലെത്താൻ പറ്റും, എല്ലാവരും നിന്നെ മാനിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നിനക്ക് എത്താൻ പറ്റും എന്ന് ഉമ്മ പറയണം. ഇവിടെ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്, സ്വന്തം മക്കളെ ദീൻ പഠിപ്പിക്കുമ്പോൾ ആ ദീൻ പഠിപ്പിക്കാൻ പലപ്പോഴും വലിയ ആവേശം പലർക്കും ഉണ്ടാവാറില്ല. കുട്ടിയെ കൊണ്ടുപോയി പാലായിലും വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേർത്ത് സ്വന്തം ഭൂമി പണയം വെച്ച് ഉസ്ബെക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലൊക്കെ കൊണ്ടുപോയി കുട്ടികളെ പിന്നെ എങ്ങനെങ്കിലും ഒരു ഡോക്ടറാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന മനോഗതമുള്ള ആളുകൾക്ക് ആ കുട്ടി ഫാത്തിഹ തെറ്റില്ലാതെ ഓതുന്നുണ്ട്, നമസ്കാരത്തോട് അവനൊരു ഇഷ്ടമുണ്ട്, ഇതൊന്നും പൊതുവെ ഉറപ്പുവരുത്താറില്ല. എന്നാൽ ഈ ഉമ്മ ചെയ്തത് മകൻ രക്ഷപ്പെടാൻ, ദുന്യാവിലും രക്ഷപ്പെടാൻ മോനെ ഉപദേശിക്കുകയാണ്, നിൻ്റെ ഈ ഒരു ശരീരപ്രകൃതിയിൽ നീ ഭയങ്കരമായി പരിഹസിക്കപ്പെടാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് മോനെ നന്നായി ദീന് പഠിച്ചോ എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ അദ്ദേഹം ദീൻ പഠിച്ചപ്പോൾ അദ്ദേഹം അവസാനം എവിടെ എത്തി എന്നത് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലം യക്കുൻ ഫി സമാനി അതാ ഇൻ അഫ്ഖഹു മിൻഹു, ഇബ്നു ജുറൈജ് പറയാണ് അദ്ദേഹത്തെക്കാളും ഫിഖ് അറിയുന്ന, വിജ്ഞാനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പണ്ഡിതനായ ഒരാളെ ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഖാളിയും കൂടിയായിരുന്നു മക്കൻ്റെ. ഖാളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്മിറ്റിക്ക് ആവശ്യമുണ്ടാകുമ്പോൾ പിരിച്ചുവിടണേ, കമ്മിറ്റി പറയണ നോട്ട് പ്രസംഗിക്കേണ്ടി വരണെ, കമ്മിറ്റിക്കാർ കൊടുത്തേക്കണ അട്ടിപ്പാത്രത്തിൽ ചോറയിക്കണ മറ്റേ ആളല്ല,
0: ഖാളിയാരല്ല.
3: ഖാളിയാരല്ല, അങ്ങനെയാണ് ജനം വിചാരിക്കുക. ഖാളി എന്ന് പറയുന്നത് നമ്മളന്നത്തെ സുപ്രീംകോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി എന്നൊക്കെ പറയണേലേറെ പ്രൗഡായിട്ട് മക്കയിലെ തർക്കവിതർക്കങ്ങളിൽ പരിഹാരം പറയുന്ന ആൾ. അപ്പോൾ ജനങ്ങളിങ്ങനെ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഇങ്ങനെ വന്നിരുന്നാൽ, അദ്ദേഹം വന്നിരുന്നാൽ പിന്നെ എല്ലാവരും കൊണ്ട് സൈലൻ്റ് ആവുന്നതാണ്, പിൻ ഡ്രോപ്പ് സൈലൻസിലേക്ക് പോകുന്നതാണ്. അദ്ദേഹത്തിട്ട് ഇങ്ങനെ പൊരിക്കും ആൾക്കാരെ, എന്നാണ് ആര് ഈ മൂക്കിൻ്റെ അടയാളം ഉണ്ടെന്ന് തോന്നണെ, ചെവി ശരിക്ക് കേൾക്കാത്ത, കണ്ണിൻ്റെ ഒരു കണ്ണ് പൂർണ്ണമായി കാണാത്ത, നീളത്തിൽ മക്കയിലെ ഏറ്റവും നീളം കുറഞ്ഞ, കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട, ഭംഗിയുടെ ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയാനില്ലാത്ത അദ്ദേഹത്തെ അദ്ദേഹം അവിടെ വന്നിരുന്നാൽ പിന്നെ ആളുകൾ ഫുൾ സൈലൻ്റ് ആയിരിക്കും എന്നാണ്. മാത്രമല്ല അദ്റക്തുന്നാസവഹും യഹാബൂൻ അഥാ അൻ കഹൈബതിഹിം ലി സുൽത്താൻ, രാജ്യത്തിൻ്റെ മഹാപ്രധാനമന്ത്രിക്ക് മുന്നിൽ നിശബ്ദരാകും പോലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നൊരു ഹൈബത്ത് പോലെ, ബഹുമാനം നിറഞ്ഞ ഒരു ഭയം അതുപോലെ ആയിരുന്നു എന്നാണ്. ഈ പ്രധാനമന്ത്രി എന്നുള്ള പ്രയോഗം ഞാൻ പിൻവലിക്കുകയാണ്. പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഒരു ട്രോൾ മോഡലാണ് നമ്മളെ നാട്ടിൽ, ഒരു ട്രോൾ മോഡലാണ്, അതിലേക്ക് ഞാൻ പോകണില്ല. ജസ്റ്റ് സുൽത്താൻ എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ സമ്പൂർണ്ണാധികാരി എന്നർത്ഥം. മാത്രമല്ല അബു അയ്യൂബ് സഖ്തിയാനി പറയുന്നുണ്ട്, മറായിതു അഹദൻ അഅലമ മജ്ലിസൻ വല അക്സറ ഫിഖ്ഹൻ മിൻ അതാ ഇബ്ൻ അബി റബാഹ്, അബു റബാഹിനേക്കാളും ഏറ്റവും വലിയ സദസ്സ്, ഏറ്റവും ഇൽമ് കിട്ടുന്ന സദസ്സ് വേറെ ഞാൻ കണ്ടിട്ടില്ല. കാന സിഖത്തൻ ഫഖീഹൻ ഹുജ്ജത്തൻ ഇമാമൻ യുഫ്ത അഹ്ല മക്ക ബാദ ഇബ്ൻ അബ്ബാസ്, ഇബ്ൻ അബ്ബാസിന് ശേഷം മക്കക്കാർ ഫത്വ സ്വീകരിച്ച ഏറ്റവും പണ്ഡിതനായ, ഏറ്റവും തെളിവായി സ്വീകരിച്ച, ഏറ്റവും ഇമാമായി പരിഗണിച്ച വേറൊരു വ്യക്തി ഇല്ല എന്നാണ്. മാത്രമല്ല സുലൈമാൻ ഇബ്ൻ അബ്ദുൽ മലിക് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ദിക്കുകൾ കണ്ട മഹാചക്രവർത്തിയാണ്. അദ്ദേഹം ഇത് ഹജ്ജ, അദ്ദേഹം ഹജ്ജിന് ചെല്ലുമ്പോൾ അഖദ ബിയദി ഔലാദിഹി, മക്കളെ കൈപിടിച്ചിട്ട് കൊണ്ടുപോകും, എന്നിട്ട് അതാ ഇബ്ൻ അബി റബാഹിൻ്റെ സദസ്സിൻ്റെ കുറച്ച് പുറത്ത് ദൂരെ നിന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഔ പിന്നെ ഔഖഫഹും ഇന്ദ അതാഇൻ, അതാഇൻ്റെ അടുത്ത് നിർത്തിയിട്ട് പറയും യാ ബുനയ്യ തഅല്ലമു മിൻ ഹാദ ശൈഖ്, നിങ്ങൾ പഠിക്കുമ്പോൾ ഈ മഹാപണ്ഡിതൻ്റെ അടുത്ത് നിന്ന് പഠിക്കണം. ഫഇന്നഹു ബഖിയത്തു സലഫ്, നമ്മുടെ ഉന്നതരായ മുൻഗാമികളിൽ നമുക്ക് അവർ ശേഷിപ്പ് ആയി തന്ന ഒരു മുതലാണ് ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ധാരാളം വാചകങ്ങൾ ജനങ്ങൾ ധാരാളം അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും, ചോദിക്കും. മഹാനേതാക്കന്മാരൊക്കെ ചെറിയ കുട്ടികളെ പോലെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് ഇരിക്കും. എന്നാൽ ഈയൊരു ഗമയൊന്നും അദ്ദേഹം കാണിച്ചിരുന്നില്ല. ഒരു ചെറിയ കുട്ടിയെ കാതോർക്കും പോലെ അദ്ദേഹം ഓരോ വ്യക്തിയെയും തോളിൽ തട്ടി കാതോർക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറയുന്നു, വിരൂപിയായ കാഴ്ചയിൽ ഭംഗിയില്ലാത്ത തൻ്റെ മകനെ ചേർത്ത് നിർത്തി ആ ഉമ്മ പറഞ്ഞത് സത്യമായും പുലർന്നിരിക്കുന്നു.
0: ഈ ഇസ്ലാമിൽ ഒരാൾക്കും സ്ഥാനം ലഭിക്കുന്നത് അദ്ദേഹം ജനിച്ച കുടുംബമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപമോ ഭാവമോ ഒന്നുമല്ല. അദ്ദേഹത്തിന് എത്രമാത്രം മതപരമായി സ്ഥാനമുണ്ട്, അതടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനും ദീനിൽ കൊടുക്കുന്ന സ്ഥാനം. അപ്പം അദ്ദേഹം ഒരു അടിമ സ്ത്രീയുടെ മകനാണ്. അത്ര ഒരു അടിമ സ്ത്രീയുടെ മകനാണ് എന്ന അവസ്ഥയിലുള്ള ഒരാൾക്ക് പോലും മക്കയുടെ ഭരണാധികാരിയാകാം, അവിടുത്തെ ഖാലിയായി മാറാം. മക്ക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അവിടുത്തെ ഖാലിയായി മാറാം എന്ന് പറഞ്ഞത് അത് നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു അടിമയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ബാങ്കുകാരനാകാനുള്ള അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ ഇത് ഇന്നല്ലാഹു യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദാഉ ബിഹി ആഖരീൻ, ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബ് കൊണ്ട് ഉയരത്തിലെത്തിക്കും. ചില ആളുകൾ അവർ സമൂഹത്തിൽ ഒരുപക്ഷേ അവർ വലിയ സ്ഥാനത്തുള്ളവരായിരിക്കും. ഇപ്പോൾ അബൂ ജഹലിനെ പോലെയുള്ള ആളുകൾ അവർ സമൂഹത്തിൽ വലിയ ആളുകളായിരുന്നു, പക്ഷേ അവർ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് അവരെത്തേണ്ടി വന്നു. അപ്പോൾ ഇത് ദീനിനോടൊരാൾ എത്രമാത്രം താല്പര്യം കാണിക്കുന്നു, മതപരമായ പഠനങ്ങളോട് ഒരാൾ എത്രമാത്രം ഇഷ്ടം കാണിക്കുന്നു, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന വലിയ ഔന്നിത്യം തന്നെയാണ്.
3: അതെ, മാഷാഅല്ലാഹ്.
4: നമ്മളപ്പോൾ ഇനി നമ്മൾ ആദ്യത്തെ സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കണ്ടേ?
5: അതെ,
4: മധുരം ഖുർആൻ അല്ലേ?
5: അതെ, മധുരം ഖുർആനിലേക്കാണ് നാം പോകുന്നത്.
6: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാല്ലാ. എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ ഈ മധുരം ഖുർആൻ കേട്ടുകൊണ്ട് നമ്മുടെ മോർണിംഗ് ലൈവ് ഷോ നമ്മളിങ്ങനെ ആരംഭിക്കുമ്പോൾ വ്യത്യസ്ത കാരികളുടെ വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത വചനങ്ങളെ കേട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാറുള്ളത്. ഇന്ന് നമ്മൾ കേട്ടത്
1: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ്. ശ്രോതാക്കൾക്ക് വളരെ പരിചിതമായ വ്യക്തിയാണ്
0: മുഹമ്മദ് അയ്യൂബ്. കൺഫ്യൂഷൻ ഉണ്ടോ അതിൽ? അതോ മുഹമ്മദ് അബ്ദുൽ ബക്കർ ശാത്രി എന്ന്?
1: ആ, അബ്ദുൽ ബക്കർ ശാത്രിയുടെ ശബ്ദത്തിലാണ് നമ്മളിപ്പോൾ കേട്ടത്. സൂറത്തുൻ നിസ ആയിരുന്നു അതിലെ ആദ്യത്തെ ആയത്ത്.
0: അതായത് മനുഷ്യരൊക്കെ ഒരേ ആത്മാവിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവീൻ അല്ലെങ്കിൽ അവനെ സൂക്ഷിക്കുവീൻ, എന്നിട്ട് അതിൻ്റെ ഇണയെ അവരിൽ തന്നെ സൃഷ്ടിക്കുകയും രണ്ടാളിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ വ്യാപിപ്പിക്കുകയും ചെയ്ത റബ്ബിനെ, യാദർവിൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുവോ, ആ അള്ളാഹുവിനെയും കുടുംബബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുകയും നിശ്ചയമായും അള്ളാഹു നിങ്ങളെ മേൽനോട്ടം ചെയ്യുന്നവനാകുന്നു എന്ന ആശയം.
1: അതെ, പല ആവർത്തി ഖുതുബകളിൽ എല്ലാ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരായത്താണ്. പലവട്ടം പല സ്ഥലങ്ങളിൽ, പ്രസംഗങ്ങളിൽ, ക്ലാസ്സുകളിൽ, എല്ലാത്തിൻ്റെ ആമുഖത്തിൽ നമ്മൾ കേൾക്കുന്ന, ഭാരണം ചെയ്യുന്ന ആയത്താണ്. അതിനൊരർത്ഥം
0: അത് ഒരു പൊതുസമൂഹത്തെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ് അല്ലേ? യാ യുഹന്നാസ് എന്നാണ്, നാസ് എന്നതാണ്.
1: ആര് വിളിച്ച് പ്രാർത്ഥിക്കാൻ, നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ്? നിങ്ങളെല്ലാം സൃഷ്ടിച്ച റബ്ബിനെയാണ്. എൻ്റെ ദൈവത്തെ നിങ്ങളുടെ ദൈവത്തെയല്ല, എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന ഒരു വലിയൊരാശയം കൈമാറുന്ന ഒരായത്തായിരുന്നു നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വഴികാട്ടി. പഠനവും ജോലിയും ഒരുമിച്ച് NIOS-ലൂടെ നമ്മോടൊപ്പം ചേരുന്നത് സലാം സുറുമ, ഇടത്തനാട്ടുകര, കൂടെ റഹ്മത്തുള്ള MT.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി, വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ്. പീസ് റേഡിയോ വഴികാട്ടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠനം ഇടക്ക് വെച്ച് മുടങ്ങിയ ആളുകൾക്കുള്ള NIOS സംവിധാനമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പതിവ് പോലെ റഹ്മത്തുള്ള സാർ നമ്മളെ കൂടെയുണ്ട്. സാർ, NIOS കോഴ്സിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടി വരിക?
4: ഏതൊരു കോഴ്സിനും നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ബേസിക് ഇപ്പോൾ SLC, അതായത് ഇതിന് NIOS-ൻ്റെ കോഴ്സുകൾക്കുള്ള പേര്, SSLC പറയുന്നത് സെക്കൻഡറിയാണ്, +2 പറയുന്നത് സീനിയർ സെക്കൻഡറിയാണ്. അതിൽ SLC എന്ന് വെച്ചാൽ സെക്കൻഡറി കോഴ്സിന് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നേരത്തെ ഏതാണോ പഠിച്ച് നമ്മൾ നിർത്തിയ കോഴ്സ്
3: അവസാനിപ്പിച്ചത്,
4: ഒരു 8-ാം ക്ലാസ്സൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക, അങ്ങനെയാണെങ്കിൽ ആ പഠിച്ച അന്നുള്ള ഒരു അതിൻ്റെ TCO അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ സ്കൂളിൽ നിന്നുള്ള ഒരു പിന്നെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ്, ഒരു TCO എന്തെങ്കിലും. ഇനി NIOS-ന് ഒരു ഏറ്റവും വലിയ സൗകര്യം, ഇനി ഒരു കുട്ടിക്ക് സ്കൂളിലൊന്നും പോകാൻ ഒരിക്കലും കഴിഞ്ഞില്ല, ഇതുപോലത്തെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അവനവൻ്റെ പാസ്പോർട്ട്, ആധാർ കാർഡ്, അതുപോലെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഇത് വെച്ചുകൊണ്ട് അവർക്ക് അപേക്ഷ കൊടുത്താൽ 10-ാം ക്ലാസ്സിലേക്ക് ഡയറക്റ്റ്.
3: വളരെ സിമ്പിളാണ്,
4: വളരെ സിമ്പിളാണ്. അതുപോലെ +2 വരുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും SLC പാസ് സർട്ടിഫിക്കറ്റ് അംഗീകൃത ബോർഡിൻ്റെ, അത് ഇതിൻ്റെ വെബ്സൈറ്റിലുണ്ട് ഏതൊക്കെയാണ് ബോർഡ് എന്നുള്ളത്, ആ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം. മാർക്ക് റെസ്ട്രിക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിർബന്ധമായിട്ടോ അതിൽ പിന്നെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഫോട്ടോ, മറ്റുള്ള ഈ ഡോക്യുമെൻറ്റ്സ് ഇത്രേ പ്രധാനമായിട്ട് വരുന്നുള്ളൂ. +2 ചേരുമ്പോൾ നമ്മൾ ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ, അതായത് രണ്ട് വിഷയം ഫെയിലായി കഴിഞ്ഞാൽ അത് രണ്ടും ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് ഫെയിലായ സർട്ടിഫിക്കറ്റ് കൂടി ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം, കൂടെ ഹാർഡ് കോപ്പി നമ്മൾ ഇതിൻ്റെ കൊച്ചിയിലാണ് നമ്മുടെ റീജിയണൽ സെൻറ്റർ കേരളത്തിലുള്ളത്, അവർക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കണം നമ്മുടെ ഈ റോൾ നമ്പറും എല്ലാം വെച്ചിട്ട്.
3: അത് എത്ര സമയം തിരിച്ചു കിട്ടും?
4: ഇല്ല, ഈ NIOS-ന് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് പിന്നെ ഫെയിലായ സർട്ടിഫിക്കറ്റ് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് തരില്ലല്ലോ. പിന്നെ അവർ തരുന്ന സർട്ടിഫിക്കറ്റിൽ ഈ നമ്പർ, ഈ മാർക്ക് ആഡ് ചെയ്തുള്ളൂ. പിന്നെ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലല്ലോ. അപ്പോൾ അത് തിരിച്ച് രണ്ട് സർട്ടിഫിക്കറ്റ് ഒരിക്കലും
3: തരില്ല അവിടെ. നമ്മൾ പിന്നെ കിട്ടുന്ന പുതിയ സർട്ടിഫിക്കറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ്
4: അതിൽ അതിൽ ഈ മാർക്കുണ്ട് എത്ര, അതുകൊണ്ടാണ് മാർക്കിൽ വ്യത്യാസം ഇല്ലാത്ത സെയിം മാർക്ക് അതിൽ വരുന്നത്. പിന്നെ നമ്മൾ പാസ്സായി എഴുതിയെടുത്ത് അതും കൂടി ഇതിൻ്റെ ഇടയിൽ ആഡ്.
3: അതിൻ്റെ ആവശ്യമില്ല,
4: ഇല്ലല്ലോ പിന്നെ ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയുടെ സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കേണ്ടത്, അതിന് പ്രത്യേകിച്ച് അതിൽ നമുക്കൊരു ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ എവിടെയും വെക്കാറില്ല. എസ് എൽ സി അങ്ങനല്ല, എസ് എൽ സി നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അവർ പിന്നെ ഇതേപോലെ നമ്മൾ ഏതെങ്കിലും ട്രാൻസ്ഫറിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കേരള സർട്ടിഫിക്കറ്റിന് കുറേ വാല്യൂ ഉണ്ട്. അത് ഒരു പക്ഷേ എൻ ഐ ഓസിന് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, എങ്ങനെ നമ്മുടെ ഡേ ടു ഡേ നമ്മുടെ കാര്യങ്ങൾക്ക്. കാരണം അതിൽ നമ്മുടെ ജാതി നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. എൻ ഐ ഓസിൽ, എൻ ഐ ഓസ് സി ബി എസ് സിയിലൊന്നും നമ്മുടെ കാസ്റ്റ് അതൊന്നും അങ്ങനൊന്നും വരാറില്ല.
3: അപ്പം
4: അതുകൊണ്ട് നമ്മളത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ പാസ്സാവണം അല്ലെങ്കിൽ നമുക്കത് പിന്നെ തിരിച്ചിട്ടാൽ കുറച്ച് പ്രയാസമായിരിക്കും. ഇപ്പോൾ കഴിയുന്നത് എസ് എൽ സിക്കൊന്നും ആരും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാറില്ല, നേരിട്ട് അഞ്ച് വിഷയം എഴുതേ ചെയ്യുക. കാരണം നമുക്കവിടെ പത്ത് വിഷയമാണല്ലോ എസ് എൽ സിക്ക് ഉള്ളത്. അപ്പോൾ അഞ്ച് വിഷയം അവിടെ കിട്ടുമെന്ന് പറയുമ്പോൾ അത് മാത്രമേ ഡയറക്റ്റ് ചെയ്തിരിക്കുക ചെയ്യുക. ഹയർ സെക്കൻഡറിക്ക് ഇത്രയും കാര്യങ്ങൾ, നമ്മൾ സർട്ടിഫിക്കറ്റ്, പിന്നെ ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ പറഞ്ഞ പ്ലസ് ടുവിൻ്റെ ഫെയിലായ സർട്ടിഫിക്കറ്റ്
3: കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ചേർന്ന് നമുക്ക് ലഭിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെയാണ്?
4: അവർ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ആ രജിസ്ട്രേഷൻ ഫീസിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് ആണ്. അത് ഡയറക്റ്റ് ഡൽഹിയിൽ നിന്നും നമ്മുടെ അഡ്രസ്സിൽ നമ്മുടെ വീട്ടിൽ വരും. നേരത്തെ പറഞ്ഞ വലിയൊരു ബണ്ടിലായിരിക്കും അത്. അത് പൊതുവേ ഇംഗ്ലീഷിലാണ് ഹയർ സെക്കൻഡറിക്ക്. പിന്നെ മറ്റ് എസ് എൽ സിക്കാണെങ്കിൽ മലയാളത്തിലുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു സിലബസാണ് അവരുടെ എൻ ഐ ഓസ്. നമ്മൾ പഠിക്കുകയാണെങ്കിൽ പി ജിക്ക് വരെ പഠിക്കുന്ന ഒരു കുട്ടി കുട്ടിക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ നമ്മുടെ അടുത്ത് വരുന്നത് ഫെയിലായ കുട്ടികളാണല്ലോ. അവർക്ക് പാസ്സാവാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഒരു പിന്നെ ഗൈഡ് ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കും. പിന്നെ ക്ലാസ് കൊടുക്കും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ടെസ്റ്റുകൾ, യൂണിറ്റ് ടെസ്റ്റുകൾ, ഇതൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഈ പുസ്തകം നമ്മൾ കുട്ടികളടുത്ത് നിങ്ങൾ സാധാരണ പറയാറുള്ളത് ഈ ബുക്ക് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, നാളെ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടായിട്ട്
3: റെഫറൻസ് ഉപയോഗിക്കാം.
4: നല്ല നല്ല പുസ്തകമാണ്.
3: ഓക്കെ, അതുപോലെ എൻ ഐ എസിലെ ഓൺ ഡിമാൻഡ് എക്സാം ഒരു സ്കീം ഉണ്ടല്ലോ, എന്താണ് സംവിധാനം?
4: അതെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് പിന്നെ ഒരു റെഗുലർ സ്കീം എന്ന് പറയുന്നത് രണ്ടെണ്ണം പറഞ്ഞു, പിന്നെ ഒരു സ്ട്രീം ടു പറഞ്ഞു നേരത്തെ. പിന്നെ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാക്ക് പോലെ തന്നെ നമുക്ക് എപ്പോഴാണ് ഒരു പരീക്ഷ എഴുതാൻ തോന്നുന്നത്, ഡിമാൻഡ് ചെയ്യാൻ തോന്നുന്നത്, ആ ഡിമാൻഡ് ചെയ്താൽ നമുക്ക് പരീക്ഷ എഴുതാം. അത് ഒന്നുമില്ല, നമ്മൾ നിർബന്ധമായിട്ടും ആ ഒരു കോഴ്സ്, നമ്മളിപ്പം എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നേരത്തെ നമ്മൾ ആ കോഴ്സ് ചെയ്തിട്ട് ഫെയിലായ ഒരാളായിരിക്കണം. നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നുള്ള തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ പ്രൊസീജിയറൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അവിടെ ഓരോ മാസവും എക്സാം നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ഏപ്രിൽ മെയ് റെഗുലർ എക്സാം നടക്കുന്ന സമയത്ത് ഇല്ല, അതേപോലെ ഒക്ടോബർ നവംബർ ആ സമയത്തും ഇല്ല, ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും എട്ട് മാസങ്ങളിലും ഇതിൻ്റെ എക്സാം നടത്തുന്നുണ്ട്. അതിന് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ അവർ ആ സമയത്ത് തന്നെ നമുക്ക് ആ അവൈലബിൾ ഡേറ്റ് തരും. ഹാൾ ടിക്കറ്റ് അടക്കമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റ് കിട്ടും,
3: അപ്പോൾ തന്നെ
4: കിട്ടും അത് ആ സമയത്ത്. അതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ അക്രഡിറ്റഡ് സെൻറ്റർ വഴിയല്ല അതിൻ്റെ എക്സാം വരിക. അവരുടെ പിന്നെ അക്രഡിറ്റഡ് സെൻറ്റർ ആണ്, പക്ഷേ അത് എല്ലാ അക്രഡിറ്റഡ് സെൻറ്ററിലും ഉണ്ടാവില്ല,
3: സെലക്റ്റഡ്
4: ആയിട്ട്. ഇപ്പോൾ കേരളത്തിൽ നമുക്കൊരു മൂന്ന് സെൻറ്ററുകളാണ് പ്രധാനമായിട്ടുള്ളത്, ഒന്ന് കണ്ണൂർ, ഒന്ന് കൊച്ചി, പിന്നെ കോഴിക്കോട്.
3: നമ്മളവിടെ പോയി എക്സാം എഴുതണം.
4: തിരുവനന്തപുരത്ത് അങ്ങനെ നാല് സ്ഥലത്തുണ്ട്. അങ്ങനെ ഇനി കൂടുതലുണ്ടോയെന്നൊക്കെ പെട്ടെന്ന് ഓർമ്മയില്ല. ഇതിൻ്റെ പിന്നെ നാല് സ്ഥലങ്ങൾ നിർബന്ധമായിട്ടും നമുക്ക് അവിടെ പോയിട്ട് എഴുതണം. അതിൽ അതിൻ്റെ പിന്നെ ഫീസ് കുറച്ച് സാധാരണത്തിൽ കുറച്ച് കൂടുതലുണ്ട്. എക്സാം ഫീ നമ്മുടെ റെഗുലർ സാധാരണ ഫീയിലേക്കാളും കുറച്ച് കൂടി കൂടുതൽ വരുന്നുണ്ട്. എന്നാലും സർട്ടിഫിക്കറ്റ് സെയിം സർട്ടിഫിക്കറ്റ് തന്നെ വാല്യൂ ഉള്ള, ഈ പിന്നെ നമ്മൾ സാധാരണ റെഗുലർ എഴുതിയാൽ കിട്ടുന്ന സെയിം സർട്ടിഫിക്കറ്റ് തന്നെയാണ്
3: കിട്ടുന്നത്.
4: അപ്പം നല്ല കഴിവുള്ള കുട്ടികൾ ചിലപ്പം വല്ല ഈ പിന്നെ മതപഠനത്തിനോ അതിനൊക്കെ പോയിട്ട് ഏതെങ്കിലും കാരണത്താൽ പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫെയിലായി നിർത്തിയൊക്കെ വന്ന ആ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ പ്രൊസീജിയർ ഒരു 3 മാസമൊക്കെ പിടിക്കും കയ്യിൽ കിട്ടാൻ. എന്നാൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഓരോ മാസവും എക്സാം നടക്കുന്നുണ്ട്,
3: എഴുതി പാസ്സാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇവരുടെ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ പഠിക്കൽ സെൽഫ് സ്റ്റഡിയാണ് തോനെ പ്രൊമോട്ട് ചെയ്യുന്നത്, സ്ഥാപനങ്ങൾ ട്യൂഷൻ കൊടുക്കുന്നത്. എക്സാം സംവിധാനം എങ്ങനെയാണ്, നല്ല കർക്കശമാണോ കാര്യങ്ങൾ, അതിൻ്റെ വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്?
4: എക്സാം ഇപ്പോൾ നമുക്കറിയാം ഈ മേഖലയിലേക്ക് വരുന്ന കുട്ടികൾ ഏകദേശം അവർക്ക് ഇതിൻ്റെ പിന്നെ ബോർഡിനെ അറിയാം. ഒട്ടുമിക്കതും ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇത് അഡ്മിഷൻ എടുക്കുന്നത്. എന്നാലും ഇതിൻ്റെ എക്സാം സംവിധാനങ്ങൾ മുഴുവനും നമ്മുടെ നിലവിൽ പബ്ലിക് സ്കൂളുകൾ പബ്ലിക് എക്സാമുകൾ നടത്തുന്നത് പോലെ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആ ഒരു സീക്രസിയോടുകൂടി വളരെ ക്രെഡിബിലിറ്റിയോടുകൂടി തന്നെ വന്നു ത്രൂ ബാങ്ക് വഴി പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ വളരെ പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടാണ്
3: ഇതിൻ്റെ
4: എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ അത് എത്തിക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് അവരെത്തിച്ചു. ഇൻ കേസ് എക്സാം നീണ്ടു കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ ആൻസർ പേപ്പർ കൊണ്ടു വെക്കുന്ന ഘട്ടങ്ങൾ വരെ ചില സ്കൂളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. സമയം കാരണം മിക്ക എക്സാമുകളും എല്ലാ എക്സാമുകളും NIOS ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്,
3: ഈവനിങ് ആണ്.
4: അപ്പോൾ പലപ്പോഴും നേരത്തെ പിന്നെ 6 മണിക്കൊക്കെ പിന്നെ നമ്മൾ ബാങ്കൊക്കെ കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ പലപ്പോഴും വൈകി വരുന്ന സമയങ്ങളിൽ ചില പോസ്റ്റ് ഓഫീസ് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ സമയത്ത് ഇത് വളരെ സൂക്ഷിച്ച് വെക്കേണ്ടത് സ്റ്റേഷനിൽ പോലീസിൻ്റെ ഉത്തരവാദിത്തത്തിലൊക്കെ.
3: അപ്പോൾ
4: വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, നല്ല മോണിറ്റേർഡാണ്. പിന്നെ ഈ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് വരുന്ന ആളുകളൊക്കെ ഇത് മറ്റ് സ്കൂളുകളിൽ നടക്കുന്ന പോലെ കോപ്പി അടിക്കാനും മറ്റൊന്നും വല്ലാതെ വരാറില്ല.
3: എങ്ങനെ
4: പഠിച്ചിട്ട് തന്നെ
3: വരാറുള്ളത്. അപ്പോൾ ഇതിൽ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, വളരെ സ്ട്രിക്റ്റ് ആണോ കാര്യങ്ങൾ?
4: എക്സാം ഇപ്പോൾ നമുക്കറിയാം ഈ പിന്നെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളും ഏജ്ഡ് ആയിട്ടുള്ളതും പിന്നെ ഇത്തരം എക്സാം എഴുതിയിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ളൊക്കെ ആളുകളാണല്ലോ ഇതിൽ വരുന്നത്. അത് ഈ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ അവർക്കും അറിയാം. അപ്പോൾ മറ്റു എക്സാമിൻ്റെ അതേ ക്രെഡിബിലിറ്റിയോടുകൂടി തന്നെയാണ് എക്സാം നടത്തുന്നത്. അംഗീകാരമുള്ള സ്കൂളുകളിലെ അധ്യാപകരാണ് ഇൻവിജിലേറ്റേഴ്സായിട്ട് വരുന്നത്. അതേപോലെ സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വരുന്നത് ത്രൂ ബാങ്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ. നമുക്കിതിപ്പോൾ ആൻസർ പേപ്പറൊക്കെ വൈകി കഴിഞ്ഞാൽ സ്റ്റേഷനിലാണിത് സൂക്ഷിച്ച് വെക്കുക, സേഫ് കസ്റ്റഡിയിൽ വെക്കണം. അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ എല്ലാ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന എല്ലാ ഇതോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. വാല്യുവേഷനും ഒരു പിന്നെ അത്യാവശ്യം സ്ട്രിക്റ്റാണ്. എന്നാൽ കഴിയുന്നത്ര കുട്ടികളെ പാസ്സാക്കാൻ തന്നെയാണ് ഇവരെ ബോർഡ് ശ്രമിക്കുന്നത്. കാരണം അവർ ഈ ഇത്തരം ആളുകൾ ഇനി ഒരു NIOS പരീക്ഷ എഴുതാൻ വരുന്നൊരു ആൾ മനസ്സ് എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുവരെ എൻ്റെ അനുഭവത്തിലുള്ള റിസൾട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. എനിക്കൊരു 90-95% എല്ലാ സമയത്തും റിസൾട്ട് കിട്ടാറുണ്ട്.
3: നിരാശരായില്ല.
4: വരാത്തവർക്ക് പ്രത്യേകിച്ച് കാരണം ഉണ്ടായിരിക്കും, അവർ ക്ലാസ്സിൽ വരാത്തവരാവും, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഗൈഡൻസ് അവർ പാലിക്കുന്നുണ്ടാവില്ല, ഫോളോ ചെയ്യാത്തവരാണ് അങ്ങനെയുള്ളവർ.
3: അപ്പോൾ ഇത്തരം ആളുകൾ പരീക്ഷ തോൽക്കൽ സ്വാഭാവികമാണല്ലോ, കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ജയിച്ചോണമെന്നില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് വീണ്ടും എങ്ങനെ റീഅപ്പിയറിംഗ് ഇതിൽ?
4: അവർക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 2 ടേമിൽ വരുന്നത് ഏപ്രിലും ഒക്ടോബറും ഉണ്ട്. ഇപ്പോൾ ഏപ്രിൽ തോറ്റൊരു കുട്ടിക്ക് ഒക്ടോബറിലേക്ക് എഴുതാം,
3: വീണ്ടും അപേക്ഷ കൊടുത്ത് എഴുതാം,
4: അത് എക്സാം ഫീ മാത്രം മതി.
3: ഓക്കെ.
4: പിന്നെ ഇതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് എനിക്ക് റിസൾട്ട് വരുമ്പോൾ ഏപ്രിൽ എക്സാം നടന്നാൽ മെയ് ജൂണിലാണ് ജൂൺ 1st week റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ട് വന്ന് ഇനി അടുത്ത ഒരു ഒക്ടോബർ വരെ വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒരു കുട്ടിക്ക് ഈ ഓൺ ഡിമാൻഡ് എക്സാമിന് കൊടുക്കാം. നമ്മൾ ഓൺ ഡിമാൻഡ് രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമല്ല ഇവിടെ രജിസ്റ്റർ ചെയ്ത കുട്ടിക്കും ഓൺ ഡിമാൻഡ് എക്സാം വേണമെങ്കിൽ
3: റിക്വസ്റ്റ്
4: ചെയ്താൽ അവന് കിട്ടും, അവന് അവിടെ പോയിട്ട് എഴുതണമെന്നേ ഉള്ളൂ.
3: അപ്പോൾ ഒട്ടും കാലതാമസമല്ല.
4: ഇല്ലില്ല, അതാണ് ഇത് കുറേ ലിബറലാണ്, ഇത് പലരും അറിയില്ല. അതാണ്
3: ഈ ഹയർ സെക്കൻഡറി മറ്റേ കോഴ്സ് വഴി ലഭിച്ച സർട്ടിഫിക്കറ്റ് നമുക്ക് മറ്റു പല കോഴ്സുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇതിലും ആ സാധ്യത ഉണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാണ് അതിൽ?
4: ഇപ്പോൾ നമുക്ക് NIOS ഒരു പിന്നെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് SLC ആണെങ്കിലും +2 ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ബോർഡിലേക്ക് അതിൻ്റെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അവരുടെ അംഗീകാരം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആ ബോർഡിൽ നിന്ന് നമ്മൾ ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട്. അതിപ്പോൾ SLC നിർബന്ധമായിട്ടും നമ്മൾ എസ് ഇതിൻ്റെ എൻ ഐ ഒസിൻ്റെ എസ് എൽ സി ഒരു കുട്ടി എഴുതിയാൽ ആ കുട്ടി കേരളത്തിൻ്റെ പ്ലസ് ടുവിലേക്കാണ് കയറുന്നതെങ്കിൽ ആ കുട്ടിക്ക് കേരള സർക്കാരിൻ്റെ ഒരു ഈക്വലൻസി ഇത് കേരള സർക്കാർ അംഗീകരിച്ചതാണെങ്കിലും ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് തിരുവനന്തപുരത്ത് സ്കോൾ കേരള പിന്നെ പൂജപ്പുരയിലുള്ള സ്കോൾ കേരളയിലേക്ക് അവൾ നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ മതി. വൈറ്റ് പേപ്പറിൽ എഴുതി കൊടുത്താൽ അത് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റും അതിൻ്റെ കോപ്പി വെച്ചിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തരും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എസ് എൽ സി നമുക്ക് കേരളത്തിൽ എൻ ഐ ഒസിൻ്റെ എസ് എൽ സി ചെയ്ത ഒരു കുട്ടി ഹയർ സെക്കൻഡറിക്ക് കയറണമെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി പഠിക്കണമെങ്കിൽ അവന് രണ്ട് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജിനും പുറമെ സയൻസ് സോഷ്യൽ മാത്സ് ഈ മൂന്ന് പിന്നെ സബ്ജക്റ്റ് കൂടിയും നിർബന്ധമായിട്ടുണ്ടെങ്കിലേ ആ കുട്ടിക്ക് ചേരാൻ പറ്റുള്ളൂ. എൻ ഐ ഒസിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു പത്താം ക്ലാസ്സിലൊരു കുട്ടി പഠിക്കുകയാണ്, ആ കുട്ടിക്ക് മാത്സ് ബുദ്ധിമുട്ടാണ്, സയൻസ് ബുദ്ധിമുട്ടാണ്, അവൻ ഇംഗ്ലീഷും അറബിക്കോ ഇംഗ്ലീഷോ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ പിന്നെ വേറെ അല്ല ഹോം സയൻസ് മറ്റേ ഇത് ഹോം സയൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് ഒരു 10-40 സബ്ജക്റ്റ് ഉണ്ട്. ഏതെടുത്താലും അവർ പാസ്സായി കഴിഞ്ഞാൽ എസ് എൽ സി കിട്ടി. പക്ഷേ നമ്മുടെ പി എസ് സി അംഗീകാരം വേണമെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറിക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇത് വേണം. ഈ ഞാൻ പറഞ്ഞ
3: ഈ
4: പാറ്റേൺ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഇനി യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മൾ എൻ ഐ ഒസിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് അവിടുന്ന് ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു കുട്ടിക്ക് ഡിഗ്രിക്ക് പോകണമെങ്കിൽ ഈ ഹയർ സെക്കൻഡറിയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവർ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിലും ചെയ്യാം. അവർ അപ്പോൾ തന്നെ അവിടെ അതിൻ്റെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യും. അതായത് ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല, അല്ല ഓൾറെഡി ഇത് പിന്നെ ഈക്വലൻസി ആവശ്യമില്ല എന്ന് പറയുന്നിടത്ത് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ യൂണിവേഴ്സിറ്റിക്ക് ആ സമയത്ത് അവർ ചോദിക്കാറുണ്ട്.
3: അപ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റ്സ് നമുക്ക് പി എസ് സി അഥവാ ഗവൺമെൻറ് ജോലികൾക്ക് അപേക്ഷ കൊടുക്കാം, എഴുതാം,
4: തീർച്ചയായിട്ടും
3: എഴുതാം.
4: കാരണം ഇപ്പോൾ നമുക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എസ് എൽ സി കേരള സർക്കാരിൻ്റെ എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ അംഗീകാരം തന്നെയാണ് ഇവരുടെ ഈ പിന്നെ എൻ ഐ ഒസിൻ്റെ ഈ ഞാൻ പറഞ്ഞില്ല ഈ സബ്ജക്റ്റുകൾ ഇതായിരിക്കണം.
3: ഹയർ
4: സെക്കൻഡറിക്ക് പിന്നെ ഈ പ്രശ്നം വരുന്നില്ല, കാരണം ഹയർ സെക്കൻഡറി എന്തായാലും നമ്മളെ പാറ്റേൺ കേരള പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അതല്ലാത്ത ഒരാൾക്കും വേണമെങ്കിൽ ഇഷ്ടമുള്ള എടുക്കാം, ജിയോഗ്രഫി അത് ഇതൊക്കെ പറഞ്ഞിട്ട് ധാരാളം സബ്ജക്റ്റുകളുണ്ട് എടുക്കാം. പക്ഷെ നമ്മളൊക്കെ ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ കേരള പാറ്റേൺ അനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ കേരള സർട്ടിഫിക്കറ്റിൽ കൊണ്ട് എന്തൊക്കെ വാങ്ങാൻ പറ്റുമോ അതൊക്കെ അവർക്ക് വാങ്ങാൻ പറ്റും.
3: ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈക്വലൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസ്ഥാനത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഈക്വലൻസി കൊടുക്കുന്നുണ്ടോ, കൊടുക്കാത്ത യൂണിവേഴ്സിറ്റികളുണ്ടോ?
4: നമ്മൾ കേരളത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റിയും കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിരിക്കണം. കാരണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ആണല്ലോ,
3: തടസ്സം വരാൻ പാടില്ല.
4: കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബോർഡ് നടത്തുന്ന എക്സാം, അത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിങ്ങളെ ഈ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റിന് അത് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അവരടുത്ത് എഴുതി വാങ്ങാം. അത് ആ കുട്ടി അവർക്ക് വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാം. അത്
3: അപ്പോൾ ഇക്വലൻസി ഉണ്ട്,
4: എല്ലായിടത്തും ഉണ്ട്. പിന്നെ അതിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് എല്ലാം. ഇതിൽ മെഡിക്കൽ മേഖലയിലും അല്ലാണ്ട് ചിലപ്പോൾ ചില സമയങ്ങളിൽ ഈ ഫാർമസി ബോർഡുണ്ടല്ലോ, ഫാർമസി ബോർഡിൽ ചിലപ്പോഴൊക്കെ അപ്രൂവൽ ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ അപ്പോഴേക്കും കോടതിയുടെ വിധി വരും. അങ്ങനെ അലഹബാദ് കോടതിയുടെ 3-4 വിധികൾ ഇതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്.
3: ഓക്കെ, നമുക്കറിയാം ഏത് കോഴ്സിനും ഫീ നിർബന്ധമാണ്. അപ്പോൾ ഏകദേശം എസ് എൽ സി പ്ലസ് ടു എത്ര പൈസ ചിലവാക്കേണ്ടി വരും?
4: ഇത് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു 3,000-4,000 ആ കുട്ടിക്ക് എക്സാം ഫീ ഒക്കെ അടക്കം ചെയ്യാം. എസ് എൽ സിയും പ്ലസ് ടു
3: പ്ലസ് ടു.
4: പക്ഷേ ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഇതുപോലുള്ള ക്ലാസ്സുകളും അവർക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് അതിൻ്റെ ഗൈഡ് പിന്നെ അവർക്ക് വേണ്ട പിന്നെ ഈ മോഡൽ എക്സാം അവർക്ക് വേണ്ട സി വർക്കുകൾ അസൈൻമെൻറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾ നന്നായിട്ട് അവർക്ക് വേണ്ടിയിട്ട് സഹായിച്ച് ഒരു സ്ഥാപനമായിട്ട് നടത്തുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും അതിൻ്റേതായിട്ടുള്ള പല ഒരു എമൗണ്ട്
3: വ്യത്യാസം
4: വരാറുണ്ട്. ഇനി അതല്ല ഒരു കുട്ടിക്ക് സ്വന്തമായിട്ടാണെങ്കിൽ അത്രയൊന്നും വരില്ല, നേരിട്ട് എഴുതാവുന്നതേ ഉള്ളൂ.
3: അതിനെ
4: അത്രയൊക്കെ വെച്ചിട്ട് കുട്ടിക്ക് ആ കുട്ടിക്ക് ചെയ്യാം. പക്ഷെ എന്താ വെച്ചാൽ ഒരു ഗൈഡൻസ് പുറത്തുനിന്നില്ലെങ്കിൽ പലപ്പോഴും ആ ലാസ്റ്റ് ഘട്ടത്തിൽ ഇതിൽ നമ്പർ ഇതിൻ്റെ മെസ്സേജുകളൊക്കെ പലപ്പോഴും വരുന്ന സമയത്ത് എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇതൊക്കെ ഇപ്പോൾ കുട്ടികളെ പോർട്ടലിൽ വരുന്നുണ്ട്. എന്നാലും കുട്ടികൾക്ക് ഡൗട്ടായിരിക്കും, നമുക്കറിയാലോ. അപ്പോൾ ഒരു എസ് ഐ ആർ ഫോം നമുക്ക് ഫില്ല് ചെയ്യാൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്ക് പോലും പേടിച്ച് നിന്ന ഒരു ഇതാണ്. അതാണ് നമ്മുടെ ഒരു കേരളക്കാരുടെ പ്രത്യേകത, എന്ത് കാര്യങ്ങൾക്കും ഒരു പേടിയായിരിക്കും. അതേസമയം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. ഞങ്ങൾക്കുള്ള ഇത് കുറേ ഇതുപോലുള്ള ആളുകൾ ആണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ എക്സാമിൻ്റെ ഡേറ്റ് വരെ നമ്മളാണ് അവരെ റിമൈൻഡ് ചെയ്ത് കൊടുക്കുക.
3: ഓക്കെ, ഒ ബി സംവിധാനം, എന്താണ് ഈ ഒ ബി സംവിധാനം?
4: ഒ ബി നിങ്ങൾ ചോദിച്ചത്, പ്രത്യേകിച്ച് പീസ് റേഡിയോയുടെ ഈ ഒരു പിന്നെ എപ്പിസോഡിൽ ചോദിച്ചത് വളരെ നല്ല കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ഈ പിന്നെ മത സംഘടനകളുടെ കീഴിൽ ധാരാളം പിന്നെ ഈ ഹിഫ്ല് കോഴ്സുകൾ,
3: അറബി
4: ദർസുകൾ, അറബി കോളേജുകൾ, ഇതൊക്കെ ധാരാളം നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു നേരത്തെ ഒരു കുട്ടികളുടെ ഒന്നാം ക്ലാസ് ടൈം മുതൽ ഒക്കെ ആയിരിക്കും കുട്ടികൾ ഇത് ഈ ഒരു കോഴ്സിൽ ചേരുക. അപ്പോൾ പലപ്പോഴും ഇത് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും കൂടെ ഉള്ളവരൊക്കെ പിന്നെ 4 കൊല്ലോ 5 കൊല്ലമൊക്കെ മുന്നിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത്രയും പിന്നെ അവരുടെ പ്രൈമറി പഠനം അക്കാഡമിക് ലെവലിൽ നടന്നില്ല എന്നുള്ള നിലക്ക് അവർക്ക് വീണ്ടും ആദ്യം മുതലോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നേരത്തുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ ഇപ്പോൾ NIOS കീഴിലുള്ള ഒരു സംവിധാനമാണ് ഒ ബി, ഓപ്പൺ ബേസിക് എഡ്യൂക്കേഷൻ എന്നാണ് ഇത് പറയുക. ഈ ഓപ്പൺ ബേസിക് എഡ്യൂക്കേഷനിൻ്റെ അംഗീകാരം നമുക്കിതേപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡോക്യുമെൻസൊക്കെ വെച്ചിട്ട് നമുക്ക് NIOS രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ അക്രഡിറ്റഡ് സെൻ്റർ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ NIOS ഈ ഒ ബി അക്രഡിറ്റഡ് സെൻ്ററായിട്ട്, അതായത് അതിൻ്റെ അംഗീകാരം നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് അംഗീകാരം കിട്ടും. അതൊരു 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു സിലബസ്. അത് കൂടെ എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ നമ്മുടെ മതപഠനത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ മതത്തിനും എല്ലാവർക്കും ചെയ്യാവുന്ന അഡീഷണലായിട്ട് എന്തൊക്കെ വേണി പഠിപ്പിക്കുക, കൂടെ അവർക്ക് ഈ അക്കാഡമിക്കിൽ 1-2 സബ്ജക്റ്റുകൾ ഉണ്ടാവും, അതുകൂടി കഴിഞ്ഞാൽ ഇപ്പോൾ ആ സ്ഥാപനത്തിനും തന്നെ അതൊരു ഗുണമാണ്. കാരണം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സ്ഥാപനം നടത്തുന്നതെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ NIOS കീഴിലുള്ള OBയുടെ അപ്രൂവലോടുകൂടി നടത്തുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കും തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ഞാനൊരു ഗവൺമെൻറ് അംഗീകൃത സ്കൂളിലാണല്ലോ
3: പഠിക്കുന്നത്.
4: ഏകദേശം ഒരു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു മോണ്ടിസോറി കൂടി വരുന്നുണ്ട്. അത് പിന്നെ അത് ഇതിൻ്റെ വൊക്കേഷണൽ എന്ന് പറഞ്ഞാൽ അത് വേറൊരു വിഷയമാണ്. ഇവർക്ക് വൊക്കേഷണൽ കോഴ്സുകൾക്ക് മാത്രമുള്ള ഒരു ട്രെയിനിങ്

0: വഴികാട്ടി കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ഇടയ്ക്ക് പണം നിർത്തിയ ആളുകൾ. അപ്പോൾ അവരുടെ പ്രത്യേകിച്ച് പറയുന്ന സംഗതി എന്താ?
1: മിക്ക ആളുകളും എനിക്ക് തോന്നുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ പിന്നെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അവർക്ക് വർഷങ്ങളോളം ജോലി ചെയ്ത് അവർക്ക് സ്കില്ലുണ്ടായിരിക്കും. പക്ഷെ അവർ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആത്മവിശ്വാസം പിന്നെ വളർത്താനും അല്ലെങ്കിൽ ഇല്ലാ നഷ്ടപ്പെടുത്തുന്നത് അവരുടെ കയ്യിലൊരു ഡോക്യുമെൻ്റ് ഇല്ല എന്നുള്ളതായിരിക്കും.
0: സർട്ടിഫിക്കറ്റ് ഇല്ല.
1: സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം ഇനി എത്ര കഴിവുണ്ടെങ്കിലും എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇപ്പം എന്നെക്കാളും ക്വാളിറ്റി സ്കില്ലൊന്നും ഇല്ലാത്ത ഒരുത്തൻ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുമ്പം കമ്പനി അല്ലെങ്കിൽ സ്ഥാപനം അവർക്കാണല്ലോ പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നിരാശ പോകേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞല്ലോ ഇതിനൊരു ഏജ് ലിമിറ്റില്ല. അവർക്ക് ഇപ്പോൾ ജോലി സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അപേക്ഷിച്ച് അവർക്ക് വിദേശത്തെ സ്കൂളുകളിൽ വേണമെങ്കിൽ അവിടെ നിന്ന് പരീക്ഷ എഴുതാം, അതല്ലെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ലീവ് എക്സാമിൻ്റെ സമയത്തേക്ക് ലീവ് മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ വന്ന് എക്സാം എഴുതി അവർക്ക് ധൈര്യസമേതം അവരെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും അവരുടെ മേഖലകളിൽ ഉയർന്ന രംഗത്തേക്ക് എത്താനൊക്കെ എൻ ഐ ഒ എസിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും. അത് ആണ് എനിക്ക് അത്തരം ആളുകളോട് പറയാനുള്ളത്. കാരണം ഇത് വളരെ ഈസിയാണ്. ഇപ്പോൾ നമുക്കറിയാം വിദേശത്തൊക്കെ പോകുന്ന ആളുകൾക്ക് ലാംഗ്വേജോ മറ്റൊന്നും വലിയ പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ കുറച്ചുകൂടി ആളുകളൊക്കെ ഈ മേഖലകളിലൊക്കെ ഉള്ള ആളുകളെ കാണുമ്പോൾ നമ്മുടെ ഒരു മെച്യൂരിറ്റിയും നമ്മുടെ പിന്നെ കാലിബറൊക്കെ നമുക്ക് ഉയർന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഇതിൽ വന്ന് ഒരു ധൈര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 60-65 വയസ്സുള്ള ആളുകൾ ഇത് എഴുതുന്നുണ്ട്. പലപ്പോഴും ഇനി എന്നെക്കൊണ്ട് പറ്റുമോ, ഇപ്പോൾ മക്കളൊക്കെ വലുതായി പിന്നെ ഇതൊക്കെ വന്നു ഇനി ഞാൻ ഒരു പരീക്ഷയ്ക്ക് പോകുന്നു എന്നൊക്കെ മക്കളോട് പറയാൻ പറ്റുമോ? അതാ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഓപ്പൺ ആണ് എല്ലാം, ആർക്കും എപ്പോഴും എഴുതാൻ വരും.
0: ഈ ചാൻസ് മുതലാക്കുക,
1: ചാൻസ് പരമാവധി മുതലാക്കുക. ഒരു പക്ഷേ അവരുടെ ലൈഫിൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറാം.
0: അങ്ങനെ ആവട്ടെ ആവട്ടെ. ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് കോഴ്സുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് കുടുംബ വിശേഷങ്ങൾ?
1: ഞാൻ ഭാര്യ 3 മക്കൾ ആണ്. എൻ്റെ മൂത്ത മകന് പിന്നെ തിരുരങ്ങാടി OUP സ്കൂളിൽ അധ്യാപകനാണ് റബീഹ്. രണ്ടാമത്തെ മകന് ഇപ്പോൾ BCA കഴിഞ്ഞ് ഒരു ഇൻറ്റേൺഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിന് റാഷിഖ് മുഹമ്മദ്. മകളാണ് പിന്നുള്ളത് റെനീൻ മറിയം. അവളിപ്പം ഈ കഴിഞ്ഞ മാസം കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെയാണ്. ഭർത്താവ് ആന്ധ്രയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, വൈഫ് ഹൗസ് വൈഫാണ്.
0: ഈ സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ട് ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്?
1: ഫാമിലി ഇത് ഒരു എഡ്യൂക്കേഷൻ മേഖല ആയതുകൊണ്ട് പിന്നെ പലപ്പോഴും നമുക്ക് ആ ഒരു എൻ്റെ കുടുംബത്തിലേക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് അവരുടെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ ഇതിലുള്ള പല അനുഭവങ്ങളും പല കുട്ടികളായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി പിന്നെ എനിക്ക് ഞാൻ MSc സൈക്കോളജിയാണ് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ കുട്ടികൾക്കുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ അത് ഈ കുട്ടികളിലൂടെയൊക്കെ പഠിച്ച് നമ്മുടെ കുടുംബത്തിനെയും അതിൽ നിന്നുള്ള ഫീഡ്ബാക്കുകളൊക്കെ എടുത്ത് കുടുംബത്തിനെയും കുടുംബത്തിലെ ഫീഡ്ബാക്ക് എടുത്ത് കുട്ടികളെയും ഒക്കെ എടുത്ത് നമുക്ക് അവരൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയുള്ള ഈ ഒരു അക്കാഡമിക്കൽ രംഗത്തുള്ള ജീവിതം അലഹമ്ദില്ലാ വളരെ സംതൃപ്തിയോടുകൂടിയാണ് പോകുന്നത്. സോ
0: അവസാനമായി പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് നിർദ്ദേശം അല്ലെങ്കിൽ എന്താണ് കൊടുക്കാനുള്ളത്?
1: പീസ് റേഡിയോ നമുക്കറിയാം ഒട്ടനവധി ശ്രോതാക്കൾ വളരെ ആകാംക്ഷപൂർവ്വം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയയാണ് നമ്മുടെ പീസ് റേഡിയോ. നമുക്ക് ഏത് സമയത്തും യാത്രാവേളയിലും നമ്മുടെ പിന്നെ ജോലി സ്ഥലങ്ങളിലൊക്കെ, ഇപ്പം ഞാനിപ്പോൾ അവിടെ ചെമ്മാട് കരുണ ക്യാൻസർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, അവിടെ 24 മണിക്കൂറും അവിടുത്തെ ഡയാലിസിസ് ഒരേ സമയത്ത് 100 ഡയാലിസിസ് നടക്കുന്നുണ്ട്. അവിടുത്തെ ഡയാലിസിസ് രോഗികൾക്കൊക്കെ അവർ നമുക്കറിയാമല്ലോ മിക്ക ഹോസ്പിറ്റലുകളൊക്കെ ഏതെങ്കിലും വീഡിയോ സിനിമ ഭീകര ജന്തുക്കളുടെ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ് അവരാരെ ഡയാലിസിൻ്റെ 2.5-3 മണിക്കൂർ
0: സമയം
1: കളയുന്നത്. അവർക്കൊക്കെ ഈ പീസ് റേഡിയോയുടെ പ്രോഗ്രാമുകളാണ് അവിടെ കേൾപ്പിക്കുന്നത്. പലപ്പോഴും അവിടെ പോകാനുള്ളൊരു അവസരം അതിൻ്റെ ഒരു പിന്നെ കമ്മിറ്റിയിലൊരാൾ എന്നുള്ള നിലക്ക് തന്നെ എല്ലാ ആളുകൾക്കും എല്ലാ ആളുകൾക്കും വളരെ നല്ല, കാരണം ഇവിടെ വന്ന് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത്ര അധികം
0: പിന്നെ
1: ഇത്ര അധികം അറിവുകൾ കിട്ടുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പീസ് റേഡിയോയുടെ ആളുകളോട് പറയാനുള്ളത് പരമാവധി ഇത് നമ്മുടെയൊക്കെ ബന്ധങ്ങളിലും കുടുംബങ്ങളിലും ഈ ഒരു റേഡിയോ നമ്മൾ ഇതിൻ്റെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ഇതിനെ വിപുലമാക്കി ഒരു സംവിധാനമാക്കി മാറ്റണം എന്നാണ് എനിക്ക് അറിയിക്കാൻ.
0: ഇത്രയും സമയം

0: റേഡിയോ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കുമായി അറിവിൻ്റെ പുതിയ ലോകത്തേക്ക് ആളുകളെ പരിചയപ്പെടുന്ന വഴികാട്ടികളെ സംസാരിച്ചതിന് സമയം ചെലവഴിച്ചതിന് ടീം പീസ് റേഡിയോ നന്ദി അറിയിക്കുന്നു. അസ്സലാമു
1: അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വഴികാട്ടി. പഠനവും ജോലിയും ഒരുമിച്ച് NIOSലൂടെ എന്ന ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് സലാം സുറുമ ഇടത്തനാട്ടുകര, കൂടെ റഹ്മത്തുള്ള MT.
3: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി 10,000 കേൾക്കും, വീഡിയോ ആയി 1,000 കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പ്രശസ്ത ഖുർആൻകാരിയായ മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ ശ്രവിച്ചത്. 1952 സൗദി അറേബ്യയിലെ ഒരു മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ചിരുന്നു അദ്ദേഹം. മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈ പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നതുമാണ്.
1: യെസ്, ഇനി നമ്മൾ ഇതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരുപക്ഷെ പഠനകാലത്ത് അർത്ഥത്തോടുകൂടി നമ്മൾ പഠിച്ച ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അതിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിയാറുകളെക്കുറിച്ചും അവരുടെ വിശേഷണങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും എടുത്തു പറയുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത്. വല്ലദീനലായ ദൗനമ അള്ളാഹില എന്നാഹർ എന്ന് തുടങ്ങിക്കൊണ്ട് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അവരുടെ പ്രത്യേകതകളായിക്കൊണ്ട് ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ്. അള്ളാഹുവിനോട് കൂടെ വേറെ ഒരു ആരാധനയെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാകുന്നു. അള്ളാഹു വിരോധിച്ചിട്ടുള്ള ദേഹത്തെ ശരിയായ ന്യായപ്രകാരമല്ലാതെ അവർ കൊലപ്പെടുത്തുകയുമില്ല, അവർ വ്യഭിചാരം ചെയ്യുകയുമില്ല. അങ്ങനെയുള്ളവരുമായിരിക്കും ആരെങ്കിലും അത് മൂന്നും ചെയ്യുന്നതായാൽ അവൻ കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷ കണ്ടെത്തുന്നതാണ്. പിന്നീട് ഖിയാമത്ത് നാളിൽ അവർക്കുള്ള ശിക്ഷയെ അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നും നിന്ദ്യനായ നിലയിൽ അതിലവൻ ശാശ്വതനായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പശ്ചാത്തപിക്കുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് അവരുടെ തിന്മകൾക്ക് അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് പകരമായിക്കൊണ്ട് അള്ളാഹു അവരുടെ നന്മകളെ വെച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ്.
0: ഇബാദുർ റഹ്മാൻ എന്ന് പ്രത്യേകം പേരെടുത്തു പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാർ എന്ന് പഠിച്ചവൻ പേര് പറഞ്ഞ് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാനത്തെ ആ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഒരു വചനങ്ങളാണ്. വളരെ മനോഹരമായി പ്രതിപാദിക്കപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വചനം കൂടിയാണ്. അവിടെ ആ സൂറത്ത് അതിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരവസ്ഥയിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കി കൊടുക്കുന്നതോടുകൂടിയാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. അതുവരെയും ഇബാദുർ റഹ്മാൻ ഇല്ലദീന എന്ന് തുടങ്ങുന്ന ആ ആയത്ത് മുതൽ പറയുന്ന കാര്യങ്ങൾ, അവരുടെ നടത്തം, അവരുടെ രാത്രി നമസ്കാരം, അവരുടെ ധനം ചെലവഴിക്കൽ, അവർക്ക് ആളുകളോടുള്ള മര്യാദകൾ, പാപം ചെയ്താൽ അവരുടെ പശ്ചാത്താപം, അതേപോലെ തന്നെ സാമ്പത്തികമായ രംഗത്ത് അവരുടെ ചെയ്തികൾ, പ്രവർത്തനങ്ങൾ, അവരുടെ ഓരോ സവിശേഷതകൾ, ഗുണഗണങ്ങൾ എടുത്തു പറയുന്ന മനോഹരമായ വചനങ്ങളാണിത്. ഇൻഷാഅല്ലാ ശ്രോതാക്കളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ പറ്റിയുള്ള പടച്ചോൻ പഠിപ്പിച്ച ആ ഒരു വിവരണം ഇൻഷാഅല്ലാ നമ്മൾ ഓരോരുത്തരും സൂറത്തുൽ ഫുർഖാനിലെ ആ വചനങ്ങളിലൂടെ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നീ സന്ദർഭത്തിൽ പ്രത്യേകം ഇൻഷാഅല്ലാ ഓർമ്മിപ്പിക്കുകയാണ്.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോയിൽ അടുത്തതായി തിരുനബിയോടൊപ്പം സംസാരിക്കുന്നത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. യാത്ര ചെയ്യുന്നവരുമാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും. പക്ഷേ സ്വന്തം വണ്ടിയിൽ സ്വന്തം ഡ്രൈവ് ചെയ്ത് യാത്ര പോകുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളൊന്നിങ്ങനെ മനസ്സിലാക്കി നോക്കാം. ഒരു സ്റ്റിയറിങ് കയ്യിൽ എടുക്കുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെയും മറ്റനേകം ആളുകളുടെയും ജീവൻ്റെ ഉത്തരവാദിത്തമാണ് കയ്യിലെടുക്കുന്നത് എന്ന തിരിച്ചറിവിലായിരിക്കണം ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത്. യാത്ര തുടങ്ങുമ്പോൾ ബിസ്മില്ല എന്ന് പറയാൻ, വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ബിസ്മില്ല എന്ന് പറയാൻ, എന്നിട്ട് അൽഹംദുലില്ല എന്ന് വാഹനത്തിലിരുന്ന് ഒക്കെ സെറ്റായി കഴിഞ്ഞാൽ അൽഹംദുലില്ല പറഞ്ഞ്, പിന്നെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖനിനീൻ വ ഇന്ന ഇലാ റബ്ബിന ലമുൻഖലിബൂൻ. അഥവാ ഈയൊരു വാഹനത്തെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ, അങ്ങനെയുള്ള അള്ളാഹു എത്ര പരിശുദ്ധനാണ്, നമുക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല, നാം നമ്മുടെ രക്ഷിതാവിങ്കിലേക്കാണ് മടങ്ങിപ്പോകുന്നത് എന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എല്ലാവരും അറിയുന്നവരായിരിക്കുമെങ്കിലും പലർക്കും ആ വണ്ടിയിൽ കയറി ഇരുന്ന് വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഇത് ചൊല്ലി ഇതിൻ്റെയൊക്കെ നിയന്ത്രണം പൂർണ്ണമായി അള്ളാഹുവിൻ്റെ അടുക്കലാണ്, റബ്ബാണിത് എനിക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത് എന്നൊരു ചിന്തയിൽ ഇത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മുടെ ഡ്രൈവിംഗ് എന്നുള്ളത്, നമ്മുടെ യാത്ര എന്നുള്ളത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മളുടെ യാത്രകൾ ശരിയാവണം, ബാക്കിയുള്ളവരെന്തോ ആവട്ടെ, അവരും ഇനി നമ്മൾ കാരണം ഒരുപാട് ബ്ലോക്ക് ഉണ്ടാകുന്ന അവസ്ഥയോ നമ്മൾ കാരണം അപകടത്തിൽപ്പെടുന്ന അവസ്ഥയോ ഒന്നും മറ്റുള്ളവർക്ക് ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി നമ്മോട് അറിയിച്ച കാര്യമാണ് അൽ മുസ്ലിമു. മുസ്ലിമു എന്ന് പറഞ്ഞ ആരാണ്? മൻസലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വൈദിഹി. ഒരുത്തൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഒരുത്തൻ മുസ്ലിമാകുന്നത് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാഹനം ഓടിക്കുമ്പോൾ അപകടകരമായ രീതിയിലുള്ള ഓവർടേക്കുകൾ, ഹോൺ അടിച്ചിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കൽ, പിന്നെ ഇതിൻ്റെ വണ്ടിയാണ് ഞാൻ എങ്ങനെയും പോകും എന്നൊക്കെയുള്ള ഒരു അഹങ്കാരത്തിലുള്ള രൂപത്തിൽ മുന്നോട്ട് പോകുന്ന അത്തരം രീതികളൊന്നും ശരിയല്ല. മറിച്ച് എല്ലാവർക്കുമുള്ള റോഡാണ്. ചിലപ്പോൾ റോഡ് ബ്ലോക്ക് ഉണ്ടാവും, തിരക്കുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അർജൻറ്റായിട്ട് യാത്ര ചെയ്യുമായിരിക്കും. അപ്പോൾ തിരയെ അർജൻറ്റ് എന്നില്ലാതെ മുന്നിൽ പതിയെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും, പതിയെ പോകുന്ന വണ്ടികളുണ്ടാവും, അവരെയൊക്കെ പഴിച്ച് ആക്ഷേപിച്ച് അങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ മാറരുത്. കാരണം ഇത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഹക്കുത്തൊരി വഴിയുടെ അവകാശം എന്നത് എല്ലാവർക്കും അവനവൻ്റേതായ അവകാശങ്ങളുണ്ടല്ലോ, അതിൽ നമ്മൾ കൃത്യമായിക്കൊണ്ട് നമ്മുടേതായൊരു മാന്യതയും മര്യാദയും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും വേണ്ടത് ഒരിടത്തേക്ക് ഇറങ്ങുമ്പോൾ പരമാവധി പറ്റുമെങ്കിൽ പരമാവധി നമ്മൾ നേരത്തെ ഇറങ്ങാനും എന്നിട്ട് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി വളരെ ആരോഗ്യകരമായ രൂപത്തിലുള്ളൊരു ഡ്രൈവിങ് ശീലിക്കാനും ഒക്കെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. സ്വാഭാവികമായും നേരം വൈകി ഇറങ്ങുമ്പോൾ അത്തരത്തിൽ അർജൻറ്റായി പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് മര്യാദകൾ പാലിക്കാൻ കഴിയുള്ള ട്രാഫിക് റൂൾസ് ലംഘിക്കേണ്ടി വരും, അപകടകരമായ രൂപത്തിൽ ഓവർടേക്ക് ചെയ്യേണ്ടി വരും, മറ്റ് വാഹനങ്ങളെ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്നവരെയൊക്കെ ഭയപ്പെടുത്തുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും, നടന്നു പോകുന്ന ആളുകളുണ്ടാകും, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലുണ്ടാകും. അതുപോലെ ചിലപ്പോൾ ചെളിയും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന റോഡുകളായിരിക്കും, റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നവരുണ്ടാകും, മറ്റ് വാഹനങ്ങളുണ്ടാകും. അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മളൊരു ഗട്ടറിലൊക്കെ ചാടിച്ച് മറ്റ് ചളിയൊക്കെ തെറിപ്പിച്ച് അങ്ങനെ പോകുന്നൊരവസ്ഥ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവൻ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. അത് സ്വന്തം ജീവനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മളൊരു മൂന്നോ നാലോ ആളുകളെ വലിയ ഒരു ഇരുമ്പിൻ്റെ ദണ്ട് കൊണ്ടൊക്കെ പോയി അടിച്ച് കൊന്നാൽ അവനെക്കുറിച്ച് നമ്മളെന്താ പറയുക, വലിയ പരാക്രമി എന്ന് പറയും. എന്നാൽ ഇത് തന്നെയാണ് നമ്മളുടെ ഒരു അലക്ഷ്യമായ ഒരു ഡ്രൈവിങ്ങിലൂടെ മറ്റു പലരുടെയും ജീവൻ അപഹരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ സ്വാഭാവികമായി അവിടെ സംഭവിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണല്ലോ. ചിലപ്പോൾ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല, നമ്മളൊരു ആവേശപൂർവ്വം ആക്സിലേറ്റർ അമർത്തി മുന്നോട്ടെടുത്തതായിരിക്കും, പക്ഷേ അത് മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും അത് തിരിച്ചു കൊടുക്കാൻ പോലും കഴിയില്ലല്ലോ. നഷ്ടപരിഹാരം കൊടുത്താൽ പോലും ഒരിക്കലും ജീവൻ നഷ്ടപ്പെട്ട ഒരാൾക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് സ്വന്തത്തെ നമ്മൾ കൊല്ലാൻ പാടില്ല. ഒരുത്തൻ കയറിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നതും ഓവർ സ്പീഡിൽ ബൈക്കെടുത്ത് പോയി ട്രക്കിനടിയിൽ പെട്ട് ചതഞ്ഞറിഞ്ഞ് മരിക്കുന്നതും ആത്മഹത്യ തന്നെയാണ്. അത് ബോധപൂർവ്വം ഇങ്ങനെ യാത്ര ചെയ്താൽ ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കാൻ ഒരുപാട് സാധ്യതകളും മറ്റുമുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ആ പോകുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒരു കരുതൽ ആവശ്യമായ രംഗമാണ് എന്ന് തിരിച്ചറിയുക. വലാ തഖ്തുലു അൻഫുസക്കും ഇന്നല്ലാഹ കാ നബിക്കും റഹീമ, സൂറത്തു നിസാഇൻ്റെ 29-ാമത്തെ ആയത്താണ്. നിങ്ങൾ സ്വന്തത്തെ നശിപ്പിക്കരുത്, സ്വന്തം കൊല്ലരുത്, അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാണെന്ന് കൃത്യമായി നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അമിത വേഗം അത് ജീവിതം അപകടത്തിലാക്കും. അതുപോലെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് ധരിക്കാനും കാറിൽ പോകുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കാനും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എപ്പോഴെങ്കിലും ഒരു പോലീസ് ചെക്കിങ്ങോ മറ്റോ അല്ലെങ്കിൽ ഒരു AI ക്യാമറ വരുന്നിടത്ത് മാത്രം ശ്രദ്ധിക്കേണ്ട, ബോധ്യപ്പെടുത്താനും ഫൈൻ ഒഴിവാക്കാനും ചെയ്യേണ്ട കാര്യമല്ല, സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും ദീനിയായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന, നിസ്കരിക്കുന്ന, നല്ല ദേവപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളിൽ പോലും കാണാത്തൊരു കാര്യമാണ് ഒരു ട്രാഫിക് മര്യാദ പാലിക്കുന്നില്ല എന്നുള്ളത്. അതൊരിക്കലും ശരിയല്ലല്ലോ. നമ്മൾ എവിടെയും നമ്മൾ മുസ്ലിം ആയിരിക്കണം. ഒരു മുസ്ലിം ആയിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. റസൂല് പറഞ്ഞല്ലോ, പിന്നെ ഗുസ്തിയിൽ മറ്റുള്ളവനെ കീഴടക്കുന്നവനല്ല ശക്തൻ, ലൈസ ശരീദ് വിസുറ എന്നമ്മ ശരീദുള്ളത് എംലിക്കു നഫ്സഹു ഇന്ദ ലഖലബ്, ദേഷ്യം വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നവനാണ് ശക്തൻ എന്നുള്ളത്. പലപ്പോഴും ചില ചെറിയ ഒരു ജംഗ്ഷനിൽ ഒരു ട്രാഫിക് ജാം ഉണ്ടാവുമ്പോൾ, അതുപോലെ നമ്മളൊരു അർജൻ്റായ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു ഓട്ടോറിക്ഷ നമ്മളുടെ മുന്നിൽ പോകുന്നുണ്ട്, അതിനോട് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇടുങ്ങിയ റോഡൊക്കെയാണ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കോപത്തിലേക്ക് ഒളബിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടെ സ്വയം നിയന്ത്രിക്കാനും സംയമനം പാലിക്കാനും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ക്രിയാത്മകമായി ബോധപൂർവം ഏറ്റവും നല്ല രീതിയിൽ ഇടപെട്ട് ചെയ്യുക എന്നതല്ലാതെ വൈകാരികമായി ഒരുപാട് ഹോണടിച്ച് അപ്പുറത്തും ഇപ്പുറത്തുള്ള വണ്ടികളൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൊരു ഡ്രൈവിംഗ്, അങ്ങനത്തെ ഒരു ഹാർഡ് ഡ്രൈവിങ്ങിലേക്ക് ഒരിക്കലും നമ്മൾ മാറരുത്. റോഡ് എന്നുള്ളത് ഒരിക്കലും ഒരു റേസല്ല, അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. റോഡ് എന്നുള്ളത് യാത്രക്കുള്ളൊരു ഇടമാണ്. അവിടെ രോഗികൾ യാത്ര ചെയ്യുന്നുണ്ടാകും, കുട്ടികളുമായി യാത്ര ചെയ്യുന്നവരുണ്ടാകും, അതുപോലെ തന്നെ മയ്യത്തുമായി പോകുന്ന ആംബുലൻസുകളുണ്ടാകും, പ്രൈവറ്റ് ബസ്സുകളുണ്ടാകും, KSRTC ഉണ്ടാകും, ലോഡുമായി പോകുന്ന ചരക്ക് വാഹനങ്ങളുണ്ടാകും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങാൻ. അതല്ലാതെ ഇത് നമ്മൾ എൻ്റെ വണ്ടിയാണ്, ഞാൻ എനിക്കങ്ങോട്ട് പോകണം, ബാക്കിയുള്ളവരൊക്കെ മാറിത്തരണം എന്നൊക്കെ നമുക്ക് സ്വപ്നം കാണാമെന്നല്ലാതെ അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. ഒരു വിവേകത്തോടുകൂടെ റോട്ടിൽ ഇടപഴകാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കുമ്പോഴേ നമ്മളൊരു യഥാർത്ഥ മുസ്ലിമായി മാറുകയുള്ളൂ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, പ്രത്യേകിച്ച് വഴിയിലൊരു തടസ്സം നമ്മൾ കാരണം, നമ്മളൊന്ന് ലൈന് തെറ്റിച്ച് മുന്നിലേക്ക് കയറിയതിൻ്റെ പേരിൽ റോട്ടിൽ ബ്ലോക്ക് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. കാരണം റസൂൽ പറഞ്ഞു, ഇമാത്തത്തുൽ ആദാനി ത്വരീഖ്, സദഖ, വഴിയിൽ നിന്ന് ഉപദ്രവകരമായ കാര്യം നീക്കുന്നത്, വഴിയിലൊരു ബ്ലോക്ക് നീക്കുന്നത് സദഖയാണെന്ന് പറഞ്ഞ റസൂലിൻ്റെ അനുയായികൾ പോയിട്ട് ലൈന് തെറ്റിച്ചിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്നൊരു കാര്യം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമ്മളൊക്കെ പല കാര്യങ്ങൾ, ഭക്ഷണമൊക്കെ കഴിക്കും, വണ്ടിയിൽ നിന്ന് സ്നാക്സ് കഴിക്കും, മിഠായികൾ കഴിക്കും കുട്ടികൾ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, കവറുകൾ, മറ്റ് പേപ്പറുകളൊക്കെ റോഡ് സൈഡിലേക്ക് അങ്ങോട്ട് എറിഞ്ഞ് നമ്മളങ്ങോട്ട് പോവുക എന്നൊരു ശീലം അതൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ മുസ്ലിമാണ്. ഒരു മുസ്ലിമിൽ നിന്ന് അത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് നമ്മൾ തീരുമാനമെടുക്കണം. അതുപോലെ യാത്രക്കാരോടും നടന്നു പോകുന്ന ആളുകളോടൊക്കെ ഒരു കരുണ നമുക്ക് കാണിക്കണം. നമ്മൾ വലിയ വണ്ടിയിൽ പോവുകയാണ്, മറ്റുള്ളവരൊക്കെ എന്തോ ആവട്ടെ, അവരൊക്കെ ഒരു ലോക്കൽസ് എന്ന രീതിയിലുള്ളൊരു പെരുമാറ്റം നമ്മളിൽ നിന്ന് ഉണ്ടാവരുത്. റഹിമൂൻ ഇർഹമുഹുർ റഹ്മാൻ, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോടാണ് പരമകാരുണികനായ അള്ളാഹു നമ്മോട്, അപ്പോഴേ നമുക്ക് റബ്ബിൻ്റെ കാരുണ്യം കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അശ്രദ്ധ ഒരു ജീവിതം മാത്രമല്ല, ഒരുപാട് ജീവിതങ്ങളായിരിക്കും അവസാനിപ്പിക്കുക എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. റോഡിൽ നിങ്ങൾ കാണിക്കുന്നത് ഡ്രൈവിംഗ് സ്കില്ലല്ല, മറിച്ച് നമ്മുടെ സ്വഭാവമായിരിക്കും. അതിനനുസരിച്ചുള്ള രൂപത്തിൽ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നാം ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം. നമ്മോട് സംസാരിച്ചത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു വോയിസ് ഓഫ് പീസ്.
6: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
3: സൂഫിസവും അദ്വൈതവാദവും. വോയിസ് ഓഫ് പീസിൽ നാസർ സ്വലാഹി സംസാരിക്കുന്നു.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. അദ്വൈതമെന്നാൽ രണ്ടല്ലാത്തത് അഥവാ ഒന്നേയുള്ളൂ എന്ന തത്വചിന്തയാണ്. സംസ്കൃതത്തിലെ ആ പ്ലസ് ദ്വൈതം എന്നതിൽ നിന്ന് വന്ന പദമാണത്. ഇന്ത്യൻ ദർശനങ്ങളിൽ പ്രത്യേകിച്ച് ആദി ശങ്കരാചാര്യൻ പ്രചരിപ്പിച്ച അദ്വൈത വേദാന്തത്തിൽ ഇത് പ്രധാനമാണ്. ഞാൻ, നീ, അത്, ഇത് എന്നിവ അന്തിമ സത്യത്തിൽ ഒന്നു തന്നെ. ജീവാത്മാവും പരമാത്മാവും വേറെയില്ല, എല്ലാം ബ്രഹ്മം തന്നെ. അതിന്റെ വിപരീത സിദ്ധാന്തമാണ് ദ്വൈതം, അതായത് ദൈവവും സൃഷ്ടിയും ഒന്നല്ല രണ്ടാണ് എന്നർത്ഥം. ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാഹു ഒരുവനാകുന്നു എന്നുള്ളതാണ്. സൃഷ്ടാവും സൃഷ്ടിയും ഒന്നല്ല. മനുഷ്യനടക്കമുള്ള പ്രപഞ്ചത്തിലെ സകലതും അവന്റെ സൃഷ്ടികൾ മാത്രം. അല്ലാഹു മാത്രമാണ് ഏകൻ. കുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക, കാര്യം അല്ലാഹു ഏകനാകുന്നു എന്നതാകുന്നു. അല്ലാഹു സമദ്, അല്ലാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ലതാനും. ഖുർആനിലെ 112-ാമത്തെ അദ്ധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ 1 മുതൽ 4 വരെ സൂക്തങ്ങൾ. ലൈസ കമിസ്ലിഹി ശൈഇൻ വഹുവ സമീഉൽ അലീം, അവന് തുല്യമായി യാതൊന്നും തന്നെ ഇല്ല, അവൻ എല്ലാം കാണുന്നവരും കേൾക്കുന്നവരുമാകുന്നു. ഖുർആനിലെ 42-ാമത്തെ അദ്ധ്യായം സൂറത്തു ഷൂറയിലെ 11-ാമത്തെ സൂക്തം. ഇസ്ലാമിന്റെ അടിത്തറ ഏകദൈവാരാധനയാണ്. പ്രവാചകന്മാർ പ്രഥമമായും പ്രധാനമായും പ്രബോധനം ചെയ്തതും തൗഹീദ് തന്നെ. പ്രപഞ്ചത്തെയും മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ ഏകനായ അല്ലാഹു മാത്രമാണ്. അവനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ. അവന് ഉന്നതമായ നാമഗുണവിശേഷണങ്ങളുണ്ട്. അവയെ അർഹിക്കുന്ന വിധത്തിൽ നാം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക, അതാണ് ഏകദൈവാരാധന. എന്നാൽ അല്ലാഹുവിന്റെ രക്ഷകർത്തൃത്വത്തിലോ ആരാധനയിലോ നാമഗുണവിശേഷണങ്ങളിലോ പങ്കാളികളെ സ്വീകരിക്കലാണ് ബഹുദൈവാരാധന അഥവാ ഷിർക്ക്. ബഹുദൈവാരാധന പൊറുക്കപ്പെടാത്ത തിന്മ, വിശ്വാസികളുടെ കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമാക്കുന്ന ഏറ്റവും വലിയ അധർമ്മം. സ്വർഗം നഷ്ടപ്പെടും, മനഃശാന്തി നഷ്ടപ്പെടും, നരകം അവരുടെ സങ്കേതം. അതുകൊണ്ട് ബഹുദൈവാരാധനയെ ഇസ്ലാം ഏറ്റവും വലിയ തിന്മയായി കാണുന്നു. ഈ ഏറ്റവും വലിയ തിന്മ ഇസ്ലാമിൽ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് സൂഫികൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരാളുമില്ല. ഈ കലിമത്ത് തൗഹീദിൽ അർത്ഥത്തിൽ മാറ്റം വരുത്തി. ഇതിന്റെ അർത്ഥത്തെ 3 രൂപത്തിലാക്കി സൂഫികൾ മാറ്റി. 1, സാധാരണക്കാരായ 1-ാമത്തെ ദശക്കാർ മനസ്സിലാക്കേണ്ട അർത്ഥം, അല്ലാഹു അല്ലാതെ സാക്ഷാൽ ആരാധ്യൻ വേറെ ഇല്ല തന്നെ. ഇവിടെ സാക്ഷാൽ ആരാധ്യൻ എന്ന വാക്കിലെ സാക്ഷാൽ എന്ന പദം പ്രാധാന്യമർഹിക്കുന്നു. ആ പദം ചേർത്തില്ലെങ്കിൽ അർത്ഥമാകെ തകിടം മറിയും. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നാകുമല്ലോ അപ്പോൾ അർത്ഥം. സകല ആരാധ്യനും അല്ലാഹുവാണെന്ന് അപ്പോൾ ആശയം വന്നുകൂടും. അതുകൊണ്ടാണ് സാക്ഷാൽ ബിഹക്കിൻ എന്ന ഉപാധി വച്ചത്. സാക്ഷാൽ ആരാധ്യനല്ലാതെ ആരാധിച്ചുകൂടാ എന്നാണ് അർത്ഥം. കലിമക്ക് തസവുഫിന്റെ 1-ാമത്തെ ദശയിൽ, ഈ ദശയിലാണ് സാധാരണക്കാർ സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് ഈ അർത്ഥം മാത്രം ഗ്രഹിക്കാനേ തലച്ചോറുള്ളൂ. ഇനി 2-ാമത്തെ അർത്ഥം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ലക്ഷ്യമില്ല, ജീവിത ലക്ഷ്യം ഒന്നു മാത്രമേയുള്ളൂ. 3-ാമത്തേത്, ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല. ഇതാണ് സമ്പൂർണ്ണ മനുഷ്യരുടെ തൗഹീദ്. കലിമയുടെ സാക്ഷാൽ ആശയവും ഇതുതന്നെ. ഷെയ്ഖ് ബീരാനൌലിപ്പാപ്പയുടെ ദിക്കർ ഓർക്കുക, ലാ കണ്ണ ഇല്ലല്ലാഹ്, ലാ മൂക്ക ഇല്ലല്ലാഹ്, ലാ ലിസാന ഇല്ലല്ലാഹ്, ലാ കല്ല ഇല്ലല്ലാഹ്, ലാ പല്ല ഇല്ലല്ലാഹ്, ലാ മുള്ള ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ണും മൂക്കും നാവും പല്ലും കല്ലും മുള്ളുമൊന്നുമില്ല, ഉള്ളത് അല്ലാഹു മാത്രം. നാം സാധാരണ ചൊല്ലിവരുന്ന റിഫായി റാത്തിബിലെ ഒരു ദിക്കർ ഇതാ, ഹൂ അല്ലാ, ഹൂ ഹൂ അല്ലാ, ഹാ ഹീ ഹൂ ഹും അല്ലാ. അറിയുവിൻ, അവളും അവനും അവരും ആരും തന്നെ ഇല്ല, ഉള്ളത് അല്ലാഹു മാത്രം. ഞാനിത് വായിച്ചിരിക്കുന്നത് വഹ്ദത്തുൽ വുജൂദിന്റെ പാത ഷെയ്ഖുന ഖുതുബുസ്സമാൻ ഫരീദ് ബാബയുടെ വഹ്ദത്തുൽ മാലയുടെ വ്യാഖ്യാനത്തിൽ നിന്നാണ്. അതായത് ഹുലൂൽവാദവും അവതാരവാദവും അദ്വൈത സങ്കല്പവും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുകയാണ് സൂഫികൾ ചെയ്യുന്നത്. അവരുടെ ദിക്റുകൾ പരിശോധിച്ചാലും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടും. സൂഫികളിലെ അറിയപ്പെടുന്ന ഒരാളായ ബിസ്താമി ചൊല്ലുന്നു, സുബഹാനി സുബഹാനി മാ അല്ലമുസൈനി അൽ ജന്നത്തു ലോബത്തു സിബിയാനി, എന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, എന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എന്റെ സ്ഥാനം എത്ര മഹത്തരം, സ്വർഗം അത് കുട്ടികളുടെ കളിപ്പാട്ടം മാത്രം. സൃഷ്ടി സൃഷ്ടാവ് എന്നിങ്ങനെ രണ്ടില്ല, രണ്ടും ഒന്നു തന്നെ എന്ന അദ്വൈത ചിന്താഗതി സൂഫിസത്തിൽ വ്യാപകമായി കാണാം. കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർഖൻ പാമ്പ് വരെ അവർക്ക് അല്ലാഹു ആകുന്നു. മനുഷ്യനിലും ഭക്ഷണത്തിലും എല്ലാ വസ്തുക്കളിലും ദൈവം. പന്നി നായ മലം മൂത്രം കല്ല് മണ്ണ് തേള് മാങ്ങ ചക്ക രാജവമ്പാല തുടങ്ങിയ എല്ലാ വസ്തുക്കളിലും ദൈവം. അതുകൊണ്ട് ഒരു സൂഫി റൊട്ടി തിന്നും കൊണ്ടിരിക്കുമ്പോൾ, താങ്കൾ എന്താണ് തിന്നുന്നത് എന്ന് മറ്റൊരു സൂഫി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇലാഹുൻ യഅ്കുലു ഇലാഹൻ, ഒരു ദൈവം മറ്റൊരു ദൈവത്തെ തിന്നുന്നു. മുഹമ്മദ് ബഹാഉദ്ദീൻ ബൈത്വാരി എന്ന സൂഫി വര്യന്റെ കവിത നമുക്കിവിടെ ഓർക്കുന്നത് നന്നായിരിക്കും. വമൽ കൽബു വൽ ഹിൻസീറു ഇല്ലാ ഇലാഹുന വമല്ലാഹു ഇല്ലാ റാഹിബും ഫീ കനീസത്തിൻ. നായയും പന്നിയും നമ്മുടെ ദൈവം തന്നെ, അല്ലാഹു എന്ന് പറഞ്ഞാൽ കനീസയിലുള്ള ഒരു പുരോഹിതൻ മാത്രം. ഇസ്ലാമിന്റെ പ്രഥമ സാക്ഷ്യമായ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ മറ്റൊരാരാധ്യനില്ല എന്നതാണ്. എന്നാൽ സൂഫികളുടെ പ്രതിജ്ഞാവചനം ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഉള്ളതായി മറ്റൊന്നുമില്ല, അഥവാ ഉള്ളതെല്ലാം അല്ലാഹുവാണെന്നർത്ഥം. ബിദ്അത്തിന്റെ കക്ഷികൾ അവരുടെ റാത്തീബുകളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് ലാ മൗജൂദ ഇല്ലല്ലാ. ഈ അദ്വൈത സിദ്ധാന്തത്തിന് വഹ്ദത്തുൽ വുജൂദ് എന്നാണ് അറബിയിൽ പറയുക. അദ്വൈതവാദത്തിന് വേണ്ടി, അതായത് വഹ്ദത്തുൽ വുജൂദിന് തെളിവുണ്ടാക്കാൻ അവർ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്നു. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഹിയാഹു, അള്ളാഹുവിനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു എന്ന വാക്യത്തിന് അള്ളാഹുവിനെയല്ലാതെ നിങ്ങൾ ആരാധിക്കുകയില്ല എന്ന് അള്ളാഹു മനുഷ്യന്റെ സെറ്റിപ്പിൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇബ്നു അറബി അതിന് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏത് വസ്തുവിനെ ആരാധിച്ചാലും എല്ലാ വസ്തുക്കളും അള്ളാഹു ആയതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ തന്നെയാണ് ആരാധിക്കുന്നത്. വിഗ്രഹങ്ങളെ ആരാധിച്ചാലും, പശുവിനെ ആരാധിച്ചാലും, സർപ്പത്തെ ആരാധിച്ചാലും, എന്തിനെ ആരാധിച്ചാലും ആ എല്ലാ ആരാധനകളും അള്ളാഹുവിന് തന്നെയാണ്, അള്ളാഹുവിന് തന്നെയാണെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ വാദം. ഇസ്ലാമിൽ അദ്വൈത സിദ്ധാന്തമുണ്ടാക്കാൻ ശ്രമിച്ച ഇബ്നു അറബി പറയുകയാണ്, ഫലൗലാഹു ലമാ കുന്ന വലൗലാ നഹ്നു മാ കാന, അവൻ അതായത് അള്ളാഹു ഉണ്ടായിരുന്നില്ല എങ്കിൽ നാം ഉണ്ടാകുമായിരുന്നില്ല, നാം ഉണ്ടായിരുന്നില്ല എങ്കിൽ അള്ളാഹുവും ഉണ്ടാകുമായിരുന്നില്ല. ഇബ്നു അറബി പറയുന്നു, അർ റബ്ബു ഹക്കുൻ വൽ അബ്ദു ഹക്കുൻ യാ ലൈത ശഅരി മനിൽ മുഖല്ലഫു, അള്ളാഹു യാഥാർത്ഥ്യം തന്നെ, അടിമയും യാഥാർത്ഥ്യം തന്നെ, എങ്കിൽ പിന്നെ ഇവരിൽ ആരാണ് കൽപ്പിക്കപ്പെട്ടവരെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇൻ കുൽതു അബ്ദുൻ ഫദാലിക ഹക്കുൻ ഔ കുൽതു റബ്ബുൻ അന്നാ യുഖല്ലഫു, അടിമയാണ് കൽപ്പിക്കപ്പെട്ടവൻ എന്നാണ് ഇനി പറയുന്നതെങ്കിൽ അതെങ്ങനെ ശരിയാകും? കാരണം അടിമയും രക്ഷിതാവിനെപ്പോലെ തന്നെ യാഥാർത്ഥ്യമാണല്ലോ. ഇനി രക്ഷിതാവാണ് കൽപ്പിക്കപ്പെട്ടവനെന്ന് പറയുകയാണെങ്കിൽ അതും എങ്ങനെ ശരിയാകും? എന്തുകൊണ്ടെന്നാൽ രക്ഷിതാവ് എങ്ങനെയാണ് കൽപ്പിക്കപ്പെടുക? ഒരു സൂഫി പറഞ്ഞു, അനൽ ഹക്ക്, ഞാനാണ് പരമമായ സത്യം. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അഹം ബ്രഹ്മാസ്മി. അദ്ദേഹം പറഞ്ഞു, മാഫി ജെയ്ബി ഇല്ലല്ലാ, എന്റെ കീശയിലുള്ളതും ദൈവമല്ലാതെ മറ്റൊന്നുമല്ല. ഇബ്നു അറബി പറയുന്നു, അബ്ദുൽ കരീം ജിയലി പറയുന്നത് നോക്കൂ, തന്നെ സ്തുതിച്ചവരുടെ സ്തുതി അള്ളാഹു കേട്ടു എന്നർത്ഥത്തിൽ സെമി അള്ളാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നത്, അള്ളാഹു കേട്ടു എന്ന് പറയുന്നത് മനുഷ്യനാണ്. വാസ്തവത്തിൽ ആ പ്രയോഗം അള്ളാഹുവിൻ്റേതാണ്, കാരണം കേട്ടു പറയാൻ കേട്ട വ്യക്തിക്കേ സാധിക്കൂ. ഇവിടെ സ്തുതിച്ച മനുഷ്യൻ തന്നെ പറയുന്നു സ്തുതി അള്ളാഹു കേട്ടു എന്ന്. ഇതിൻ്റെ കാരണമെന്ത്? മറുപടി വളരെ വ്യക്തം. ഈ നൃത്തത്തിൽ മനുഷ്യൻ അനശ്വരനായ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. വേണമെങ്കിൽ പ്രതിനിധി എന്നതിന് പകരം അള്ളാഹു തന്നെയാണ് എന്ന് അവന് പറയാം. അപ്പോൾ സംശയം തീരുമല്ലോ, അയാൾ അള്ളാഹു ആയാൽ പിന്നെ പറയാമല്ലോ ഞാൻ കേട്ടു എന്ന്. അതായത് ആ മനുഷ്യനിൽ തന്നെയുണ്ട് സൃഷ്ടിയും സൃഷ്ടാവും. തന്നിലെ സൃഷ്ടി സ്തുതിച്ചത് തന്നിൽ തന്നെയുള്ള സൃഷ്ടാവ് കേട്ടു എന്നർത്ഥം. അതോടൊപ്പം തന്നെ രണ്ടവസ്ഥകളിലും ഒന്നേ ഉള്ളുതാനും, ഒന്നിലധികമില്ല. അൽ ഇൻസാനുൽ കാമിൽ, പരിഭാഷ, മൂന്നാം വാള്യം 298-299 പേജുകൾ. മറ്റൊരു സൂഫി പറയുന്നത് ഇപ്രകാരം, അള്ളാഹുവിൻ്റെ ചൈതന്യം പ്രപഞ്ചങ്ങളിലെ ഓരോ അണുക്കളിലുമുണ്ട്, അത് വിഗ്രഹങ്ങളിലുമുണ്ട്. ആ വീക്ഷണത്തിലൂടെ അവയെ ഇലാഹുകൾ എന്ന് വിളിക്കാവുന്നതാണ്. ആ നിലക്ക് അവയും സാക്ഷാൽ ഇലാഹുകളാണെന്ന് പറയാം. അൽ ഇൻസാനുൽ കാമിൽ, ആ പുസ്തകത്തിൽ നിന്ന് തന്നെ. ഇന്നല്ലദീന അബദു അൽ ഇജല മാ അബദു ഗൈറുല്ല, പശുക്കുട്ടിയെ ആരാധിച്ചവർ അള്ളാഹുവിനെ തന്നെയാണ് ആരാധിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് വെച്ച് മനുഷ്യന് അള്ളാഹുവിനെ ദർശിക്കാൻ സാധ്യമല്ല. റബ്ബി അരിനി അന്ദുർ ഇലൈക ഖാലലൻ തറാനി, മുസാനബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ രക്ഷിതാവേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ ഒന്ന് നോക്കിക്കാണട്ടെ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നീ എന്നെ കാണുകയില്ല തന്നെ. ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ ആറാഫിലെ 143-ാമത്തെ സൂക്തം. എന്നാൽ സൂഫികൾ ഇഹലോകത്ത് വെച്ച് തന്നെ അള്ളാഹുമായി സംഭാഷണം നടത്തുകയും അവരെ നേരിൽ ദർശിക്കുകയും ചെയ്യുന്നു. ഒരു സംഭവം ഇങ്ങനെ, ഒരിക്കൽ അബൂ തുറാബ് തൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, നീ അബൂ യസീദുൽ ബിസ്താമിയെ കണ്ടുവോ? അയാൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ ദർശിക്കുന്നതിലായിരുന്നു, അയാളെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ അബൂ തുറാബ് പറഞ്ഞു, നിനക്ക് നാശം, ഇലാഹി ദർശനം നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയോ? അബൂ സൈദുൽ ബിസ്താമിയെ ഒരു പ്രാവശ്യം ദർശിക്കുന്നത് അള്ളാഹുവിനെ 70 പ്രാവശ്യം ദർശിക്കുന്നതിനേക്കാൾ ഉപകാരപ്രദമാണ്. സൂഫി അബൂ സിയാദിന്റെ വാക്കുകൾ ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും. 30 വർഷം അള്ളാഹു എന്റെ കണ്ണാടിയായിരുന്നു, ഇപ്പോൾ ഞാൻ തന്നെയാണ് എനിക്ക് കണ്ണാടി. കാരണം ഞാൻ എന്താണോ ഞാനല്ലാതായി. ഞാനെന്നും നീ എന്നുമുള്ളത് ബഹുദൈവത്വമാണ്. ഇപ്പോൾ ഞാനില്ല, അവനാണുള്ളത്. അവൻ അവനു തന്നെ കണ്ണാടിയാണ്. ഞാൻ എന്ന സ്വത്വം ഇല്ലാതായിരിക്കുന്നു. ഇസ്ലാം സൂഫിസം ജിഹാദ് എന്ന പുസ്തകത്തിൽ നിന്നും. മറ്റൊരു സൂഫി ഫരീദുദ്ദീൻ അത്താർ പറയുന്നു, എന്താണ് ദൈവിക സിംഹാസനം അർഷി എന്ന് ചിലർ ബായസീദിനോട് ചോദിച്ചു. ബായസീദ് പറഞ്ഞു, അത് ഞാനാണ്. അർഷിന്റെ അടിത്തറ എന്താണെന്ന് വീണ്ടും ചോദ്യം ഉയർന്നു. അദ്ദേഹം പറഞ്ഞു, അതും ഞാനാണ്. വീണ്ടും ചോദിക്കപ്പെട്ടു, ലൗഹും പേനയും എന്താണ്? ബായസീദ് പറഞ്ഞു, അതും ഞാൻ തന്നെ. മറ്റൊരിക്കൽ ബായസീദ് പറഞ്ഞു, ഞാനല്ല, ഞാൻ അവനാണ്. അത് ഞാൻ തന്നെയാണ്. ഞാനല്ലാതെ അള്ളാഹുവില്ല. ആരാധന എനിക്കുള്ളതാണ്. അതേ പുസ്തകം. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവാരാധനയിൽ വെള്ളം ചേർത്ത് മനുഷ്യനെ ഷിർക്കിലേക്ക് നയിക്കുന്നവരാണ് സൂഫികൾ. സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ്. സൃഷ്ടികൾ മുഴുവൻ അവന്റെ അടിമകളാണ്. സൃഷ്ടികൾ ഒരിക്കലും സൃഷ്ടാവിന്റെ പദവിയിലേക്ക് ഉയരുകയില്ല. സൃഷ്ടാവ് ഒരിക്കലും സൃഷ്ടികളിലേക്ക് താഴുകയുമില്ല. അള്ളാഹുവിന്റെ പുത്രനാണ് ഈസ എന്ന് പറഞ്ഞത് കാരണം ക്രിസ്ത്യാനികളെ ബഹുദൈവാരാധകന്മാരായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ലോകത്തുള്ള എല്ലാറ്റിലും ദൈവത്തെ കാണുന്ന അദ്വൈതവാദം, വഹ്ദത്തുൽ വുജൂദ്, ഇസ്ലാമികമല്ല. ഉസൈർ ഈസ അലൈഹിസ്സലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദ ക്രൈസ്തവർ അള്ളാഹുവിന്റെ മേലിൽ കളവ് കെട്ടിപ്പറയുകയാണ് ചെയ്തത് എന്നാണ് ഖുർആൻ പറയുന്നത്. വക്കാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാ, വക്കാലത്തിൽ നസാറ അൽ മസീഹ് ഇബ്നുല്ലാ, ദാലിക ഖൗലഹും ബിഅഫ്വാഹിഹിം യുലാഹിഹൂന ഖൗലല്ലദീന കഫറു മിൻ ഖബ്ൽ ഖാതലഹുമുല്ലാഹ് അന്നാ യുഫക്കൂൻ. ഉസൈർ പ്രവാചകൻ ദൈവപുത്രനാണെന്ന് യഹൂദന്മാർ പറഞ്ഞു. മസീഹ് ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു. അതവരുടെ വായ കൊണ്ടുള്ള വാക്കുമാത്രമാണ്. മുമ്പ് അവിശ്വസിച്ചവരുടെ വാക്കിനെ അവർ അനുകരിക്കുകയാകുന്നു. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ 30-ാമത്തെ സൂക്തം. അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നത് പോലും ബഹുദൈവാരാധനയായി പഠിപ്പിക്കുന്ന ഇസ്ലാം ദൈവത്തിൽ ലയിക്കുകയും ദൈവം എല്ലാറ്റിലും അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു എന്ന ഹുലൂലുവാദവും അദ്വൈതവാദവും അംഗീകരിക്കുന്നില്ല. അത് കടുത്ത ബഹുദൈവാരാധനയാണ്. ഈ ബഹുദൈവാരാധന ഇസ്ലാമിലേക്ക് കടത്തുകൂട്ടാൻ ശ്രമിക്കുന്ന ആന്തരിക ശക്തികളാണ് സൂഫികൾ. ലാ മൗജൂദ ഇല്ലല്ലാ എന്ന അദ്വൈതവാദവും അതിന്റെ ആശയങ്ങളും റാത്തീബുകളും മാല മൗലൂദുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അത് ഭക്തിയോടെ ഓതുകയും പഠിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ. അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്ന മായാവാദം അദ്വൈതവാദത്തിന്റെ സൃഷ്ടി തന്നെ. എന്നാൽ ഇസ്ലാം പ്രപഞ്ചം യാഥാർത്ഥ്യമാണ്, അത് അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്നാണ് പറയുന്നത്. വമാ ഖലഖന സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തുല ദാലിക ലന്നല്ലദീന കഫറു. ആകാശവും ഭൂമിയും അവക്കിടയിലുള്ളതും നാം നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. സത്യനിഷേധികളുടെ ധാരണ എത്രയത്? ഖുർആനിലെ 38-ാമത്തെ അധ്യായം 27-ാമത്തെ സൂക്തം. വിശ്വാസികളുടെ പ്രാർത്ഥനയായി പഠിപ്പിച്ച സ്ഥലത്ത് റബ്ബനാ മാ ഖലഖത ഹാദ ബാത്തുല, അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഈ പ്രപഞ്ചമെന്ന്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തു ആലിംറാനിലെ 191-ാമത്തെ സൂക്തം. സഹോദരന്മാരെ, ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിനെ കളങ്കപ്പെടുത്തി ഇസ്ലാമിന്റെ മേലങ്കിയണിഞ്ഞ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് സൂഫികൾ. ഇന്ന് നമ്മുടെ നാടുകളിൽ ഭക്തി പുരസ്കാരം വായിക്കുന്ന മാല മൗലീദുകളും റാത്തീബുകളുമൊക്കെ സൂഫികളുടെ ആശയങ്ങൾ കൊണ്ട് ധന്യമാണ്. അതുകൊണ്ട് ഖുർആനും ഹദീസും മനസ്സിലാക്കുകയും യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തൗഹീദിലേക്ക് തിരിച്ചു വരികയും ചെയ്യുക. അങ്ങനെ യഥാർത്ഥ മുവഹ്ഹിദുകളായി മരണപ്പെടുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ഇപ്പോൾ കേട്ടത് വോയ്സ് ഓഫ് പീസ്, സൂഫിസവും അദ്വൈതവാദവും. സംസാരിച്ചത് നാസർ സലാഹി.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه, وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാഹി അജ്മഈൻ وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد. സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന സ്നേഹിതരെ, നമ്മൾ കഴിഞ്ഞ പരിപാടിയിൽ പങ്ക്തിയിൽ കർബലയിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമ രക്തസാക്ഷിയായതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞു വെക്കുകയുണ്ടായത്. അവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ കർബലയിൽ അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരങ്ങൾ അഥവാ അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായിലൂടെയല്ലാതെ പിറന്ന മക്കൾ, പക്ഷേ തങ്ങളുടെ സഹോദരനോടുള്ള കൂറിൽ അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ട് കർബലയിൽ അവർ അദ്ദേഹത്തോടൊപ്പം ഷഹീദായവരാണ്. അവരുടെ പേരുവിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഒന്ന് അബൂബക്കർ ഇബിനു അലി, മറ്റൊന്ന് ഉമർ ഇബിനു അലി, പിന്നൊന്ന് ഉസ്മാൻ ഇബിനു അലി. ഇതുപോലെ വേറെയും പേരുകൾ നമ്മൾ മനസ്സിലാക്കി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളാണ് അബൂബക്കറും ഉമറും ഉസ്മാനും. അവർ തങ്ങളുടെ സഹോദരനോടൊപ്പം, ഹുസൈൻ റളിയല്ലാഹുവിനോടൊപ്പം കർബലയിൽ രക്തസാക്ഷികളായവരാണ്. ഞാൻ ഈ ഒരു ഭാഗം പ്രത്യേകം ഇവിടെ ഊന്നി സംസാരിക്കുന്നത് അലി റളിയല്ലാഹു തആല അൻഹു തൻ്റെ മക്കൾക്ക് പേരിടാൻ അബൂബക്കർ ഉമർ ഉസ്മാൻ എന്നീ പേരുകൾ അന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ എന്തിനാണ് അലി റളിയല്ലാഹു അൻഹു ആ നാമങ്ങൾ തിരഞ്ഞെടുത്തത്? സ്വന്തം മക്കൾക്ക് പേര് വെക്കുമ്പോൾ തനിക്കേറ്റവും കൗതുകപ്പെട്ട ഇഷ്ടപ്പെട്ട പേരുകളാണല്ലോ ഒരു രക്ഷിതാവ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നതും മനസ്സിലാക്കേണ്ടതും എന്താണ്? ഷിയ സുന്നി അവലംബ കൃതികളെല്ലാം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അലി റളിയല്ലാഹു അൻഹുവിന് ഈ പേരുകളിൽ മക്കളുണ്ടായിരുന്നു എന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തെ നിലനിർത്തിക്കൊണ്ട് ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ചുവരെഴുത്തിൽ, ചരിത്രത്തിൻ്റെ ചുവരെഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വധിക്കപ്പെട്ടു. അതിലേറ്റവും കൂടുതൽ പ്രതിക്കൂട്ടത്തിൽ നിർത്തപ്പെടുന്ന ഒരു കുടുംബമാണ് ബനു ഉമയ്യ കുടുംബം, അമവികൾ. അതേപോലെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ പരതുമ്പോൾ അമവി കുടുംബവും അതേപോലെ ഹാഷിമി കുടുംബവും, ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, പ്രത്യേകമാക്കി പറഞ്ഞാൽ നബി കുടുംബവും ചരിത്രത്തിൽ ഒരു കുടുംബ വൈരികളായി, പരസ്പരം ശത്രുക്കളായി നിലനിന്നു പോകുന്ന ഒരു ബന്ധമായിട്ടാണ് പലപ്പോഴും ചരിത്രത്തിൽ മനസ്സിലാക്കപ്പെടുന്നത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ഷഹീദായി. ആ രക്തസാക്ഷിത്വത്തിന് പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത് യസീദിനെയും അതേപോലെ തന്നെ യസീദ് പ്രതിദാനം ചെയ്യുന്ന അമവി കുടുംബത്തെയുമാണ്. യസീദിൻ്റെ ഭരണകാലത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി എന്നത് നേര്, പക്ഷേ അതിൽ യസീദിൻ്റെ പങ്കൊരിക്കലും ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. യസീദിൻ്റെ ഗവർണർ കൂഫയിൽ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്, അതേപോലെ കൂഫ നിവാസികൾ, ഇറാഖിലെ ജനത, ഷമ്മർ ബിനു ദിൽ ജൗഷൻ, ഉമർ ഇബ്നു സഅദ് തുടങ്ങിയവരുടെ പങ്ക് പറയപ്പെടുന്നത് പോലെ ഒരിക്കലും യസീദിൻ്റെ പങ്ക് അതിൽ പറയപ്പെട്ടിട്ടില്ല. പ്രത്യുത ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു യസീദിൻ്റെ അടുക്കലേക്ക് താൻ വധിക്കപ്പെടുന്നതിന് മുമ്പ് പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ ആഗ്രഹത്തെ പോലും വിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരിൽ ആയുധപ്രയോഗങ്ങൾ നടത്തുകയും യുദ്ധം നയിക്കുകയും ചെയ്തിട്ടുള്ളത് വിപ്ലവകാരികൾ. അവിടെ അമവി കുടുംബത്തെ ഇകഴ്ത്തുക, അതേപോലെ അമവി കുടുംബത്തിലെ മെമ്പർമാരെ ഹാഷിമി കുടുംബത്തിൻ്റെ നബി കുടുംബത്തിൻ്റെ സ്ഥിര വൈരികളായി ചിത്രീകരിക്കുക എന്നുള്ളത് പല ചരിത്ര ഗ്രന്ഥങ്ങളുടെയും സ്വഭാവമാണ്. പ്രത്യേകിച്ച് അബ്ബാസികളുടെ കാലഘട്ടത്തിലാണ്, അബ്ബാസി കാലഘട്ടത്തിലാണ്, അബ്ബാസികൾ നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്നവരാണല്ലോ, ചരിത്ര രചന നടന്നിട്ടുള്ളത്. ആ ചരിത്ര രചനകളിൽ അബ്ബാസി ഭരണകൂടത്തിൻ്റെ കീഴിൽ ചെലവിൽ ഗ്രന്ഥരചന നടത്തിയ പലരും ആ ഭരണക്കൂറും അന്നക്കൂറും ശരിക്കവരുടെ രചനകളിൽ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പല എഴുത്തുകാരും, എല്ലാവരും എന്നല്ല, പല എഴുത്തുകാരും. അതുകൊണ്ട് തന്നെ ബനു ഉമയ്യയും ബനു ഹാഷിമും ചരിത്രത്തിലുടനീളം വൈരികളായി ശത്രുക്കളായി തുടർന്നു എന്ന രീതിയിൽ രചന വന്നു. അമവി കുടുംബത്തിലെ പല മെമ്പർമാരെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും അവരുടെ പല നിലപാടുകളെയും അതിനെ പെരിപ്പിച്ച് അത് വലിയ കാര്യമായിട്ട് എഴുതുകയും അതേപോലെ, എന്നാൽ ബനു ഹാഷിമിൽ ചിത്രീകരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. ഉദാഹരണത്തിന് അബു സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. അബു സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് ബിന്ത് ഉത്സ്ബ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. അബു സുഫിയാൻ്റെ ശത്രുതയെ പെരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആവോളം മികഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചരിത്രകാരന്മാരുണ്ട്. എന്നാൽ ഈ ചരിത്രകാരന്മാർ ബനു ഹാഷിമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളിയായിരുന്നു അബൂ ലഹബ്. തബ്ബത്ത് യദാ അബി ലഹബിൻ എന്ന സൂറത്ത് ഇറങ്ങിയത് തന്നെ അബൂ ലഹബിൻ്റെ വിഷയത്തിലാണ്. അതേപോലെ തന്നെ അബൂ ലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന സ്ത്രീ അബൂ ലഹബിൻ്റെ ശത്രുതയ്ക്ക് ഒപ്പം നിന്ന ഉമ്മു ജമീലാണ്. അത് അബൂ സുഫിയാൻ്റെ ഭാര്യ അല്ല, പെങ്ങളാണ്. പക്ഷേ അബൂ ലഹബിൻ്റെ ശത്രുത, അതേപോലെ അബൂ ലഹബിൻ്റെ മക്കൾ ഉത്ബ ഉതൈബ ഇവരുടെയൊക്കെ ശത്രുത, ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ അൽ ഹാരിസിൻ്റെ മകൻ ഒരു അബൂ സുഫിയാനുണ്ട്. ആ അബൂ സുഫിയാൻ മുആവിയ റളിയല്ലാഹു അൻഹു ഉപ്പ അബൂ സുഫിയാനല്ല, പിന്നെയോ ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാനാണ്. ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിയ ശത്രുവായിരുന്നു, കൊടിയ ശത്രുവായിരുന്നു. അദ്ദേഹം മുലകുടി ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരൻ കൂടിയാണ്. പക്ഷേ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം പീഡിപ്പിക്കുകയും അയാൾ കവിയായിരുന്നു, കവിതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുകയും മനസ്സിന് വളരെ പോറലേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്ക ഫത്ഹിൽ ഇസ്ലാം സ്വീകരിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച അബൂ സുഫിയാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ചത്. പക്ഷേ പിന്നീട് മാപ്പ് യാചിച്ച് വീണ്ടും കടന്നു വന്നപ്പോൾ അബൂ സുഫിയാന് ഈ അബൂ സുഫിയാന് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ബനു ഹാഷിമിൽ അബൂ സുഫിയാന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് നൽകി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് ബനു ഹാഷിമിൽപ്പെട്ടവരും ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുതയിലുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആ ശത്രുതയെ വലിയ ശത്രുതയായി കാണാതെ, എന്നാൽ അമവി കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വൈരവും ശത്രുതയും വെച്ച് പുലർത്തിയ ചിലരെ പെരിപ്പിച്ച് അമവി കുടുംബം എപ്പോഴും ഇസ്ലാമിനെതിരിൽ, അതേപോലെ ഹാഷിമികൾക്കെതിരിൽ, നബി കുടുംബത്തിനെതിരിൽ എന്ന രീതിയിൽ ചരിത്ര രചനകൾ കാണുവാൻ സാധിക്കും. ആളുകളിൽ പലപ്പോഴും ഈ ഒരു വികാരം വളരുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആരാണ് ബനു ഹാഷിം, ആരാണ് ബനു ഉമയ്യ, ബനു ഹാഷിമിൻ്റെ പ്രത്യേകതകൾ, ബനു ഉമയ്യയുടെ പ്രത്യേകതകൾ, ഇന്ന് ചിത്രീകരിക്കപ്പെടും വിധം ബനു ഹാഷിമും ബനു ഉമയ്യയും ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ വിശിഷ്യ നുബുവത്തിൻ്റെ കാലഘട്ടത്തിൽ വൈരികളായിരുന്നോ ശത്രുക്കളായിരുന്നോ, ആ ഒരു അന്വേഷണമാണ് ഈ ചുവരെഴുത്തിൽ ഇൻഷാ അല്ലാ നമ്മൾ നിർവഹിക്കുന്നത്. ആരാണ് ബനു ഹാഷിം, ആരാണ് ബനു ഉമയ്യ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പ ഹാഷിം, ഈ ഹാഷിമിൻ്റെ വാപ്പ അബ്ദു മനാഫ്. അപ്പോൾ അബ്ദു മനാഫിൻ്റെ മകൻ ഹാഷിമിൻ്റെ സന്താന പരമ്പരയാണ് ബനു ഹാഷിം. അവരാണ് നബി കുടുംബം, അവരിലെ വിശ്വാസികളാണ് നബി കുടുംബം, അഹ്ലുൽ ബൈത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഹാഷിമിൻ്റെ സഹോദരനാണ്, പൂർണ്ണ സഹോദരനാണ് അബ്ദു ഷംസ്, അഥവാ അബ്ദു മനാഫിൻ്റെ ഒരു മകൻ ഹാഷിം, മറ്റൊരു മകൻ അബ്ദു ഷംസ്. വേറെയും അദ്ദേഹത്തിന് മക്കളുണ്ട്, നൗഫൽ, അതേപോലെ തന്നെ മുത്തലിബ്. ഈ അബ്ദു ഷംസ്, ഹാഷിം അവർ സഹോദരങ്ങൾ, അബ്ദു മനാഫിൻ്റെ മക്കൾ. ഈ അബ്ദു ഷംസിൻ്റെ മകനാണ് ഉമയ്യ. ഉമയ്യ, ഈ ഉമയ്യയുടെ സന്താന പരമ്പരകൾക്ക് അമവികൾ എന്ന് പറയപ്പെടുന്നു. ഹാഷിമിൻ്റെ സന്താന പരമ്പരകൾക്ക് ബനു ഹാഷിം എന്ന് പറയപ്പെടുന്നു. അവരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായത്. അപ്പോൾ ബനു ഹാഷിമും ബനു ഉമയ്യയും ഒരു പിതാവിൻ്റെ മക്കളായി അവരുടെ തുടർ പരമ്പരയായിട്ടുള്ളവരാണ്. അവർ ചരിത്രത്തിൽ കണ്ണിചേരുന്ന പിതാമഹനാണ് അബ്ദു മനാഫ്. ഹാഷിമിൻ്റെ മക്കൾ, സന്താന പരമ്പര അബ്ദുൽ മുത്തലിബിലൂടെ തുടർന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ അബ്ദുള്ള, അബൂ ലഹബ്, അതേപോലെ ഹാരിസ്, ഇങ്ങനെ പലരുമുണ്ട്. അബ്ബാസ്, ഹംസത്ത്, ഇവരൊക്കെ. ഹംസയും അബ്ബാസും ഇസ്ലാമിനെ സഹായിക്കുകയും ഇസ്ലാം ഉൾക്കൊള്ളുകയും ചെയ്തു. അബൂ ത്വാലിബ് ഇസ്ലാമിനെ സഹായിച്ചു, പക്ഷേ ഇസ്ലാം ഉൾക്കൊണ്ടില്ല. എന്നാൽ അബൂ ലഹബ് ഇസ്ലാമിനെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയും നബിയുടെ കൊടിയ ശത്രുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ദ്രോഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ബനു ഹാഷിമിൽപ്പെട്ട ആളാണ് അബൂ ലഹബ്, ഹംസത്ത്, അബ്ബാസ്, അതേപോലെ അബൂ താലിബ്. ഈ നാല് പേരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായത്. ബാക്കിയുള്ള അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ മരണപ്പെട്ടിരുന്നു. ആ ഈ ജീവിച്ചിരിപ്പുള്ള നാല് മക്കളിൽ അവരുടെ നിലപാടാണ് പറഞ്ഞത്. അതിൽ അബൂ ലഹബ് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു, വൈരിയായിരുന്നു. അബൂ ലഹബിൻ്റെ രണ്ട് മക്കൾ ഉത്ബയും ഉതൈബയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കൾ റുഖയ്യ, ഉമ്മു കുൽസും എന്നിവരെ വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം കൊണ്ടുവന്നു, നുബുവത്ത് സ്വീകരിച്ച് പ്രബോധനം തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുത, നബിയുടെയോടുള്ള ശത്രുത നിമിത്തം അബൂ ലഹബ് സ്വന്തം മക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഒഴിവാക്കാനുണ്ടായത്. ഈ അബൂ ലഹബ് വലിയ ശത്രുതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്തിട്ടുള്ളത്. പറയുമ്പോൾ ബനു ഹാഷിമിൽപ്പെട്ട ആളാണ്. എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ ഖാസിം, അബ്ദുള്ള ഇവരൊക്കെ മരണപ്പെട്ടപ്പോൾ അബൂ ലഹബ് നബിയുടെ പിതൃ സഹോദരൻ മാത്രമല്ല, അയൽവാസി കൂടിയാണ്. അയൽവാസിയായ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ അബ്തർ, അനന്തരമെടുക്കാൻ ഒരു ആൺ തരി ജീവിച്ചിരിപ്പില്ലാത്ത വാലറ്റവൻ എന്ന് കളിയാക്കുകയാണ് ചെയ്തത്. അയൽവാസിയാകുമ്പോൾ സമാശ്വസിപ്പിക്കുകയും സഹായിക്കുകയാണ് വേണ്ടത്. വിശിഷ്യ അയൽവാസിയും അടുത്ത ബന്ധുവാകുമ്പോൾ പിതൃ സഹോദരനായ അബൂ ലഹബ് സ്വന്തം മക്കൾ മരണപ്പെടുമ്പോൾ നോവേറ്റിയ മുറിവിൽ മുളക് തേക്കും വിധം വർത്തമാനം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. ബനു ഹാഷിമിൽ അബൂ ലഹബിൻ്റെ സ്വഭാവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രബോധന പ്രവർത്തന വേദിയിൽ കല്ലെറിയുകയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനം തുടർത്തിയിരുന്നപ്പോൾ മണൽ വാരി എറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കെതിരിൽ കൂകി വിളിച്ച് പുത്തൻവാദിയാണ്, ഇവനെ സ്വീകരിക്കരുതെന്ന് പറഞ്ഞ് മിനയുടെ താഴ്വാരങ്ങളിൽ നടന്നിരുന്ന ആളാണ് ആര്? അബൂ ലഹബ്. അപ്പോൾ ഈ അബൂ ലഹബ് ആരാണ്? ബനു ഹാഷിമിൽപ്പെട്ട ഒരാളാണ്. ബനു ഹാഷിമിൽപ്പെട്ടവരും ഈ അബൂ ലഹബിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നവരെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചിരുന്നു, ഇസ്ലാമിനെതിരിൽ വർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് അബൂ ലഹബ് മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അബൂ സുഫിയാനെ കുറിച്ച്, അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ ഏത് അബൂ സുഫിയാൻ? ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാൻ. മക്കം ഫത്തഹിലാണ് അയാൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വലിയ സേവനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിന് നേരെ. പക്ഷേ അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ശത്രുവായിരുന്നു. കവിത ജല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബൂ സുഫിയാൻ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ, ഹാരിസിൻ്റെ മകനാണ്. മുലകുടി ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസിൻ്റെ ഉപദ്രവങ്ങൾ ഏറെ വേദനാജന്യമായിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അഖീൽ ഇബ്നു അബി ത്വാലിബ്, അതേപോലെ നൗഫൽ ഇബ്നുൽ ഹാരിസ്, ഇവരെക്കാരെ ബദർ യുദ്ധത്തിൽ യുദ്ധബന്ദികളാണ്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഒക്കെ ബദർ യുദ്ധത്തിലെ യുദ്ധബന്ദികളാണ്. ബദർ യുദ്ധത്തിലെ യുദ്ധബന്ദികൾ എന്ന് പറയുമ്പോൾ ഇവർ ബനു ഹാഷിമിൽപ്പെട്ടവർ. അഖീൽ ഇബ്നു അബി ത്വാലിബ്, നൗഫൽ ഇബ്നുൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ബദറിലേക്ക് ആയുധമേന്തി വന്നവരാണ് ആര്? ബനു ഹാഷിമിൽപ്പെട്ട ഈ അഖീലും നൗഫലും ഒക്കെ. അവർ ബന്ദികളായിട്ട് പിടിച്ചിട്ട് പിന്നെ മോചനദ്രവ്യം വാങ്ങിയിട്ട് വിടുക ചെയ്തത് അബ്ബാസിനെയൊക്കെ. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്, നമ്മളിപ്പോൾ പറഞ്ഞ ബനു ഹാഷിമിലെ അബൂ സുഫിയാൻ, അദ്ദേഹം ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആയുധം നയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വധിക്കപ്പെട്ടതുമില്ല, യുദ്ധബന്ദിയായി പിടിക്കപ്പെട്ടതുമില്ല, അദ്ദേഹം ഓടി രക്ഷപ്പെടുക ചെയ്തത്. പറഞ്ഞു വരുന്നത് എന്താ? ബനു ഹാഷിം ആര് അന്ന് നമ്മൾ മനസ്സിലാക്കി, ഹാഷിമിൻ്റെ സന്താന പരമ്പരകളാണ്. ഹാഷിമിൻ്റെ സന്താന പരമ്പരകളിൽ വലിയൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂറു പുലർത്തുകയും ചെയ്തവരാണ്. അതിൽ ഇഷ്കാലില്ല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക പ്രബോധന കാലഘട്ടത്തിൽ ഷാബു ബനി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഉപരോധിക്കപ്പെട്ടപ്പോൾ ആ ഉപരോധം 3 വർഷം നീണ്ടുന്നു നിന്നു. അതിൽ ബനു ഹാഷിമിലെയും ബനു മുത്തലിബിലെയും മുസ്ലിമായവരും അമുസ്ലിമായവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂറു പുലർത്തി ആ ഉപരോധത്തിൽ നിസ്സഹകരണത്തിൽ വർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം ബനു ഹാഷിമിൽപ്പെട്ട പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിരിൽ, അതും വളരെ മോശമായി, അബൂ ലഹബിനെ പോലുള്ളവർ വളരെ മോശമായിട്ട് പെരുമാറുകയും വർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണ്? ഒരിക്കലും ബനു ഹാഷിമിനെ പറ്റി ഇകഴ്ത്താനം മൊത്തമായിട്ട് അവരെ മോശമാക്കാനല്ല, അത് പാടുള്ളതല്ല. നഊദുബില്ല, അതൊരിക്കലും പാടുള്ളതല്ല. കാരണം ബനു ഹാഷിം അവർ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പ്രവാചകനും ചെയ്ത സേവനം വളരെ മഹനീയമാണ്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രശംസനീയവുമാണ്. പക്ഷേ എന്നാലും ബനു ഹാഷിമിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ വർത്തിച്ചതിൻ്റെ ചില ചരിത്ര സൂചനകൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബനു ഉമയ്യ മാത്രം, അമവികൾ മാത്രം ചെയ്ത എതിർപ്പുകളെ, അവരിൽ നിന്ന് വന്നുപോയ എതിർപ്പുകളെ, ഇപ്പോൾ അബു സുഫിയാൻ ഇബ്നു ഹർബിൻ്റെ ഒക്കെ നിലപാടുകളെ മാത്രം പർവ്വതീകരിച്ച് വലുതായി ചിത്രീകരിച്ച് അമവികളെ ഇകഴ്ത്തി മോശമാക്കി ചരിത്ര രചനകൾ, അതനുസരിച്ച് ചരിത്രം മനസ്സിലാക്കുന്നവർ, മോഡേൺ പേനയുന്തികൾ വരെ ഈ രീതിയിലാണ് ചരിത്രം പലപ്പോഴും എഴുതാറുള്ളത്. അതുകൊണ്ട് മുആവിയ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു, അബൂ സുഫിയാൻ മുആവിയൻ്റെ ഉപ്പ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു, വിശ്വാസിയായതിനു ശേഷവും ഹിന്ദ് ബിന്ദു ഉത്ബ മുആവിൻ്റെ ഉമ്മ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു, അമവി കുടുംബത്തിൽ മൊത്തമായിട്ട് ഒരു സ്ഥാനക്കുറവ്, അവർ ഇസ്ലാം സ്വീകരിക്കുകയും മുസ്ലിം ഇസ്ലാമിന് സേവനം ചെയ്യുകയും ചെയ്തതിൽ പിന്നെ എന്നിട്ടും അങ്ങനെ ഒരു ചിത്രീകരണം ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ചരിത്ര പക്ഷ വായനയിലൂടെയാണ്. നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ, ഇപ്പോൾ അലി റളിയല്ലാഹു തആലാൻ്റെ മകൾ ഒരു ഖദീജയുണ്ട്, ഖദീജ, അതേപോലെ അലി റളിയല്ലാഹു തആലാൻ്റെ മകൾ റംലയുണ്ട്. അലി റളിയല്ലാഹു തആലാൻ്റെ ഫാത്തിമയുടെ വിയോഗത്തിന് ശേഷം പല മഹദികളെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. ലൈല ബിന്ദു മസ്ഊദ്, ഉമാമ ബിന്ദ് അബിൽ ആസ്, ഇവരൊക്കെ അലി റളിയല്ലാഹുവിൻ്റെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലൊക്കെ അലി റളിയല്ലാഹുവിൻ്റെ മക്കളും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു മകളാണ് ഇപ്പോൾ ഖദീജ, അലിയാരുടെ മകൾ.

ഇബ്നു മർവാൻ ഇബ്നുൽ ഹക്കം, മർവാൻ ഇബ്നുൽ ഹക്കം അമവി ഭരണാധികാരി, അയാളുടെ മകൻ മുആവിയ കല്യാണം കഴിച്ചിരുന്നത് ആരെയാണ്? അലി റളിയല്ലാഹുവിൻ്റെ മകൾ റംലയെയാണ്. അലി റളിയല്ലാഹുവിന്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന് റംല എന്നൊരു മകളുണ്ടായിരുന്നു. ആ മകളെയാണ് ആര് കല്യാണം കഴിച്ചത്? മുആവിയ ഇബ്നു മർവാൻ ഇബ്നുൽ ഹക്കം കല്യാണം കഴിച്ചത്. ഇതേപോലെ വേറെയും ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഹസൻ റളിയല്ലാഹു തആലാനു, അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹസൻ, ഹസന് അൽ ഹസനുൽ മുസന്ന എന്ന പേരിലൊരു മകനുണ്ട്. ആ ഹസനുൽ മുസന്നയുടെ മകൾ സൈനബിനെ കല്യാണം കഴിച്ചിരുന്നത് അമവി ഖലീഫയായ അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കാണ്, അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കാണ്. ഇതേപോലെ ഹുസൈൻ റളിയല്ലാഹു തആലാനു, ഇപ്പോൾ കർബലയിലെ ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു തആലാനു, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹുനുമ, അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിമ വളരെ മഹതിയായിരുന്നു. ഫാത്തിമ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൾ ഫാത്തിമ, ആ ഫാത്തിമയെ കല്യാണം കഴിച്ചതാരാ? അബ്ദുല്ലാഹി ഇബ്നു അംറാണ്. ആരാ ഈ അബ്ദുല്ലാഹി ഇബ്നു അംറ്? ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ മകൻ, അംറിൻ്റെ മകൻ അബ്ദുള്ള. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മകൻ അംറ്, അംറിൻ്റെ മകൻ അബ്ദുള്ളയാണ് ആരെ കല്യാണം കഴിച്ചത്? ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൾ ഫാത്തിമയെ. ഫാത്തിമ ആരാ? ഹാഷിമിയത്താണ്, ബനു ഹാഷിമിൽപ്പെട്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു അംറ് ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആരാ? അമവികളിൽപ്പെട്ട ആളാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അമവികളിൽപ്പെട്ട അബ്ദുറഹ്മാൻ, അമവികളിൽപ്പെട്ട മുആവിയ, അമവികളിൽപ്പെട്ട അൽ വലീദ്, അമവികളിൽപ്പെട്ട അബ്ദുള്ള, ഇവർ കല്യാണം കഴിച്ചത് ഹാഷിമിയത്തിൽപ്പെട്ട, ഹാഷിമികളിൽപ്പെട്ട ഖദീജയെ, റംലയെ, സൈനബിനെ, ഫാത്തിമയെ എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, ബനു ഹാഷിമും ബനു ഉമയ്യയും അവർ തമ്മിലുള്ള ബന്ധം എത്ര സുദൃഢമായിരുന്നു, അവർ തമ്മിലുള്ള ബന്ധം എത്ര സുദൃഢമായിരുന്നു, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ചരിത്രം വായിക്കുന്ന പല ആളുകൾക്കും ഇങ്ങനെയുള്ള ഒരു ബന്ധം മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം എന്താ? ഇതെന്നും നിതാന്ത ശത്രുത, എന്നും തുടർ ശത്രുത ഉള്ള രണ്ട് കുടുംബമായിട്ടായിരിക്കും പലപ്പോഴും ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വായനയിൽ ബോധ്യപ്പെടുക. കാരണം അങ്ങനെയാണ് ചിത്രീകരണം. മുആവിയ റളിയല്ലാഹുവിനെക്കുറിച്ച് വായിക്കുമ്പോൾ പലരുടെയും മുഖം ചുളിയും, അബൂ സുഫിയാൻ റളിയല്ലാഹുവിനെക്കുറിച്ച് വായിക്കുമ്പോൾ പലരുടെയും മുഖം ചുളിയും, അതേപോലെ തന്നെ അമവി കുടുംബത്തിൽ പലരെയും. അപ്പോൾ നമ്മൾ കുറേ വസ്തുതകൾ ഈ വിഷയത്തിൽ അനിവാര്യമായും മനസ്സിലാക്കേണ്ടതുണ്ട്. ബനു ഹാഷിമിൻ്റെ ഒരു വിവരണം നമ്മൾ പറഞ്ഞതുപോലെ ബനു ഉമയ്യയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ബനു ഉമയ്യ ആര്? നമ്മൾ പറഞ്ഞു അബ്ദു മനാഫിൻ്റെ മകൻ അബ്ദു ഷംസ്, ഹാഷിമിൻ്റെ സഹോദരനാണ് അബ്ദു ഷംസ്. ബനു ഹാഷിം, ബനു അബ്ദു ഷംസ്, ഈ അബ്ദു ഷംസിൻ്റെ മകനാണ് ഉമയ്യ. ഉമയ്യ, ഉമയ്യയുടെ സന്താന പരമ്പരകളാണ് ബനു ഉമയ്യ, അമവികൾ. ബനു ഉമയ്യ എന്ന അമവികൾ, ഈ അമവികളുടെ പേരെന്തൊക്കെ? അഥവാ ഉമയ്യയുടെ മക്കളുടെ പേര് ഒന്ന് ഹർബ്. ഹർബ് ആരാ? അബൂ സുഫിയാൻ, മുആവിയൻ്റെ ഇപ്പം അബൂ സുഫിയാൻ്റെ വാപ്പയാണ് ഹർബ്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വാപ്പ അഫ്ഫാൻ്റെ വാപ്പയാണ് ഹർബ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വല്യപ്പയാണ് ഹർബ്, മുആവിയ റളിയല്ലാഹുവിൻ്റെ വല്യപ്പയാണ് ഹർബ്, അവരാണ് ബനു ഉമയ്യ. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിന് അമവിയാണ്, മുആവിയ അമവിയാണ്, അബൂ സുഫിയാൻ അമവിയാണ്. ഇനി മാത്രമല്ല, ഈ ഹർബ് പറഞ്ഞ പോലെ തന്നെ ഉമയ്യക്ക് മറ്റൊരു മകനുണ്ട്, അബ്ദുൽ ഉസ്സ. ഉമയ്യൻ്റെ മറ്റൊരു മകനാണ് അബ്ദുൽ ഉസ്സ. ഈ അബ്ദുൽ ഉസ്സയുടെ മകനാണ് റബീഅ്, റബീഅിൻ്റെ മകനാണ് അബുൽ ആസ്. അബുൽ ആസ് ഇബ്നു റബീഅ് അമവികളിൽപ്പെട്ട ആളാണ്, ബനു ഉമയ്യയിൽപ്പെട്ട ഒരാളാണ് ആര്? അബുൽ ആസ് ഇബ്നു റബീഅ്. ആരാ ഈ അബുൽ ആസ് ഇബ്നു റബീഅ്? അബുൽ ആസ് ഇബ്നു റബീഅ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ സൈനബ് റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ നോക്കുന്നു നിങ്ങൾ, അമവികളിൽപ്പെട്ട അബുൽ ആസ് ഇബ്നു റബീഅ്, ഹാഷിമികളിൽപ്പെട്ട സൈനബ് ബിന്ത് മുഹമ്മദ് അലൈഹി അസ്സലാം സൈനബിനെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അമവികളും ഹാഷിമികളും തമ്മിലുള്ള ആ ബന്ധം നോക്കൂ നിങ്ങൾ. ഇനി ഞാൻ പറഞ്ഞു അമവികളിൽ ബനു ഉമയ്യയിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു ഹർബ്, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വല്യപ്പ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അമവികൾപ്പെട്ട ആളാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന് ആരെ കല്യാണം കഴിച്ച്? ആരെ കല്യാണം കഴിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ, ഒന്ന് റുഖയ്യയും മറ്റൊന്ന് ഉമ്മു കുൽസൂമും. അമവികളിൽപ്പെട്ട ഉസ്മാൻ, ഹാഷിമികളിൽപ്പെട്ട റുഖയ്യയെ കല്യാണം കഴിച്ചത് നമ്മൾ വായിക്കുന്നു. പിന്നീട് ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചത് നമ്മൾ വായിക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമ്മു കുൽസൂമിൻ്റെ വിയോഗമുണ്ടായപ്പോൾ ഇനിയും ധാരാളം മക്കളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് ഉസ്മാനിന് കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. ആരാ ഉസ്മാൻ? അമവിയാണ്. ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഹാഷിമിയാണ്.

0: നബിയുടെ മക്കൾ ആരാണ്? അവർ ഹാഷിമിയത്തുകളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ സഹോദരന്മാരെ ചരിത്രത്തിൽ വായിക്കുന്നു. ഇനി അതുമല്ല, അമവികളിൽപ്പെട്ട ആളാണ് ഇവിടെ നമ്മൾ പറഞ്ഞു അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ഇബ്നു ഉമയ്യ. മുആവിയറിൽ നിന്ന് അവൻ്റെ ഉപ്പ അബൂ സുഫിയാൻ. ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് അബൂ സുഫിയാൻ ഉണ്ട്. ഒന്ന് അബൂ സുഫിയാൻ ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാൻ, അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഹാരിസിൻ്റെ മകൻ അബൂ സുഫിയാൻ, അയാൾ ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാനാണ്. ഇവിടെ നമ്മളുടെ ആള് അബൂ സുഫിയാൻ ഇബ്നു ഹർബാണ്, മുആവിയൻ്റെ ഉപ്പ, അദ്ദേഹം അമവിയാണ്. ഈ അബൂ സുഫിയാൻ അദ്ദേഹത്തിൻ്റെ മകളാണ് റംല ബിന്ത് അബി സുഫിയാൻ. റംല എന്ന ഉമ്മു ഹബീബ. എന്തിനാ ഞാൻ ഈ റംലയെ പറഞ്ഞ ഇവിടെ പ്രത്യേകം? അബൂ സുഫിയാൻ അമവിയാണ്, എല്ലാവർക്കും ഇഷ്ടമില്ല. ആ അമവിയായ അബൂ സുഫിയാൻ്റെ മകൾ റംല ബിന്ത് അബി സുഫിയാനെ ആരെ കല്യാണം കഴിച്ചത്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങളാണ്. അപ്പോൾ അമവികളിൽപ്പെട്ട റംലയെ ഹാഷിമികളിൽ സയ്യിദായ, ലോകരിൽ സയ്യിദായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹാഷിമികളും അമവികളും എന്താ ബന്ധം? വളരെ ബലം കുറഞ്ഞ ബന്ധ, തീരാ ശത്രുതയുടെ ബന്ധ, എന്നും കുടുംബ പോരിൻ്റെയും കുടുംബ ശത്രുതയുടെയും ബന്ധ ഒരിക്കലും അല്ല എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അമവികളിൽ ശരിയാണ്, ഇസ്ലാമിനെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ നിലയുറപ്പിച്ച പലരും ഉണ്ടായിരുന്നു. അവർ അമവികൾ മാത്രമല്ല, അമവികളുണ്ട്, അമവികളല്ലാത്തവരുമുണ്ട്. അപ്പം അമവികളിൽപ്പെട്ട ആളാണ് ഉഖ്ബത്ത് ബിൻ അബി മുആയിത്ത്. അതായത് ഉമയ്യയുടെ മകൻ അബു അംറിൻ്റെ മകനാണ് ഉഖ്ബത്ത് ബിൻ അബി മുആയിത്ത്, ഉഖ്ബ ഇബ്നു അബി മുആയിത്ത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിൽ ചാർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമസ്കാരത്തിൽ വരെ പ്രയാസപ്പെടുത്തിയിരുന്ന ഉഖ്ബത്ത് ബിൻ അബി മുആയിത്ത് അമവി കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഉമയ്യയുടെ മകൻ അബു അംറിൻ്റെ മകനാണ് ഉഖ്ബത്ത് ബിൻ അബി മുആയിത്ത്. അബു മുആയിത്തിൻ്റെ മകൻ ഉഖ്ബ. ഈ ഉഖ്ബ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്, അബൂ സുഫിയാനെ പോലെ, ഹിന്ദിനെ പോലെ, റളിയല്ലാഹു അൻഹുമ ശത്രുവായിരുന്നു. പക്ഷേ ഈ ഉഖ്ബ ഇബ്നു അബി മുആയിത്തിൻ്റെ മക്കൾ അൽ വലീദ് ഇല്ലേ? ഉഖ്ബയുടെ മകൾ ഉമ്മു കുൽസൂം ബിന്ദു ഉഖ്ബ അല്ലേ? അവരൊക്കാരായിരുന്നു? അൽ വലീദ് ഇബ്നു ഉഖ്ബത്ത് ബിൻ അബി മുആയിത്ത്. ഉഖ്ബ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു, പക്ഷേ മകൻ അൽ വലീദ് ഇസ്ലാമിനെ സഹായിക്കുന്ന ആളായിരുന്നു. ഉമ്മു കുൽസൂം ബിന്ദു ഉഖ്ബ ഇബ്നു അബി മുആയിത്ത്, ഉമ്മു കുൽസൂം ആരാ? അവർ വിവാഹം കഴിക്കുന്നതിൻ്റെ, വിവാഹിതയാകുന്നതിൻ്റെ മുമ്പ് അവരുടെ ചെറുപ്രായത്തിൽ ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് ഹിജറ പോയ മഹദിയാണ് ഉഖ്ബ, അല്ല ഉമ്മു കുൽസൂം. അവരുടെ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് തന്നെ ഇറങ്ങിയത്, മുംതഹിന എന്ന സൂറത്തിൽ. യാ അയ്യുഹ നബിയു ഇദാ ജാഅകൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ, പ്രവാചകരെ നിങ്ങളുടെ അടുക്കലേക്ക് വിശ്വാസിനികളായ സ്ത്രീകൾ ഹിജറ വന്നിട്ടുണ്ട് എങ്കിൽ, മുഹാജിറത്തുകളാക്കി വന്നിട്ടുണ്ട് എങ്കിൽ, ഫംതഹിനൂഹുൻ, നിങ്ങൾ അവരെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയത് ആരുടെ വിഷയത്തിലാണ്? അവിശ്വാസികൾക്ക് നിങ്ങളവരെ തിരിച്ചേൽപ്പിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ആരുടെ വിഷയത്തിലാണ്? അത് ഉമ്മു കുൽസൂം ബിന്ത് ഉഖ്ബയുടെ വിഷയത്തിലാണ്. ആരെയും ഉമ്മു കുൽസൂം ബിന്ത് ഉഖ്ബ? ഉഖ്ബത്ത് ബിൻ അബി മുആയിത്തിൻ്റെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ പരിസരത്ത് നമസ്കരിക്കുമ്പോൾ, സുജൂദിൽ കിടന്നപ്പോൾ ഉഖ്ബത്ത് ബിൻ അബി മുആയിത്തും അബൂ ജഹലും കൂട്ടരും പരസ്പരം പറയാണ്, ഇന്നലെ നമ്മൾ അറുത്തു തള്ളിയ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ ശേഖരിച്ച് ആരാണ് കൊണ്ടുവരിക? എന്നിട്ട് മുഹമ്മദിൻ്റെ മുതുകിൽ നമുക്കത് ഇടാം. അപ്പോൾ ദുഷ്ടൻ ഉഖ്ബത്ത് ബിൻ അബി മുആയിത്തും കൂട്ടരും എന്ത് ചെയ്യണം? അത് കൊണ്ടുവന്നിട്ട് റസൂലുള്ള സുജൂദിൽ പ്രണമിച്ച് കിടക്കുമ്പോൾ നബിയുടെ മേലിൽ കൊണ്ടുവന്നിടുകയാണ് ഒട്ടകത്തിൻ്റെ കുടൽമാലകളും ഇതൊക്കെ. അങ്ങനെ റസൂലുള്ളാഹിക്ക് സുജൂദിൽ നിന്ന് തലവുയർത്താൻ കഴിയാതെ പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹിൻ്റെ മകൾ ഫാത്തിമയോട് വിവരം പറയുന്നത്, ഫാത്തിമ നിങ്ങളുടെ ഉപ്പ സുജൂദിൽ പ്രണമിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമ ഓടി വരികയാണ്. അപ്പോൾ എന്താ കാണുന്നത്? ഉഖ്ബത്ത് ബിൻ അബി മുആയിത്തും അബൂ ജഹലൊക്കെ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും അത് കണ്ടിട്ട് ചിരിച്ചാടുകയാണ്, കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോഴാണ് ഫാത്തിമ വന്നത് നീക്കി ഉപ്പയെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നത്. ഈ ഉഖ്ബ ഇബ്നു അബി മുആയിത്ത് ബനു ഉമയ്യയിൽപ്പെട്ട ആളാണ്, ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. ആ ശത്രുതയിൽ തന്നെയാണ് ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത് കൊല്ലപ്പെടുകയുണ്ടായത് ബദർ യുദ്ധാനന്തരം. പക്ഷേ ആ ഉഖ്ബയുടെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ അവർ ഇസ്ലാം ഉൾക്കൊണ്ടു. അവിവാഹിതയായ ചെറുപ്രായക്കാരിയായ അവർ ഇസ്ലാമിൻ്റെ സംരക്ഷണാർത്ഥം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത് സൂറത്തിറങ്ങിയത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ നന്നായി എതിർത്തവർ അമവികളിലുണ്ടായിരുന്നു, ഇസ്ലാമിനെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവരും ആരിലുണ്ടായിരുന്നു? അമവികളിലുണ്ടായിരുന്നു. ഹാഷിമികൾ അമവികളെ ഉൾക്കൊണ്ടിരുന്നു, സ്വീകരിച്ചിരുന്നു, സ്വന്തം മക്കളെ അമവികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. അമവികളിൽ നിന്ന് അവർ ഭാര്യമാരെ സ്വീകരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ സഹോദരന്മാരെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. അവർ തമ്മിലുള്ള ആ ബന്ധം, സുദൃഢ ബന്ധം. ഇസ്ലാമിന് മുമ്പ് അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിൻ്റെ വല്യാപ്പ, അതേപോലെ തന്നെ അബൂ സുഫിയാൻ്റെ വല്യാപ്പ ഹർബ് ഇബ്നു ഉമയ്യ, ഹർബ് ഇബ്നു ഉമയ്യ, രണ്ടാളും ഭയങ്കര സൗഹൃദത്തിലും ബന്ധത്തിലും ആയിരുന്നു എന്നാണ് ചരിത്രം വായിക്കുന്നത്. നമുക്ക് കുറേ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അബൂ സുഫിയാൻ്റെ പ്രപിതാവായ ഹർബും റസൂലുള്ളാഹിൻ്റെ പ്രപിതാവായ അബ്ദുൽ മുത്തലിബും വലിയ സൗഹൃദത്തിലും ബന്ധത്തിലുമായിരുന്നു എന്നുള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ആ ബന്ധം ഈ രണ്ട് കുടുംബത്തിലെയും പേരമക്കളിൽ തുടർന്നിരുന്നു. നമുക്കറിയാം മക്കം ഫത്തഹിൽ, മക്ക റിപ്പബ്ലിക് ആവുന്ന നാളുകളിൽ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കണില്ലേ. അബൂ സുഫിയാൻ ആര്? അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസിനെ നമ്മൾ പറഞ്ഞു, ഹാഷിമികളിൽപ്പെട്ട, ഇത് അമവികളിൽപ്പെട്ട അബൂ സുഫിയാൻ, മുആവിയൻ്റെ ഉപ്പ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ. ഈ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമാകുന്നത് എന്താ? ആരാണ് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് പ്രേരിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. അബ്ബാസ് ഹാഷിമിയാണ്, അബൂ സുഫിയാൻ അമവിയാണ്. അബൂ സുഫിയാനും അബ്ബാസും തമ്മിൽ സംസാരം നടക്കുകയാണ്, സംഭാഷണം നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എങ്ങനെ പോകണം, എങ്ങനെ സംസാരിക്കണം, ആരെ പറഞ്ഞു കൊടുക്കുന്നത്? അബ്ബാസാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് മക്കം ഫത്തഹിൽ ഇസ്ലാം പ്രഖ്യാപിച്ചു, ഇസ്ലാം പ്രഖ്യാപിച്ചു. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് അബൂ സുഫിയാനോട് സംസാരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ മുഖം കാണിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഈ ആഗമന ലക്ഷ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടരും വരുന്നതിൻ്റെ ആഗമന ലക്ഷ്യം, ഈ പ്രവാഹത്തിൻ്റെ ലക്ഷ്യം, ഉന്നമനം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അബൂ സുഫിയാനെ അടുപ്പിക്കുന്ന, അതോടൊപ്പം അബൂ സുഫിയാനും അബ്ബാസും തമ്മിലുള്ള ആ ബന്ധം, സൗഹൃദ ബന്ധം, അതിൻ്റെ ആ ദൃഢതയെ അറിയിക്കുന്ന ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അമവികളും ഹാഷിമികളും തമ്മിലുള്ളതായ ഈ ഒരു അടുത്ത ബന്ധവും സ്നേഹബന്ധവും വൈവാഹിക ബന്ധവും ഇതൊക്കെ നമ്മൾ അനിവാര്യമായും അറിയേണ്ടതുണ്ട്. എന്തിനാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്, അറിയുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങൾ, ബനു ഉമയ്യ, ബനു ഹാഷിം, ഈ കുടുംബങ്ങൾ ചരിത്രത്തിൻ്റെ എല്ലാ കാലങ്ങളിലും എല്ലാ സംഭവങ്ങളിലും എല്ലാ കോണുകളിലും പരസ്പര വൈരികൾ എന്നും ശത്രുക്കൾ, അന്യോന്യം പോരടിച്ചിരുന്നവർ എന്ന രീതിയിലൊരു പക്ഷവായനയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല ചരിത്രങ്ങളും. അതുകൊണ്ടാണ് ഇപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വധിക്കപ്പെട്ട ഒരു രക്തസാക്ഷിത്വ ചരിത്രം നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ അതിൽ അമവി കുടുംബത്തെ, പ്രത്യേകിച്ച് യസീദിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായ സംസാരങ്ങളും അതേപോലെ തന്നെ പിന്നെ ചരിത്ര റിപ്പോർട്ടുകളും നമ്മൾ കൂടുതൽ വായിക്കുന്നത്. ഇസ്ലാമിൻ്റെ പേരിൽ ശത്രുതാപരമായ നിലപാടുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. അബൂ സുഫിയാനാണ് ബദറിലേക്കുള്ള സൈന്യത്തെ നയിച്ചത്, ഉഹുദിലേക്കുള്ള സൈന്യത്തെ നയിച്ചത്. അതേപോലെ ഹിന്ദിനുണ്ടായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുട്ടിയായിരുന്നു, ചെറുപ്രായത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ ശത്രുത പ്രവർത്തനങ്ങൾ ഇസ്ലാമിന് നേരെ നീളിക്കണില്ല, കാണുന്നില്ല ചരിത്രത്തിൽ. പക്ഷേ അബൂ സുഫിയാനും അതേപോലെ ഹിന്ദുക്കെ കണക്കിന് ആക്രമിക്കപ്പെടുന്നുണ്ട്. ശരിയാണ്, അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിന് നേരെ, പ്രവാചകന് നേരെ പല പ്രതിലോമ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷേ അത് അമവികളിൽപ്പെട്ട അബൂ സുഫിയാനിൽ നിന്നും ഹിന്ദിയിൽ നിന്നും മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഉദാഹരണങ്ങൾ, ഹാഷിമികളിൽപ്പെട്ട അവിശ്വാസികളിൽ നിന്നും ധാരാളമായിട്ടുണ്ടായിരുന്നു. അബൂ സുഫിയാനിൽ നിന്നുണ്ടായതിനേക്കാൾ വലിയ പ്രയാസങ്ങളും പ്രതിലോമ പ്രവർത്തനങ്ങളും ബനു ഹാഷിമിൽപ്പെട്ട അബൂലഹബിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരുണ്ടായിരുന്നു. അബൂലഹബ് ഹാഷിമികളിൽപ്പെട്ടവൻ. അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന അർവ അമദികളിൽപ്പെട്ടവൾ. രണ്ടാളും കൂടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചിരുന്നത്, ആക്രമിച്ചിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അമവികൾ മാത്രം ഈ വിഷയത്തിൽ ക്രൂരമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു, കയ്യേറ്റം ചെയ്യപ്പെടുന്നു? ഇവിടെ ഒരു ആലോചനയും ഒരു നേർപക്ഷ വായനയും ഉണ്ടാകാൻ ചില ചരിത്രങ്ങൾ ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ലേ, അലി റളിയല്ലാഹു തആലാനുവിൻ്റെ മക്കളിൽ ഖദീജയെ, അലിയാരുടെ മകൾ റംലയെ, ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിലാണ് അമവികളിൽപ്പെട്ടവർ കല്യാണം കഴിക്കുന്നത്. ഇപ്പം കെർബല കഴിഞ്ഞതിന് ശേഷമാണ് ഹസൻ റളിയല്ലാഹു തആലാനുവിൻ്റെ, അലിയാരുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പൗത്രി സൈനബിനെ അൽ വലീദ് ബിൻ അബ്ദുൽ മലിക് കല്യാണം കഴിക്കുന്നത്. വലീദ് ബിൻ അബ്ദുൽ മലിക്കാരാണ് അമവി ഖലീഫയാണ്. അതേപോലെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൾ ഫാത്തിമയെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പൗത്രൻ അബ്ദുള്ള കല്യാണം കഴിക്കുന്നു ഒക്കെ നമ്മൾ വായിക്കുന്നത്. ഖദീജയും റംലയും അലിയാരുടെ രണ്ട് പെൺമക്കൾ, ആരാ അവരെ കല്യാണം കഴിച്ചത്? മർവാൻ ബിൻ ഹക്കം എന്ന ഖലീഫയുടെ, അമവി ഖലീഫയുടെ മകൻ മുആവിയയാണ് റംല ബിൻ അലിയെ കല്യാണം കഴിച്ചത്. അതേപോലെ ആമിർ ഖുറൈസിൻ്റെ, അദ്ദേഹം അമവിയാണ്, മകൻ അബ്ദുറഹ്മാൻ കല്യാണം കഴിച്ചത് ആരെയാണ്? അലിയാരുടെ മകൾ ഖദീജയെയാണ്. അപ്പോൾ ഇത്തരം ചരിത്രങ്ങൾ സഹോദരന്മാരെ, നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം ചരിത്രങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി നമ്മൾ ഒരാളുടെ നേരെയും അന്യായമായിട്ടുള്ള ഒരു വിലയിരുത്തൽ, അതേപോലെ തന്നെ ഒരു പക്ഷവായന ഉണ്ടാകാൻ പാടുള്ളതല്ല നമ്മുടെ നിലപാട്. അത് മധ്യമ നിലപാട്, സന്തുലിതമായ നിലപാട്, അത് തീവ്രതയില്ലാത്ത നിലപാട്. എല്ലാ വിഷയങ്ങളിലും, വിശ്വാസ കാര്യങ്ങളിലാകട്ടെ, കർമ്മപരമായ കാര്യങ്ങളിലാകട്ടെ, അതേപോലെ തന്നെ പെരുമാറ്റങ്ങളിലാകട്ടെ, സ്വഭാവങ്ങളിലാകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വക്കദാലിക ജഅൽനാകും ഉമ്മതൻ വസത്വ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമായി, മിതത്വത്തിൻ്റെ സമുദായമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. നമ്മളൊരു മധ്യമ നിലപാടിൻ്റെ, മിതത്വ സമീപനത്തിൻ്റെ ആദർശമാണ് ദീനാണ്. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും നമുക്ക് തീവ്രത ഉണ്ടാകാൻ പാടുള്ളതല്ല, ശുഷ്ക സമീപനം ഉണ്ടാകാൻ പാടുള്ളതല്ല. ദീൻ അത് തീവ്രതക്കും ജീർണതക്കും മധ്യേ മിതത്വത്തിൻ്റെയും സന്തുലിതത്വത്തിൻ്റെയും നിലപാടിലാണ് എല്ലാ വിഷയങ്ങളിലും. ആ ഒരു നിലപാട് ഈ വിഷയത്തിലും ഉണ്ടാകാൻ വേണ്ടിയാണ് ഏതാനും കാര്യം ഇവിടെ ഉണർത്തിയത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗം, ഇന്ന് നമ്മൾ ബനു ഉമയ്യയും ബനു ഹാഷിമും അന്യോന്യം ബന്ധങ്ങൾ ഇവിടെ മനസ്സിലാക്കി പറഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ, സഹാബികളും ബനു ഹാഷിമും, സഹാബികളും ബനു ഹാഷിമും അന്യോന്യമുള്ള ബന്ധങ്ങൾ. ഇപ്പോൾ സഹാബികളിൽ വെറും അമവികൾ മാത്രമല്ല, അമവികളിൽ സഹാബികളുണ്ട്, നമ്മളത് പറഞ്ഞു. അതേസമയം ഇതര സഹാബികളുണ്ട്, അവരും നബി കുടുംബവും എങ്ങനെയായിരുന്നു നിലപാടുകൾ, ബന്ധങ്ങൾ, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഇപ്പം നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വിശിഷ്യ, ഷിയാ പക്ഷപാതികളുടെ പക്ഷവായനയിൽ എന്താ അബൂബക്കർ ഉമർ, അവർ ഖുറൈശികളുടെ രണ്ട് വിഗ്രഹങ്ങൾ എന്നാണ്. താഗൂത്താൻ ഇമിൻ തവാഹീത്തി ഖുറൈഷ്, ഖുറൈശികൾ അവർക്ക് കുറേ താഗൂത്തുകൾ ഉണ്ടായിരുന്നു, വിഗ്രഹങ്ങൾ, അതിൽ രണ്ട് വിഗ്രഹങ്ങൾ. അതുകൊണ്ട് തന്നെ അബൂബക്കറിനെ, ഉമറിനെ ശപിച്ചുകൊണ്ടുള്ള ശാപ പ്രാർത്ഥനകൾ ഷിയാക്കളുടെ അടുക്കൽ കാണാൻ സാധിക്കും. അത് ചില ഒറ്റപ്പെട്ട റിപ്പോർട്ടുകളോ മറ്റോ അല്ല, പ്രത്യേക അവരുടെ സ്ഥിരം വായനയാണ് അബൂബക്കറിനെ ശപിക്കുക, ഉമറിനെ ശപിക്കുക. പ്രത്യേകിച്ച് ഈ നാടുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ അബൂബക്കർ എന്ന പേര് കേൾക്കുമ്പോൾ എന്താ ഷിയാക്കളുടെ നിലപാട്, ഉമറിൻ്റെ പേര് കേൾക്കുമ്പോൾ ഷിയാക്കളുടെ നിലപാടെന്ത്? അപ്പോൾ ആ വിഷയത്തിൽ ആരായിരുന്നു അസ്ഹാബ്, സഹാബികൾ, ആരായിരുന്നു അഹ്ലുൽ ബൈത്ത്, അന്യോന്യ ബന്ധങ്ങൾ എന്തായിരുന്നു? ഇൻഷാല്ലാ ചുവരെഴുത്തുകൾ നമുക്ക് ഇനിയും ആ വിഷയത്തിൽ തുടർത്താം. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: ബനു ഹാഷിമും ബനു ഉമയ്യത്തും ശത്രുക്കളോ അതോ മിത്രങ്ങളോ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ചുവരെഴുത്തിൽ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി ക്ലാസ് എടുത്തത്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്, ആരാധനകളും സ്വഭാവ രൂപീകരണവും, ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് ഷമീർ മദീനി.
1: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി വമൻ വാല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സത്യവിശ്വാസികൾ അനുഷ്ഠിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ പുണ്യങ്ങളാണ്. വമ്പിച്ച പ്രതിഫലം നമുക്ക് അതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. അതിലുപരി നമുക്ക് അനവധി നിരവധി നേട്ടങ്ങൾ ഈ ലോകത്തും നാളെ പരലോകത്തും ആ ആരാധന കൃത്യമായി അനുഷ്ഠിക്കുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നത് ഒരു വസ്തുതയാണ്. ഇസ്ലാം പഠിപ്പിച്ച ഏത് ആരാധനയും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, മരണം വരെയും നീ നിന്റെ റബ്ബിന് കീഴ്പ്പെട്ട് ആരാധനകൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കണമെന്ന്. ആരോഗ്യമുള്ളപ്പോൾ, സ്വബോധമുള്ളപ്പോൾ ഒരു വിശ്വാസി ആരാധനയുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. നിസ്കാരം അത് പ്രായമായതിൻ്റെ പേരിൽ, രോഗിയായതിൻ്റെ പേരിൽ, വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ, യാത്രയായതിൻ്റെ പേരിൽ ഒന്നും ഒഴിവില്ല. സ്വബോധമുണ്ടോ എങ്കിൽ നമസ്കാരം നിർവഹിച്ചിരിക്കണം. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നുകൊണ്ട് നിർവഹിക്കണം. ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കിടന്നുകൊണ്ട് നിസ്കരിക്കണം. ഇങ്ങനെയൊക്കെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഖുർആൻ പറഞ്ഞതുപോലെ ആരാധന എന്നത് കേവലം ഒരു നിസ്കാരത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പടച്ചറബിനെ സമർപ്പിക്കുന്ന ആ കീഴ്വണക്കവും ആ ആരാധനകളും, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം. സക്കാത്ത് പോലെ തന്നെ മൂന്നാമതായി ഖുർആൻ പറഞ്ഞ നിസ്കാരം കഴിഞ്ഞ്, സക്കാത്ത് കഴിഞ്ഞ് നോമ്പിനെ സംബന്ധിച്ച് പകലന്തിയോളം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വികാരവിചാരങ്ങളെ നിയന്ത്രിച്ച് പടച്ചറബിൻ്റെ ഇഷ്ടത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അതിന് മുൻതൂക്കം നൽകി, പ്രാമുഖ്യം നൽകി, അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി ഒരു വിശ്വാസി എടുക്കുന്ന നോമ്പ് അത് വലിയ സ്ഥാനമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടച്ചറബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഒരു ദിവസം നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി സബഈന ഖരീഫ, 70 വർഷത്തെ വഴിദൂരം അയാളെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റും, ദൂരപ്പെടുത്തുമെന്നാണ്. അതേപോലെ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു കർമ്മം അറിയിച്ചു തരൂ പ്രവാചകരെ എന്ന് ചോദിച്ച സഹാബത്തിനോട്, അനുജരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ നോമ്പെടുക്കുക, അതിന് സമാനമായ, അതിനോട് കിടപിടിക്കാൻ പറ്റിയ വേറൊരു കർമ്മവുമില്ല എന്ന് നിർദ്ദേശിച്ചത് കാണുവാൻ സാധിക്കും. ആ നോമ്പ് എങ്ങനെയാണ് വ്യതിരിക്തമാകുന്നത് അല്ലെങ്കിൽ മഹത്തരമാകുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ, നോമ്പിൽ ചെയ്യുന്ന കർമ്മങ്ങളെ സംബന്ധിച്ചാലോചിച്ചാൽ നോമ്പുകാരൻ വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിരീക്ഷണം നോമ്പിൽ സത്യത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നതാണ്. നിസ്കാരത്തിലാണെങ്കിൽ നമ്മൾ ഒല്ലുകൊടുക്കും, അതേപോലെ നഗ്നതകൾ മറച്ച് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടി, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി, ദുആഉൽ ഇസ്തിഫ്താഹ്, സൂറത്തുൽ ഫാത്തിഹ, ഖുർആനിലെ മറ്റേതെങ്കിലും ആയത്തുകൾ, സൂറത്തുകളൊക്കെ ഓതി റുക്കു, ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നോമ്പുകാരനെ സംബന്ധിച്ച് നോമ്പിലേക്ക് നമ്മൾ കടന്നാൽ എന്താണ് ചെയ്യുന്നത്? നോമ്പിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറിച്ച് ചെയ്യാതിരിക്കലാണ്. നമ്മുടെ മനസ്സ് കൊതിക്കുന്ന പലതും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെ മുഖവിലക്കെടുത്തുകൊണ്ട്, തർക്ക് മഹ്ബൂബാത്തിൻ നഫ്സി വതലദ്ദുദാതിഹ, മനസ്സിൻ്റെ കൊതിയും താൽപ്പര്യവുമൊക്കെ ഉപേക്ഷിക്കുകയാണ്. ഈസാറൻ ലി മഹബ്ബത്തില്ലാഹി വമർളാത്തി, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും തൃപ്തിക്കും പ്രാധാന്യം നൽകിക്കൊണ്ട്, അതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെയും താൽപ്പര്യങ്ങളെയും മാറ്റിവെക്കുകയാണ്. നല്ല ചൂടുള്ള സമയത്ത് ദാഹിച്ചു വലഞ്ഞ് നാക്കങ്ങ് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ടാകും. വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടാനുണ്ട്. പക്ഷെ നമ്മളാരും നോമ്പുകാരായിരിക്കും പകൽ സമയത്ത് വെള്ളം കുടിക്കാറില്ല. എന്തുകൊണ്ടാണ്? ആവശ്യമില്ലാഞ്ഞിട്ടല്ല, വെള്ളം കിട്ടാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ സ്വീകരിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെച്ചതാണ്. അതേപോലെ വിശപ്പിൻ്റെ കാര്യത്തിലും മറ്റ് വികാര വിചാരങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നാം എടുക്കുന്ന നോമ്പ് അതൊരു പരിശീലന കളരിയാണ്. അങ്ങനെ ഒരു വിശ്വാസിയെ ആ നോമ്പിലൂടെ ലഅല്ലക്കും തത്തഖൂൻ, തക്കവയുള്ളവരാക്കി മാറ്റുമെന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞത്. എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകിയ മറുപടി, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ നോമ്പ് എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖവയുള്ളവരായി മാറാൻ വേണ്ടി. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകാൻ, വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച്, അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ തിന്മകളിൽ നിന്ന് അകന്ന്, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത്, തഖവയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുകയാണ് വിശ്വാസിയെ നോമ്പ് ചെയ്യുന്നത്. ആരെങ്കിലും നോമ്പുകാരനെ നോമ്പ് സമയത്ത് നോമ്പുകാരനോട് ഷണ്ട കൂടാൻ വഴക്കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വൈൻ സാബഹു അഹദുൻ, ഒരാൾ ചീത്ത പറഞ്ഞു അയാളെ, നോമ്പുകാരനെ, അല്ലെങ്കിൽ അടിപിടി കൂടാൻ വഴക്കു കൂടാൻ വന്നു, അപ്പോൾ എന്ത് പറയണം? ഫൽ യഖുൽ ഇന്നി മുറുഉൻ സ്വായിം, അയാൾ പറയട്ടെ ഞാൻ നോമ്പുകാരനാണ് നിന്നെപ്പോലെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ കേവലം അന്നപാനീയങ്ങൾ ഒഴിവാക്കലല്ല നോമ്പ്. ആ നോമ്പ് ചില സ്വഭാവ രൂപീകരണം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, ചില നിയന്ത്രണങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, ചില മാറ്റങ്ങൾക്ക് നമ്മെ അത് അർഹമാക്കുന്നുണ്ട്, പാകപ്പെടുത്തുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പുകാരനോട് വഴക്കുകൂടാൻ ശണ്ട കൂടാൻ ആരെങ്കിലും പറഞ്ഞാൽ അയാളിൽ നിന്ന് മാറിപ്പോകണം, അയാളോട് പറയണം എനിക്ക് നോമ്പാണ്, ഞാൻ നോമ്പുകാരനാണ് എന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദ ത്വആമഹു വശറാബഹു. ആരെങ്കിലും മോശമായ വൃത്തികെട്ട വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കുവാൻ സന്നദ്ധനല്ലെങ്കിൽ അയാൾ പിന്നെ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് അന്നപാനീയങ്ങൾ ഒഴിവാക്കി വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് പട്ടിണി കിടക്കുന്നത് കൊണ്ട് യാതൊരു കാര്യമല്ല, അള്ളാഹുക്കത് ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ നോമ്പ് അതിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് പാകമായ നോമ്പാകണമെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കണം. നമ്മുടെ പെരുമാറ്റങ്ങളിൽ, ഇടപാടുകളിൽ, നോട്ടത്തിൽ, നടത്തത്തിലൊക്കെ അത് സ്വാധീനിക്കണം. അഥവാ ഇസ്ലാം പഠിപ്പിക്കുന്ന ആരാധനാകർമ്മങ്ങൾ ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റാൻ, സ്വഭാവം ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിക്കാൻ, അതിനെ പാകപ്പെടുത്താൻ ആ ഇബാദത്തുകൾക്ക് കഴിയും. അതിന് പറ്റുന്ന രീതിയിലാണ് ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങൾ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതേപോലെ നിർബന്ധമായ മറ്റൊരു ആരാധനാകർമ്മമാണ് ഹജ്ജ്. ഇസ്ലാം കാര്യങ്ങൾ എണ്ണിപ്പഠിക്കുമ്പോൾ അഞ്ചാമത്തെ നിർബന്ധ ബാധ്യതയായി പഠിക്കുന്ന ഹജ്ജ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല പ്രകൃതക്കാർ, പല സ്വഭാവക്കാർ, പല പെരുമാറ്റങ്ങളുമായിട്ടാണ് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരുന്നത്. പക്ഷേ ഒരേ മനസ്സുമായി അവരുടെ തേട്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ചോദ്യങ്ങൾ, അവർ ഉരുവിടുന്ന മന്ത്രധ്വനികൾ, തൽബിയത്ത്, പ്രാർത്ഥനകളൊക്കെ ഒരേപോലെയാണ്. അങ്ങനെ പോകുന്ന ആ ഹജ്ജിൻ്റെ യാത്രയും ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമൊക്കെ ധാരാളം പരിവർത്തനങ്ങൾക്ക്, ധാരാളം നന്മകൾ സമ്മാനിക്കുന്ന വിധത്തിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത് അലയടിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് പരിശുദ്ധ ഖുർആൻ ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശ്വാസികളോട് പറഞ്ഞത്, തസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. ഹജ്ജിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്, കരുതി വെക്കേണ്ടത് ഈ തഖ്വ ബോധമാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാനും അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സും സന്നദ്ധതയുമാണ്. കാരണം നിങ്ങൾ സമ്പാദിക്കുന്നതിൽ നിങ്ങൾ ഒരുക്കുന്ന പാതേയങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആ തഖ്വയാണ്, സൂക്ഷ്മതാബോധമാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അതേപോലെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം ഉണർത്തി, അൽ ഹജ്ജു അഷ്ഹുറു മഅലൂമാത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൻ്റെ മാസങ്ങൾ അറിയപ്പെട്ട ദിവസങ്ങളാണ്, മാസങ്ങളാണ്. ആ ഹജ്ജ് മാസങ്ങളിൽ അഥവാ ശവ്വാല്, ദുൽഖാദ, ദുൽഹിജ്ജ ഈ മാസങ്ങളിൽ ഹജ്ജിന് വേണ്ടി നിങ്ങൾ തയ്യാറായി പോകുമ്പോൾ നിങ്ങൾ മോശമായ മ്ലേച്ഛമായ വാക്കുകളും അതേപോലെ അധർമ്മങ്ങളും തിന്മകളും തെറ്റുകളും ഒഴിവാക്കേണ്ടതുണ്ട്. അവിടെ അനാവശ്യമായ തർക്കങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ, ഹജ്ജ് ഹജ്ജാകണമെങ്കിൽ ഉമ്മ പ്രസവിച്ച ഒന്നാമത്തെ ദിവസം പോലെ പിഞ്ചു പൈതലിനെ പോലെ പാപക്കറകൾ കഴുകി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരാൻ, സ്വർഗം നേടാൻ പര്യാപ്തമായ അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ ആ ഹജ്ജ് നമ്മുടെ സ്വഭാവത്തെ വിമലീകരിക്കണം, മനസ്സിനെ ശുദ്ധീകരിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ലാതെ കേവലം ആളുകൾക്കിടയിൽ എല്ലാവരും പോകുന്നു ഹജ്ജിന്, ഞാനും പോയി ഹജ്ജിന്, ആളുകൾക്കിടയിൽ ഒരു ഹാജി എന്നുള്ള പേര് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹജ്ജാകരുത്. ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ മഖ്ബൂലും മബ്റൂറുമായ അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന പ്രമാണങ്ങൾ പഠിപ്പിച്ചതുപോലെയുള്ള ഹജ്ജും ഉംറയുമായിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ ആ ഹജ്ജിന് വലിയ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. അത് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുവാൻ കഴിവുറ്റതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താൽപ്പര്യം. അതിനു പുറമെ ഇസ്ലാം പഠിപ്പിച്ച ഏത് നന്മയും റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ മനസ്സിലും മാറ്റങ്ങൾ സൃഷ്ടിക്കും. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്നതുപോലും പുണ്യമായിട്ടാണ്, ഈമാനിൻ്റെ ഒരു ശാഖയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാത്തത്തുൽ അദ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ആരാധനാവേളയിൽ മാത്രമല്ല റബ്ബുമായിട്ടുള്ള ബന്ധം, ആ ആരാധന അയാളുടെ ജീവിതത്തിൽ മുച്ചൂടും നന്മകൾ പ്രസരിപ്പിക്കുന്ന ഒരു നല്ല വടവൃക്ഷം പോലെ മധുരമാർന്ന കായികനികൾ സദാസമയവും യഥേഷ്ടം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല വൃക്ഷം പോലെയാണ് വിശ്വാസി. അതുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് നല്ലതല്ലാതെ അത് വാക്കായിരുന്നാലും പ്രവൃത്തിയായിരുന്നാലും സമീപനങ്ങളായിരുന്നാലും ഉണ്ടാവുകയില്ല. നല്ലത് മാത്രം സമ്മാനിക്കുന്ന നന്മയുടെ ഒരു വൻവൃക്ഷമായി വടവൃക്ഷമായി മാറാൻ അയാൾക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസൻ, നീ നല്ല സ്വഭാവത്തോടുകൂടി ആളുകളോട് പെരുമാറണം. ആ സൽസ്വഭാവം മീസാനിൽ ഏറ്റവും കനം തൂകുന്ന നന്മയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പോലെ തന്നെ അത് വളർത്തിയെടുക്കുന്ന സ്വഭാവ പെരുമാറ്റങ്ങളെക്കൂടി നമുക്ക് ഉൾക്കൊള്ളുവാനും യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: മാഷാല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ആരാധനകളും സ്വഭാവ രൂപീകരണവും. ഇതിൻ്റെ രണ്ടാം ഭാഗം അവതരിപ്പിച്ചത് ഷമീർ മദീനി.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഇനി നമ്മൾ പോകുന്നത് തിരുമൊഴികളിലേക്കാണ്.
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
7: ഇന്നത്തെ തിരുമൊഴികളിൽ പിശാച് പ്രവേശിക്കാത്ത ഭവനം എന്ന വിഷയത്തിലാണ് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി നമ്മളോട് പങ്കുചേരുന്നത്. പിശാച് പ്രവേശിക്കാത്ത ഭവനം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن نعمان بن بشير رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله كتب كتابا قبل أن يخلق السماوات والأرض بألفي عام أنزل منه آيتين ختم بهما سورة البقرة ولا يقرآن في دار ثلاث ليال فيقربها شيطان. برشوداك الإمام الترمذي تند صحيح نلقيت الله ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. നുഅ്മാൻ ഇബ്നു ബഷീർ ഇബ്നു സഅദ് ഇബ്നു സഅലബത്തുൽ അൻസാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഖസ്റജ് ഗോത്രക്കാരനാണ്, ഖസ്റജിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറയുന്നത്, അൻസാരികളിൽ വെച്ച് ഇസ്ലാം മദീനയിൽ വന്നതിന് ശേഷം ആദ്യമായി ജനിക്കുന്ന കുഞ്ഞാണ് നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജനിച്ചപ്പോൾ ഉമ്മ അംറ അല്ലെങ്കിൽ ഉംറ അംറത്ത് ബിന്ത് റവാഹ റളിയല്ലാഹു അൻഹ അച്ചോര പൈതലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ ചരിത്രത്തിൽ കാണാം. ഈ മാതാവ് അബ്ദുല്ലാഹിബ്നു റവാഹ എന്ന പ്രസിദ്ധനായ സഹാബിയുടെ സഹോദരിയാണ്. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി കൂടിയാണ് അംറ ബിന്ത് റവാഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെക്കുറിച്ച് അവിടെ വെച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അന്നഹു സയഈശു ഹമീദൻ വയുഖ്തലു ഷഹീദൻ വയദ്ഖുലുൽ ജന്ന. സ്തുത്യർഹനായി അവൻ ജീവിക്കും, ഷഹീദായി മരണപ്പെടും, സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്നാണ് ആ ഉമ്മയുടെ മുമ്പിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. ഹിജ്റ 65-ന് അദ്ദേഹം വധിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാം. ഇവിടെ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ കത്തബ കിതാബൻ, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു രേഖ എഴുതി വെച്ചിട്ടുണ്ട്. കത്തബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖ സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട്, ഒരു രേഖയിലുണ്ട്, ലൗഹിൽ മഹ്ഫൂദിലുണ്ട് എന്നതാണ് സൂചന. ഐ ഖദ്ദറ വഅസ്ബത ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു സ്ഥിരപ്പെടുത്തി കണക്കാക്കി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബി അൽഫൈ ആമിൻ, അതായത് ഖബ്ല അൻ യഖ്ലുഖ സമാവാതി വൽ അർള ബി അൽഫൈ ആമിൻ, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ്. ബി അൽഫൈ ആം, അൽഫ് എന്ന് പറഞ്ഞാൽ 1000, 2000 കൊല്ലം മുമ്പ് തന്നെ അള്ളാഹു രേഖയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അൽഫൈ ആം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 2000 കൊല്ലം എന്നുള്ള വ്യക്തമായ ആ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം തന്നെ, അതല്ലെങ്കിൽ മുദ്ദ തവീല, ധാരാളം കാലങ്ങൾക്ക് മുമ്പ് എന്നർത്ഥത്തിനുമാകാം എന്നാണ് വിശദീകരണം. അള്ളാഹുവിൻ്റെ റസൂൽ തുടരുന്നു, അൻസല മിൻഹു ആയത്തൈൻ, എന്നിട്ട് ആ രേഖയിൽ നിന്ന് അള്ളാഹു 2 ആയത്തുകൾ ഇറക്കി അവതരിപ്പിച്ചു. ഖത്തമ ബിഹിമ സൂറത്ത് അൽ ബഖറ സൂറത്തിൻ്റെ അവസാനമായി അത് ചേർത്തുവെച്ചു, അവസാനത്തിലാക്കി. അൽ ബഖറ സൂറത്തിൻ്റെ അവസാനമുള്ള 2 ആയത്തുകളെക്കുറിച്ചാണ് ആ പറഞ്ഞത്. ആ 2 ആയത്തുകൾ പ്രത്യേകമായി ഇറക്കി സൂറത്ത് അൽ ബഖറയുടെ അവസാനത്തിൽ അത് രേഖപ്പെടുത്തി, അവസാനത്തിലാക്കി വെച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു സന്തോഷ വാർത്ത ഇങ്ങനെയാണ്, വല യുഖ്റാനി ഫീ ദാരിൻ സലാസലയാലിൻ, ഒരു വീട്ടിൽ 3 രാത്രികളത് പാരായണം ചെയ്യാൽ, ഫയഖ്റബുഹ ഷൈത്വാൻ, പിന്നെ പിശാജ് ആ വീട്ടിൽ അടുക്കുകയില്ല. വല യുഖ്റാനി ഫീ ദാരിൻ സലാസലയാലിൻ ഫയഖ്റബുഹ ഷൈത്വാൻ, തുടർച്ചയായ 3 ദിവസങ്ങളിൽ അത് പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാജ് പ്രവേശിക്കുകയില്ല. അപ്പോൾ പിശാജ് പ്രവേശിക്കാത്ത ഭവനമാണ് സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ 2 ആയത്തുകൾ പതിവാക്കുന്ന വീട് എന്ന് സൂചന. സൂറത്തുൽ ബക്രക്ക് തന്നെ വലിയ സ്ഥാനമുണ്ടല്ലോ, പിശാജ് ഓടിപ്പോകുമെന്നാണ് അൽ ബക്ര സൂറത്ത് പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന്. സൂറത്തുൽ ബക്ര എന്ന വലിയ ദൈർഘ്യമേറിയ സൂറത്തിന് മാത്രമല്ല അതിലെ ഈ 2 ആയത്തുകൾക്കും വലിയ പ്രാധാന്യമുണ്ടെന്ന് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അർത്ഥമറിഞ്ഞും ആശയമറിഞ്ഞും വലിയ പ്രതിഫലമുള്ള രണ്ടായത്തുകൾ നിത്യജീവിതത്തിൽ പതിവാക്കേണ്ടവരാണ് ഓരോ വിശ്വാസിയും. വീടുകളിൽ വെച്ചത് പാരായണം ചെയ്യപ്പെടേണ്ടതുണ്ട്. കഴിയുമെങ്കിൽ സൂറത്തുൽ ബക്കറ മുഴുവനായി പാരായണം ചെയ്യണം. അതിൽ വരുന്നതാണ് ആയത്തുൽ കുർസി. അതിൻ്റെ അവസാനത്തിൽ വരുന്ന ഈ രണ്ട് ആയത്തുകളെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും വേറെയും ചില സന്തോഷ വാർത്തകൾ നൽകിയിട്ടുണ്ട്. ആമന റസൂൽ ബിമാ ഉൻസിലൈലഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ആമന റസൂൽ എന്ന പേരിൽ പ്രസിദ്ധമായ സൂറത്തുൽ ബക്കറയിലെ 285-286 എന്നീ അവസാനത്തെ രണ്ടായത്തുകൾ, അത് പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ആരെങ്കിലും അതൊരു രാത്രിയിൽ പാരായണം ചെയ്താൽ കഫത്താഹു, അവൻ അത് മതിയാകും. വമ്പിച്ച പ്രതിഫലമായി, വലിയ നേട്ടമായി, പിശാചിൽ നിന്ന് സുരക്ഷയായി, രാത്രി നമസ്കരിച്ചതിന് തുല്യമായി എന്നൊക്കെയാണ് എൻ്റെ വിശദീകരണങ്ങൾ. എനിക്ക് ആർഷിൻ്റെ താഴെ നിന്നാണത് ലഭിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ പറഞ്ഞത്, മറ്റൊരു നബിക്കും മുമ്പുള്ള ഒരു നബിക്കും നൽകാത്ത രണ്ട് പ്രകാശങ്ങൾ എനിക്ക് നൽകി, അതിലൊന്ന് ഫാത്തിഹയും മറ്റൊന്ന് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ഈ രണ്ട് ആയത്തുകളാണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇങ്ങനെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ നിന്ന് ഒരു ഹർഫ് പോലും ചോദിച്ചാൽ, പാരായണം ചെയ്താൽ അത് അള്ളാഹു നൽകാതിരിക്കുകയില്ല എന്നതാണ്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള രണ്ട് വചനങ്ങളാണ് അൽ ബക്കറ സൂറത്തിൻ്റെ അവസാനത്തെ ആമന റസൂലു മൗൻസിലൈലേഹി എന്ന് തുടങ്ങുന്ന രണ്ടായത്തുകൾ. അത് പാരായണം ചെയ്യുന്നവന് അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ട്, പ്രത്യേക പരിഗണനയുണ്ട്. അത് പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാജ് പ്രവേശിക്കയില്ല. അത് ആവർത്തിക്കുന്ന പതിവാക്കുന്ന വീട്ടിൽ എന്ന സന്തോഷ വാർത്ത കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമ്പോൾ വലിയ പ്രാർത്ഥനയായ, വലിയ സുരക്ഷ നൽകുന്ന സുന്ദരമായ ആശയമുള്ള ഈ വചനങ്ങളെ ആത്മാർത്ഥമായി ഓരോ ദിവസവും പാരായണം ചെയ്യാൻ, അങ്ങനെ വലിയ പ്രതിഫലം ആഗ്രഹിക്കാൻ ഓരോ വിശ്വാസികൾക്കുമാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
7: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ ഹൃദ്യമായ രൂപത്തിലാണ് ഇന്നത്തെ ഒരു വിഷയം അദ്ദേഹം അവതരിപ്പിച്ചത്. പിശാജ് പ്രവേശിക്കാത്ത ഭവനമായി തീരാൻ നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ കുടുംബത്തിൽ പാരായണം ചെയ്യേണ്ട കാര്യങ്ങൾ, അള്ളാഹു ആ രൂപത്തിൽ തന്നെ അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും ആ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840840. www.peaceradio.com.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ പ്രവേശിക്കുന്ന ഹൃദയവസന്തത്തിലേക്കാണ്. വിശുദ്ധ ഖുർആനിന്റെ ആശയവിവരണത്തിന്റെ ഈ പ്രോഗ്രാമിൽ ജാസിൽ ജഅഫർ അലി ഹിക്കമിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. സൂറത്ത് യൂനുസിലെ 17-18 വചനങ്ങളുടെ വിവരണം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് യൂനുസിലെ 16 ആയത്തുകളാണ് വിശദീകരിച്ചു കഴിഞ്ഞത്. ഇൻഷാല്ലാ 17-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുക. ആദ്യം പാരായണത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فَمَن أَظْلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ كَذِبًا أَوْ كَذَّبَ بِآيَاتِهِ إِنَّهُ لَا يُفْلِحُ الْمُجْرِمُونَ فَمَن أَظْلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ كَذِبًا أَوْ كَذَّبَ بِآيَاتِهِ إِنَّهُ لَا يُفْلِحُ الْمُجْرِمُونَ.
3: 16-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള വഹിയാണെന്നും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ലെന്നുമൊക്കെ പറഞ്ഞു വെക്കുകയുണ്ടായി. ശേഷം അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ അത് റസൂലുണ്ടാക്കിയതാണ് എന്ന ആരോപണം പറയുന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് പറയുന്നത് ഫമൻ അദ്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമകാരിയായിട്ടുള്ളത്. മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദീബൻ, മിമ്മൻ ചില ആളുകളുടെ കൂട്ടത്തിൽ, എങ്ങനെയുള്ള ആളുകൾ, ഇഫ്തറ അലല്ലാഹി കദീബൻ, അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു. ഔ കദ്ദബ ബിആയാതി, അല്ലെങ്കിൽ അവൻ്റെ ആയത്തുകളെ കളവാക്കി, അതിലെന്തൊരു ആശയമാണോ ഉള്ളത് അത് സ്വീകരിക്കാതെ അത് നിരാകരിച്ചു, അത് നിഷേധിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുക, ഇത്തരം ആളുകളെക്കാളും അക്രമകാരികളായ മറ്റു ആരാണുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതായത് അവരാണ് ഏറ്റവും വലിയ അക്രമം ചെയ്തവർ എന്നല്ലാഹു നമുക്ക് പഠിപ്പിക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായ സ്പഷ്ടമായ ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് ജനങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുത്തത്. പക്ഷെ അവരുടെ ഹൃദയത്തിലുള്ള അസൂയയും പകയും കാരണത്താൽ കളവാക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. ആ പ്രവർത്തനത്തെയാണ്, ആ പ്രതികരണത്തെയാണ് അള്ളാഹു പറഞ്ഞത് ഏറ്റവും വലിയ അക്രമമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഏതെങ്കിലും ഒരാളെ കളവാക്കുന്നത് പോലെയല്ല അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയും കളവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ വിശ്വാസത്തിൽ നിന്ന് തന്നെ, നമ്മുടെ ആദർശത്തിൽ നിന്ന് തന്നെ നമ്മെ പുറത്താക്കുന്ന വളരെ അപകടകരമായ കാര്യമാണ് അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയുമെല്ലാം കളവാക്കുക എന്ന് പറഞ്ഞാൽ. അതിനുശേഷം, തൊട്ടുശേഷം അള്ളാഹു പറയുന്നത് ഇന്നഹു ലാ യുഫ്ലിഹുൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകൾ, തെറ്റ് ചെയ്തവരായ ആളുകൾ അവർ വിജയിക്കുകയില്ല എന്നാണ്. അവർക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. കാരണം വളരെ ഭയാനകരമായ തെറ്റാണ് അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമക്കുന്ന ആളുകൾ ചെയ്തു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തൊരു നിലപാട് സ്വീകരിക്കുമ്പോഴും ആ നിലപാടൊരിക്കലും അള്ളാഹുവിനോടോ റസൂലിനോടോ എതിരാകുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ താല്പര്യത്തിനെതിരെ നിൽക്കുന്ന, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, ആദർശത്തെ തച്ചുടക്കുന്ന, അതിനെ നിഷേധിക്കുന്ന, അതിൻ്റെ പ്രധാനപ്പെട്ട സത്തയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ ഒരു നിലപാടെടുക്കുവാനോ ഒരു തീരുമാനത്തിലേക്ക് മുതിരുവാനോ പാടുള്ളതല്ല. അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് ഏറ്റവും വലിയ അക്രമകാരിയായി തീരുക എന്നാണ്. എന്നിട്ടതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്
4: أعوذ بالله من الشيطان الرجيم ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله قُلْ أَتُنَبِّئُونَ اللَّهَ بِمَا لَا يَعْلَمُ فِي السَّمَاوَاتِ وَلَا فِي الْأَرْضِ سُبْحَانَهُ وَتَعَالَى عَمَّا يُشْرِكُونَ وَيَعْبُدُونَ مِنْ دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنْفَعُهُمْ وَيَقُولُونَ هَؤُلَاءِ شُفَعَاؤُنَا عِندَ اللَّهِ قُلْ أَتُنَبِّئُونَ اللَّهَ بِمَا لَا يَعْلَمُ فِي السَّمَاوَاتِ وَلَا فِي الْأَرْضِ سُبْحَانَهُ وَتَعَالَى عَمَّا يُشْرِكُونَ.
3: കഴിഞ്ഞ ആയത്തും ഈ ആയത്തും തമ്മിലുള്ള മുനാസബ, ഈ ആയത്തും തമ്മിലുള്ള ബന്ധം, കഴിഞ്ഞ ആയത്തുകളിലായിട്ട് അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് ഈ വിശുദ്ധ ഖുർആനിനെ മാറ്റത്തിന് വിധേയമാക്കണമെന്നാണ്. ഇതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയുന്നു. എന്താണ് ആ മാറ്റമെന്ന് നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു. അവരുടെ ആരാധ്യന്മാർ, അവർ ഒന്നിനും സാധിക്കാത്ത ആളുകളാണ്. അവർക്ക് സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ ഒരു ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മറിച്ച് അവരെക്കൊണ്ട് ഉപകാരത്തെക്കാളും കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു വച്ചു. അതിനെ മാറ്റണം, അതിൽ മാറ്റം വരുത്തണം. അവരുടെ ആരാധ്യന്മാരെ ഒന്നും പറയരുത്, അവരുടെ ആരാധ്യന്മാരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അതിനുള്ളൊരു മറുപടിയാണ് ഈ ആയത്തിലുള്ളത്. ഈ ആയത്തിൽ അത്തരം ആരാധ്യന്മാരുടെ ദുർബലത, അവരുടെ അവശതയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുകയാണ്. വയഅബുദൂന, അവർ ആരാധിക്കുന്നു, മിന്ദൂനില്ല, അള്ളാഹുവിന് പുറമെയുള്ളവരെ. അവരെങ്ങനെയുള്ള ആളുകളാണ്? മാ ലാ യദുറുഹും വലാ യൻഫഉഹും, അവർക്ക് യാതൊരു ഉപദ്രവവും വരുത്താൻ സാധിക്കാത്ത ആളുകൾ, അവർക്ക് യാതൊരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളെയാണ് ആരാധിക്കുന്നത്. എന്നിട്ട് ഈ ആരാധിക്കുന്ന ആളുകൾ പറയുന്നത് വയക്കൂലൂന, അവർ പറയും, ഹ ഉലായി, ഈ കൂട്ടം ആളുകൾ, ഷുഫഊന ഇന്ദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ശുപാർശകരാണ്, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, നമ്മെ അവർ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ് അവർ പറയുന്നത്. ആ സമയത്ത് അള്ളാഹു റസൂലിനോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്നത് കുൽ നബിയെ, താങ്കൾ പറയണം, അതുനബ്ബിഊന, ഹംസ ഹംസത്തുൽ ഇസ്തിഫാമാണ്, ചോദ്യത്തിന് വേണ്ടി വരുന്ന ഹംസയാണ്. നബ്ബ യുനബ്ബിഊ എന്നതാണ് ക്രിയ. തുനബ്ബിഊന, നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ, ആർക്ക്, അള്ളാഹുവിന്, ബിമാ ലാ യഅലമു ഫിസ്സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്തോ ഭൂമിയിലോ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണോ. സുബ്ഹാന, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. വതആല അമ്മാ യുശ്രികൂൻ, അവൻ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഉന്നതനും പരിശുദ്ധനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവസാനിപ്പിക്കുകയാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ആയത്തുകളിൽ ഒന്നാണ് സൂറത്ത് യൂനുസിലെ 15-ാമത്തെ ആയത്ത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതും കാണാതെ പഠിച്ചു വെക്കേണ്ടതുമായ ആയത്താണ്. സൂറത്തു നഹലിൽ അള്ളാഹു പറയുന്നത് 73-ാമത്തെ വചനത്തിൽ, വയഅബുദൂന മിൻ ദൂനില്ല, അവർ അള്ളാഹുവിന് പുറമെയുള്ളവരെ ആരാധിക്കുന്നു, മാ ലാ യംലിക്കു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർദി ഷൈഅൻ വലാ യസ്തതീഊൻ, അവർ അള്ളാഹുവിന് പുറമെയുള്ളവരെ ആരാധിക്കുന്നു, അവരാകട്ടെ ഈ പറയുന്ന ആരാധിക്കുന്ന ആളുകൾക്ക് ആകാശത്ത് നിന്നോ ഭൂമിയിൽ നിന്നോ ഒരു റിസ്ക്കും ഉടമപ്പെടുത്താത്ത ആളുകളാണ്, ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. വലാ യസ്തതീഊൻ, അവർക്കത് സാധിക്കുകയുമില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് ഇത്തരം മക്കയിലെ മുശ്രിക്കുകളൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. എന്നാൽ നമ്മുടെ നാട്ടിലും അതേ അവസ്ഥയാണ്. ഒന്നും ഉടമപ്പെടുത്താത്ത വളരെ ദുർബലരായ മനുഷ്യരിലേക്ക് കൈനീട്ടുന്ന അവസ്ഥയാണ്. എന്നാൽ അതേ സമയത്ത് എല്ലാത്തിനും കഴിവുള്ള, ഏതൊരു കാര്യത്തെയും മാറ്റിമറിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ശക്തവാനായ റബ്ബിലേക്ക് അവർ തിരിയുന്നുമില്ല എന്നതാണ് ഖേദകരം. യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയത്തിൽ നിന്ന് തെറ്റി അവിശ്വാസത്തിൻ്റെ, കുഫ്രിൻ്റെ ആശയമാണ് ഇത്തരം ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരായത്തിൽ സൂറത്തുൽ അഹ്ഖാഫിൽ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ല മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ മോശപ്പെട്ട നികൃഷ്ടരായ ആരാണുള്ളത് എന്ന്. അതുകൊണ്ട് ഏറ്റവും വലിയ മോശക്കാർ, ഏറ്റവും അധപ്പതിച്ചവൻ ആരെന്ന് ചോദിച്ചാൽ അവൻ അല്ലാഹുവേയല്ലാതെ മറ്റു ഇതര സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ്, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നവനാണ്, അവർക്ക് വേണ്ടി എന്തും അവരുടെ സാന്നിധ്യത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും നികൃഷ്ടരായ ആളുകൾ എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, വൈദാ ഹുഷിറന്നാസു കാനു ലഹും അഅദാ വകാനു ബിഇബാദതിഹിം കാഫിരീൻ, ഇവരൊരിക്കലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ആളുകളെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ഇവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാണെന്നാണ്. ഇവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്, നാളെ ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർ ഈ ചെയ്ത പ്രവർത്തനത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന, അംഗീകരിക്കുകയില്ല എന്ന്. ഇവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവർ പറയും, ഞങ്ങൾ പറഞ്ഞിട്ടില്ല റബ്ബേ, ഞങ്ങളിവരോട് ഞങ്ങളെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് നേർച്ച നേരണമെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അവരവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് തൗഹീദാണ് അതിപ്രധാനം. ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. തൗഹീദില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. എന്നാൽ തൗഹീദുണ്ടെങ്കിൽ എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല എന്ന തിരിച്ചറിവും സമാധാനവും സന്തോഷവുമാണ് ഓരോ മുവഹിദിനും ഓരോ തൗഹീദുള്ള വ്യക്തിക്കും തൗഹീദ് നൽകുന്ന സംരക്ഷണവും സുരക്ഷിതയും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ആയത്ത് നിർബന്ധമായും നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. വയഖൂലൂന ഹാഉലായി ശുഫഊനാ ഇൻദല്ലാ. പ്രധാനപ്പെട്ട ഭാഗമാണ് ആയത്തിൻ്റെ ഇപ്പോൾ ഞാൻ ഓതി വച്ച ഭാഗം. അള്ളാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ പലപ്പോഴായി പറയാറുള്ള ന്യായം, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളാണ്, ഒരുപാട് പാപങ്ങളുണ്ട്, ഒരുപാട് വീഴ്ചകളുണ്ട്,

0: ആണോ ശുപാർശ ചെയ്യുന്നത് ആ വ്യക്തിയും തൗഹീദുള്ള ആളാകണം. അല്ല എങ്കിൽ ഒരിക്കലും ശുപാർശ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും റബ്ബിലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നു, ഞങ്ങൾക്ക് ശുപാർശകരെ വേണം, ഇത് ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളും പറയുന്നത് ഈ മൺമറഞ്ഞു പോയ അവർ ഔലിയാക്കളാണ് എന്ന് ധരിച്ചു വെക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ ശുപാർശകരാണ്, ഇവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ആ വിശ്വാസം തികച്ചും തെറ്റാണ്. ഒരിക്കലും അത്തരം ആളുകൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. എല്ലാവരും അവരുടെ നഫ്സിനെക്കുറിച്ച് പേടിക്കുകയും ഭയപ്പെടുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമാണ് അന്നുണ്ടാവുക. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, കുൽ നബിയെ താങ്കൾ പറയണം, അതുനബ്ബിഊന അല്ലാഹ ബിമാലായ അലമു ഫിസ്സമാവാത്തി വലാ ഫിൽ അർദ്, അല്ലാഹുവിന് അറിയാത്ത കാര്യങ്ങളാണോ നിങ്ങൾ അല്ലാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന്. അതിങ്ങനെ ഒരു കാര്യമില്ല, അല്ലാഹുവിന് ശുപാർശകനില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല സ്ഥിരപ്പെടുത്തുകയാണ്. അത്ഭുതത്തിൽ അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങളീ പറയുന്നത്, നിങ്ങളീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അല്ലാഹുവിന് ശുപാർശകരുണ്ട് എന്ന് പറയുന്നത് അല്ലാഹുവിന് അറിയാത്ത കാര്യമാണെന്നാണ്. അല്ലാഹു അങ്ങനെയൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര വ്യക്തമാണ്, എത്ര സ്പഷ്ടമാണ് ആയത്തിലെ ആശയം. അല്ലാഹുവെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ദുർബലരായ മനുഷ്യന്മാരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടി ന്യായമായി പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്നത് ശുപാർശ എന്ന വാക്കാണ്. അതൊന്നും ശരിയല്ല. പൂർണ്ണമായും റബ്ബിലേക്ക് മടങ്ങണം എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയും വിശുദ്ധ ഖുർആനിൻ്റെ അന്തസത്തയും. അതാണ് നിന്നോട് എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നീ പറയേണ്ടത് ഞാൻ സമീപസ്ഥനാണ്, ഞാൻ അടിമയോട് ഏറ്റവും അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് ആരാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാഗ്ദാനം നൽകുമ്പോൾ പിന്നെന്തിനാണ് നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കൈനീട്ടി നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കണം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എല്ലാം ഉള്ള റബ്ബ്, അവൻ്റെ ഖജനാവിൽ ഒന്നിനും ഒരു അവസാനവുമില്ല. അങ്ങനെയുള്ള റബ്ബ് നമുക്കുണ്ടായിരിക്കെ എന്തിന് ദുർബലരായ ഇത്തരം മനുഷ്യന്മാരുടെ അടുക്കൽ പോയി നമ്മൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയണം? അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക. പൂർണ്ണമായും റബ്ബിൻ്റെ അടിമയായി ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ധന്യത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. എത്ര കണ്ട് നമ്മൾ സൃഷ്ടികളിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് ജീവിതത്തിൽ ദാരിദ്ര്യവും ധന്യതയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ എത്ര കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ധന്യത വർദ്ധിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തൗഹീദ് ഉൾക്കൊള്ളുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഉൾക്കൊണ്ട തൗഹീദ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഏറ്റവും വലിയ അക്രമകാരി എന്ന വിഷയത്തിൽ സൂറത്ത് യൂണിസിലെ 17-18 വചനങ്ങളുടെ വിവരണമാണ് ഇപ്പോൾ ഹൃദയവസന്തത്തിൽ നാം കേട്ടത്. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽഹിക്കം.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ജനക്ഷേമം. കാർഷിക യന്ത്ര സാമഗ്രികൾക്കായി സർക്കാർ സബ്സിഡികൾ എങ്ങനെ ലഭ്യമാകും? സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം ചേരുന്നത് യൂനുസ് അത്തിക്കോട്, ഒപ്പം അബ്ദുസ്സലാം വീട്ടി എന്നിവർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജനക്ഷേമം പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ തന്നെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു അതിഥിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കേട്ടതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് കാർഷിക എഞ്ചിനീയറിംഗിൽ ബിരുദവും കാർഷിക യന്ത്രവൽക്കരണത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള, ഇപ്പോൾ വയനാട് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിംഗിലെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള യൂനുസ് അത്തിക്കോട് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിലും നമ്മുടെ കൂടെയുള്ളത്. സർ, സ്വാഗതം ജനക്ഷേമ പരിപാടിയിലേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞതിൻ്റെ അനുബന്ധമായ കാര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്, ഇതിപ്പോൾ എല്ലാം യന്ത്രം ചെയ്യാണ്, അപ്പോൾ മനുഷ്യനിപ്പോൾ എന്താ പണിയെന്ന്. പക്ഷെ എത്ര അത് മുമ്പ് ലോകം വികസിക്കുന്നതിനനുസരിച്ച് യന്ത്രവൽകൃത ലോകത്താണല്ലോ നമ്മളുള്ളത്. അപ്പോൾ ആ ഒരു പിന്നെ മാറ്റം എങ്ങനെയും സ്വീകരിക്കാൻ ആളുകൾ തയ്യാറാവേണ്ടി വരും. പിന്നെ അവനവൻ്റെ സാഹചര്യങ്ങളും അവനവൻ്റെ പരിമിതികൾക്കനുസരിച്ചാണ് ഓരോ യന്ത്രങ്ങളും ഉപയോഗിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞതിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള ഈ പറയുമ്പോൾ എന്താ ഒന്നാമത്തെ ചോദ്യം വെച്ചാൽ, ഇതിൽ കുറേ വെല്ലുവിളികളുണ്ട്. എല്ലാ എന്തൊക്കെയായിരിക്കും ആ വെല്ലുവിളികൾ എന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും.
2: കാർഷിക യന്ത്രവൽക്കരണത്തിൽ കുറച്ച് വെല്ലുവിളിയുണ്ട്. അതിലൊരു വെല്ലുവിളി പ്രധാനമായി എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഒരു യന്ത്രം വാങ്ങിക്കുമ്പം അതിനൊരു വലിയൊരു സാമ്പത്തിക ചിലവ് വരും. അപ്പം നമ്മൾ വലിയൊരു സാമ്പത്തിക ചിലവും ആദ്യം എടുക്കണം. മറ്റു ജനങ്ങളാണെങ്കിൽ നമുക്ക് ഡെയിലി ഡെയിലി കൂലി കൊടുക്കാം. അപ്പോൾ വലിയൊരു യന്ത്രം വാങ്ങിക്കുന്ന ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാർഷിക യന്ത്രവൽക്കരണത്തിൽ കൂടുതലാണ്. പക്ഷേ അത് നമുക്കൊരു ലോങ് ടേമിൽ നോക്കുമ്പോൾ ലാഭത്തിലേക്ക് എത്തും. അപ്പോൾ അത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ജനങ്ങൾ മടിക്കുന്നതുകൊണ്ട് ആൾക്കാർ അതിലേക്ക് മടിക്കും. പിന്നെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, പലർക്കും പലതും അറിയില്ല ഇങ്ങനത്തെ ഒരു യന്ത്രം ഈ മേഖലയിൽ ഉണ്ട്, ഇന്ന കാര്യത്തിൽ ഇന്ന യന്ത്രം ഉപയോഗിക്കാം, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിദ്യകൾ എന്തെല്ലാമാണ്, നമുക്ക് ലാഭങ്ങൾ എന്താണ് എന്നുള്ളത് ആൾക്കാർക്ക് അറിവിൻ്റെ ഒരു പരിമിതിയാണ് ഒരു പ്രശ്നം. പിന്നെ ചില പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ ആൾക്ക് യന്ത്രങ്ങൾ അറിയാം, യന്ത്രങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ സാധാരണ ഒരു ട്രാക്ടർ വാങ്ങിച്ചാൽ ഒരു കാർ സർവീസ് ചെയ്യുമ്പോൾ സർവീസ് സെൻ്ററുകൾ അവൈലബിൾ ആണോ എന്നുള്ളത്. സർവീസ് സെൻ്ററുകൾ അവൈലബിൾ ആണ്, പക്ഷേ അതും പരിമിതമാണ്. ഇപ്പോൾ ട്രാക്ടറിൻ്റെ ആണെങ്കിൽ ഓരോ 10 കിലോമീറ്ററിലോ 20 കിലോമീറ്ററിലോ നല്ല ഷോറൂം അല്ലെ പ്രൈവറ്റായ സർവീസ് സെൻ്ററുകൾ ഉണ്ടാവും. അത്ര ഇല്ലെങ്കിലും സർവീസ് സെൻ്ററുകൾ, പരിമിതമായ സർവീസ് സെൻ്ററുകൾ ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു വെല്ലുവിളിയാണ്. പിന്നെ അതിൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കേരളത്തിൽ ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളാണുള്ളത്. ചില ആൾക്കാർക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ആൾക്കാർക്ക് അപ്പോൾ ആ വലിയൊരു യന്ത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് എങ്ങനെ സൂട്ടാവും എന്നുള്ളതാണ്. അതിന് ചെറിയ ചെറിയ യന്ത്രങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ചെറിയ ഗാർഡൻ ടില്ലറുകൾ ഒരാൾക്കൊരു വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി, പച്ചക്കറി തോട്ടങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഗാർഡൻ ടില്ലർ, അതിന് ചെറിയ പൈസയേ ഉള്ളൂ. ചെറിയ ഗാർഡൻ ടില്ലർ അവൈലബിൾ ആണ്. അതേപോലെ കുറച്ചുകൂടി വലുതാണെങ്കിൽ പവർ ടില്ലർ, ചെറിയ ട്രാക്ടറുകൾ,
1: ചെറുകിട കർഷകർക്ക്
2: അവർക്ക് അനുയോജ്യമായ യന്ത്രങ്ങളുണ്ട്. അതും അവർക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ പരിമിതിയാണ്. യന്ത്രങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതുണ്ടോ അല്ലേ എന്നുള്ളത് അവർക്കറിയാത്തൊരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ കേരളത്തിലെ പൊന്നാനി ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ സമുദ്രനിരപ്പിന് താഴെയുള്ള ഭാഗങ്ങളുണ്ട്, കുട്ടനാട് പോലെ ഭാഗങ്ങൾ. അപ്പം അതിന് ചില വ്യത്യസ്തമായ കാർഷിക യന്ത്രങ്ങളാണ്. അപ്പം എല്ലാ യന്ത്രങ്ങളൊന്നും അവിടെ ഉപയോഗിക്കാൻ
1: പറ്റില്ല.
2: അപ്പം അതിന് അതിൻ്റെതായ സൂട്ടായ ചില യന്ത്രങ്ങളുടെ ആവശ്യകത ഉണ്ട്. അപ്പം ഇത്തരം ചെറിയ ചെറിയ പരിമിതികളുണ്ട്, പക്ഷെ അതൊക്കെ നമുക്ക് വരും കാലങ്ങളിൽ മറികടക്കാവുന്നതാണ്. ഒരു ലോങ് ടേമിൽ അതെല്ലാം നമുക്ക് മാറിയെടുക്കാവുന്നതാണ്.
1: അപ്പോൾ വെല്ലുവിളികൾ ഉണ്ട് എന്ന് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, നമുക്ക്
2: നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ വെല്ലുവിളി മാറ്റാൻ
1: പറ്റുന്നുള്ളൂ. പിന്നെ ചെറുകിട കർഷകരാകട്ടെ, വൻകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഉപയോഗിക്കുന്നതായിരിക്കും. സാധാരണ ആളുകളിലേക്ക് ഇത്, അപ്പം ഞാൻ കൂട്ടത്തിൽ സാന്ദർഭികമായി ചോദിക്കുക, ഇത് ഗവൺമെൻറ് തലത്തിൽ കൃഷി വകുപ്പിൽ നിന്ന് ഇത്തരം ചെറുകിട കർഷകരെ ഉദ്ദേശിച്ചുകൊണ്ട് അവരെ പരിചയപ്പെടുത്തുന്ന ആ ഒരു സംവിധാനം ഉണ്ടോ ഈ യന്ത്രങ്ങൾ യന്ത്രവൽക്കരണവുമായി?
2: തീർച്ചയായും ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലയിലും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിങ് ഉണ്ട്.
1: അത് ശരി.
2: അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിങ് വിവിധങ്ങളായ പരിപാടികൾ നടത്തുന്നുണ്ട്. കാർഷിക യന്ത്രവൽക്കരണ ട്രെയിനിങ്ങൾ നടത്താറുണ്ട്, ഡെമോൺസ്ട്രേഷനുകൾ നടത്താറുണ്ട്.
1: തെങ്ങിൻ്റെ ഇത് ഞാൻ മുമ്പ് നമ്മുടെ നാട്ടിൽ പഞ്ചായത്തുകളിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ള അങ്ങനെ
2: ഇത് കാർഷിക എഞ്ചിനീയറിംഗ് വിങ് നടത്താറുണ്ട്. അതേപോലെ തന്നെ കൃഷി വകുപ്പ്, കൃഷി ഭവനുകൾ, അതേപോലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ, അഗ്രികൾച്ചർ റിസർച്ച് സെൻ്ററുകൾ, അവരൊക്കെ ഡെമോൺസ്ട്രേഷൻ ആൾക്കാരെ പരിമിതപ്പെടുത്താൻ ഈ FIM ഫാം ഇൻഫർമേഷൻ സ്കീമുകളൊക്കെ ഉണ്ട്. ഇതിനുവേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള പദ്ധതികൾ കേരളത്തിലുണ്ട്. അത്